0: വെച്ച് സംസാരിക്കാൻ ജുബൈൽ പ്രശസ്തമായ പോളിക്ലിനിക്കായ ബദറൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇൻറ്റേണിസ്റ്റും മലപ്പുറം ജില്ലയിലെ മുറയൂർ സ്വദേശിയുമായ ഡോക്ടർ മുഹമ്മദ് ഫവാസാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ്, ആരോഗ്യ വിചാരം പംക്തിയിലേക്ക് സ്വാഗതം. ഇൻഷാല്ലാ, നമ്മൾ ആമുഖത്തിൽ സംസാരിച്ചതുപോലെ വൃക്കകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ അതിനെ സൂക്ഷിക്കണം, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ, എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളുണ്ടോ എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇൻഷാല്ലാ നമ്മളിന്ന് ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിൽ എന്താണ് വൃക്കകളുടെ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അത് ശ്രോതാക്കൾക്ക് ഗുണകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് കിഡ്നി അഥവാ വൃക്കകളെന്ന് പറയുന്നത്. നമ്മുടെ നട്ടിലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് രണ്ട് കിഡ്നിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെ അത് അരിച്ചെടുത്ത് പുറത്ത് തള്ളുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു പ്യൂരിഫയിങ് മെഷീൻ പോലെ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അതിന് മൾട്ടി ടാസ്ക് ഉണ്ട്, പല ഫങ്ഷൻസും ഉണ്ട്. ഇതിലൊന്നാണ് നമ്മളീ പറഞ്ഞ മാലിന്യങ്ങൾ. അപ്പം ഫുഡിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന യൂറിക് ആസിഡ്, യൂറിയ, ക്രിയാറ്റിൻ, ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ അതിന് തരിച്ച് അരിച്ചത് യൂറിനിലൂടെ പാസ് ചെയ്യിക്കുന്നതാണ് ഒരു പ്രവർത്തന വഴി. പിന്നെയുള്ളത് വൈറ്റമിൻ ഡി. നമ്മുടെ വൈറ്റമിൻ ഡി ഇനാക്റ്റീവ് ഫോമിലാണ് ഉണ്ടാവുക, അത് ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നതും കിഡ്നിയുടെ പ്രവർത്തനത്തിലൊരു മാർഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദത്തിന്, ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതിൽ ഈ കിഡ്നിക്കകത്ത് അടങ്ങിയിട്ടുള്ള ഹോർമോണിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, റാസ് സിസ്റ്റം എന്ന് പറയുന്ന, അതാണ് ഈ ബി പി എ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ആർ ബി സി, ഈ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഹോർമോണ്, അത് ഉൽപ്പാദിപ്പിക്കുന്നതും കിഡ്നിയിലാണ്. ഈ വൃക്കയിലുള്ള എറിത്രോപോയറ്റിൻ തന്നെ ഹോർമോണാണ് ആർ ബി സി, അഥവാ നമ്മുടെ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ളത് ഇതിലൂടെ പ്രവർത്തന മേഖലയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു ഫങ്ഷനുണ്ട്. പക്ഷേ ഇതൊരു 10 സെൻറ്റിമീറ്ററോളം മാത്രം വലിപ്പമുള്ള ഒരു ഓർഗനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
0: ഒട്ടനവധി പ്രവർത്തനങ്ങൾ.
1: അതെ അതെ.
0: ഒന്ന്, സാധാരണയായി ജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു അസുഖമാണ് കിഡ്നി ഫെയിലിയർ. അപ്പോൾ അത് പലപ്പോഴും തിരിച്ചറിയാൻ വൈകുന്നൊരവസ്ഥ ഉണ്ട്. എന്താണ് അതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത്?
1: അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഏകദേശം 5-5.5 ലിറ്ററോളം ബ്ലഡുണ്ട്. ഇതിനെ ഒരു ദിവസം കണക്കിടലെടുത്തു കഴിഞ്ഞാൽ 30 മുതൽ 40 തവണ വരെ ഈ 10 സെൻറ്റിമീറ്ററോളം മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ 180 ലിറ്ററോളം ബ്ലഡ് ഈ 10 മുതൽ 12 സെൻറ്റിമീറ്റർ മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അത്രയും പവർഫുള്ളായിട്ട് അതിൻ്റെ ഫങ്ഷൻ വരുന്നത്. ഇപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 60 മുതൽ 70% വരെ ഇതിൻ്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും ഒരു ലക്ഷണവും ഉണ്ടാവില്ല. നമുക്ക് വൈകിയാണ് ലക്ഷണങ്ങൾ കാണാനുള്ള സ്റ്റേജുകളുണ്ട്. ഇതിന് അസുഖങ്ങൾ പല സ്റ്റേജുകളായിട്ടാണ് നിർണ്ണയിക്കുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസിന് പല സ്റ്റേജുകളും 5 സ്റ്റേജുകളായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ 4-ാമത്തെയോ 5-ാമത്തെയോ സ്റ്റേജിലെത്തുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ സൈലൻറ്റ് കില്ലർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും വൈകി കാണാനുള്ള കാരണം 60% അല്ലെങ്കിൽ 70% വരെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിയാൻ ലേറ്റ് ആവുന്നത്.
0: അപ്പോൾ വളരെ വൈകിയായി ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു തുടങ്ങുള്ളൂ. നോർമലി സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആദ്യം പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും.
1: ഇത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കാലുകളിൽ നീര് വരിക, അതുപോലെ നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഫേസിൽ, കണ്ണിൻ്റെ അടിയിൽ, മുഖത്തൊക്കെ ആയിട്ട് കാലിൽ നീര് വയ്ക്കുക, അതുപോലെ മൂത്രത്തിൽ പത, നുര പോലെ കാണുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ ഭയങ്കര ശ്വാസം മുട്ടൽ, ക്ഷീണം, ഇതെല്ലാം ഓരോ സ്റ്റേജുകൾ ബേസ്ഡ് ആണ്. പക്ഷേ ഇത് നേരത്തെ നമ്മൾ സൂക്ഷ്മയോടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്.
0: ഇപ്പോൾ നിങ്ങൾ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മൂത്രത്തിലെ പത എന്നുള്ളത് പറഞ്ഞു. അത് ഭയങ്കര അപകടകരമാണോ അതോ അത്ര നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്? എന്താ
1: ഇത് സ്ഥിരം പേഷ്യൻസ് നമ്മളോട് ഒന്ന് ചോദിക്കാറുള്ളതാണ്. മൂത്രത്തിലിങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ നുര കാണുന്നുണ്ട്, അത് നമ്മൾ കിഡ്നി ഫെയിലിയറിൻ്റെ കാരണമാണോ എന്ന് പല പേഷ്യൻസും ഒന്ന് ചോദിക്കാറുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു അളവ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ എല്ലാ മൂത്രത്തിൽ കാണുന്ന എല്ലാ നുരയും ഒരു കിഡ്നി ഫെയിലറായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുക, നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ഈ പത കാണാം, മൂത്രത്തിൽ പത കാണാറുണ്ട്. അതുപോലെ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ അടിക്കുന്ന സമയത്തും നമുക്ക് മൂത്രത്തിൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയത് കാരണം അതിൽ നമുക്ക് പത കാണാം. അപ്പോൾ അതുകൊണ്ട് മൂത്രത്തിൽ കാണുന്ന നുര എപ്പോഴും ഒരു കിഡ്നി ഫെയിലർ ആണെന്ന് ധരിക്കേണ്ട. എന്നാൽ സ്ഥിരമായിട്ട് നമുക്ക് മൂത്രത്തിൽ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തായാലും ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്.
0: ഇപ്പോൾ ചില ഡോക്ടർമാരൊക്കെ ഉപ്പ് കുറയ്ക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഉപ്പ് കൂടിയാൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ?
1: അത് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം എന്നൊരു സംഭവമുണ്ട്. ഈ സോഡിയം നമ്മളെ ബ്ലഡിനകത്ത് കൂടിക്കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ പ്രത്യേകത അത് ജലാംശത്തെ നിലനിർത്തും, അത് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാക്കും, നമ്മുടെ ബോഡിയിൽ നീരുണ്ടാക്കും. ഈ നീരുണ്ടായിക്കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസൽസ്, നമ്മുടെ രക്തക്കുഴലുകളിൽ പ്രഷർ കൂട്ടാനും അത് കിഡ്നിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപ്പ് മിതമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
0: ഈ വെക്കയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ആരോഗ്യം മനസ്സിലാക്കാൻ പറ്റിയ പരിശോധനകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്തല്ലായിരിക്കും.
1: അത് രണ്ട് തരത്തിലാണ് വൃക്കയുടെ ടെസ്റ്റുകളുള്ളത്. നമ്മളൊന്ന് യൂറിനിൽ ചെയ്യാറുണ്ട്, മറ്റൊന്ന് ബ്ലഡിലാണ് ചെയ്യാറുള്ളത്. യൂറിനിൽ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ നോർമലായിട്ട് ചെയ്യാറ് സാധാരണ ചെയ്യാറുള്ളത് ഒന്ന് എന്ന് പറഞ്ഞാൽ യൂറിൻ റൂട്ടീൻ എക്സാമിനേഷനാണ്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതുപോലെ തന്നെ രക്താണുക്കളുണ്ടോ, അതുപോലെ പഴുപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന് പുറമെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ACR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെസ്റ്റാണ്. ഇതും നമ്മൾ യൂറിനിൽ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ രക്തത്തിൽ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് യൂറിയ, ക്രിയാറ്റിനിൻ, അതുപോലെ EGFR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്, എസ്റ്റിമേറ്റഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ടെസ്റ്റുകളാണ് ഉള്ളത്.
0: ഇപ്പം നിങ്ങൾ പറഞ്ഞു ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ക്രിയാറ്റിൻ പറഞ്ഞു. അത് നോർമലാണെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമില്ല എന്ന് കേൾക്കാറുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്?
1: യഥാർത്ഥത്തിൽ ക്രിയാറ്റിൻ നോർമലാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം നോർമലാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിയാറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു അറിവ് വേണം. ക്രിയാറ്റിൻ എന്ന് പറയുന്ന സത്യത്തിൽ കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നൊരു സംഭവമല്ല, അല്ലെങ്കിൽ ഒരു കെമിക്കലല്ല. അത് ആക്ച്വലി നമ്മുടെ മസിലിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്, മസിലിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അപ്പം പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിലോ ക്രിയാറ്റിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഈ കിഡ്നി ഫെയിലർ വന്നു കഴിഞ്ഞാലും അത് കിഡ്നി ക്രിയാറ്റിൻ കൂടണമെന്നില്ല. അന്നേരം ചെക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ക്രിയാറ്റിൻ നോർമലായിരിക്കും. മാത്രമല്ല, ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ലേറ്റ് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ സ്റ്റേജ് ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് ക്രിയാറ്റിൻ നോർമലായ സ്ഥിതിക്ക് അത് എപ്പോഴും കിഡ്നി ഫെയിലർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
0: അപ്പോൾ ഇസ്ലാമിലെ ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും ഒക്കെ ഒരുപാട് ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം, അതുപോലെ തന്നെ ഇറക്കിറക്കുകളായിട്ട് മൂന്നിറക്കുകളായിട്ട് കുടിക്കണം, അങ്ങനെ അത്തരം വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൃക്കകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഒരു ദിവസം എത്ര ലിറ്റർ വരെ വെള്ളം കുടിക്കാം എന്നുള്ളൊരു വിഷയം അറിഞ്ഞാൽ നന്നായിരുന്നു.
1: ഇത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. അപ്പം പക്ഷേ അതിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കൂടുതലും പാടില്ല, അതുപോലെ കുറയാനും പാടില്ല. ഒരു മിതമായ അളവിലാണ് വെള്ളത്തിൻ്റെ ആവശ്യം. ഇപ്പം നോർമൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മാലിന്യങ്ങളെ പുറന്തള്ളലാണ് കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോർമൽ വെള്ള ലെവലുണ്ട്, അത് അത്ര തന്നെ മുന്നോട്ട് പോകണം. അത് കൂടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നീര് വയ്ക്കാനും കാര്യങ്ങൾക്കും കാരണങ്ങളാണ്. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനും അതുപോലെ കിഡ്നി സ്റ്റോൺസിനും കാരണമുള്ള. അപ്പം മിതമായൊരളവിൽ ഈ നമ്മുടെ വെള്ളം കുടിക്കേണ്ടതാണ്. എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് നമുക്ക് അങ്ങനെ തുറന്ന് ഒരു പൊതുവെ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരാളിന് ഏകദേശം ഒരു 3 ലിറ്ററോളം വെള്ളമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ആ ഒരു വ്യക്തിക്ക് കിഡ്നിക്ക് അസുഖമുണ്ട്, വളരെ ലേറ്റായിട്ട് സ്റ്റേജ് 4 അല്ലെങ്കിൽ സ്റ്റേജ് 5 ആണെങ്കിൽ അവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു അളവുണ്ടാകും, അത് കുറയ്ക്കേണ്ടി വരും, ഇത്ര അളവ് പാടില്ല. ഇനി ഹാർട്ടിന് അസുഖം, ഹാർട്ട് ഫെയിലിയർ ഉള്ള ആൾക്കാർ, അവർക്കും ഈ ഒരു അളവ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഒരു ഇത്ര എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് അവരുടെ ജോലി, അവരുടെ ആരോഗ്യം, അവരുടെ അന്തരീക്ഷം. സൗദി അറേബ്യയിലാണെങ്കിൽ നമുക്ക് 3 ലിറ്ററിന് മാത്രം മതിയാവില്ല, പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, അവർക്ക് ചിലപ്പോൾ ഒരു 4 ലിറ്ററോളം വേണ്ടി വരും. അവർ ഇത്രയും ചൂടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ചിലപ്പോൾ 4 ലിറ്റർ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്ന അന്തരീക്ഷം ഒക്കെ കണക്കിലെടുത്തേ പറയാൻ പറ്റുള്ളൂ. എന്നാലും പൊതുവെ ഒരു ആരോഗ്യമുള്ള മനുഷ്യന് 3 ലിറ്റർ വെള്ളമാണ് വേണ്ടത്.
0: ഇപ്പോൾ പൊതുവെ ആൾക്കാരുടെ ഇടയിലുള്ളൊരു പിന്നെ ഒരു ശൈലിയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വേദന, തലവേദന ഇങ്ങനെയൊക്കെ വന്നാൽ വേദന പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ തന്നെ വാങ്ങി കഴിക്കുന്നത്. അങ്ങനെ ഈ വേദന സംഹാരികൾ കൂടുതൽ കഴിക്കുന്നത് വൃക്കയെ തകരാറിലാക്കുമോ? എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം?
1: തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള വേദന സംഹാരികൾ നമ്മളെ വൃക്കയുടെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കും. ഇതിനുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ബ്ലഡിലുള്ള കെമിക്കലാണ്. അത് നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഇപ്പം നമ്മൾ കഴിക്കുന്ന വേദന സംഹാരികളിൽ മിക്കതും ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ രക്തപ്രവാഹം, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഈ കിഡ്നിക്കകത്ത് ചെറിയ സൂക്ഷ്മ രക്ത കുഴലുകളുണ്ട്, നമ്മൾ ഗ്ലോമറുലസ് എന്നൊക്കെ പറയുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട്. ഇതിനെ ഇവർ ബ്ലോക്ക് ചെയ്യും, അപ്പം സാരമായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പം അനാവശ്യമായിട്ട് നമ്മൾ ഈ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് പ്രവർത്തനത്തിന് ബാധിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് NSAIDs ഉൾപ്പെട്ടിട്ടുള്ള ഡൈക്ലോഫിനാക്ക്, ഐബുപ്രൂഫൻ, നാപ്രോക്സൻ ഇതുപോലുള്ള മെഡിസിൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും വെറുതെ ഓവർ ദി കൗണ്ടർ വാങ്ങിച്ച് കഴിക്കരുത്. ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കഴിക്കുന്ന കാര്യമല്ല ഇത്. നിരന്തരം വെറുതെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നു.
0: അപ്പോൾ അത് വെറുതെ ഇത് അങ്ങനെ വാങ്ങിക്കൊടുക്കണമെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ടും ഡോക്ടർ പരിശോധിച്ച് പിന്നെ അവരുടെ ആരോഗ്യ അവസ്ഥകളൊക്കെ അനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വേദന സംഹാരികൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ് അതിലൊരു നിർദ്ദേശമായിട്ട് വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ഷുഗർ, പ്രമേഹം ഇതുപോലുള്ള കാര്യങ്ങൾ ഈ വൃക്കയുടെ ആരോഗ്യത്തെ ബാധിക്കുമോ? അതോ എന്താണ് അതിൽ പറയാനുള്ളത്?
1: ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഏകദേശം 45% കിഡ്നി ഫെയിലിയറിന് കാരണം പ്രമേഹമാണ്, ഡയബറ്റീസ്. അതിൽ തന്നെ Type 2 diabetes 90% കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതേപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത ബ്ലഡ് പ്രഷറും ഈ കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ബ്ലഡ് പ്രഷറുള്ളവരാകട്ടെ, ഷുഗർ ഉള്ളവരാകട്ടെ, അത് നിയന്ത്രണ വിധേയമായിട്ട് തന്നെ മുന്നോട്ട് പോവുക, ബുദ്ധിമുട്ടില്ലാതെ ദീർഘകാലം മുന്നോട്ട് പോകുന്നതാണ്.
0: നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്നാണ്.
1: അതെ, തീർച്ചയായിട്ടും.
0: ഈ ഹെർബൽ മരുന്നുകൾ പലരും അത് ആ രംഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പ്രയോജനകരമാണോ അല്ലേ എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.
1: ഈ ഹെർബൽ എന്ന വിഷയത്തിൽ, നമ്മളെ ഹെർബൽ എന്ന് പറയുമ്പം അതിലൊരു നേച്ചുറൽ എന്നുള്ളൊരു വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. നേച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം അത് പ്രകൃതിപരമായിട്ടുള്ളതല്ലേ, അത് വലിയ അപകടമില്ല എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഈ നേച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻസിൽ വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളിക്കുലാർ ലെവലിൽ അത് എവിടെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ ആക്ഷൻ എന്താണെന്നുള്ളത് അറിയില്ല. മാത്രമല്ല ഹെർബൽ പ്രൊഡക്ട്സിൽ മിക്കതും അതിൽ ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസ് അത് നമ്മുടെ കിഡ്നിക്ക് നെഫ്രോടോക്സിസിറ്റി ഉണ്ടാക്കും, കിഡ്നിക്ക് വിഷമാണത്. അതറിയാതെ പലരും ഈ ഹെർബൽ മെഡിസിൻസ് കൂടുതലായിട്ട് എടുക്കുകയും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരു ഹെർബൽ മെഡിസിൻ എടുക്കുമ്പോൾ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് അവർക്ക് കഴിക്കാൻ പറ്റാവുന്നതാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ കഴിക്കാവൂ.
0: ഇപ്പം ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ, ഇപ്പോൾ ഡോക്ടർമാരൊക്കെ സമീപിച്ച ചില ആളുകൾ അല്ലെങ്കിൽ പൊതുവെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്, കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്താണ് ആ വിഷയത്തിലെ യാഥാർത്ഥ്യം എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
1: ഇതിനൊരു ഒറ്റ ഉത്തരമില്ല. കാരണം കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിക്കാം, എന്നാൽ തീരെ കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിക്ക് അസുഖങ്ങൾ സ്റ്റേജുണ്ട്, ഈ സ്റ്റേജിനനുസരിച്ചാണ് നമ്മൾ പറയുക. പക്ഷേ എന്നിരുന്നാൽ കൂടെ ചില ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം പൊട്ടാസ്യം, ഇതിന് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പം കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യം പുറന്തള്ളില്ല. ഈ ഫ്രൂട്ട്സിലുള്ള പൊട്ടാസ്യം ഈ രക്തത്തിലുള്ള പൊട്ടാസ്യത്തെ കൂട്ടുകയും അത് ഹാർട്ടിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കൺസേൺ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ പൊട്ടാസ്യം കുറവുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം ആപ്പിൾ, നമ്മുടെ ഗോവ പേരക്ക എന്ന് പറയുന്നത്, പിന്നെ പെയർ, സ്ട്രോബെറി, ഇത്തരം ഫ്രൂട്ട്സ് എല്ലാം ധാരാളം കഴിക്കാം. ധാരാളം അല്ലെങ്കിലും കഴിക്കാവുന്നതുള്ളൂ, അത് സേഫാണ്. എന്നാൽ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫ്രൂട്ട്സിൽപ്പെട്ട മാങ്ങ, അതുപോലെ പിന്നെ വാട്ടർമെലൺ, ഇത് അതുപോലെ ഡേറ്റ്സ്, ഇതൊക്കെ എക്സ്ട്രാ റിച്ച് ഇൻ പൊട്ടാസ്യം ആണ്. അപ്പോൾ ഇത് മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു Stage 3 വരെയുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, പക്ഷേ പൊട്ടാസ്യം കൂടുതലായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.
0: ഓക്കെ, ജസാകുമുല്ലാഹ് ഖൈർ. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ച് ഇത്ര വിശാലമായി നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർക്ക് പീസറയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരെയാണ്. തങ്ങളുടെ അറിവും ആരോഗ്യവും അള്ളാഹു നിലനിർത്തട്ടെ, വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രോതാക്കളോട് പറയാനുള്ളത്, ശ്രോതാക്കൾ പ്രത്യേകിച്ച് ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് തീർച്ചയായും ആരോഗ്യമുള്ള മനസ്സും അതുപോലെ തന്നെ ആത്മാവും നിലനിൽക്കുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം, ഏറ്റവും മൂല്യവത്തായ അനുഗ്രഹത്തെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പരിപാലിക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ, പ്രത്യേകിച്ച് നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഇഹലോകവും പരലോകവും ഒക്കെ അള്ളാഹു ഖൈറിലും ബർക്കത്തിലുമാകട്ടെ.
2: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം, വൃക്കകളുടെ സംരക്ഷണം വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ട് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ബിബി, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ.
3: ഒരു ടീച്ചർ അവരുടെ കുട്ടികൾക്ക് EVS പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഈ പൂമ്പാറ്റയുടെ ജീവിതക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പുഴു ലാർവയായി അതിൻ്റെ എഗ് മുട്ടയായിട്ട് അവിടെ നിൽക്കുന്നു, പിന്നെ അത് കാറ്റർപില്ലറാവുന്നു, പിന്നെ അത് പ്യൂപ്പയായിട്ട് രൂപാന്തരപ്പെടുന്നു, പിന്നെ ബട്ടർഫ്ലൈ ആവുന്നു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു റിയൽ മോഡല് ശരിക്കും അവർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാദ്യം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു, ഈ പ്യൂപ്പ അത് അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നൊരു രൂപം, അതിങ്ങനെ വന്നു. അവരിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്തിട്ടത് കണ്ടപ്പോൾ അതിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് അതിങ്ങനെ വരികയാണല്ലോ. പ്യൂപ്പ പൂമ്പാറ്റയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. കുട്ടികളിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്ന അവസാനം ആ ഒരു പുറത്തേക്ക് വരുന്ന സ്ട്രഗിളൊക്കെ കുട്ടികൾ കണ്ട് അവസാനം അത് പുറത്തേക്കൊണ്ട് വന്നപ്പോൾ പൂമ്പാറ്റയായപ്പോൾ അതിമനോഹരമായൊരു പൂമ്പാറ്റ, വർണ്ണങ്ങളുള്ള ആ ഒരു ശലഭം ഇങ്ങനെ പാറിപ്പോകുന്നവർ കണ്ടു. അത് കണ്ട ഉടനെ കുട്ടികൾ വീണ്ടും പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് ഒന്നുകൂടി അതൊന്ന്
4: കാണണം,
3: ഒന്നുകൂടി കാണണം. നിർബന്ധം പിടിച്ചപ്പോൾ വീണ്ടും അതുപോലെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ടീച്ചർ അതുപോലെ വീണ്ടും
4: റിപ്ലൈ ചെയ്തു,
3: അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പ്യൂപ്പയിൽ നിന്ന് അത് വീണ്ടും പൂമ്പാറ്റയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതിൽ ഇതേ നേരത്തേനേക്കാൾ കൂടുതൽ നിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്തു. ടീച്ചർ അത് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോട്ടെ, ഇത് കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളിങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന് വട്ടത്തിലിരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് എത്ര സമയമായിട്ടും അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നില്ല, കുറേ ഒന്ന് പകുതി നിൽക്കുന്നു, കുറേ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൂട്ടത്തിലൊരാളൊരു ബ്ലേഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് പുറത്തേക്ക് നന്നായി വന്നോട്ടെ പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്തു,
4: കയറി കൊടുത്തു,
3: ഒന്നിട്ട് കീറി കൊടുത്തു. കയറി കൊടുത്തതിൽ ഉടനെ തന്നെ പുറത്തേക്ക് ചാടി ചാടിയപ്പോൾ എന്താ പൂമ്പാറ്റല്ല, അതൊരു പുഴുവായിട്ട്
4: ചാടിയത്,
3: കാണാൻ അറപ്പുള്ളൊരു പുഴുവാണ്. ടീച്ചർ തിരിച്ചു വന്നപ്പോൾ എന്തായി ഇപ്പം കണ്ടില്ലേ, ടീച്ചർ അത് കണ്ടില്ല, പൂമ്പാറ്റിയായില്ല, അത് പുഴുവായിട്ട് തന്നെയുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരു അറപ്പ് പോലെ തോന്നി. അപ്പം അതെന്തേ സംഭവിച്ചാൽ, അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു അതിനൊന്ന് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തേതാണ് അതങ്ങനെ ചെയ്തു കൊടുത്തതാണ്. ഈ ഒരു കഥ ശരിക്കും പാരൻറ്റിൻ്റെ വിഷയത്തിൽ പലപ്പോഴും കുട്ടികൾ സ്ട്രഗിൾ ചെയ്ത് അവരുടെ കഴിവുകളും സ്കില്ലുകളൊക്കെ പുറത്തെടുക്കുന്നതിന് പകരം ചെറുപ്പത്തിലെ പാരൻസ് എന്ത് ചെയ്യും, ഈ ബ്ലേഡ് എടുത്ത് തോണ്ടി കൊടുക്കുന്ന പോലെ കുട്ടികളെങ്ങനെ സഹായിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അവസാനം കുട്ടികളൊരു പുഴുവായി, പൂമ്പാറ്റയാവേണ്ട കുട്ടികൾ പുഴുവായി പുറത്തേക്ക് വരും. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോ കുട്ടിയും ജനിക്കുന്നത് ആ കുട്ടിയുടെ ജീവിത ചക്രത്തിലേക്ക് വേണ്ട എല്ലാ കഴിവുകളും ആർജിച്ചെടുക്കാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വേണ്ട സ്കില്ലുകളുമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ നെർച്ചറിങ്ങിന് വേണ്ട അന്തരീക്ഷം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
4: യെസ്,
3: അത് പാരൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്.
4: ഓവർ കെയർ വേണ്ട,
3: ഓവർ കെയർ വേണ്ട. ഓവർ കെയർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ കുട്ടിക്ക് വളരാൻ അവസരമില്ല, കുട്ടിയുടെ സ്കില്ല് പുറത്തെടുക്കാൻ അവസരമില്ല. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 330 ഗ്രാം തൂക്കമാണ് കുട്ടിയുടെ ബ്രെയിൻ ഉണ്ടാവുക. ആ 330 ഗ്രാം എന്നാലൊരു പിന്നെ അപ്പം ആ കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിയ ബ്രെയിൻ ആണ് 1440 ഗ്രാമാണ്. അതൊരു 12-18 വയസ്സിൻ്റെ ഇടയിലാണ് പൂർത്തിയാവുന്നത്. പക്ഷേ ഒരു കുട്ടിയുടെ ജനനത്തിൽ 6-12 വയസ്സിനിടയിൽ ആദ്യത്തെ 2 വയസ്സിനിടയിൽ 75% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കും. ഈ സമയത്ത് കുട്ടി വളരെയധികം വളരുന്ന സമയമാണ്. ശാരീരിക വളർച്ചയുടെ കൂടെ കുട്ടിയുടെ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ ആ സമയത്ത് കുട്ടിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ 60% ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടാ ജനിക്കണേ. അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്കില്ലുകളുടെ ആവശ്യമല്ല, ഇൻവോൾവ് ആണ് സ്കിൽ. പക്ഷെ മനുഷ്യന്റെ കുട്ടിന്റെ സാഹചര്യത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം പലതും. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മള് പാരന്റ്സ് അതിന് അവസരം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ശരീരവും മനസ്സുമാണ് സ്കില്ല് വളരാൻ. കുട്ടിയുടെ ബുദ്ധിക്ക് വേണ്ടതെന്ന് വെച്ചാല് ഓന്റെ ബ്രെയിനും അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരവും ആയിരിക്കും. പക്ഷെ മനസ്സ് ഏറ്റവും പ്രധാനമാണ് സ്കിൽ ഡെവലപ്മെന്റിന്. അപ്പൊ അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
4: ചില രക്ഷിതാക്കൾക്കെങ്കിലും ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ രണ്ടാമത്തെ കുട്ടിയായിരിക്കും. അപ്പോൾ അവന് ഈ അംഗൻവാടി കൊണ്ടാക്കലും അത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരലും അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുവരലും അവിടെ നിന്ന് കൊണ്ട് തിരിച്ചു പോകുമ്പോൾ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കും, അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും കുട്ടികൾ നോക്കും, കരയും, കരയുമ്പോഴേക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലലും. ഈ ഒരു ഓവർ കെയർ കൊടുത്തിട്ട് വീണ്ടും കുട്ടികൾക്ക് കുട്ടിയുടേതായിട്ടുള്ള ഒരു താല്പര്യത്തിൽ വളരാൻ കഴിയാത്ത പിന്നെ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ.
3: അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ പറഞ്ഞ ഇന്നലെ രാത്രി ഞാൻ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ച സമയത്തിൽ ചില ആൾക്കാർ കുട്ടികൾ ചെറുപ്പത്തിൽ ഫങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കിട്ടിയ കുട്ടിയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ വീഴുമ്പോഴേക്ക് വീണിട്ട് കുട്ടിക്ക് ഇതെങ്ങനെയെന്ന് പ്രകടിപ്പിക്കാൻ പോലും സമയത്ത് അതിൻ്റെ മുന്നേ വാങ്ങുന്നുണ്ട്. കുട്ടിക്ക് എന്തേ പറ്റിയതോ ചെന്നെടുത്തിട്ട് പിന്നെ കുട്ടിക്ക് തന്നെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ ഡീൽ ചെയ്യണം പോലും കുട്ടീനെ അനുവദിക്കാതെ പാരന്റ്സ് അത്.
4: അതെ, ചെറിയ കുട്ടികളായിട്ട് നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ചില കുട്ടികളൊക്കെ അങ്ങനെ കാണാൻ പറ്റും. എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മ തന്നെ വരണം.
3: അതെ,
4: ഒരു രക്ഷയും ഉണ്ടാവില്ല. ആയ ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും, കൂട്ടത്തിൽ കുറെ അവൻ്റെ ചങ്ങാതിമാരുണ്ടാവും, ചങ്ങാതി എല്ലാവരും ഉണ്ടാവും. ഇവരൊന്നുമില്ല, ഉമ്മ തന്നെ വരണം. ഇതൊരു വാശിപ്പുറത്ത് കുട്ടികൾക്ക് എത്തിപ്പെടാനുള്ള കാരണം ഇതാണ്. നമ്മൾ കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നതോടൊപ്പം അവർ വളരാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായി എന്ത് ചെയ്യണം, ഉണ്ടായി കൊടുക്കണം. കുറച്ചത് വീഴണം,
3: അതെ അതെ,
4: തട്ടി തടയണം. അതുപോലെ തന്നെ ഒന്ന് അവർ നടക്കണം, മുട്ടുകുത്തി നടക്കണം. പണ്ടൊക്കെ എന്നാൽ മുട്ടുകുത്തി മണലിലൂടെയും മുറ്റത്തൂടെയും നമ്മളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സാഹചര്യങ്ങൾ അവൻ്റെ മുട്ടുകുത്തേണ്ട വണ്ടികളുണ്ട്, ഇപ്പോൾ നടക്കാനുള്ള അതിനായിട്ടുള്ള വാക്കറുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിലൂടെ കുട്ടിയൊക്കെ നിന്നും അവൻ്റെ ശാരീരികവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനസികവുമായിട്ടുള്ള വളർച്ച പൂർത്തീകരിക്കപ്പെടുന്നതിന് ഇതൊക്കെ ചില തടസ്സങ്ങളാകും എന്നുള്ളതാണ്. ആ ഒരു പ്യൂപ്പയെ നമ്മൾ കീറിയിട്ടതുപോലെ
3: കീറിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് കാരണം ക്ഷമ വേണം, നല്ല ക്ഷമ. കുട്ടി ഇത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ക്ഷമ, അതിന് കാത്തിരിക്കാൻ നേരല്ല. അപ്പോഴൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കുട്ടി എഴുതി തുടങ്ങി കുട്ടി. ഇപ്പം ഉദാഹരണത്തിൽ 2-3 വയസ്സിനിടയിൽ കുട്ടി ബട്ടൺസ് ഡ്രസ്സിന്റെ ബട്ടൺസ് ഇടണം എന്നാണ്.
4: ഇട്ട്
3: കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൻ കോർഡിനേഷൻ നടക്കും. അത് ഉണ്ടാവുമ്പോൾ കുട്ടിന്റെ എഴുത്ത് നന്നാവും. കാരണം ഈ കുട്ടിയെ കഴിയുകൊണ്ട് കാലുകൊണ്ട് ഒന്നും സമ്മതിപ്പിക്കാതെ അവസാനം സ്കൂളിലേക്ക് ചേർത്തിട്ട് കുട്ടിക്ക് ഇത് ഓർഡർ ആവണില്ല.
4: പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഭക്ഷണം വാരി കൊടുക്കുന്ന രക്ഷിതാക്കൾ എപ്പോഴും.
3: അതെ,
4: 10-ാം ക്ലാസ്സിൽ എന്ന് വെച്ചാൽ ഞാൻ വാരി കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല, അവർ കഴിക്കൂല. അപ്പം എന്നിട്ടോ പരീക്ഷ ടൈമിലൊക്കെ രക്ഷിതാക്കളും ഇങ്ങോട്ട് അധ്യാപകരെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും അവൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. അപ്പം സ്വാഭാവികമായിട്ടും 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും കുട്ടീനെ കഴിക്കുന്നാണല്ലോ. പക്ഷെ ആ കുട്ടി അതേപോലെ ടിഫിൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം രക്ഷിതാക്കൾ ടീച്ചേഴ്സിനെ വിളിച്ച് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ കുട്ടിക്ക് എന്ത് ചെയ്യണം, ഈ ഭക്ഷണപ്പൊതി കൊണ്ടുപോയത് കഴിക്കാനാണ് എന്നുള്ള ബോധം അവനില്ല. അവൻ്റെ ബാഗിൽ ഈ സാധനം ഉണ്ട്, പക്ഷെ ടീച്ചർ എന്ത് ചെയ്യണം, അതെടുത്ത് തുറന്ന് കൊടുത്ത് നീക്കത് കഴിക്കാനാണ് ഉമ്മ കൊടുത്തയച്ചിട്ടുള്ളതെന്ന് ഓനെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടുണ്ട്. അപ്പൊ അത്രത്തോളം എന്ത് വേണ്ട, പ്യൂപ്പയാക്കിയിട്ട് തന്നെ നിർത്തേണ്ടതില്ല എന്നാണ്.
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
7: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു.
6: പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
7: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
8: سيد الاستغفار
7: اللهم أنت ربي لا إله إلا أنت
6: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ

0: ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. രാത്രിയുടെ ഇരുണ്ട മറനീങ്ങി, അള്ളാഹു വീണ്ടും ഒരു പ്രഭാതം നമ്മിലേക്ക് തുറന്നിരിക്കുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ പിഴവുകളും വീഴ്ചകളും തിരുത്തി നിരാശപ്പെടാതെ പോവുക. കരുണയുടെ വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുന്നുവെന്ന് ഈ സൂര്യോദയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത്
1: ഹനീഫ വണ്ടൂർ,
0: ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്.
1: ഇന്ന് 2026 ജൂലൈ 21 ചൊവ്വ,
0: ഹിജറ വർഷം 1448, സഫർ 6,
1: കൊല്ലവർഷം 1201, കർക്കിടകം 5.
0: യെസ്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: എന്താണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളെന്നും രാവിലെ പ്രത്യേകിച്ച് മോർണിംഗ് ലൈവിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് തന്നെ ചില ചോദ്യങ്ങളൊക്കെ അവർ പ്രതീക്ഷിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ സ്ഥിരമായി ഉള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം അനീഫ്ക്കാ ചോദിക്കാം. ഒന്നുമല്ല, നമ്മളെ ഈ പെൺമക്കള് പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അവരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സ്വാഭാവികമായി അവരുടെ എല്ലാ രഹസ്യങ്ങളിലും പരസ്യമായിട്ടും ഒക്കെ കൂടെ നിൽക്കുന്നത് ഒരു പിതാവിലേറെ മാതാവാണ് എന്നുള്ളതിൽ യാതൊരു സംശയമല്ല. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ പെൺമക്കളുള്ള രക്ഷിതാക്കൾ അവർക്കേറെ ആശ്വാസകരമായ ചില പ്രവാചകൻ്റെ തിരുവചനങ്ങളുണ്ട് അല്ലേ? രണ്ടോ മൂന്നോ പെൺമക്കളൊക്കെ പോറ്റുന്ന ആളുകൾക്ക് അതിൻ്റെതായ പുണ്യങ്ങളൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരർത്ഥത്തിൽ നമ്മൾ ഇന്ന് പെൺമക്കൾ ആ രൂപത്തിൽ പെൺമക്കൾ ഒരു മൂന്ന് പെൺമക്കളുള്ള ആളുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രതികരിക്കുക. അപ്പം നമ്മൾ കേൾവിക്കാറില്ല,
0: അതെ, മൂന്ന് പെൺകുട്ടികളുള്ളവർ പ്രതികരിക്കുക.
1: അപ്പോൾ രണ്ടെണ്ണമുള്ളവർ പറ്റുമെന്ന് ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് പെൺമക്കൾ ഉള്ള ആളുകൾ, അതൊരു വലിയ സന്തോഷമാണല്ലോ. ഒന്ന് രണ്ട് മൂന്നൊക്കെ ആണെങ്കിൽ സന്തോഷമാണ്. അതിൽ ഈ മൂന്ന് പേരിൽ ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു പഠനവും കാര്യങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്
0: അല്ലേ.
1: നമ്മുടെ ശ്രോതാക്കളിൽ എത്രത്തോളം ആളുകൾ പിന്നെ നമ്മളെ മക്കളുടെ ദുനിയാവും പരലോകവുമായി ബന്ധപ്പെട്ട് രണ്ട് വിഷയങ്ങളിലും ഇടപെടാൻ കഴിയുന്ന ഒരു മക്കളാക്കി മാറ്റുന്നതിൽ എത്രത്തോളം നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് സ്വയം ഒരു വിലയിരുത്താൻ കൂടിയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് കാണാം.
0: അതായത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, മൂന്ന് പെൺകുട്ടികളുള്ളവർക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഒരു സഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, എനിക്ക് രണ്ടാളുള്ള രണ്ട് പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോടും മറുപടി പറഞ്ഞു, താങ്കൾക്കും ഉണ്ട് എന്നല്ലേ.
1: അപ്പോൾ ആ ചോദ്യം ചിലപ്പോൾ ഇവിടെയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടും
0: ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് മൂന്ന് പെൺകുട്ടികളുള്ളവർ എന്ത് ചെയ്യുക, അവരൊന്ന് മെൻഷൻ ചെയ്യാന്നുള്ളതാണ്.
1: ഓക്കെ,
0: അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രോതാക്കളിലൂടെ അവരിപ്പോൾ ഇങ്ങനെ സലാം പറഞ്ഞ് വന്നിട്ടുണ്ടാവും.
1: ഓക്കെ ശ്രോതാക്കൾ, ഇന്ന് നമ്മളിങ്ങനെ ഒരു ആറുമണി മുതലുള്ള ആളുകളെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അതിന് മുമ്പേ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവും.
0: അതെ, മുമ്പേ വന്നിട്ടുണ്ടാവും. നാലു മണിക്കൊക്കെ വന്ന് സലാം പറഞ്ഞ ആളുകളെ നമ്മളതിൽ കാണാറുണ്ട്.
1: നാലു മണിക്ക് നീച്ചിട്ട് നമ്മൾ ഈ ഒരു സാധനം എടുത്തിട്ട് നോക്കിയാലുള്ള നമുക്ക് അല്ലേ എത്ര ആള് വന്നേക്കണമെന്ന് അറിയാം. അതുകൊണ്ട്
0: ഏതായിരുന്നാലും ലൈവ് കട്ടായി കളിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുമല്ലോ എന്ന് ഇംതിയാസ് തിരുവമ്പാടിയത്തെ ഒരു മെസ്സേജ് നമ്മൾ അത് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം അല്ലേ. ടെക്നിക്കൽ ഡെസ്ക് അതൊന്ന്

0: ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് നമുക്ക് ഏതായാലും കുറേ ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം പിന്നെ, അത് ഇപ്പോൾ ആളുകളെ പറയണതോ എന്താ വേണ്ടത്?
1: നമുക്ക് നോക്ക കുറച്ച്
0: ഒന്ന് രണ്ട് ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ മതി.
1: നമുക്ക് ഏറ്റവും ഫസ്റ്റ് വന്ന ഒന്ന് രണ്ട് ആൾക്കാരൊന്നെ ഒന്ന് നോക്കി. ഏറ്റവും ഞാൻ കാണുന്നത് ഒരു ആറ് മണി മുതലുള്ളാണ് ജസ്റ്റ് നോക്കണത്. ആറ് മണി കഴിഞ്ഞ് ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ വന്ന ആളാണ് ജാസ്മിൻ ഐക്യ പുള്ളിപ്പാടം.
0: അതെ.
1: പിന്നെ സാജിദ കാലിക്കറ്റ്, അബ്ദു എടത്തനാട്ടുകര, ആരിഫ കുന്നപ്പള്ളി ഉണ്ട്, നസീമ വളാഞ്ചേരി ഉണ്ട്, അമീർ എടത്തനാട്ടുകര,
0: സാബിറ പാലക്കാട്, മുംതാസ് ബീഗം എം സി സി, സെറീന അത്താണിക്കൽ, പിന്നെ റജിയത്ത് മാറഞ്ചേരി, റെയ്ഹാന ബോൻ തോട്ടശ്ശേരിയറ, സുഹറ കൽപ്പറ്റ, നഫീസ സൈനബ കടമ്പഴിപ്പുറം, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈറുനിസ ആലുവ.
1: വളരെ സെക്കൻഡുകൾക്കുള്ളിലുള്ള മാറ്റാണ്.
0: അതെ അതെ.
1: ഫാസില പൊത്തംകണ്ടം, അതുപോലെ ബുഷറ മുറയൂര്, സൈനത്ത് ചങ്ങരംകുളം, വഹീദ ആറ്റിക്കോട്ട്, എന്താണ് ആറ്റിക്കോട്ട് എന്നാണ് സ്ഥലം,
0: സെലീന തോട്ടശ്ശേരിയറ, ഹസീന, നൂറുദ്ദീൻ, ദമാം. അപ്പൊ ദമാം എന്ന് വരെ ഈ സമയത്ത്, ദമാമിലിപ്പോ ഈ സമയത്ത് എന്ന് പറഞ്ഞാല് ഒരു മൂന്നര മണിയൊക്കെ ആയിരിക്കും,
1: രണ്ടര മണിക്കൂറിന്റെ വ്യത്യാസമാണെങ്കിൽ ആയിട്ടുണ്ടാവും.
0: അതെ അതെ. അപ്പൊ ആ സമയത്തൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവിടുന്ന് നമ്മുടെ റേഡിയോ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കണ ലൈവ്,
1: മനസ്സിലായി?
0: ദമാമിൽ നിന്നുണ്ടാവാറുണ്ട്, ഷാർജയിൽ നിന്നുണ്ടാവാറുണ്ട്, അതായത് കൊഫർ ഖാൻ അല്ലെ, ദുബായ്, അവിടെ നിന്നൊക്കെ ആളുകൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വീക്ഷിക്കുന്നുണ്ട്, അൽഹംദുലില്ല. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ?
1: ഇനി നമുക്ക്
0: എല്ലാവർക്കും വലൈക്കും അസ്സലാം പറഞ്ഞു. ഇനി വൈകി വരുന്നവരെ നമ്മൾക്കൊന്ന് പരിഗണിക്കാൻ തോന്നുന്നു, അതായിരിക്കും നല്ലത് അല്ലേ?
1: ഏതായാലും നമുക്ക് മധുരം കുറം കേട്ടിട്ട്
0: മധുരം കൊടുക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, എത്ര കേട്ടാലും മതി വരാത്ത ഒരു ശ്രുതിമധുരമായ അല്ലേ ഖുർആൻ പാരായണമാണ്. മിഷാരി റാഷിദാണ്, നമുക്ക് എവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണെന്ത് ഈ ഖുർആൻ ഇവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻകാരികളിൽ ഒരാളാണ് ആര്? മിഷാരി റാഷിദ് അൽ അഫ്ഫാസി എന്ന് പറയുന്നത് അല്ലേ.
1: അതെ അതെ,
0: അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ യോഗ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത് അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങളിൽ അദ്ദേഹം ബിരുദാനന്തര ബിരുദെടുത്ത ഒരാളാണ്. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ലോകശ്രദ്ധ നേടിയ ഒരു കാര്യമാണ് അല്ലേ. ഇനി നമുക്ക് ആയത്തുകളിലൂടെ പോകാം.
1: ആയത്തുകളിലേക്ക് വരുമ്പോഴേ, ഏതൊരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു ചിന്തിക്കുന്ന മനുഷ്യനും ചിന്തിക്കാനുള്ള ഒരുപാട് വകുപ്പുകൾ ഇതിലുണ്ട്. കാരണം മനുഷ്യന് ഒന്നുമല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്ന ഒരു ബോധ്യപ്പെടുത്തലും, അവൻ എങ്ങനെയാണ് ഈ കാണുന്ന മനുഷ്യരൂപത്തിലേക്ക് രൂപപ്പെട്ടത് എന്നതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള വൈഭവത്തെക്കുറിച്ച് വളരെ ചിന്തിപ്പിക്കുന്ന ചില വചനങ്ങളാണ് ഇന്ന് സൂറത്തുൽ ഇൻസാനിൻ്റെ തുടക്കം മുതലുള്ള നമ്മളെല്ലാ പിന്നെ വെള്ളിയാഴ്ച അതിൽ നമ്മൾ കേൾക്കാൻ ചാൻസ് ഉള്ള അങ്ങനെ അല്ലെ, എല്ലായിടത്തും കേൾക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു വചനങ്ങൾ അതിൻ്റെ ഒരു ആശയങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ മനുഷ്യൻ പറയത്തക്ക ഒരു വസ്തുവായിരുന്നില്ലാത്തൊരവസ്ഥ ഒരു കാലഘട്ടം അവൻ്റെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് മനുഷ്യനോട് ചോദിക്കുകയാണ്.
0: അത് എന്താ സംഭവം എന്നറിയോ, ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു ഓർമ്മയെന്ന് പെടുത്ത് പറയട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നിട്ട് അന്നത്തെ ഒരു യുക്തിവാദി വന്നിട്ട് ചോദിക്കുകയാണ്. അതായത് നബി ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ച് കുറേ കാലങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഒരു ഒരു മനുഷ്യൻ്റെ അസ്ഥി അത് മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നബിൻ്റെ മുമ്പിൽ വെച്ചിട്ട് കയ്യിലിട്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ട് പൊടിച്ചിട്ടു എന്നിട്ട് ഇങ്ങനെ എന്നാണ് ഊതി എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഇങ്ങനെ നുരുമ്പിപ്പോയ ഈ വസ്തുവിൽ നിന്ന് വീണ്ടും പിന്നെ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുമെന്നാണോ? അത് പരലോകത്ത് നമ്മുടെ വിഷയം അതാണല്ലോ, പരലോകമുണ്ട്, ആ പരലോകത്ത് നമ്മൾ ഇതേപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അവിടെ വിചാരണയുണ്ട് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോ ഒരു യുക്തിവാദി വന്നിട്ട് ചോദിച്ചാണ്, നീ പറയുന്നത് അങ്ങനെയാണോ? അപ്പൊ ഖുർആന്റെ ചോദ്യമാണത്, നീ പറയത്തക്ക ഒരു വസ്തുവായിരുന്നില്ല അല്ലെ. 40 വയസ്സുള്ള ഒരാള് 41 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു ചോദിച്ചാൽ ശൂന്യമാണ് അല്ലേ.
1: അപ്പൊ അതിന്റെ ഒരു സബബുന്നുസൂൽ അതാണ് അല്ലേ, ആയത്തിന്റെ ഒരു അദർണത്തിനുള്ള അതാണോ? അത് ഇനി
0: ശേഷം.
1: പക്ഷെ അതേതായിരുന്നാലും ഇത് എല്ലാ ആളുകളെയും ഇപ്പൊ നമ്മളെ ജീവിതത്തില് വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നമ്മൾ നടക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളൊന്നും നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും അല്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നു.
0: ആളുകൾ ഇങ്ങനെ മനുഷ്യന്മാരിങ്ങനെ വെല്ലുവിളിച്ച് ഇങ്ങനെ നടക്കാണ് ഓരോ പിന്നെ ഓരോ കണ്ടുപിടുത്തങ്ങളും എന്നൊക്കെ നടക്കുമ്പോ ഇന്റർനെറ്റ് വന്നാ ഇസ്ലാം പൊളിഞ്ഞു പോകുന്ന ആൾക്കാര്, ഓലിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ തോറ്റുകൂടുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. അപ്പൊ അല്ല, വളരെ യുക്തിഭദ്രമായിട്ട് മറുപടി അങ്ങോട്ട് ചോദിക്കാണ്, നീ ഒന്നുമല്ലാതെ ഒരു അവസ്ഥ നിനക്കുണ്ടായതിൽ. നമ്മൾ ഇനി അതുമല്ല, രണ്ടാമത്തെ ആയത്തിൽ നിങ്ങൾ ആലോചിക്കും, മിശ്രിതമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്ന അല്ലേ. ഒരു പുരുഷൻ ശ്രവിക്കുന്ന ഒരു പിന്നെ അവന്റെ ബീജഗണത്തിൽ നിന്നും 20 കോടി, അതായത് 20 കോടി മനുഷ്യന്മാരായത് ഉണ്ടാക്കാൻ പറ്റുന്ന, അതിൽ നിന്നൊരു ലക്ഷണമൊത്തൊരു ബീജാണ് എന്ത്, അണ്ഡവുമായി സംയോജിക്കുന്നത്, അതിൽ നിന്നാണ് മനുഷ്യ രൂപപ്പെടുന്നത്. അതും എത്ര ചെറുതാണ്, അങ്ങനത്തെ വളരെ തന്മാത്ര പോലെ അത്രയും നമുക്ക്. ഇപ്പോൾ ഒരു പുരുഷന്റെ ഒരു പ്രാവശ്യം പിന്നെ അവന്റെ ശുക്ലം എന്ന് പറഞ്ഞാല് വളരെ കുറഞ്ഞ, ഒരു സ്പൂണിൽ കോരിയെടുക്കാൻ പോലും ഇല്ലാത്ത അത്ര കുറവാണ്. പക്ഷെ അതിൽ നിന്നും 20 കോടി മുതൽ 200 കോടി വരെ എന്ന് പറയുന്നുണ്ട്. അതായത് ചുരുക്കി നമുക്ക് പറയാം 20 കോടി മനുഷ്യരെ ഒരു സമയത്ത് അതിന് സൃഷ്ടിക്കാൻ കഴിയും, അത്രയും ഉണ്ട് അതിൽ നിന്നും ഒന്നാണ്. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ആലോചിച്ചാൽ നമ്മളിപ്പോൾ എത്ര നിസ്സാരനാണ് അല്ലേ. ഒരു ചെറിയ ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ് നമ്മൾ എന്ത് ഉണ്ടായി വരുന്നത്.
1: അവന്റെ ഈ പേരുകളുടെ കൂട്ടത്തിലെ ഖാലിക്ക്, ബാരി, മുസവ്വിർ എന്നൊക്കെയുള്ള ആ പേരുകളുടെയൊക്കെ ഒരു പ്രത്യേകത നമ്മൾ ഇതിന് അല്ലേ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. സൃഷ്ടാവ്, അതുപോലെ എന്താ പറയുക, മുസവ്വിർ, രൂപകൽപ്പന നൽകുന്ന ആളല്ലേ. അപ്പോൾ ആ ഒരു എല്ലാം നൽകും, ഡിസൈൻ ഓരോ സൃഷ്ടിപ്പിലുള്ള ഡിസൈനിങ്ങിൽ മാത്രമല്ല അതിൽ പിന്നെ കണ്ടന്റിലും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അല്ലേ. അപ്പം നമുക്കൊരിക്കലും തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പം ഞാനിപ്പോൾ അടുത്ത് കേട്ട ഒരു സംഭവമുണ്ട്, അതിങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വരണം. എന്താ വെച്ചാൽ പിന്നെ ലോകത്ത് ഇസ്ലാമിനൊരു അപ്ഡേഷൻ ഇല്ലാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇസ്ലാമിൽ എവിടെ ഖുറാനിലൊരു അപ്ഡേഷനും ഇല്ല എന്നൊക്കെ പറയും. അപ്പൊ ആളുകളെ വിചാരം എന്താ വെച്ചാൽ, ഈ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, മൊബൈൽ ഫോണിന്റെ കാര്യം പറഞ്ഞിട്ട്, ഒരു ആപ്പിന്റെ കാര്യം പറഞ്ഞിട്ടാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ആപ്പ് ഇങ്ങനെ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇസ്ലാമിന് അപ്ഡേഷൻ ഇല്ലാറുണ്ട്. അപ്പോൾ ആപ്പ് അപ്ഡേഷൻ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അത് മനുഷ്യ നിർമ്മിതമായതുകൊണ്ടും മതിയാകാത്തത് കൊണ്ടുമാണ്. പിന്നെ ഒരിക്കലും ഒരു കടലിന് എന്ത് വരുന്നില്ല, അപ്ഡേഷൻ വരുന്നില്ല, ആകാശത്തിന് അപ്ഡേഷൻ വരുന്നില്ല. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ, അപ്പൊ അതിന്റെ
0: ഖുർആന്റെ പ്രത്യേകത തന്നെ നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ പറയാം. ഞാൻ പറയാം, നമ്മള് ലോകം മൊത്തത്തിൽ മാറി, ആധുനിക ലോകം, ബിൽഡിങ്ങുകളും സോഫ്റ്റ്വെയറും ഇങ്ങനെ പല പലതും നമ്മൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ മനുഷ്യൻ എവിടെയാ മാറിയത്?
1: അതാണ്
0: മനുഷ്യന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റണോ? അസൂയ, ദേഷ്യം, വാശി, ഇതൊക്കെ എന്താ സ്നേഹം? ആദമിന്റെ ഒന്നാമത്തെ മകനുണ്ടായ അതേ വാശിയും ദേഷ്യവും കൊലപാതകങ്ങളും ഒക്കെ ഇന്നുണ്ട്. ഇന്നുണ്ട്. മനുഷ്യ എത്ര മനുഷ്യൻ മാറിയിട്ടില്ല. മനുഷ്യന്റെ ഡ്രസ്സ് മാറിയിട്ടുണ്ടാവും, ഭക്ഷണം മാറിയിട്ടുണ്ടാവും, അവന്റെ ബിൽഡിംഗ് മാറിയിട്ടുണ്ടാവും, അവന്റെ യാത്രാ സൗകര്യങ്ങൾ മാറിയിട്ടുണ്ടാവും. പക്ഷെ അവന്റെ മനസ്സ് എന്താണ്? ആ ആദമിന്റെ മക്കൾ എന്ന് പറയുന്നവർക്കൊക്കെ ഒരേ സ്വഭാവങ്ങളുള്ളത്, അല്ലാതെ ഒന്നും മാറിയിട്ടില്ല. അപ്പൊ അവർക്ക് പ്രായോഗികമായതാണ് ഖുർആൻ
1: അല്ലേ?
0: അവരോട് ഉപദേശിച്ച അതേ ഉപദേശം ഇന്നും മനുഷ്യനോട് ഇനിയും വരാനിരിക്കുന്ന, എത്ര ലോകം എത്ര മാറിയാലും ആധുനിക സൗകര്യങ്ങൾ. ഇപ്പൊ നമ്മള് ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമായിരുന്നു. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് കാൽക്കുലേറ്റർ ഇല്ലേ, കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കാൽക്കുലേറ്റർ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ മാറി മാറി വന്ന് വന്ന് ഇപ്പൊ നമ്മളിരിക്കുന്ന ചാറ്റ് GPT-യും ജെമിനിയും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു 10-5 കൊല്ലം മുമ്പ് ഈ ഒരു സംവിധാനം വരുന്നില്ല. ഇനിയും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മനുഷ്യന്റെ സ്വഭാവത്തിൽ എന്തുണ്ടാവില്ല, അതിലൊരു അപ്ഡേഷൻ ഉണ്ടാവില്ല. കാരണം അവനുള്ളതാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ എന്നും കാലിക പ്രസക്തി ഉള്ളതാണ്, അതാണ് അതിന്റെ പ്രത്യേകത.
1: എന്നാലും നമ്മൾ പറയുന്നതാ, ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാലത്തിനെ നമ്മൾ ഇങ്ങനെ വല്ലാണ്ട് പറയും. പക്ഷേ അവിടെയും ഖുർആൻ നമ്മളോട് ഇൻസാൻ ലഫീ ഖുസ്ർ അല്ലേ, എല്ലാ രീതിയിലും ആമനും അമല സാധ്യത. അപ്പോൾ ശരിക്ക് ആ ഒരു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ഖുർആനിനെ പിന്നെ അപ്ഡേഷൻ ഇല്ലാന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോഴും ഖുർആൻ കാലത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ എങ്കിൽ പറഞ്ഞ മനുഷ്യൻ്റെ സ്വഭാവം കാരണം മനുഷ്യൻ തന്നെ അവനക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നാലും ഇന്ന് നമ്മൾ മധുരം ഖുർആനാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്.
0: അതെ അതെ, അത് ഈ ഒരു ആയത്ത് എത്ര ചർച്ച ചെയ്താലും തീരൂല. കാരണം ഇന്നും ഏതൊരു മനുഷ്യനോടും അള്ളാഹുവിനെ കുറിച്ച്, സ്രഷ്ടാവായ റബ്ബിനെ കുറിച്ച് പറയാനുള്ളൊരു മറുപടിയാണ്
1: അല്ലേ? അതെ, തീർച്ചയായിട്ടും.

0: ഏതായിരുന്നാലും നമുക്ക് ഫീഡ്ബാക്കിലൂടെ ഒന്ന് കടന്നു പോയിട്ട് നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ പറയണ്ടല്ലോ അല്ലേ, എത്ര കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്.
1: നമുക്ക് കുറച്ച് ആളുകൾ കേൾക്കാത്തവർക്ക് ഹെൽപ്പ് ഉണ്ടാകും അല്ലേ. അപ്പോൾ മൂന്ന് പെൺമക്കളുള്ളവർക്കൊന്ന് പ്രതികരിക്കാം ഇൻഷാല്ലാ.
0: അതെ. അപ്പോൾ ഏതായാലും മധുരം ഖുർആനുമായി ബന്ധപ്പെട്ട പിന്നെ ചില മെസ്സേജുകൾ വന്നിട്ടുണ്ട്. സഫിയ കെ തിരുരങ്ങാടി പറയുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, മനോഹരമായ ഖുർആൻ പാരായണം, എന്നും ഒരു ആയത്ത് പഠിക്കാൻ കഴിയുന്നു, മനസ്സിന് സന്തോഷം തന്നെ. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരട്ടെ, ആമീൻ, എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരട്ടെ, ആമീൻ എന്നവർ എഴുതിയിട്ടുണ്ട്. ഉമ്മുകുൽസൂ ചിറമംഗലം വീണ്ടും സലാം പറയുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, മധുരം ഖുർആൻ കേൾക്കുമ്പോൾ മനസ്സിന് കുളിർമ തന്നെയാണ്, അൽഹംദുലില്ലാ. പിന്നെ മധുരം ഖുർആനിലൂടെ സുഫൈറ അനസ് മേപ്പാടി പറയുന്നത്, മധുരം ഖുർആനിലൂടെ രാവിലെ തന്നെ ഒരു നല്ല എനർജിയാണ്, അത് ഇഷ്ടപ്പെട്ട കാര്യം കൂടി ആയപ്പോൾ ഒന്നുകൂടി മനസ്സിനെ കുളിർമയായി.
1: ഉമ്മുകുൽസൂന്റെ വായിച്ചല്ലേ?
0: ആ വായിച്ചു വായിച്ചു. പിന്നെ കുറെ ആളുകൾ വീണ്ടും സലാം പറഞ്ഞ് പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ചുകൂടി വരട്ടെ അല്ലേ, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നമ്മൾ സാധാരണ ശ്രോതാക്കളോട് പറയാറില്ല, അതായത് ഒരു അനുഭവം, അതായത് റേഡിയോ അല്ലേ, പിന്നെ റേഡിയോയിലൂടെ ഉണ്ടായ ഒരു ശ്രോതാവിൻ്റെ ഒരു അനുഭവം നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പീസ് ടൈമിൽ എന്താണ് ആരാണ് ഇന്ന് ശ്രോതാവിൻ്റെ പേരില്ല,
1: ഇല്ല, പക്ഷെ നമുക്ക് എന്താന്ന് നോക്കല്ലേ.
0: അതെ, പീസ് റേഡിയോ കേട്ട ശേഷം പല കാര്യങ്ങളിലും കൂടുതൽ ക്ഷമയും സഹിഷ്ണുതയും ഉണ്ടാക്കിയിട്ടുണ്ട്. കേൾക്കുന്നവർക്ക് അറിവ് നൽകുന്നതിലുപരി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പീസ് റേഡിയോയുടെ പ്രത്യേകത. അതന്നെ നമ്മൾ ഉദ്ദേശിക്കണേ അല്ലേ.
1: അതെ,
0: പീസ് റേഡിയോ കേട്ടാൽ എന്തുണ്ടാവണം ജീവിതത്തിൽ, എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നല്ല സ്വഭാവങ്ങളിലേക്ക് വരണം, നന്മകൾ എന്ത് ചെയ്യണം ചെയ്യണം, പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങണം, അറിവ് വർദ്ധിപ്പിക്കണം. അപ്പോൾ പീസ് റേഡിയോ വിജയിച്ചു എന്നുള്ളതാണ് ഈ ശ്രോതാവിൻ്റെ മറുപടിയിൽ നമുക്ക് മനസ്സിലാണ്.
1: അയാളുടെ കാര്യത്തിൽ എന്തായാലും അയാൾക്കൊരു വിജയം ഫീൽ ചെയ്യുന്നുണ്ട്.
0: അതല്ലേ,
1: എല്ലാവർക്കും അങ്ങനെ ആവട്ടെ.
0: അപ്പോൾ ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങളും എന്ത് ചെയ്യാം, ഇങ്ങനത്തെ അനുഭവങ്ങൾ പങ്കുവച്ചാൽ, റേഡിയോയിലുണ്ടായ മാറ്റങ്ങൾ, റേഡിയോ ഇപ്പോൾ നാളെ ഒരു ശ്രോതാവ് എഴുതിയിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോ അനിയനോ സഹോദരി ആരോ ഒരാൾ പരിചയപ്പെടുത്തി കൊടുത്തു, അതിനുശേഷം ഇന്ന് വരെ ഞാനത് മുടങ്ങാതെ കേൾക്കുന്നുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യാൻ തുടങ്ങി അല്ലേ. അപ്പോൾ അതൊരു വലിയ നന്മയാണ്. അപ്പോൾ അതുപോലെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് അപ്പോൾ ശ്രോതാക്കൾ പേര് വെച്ച് എഴുതുന്നത്, അത് എന്താണ്, നമുക്ക് ആ പേര് കൂടി വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒരു ഉന്മേഷമാണ് വിഷയത്തിൽ.
1: ഇൻഷാല്ലാ, ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഷോ പിന്നെ മോണി ഷോയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇനി പുലരിവട്ടമാണ്.
0: അതെ,
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പുലരിവട്ടം നന്മയോടൊപ്പം എന്ന വിഷയത്തിലാണ് ബഹുമാന ഹാരിസ് മൗലവി നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അമ്മാ ബഅദ്. നന്മകൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് അംഗീകരിക്കും, അതിനോടൊരിഷ്ടം നമ്മുടെ മനസ്സുകൾക്ക് എപ്പോഴും തോന്നും. വളരെ ആവേശകരമായിട്ടുള്ള ഒരു ലോക ഫുട്ബോൾ മത്സരത്തിന് സമാപനം കുറിച്ച ദിവസങ്ങളിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ളത്. ധാരാളം ചർച്ചകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതിൽ അവസാനമായി ലോകകപ്പ് നേടിയിട്ടുള്ള ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായി സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടതാണ് ലാമിൻ യമാൽ. സത്യത്തിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ വലിയ റെക്കോർഡുകൾ നേടിയിട്ടുള്ള ഒരു പ്രസിദ്ധനായിട്ടുള്ള വളരെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു കളിക്കാരൻ. അപ്പോൾ സത്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഒരു ഭാവിയും പ്രതീക്ഷിക്കാൻ പറ്റാത്ത, അത്രയും പ്രയാസപ്പെട്ട കുടിയേറിയ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി ജീവിക്കാൻ നിവർത്തിയില്ലാഞ്ഞിട്ട് അവനെ അവൻ്റെ കുടുംബത്തെ സഹായിച്ച രണ്ട് പേരുടെ പേരുകളാണ് ചേർത്തിട്ടാണ് അവൻ്റെ പേരെന്ന് പറയുന്നത്. ഇത്രയും പ്രശസ്തമായി ലോകത്തെ മുഴുവൻ ആളുകളും ഈ പേര് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒരു നന്മയുടെ ചർച്ച വരുന്നുണ്ടല്ലോ. ഇത്രയും പ്രയാസകരമായ ആളുകളെ സഹായിച്ച രണ്ടാളുകൾ ആ ചിത്രത്തിൽ വരുന്നത് നമ്മൾ കാണും. നമ്മൾ ചെയ്യുന്ന ഏതൊരു സൽപ്രവർത്തനങ്ങളും അതനശ്വരമാവുകയും അത് പ്രസിദ്ധി നേടുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. നമ്മളതിനു വേണ്ടി ചെയ്യുന്നതാവില്ല അത്, പക്ഷെ അതിന് വലിയ അനന്തരഫലങ്ങളുണ്ടാകും. നന്മകളുടെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണത്. മാത്രമല്ല, കളിക്കളത്തിൽ നമ്മൾ കുറച്ചൊക്കെ മികച്ച കളിക്കാരാവുമ്പോൾ അവർക്കതിൻ്റേതായിട്ടുള്ള ഒരഹങ്കാരവും എല്ലാം വരിക സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ വളരെ വിനീതമായിട്ടാണ് കളിക്കളത്തിൽ ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിലെല്ലാം പ്രാർത്ഥനാപൂർവം പിന്നെ കളിക്കളത്തിലെ രംഗങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട്. മാത്രമല്ല, തൻ്റെ ഏറ്റവും എതിരാളിയായ കളിക്കാരനെ തോളിൽ പിടിച്ച് പരാജയത്തിൽ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു വിശാലമായ മനസ്സും ഒരു നന്മയായി ഈ സന്ദർഭത്തിൽ ആളുകൾ വിലയിരുത്തുന്നു. അപ്പോൾ നല്ലത് ചെയ്യുമ്പോൾ ആ നന്മയെ അംഗീകരിക്കാനും ആ നന്മയോട് സ്നേഹം തോന്നാനുമുള്ളൊരു മനസ്സ് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് എവിടെയാണെങ്കിലും ഏത് രംഗത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിലും അവിടെയെല്ലാം മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നത് പ്രധാനമാണ്. അതേപോലെ തന്നെ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവോടുള്ള ബന്ധത്തിലും മനുഷ്യരോടുള്ള കടമകളിലും ഒരിക്കലും നമ്മുടെ മികവുകളും നമ്മുടെ മഹത്വങ്ങളും നമ്മളെ അത് വിസ്മരിക്കാൻ പാടില്ല. നമ്മൾ കഴിവുകൾ നേടുമ്പോൾ അതെല്ലാം എൻ്റെ കഴിവാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അള്ളാഹുവിൽ നമ്മളാക്കലും അവൻ്റെ ഒരു സഹായം നമുക്ക് ആവശ്യമില്ലാത്ത പോലെ തോന്നും. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു വില കൽപ്പിക്കുവാനും മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ നിലനിർത്തുവാനോ സാധിക്കാതെ വരും. അവിടെ നമ്മുടെ വിനയമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നന്മകൾക്ക് നന്മകളെ അംഗീകരിക്കുവാനും നന്മയോടൊപ്പം നിൽക്കുവാനും നല്ലത് ചെയ്യുവാനും സാധിക്കുക എന്ന അതിൻ്റെ അനശ്വരതയെയും അതിൻ്റെ മഹത്വത്തെയും സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് പൊതുവെ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമെന്ന നിലക്ക് ഓർമ്മപ്പെടുത്തിയത്. നല്ലതിനെ പിന്തുണക്കുവാനും നന്മയോടൊപ്പം നിൽക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: ആമീൻ. പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇന്ന് പുലരിവട്ടത്തിലൂടെ നാം കേട്ടത്.

0: മാഷാല്ലാ. അപ്പൊ അനീഫ് ഖാൻ, നമ്മള് ഒരുപാട് ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മുടെ ചോദ്യമായിട്ടും നമ്മുടെ പുലരിവട്ടമായിട്ടും ഒക്കെ വന്നുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ, ആദ്യം പ്രതികരണം വായിച്ചതിന് ശേഷം പുലരിവട്ടം പറയാം. എന്താ വേണ്ടത്?
0: ഇൻഷാല്ലാ
1: അല്ലേ. അപ്പോ മുനീർ ചമ്മനാട്, നമ്മുടെ മുനീർ ച, അദ്ദേഹം പറയുന്നത്, എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ്, ഒരാൺകുട്ടി, അൽഹംദുലില്ല. ഒരു പെൺകുട്ടി അലിക്കുമാർ അറബി കോളേജിൽ ഈ വർഷം പഠനം കഴിഞ്ഞു,
0: കാസർഗോഡ് അല്ലേ.
1: അതെ, ഇപ്പോൾ ഇവിടെ മദ്രസയിൽ ടീച്ചറായി. എനിക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട്. ഒരു പെൺ, അത് വീണ്ടും എഴുതിയതാണല്ലേ. ആ പിന്നെ ബാക്കിയുണ്ട്, ഒരു കുട്ടി എഞ്ചിനീയർ കഴിഞ്ഞു, ഇപ്പോൾ ജോലിയുണ്ട്. ഒരു കുട്ടി ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ ജോലിയുണ്ട്.
0: ഓക്കെ, അപ്പോ പെൺകുട്ടികൾക്ക് ജോലി ഉണ്ടാകുക എന്നുള്ളത് സന്തോഷം തന്നെയാണ്.
1: പിന്നെന്താ,
0: അതിന്റെ അപ്പുറത്ത് അവര് സന്തോഷമായി ജീവിക്കുന്നു, പഠിച്ചവനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നു എന്നതും വളരെ സന്തോഷകരമാണ്. ഓക്കെ, എനിക്ക് ബുഷറ ബീഗം പറയും, എനിക്ക് രണ്ട് പെൺമക്കളാണ് അൽഹംദുലില്ല. എൻ്റെ സഹോദരന് ആറ് പെൺമക്കളാണ് മാഷാല്ലാ.
1: അതെ, എൻ കെ എം അഷ്റഫ് അദ്ദേഹം പറയുന്നത്, 3+1 പെൺമക്കളുണ്ട്, മൂത്ത വിവാഹം കഴിഞ്ഞു. അപ്പൊ 3 പെൺകുട്ടികളായിരിക്കും അല്ലേ.
0: ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഈ ചോദ്യം ചോദിക്കുമ്പോഴേ ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നുന്നു, എന്താ ഈ കുട്ടികളുടെ എണ്ണൊക്കെ ചോദിച്ചാണ് ഇങ്ങനെ, എന്താ അതിലൊക്കെ ഇത്ര കാര്യം എന്നുള്ള. അപ്പോ
1: വൈകി വന്നല്ല
0: അല്ല, അങ്ങനെ ചോദിക്കുവാൻ സാധ്യതയുള്ളവർക്ക് നമുക്ക് പറയാനുള്ള എന്താ വെച്ചാല്, അള്ളാന്റെ ആ പ്രതിഫലത്തെ കൂടുതൽ പ്രതീക്ഷിക്കാനും ആഗ്രഹിക്കാനുള്ള ഒരു ചിന്ത നമ്മൾ നൽകുകയാണ് അല്ലെ. എനിക്ക് ആ എനിക്ക് ഇത്രയൊക്കെ പുണ്യം പഠിച്ചതിൻ്റെ അടുത്തുണ്ട്, സ്ഥാനമുണ്ട് എന്നുള്ളത് സ്വയം ഒരു വിലയിരുത്താൻ കഴിയും.
1: അവിടെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയാതെ പോകാൻ പാടില്ലല്ലോ. നബിന്റെ ആ നബിയൊക്കെ ജനിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് പെൺകുട്ടി ജനിച്ചവർക്ക് അപമാനമായിരുന്നു. പെൺകുട്ടി ജനിച്ച ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആളുകള് പിന്നീട് ഇസ്ലാമിന്റെ ആ ആദർശം സ്വീകരിച്ചപ്പോ പെൺകുട്ടികൾ ജനിച്ചാൽ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാ അല്ലേ, അവിടിലേക്ക് അവരെത്തി. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ട് തോന്നുന്നു, എന്നാലും ഇത് ഇതുമായി ബന്ധപ്പെട്ടെന്ന് പറയാൻ വെച്ചു. ഇപ്പൊ കുറെ മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറ വിസക്ക് ആളുകൾ പോവാറുണ്ടല്ലോ. ഉംറ ചെയ്യാനല്ല പോണത്, ഉംറ വിസ പറഞ്ഞാൽ കുറഞ്ഞ പൈസക്ക് പോകാൻ പറ്റും. അവിടെ പോയി പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരാതെ എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്യാറാണ്. അങ്ങനെ അവർ പിടിക്കപ്പെട്ടാല് ജയിലിൽ കിടന്ന് നാട്ടിലേക്ക് അയക്കുന്ന പണം ഉണ്ടല്ലോ, അവർക്കുള്ള ടിക്കറ്റ്, ആ പണം ഇങ്ങനെ പെൺകുട്ടികൾ ജനിച്ചാൽ ഹദിയ കൊടുക്കുന്ന
0: അറബികളല്ലേ.
1: ഞാൻ അങ്ങനെ ഇന്നോട് ഒരാൾ പറഞ്ഞ, ഒരു സൗദിയിൽ നിന്ന് ഒരാൾ പറഞ്ഞ, എനിക്കൊരു ഓർമ്മയിൽ ഞാനത് പറഞ്ഞു. അത് ആ പണമാണ് അത്ര എന്ത്, ഒരാൾക്ക്
0: ഒരാളെ
1: ഒരു പെൺകുട്ടി ജനിച്ചാല് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, വാരിക്കോരി ഹദിയ സദഖകൾ കൊടുക്കും. അപ്പൊ അത് അവിടുത്തെ ഒരു ഒരാളെ മോചിപ്പിക്കാൻ, ജയിലിൽ നിന്ന് മോചിപ്പിച്ച് അവിടെ നാട്ടിലേക്ക് പറഞ്ഞേക്കാനുള്ള ഒരു ടിക്കറ്റിനുള്ള പണം
0: ഇവര് ഹദിയായിട്ട് കൊടുക്കും.
1: അതെ, കൊടുക്കും. അതൊരു വലിയ സംഭവം തന്നെയല്ലേ.
0: തീർച്ചയായിട്ടും.
1: പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികൾ പോകും, ഒരു ആരോ ഏതോ ഒരു സ്വഹാബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വേഗത്തിൽ ഒട്ടകത്തിന്റെ കുതിരയുടെ പുറത്ത് പെൺകുട്ടിയെ വെച്ച് പോയപ്പോ അത് പളുങ്കു പാത്രമാണ് അല്ലേ, വീണുള്ള എന്ന് നബി പറഞ്ഞതൊക്കെ. അങ്ങനെ കുറെ വചനങ്ങൾ നമുക്ക്
0: സാധാരണ ഇസ്ലാമിനെ വലിയ, പിന്നെ സ്ത്രീകൾക്കെതിരെ അവരുടെ അവകാശങ്ങൾക്കെതിരാണ്, ആ സ്വാതന്ത്ര്യങ്ങൾക്കെതിരാണ് എന്നൊക്കെ പാടി നടക്കുന്ന ആളുകൾക്ക് വലിയൊരു മറുപടിയാണ് ശരിക്കും ഇസ്ലാം നൽകുന്നത്. ഇങ്ങനെ മക്കളുണ്ടെങ്കിൽ തന്നെ അവർക്ക് വലിയ സ്ഥാനം കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം.
1: ഒരു രണ്ടോ മൂന്നോ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ദീനിയായി വളർത്തി പോകുന്ന ഒരു മാതാപിതാക്കൾക്ക് സ്വർഗം ഉണ്ടെന്നാണ് നബി പഠിപ്പിച്ച്.
0: തീർച്ചയായിട്ടും
1: അല്ലേ.
0: അതില് സഹോദരിമാര് എന്നുള്ള എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്,
1: പറഞ്ഞിട്ടില്ല.
0: മക്കളും സഹോദരിമാരും, പിന്നെ ചിലയിടത്തൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതിൻ്റെ കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ രണ്ട് സൗജ,
1: രണ്ട് ഭാര്യ,
0: യെസ്, അങ്ങനെ പറയുന്ന
1: കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ല, ഇങ്ങനെ പറയുമ്പോഴാണ് കേൾക്കണേ. ഒരു ഭാര്യമാരിപ്പോ ഓഫ് ആക്കുന്നുണ്ട്,
0: അള്ളാഹു അഅലം. അത് ഞാനങ്ങനെ സംശയത്തോടു കൂടി പറഞ്ഞത്.
1: അതെ,
0: ഏതായിരുന്നാലും എം കെ എം അഷ്റഫ് പത്തപ്പെരിയം അവരും അതേപോലെ തന്നെ 3+1 പെൺമക്കളുണ്ട്.
1: അത് വായിച്ചു,
0: വായിച്ചു അല്ലേ.
1: ഹല മറിയം കെ പി കളിയാട്ടമുക്ക്, ഞങ്ങൾക്ക് 3 പെൺകുട്ടികളാണ്, രണ്ടാൾ 1+1 പഠിക്കുന്നു, ചെറിയ ആൾ 3-ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഇപ്പോൾ അതങ്ങനെ പറയുന്നത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, കുട്ടികളൊക്കെ ദീനിയായി വളർത്താനും കൂടി നമ്മൾ എന്ത് ചെയ്യണം അല്ലേ, ശ്രദ്ധിക്കണം. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ എല്ലാ നിലക്കും എല്ലാ തിന്മകളും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലുള്ളത്. ഇപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മൾ പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ വല്ലാതെ വിഷമിക്കുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികളെ
0: മക്കളുടെ കാര്യത്തിലാണ്.
1: മക്കളുടെ കാര്യത്തിൽ ഒരു നല്ലൊരു വിവാഹമൊക്കെ ചെയ്ത് മക്കളെ അല്ലേ വീട്ടിൽ മുറ്റത്തൊരു പന്തലിട്ട് നാട്ടുകാരെയും അയൽവാസികളൊക്കെ വിളിച്ചൊരു അല്ലേ അങ്ങനെ ഒരു പണ്ടത്തെ പോലെ നടക്കാൻ വളരെ പേടി ബേജാറാണ്, എന്താകും എന്നുള്ളൊരു ബേജാറുണ്ട്.
0: അതിനൊരു അവസരം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്. എല്ലാരും അറിയിച്ചിട്ട് നടത്തേണ്ട ഒരു കല്യാണം
1: അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എനിക്ക് വിവാഹം വേണ്ട എന്നുള്ള ഒരു ഒരു മൂഡിലാണ് എല്ലാവരും പറയുന്നത്.
0: വേണ്ട എന്ന് പറയുന്ന ആൾക്കാരൊക്കെ പൊതുവേ ഒരു സമയത്തിയാൽ അവർക്ക് വേണ്ടപ്പെട്ടവരെ വേണമെന്ന് വാശി പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതുകൊണ്ട്
1: ഒന്നങ്ങനുണ്ട്. പിന്നെ ഈ വേണ്ടാത്ത ഈ മോട്ടിവേഷൻ കുറെ ആൾക്കാർ ഇറങ്ങി സോഷ്യൽ മീഡിയയിൽ കുറെ അവര് നിങ്ങൾ എന്തിനു ഇപ്പോൾ വിവാഹം ചെയ്യണം, നിങ്ങൾ ഒരു ഒറ്റക്കാരെ പിന്നെന്താ ഒരു ജോലി സമ്പാദിച്ച് ഇങ്ങനെയൊക്കെ വെറുതെ ഇത് ഇവരിങ്ങനെ തള്ളി മറിക്കാന്നല്ലാതെ പിന്നെ ഇവരെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക്
0: അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായി വല്ല ഡൈവേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കാം അതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ
1: അപ്പൊ വിവാഹപ്രായം എത്തിയ പെൺകുട്ടികളൊക്കെ ആ ടൈം ആയാലും എന്ത് ചെയ്യാ, അവർ പഠിച്ചോട്ടെ, ജോലി നേടിക്കോട്ടെ, പഠിച്ചോട്ടെ, കല്യാണം കഴിഞ്ഞാലും എത്രയോ ആളുകൾ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച മോളെ ഡിഗ്രി എക്സാം ഉണ്ടായിരുന്നു. അവിടെ പോകുമ്പോ എന്നോട് വൈഫ് പറഞ്ഞു 45 വയസ്സായ ഒരു ആളുണ്ടായിരുന്നു പരീക്ഷ എഴുതാൻ. കല്യാണം കഴിഞ്ഞ് കുട്ടികളുടെ ആളാണ് പരീക്ഷ, 45 വയസ്സുള്ള ആള്. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങക്കും എഴുതാൻ, അവളെന്നു ഇതാക്കി പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞു
0: വേണ്ടി പറഞ്ഞു
1: അതെ അല്ല ആ സമയത്തും എന്ത് ചെയ്യാം, പഠിക്കാം, ജോലി സമ്പാദിക്കാം, അതിനൊന്നും ഇസ്ലാം എവിടെ എതിരല്ല. അപ്പൊ വിവാഹത്തിനൊരു സമയമുണ്ട്, അത് ശാരീരികമായും മാനസികമായിട്ടൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പൊ നല്ല ദീനിയായ പയ്യന്മാരൊക്കെ വന്ന് അന്വേഷിക്കുമ്പോൾ അത് നീട്ടിവെക്കാതെ അങ്ങനെയുണ്ടല്ലോ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരാളോട് സാറോട് സംസാരിച്ചു, മൂപ്പരനോട് പറഞ്ഞത് അതിപ്പോ ആ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണ്ട അത് കഴിയട്ടെ. അപ്പൊ കോഴ്സ് കഴിയുമ്പോക്കും ചിലപ്പോ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ കുറെ ആളുകളുണ്ട്. ഇപ്പൊ 27 വയസ്സായി എന്റെ ഒരു സുഹൃത്തിന്റെ സഹോദരി കല്യാണം കഴിഞ്ഞില്ല തിരൂരുള്ള. അപ്പൊ അവർ സംസാരത്തിൽ പറഞ്ഞു ഓരോ കോഴ്സ് കഴിഞ്ഞിട്ട് ഈ കോഴ്സ് കഴിയട്ടെ ഈ കോഴ്സ് കഴിയട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ 29 വയസ്സായി,
0: കല്യാണം കഴിഞ്ഞിട്ടില്ല,
1: കല്യാണം കഴിഞ്ഞില്ല. ഇപ്പൊ അതിനു പറ്റിയൊരു ആളെ കിട്ടണ്ടേ? അപ്പൊ എല്ലാം വേണം, ദീന് വേണം, പിന്നെ അതുപോലെ തന്നെ ജോലി വേണം, ഇതെല്ലാം കൂടി സെറ്റായി കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ നല്ലൊരു ദീനിയായ ഒരു പയ്യന്മാരൊക്കെ വരുമ്പോ എന്ത് ചെയ്യാം, വിവാഹം ചെയ്യാം, അവര് പഠിപ്പിക്കാനും തയ്യാറായിരിക്കും, പഠിക്കാനും ഇതായിരിക്കും. ഇപ്പൊ നമ്മളെ റേഡിയോയിൽ തന്നെ എന്തുണ്ട് അല്ലേ, 3-4 നമ്മളെ സുഹൃത്തുക്കള് കല്യാണം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ദീനിയായ ചെറുക്കന്മാരാണ്, ഫുൾ ടൈം ദേവാ പ്രവർത്തനമാണ് നമുക്കുള്ളത്. അപ്പൊ അവര് പറയുന്ന പരാതി എന്താ, നമുക്ക് കല്യാണം കഴിക്കണ താല്പര്യമുണ്ട്, കുട്ടികളെ കിട്ടാനില്ല എന്നില്ല. കാരണം കുട്ടികളൊക്കെ പറയുന്നത് നിങ്ങൾ വേറെ ശ്രദ്ധിച്ചിരിക്കണം, ഇപ്പോൾ വരുന്ന വരനെ ആവശ്യമുണ്ട്, വരനെ ആവശ്യമുണ്ട് എന്ന് പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പൊ എന്താണല്ലേ വധുവിനെ ആവശ്യമുണ്ട് എന്നാണ് അല്ലേ, എത്ര ആളുകളാണ്.
0: അതിപ്പോ നിങ്ങൾ പറഞ്ഞല്ലേ ഈ പഠിക്കുക കോഴ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ, ഈ ശരിക്കും ഈ പഠനവും കോഴ്സും ജോലിയൊക്കെ എന്തിനാ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സമാധാനം ഇത് കിട്ടാനല്ലേ. അപ്പൊ അതിന് ഏറ്റവും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ശരിക്കും അവന്റെ കുടുംബപരമായിട്ടുള്ള ഒരു സമാധാനം കൂടിയാണല്ലോ. അപ്പൊ അതില്ലാതെ വെറും ജോലിക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ട് പ്രത്യേകിച്ച്
1: ജോലി മാത്രമല്ല ജീവിതം, പെൺകുട്ടികൾ തിരിച്ചറിയണം.
0: അതെ അതെ,
1: ശരിക്കും ഇപ്പൊ പിന്നെ ആരിസ് മൗലവി പണ്ട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ജോലിക്ക് ജോലി എന്നുള്ളതൊക്കെ ഓൽക്ക് ആദ്യത്തെ ഒരു ഇതാണ്, ഒരു ആഗ്രഹമാണ്. പക്ഷെ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി, രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ വിഷയത്തിൽ ഒരാൾ നോക്കാൻ അവർക്ക് ജോലി വേണ്ടി വരില്ല, ഒന്നും വേണ്ടി വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ശരിക്കും അത് തന്നെയാണ്, അവനവൻ്റെ മക്കളെ നന്നായി വളർത്താനും അല്ലെ, ഒരു ഉമ്മ ആ ഉമ്മാൻ്റെ മടിത്തട്ടിലെ സംസ്കാരം ഒക്കെ അതൊക്കെ കേട്ട് വളരുന്ന കുട്ടിയാണ് ഏറ്റവും നല്ല കുട്ടികളാകുക. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം,
0: മാത്രല്ലേ നമ്മളിപ്പോ ഒരു ജോലി ഉണ്ട്, ആ ജോലിയിൽ നമ്മൾ സമ്പാദിക്കുന്നത് എത്ര നമുക്ക് വേണ്ടി ചെലവഴിക്കാം, അതിനൊരു പരിമിതി ഇല്ല. പക്ഷെ നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറല്ലേ.
1: ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ സ്നേഹക്കൂടിന്റെ ഒക്കെ ഫീഡ്ബാക്കിലൊക്കെ വരുന്ന ജോലിയുള്ളവരൊക്കെ വല്ല ഭയങ്കര വിഷമങ്ങളിലാ പറയാ, എനിക്ക് ആ സമയത്ത് കുട്ടികളെ നോക്കാൻ പറ്റില്ല, ഇനിയൊന്ന് ലീവ് എടുത്ത് കുട്ടികളെ നോക്കണമെന്നുണ്ട്, പക്ഷെ ഹസ്ബൻഡ് തത്ത് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ കുറെ ദുരനുഭവങ്ങളുള്ള പല സഹോദരിമാരും പലപ്പോഴും സ്നേഹക്കൂടിന്റെ ഫീഡ്ബാക്കിലൊക്കെ എഴുതാറുണ്ട്.
0: പിന്നീട് അവർക്ക് ഒരു ഉപകാരമില്ലാത്തവരായിട്ട് അതെ അവർ മാറും ചെയ്യും, കാരണം അവരുടെ നോട്ടങ്ങളും സ്നേഹങ്ങളും കൃത്യമായി കിട്ടാത്തത് കാരണം.
1: ഏതായാലും അതൊന്നും വേണ്ടെന്നല്ല, നെഗറ്റീവ് ആരും ആലോചിക്കണ്ട, ജോലി വേണം, വിദ്യാഭ്യാസം വേണം, എല്ലാ മേഖലയിലും നമ്മൾ നിറഞ്ഞു നിൽക്കണം, അതൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഏതായിരുന്നാലും അപ്പോൾ പറഞ്ഞു പറഞ്ഞ് പിന്നെ ഖദീജ തൊടുപുഴ പറയുന്നത് എനിക്ക് 3 പെൺമക്കളും ഒരു ആൺകുട്ടിയും ഉണ്ട്, പെൺമക്കളും 3 പേരും അറബിക് കോളേജിൽ പഠിച്ചവരാണ്, ഒരാൾക്ക് ജോലിയുണ്ട്, അൽഹംദുലില്ലാ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അതാണ് അതിൻ്റെ പോയിന്റ് അല്ലേ, എന്ത് എവിടെ നേടിയാലും എന്ത് വേണം, തൗഹീദ് വേണം. അതില്ലാതെ നമ്മൾ എന്ത് എത്ര വലിയ രാജാവായിട്ടും ഒരു കാര്യമില്ല. കാരണം അള്ളാഹു അള്ളാഹുവിന് വെറുപ്പുള്ള ഏറ്റവും വലുതെന്താണ്? ലുൽമ് എന്ന് പറഞ്ഞാൽ അക്രമം എന്ന് പറഞ്ഞാൽ ഷിർക്കാണ്. അപ്പൊ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്.
0: പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 20 സെക്കൻഡ്.
1: നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആണല്ലേ?
0: യെസ്, ഭയങ്കര ഫാസ്റ്റ് ആണ്. ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പോകേണ്ടതുണ്ട്.
1: സാധാരണ ശ്രോതാക്കൾ ഓർമ്മിപ്പിക്കാറുണ്ട്,
0: ഇന്ന് പോലും നമ്മുടെ സംസാരത്തിൽ ഇങ്ങനെ കേട്ടിങ്ങനെ പോയപ്പോ ഇൻഷാല്ലാ
1: പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ ഇതൊന്നും പറയണ്ടേ?
0: വേണം.
1: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആവർത്തിക്കുന്നത് പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. പലരും തെറ്റിക്കാറുണ്ട്. അതുപോലെ ഉത്തരം മാത്രമല്ല, പലരും പിന്നെ എന്ത് വേറൊരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഫീഡ്ബാക്ക് നോക്കുമ്പോഴുള്ളൊരു കാര്യം നോക്കുക വെച്ചാൽ, മോർണിംഗ് ലൈവിൻ്റെ വിൻഡോയിൽ പോയിട്ട് അഭിപ്രായങ്ങൾ എഴുതി വരും. ചില അതിൽ സലാം പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ഉത്തരം എന്താണ്? മോർണിംഗ് ലൈവിൻ്റെ ആ വിൻഡോയിൽ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പിന്നെ അയക്കേണ്ടത്. അതുപോലെ തന്നെ പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ചില ആളുകൾ പേരങ്ങനെ എഴുതിടും സ്ഥല. അപ്പോൾ ഇപ്പോൾ ഖദീജ എന്നുള്ള കുറേ ആൾക്കാരുണ്ടാവും അല്ലേ, മൈമൂന എന്നുള്ള കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇന്ന ഇന്ന സ്ഥലം എന്ന് എഴുതിയിട്ടാൽ അവർക്ക് എന്തുണ്ടാവും, അവരായിരിക്കും വിജയി, അല്ലെങ്കിൽ അവരുടെ പേര് വായിക്കുമ്പോൾ ഇന്നയാണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ 3 തവണ നമ്മളിത് വായിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബീപ്പ് ശബ്ദം തീരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, അയക്കുക. പിന്നെ ഉത്തരത്തിൻ്റെ ഓപ്ഷനാണ് അയക്കേണ്ടത്. എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി എന്നുള്ളതാണ് അയക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അല്ലേ? നിങ്ങൾ ചോദ്യം
0: ചോദ്യം നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആര്?
1: നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി, അല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഉമർ റളിയല്ലാഹു അൻഹു.
0: ഓപ്ഷൻ ബി, അലി റളിയല്ലാഹു അൻഹു.
1: ഓപ്ഷൻ സി, ആയിഷ റളിയല്ലാഹു അൻഹ.
0: ഓപ്ഷൻ ഡി, ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു.
1: അതെ.
0: ഒന്നും കൂടെ ചോദ്യം ആവർത്തിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആര്? ഓപ്ഷൻ എ, ഉമർ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ബി, അലി റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ സി, ആയിഷ റളിയല്ലാഹു അൻഹ. ഓപ്ഷൻ ഡി, ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു.
1: അതെ. അപ്പോൾ പ്രഗത്ഭരായ 4 സഹാബാക്കളുടെ പേരുകളാണുള്ളത്. ബീപ് ശബ്ദം തുടങ്ങിയിട്ടുണ്ട്, അവസാനിക്കുന്നതോടുകൂടി അതിൻ്റെ സമയം അവസാനിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക.
0: യെസ്, ഉത്തരങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ
1: ഉത്തരങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഓപ്ഷൻ തുറന്നു നോക്കിയപ്പോൾ 3 കണ്ടേ, പിന്നെ 300 കണ്ടേ.
0: യെസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ശ്രോതാക്കളുടെ ഇതിനോടുള്ള ഒരു വലിയ താല്പര്യം എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാല്ലാ വളരെ ചുരുങ്ങിയൊരു സമയം അല്ലേ, ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ശ്രോതാക്കൾ അതിങ്ങോട്ട് തീരുമാനിക്കണം. ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റിൽ വരുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ കമൻറ്റിൽ വരുന്നതിൻ്റെ എത്രയോ ഇരട്ടി ജനങ്ങൾ നമുക്ക് ഈ ഒരു സമയത്ത് ടപ്പെന്ന് പറഞ്ഞാൽ അടിച്ചു കയറുന്നുണ്ട് അല്ലേ. അപ്പൊ ആളുകളുടെ ഒരു ആവേശത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. എന്താണ്, ഞാനും പറയും മക്കളോട്, കല്യാണം 21 വയസ്സാകുമ്പോൾ നടത്തും ഇൻഷാല്ലാ, ശേഷം പഠനം ജോലിയും അതിൻ്റെ കൂടെ അങ്ങ് നടന്നോളും എന്ന്. അതായത് ഇപ്പം ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് 21 വയസ്സായ എന്തായാലും കല്യാണം കഴിപ്പിക്കും, എന്നിട്ട് നിങ്ങൾ പഠിക്കുക, ജോലിയൊക്കെ ആയിക്കോളിയും, അതൊക്കെ അതിൻ്റെ കൂടെ നടന്നോളും എന്ന് രക്ഷിതാവ് മക്കളോട് പറയാറുണ്ട് എന്ന് അഭിപ്രായം പറയുകയാണ്. ആസിയ റഫീഖ് തിരൂരാണ്.
1: 21 എന്നൊക്കെ പറഞ്ഞാല് സത്യത്തിൽ വൈകിയ സമയം തന്നെയാണ്. അത് ചെറിയ
0: വേറെ ഉണ്ട്. ഇപ്പോ പെൺകുട്ടികളുടെ ട്രെൻഡ് അനുസരിച്ച് ഒരു 25 കഴിയണം, 26 അങ്ങനെയൊക്കെ ഒരു
1: അത് ട്രെൻഡ് അല്ലേ.
0: അല്ല, അത് നടക്കണുള്ളൂ, ഇന്ന് ദുനിയാവിൽ മുഴുവൻ ട്രെൻഡാണല്ലോ.
1: ഇവിടെ ഇപ്പോ ഇന്ത്യൻ നിയമം 18 ആണ്.
0: യെസ്,
1: പക്ഷെ ഇസ്ലാമിലെ നിയമം 18, 20, 21 അത് പ്രായപൂർത്തിയാവലാണ്.
0: യെസ്,
1: ആ കുട്ടി ഒരു പ്രായപൂർത്തിയാവൽ പക്വത എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അല്ലാതെ പ്രായത്തിനു ഡേറ്റ് ഒന്നുമല്ല, ചിലർക്ക് 21 ആയിട്ടുണ്ടാവില്ല. ഏയ് അത് ശ്രദ്ധിക്കണം.
0: അതാണ്
1: ചിലവര് 12 ഉണ്ടാവും.
0: അതുണ്ടാവും.
1: അപ്പൊ ആ വ്യക്തിക്ക് ഏത് സമയത്താണോ വിവാഹത്തിന് താല്പര്യമാകുന്നത് ആ സമയത്ത് എന്ത് ചെയ്യണം, അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം.
0: ഓക്കെ, നമ്മുടെ ഒരുപാട് പേര് ഇപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഉത്തരം ഇതിലേക്ക് അയച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ.
1: ഏതായാലും നമ്മുടെ വീട്ടി അബ്ദുൽ സലാം, നമ്മളെ വീട്ടിയെങ്കിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം എഴുതിയ ഒരു മെസ്സേജ് ഉണ്ട്. ഒരു മുസ്ലിം സ്ത്രീയുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി മക്കളെ വളർത്തലും ഭർത്താവിനെ പരിചരിക്കലുമാണ്. അവളുടെ വീടാണ് ആദ്യ ഉത്തരവാദിത്വം. ഒരു മുസ്ലിം പുരുഷന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി കുടുംബത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ്. രണ്ടുപേരും ഈ പ്രഥമ ഉത്തരവാദിത്വം കോംപ്രമൈസ് ചെയ്തു മറ്റു കാര്യങ്ങളൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ആണിന്റെയും പെണ്ണിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം എഴുതി. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് പിന്നെ മാറിപ്പോകുമ്പോഴാണ് എന്ത് ചെയ്യണത്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്.
0: അപ്പൊ ഇതിന് പറയുമ്പോഴേ, ഇപ്പൊ നമ്മൾ ഈ എഴുത്തില് നമ്മളെ സംബന്ധിച്ചോളം അത് നല്ലൊരു കാര്യമാണ്. ഇതിനെ മറ്റുള്ള ആളുകൾ വിമർശിക്കണ്ടോ, പെണ്ണിനെ ഒരു ഭർത്താവിന് വേണ്ടി പരിചരിക്കാനുള്ള ഒരാളാക്കി അവളുടെ സ്വാതന്ത്ര്യത്തെ ചുരുക്കി അല്ലെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യാന്, നമ്മളെ ഈ പിന്നെ മോണി ലെവൽ കമന്റ് ചെയ്യല്ല,
1: അതെ പുറത്തുള്ള ലിബറൽ ആളുകൾ ഇസ്ലാം വിമർശകർ എഴുതും. അവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്തോ എല്ലാ സഹോദരിമാരും മനസ്സിലാക്കേണ്ടത് 5 തൗഹീദും 5 നേരത്തെ നിസ്കാരവും, തൗഹീദും 5 നേരത്തെ കൃത്യമായ നിസ്കാരവും. ഭർത്താവിന്റെ തൃപ്തി ഉണ്ടെങ്കിൽ ഒരു പണിയില്ല, സ്വർഗത്തേക്ക് പോകാം. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ചെയ്യണം അല്ലെ, ഈ നാട്ടിലിറങ്ങി പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യണം, അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എന്തെന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്യണം, മക്കളെ നോക്കണം. അപ്പൊ ഞാനൊരു തമാശക്ക് വേണ്ടി ഒരു ആള് പറഞ്ഞ സംഭവം, പിന്നെ അത് സംഭവം ഭയങ്കര നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് വീട്ടിലെ പ്രാരാബ്ദങ്ങളും മറ്റോ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് കച്ചറ ഉണ്ടാക്കുന്ന ഉമ്മയോടൊരു കുട്ടി പറയണത് നിങ്ങൾക്ക് നേരം വെളുത്താൽ ഉപ്പാനായിട്ട് ഇങ്ങനെ പിന്നെ എന്ത് ചെയ്താൽ മതി പ്രശ്നങ്ങൾ പറഞ്ഞത്. ഒരു ഉപ്പ എന്ന് പറയുമ്പോൾ ഉപ്പാക്ക് എന്തൊക്കെ ഉണ്ട്, കറണ്ട് ബില്ല്, വെള്ള ബില്ല്, കുട്ടികളെ സ്കൂൾ ഫീസ്, ബസ് ഫീസ്, ഭക്ഷണം, ഡ്രസ്സ്. ആ ഒരു ഒരു ചിത്രം തന്നെ ഉണ്ടായിരുന്നു, അതായത് ഒരു വീട് മൊത്തം എടുത്തു നിൽക്കുന്ന ഒരു പുരുഷന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ? ഒരു ഒരു ഒരു വീട്ടിലത്തെ ആള് ഉപ്പ അല്ലെങ്കിൽ രക്ഷിതാവ്, അയാള് തലയിലേറ്റി നിൽക്കുന്ന ഒരു വീട് മുഴുവൻ അല്ലേ, അത് മുഴുവൻ അയാളെ ഉത്തരവാദിത്തമാണ്. ഒരു ഭാര്യക്ക് വരുമാനം ഉണ്ടെങ്കിൽ പോലും അതെന്തില്ല, ഇയാൾക്ക് കൊടുക്കണമെന്നില്ല, അത് സ്വന്തം നിലക്ക് ചില, പക്ഷെ ഇയാളിന്ന് ഇയാളെ വരുമാനം എന്ന് ഭാര്യക്ക് എടുക്കാന്നാ കൊടുക്കണം എന്നുള്ളതാണ്, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരു സംരക്ഷണം നിലക്ക് സ്ത്രീകൾക്ക് ഏറ്റവും നൽകിയിട്ട് ഭർത്താവിലൂടെ തന്നെയാണ്. ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിലൂടെയാണ് എന്ത് ചെയ്യുക, ഒരു പെണ്ണിന്റെ സംരക്ഷണം മുഴുവനും. അപ്പൊ ഭർത്താവ് സംതൃപ്തനായിരിക്കെ ഒരു ഒരു പെണ്ണ് മരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗമുണ്ട് എന്നാണ്, ഇത്ര ഈസിയാണ്. അപ്പൊ അതൊക്കെയാണ് അവര് മനസ്സിലാക്കേണ്ടത്. ജോലിന്റെ ഒപ്പം എന്തായാലും കുട്ടികളെ നോക്കണ്ടേ?
0: അതെ അതെ, അത് ആരാൻകും കേൾപ്പിക്കില്ലല്ലോ. അതെ, ഏതായാലും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തെന്ന് പഠിക്കാനുള്ളത്.
1: അതെ, ഒരു മിനിറ്റ് ആണ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മിനിറ്റ് ആണ്. അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ വരുന്ന കാരണം ഒരു മിനിറ്റ് കൊണ്ട് വലിയ അറിവാണ്. അപ്പൊ നമുക്ക് ഒരു 1 മിനിറ്റിലേക്കാണ് പോകല്ലേ. 1 മിനിറ്റ് ടോക്ക് ഇന്ന് ആരാ 1 മിനിറ്റ് ടോക്കില്? നമ്മുടെ സഫീർ അൽ ഹിക്കിമിയാണ്, കണ്ണൂരിലെ സഫീർ അൽ ഹിക്കിമി.
0: നിങ്ങൾ ഇതിൽ ഏത് കൂട്ടത്തിലാന്നുള്ളൊരു ചോദ്യമാണ്.
1: അതെ, നിങ്ങൾ ഇതിൽ ഏത് കൂട്ടത്തിലാണ് എന്നുള്ളതാണ്.
0: ഓക്കെ,
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ലാ വൽഹംദുലില്ല. ഉപദേശം ചില ആളുകൾക്ക് സന്തോഷവും ചില ആളുകൾക്ക് അരോചകവും ഉണ്ടാക്കുന്ന കാര്യമാണ്. ഉപദേശിക്കുന്നവർ 2 രൂപത്തിലാണ്. 1, ആളുകൾ നന്നാകണമെന്ന ഉപദേശത്തിൽ നടത്തുന്നവർ, അവർക്ക് നസീഹത്താണ് ഉണ്ടാവുക, അതാണ് ഉണ്ടാകേണ്ടതെന്ന് പ്രവാചകന് പഠിപ്പിച്ചു. 2, ഞാൻ വലിയ സംഭവമാണ്, നാളെ കാണിക്കാനും വേണ്ടി ഉപദേശിക്കുന്നവരാണ്. അത്തരം ഉപദേശകർ നാളെ പരലോകത്ത് പ്രയാസം അനുഭവിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇനി ഉപദേശം സ്വീകരിക്കുന്ന ആളുകളോ, അതും 2 രൂപത്തിലാണ്. 1, ജീവിതത്തിൽ പകർത്തണമെന്ന ആഗ്രഹത്തിൽ ഉപദേശത്തെ കേൾക്കുന്നവർ. ആ ആളുകളെക്കുറിച്ച് അല്ലാഹു പഠിപ്പിച്ചത് ഫദക്കിർ ഇൻ നഫഅതി ദിക്റ സയദക്കറു മയ്യഖ്ഷ, അവർക്ക് ഉപകാരമുണ്ടാക്കുമെന്നാണ്. എന്നാൽ ഉപദേശം കേൾക്കുമ്പോൾ തന്നെ നന്നാകാൻ യാതൊരു തീരുമാനമില്ലാത്ത ആളുകളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാളെ പരലോകത്ത് കഷ്ടതയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ഇതിൽ ഏത് ഗണത്തിലാണ് നമ്മൾ പെടുന്നത് എന്ന് ഓരോരുത്തരും തീരുമാനിച്ച് ഉറപ്പുവരുത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: ആമീൻ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതാണ് ഒരു മിനിറ്റ് കൊണ്ട് അഹങ്കാരങ്ങളൊക്കെ കെട്ടഴിച്ചു കൂടാനാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ആളുകൾക്ക് ഉപദേശം ഫലം ചെയ്യുക എങ്ങനെയാ, അവന് നല്ലൊരു മനസ്സുണ്ടെങ്കിലാണ്.
0: അതെ,
1: അഹങ്കാരിയാണെങ്കിലും അവനത് കേൾക്കൂല. അപ്പോൾ ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് മദീനയിൽ പിന്നെ ജൂതന്മാർ കാത്തിരുന്നിരുന്നു. അതായത് നബിയെ, മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയല്ല, അവസാനത്തെ ഒരു പ്രവാചകനെ, അവസാനത്തെ പ്രവാചകനെ, മൊത്തത്തിൽ പ്രവാചകൻ്റെ ആ ചെറുപ്രായങ്ങളിലൊക്കെ മക്കയിലും മദീനയിലും മറ്റുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാനുണ്ട് എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് സഫിയ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയും അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടി മദീനയിൽ പ്രവാചകൻ വന്നപ്പോൾ ഇത് പ്രവാചകനാണോ, ആളുകൾ പറയുന്നുണ്ട്, അതറിയാൻ വേണ്ടി ഇവർ പോയത്. ഇവർക്ക് അറിയാം പ്രവാചകൻ ചെറുപ്പം മുതലേ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഈ അന്നത്തെ എന്താ പറയുക പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തെ കാണും, പ്രവാചകനെ ചെറുപ്പത്തിൽ കാണുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു വ്യത്യാസം പ്രകടമായിരുന്നു, അങ്ങനെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ യാത്രയിൽ അബ്ദുൽ മുത്തലിബിനോടോ അബൂ ത്വാലിബിനോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ കുട്ടിയും കൊണ്ട് ഇങ്ങനെ നാട്ടുകൂടെ കറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്ന, കാരണം ജൂതന്മാരും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ അഹ്ലുൽ കിതാബിൻ്റെ ആളുകളൊക്കെ ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാനുണ്ടെന്നാ. അപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ, അവർ യഹൂദന്മാരാണ്, ജൂതന്മാരാണ്. അപ്പോൾ രണ്ടുപേരും നബിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അവർ വന്നിട്ട് അവർ രണ്ടുപേരും വല്ലാത്തൊരു ബേജാറിലാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. സഫിയ റളിയല്ലാഹു അൻഹ പിന്നീട് അത് പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചെറുപ്രായത്തിലേ ആകുമ്പോഴേ എൻ്റെ ഉപ്പയും എൻ്റെ ഉപ്പാൻ്റെ സഹോദരനും എന്നെ കളിപ്പിക്കും, എന്നെ എടുക്കും, എന്നെ കൊഞ്ചും, എന്നെ ലാളിക്കും, ഇതൊക്കെ ചെയ്തിരുന്നവർ വീട്ടിലേക്ക് ഒരു ടെൻഷനോടുകൂടി കയറി വന്നു. ഞാൻ അവരുടെ അടുത്തേക്ക് പോയിട്ട് എന്നെ അവർ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അവർ സംസാരിക്കുന്നു, ഞാൻ സ്വകാര്യമായി കേട്ടു, ആ അയാൾ തന്നെയല്ലേ ഇയാൾ, അതായത് ആ പ്രവാചകനല്ലേ എന്ന് ഇയാൾ ഇവർ പറയുമ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ പറയണത് അതെ ആണ്, പക്ഷെ ഞാനൊരിക്കലും അംഗീകരിക്കില്ല. അതായത് പ്രവാചകനാണെന്ന് മനസ്സിലായി, അവർ കാത്തിരുന്ന പ്രവാചകനാണെന്ന് മനസ്സിലായി, പക്ഷെ ഞാൻ അംഗീകരിക്കില്ല, അതുമാത്രമല്ല ഞാൻ നഖശിഖാന്തം ഞാൻ എതിർക്കുന്നതാണ്. മനസ്സിലായില്ലേ?
0: യെസ്.
1: അതെന്താണ്? കിബറാണ്.
0: അതാണ്.
1: അപ്പൊ കിബർ ഉപദേശ
0: പറഞ്ഞല്ലോ, റസൂലുള്ള പറഞ്ഞാൽ കിബർ ബത്റുൽ ഹഖാണ്, യാഥാർത്ഥ്യത്തെ സത്യത്തെ നിരാകരിക്കലാണ്.
1: അതെ അതെ.
0: ജനങ്ങളെ
1: അപ്പോൾ ആളുകളെന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ മനസ്സിലാക്കിയാൽ തള്ളിക്കളയും, പക്ഷെ സ്വീകരിക്കുകയാണെങ്കിലോ അത് അവനെ തന്നെയാണ് ഉപകാരം. പിന്നീട് ചരിത്രം സംഭവിച്ചാൽ അവരൊക്കെ പിന്നീട് പല യുദ്ധത്തിലും അവരൊക്കെ കൊല്ലപ്പെടുകയും അല്ലേ, പിന്നീട് അങ്ങനെയാണ് ചരിത്രം. അപ്പോൾ ഉപദേശം എന്ന് പറയുന്നത് മനുഷ്യൻ എന്താണ് സ്വീകരിച്ചാൽ അവന് നന്മയാണ്. അപ്പം നമ്മൾ ഏത് കൂട്ടത്തിലാണ് നമുക്കൊരു ചോദ്യം, സ്വീകരിക്കാനുള്ള കൂട്ടത്തിലാകണം. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ടത് 1927 ദിവസങ്ങളായി വൺ മിനിറ്റ് നമ്മളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ, അതിലെ ഒരു വൺ മിനിറ്റാണ് ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്.

0: പിന്നെ അനിക്ക, ഞാന് പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ കിബറും അതുപോലെ ഉപദേശവും അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ വന്നൊരു കാര്യം ഒന്ന് പങ്കുവെക്കണം തോന്നി. സ്കൂളിലിങ്ങനെ നമ്മള് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയില് പറഞ്ഞ മക്കളെ, നമുക്ക് അടുത്ത തിങ്കളാഴ്ച, ഞാൻ പറയുന്നത് ഒരു വ്യാഴാഴ്ചയാണ്, തിങ്കളാഴ്ച നമ്മളൊരു ക്ലാസ് ടെസ്റ്റ് നടത്താൻ പോവാണ്. അപ്പൊ എല്ലാരും പഠിച്ചു വന്നതുകൊണ്ടോ അല്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി പറയാലോ. അപ്പൊ ഉടനെ പെൺകുട്ടികളെ പറഞ്ഞു, മാഷേ പിന്നെ മദർസിൽ പരീക്ഷയാണ് പറഞ്ഞു. ആ മദർസിൽ പരീഷ വേണം, മദർസ് നിർത്താണ് ചോദിച്ചു. അല്ല, മദർസ് പരീക്ഷ ആയതുകൊണ്ട് ഞങ്ങൾക്ക്, നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ കുട്ടികളാണ്. ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അപ്പോൾ ഒന്ന്, നിങ്ങൾ മക്കളാണ്, സ്വാഭാവികമായിട്ട് നിങ്ങൾ മദർസിലും പോകുന്നുണ്ടാകാം, സ്കൂളിലും പോകുന്നുണ്ടാകാം. മദർസത്തെ പ്രശ്നം പറഞ്ഞ് സ്കൂളിൽ പറയരുത്, സ്കൂളിലത്തെ പ്രശ്നം പറഞ്ഞ് മദർസിലും പറയാൻ പാടില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, പെൺകുട്ടികളെ നിങ്ങൾ പിന്നെ നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളോട് വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യണം, ഇങ്ങോട്ട് പഠിച്ചാൽ മതി എന്ന് പറയലുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ആൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ പിന്നെ വല്ല ജോലിക്കും പോയി കണ്ട് അധ്വാനിച്ച് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് പഠിച്ചാൽ മതി നിങ്ങളോട് ആരോ പറഞ്ഞേക്കണോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. പിന്നെ ചില കുട്ടികളൊക്കെ ഉണ്ടാവാം, അങ്ങനെ വീട്ട് പ്രയാസങ്ങൾ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ശരിക്കും സഹായിക്കും വേണം, അത് വേറെ വിഷയം. അങ്ങനെ വാപ്പോ ചെറുപ്പത്തിൽ മരിച്ചോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ അവരെ ഉത്തരവാദിത്തം എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞെങ്കിലും ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി കൊടുത്തൊരു ഉപദേശിക്കുക എന്നുള്ള മോഡിലല്ലാണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഇനി മക്കളെ നിങ്ങളിപ്പോൾ മദർസിൽ, ഞാൻ വെറുതെ ഒരു കുട്ടിനോട് എത്തില്ല ചോദിച്ചു. അപ്പോൾ പത്താം ക്ലാസ്സിലാണ് സ്കൂളിൽ, മദർസിൽ പ്ലസ് വൺ എത്തിയിട്ടുണ്ട്, മദർസിൽ പ്ലസ് വൺ. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്ലസ് വൺ ആണല്ലേ? യെസ്. പ്ലസ് വണ്ണിൽ എത്തിയിട്ടും മദർസിൽ പ്ലസ് വൺ എത്തിയിട്ടും നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകേണ്ട കുറച്ച് കാര്യങ്ങളല്ലോ. ഒന്നും വേണ്ട, ഇന്ന് രാവിലെ വരെ എനിക്കുണ്ടായിരുന്ന കുറച്ച് ഒരു രൂപം, കോലം, വസ്ത്രം, വിധാനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എൻ്റെ കോലാന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ 10 വരെ അല്ലെങ്കിൽ പ്ലസ് വണ് വരെ മദർസ് പോയിട്ട് എന്താ കാര്യം? അതായത് 2-ാം ക്ലാസ്സിൽ നിന്നോ 3-ാം ക്ലാസ്സിൽ നിന്നോ തുടങ്ങി നമുക്ക് കിട്ടുന്ന ചില ഔറത്ത്, ഒരു പെണ്ണിൻ്റെ ഔറത്ത് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും പഠിച്ചിട്ട് പ്ലസ് വണ്ണിൽ എത്തിയിട്ടും നിനക്ക് ആ ഔറത്ത് മനസ്സിലായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒക്കെ വേഗം മക്കനെ ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് റെഡിയാക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടി പറഞ്ഞു, മാഷെ അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികൾക്കും കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പം എന്താ ആൺകുട്ടികളുണ്ടല്ലേ കൊടുക്കയച്ചിട്ടിരിക്കണ്. ഞാൻ പറഞ്ഞു, ഇത് സ്കൂളാണ്, സ്കൂളിനൊരു യൂണിഫോമിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കുടുക്കിടാൻ വേണ്ടി ഞങ്ങൾ അവരോട് പറയുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് എന്തല്ല, അത് ഔറത്തല്ലല്ലോ. അപ്പോൾ ഈ സ്കൂളിൽ അത് പറ്റൂല, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ പിന്നെ മക്കനെയും ഷാളും എവിടെ കിടക്കണം ചോദിച്ചു. അപ്പോൾ സോറി സോറി സോറി എന്നാണ്. അപ്പോൾ എന്താ അറിയോ, കുട്ടികളിങ്ങനെ എന്താണ് പഠിക്കണുണ്ട് വെച്ചാൽ ഒക്കെ പഠിക്കണുണ്ട് ഇരിക്കണുണ്ട്, പക്ഷെ വേണ്ട രൂപത്തിലുള്ള ഒരു, ഇപ്പോൾ പ്ലസ് വൺ വരെ എത്തി എന്ന് പറയുമ്പോൾ ശരിക്കും എത്രത്തോളം നിലവാരം അവരുടെ മതപഠനത്തിന് ഉണ്ടാകണം. പക്ഷേ രാവിലെ പിന്നെ ബുർക്ക വരെ ഇട്ട് മദർസിലേക്ക് പോകുന്ന കുട്ടികൾ വൈകുന്നേരം, അല്ല വൈകുന്നേരമല്ല പിന്നെ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തലയിലും മക്കനെ പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ രക്ഷിതാക്കളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരു പരിധി വരെ കാര്യമില്ല. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ഇത് ശരിക്കും ചുറ്റിയിട്ടും ഇതാക്കി ഒക്കെയാണ് വരുന്നത്. പക്ഷെ പിന്നെന്ത് ചെയ്യാണ്, അത് തീരെ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ മാറുകയാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു 50% പോലും ലൈഫിലില്ല എന്നുള്ളൊരു അവസ്ഥയിലൂടെയാണ്. അപ്പോൾ അവർക്ക് എന്താ അറിയോ, ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല, അത് വേറെ വിഷയം. ഉപദേശിക്കുന്നത് ഇഷ്ടേ അല്ല, ആ കുട്ടികൾ പിന്നെ എന്താക്കുന്ന അറിയോ, ചില ആളുകളുടെയൊക്കെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ അവരൊന്നെങ്കിൽ ഈ അധ്യാപകരെ പിന്നെ മൈൻഡാക്കൂല ഒന്നത്, പിന്നെ എന്ത് പറഞ്ഞാലും അതിനോടൊക്കെ ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കും. അതെ, ചില ആളുകൾക്കൊക്കെ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെയുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അവരിങ്ങനെ ഓരോന്നും പറഞ്ഞുണ്ടാക്കും, ആ മാഷ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ആ രൂപത്തിലൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ ഈ മദർസയിലൊക്കെ പറഞ്ഞേക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കണം, എത്ര എന്താണ് നമ്മളൊരു കുട്ടിക്ക് കിട്ടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം കുട്ടിയെ ഉണ്ടാക്കണം, നമുക്കുണ്ടാവണം. എൻ്റെ കുട്ടി ഇത്ര വരെ പഠിച്ചു എന്ന് സമൂഹത്തോട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ.
1: അതെ, എന്ത് പഠിക്കുകയാണെങ്കിലും ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു വർഷം പോയിട്ടുള്ളെങ്കിൽ പോലും അത് ഉൾക്കൊള്ളിട്ടില്ലെങ്കിൽ 10 വർഷം പഠിച്ചിട്ടും കാര്യമില്ല.
0: അതാണ്
1: ഇപ്പം നിസ്കരിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ളൊരു വിഷയമാണല്ലോ. അപ്പോൾ എന്തിനാ ഇപ്പം പല രക്ഷിതാക്കളും നമ്മളോട് പരാതി പറയാറുണ്ടല്ലോ, മോന് പണ്ട് ചെറുപ്പത്തിൽ നിസ്കരിച്ചിരുന്നു. അതിപ്പോൾ ചെറുപ്പത്തിൽ കുട്ടികളെ നിസ്കരിക്കും, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒപ്പമൊക്കെ നിസ്കരിക്കും. പക്ഷെ പിന്നീട് അവർ നിസ്കരിക്കാൻ അവർക്കത് ബോധ്യപ്പെടണം, എന്തിനാ ഞാൻ നിസ്കരിക്കണമെന്ന് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടാതെ അവർ ചെയ്യൂല. ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് വരെ ഒരു സഹോദരി ഇപ്പൊ നമ്മളെ ലൈവില് ലൈവ് കൗൺസിലിന്റെ ഒരു ഫീഡ്ബാക്ക് വഴി വന്നത്, ഇപ്പൊ 14 വയസ്സായി കരഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, വളരെ ഭയങ്കര ദുഃഖത്തിലാണ്. പിന്നെ അവ നിസ്കരിക്കുന്നില്ല ഉസ്താദെ, എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് ഹാരിസ് മൗലവിക്ക് വന്ന ഒരു ചോദ്യം. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ ഓർത്ത, അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാൽ എന്ത് കാര്യം, ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ നിസ്കരിക്കണ്ടല്ലോ, എന്താ നമ്മൾ സുബഹിക്ക് എണീക്കും, നമ്മൾ നിസ്കരിക്കും, നമുക്കത് ബോധ്യണ്ട്, ബോധ്യം കുട്ടികൾക്ക് ബോധ്യം ഉണ്ടാവില്ല. അപ്പൊ കുട്ടികൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഏത് വിഷയമാണെങ്കിലും, ഇപ്പൊ ഔറത്തിന്റെ വിഷയമാണെങ്കിലും. ഇപ്പൊ എന്നാ അതേപോലെ തന്നെ ഇപ്പൊ എത്രയോ സഹോദരിമാര് അവര് നല്ല സൗന്ദര്യമുള്ള ആളുകളാണ്, അവരവരെ സൗന്ദര്യ പ്രകടനം പുറത്ത് കാണിക്കാതെ അവര് എല്ലാം മറച്ച് അവര് മുന്നോട്ട് പോകണ്ടല്ലോ, അവർക്ക് ബോധ്യമാണ്, മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല. ബോധ്യപ്പെടുമ്പോ എന്താവും ഇൻഷാല്ല, ഇപ്പൊ ഒന്നും വേണ്ട. ഈ മുസ്ലിങ്ങളല്ലാത്ത ചില സെലിബ്രിറ്റികളുണ്ട്, ഇപ്പൊ ഞാൻ പല അവര് പറയുന്നുണ്ട് നാട്ടുകൂടെ അങ്ങാടി കൂടെ ഒന്നും ഇറങ്ങണം, കടകളിലൂടെ ഒക്കെ. ഇപ്പൊ നമ്മളൊക്കെ പോണ പോലെ ഇപ്പൊ ഈ സെലിബ്രിറ്റിക്ക് പോകാൻ പറ്റില്ല, ആകെ ജനങ്ങൾ പൊതിഞ്ഞ് ആകെ പിടിമലൊക്കെ ഉണ്ടാവും. അപ്പൊ പല സ്ത്രീകളും പറയാറുണ്ട് ഞങ്ങള് പറഞ്ഞു മക്കനൊക്കെ ധരിച്ചിട്ടാണ് അങ്ങാടിക്കൊക്കെ ഇറങ്ങാൻ. അവർ മുസ്ലിങ്ങളൊന്നുമല്ല, കാരണം എന്താ അവർക്ക് അതിലൊരു സുരക്ഷിതത്വം ഒരു ബോധ്യം ഉണ്ട്, കാരണം മറ്റേ ഈ ഇതിൽ കാണുന്ന പോലെ ഇറങ്ങിക്കണമെങ്കിൽ അവർക്ക് പിന്നെ തിരിച്ചു പോകാൻ കഴിയില്ല.
0: ശരിക്കും അത്രയും ആളുകളുടെ ലൈഫൊക്കെ ആലോചിച്ചൊക്കെ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ പോലും അങ്ങാടി കൂടെ ഒരു നടക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയാത്തൊരു സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ അതൊക്കെ അവർക്ക് പിന്നെ ഈ ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നത് ഈ ഒരു വസ്ത്രത്തിൻ്റെ ഒരു സംഗതിയിലൂടെയാണെന്നുള്ള ഒരു വലിയ സന്ദേശം കൂടെ അവിടെ ഉണ്ട്.
1: സഹോദരിമാരൊക്കെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ഇവിടെ അക്രമവും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ഒരു പകുതി കാരണം അവർ ഈ അഴിഞ്ഞാട്ടാണ്, സ്ത്രീകളുടെ അഴിഞ്ഞാട്ടാണ്. പുരുഷന്മാരെന്ത് ചെയ്യും അതിലൊക്കെ വല്ലാതെ തള്ളിച്ചുണ്ടാവും, അവർ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ ആക്രമിക്കണമെങ്കിൽ അവർ കാരണം തന്നെയാണ്, അവർ കാരണ. അപ്പൊ അള്ളാഹു സുബ്ഹാനതാല ഖുർആനിൽ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു, നിങ്ങൾ സുരക്ഷിതരായിരിക്കാൻ അല്ലേ, കാരണം ഞാനൊരു മാന്യായ സ്ത്രീയാണ് എന്ന് അവർ ആ വസ്ത്രം മനസ്സിലാക്കി അവരിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന. മറ്റതിപ്പോ ഇങ്ങനെ വൾഗറായി അങ്ങാടിയിലൊക്കെ നിങ്ങൾ നോക്കി നമ്മുടെ പെൺകുട്ടികളൊക്കെ ഒരവസ്ഥ. ഇപ്പൊ ഡ്രസ് കോഡ് മൊത്തത്തിൽ മാറി, ഇപ്പൊ ഒരു 2 വർഷമായിട്ട് ഡ്രസ് കോഡ് കുട്ടികളത് മൊത്തത്തിൽ മാറി. പണ്ടൊക്കെ അങ്ങാടിയിൽ ഇങ്ങനെ ആൺകുട്ടികള് പിന്നെ ഇങ്ങനെ ഇരുന്നും വർത്തമാനം പറഞ്ഞൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടികൾ മാറിപ്പോയി. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ പോലും തിരിച്ചറിയാൻ
0: പറ്റാത്ത അവരുടെ അതിന് കുറച്ച് പുരോഗമനവാദികൾ എന്ന് അവകാശപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്. അവര് പഠിത്ത് ആരാന്ന് ഞാൻ പറയുന്നില്ല, നമ്മളൊക്കെ ഉള്ളൊരു സദസ്സിലാണ്. അവർ പറയാണ് പെൺകുട്ടികള് എന്താ പൊന്ന് വഴിയിലിരുന്നാല് അവർക്ക് എന്താ പൊന്ന് കാല് കയറ്റി വെച്ചാല് എന്താ പ്രശ്നം, ഇങ്ങനെ പറയുന്നത് ഒരു കുറച്ച് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാനത്തിരിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ അവരിങ്ങനെ പറയും, ഇത് പറയുന്നത് ആരും മുമ്പിലാണെന്നറിയോ, ഈ അവാർഡുകളും ഇതിനൊക്കെ അർഹരായിട്ടുള്ള വളരെ മഹനീയരായിട്ടുള്ള കുട്ടികളെ മുമ്പിലാണ്. അപ്പൊ അവർക്കും തോന്നുകയാണ് ആ ഇപ്പൊ ഇവരും ഇങ്ങനെയൊക്കെ പഠിച്ചു എത്തിയ ആളല്ലേ, അപ്പൊ അവര് പറയുന്നതില് എന്താ അങ്ങനെ ആയാലേ.
1: അത് നിരന്തരം ഇതിങ്ങനെ കേൾക്കുമ്പോൾ ആടിനെ പട്ടിയാക്കി ഒരു കഥ നമുക്കറിയാം, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മക്കൾ പോകണ്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് സുഗതകുമാരി, കവിയത്രി സുഗതകുമാരി പറഞ്ഞ ഒരു സംഭവം ഒരു പത്രക്കട്ടിങ്ങിൽ വന്നിരുന്നു, ഞാനിത് എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു, പക്ഷെ അതെന്നും കൈ നഷ്ടപ്പെട്ടു പോയി. കാരണം അവരന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ സ്ത്രീകൾ പിന്നെ ദ്രോഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് സ്ത്രീകൾ തന്നെയാണ് കാരണം, അവരുടെ വസ്ത്രധാരണ രീതി എന്നാണോ അവർ മാറ്റുന്നത് അന്ന് അവര് ഉപദ്രവിക്കാതിരിക്കുകയുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. വളരെ ഒരു എന്താ പറയുക കാലിക പ്രസക്തിയുടെ ഒരു സംസാരമാണ് അവര് അത് പറഞ്ഞത്.
0: അതായത് മനുഷ്യനൊരു സാമൂഹിക ജീവിയാണല്ലോ, അപ്പൊ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പരസ്പരം പിന്നെ പ്രത്യേകിച്ച് ഈ പ്രകൃതിയിൽ അള്ളാഹു സംവിധാനിച്ച ചില അട്രാക്ഷനുകളുണ്ട് അല്ലേ. അതിലിപ്പോൾ ഒരു ആണിന് പെണ്ണും പെണ്ണിന് ആണും തമ്മിൽ ഒരു അട്രാക്ഷൻ അള്ളാഹു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൃഷ്ടിപ്പിലുള്ള ഒരു വൈഭവം എന്ന് പറഞ്ഞാൽ പെണ്ണിലേക്ക് കൂടുതൽ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു ശൈലിയാണ്. അപ്പം അതിന് ഏറ്റവും പ്രചോദനമാകുന്നത് അവൻ്റെ കണ്ണിലുള്ള കാഴ്ചകളാണ്. അതെ, അബ്ദുൽ ബസറു പറഞ്ഞു. എന്നിരുന്നാലും മനുഷ്യ സഹജമായി അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ചില തെറ്റായ ചിന്തകളിൽ അവനെ തിന്മയിലേക്ക് ഓട്ടോമാറ്റിക്കലി എത്തിക്കും. അപ്പൊ അതിന് കാരണമാകുന്നതെന്തോ അതും എന്ത് ചെയ്യണം, ആ ഭാഗത്തുള്ള ആളുകൾ ശ്രദ്ധിക്കണം, അഥവാ സ്ത്രീകൾ ശ്രദ്ധിക്കണം.
1: അതായത് ഇപ്പൊ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോ അവന്റെ തലച്ചോറിൽ 2 ഹോർമോണും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് സയൻസ് പറയണേ. സയൻസ് തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് ദീന് പറയുമ്പോൾ ആൾക്കാർക്ക് എന്തേ ഉള്ളു
0: പ്രശ്നമുള്ളു,
1: നമ്മള് കാടന്മാരാകും, നമ്മള് 6 നൂറ്റാണ്ടിലെ ആളുകളാകാം. എന്നാ സയൻസ് തന്നെ പറയുന്നത് ഒന്ന് വീണ്ടും വീണ്ടും നോക്കാനും അവളെ ഒന്ന് തൊടാനും വല്ലൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സയൻസ് പറയുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും വീണ്ടും നോക്കിയാൽ എന്താണ്ടാവുക, അവർക്ക് അക്രമം ചെയ്യും അല്ലേ, വീണ്ടും വീണ്ടും കണ്ടാലുണ്ടാകുന്ന. അപ്പൊ അതിനനുസരിച്ച് ഇവരെന്ത് ചെയ്യുന്നു, അവർ പരമാവധി ഡ്രസ്സ് കുറക്കുന്നു, ഉള്ള ഡ്രസ്സ് തന്നെ എന്ത് ചെയ്യുന്നു, ശരീരത്തിനുള്ളിലുള്ളത് കാണുന്ന രൂപത്തിലാക്കിയിട്ടൊക്കെ ചെയ്യുന്നത്. അവരാക്രമിക്കപ്പെടും, പിന്നീട് എന്നെ ആക്രമിച്ചു, ഞാൻ അതിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. രണ്ടു രണ്ടു മനസ്സാണ്, ആണും പെണ്ണും തന്നെ രണ്ടു രണ്ടു മനസ്സാണ്. ആണിന്റേത് വിചാര മനസ്സും പെണ്ണിന്റേത് വികാര മനസ്സും. ഇത് സൊസൈറ്റി തിരിച്ചറിയണം, രക്ഷിതാക്കൾ അറിയണം. ഇപ്പൊ ഇതിൽ നിങ്ങളിപ്പോ രക്ഷിതാവിന്റെ ഒരു വിഷയം പറഞ്ഞു കൊടുത്ത് വേറെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരു പെൺകുട്ടി പറയാണ്, പിന്നെ നമ്മൾ സി ആർ ഇ ക്ലാസിന്റെ വിഷയം പറഞ്ഞപ്പോ ഉമ്മ അതൊന്നും ഇടാനായിക്കൂല. ഉമ്മ പറ ഇപ്പോഴാണ് ഇതൊക്കെ ഇട്ട് നടക്കാൻ പറ്റുള്ളൂ, കല്യാണമായി കഴിഞ്ഞൊക്കെ ആകുമ്പോ പിന്നെ പറക്കട എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട്. അത് ഉമ്മമാര് നന്നായി ശ്രദ്ധിക്കണ ആ വിഷയം. കുട്ടികൾക്ക് പോലും ആ താല്പര്യം ഉണ്ടാകുമ്പോ റയർ കേസാണ്, അങ്ങനത്തെ ഇമാള കുട്ടികളൊക്കെ തിരഞ്ഞാ കിട്ടൂല.
0: നിങ്ങൾ പറഞ്ഞ അതേ സംഭവം എട്ടാം ക്ലാസ് പഠിക്കുന്ന നമുക്ക് ഇങ്ങനെ കുറച്ച് പറയാൻ സ്വാതന്ത്ര്യമുള്ള ആളുകൾക്ക് നമ്മൾ പറയാലോ, എന്താ പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ ശ്രദ്ധിക്കണം, ഏ മാഷി ഓള് ചെറിയ കുട്ടിയല്ലേ, എട്ടാം ക്ലാസ്സിലെത്തിയ കുട്ടിയാണേ, ചെറിയ കുട്ടിയല്ലേ, ഓൾക്ക് മറ്റേ ഇതുടെ ആയിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു വർത്തമാനം ഉണ്ടല്ലോ. പക്ഷെ മറ്റുള്ള ആളുകൾക്കിടയിൽ എല്ലാവരും ഒരുപോലെയല്ലേ.
1: അല്ലെ, നമ്മളാളപ്പി ഡ്രസ് രക്ഷിതാക്കളാളപ്പി ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കണത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആണിന്റെ വേഷം പെണ്ണിന്റെ വേഷം ധരിക്കുക, അവരെ ശപിച്ചിട്ടുണ്ട്. അതെന്താ മനസ്സിലാക്കാത്ത, അത് റസൂലുള്ളാഹി സല്ലല്ലാഹി വസല്ലം ശപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നബിയോടെ സഹാബാക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, നബി ആ പിന്നെ എന്നെ ആൾക്കാരെ ഉപദ്രവം ചെയ്തു, ഞങ്ങൾ അവരെ ശപിക്കണ നബി, ഞാൻ ശപിക്കാൻ വന്നവനല്ല അല്ലേ, അങ്ങനെ പറഞ്ഞ നബിയാണ് എന്ത് ചെയ്യണത്, അവർക്ക്
0: പറഞ്ഞിട്ടുണ്ട് പരസ്പരം.
1: അതായത് നിഷ്കളങ്കരും സ്നേഹവുമായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് പറയുമ്പോൾ നമ്മൾ രക്ഷിതാക്കളെ പേടിക്കണം. അവർ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് നബി ശപിച്ച കാര്യമാണ്. അതേപോലെ തന്നെ കുട്ടികളെ മുടിവെട്ടുകൊണ്ട് നബി ശപിച്ചതാണ് അല്ലേ, പിന്നെ ഹറാമാക്കിയതാണ് ശപിക്കുന്ന, നബി ഹറാമാക്കിയ ആ സൈഡ് മാത്രം എടുക്കണേ. അപ്പൊ അതൊക്കെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നബിയെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ദീനിനെ മുറുകെ പിടിക്കുമ്പോഴേ നബിയോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്, അല്ലാതെ മറ്റുള്ളതല്ല എന്ന തിരിച്ചറിയ. അപ്പൊ നമ്മളങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ കുറെ ടൈം ആയിട്ടുണ്ട്.

0: നമുക്കിനി ഫീഡ്ബാക്കിൽ പോകാനുണ്ട്. ഇൻഷാല്ലാ നമുക്ക് തിരിച്ചു വരാം. നമുക്ക് തിരുമൊഴികൾ അല്ലേ, തിരുമൊഴികളിലേക്ക് പോകേണ്ടതുണ്ട്.
1: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: കെ വി മുഹമ്മദ്.

ذهب ثلث الليل الأول نزل إلى السماء الدنيا فيقول: هل من مستغفر؟ هل من تائب؟ هل من سائل؟ هل من داع؟ حتى ينفجر الفجر. പ്രശ്രോതാക്കളെ, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് നിവേദനം ചെയ്യുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു സഹർ എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ ശരിയായ നാമം. യമനിലെ ദൗസ് ഗോത്രക്കാരനാണ്. ഹിജ്റ കൗമ്പ് 21-ലാണ് അദ്ദേഹം യമനിലെ ദൗസ് ഗോത്രത്തിൽ ജനിക്കുന്നത്. ഹിജ്റ 59-നാണ് മദീനയിൽ അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജ്റ 7-ാം കൊല്ലമാണ്. തൻ്റെ 28-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേരുകയും ഹദീസ് മനഃപ്പാഠമാക്കുകയും നബിയുടെ വാക്കുകൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ച് കൂടെ ജീവിക്കുകയും അങ്ങനെ സ്വഹാബികളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്യുന്ന വ്യക്തിയായി അദ്ദേഹം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം അനേകം വ്യക്തികൾ, സ്വഹാബികളിൽ നിന്നും താബികളിൽ നിന്നും പെട്ട അനവധി ആളുകൾ ഹദീസ് പഠിക്കാൻ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു എന്നതും ചരിത്രമാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ബഹ്റൈനിലെ ഗവർണറായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നും കാണാം. 5374 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ട് ആയിട്ടാണ് നാം കാണുന്നത്. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തോടൊപ്പം ഹദീസ് നിവേദനം ചെയ്യുന്നുണ്ട്. അവർ നമ്മെ അറിയിക്കുന്നത്, ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യുംഹിലു, അല്ലാഹു സമയം അനുവദിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാത്തിരിക്കുന്നു. ഹത്താ ഇദാ ദഹബ സുലുസുൽ ലൈലിൽ അവൽ, രാത്രിയുടെ മൂന്നിലൊന്ന് പോയി കഴിഞ്ഞാൽ, രാത്രിയുടെ മൂന്നിലൊന്ന് കഴിഞ്ഞു പോയാൽ, നസല ഇലസ്സമ ഇദുനിയ, ദുനിയാവിൻ്റെ ആകാശത്തേക്ക്, ദുനിയാവിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആകാശത്തിലേക്ക്, ഭൂമിയുടെ അടുത്തുള്ള ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരും. ഫയഖൂൽ, എന്നിട്ട് അള്ളാഹു പറയും: ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, പാപമോചനം തേടുന്നവരുണ്ടോ? ഹൽ മിൻ തായിബിൻ, ഖേദിച്ചു മടങ്ങുന്നവൻ ആരെങ്കിലുമുണ്ടോ? ഹൽ മിൻ സായിലിൻ, ചോദിക്കുന്നവൻ ആരെങ്കിലുമുണ്ടോ? ഹൽ മിൻ ദാഇൻ, പ്രാർത്ഥിക്കുന്നവൻ വല്ലവനുമുണ്ടോ എന്ന് അള്ളാഹു ചോദിച്ചുകൊണ്ടിരിക്കും. ഹത്താ യൻഫജറുൽ ഫജ്ർ, പ്രഭാതം പൊട്ടിവിടരുന്നതുവരെയും അള്ളാഹു ഇത് ചോദിച്ചുകൊണ്ടിരിക്കും, അള്ളാഹു കാത്തിരിക്കുമെന്നാണ് ചില റിപ്പോർട്ടുകളിൽ വന്നത്. ഇന്നല്ലാഹ യുംഹിലു ഹത്താ ഇദാ ദഹബ മിനൽ ലൈലി നിസ്ഫഹു ഔ സുലുസഹു എന്നാണ്. ഇവിടെയും അത് തന്നെയാണ് ആശയം. രാത്രിയുടെ പകുതിയോ അല്ലെങ്കിൽ മൂന്നിൽ രണ്ടു ഭാഗമോ പോയി കഴിഞ്ഞാൽ, ആ രൂപത്തിലാണ് മറ്റു റിപ്പോർട്ടിലുള്ളത്. നാം വായിച്ച സഹീഹ് മുസ്ലിമിൻ്റെയും അവിടെ ആ ഹദീസിൻ്റെയും ആശയം അങ്ങനെ തന്നെയാണ്. രാത്രിയുടെ അവസാന സമയം, പിന്നെ പകുതിയോ അല്ലെങ്കിൽ മൂന്നിൽ രണ്ടോ കഴിഞ്ഞ് രാത്രിയെ മൂന്നായി ഭാഗിച്ചാൽ ആ മൂന്നിൻ്റെ അവസാനം മൂന്നിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരികയും തൻ്റെ അടിമകൾ തന്നോടല്ലാതെ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ചാണ് പരാമർശം, എന്നോട് ചോദിച്ചാൽ അസ്തജിബുലഹു, ഞാൻ അവന് ഉത്തരം നൽകും, എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും, ഉഴത്തിഹി, ഞാൻ അവന് നൽകും, അവൻ യസ്തഗ്ഫിറുനി അഗ്ഫിറുലഹു, എന്നോട് പാപമോചനത്തിന് അപേക്ഷിച്ചാൽ ഞാൻ അവന് പാപമോചനം നൽകും എന്നും പറഞ്ഞതായിട്ട് നമുക്ക് വായിക്കാനാകും. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്തഗ്ഫിറുണ്ടോ, തായിബുണ്ടോ, സായിലുണ്ടോ, ദാഇയുണ്ടോ എന്നൊക്കെ ചോദിക്കുമെങ്കിൽ ഇതുമാത്രം അള്ളാഹു ഈ അടിമകളെ ഇഷ്ടപ്പെടുന്നു എന്ന് നാം തിരിച്ചറിയണം. പാപമോചനം തേടുന്ന വല്ലവനുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പുറത്തു കൊടുക്കാൻ സന്നദ്ധനാണ്. തായിബ് വല്ലവരുമുണ്ടോ, ഖേദിച്ചു മടങ്ങാൻ തയ്യാറുള്ളവരുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ തൗബ സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനാണ്. ഹൽമിൻ സായിലിൻ, ചോദിക്കുന്നവൻ ആവശ്യക്കാരൻ വല്ലവനുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതൊരാവശ്യവും നിർവഹിക്കാൻ ഞാൻ ഇതാ സന്നദ്ധനാണ്, ഞാൻ റെഡിയാണ്. ഹൽമിൻ ദായിൻ, പ്രാർത്ഥിക്കുന്നവരും എല്ലാവരുമുണ്ടോ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫ, പാപമോചന പ്രാർത്ഥന നടത്തൂ, തൗബ ചെയ്യൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കൂ, പ്രാർത്ഥിക്കൂ എന്നൊക്കെയാണ് ആ വചനത്തിൻ്റെ അർത്ഥം. അപ്പോൾ പ്രിയമുള്ളവരെ, റഹ്മാനായ റബ്ബ് വിശ്വാസികളെ എത്രമാത്രം പരിഗണിക്കുന്നുണ്ട്, എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നതൊക്കെ നാം ഇവിടെ തിരിച്ചറിയണം. ഓരോ രാവിലും ആവർത്തിക്കുന്ന ഒരു സുവർണാവസരമാണ് ഇത് എന്നും ചില വചനങ്ങളിലുണ്ട്. ഫിക്കുല്ലിലേല എന്നാണ് മറ്റൊരു ചില ഹദീസുകൾ. യൻസിലു റബ്ബുന തബാറക വ തആല ഫിക്കുല്ലിലേലത്തിൻ ഇലസമ ഈ ദുനിയ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഓരോ രാവിലും അള്ളാഹു ഇറങ്ങി വരും, എന്നിട്ട് അള്ളാഹ് ചോദിക്കും: മയ്യദുഉനി ഫസ്തജീബ ലഹ, വമയസ്അലുനി ഫഉഅതിയ, വമയസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹ. ഈ പറഞ്ഞ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. അള്ളാഹു ഇങ്ങനെ പറയും: ആരുണ്ട് പ്രാർത്ഥിക്കുന്നവൻ ഉത്തരം നൽകാം, ആരുണ്ട് ചോദിക്കുന്നവന് ഞാൻ നൽകാം, ആരുണ്ട്
മഗ്ഫിറത്ത് ചോദിക്കുന്നവൻ ഇസ്തിഗ്ഫാർ

വ്യാപാരം നടത്തുന്നവന് ഞാൻ പുറത്തു കൊടുക്കാം എന്ന്. അപ്പോൾ റബ്ബ് നമുക്കായി നൽകിയ വിശിഷ്ടമായ ഒരു സമയമാണ് രാത്രിയുടെ അവസാന സമയം. അവിടെ റബ്ബിന്റെ കാരുണ്യമാണ് നാം കാണുന്നത്, റബ്ബിന്റെ പരിഗണനയാണ് നാം കാണുന്നത്. അതൊരിക്കലും വേണ്ടെന്ന് വെക്കാൻ പാടില്ല. അതുകൊണ്ട് രാത്രിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അടിമകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ ആദരിക്കുന്ന വേളയാണ്. അതുകൊണ്ട് ഈ അവസരം കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുദിനുള്ള തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: മാഷാല്ലാ, തിരുമൊഴികളിൽ എന്നത്തെയും പോലെ തന്നെ നല്ലൊരു വിഷയമാണ് നമ്മൾ ഇന്ന് കേട്ടിട്ടുള്ളത്. മുനീർ ചെമ്മനാട് മെസ്സേജുമായി വന്നിട്ടുണ്ട്. ഇന്നത്തെ തിരുമൊഴി എന്നത്തെയും പോലെയും നല്ല ഒരു ഉപദേശമാണ്. മൗലവിക്ക്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ, ആമീൻ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഷുഹൈബ വളപട്ടണം, അൽഹംദുലില്ലാ, നല്ലൊരു ഹദീസാണ് കെ വി മൗലവി പറഞ്ഞു തന്നത്. മൗലവിക്കും റേഡിയോ ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ, ആമീൻ. അതുപോലെ തന്നെ തിരുമൊഴികളിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ ഹദീസുകൾ പറഞ്ഞു തരുന്ന കെ വി ഉസ്താദിനെ അള്ളാഹു ആരോഗ്യവും ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. മുമ്പ് കുരിശു ചിറമംഗലം. പിന്നെ അതുപോലെ തന്നെ ദീനിയായ ചുറ്റുപാടിൽ മക്കളെ വളർത്തിയാൽ കുറേയൊക്കെ നമുക്ക് മക്കളെ നിയന്ത്രിക്കാൻ പറ്റും. അസ്മാവി പെരിന്തൽമണ്ണ അവരയച്ച മെസ്സേജ്, ഉമ്മയാവണ മക്കളുടെ റോൾ മോഡൽ. മാന്യമായ വസ്ത്രധാരണ നമ്മൾ മാതൃകയാക്കുകയും ചെറുപ്പത്തിൽ തന്നെ ഇത് ശീലിപ്പിക്കുകയും ചെയ്യണം. മുടിവെട്ടുമ്പോൾ ബാർബർ എന്നോട് ചോദിച്ചു, പേരക്കുട്ടിയുടെ മല്ലക്ക കട്ടാണോ വേണ്ടത് എന്ന്. എന്ത് പേരിട്ടാലും ഞാൻ പറഞ്ഞ പോലെ വെട്ടി നമ്മളൊന്ന് വിട്ടുവീഴ്ച ചെയ്താൽ പിന്നീട് നമുക്ക് അള്ളാഹു പിന്നീട് നമ്മുടെ കൈവിട്ട് പോകും, അള്ളാഹു കാക്കട്ടെ.
1: നിഫ്ക, ആ നമ്മളെ ഒരു ശ്രോതാവിൻ്റെ ഒരു മെസ്സേജ് കുറച്ച് ഗൗരവമുള്ളതാണ്, അപ്പോൾ പേരൊന്നും വായിക്കാം.
0: അതെ അതെ, മാതാപിതാക്കളുടെ.
1: അതെ അതെ അതെ, മക്കൾ ചീത്ത പറയാം, മാതാവിനെ മക്കൾ ചീത്ത പറയുന്നതിനെ കുറിച്ചൊന്നും പറയാവോ? അത് മനസ്സിലത്രയും സങ്കടമുള്ളോണ്ടാക്കരം, ഇതൊന്ന് ആരെപ്പഞ്ഞിപ്പോൾ എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ആ ഒരു ചിന്തയിൽ വരുന്നതാണ്. ഇത് നമുക്ക് ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം ഒരു സ്നേഹക്കൂടിൻ്റെ ഒക്കെ ഒരു പരിധിയിൽ വരുന്നൊരു വിഷയം കൂടെയാണ് അല്ലേ? ഒരു കുടുംബത്തിലുള്ള ഒരു വിഷയം കൂടെയാണല്ലോ.
0: രക്ഷിത മാതാപിതാക്കളുള്ള ബഹുമാനത്തെക്കുറിച്ച് ഇപ്പം വല്ലാത്ത പുല്ലുഹുമാ ഉഫിൻ അല്ലേ, നിങ്ങൾ മാതാവിനോട് ചേ
1: വല്ലാത്ത
0: ചേ എന്നത് തോന്നിയാസമൊന്നുമല്ലോ ചേ, പക്ഷെ അതുപോലും പറയരുതെന്നാ. ഇപ്പം സ്വഹാബാക്കളൊക്കെ പറയുന്നത് ഉമ്മയോട് ഉപ്പയോടൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നത് പോലും ഞങ്ങളത് ഹറാമായിട്ടാണ് കണ്ടതെന്നാ. നമ്മളെ കുട്ടികള് വളരെ മോശമായിട്ടാണ് രക്ഷിതാക്കളോട് പെരുമാറുന്നത്. പക്ഷെ അതിന്റെ ദുരന്ത ഫലം എന്താ വെച്ചാല് ഈ ദുനിയാവുന്നു ആഖിറത്തുലക്ക് അതുണ്ടാവുന്നു, ബർക്കത്ത് നഷ്ടപ്പെടും. അത് മാത്രമൊന്നുമല്ല, വലിയ ദുരന്തങ്ങൾ. നമുക്ക് തന്നെ അറിയാം, പല ആൾക്കാരും ഉമ്മയോട് ഉപ്പയോടൊക്കെ മോശമായി പെരുമാറി ആളുകളൊക്കെ ദുനിയാവുന്നു നന്നായി അനുഭവിച്ചിട്ട് തന്നെ പോയിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മക്കള് നന്നായി ശ്രദ്ധിക്കണം.
1: ഈ ചേ എന്ന് പറയുന്നതേ രണ്ട് അർത്ഥത്തിലാണ്. ഒന്ന് ചേ എന്തൊരു ഉറപ്പിച്ച് അങ്ങനത്തെ ഒരു വാക്കുണ്ട്, പിന്നെ ഒരു ദേഷ്യപ്പെട്ടിട്ടുണ്ട് വെറുപ്പായി, രണ്ട് രൂപത്തിലും പറയുന്നത് അല്ലേ?
0: അതെ അതെ, രണ്ടും പറയാൻ പറ്റില്ല,
1: പാടില്ല. രണ്ട് രൂപത്തിലും ഇത് വരാം മനുഷ്യന്, പക്ഷെ അവിടെ ശ്രദ്ധിക്കണം. വലാ തൻഹർഹുമാന്ന് വെറുപ്പിക്കാൻ പാടില്ല, അവരെ വെറുപ്പിക്കരുത് എന്നാ പറഞ്ഞു.
0: ഇസ്ലാം പറഞ്ഞു കൊടുത്തു വേറെ കാര്യമുണ്ട്, നിങ്ങൾ ഇന്നെന്നെ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, അവരെ പരിഗണിക്കാൻ പറഞ്ഞു. കാരണം ഇപ്പോൾ ചില ഉപ്പാര് പറയും, അല്ലെങ്കിൽ ഉമ്മാര് പറയും, എൻ്റെ കുട്ടീനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ, അങ്ങനെ പറയില്ലേ? അതുപോലെ പരിഗണന. കാരണം നമ്മളിപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഇതേപോലെ ഒരു വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ഒരാളിനോട് പറഞ്ഞു, എന്താപ്പോൾ ഉപ്പാക്ക് ഇപ്പം എന്താപ്പോൾ അതിൻ്റെ ആവശ്യം, വീട്ടിൽ മൂപ്പർ റൂമിൽ എ സി ഉണ്ട്, മൂപ്പർക്ക് ഫുഡ് ഇട്ടുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് അതൊന്നും അല്ല ആവശ്യം. ഉപ്പാക്കും ഉമ്മാക്കും നമ്മളെ എ സിയോ ബാങ്ക് ബാലൻസോ നമ്മളെ ഫാക്ടറിയോ നമ്മളെ റബ്ബർ തോട്ടം ഒന്നും അല്ല. അവരെ ഒരു പരിഗണന, എൻ്റെ കുട്ടി എന്നോട് പറയും, എന്നോട് എന്നെ പരിഗണിക്കും, അതൊരു അതാണ് അവർക്ക് സത്യത്തിൽ വേണ്ടത്. അതാണ്
1: അതാണ്
0: അല്ലേ നല്ല നിലയിലുള്ള നമ്മുടെ ഒരു പെരുമാറ്റം. അത് മക്കൾ ചെയ്താൽ തന്നെ ഇപ്പോൾ അവർ മുടക്കൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ അവർ പുതിയ കച്ചവടം തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ ഒന്ന് ഇന്ന സ്ഥലത്ത് പോകണം, ഒന്ന് പറഞ്ഞാൽ മതി. ഇത് പോയതും വരണമെന്നും അറിയില്ല. ചില ആൾക്കാരൊക്കെ അങ്ങാടി നമ്മൾ എന്താപ്പോൾ അവൻ്റെ വർത്താനെന്ന് വെച്ചാൽ പറയണ്ട, അവൻ അങ്ങനെ പോണ്, ഇന്നലെ പൊടുക്കോ പോയി കഴിഞ്ഞു, ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞേ വരുള്ളൂ, ഒന്നും അറിയാത്ത ഭയങ്കര ഇടങ്ങേറുള്ള വർത്താനാണ് പറയാം. അപ്പം മക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷയാണല്ലോ അല്ലേ, മക്കൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണത്.
1: അതായത് ഈ പരിഗണന എന്നുള്ളത് സത്യം പറഞ്ഞാലേ അതൊരു വല്ലാത്ത സംഭവമാണ്. നിങ്ങൾ പറയുമ്പോൾ അത് പല കാര്യങ്ങളും നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരും. നമ്മളെ ലൈഫ് നമ്മളെ ജീവിതത്തിൽ തന്നെ പലതും അങ്ങനെ അവഗണന ഉണ്ടായോ, അല്ലെങ്കിൽ ഞാൻ പരിഗണിച്ചില്ലേ എന്ന് നമുക്ക് പറയുമ്പോൾ എനിക്ക് പോലും തോന്നും അല്ലേ?
0: അതെ അതെ അതെ. ഇപ്പം ഞാൻ നമ്മളെ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നെന്താ, നമ്മുടെ ബഷീറിൻ്റെ ഓർമ്മകൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ, അദ്ദേഹം വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ കയറി വരാം. മാസങ്ങളോ ദിവസങ്ങളോ കഴിഞ്ഞിട്ടാണ് പോരാ. വന്നാൽ അവിടെ ഫുഡ് ഭക്ഷണം ഉണ്ടാവും. അപ്പൊ ഉമ്മ എന്നും എന്താണ് ഇന്ന് വരും, ഇന്ന് വരും, എന്റെ കുട്ടി ഇന്ന് വരും എന്ന് വിചാരിച്ച് എന്നും ഫുഡ് എടുത്തു വെക്കും അല്ലേ. ആ ഉമ്മാന്റെ ഒരു സ്നേഹത്തെ കുറിച്ച് ആലോചിച്ചു. അതാണ് ഒരു ഉമ്മ, എന്റെ കുട്ടി ഇന്ന് വരും, വരൂല, അങ്ങനെ മാസം. പക്ഷെ ഇന്ന് വരും, എന്ന് വരും എന്നുള്ള പ്രതീക്ഷയിൽ എന്ത് ചെയ്യും, ഭക്ഷണം ഉണ്ടാവും. അദ്ദേഹം തന്നെ പറയണേ ഒരു മാതാവിന്റെ സ്നേഹം, അതാണ് മക്കളൊക്കെ തിരിച്ചറിയേണ്ടത്.
1: ഇത് പറഞ്ഞപ്പോ ഞാൻ പ്രേക്ഷകരെന്നല്ല, നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഒരു ചോദ്യം ചോദിക്കണം എനിക്ക് തോന്നി. ഒന്ന് ഒരു കമന്റ് കേട്ടല്ലേ, എന്തറിയോ, നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോയി, ഇതൊരു റിയലാണ്, നമ്മൾ ഒരു റിയലായിട്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തു നിന്ന് നമ്മൾ വരുമ്പോൾ നമ്മളേ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ സാധാരണ എത്തുന്ന സമയത്തേക്കാളും ഒന്ന് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വൈകിയാൽ ആദ്യം കോള് വരാരുതാ. ഉമ്മമാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മാൻ്റെ ഒരു കോളായിരിക്കും എവിടെ എത്തി. ഇപ്പം നമ്മൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് എത്തിയിക്കണ് ഒരു 15 മിനിറ്റോണ് ഞാനെത്തും. ആ 15 മിനിറ്റ് കഴിഞ്ഞാലും എത്താതെ കാണാത്തുമ്പോൾ കറക്റ്റ് 15-ാമത്തെ മിനിറ്റിൽ കോള് വരെ ചിലപ്പോൾ ആരുതേക്കാൻ
0: അത്ര വലിയൊരു ബേജാറുണ്ടാവില്ല.
1: അങ്ങനൊക്കെ ജീവിതത്തില് ചില സമയങ്ങളും ഘട്ടങ്ങളും കടന്നു പോകുന്നവരാണല്ലോ. അതുകൊണ്ട് പക്ഷെ ഉമ്മമാർക്ക് ഭാര്യ ചിലപ്പോ എന്താ പറയാ, നിങ്ങള് വരുമ്പോഴും വിളിച്ചോണ്ട് ഞാൻ നീച്ചോണ്ട് ആയിരിക്കും. ഇപ്പൊ ഞാൻ റീസെന്റ് ആയി ചോദിക്കാണ്, ഇപ്പൊ ഏറ്റവും അടുത്ത് നമ്മള് അങ്ങനെ അനുഭവമുള്ള ആളുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്യട്ടെ. അതായത് ഉമ്മ വിളിച്ചിട്ട് എവിടെ എത്തി എത്താനായില്ലേ എന്നുള്ള അങ്ങനെ ഒരു കോള് വന്ന അല്ലേ. പിന്നെ ഏതായിരുന്നാലും ഈ കോളുകളും അതുപോലെ തന്നെ വിളികളും അന്വേഷണങ്ങളൊക്കെ അവസാനിക്കുന്നത് വരെ നമുക്ക് അവരെ പരിഗണിക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാം
0: അല്ലേ.
1: പിന്നീട് ആ ഫോൺ നമ്പറിൽ നിന്ന് ഇങ്ങോട്ട് ഉമ്മ എന്ന പേരിൽ കോള് വരാത്ത ചില നിമിഷങ്ങൾ നമുക്കുണ്ടാകും. ഉപ്പാന്റെ കോള് വരാത്ത ചില സമയങ്ങൾ ജീവിതത്തിൽ വരുമല്ലോ.
0: അപ്പം
1: അതിനു മുമ്പ് നമ്മൾ അവരെ പരിഗണിക്കുക.
0: അതെ, ഉമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സീനാ പർവ്വതത്തിൽ കയറുമ്പോൾ കാലിടറിയല്ലോ. അപ്പോൾ പറയുന്നുണ്ട് മൂസ, ഉമ്മ ഇല്ലട്ടോ പ്രാർത്ഥനക്ക്.
1: യെസ്,
0: അപ്പൊ ഉമ്മയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് സംരക്ഷണമാണ്. അത് മക്കൾ തിരിച്ചറിഞ്ഞാൽ മതി ഇൻഷാല്ല. അപ്പോൾ അത്തരം മക്കളായി മാറാൻ അതൊരു ഫീഡ്ബാക്കിൽ നിന്നാണ് നമ്മളങ്ങനെ പോയത് അല്ലേ. ഫീഡ്ബാക്കിൽ ഇങ്ങനെ വന്ന് നിറയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും തിരുമൊഴിയും അതുപോലെ തന്നെ പുലരിവട്ടവും ഒക്കെ വളരെ നന്നായിരുന്നു എന്നും ജീവിതത്തിൽ പിന്നെ പഠിക്കാനും എല്ലാത്തിനും എന്തുണ്ട് ഉപകാരമുണ്ട് എന്നൊക്കെയാണ് അധികം ആളുകളും മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അല്ലേ, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മിനിറ്റ് പോലെ ഉള്ള മറ്റൊരു പ്രോഗ്രാമാണ്. ഇപ്പോൾ ഈ വീഡിയോ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് 2443 ദിവസമായി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 2422 എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്.
1: ഇൻഷാ അല്ലാഹ് അധ്യായം 42 സൂറ അശ്ശൂറ ആയത്ത് 29 മുതൽ 31.

0: മാഷല്ല, പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് ഇപ്പോൾ കേട്ടത്. നമ്മുടെയൊക്കെ സ്റ്റാറ്റസിൽ ഇത് തിളങ്ങട്ടെ, ഖുർആന്റെ ഈ ഒരു പാരായണം അല്ലേ.
1: അതെ, സ്റ്റാറ്റസ് വെക്കുക എല്ലാവരും. ഇനി നമുക്ക് നമ്മുടെ റേഡിയോയിൽ ഉള്ള പ്രോഗ്രാമുകളുണ്ട്, നമ്മൾ അങ്ങനത്തെ ഒരു സെഷൻ കൊടുക്കാറുണ്ടല്ലോ.
0: ലൈവിനപ്പുറത്തേക്കുള്ള ചില പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്താൻ നമ്മൾ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്താണ്.
1: നമുക്ക് 100-ലധികം പ്രോഗ്രാമുകളുണ്ട് അല്ലേ, അത്രയും പ്രോഗ്രാമുകളുള്ള ആളുകളാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരു പ്രോഗ്രാം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന കഥ പറയാം എന്നുള്ളതാണ്.
0: ഇൻഷാല്ലാ.
1: കുട്ടികളെ പ്രോഗ്രാം ആണെങ്കിൽ പോലും അതിൽ മുതിർന്നവരും അതെന്ത് ചെയ്യുന്നുണ്ട്, നല്ല
0: ആസ്വദിക്കുന്നുണ്ട്.
1: കാരണം നമുക്ക് ഫീഡ്ബാക്ക് വരാറുണ്ട്.
0: അതെ,
1: ഒരു ദിവസം അത് റിപ്പീറ്റ് പോവുകയോ അതല്ലെങ്കിൽ അത് പിന്നെ ഇല്ല എന്തെങ്കിലും ഒരു ഇതൊക്കെ വന്നാൽ അപ്പോൾ വരും, ഇന്ന് കഥ പറയാം ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ കഥ പറയാം എന്നുള്ള പ്രോഗ്രാം ശനി ഞായർ ദിവസങ്ങൾ ഉച്ചക്ക് 1 മണിക്കാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും, അതായത് ശനി ഞായറും 1 മണിക്കുണ്ട്, പിന്നെ എല്ലാ ദിവസവും എന്നുണ്ട്
0: വൈകുന്നേരം
1: അത് ലൈവിലും ഉണ്ട് അല്ലേ. പിന്നെ 24 മണിക്കൂർ റിവൈൻഡിലും ഉണ്ട്.
0: യെസ്,
1: ഇത് അവതരിപ്പിക്കുന്ന നമ്മുടെ വീട്ടിൽ അങ്കിളാണ്, അബ്ദുസ്സലാം വീട്ടിൽ നമ്മുടെ ആങ്കറിങ്ങിൽ ഇരിക്കുന്ന അല്ലേ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മധുരമാർന്ന ശബ്ദത്തിലൂടെ കുട്ടികൾക്ക് കേൾക്കാനും പഠിക്കാനുള്ള ഗുണപാഠ കഥകളാണ്
0: ഇന്നത്തെ കഥ. ഒരു 2 പ്രകാശത്തിന്റെ ഉടമ എന്ന ഒരു കഥയാണ്.
1: അതെ അതെ അതെ,
0: ഒന്ന് കേട്ടു വന്നാലോ.
1: അതെ, അതൊന്ന് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാനായ 3-ാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കഥകളാണ് നമ്മൾ കേട്ടു തുടങ്ങുന്നത്. ദുന്നൂറൈൻ, 2 പ്രകാശത്തിൻ്റെ ഉടമ, ഇങ്ങനെ പേര് നമ്മൾ കേട്ടിട്ടില്ലേ ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച്. അത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ സ്ഥാനപ്പേരാണ്. അതിനുള്ള കാരണമായിട്ടുള്ളൊരു കഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റുഖയ്യ റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ റളിയല്ലാഹുവിന് വിവാഹം കഴിച്ചു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇടയ്ക്കിടെ അവരെ സന്ദർശിക്കുകയും ചെറുമകനായ അബ്ദുള്ളയോടൊപ്പം സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സന്തോഷകരമായ ആ ജീവിതം പക്ഷേ ഏറെ നാൾ നീണ്ടു നിന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയ പത്നി റുഖയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ രോഗബാധിതയായി. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഉസ്മാൻ റളിയല്ലാഹുവിന് സാധിച്ചില്ല. രോഗിയായി കിടക്കുന്ന റുഖയ്യ റളിയല്ലാഹു അൻഹയെ പരിചരിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കാൻ നബി ആവശ്യപ്പെട്ടു. ബദർ യുദ്ധം കഴിഞ്ഞ് വിശ്വാസികൾ മടങ്ങി വരുമ്പോഴേക്കും റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടിരുന്നു. ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്തതും റുഖയ്യയുടെ മരണവും ഉസ്മാൻ റളിയല്ലാഹുവിനെ ഏറെ വേദനിപ്പിച്ചു. ബദറിൽ പങ്കെടുത്തവരുടെ അതേ പ്രതിഫലം അദ്ദേഹത്തിനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. മാത്രവുമല്ല, തൻ്റെ മറ്റൊരു മകളായ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്തു. നബിയുടെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ അങ്ങനെ ഭാഗ്യം ലഭിച്ച വ്യക്തി എന്നതിനാലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ദുന്നൂറൈൻ, 2 പ്രകാശത്തിൻ്റെ ഉടമ എന്ന സ്ഥാനപ്പേര് കിട്ടിയത്. മനസ്സിലായോ? നമ്മുടെയൊക്കെ കർമ്മം കൊണ്ട് നമുക്കും അങ്ങനെ നല്ല സ്ഥാനപ്പേര് കിട്ടുന്നവരാകുമോ നമ്മൾ? കൂട്ടുകാരെ, ഈ സംഭവത്തിൽ നിന്ന് ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? തനിക്ക് അള്ളാഹുവിനോട് പറയാൻ കാരണമുണ്ടായിട്ടും നന്മക്കുള്ള ഒരവസരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മനസ്സ് വിഷമിച്ചു. കണ്ടില്ലേ, നമ്മൾ ചരിത്രത്തിൽ നാം നന്മകൾക്കുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തെ പോലെ ആഗ്രഹിക്കണം. കാരണം നന്മകളുമായിട്ട് വന്നാലേ പരലോകത്ത് വിജയിക്കാനാവൂ. ഇത് ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പാഠമാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ, എങ്ങനെയുണ്ട്
0: വീട്ടിൻ്റെ അങ്കളുടെ കഥ? ഞാനേ ഇങ്ങനെ കേൾക്കലുണ്ട്. നമ്മളെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമേ? നമ്മളെ മുമ്പിൽ വരുന്ന കുട്ടികളുണ്ടല്ലോ, ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ എല്ലാ ദിവസവും സ്കൂളിൽ ഇങ്ങനെ വെറും പാഠഭാഗം പഠിപ്പിച്ച് കുട്ടികളെ ബോറാക്കി അങ്ങനെ ആക്കി കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ചെറുതായിട്ടൊക്കെ നമുക്ക് പറയാം.

0: മാഷാല്ലാഹ്. നമ്മള് വീണ്ടും നമ്മള് കഥ കേട്ട്
1: പിന്നെ ചോദ്യത്തിന് കമന്റ് വന്നിട്ടുണ്ട്.
0: അതെ,
1: ഇപ്പൊ ഉമ്മ വിളിക്കാറുണ്ടോ എന്നുള്ളതേ.
0: യെസ്. ഓക്കെ, നമ്മളെ റുക്സാന എം പ്രതികരിക്കുന്ന സമാധികളുള്ള രണ്ട് പേർ, അഞ്ച് പെൺമക്കളുണ്ട്. രണ്ട് പേര് ആലത്തൂർ ദാൽ ഖുറാനിൽ പഠിക്കുന്നു, ഒരാള് സൽസബിയിൽ പഠിച്ചിരുന്നു, ഒരാൾ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു, ഒരാൾ ഫറൂഖ് പബ്ലിക്. അൽഹംദുലില്ലാഹ്. ഓക്കെ, വീണ്ടും നമ്മൾ അൽഹംദുലില്ലാഹ് പറയാണ് അല്ലേ. അബൂബക്കർ സുലൈമാൻ പറയുന്നത് എന്താ അറിയോ? അസ്സലാം അലൈക്കും. ഇന്നത്തെ പുലരിവട്ടവും തിരുമൊഴിയും കൂടാതെ സലാം സാറെ കഥയും സൂപ്പർ മാഷാല്ലാ. ആമിന കാരക്കുന്ന് മാളികപ്പുറമ്പ് എന്താ പറയുന്നുണ്ടല്ലോ, മക്കളെ ഓർത്ത് പല ഉമ്മമാരും നിരാശയിലാണ്. മക്കളെ ഓർത്ത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് എവിടെ പോയാലും ഫോൺ വിളിച്ച് ശബ്ദം കേട്ടാൽ സമാധാനമാവുകയുള്ളൂ.
1: ആ മക്കളെയും
0: ഒരു ഭാഗത്ത് ഉൾപ്പെടുത്ത ഒരു അപകടത്തിലും ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്നായിരിക്കും അല്ലേ. എവിടെ പോയാലും ഫോൺ വിളിച്ച് കേട്ടാലുള്ള സമാധാനം എന്നുള്ള ഒരു വാക്കുണ്ടല്ലോ, അതൊരു അല്ലേ.
1: സൽമ ഫറൂഖ് പറയുന്നത് കെട്ടിച്ചു പറഞ്ഞയച്ച മക്കൾ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞാൽ അവിടെ എത്തുന്നവരെ ഉമ്മയുടെ ഫോൺ കോളുകൾ കോളേജിക്കോ മറ്റോ പുറത്തേക്ക് പോയി തിരിച്ചു വരുന്നവരെ എവിടെ എത്തി എന്നുള്ള കാളുകൾ വരാറുണ്ട്. റംല കൊണ്ടോട്ട് ഞാനും ഉമ്മയും ഭർത്താവിൻ്റെ ഉമ്മ ശനിയാഴ്ച ഉമ്മയുടെ വീട്ടിൽ പോയിരുന്നു. ഞങ്ങൾ വൈകുന്നേരം ആറ് മണിയായപ്പോൾ വീട്ടിലെത്താൻ വൈകിയുള്ളു. ഉപ്പയാണ് വീട്ടിൽ നിന്നും ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളുടെ വീട്ടിൽ ഉമ്മയെക്കാളും ഉപ്പയാണ് സമയം വൈകി പോയാൽ വിളിക്കുക.
0: റംല കൊണ്ടോട്ടി അല്ലേ,
1: ഡബിൾ എസ് ഉള്ള ഒരാൾ. എസ് എസ്
0: ആദ്യം ഉമ്മ തന്നെ അല്ലേ. യെസ്. ഉപ്പ ഉമ്മയോട് ചോദിക്കും, ഉമ്മയുടെ അടുത്ത് ഇല്ലേ, ഇല്ലേലും ഉപ്പയും വിളിക്കും. ദൂരെയൊക്കെ ആണ് പോയത് എങ്കിൽ ഇണയും വിളിക്കും. ഉമ്മാക്ക് കൂടുതൽ ആദ്യമാണ്. എല്ലാവരേക്കാളും നമ്മുടെ മാത്രമല്ല ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിലും ഇണയും വിളിക്കും, ഭർത്താവ് വിളിക്കുന്നില്ല.
1: യെസ്.
0: ഓക്കെ, എന്താണ് സഫിയാത്ത് പറയുന്നുണ്ടല്ലോ, അസ്സലാമു അലൈക്കും. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ വൈവുകൾക്ക് ഒരു മിനിറ്റിലൊക്കെ എല്ലാം സ്റ്റാറ്റസ് വെക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവനെ കരിക്കട്ടെ. ഒരു മംഗ്ലീഷ് ഉണ്ട്, നിങ്ങൾ മംഗ്ലീഷിൽ ഭയങ്കര എക്സ്പെർട്ട് ആണ്. അന്ന് വൈക്കോ നസീമ,
1: ഞാൻ കണ്ണടച്ചിട്ടില്ല.
0: അള്ളാഹു എൻ്റെ ഉമ്മാക്ക് ഇനി ദീർഘായുസും ആഫിയത്തും നൽകണേ, ആമീൻ. അപ്പോൾ ഉമ്മാനെ ഓർത്തോ, നമ്മളിത് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഓർത്തു അല്ലേ, എപ്പോഴും ഓർക്കും.
1: വളപ്പെട്ടണം, അവര് എഴുതിയ ഒരു ചെറിയൊരു ശകലമുണ്ട്. ഉമ്മാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ വാങ്ങല്ലേ. രണ്ടു വരിയാണെങ്കിലും അതില് അതിന്റെ അർത്ഥങ്ങളല്ലേ വളരെ അഗാധമാണ്.
0: തീർച്ചയായിട്ടും നമ്മളെ റുസ്താക്കാളിയാവ് പറയണേ, എനിക്ക് ഉപ്പാന്റെ ഫോണിൽ നിന്ന് കോള് വന്നിട്ട് 5 മാസമായി. അത് നമ്മള് അതെ, അത് നമ്മളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ. ഈ ഒരു കോള് വരുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതെ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും അർഹമത്തും നൽകട്ടെ.
1: അതെ അതെ.
0: പിന്നെ നമ്മുടെ
1: അപ്പൊ കഥയുമായി ബന്ധപ്പെട്ട് ഇത് കുറെ കേട്ട കഥയാണെങ്കിലും പിന്നെന്താണ് ഓർമ്മയിൽ ഇല്ലെങ്കിൽ പോലും കേൾക്കുമ്പോൾ സന്തോഷം നൽകുന്ന ഒരു കഥയാണ് ഫസീല മുണ്ടക്കൽ അല്ലേ. കഥ ഉസ്മർജനെ കുറിച്ചുള്ള കഥയാണ്. രണ്ട് പ്രകാശങ്ങൾ, പ്രവാചകന്റെ രണ്ട് മക്കളെ വിവാഹം ചെയ്ത, അതെ, അതാണ് ഉസ്മർജന് ആ പേര് വന്നത് എന്നുള്ളതാണ്.
0: ഏതായാലും പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു മൊത്തത്തിൽ ഇങ്ങനെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ഈ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങൾ കൂടുതൽ നമ്മുടെ ആളുകൾക്കൊരു പിന്നെ ഇമോഷൻസ് നൽകുന്ന ഒരു ഫീലാണ് അല്ലേ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമുക്ക് മരണം വരെ അവരോടൊപ്പം ഏറ്റവും നല്ല രൂപത്തിൽ ഇടപഴകാനും ജീവിതം കൊണ്ടുപോകാനും സാധിക്കട്ടെ.
1: അതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് വില അറിയുള്ളൂ. ചിലപ്പോൾ ഉപ്പാനെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായി വല്ല
0: ഉപകാരങ്ങളും
1: ശാരീരികം ഉണ്ടാവില്ല.
0: എന്നാലും പറയാം,
1: ഉപ്പാനെ മരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ശൂന്യമായിരിക്കും.
0: ഉപ്പാന്നുള്ള ഒരു സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ
1: ഒരു ചെല്ലാനും പറയാനും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടുമ്പോഴാണ് അതൊക്കെ അറിയാം.
0: ഞാൻ ഇതിങ്ങനെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു കാര്യമാണ്, ചില സ്ത്രീകൾ പറയും ഭർത്താവിനെ വർഷങ്ങൾ 18 വർഷം അല്ലെ 20 വർഷം ആ കിടക്കുന്ന അനങ്ങാൻ പറ്റാതെ കിടന്നിട്ട് നോക്കുമല്ലോ. വീട്ടിൽ മരിച്ചാലും ഇവർ പറയുന്നതറിയോ, അവിടെ മൂങ്ങലൊക്കെ ഉണ്ടായാൽ മതി, അതൊരു വല്ലാത്ത ഫീല. ഭർത്താവ് എന്ന് പറയുന്നതും കുട്ടികൾക്ക് വാപ്പ എന്ന് പറയുമ്പോഴും, വാപ്പാനെ കൊണ്ട് അങ്ങനെ പറയാം, ഒരാരോഗ്യം കൊണ്ട് ഒന്നും കിടക്കേന്ന് നീച്ചിട്ട് ചെയ്യാൻ പറ്റൂല. ചെന്നാലും വാപ്പ അവിടെ ഉണ്ട് എന്നുള്ള അവരഡ്രസ് ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന പങ്കുവെക്കാറുണ്ട്. ഏതായാലും നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ.
1: അതെ, അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില അറിയിപ്പുകൾ നമ്മൾ ശ്രോതാക്കളോട്, കാരണം പൊതുവെ നമ്മൾ അറിയിപ്പുകളൊക്കെ എന്താണ് നമുക്കൊരു ഉപകാരപ്പെടുന്നതാണല്ലോ. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലേ, വലതുവശത്തേക്ക് തിരിയുക,
0: യെസ്
1: അങ്ങനെയൊക്കെയുള്ള കുറേ സൈൻ ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. അത് നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ ചില ഒന്ന് രണ്ട് അറിയിപ്പുകളാണ് നമ്മൾ പറയുന്നത്. ശക്തമായ കാറ്റ്, ശക്തമായ മഴ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ ഒരു സമയമാണ്, മഴ കുറവാണ്, പൊതുവെ 33% മഴ കുറവാണെന്നാണ് ഇപ്പോൾ വിദഗ്ധര് പറയുന്നത്.
0: വേണ്ടത്ര നമുക്ക് കിട്ടുന്നില്ല, കിട്ടേണ്ട സമയമാണ്.
1: അതെ അതെ, ഈ സമയത്ത് മഴ ഇപ്പോൾ ഇന്നിപ്പോൾ കർക്കിടക അതിശക്തമായി പെയ്യേണ്ട സമയമാണ്, പക്ഷേ മഴ കുറവാണ്. പക്ഷെ അതൊരു വലിയ ദുരന്തത്തിലേക്ക് വരും എന്നുള്ളതാണ്
0: പരീക്ഷണ
1: മുന്നറിയിപ്പ്. കാരണം വെള്ളം
0: കുറയും,
1: കറണ്ടിന്റെ
0: ഉപയോഗം,
1: കൂടും,
0: കറണ്ട് കിട്ടാതെ
1: കിട്ടാതാവും. അപ്പൊ അതൊക്കെ നമ്മൾ മഴ പെയ്യുമ്പോൾ അവിടെ ചീത്ത പറയല്ല
0: അല്ലേ,
1: മഴ നല്ലോണം പെയ്യണം, മഴ വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തായാലും ഇപ്പോൾ മഴക്കാലമാണ്, അപ്പോൾ പല സ്ഥലത്തും മരങ്ങൾ പൊട്ടിവീഴലും പോസ്റ്റ് വീഴലൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം നമുക്കൊന്ന് കേൾക്കാം.
0: ശക്തമായ കാറ്റുണ്ടാകുമ്പോഴാണ്, അത് മഴ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശ്രോതാക്കൾ കേൾപ്പിക്കുന്നത്.
1: അതെ
0: അല്ലേ,
1: അതെ.
2: ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലുകൾ ഒടിഞ്ഞും വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ലതല്ല. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കേണ്ടതാണ്. ഉറപ്പില്ലാത്ത പരസ്യബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യുക. കാറ്റും മഴയുമുള്ളപ്പോൾ ഇതിൻ്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത്. ചുമരിലോ മറ്റോ ചാരി വച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയർ ഉപയോഗിച്ച് കെട്ടിവെക്കേണ്ടതാണ്. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ്. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക. വീടിൻ്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കുക. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയെടുക്കേണ്ടതാണ്. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ KSEBയുടെ 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരമറിയിക്കേണ്ടതാണ്. മഴക്കാലത്ത് വൈദ്യുതി സംബന്ധിച്ച അപായങ്ങൾ കൂടുതലാകുന്നതുകൊണ്ട് തന്നെ KSEB ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക. പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക. പത്രം പാൽ വിതരണക്കാരെ പോലെ അതിരാവിലെ ജോലിക്കിറങ്ങുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റു വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം മുന്നോട്ട് പോവുക. കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉറപ്പുവരുത്തുക. നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവച്ച് സുരക്ഷിതമായിടത്തേക്ക് മാറി നിൽക്കേണ്ടതാണ്. അടുത്ത 3 മണിക്കൂറിൽ മഴയും ഇടിമിന്നലും ഉണ്ടാകാനിടയുള്ള ജില്ലകളുടെ പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായ ഇടവേളകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. mausam.imd.gov.in തിരുവനന്തപുരം എന്നതാണ് വെബ്സൈറ്റ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരുക. അധികൃതർ നൽകുന്ന മഴ മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. അപകടങ്ങളെ ജാഗ്രതയോടെ സമീപിക്കുക. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുക. അങ്ങനെ മഴക്കാലത്തെ ദുരന്തങ്ങളെ ഒരു പരിധിവരെ നമുക്ക് നേരിടാൻ കഴിയും.
0: മാഷാല്ലാ, നാം കേട്ട വളരെ ശക്തമായ ചില നിർദ്ദേശങ്ങളാണ്. അപ്പോൾ ശക്തമായ കാറ്റ് മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ശക്തമായ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക.
1: അതെ.

0: അതുപോലെ തന്നെ പീസ് റേഡിയോയുടെ നേതൃത്വത്തിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ സ്പർശിക്കുന്ന നിരവധി പ്രയോജനപ്രദമായ ഓൺലൈൻ കോഴ്സുകൾ നടന്നു വരുന്നുണ്ട്. നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇസ്ലാമിക് പാരന്റ് കോഴ്സ് നടക്കുന്നുണ്ട്. കുട്ടികളെ ഖുർആന്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്.
1: യെസ്.
0: അതുപോലെ തന്നെ 500 മൊഡ്യൂൾ 16 വിശുദ്ധ ഖുർആൻ വ്യവസ്ഥാപിത പഠന സംരംഭമായ പീസ് റേഡിയോ 500 പഠന കോഴ്സിൻ്റെ മൊഡ്യൂൾ 16 42 ക്ലാസ്സുകളും പൂർത്തിയായി.
1: യെസ്.
0: പഠിതാക്കൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകളുടെ ക്ലാസ് ടെസ്റ്റുകൾക്ക് ഉത്തരം അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് ഉത്തരങ്ങൾ അയക്കാനുള്ള അവസരമുണ്ട്. ആഗസ്റ്റിൽ ഉത്തരങ്ങൾ അയക്കാനുള്ള അവസരമുണ്ട്. സുഹൃത്തുക്കളെയും കുടുംബത്തെയും ഇത് ഓർമ്മപ്പെടുത്താൻ ശ്രോതാക്കൾ ശ്രദ്ധിക്കണം.
1: ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ കാണേണ്ട മറ്റൊന്നാണ് ഈ മദ്രസ. വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകൾ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട്. കോഴ്സിൻ്റെ തുടക്കം ജൂലൈ 24 എൻറോൾമെൻറ്റ് പീസ് റേഡിയോ ആപ്പിൽ കോഴ്സസ് ഓപ്ഷനിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് 75,000 രൂപ വരെ വരുന്ന സമ്മാനങ്ങൾ സ്കോളർഷിപ്പുകൾ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
0: അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 ഉസ്താദ് സലീം സുല്ലമയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്ന അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ 2nd മൊഡ്യൂൾ ജൂലൈ 25 ആരംഭിക്കുന്ന വിവരവും നമ്മൾ അറിയിക്കുന്നു. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായ പഠന പരിപാടിയാണ്.
1: യെസ്. ഈ കോഴ്സിൻ്റെ ആരംഭം തുടങ്ങുന്നത് ജൂലൈ 25 എൻറോൾമെൻറ്റ് പീസ് റേഡിയോ ആപ്പിലെ കോഴ്സസ് ഓപ്ഷനിൽ ആരംഭിച്ചിരിക്കുന്നു.
0: നമുക്ക് സ്വരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് പോവാം.
1: യെസ്.
0: വിജയികളെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, പ്രഖ്യാപിക്കാം അല്ലേ?
1: നമുക്ക് ചോദ്യം വായിച്ചിട്ട് ഉത്തരം പറയാം.
0: അതെ.
1: നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആര് എന്നതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ലൈവ് ക്വിസിന്റെ ചോദ്യം.
0: ഓപ്ഷൻ വന്നിരുന്നത് എ ഉമർ റളിയല്ലാഹുഹു, ബി അലി റളിയല്ലാഹുഹു, സി ആയിഷ റളിയല്ലാഹു അൻഹ, ഡി ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹുഹു എന്നായിരുന്നു. ഉത്തരം പറയൂ.
1: ശരി, ഉത്തരം ഓപ്ഷൻ ഡി, ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു.
0: അതെ, ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നതാണ് ശരിയുത്തരം. ഇനി നമുക്ക് സ്വരത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ? സ്വരം

0: മാഷാല്ലാ, അതിമനോഹരമായ, നമ്മെ ചിന്തിപ്പിക്കുന്ന, ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ഗാനമാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മൾ കേട്ടത്. ഇനിയും നമുക്ക് ഒരുപാട് ഓരോ ദിനങ്ങളും ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാനങ്ങൾ കേൾക്കാം. ഇൻഷാല്ലാ പിസുരയുടെ കൂടെയുള്ള യാത്ര നിങ്ങൾ തുടരുക.
1: നമുക്ക് ആ ഫീഡ്ബാക്കിലൂടെ ഒന്ന് പോയിട്ട് ഒന്ന് രണ്ട് ആളുകൾ പിന്നെ മരണത്തെപ്പറ്റി അല്ലേ, പിന്നെ നമ്മുടെ സ്ഥിരമായ ഒരു ശ്രോതാവ്, പിന്നെ എന്താണ് അവർ ചെറിയ പരാതി വന്നിട്ടുണ്ട്. എന്താണ് പരാതി അറിയോ? അവർ 5:55
0: 5:59
1: അവർ നമ്മൾ സ്ഥിരം ശ്രോതാവാണ്. അപ്പം അവർക്ക് അല്ലേ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. പിന്നെ ഈ പാട്ടിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? അതെ, നന്നായി പാടിയിട്ടുണ്ട് മാഷാല്ലാ. ബഷീരി അബു തലശ്ശേരി അടിപൊളി പാട്ടാണ്, മുൾക്ക് അഭിനന്ദനങ്ങൾ നൽകിയിട്ടുണ്ട്.
0: ഷുഹൈബ വളപട്ടണം, സെറീന വി പി കൂരാട്, ഇവരൊക്കെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. സൗജ കൊളക്കാട്,
1: ഉത്തരം ശരിയാണെന്ന് പറഞ്ഞ് വന്നവരുണ്ട്.
0: ആ തെറ്റിപ്പോയി എന്നാലും ഒരു അറിവ് കിട്ടിയെന്ന് പറയുന്നവരുണ്ട്.
1: അതെ അതെ, നമുക്കേ പിന്നെ നമ്മുടെ വഴിവിളക്ക്,
0: യെസ് പോസ്റ്റർ,
1: അതെ വഴിവിളക്ക്, അത് എന്താണ് ഇന്നത്തെ വഴിവിളക്കിൽ മുതിർന്നവരെ മുന്തിക്കുവാൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രായമായവരെ പരിഗണിക്കുക, മുതിർന്നവരെ മുന്തിക്കുവാൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇന്നത്തെ വഴിവിളക്കിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വഴിവിളക്ക് 2600-ാമത്തെ വഴിവിളക്കാണ്. പ്രായമായവർക്ക് ആദരവും ബഹുമാനവും നൽകുക എന്നത് സമൂഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന വിലപ്പെട്ട മൂല്യങ്ങളിൽ ഒന്നാണ്. അവരെ ആദരിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചതാണ്. അത് നാം വകവെച്ചു കൊടുത്തേ തീരൂ എന്നുള്ളതാണ് ഇന്നത്തെ വഴിവിളക്ക്.
0: നമ്മൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ മാതാപിതാക്കളല്ലെങ്കിലും മുതിർന്ന ആളുകൾ
1: സമൂഹത്തിൽ, പണ്ടൊക്കെ ഇപ്പം നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ ഒരു വയസ്സായ ഒരാളുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സൈഡ്. ഇന്നിപ്പോൾ അതാരും ചെയ്യുന്നില്ല. കുട്ടികൾ അങ്ങനെ ഇരിക്കും അല്ലേ? കുട്ടികൾക്ക് മര്യാദകളൊന്നും അറിയില്ല, പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്.
0: അതൊന്നുമല്ല, എൻ്റെ അഭിപ്രായം എന്താ അറിയോ, ഈ സ്വാർത്ഥത എന്നുള്ള, ഞാനും ഇപ്പം പൈസ കൊടുത്തിട്ടല്ലേ പോണത് എന്ന ചിന്ത, അതുപോലെ എനിക്കിപ്പോ എന്താ ഇരുന്നാല് മുപ്പര് ഇതിൽ എടങ്ങേറായി കയറേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പറയണത് എടങ്ങേറായി ഇങ്ങോട്ട് ഇപ്പൊ മുപ്പര് ഈ ബസ്സിൽ പോകേണ്ട ആവശ്യമില്ല, ബസ്സിൽ ഇങ്ങനെയാണെന്ന് അറിയില്ലേ ഒരു കുട്ടി പറഞ്ഞത്.
1: തട്ടിക്കേറാണ് ചില കുട്ടികൾക്ക്, ഒരു അങ്ങനെയാണ്. ഇപ്പൊ ആരോടാ എന്താ പറയേണ്ടത്, പ്രായമുള്ള ഒരാളാണ്. അങ്ങനെ അധ്യാപകരാണെങ്കിലും പണ്ടപ്പോ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ നമുക്ക് കാണുമ്പോ നമുക്കൊരു
0: ബഹുമാനം.
1: പക്ഷെ നമ്മളെ കുട്ടികൾക്കൊന്നും ഇപ്പത്തെ കുട്ടികൾക്ക് അതില്ല അല്ലേ? ഏതൊരാളെന്നില്ലക്ക് സാധാരണക്കാരനെ കാണുന്ന പോലത്തെ ഒരു ഇതുള്ളൂ.
0: എന്നും യുവത്വം നിലനിൽക്കില്ല, നമുക്ക് ഈ സ്റ്റേജ് വരാണ്ട് ആ ഒരു ചിന്ത. അപ്പൊ രോഗിയെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് എനിക്ക് കുഴപ്പമില്ല, നാളെ എനിക്ക് എന്താ എൻ്റെ ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് പറയുകയില്ല. പിന്നെ വാർദ്ധക്യം എന്തായാലും ജീവിതത്തിൽ വരുന്നുള്ള ഉറപ്പ്, അവിടേക്ക് എത്തുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്.
1: ആ സ്റ്റേജിലേക്ക് എത്തുമല്ലോ,
0: എത്തുമെന്ന് തന്നെ അറിയില്ല. അതിന് മുമ്പ് രോഗികളായിട്ട് നമ്മള് അള്ളാഹുവാലം.
1: അതെ, അപ്പൊ ഇന്ന് നമ്മള് ശ്രോതാക്കളുമായിട്ട് ഒരു കാര്യം പങ്കുവെക്കുന്നത് വെച്ചാല്, പിന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ട ഒരു ഒരു കഥ, ഒരു സംഭവമാണ്. അപ്പം അതിൽ ഒരുപാട് ചിന്തിക്കാൻ നമുക്ക് വകയുണ്ട്. ഇപ്പം നേരത്തെ നമ്മുടെ ഒരു സഹോദരി പേര് വായിക്കരുത് എന്ന് പറഞ്ഞു വന്നല്ലോ,
0: എൻ്റെ
1: ഉമ്മയോടും ഉപ്പയോടും. അതൊരു വലിയ വികാരമാണ്, കാരണം മനസ്സടങ്ങാറായിട്ടാണ് ആ മെസ്സേജുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം തൊട്ടടുത്ത ഒരു സ്ഥലത്തുള്ള ഒരു അത്യാവശ്യം ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാൾ നല്ലൊരു വീടൊക്കെ വെച്ചു, അയാൾ അവിടെ താമസം ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കസേര വലിയൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങി, അറിയപ്പെടുന്ന ഒരു ഷോപ്പിൽ പോയിട്ട് നല്ല വില കൊടുത്ത് വാങ്ങി, നല്ലൊരു കസേരയാണ്. അപ്പോൾ ആ കസേരയിൽ ഇദ്ദേഹത്തിൻ്റെ ഉമ്മ പ്രായമുള്ളൊരു സ്ത്രീയാണല്ലോ, അവരൊന്നും ഈ കസേര കണ്ടപ്പോൾ അതിലൊന്ന് വെറുതെ ഒന്ന് ഇരുന്ന് നോക്കി. ഇരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പറ്റിയില്ല,
0: മരുമോൾക്ക്
1: പറ്റിയില്ല. അപ്പോൾ ഈ സ്ത്രീ ചെന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളെ ഉമ്മ ഉണ്ടോ, ഞാൻ വാങ്ങിയ കസേര ഇരിക്കുന്നുണ്ട്, അവർക്ക് വേറെ എന്തെല്ലാം ഇവിടെ സോഫിങ് കസേരയൊക്കെ അല്ലേ, അതിലിരുന്നാൽ പോരെ, എൻ്റെ കസേരയിൽ തന്നെ പോയിരിക്കണോ. അപ്പോൾ ഭാര്യ ഇത് ഇങ്ങനെയാണ് പറഞ്ഞപ്പോൾ അയാൾ ആ ചൂടിൽ വന്നിട്ട് ഉമ്മ ഇരിക്കണ ആ കസേരയിൽ എന്ത് ചെയ്തു, അയിമൊന്ന് കാലുകൊണ്ട് ഇങ്ങനെ തട്ടി, ഉമ്മങ്ങൾക്ക് വേറെ എത്ര കസേര ഉണ്ട്, അവിടെ പോയിരുന്നാൽ പോരെ, ഒന്ന് ചൂടായിട്ട് അയാൾ സംസാരിച്ചു. അപ്പോൾ ഇയാൾ ഈ കാലുകൊണ്ട് തട്ടിയല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നീ ആ ഉയർത്തിയ കാലുണ്ടല്ലോ, കാരണം ഉമ്മാനെ ചവിട്ടിയതിന് സമാനമാണ്, നീ ആ ഉയർത്തിയ കാലുണ്ടല്ലോ എന്ന് മാത്രമാണ് ഉമ്മ പ്രതികരിച്ചത്. അത് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇയാള് ഒരു പ്രാവശ്യം സാധാരണ നഖം വെട്ടുന്ന നഖം വെട്ടാറുണ്ടല്ലോ നമ്മൾ, അപ്പൊ കാലിന്റെ നഖം വെട്ടിയ സമയത്ത് ഒന്ന് ഒന്ന് കയറി വെട്ടി, ചെറിയൊരു രക്തം പൊടിഞ്ഞു, സാധാരണ നമുക്കൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ആ മുറിവ് ഉണങ്ങിയില്ല, അതിങ്ങനെ പഴുത്ത് ആകെ വ്രണമായി. അയാൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ആഴത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ഈ വിരൽ മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ബേജാറായി. പക്ഷേ വിരൽ മുറിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും കയറും. അങ്ങനെ ആ വിരൽ മുറിച്ച് കളഞ്ഞു. പിന്നീട് ആ മുറി വീണ്ടും ഉണങ്ങാതെ വീണ്ടും പരിശോധിച്ചപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, കണങ്കാർ
0: സ്പ്രെഡ് ചെയ്ത്
1: അതുവരെ മുറിക്കേണ്ടി വരും, ഫുള്ള് മുറിച്ച് കളയേണ്ടി വരും. അങ്ങനെ അതും മുറിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ സമാനമായ കുറേ സംഭവങ്ങളുണ്ട്. കാരണം ഉമ്മയുടെ അല്ലേ, ഉമ്മാനെ ചവിട്ടാൻ വേണ്ടി ഉയർത്തിയ കാല്, ഉമ്മാനെ ചവിട്ടിയിട്ടില്ല, ഉമ്മ ഇരുന്ന കസേരയിൽ ഭാര്യ തള്ളിവിട്ടതാണ്. ഇതിൽ രണ്ട് മനുഷ്യ ചിന്തിക്കുന്നവർക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഉമ്മയോടുള്ളത്, രണ്ടാമത്തെ കാര്യം ഈ ഭാര്യമാർ പറയണ കേട്ടിട്ട് നേരെ എന്ത് ചെയ്യരുത്, നമ്മൾ
0: അവരെ
1: പോകരുത്. പലപ്പോഴും നമ്മുടെ സഹോദരന്മാർ അവരൊക്കെ സ്വർഗം നഷ്ടപ്പെടുക, അവരെ ഭാര്യമാരാണ് നഷ്ടപ്പെടുത്തുക. ഈ സഹോദരിമാർക്ക് സ്വന്തം ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ, ഉമ്മ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ ഭർത്താവിൻ്റെ സ്വർഗം നഷ്ടപ്പെടുക, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പരമാവധി ഉമ്മാക്ക് എന്താ വെച്ചാൽ ചെയ്തു കൊടുക്കണം എന്ന് പറയാണ് വേണ്ടത്.
0: അതെ
1: അല്ലേ.
0: പിന്നെ
1: ഈ പലപ്പോഴും സഹോദരിമാർ അവർക്ക് പ്രയാസമുണ്ട്, കാരണം നമുക്കറിയാം ആ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മുതലേ ഉമ്മ അങ്ങനാക്കി ഇങ്ങനാക്കി പീഡിപ്പിച്ചു. ഉമ്മ സിറ്റ് ഔട്ട് ഇരിക്കും, ബാക്കി മുഴുവൻ പണി പെണ്ണിനെ കൊണ്ട് ചെയ്യിപ്പിക്കും, രാവിലെ മുതലേ വൈകുന്നേരം വരെ ഈ മരുമോൾക്ക്. അങ്ങനെ കഷ്ടപ്പെട്ട ഒരുപാട് സഹോദരിമാർ, ഒരു 10-15-20 കൊല്ലം മുമ്പ് പിന്നെ മുഴുവൻ കഷ്ടപ്പെട്ട സഹോദരിമാരെ കുറിച്ച് നമുക്കറിയാം. ഇന്നിപ്പോ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു അല്ലേ, ഇന്നും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഉമ്മയോടുള്ള ആ ഒരു ആദരവും സ്നേഹവും ബഹുമാനവും കടപ്പാടും ഉമ്മയോട് ഉപ്പയോടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഉത്തരവാദിത്തമാണ്. ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗം തന്നെ, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, നമ്മുടെ പാതിയാണ്. പക്ഷെ ആ ഭാര്യ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടാം അല്ലേ, ഡിവോഴ്സ് എന്നൊരു സംഭവത്തിൽ നഷ്ടപ്പെടാലോ. പക്ഷെ ഉമ്മയോ അറുത്തു മുറിച്ചാൽ മാറൂലല്ലോ, മാതാപിതാക്കൾ മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വലിയ ചിന്തക്ക് ശരിക്ക് ആരാണെങ്കിലും, രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അത് പരസ്പരം കൂട്ടിഘടിപ്പിച്ച അല്ലേ. അതേശു ഭാര്യ നിസ്സാരാക്കല്ല, നമുക്കുണ്ടായ മക്കളൊക്കെ ഭാര്യയിലാണ് അല്ലേ. ഇതെൻ്റെ കുട്ടി എന്ന് പറയുന്നത് ഒരിക്കൽ നമ്മൾ പറയുന്ന നിസ്സാരമായി കാണുന്ന ഭാര്യയിലാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം അവരും എന്തല്ല,
0: അന്യരല്ല,
1: എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ ആ ആ സഹോദരി, ആ ഭാര്യ, ആ മരുമകൾ ചിന്തിക്കുകയാണ്, നന്നായി പോകണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഈ അമ്മായിമ്മ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, കുടുംബം വളരെ നന്നായി പോകും. ആയിരക്കണക്കിന് മെസ്സേജുകളാണ് നമുക്ക് വരുന്നത് സ്നേഹക്കൂടിലേക്ക്. ഇന്നലെ പോലും ഒരു സഹോദരി അയച്ച മെസ്സേജ് ഉണ്ട്, എന്ത്, പിന്നെ ഭർത്താവിനനുസരിച്ചാൽ പോരെ, ഭർത്താവിൻ്റെ ഉമ്മാനെ അനുസരിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം. കാരണം ഇടങ്ങേറായിട്ട് ചോദിക്കുകയാണ്, അവർക്കിപ്പോൾ ഒന്നുമില്ല. അതേപോലെ തന്നെ ഈ സഹോദരിമാരെ ഇടങ്ങേറാക്കാതെ അവരും തന്നെ നല്ല നിലക്ക് പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എന്ത് ചെയ്യണം,
0: ചിന്തിക്കണം.
1: അതിനോടൊപ്പം ഒരു കാര്യം കൂട്ടിച്ചേർക്കാളം തരും, ഈ ഭാര്യമാർ മനസ്സിലാക്കേണ്ടത് അവർക്ക് അവർ ഉമ്മാക്ക് ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങളാണ് ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കണത് അല്ലേ. അവർ പറയുന്ന വീട് ഡിസൈന്, അവരുടെ റൂമിലുള്ള സെറ്റിങ്സ്, ഇതൊക്കെ ആര്, അതൊന്നും ഇപ്പോൾ ഉമ്മ ഒന്നും ആവശ്യപ്പെടുന്നില്ല, ഉമ്മാക്ക് ചെയ്തു കൊടുക്കണമെന്നില്ല, ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഭർത്താവിനെ ഉമ്മയുമായി തെറ്റിച്ച് അവരെ സ്വർഗം കളയുന്ന പണി സഹോദരന്മാരെന്ത് ചെയ്യരുത്, എടുക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചിന്താശകലം, നമ്മൾ ഇന്നത്തെ ശ്രോതാക്കൾക്ക് നമ്മളിട്ടു.

0: അപ്പോ ഷേഖേ, നമുക്ക് നമ്മുടെ വിജയികളെ പറയണം. ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുന്ന ആളുകളാണ് അല്ലേ? അപ്പൊ ഇന്നത്തെ ഉത്തരം നമ്മൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. ഇന്ന്
1: ഇന്ന് നമ്മളെ വിജയികളിൽ
0: ഇപ്പൊ കാലടിച്ച കമ്പനിക്കാരനെ പോലെ ആയല്ലോ അല്ലേ? ഒന്നാമത്തെ
1: തെരഞ്ഞെടുത്ത 13 പേരിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് വി ടി അബ്ദുസലാം ആണ്.
0: അതെ, സാജിദ അജൂസ് കുറ്റിപ്പുറം,
1: നൗഷീദ വേങ്ങര,
0: ബുഷ്ര കെ മുറയൂർ,
1: ബുഷ്ര കെ എം പട്ടർക്കടവ് മലപ്പുറം,
0: ശംസീഹ അല്ലേ, ശംസീറ ചെറിയ എഴുത്തായതുകൊണ്ട്
1: പ്രായല്ലേ, നാസില കമ്പളക്കാട് വയനാട്,
0: സൈനബ കടമ്പഴിപ്പുറം,
1: സക്കീന രണ്ടത്താണി,
0: റംല കൊണ്ടോട്ടി,
1: അസ്ന കടമ്പഴിപ്പുറം,
0: സെൽവ
1: അബ്ദുൽ
0: ഖാദർ നന്ദി,
1: യെസ്, നസീബ വി പി കുനിയിൽ. ഒന്നും കൂടെ വായിക്കാം.
0: അതെ, ഞാൻ വായിക്കല്ലേ. വി ടി അബ്ദുൽ സലാം,
1: സാജിദ അജൂസ് കുറ്റിപ്പുറം,
0: നൌഷീദ വേങ്ങര,
1: ബുഷ്ര കെ മുറയൂർ,
0: ബുഷ്ര കെ എം പട്ടക്കടവ് മലപ്പുറം,
1: സംഷീറ തൂത,
0: നാസില കമ്പളക്കാട് വയനാട്,
1: സൈനബ കടമ്പഴിപ്പുറം,
0: സക്കീന രണ്ടത്താണി,
1: യെസ്, റംല കൊണ്ടോട്ടി,
0: അസ്ന കടമ്പഴിപ്പുറം,
1: സെൽവ അബ്ദുൽ ഖാദർ നന്ദി,
0: നസീബ വി പി കുനിയിൽ.
1: യെസ്, അപ്പൊ ഇവരാണ് ഇന്ന് 13 തെരഞ്ഞെടുത്ത
0: വിജയികൾ. ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ തെരഞ്ഞെടുത്ത സിസ്റ്റം തെരഞ്ഞെടുത്ത 13 ആളുകൾ ഇവരാണ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ, ഇതിൽ പങ്കെടുത്തവർക്കും അഭിനന്ദനങ്ങൾ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: യെസ്,
0: അപ്പൊ സീനത്ത് പാലക്കാട് അഭിനന്ദനങ്ങളുമായി വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. അപ്പോ സലാം, നമ്മളെ വീട്ടിക്ക് പിന്തുണയുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഹുസൈൻ വി എം ഇടത്തനാട്ടിൽ. സലാം കപ്പൊളിച്ചു, ഒന്നാമത്തെ
1: വിജയാണ് അല്ലേ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുന്നൊക്കെ ചോദിക്കണത്, പക്ഷെ ഒരുപാട് തവണ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മുടെ നമുക്കിനിയേ ഒറ്റൊരു ചോദ്യം ഉത്തരം ഒന്ന് കേട്ട് വന്നാലോ.
0: അതെ അതെ, സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പൊ അത്
2: ഞാൻ ഗൾഫിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് മെഡിക്കൽ ഇൻഷുറൻസ് നൽകിയിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ച് മെഡിസിൻ വാങ്ങാതെ അതിനു പകരം കോസ്മെറ്റിക് സാധനങ്ങൾ വാങ്ങൽ അനുവദനീയമാണോ എന്നാണ് ചോദ്യം.
3: ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ കീഴിലുള്ള തൊഴിലാളികൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല, അല്ലാഹു ആലം. പക്ഷേ ഇല്ലാത്ത കാരണങ്ങൾ കാണിച്ചുകൊണ്ട് മരുന്ന് വാങ്ങുവാനോ കമ്പനി നിർദ്ദേശിക്കാത്ത കാര്യങ്ങളിലൂടെ കടന്നു പോകുവാനോ പാടില്ല. മെഡിക്കൽ സാധനങ്ങൾ അല്ലെങ്കിൽ രോഗവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ മാത്രമേ ആ ഒരു ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ ലഭിക്കുന്നുവെങ്കിൽ അത് മാത്രമായിരിക്കണം. അതല്ലാതെ ആരെയെങ്കിലും കബളിപ്പിച്ച് മറ്റു വല്ലതും നേടിയെടുക്കുക, ഇൻഷുറൻസിന്റെ പരിധിയിൽപ്പെടാത്ത കോസ്മെറ്റിക്സ് സാധനങ്ങൾ വാങ്ങുക, ഇതൊന്നും ഒരു ശരിയായ നിലപാടല്ല. വൽഇസ്മു മഹാക ഫി സദ്രിക്, പാപം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും മറ്റുള്ള ആളുകൾ അത് അറിയരുതേ എന്ന് ആഗ്രഹിക്കുന്നതുമാണ്. കമ്പനി ഇത്തരം ഇൻഷുറൻസ് നൽകുമ്പോൾ താൻ അതിലൂടെ കോസ്മെറ്റിക്സ് വസ്തുക്കളാണ് വാങ്ങിയത് എന്ന് കമ്പനിയെ അറിയിച്ചാൽ കമ്പനി മേലധികാരികളുടെ അഭിപ്രായം എന്തായിരിക്കും എന്ന് സ്വയം ചോദിച്ചാൽ അതിൽ നിന്ന് തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കാവുന്നതാണ്, അല്ലാഹു തആല ആലം.
1: മാഷാല്ലാ,
0: അതെ,
1: ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് നമ്മളിപ്പോൾ കേട്ടത്.
0: ബഹുമാനനായ മുഹമ്മദ് സാദിഖ് മദീനിയാണ് ഇന്നത്തെ ചോദ്യത്തിൽ ഉത്തരത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇത് അൽ ഇജാബ പ്രോഗ്രാമിൽ നിന്നും വരുന്ന ഒരു സെഷനാണ്. അപ്പോൾ അൽ ഇജാബ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 നടക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളും 7:30 മുതൽ 8:30 വരെ നിങ്ങൾക്ക് നേരിട്ട് ലൈവായിട്ട് എന്തുണ്ട് പ്രോഗ്രാം നടക്കുമ്പോൾ ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ, ഇനി നമുക്ക്
1: ഫീഡ്ബാക്കിലേക്കും തിരിച്ചു വരാം.
0: ഫീഡ്ബാക്കിലൂടെ ഒന്ന് കടന്നു പോവാം.
1: നമ്മളെ വിജയികളിലെ ഏക ആണിത്തരി എന്ന് സാജിദ ചുണ്ടം പറ്റ പറയുന്നുണ്ട്.
0: വീട്ടിയാണ് അതിപ്പോ ഇങ്ങനെ പറയാറുണ്ട്, 1000 കോഴി കരക്കാടാ എന്ന് പറഞ്ഞ പോലെയാണ്. ഒരാള് മതി
1: അതല്ലേ. ഞാൻ കറക്കി കുത്തി തെറ്റിച്ചു. ഇന്ന് നല്ല പരിചയമുള്ളവരാണല്ലോ, എല്ലാ വിജയികളും അഭിനന്ദനങ്ങളും, പ്രത്യേകം VTS എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യമായി അല്ലേ VT
0: വിജയികളെ കേട്ടില്ല, ഒന്നുകൂടി പറയുമോ എന്നാണ്. നമുക്ക് റിവൈൻഡ് നിന്ന് കേൾക്കാം അല്ലേ. അതാണ് അത്, അതിന്റെ ശരി.
1: നമ്മുടെ ബിസ്രഡയില് വരാറുള്ള ആളാണോ VT അബ്ദുസ്സലാം എന്നൊരു ശ്രദ്ധ
0: ചോദിക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ ആങ്കറാണ്, മെയിൻ ആങ്കറിൽപ്പെട്ട ഒരാളാണ് VT ആങ്കർ.
1: മാഷാല്ലാ, ഉമ്മാനെ പറ്റി പറഞ്ഞത് മക്കളും മരുമക്കളും ശ്രദ്ധിക്കുമല്ലോ എന്ന് അബൂബക്കർ സുലൈമാന്റെ ചോദ്യം.
0: റിയാദിൽ നിന്നും അമീർ ടി അടുത്തനാട്ടുകര, ആന്തരിയായി സലാം സാർ മാത്രം. അബൂബക്കർ സുലൈമാൻ അദ്ദേഹം പറയുന്നത് മാഷാല്ലാ, ഉമ്മാനെ പറ്റി പറഞ്ഞത് മക്കളും മരുമക്കളും ശ്രദ്ധിക്കുമല്ലോ. ഹെറുനീസ പറയുന്നത് ഉത്തരം ശരിയാണ്, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നു.
1: അനിയത്തിയുടെ സന്തോഷത്തിൽ ജ്യേഷ്ഠത്തി സന്തോഷം അറിയിക്കുന്നു. സമീറ KM താനൂർ, ഇന്നത്തെ വിജയികളിൽ അനിയത്തി ഉണ്ട് കണ്ട് സന്തോഷം എന്ന് പറയാം.
0: ഷാഹില പറയുന്നത് ചില അവസരങ്ങൾ ഉമ്മമാരും കുഴപ്പക്കാരായി മാറാറുണ്ട്. അത് ശരിയാണ്, ഉമ്മമാരെടുത്തും അങ്ങനത്തെ കുഴപ്പങ്ങളുണ്ട്.
1: മനുഷ്യന്മാരാണല്ലോ, അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഭർത്താവിന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അവർ ജീവിച്ചിരിക്കുമ്പോൾ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാൻ റൂമിലായിരിക്കുമ്പോൾ റൂമിലേക്ക് വന്നാൽ ഞാൻ ഭർത്താവിനോട് പറയും, ആദ്യം ഉമ്മാന്റെ അടുത്തേക്ക് പോയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, അവരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു സ്വർഗം നൽകാൻ കഴിയട്ടെ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്.
0: സഫിയ കെ തിരുരങ്ങാടി പറയുന്ന, അസ്സലാമു അലൈക്കും, ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ട് അൽഹംദുലില്ല. മാതാപിതാക്കളെ കുറിച്ച് കേട്ടപ്പോൾ സങ്കടം വന്നു പോയി, സലാം സാറിന് ഫസ്റ്റ് കിട്ടിയപ്പോൾ സന്തോഷം വന്നു. ഇന്നത്തെ താരം സലാം മാഷാണ്. അപ്പൊ ഇന്ന് ഫുള്ള് സലാം മാഷിന്റെ പിന്നാലെയാണ് ആളുകൾ. റസിയ ചങ്ങാനി പറയുന്നത്, അസ്സലാമു അലൈക്കും, എന്റെ ഫീഡ്ബാക്ക് ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല എന്നാണ്.
1: എന്തപ്പോ വായിച്ചല്ലേ
0: നമ്മൾ വായിച്ചു. പക്ഷെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മൾ ഇത് അയക്കുന്നത് ലൈവ് മോർണിംഗ് ലൈവ് സെഷൻ ക്വിസിലേക്കാണ് ചില ആൾക്കാർ അയക്കുന്നത്, അത് ശ്രദ്ധിക്കണം.
1: അതാണ്
0: വിൻഡോ മാറിയാലും വായിക്കൂല, നമ്മളൊരിക്കലും ആ വിൻഡോയിലേക്ക് പോകില്ല. നമ്മുടെ അഭിപ്രായങ്ങൾ, ശ്രോതാക്കളോടൊപ്പം പ്രതികരണങ്ങൾ ഇതിലേക്കൊക്കെ അയച്ചാലാണ് ഇത് വരുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക ശ്രോതാക്കളെ. ഇനി
1: യെസ്, ആർക്കും ഇങ്ങനെയുള്ളൊരു മനസ്സ് കൊടുക്കല്ലേ. അതാ ഞങ്ങളുടെ അമീറായ അനീഫയുടെ ഉമ്മയെ പറ്റി ചിന്തിച്ചു, എന്റെ സലാം ഉമ്മയോട് പറയണം എന്ന് ഉമ്മ കുറിച്ച്
0: നമ്മളെ കൂടെ ഉമ്രക്ക് വന്ന ഒരു സഹോദരിയാണ്, അവരവരെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവരെ ഹസ്ബൻഡ് ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു, അതായത് അള്ളാഹു അതെല്ലാം നീക്കിക്കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.
1: ഇന്നത്തെ ദിവസം വളരെ ധന്യമാണ് അല്ലേ. ഒരുപാട് വിജ്ഞാനങ്ങൾ നേടാൻ പുല്ലരിവട്ടം തിരുമൊഴികൾ, അതുപോലെ നമ്മുടെ മധുരം ഖുർആൻ, അങ്ങനെ സകല പ്രോഗ്രാമുകളും നമ്മെ സഹായിച്ചു. അതോടൊപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ഒരുപാട് നൽകി. ഇന്നത്തെ മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളുമായി നമ്മൾ ഇന്നത്തെ 2 മണിക്കൂർ അവസാനിക്കുമ്പോൾ
0: നമുക്ക് വൈബ്സിലേക്ക് അല്ലേ, നമ്മൾ ഈ മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കുമ്പോൾ വൈബ്സിലേക്കാണ് പോകുന്നത്. വൈബ്സിൽ ഇന്ന് ബഹുമാനായ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹിയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ചുങ്കുത്രയും നമ്മോടൊപ്പം ചേരും.
1: വൈബാണ് അല്ലേ, വൈബ്സിലേക്കുള്ള ഒരു യാത്ര നമ്മൾ 8 മണിയോട് കൂടി തുടരും. വൈബിൽ നിങ്ങൾ വൈബാക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ. അപ്പം ഇന്നത്തെ മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കുന്നു. പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഇതുവരെ നിങ്ങളുടെ കൂടെ ഹനീഫ വണ്ടൂരിൻ്റെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി, കൂടെ നമ്മുടെ ടെക്നിക്കൽ വിങ്ങിൽ നിന്നും
0: ഹിഷാം മൊറയൂർ, അതുപോലെ തന്നെ ജാസിം ജാസിം മങ്കട,
1: യെസ് നമ്മുടെ ഒരു ടീം നമ്മുടെ കൂടെ ഈ ലൈവിൽ വളരെ സജീവമായി നിലകൊണ്ടു. അള്ളാഹു അവർക്കും നമുക്കും പീസ് റേഡിയോ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തക്കതായ പ്രതിഫലവും സ്വർഗവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ മോർണിംഗ് ലൈവിന്റെ തുടർച്ചയായി നമ്മളിനി പീസ് റേഡിയോ വൈബ്സിലേക്ക് എത്തുന്നു. സ്വാഗതം എല്ലാ ശ്രോതാക്കൾക്കും. ഓക്കെ, വേൾഡ് കപ്പ് ലഹരി അതിൻ്റെ പരമാവധിയിലെത്തി. ഇന്നലത്തെ ഒരു രാത്രിയോടുകൂടെ ആ ലഹരി കെട്ടടങ്ങിയ വെള്ളടിച്ച് ഒരാൾ ഉറങ്ങണതിലേറെ ഗാഢമായി കുറേ ചെറുപ്പക്കാർ ഉറങ്ങുന്ന ഒരു ദിവസമാണ് ഇന്ന്. മൊട്ടയടിക്കലും കാറ് കൈമാറലും എന്തൊക്കെയാണ് സംഭവിക്കണമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അങ്ങനത്തെ ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കരച്ചിൽ പീസ് റേഡിയോ മോർണിംഗ് ഷോയില് നമ്മൾ രണ്ടാളും വന്ന ദിവസം കഴിഞ്ഞ തേഴ്സ്ഡേ ആണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നല്ലോ അന്ന്. വന്ന കുറേ കമൻസ് ഉണ്ട്. ആ കമൻസിലൂടെ ഒന്ന് പോയതിൻ്റെ ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് എത്താൻ തോന്നുന്നുണ്ട്.
1: ഇന്നലെ ഒരു കൈക്കുഞ്ഞുമായി അർജന്റീന ജയിച്ചാൽ കടലിൽ ചാടി മരിക്കും എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ വീഡിയോ കണ്ടിരുന്നു എന്നാണ് അമീർ ടി അടത്തനാട്ട് എഴുതിയത്. അപ്പൊ കാറ് കൊടുക്കലും ഇത് മാത്രമൊന്നല്ല ഉള്ളത്.
0: സൈക്കോസിസ് ആണല്ലേ. നല്ല വട്ടാണ് സംഭവം.
1: എനിക്ക് അങ്ങനെ ഒരു ടീമും ഒരു പാർട്ടിയും ഇല്ല എന്ന് സീനത്ത് പി ചാലി എഴുതിയാണ്.
0: എന്നാല് വീട്ടിൽ ആർക്കും ഒരു കളിക്കും താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ കളി കാണാൻ ചെന്ന ഒരാളെ അവിടെ മരിച്ചു കിടക്കുന്നതായി കാണാൻ കഴിഞ്ഞു എന്നും എഴുതിയിട്ടുണ്ട്.
1: ഞാൻ ഫുട്ബോൾ കാണാറുണ്ട്. വലിയ വമ്പൻ ടീമുകൾക്ക് പ്രാധാന്യം നൽകാതെ ചെറിയ ടീമുകൾ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് അബ്ദുറസാഖ് കുഞ്ചത്തൂരിൻ്റെ അഭിപ്രായം.
0: എൻ്റെ ആഗ്രഹം എന്താ അറിയോ, ഇതേപോലെ കളി ഞാൻ കാണലില്ല പൊതുവെ, ഇതേപോലെ എല്ലാ വമ്പൻ ടീമും എന്ത് ചെയ്യണം, തോൽക്കണം. പിന്നെ എല്ലാ പ്രധാന കളിക്കാരെയും കാലുളക്കണം
1: ഭയങ്കരം തന്നെ.
0: ആ കാല് കുറേ ദിവസത്തിന് വേണ്ട, ആ ദിവസം കളിക്കാൻ പറ്റും.

0: കരയും എന്ന് പറഞ്ഞിരുന്നു ഒരു ഉമ്മ. നിങ്ങൾക്ക് കളി എങ്ങനെയാണ് അഭിപ്രായം? രാത്രി ഉറക്കം ഒഴിച്ച് കളി കാണാറുണ്ടോ എന്ന് റെയ്ഹാന ബാനു തുടശ്ശേരർ ചോദിച്ചു.
1: നമ്മളോട് ചോദിച്ചാ
0: ഞങ്ങളോട ചോദിച്ചേ,
1: നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ.
0: എൻ കെ മഷറഫ് പറഞ്ഞ എന്തറിയോ, എന്റെ ഇഷ്ട ടീം അർജന്റീന ആയിരുന്നു. ഇസ്രായേൽ ഗസ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണെന്നറിഞ്ഞപ്പോൾ താല്പര്യം കുറഞ്ഞുപോയി. ഈജിപ്തിനോടുള്ള കളിയിൽ റഫറി പക്ഷപാതം കാണിക്കുന്നുണ്ട് എന്ന തോന്നലും ഇഷ്ടക്കുറവിനിടയായി. നെതന്യാഹു പൂർണ്ണ പിന്തുണയും വന്നതോടെ വാമോസ് ഗോമോസ് ആയി മാറി.
1: അപ്പോ യു ആർ നോട്ട് എ അടിമ അല്ലേ?
0: അതെ, ഒരു കളി പോലും ഉറക്കമൊഴിച്ച് കണ്ടിട്ടില്ല എന്നാണ് എൻ കെ മഷറഫ് പറഞ്ഞത് കേട്ടോ.
1: മഷാല്ലാ, മോന്റെ കരച്ചിൽ ഉഷാറായി എന്നാണ്.
0: അല്ല, കരഞ്ഞാ നന്നായി, അതുകൊണ്ട് നമുക്കിത് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമല്ലോ.
1: പറയാൻ പറ്റും. ഓക്കെ,
0: മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ടീമിന് വേൾഡ് കപ്പ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായി. റൊണാൾഡോ, എംബാപ്പെ, എൻ്റെ മക്കളൊക്കെ അർജന്റീന, ഞാനും പറഞ്ഞു തോൽക്കുമെന്ന് എന്നാണ് ഷാമില ഷംസുദ്ദീൻ പറയുന്നത്. വയൽക്കര
1: നാസില കമ്പളക്കാട്, ഇത് വല്ലാത്തൊരു ഭ്രാന്താണ്, ചെറിയ മക്കൾ ഇതിൻ്റെ പിന്നാലെ പോകുന്നത് വലിയ വേദനയാണ് എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വൈബ്സിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം.
0: ഓക്കെ,
1: എന്തായാലും ഒരു വലിയ തിരുത്താവശ്യമുണ്ട്. കളിയെ കളിയായി കാണണം, കളി കാര്യമാവുകയും അത് വ്യക്തിപരമായി നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, സമ്പത്തിനെ, ജീവിതത്തെ, സമീപനങ്ങളെ, കാഴ്ചപ്പാടിനെ ഒക്കെ സ്വാധീനിക്കുന്നിടത്തേക്ക് എത്തുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അത് നമ്മൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. ലഹരി എന്ന് പറയുന്നത് ഒരിക്കലും വീര്യം കൂടിയത്, വീര്യം കുറഞ്ഞത്, കേരള പാനീയം, പിന്നെ സിന്തറ്റിക് ലഹരി, ഇങ്ങനെ കുറേ കാറ്റഗറി പോടുണ്ട്.
0: അതെ,
1: അപ്പോൾ ഇതിലിപ്പോൾ നാട്ടുകാരിൽ എന്തായാലും ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ആകെ സിന്തറ്റിക് ലഹരിയെ ലഹരി ഉള്ളൂ. പിന്നെ കുറച്ചാൾക്കാർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് പോന്നാൽ മദ്യമൊക്കെ ഉണ്ടാകും. അതിൽ തന്നെ വീര്യം കുറഞ്ഞത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതക്രമത്തെയും കാഴ്ചപ്പാടുകളെയും സമീപനങ്ങളെയും ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്നതെല്ലാം പ്രശ്നമാണ്. അത് എന്താണെങ്കിലും അതിനെ അങ്ങനെ തന്നെ കാണണം. ഈവൻ ആരാധനാ കാര്യങ്ങളാണെങ്കിൽ പോലും അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാറുണ്ട്, ഞാൻ നമസ്കരിക്കാറുണ്ട്, വെറും രാത്രി ഉറക്കം വെച്ച് നിസ്കാരം മാത്രം ആകാൻ പാടില്ല എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അത് ഇപ്പോൾ ഒരാൾ എല്ലോ രാത്രിയും പകലും ഫുൾ ഉറക്കം വെച്ച് ആരാധന ചെയ്യുകയാണെങ്കിൽ അതും തെറ്റാണ്, 100% തെറ്റാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ കാര്യങ്ങളെ എടുക്കണം എന്ന് പറഞ്ഞു പോകണം.
0: ഓക്കെ, എന്തായാലും ടീമുകൾ ജയിക്കുന്നു തോൽക്കുന്നു, അപ്പോൾ അതൊക്കെ ഏതെങ്കിലും കളിയിലുണ്ടാവുന്നതാണ്. ഏതെങ്കിലും ടീം ജയിക്കണം, ഒരു ടീം തോൽക്കണം. പക്ഷെ അതിൻ്റെ പേരിലുള്ള ഈ പരിഹാസങ്ങളും അക്രമങ്ങളും, ആ പരിഹാസങ്ങൾ പിന്നീട് അടിപിടിയിലേക്ക് നീങ്ങലും, അതൊക്കെ ചെറിയ ഒരു സ്കൂൾ തലം മുതൽ, ക്ലാസ് റൂമുകൾ മുതൽ, അങ്ങാടിയിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലും അത്തരം തല്ലുകൾ, ഒരനാവശ്യമായ തർക്കമാണത്, അനാവശ്യമായ തർക്കം. അപ്പോൾ ഒരു ആവശ്യമുള്ള സന്ദർഭത്തിലാണെങ്കിൽ തന്നെ രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുമ്പോൾ ന്യായം എൻ്റെ അടുത്താണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അന സഈമും ബിബൈത്തിൻ ഫി റബ്ദിൽ ജന്ന ലിമൻ തറഖൽ മിറാഅ വ ഇൻ കാന മുഹിഖ. നമ്മൾ സത്യത്തിലാണ്, ന്യായൻ്റെ അടുത്താണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാലും തർക്കം വേണ്ട എന്ന് വിചാരിച്ച ഒരാൾ തർക്കം ഒഴിവാക്കിയാൽ അവന് സ്വർഗത്തിന്റെ താഴ്വാരത്തിൽ ഒരു വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൊടുത്താണ്. ഇതെന്താവശ്യത്തിനാ തർക്കം? ഒരു കാര്യമില്ലാത്ത പണിക്ക് വേണ്ടി തർക്കിക്കണ അനാവശ്യമായ സ്വഭാവമൊക്കെ എന്തായാലും നമ്മൾ ഒഴിവാക്കാം. റേഡിയോ വൈബ്സിന്റെ പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പോകണം. ആദ്യം ഇൻസൈറ്റ് ആണ്,
1: ഖുർആനും ശാസ്ത്രവും എന്നതാണ് ഇൻസൈറ്റിലെ ഇന്നത്തെ വിഷയം.
0: നമ്മളോടൊപ്പം സജ്ജാദ് ബിൻ അബ്ദുറസാഖ് ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി വകഫ, വസ്സലാമുൻ അലാ മല്ലാ നബിയ അല്ലദീ നസ്തഫ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا يتدبرون القرآن أم على قلوب أقفالها رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب رحمانم الله ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എന്നത് ഒരു ദൈവീക വേദഗ്രന്ഥമാണ്. അത് അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അലിഫ് ലാം റോ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ

0: ജന്നാസ മിന ദുലുമാതി ഇലൻ നൂർ. പരിശുദ്ധ ഖുർആനിൻ്റെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹീമിൻ്റെ 1-ാമത്തെ വചനമാണ്. പ്രവാചകരെ, ഈ വേദഗ്രന്ഥത്തെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചത് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പം മനുഷ്യർക്ക് നന്മയായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി പഠിപ്പിക്കാനും, തിന്മയായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൃത്യമായി മനുഷ്യരെ ബോധ്യപ്പെടുത്താനും, ആ നന്മയുടെ പ്രാധാന്യം മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ അഗാധമായ ഇരുളിൻ്റെ ഗർത്തത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ സൽപന്താവിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന പരമമായ ലക്ഷ്യമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ പിന്നിലുള്ളത്. അല്ലാതെ ഖുർആൻ എന്ന് പറയുന്നത് ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു വേദഗ്രന്ഥമല്ല. നാം പൂർവ്വ വേദഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ബൈബിളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ബൈബിളിൻ്റെ ഒരു ആഖ്യാന രീതി എന്ന് പറയുന്നത് കൃത്യമായി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ചരിത്ര ഗ്രന്ഥമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു ചരിത്രം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണോ എഴുതുക, എങ്ങനെയാണോ രീതികൾ സ്വീകരിക്കുക, അത് അതേ രീതിയിലാണ് ബൈബിൾ എഴുതി പോന്നിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരുപാട് ചരിത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഖുർആൻ ഒരു ചരിത്രവേദ ഗ്രന്ഥമാണോ? ഒരിക്കലുമല്ല. ഖുർആനിൽ ചരിത്രമില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. പൂർവ്വ പ്രവാചകന്മാരെക്കുറിച്ചും അവിടെ നടന്ന സംഭവ വികാസങ്ങളെപ്പറ്റിയും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷകളെക്കുറിച്ചും കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ടും അല്ലാതെയും ഒക്കെയായി ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ഖുർആൻ ഒരു ചരിത്രവേദ ഗ്രന്ഥമാണോ? അല്ല. ചരിത്രം പഠിപ്പിക്കാൻ വന്നതാണോ? അതുമല്ല. ചരിത്രങ്ങളൊക്കെ എന്തിനാണ് ഖുർആൻ പറഞ്ഞത്? ഈ ചരിത്രങ്ങളെല്ലാം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കളങ്കരഹിതമാണ് എന്ന് ബോധ്യപ്പെടുത്താനും അതിൽ നിന്ന് മനുഷ്യർക്ക് പാഠം ഉൾക്കൊള്ളാനും, ഇത് ദൈവികമാണ് ഈ വേദഗ്രന്ഥം എന്ന് കൂടുതൽ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രവേദഗ്രന്ഥമാണോ? അല്ല. എന്നാൽ ഖുർആൻ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. ഖുർആൻ ഈസ് നോട്ട് ദ ബുക്ക് ഓഫ് സയൻസ്. സയൻസ് എന്ന് പറയുമ്പോൾ SCIENCE, സയൻസ്. ഖുർആൻ ഈസ് നോട്ട് ദ ബുക്ക് ഓഫ് സയൻസ് ബട്ട് ദ ബുക്ക് ഓഫ് സയൻസ്. ഏകദേശം ആ പ്രൊനൗൺസിയേഷൻ, ആ ഉച്ചാരണം ഒരേപോലെ ആയിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഖുർആൻ ഈസ് നോട്ട് ദ ബുക്ക് ഓഫ് സയൻസ്. ഖുർആൻ ഒരു ശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥമല്ല, ബട്ട് ദ ബുക്ക് ഓഫ് സയൻസ്. SIGNS, ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ, ആയാത്തുകൾ. ഖുർആൻ ഒരു ദൃഷ്ടാന്തമാണ്. പരിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകൾ അടങ്ങിയിരിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ്. എന്നാൽ ഖുർആൻ ഒരു ശാസ്ത്രവേദഗ്രന്ഥമല്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നില്ലേ? ഉണ്ട്. എന്തിനാണ് ഖുർആൻ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്? പരിശുദ്ധ ഖുർആൻ പറയുന്ന ആ ശാസ്ത്ര സത്യങ്ങൾ, അത് സത്യമാണ് എന്ന് മനുഷ്യന് ബോധ്യപ്പെടുമ്പോൾ, 14.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം പറഞ്ഞ ശാസ്ത്രീയമായ കാര്യങ്ങൾ വളരെ അർത്ഥവത്താണ് എന്നും ശരിയാണ് എന്നും ബോധ്യപ്പെടുന്നു. അത് തീർച്ചയായും അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. 14.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം മൈക്രോസ്കോപ്പുകളോ ടെലസ്കോപ്പുകളോ ഒന്നും കണ്ടെത്തിയിട്ടില്ലാത്ത ആ കാലഘട്ടത്തിലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് സത്യമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ, എങ്ങനെ ഇത് അക്ഷരജ്ഞാനമില്ലാത്ത ഒരു പ്രവാചകന് തൻ്റെ അനുചരന്മാർക്ക് ഓതിക്കൊടുക്കാൻ പറ്റി, ലോകത്തിന് ഓതിക്കൊടുക്കാൻ പറ്റി, വിശദീകരിച്ചു കൊടുക്കാൻ പറ്റി? അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയിൽ നിന്നല്ല, നേരെ മറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ചറിയുന്ന, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് നിർവഹിച്ച, പ്രപഞ്ചത്തിനപ്പുറത്തുള്ള സർവ്വലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അപ്പോൾ ഖുർആൻ ശാസ്ത്രം കൈകാര്യം ചെയ്തത് എന്തിനാണ്? അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതാണ്. ഈ ഖുർആനിൻ്റെ അവതരണം അള്ളാഹുവിൽ നിന്നാണ് എന്ന് കൂടുതൽ മനുഷ്യർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പരമമായ യാഥാർത്ഥ്യം കൂടിയുണ്ട്. ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം. നമ്മൾ ഈ സയൻസ് ശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ, ശാസ്ത്രം എന്ന് പറയുന്നത് എന്തോ വലിയൊരു കാര്യമാണെന്ന് നോക്കി കണ്ടു വെക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടാൻ അവർ പല വഴികളുണ്ട്. അതിന് നമ്മൾ ഇപ്പോൾ നമ്മൾ ഫിലോസഫിയിൽ തന്നെ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നൊരു മേഖല കൈകാര്യം ചെയ്യാറുണ്ട്. വിജ്ഞാന സമ്പാദന മേഖല, വിജ്ഞാനം നേടാനുള്ള മാർഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ്, ഒരു ഭാഗമാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ഈ എപ്പിസ്റ്റമോളജി പ്രകാരം, എപ്പിസ്റ്റമോളജിയിൽ നമ്മൾ പറയുമ്പോൾ ശാസ്ത്ര ശാസ്ത്രം മാത്രമാണ് അറിവിൻ്റെ ഏക സ്രോതസ് എന്ന് പറയുന്ന സയൻറ്റിസത്തിൻ്റെ, ശാസ്ത്രമാത്രവാദത്തിൻ്റെ ആളുകൾക്കുള്ള ഒരു വലിയ മറുപടി കൂടിയാണത്. എപ്പിസ്റ്റമോളജി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം ശാസ്ത്രം മാത്രമല്ല അറിവിൻ്റെ സ്രോതസ്സായിട്ട് പരിഗണിക്കുന്നത്. എപ്പിസ്റ്റമിക് സയൻറ്റിസം എന്ന് പറയുന്ന ഒരു മേഖല തന്നെയുണ്ട്. അതായത് അറിവിൻ്റെ ഏക സ്രോതസ് എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. അതുകൊണ്ടൊരു കാര്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മളതിൽ വിശ്വസിക്കേണ്ടതുള്ളൂ, അതിനെ ഫോളോ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറയുന്ന ആളുകൾ അവർ സയൻറ്റിസത്തിൻ്റെ വക്താക്കളാണ്. സയൻറ്റിസം എന്ന് പറയുന്നത് നവനാസ്തികതയുടെ, ന്യൂ ഏത്തീസത്തിൻ്റെ വിശ്വാസപരമായ അടിത്തറയാണ് സയൻറ്റിസം എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് മറ്റൊരു മേഖലയാണ്, ഞാൻ അതിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നില്ല. ഞാൻ പറയുന്നത് അപ്പോൾ ശാസ്ത്രം മാത്രമാണ് അറിവിൻ്റെ സ്രോതസ് എന്ന് വാദിക്കുന്നതിലോ പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. സയൻസ് എന്ന് പറയുന്നത് അറിവ് നേടാനുള്ള പല മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ പറയുന്ന ഇൻറ്റൂറ്റീവ് നോളജ്, ഇൻറ്റൂറ്റീവ് നോളജ് എന്ന് പറയുന്നത് അവബോധജന്യമായ അറിവ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് വരുന്ന ചില തിരിച്ചറിവുകളും ബോധങ്ങളും ഉണ്ട്. ഇത് അറിവിൻ്റെ ഒരു സ്രോതസ്സായിട്ട് നമ്മൾ പരിഗണിക്കണം. അതേപോലെ തന്നെ നമ്മൾ ലോജിക്, നമ്മുടെ യുക്തി അറിവിൻ്റെ സ്രോതസ്സാണ്, അറിവിൻ്റെ ഒരു പല മാർഗങ്ങളിലൊന്നാണ്. അതേപോലെ തന്നെ നമ്മൾ ഹിസ്റ്ററി, അത് അറിവിൻ്റെ ഒരു മേഖലയാണ്. ഇതേപോലെ ഒരു മേഖല മാത്രമാണ് സയൻസ് ശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലാതെ ശാസ്ത്രം മാത്രമാണ് അറിവിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. ശാസ്ത്രത്തിന് തന്നെ ഒരുപാട് പരിമിതി ഉണ്ട്. നമുക്കറിയാം ശാസ്ത്രത്തിന് നൽകിയ നിർവചനങ്ങൾ എന്ന് പറയുന്നത് തന്നെ കണ്ടിന്യൂസ് പ്രോസസ്സ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ്, തുടർ പഠന പ്രക്രിയ. തുടർച്ചയായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അന്നാന്ന് കിട്ടുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കും, അത് പുതിയ തെളിവുകൾ വരുമ്പോൾ ആ സിദ്ധാന്തങ്ങൾ മാറ്റേണ്ടി വരും. ഇതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രത്തിനൊപ്പിച്ച് നമുക്ക് ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ട യാതൊരുവിധ അവസ്ഥയുമില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പല യാഥാർത്ഥ്യങ്ങളും അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥ പിൽക്കാലത്ത് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ പല ശാസ്ത്ര ശാഖകളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എംബ്രിയോളജി എന്ന് പറയുന്നത്, ഭ്രൂണശാസ്ത്രം. മനുഷ്യൻ്റെ വളർച്ചയും വളർച്ചയുടെ ഘട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് കൈകാര്യം ചെയ്ത ഒരു മേഖല കൂടിയാണത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അന്തിമ വേദഗ്രന്ഥത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ വചനം തന്നെ ഖുർആനിൻ്റെ 96-ാമത്തെ അധ്യായം അലഖ് സൂറത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ്. അതിൽ അള്ളാഹു തആല പറഞ്ഞ ദൈക്കറ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ മനുഷ്യ നീ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അവിടെ തന്നെ ഖുർആൻ എംബ്രിയോളജി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്ന ആ ഭ്രൂണം, ആ ഭ്രൂണത്തെയൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. 23-ാം അധ്യായം മുഅ്മിനൂൻ സൂറത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വചനങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാം. സുമ ഖലഖ്ന നുത്ഫത അലഖത്തൻ ഫഖലഖ്ന അലഖത്ത മുദ്ഗതൻ ഫഖലഖ്ന അൽമുദ്ഗത ഇളാമൻ ഫകസൗന അൽഇളാമ ലഹ്മ സുമ അൻശഅന ഖൽഖൻ ആഖർ ഫതബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതുപോലെ തന്നെ ഖുറാനിൻ്റെ 86-ാം അധ്യായം സൂറത്ത് ത്വാരിഖിൻ്റെ 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ, യഹ്റുജു മിൻ ബൈനി സുൽബ വത്തറായിബ്, ആ മനുഷ്യൻ നോക്കുന്നില്ലേ അവൻ തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നുള്ള ഒന്നായിരുന്നു എന്ന്, എന്നിട്ട് യഹ്റുജു മിൻ ബൈനി സുൽബ വത്തറായിബ്, അത് റിബ്സിൻ്റെയും ബാക്ക് ബോണിൻ്റെയും ഇടയിൽ നിന്നാണ് അത് പുറപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഖുറാൻ ഒരുപാട് വചനങ്ങളിലൂടെ എംബ്രിയോളജി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 14.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഖുറാൻ ഈ കാര്യമൊക്കെ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഈ സമയത്ത് ഇതിനെക്കുറിച്ച് ഭ്രൂണശാസ്ത്ര മേഖലയിൽ വളരെ ഡീറ്റെയിൽഡായ, വളരെ വിശാലമായ രൂപത്തിൽ, ആഴമേറിയ രൂപത്തിൽ പഠനം നടത്തിയ ഒരാളാണ് ഡോക്ടർ കീത്ത് മൂർ. ഡോക്ടർ കീത്ത് മൂർ എന്ന് പറയുന്നത് കാനഡയിലെ ടൊറൻ്റോ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഭ്രൂണശാസ്ത്ര പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹത്തിന് കുറേ ഈ മേഖലയിൽ പഠിക്കാനുള്ള സോഴ്സിൻ്റെ അഭാവം മൂലം, ഒരുപാട് സ്രോതസ്സുകളുടെ അഭാവം മൂലം അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം ഈ ഒരു വിഷമം തൻ്റെ മുസ്ലിം സുഹൃത്തിനോട് പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയം വളരെ ഡീറ്റെയിൽഡായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഖുർആനും ആ ഖുർആനിൻ്റെ പരിഭാഷയും അതുപോലെ തന്നെ അതിൻ്റെ വിശദീകരണമായ തഫ്സീറുകളും അതുമായി അനുബന്ധമായിട്ടുള്ള ഹദീസുകളുടെ അർത്ഥങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളൊന്ന് വെച്ച് പഠിച്ചോക്കെന്ന് പറഞ്ഞു. അങ്ങനെ കീത്ത് മൂർ ഇതെല്ലാം വെച്ചിട്ട് പഠിച്ചോക്കാണ്. അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതം തോന്നുകയാണ്. ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. എങ്ങനെയാണ് 14.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു ഗ്രന്ഥം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത് എന്ന കാര്യത്തിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റിസർച്ചിനെക്കുറിച്ച് 1921 എൻ്റെ ഓർമ്മ, ആ ഒരു വർഷത്തിൽ അന്ന് പുറത്തിറങ്ങിയ കാനഡയിലെ സിറ്റീസൺ എന്ന് പറയുന്നൊരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിൽ ഒരു വാർത്ത വന്നു ഇദ്ദേഹത്തിൻ്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, ഏൻഷ്യൻ്റ് ഹോളി ബുക്ക് 1300 years എഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം, പുരാതന പവിത്ര ഗ്രന്ഥം 1300 വർഷം മുന്നോട്ട് എന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, 14.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം ശാസ്ത്രത്തിൻ്റെയും മുമ്പന്തിയിലേക്ക് കുതിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഓരോ പ്രയോഗങ്ങളും ഭയങ്കര അത്ഭുതമാണ്. ഇതെങ്ങനെ 14.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുറാനിന് പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ അടുത്ത് ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളെ കണ്ടെത്താൻ വേണ്ടി ചില ആളുകൾ ആഴിക്കടിയിലേക്ക് യാത്ര ചെയ്തു പോയി, തിരിച്ചു വരാൻ കഴിയാതെ കുറേ ആളുകൾ അവിടെ മരണപ്പെട്ടു, കുറേ അപകടങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അവിടുന്ന് വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്, നമ്മുടെ കൈ പുറത്തേക്ക് എടുത്താൽ പോലും കാണാത്ത അത്രയും ഇരുട്ടാണ് ആഴിക്കടിയിലെന്ന്. ഇത് ഇവർ ഡൈവിംഗ് ചെയ്ത് താഴേക്ക് പോയപ്പോൾ അറിയുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡൈവിംഗ് ചെയ്തിട്ട് കടലിൻ്റെ അടിയിലേക്ക് പോയിട്ടല്ലോ ആഴിക്കടിയിൽ ഇരുട്ടാണ് എന്ന കാര്യം പറഞ്ഞത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഈ സമാനമായ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന വചനമുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. 24-ാം അധ്യായം സൂറത്തു നൂറിൻ്റെ 40-ാമത്തെ വചനം, ഔഖ്യദുലുമാത്തിൻ ഫി ബഹരിൽ ലുജീൻ, അവിശ്വാസികളായ ആളുകളുടെ അവിശ്വാസത്തിൻ്റെ കാഠിന്യം പറയാൻ വേണ്ടി അള്ളാഹു താല ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെ ഉപമിച്ചത് ആഴിക്കടിയിലുള്ള ഇരുട്ട് പോലെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആഴിക്കടിയിൽ, ഈ കടലിനടിയിൽ ഉരുട്ടാണ് എന്ന യാഥാർത്ഥ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുത്തെ നാവിൽ നിന്ന്, തിരുനാവിൽ നിന്ന് അവിടുത്തെ സ്വഹാബാക്കൾക്ക്, അനുജരന്മാർക്ക്, അല്ലെങ്കിൽ ലോകത്തിന് ഓതി കൊടുക്കുമ്പോൾ നബിക്ക് എവിടെ നിന്നാണ് ഈ അറിവ് ലഭിച്ചത്? എന്നിട്ട് അവർ, ഈ ശാസ്ത്രകാരന്മാർ പറയുന്നുണ്ട്, ഗവേഷകർ പറയുന്നുണ്ട്, നമ്മുടെ കൈ പുറത്തേക്ക് എടുത്തിട്ട് കൈ പോലും കാണാൻ കഴിയുന്നില്ല, അത്രയും ഇരുട്ടാണ് എന്ന്. പരിശുദ്ധ ഖുർആൻ ഈ ഒരു വചനത്തിൽ ഈ കാര്യം കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങളുടെ കൈ പുറത്തേക്ക് എടുത്താൽ പോലും നിങ്ങൾക്ക് ആ കൈ കാണാൻ കഴിയാത്ത അത്രയും ഇരുട്ടായിരിക്കുമെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ അറിവ് എവിടെ നിന്നാണ് ലഭിച്ചത്? അതാണ് പറയുന്നത്, പരിശുദ്ധ ഖുർആനിൻ്റെ ഉത്ഭവം അത് അള്ളാഹുവിങ്കിൽ നിന്നാണ്. അപ്പോൾ ഖുർആൻ ഒരുപാട് ശാസ്ത്രമേഖലകൾ, ശാസ്ത്രവിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ഖുർആനിൻ്റെ കൂടുതൽ ആധികാരികത മനുഷ്യർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്, അത് ദൈവികമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ശാസ്ത്രത്തിന് എന്തോ വലിയ അപ്രമാദിത്വം കൽപ്പിക്കാൻ വേണ്ടിയിട്ടോ, പരിശുദ്ധ ഖുർആൻ എല്ലാ ശാസ്ത്രമേഖലകളും കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ല. എന്നാൽ ഖുർആനിൽ ശാസ്ത്രീയമായ സത്യങ്ങളും വസ്തുതകളും ഇല്ലേ? ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഖുർആൻ ഈസ് നോട്ട് ദ ബുക്ക് ഓഫ് സയൻസ് ബട്ട് ദ ബുക്ക് ഓഫ് സയൻസ്. അത് ദൃഷ്ടാന്തത്തിൻ്റെ വേദഗ്രന്ഥമാണ്, ശാസ്ത്രത്തിൻ്റെ വേദഗ്രന്ഥമല്ല. ഖുർആൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സത്യമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ തീർച്ചയായും ഖുർആൻ വളരെ പ്രാധാന്യം നൽകി, വളരെ ഊന്നൽ നൽകി സംസാരിച്ച ഒരു വിഷയമാണ് മരണാനന്തര ലോകത്തുള്ള വിഷയം. ആ ലോകം അത് തീർച്ചയായും സത്യമാണ് എന്ന് വിശ്വസിച്ചേ തീരൂ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ ലോകത്തുള്ള രക്ഷയാണ് ഏറ്റവും വലിയ രക്ഷ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയാണ് അതിനുള്ള ഏറ്റവും വഴി, ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അതുകൊണ്ട് ആ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെച്ച്, ആ ഖുർആനിനെ ജീവിതരേഖയാക്കി പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സർവേശ്വരനായ അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാല്ലാ, ഖുർആനും ശാസ്ത്രവും എന്നതായിരുന്നു ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത്. ഖുർആൻ ഒരു സയൻസ് ഗ്രന്ഥമല്ല, എന്നാൽ ഖുർആനിൽ ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. ആ ശാസ്ത്രീയ സത്യങ്ങൾ ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, മറിച്ച് മനുഷ്യനെ അവൻ്റെ മരണാനന്തരവും അവൻ്റെ ജീവിത ലക്ഷ്യമൊക്കെ ബോധ്യപ്പെടുത്താൻ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സും അത്തരമൊരു മെഡിക്കൽ ആംബിയൻസും ഒന്നുമില്ലാത്ത കാലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന നിരക്ഷരന് ഇതെന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞു എന്ന ചോദ്യം ഉയർത്താനും ആത്മപരിശോധനകൾക്ക് ഇടം കിട്ടാനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ വിവിധ തരം ശാസ്ത്രീയ സത്യങ്ങൾ അനാവരണം ചെയ്തു പോകുന്നത്.
2: അപ്പോൾ നമുക്കിനി ഒരു പാട്ട് കേൾക്കാം, സ്വരത്തിലേക്ക് പോയി വരാം.

0: ഓക്കെ, മഷാല്ല, പാട്ട് നന്നായിരുന്നു എന്നാണ് നമ്മുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ഫീഡ്ബാക്ക് ഓപ്ഷനിൽ അയക്കുക. നിങ്ങൾക്ക് പാടാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ശബ്ദം നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് പാട്ട് രചിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ വരി നമുക്ക് ആവശ്യമുണ്ട്. ഇനി ആരോ രചിച്ച വരി അതിന് ഈണം ഇട്ടുകൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ആ സ്കിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇനി പാട്ടും നിങ്ങൾ എഴുതുന്നില്ല, പിന്നെ ഈണവും നിങ്ങളുടേതല്ല, ഒന്നുമല്ല. നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനറാകാൻ പറ്റുമെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ നിങ്ങളുടെ സേവനം നമുക്ക് ആവശ്യമുണ്ട്.
1: പീസ് റേഡിയോ നമുക്കായി നൽകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം പീസ് റേഡിയോയിലേക്ക് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റിയ പ്രോഗ്രാമുകൾക്ക് നിർദ്ദേശിക്കാൻ പറ്റിയ നല്ല വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡോക്ടർമാർ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ആരോഗ്യരംഗത്തുള്ള വ്യക്തികൾ, അവരെയൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. അത്തരമൊരു പ്രോഗ്രാമാണ് ഇനി നടക്കാൻ പോകുന്നത്. ആരോഗ്യവിചാരം, ആരോഗ്യവിചാരം കേൾക്കാം.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ദമ്മാം സ്റ്റുഡിയോയിലാണ്. നമ്മളിൽ പലരും കേട്ട രണ്ട് മരണങ്ങൾ, അത് ഈ രണ്ട് മരണങ്ങളും നമ്മൾ പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം വാർത്തയായി വന്നതാണ്. പല രക്ഷിതാക്കളും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ട്. എന്താണ് ഇങ്ങനെ എങ്ങനെ എന്നുള്ള ഒരു സംശയമുണ്ട്. പല വ്യാജമായ വാർത്തകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇന്ന് ആ വിഷയമാണ് നമ്മൾ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ എടുക്കുന്നത്. ആ വിഷയം സംസാരിക്കാൻ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ അജി വർഗീസ് സാറാണ്. അദ്ദേഹം IMA ഓവർസീസ് വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. പുറമെ നമ്മുടെ ബദർ അൽ റബിയ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് മരണങ്ങൾ സംഭവിച്ചല്ലോ. അപ്പോൾ ആളുകൾ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് സത്യം അറിയായിരിക്കും. പക്ഷേ ഈ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അറിയേണ്ടത് ചില പോയിന്റുകളാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന്, കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്.
3: അപ്പോൾ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് ശ്രോതാക്കളോടും അതുപോലെ ചോദിക്കുന്ന വ്യക്തിയോടും പറയാനുള്ളത്, നമ്മൾ രണ്ട് വിഷയങ്ങളാണിത്. ചെറുപ്പക്കാരില്ല, ഇപ്പം നമ്മുടെ ജീവിതശൈലി കൊണ്ടും പിന്നെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും എക്സസൈസ് ഇല്ലായ്മ കൊണ്ടും ചെറിയ പ്രായമുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ ഹൃദയാഘാതം ഉണ്ടാവുന്നുണ്ട്. അത് ഒരു വിഷയമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നത് ഈ കാരണങ്ങളുമായിട്ട് ബന്ധമില്ല, അത് വേറെ ഒരു വിഷയമാണ്. അപ്പം കേൾക്കുന്നവർ അതുപോലെ ചോദിക്കുന്ന ആൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് മറ്റൊരു വിഷയമാണ്.
2: വളരെ നല്ലൊരു പോയിന്റാണ്, കാരണം ഇത് തെറ്റിദ്ധരിക്കപ്പെടും.
3: തീർച്ചയായും തീർച്ചയായും.
2: കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്.
3: നമ്മള് പിന്നെ ഇതിന്റെ ഒരു ഉത്തരം പറയുമ്പോൾ, കൗമാരക്കാർ, നമ്മള് ടീനേജ്, നമ്മള് ചെറുപ്പക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത്, ടീനേജേഴ്സ്, കൗമാരക്കാർ
2: ബിറ്റ്വീൻ ബിലോ 18
3: ബിലോ 19 അങ്ങനെ ആ ടീനേജ്. നമ്മുടെ ടീനേജിൽ എന്താണ് ഇത് സംഭവിക്കുന്നത്? പണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ, അത് ഇപ്പോഴാണോ ഇത് കൂടുതൽ എന്നാണല്ലോ ചോദിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി. അപ്പം ഇത് സാധാരണ നമ്മൾ കുട്ടികളെ എടുക്കുമ്പോൾ, കൗമാരക്കാരെ എടുക്കുമ്പോൾ 50,000 മുതൽ 100,000 വരെയുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരാൾക്ക് ഇത് സംഭവിക്കാം. പക്ഷെ ഇത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം അറിയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇപ്പോൾ പണ്ട് ഇത് സംഭവിക്കുന്നതാണ്, ഇപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കൂടുതലല്ല.
2: അല്ല, നമ്മൾ സോഷ്യൽ മീഡിയ ഇത്ര വളരെയധികം വ്യാപിച്ചത് പിന്നെ വിപുലമായത് കൊണ്ടായിരിക്കും ആളുകൾ ഇത് കൂടുതലാണെന്നുള്ളൊരു ധാരണ
3: വളരെയധികം
2: പാനിക്കാവേണ്ട ഒരു കേസല്ല എന്നർത്ഥം അല്ലേ? എന്നാലും
3: അല്ല, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്.
2: പക്ഷെ ഒരു 50,000 ഒരു 100,000 ഇടയിൽ ഒരു മരണമാണ്
3: ഇപ്പൊ ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
2: എന്നാൽ അടുത്തത്
3: ചെറിയൊരു
2: നമ്പറല്ല. എന്നാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോഴേ കണ്ടമാനം ആള് കുട്ടികൾ
3: സംഭവിക്കുന്നുണ്ട്.
2: അത് അല്ല, ഈ ഇങ്ങനെ മരിക്കാൻ അല്ലെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഈ കൗമാരക്കാര് ഈ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അപ്പൊ ആദ്യത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന് തിക്നെസ് ഉണ്ടാവുക, കട്ടി കൂടുക. അതൊരു 36% ആൾക്കാരിൽ ഇത് ഉണ്ടാവും.
2: ഒരു കാരണം അതാണല്ലേ,
3: ഒരു കാരണം. രണ്ടാമത്തത്, നമ്മുടെ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളുണ്ട്, അതിന് വരുന്ന അസുഖങ്ങൾ കൊണ്ടും നമുക്ക് ഇത് സംഭവിക്കാം. ഈ രണ്ട് കാരണങ്ങളുടെ ഹാർട്ടിന് ഒരു ബുദ്ധിമുട്ട് ഉള്ള കാറ്റഗറിയാണ് ഇത് രണ്ടും. പക്ഷെ അടുത്ത കാറ്റഗറിയാണ്
2: മൂന്നാമത്തെ
3: കാറ്റഗറി. ഈ ഇങ്ങനെ നമ്മൾ സഡൻ അരിത്മിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും ഈ വിഭാഗം. ഇതിനകത്ത് ഏകദേശം ഒരു 40% കുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇതാണ്. അത് പ്രത്യേകിച്ച് ഹാർട്ടിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
2: സഡൻ അരിത്മെറ്റിക്
3: അരിത്മിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും, SADS. നമുക്ക് ചുരുക്കത്തിൽ SADS എന്ന് പറയാം. അപ്പൊ ജനറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഹാർട്ടിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ മരണം സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു കാരണം കൊണ്ട് മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ ഹാർട്ടിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല.
2: അപ്പൊ
3: ഈ വിഭാഗത്തിലുള്ള കുട്ടികളാണ് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് മരിക്കുന്നത്. കാരണം മറ്റേ രണ്ട് കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണുമ്പോഴൊക്കെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കും.
2: അത് ഈ ഇത് ഇപ്പുണ്ടാവുള്ളൊരു റീസൺ ഇതല്ലല്ലോ. മൂന്നാമത്തെ പണ്ട് മുതലേ ഇങ്ങനത്തെ
3: 50,000 മുതൽ 100,000 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
2: ഇത് ചെറുപ്പകാലത്ത് ഇങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണമുള്ളതായിട്ട് കാണിക്കുമോ?
3: തീർച്ചയായും ചെറുതായിട്ട് തലകറക്കം, പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ക്ഷീണം, ചെറിയൊരു നെഞ്ചുവേദന, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ഇടിപ്പ് കൂടുക, ഇങ്ങനെയുള്ള ചിലപ്പോൾ തലകറങ്ങി വീഴുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളും പല സമയത്തായിട്ട് കാണിക്കാം.
2: ഈ മൂന്നാമത്തേനോ മൂന്നാമത്തേനോ അല്ലേ, ആദ്യത്തേനോ ഒന്നും രണ്ടിനൊന്നും കാരണങ്ങൾ പ്രത്യേകിച്ച് കാണിക്കുമോ? അതെന്താണ്, എങ്ങനെയല്ല?
3: അത് നമ്മുടെ വേറൊരു ടോപ്പിക്കാണ്.
2: ഇതിപ്പോ ജനങ്ങൾക്ക് അറിയേണ്ടത് ഈ ഒരു
3: പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതിരിക്കുന്ന കുട്ടികൾ കൊഴിഞ്ഞു വീഴുന്നു, മരിക്കുന്നു.
2: അത് അപ്പൊ പാനിക്കാവും?
3: പാനിക്കാവും തീർച്ചയായിട്ടും.
2: അപ്പോ ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുമോ എന്നാണ്, ഇത് സംഭവിക്കുന്നതിന് മുമ്പ്, അതായത് ഇങ്ങനെ പെട്ടെന്ന് പിന്നെ കുഴഞ്ഞു വീഴുന്നതിന് മുന്നേ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കുട്ടികൾക്ക്?
3: ഞാനിപ്പോ പറഞ്ഞില്ല, ഇപ്പം ഈ പറഞ്ഞ ചെറുപ്പകാലത്ത് എന്തൊക്കെ രോഗലക്ഷണങ്ങൾ കാണിക്കാമോ ആ രോഗലക്ഷണങ്ങൾ ചിലപ്പം ഇതിനു മുമ്പ് കാണിക്കാം. അതുപോലെ ചില ആൾക്കാർക്ക് കൺവെൻഷൻ അവസ്മാരം പോലെ വരാം. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അവസ്മാരം ഇതൊക്കെ ചിലപ്പം കാണിക്കാം, ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ മരണം സംഭവിക്കും.
2: ഈ രണ്ട് കേസിലും ഇതൊന്നും ഉണ്ടായിട്ടില്ല.
3: അതന്നെ പറഞ്ഞു, പെട്ടെന്ന്
2: ഡ്രസ്സ് മാറ്റാൻ വേണ്ടി സ്കൂൾ റൂമിലേക്ക് പോയ ഒരു കുട്ടി അവിടുന്ന് വീഴുന്നു, ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ. അപ്പൊ ഇത് രണ്ടും
3: ലക്ഷണങ്ങളൊന്നും ലക്ഷണം ഇല്ലാതെയും ഇതൊക്കെ സംഭവിക്കാം.
2: ഓക്കെ ഓക്കെ,
3: കളിക്കുമ്പോഴും സംഭവിക്കാം, റെസ്റ്റിലിരിക്കുന്ന സമയത്ത് സംഭവിക്കാം.
2: ചില കേസിൽ ചിലപ്പോൾ ലക്ഷണം കാണിച്ചേക്കാം അല്ലെ?
3: കാണിച്ചേക്കാം.
2: ഇത് വെള്ളം നഷ്ടപ്പെട്ടിട്ട് ഈ അസുഖം വരുമോ?
3: വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഹാർട്ട് കൂടുതൽ ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ കൂടുതൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം.
2: എന്തൊക്കെയാണ് ഇതിന്റെ പ്രതിവിധികൾ ഡോക്ടർ? അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പൊ ഇങ്ങനെ വന്ന അസുഖങ്ങൾക്ക്
3: എന്തായാലും വരാതിരിക്കാൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുടുംബത്ത് 40 വയസ്സിൽ താഴെ ഉള്ള ആൾക്കാരിൽ ഹൃദ്രോഗം മൂലം ഇതേപോലെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ അത് വിദഗ്ധമായ രീതിയിൽ അവരെ പരിശോധിക്കേണ്ടുന്നതാണ്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, നമ്മളൊരു സ്ക്രീനിങ്, കുഞ്ഞുങ്ങളെ ഇതേപോലെ കളിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അല്ലാതെ കുട്ടികൾക്കൊരു സ്ക്രീനിങ് ഒരു അത്യാവശ്യമാണ്. പക്ഷെ നേരത്തെ ഒരു പിന്നെ നമുക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ECG എടുക്കുക എന്നുള്ളൊരു കാര്യം വരുന്നില്ല. ECG ഇല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, BP ഒക്കെ നോക്കി നമ്മൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ള രീതി മാറ്റിയിട്ട് ഫിറ്റ്നസിന് വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ECG എടുത്ത് നോക്കുക. ഈ ECG ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗം ഉണ്ടല്ലോ, SADS വരുന്ന, അതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതിന്റെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ECG കണ്ടുപിടിക്കാൻ
2: പറ്റും. അപ്പൊ
3: നിർബന്ധമായിട്ടും എന്ത് വേണം? ECG എടുക്കണം. ഒരു നമ്മൾ ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിലാണല്ലോ ഇത് ഒക്കെ സംഭവിച്ചത്. അപ്പൊ ഈ ആൾക്കാരെ അവെയർ ആയിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രയും വർഷം എടുത്ത ECG കൂടുതൽ ഈ ഒരു മാസത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ധാരാളം കുട്ടികൾ എടുത്തതിനകത്ത് രണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ അറിയാതെ പോവാണ്.
2: അപ്പൊ
3: ഇങ്ങനൊരു അവയർനെസ് ആൾക്കാരിൽ വന്നു കഴിഞ്ഞാല് ECG എടുക്കാനും മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാരണങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അപകടത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താണ് ചെയ്യുന്നത്.
2: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പൊ ഡോക്ടർ നമ്മോട് പറഞ്ഞത്. കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും ഈ ഒരു വിഷയത്തിൽ ജാഗരൂകരായിരിക്കണം. നമ്മൾ കുട്ടികളെ, വലിയ ആളുകൾക്കാണ് ECG എടുക്കുക എന്നുള്ള ധാരണ മാറ്റി കുട്ടികൾക്ക് ഒരു ചെക്കപ്പ് നല്ലതാണ് അല്ലേ?
3: ഒരു വിഗറസ് എക്സസൈസ് ഒക്കെ വേണ്ടുന്ന, കളിക്കുന്ന, ആവശ്യമുള്ള വ്യായാമമുള്ള ചെയ്യുന്ന കുട്ടികളിലെല്ലാവരും നിർബന്ധമായിട്ടും ഇത് എടുത്തിരിക്കേണ്ടതാണ്.
2: ഡോക്ടർ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, 40 വയസ്സിന് താഴെ ഉള്ള, 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പിന്നെ ഇങ്ങനെ അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെടാം, പെടുന്നില്ലേ?
3: അങ്ങനെയല്ല, അത് സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം 40 വയസ്സിൽ താഴെ എന്ന് പറഞ്ഞാൽ അത് ഏളിയാണ്.
2: അപ്പം
3: അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ആ അപകടമുണ്ടായത്, ഫാമിലിയിലുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്.
2: ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളിൽ കായിക പരിശീലനം ഇപ്പോൾ ഉണ്ടാവുമല്ലോ, സ്കൂളിൽ അധ്യാപകരുണ്ടാവും, അതിനുള്ള ആളുകൾക്ക് ഉണ്ടാവും, അവർക്ക് പരിശീലനം നൽകാവുന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
3: തീർച്ചയായിട്ടും, കാരണം ഇത് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടാവുന്നത്.
2: അപ്പം
3: അത് നമുക്ക് ആ ആദ്യ നിമിഷങ്ങളിൽ നമ്മൾ അതിനെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കും.
2: സമയം ഉണ്ടാവും അതിന്, മിനിമം ഇത്ര സമയത്ത്.
3: എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന്. അതുകൊണ്ട് CPR നമ്മൾ നിർബന്ധമായും എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചിരിക്കണം, അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം, കായിക അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം. അതുപോലെ
2: നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെ,
3: തീർച്ചയായിട്ടും. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാ മനുഷ്യരും കാർഡിയോ പൾമറി റെസസിറ്റേഷൻ, കാർഡിയക് മസാജ് കൊടുക്കാം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്.
2: അപ്പൊ
3: നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളിങ്ങനെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ അറിയാമെങ്കിൽ ആ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല,
2: പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
3: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പോയി പോവുക എന്ന് പറയുന്നത് മോശമല്ലേ.
2: അപ്പോൾ
3: ഇത് വളരെ ലളിതമായിട്ട് പഠിപ്പിക്കാം. അതുപോലെ തന്നെ അടുത്ത വേണ്ടുന്നത് AED നമ്മൾ ഡീഫിബ്രിലേറ്റർ ആണിത്. ഇത് എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്കൂളിലും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഇതേപോലെയുള്ള ഇവന്റ്സ് നടക്കുന്ന സമയത്ത് സ്പോർട്സ് റൂമിലോ ഫസ്റ്റ് എയ്ഡ് റൂമിലോ അല്ല വെക്കേണ്ടത്, അത് ആ സൈറ്റിൽ ഉണ്ടാവണം, ആ സ്ഥലത്ത് ഇതുണ്ടാവണം.
2: അവിടെ കപ്പൊക്കെ പ്രദർശിച്ച പോലെ തന്നെ ഇത് അവിടെ.
3: അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ടീം സജ്ജമായിരിക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ.
2: എന്താണ് ഒന്നുകൂടി AED എന്ന് പറഞ്ഞാൽ?
3: AED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയും. നമുക്ക് കാർഡിയാക് മസാജ് കൊണ്ട് അല്ലെങ്കിൽ CPR കൊണ്ട് നമുക്ക് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത
2: ഒരു
3: ഘട്ടം വരുമ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നതാണ് ഈ AED. നമ്മൾ പിന്നെ ഡീഫിബ്രിലേഷൻ എന്ന് പറയും.
2: ഓക്കെ ഓക്കെ. ഇവിടെ ശ്രോതാക്കളോടത്ത് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. മറ്റൊരു അവസരത്തിൽ നമുക്ക് ഈ CPRനെ കുറിച്ചിട്ടും AED യെ കുറിച്ചിട്ടും നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ വളരെ ബ്രീഫായിട്ട്, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഇനി ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണ രീതിയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗവും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നാണ്?
3: ഇത് വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഇത് മറ്റൊരു വിഷയമാണ്. ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതകളിനകത്തേക്ക് വരും ഈ കാരണങ്ങൾ.
2: അതിപ്പോ കുട്ടികൾ ഇപ്പോ ഡിജിറ്റൽ നന്നായി ഈ ഉപകരണങ്ങൾ മൊബൈൽ നന്നായി ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കും വരൂലേ?
3: അല്ല, അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാലക്രമേണ വരുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് വരുന്നതാണ്.
2: കാലങ്ങൾക്ക്
3: ശേഷം നമ്മൾ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന ഹാർട്ട് അറ്റാക്ക് ആണത്. അത് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗങ്ങൾ വരുന്നതിന്റെ കാരണമാണ്. ഈ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നതിന് ഇതൊരു റീസൺ അല്ല.
2: പല രക്ഷിതാക്കളും പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ, പഠനഭാരം കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പരീക്ഷ പേടിച്ചതുകൊണ്ടോ ഈ കോമ്പറ്റീഷൻ, അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷൻ, സാരതമ്യ പഠനതൊക്കെ കുട്ടികൾക്കുള്ള മാനസിക സമ്മർദ്ദം കാരണം ഈ അസുഖം വരുമോ എന്നാണ് ചോദ്യം.
3: വരാം, ഇത് സംഭവിക്കാം. കാരണം നമുക്ക് വളരെയധികം ടെൻഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഈ ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ രണ്ട് ഹോർമോൺ, അഡ്രിനാലിൻ അതുപോലെ കോർട്ടിസോൾ, ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുകയും ഇതുമൂലം നമ്മുടെ BP കൂടാനും അതുപോലെ ഹാർട്ട് റേറ്റ് കൂടാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്.
2: ഉണ്ടല്ലേ. ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ അതിന്റെ മറ്റൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്, സ്കൂളുകളിലും സ്പോർട്സ് ഗ്രൗണ്ടുകളിലും AED പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അത് ഡോക്ടർ
3: ഓൾറെഡി പറഞ്ഞു. ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇത് വലിയൊരു കാര്യമല്ല. വളരെ നിസ്സാരമായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാളെ CPRഉം AED ചെയ്യാനും നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് സ്കൂളിൽ, അതിനുള്ള സ്കൂളല്ല എല്ലാ ജനങ്ങളും ഇത് അറിഞ്ഞിരിക്കണം. AED ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയം നമ്മുടെ കയ്യിൽ AED ഉണ്ടാവില്ല. പക്ഷെ CPR കൊടുക്കാൻ നമുക്ക് സാധിക്കും. നിർബന്ധമായിട്ട് എല്ലാ വ്യക്തികളും ഇത് പഠിച്ചിരിക്കണം.
2: അപ്പൊ ഇനി ഡോക്ടറോട് പറയാനുള്ളത്, ശ്രോതാക്കളോട് ഇതിന്റെ ഒരു ഇതിൽ ബേജാറാവാനില്ലെന്നും ഇതിന്റെ ഒരു ചുരുക്കം ഒന്ന് മൊത്തത്തിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും നമ്മുടെ ശ്രോതാക്കൾക്ക്.
3: അല്ല, എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ എത്രയോ കാലം ആയി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയും കാലത്തിനുള്ളിൽ ഞാൻ എടുത്ത ECG-യെക്കാട്ടിലും കൂടുതൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു അവയർനെസ് നല്ലതാണ്, പക്ഷെ വളരെയധികം പേടിച്ചിട്ടാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും വരുന്നത്. പേടിക്കണ്ട, പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള നല്ലൊരു ഫിറ്റ്നസ്, അത് വെറുതെ ഡോക്ടറെ കണ്ടിട്ട് എഴുതി മേടിച്ചാൽ പോരാ, അതുപോലെ കറക്റ്റായിട്ട് ECG ഒക്കെ എടുത്ത് എല്ലാ ടെസ്റ്റും ചെയ്ത് ആവശ്യമുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ എടുത്തിരിക്കണം. അപ്പം നമുക്ക് കുറേയധികം അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
2: അതിൻ്റെ പ്രായം ഒരു ഇത്ര വയസ്സ്, 5 വയസ്സ് അങ്ങനെ പ്രായം വല്ലതും ഉണ്ടോ?
3: ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൗമാരക്കാരിലാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അപ്പം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണല്ലോ ഈ വിഗറസ് എക്സസൈസ് അല്ലെങ്കിൽ അതുപോലുള്ള ഗെയിംസിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം അവർ നിർബന്ധമായിട്ടും ഒരു സ്ക്രീനിങ്ങിലൂടെ കടന്നു പോകണം. ECG നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഒരു ഡോക്ടറെ നിർബന്ധമായിട്ട് കണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളകത്ത് ഏർപ്പെടുത്താൻ പാടുള്ളൂ സ്കൂൾ അധികൃതർ.
2: ഇപ്പോൾ ഡോക്ടർ നമ്മളോട് സംസാരിച്ച വിഷയം വളരെ വ്യക്തമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു ശ്രദ്ധ വേണം. അത് പിന്നെ പഴയ പോലെ നമ്മളങ്ങനെ ഒഴിവാക്കി വിട്ടാൽ പോരാ. ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും അതൊക്കെ അത് ഡോക്ടർ ഇപ്പോൾ ഒരു ചെറിയ സൂചന ഇവിടെ തന്നു.
3: അത് നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. സാധാരണ കുറച്ച് ഇപ്പം ഈ ഒരു മാസമായിട്ട് കാണുന്നില്ല, അതിനു മുമ്പ് കുഞ്ഞുങ്ങൾ ഭയങ്കര ക്ഷീണമാണ്, പിന്നെ ഇറങ്ങുന്ന അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആദ്യം ഒരു ശകാരമാണ് പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് വരുന്നത്. ശരിക്കും ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്, നീ മൊബൈൽ നോക്കിയിരുന്നിട്ടാണ്, നീ രാത്രി മുഴുവൻ സിനിമ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്നിട്ടാണ് എന്ന് പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കാതെ ഇത് ഒന്ന് കാര്യമായിട്ട് എടുക്കുക. ചിലപ്പോൾ ഇത് ആവാം, ആവാതിരിക്കാം. ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് അറിഞ്ഞിരിക്കുന്നല്ലേ ഏറ്റവും വലിയ ഭാഗ്യം.
2: വളരെയധികം സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതിൽ. താങ്കൾക്ക് പീസ് റേഡിയോ മാനേജ്മെന്റ് നന്ദി അറിയിക്കുകയാണ്. ഇനിയും മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
3: അതുപോലെ തന്നെ ഇതുപോലൊരു നല്ലൊരു ടോപ്പിക് സംസാരിക്കാൻ എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം.
2: താങ്ക് യു.
0: ആരോഗ്യവിചാരത്തിൽ എന്നത്തെയും പോലെ നല്ല മനോഹരമായ വളരെ ശക്തമായ കണ്ടന്റ് തന്നെ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു.
1: ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നിസ്കാരശേഷമുള്ള പ്രാർത്ഥനകളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിൽ. ഇന്നും നിസ്കാരശേഷമുള്ള പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം, അതിൻ്റെ 12-ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിൽ.
0: സഫീർ അൽഹിക്കമി ജോയിൻ ചെയ്യുന്നു, നമുക്ക് അദ്ദേഹത്തെ കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ പറഞ്ഞു വരുന്നത്. നമ്മൾ 5 നേരം നമസ്കാരങ്ങളിൽ സുബഹിൻ്റെയും മഗരിബിൻ്റെയും ശേഷം മാത്രം ചൊല്ലേണ്ടതായ ഒരു ദിക്റാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആ ദിക്റ് അല്പം വലുതാണെങ്കിലും മിക്ക ആളുകൾക്കും ഇതിൻ്റെ ഭൂരിഭാഗം പദങ്ങളും അറിയാവുന്നതിനാൽ ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ ഈ പ്രാർത്ഥന മുഴുവൻ, ഈ ദിക്ർ മുഴുവൻ നമുക്ക് പഠിക്കാം. ദിക്ർ ഇപ്രകാരമാണ്: ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സാധാരണ നമുക്ക് പരിചയമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നത്. എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലി 100 തികക്കാൻ നമ്മൾ ഈ ദിക്ർ ചൊല്ലാറുണ്ട്. ഇവിടെ ആ ദിക്റിൻ്റെ കൂടെ വലഹുൽ ഹംദ് എന്നതിന് ശേഷം യുഹ്യി വയുമീതു, യുഹ്യി അവിടെ യുഹ്യി യാ കഴിഞ്ഞ് പിന്നീട് ഹാ ആണ്, അതിനുശേഷം നീട്ടം ഉള്ള ദീർഘമുള്ള യാ ആണ് അതിന് ശേഷമുള്ളത്. യുഹ്യി ഹാഇന് സുക്കൂനാണ്, പിന്നീട് കസറുള്ള യാ ആണ്, അതിനുശേഷം ദീർഘിപ്പിക്കാനുള്ള യാ ആണ്. യുഹ്യി എന്നല്ല, യുഹ്യി ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുഹ്യി വയുമീതു, അത് മാത്രമാണ് അധികമായി നമുക്ക് ഈ ദിക്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആ ദിക്റ് നമ്മൾ കൃത്യമായി പഠിക്കുക. ഒരിക്കൽ കൂടി ഞാൻ ഉച്ചരിക്കാം: ലാ ഇലാഹ ഇല്ലല്ലാഹ് وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എന്താണ് നമ്മൾ ചൊല്ലുന്നത്? ല ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വഹ്ദഹു, അവൻ ഏകനാകുന്നു. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്ക്, സകല പരമാധികാരവും അല്ലാഹുവിനുള്ളതാകുന്നു. വലഹുൽ ഹംദ്, എല്ലാ സ്തുതിയും അല്ലാഹുവിനുള്ളതാകുന്നു. യുഹ്യി വയുമീത്തു, അവനാണ് ജീവിപ്പിക്കുന്നതും അവൻ തന്നെയാണ് നമ്മെ മരിപ്പിക്കുന്നതും. വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അവനെല്ലാറ്റിനും കഴിവുള്ളവനുമാകുന്നു എന്ന ഈ ദിക്ര് നമ്മൾ പഠിക്കുക. 10 തവണയാണ് സുബ്ഹി നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ശേഷം ഈ ദിക്ര് ചൊല്ലേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ദിക്ര് പഠിച്ച് ശീലമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ ദിക്ര് ചൊല്ലേണ്ടതില്ല. സുബ്ഹിൻ്റെയും മഗ്രിബിൻ്റെയും ശേഷം മാത്രമാണ് ചൊല്ലേണ്ടത്, അതും 10 തവണയാണ് ചൊല്ലേണ്ടത് എന്നത് ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി ഞാൻ ഈ ദിക്ര് ചൊല്ലാം, നിങ്ങൾ കൂടെ ഏറ്റുപറയുക. ലാ ഇലാഹ ഇല്ലല്ലാ, വഹ്ദഹു ലാ ശരീക ലഹ്, ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, യുഹ്യി വയുമീത്, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. പ്രാർത്ഥന പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പ്രാർത്ഥനകൾ അല്പം ഭാഗങ്ങളായി മുറിച്ചു മുറിച്ച് മനസ്സിലാക്കി അർത്ഥങ്ങൾ പഠിച്ച് അതിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങി നമ്മൾ ഓരോ പ്രാർത്ഥനകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥനകൾ പ്രാവർത്തികമാക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്.
0: ഒരാൾ കഴിഞ്ഞ ദിവസം തന്നെ തൊട്ടടുത്ത ദിവസമല്ല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ അറബി ടെക്സ്റ്റ് ഈ കോഴ്സിലൊക്കെ ഉള്ള പോലെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. അപ്പോൾ അതെന്തേന്ന് വെച്ചാണ്, അല്ല നമുക്കത് ഒറ്റത്തവണ കേട്ടു പോകുമ്പോൾ പറ്റണില്ല, എൻ്റെ ഉമ്മ അങ്ങനെ ഓരോന്ന് നിർത്തി നിർത്തി നിർത്തി എഴുതിയെടുക്കലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സംഘടനാ പ്രവർത്തകനും എൻ്റെ സുഹൃത്തും ആയതുകൊണ്ട് അടുത്ത് കിട്ടിയാൽ ഞാനൊക്കൊന്ന് തരുമായിരുന്നു പറഞ്ഞു. ഞാൻ മൂപ്പരോട് ഒറ്റയടി തരുമായിരുന്നു എന്ന് പറഞ്ഞു. അതെന്തേന്ന് വെച്ചു, ഓൾറെഡി ഈ സംഗതിയൊക്കെ ജമീലുണ്ട്. ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്നുള്ളൊരു ആപ്പുണ്ട്, പ്ലേ സ്റ്റോറിലുണ്ട്, ആപ്പ് സ്റ്റോറിലുണ്ട്. ഡൗൺലോഡ് ചെയ്താൽ ആ ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കിയതിൻ്റെ ശേഷം എൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് റൈറ്റ് സൈഡിൽ അസ്കാർ എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പോലെ പിടിക്കുന്ന ഒരു എംബ്ലുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊട്ടെടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രാർത്ഥനകളും സ്വഹീഹായ പ്രാർത്ഥനകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ റേഡിയോ ഒന്ന് കേൾക്കണ ഏത് പ്രാർത്ഥന അവിടുന്ന് കിട്ടും. മാത്രമല്ല പീസ് റേഡിയോയിലെ മുഴുവൻ എപ്പിസോഡുകളും പ്രാർത്ഥനയുമായി റിലേറ്റ് ചെയ്ത കംപ്ലീറ്റ് എപ്പിസോഡുകളും നമുക്ക് ജമീൽ ഓൺലൈൻ ലൈബ്രറിയിൽ പിന്നെയും പിന്നെയും കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ അതും കിട്ടും. ഹിഫ്ലാക്കാനൊക്കെ വണ്ടിയിൽ അങ്ങനെ തുറന്നിച്ച് പോയാൽ മതി ഇൻഷാല്ലാ.
1: ഓക്കെ, അപ്പോൾ ഇനി കുട്ടികളുടെ പ്രോഗ്രാമിലേക്ക് പോകുന്നു. പൂമരത്തണലിൽ
0: അവതാരകൻ സുബൈർ സലഫിയാണ്.
1: ഖുർആൻ പാരായണം എന്നതാണ് ഇന്നത്തെ പൂമരത്തണലിൻ്റെ വിഷയം. അപ്പോൾ പൂമരത്തണലിൽ കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പൂമരത്തണലിൽ എന്ന കുട്ടികൾക്കു വേണ്ടിയുള്ള പീസ് റേഡിയോയുടെ ഈ സംരംഭത്തിൽ നിരവധി കാര്യങ്ങളായി പല എപ്പിസോഡുകളായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചിന്തയിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ഉണർത്തലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ സ്കൂളിലെയും മദ്രസയിലെയുമായി പല പുസ്തകങ്ങളും വായിക്കാറുണ്ട്. ലോകത്ത് ടൺ കണക്കിന് പുസ്തകങ്ങൾ സൂക്ഷിപ്പുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും കടകളിലും അങ്ങാടികളിലുമൊക്കെ ചെന്ന് പല ബുക്കുകളും മേടിച്ച് വായിക്കാറുമുണ്ട്. എന്നാലും അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി ഇറക്കിത്തന്ന, ആകാശലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിത്തന്ന, ഒരു മലക്കിലൂടെ പ്രവാചകനു കൈമാറിക്കൊടുത്ത ഈ അമൂല്യ ഗ്രന്ഥം നമ്മൾ അതുപോലെ വായിക്കാറുണ്ടോ? കഥകളായി, സംഭവങ്ങളായി, ചരിത്രങ്ങളായി, ഗുണപാഠങ്ങളായി, ഉപദേശങ്ങളായി എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ടായിട്ട് നമ്മൾ അതിനെ പരിഗണിക്കാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കേണ്ടതല്ലേ? സത്യത്തിൽ എന്താണ് വിശുദ്ധ ഖുർആൻ? അൽ ഖുർആനു കലാമുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. മദ്രസയിലൊക്കെ നമ്മൾ ഉപദേശമായി കൊടുക്കുന്ന ഒരു വാക്കാണ്. അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ് ഖുർആൻ. ഈ ഖുർആൻ തന്നെയും പറയുന്നുണ്ട് ഇത് നൂറാണ്, ഒരു പ്രകാശമാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ വെളിച്ചമെന്നത്. എന്നാൽ ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ ഒരു വെളിച്ചമായി അള്ളാഹു തന്നതാണ്. ഹുദൻ, അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞത് ഇത് സന്മാർഗമാണ്, നല്ല ഒരു വഴി കാണിക്കുന്ന ഒരു വഴികാട്ടിയാണ് നമ്മുടെ മുമ്പിൽ. മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ ഇതിനെപ്പറ്റി പറയാറുണ്ട്. നമ്മളൊക്കെ വായിക്കുന്ന കുറേ ബുക്സുകൾക്കിടയിൽ നിന്ന് നമ്മുടെ ഷെൽഫിലും മലമാറയിലുമൊക്കെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഖുർആനിന് വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ഓതിക്കഴിഞ്ഞാൽ വായിക്കുമ്പോൾ തന്നെയും അതിന് നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്നതാണ്. അതിൻ്റെ അർത്ഥമോ ആശയമോ സംഭവമോ ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും അതിൻ്റെ പാരായണത്തിന് പോലും നമുക്ക് പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരമൊരു വിഷയത്തിൽ ഈ വിശുദ്ധ ഖുർആൻ ഓതുന്ന വിശ്വാസികളും ഉണ്ടാകും, ഓതാത്ത വിശ്വാസികളും ഉണ്ടാകും. ഖുർആൻ ഓതുന്ന വിശ്വാസികളെക്കുറിച്ച് പറയുന്നത് രീഹുഹ തൊയ്യിബുൻ വ ത്വഅമുഹ തൊയ്യിബുൻ, ഒരു മധുര നാരങ്ങയെ പോലെയാണ് ഉത്തുറുജ എന്ന് പറയും, നല്ല ഓറഞ്ച് പോലെ മധുര നാരങ്ങയെ പോലെയാണ് ഖുർആൻ ഓതുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ. കാരണം രീഹുഹ തൊയ്യിബുൻ, അതിന് നല്ല മണമുണ്ടാവും, വ ത്വഅമുഹ തൊയ്യിബുൻ, അതിൻ്റെ രുചിയും നല്ല ഗുണമായിരിക്കും. ഖുർആൻ ഓതുന്ന വിശ്വാസിക്ക് അങ്ങനെയാണ്, അവർ അതിൻ്റെ ഒരു മണവും രുചിയും എല്ലാം കൊണ്ടും തൊയ്യിബായ ഒരാളായി മാറുന്നത് അവൻ്റെ ഖുർആൻ പാരായണം ഉണ്ടെങ്കിലാണ്. എന്നാൽ ഖുർആനൊന്നും ഓതൂല, നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, മറ്റെല്ലാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ഖുർആൻ ഓതാത്ത വിശ്വാസി ഒരു തമ്രത്ത് പോലെയാണ്, ഈത്തപ്പഴം പോലെയാണ്. ലാ റീഹ ലഹ, അതിന് പ്രത്യേകിച്ചൊരു മണമൊന്നുമില്ല. പക്ഷേ വ ത്വഅമുഹ തൊയ്യിബുൻ, ഈത്തപ്പഴത്തിൻ്റെ രുചി നല്ലതാണ്. അതുപോലെയാണ് ഖുർആൻ ഓതാതിരിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെയും അവസ്ഥയായി മാറുന്നത്. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയെത്ര അക്ഷരങ്ങളാണ് നമ്മൾ ഒരു അഊദ് ഓതുമ്പോൾ, ഒരു ബിസ്മി ഓതുമ്പോൾ, ജസ്റ്റ് സൂറ ഇഖ്ലാസ് ഒന്ന് ഓതുമ്പോൾ തന്നെ എത്ര പദങ്ങൾ നമ്മൾ ഉച്ചരിച്ചു പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എത്ര അക്ഷരങ്ങൾ കടന്നു വന്നു. ഒരു ഹർഫിന്, ഒരക്ഷരത്തിന് പ്രതിഫലമുണ്ട്. അത് പത്തിരട്ടി വരെ പ്രതിഫലം നൽകുന്നു. നോക്കൂ നിങ്ങൾ, ആ ഓതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മുടെ നാവ് കളവ് പറയുന്നില്ല, അതുപോലെ ഗീബത്തും ഒഴിവാകുന്നു, നമീമത്തും പരദൂഷണങ്ങളും ആളുകളെ ഉപദ്രവിക്കുന്ന രൂപത്തിലുള്ള സംസാര രീതികളും ഒക്കെ നമ്മൾ മാറി രക്ഷപ്പെടുകയും ചെയ്യുന്നു. നമുക്ക് ഇരട്ടിയായി പത്തിരട്ടിയായി വരെ പ്രതിഫലം ലഭിക്കാനും സാധ്യമാകുന്നു. അതുപോലെ തന്നെ വനസലത്ത് അലൈഹിമു സക്കീന വ ഖശിയതുഹുമു റഹ്മ വ ഹഫ്ഫതുഹുമുൽ മലായിക വ ദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ. പള്ളിയിലൊക്കെ പോയി ഇരുന്നിട്ടാണ് നമ്മൾ ഖുർആൻ ഓതുന്നതെങ്കിൽ അവിടെ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ സമാധാനത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരികയും നമ്മെ കാരുണ്യം കൊണ്ട് മൂടുകയും അതുപോലെ അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹു നമ്മളെപ്പറ്റി പറയുകയും ചെയ്യും, അത്രയും ഇഷ്ടമാണ് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് പറയുന്നുണ്ട് അബൂ ഹുറൈറ, തഅല്ലമിൽ ഖുർആൻ, നീ ഖുർആൻ പഠിക്കുക. വഅല്ലിമുഹു നാസ്, നീ അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്ക്. ഹത്താ യതീകൽ മൗത്, നിനക്ക് മരണം വരുന്നതുവരെ. അദ്ദേഹം ആ ഉപദേശം പാലിച്ചുകൊണ്ട് ചെയ്യാറുണ്ടല്ലോ. 6000-ലേറെ വരുന്ന ആയത്തുകളുണ്ടല്ലോ, 114 സൂറകളുണ്ടല്ലോ. അതിലേറ്റവും അവസാനത്തെ ഒരു ജുസ് നമ്മുടെ പ്രായം അനുസരിച്ച് നമ്മൾ നോക്കൂ, അമ്മ ജുസ് 38 സൂറകളുണ്ട്, 636 ആയത്തുകൾ അതിലുണ്ടല്ലോ. എത്ര പേർക്ക് അത് നന്നായി ഓതുവാനും ഹിഫ്ളാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനോട് നമുക്ക് 4 പ്രധാനപ്പെട്ട ബാധ്യതകളുണ്ട്. അതിലൊന്ന് ഖുർആന് നന്നായി ഓതുക എന്നതാണ്. ഖുർആൻ നന്നായി ഓതുക, പാരായണം ചെയ്യുക എന്നതാണ്. അവിടെ നമ്മൾ ഖുർആൻ്റെ ഓരോ അക്ഷരങ്ങളുടെ പ്രതിഫലം പറഞ്ഞ പോലെ തന്നെ അത് വളരെ സ്വരഭംഗിയോടുകൂടെ ഈണത്തോടുകൂടെ പാരായണം ചെയ്യുക എന്നത് നമ്മുടെ മുമ്പിൽ ബാധ്യതയാണ്. വിശ്വാസികൾ അത് ചെയ്യേണ്ടതുണ്ട്. വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആനിലെ പല ആയത്തുകളിലും കാണുന്നതാണ്. സ്വരഭംഗിയോടെ ആസ്വാദനത്തോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യുക. യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ. അങ്ങനെയുള്ള പല പ്രയോഗങ്ങൾ കാണുന്നു. അവിടെയെല്ലാം ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾക്കൊരു ബാധ്യതയുള്ളത് തഅല്ലുമാണ്, ഖുർആൻ പഠിക്കലാണ്. പല ആളുകളും അത് ഓതിയിട്ടുണ്ടാകാം, അത് ഹിഫ്ളുണ്ടാകാം, എങ്കിലും എന്താണ് നമ്മൾ ഓതുന്ന ആയത്തിൻ്റെ ആശയമെന്നും അതിലെന്തൊക്കെയാണ് പറയുന്നത് എന്നും ഓർക്കാതെ വെറുതെ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതുപോരാ, നമ്മൾ ആ ഗ്രന്ഥം പഠിക്കേണ്ടവരാണ്. ഖുർആൻ പഠിക്കുന്നവനും അത് പഠിപ്പിക്കുന്നവനുമാണ് സമൂഹത്തിലെ ഏറ്റവും ഉത്തമൻ. ഒന്നുകിൽ നമ്മളൊരു പഠിക്കുന്ന കുട്ടിയാകണം, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകനാവണം. അവനാണ് ഏറ്റവും സമൂഹത്തിലെ ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഉസ്മാൻ റളിയല്ലാഹുവിനെ ഉദ്ധരിക്കുന്ന ഹദീസ് നമ്മളെല്ലാം കേട്ടവരാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും കൂടെ നമ്മൾ സമയം കണ്ടെത്തുകയും അത്തരം സന്ദർഭങ്ങൾ പുസ്തകങ്ങളിലൂടെ, പരിഭാഷകളിലൂടെ, ഖുർആൻ പഠന സംവിധാനങ്ങളിലൂടെ, ക്ലാസ്സുകളിലൂടെ നമ്മളത് ഉപയോഗപ്പെടുത്തണം. മൂന്നാമത് നമ്മുടെ ഒരു ബാധ്യതയായി പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അമലു ബിഹി, ആ ഖുർആനിലുള്ള പഠിക്കുന്ന നമ്മൾ പഠിച്ച ആശയങ്ങളെ പ്രവർത്തിക്കുക എന്നതാണ്. ഖുർആൻ പറയുന്നു മദ്യപിക്കരുത്, നമ്മൾ മദ്യപിക്കാൻ പാടില്ല. ശിർക്ക് ചെയ്യരുത്, ശിർക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ ഖുർആൻ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു. അഖീമുസ്സലാത്തു സക്കാത്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ ഒരു കൽപ്പനയെ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ എന്നർത്ഥം. അതുപോലെ തന്നെ വദ്ദഅവത്തു ഇലൈഹി, മറ്റൊന്ന് ഉത്തരവാദിത്വം, നാലാമത്തേത് ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്താൻ ജനങ്ങളെ ഖുർആനിലേക്ക് ക്ഷണിക്കുക. ഖുർആൻ പഠിക്കുക, ഖുർആനിൻ്റെ ആശയങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ആളുകളെ അതിലേക്ക് ക്ഷണിക്കുക എന്നതുകൂടെ നമ്മുടെ ഒരു ബാധ്യതയായി നമ്മൾ കാണേണ്ടതുണ്ട്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി വലിയ ജിഹാദ് നിങ്ങൾ ചെയ്യുക എന്നത് ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. അത് ഖുർആനിനെ സമൂഹത്തിൽ എത്തിക്കുകയും ഇത് മുഴുവൻ മനുഷ്യരോടുമുള്ള അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഇത് മനുഷ്യരോടുള്ള, അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു. ഒരു ആയത്തിൽ കാണുന്നത് ഖുർആനെ പറ്റി പറഞ്ഞപ്പോൾ പോലും വിശദീകരിച്ചത് യാ

يا أيها الناس മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും, നിങ്ങളെ പടച്ച, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉപദേശമാണിത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശിഫ ലഭിക്കുന്ന ഉപദേശങ്ങളും തത്വങ്ങളും ആയത്തുകളുമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. മനസ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, മനസ്സിന് ഒരുപാട് രോഗങ്ങളുണ്ടാകും. ശരീരത്തിന്, കയ്യിന്, കാലിന്, തലക്കൊക്കെ രോഗം വരുന്നത് പോലെ ഹൃദയത്തിന് രോഗം വരും. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇബ്രാഹീമുൽ ഖവാസ് എന്ന് പറയുന്ന ഒരു പഴയകാല പണ്ഡിതൻ, അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ കൽബിന് എന്തെങ്കിലും ഹൃദയത്തിന് രോഗം വരികയാണെങ്കിൽ നിങ്ങൾ ചികിത്സിക്കണം. അതിൻ്റെ ഒരു ചികിത്സാ രീതിയാണ് അഞ്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ ഒന്ന് നമ്മളെ വിഷയവുമായി ബന്ധമുള്ളത് പറയാം. ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കുള്ള ചികിത്സയാണ്, ഔഷധമാണ് ഖിറാഅത്തുൽ ഖുർആനി വ തദബ്ബുരിഹ, ഖുർആൻ നന്നായി ഓതുക, അതിനെപ്പറ്റി ചിന്തിക്കുക, അതിൻ്റെ അർത്ഥാശയങ്ങളെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിന് കുറേ സമാധാനമായിരിക്കും. 10 മിനിറ്റ് നേരം ഇരുന്ന് ഖുർആൻ ഓതി, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ക്ലാസ്സിൽ പോയി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും ഹൃദയത്തിന് കിട്ടുന്ന ഒരു ആശ്വാസവും നമ്മൾ ഒരാളോടും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളും അള്ളാഹുവിൻ്റെ ഖുർആനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ പഠിക്കണം നമ്മൾ. സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലഖ് വന്നാസ്, മുഅവ്വിദാത്ത് എന്നാണ് അറിയപ്പെടുക. ആയത്തുൽ കുർസി, ആമന റസൂൽ, സൂറത്തുൽ മുൽഖ്, ഇതൊക്കെ ഒരു മുസ്ലിമിന് നിത്യം എന്നും ഓതേണ്ട ആവശ്യമുള്ള സൂറകളാണ്. എന്തുകൊണ്ടാണ്? അൽഫാത്തിഹയും ഇഖ്ലാസും ഫലഖും നാസുമൊക്കെ നമസ്കാര ശേഷമാണെങ്കിലും കിടക്കുന്നതിൻ്റെ മുമ്പാണെങ്കിലും മറ്റു രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെ പല സന്ദർഭങ്ങളിലും പാരായണം ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ്. ആയത്തുൽ കുർസിയാണെങ്കിൽ നിത്യവും 5 നേരം നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ ഓതാറുണ്ട്. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചുരുങ്ങിയതിൽ 6 തവണയെങ്കിലും അത് ഓതേണ്ടതുണ്ട്. ആമന റസൂൽ ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ അത് മാത്രം മതി എന്ന് പഠിപ്പിച്ച ഹദീസ് ഉണ്ട്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. സൂറത്തുൽ മുൽക്ക് പ്രവാചകൻ രാത്രിയിൽ ഓതാറുണ്ടെന്നും അത് ഓതുന്ന ആളുകൾക്ക് ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്നും ഹദീസിൽ വന്നത്. അപ്പോൾ ഇതോ ഈ സൂറത്തുകളെങ്കിലും നിത്യമായി നമുക്ക് ആവശ്യമുള്ളതല്ലേ? അതെങ്കിലും നമ്മളൊക്കെ നിത്യം ഓതാനും പഠിക്കാനും സന്നദ്ധരാവേണ്ടതുണ്ട്. മാത്രമല്ല, ഇനി നമ്മൾ മരിച്ചാലും നമ്മുടെ ഖുർആനുമായുള്ള ബന്ധം നോക്കൂ. നിങ്ങൾ മരിച്ച് നമ്മളെയൊക്കെ കൊണ്ടുപോയി ഖബറിലിറക്കി വെച്ച് കഴിഞ്ഞാൽ മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുമെന്നത് പ്രവാചകർ പഠിപ്പിച്ചതല്ലേ? അതിലൊരു ചോദ്യം എന്താണ്? മൻ ഇമാമുക്ക, ആരാണ് നിന്റെ ഇമാമ് എന്നാണ്. ആരാണ് നിന്റെ ഇമാമ്? നിന്നെ ഏതടിസ്ഥാനത്തിലാണ് ദുനിയാവ് നയിച്ചത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ ദുനിയാവിൽ പ്രവർത്തിച്ചത്? അപ്പോൾ നല്ലപോലെ ഖുർആനുമായി ഓതിയും പഠിച്ചും പ്രവർത്തിച്ചും ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പറയുമത്രേ, അൽ ഖുർആനു ഇമാമീ, ഖുർആനാണ് എൻ്റെ ഇമാമ് എന്ന്. നമുക്കത് പറയാൻ കഴിയണമെങ്കിൽ ഒരു പക്ഷെ ഇപ്പം ചോദിച്ചാൽ നമുക്ക് ഇപ്പം ഇത് പറയാൻ കഴിയും. പക്ഷെ ഖബറിൽ അതിന് മറുപടി പറയാൻ കഴിയുന്നത് അതുമായി ബന്ധമുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും, അല്ലേ? ഇനി ഖബർ മാത്രമല്ല, പരലോകത്ത് എത്തിപ്പെടുകയാണ്. പരലോകത്ത് നമുക്കൊക്കെ നമ്മളറിയാം, നമ്മുടെ കർമ്മങ്ങളൊക്കെ പരിശോധിക്കുകയും നന്മ തിന്മകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന അന്ന് ഒരു നമുക്കൊരു റെക്കമെൻഡ് പറയാൻ വിശുദ്ധ ഖുർആൻ വരുമെന്നാണ്. എന്താണ് പറയുന്നത്? അള്ളാഹുവേ, ഞാൻ കാരണമാണ് അവൻ ഒരുപാട് രാത്രിയിൽ ഉറക്കമൊഴിച്ചത്, അതുകൊണ്ട് അവൻ്റെ കാര്യം പരിഗണിക്കണമെന്ന രൂപത്തിൽ ഖുർആനുമായി ബന്ധമുള്ള ആളുകൾക്കു വേണ്ടി ഷഫാഅത്ത് നടത്തുമെന്നാണ്. നമുക്കത് വേണ്ടേ? പരലോകത്ത് നമ്മെ രക്ഷിക്കാൻ, പരലോകത്ത് നമ്മെ സഹായിക്കാൻ ആരുമാരുമില്ലാത്ത ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് വേണ്ടി ഷഫാഅത്ത് നടത്തുന്നു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധമുണ്ടാവുക എന്ന ആളുകൾക്ക് മാത്രമാണ്. പരലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കുന്നത് ഖുർആൻ ഓതുന്ന ആളുകൾക്ക് പ്രത്യേകമായ പരിഗണനയാണ്. പ്രിയപ്പെട്ടവരെ, പരലോകത്ത് നമ്മുടെ സൽക്രമങ്ങളും നമ്മുടെ തിന്മകളും നന്മകളൊക്കെ തൂക്കി നോക്കുമല്ലോ. ആ തൂക്കുന്ന തുലാസിൽ കനം കൂടുന്ന അമലുകളാണ് നമുക്ക് ആവശ്യം. അങ്ങനെ കനം കൂട്ടുന്ന ഒരു അമലാണ് പരിശുദ്ധ ഖുർആൻ ഓതുക എന്ന രൂപവും അതുമായുള്ള ബന്ധവും. അതിൻ്റെ അവസാന ഭാഗത്ത് ഉലമാക്കന്മാർ പറയാറുണ്ട്, ദുനിയാവിൽ ഇത്ര ഇത്ര സൗഭാഗ്യങ്ങളുണ്ടായിട്ടും എത്രയോ സമയമുണ്ടായിട്ടും പലപ്പോഴും മദ്രസയിലും മറ്റുമൊക്കെ ഖുർആൻ പഠിക്കാനും കേൾക്കാനും ഹിഫ്ളാക്കാനും അവസരമുണ്ടായിട്ടും അതൊന്നും പരിഗണിക്കാതെ പരലോകത്ത് എത്തിപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനെക്കുറിച്ച് പരാതി പറയുന്ന ഒരു രംഗം വരുന്നുണ്ട്.
വക്കാല

0: ഗ്രഹിച്ചില്ലല്ലോ, ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് സ്വന്തം ഉമ്മത്തിനെക്കുറിച്ച് വിലപിക്കുന്ന ഒരു രംഗം ഇവിടെ വെച്ച് തന്നെയും പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആലോചിച്ചു നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ മധുരനാരങ്ങയാണോ അതോ ഈത്തപ്പഴമാണോ? ഓരോ അക്ഷരത്തിനും പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു നമുക്ക് എത്ര അക്ഷരത്തിൻ്റെ പ്രതിഫലം കിട്ടാൻ സാധ്യമാകുന്നു? മലക്കുകൾ ഇറങ്ങി വരികയും കാരുണ്യം കൊണ്ട് മൂടുകയും അതുപോലെ തന്നെ നമ്മെ അള്ളാഹു സ്മരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു നമുക്കങ്ങനെ ഒരു അവസരം പഠിക്കാൻ വേണ്ടി കിട്ടിയിട്ട് നമ്മൾ പള്ളിയിലൊക്കെ പോയിരുന്ന് പഠിക്കാറുണ്ടോ? നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ മാറാൻ ഇത് സഹായകമാകുമെന്ന് പറഞ്ഞു നമുക്കത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിത്യജീവിതത്തിൽ ഓതേണ്ട സൂറത്തുകൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടോ? നമ്മളത് പാരായണം ചെയ്യാറുണ്ടോ? ഖബറിന് ഉള്ളിൽ നിന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ നമ്മൾ വഴി അന്വേഷിച്ചിട്ടുണ്ടോ? പരലോകത്ത് നമുക്ക് വേണ്ടി ഷഫാഅത്ത് നടത്തുമോ വിശുദ്ധ ഖുർആൻ? പ്രവാചകൻ വിലപിക്കുന്ന കൂട്ടത്തിൽ നമ്മളും പെടുമോ എന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കുകയും നമ്മുടെ മദ്രസയിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ ഒഴിവുള്ള ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും നമ്മളൊരു അല്പസമയമെങ്കിലും ഖുർആനിനു വേണ്ടി സമയം കാണുകയും പഠിക്കുകയും വേണമെന്നത് നമ്മൾ ഓർക്കുക. ഇല്ല എങ്കിൽ നമ്മൾ തീരാ നഷ്ടത്തിലായിരിക്കും. അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്ന, പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരും. അമൂല്യമായ സമ്മാനമായി പടച്ച റബ്ബ് ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ട് മുഴുവൻ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക് നമ്മെ നയിക്കുന്നൊരു ഗ്രന്ഥം തന്നിട്ടത് പാരായണം ചെയ്തില്ലെങ്കിൽ, അതുമായി നമ്മൾ ബന്ധപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഈ ഒരു ഉപദേശമായി നൽകാനുള്ളത്. അള്ളാഹു നമ്മളെ അവൻ്റെ ഖുർആനുമായുള്ള ബന്ധം നിലനിർത്തുവാനും ഖുർആനിനെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന നല്ലവരായ മിടുക്കരായ വിദ്യാർത്ഥികളിൽ, കുട്ടികളിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വ ഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, വേദികളിൽ വളരെ മനോഹര ശബ്ദത്തിൽ നന്നായി പ്രഭാഷണം നടത്തുന്ന ആളാണ് സുബൈർ സലഫി. കുട്ടികൾക്കുള്ള പരിപാടിയിൽ അദ്ദേഹം ഭംഗിയായ കാര്യങ്ങൾ പറഞ്ഞുപോയി. ഖുർആൻ പാരായണത്തെക്കുറിച്ചുള്ള ഈയൊരു സെഷൻ മക്കളെ കേൾപ്പിക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കാം.
2: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിൻ്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ.
1: നുറുങ്ങുകളിൽ ഇന്ന് മുഹമ്മദ് അലി നമ്മളോടൊപ്പം ചേരുന്നു. മുഹമ്മദ് അലി നെടുവഞ്ചേരി, നമ്മുടെ ആങ്കർ.
4: ഹനീഫാറാമയിൽ രചിച്ച വൃദ്ധസദനം എന്ന രചനയുടെ ശബ്ദാവിഷ്കാരമാണ് മുഹമ്മദ് അലി നെടുവാഞ്ചേരിയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്.
1: മുഹമ്മദ് അലി നെടുവാഞ്ചേരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അദ്ദേഹത്തെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഞാൻ ഓർക്കുന്നത് അദ്ദേഹം പീസറുടെ തുടങ്ങുന്ന കാലത്ത് സീറോ സാധ്യത വിചാരിക്കപ്പെട്ടിരുന്ന ഒരാളാണ് ആങ്കറിങ്ങിൽ, സെൽഫായിട്ട്. അപ്പം പിന്നെ ചില കാര്യങ്ങളിലും ചില ആളുകളോടൊക്കെ നമ്മൾ ഭാഷയ്ക്ക് ഒന്ന് മാറ്റിയാൽ എന്ത് ചെയ്യും, ഒരു സ്റ്റുഡിയോയിലൊക്കെ കയറും, അതൊന്നും പറ്റില്ല, നിങ്ങൾ കയറണം.
4: സീറോ സാധ്യത വിചാരിച്ചാൽ മൂപ്പർ വിചാരിച്ചു ഇന്നെ കൊണ്ട് കഴിയൂല
1: കഴിയൂല. ഒപ്പര നല്ല സന്നദ്ധനാണ്, ഒപ്പര ശബ്ദം ചെറിയ ശബ്ദമാണ്. അപ്പൊ സന്നദ്ധന് ശബ്ദമില്ലെങ്കിലും നമുക്ക് ആവശ്യം സന്നദ്ധതയാണ്. ശബ്ദം ഇത്തിരി ചൊറുക്ക് കുറയുന്നേ ഉള്ളൂ. നമുക്കത് 24 hours നടത്തണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ പരിഗണനകൾ വെച്ചാണ് ആളുകൾ നമ്മളെ ലിസ്റ്റ് ചെയ്ത് അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് തള്ളിയിട്ടതാണ്. ഇപ്പൊ മൂപ്പരിവിടെ കൃത്യമായി വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. നമ്മളാണിപ്പോ അവതരണത്തിലൊക്കെ കുറച്ച് പിന്നിൽ. അപ്പം നിങ്ങൾ വിചാരിക്കും സാധാരണക്കാരുടെ പ്രശ്നമാണിതെന്ന്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഫറൂഖ് റോദത്തുലുൽ അറബി കോളേജിലാണ്
4: പഠനം നടത്തിയത്.
1: പിന്നെ വാപ്പ ഒരു സ്കോളറാണ്, ഉമ്മ

0: നല്ലൊരു പണ്ഡിതയാണ്. പിന്നെ ബ്രദേഴ്സ് ഉണ്ട്. ഒരു യു പി സ്കൂൾ നടത്താനുള്ള അത്രയും കുട്ടികളുള്ള ഒരു വീട്ടിലാണ്.
1: മാഷാല്ല
0: മാഷാല്ല മാഷാല്ല മാഷാല്ല മാഷാല്ല. അപ്പോൾ പക്ഷെ അദ്ദേഹം പ്രസംഗിക്കും, ഖുതുബ പറയുകയൊക്കെ ചെയ്യും. പീസ് റേഡിയോയിൽ വന്നാൽ മാത്രം എന്ത് ചെയ്യൂല, അവതരിപ്പിക്കാൻ കഴിയൂല. ക്യാമറൻ്റെ ഫിയറും പിന്നെ സ്റ്റുഡിയോ ഫിയറൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്. ഇപ്പോൾ വല്ല ലൈവിലൊക്കെ ഇടയിൽ നമുക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സമയത്ത് റിമൈൻഡർ ചെയ്യും, ഞാനും ഉണ്ടൂടെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അയാളുടെ പേര് തുടങ്ങുന്നത് എ എന്ന അക്ഷരം കൊണ്ടാണ്, അയാളുടെ പേര് അവസാനിക്കുന്നത് എൻ എന്ന അക്ഷരം കൊണ്ടാണ്. ശരി,
1: ഓക്കെ. അപ്പം നുറുങ്ങുകൾ ഏതായാലും കേൾക്കാം.
2: വൃദ്ധസദനം, രചന ഹനീഫ് ആറാം മൈൽ. വൃദ്ധസദനത്തിൻ്റെ മൂഖത നിറഞ്ഞ ഇടനാഴിയിലൂടെ അയാൾ നടന്നു. റമദാൻ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിൽ ഒന്നായിരുന്നു അന്ന്. അസ്ര നമസ്കാരത്തിൻ്റെ സമയത്താണ് അയാൾ നഗരത്തിലെത്തിയത്. വണ്ടിയിറങ്ങിയതിനോ അടുത്തുള്ള ഒരു സെലഫി പള്ളിയിൽ കയറി ജമാഅത്തോടെ നമസ്കാരം നിർവഹിച്ച് ഒരു ഓട്ടോ പിടിച്ചാണ് ഈ വൃദ്ധസദനത്തിലെത്തിയത്. ഇതൊരു മലയുടെ മുകളിലാണ്. പല ഓട്ടോക്കാരെ സമീപിച്ചിട്ടാണ് ഒരു ഓട്ടോക്കാരനെ കിട്ടിയത്. മല കയറുമ്പോൾ തന്നെ മനസ്സിലായി മറ്റു ഓട്ടോക്കാർ മടി കാണിച്ചതിൻ്റെ പൊരുൾ. എന്തായാലും ഇയാൾ വന്നത് സാമ്പത്തിക ലാഭം കൊതിച്ചല്ല, നന്മ വറ്റാത്തവർ പിന്നെയും ഉണ്ടെന്നോർത്ത് അയാൾക്ക് സന്തോഷം തോന്നി. കഴിഞ്ഞ 5 വർഷങ്ങളിലും ഇത്തരം യാത്രകൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇത്തരം സാഹസപ്പെട്ട യാത്ര ആദ്യമായാണ്. വഴി അയാൾക്ക് തടസ്സമായിരുന്നില്ല, ലക്ഷ്യം അത്രയേറെ പ്രിയപ്പെട്ടതായതുകൊണ്ട്. അയാൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടനാഴി അവസാനിക്കുന്നിടത്ത് ഒരു അടുക്കള, അതിനോടടുത്തേക്കാണ് അയാളെ അവിടുത്തെ ഒരന്തേവാസി കൊണ്ടുപോയത്. അയാളുടെ കൈകളിലുള്ള സഞ്ചികൾ നിറയെ പഴവർഗ്ഗങ്ങളും പലഹാരങ്ങളുമായിരുന്നു. അടുക്കളയിലെത്തിയപ്പോൾ അവിടെ കണ്ട വൃദ്ധ സ്ത്രീകളോട് അയാൾ സലാം പറഞ്ഞു. അവർ സലാം അടക്കുകയും കൗതുകത്തോടെ അയാളുടെ അരികിൽ വരികയും ചെയ്തു. അയാളുടെ കൈകളിൽ നിറഞ്ഞു നിൽക്കുന്ന സഞ്ചികൾ അവർ വാങ്ങി ഒരു ഭാഗത്തു വെച്ചു. ഇനി ഞാൻ അയാളുടെ കഥ പറഞ്ഞു തരട്ടെ. അയാളുടെ പേര് അബ്ദുൽ മുത്തലിബ്. പാലക്കാടിനോടടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് അയാൾ. അവിടെയൊരു ചെറിയ പലചരക്ക് കട നടത്തി ഉമ്മയും ഭാര്യയും 2 മക്കളുമടങ്ങുന്ന കുടുംബം. അവർ സമാധാനപൂർവം ജീവിതം നയിച്ചു വരവെയാണ് ഒരു പ്രളയകാലം വന്നത്. 6 വർഷത്തിനു മുമ്പുള്ള ഒരു പ്രളയകാലത്തിൻ്റെ ബാക്കിപത്രമാണ് അയാൾ. ആ പ്രളയത്തിനൊടുവിൽ അയാളുടെ ഭാര്യയുടെയും മയ്യത്തുകൾ കണ്ടുകിട്ടി. എന്നാൽ ഉമ്മയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നത് ഇന്നും അജ്ഞാതമാണ്. അതിനുശേഷമുള്ള ഓരോ റമദാൻ കാലത്തും അയാൾ അയാളുടെ ഉമ്മയെ തേടി ഇത്തരം വൃദ്ധസദനങ്ങളിൽ അന്വേഷിക്കുക പതിവാക്കി. അങ്ങനെയാണ് അയാൾ ഈ വർഷം ഇവിടെ എത്തിയത്. ഇവിടെ അധികം സ്ത്രീകളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കൂടിയിരുന്ന 7 പേരിൽ അയാൾ അയാളുടെ ഉമ്മയെ തിരഞ്ഞു. നിരാശയുടെ കാർമേഘം ഉരുണ്ടുകൂടുന്ന അയാളുടെ മുഖത്തേക്ക് നോക്കി ആ ഉമ്മമാർ കനിവോടെ സംസാരിച്ചു തുടങ്ങി. മോനെ വിടുന്ന? ഒരു ശോഷിച്ച സ്ത്രീ ചോദിച്ചു. അയാൾ പാതി വിതുമ്പി അയാളുടെ കഥ പറഞ്ഞു. കുനിഞ്ഞിരുന്ന് വിതുമ്പുന്ന അയാളുടെ അടുത്തേക്ക് ആ ശോഷിച്ച സ്ത്രീ വന്ന് അയാളുടെ മുടിയിഴകളിൽ തലോടി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും മോൻ്റെ ഉമ്മ തന്നെയാണ്. ഇപ്പോൾ പുറത്ത് മഴക്കാലമല്ലാതിരുന്നിട്ടും ഒരു ചെറുമഴ നേരിയ കാറ്റിനൊപ്പം അവിടം തണുപ്പേകി. അയാൾ ആ ശോഷിച്ച സ്ത്രീയുടെ മാറിൽ മുഖം പൂഴ്ത്തി മാതൃത്വത്തിൻ്റെ ആനന്ദമനുഭവിച്ചു. അപ്പോൾ പുറത്ത് വെളിച്ചം മറിഞ്ഞ് ഇരുട്ടുവരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. മലയുടെ മുകളിലുള്ള പള്ളിയിൽ നിന്ന് മഗ്രിബ് മാഗിന്റെ അലയടി കേൾക്കാൻ ആരംഭിച്ചിരുന്നു.
0: നുറുങ്ങുകളിൽ ഹനീഫ് ആറാമയിൽ രചിച്ച വൃദ്ധസദനം എന്ന ഡോക്യുമെന്റ് മുഹമ്മദ് അലി നെടുവഞ്ചേരിയാണ് അവതരിപ്പിച്ചത്.
1: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന വളരെ സവിശേഷമായ പ്രോഗ്രാം അസ്മാഉൽ ഹുസ്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു.
0: അവതാരകൻ ആദരണീയനായ ഷമീർ മദീനിയാണ്.
1: അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ മുഖീത്ത് എന്ന നാമമാണ് ഇന്ന് അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും നമ്മൾ ശരിയായ വിധത്തിൽ വിശദമായി പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈമാനിൻ്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടേയിരിക്കും. ആ ഈമാനിൻ്റെ ഉയർച്ചയിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുവാനും അത് നമ്മെ പ്രചോദിപ്പിക്കും. അതുകൊണ്ട് തന്നെ അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പഠന സീരീസ് നമ്മൾ നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തണം, മനസ്സിലാക്കണം, കൂടുതൽ കൂടുതൽ പഠന ചർച്ചകൾക്ക് വിധേയമാക്കണം എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ നാമങ്ങളിൽ ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്ന ഒരു നാമം അൽ മുഖീത്ത് എന്നതാണ്. മീമ് ഖാഫ് യാ താ അൽ മുഖീത്ത്, ഉപജീവനം നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖൂത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം അല്ലെങ്കിൽ ഉപജീവനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വക്കാൻ അല്ലാഹു അലാ കുല്ലി ശൈഇം മുഖീത്ത, സൂറത്തുൻ നിസായിലെ 85-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വക്കാൻ അല്ലാഹു, അല്ലാഹു ആണ് അലാ കുല്ലി ശൈഇൻ മുഖീത്ത, എല്ലാറ്റിനും ഉപജീവനം നൽകുന്നവൻ അവനാണ്. ഉപജീവനം എന്ന് മാത്രമല്ല, വേറെയും ചില അർത്ഥങ്ങളും വിശദീകരണങ്ങളും പണ്ഡിതന്മാർ ആ നാമത്തിന് പദത്തിന് നൽകിയിട്ടുണ്ട്. അൽ ഹഫീദു വശഹീദ്, എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നവനും സൂക്ഷിക്കുന്നവനുമാണ്, സാക്ഷിയാണ്, എല്ലാറ്റിനും സാക്ഷിയാണ് അല്ലാഹു. വക്കാൻ അല്ലാഹു അലാ കുല്ലി ശൈഇം മുഖീത്ത എന്ന് പറയുമ്പോൾ എല്ലാറ്റിനും അല്ലാഹു സാക്ഷിയാണ്, എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നവനും സൂക്ഷിക്കുന്നവനുമാണ് അല്ലാഹു. അങ്ങനെ ഒരു വിശദീകരണം നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്ന്, അൽ ഖായിമു അലാ കുല്ലി ശൈഇം ബിത്തദ്ബീർ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ, എല്ലാറ്റിനെയും അതിൻ്റേതായ രീതിയിൽ നിലനിർത്തുന്നവൻ അല്ലാഹുവാണ്. മൂന്നാമത്തൊരു വിശദീകരണം, അൽ ഖദീറു വൽ മുഖ്തദിർ, എല്ലാറ്റിനെയും നിർണയിക്കുന്ന, വ്യവസ്ഥപ്പെടുത്തുന്ന, എല്ലാറ്റിനും കഴിവുറ്റവനാണ് അല്ലാഹു എന്നൊരാശയമാണ്. നാലാമത്തെ ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലദി യുഅത്തുൽ ഖൂത്ത്, ഓരോ ജീവിക്കും ഓരോ ജീവജാലങ്ങൾക്കും അതിനു വേണ്ട ഉപജീവനം, ഭക്ഷണം ഒരുക്കി സംവിധാനിച്ച് അത് നൽകുന്നവൻ. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ ഭാഗമാണ്. അല്ലദി ഔസല ഇല കുല്ലി മൗജൂദിൻ മാ ബിഹി യഖ്താത്ത്, ഓരോ ജീവിക്കും ജീവിക്കുവാനാവശ്യമായ അവയുടെ ഭക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയവനാണ് അള്ളാഹു. വ ഔസല ഇലൈഹ അർസാഖഹ, ഓരോന്നിനും അവയുടെ ഉപജീവനത്തെ അവൻ എത്തിച്ചു കൊടുക്കുന്നു. നമുക്ക് വായ കീറിയത്, വായ നൽകിയത്, ചവക്കാനുള്ള പല്ലും രുചിക്കുവാനുള്ള നാക്കും സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നവൻ. നമ്മൾ എത്ര കണ്ട് ഒരുക്കിയാലും അള്ളാഹു നിശ്ചയിച്ച ആ റിസ്ക്കേ നമുക്ക് കഴിക്കാൻ പറ്റൂ. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിൽ കൃത്യമായൊരു പോസിറ്റീവ് ചിന്ത നൽകേണ്ടതുണ്ട്. ഒന്ന്, ഒരു മനുഷ്യനും താൻ എത്ര കണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത ഒരു വറ്റുപോലും അധികമായി കഴിക്കാൻ സാധിക്കുകയില്ല എന്നറിയുമ്പോൾ ആർത്തിയും ത്വരയും മൂത്ത് അതിൻ്റെ പേരിൽ കടിപിടി കൂടി അക്രമത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും ബന്ധവിച്ഛേദങ്ങളിലേക്കും ഒന്നും പോകാൻ ഒരു മനുഷ്യൻ തയ്യാറാവുകയില്ല. എനിക്ക് അള്ളാഹു കണക്കാക്കിയത് എൻ്റെ അടുക്കിലേക്കെത്തും. ആ കണക്കാക്കിയതിനേക്കാൾ അപ്പുറം ഒരു വറ്റുപോലും എനിക്കധികമായി കഴിക്കാൻ കഴിയില്ല എന്നറിയുമ്പോൾ അള്ളാഹുവിൽ തവക്കുലാക്കി വിശ്വാസമർപ്പിച്ച് അള്ളാഹു പറഞ്ഞ രീതിയിൽ ചിന്തിക്കുവാനും സഞ്ചരിക്കുവാനും ഒരു വിശ്വാസിക്ക് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ മനസ്സിലേക്ക് ഇതാ ഒരു ആശയം ഇട്ടു തന്നിരിക്കുന്നു. റൂഹുൽ ഖുദുസ് നഫഥ ഫീ റൂഇ, എന്താണ്? ഒരാളും അള്ളാഹു നിശ്ചയിച്ച റിസ്ക് പൂർത്തിയാക്കാതെ മരണപ്പെട്ടു പോവുകയില്ല എന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സന്ദേശമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ അറിയിച്ചു എന്നാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് ലാ യഹ്മിലന്നകും ഇസ്തിബ്ത്വാ ഉർരിസ്ഖ് അൻ തത്ലുബുഹാ ബിഹറാം, നിങ്ങളുടെ അള്ളാഹു കണക്കാക്കിയ റിസ്ക് നിങ്ങളിലേക്ക് എത്താൻ അല്പമൊന്ന് വൈകിപ്പോകുന്നു, കാലതാമസം വന്നു പോകുന്നു എന്നതിൻ്റെ പേരിൽ അത് ചുളിവിലൂടെ വളഞ്ഞ വഴിയിലൂടെ ഹറാമിലൂടെ തേടിപ്പിടിക്കാൻ നിങ്ങളെ അത് പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ ഇത്ര വയസ്സ് ഇവിടെ ജീവിക്കണം, ഇത്ര ഇന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കണം, ഇന്ന ഇന്ന സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകണം എന്ന് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് എത്തിയിരിക്കും, നിങ്ങളത് കഴിച്ചിരിക്കും. അള്ളാഹുവിൻ്റെ രേഖയിൽ അങ്ങനെ ഇല്ലെങ്കിലോ നിങ്ങൾക്ക് അത് നേടിയെടുക്കാനൊട്ട് കഴിയുകയുമില്ല. അപ്പോൾ അതൊരു വിശ്വാസിക്ക് നൽകുന്ന കരുത്തും ഊർജവും വലുതാണ്. അവരൊരിക്കലും അസ്വസ്ഥരാവുകയോ അതേപോലെ തന്നെ സ്വപ്നകോട്ടകൾ കെട്ടി അതിൻ്റെ പിന്നാലെ ജീവിതത്തെ ഹോമിക്കുകയോ ചെയ്യുകയില്ല. പടച്ചറബ് കണക്കാക്കി ഇത് കിട്ടും. അതേപോലെ താൻ ചെയ്യേണ്ട പണി താൻ അല്ലാതെ മറ്റാരും ചെയ്യുകയില്ല, താൻ തന്നെയാണ് തനിക്ക് വേണ്ടി അധ്വാനിക്കേണ്ടത് എന്നറിയുമ്പോൾ കർമ്മനിരതനാകുവാനും ഒരു വിശ്വാസി അത് പ്രാപ്തനാക്കും. ഞാൻ എടുക്കേണ്ട കാര്യം, എനിക്ക് ഗുണകരമായി വരേണ്ട ഒരു നല്ല കാര്യം അത് വേറെ ആരെങ്കിലും ചെയ്തോളും എന്ന് വിചാരിച്ച് മാറ്റിവെക്കാതെ ഞാൻ തന്നെ ചെയ്യണം, എന്നാലേ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഗുണഫലം കിട്ടുകയുള്ളൂ എന്നറിയുമ്പോൾ കർമ്മനിരതരാകും ഒരു വിശ്വാസി. അതേപോലെ മരണം എൻ്റെ കൂടെ തന്നെയുണ്ട്, ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും എൻ്റെ അടുക്കലേക്ക് വന്ന് ആരുടെയും ഇഷ്ടമോ ഇഷ്ടക്കേടോ അനുവാദമോ ഒന്നും ചോദിക്കാതെ എന്നെ കൂട്ടിയിറക്കി കൊണ്ടുപോകും എന്നൊരു ചിന്ത ഒരു വിശ്വാസിയുടെ മനസ്സിൽ പച്ചപിടിക്കുമ്പോൾ അയാൾ ആ മരണത്തിൻ്റെ ശേഷമുള്ള പാരത്രിക ജീവിതത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും സാക്ഷിയാണ്, എല്ലാറ്റിനെയും സൂക്ഷിച്ച് സംരക്ഷിച്ച് നിർത്തുന്നവനാണ്. അതേപോലെ എല്ലാറ്റിനും വേണ്ട വിധത്തിൽ ഓരോ രീതിയിലുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി നിയന്ത്രിക്കുന്നവനാണ്. എല്ലാറ്റിനും കഴിവുറ്റവനുമാണ് അള്ളാഹു എന്നറിയുമ്പോൾ ആ പടച്ചറബ്ബാണ് നമുക്ക് വേണ്ട റിസ്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നറിയുമ്പോൾ അർറസാഖ് എല്ലാവർക്കും റിസ്ക് നൽകുന്ന ഉപജീവനം നൽകുന്നവനാണ് അള്ളാഹു എന്ന് തിരിച്ചറിഞ്ഞതുപോലെ തന്നെ അൽ മുഖീത്ത് എന്ന നാമവും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വലിയ ആശ്വാസവും ആവേശവും നൽകേണ്ടതാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യുക്തിക്കും അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ റിസ്ക്കിനെ അവൻ വീതിക്കുകയും കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഒരേ പോലെ കോലത്തിലോ ഒരേ അളവിലോ അല്ല അള്ളാഹു അത് നൽകി ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ സൗകര്യങ്ങളിൽ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് നാം അത് ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കാനും ചെലവിന് കൊടുക്കുവാനും ഉപജീവനം നൽകുവാനും ഒക്കെ കടപ്പെട്ട വേറെ പലരുമുണ്ട് നമ്മുടെ കയ്യിൽ, നമ്മുടെ കീഴിൽ. അവരെ നമ്മൾ പരിഗണിക്കണം. മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ആശ്രയവും അവലംബവുമായി നമ്മെ കാണുന്ന ആ ആളുകൾക്കൊക്കെ അവർക്ക് റിസ്ക് നൽകേണ്ടത്, അവർക്ക് ഉപജീവനം എത്തിക്കേണ്ടത് നമ്മുടെ കൈകളിലൂടെയായിരിക്കണം എന്നത് അള്ളാഹു നമ്മെ അറിയിച്ച ഒരു കാര്യമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യഅ മൻ യഖൂത്. താൻ ചെലവിന് കൊടുക്കേണ്ട ഉപജീവനം നൽകേണ്ട ഒരാൾക്ക് അത് കൊടുക്കാതെ പാഴാക്കി കളഞ്ഞാൽ ഒരാൾക്ക് പാപമായി കുറ്റമായി അത് തന്നെ മതിയാകും. സ്വന്തം മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ കൂട്ടുകാരുമൊത്ത് കളിച്ച് ചിരിച്ച് വിനോദിച്ച് തിന്നുകുടിച്ച് നടക്കുന്ന പല ആളുകളുമുണ്ട്. ആധുനിക ലോകത്ത് പല ചെറുപ്പക്കാരെയും നമ്മളങ്ങനെ കാണുന്നു. നല്ല ആരോഗ്യമുണ്ട്, പണിയെടുക്കാൻ കഴിയും. എന്നാലും അവർ കളിവിനോദങ്ങളിലും അതേപോലെ അടിച്ചുപൊളി ജീവിതത്തിലുമായി, ഭാര്യ എന്തു തിന്നുന്നു, മാതാപിതാക്കൾക്ക് എന്തെങ്കിലും കിട്ടിയോ, മക്കൾ പട്ടിണിയാണോ എന്നൊന്നും പരിശോധിക്കാതെ പോകുന്ന ആളുകൾക്ക്, ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് വല്ലാത്ത ഒരു പ്രഹരമാണ്. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യഅ മൻ യഖൂത്. ചെലവിന് കൊടുക്കേണ്ട ആളുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ആ വീഴ്ച വരുത്തൽ തന്നെ പാപമായി മതിയാകും എന്നാണ്. അതുകൊണ്ട് പടച്ചറബിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു അൽ മുഖീദ് നമുക്ക് വേണ്ടതൊക്കെ നൽകിയവനാണ്. അല്ലദി ഖലഖൽ അർസാഖ വഔസലഹ ഇലൽ ഖൽഖ്. ഓരോ ജീവജാലങ്ങൾക്കും വേണ്ട രീതിയിൽ അവയുടെ ഭക്ഷണ സംവിധാനങ്ങളെ ഒരുക്കിയവനാണ് അള്ളാഹു. ചിലതിൻ്റെ ഭക്ഷണം വേറെ ചിലതിന് അനാവശ്യമാണ്, വേറെ ചിലത് ഒഴിവാക്കുന്നതാണ് മറ്റു ചിലർക്ക് ഭക്ഷണം. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ, ആ ഒരു ചാംക്രമിക സംവിധാനം, ഒരു സൈക്ലിംഗ് സിസ്റ്റം അള്ളാഹു ഈ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് ഒന്നിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓരോ സൃഷ്ടിക്കും വേണ്ട ഭക്ഷണം അള്ളാഹു ഇവിടെ സംവിധാനിച്ചപ്പോൾ ടൺ കണക്കിന് ധാന്യം, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എല്ലാം ഇവിടെ ഓരോ നിമിഷത്തിലും എന്ന രീതിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആളുകൾ വിളവെടുത്ത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. അവക്ക് വളരാനും അതേപോലെ തന്നെ വികസിക്കുവാനും ഉൽപ്പാദിപ്പിക്കുവാനും ആവശ്യമായ വെള്ളവും വളവും എല്ലാം എല്ലാം ഒരുക്കി കരുണ കാണിക്കുന്ന പടച്ചിറബ് അൽ മുഖത്തതിർ എല്ലാം ഒരുക്കിയവനാണ്, സർവശക്തനാണ്. അവൻ അവയെ എല്ലാറ്റിനെയും സംരക്ഷിച്ച് സൂക്ഷിച്ചു നിർത്തുന്നവനാണ്. അൽ ഹഫീൽ സംരക്ഷിക്കുന്നവനാണ്. ഇതൊന്നും വേണ്ട രീതിയിൽ സംരക്ഷിക്കുകയോ സംവിധാനിക്കുകയോ ചെയ്യാതെ, അതിന് കഴിവും കെൽപ്പുമില്ലാത്തവനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായും ഭക്ഷ്യ ക്ഷാമം നേരിട്ട്, അതേപോലെ തന്നെ ഒന്നിനും ഒന്ന് ഉപകാരപ്പെടാത്ത രീതിയിൽ ആകെ താറുമാറാകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പടച്ചിറബ് എല്ലാം സംരക്ഷിക്കുന്നവനും സൂക്ഷിക്കുന്നവനുമാണ്. എല്ലാറ്റിൻ്റെയും പ്രവർത്തനങ്ങളെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയും ഒക്കെ നോക്കിക്കണ്ട് അവക്കൊക്കെ ഷഹീദ് സാക്ഷിയുമാണ് അള്ളാഹു. ഈ കാണുന്ന എല്ലാറ്റിനെയും സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവനുമാണ് അള്ളാഹു. അവക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും വ്യവസ്ഥകളുമൊക്കെ ഒരുക്കിയവൻ അവനാണ്. അങ്ങനെയുള്ള പടച്ചിറബ് തീർച്ചയായും സർവ്വതിനും കഴിവുറ്റവനും ഓരോന്നിനെയും വ്യവസ്ഥപ്പെടുത്തിയവനുമാണ്. ആ പടച്ചിറബിൻ്റെ വ്യവസ്ഥപ്പെടുത്തലിൻ്റെ ഭാഗമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നേരത്തെയും അന്നപാനീയങ്ങൾ. ആ പടച്ചിറബിനെ അങ്ങനെ അറിയുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കണം എന്ന് പറഞ്ഞ് ആ മര്യാദ പാലിക്കുവാൻ നമുക്ക് പ്രയാസമുണ്ടാവുകയില്ല. ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കണം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനം നമുക്ക് അവഗണിക്കാനാവുകയില്ല. അപ്പോൾ വലത് കൈ കൊണ്ട് ബിസ്മി ചൊല്ലി ഇരുന്ന് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് നിസ്സാരമായ കാര്യമായി, സുന്നത്തായ കാര്യമായി, അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യമെന്ന രീതിയിൽ ഒന്നും അതിനെ കാണുവാനോ അവഗണിക്കുവാനോ പാടില്ല. ഒരു നേരത്തെ ഒരു ഉരുള ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ഒട്ടേറെ പുണ്യങ്ങളുണ്ട്. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അൽഹംദുലില്ല. ആ ഭക്ഷണം ഇറങ്ങിപ്പോകുവാനും അത് ദഹിക്കുവാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയവൻ, അതിനുശേഷം ശരീരത്തിനാവശ്യമായ പോഷകമൂല്യങ്ങൾ വലിച്ചെടുത്ത് അതിൻ്റെ വിസർജ്യങ്ങൾ, മാലിന്യങ്ങൾ പുറത്തു പോകുവാൻ സംവിധാനങ്ങൾ ഒരുക്കിയ അള്ളാഹു. അൽഹംദുലില്ലാഹില്ലദി അത്വഅമ വസഖ വസവഖഹു വജഅല ലഹു മഖറജ. ഇങ്ങനെയെല്ലാം ഒരുക്കിയ, എന്നെ തീറ്റിയ, എന്നെ കുടിപ്പിച്ച, എൻ്റെ ഭക്ഷണങ്ങൾ സുഗമമായി ഇറങ്ങിപ്പോകുവാൻ എനിക്ക് സംവിധാനങ്ങൾ ഒരുക്കിയ, എൻ്റെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തു പോകുവാനുള്ള വഴിയൊരുക്കിയ അള്ളാഹുവെ, നിനക്കാകുന്നു സർവസ്തുതിയും എന്ന അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കുവാനും പ്രകീർത്തിക്കുവാനും സാധിക്കണം. അൽ മുഖീത്ത് നമുക്ക് ഉപജീവനം നൽകുന്ന, എല്ലാം ഒരുക്കിയ പടച്ചിറബിനെ നമുക്ക് പ്രകീർത്തിക്കാം. അൽഹംദുലില്ല, അവനെ സ്തുതിക്കാം. അള്ളാഹു അക്ബർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ഷമീർ മദീനയുടെ പതിഞ്ഞ ഘനഗാംഭീര സ്വരത്തിൽ അസ്മാഉൽ ഹുസ്നയിലൂടെ പോയപ്പോൾ നമുക്ക് ഒരിക്കലറിയാത്ത ഒരു ഇസ്മിനെയാണ് അദ്ദേഹം ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഷമീർ മദീനയുടെ അവതരണം ഗംഭീരമായിരുന്നു. തുടർച്ചയായി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ.
1: നമ്മൾ ഇനിയൊരു കഥ കേൾക്കുകയാണ്. അബ്ദുസലാം വീട്ടിയുടെ ശബ്ദത്തിലാണ് ഇന്ന് നമ്മൾ കഥ കേൾക്കുന്നത്.
0: വിരുന്നു പോകുമ്പോൾ എന്നതാണ് കഥയുടെ ഇന്നത്തെ ടൈറ്റിൽ.
1: ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും എന്ന പുസ്തകത്തിൽ നിന്നുള്ള കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് കൂട്ടുകാർക്കൊക്കെ സ്വാഗതം. കടലും കപ്പലും എന്ന ഉസ്മാൻ പാലക്കാഴി രചിച്ച പുസ്തകത്തിലെ കഥകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു കഥയിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നു. കഥയുടെ പേര് വിരുന്നു പോകുമ്പോൾ. 5 ദിവസം തുടർച്ചയായി പൊതു അവധിയാണ്. അതുകൊണ്ട് മുബീനും മുനീറയും വലിയ സന്തോഷത്തിലാണ്. സ്കൂൾ അവധിയായതിനാൽ രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം മദ്രസക്കും അവധി കൊടുത്തു. അതുകൊണ്ട് സ്കൂളും മദ്രസയും മുടക്കാതെ തന്നെ വിരുന്നു പോകാം, പിന്നെ ടൂറ് പോകാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. മഗ്രിബ് നമസ്കാര ശേഷം മുബീനും ഉപ്പയും പള്ളിയിൽ നിന്ന് വീട്ടിലെത്തി. മുനീർ ഓടി വന്ന് ഉപ്പയുടെ അടുത്ത് വന്നിരുന്നുകൊണ്ട് ചോദിച്ചു, 5 ദിവസം സ്കൂളും മദ്രസയുമില്ല, നമുക്ക് വിരുന്നു പോകണം, ടൂറ് പോകണം, ഉപ്പ ഞങ്ങളെ കൊണ്ടുപോകുമോ? എറണാകുളത്ത് അമ്മായിയുടെ വീട്ടിൽ പോകാം ഉപ്പ, എന്നാ നമുക്ക് വിരുന്നുപോക്കുമായി ടൂറുമായി, മുബീൻ പറഞ്ഞു. ടൂറിൻ്റെയും വിരുന്നിൻ്റെയും ഒക്കെ ചർച്ച പിന്നീടാകാം, മഗ്രിബ് കഴിഞ്ഞാലുള്ള ഖുറാനോത്ത് ആദ്യം നടക്കട്ടെ, ഉമ്മയാണ് അപ്പോൾ അത് പറഞ്ഞത്. ശരി ഉമ്മ എന്ന് പറഞ്ഞ് മുബീൻ ഖുർആൻ എടുക്കുവാൻ പോയി. പിന്നാലെ മുനീറയും പോയി. രണ്ടുപേരും ഖുർആൻ ഓതാൻ തുടങ്ങി. അറബി അധ്യാപകനായ ഉപ്പ കുട്ടികൾക്ക് ഓതുമ്പോൾ വരുന്ന തെറ്റുകൾ തിരുത്തിക്കൊടുത്തു. അപ്പുറത്തിരുന്ന് ഉമ്മയും ഖുർആൻ ഓതുന്നുണ്ട്. ഖുർആൻ പാരായണം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റും നിന്നു. ഉപ്പ ചോദിച്ചു, പറയൂ, നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? ആവേശത്തിൽ ഇവർ പറഞ്ഞു, എറണാകുളം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഉപ്പ, മുബീൻ പറഞ്ഞു. മുനീർ എന്തു പറയുന്നു? ഇക്കാക്ക പറഞ്ഞത് തന്നെ എൻ്റെ അഭിപ്രായം. വിരുന്നുപോക്കും ടൂർ പോക്കും ഒക്കെ നമുക്ക് ഒന്നിച്ചാവുമല്ലോ, അവൾ പറഞ്ഞു. കൊച്ചിയിലും എറണാകുളത്തുമൊക്കെ പോകാം, എന്നാൽ അടുത്ത് കുറേ കുടുംബക്കാരുണ്ട്, ഫോണിലൂടെ ബന്ധപ്പെടുമെന്നല്ലാതെ അവരെയൊക്കെ സന്ദർശിച്ചിട്ട് കുറേയായി, അതുകൊണ്ട് അതിനും സമയം കണ്ടെത്തണം. ഇടക്ക് ഉമ്മയാണത് പറഞ്ഞത്. ഓക്കെ, എല്ലാവരുടെയും അഭിപ്രായങ്ങളും സ്വീകരിച്ചിരിക്കുന്നു. ഈ അവധി ദിനങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ ചെലവഴിക്കാം, ഉപ്പ പറഞ്ഞു. മക്കളെ, വിരുന്നു പോകുന്നതൊക്കെ കൊള്ളാം, എന്നാൽ വിരുന്നു പോകുന്നവർ ആ വീട്ടിലെത്തിയാൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അതൊക്കെ നിങ്ങൾക്കറിയാമോ? ഉപ്പ ചോദിച്ചു. ഉപ്പ, ഈ മുബീനിക്കുണ്ടല്ലോ, ബിരിയാണിയൊക്കെ കണ്ട വല്ലാതെ ആക്രാന്തം കാണിക്കും, അതൊന്നും പാടില്ലല്ലോ, മുനീർ പറഞ്ഞു. അത് കേട്ടതോടെ മുനീർ ചാടി എഴുന്നേറ്റു. മുനീറൊക്കെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കല്ല നിനക്കാണടി ബിരിയാണിയും മന്തിയുമൊക്കെ കാണുമ്പോൾ ആക്രാന്തം. ഓ മതി മതി മതി, ഇനി അതും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട. അപ്പോൾ ഉപ്പ പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞതാണുപ്പാ, മുബീനിക്കാനെന്ന് ദേഷ്യം പിടിപ്പിക്കാൻ. മുബിമോൻ അങ്ങനെ ചെയ്യില്ലെങ്കിലും മുനിമോൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരു വീട്ടിൽ ചെന്നാൽ ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാൽ എത്ര വിശപ്പുണ്ടെങ്കിലും തിരക്കു കൂട്ടരുത്. ഭക്ഷണം കാണാത്തവരെ പോലെ നമ്മൾ പെരുമാറരുത്, ഉപ്പ പറഞ്ഞു. അവനവൻ്റെ ഭാഗത്ത് നിന്ന് തിന്നണം, സാവകാശം തിന്നണം, ആവശ്യത്തിൽ കൂടുതൽ എടുത്ത് വേസ്റ്റാക്കരുത്, ഭക്ഷണത്തെ കുറ്റം പറയരുത്, ഭക്ഷണം നന്നായി എന്ന് പറയണം, മുബീൻ പറഞ്ഞു. മുബിമോൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ഭക്ഷണം നൽകിയവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതാർക്കറിയാ? അത് ഞാൻ പഠിച്ചിട്ടില്ല മുനീറ. ഞാൻ പഠിച്ചിട്ടുണ്ടുപ്പാ, എന്നാ പറയൂ കേൾക്കട്ടെ. അല്ലാഹുമ്മ അത്ഇമ്മൻ അത്അമനി വസ്ഖീമൻ സഖാനി. ഓ മാഷാ അല്ലാ, ഇതിൻ്റെ അർത്ഥമറിയാമോ? അല്ലാഹുവേ, എന്നെ ഭക്ഷിപ്പിച്ചവരെ നീ ഭക്ഷിപ്പിക്കണമേ, എന്നെ കുടിപ്പിച്ചവരെ നീ കുടിപ്പിക്കണമേ. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ. ഇതുപോലെ പഠിച്ചതെല്ലാം ഓർത്തു വെക്കണം. വളരെ നന്നായിരിക്കുന്നു. ഉപ്പ മുബീനെ അഭിനന്ദിച്ചു. ഉപ്പാന്റെ വാക്കുകൾ മുബീനെ ഏറെ സന്തോഷിപ്പിച്ചോട്ടോ. അന്നേരം മുനീറ മോളുടെ മുഖം ഇങ്ങനെ വാടിയത് ഉമ്മ പതിയെ ശ്രദ്ധിച്ചു. മുനിമോളും പഠിച്ചതൊക്കെ ഓർത്തു വെക്കുന്നവളാണ്. പഠിക്കാത്തത് കൊണ്ടാണ് അവൾക്കിതൊന്നും പറയാൻ പറ്റാത്തത്, ഉമ്മ പറഞ്ഞു. അതോടെ മുനിമോളുടെ മുഖമൊന്ന് തെളിഞ്ഞു. വേറെയും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. നമ്മൾ ചെല്ലുന്ന വീട്ടുകാർക്ക് യാതൊരുവിധ ഉപദ്രവവും നമ്മൾ ഉണ്ടാക്കരുത്. അവിടെയുള്ള കളിപ്പാട്ടങ്ങൾക്കായിട്ട് നമ്മളൊന്ന് വാശി പിടിക്കരുത് കേട്ടോ. ഷോക്കേസിൽ വെച്ചിട്ടുള്ളവ എടുക്കാൻ ശ്രമിക്കരുത്. സാധനങ്ങൾ വാരി വലിച്ചിടരുത്. അവിടുത്തെ വലിയവരെയൊക്കെ നമ്മൾ ആദരിക്കണം, ഉപ്പ കൂട്ടിച്ചേർത്തു. അന്നേരമാണ് ഇഷാ ബാങ്ക് വിളി കേട്ടത്. ബാങ്ക് വിളിച്ചു, മോനെ നമുക്ക് പള്ളിയിൽ പോയി വരാം, ബാക്കി കാര്യങ്ങൾ പോയി വന്നിട്ട് പറയാം. ഓ ശരി ഉപ്പാ. മുബീനും ഉപ്പയും വീട്ടിൽ നിന്നും വുദു ചെയ്ത് പള്ളിയിലേക്ക് പോയി. മുനീറയും ഉമ്മയും വുദു ചെയ്ത് അങ്ങനെ നമസ്കരിക്കാൻ ഒരുങ്ങി. എങ്ങനെയുണ്ടായിരുന്നു കഥ? അവരുടെ യാത്ര അതിമനോഹരമായൊരു യാത്രയായിരിക്കുമല്ലേ. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്കും ഇങ്ങനെയൊക്കെ യാത്ര പോകാൻ പറ്റണം അല്ലേ. മാഷാല്ല. അപ്പൊ കൂട്ടുകാരെ, കഥ കേട്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഇൻഷാല്ല മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കഥ പറയാൻ പരിപാടിയിൽ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അപ്പോ കഥ കേട്ട ആളുകൾക്ക് കഥ ഇഷ്ടമായോ? അബ്ദുസ്സലാം വീട്ടിയുടെ ശബ്ദത്തിൽ മനോഹരമായ ഒരു കഥ നമ്മൾ കേട്ടു. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ അയക്കുക.
0: സ്റ്റോറി അങ്കിൾ എന്ന് അദ്ദേഹത്തെ നമുക്ക് റീനെയിം ചെയ്യാം.
1: വീട്ടി അങ്കിൾ ആയിരുന്നു ഇത്ര ദിവസം അല്ലേ.
0: സ്റ്റോറി അങ്കിൾ ആക്കാം.
1: നോക്കാം, പറഞ്ഞു നോക്കാം.
0: ജനക്ഷേമമാണ് ഇനി അടുത്ത പരിപാടി. നമുക്കേറെ പരിചിതമാണ് ജനക്ഷേമം പരിപാടി. നിങ്ങൾക്കും നിങ്ങളുടെ സ്കില്ലുകളൊക്കെ ഇതിൽ ഉപയോഗിക്കാം. നിങ്ങൾക്കറിയുന്ന ആളുകളെ പരിചയപ്പെടുത്താം. ഇനി ജനക്ഷേമത്തിലേക്ക്.
1: പെൻഷനുകൾ, സ്കോളർഷിപ്പുകൾ അക്ഷയ വഴി എന്നതാണ് ഇന്നത്തെ ജനക്ഷേമത്തിന്റെ വിഷയം.
0: അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും ഇബിൻ അലി എടത്തനാട്ടുകരയും തമ്മിലുള്ള സംഭാഷണമാണ് ജനക്ഷേമത്തിൽ കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോയുടെ ജനക്ഷേമ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. അക്ഷയ കേന്ദ്രങ്ങൾ നടത്തുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ സംസാരിച്ചത്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഒരുപാട് സംവിധാനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടന്നു വരുന്നുണ്ട്. ചിലതൊന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ പെൻഷൻ എന്ന ഒരു പേര് വളരെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ വരെ വരുന്നുണ്ട്, വരുത്തുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള പെൻഷനുകൾ ഇന്ന് ലഭ്യമാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്കും അങ്ങനെ പ്രത്യേക ആവശ്യകതകൾ അനുഭവിക്കുന്നവർക്കും അങ്ങനെ നിരവധി പെൻഷനുകളുണ്ട്. നമുക്കിന്ന് പെൻഷനുകളെക്കുറിച്ച് സംസാരിക്കാം, അതിനെക്കുറിച്ച് പഠിക്കാം, അതിൻ്റെ സംശയങ്ങളൊക്കെ നമുക്ക് ദൂരീകരിക്കാം. കൂടുതൽ ആളുകൾക്ക് ഈ പെൻഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എത്തിക്കാൻ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും കഴിയും. നമ്മുടെ കൂടെയുള്ള ഇന്നത്തെ നമ്മുടെ അതിഥി അബ്ദുൽ ജലീൽ സാറാണ്. അദ്ദേഹം വളാഞ്ചേരി പാണത്തുടി കുടുംബത്തിലെ ഒരു അംഗമാണ്. 18 വർഷമായി വളാഞ്ചേരി ടൗണിൽ അദ്ദേഹം അക്ഷയ കേന്ദ്രം നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. സർ, താങ്കളെ പീസ് റേഡിയോ സ്വാഗതം ചെയ്യുന്നു. പെൻഷൻ വളരെ ഒരു വലിയ ആശ്വാസമാണ്, പക്ഷേ ഈ ആശ്വാസം കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ സഹായത്തോടെ കുറേ പേര് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ചിലരെങ്കിലും അതിൻ്റെ പിന്നീടുള്ള ഫോളോ അപ്പ് ഇല്ലാതെ പോയി അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടുന്ന സംവിധാനങ്ങൾ, അക്ഷയയുടെ റോള് എന്തൊക്കെയാണ് അതിൽ?
6: ബിസ്മില്ലാ, അസ്സലാമു അലൈക്കും. നമ്മുടെ പെൻഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ ഈ പെൻഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം തന്നെയാണ്. കാരണം പ്രായമാകുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രധാനപ്പെട്ട മരുന്ന് മെഡിസിൻ പോലത്തെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനൊരു ഒരു ചെറുതാണെങ്കിലും ഒരു വരുമാനം നമുക്ക് കിട്ടുക എന്നുള്ളത് നല്ലൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ ആർക്കാണ് നമുക്ക് ഈ പെൻഷന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിൽ 2-3 തരത്തിലുള്ള പെൻഷൻ ഉണ്ടാവും. അത് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് അവർക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ, അതായത് ഒരു വർഷം 100,000 രൂപയിൽ താഴെയാണ് അവരുടെ വാർഷിക കുടുംബ വരുമാനം, ഒരു വീടൊക്കെ അവർ 1,000-ത്തിന് താഴെയുള്ള ഒരു അത്യാവശ്യം വലിപ്പമൊന്നുമില്ലാത്ത ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടി പെൻഷൻ അപേക്ഷ കൊടുക്കാൻ പറ്റും. അതിൻ്റെ പ്രൊസീജിയർ തന്നെ വളരെ സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഒന്ന്, നമ്മളവരെ പ്രായം തെളിയിക്കുക എന്നുള്ളതാണ്. അവർ നമുക്ക് ഒരാൾക്ക് 60 വയസ്സായി എന്നുള്ളത് തെളിയിക്കാനുള്ള രേഖ വേണം. അതിന് ആധാർ പോരാ എന്നുള്ളതാണ്. ആധാർ നിർബന്ധമായിട്ടും വേണം, പക്ഷേ വയസ്സ് തെളിയിക്കാൻ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളോ അവരെ സ്കൂൾ എക്സ്ട്രാക്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും രേഖ വേണം. അതില്ലാത്ത ഒരാളാണ്, ഇപ്പോൾ സ്കൂളിൽ പോകാത്ത ആളുകൾ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മെഡിക്കൽ ഓഫീസർ, ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ പ്രൈവറ്റോ ഒരു മെഡിക്കൽ ഓഫീസറെടുത്ത് നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. എനിക്ക് 60 വയസ്സായി ഏകദേശം പ്രായമായി എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത്. സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയാൽ കിട്ടും, അത് വെച്ച് സൈൻ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഒരു വരുമാന സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അവരുടെ ഒരു ഫോട്ടോ, ഇത്രയും കാര്യങ്ങളേ നമുക്കൊരു അപേക്ഷ കൊടുക്കാൻ ആവശ്യമായ രേഖകളുള്ളത്.
5: അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ അപേക്ഷിക്കണമെങ്കിൽ വരുമാന പരിധിയുണ്ട്, കുടുംബ വരുമാനം 100,000 താഴെയായിരിക്കണം, പിന്നെ പ്രായം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്
6: വേണം,
5: ആധാർ പോരാ,
6: ആധാറും പ്ലസ് പ്രായം തെളിയിക്കണം,
5: ആധാർ വേണം പ്ലസ് അതിന് പുറമെ പ്രായം തെളിയിക്കാനുള്ള
6: സർട്ടിഫിക്കറ്റ്
5: വേണം. സ്കൂളിൽ നിന്നുള്ള പഴയ എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റോ
6: വേണം,
5: കിട്ടിയാൽ മതി. പിന്നെ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുന്നത്?
6: അത് അങ്ങനെ ഇത്ര രേഖകളുണ്ടെങ്കിൽ, ഈ 2-3 രേഖകൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളവിടുന്ന് അപേക്ഷ, അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, അവരുടെ ഏത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ അതിലേക്കാണ് ഈ അപേക്ഷ പോവുക. അപ്പോൾ അവരത് വെരിഫൈ ചെയ്തിട്ട് അവർക്ക് പെൻഷൻ പാസ്സാക്കും. സാധാരണ കേസിൽ ഇപ്പോൾ നമ്മളൊരു അപേക്ഷ കൊടുത്താൽ ഒരു 2-3 മാസത്തിനുള്ളിൽ അവർക്ക് പെൻഷൻ കിട്ടും. അപ്പോൾ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ അവർ പെൻഷൻ അവർക്ക് എങ്ങനെ വേണമെന്നുള്ള ചോയ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന സംവിധാനമാണ് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ അവരെ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവരുടെ ചോയ്സാണ്. ചിലവർക്ക് പ്രായമുള്ള ആളുകൾ ബാങ്കിൽ പോകാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. അങ്ങനെ അവർ ഏതാ ഓപ്ഷൻ കൊടുക്കുന്നത് വെച്ചാൽ ആ ഓപ്ഷൻ അനുസരിച്ചുള്ള പെൻഷൻ അപേക്ഷ കൊടുത്ത് ഒരു 1-2 മാസത്തിനകം അവർക്ക് പൈസ കിട്ടി തുടങ്ങും. അർഹതയുള്ള ഒരാളാണെങ്കിൽ, നമ്മളീ പറഞ്ഞ പോലെ അർഹതയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ആ പൈസ കിട്ടും.
5: ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികൃതർ അതിന് അന്വേഷണം നടത്തുമോ? എങ്ങനെയാണ്
6: അന്വേഷണം എന്ന് പറഞ്ഞാൽ, സാധാരണ അന്വേഷണം എന്ന് പറഞ്ഞാൽ അതായത് വാർഡ് മെമ്പർമാരുമായിട്ടൊരു അന്വേഷണമാണ് സാധാരണ നടത്താറുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ജെന്യുവിൻ ആണോ എന്ന് നോക്കാനുള്ളൊരു അന്വേഷണം, അത്രയുള്ളൊരു അന്വേഷണം ഉണ്ടാവുള്ളൂ, അതിലപ്പുറമല്ല. പക്ഷേ നമ്മളിപ്പോൾ പറയുമ്പോൾ ഏതൊരു സ്കീമിനും അതിൻ്റേതായ സുതാര്യത ഉണ്ട്, നമുക്ക് അതിൻ്റെ ലീഗലായിട്ട് അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ ക്രൈറ്റീരിയയിൽ ഉള്ള ആളുകൾക്ക് അവർക്കാണ് സാമ്പത്തിക സഹായം വേണ്ടതും, അതുകൊണ്ട് തന്നെയാണ് അവർ നമ്മൾ സത്യസന്ധമായിട്ട് ആ കാര്യം ചെയ്യാന്നുള്ളതാണ്.
5: അവർക്ക് മാത്രമേ അർഹതയുള്ളൂ,
6: അവർക്കാണ് അർഹതയുള്ളൂ, അങ്ങനെയുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു പെൻഷൻ വരുന്നത്. മറ്റൊരു പെൻഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ വീട്ടിൽ കഠിനമായിട്ടുള്ള അസുഖങ്ങൾ, ക്യാൻസർ പോലത്തെ കിഡ്നി പേഷ്യൻറ്റുകൾ, ഡയാലിസിസ് ഒക്കെ ആയിട്ട് ആഴ്ചയിൽ 1-2 ദിവസം ഡയാലിസിസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള പ്രയാസമുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പെൻഷന് വേണ്ടി അപേക്ഷ. അപ്പോൾ പ്രായം അവിടെ പ്രശ്നമല്ല, ആ നമ്മൾ അതിനുള്ള മതിയായ രേഖകൾ, നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും.
5: ആവശ്യകത എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ആവശ്യകത?
6: പ്രധാനപ്പെട്ടും ഗവൺമെൻറ് അംഗീകരിച്ച കുറച്ച് അസുഖങ്ങളുണ്ട്, അതായത് അതിൽ വരുന്ന ഒന്ന് ഹൃദയ സംബന്ധമായിട്ട് സർജറിയൊക്കെ ചെയ്താലും മാറാത്ത അസുഖങ്ങളുണ്ടാവും, വാൾവ് സംബന്ധമായിട്ടുള്ളൊക്കെ ഇങ്ങനെ ലോങ് ലൈഫായിട്ട് ഇങ്ങനെ നമ്മൾ മരണം വലിയ നമ്മുടെ പിന്തുടർന്ന് പോകുന്ന അസുഖങ്ങളുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള അസുഖങ്ങൾ, ഇപ്പോൾ ഈ വാൾവ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ അസുഖങ്ങൾ, അതല്ലെങ്കിൽ പിന്നെ കാര്യമായിട്ടും വരുന്നത് ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി പേഷ്യൻ്റാണ്. ഇതാണ് പ്രധാനപ്പെട്ട 3 കാറ്റഗറി, അല്ല താൽക്കാലികമായിട്ടുള്ളതല്ല. അപ്പം അങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷന് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ വരുന്നത് വിധവകളാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞു വളരെ ചെറുപ്പത്തിൽ തന്നെ, ചിലപ്പോൾ ഒരു 10-40 വയസ്സായപ്പോഴത്തേനും ഭർത്താവ് ഇല്ലാതായി നഷ്ടപ്പെട്ടു, അപ്പോൾ അവർക്ക് വേറെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അവർ ഓരോ വർഷത്തിൽ അവർ വേറെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ളത്, പുനർവിവാഹം ചെയ്യാത്തവർക്കേ കിട്ടുള്ളൂ. അങ്ങനെ കല്യാണം കഴിഞ്ഞു ഭർത്താവ് മരിച്ചു, വിധവയാണ്, അടുത്ത വർഷം പിന്നെ വേറെ വിവാഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടില്ല. അല്ലാത്ത കേസിലാണ് നമുക്ക് ആ പെൻഷൻ ആനുകൂല്യം കിട്ടുക.
5: അവർക്ക് മക്കൾ ഉണ്ടെങ്കിൽ,
6: മക്കളുണ്ടെങ്കിൽ അവരെ കുടുംബ വരുമാനമാണ് നമ്മൾ നോക്കുക. 1 വർഷത്തിൽ താഴെ റേഷൻ കാർഡിലെ വരുമാനം 1 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അവർക്ക് ആ പെൻഷൻ കിട്ടും. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ ഒരു നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും. കാരണം ചില സമയം ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ഒരു ചെറിയ വരുമാനം ചെറുതാണെങ്കിലും അവർക്കൊരു ഒരു ഒരു തണൽ തന്നെയാണത്.
5: സ്വന്തമായി മരുന്ന് വാങ്ങാൻ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ
6: നടത്താനുള്ള
5: മറ്റുള്ള ആളുകളുടെ ഒരു സഹായം ഇല്ലാതെ തന്നെ അത് എന്തായാലും ഒരു വലിയ ധൈര്യമാണ് അവർ നൽകുന്നത്. ഈ അടുത്ത കാലത്ത് ഈ പെൻഷൻ ഒരു രാഷ്ട്രീയ ആയുധമാകുന്നുണ്ട്. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ട് നേരിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളോ അങ്ങനെ സ്ഥാപനങ്ങളിലോ ആയിട്ട് ലിങ്ക് ചെയ്യുക. ഈ വീട്ടിൽ പോയി പെൻഷൻ കൊടുക്കുന്നത് ചില സോഷ്യൽ മീഡിയയിലേക്കോ അല്ലാതെ ആഘോഷിക്കലുണ്ട്, അതെങ്ങനെയാണ് നടക്കുന്നത്?
6: അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഈ വാർഡ് മെമ്പർമാരെയൊക്കെ ചുമതലപ്പെടുത്തും. കാരണം നമ്മൾ അവർക്ക് കൊടുക്കും, നമുക്ക് വീട്ടിൽ നേരിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വാർഡ് മെമ്പർമാർ ആണ് പിന്നെ എന്ത് ചെയ്യുക, ആ ക്യാഷ് കളക്ട് ചെയ്തിട്ട് ഇവരെ കയ്യിൽ കൊടുക്കുക. അതല്ലെങ്കിൽ അംഗൻവാടി തൊട്ടടുത്തുള്ള അംഗൻവാടി ടീച്ചർമാർ, ഇങ്ങനെ അവർ മുഖേനയാണ് അതിൻ്റെ സപ്ലൈ വരിക. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാറ്. ചില ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, നിർബന്ധിച്ച് എല്ലാവരെയും ആ ഓപ്ഷനിലേക്ക് മാറ്റും, ബാങ്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മളൊരു ഏരിയയിൽ ഇപ്പോൾ ഞാനൊരു രാഷ്ട്രീയമായിട്ട് എനിക്കിത് ആയതാക്കണം, ഈ ആനുകൂല്യം ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യം ഇതെൻ്റെ പാർട്ടിയുമായിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ മനഃപൂർവ്വം എന്ത് ചെയ്യണം, എല്ലാവരെ കൊണ്ടും ഡയറക്റ്റാക്കി എന്നിട്ട് ഞാൻ വിതരണം ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അതിന് എൻ്റെ സംവിധാനം വിതരണം ചെയ്യുന്ന പോലത്തെ രീതിയിലേക്ക് മാറ്റണം. ഗവൺമെൻറ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു സുതാര്യമായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് കൊടുക്കാനൊക്കെ പറ്റും. അതിപ്പോൾ എല്ലാ മേഖലയിലും അതിൻ്റെതായ മിസ്യൂസ് നടക്കുന്നുണ്ടല്ലോ, അതായിരിക്കാം ഒരു പക്ഷേ അങ്ങനെയുള്ള
5: ബിസിനസ്സും.
6: അതെ അതെ, അങ്ങനെ അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നത്.
5: നമുക്ക് വാർദ്ധക്യകാല പെൻഷൻ ഉണ്ട്, വിധവ പെൻഷൻ ഉണ്ട്, അതേപോലെ സ്പെഷ്യൽ എബിലിറ്റി ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കുള്ള
6: പെൻഷനുണ്ട്.
5: ഇത് അപേക്ഷ കൊടുക്കാൻ പ്രത്യേകം കാലയളവുണ്ടോ?
6: പെൻഷനുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 60 വയസ്സുള്ള പെൻഷനാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആ പ്രായം പൂർത്തിയായത് തൊട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. അതിന് പ്രത്യേക ഒരു അവസാന തീയതിയോ അല്ലെങ്കിൽ തുടങ്ങുന്ന തീയതി അങ്ങനെയൊന്നുമില്ല. ഡിസബിലിറ്റിയിലെ വരുന്ന, ഡിസബിലിറ്റിക്ക് വരുന്ന പെൻഷനുണ്ട് കുട്ടികൾക്ക് വരുന്നത്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിസബിലിറ്റിക്ക് ഒരു കാർഡ് ഗവൺമെൻറ് കൊടുക്കും, അതായത് ഒരു UDID കാർഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഡിസബിലിറ്റി ആയ ഒരാളാണെങ്കിൽ ആരെങ്കിലും ഈ കൂട്ടത്തിൽ നമ്മൾ പറയുകയാണ്, ഒരു വീട്ടിൽ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് ആധാർ നിർബന്ധമായിട്ട് എടുക്കണം. ആ ആധാർ വെച്ചിട്ട് അവർക്കൊരു ഡിസബിലിറ്റി കാർഡിന് വേണ്ടി അപേക്ഷ കൊടുക്കണം. അപ്പോൾ ഡിസബിലിറ്റി കാർഡിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവരെ അതാത് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് അവർ വിളിക്കും.
5: മെഡിക്കൽ ബോർഡ്,
6: വേണ്ട മെഡിക്കൽ ബോർഡ് താലൂക്ക് ഹോസ്പിറ്റലുകളിലാണ് ഉണ്ടാവുന്ന സംവിധാനം. എന്നിട്ട് അവരെ പരിശോധിക്കും. പരിശോധിച്ചിട്ട് അവർക്ക് എത്ര പെർസെൻറ്റേജ് അവരുടെ ഡിസബിലിറ്റി ആണെന്നുള്ളത് രേഖപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു കാർഡ് കിട്ടും. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും കിട്ടും, ഒരു UDID കാർഡ് എന്നിട്ട് ഒരു ഐഡൻറ്റിറ്റി കാർഡും കിട്ടും. ഈ കാർഡ് ഉണ്ടെങ്കിലാണ് അവർക്ക് ഭാവിയിലുള്ള എല്ലാം, ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അങ്ങനത്തെ ആനുകൂല്യങ്ങളെല്ലാം അപേക്ഷിക്കണമെങ്കിൽ ഫസ്റ്റ് ചോദിക്കുന്ന കാരണം UDID കാർഡാണ്. അപ്പോൾ ആ കാർഡ് ഉള്ള ഒരാൾക്ക് നമുക്ക് പെൻഷൻ കൊടുക്കാം, സ്വാഭാവികമായിട്ടും നമുക്ക് പെൻഷന് കൊടുക്കാൻ പറ്റും. അവർക്ക് പെൻഷൻ മാത്രമല്ല, അവർക്ക് വിദ്യാഭ്യാസ സഹായങ്ങളൊക്കെ പഞ്ചായത്തിലുള്ളൊക്കെ പ്രത്യേക ഫണ്ടുകളുണ്ട്. അവർക്ക് പഠിക്കാൻ അങ്ങനത്തെ ഇപ്പോൾ ഈ മെൻ്റലി ഒക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇപ്പോൾ പഠിക്കാനൊക്കെ ഒരുപാട് ഫീസുകളൊക്കെ, നമ്മൾ ഏത് കോഴ്സിന് പോവുകയാണെങ്കിലും അവരാ പഠിക്കുന്ന കോഴ്സിൻ്റെ ബില്ല് നമുക്ക് ആ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ആ പഞ്ചായത്ത് അരച്ച് അവർ റീഇംബേഴ്സ് ചെയ്ത് തരും. അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് കൂട്ടത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു പെൻഷനും, അവർക്ക് പെൻഷനും ഉണ്ട്, ഈ ഇതായിട്ടുള്ള പെൻഷനും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണ്. പിന്നെ നമ്മളിതിൽ കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
5: അതിലേക്കാണ് ഞാൻ വരുന്നത്, പെൻഷനുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾക്ക് അറിയുന്നുണ്ട്. അതേപോലെ തന്നെ സ്കോളർഷിപ്പുകളും കുറേ ഉണ്ട്, അത്ര ചിലർക്കെങ്കിലും അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് കൂടി പറയാം നമുക്ക്.
6: സ്കോളർഷിപ്പിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിദ്യാർത്ഥികളുമായിട്ടാണ് കാര്യമായിട്ട് സ്കോളർഷിപ്പ് വരുന്നത്, പാടൊരു പഠനവുമായി ബന്ധപ്പെട്ടിട്ട്. ഇന്ന് സാഹചര്യം നമുക്കിപ്പോൾ കുട്ടികൾക്ക് ഏത് ഉയർന്ന വിദ്യാഭ്യാസമാണെങ്കിലും അതേ സ്കൂൾ തലങ്ങളിൽ പഠിക്കുകയാണെങ്കിലൊക്കെ അവർക്കുള്ള സാമ്പത്തിക സഹായമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു വർഷമായിട്ട് കുറച്ചും കൂടെ വിപുലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ, ആദ്യം നമുക്ക് ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ മുസ്ലിം, ക്രിസ്ത്യൻ, അങ്ങനെ ബുദ്ധ, അങ്ങനെയുള്ള ന്യൂനപക്ഷം ഉണ്ടല്ലോ, ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്നൊരു സ്കോളർഷിപ്പാണ്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ അതിൽ എല്ലാ OBC ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്കോളർഷിപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എന്ത് കോഴ്സാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു ഉയർന്ന കോഴ്സ്, ഇപ്പോൾ ഒരു IIT പോലെ, NIT പോലെ എന്ത് കോഴ്സിന് പോവുകയാണെങ്കിലും നമുക്ക് ആ കോഴ്സിന് ചേർന്നാൽ നമുക്ക് ആ കോഴ്സിൻ്റെ ഫുള്ള് ഫീസും നമ്മുടെ ഹോസ്റ്റൽ ഫീസ് പോലത്തെ എല്ലാ സംവിധാനങ്ങളും മുഴുവനായിട്ടും, അത് എത്ര ലക്ഷം ആണെങ്കിലും, 2 ലക്ഷം വരെ, ഒരു വർഷം 2 ലക്ഷം രൂപ വരെയുള്ള ഫീസാണെങ്കിൽ അത് റീഇംബേഴ്സ് ചെയ്ത് തരാനുള്ള സംവിധാനം, അതിനുള്ള സ്കോളർഷിപ്പും നിലവിലുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അവർക്ക് പഠനത്തിൽ ഒരു വർഷം 1000 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാനുള്ള സ്കോള, ഒരു പഠന സഹായമായിട്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അപ്പോൾ അത് സ്കോളർഷിപ്പ് പലതരത്തിലാണ്, നമുക്ക് ഒരു സ്കോളർഷിപ്പേ കിട്ടുള്ളൂ.
7: ഒരു കുട്ടിക്ക് ഒരു ആധാർ വെച്ച് നമ്മൾ അപേക്ഷിക്കുമ്പോൾ എല്ലാ സ്കോളർഷിപ്പും കൂടെ നമുക്ക് കിട്ടില്ല.
5: ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള
7: പ്രധാന? അപ്പം നമ്മൾ നോക്കുന്ന കോഴ്സുകൾ നമ്മൾ നല്ല ഫീസൊക്കെ വരുന്നൊരു കോഴ്സാണെങ്കിൽ നമുക്ക്, അപ്പോൾ ഏതെന്ന് പറഞ്ഞാൽ ഇപ്പം പി എം പ്രധാനമന്ത്രിയുടെ ഒരു പോസ്റ്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ മെറിറ്റ് കമ്മീൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്കോളർഷിപ്പുകളാണ്. അതാകുമ്പോൾ നമുക്ക് ഫുള്ള് ഫീസ് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും,
5: മുഴുവൻ ഫീസും തിരിച്ചു കിട്ടും,
7: ഫുള്ള് ഫീസും കിട്ടും. 2 ലക്ഷം രൂപ വരെ,
5: 2 ലക്ഷം വരെ
7: അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതാണോ നമ്മളെ ഫീസ് എന്ന് വെച്ചാൽ, 2 ലക്ഷത്തിൽ കൂടുതലാണ് ഫീസ് വെച്ചാൽ ആ 2 ലക്ഷം വരെ കിട്ടുള്ളൂ. താഴെയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഫീസും നമുക്ക്.
5: പൊതുവേ ഇതിനൊക്കെ വരുമാന പരിധി ഉണ്ടോ?
7: 2.5 ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ വരുമാന പരിധി. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ട്. അത് പ്രത്യേകിച്ച് പറയുമ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ ആണെങ്കിൽ ചിലപ്പം പ്രയാസമായിരിക്കും കിട്ടാൻ. അല്ലാത്ത ആളുകൾക്ക്
5: ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഇല്ലെങ്കിലും കാര്യങ്ങൾ നടന്നു പോകും
7: സാധാരണ. നമുക്ക് വരുമാനം കുറവുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്കത് ചൂസ് ചെയ്തിട്ട് നമുക്ക് ആ ആനുകൂല്യം എടുക്കാൻ. അപ്പോൾ ഒരു തൊട്ടടുത്തുള്ള അക്ഷയയിൽ ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് വലിയ കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി നമ്മളൊരു ഉയർന്ന ക്ലാസ്സിന് ഇപ്പോൾ 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ വലിയ ചിലവുണ്ടാവില്ല, 10ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് പോകുന്നൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിക്ക് തൊട്ടടുത്തുള്ളൊരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അടുത്തുള്ളൊരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അവനക്ക് സൂട്ടായിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ഏതാ നോക്കിയിട്ട് അതിനെ അപേക്ഷിക്കുന്നത് നല്ലതാണ്. അത് എന്തായാലും പലതരത്തിലുള്ള സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട് അവൻ്റെ മാർക്കിന് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് പറ്റുന്നൊരു സ്കോളർഷിപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും.
5: വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് ജലീൽ സാർ പറഞ്ഞത്. പ്രീ ഡിഗ്രി ഇല്ല,
7: അപ്പോൾ പ്ലസ് ടു ആണ്.
5: അതേപോലെ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിനാണെങ്കിലും ചേർക്കുകയാണെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ രേഖകളൊക്കെ ആയിട്ട് പോയിട്ട് ഈ കുട്ടിക്ക് തൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് അനുയോജ്യമായ ഏതെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കുന്നത് തീർച്ചയായും നല്ലതാണ്. ഏതെങ്കിലുമൊക്കെ ആയിട്ട് ഒരു സാധ്യത കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അല്ലാത്തതും കുറച്ച് കുറേയൊക്കെ സ്വകാര്യ ആളുകളുടെയൊക്കെ സ്കോളർഷിപ്പുകളൊക്കെ കുറേ
7: കൊടുക്കുന്നുണ്ട്. ഞാൻ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ എൻട്രൻസിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ, എൻട്രൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്ത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമല്ലോ, ഇപ്പോൾ അതുപോലല്ല. അതെല്ലാം ഇപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിങ് മേഖലയിലൊക്കെ ഒരുപാട് എൻട്രൻസ് കോഴ്സുകളുണ്ട്. ഈ എൻട്രൻസിനൊക്കെ പോകുന്നപ്പോൾ നമ്മൾ ഒരു മുസ്ലിം കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ സ്പെഷ്യൽ ഒരു 30,000 രൂപ വരെ ആ എൻട്രൻസ് ഫീ റീഇംബേഴ്സ് ചെയ്യുന്ന സ്കോളർഷിപ്പുകളുണ്ട്. പലർക്കും ഇത് അറിയില്ല. അങ്ങനെ എൻട്രൻസിനൊക്കെ പോകുമ്പോൾ ഫീസ് നമ്മൾ കൊടുക്കണം എന്നുള്ള ധാരണയിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ
5: വലിയ തുക ഫീസ് പേടിച്ചിട്ട് പോകാത്ത കുറേ ആൾക്കാർ
7: പോകാത്തവരുണ്ട്. അപ്പോൾ ഒരു 30,000 രൂപ ഒരു വർഷം ഒരു എൻട്രൻസിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40,000 രൂപയൊക്കെ ഫീസ് ഉണ്ടാവുള്ളൂ. അതിൽ 30,000 രൂപ നമുക്ക് ഗവൺമെൻറ് സഹായം കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇവർ കുട്ടികൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സൂട്ടായിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ളൊരു ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അന്വേഷിക്കുന്നത് നല്ലതാണ്.
5: കോഴ്സുകളെ പോലെ തന്നെ പ്രധാനമാണ് അനുയോജ്യമായിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണം കൂടി
7: തീർച്ചയായിട്ടും.
5: അതിന് രേഖകൾ എന്തൊക്കെയായിരിക്കും?
7: സ്കോളർഷിപ്പിന് സാധാരണയായിട്ട് ഈ വാർഷിക വരുമാനം, പിന്നെ അവർ ഏത് നമ്മുടെ ജാതി ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി ബേസിലുള്ള ഇപ്പോൾ NCL എന്ന് പറയും, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ കേന്ദ്രത്തിലൊക്കെ വേണമെങ്കിൽ അതിൻ്റെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ ഒന്ന് അവരെ ആധാർ കാർഡ്, മാർക്ക് സർട്ടിഫിക്കറ്റ്. ഇതിലൊക്കെ എല്ലാ സ്കോളർഷിപ്പിലും അവരെ മാർക്ക് പ്രധാനമാണ്. അത്യാവശ്യം ഒരു 50% മാർക്കുകൾ വാങ്ങിക്കണം. ഇപ്പോൾ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ അവർ പ്ലസ് ടുവിനെ ബേസ് ചെയ്ത് കിട്ടും. സെക്കൻഡ് ഇയറിൽ കണ്ടിന്യൂ ചെയ്ത് പോകില്ല സ്കോളർഷിപ്പ്, 3 വർഷം വരെ കിട്ടാമല്ലോ. സെക്കൻഡ് ഇയറിൽ ആ കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടുക ഫസ്റ്റ് ഇയറിൽ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ മാർക്ക് ഒരു 60% മാർക്ക് ഉണ്ടെങ്കിലേ സെക്കൻഡ് ഇയറിൽ പാസ്സാവുള്ളൂ. അങ്ങനെ അപ്പോൾ അതൊരു ഇതാണ്. കാരണം പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് ഗവൺമെൻറ് പോളിസി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനൊരു കാര്യമുണ്ട്.
5: ഈ പിന്നെ ഒരുപാട് കോഴ്സുകൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കലും ഇപ്പോൾ അക്ഷയ വഴി ആണ് കുറേ കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ? എന്തിപ്പോൾ ഈ ഒരു സമയത്തുള്ളൊരു ട്രെൻഡിങ് കോഴ്സുകൾ ഏതൊക്കെയാണ് വരുന്നത്, കൂടുതൽ അപേക്ഷകളൊക്കെ വരുന്നത്?
7: നമ്മൾ പൊതുവായിട്ട് വരുന്നത് ഇപ്പോൾ ടെക്നിക്കലായിട്ട് വരുമ്പോൾ ITI കോഴ്സുകൾക്ക് ഉണ്ട്, പിന്നെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് കൂടുതൽ കുട്ടികളിപ്പോൾ ചൂസ് ചെയ്ത് വരുന്നത്. CMA എന്നൊക്കെ പറഞ്ഞ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഴ്സുകൾ ഇപ്പോൾ നല്ല ട്രെൻഡായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ നിഫ്റ്റ് ഇപ്പോൾ ഡ്രോയിങ്ങുമായിട്ട് അതായത് UCID, NID, നിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട്, അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ എഞ്ചിനീയറിങ്ങിൻ്റെ മറ്റൊരു മേഖലയാണ്. ഇപ്പോൾ വാഹനങ്ങളുടെയൊക്കെ എഞ്ചിനൊക്കെ ഡിസൈൻ ചെയ്യുന്ന അതിൻ്റെ ചിത്രം അതിൻ്റെ ഡിസൈൻ കൊടുക്കുന്ന എഞ്ചിനീയറിങ് ഡിസൈനിങ് അങ്ങനെ കൊടുക്കുന്ന മേഖലയാണ് NID, UCID ഒക്കെ. അങ്ങനെ ഇപ്പോൾ വസ്ത്രങ്ങളാണെങ്കിൽ വസ്ത്രങ്ങളുടെയൊക്കെ പാറ്റേൺ, ഡ്രസ്സിൻ്റെ തുണിയുടെ പാറ്റേൺ,
5: ഫാഷൻ ഡിസൈനിങ്ങിൽ
7: പെട്ട ഒരു ടെക്സ്റ്റൈൽ മേഖലകളിലും ഒക്കെ ഉള്ളവരുണ്ട്. അതിനൊക്കെ ഇപ്പോൾ നല്ല എൻക്വയറി ആയിട്ട് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ആ മേഖലയൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം കുറച്ച് ഇതായിട്ട്
5: AI കോഴ്സുകൾ തുടങ്ങിയോ?
7: AI വന്നു. AI പിന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ AI ഉണ്ട്, AI കോഴ്സുകൾ. പക്ഷേ AI നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ കേരളത്തിലൊന്നും അങ്ങനെ AI ആയിട്ടുള്ള കോഴ്സായിട്ട് അപേക്ഷിക്കാനുള്ളത് വന്നിട്ടില്ല അദ്ദേഹം. ഇപ്പോൾ വിദേശത്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എഐയുടെ ഒരു ഇന്നൊരു കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കുട്ടികളായിട്ട് കാണുന്നില്ല, കോഴ്സുകളായിട്ട് വന്നില്ല. ഇൻഷാല്ലാ ഭാവി സമീപ ഭാവിയിൽ വരുന്നുണ്ടാവും.
5: മൊത്തത്തിലൊരു എഐ കൺട്രോൾഡ് ആണ് വേൾഡാണ്
7: വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും
5: തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ആ ഒരു മേഖലയിലേക്ക് വലിയ
7: താല്പര്യമുണ്ടാവും.
5: നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായി വന്നത് കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് നമുക്ക് ചുറ്റും, പലരും അവരെ സഹായിക്കുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുമായിട്ടൊക്കെ. പക്ഷെ അതൊക്കെ ഒരു ചെറിയ കാലമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവുകയുള്ളൂ. പക്ഷെ അല്ലാത്ത സംവിധാനങ്ങളുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും കേരള സർക്കാരിൻ്റെ ആയാലും അതേപോലെ സ്വകാര്യമായിട്ടുള്ള പല ഫൗണ്ടേഷനുകളുടെയൊക്കെ ആയിട്ട്. അത് കണ്ടുപിടിക്കുക, അറിയുക എന്നതും അതിന് അവരെ അപേക്ഷിപ്പിക്കുക എന്നതും അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതും വലിയൊരു സേവനമാണ്. കാരണം അത് ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സേവനമായിട്ട് പോകും. നമ്മുടെ കൂടെയുള്ളത് ജലീൽ സാറാണ്, അബ്ദുൽ ജലീൽ സാർ. വളാഞ്ചേരിയിൽ ദീർഘകാലമായി 18 വർഷത്തോളമായി അക്ഷയകേന്ദ്രം നടത്തുകയാണ്. നമ്മൾ 3 എപ്പിസോഡുകളോളം അദ്ദേഹവുമായി സംവദിച്ചു. ഇനിയും നിരവധി എപ്പിസോഡുകൾക്ക് ഉള്ള മരുന്ന് ജലീൽ സാറിൻ്റെ അടുത്തുണ്ട്. ഇന്നത്തെ തിരക്കും കാര്യം പരിഗണിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഇന്ന് സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് പിരിക്കാം. നമുക്ക് വീണ്ടും പുതിയ എപ്പിസോഡുകളിൽ പുതിയ വിശേഷങ്ങളുമായി പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടീം പീസ് റേഡിയോയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ.
1: ജനക്ഷേമം നമ്മൾ കേട്ടു. അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും ഇബ്നു അലി എടത്തനാട്ടുകരയും ചേർന്ന് പെൻഷനുകൾ, സ്കോളർഷിപ്പുകൾ, അക്ഷയ വഴി എന്ന വിഷയം നമുക്ക് പറഞ്ഞു തന്നു. ഇതുപോലെ ജനോപകാരപ്രദമായ ഒട്ടനവധി പ്രോഗ്രാമുകൾ ജനക്ഷേമത്തിൽ നമ്മൾ സംപ്രേഷണം ചെയ്യാറുണ്ട്. ഇനിയും ഇത്തരം പ്രോഗ്രാമുകൾക്കായി നമുക്ക് കാതോർക്കാം.
0: ഓക്കെ, നമ്മൾ തുടരുന്നു വൈബ്സ്, അതിൻ്റെ ഏറ്റവും പീക്കിലെത്തുന്നു. അൽ ഉസൂൽ പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അൽ ഉസൂൽ.
1: അൽ ഉസൂലിൽ പതിവ് പോലെ നമ്മളോടൊപ്പം അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്നും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കേട്ട ആളുകൾക്കറിയാം, വളരെ ആഴമേറിയ പഠനങ്ങൾ ആവശ്യമുള്ള, അറബി ഗ്രന്ഥങ്ങളിൽ വളരെ സൂക്ഷ്മമായി എഴുതി ചേർത്തിട്ടുള്ള ഭാഗങ്ങൾ വളരെ ലളിതമായി സരളമായി ഉസ്താദ് അബ്ദുൽ മാലിക് സലഫി നമുക്ക് പറഞ്ഞു തരാറുണ്ട്. മലയാളത്തിൽ വളരെ നല്ല ഭാഷയിൽ അത് കേൾക്കാനും നോട്ട് ചെയ്ത് പഠിക്കാനുമൊക്കെ സാധിക്കുന്ന രൂപത്തിലാണ് ഈ വിഷയങ്ങൾ അൽ ഉസൂലിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്.
0: ഹദീസും ബുദ്ധിയും ഭാഗം 1 അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നമുക്കത് കേട്ടുവരാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിനല്ലാഹ് അമ്മാ ബാദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നാം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിന് ഖുർആൻ നമ്മോട് പറയുന്ന 3 അടിസ്ഥാനങ്ങളാണ് നാം വിശദമായി ചർച്ച ചെയ്തത്. അതിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും വ്യക്തികളുടെ യുക്തിക്കോ അതല്ലെങ്കിൽ അയാളുടെ ജ്ഞാനത്തിനു എതിരാകുന്നു എന്ന കാരണത്താൽ പ്രവാചകന് ലഭിച്ചിട്ടുള്ള വഹയുകളെ തിരസ്കരിക്കുന്ന ഒരു പ്രവണത സമൂഹത്തിൽ അനുദിനമെന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഹദീസുകളെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയുമായി എങ്ങനെയാണ് ഹദീസുകൾ നാം ഉരച്ചു നോക്കേണ്ടത് എന്നുള്ളതിന് ഇസ്ലാമിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. ആ കാഴ്ചപ്പാടുകൾക്ക് വിഭിന്നമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നാം അറിയാതെയോ അറിഞ്ഞോ പിഴച്ച കക്ഷികളുടെ മാർഗത്തിലേക്ക് നാം ചേർക്കപ്പെടുകയാണ് ചെയ്യുക. വളരെ വേഗത്തിൽ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു തെറ്റായ ചിന്താധാര പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അപകടവും അത് വരുത്തിവെക്കുന്ന വിദൂരമായിട്ടുള്ള വിനാശങ്ങളുമൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ ബുദ്ധി പ്രവാചകന്റെ ഹദീസുകൾ സ്വീകരിക്കുന്നതിന് തടസ്സമാകാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ബുദ്ധിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ള ഹദീസുകൾ മാത്രം സ്വീകരിക്കുക എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളോട് ചെയ്യുന്ന അതിക്രമമാണ്, ക്രൂരതയാണ്. ഒരു മനുഷ്യൻ്റെ ബുദ്ധിയും വിവരവും എല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന്മാരുടെ ബുദ്ധിയിൽ താങ്ങാത്ത, അതിനുൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നും അവതരിപ്പിക്കുകയില്ല. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു ആത്മാവിനും ഒരു നഫ്സിനും തന്നെ അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാത്ത ഒന്നും അല്ലാഹു അതിനോട് കൽപ്പിക്കുകയില്ല, നിർബന്ധിക്കുകയില്ല എന്നത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ്. ഏതു കാര്യങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഈ ഒരു അടിസ്ഥാനം ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബുദ്ധിയുടെ വിഷയവും നമ്മൾക്ക് സമഗ്രമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് സാമാന്യ ബുദ്ധി എന്നുള്ളത്. ഇസ്ലാമിൽ ബുദ്ധിക്ക് വളരെയധികം വലിയ സ്ഥാനമുണ്ട്. ബുദ്ധിമാന്മാരെ, ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകളെ ഇസ്ലാം പ്രശംസിച്ചിട്ടുണ്ട്. ബുദ്ധി ഉണ്ടായിട്ടും ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളെ ഇസ്ലാം വളരെ മോശമാക്കിയിട്ടുണ്ട്. ഇസ്ലാം ബുദ്ധിക്ക് നൽകുന്ന പ്രാധാന്യം എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ബുദ്ധിയുള്ളവനെ ഇസ്ലാം ഉള്ളൂ എന്നതാണ് സത്യം. അഥവാ സ്ഥിരമായ, അല്ലെങ്കിൽ സ്ഥിരതയുള്ള ബുദ്ധിയുള്ളവനാണ് ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ബാധകമാകുന്നത്. നമസ്കരിക്കണം ഇസ്ലാമിൽ അഞ്ചു നേരം. ബുദ്ധിയുള്ളവനാണ് നമസ്കരിക്കേണ്ടത്. ബുദ്ധിയില്ലാത്തവന് നമസ്കാരം നിർബന്ധമില്ല. അവൻ നമസ്കരിക്കാൻ നിന്നാൽ അത് ശരിയാവുകയുമില്ല. പല കോലത്തിലും അവൻ ആരാധനകൾ നിർവഹിക്കാം. ബുദ്ധി ആരാധനകളിൽ, അല്ലെങ്കിൽ ഇസ്ലാമിൽ ഒരു മനുഷ്യൻ്റെ ശരീഅത്തിൻ്റെ അടിസ്ഥാനം തന്നെ അവൻ്റെ ബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഫല തദക്കറൂൻ, അഫല തഅഖിലൂൻ. ഒരായത്ത് മാത്രം നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 80-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഹുവല്ലദി യുഹയ്യി വയുമീത്തു വലഹു ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ അഫല തഅഖിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. രാപ്പകൽ മാറി വരുന്നതും അല്ലാഹുവിൻ്റെ കാര്യം കൊണ്ട് തന്നെയാണ്. അഫല തഅഖിലൂൻ, നിങ്ങളെന്താണ് ചിന്തിക്കാത്തത്? അപ്പോൾ ചിന്തക്ക് വളരെയധികം പ്രാധാന്യം നൽകിയ, ബുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം നൽകിയ മതം തന്നെയാണ് ഇസ്ലാം. ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അഫല യതദബ്ബറൂന അൽ ഖുർആൻ, എന്തുകൊണ്ടാണ് അവർ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നല്ലായിരുന്നു അതെങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അതിൽ അവർക്ക് കാണാമായിരുന്നു എന്നിങ്ങനെയുള്ള അനവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ 171

0: അവർക്ക് ഹൃദയങ്ങളുണ്ട്, അതുകൊണ്ടവർ ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. വലഹും അഅ്യുനു ലാ യുബ്സിറൂന ബിഹ, അവർക്ക് ദൃഷ്ടികളുണ്ട്, പക്ഷേ ആ ദൃഷ്ടികൾ കൊണ്ടവർ കാണേണ്ടത് കാണുന്നില്ല. വലഹും ആദാനു ലാ യസ്മഊന ബിഹ, അവർക്ക് ചെവികളുണ്ട്, പക്ഷേ ആ ചെവികൾ കൊണ്ട് കേൾക്കേണ്ടതവർ കേൾക്കുന്നില്ല. ഇങ്ങനെയുള്ളവർ ആരാണ്? ഉലായിക്കൽ അൻആമി ബൽഹും അളല്ല, അവർ നാൽക്കാലികളെപ്പോലെയാണ്, അല്ല അതിനേക്കാൾ വഴിതെറ്റിയവരാണ്, പിഴച്ചവരാണ്, മോശപ്പെട്ടവരാണ്. ഉലായിക്കഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാകുന്നു അശ്രദ്ധരായവർ. എന്നു പറഞ്ഞ് നാൽക്കാലികളേക്കാൾ മോശപ്പെട്ടവരായി ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളല്ലാഹു ആക്ഷേപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ബുദ്ധിക്ക് ഇസ്ലാം നൽകിയ പ്രാധാന്യവും അത് ഉപയോഗിക്കാതിരിക്കുന്നതിൻ്റെ അപകടവുമാണ് ഈ ആയത്തുകളിൽ നമ്മൾ ദർശിക്കുന്നത്. നരകത്തിൽ കിടക്കുന്ന ആളുകൾ, അവർ വിലപിക്കുന്നൊരു വിലാപം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു സൂറത്തു മുൽക്കിലൂടെ. വഖാലു ലൗ കുന്ന നസ്മഉ ഔ നഅഖിൽ മാ കുന്ന ഫി അസ്ഹാബി സഈർ, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ബുദ്ധി ഉപയോഗിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ നരകാഗ്നിയിൽ ഞങ്ങൾ കിടക്കേണ്ടി വരികയില്ലായിരുന്നല്ലോ എന്നവർ വിലപിക്കുകയാണ്. അപ്പോൾ മനുഷ്യന് ബുദ്ധിയുണ്ട്, ബുദ്ധിയുള്ളവനാണ് മതമുള്ളത്. ആ ബുദ്ധി ഉപയോഗിക്കാത്തവനെ ശരീഅത്ത് ആക്ഷേപിച്ചിട്ടുണ്ട്. ഏതൊക്കെ മേഖലയിലാണ് നാം ബുദ്ധി ഉപയോഗിക്കേണ്ടത്? മനുഷ്യൻ്റെ ബുദ്ധികൾക്ക് പരിമിതിയുണ്ട്, നമുക്കറിയാം. മനുഷ്യൻ തന്നെയും ദുർബലനാണ്. ഖുലഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ദൗർബല്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ബുദ്ധിക്കും അതിൻ്റേതായ ദൗർബല്യങ്ങൾ സ്വാഭാവികമായിക്കൊണ്ടുമുണ്ടാകും. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിധിയുണ്ട്, എല്ലാം കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല, എല്ലാം കാണാൻ നമുക്ക് കഴിയുന്നില്ല, എല്ലാ കാര്യങ്ങളും മണത്തറിയാനും അല്ലാതെയുമൊന്നും നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ടുതന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ടാകുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുടെ ജ്ഞാനം വെച്ചുകൊണ്ട് കാര്യങ്ങൾ അളക്കുന്ന ബുദ്ധിക്കും പരിമിതിയുണ്ടാകും, സ്വാഭാവികമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട് എന്ന കാര്യം നമ്മൾ പ്രാഥമികമായി അംഗീകരിച്ചേ മതിയാകും. എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം തീരുമാനിക്കണം എന്നു പറയുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിയില്ലായ്മയാണ്. അത് ബുദ്ധിയില്ലാത്തതിൻ്റെ ലക്ഷണമായി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയെക്കുറിച്ചുള്ള പ്രാഥമികമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ബുദ്ധിക്ക് പരിമിതികളുണ്ട്, ബുദ്ധിക്ക് ഇസ്ലാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ബുദ്ധി ഉപയോഗിക്കാത്തവരെ ഇസ്ലാം ആക്ഷേപിച്ചിട്ടുണ്ട്. ഇൻഷാഅള്ളാ ബാക്കിയുള്ള കാര്യങ്ങൾ, ഏതൊക്കെ മേഖലയിലാണ് മനുഷ്യന് ബുദ്ധി ഉപയോഗിക്കാൻ അനുവാദമുള്ളത്, ഏതൊക്കെ മേഖലയിൽ ബുദ്ധി ഉപയോഗിച്ചുകൂടാ, ഹദീസുകളുമായി കൊണ്ട് ബുദ്ധി എങ്ങനെയാണ് നമ്മൾ തട്ടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാഅള്ളാ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായി ചർച്ച നടത്താം. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: അല്ലുസൂൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഹദീസും ബുദ്ധിയും എന്നതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ കേട്ടത്. തീർച്ചയായും നാളെ ഇതേ സമയത്ത് ഇൻഷാല്ലാ ഇതിൻ്റെ അടുത്ത ഭാഗം ഉണ്ടാകും. അപ്പോൾ ഇന്ന് കേട്ടയാളുകൾ നാളെയും കഴിയുമെങ്കിൽ ഈ സമയത്ത് തന്നെ അത് കേൾക്കാൻ ശ്രമിക്കുക. ഇനി അത് നാളെ ഈ ഒരു സമയത്ത് തിരക്കാണ്, ബുധനാഴ്ച നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റുകളാണെങ്കിൽ അത് റിവൈൻഡിൽ നിന്ന് അല്ലുസൂൽ നമ്മൾ കേൾക്കണം എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
2: വലിയ യൂണിവേഴ്സിറ്റികളിലും മത കലാലയങ്ങളിലും മാത്രം പഠിപ്പിക്കപ്പെടുന്ന വലിയ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. ബിസ്രയുടെ അത്രത്തോളം വൈജ്ഞാനികമായ ആഴമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരിക്കും തീർച്ചയായും ഈ സെഷൻ്റെ തുടർച്ചകൾ നിങ്ങൾ കേൾക്കുന്നത്. നാളെ ഇതുണ്ട് അത് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ഏതായാലും വളരെ മനോഹരമായി അവതരിപ്പിച്ച അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ.
1: അബ്ദുൽ മാലിക് സലഫി ഇത് അവതരിപ്പിക്കുമ്പോൾ കൂടുതൽ കുറേയധികം അറബി വാക്കുകളും അറബി പ്രയോഗങ്ങളും ആവർത്തിച്ചു പറയാതെ

0: അത്യാവശ്യമുള്ളത് മാത്രം അറബിയിൽ പറഞ്ഞ് ബാക്കി ആളുകൾക്ക് വ്യക്തമാകുന്ന രൂപത്തിൽ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ കേരളീയ സമൂഹത്തെ സാധാരണക്കാരെ പരിഗണിച്ചുകൊണ്ടുള്ള അവതരണമാണ് ഈ ഒരു പ്രോഗ്രാമിനുള്ളത്.
1: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സഅദ്, അതോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധിയായി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ എന്നിവർ നമ്മളോടൊപ്പം ചേരുകയാണ്.
3: കൗമാരം നേരിടുന്ന വൈകാരിക പ്രശ്നങ്ങൾ എന്നതാണ് ഇന്നത്തെ സ്നേഹക്കൂടിന്റെ വിഷയം.
0: സ്നേഹക്കൂട് കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ. അൽഹംദുലില്ലാ, ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത് ബഹുമാന്യനായ പ്രൊഫസർ സഅദ് സാറാണ്. സഅദ് സാറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല, എങ്കിലും പുതിയ ശ്രോതാക്കളുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കാണ്. അദ്ദേഹം മോങ്ങം അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജ്, വുമൻസ് അറബിക് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒ ഡിയാണ്. അദ്ദേഹം പുളിക്കൽ സ്വദേശിയാണ്, ഫാമിലി കൗൺസിലറാണ്. ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത്, നമ്മൾ ഇതുവരെ കൗമാരക്കാരുടെ വിവിധ പ്രശ്നങ്ങളിലേക്കായിരുന്നു ആ ഒരു പ്രോഗ്രാമിലാണുള്ളത്. സാറെ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപീകരണം. ഒരു കുട്ടി, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, ആ കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണ സന്ദർഭങ്ങളിൽ കൗമാരപ്രായക്കാരായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ അവരനുഭവിക്കുന്ന വൈകാരിക മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോകാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
5: ഒരു കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം എന്ന് പറയുന്നത് കൗമാരം തന്നെയാണ്. കൗമാരത്തിൽ അവർക്ക് ഉണ്ടാവുന്ന വൈകാരിക മാനസിക സംഘർഷങ്ങൾ അവരുടെ സ്വഭാവത്തെ ഏറെ സ്വാധീനിക്കുമെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. അതായത് അവർക്ക് വേണ്ടത്ര ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഡിഫിഡൻസ് നേരിടുന്ന ഒരവസ്ഥ.
4: കോൺഫിഡൻസ് ഇല്ല.
5: അതായത് പല കുട്ടികളും സ്കൂളിൽ പഠിക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ചുറ്റുപാടിൽ നിന്ന് അല്ലെങ്കിൽ പേരൻസിൽ നിന്ന് കിട്ടേണ്ടത് പോസിറ്റീവ് സ്ട്രോക്സ് ആണ്. ഈ പോസിറ്റീവ് സ്ട്രോക്സ് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് ആത്മനിർദ്ദേശം കൊടുക്കുക നെഗറ്റീവ് സജഷൻസ് ആണ്. ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ഡിഫിഡൻസ് ആയിരിക്കും, അതായത് ആത്മവിശ്വാസ കുറവായിരിക്കും.
4: സാറേ, ഒരു കാര്യം, ഈ ഒരു പോയിന്റ് സംസാരിക്കുന്നതിന് മുന്നേ വ്യക്തിത്വ വികസനം എന്നുള്ളത് കൗമാരത്തിലാണോ?
5: അങ്ങനെയല്ല. കൗമാരം എന്ന് പറയുന്നത് വ്യക്തിത്വ രൂപീകരണത്തിന്റെ ഒരു സ്റ്റേജാണല്ലോ.
4: സ്റ്റേജാണ്.
5: അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങളൊക്കെ തന്നെ അതിന് മുമ്പ്
4: കഴിഞ്ഞു പോയിട്ടുണ്ട്.
5: എന്നാലും ഒരു കുട്ടി ഒരു മെച്യുർ സ്റ്റാറ്റസിലേക്ക് പോകുന്നതിന് മുമ്പ് അവന്റെ ലൈഫിലുള്ള ഏറ്റവും നിർണായകമായ ഒരു സ്റ്റേജാണ് കൗമാരം. അതുകൊണ്ട് ഈ കൗമാരത്തിൽ അവർക്കുണ്ടാകുന്ന ഷോക്കുകൾ അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ അത് നെഗറ്റീവായിട്ട് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്.
4: ഇപ്പൊ നമ്മള് ശ്രോതാക്കളോട് പറയേണ്ട വേറൊരു കാര്യം, വ്യക്തിത്വ വികസനം എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ച മുതലേ അല്ലെങ്കിൽ ജനിക്കുന്നതിന്
5: മുമ്പ് തന്നെ തുടങ്ങുന്നതാണ്. ഗർഭധാരണം മുതൽ അല്ലെങ്കിൽ ആ ഗർഭധാരണം മുതൽ അനസ്യൂതം തുടരുന്ന ഒരു പ്രോസസ്സാണത്.
4: പക്ഷേ ഒരു കൗമാരത്തിലെത്തുമ്പോൾ അവിടെ പിന്നെ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്.
5: തീർച്ചയായും.
4: ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അത് ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ച് പറയാം എങ്ങനെയാണ്.
5: അതായത് ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൽ ആത്മവിശ്വാസം വേണം. അപ്പൊ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ മനസ്സിന് കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്, ഈ പ്രോഗ്രാം എനിക്ക് ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഒരു അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ആർജിച്ച ക്വാളിറ്റിയാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബാല്യം തൊട്ട് കുട്ടികൾക്ക് കിട്ടേണ്ടത് പോസിറ്റീവ് സ്ട്രോക്സ് ആണ്. എന്നാൽ പലപ്പോഴും ചുറ്റുപാടിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ കൂടുതൽ കിട്ടുമ്പോൾ അത് അവരുടെ ആത്മവിശ്വാസത്തെ ചോർത്തി കളയും. അതുകൊണ്ട് തന്നെ സ്റ്റേജ് ഫ്രൈറ്റ്, സഭാകമ്പം, ഒരു ഫേസ്, ഒരു വ്യക്തിയെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഒരു വ്യക്തിയെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, ഒരു വ്യക്തിയുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, ഇതിലൊക്കെ തന്നെ കുട്ടികൾ പ്രശ്നം നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്റർവ്യൂസിൽ പോലും ഒരു അഭിമുഖം നടക്കുമ്പോൾ അവിടെ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനോ കാര്യങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ അവതരിപ്പിക്കാനോ കുട്ടികൾക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അപ്പൊ അത് ബൂസ്റ്റ് ചെയ്യേണ്ട ഏജൻസ്, അത് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒക്കെ ഉണ്ടെന്നാണ്.
4: പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അവരതിനെ എതിരായിട്ടാണ് നിൽക്കുന്നത് അല്ലേ?
5: അതായത് എൻകറേജ്മെന്റ് ആണല്ലോ കൂടുതൽ കിട്ടുക.
4: ഞാൻ കണ്ടിട്ടുണ്ട് പല രക്ഷിതാക്കളും പിന്നെ കുട്ടികളെ ഇങ്ങനെ ഇവനെ കൊണ്ടൊന്നും ആവില്ല, ഇവന് ആളുടെ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന
5: അല്ല, ആ വാക്കുണ്ടല്ലോ സാധാരണ പറയും നമ്മള്, വേർഡ്സ് ആർ ദി മെന്റൽ മാനിപ്പുലേറ്റേഴ്സ്. വാക്കുകൾ കൊണ്ട് ഒരാളെ ഉയർത്താനും താഴ്ത്താനും ഉണർത്താനും ഉയർത്താനും ഒക്കെ
4: പറ്റും.
5: അപ്പം വാക്ക് കുലു കൗലൻ സദീദാന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആളുകളോട് ഏറ്റവും നല്ലത് സംസാരിക്കുക, നല്ലത് സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ മനഃശാസ്ത്രം എന്താണ്? ഒരാൾക്ക് സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന, ഉയർച്ച നൽകുന്ന നല്ല സംസാരങ്ങളാണ് പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള കുട്ടികളുമായി നമ്മൾ നടത്തേണ്ടത്. അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും.
4: ലാക്ക് ഓഫ് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു ഇഷ്യൂ ആണ്.
5: അത് ഓവർകം ചെയ്യാൻ നമ്മള് ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അത് നമ്മള് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ അവിടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് ആത്മവിശ്വാസം പിന്നെ വീണ്ടെടുക്കാൻ സാധിക്കും.
4: എന്തൊക്കെയാ ഹിൻസ് എന്ന് പറഞ്ഞു പോയാൽ?
5: ഒന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയം കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യാൻ
4: കോൺഫിഡൻസ് കൂടും.
5: തീർച്ചയായും ഇപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോ അത് സംഘടനാ തലത്തിലാവാം, വീട്ടിലുള്ള ജോലികളിലാവാം, നമ്മൾ ഓഫീസിൽ ചെയ്യുന്നതാവാം, ഏതൊക്കെ മേഖലയിൽ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടൊക്കെ തന്നെ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾക്ക് കിട്ടുമ്പോൾ, ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത് അവരുടെ ആത്മവിശ്വാസം, കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. രണ്ടാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് നല്ലതാണ് എന്ന് മനസ്സിന് ആത്മനിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്യുക. പൂർണ്ണത കൈവരിക്കുക എന്നുള്ളത് ആർക്കും പിന്നെ പൂർണ്ണ അല്ലല്ലോ. നമ്മൾക്കൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും. എന്നാൽ മിസ്റ്റേക്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് ബദലായിട്ട് നമ്മൾ ചെയ്യുന്ന നന്മകളെ പ്രചോദിപ്പിക്കുവാനും അതിനെ ഹൈലൈറ്റ് ചെയ്യാനും കൂടുതൽ എനർജിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്.
4: നമ്മുടെ കുട്ടികളോടാണെങ്കിലും അല്ലെ, കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ നല്ല കാര്യങ്ങളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത്,
5: അതിപ്പോ കുടുംബ ജീവിതത്തിൽ പോലും, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പോലും ആത്മവിശ്വാസം തകർക്കുന്ന സംസാരങ്ങൾ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ നടത്തി കഴിഞ്ഞാലും അവിടെ പ്രശ്നങ്ങളാണ്.
4: കുറ്റപ്പെടുത്തുക,
5: ഈ കുറ്റപ്പെടുത്തുക എന്നുള്ള ബ്ലെയിമിങ് ആൻഡ് ബ്രാൻഡിങ് എന്നുള്ളത് ഒരിക്കലും ഒരാൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുകയല്ല ചെയ്യുക. അത് ഒരാളില് നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുക. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള ഗുണങ്ങളെ നമ്മൾ പിന്നെ സ്വാംശീകരിക്കുകയും അത് നന്നായിട്ടുണ്ട്, വെൽ ഡൺ എന്നുള്ള ഒരു അപ്രീസിയേഷൻ, അതിന് പൊതുവെ നമ്മൾ മലയാളികൾക്ക് വലിയ
4: മടിയാണല്ലേ.
5: അതായത് ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിലുള്ള കുറ്റം കണ്ടെത്തി ഫാൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ മിടുക്കരും. അവരിൽ ചെയ്യുന്ന നന്മകളെ കാണാതിരിക്കുകയും ചെയ്യുന്നു. ഇതായിരിക്കും പലപ്പോഴും ആത്മവിശ്വാസം തകർക്കുന്നത്.
4: നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, നമ്മളിപ്പോ ഇപ്പൊ ഇന്നൊക്കെ വാട്സപ്പ് അതുപോലുള്ള ഓരോ കൂട്ടായ്മയിലെ ഒരാളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരു വാക്ക് പറയാം.
5: അത് മാത്രമല്ല, ഇന്നിപ്പോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്, അതിൽ പോലും ഈ നെഗറ്റീവ് സ്ട്രോക്കുകൾക്ക് വലിയ സ്വാധീനം ഉണ്ട് എന്നാണ് എന്റെ ചെറിയ വിലയിരുത്തൽ. ഞാൻ പറയുന്നത്, ഒരു പത്രം നമ്മൾ എടുത്തു വായിക്കും അല്ലെങ്കിൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർവിത ചർവണം നടത്തുന്നത് ഏതാണ്? നെഗറ്റീവ് മെസ്സേജുകളാണ്. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതിന്
4: പകരം
5: പ്രചരിപ്പിക്കപ്പെടുന്നത് നിഷേധാത്മകമായ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതോ വൈകൃതങ്ങളുടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുന്നത്. നേരെ മറിച്ച് അത് അവഗണിക്കുകയും നല്ല ആളുകൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ കൂടുതൽ മാനസികാരോഗ്യവും നല്ല കരുത്തും ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിലേക്കാണ് മലയാളികൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആയിരിക്കും ഏറ്റവും നല്ല.
4: ഇവിടെ സാർ പറഞ്ഞത് നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്ന ഒരു നല്ല പോയിന്റ് ആണ്. അതോടൊപ്പം തന്നെ സാറിനോട് പറയാനുള്ളത്, ഇപ്പോൾ ഒരു വിഷയം പറഞ്ഞല്ലോ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ, ഇൻഷാല്ല സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭാര്യ ഭർത്താ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നുള്ള വിഷയത്തിലൊരു പ്രോഗ്രാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് സാറിൻ്റെ സമയം അനുവദിക്കുകയാണെങ്കിൽ. ഇനി ലാക്ക് ഓഫ് കോൺഫിഡൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തൊരു പോയിന്റ് എന്താണ്?
5: ഇന്ന് കുട്ടികൾ പ്രത്യേകിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം എനിക്ക് പറയാൻ പറ്റും, ഈ സെക്സ് അബ്യൂസ് എസ്പെഷ്യലി ഫ്രം റിലേറ്റീവ്സ്, ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സിൽ നിന്ന് കുട്ടികൾക്കുണ്ടാകുന്ന ലൈംഗിക ദുരനുഭവങ്ങൾ. അല്ലെ, അത് പലപ്പോഴും കുട്ടികൾ മറ്റുള്ളവരോട് ഡിസ്ക്ലോസ് ചെയ്യൂല. ഇത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഷോക്കുണ്ട്. എസ്പെഷ്യലി ചൈൽഡ്ഹുഡ് സെക്സ്വൽ എക്സ്പീരിയൻസസ് എന്നുള്ളത് വലിയ വിഷയമാണ്. ഈ അടുത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. 13 വയസ്സുള്ള ഒരു പയ്യൻ, ആ പയ്യൻ പിന്നെ സ്കൂളിൽ നിന്ന് ഒരു ടൂറ് പോവാണ്. ആ ടൂറ് പോവാൻ വേണ്ടി അദ്ദേഹം മറ്റൊരു അധ്യാപകന്റെ കൂടെയാണ് പോകുന്നത്. ആ അധ്യാപകൻ പിന്നെ ഇത്തരം കാര്യങ്ങൾ, നന്മയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന മോറൽ സ്റ്റഡീസിന്റെ ഒക്കെ ഒരു അധ്യാപകനാണ്. പക്ഷെ ആ അധ്യാപകനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ചില പെരുമാറ്റങ്ങൾ ഈ ടൂറിന്റെ വേളയിൽ ഈ 13 വയസ്സുള്ള ആൺകുട്ടിക്ക് ഉണ്ടാവുകയാണ്. അത് അവനിൽ ഉണ്ടാക്കിയ ഒരു ഷോക്ക്, ആ ഷോക്ക് കാരണമാണ് പാരന്റ്സ് എന്നെ കൗൺസിലിങ്ങിന് വിളിക്കുന്നത്. ആ പാരന്റ്സിന്റെ അടുത്ത് ഈ കുട്ടി വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ ആ പാരന്റ്സ് ആകെ കൺഫ്യൂസ്ഡ് ആയി. വാട്ട് ടു ഡു, എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധാരണ അവർക്കില്ല. സ്വാഭാവികമായിട്ട് ആ കുട്ടിയുമായിട്ട് കുറച്ച് സമയം ഞാൻ സംസാരിച്ചപ്പോ കാര്യങ്ങൾ മുഴുവൻ അവൻ എന്റെ അടുത്ത് പറഞ്ഞു. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന്, റോൾ മോഡലാണ് എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ലൈംഗിക ദുരനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ഈ കുട്ടികൾക്ക് വലിയ ഷോക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് ആൺകുട്ടികൾക്കും ഉണ്ടാക്കുന്നുണ്ട്, പെൺകുട്ടികൾക്കും ഉണ്ടാക്കുന്നുണ്ട്.
4: അവിടെ പരിഹാരം പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. എന്താണ് ഇപ്പൊ ഇതിനൊരു
5: പരിഹാരം? പരിഹാരം എന്ന് പറഞ്ഞാല് ഇസ്ലാം ഓരോ വിഷയങ്ങൾക്കും കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോ ഈ കസിൻ റിലേഷൻഷിപ്പ് നമുക്കറിയാം, ഇന്ന് അത് സാർവത്രികമാണ്. ഷെയ്ക്ക് ഹാൻഡ്, ഹസ്തദാനം, അതായത് അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിൽ ഹസ്തദാനം പാടില്ല എന്നുള്ളത് ഇസ്ലാം വിലക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു ഹസ്തദാനം എന്നുള്ളത് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നോട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു. നോട്ടം എന്നുള്ളതാണ് മോശപ്പെട്ട വികാരങ്ങൾ ഉണർത്താനുള്ള പ്രഥമമായിട്ടുള്ള കാരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഇസ്ലാം വെച്ച അതിർവരമ്പുകൾ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു പരിഹാരം അത് തന്നെയാണ്.
4: ഇപ്പോൾ സാർ ഇവിടെ രണ്ടാമത്തെ കാരണം പറഞ്ഞ സെക്സ് അബ്യൂസ്, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, കരുതിയിരിക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അതിനുള്ള പരിഹാരവും സാർ പറഞ്ഞു.
5: അത് മാത്രമല്ല സാർ, അതായത് ഈ ഏറ്റവും വിശ്വസ്തർ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ബാപ്പയുടെ അല്ലെങ്കിൽ പിന്നെ ഏറ്റവും അടുത്ത ഒരു ഗാർഡിയന്റെ റോളിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന്, ഒരിക്കലും നമ്മൾ സംശയിക്കാത്ത ആളുകളിൽ നിന്ന് ഇത്തരം സെക്സ് അബ്യൂസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അത് കുട്ടികൾക്ക് മറ്റുള്ളവരോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവര് പേടിക്കുന്നത് ഞാനിതെങ്ങാനും അത് ഡിസ്ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫാമിലി പ്രോബ്ലം ആയിട്ട് മാറും. രണ്ടാമത്തത്, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര പ്രായപൂർത്തി അല്ലെങ്കിൽ പക്വത എത്താത്തത് കൊണ്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള അറിവില്ലായ്മ ഈ കുട്ടികൾക്ക് നന്നായിട്ടുണ്ട്.
4: നല്ല മാനസിക സംഘർഷം ഉണ്ടാവും. അപ്പോ
5: ശക്തമായ മാനസിക സംഘർഷം മാത്രമല്ല, അത് തന്നെ സൈക്കാട്രിക് ഇഷ്യൂസിലേക്ക്.
4: ഇപ്പൊ ഇവിടെ നമ്മൾ
5: മാറാനുള്ള സാധ്യത കൂടുതലാണ്.
4: ഇപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ രക്ഷിതാക്കളാണ് കരുതിയിരിക്കേണ്ടത്.
5: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആൺകുട്ടികൾ ഒരേ പുതപ്പിനുള്ളിൽ രണ്ട് ആളുകൾ കിടക്കരുത് എന്ന് പറഞ്ഞ ആ നിർദ്ദേശമൊക്കെ എത്ര സൂക്ഷ്മത ഉണ്ടാക്കുന്നതാണ്. അത് കിടത്തത്തിന്റെ കാര്യത്തിലും അവരുടെ ഡീലിംഗിന്റെ കാര്യത്തിലും ഒക്കെ ആ ഒരു ഡിസ്റ്റൻസിങ് വേണ്ടടുത്ത് അത് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറെ സുരക്ഷിതത്വം നമുക്ക് ഒരുക്കാൻ സാധിക്കും.
4: അപകടം വരുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ജാഗ്രത പുലർത്താനാണ് സാറ് പറഞ്ഞത്. നമ്മുടെ മക്കളെ ആ ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ വളരെ വേണ്ടപ്പെട്ട കുടുംബമാണെങ്കിൽ പോലും ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് ചെയ്ത് തന്നെ വളർത്തണം എന്നാണ് സാർ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? ഇപ്പോ ഈ രണ്ട് പോയിന്റ് കഴിഞ്ഞാൽ അടുത്തൊരു പോയിന്റ്
5: ഒന്ന് മറ്റൊന്ന് പറയാനുള്ളത്, പാരന്റ്സിൽ നിന്നൊരു കുട്ടിക്ക് കിട്ടേണ്ടത് എന്താണ്? ഇന്റിമസിയാണ്.
4: അപ്പോൾ
5: ഈ അടുത്ത് ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിനി, അവൾ ഇന്നൊരു കുടുംബിനിയാണ്. ആ കുടുംബിനിയായിട്ടുള്ള വിദ്യാർത്ഥി ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ എന്നെ ഫോണിൽ വിളിക്കുന്നത്. അപ്പൊ കാര്യങ്ങൾ ആരാഞ്ഞപ്പോ അവളുടെ ഉപ്പയും ഉമ്മയും തമ്മിൽ ഡിവേഴ്സ്ഡ് ആണ്. അപ്പൊ ഈ ഡിവേഴ്സ്ഡ് ആയ സന്ദർഭത്തിൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഉമ്മ, സ്വന്തം പെറ്റുമ്മ മോശപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. സ്വന്തം പെറ്റുമ്മയാണ് ഉണ്ടാക്കുന്നത്. അതായത് അവളുടെ ഫാദറുമായി ചേർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഈ മദർ പറയുമ്പോൾ അവളുടെ ചെറുപ്പത്തിലാണ് അത് സംഭവിച്ചു എന്ന് പറയുന്നത്. എന്നാൽ പോലും അവിടെ അവൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത സമയം. അപ്പൊ ഇങ്ങനെയുള്ള അല്ലിഗേഷൻസ് സ്വന്തം പാരന്റ്സിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ആലോചിക്കുക. അതുപോലെ തന്നെ ഈ ഫാദറും മദറും തമ്മിൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അത് കുട്ടിയുടെ മാനസികാരോഗ്യത്തെ സാരമായി സ്വാധീനിക്കും. കാരണം ഈ കുട്ടിക്ക് അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു അത്താണി ആ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന വലിയ സംഘർഷമാണ് പാരന്റ്സ് തമ്മിലുള്ള ഈ ക്വാറലിംഗ് ആറ്റിറ്റ്യൂഡ്. ക്വാറലിംഗ് പാരന്റ്സ് സ്പോയിൽ ദി ചിൽഡ്രൻ എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് പാരന്റ്സ് തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് മക്കളുടെ മുമ്പിൽ വെച്ചാവാതെ അവർക്ക് ഒരു നിർഭയത്വം പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
4: നമ്മളങ്ങനെ അങ്ങനെ വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കുട്ടികളെ അറിയിക്കാത്ത രീതിയിൽ, എന്നിട്ട് വല്ല കൗൺസിലിംഗ് ഒക്കെ പോയിട്ട് ആ പാരന്റ്സ് ആണെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ലല്ലേ. ഇന്റിമസി വേണം. ഇന്റിമസി ഇല്ലായ്മയാണ് അടുത്തത്.
5: അതായത് കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു അത്താണിയാണ് പാരന്റ്സ് എന്നുള്ളത്. അപ്പൊ ആ ഒരു റേപ്പോ അവിടെ നഷ്ടപ്പെടുമ്പോ, ആ ഊഷ്മള ബന്ധം അവിടെ നഷ്ടപ്പെടുമ്പോ അതിനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, അതിനുള്ള ഒരു പകരക്കാരൻ ആര് എന്ന് കുട്ടികൾ അന്വേഷിക്കും. അത് അവരുടെ വൈകാരിക ആവശ്യമാണ്. ആ ആവശ്യം പൂർത്തീകരിക്കുന്ന സ്പേസിലേക്കാണ് ഇത്തരം ലവേഴ്സും പിന്നെ ആ പ്രണയങ്ങളൊക്കെ എത്തുന്നത്. അപ്പോ പാരന്റിങ് എററാണ് യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക്
4: പറയാൻ പറ്റും. മൂന്ന് പോയിന്റുകൾ പറഞ്ഞപ്പോ അവിടെ
5: തീർച്ചയായും
4: ലാക്ക് ഓഫ് കോൺഫിഡൻസ്, സെക്സ് അബ്യൂസ്, ഇന്റിമസി, ഇന്റിമസി ഇല്ലായ്മ, ഇതല്ലാതെ ഈ കൗമാരക്കാരുടെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്?
5: സ്കൂളിൽ പഠനം നടത്തുന്ന കുട്ടികൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം അധ്യാപകരെ പേടിക്കുക, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അത് പലപ്പോഴും ഒരു സബ്ജക്റ്റ് കുട്ടിക്ക് വേണ്ടത്ര അറിവില്ലെങ്കിൽ ആ സബ്ജക്റ്റ് എടുക്കുന്ന അധ്യാപകന്റെ മിസ്റ്റേക്ക് കൊണ്ടും കുട്ടിക്ക് ആ സബ്ജക്റ്റിൽ താല്പര്യമില്ലാതായേക്കാം. അവിടെ ആ സബ്ജക്ട് എടുക്കുന്ന അധ്യാപകനുമായിട്ട് ഈ വിദ്യാർത്ഥി സ്വാഭാവികമായ ഒരു ഡിസ്റ്റൻസിങ് ആവും, അകലം പാലിക്കും. ഇത് കുട്ടിയിൽ ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടാക്കും. കാരണം മറ്റ് സബ്ജക്റ്റുകളിലൊക്കെ നല്ല മാർക്ക് സ്വായത്തമാക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകൻ മോശമാണെങ്കിൽ അത് കുട്ടിയുടെ കരിയർ എംബിഷനെയാണ് ബാധിക്കാൻ പോകുന്നത്. ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവും. അതായത് ചില ടീച്ചേഴ്സ് കുട്ടികൾ വല്ല കംപ്ലയിൻസും ഉണ്ടോ എന്ന് ചോദിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഫിയർ ഓഫ് ടീച്ചേഴ്സ് എന്നുള്ളതും ഫിയർ ഓഫ് പാരന്റ്സ് എന്നുള്ളതും, ചില രക്ഷിതാക്കള് കുട്ടികളോട് ഇന്റിമസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കാര്യം അവരോട് തുറന്നു പറയാൻ പറ്റില്ല. നീ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പരുഷമായിട്ട് ഡീൽ ചെയ്യുന്ന പാരന്റ്സും ഉണ്ട്, ടീച്ചേഴ്സും ഉണ്ട്. ഇത് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ്.
4: വലിയ വിഷയമാണ് സാർ ഈ അധ്യാപകരിൽ നിന്നുണ്ടാവുന്നതേ.
5: അധ്യാപകർക്ക് എന്താ സാർ യഥാർത്ഥത്തില് കൃത്യമായ ഒരു മനഃശാസ്ത്ര സമീപനം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ആ ടീച്ച് ചെയ്യുന്ന സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. ഒരു അധ്യാപകൻ ഒരു സ്റ്റുഡന്റ് ഓറിയന്റഡ് ആയിട്ട് അധ്യാപനം നടത്തേണ്ടതുണ്ട്, അല്ലാതെ അദ്ദേഹം വേറൊരു എൻറ്റിറ്റി അല്ല. കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിപ്പിക്കേണ്ട ഡ്യൂട്ടിയാണ് അധ്യാപകർക്കുള്ളത്. പലപ്പോഴും ക്യാപിറ്റേഷനൊക്കെ നൽകി വലിയ സ്ഥാപനങ്ങളിൽ സ്ഥാനം പിടിച്ച അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം 40-50 lakh ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അവര് അത്ര ഒരു കമ്മിറ്റ്മെന്റ് ഇത്തരം വിഷയത്തോട് കാണിക്കുള്ളൂ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല.
4: ആത്മാർത്ഥത കുറവുണ്ടാവും അല്ലേ.
5: പിന്നെ ഒരു അധ്യാപകനെ നിയമിക്കുന്ന സമയം തന്നെ അധ്യാപകനിൽ എസൻഷ്യൽ ആയിട്ട് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്താണ് എന്ന് അപ്പോയിന്റ് ചെയ്യുന്ന ആളുകൾ വിലയിരുത്തേണ്ടതില്ലേ? പലപ്പോഴും വേറെ പല മാനദണ്ഡങ്ങളും ബേസ് ചെയ്തിട്ടാണ് പല അധ്യാപകരും പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു ജനറേഷന്റെ, ഒരു തലമുറയുടെ പിന്നെ അധപ്പതനമാണ് അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യുന്നത് തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്നത്.
4: ഇവിടെ സാറിന്റെ ശ്രദ്ധയില് ഈ ഒരു സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്ന അധ്യാപകരിൽ ഉണ്ടായിരുന്ന ഒരു വിഷയം, ഒരു അധ്യാപകനും ഒരു കുട്ടിയും തമ്മിൽ ഉണ്ടായ ഒരു സംഭവം. അതായത് കുറേ ദിവസങ്ങളുടെ ഗ്യാപ്പിൽ അധ്യാപകൻ ക്ലാസ്സിൽ വരുന്നു. ആ ക്ലാസ്സിൽ വന്ന് കുട്ടികളോട് വന്ന പാടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അധ്യാപികയാണ്, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദ്യങ്ങൾക്ക് ആദ്യം നോട്ടുകൾ പ്രിപ്പയർ ചെയ്തോന്ന് ചോദിക്കുന്നു, തയ്യാറായോ എന്ന്. ഹോംവർക്കൊക്കെ ചെയ്തോന്ന് ചോദിക്കുന്നു, ഹോംവർക്ക് ചെയ്തു എന്ന് പറയുന്നു. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും കുറേ ദിവസത്തെ ഗ്യാപ്പിൽ വന്ന ആ ഒരു അധ്യാപിക മുൻകൂട്ടി പഠിക്കേണ്ടതായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല എന്നതുകൊണ്ട് വളരെ ശക്തമായി ആ കുട്ടികളെ അടിക്കുന്നു. അപ്പോൾ ഇതൊരു പരാതിയായി രക്ഷിതാവ് ഉന്നയിച്ചപ്പോൾ ആ സ്കൂളിലെ മെയിൻ അധ്യാപകൻ പറഞ്ഞത് ശരിയാണ്, അതിൽ ആ കുട്ടി പറഞ്ഞൊരു പോയിൻ്റാണ് എന്നെ വളരെയധികം പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത്. ആ അധ്യാപിക ആ കുട്ടിയെ അടിക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ ഈ മറ്റേ അധ്യാപകൻ്റെ പേര് പറഞ്ഞു, ആ അധ്യാപകൻ്റെ ക്ലാസ്സിൽ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ആ അധ്യാപകൻ്റെ ക്ലാസ്സുകളൊക്കെ നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ ഇത് പഠിച്ചാലേ എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ആ കുട്ടിയെ സംബന്ധിച്ചോളം ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചതും അധ്യാപകരുടെ വിഷയത്തിൽ അധ്യാപകരുടെ ആറ്റിറ്റ്യൂഡ്സിലുള്ള മാറ്റങ്ങൾ ശരിക്കു പറഞ്ഞാൽ അതൊരു പ്രത്യേക വിഷയമായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടതാണ്.
5: എന്നാലും സാർ എന്താ അറിയോ, ഇവിടെ അധ്യാപകർക്ക് നിരന്തരം കിട്ടേണ്ട ഓറിയന്റേഷൻ ട്രെയിനിങ് റിഫ്രഷർ കോഴ്സുകളൊക്കെ ഉണ്ട്. ഇന്ന് സർക്കാർ തലത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് പ്രോഗ്രാമുകളും ഓറിയന്റേഷനും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും അതില് മാനസികമായിട്ടുള്ള ഒരു സാന്നിധ്യം അധ്യാപകർക്ക് ഇല്ലാതെ പോയാൽ സ്വാഭാവികമായിട്ടും ആ ട്രെയിനിങ് കൊണ്ട് കാര്യമല്ല. പിന്നെ ബോൺ ടീച്ചേഴ്സ് ഉണ്ട്, നല്ല അധ്യാപകരുണ്ട്, ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നവരുണ്ട്. കാരണം അവർക്ക് കൃത്യമായ തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് അവർ ക്ലാസ്സിൽ പോകുന്നത്. എന്നാൽ അധ്യാപകനായിട്ടുണ്ടാവും, പക്ഷേ ഒരു കടമ നിർവഹണം എന്നുള്ള അർത്ഥത്തിൽ ഈവൻ സബ്ജക്റ്റിൽ പോലും എക്സ്പേർട്ട് അല്ലാതെ, അതെങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് ആലോചിക്കാതെ, കൃത്യമായ തയ്യാറെടുപ്പില്ലാതെ ക്ലാസ്സിൽ എത്തുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളോട് പരുഷമായി പെരുമാറി എന്നുള്ളത് അതിനുള്ള പരിഹാരമല്ല. അധ്യാപകന്റെ അടുത്തുള്ള മിസ്റ്റേക്ക് നിർബന്ധമായിട്ടും അധ്യാപകൻ തിരുത്തുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. അല്ലാതെ കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റിനോട് താല്പര്യമില്ലെങ്കിൽ, എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു സബ്ജക്റ്റിനോട് താല്പര്യമില്ല എങ്കിൽ അതിനർത്ഥം അത് പഠിപ്പിക്കുന്ന അധ്യാപകനിൽ കൃത്യമായ തകരാറുണ്ട് എന്നുള്ളതാണ്. അവിടെ റെക്ടിഫൈ ചെയ്യേണ്ടത്, കറക്റ്റ് ചെയ്യേണ്ടത് അധ്യാപകനാണ്. ഇന്നത്തെ ആധുനിക സംവിധാനം അനുസരിച്ച് ഒരു അധ്യാപകന്റെ അധ്യാപനം കൃത്യമാണോ എന്ന് വിലയിരുത്തുന്ന ഫീഡ്ബാക്ക് മെക്കാനിസം വളരെ കൃത്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രതികരിക്കാവുന്നതാണ്. ആ പ്രതികരണത്തിൽ നിന്ന് അത്തരം അധ്യാപകരെ കൃത്യമായി മോണിറ്റർ ചെയ്യുക എന്നുള്ളത് അതോറിറ്റീസിന്റെ, മാനേജ്മെന്റിന്റെ, അല്ലെങ്കിൽ അതിന്റെ കീ പൊസിഷനിലുള്ള ആളുകളുടെ ഉത്തരവാദിത്വം.
4: അത് വേറൊരു വിഷയമാണ്.
5: തീർച്ചയായും
4: നമുക്ക് ഇപ്പോൾ ഈ ഒരു പോയിന്റ്, അധ്യാപകരിൽ നിന്നുള്ള മോശമായ അനുഭവം ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അവൻ്റെ വ്യക്തിത്വത്തെ വളരെ സാരമായി ബാധിക്കുമെന്ന് ഇപ്പോൾ സാറ് പറഞ്ഞു. അടുത്ത ഒരു പോയിന്റ്, ഇനി കുട്ടിക്ക് ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിന് തടസ്സമാകുന്ന പോയിന്റുകളിൽ
5: ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, നല്ല സ്വാധീനമുണ്ട്, ചീത്ത സ്വാധീനവും അവിടെ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് യഥാർത്ഥത്തിൽ സാംശീകരിക്കേണ്ട ഒരുപാട് നന്മകളുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന്റെ കാലഘട്ടത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ കൂടി ഒരുപാട് നന്മകളും കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ സ്വായത്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈകാരികത കൂടുതലാകുന്ന, അല്ലെങ്കിൽ സ്വന്തം കൺട്രോൾ ചെയ്യാൻ പ്രയാസം നേരിടുന്ന ഒരു പ്രായമാണ് കൗമാരം. അതുകൊണ്ട് തന്നെ സെക്സ്വൽ ഇൻസ്റ്റിങ്ക്ട്, ലൈംഗികമായിട്ടുള്ള തൃഷ്ണയും ആവേശവും കൂടുതലുള്ള ഒരു പ്രായമാണത്. അതുകൊണ്ട് ഇത്തരം പ്രായത്തിൽ കുട്ടികൾ പോണോഗ്രാഫിക്ക്, ലൈംഗികമായിട്ടുള്ള വൈകൃതങ്ങളിലേക്കും നഗ്നമായ ചിത്രങ്ങൾ നിരന്തരം കാണുന്നതിലേക്കും നീങ്ങുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമുക്കറിയാലോ ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാവസായികാടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ബിസിനസ്സാണ് പോണോഗ്രാഫി എന്നുള്ളത്. അപ്പോ കൗമാരത്തിലുള്ള കുട്ടികൾ അതിന് പെട്ടെന്ന് അടിമകളാകുന്നു. വൺസ് അവര് അഡിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പഠനത്തെയും അവരുടെ സ്വഭാവത്തെയും അവരുടെ സാമൂഹ്യ ജീവിതത്തെയും വ്യക്തി ബന്ധങ്ങളെയും എല്ലാം താറുമാറിലാക്കുന്ന വിഷയമാണ്. അതിന്റെ ഇമ്പാക്ടിനെ സംബന്ധിച്ച് പലപ്പോഴും രക്ഷിതാക്കൾക്കും ധാരണയല്ല, കുട്ടികൾക്കും ധാരണയല്ല.
4: നമ്മൾ ആ പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ സാറിനോട് ചോദിക്കാനുള്ളത്, സോഷ്യൽ മീഡിയ അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരു കുട്ടിക്ക് വളർന്നൂടെ? എന്റെ ചോദ്യം അതാണ്. സോഷ്യൽ മീഡിയ അത്ര അത്യാവശ്യമായ അതിന്റെ നല്ല വശങ്ങൾ നോക്കുമ്പോൾ
5: അങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോ ഒരു കത്തി നല്ല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം, ചീത്ത കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ കൊലപാതകം നടത്താൻ വേണ്ടി ഒരാളെ വെട്ടി നുറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേ കത്തി കൊണ്ട് തന്നെയാണ് ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യുന്നത്.
4: സോഷ്യൽ മീഡിയ ഇന്ന് അനിവാര്യമാണ്.
5: സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു ജീവിതം ഇന്നത്തെ കാലഘട്ടത്തിൽ ഗ്ലോബൽ പിന്നെ എന്താണ് ഗ്ലോബലി ഓറിയന്റഡ് ആയ അല്ലെങ്കിൽ ഗ്ലോബൽ ഗ്ലോബലൈസേഷൻ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ആഗോളീകരണത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മീഡിയ തന്നെയാണ് സോഷ്യൽ മീഡിയ. കാരണം വിരൽത്തുമ്പിലാണ് അറിവുള്ളത്. അപ്പൊ അത് ഡിസ്കറേജ് ചെയ്യണം എന്നുള്ളതിൽ
4: പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ അത് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തീഷ്ണ ഉള്ള ആഗ്രഹങ്ങൾ കൂടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സോഷ്യൽ മീഡിയ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക.
5: ഒന്ന് അത് മോണിറ്റർ ചെയ്യാൻ നമുക്ക് പറ്റുമല്ലോ. കാരണം അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇന്റർനെറ്റ് നമ്മുടെ കുട്ടികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ലിങ്കിലാണ് അവർ കയറുന്നത്, അത് എത്ര മണിക്കൂറാണ് അവർ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ഏതൊരു കാര്യവും ഉപയോഗിക്കുമ്പോൾ എത്ര സമയം ഉപയോഗിക്കണം എന്നുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി നൽകുകയും അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അവിടെ ഡിസ്കണക്ട് ചെയ്യും എന്നുള്ള വാർണിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെരുമാറും. നേരെ മറിച്ച് ഒരു തുറന്ന സമീപനം, പലപ്പോഴും ചില രക്ഷിതാക്കള് സ്കൂളുകളും കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സുലഭമായിട്ട് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കുകയാണ്, അവിടെയാണ് പ്രണയങ്ങളും ഫേസ്ബുക്ക് പ്രണയങ്ങളും ഇൻസ്റ്റാഗ്രാമിന്റെ മിസ്യൂസിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അവിടെ രക്ഷിതാവിന്റെ മോണിറ്ററിംഗ് എന്നുള്ളത്, ഇടപെടൽ എന്നുള്ളത് വളരെ പ്രധാനമാണ്.
4: ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകേണ്ട ഒന്നാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പൊ നമുക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ അല്ലെ?
5: തീർച്ചയായും.
4: അപ്പൊ ഇനി അടുത്തൊരു പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. അതുവരെ അതിന് മുന്നേ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ഞാൻ പറയാം. ഒന്ന്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്; രണ്ട്, സെക്ഷൽ അബ്യൂസ്; മൂന്ന്, ഇന്റിമസി ഇല്ലാത്ത ഒരു അവസ്ഥ; അധ്യാപകരിൽ നിന്നുണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ; സോഷ്യൽ മീഡിയ. ഈ അഞ്ച് കാരണങ്ങളും ശരിയായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ അത് ബാധിക്കുമെന്നാണ് സാറ് പറഞ്ഞതിന്റെ.
5: അതായത് കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വൈകാരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്.
4: ഇനി അടുത്തൊരു പോയിന്റ് ഏതാണ്?
5: ഒന്ന്, ലൈംഗികതയുമായി ബന്ധപ്പെട്ട രണ്ട് പോയിന്റ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ലെസ്ബിയനിസവും അതുപോലെ തന്നെ ഹോമോസെക്സ്വാലിറ്റിയും. അതായത് ആൺകുട്ടികളും തമ്മിലുള്ള സ്വവർഗരതി, ആ ഒരു കൺസെപ്റ്റ് നമുക്കറിയാലോ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് LGBTQ പോലെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതെല്ലാം തന്നെ സമൂഹത്തിൻ്റെ ഒരു നോർമൽ കാറ്റഗറിയിലേക്കാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം അനുവദിക്കാം
4: എന്ന രീതി,
5: അത് പിന്നെ അനുവാദം കൊടുക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ കാര്യങ്ങൾ, അതായത് ഹോമോസെക്സ്വാലിറ്റി ആണെങ്കിലും ലെസ്ബിയനിസം ആണെങ്കിലും ആൺകുട്ടികൾക്കിടയിലും പെൺകുട്ടികൾക്കിടയിലും നടക്കുന്ന സ്വവർഗാനുരാഗവും സ്വവർഗരതിയും ഒരു ഡൈഗ്രഷനായിട്ടാണ് അല്ലെങ്കിൽ വ്യതിയാനമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇന്ന് അതെല്ലാം നോർമൽസിയുടെ ഭാഗമായിട്ട് എണ്ണുമ്പോൾ അതുണ്ടാക്കുന്ന മറ്റ് കുറേ ഇഷ്യൂസ് ഉണ്ട്. കാരണം ഇന്ന് ഒരു പറ്റം പെൺകുട്ടികൾ പറയുന്നു, ഞങ്ങൾക്ക് വിവാഹം ആവശ്യമില്ല. കാരണം വിവാഹം എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കീറാമുട്ടിയാണ്. കാരണം അതൊരു വലിയ ബാധ്യതയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു സാമൂഹ്യ ക്രമത്തെ ഡിസ്ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കാൻ പോകുന്നത്. അതായത് പ്രജനനം എന്നുള്ളത്, ഒരു ആണും പെണ്ണും വിവാഹം കഴിക്കുന്നത് മുഖേന ഉണ്ടാവേണ്ടത് സന്താനങ്ങളാണ്. അപ്പൊ ആ സന്താനങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് റബ്ബ് ദൈവം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിൽ ഇടപെട്ട് ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും ഇത്തരത്തിലുള്ള ലൈംഗിക കേളികളിലേക്കും ആഭാസങ്ങളിലേക്കും നീങ്ങുന്നതോടുകൂടി ഇവിടെ ഒരു അനാർക്കി എന്നുള്ളത്, ഒരു എന്താണ് മൂല്യത്തെ പിന്നെ നിരാസമുണ്ടാവുകയും ഒരു ധാർമ്മിക ച്യുതി ഉണ്ടാവുകയും എല്ലാറ്റിനോടും ഒരു തരം നീരസം ഉളവാക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം ഒരുക്കുക എന്നുള്ളത് കൂടിയാണ് ഉണ്ടാവുക. ഇത് അവരിൽ ശക്തമായിട്ടുള്ള വൈകാരിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ആ ഒരു കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്, അല്ലാതെ ഒരു മതപ്രശ്നമല്ല.
4: അല്ല, ഇതിപ്പോ നമുക്ക് നമുക്ക് കുറച്ച് ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ ഇതിന്റെ ലൂത്ത് നബിയുമായി വിഷയങ്ങളൊക്കെ നമുക്ക് പാഠങ്ങളായിട്ടുണ്ടല്ലേ. അപ്പോ ഇത് രണ്ടുമാണ്, ലെസ്ബിയനിസവും
5: ഹോമോസെക്സ്വാലിറ്റിയും.
4: ഇതിപ്പോ നമ്മള്
5: നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇന്ന് പിന്നെ രണ്ട് കുടുംബങ്ങളിൽപ്പെട്ട രണ്ട് പെൺകുട്ടികൾ, അവരുടെ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, അവരുടെ ആ ഒരു സൗഹൃദത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ അവിടെ രക്ഷിതാക്കൾക്ക് സൗഹൃദത്തിന്റെ അതിർവരമ്പുകൾ എന്ത് എന്ന് ഡിഫൈൻ ചെയ്യാൻ, കൃത്യമായി നിർവചിക്കാനുള്ള വിവരം വേണം. കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്നുള്ള ഒരു സംശയത്തിന് ബദൽ കുട്ടികൾ അത്തരത്തിലുള്ള കോക്കസിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ്, അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം.
4: പിന്നെ നമ്മൾ കുട്ടികൾക്ക് ദീനീപരമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ ഒപ്പം കൊടുത്ത്
5: അത് അത് കിട്ടുന്നില്ല എന്നുള്ളതും ഇതിനുള്ള ഒരു പ്രധാന കാരണം തന്നെയാണ്. കാരണം മത മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുമ്പോൾ ലഭിക്കുന്ന മനസ്സമാധാനം മത നിരാസത്തിൽ കൂടി ഒരിക്കലും ഒരാൾക്ക് കിട്ടാൻ പോകുന്നില്ല.
4: ഇനി അടുത്ത എന്തെങ്കിലും പോയിന്റുകൾ ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ടോ?
5: കുട്ടികൾ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം സിബ്ലിംഗ് റിവൽറിയാണ്. സിബ്ലിംഗ് റിവൽറി എന്ന് പറഞ്ഞാൽ ഇപ്പോ ജ്യേഷ്ഠത്തിയും അനിയത്തിയും തമ്മിൽ, അല്ലെങ്കിൽ അനിയനും ജ്യേഷ്ഠനും തമ്മിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. അതായത് ഒരു കുട്ടിക്ക് അടുത്ത ഒരു കുട്ടി ഉണ്ടാവുന്ന ഘട്ടത്തിൽ പാരന്റ്സിന് രണ്ട് കുട്ടികളുണ്ട്, അതിൽ മൂത്ത കുട്ടി ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നതെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് ലഭിച്ചിരുന്ന ആ പരിഗണനയും ശ്രദ്ധയും സ്നേഹവും തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിംഗ് ആ കുട്ടിക്ക് ഉണ്ടാവുകയാണ്. അതെല്ലാം കൂടി രണ്ടാമത്തെ കുട്ടിയിലേക്ക് മാറി. സ്വാഭാവികമായിട്ട് മൂത്ത കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിയോട് ഒരു തരം റിവൽറി, അല്ലെങ്കിൽ ഒരു ഒപ്പോസിറ്റ് മനോഭാവം ഉണ്ടാവുകയാണ്, ഒപ്പോസിഷൻ. അപ്പൊ ഇത് ഇവർക്കിടയിൽ ഉണ്ടാവുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്.
4: ഇവിടെയും സാറേ നമുക്ക് പറയാനുള്ളതേ, പണ്ട് പഴയ ആളുകളൊക്കെ പറയുന്നുണ്ട് എന്ന കാര്യം തന്നെയാണ്, പണ്ട് കാലത്തൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ആൺകുട്ടികൾ ഇഷ്ടം പോലെ കുട്ടികൾ ഉണ്ടാവുന്ന, അവരൊരു ഒരു ഒരു കുട്ടി മറ്റൊരു കുട്ടിയോട് ഇങ്ങനെ ഒരു ഒരു,
5: അതായത് പണ്ട് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ
4: ഇല്ല എന്ന് പറയുന്നുണ്ട്.
5: അല്ല, പ്രശ്നങ്ങൾ അന്നുണ്ട്, പക്ഷേ അത് പാരമ്യതയിൽ എത്തുന്നത് നമ്മൾ കാണുന്നത് ഇപ്പോഴാണ്. അതിനുള്ള ബേസിക് ആയ ഒരു റീസൺ, ഇന്ന് ഒരു ന്യൂക്ലിയർ സിസ്റ്റത്തിലാണ്, സംവിധാനത്തിലാണ് നമ്മുടെ പല കുടുംബങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് 1, 2, 3 കുട്ടികളെ ഉള്ളൂ. അതുകൊണ്ട് ഈ കുട്ടികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് ഓവർകം ചെയ്യാൻ, ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു സഹിഷ്ണുതയൊന്നും പലപ്പോഴും പാരന്റ്സിന് ഉണ്ടാവുന്നില്ല, കുട്ടികൾക്കുണ്ടാവുന്നില്ല. കാരണം എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തന്നെ ഫുൾഫിൽ ചെയ്യപ്പെടണം, ആ എന്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അത് സഹിക്കാനുള്ള ഒരു പിന്നെ സന്നദ്ധത പലപ്പോഴും മിസ്സിംഗ് ആവുന്നുണ്ട്. അതാണ് ഇത്
4: പ്രശ്നം.
5: അല്ല, കൂട്ടുകുടുംബ വ്യവസ്ഥയിലാകുന്ന ഘട്ടത്തില് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വളരെ പ്രോപ്പറാണ്. ഇവിടെ എനിക്ക് വേണ്ട വസ്ത്രം, എനിക്ക് വേണ്ട വാഹനം, എനിക്ക് വേണ്ട ഭക്ഷണം, എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ രക്ഷിതാവ് ഒരുക്കി തരികയാണ്. അവിടെ ഒന്നിലും പോരായ്മ വരുന്നില്ല. ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭക്ഷണം, ആ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സൗകര്യങ്ങൾ ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ അതിൽ നമുക്ക് കിട്ടിയിരുന്നത് മനസ്സമാധാനമാണ്. പക്ഷെ ഇന്ന് സൗകര്യങ്ങൾ കൂടിയ ഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് മനസ്സമാധാനമാണ്.
4: ഈ ഒരു പോയിന്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെന്തെങ്കിലും വിഷയം, ഒരു ഒരു കൗമാരക്കാരന്റെ,
5: അതായത് എനിക്ക് പറയാനുള്ളത് പാരന്റ്സ് ഈ പഠന വിഷയത്തിൽ നടത്തുന്ന പ്രഷറൈസിങ്, ചില പാരന്റ്സ് എങ്കിലും ഈ കുട്ടികളെ ഓവറായിട്ട് പഠനത്തിന്റെ വിഷയത്തിൽ പ്രഷറൈസ് ചെയ്യാറുണ്ട്. ഇത് കുട്ടികളിൽ വലിയ അസ്വാസ്ഥ്യം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം കുട്ടിക്കുള്ള ഒരു ഫ്രീഡം പോലും പഠനത്തിന്റെ വിഷയത്തിൽ നഷ്ടപ്പെടുന്നു. ഒരിക്കൽ MBBSന്റെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു രക്ഷിതാവ് പിന്നെ തൃശ്ശൂർ കൊണ്ടുപോയിട്ട് കുട്ടിയെ ചേർത്തതാണ്. അങ്ങനെ ആ വെക്കേഷൻ പീരീഡിൽ കുട്ടി നാട്ടിലേക്ക് വന്ന സമയത്ത് ഉമ്മ സ്വൈര്യം കൊടുക്കുന്നില്ല. സ്വൈര്യം കൊടുക്കാതിരിക്കാനുള്ള കാരണം ഈ ഉമ്മ എസ് എൽ സി തോറ്റതാണ്. ഫാദർ ഡോക്ടറുമാണ്, എന്നാൽ ഉമ്മക്ക് വാശിയാണ് ഈ മകൻ ഡോക്ടറാണെന്ന്. അങ്ങനെയാണ് ഈ തൃശ്ശൂർ പി സി തോമസ് സാറുടെ അവിടെ കോച്ചിങ്ങിന് കൊണ്ടുപോയി ചേർത്തിട്ടുള്ളത്. ഈ കുട്ടി വീട്ടിൽ വന്നപ്പോൾ ഉമ്മ സ്വൈര്യം കൊടുക്കാത്തത് പഠിക്കി പഠിക്കി പഠിക്കി എന്ന് പറഞ്ഞിട്ട് ഇൻസിസ്റ്റ് ചെയ്യാണ്. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ വാടക വീട് എടുത്തിട്ട് പോവാണ്. അങ്ങനെയാണ് ഈ ഉപ്പയും ഉമ്മയും കൂടി ഒരു ക്യാമ്പിലേക്ക് ഈ കുട്ടിയുമായിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത്. ഞാൻ പറയുന്നത് ഈ രക്ഷിതാക്കൾക്കുണ്ടാവുന്ന ഹൈ അംബീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടവരാണ് മക്കൾ എന്നുള്ള ധാരണ ആദ്യം തിരുത്തപ്പെടണം. കുട്ടിയുടെ മാനസികാവസ്ഥയും കുട്ടിയുടെ ലേണിംഗ് കപ്പാസിറ്റിയും കുട്ടിയുടെ ചുറ്റുപാടും ഒക്കെ മനസ്സിലാക്കി കൊണ്ടുവേണം കുട്ടികളോട് കാര്യങ്ങൾ നമ്മൾ പറയാൻ. അല്ലാതെ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന വെപ്പൺസ് ആയിട്ട് ഉപകരണങ്ങളായിട്ട് മക്കളെ കാണാൻ പാടില്ല.
4: അതിനർത്ഥം കുട്ടികളുടെ ഇഷ്ടത്തിന് പഠിച്ചോട്ടെ
5: എന്നല്ല, കുട്ടികൾക്ക് സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ ഓരോ രക്ഷിതാവിനും സാധിക്കേണ്ടത്,
4: നമ്മുടെ കൺട്രോളിൽ തന്നെ പോകണം
5: തീർച്ചയായിട്ടും.
4: പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം,
5: ഓവർ സ്ട്രിക്റ്റ്നെസ് എന്നുള്ളത് കുട്ടികളുടെ കരിയറിനെയും ഭാവിയെയും നശിപ്പിക്കുകയാണ് ചെയ്യുക.
4: ഒരു അടുത്തൊരു പോയിന്റോട് കൂടി നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി ഏത് ഈ വിഷയത്തിൽ എന്തെങ്കിലും കാര്യമായ പോയിന്റുകൾ മിസ് ആയിട്ടുണ്ടോ?
5: അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് കുട്ടികളുടെ ഭക്ഷണശീലം, ചില കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അത് അവരിലുണ്ടാവുന്ന വലിയൊരു ഇഷ്യൂ ആണ്. കാരണം ഈ തെറ്റായ ഭക്ഷണശീലം കുട്ടികളിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ പഠന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലാണ് ഇന്ന് മക്കൾ വളരുന്നത്. അപ്പൊ തോന്നിയതൊക്കെ വാരി തിന്നുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ മറുവിഭാഗം ഭക്ഷണത്തോട് പിന്നെ ചില അതിർവരമ്പുകൾ നിശ്ചയിച്ച് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തീരെ കഴിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പൊ രണ്ടും പ്രശ്നമാണ്, ഓവർ ഈറ്റിങ്ങും അണ്ടർ ഈറ്റിങ്ങും. അമിതമായ ഭക്ഷണവും ഭക്ഷണത്തിന് ആവശ്യത്തിനുള്ളത് കഴിക്കാതിരിക്കുന്നതും പ്രശ്നം സൃഷ്ടിക്കും.
4: രണ്ടും നമ്മുടെ നാട്ടിൽ
5: ഉണ്ട്. അതുകൊണ്ട് ഈ കൗമാരത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് അവയർനെസ്, ഭക്ഷണം അതിന്റെ സാധ്യതകൾ എന്ത്, അതിന്റെ ദോഷങ്ങൾ എന്ത്, രണ്ടും ബോധ്യപ്പെടുത്തുന്ന സെഷനുകളും ക്ലാസ്സുകളും ഒക്കെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് പാരന്റ്സിനെ കൂടി ഇത്തരം വിഷയങ്ങളിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. കാരണം ഒരു കുട്ടിയുടെ പഠനത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന വിഷയമാണ് ഭക്ഷണം. അപ്പോ പോഷകാഹാരം കഴിക്കുക എന്നുള്ളത് ഒരുപാട് ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് കുട്ടിയുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെ എന്നുള്ള,
4: അതെപ്പോ
5: കഴിക്കണം, ആ സമയം വളരെ പ്രധാനമാണ്. ഇപ്പോ പ്രത്യേകിച്ച് രാത്രി വൈകി ഫുഡ് കഴിക്കുന്നത് ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ള ശീലം തന്നെ നഷ്ടപ്പെട്ടു. രാത്രി ലേറ്റ് ആയിട്ടാണ് പലരും ഉറങ്ങുന്നത്, 12 മണി 1 മണി വരെയൊക്കെ ഉറങ്ങാതിരിക്കുകയാണ്. ഇത് ശക്തമായ മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ കുട്ടികളിലും വലിയവരിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക.
4: അപ്പോ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇന്ന് നമ്മൾ സംസാരിച്ചത് കുട്ടികൾ, കൗമാരപ്രായത്തിലെത്തിയ കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ആ സന്ദർഭത്തിൽ അവർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ അതെന്താണ്, അതിനൊരു പരിഹാരം എന്താണ് എന്നതാണ് സാറിവിടെ നമ്മോട് സംസാരിച്ചത്. അതിൽ കുറേ പോയിന്റുകളോടെ പറഞ്ഞു, കോൺഫിഡൻസ് ഇല്ലായ്മ അതൊരു മുഖ്യ ഘടകമാണ്, സെക്ഷൽ അബ്യൂസ് അതും അതിനെ കുട്ടിയും സംസാരിച്ചു, പിന്നെ രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു ഇൻറ്റിമസി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന മാനസിക പ്രശ്നം അദ്ദേഹം സാറിവിടെ വ്യക്തമായി പറഞ്ഞു. അധ്യാപകരിൽ നിന്നുണ്ടാവുന്ന തിക്ത അനുഭവങ്ങൾ, അതും കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ അവർക്ക് കുറേ പ്രയാസങ്ങളുണ്ടാവുമെന്നും അത് എങ്ങനെ പരിഹരിക്കണമെന്നോ ചെറിയ രൂപത്തിൽ സാറ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ്, അത് വളരെ അത്യാവശ്യമായ ഒന്നാണ് സോഷ്യൽ മീഡിയ. പക്ഷേ ആ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം, എന്ത് ആര് എപ്പോൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നത് വ്യക്തമായി സാറിവിടെ നമ്മോട് പറഞ്ഞു. പിന്നെയുള്ള രണ്ട് പോയിന്റ് ലെസ്ബിയനിസം, ഹോമോസെക്ഷാലിറ്റിയാണ്, അതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ പഠനത്തിൽ ഓവർ പ്രഷർ കൊടുക്കുന്നത്, രക്ഷിതാക്കളുടെ പഠനത്തിൽ കുട്ടികളുടെ പഠനത്തിൽ ഓവർ പ്രഷർ കൊടുക്കുന്ന വിഷയത്തിൽ സംസാരിച്ചു. ഈറ്റിംഗ് ഡിസോർഡറിനെ കുറിച്ച് സംസാരിച്ചു. ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് ബോധ്യമായി എന്ന് കരുതുന്നു. ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു പ്രോഗ്രാമിന് വന്നതിനും പീസ് റേഡിയോ ശ്രോതാക്കളോട് സംസാരിച്ചതിലും വളരെയധികം നന്ദിയുണ്ട്. പീസ് റേഡിയോ ടീമിന് വേണ്ടി ഞാൻ സാറിനെ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: സ്നേഹക്കൂട് പീസ് റേഡിയോ ഈ സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിൽ വലിയ റോള് എടുത്ത ഒരു പ്രോഗ്രാം സീരീസാണ്. ആദരണീയനായ ഹാരിസ് ബിൻ സലീം, പ്രൊഫസർ സാദ് തുടങ്ങി വ്യത്യസ്തരായ വ്യക്തികൾ ഈ സെഷനുകളിൽ പലതവണ നമ്മളോട് പലതരം വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സ്നേഹക്കൂട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ലിസ്റ്റ് ചെയ്തോളൂ, നമുക്ക് കൂടുതൽ ചർച്ചകളാകാം.
0: പീസ് റേഡിയോ വൈബ്സ് ഇവിടെ

0: സാധാരണ റേഡിയോയിൽ നമ്മൾ ആങ്കറിങ്ങിന് വരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമല്ലോ വിചാരിച്ചും ചില പുസ്തകങ്ങളൊക്കെ പരതി വായിക്കും. അപ്പോൾ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സ്പർശിച്ചു പോയൊരു സംഭവം പറയാം. വായനയുടെ വരികൾക്കിടയിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യം, ഒരു പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. ആ വാപ്പ പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തും. വീട്ടിലെത്തി മറ്റു കാര്യങ്ങളിലേക്ക് മുഴുകുന്നത് പോലെ തന്നെ അങ്ങനെ കടന്നു പോകും. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വളരെ വലിയ ജോലി ഭാരങ്ങളും തിരക്കും മറ്റ് പ്രയാസങ്ങളൊക്കെ മനസ്സിലേറിക്കൊണ്ടാണ് കടന്നു വരുന്നത്. സ്വാഭാവികമായും ജോലിസ്ഥലത്തുള്ളതും മറ്റാളുകളുമായ ഇടപഴക്കങ്ങളിലൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഭാരം പേറിക്കൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുഖം മ്ലാനമാണ്, മനസ്സ് ഭാരമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പിന്നെ ഭാര്യ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു മൂഡ് നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാതിൽക്കൽ തന്നെ 5 വയസ്സുകാരൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഉപ്പാനെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മകനെ പരങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വന്നോട് ചോദിക്കുകയാണ്, പതിപോലെ വരുന്ന സമയത്തും അല്ല അന്ന് വന്നത്, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം മോൻ ചോദിച്ചു, ഉപ്പാക്ക് 1 മണിക്കൂറിന് ശരിക്കും എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇപ്പം എൻ്റെ പൈസൻ്റെ കണക്കെടുക്കാൻ വേണ്ടി വരികയാണ്, പോടുന്നു പറഞ്ഞിട്ട് മോനും ചീത്ത പറഞ്ഞു. അല്ല പറയപ്പോ, എങ്ങനെയെങ്കിലും ഒന്ന് പറയും, 1 മണിക്കൂറിന് എത്ര പൈസ കിട്ടും പറയാൻ പറ്റുമോ, ഒന്ന് പറഞ്ഞു നാളെ എന്നിങ്ങനെ പറഞ്ഞ പിന്നാലെ കൂടി. അപ്പോൾ അദ്ദേഹം ദേഷ്യം അമർഷമൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവസാനം അയാൾ പറഞ്ഞു, 20 രൂപ കിട്ടും, എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അവനങ്ങ് പോയി. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വന്നിട്ട് ചോദിച്ചു, ഉപ്പ എനിക്കൊരു 10 രൂപ തരൂ. 10 രൂപ തരൂ ചോദിച്ചപ്പോൾ, ആ ഇതിനാണോ നീ എന്നോട് ചോദിച്ചിരുന്നത്? 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് നീ ചോദിച്ചത്? അപ്പോൾ അവസാനം ദേഷ്യത്തിലാണെങ്കിലും ആ 10 രൂപ കൊടുത്തു. 10 രൂപ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനതുമായിട്ട് പോയി. അപ്പോൾ അവൻ പോയിട്ട് അവൻ്റെ മുറിയിൽ പോയിട്ട് അവൻ്റെ അടുത്ത് നിന്ന്, അപ്പം പിതാവ് അദ്ദേഹം കുറച്ചൊന്ന് തണുത്തപ്പം മനസ്സൊന്ന് കുറച്ച് കൂളായപ്പം മോൻ എന്തിനോ 10 രൂപ ചോദിച്ച്, ഏതായാലും എന്തിനാണെന്ന് നോക്കട്ടെ എന്ന് ഞാൻ പോയി നോക്കി. പോയി നോക്കുമ്പോൾ അവൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ അവൻ സൈഡിൽ വെച്ച് അതിനിടയിൽ നിന്ന് വേറൊരു പൈസൻ്റെ കൂട്ടത്തിലാണത് കൊണ്ടുപോയി വെക്കണത്. ആഹാ, അപ്പോൾ നീ പൈസ വാങ്ങി ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എൻ്റെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ചൂഷണം ചെയ്യല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല എൻ്റെ അടുത്ത് ആകെ ഒരു 10 രൂപ എൻ്റെ അടുത്ത് ആകെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരു 10 രൂപ കൂടിയും കിട്ടി. ആ അതിന് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേക്കും ഭാര്യ ചായമായിട്ട് വന്നു. ഭാര്യയും കാര്യങ്ങളൊന്നും പിന്നീട് സംസാരിച്ചില്ല, കുറച്ച് ചൂടിലാണെന്ന് വിചാരിച്ചിങ്ങനെ നിന്നു. ഇദ്ദേഹം വീണ്ടും ആകാംക്ഷയിൽ മകനോട് ചോദിച്ചു, അല്ല എന്തിനാണ് നിനക്ക് 10 രൂപ എന്ന് ചോദിക്കുമ്പോൾ, ആദ്യം ഉണ്ടായിരുന്ന ഒരു 10 രൂപയും ഈ 10 രൂപയും കൂട്ടിയിട്ട് വാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് 20 രൂപ കൊടുത്തിട്ട് ബാപ്പാക്ക് കൊടുത്തിട്ട് അവൻ പറയാണ്, ബാപ്പാൻ്റെ 1 മണിക്കൂർ എനിക്ക് തരൂ എന്ന് ചോദിക്കാണ്. അതിലാണ് അദ്ദേഹം മേലോട്ട് കണ്ണ് ഇങ്ങനെ ഇങ്ങനെ നിന്ന് നോക്കിയത് മോനെ. അപ്പം മോനെ വാരി പുണരുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യാണ്. ഇതൊരു കഥയായിട്ട് പറഞ്ഞതാണ്, പക്ഷെ അത് വായിച്ച സമയത്ത് ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ചു നോക്കി. നമ്മൾ പലപ്പോഴും വാപ്പമാർ ഉമ്മമാർക്ക് മക്കളുണ്ട്
1: കയ്യിലെപ്പോഴും
0: അതിലാണ്, പക്ഷെ വാപ്പമാരെ സമയം പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട്. നമ്മൾ തിരക്കുകൾക്കിടയിൽ പല സ്ഥലത്ത് ഓടിക്കഴിയുമ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെയാണ് മോൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിച്ചി കിടക്കല്ലേ, അപ്പോൾ ഞാൻ വന്നിട്ട് വേണം അവന് കിടക്കാൻ. സാധാരണ പോയി എടുത്തിരുന്നിട്ട് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കാം. അപ്പോൾ ഒന്ന് സമയത്തൊരു ഒരു 5 മിനിറ്റെങ്കിലും കിടക്കാൻ സമയത്തൊന്നും കൂടെ വേണം. അപ്പോൾ അവന് അവനിപ്പോൾ ഒന്ന് 5ാം ക്ലാസ്സിലാണ്, എന്നാലും ആ പതിവ് ശീലങ്ങളുണ്ട്, ഇല്ലാത്ത സമയത്തുണ്ടാവില്ല. അപ്പം ഉള്ള സമയത്ത് അവനിങ്ങനെ വന്ന് നിൽക്കും, ഉറക്കം വന്ന് തൂങ്ങിക്കഴിഞ്ഞാലും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, എല്ലാ മക്കളും ഇങ്ങനെ തന്നെയായിരിക്കും, വാപ്പയുടെ കിടക്കുമ്പോഴാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ അവരുടെ കൂടെ അവരുടെ വാപ്പ സമയം ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലാണ് അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും? തിരക്കുകൾക്കിടയിൽ മക്കളോടുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന വാപ്പമാരെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സന്ദേശം.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 120-121 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം നജാഹ് ജാഫർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 120-121 രണ്ടായത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 120-121 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.
2: أعوذ بالله من الشيطان الرجيم.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: 34 തസ്തികകളിൽ PSC വിജ്ഞാപനം. 34 തസ്തികയിൽ നിയമനത്തിന് PSC വിജ്ഞാപനം പുറത്തിറക്കി. 12 തസ്തികയിലാണ് നേരിട്ടുള്ള നിയമനം. 7 തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും 4 തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും വഴിയുമാണ് നിയമനമുണ്ടായിരിക്കുക. ഗസറ്റ് തീയതി 30/6/2026. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 August 5 12 മണിവരെ. നേരിട്ടുള്ള നിയമനം സർവകലാശാലകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി തുടങ്ങി നിരവധി ഒഴിവുകളുടെ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, പൊതുഭരണ വകുപ്പിൽ അസിസ്റ്റന്റ്, വിവിധ വകുപ്പുകളിൽ ക്ലർക്ക്, ടൈപ്പിസ്റ്റ് തുടങ്ങിയവ. സംവരണ സമുദായങ്ങൾക്കുള്ള NCA നിയമനം. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റാറ്റിസ്റ്റിക്സ്, പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് ഡ്രൈവർ തുടങ്ങിയവ ഉണ്ട്. 34 തസ്തികകളാണ് PSC വിജ്ഞാപനം ഉണ്ടായിരിക്കുന്നത്. അവസാന തീയതി 5 August.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം, ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ മതത്തിലെ തീവ്രത, ആത്മനാശത്തിന്റെ വഴി. ഷാഹിൻ പയ്യോളി എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: മതത്തിലെ തീവ്രത, ആത്മനാശത്തിന്റെ വഴി. എഴുത്ത് ഷാഹിൻ പയ്യോളി. അൽ ഹിക്മ അറബി കോളേജ്, എടത്തനാട്ടുകര. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ലളിതവും പ്രായോഗികവുമായ ജീവിതചര്യയാണ്. മനുഷ്യന് താങ്ങാൻ കഴിയാത്തൊരു ബാധ്യതയും അള്ളാഹു മതത്തിൽ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ മതത്തിന്റെ പേരിൽ അനാവശ്യമായ കടുംപിടുത്തങ്ങളും പ്രമാണങ്ങളില്ലാത്ത കാർക്കശ്യങ്ങളും കടത്തിക്കൂട്ടുന്നത് അതിന്റെ യഥാർത്ഥ ചൈതന്യത്തെ തകർക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഭയപ്പെട്ടതും ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയതുമായ ഒരു കാര്യമാണത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമിത കാർക്കശ്യം കാണിക്കുന്നവർ നശിച്ചിരിക്കുന്നു. ഇത് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു. മുസ്ലിം. വാക്കുകളിലും പ്രവൃത്തികളിലും അനാവശ്യമായ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നവരെയും മതം നിശ്ചയിച്ച പരിധി കടന്ന് തീവ്രത കാണിക്കുന്നവരെയുമാണ് മുതനത്യൂൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അവർക്ക് നാശമാണെന്ന് 3 തവണ ആവർത്തിച്ചു പറഞ്ഞതിലൂടെ ഈ പ്രവണത സമുദായത്തിന് എത്രത്തോളം അപകടകരമാണെന്ന് വ്യക്തമാക്കുന്നു. മനുഷ്യ സാധ്യമായതിനപ്പുറം അല്ലെങ്കിൽ ശരിയാത്ത് കൽപ്പിക്കാത്ത കാര്യങ്ങൾ കടുപ്പമേറിയ രീതിയിൽ സ്വയം നിർബന്ധമാക്കുന്നതിനെ തകല്ലുഫ് എന്നാണ് പറയുന്നത്. ഇത് പലപ്പോഴും ദീനിനോടുള്ള അമിത സ്നേഹമായിട്ടാണ് തോന്നിപ്പിക്കുക എങ്കിലും ഫലത്തിൽ ഇത് ഇസ്ലാം പഠിപ്പിച്ച മിതത്വത്തിന് വിരുദ്ധമാണ്. അള്ളാഹു പറയുന്നു, നബിയെ പറയുക, ഇതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഞാൻ കൃത്രിമം കെട്ടിച്ചമയ്ക്കുന്നവരുടെ തകല്ലുഫ് നടത്തുന്നവരുടെ കൂട്ടത്തിലുമല്ല. സൂറത്തു സ്വാദ് വചനം 86. പ്രബോധന രംഗത്ത് ഇന്ന് ചിലർ കാണിക്കുന്ന അമിത കാർക്കശ്യങ്ങൾ ദീനിന്റെ ഗുണകാംക്ഷാപരമായ മുഖത്തെ വികൃതമാക്കുന്നുണ്ട്. പ്രമാണങ്ങളെ സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ പറയുന്നവരെ ബിദഅത്തുകാരെന്നും മറ്റും മുദ്രകുത്തുകയും ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൻഹജിന് ചേർന്നതല്ല. അറിവില്ലാത്ത സാധാരണക്കാരെപ്പോലും അനാവശ്യമായ തർക്കങ്ങളിലേക്കും വസ്വാസുകളിലേക്കും നയിക്കുന്ന ശൈലി അവരെ ദീനിൽ നിന്നകറ്റാൻ ഉപകരിക്കൂ. ഇസ്ലാമിൻ്റേത് ഏത് വിഷയത്തിലും മധ്യമ നിലപാടാണ്. ദീനിന്റെ നിയമങ്ങൾ പാടെ അവഗണിക്കുന്ന അലസതയും ദീനിന്റെ പേരിൽ നിയമങ്ങൾ കടുപ്പിക്കുന്ന തീവ്രതയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഈ മതം എളുപ്പമുള്ളതാണ്. ആരെങ്കിലും അതിനെ കടുപ്പമുള്ളതാക്കാൻ ശ്രമിച്ചാൽ മതം അവനെ പരാജയപ്പെടുത്തും. അതിനാൽ നിങ്ങൾ നേരായ വഴി സ്വീകരിക്കുക, മിതത്വം പാലിക്കുക. ബുഖാരി. ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ജനങ്ങൾക്ക് മതം എളുപ്പമാക്കി കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ തീവ്ര നിലപാടുകളിലൂടെ ദീനിനെ പ്രയാസകരമാക്കുന്നവർ സ്വന്തം നാശമാണ് വിളിച്ചു വരുത്തുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ ഇളവുകൾ സ്വീകരിക്കുന്നത് അവനിഷ്ടമുള്ള കാര്യമാണ്. അതിനാൽ അമിത കാർക്കശ്യത്തിന്റെ വഴി ഉപേക്ഷിക്കുകയും മധ്യമ നിലപാടിലൂടെ അള്ളാഹുവിങ്കലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുകുകൾ, മതത്തിലെ തീവ്രത, ആത്മനാശത്തിന്റെ വഴി. എടത്തനാട്ടുകര അൽ ഹിക്മ അറബി കോളേജിലെ ഷാഹിൻ പയ്യോളി എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
2: പീസ് റേഡിയോയിൽ ഇനി സലഫി ദുറൂസ് നുബൂവത്തിൻ്റെ തെളിവുകൾ 156 ഭാഗം. ഇതിലെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ 8 ഭാഗമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. സംസാരിക്കുന്നത് അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ അല ആലിഹി വസാഹിബി അജ്മൈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ വിശ്വാസം, അതാണ് നമ്മുടെ സംസാര വിഷയം. ഇസ്ലാമിൻ്റെ അഖീദയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്, ഫിത്രത്താണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഫിത്രത്തിന് ഉണർത്താനുള്ള വഴി വിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കുക, ലോകത്തെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയണ്ടേ. ഈ ഫിത്രത്തിന് ഉണർത്താൻ വേണ്ടി തന്നെയാണ് ഇർസാലുർ റുസുൽ വ ഇൻസാലുൽ കുത്തുബ്. എന്തിനാണ് മുർസലീങ്ങളെ പറഞ്ഞയച്ചത്? എന്തിനാണ് വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത്? ഇതൊക്കെ മനുഷ്യരുടെ ശുദ്ധ പ്രകൃതം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ തേട്ടം, അതുപോലെ അൽ ഇസ്ലാം, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതം. അപ്പം ആ പ്രകൃതം, അതിലേക്ക് അവനെ ഊട്ടിയുറപ്പിക്കുക. മനുഷ്യൻ അതിൽ നിന്ന് തെറ്റുമ്പോൾ അതിലേക്ക് തന്നെ അവനെ തിരിച്ചു കൊണ്ടുവരിക. ഇതിനാണ് അള്ളാഹു മുർസലീങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത്, വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുള്ളത്. നബി തിരുമേനിയെ പറ്റി വിശുദ്ധ ഖുർആൻ മുദക്കിർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പല തഫ്സീറുകളിലും അതിന് അർത്ഥം കൊടുത്തത്. ഈ ഫിത്രത്തിനെ ഓർമ്മിപ്പിക്കുന്നവൻ എന്നാണ്. ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഫല യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്. അവർ നോക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? എല്ലാം ഈ ലോകത്ത് ചിന്തക്ക് വിഷയീഭവിക്കേണ്ടതാണ്. ചില ഉദാഹരണങ്ങൾ പ്രത്യേകം പറയാണ്. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒട്ടകം, അവിടെ ജീവിക്കാൻ പറ്റുന്ന പ്രകൃതം കൊടുത്ത റബ്ബ്, അതിൻ്റെ ഭക്ഷണം, അതിൻ്റെ വെള്ളം, മറ്റുള്ളതൊക്കെ മരുഭൂമിയിൽ എങ്ങനെയാണ് അതിനാ വിഷയവുമായി മുന്നോട്ട് പോകാൻ പറ്റുക, ആ രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത്ഭുതമാണ് ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പ്. അപ്പോൾ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയണം ഇവിടെ. ഇതുപോലെ വൈലസമ്മ കൈഫറുഫിയത്ത്, ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്, ഈ ആകാശത്തെപ്പറ്റി അവൻ ചിന്തിക്കുന്നില്ലേ. ഇതുപോലെ നാട്ടി സ്ഥാപിക്കപ്പെട്ട പർവ്വതങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ. അതുപോലെ ഭൂമിയെപ്പറ്റി, എല്ലാ നിലക്കും അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കപ്പെട്ട ഈ ഭൂമിയെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ. അതൊക്കെ പറഞ്ഞതിന് ശേഷം ഫദക്കിർ, താങ്കൾ ഓർമ്മിപ്പിക്കുക എന്ന വിശുദ്ധ ഖുർആൻ പറയുന്നു. ഓർമ്മിപ്പിക്കുക, ഇന്നമാൻ ത മുദക്കിർ, താങ്കൾ ഓർമ്മിപ്പിക്കുന്നവനാണ്, ഉത്ബോധകനാണ്. അവ മനുഷ്യർ തെറ്റ് ജീവിക്കുന്നു, വഴി തെറ്റ് ജീവിക്കുന്നു, അവർക്ക് യഥാർത്ഥ വഴി ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, അതിലേക്ക് അവരെ നയിക്കുകയാണ്. അപ്പോൾ ഈ മുദക്കിർ എന്നതിന്, ഈ ഫിത്രത്തിനെ ഓർമ്മപ്പെടുത്തുക എന്ന വിശദീകരണം പല മുഫസ്സിറുകളും നൽകിയതായി കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ശരി, ഇതിനു വേണ്ടി അമ്പിയാക്കൾ അയക്കപ്പെട്ടു, മനുഷ്യരുടെ ആ ശുദ്ധ പ്രകൃതം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ. അവൻ്റെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുത്ത, അതിൽ നിന്ന് ആ ഫിത്രത്തിൽ തെറ്റുമ്പോൾ അതിലേക്ക് കൊണ്ടുപോകാൻ. ഇനി മനുഷ്യനെ ഈ ശുദ്ധ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന, അവൻ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹു നൽകുന്ന ഒരു ചില പരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ, കാരണം അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ പലരുടെയും മനസ്സ് വേറൊരു ലെവലിലാണ് സഞ്ചരിക്കുക. അവന് പിന്നെ അഹങ്കരിക്കും, വന്ന വഴി മറക്കും, അവസാന അനുഗ്രഹങ്ങളൊക്കെ അവൻ തന്നിലേക്ക് ചേർക്കും, അവൻ കുഴപ്പമില്ല എന്നവൻ സ്വയം തീരുമാനത്തിലെത്തും. പിന്നെ അവൻ റബ്ബിനെ മറക്കും, റബ്ബിൻ്റെ നിയമങ്ങൾ മറക്കും, സൃഷ്ടികളോടുള്ള ബാധ്യതകൾ മറക്കും, അഹങ്കാരിയായി അങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ ഏതൊരു മനുഷ്യന് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നല്ലവർക്ക് പോലും അശ്രദ്ധകൾ വരും. അപ്പോൾ അവരെ വീണ്ടും വീണ്ടും ശുദ്ധമായ ഫിത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇടയ്ക്കിടെ ചില പരീക്ഷണങ്ങൾ വരും. അഹങ്കാരികൾക്കും റബ്ബിലേക്ക് മടങ്ങാനുള്ള പരീക്ഷണങ്ങൾ വരും. അതല്ല, അശ്രദ്ധ പിടികൂടുന്നവരെ വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ റബ്ബ് പരീക്ഷണങ്ങൾ കൊടുക്കും. അപ്പോൾ റബ്ബ് പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അവരാ നേരെ ഫിത്രത്തിലേക്ക് മടങ്ങും. അപ്പോൾ അവർക്കുള്ളൊരു ഉണർത്തലാണ് ഇത്തരമുള്ള അപകടങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറഞ്ഞ ഒരു രണ്ട് വചനം, ഹുവല്ലദി യുസയ്യിറുക്കും ഫിൽ ബരി വൽ ബഹർ, അവനത്ര കടലിലും കരയിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ. എന്തൊക്കെ വാഹന നമ്മളിവിടെ കണ്ടുപിടിച്ചത്? അതിൻ്റെ പേരിലൊക്കെ അഹങ്കരിക്കുന്നവരുണ്ട്, അതൊക്കെ മനുഷ്യൻ്റെ കഴിവിലേക്ക് ചേർത്തുന്നവരുണ്ട്. എന്നാൽ ഇതിനൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും അവർക്ക് ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ ബുദ്ധി അവർക്ക് നൽകിയതൊക്കെ അള്ളാഹുവാണ്. ഹത്ത ഇദാ കുന്തും ഫിൽ ഫുൽകി, ഇനി അവർ അല്ലെ നിങ്ങൾ കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഒജറൈന ബീം ബിരിഹിൻ തൊയ്യബ, അങ്ങനെ അവരെയുമായി ഒരു നല്ല കാറ്റ്, ആ കാറ്റ് ഇവരെങ്ങനെ കൊണ്ടുപോവാണ്, ആ കാറ്റ് ഈ കപ്പലിനെ, ആ കപ്പലിലെ ജനങ്ങളെ ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്നു, സ്വസ്ഥമായി ശാന്തമായി ഇങ്ങനെ യാത്ര പോവാണ്. അങ്ങനെ ഫരിഹു ബിഹാദിൽ അവരിങ്ങനെ സന്തോഷിച്ചു നിൽക്കുന്നു. അപ്പോൾ ജാഅത്തുഹ റീഹുൻ ആസിഫ്, ആ സമയം ഒരു കൊടുങ്കാറ്റ് വന്നു ഈ കപ്പലിലേക്ക്. ഓ ജാഅഹുമുൽ അൽ മൗജു, കപ്പലിലേക്ക് കടലിലേക്ക് കൊടുങ്കാറ്റ് വന്നു. ഈ സമയം അവരുടെ അടുത്തേക്ക് തിരമാലകൾ വന്നു, മിൻകുല്ലി മക്കാൻ നാനാ ഭാഗത്തു നിന്നും വലിയ വലിയ തിരമാലകൾ. ഓ വന്നു അന്ന മുഹീത്ത ബീം, അവർക്ക് ബോധ്യമായി വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇനി രക്ഷയില്ല, ഇനി രക്ഷപ്പെടാൻ വഴിയില്ല, കടലിൻ്റെ മധ്യത്തിലാണ്, അതിശക്തമായ കാറ്റും കോളും ഭീകരമായ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഈ നമ്മൾ സഞ്ചരിക്കുന്ന കപ്പലുകൾ മറിയും, എന്നേക്കുമായി മരിച്ചു പോകും. ഈ സമയം അവരുടെ ഫിത്രത്ത് ഉണരും, ശുദ്ധമായ ഫിത്രത്ത്, അതവിടെ പറയുന്നത്. അവർ ദഅവുല്ലാഹ മുഖലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം റബ്ബിന് മാത്രമാക്കിയിട്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അതുവരെ അവർ പ്രാർത്ഥിച്ചിരുന്ന സൃഷ്ടികളായി അഭൗതികമായ രൂപത്തിൽ ഗുണവും ദോഷമൊക്കെ ചെയ്യാൻ പറ്റും സൃഷ്ടികൾക്ക് എന്നൊക്കെ വിചാരിച്ച് അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകളൊക്കെ അർപ്പിച്ചിരുന്നവർ ഈ നേരം അതൊക്കെ ഒഴിവാക്കി ഈ പ്രതിസന്ധിൻ്റെ ഘട്ടത്തിൽ ഈ ഫിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അപ്പം അത്തരക്കാർക്ക് ഒരു ബോധ്യം വരുന്നത് ഇത് ഫിത്രത്തിനെ ഉണർത്താനാണ്. പരീക്ഷണങ്ങൾ അത് ബുദ്ധിമുട്ടാണെങ്കിലും അതൊരു കണക്കിന് റബ്ബിൻ്റെ അനുഗ്രഹമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം മനുഷ്യന്മാർക്ക് അവർക്കൊരു തിരിഞ്ഞു നോട്ടം, അതിന് വക നൽകുന്ന വിഷയമാണിത്. അതുകൊണ്ട് മനുഷ്യർ ചിന്തിക്കും, ഈ പ്രതിസന്ധിൻ്റെ സമയമൊക്കെ നമ്മൾ ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനിലേക്ക് മാത്രം വിനയപ്പെടുകയും നമ്മളാരൊക്കെ അവനോട് പങ്കുചേർത്ത് അവരിൽ നിന്നൊക്കെ ഒഴിവാകുകയും ചെയ്യുന്നു. പക്ഷേ പ്രതിസന്ധി പോയി സുഖമാവുമ്പോൾ നമ്മളീ ശുദ്ധ പ്രകൃതത്തിൽ തെറ്റുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, ധാരാളം ഉണ്ടാവും, ഒരു സംശയമില്ല. ആ കൂട്ടത്തിലായിരുന്നു അബൂജഹലിൻ്റെ മകൻ ഇക്രിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മർദ്ദിക്കുന്ന വിഷയത്തിൽ പിതാവും മകനൊക്കെ വളരെ മുമ്പന്തിയിൽ തന്നെയായിരുന്നു. ആ നേരം മക്ക വിജയമുണ്ടായി. ആ നേരം ഇയാൾക്ക് തോന്നി, ഇക്രിമ എന്ന മനുഷ്യൻ, അബൂജഹലിൻ്റെ മകൻ ഇക്രിമ, ഇനി ഇവിടെ നിന്നാൽ തന്നെ മുഹമ്മദ് കഷ്ണം കഷ്ണമായി കൊന്നുകളയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇനി നാടുവിടേ വഴിയുള്ളൂ എന്നയാൾ ചിന്തിച്ചു. അയാൾ കപ്പൽ കയറി യാത്ര പോകുമ്പോൾ ഇതേ അനുഭവം ഉണ്ടായി, ശക്തമായ കാറ്റ് വന്നു, തിരമാലകൾ ഈ കപ്പലിനെ മറിച്ചിടാവുന്ന അവസ്ഥയിലെത്തിയപ്പോൾ കപ്പലുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നു. ഈ നേരം അവർ പങ്കുവെക്കുന്ന പങ്കാളികളൊന്നുമില്ല, അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ സമയം ഇക്രിമ റളിയല്ലാഹുവിനെ ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത്? നമുക്ക് എന്ത് പറ്റി? പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അള്ളാഹിനോട് മാത്രം, സുഖമുണ്ടാകുമ്പോൾ അള്ളാഹുക്കപ്പുറം മറ്റുള്ളവരോടും. അപ്പം ഇതൊരു ശരിയായ സമീപനമല്ല. അതുകൊണ്ട് അള്ളാഹുവേ, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ ഇനി എന്നും ഈ ശുദ്ധ പ്രകൃതത്തിൽ നിൽക്കും, ഇതിലേക്ക് ക്ഷണിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് പോയി ഞാൻ മുസ്ലിമാകും. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിടെ ആളായി അദ്ദേഹം മാറി നബി തിരുമേനിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിച്ചു. അതാണ് ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മെ അറിയിക്കുന്നത്. അതിനുശേഷം ഇസ്ലാമിനു വേണ്ടി അനേകം കാര്യങ്ങൾ, യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ജാഹിലി കാലത്ത് ഇസ്ലാമിനെതിരെ ചെയ്തതൊക്കെ അതിനൊക്കെ പരിഹാരമായി അദ്ദേഹം മത്സരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുകയാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രതിസന്ധി ഉണ്ടാവുക എന്നത് മിക്കവാറും ആൾക്കാർക്ക് അതൊരു ഒരു ഗുണമായി ഭവിക്കും. എന്നാൽ പലരും ആ സമയത്ത് മാത്രം അവർക്കൊരു ശ്രദ്ധ വരികയും വീണ്ടും സുഖജീവിതം കിട്ടിയാൽ പഴയ പടിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അതാണ് പലരുടെയും അവസ്ഥ. അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദാ മസ്സൽ ഇൻസാൻ അദുർ ദഅ റബ്ബഹു, മനുഷ്യനൊരു ദുരിതം ബാധിച്ചാൽ തൻ്റെ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കും. മുനീബൻ ഇലൈഹി, അവനിലേക്ക് ഇങ്ങോട്ട് കീഴൊതുങ്ങിക്കൊണ്ട് പിന്നെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുള്ളൂ. തുമ്മ ഇദാ ഖവ്വലഹു നിഅമത്തമിൻഹു, പിന്നെ ആ പരീക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി അവന് പകരമായി അള്ളാഹു അനുഗ്രഹം നൽകിയാലോ, നസീയമാക്കാനേതൂ ഇലൈഹി, മുമ്പ് പ്രാർത്ഥിച്ചതൊക്കെ അവൻ മറക്കുന്നു, വീണ്ടും അശ്രദ്ധമായ പഴയ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്നു. വജാലിലില്ല എന്താ അള്ളാഹ്ക്ക് അവൻ പങ്കുകാരെയും വെക്കുന്നു, പിന്നെ അവന് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ സൃഷ്ടികളിലേക്ക് വകവെച്ചു കൊടുക്കുന്നു. അള്ളാഹ് അല്ലാത്തവർക്ക് അവൻ ഇബാദത്ത് കൊടുക്കുന്നിടത്തേക്ക് അത് എത്തുന്നു. ഇതാണ് ഇത്തരക്കാരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അവർ നരകത്തിൻ്റെ ആൾക്കാരാണ്. അവസാനം ആയത്ത് അവസാനിക്കുന്ന ഇന്നക്കമിൻ അസാബിന്നാർ, തീർച്ചയായും നീ നരകത്തിൻ്റെ ആൾക്കാരുടെ കൂട്ടത്തിലാണ് എന്നാണ് അത്തരക്കാരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. പക്ഷേ പരീക്ഷണങ്ങൾ പലരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വീണ്ടു വിചാരത്തിന് കാരണമാണ്. ഒരാൾക്കും പ്രതിസന്ധികളും പരീക്ഷണവും ഇഷ്ടമല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ റബ്ബ് നൽകുന്നത് മനുഷ്യരെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാനാണ്, റബ്ബിലേക്കൊന്ന് മടക്കാനാണ്, അവൻ്റെ ശുദ്ധ പ്രകൃതത്തിലേക്ക് അവനെ എത്തിക്കാനാണ്. എന്നാൽ ഈ പരീക്ഷണങ്ങളുടെ വിഷയത്തിൽ മനുഷ്യർ ഇന്ന് പല തട്ടിലാണ്. ഒരു വല്ല പരീക്ഷണം വന്നാൽ ചിലർ അതിനോട് കോപം കാണിക്കും, വെറുക്കും. അത് പല രൂപത്തിലാണ് കോപിക്കുക. ഒന്ന് ഹൃദയം കൊണ്ട് വെറുക്കും, എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷണം എന്ന റബ്ബിനോട് അവൻ വെറുക്കും. അള്ളാഹിൻ്റെ കലാകഥ അവന് ഇഷ്ടമല്ലാത്ത രൂപത്തിലും മനസ്സുകൊണ്ട് വെറുക്കും. അത് ചിലപ്പോൾ കുഫറിലേക്ക് എത്തും. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അമിനന്നാസിമ യാബുദുള്ളാഹ് അലാ ഹർഫിൻ, മനുഷ്യരിലുണ്ട് ചിലർ അവർ അള്ളാഹ് ഇബാദത്ത് എടുക്കുന്ന ഒരു വക്കിൽ നിന്നിട്ടാണ്. ഫൈൻ അസാബോ ഹൈറോ, അല്ല നന്മയും കിട്ടി എത്തുമാൻ നബി, അതിൽ വലിയ സമാധാനമാണ്. എന്നാൽ വൈൻ അസാബത്തു ഫിത്തന, വല്ല പരീക്ഷണവും വന്നാലോ, ഇൻഖലബ അലാ വജ്ഹിഹി, അവൻ പിന്തിരിഞ്ഞു പോകുന്നു. അപ്പോൾ അവന് ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ അവനിങ്ങനെ നോക്കിയാണ്. അവനൊരു ഹൈറ് കിട്ടിയാൽ ഒരു പ്രശ്നമില്ല, പക്ഷെ എന്തെങ്കിലും ഷെറ് ആണ് കിട്ടിയെന്ന് നോക്കുക. അതൊരു അനുഗ്രഹത്തിനും അവൻ്റെ ഗുണത്തിനുമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അവൻ വീണ്ടും വീണ്ടും മതനിഷേധത്തിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞ കൽപ്പനകൾ വിരുദ്ധമായി ജീവിക്കുന്ന ആ വിഷയത്തിലേക്കാണ് ഇത്തരക്കാർ പോവുക. അപ്പോൾ അവർ പരീക്ഷണങ്ങളുടെ നേരെ അവരുടെ കാഴ്ചപ്പാടിനെ പറ്റിയാണ് ഇവർ പറയുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം, ഈ വെറുപ്പ്. ഈ വെറുപ്പ് ഒന്ന് രണ്ട് മൂന്ന് വിധമുണ്ട്. മറ്റൊരു നാവ് കൊണ്ട് ഈ വെറുപ്പ് പ്രകടിപ്പിക്കും. അത് അദ്വാ ബിൽ വൈൽ, എൻ്റെ നാശമേ, അല്ലെങ്കിൽ ഞാൻ നശിക്കട്ടെ, ഇതെന്തൊരു പരീക്ഷണമാണ്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ ചിലർ പറയാം. പക്ഷേ ഇതൊക്കെ ഹറാമാണ്. കാരണം പരീക്ഷണങ്ങൾ മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ കൊണ്ടായിക്കൊള്ളണമെന്നില്ല. ലോകത്തമ്പിയാക്കളൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പരീക്ഷണം ഇന്ന അശദ്ദന്നാസി ബലാൻ അൽ അമ്പിയ, ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട അമ്പിയാക്കളാണ്. അവർ തെറ്റ് ചെയ്തതുകൊണ്ടല്ലോ, അവരോട് റബ്ബിന് വെറുപ്പുള്ളത് കൊണ്ടുമല്ല, മറിച്ച് ആ പരീക്ഷണങ്ങൾ വഴി അവർക്ക് ഓരോ പരീക്ഷണങ്ങൾക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ചെറിയ പരീക്ഷണം, ഒരു മനഃപ്രയാസം ഉണ്ടായ തന്നെ അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന തിന്മകൾക്കുള്ള പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹത്ത ഷൗക, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ കാലൊരു മുള്ളു തറച്ചു എന്ന് വെക്കുക, അത് തന്നെ അവന് സ്വർഗത്തിൽ പദവി വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പം ഈ പരീക്ഷണങ്ങളെപ്പറ്റി കൃത്യമായി അറിയുന്നവർക്ക് പിന്നെ ഇതിനെപ്പറ്റി ഒരു പരാതി ഉണ്ടാവില്ല. പക്ഷേ ദീനറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ മനുഷ്യർക്ക് തെറ്റുപറ്റും. ഇനി ഈ കോപം അവൻ അവൻ്റെ അവയവങ്ങൾ കൊണ്ട് നിർവഹിക്കും എന്നാണ്. അള്ളാഹ് ഒരു പരീക്ഷണം കൊടുത്താൽ എങ്ങനെയൊക്കെ, കലത്തിമുൽ ഹുദൂദ്, അവൻ്റെ കവിളുകൾ അവൻ അടിക്കും, അവൻ്റെ മുഖത്തും സ്വന്തം തന്നെ മുഖത്തടിക്കും. ഇപ്പോൾ ഷക്കിൽ ജൂവി, അവൻ്റെ മാറുകൾ അവൻ പിളർത്തും, കീറും, വസ്ത്രം കീറും, ശരീരത്തിൽ മുറിവാക്കും, അവൻ്റെ രോമങ്ങൾ അവൻ പറിച്ചു കളയും. എത്തുഫിഷൂർ ഒമാ അഷ്ബഹ ദാലിക്, ഇങ്ങനെയൊക്കെ പണ്ട് ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. പല പരീക്ഷണങ്ങളും വന്നാൽ അതവർ സഹിക്കാൻ കഴിയില്ല. അപ്പം അവർ നാവ് കൊണ്ട് വെറുക്കുന്നവരുണ്ട്, ഹൃദയം കൊണ്ട് വെറുക്കുന്നവരുണ്ട്, അവയവങ്ങൾ കൊണ്ടൊക്കെ പ്രതിഷേധം റബ്ബിനെ അറിയിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഹറാമായ കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ വിഷയമോ, രണ്ടാമത്തെ കൂട്ടർ പരീക്ഷണങ്ങൾ വന്നാൽ സഹിക്കുന്നവരുണ്ട്. കാരണം അത് അള്ള പറഞ്ഞ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇന്നല്ലാ മാസ്വാബിരീൻ, തീർച്ചയായും അള്ള ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അപ്പം ക്ഷമിക്കുന്നുണ്ടോ എന്നൊക്കെ അവനെ ബോധ്യപ്പെടുത്തണം, അങ്ങനെ പരീക്ഷിക്കുകയാണ് റബ്ബ്. വല്ല നബുലുവന്നക്കും ബിഷയ് മിനൽ ഹൗഫി വൽ ജുഅ, നിങ്ങളെ നമ്മൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ശുദ്ധ ഖുർആൻ പറയാം, സൂറത്തുൽ ബഖറ. അല്പം ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, അതുപോലെ ധനനഷ്ടം കൊണ്ട്, ശരീരനഷ്ടം കൊണ്ട്, വസമറാത് ഫലവർഗങ്ങളുടെ നഷ്ടം കൊണ്ട്, ഇതൊക്കെ മനുഷ്യർ സ്ഥിരമായി അനുഭവിക്കുന്ന നഷ്ടങ്ങളാണ്. ഇതെന്തിനാ പരീക്ഷിക്കുന്നത്? ഇപ്പോൾ ബഷരി സ്വാബിരിൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തും മുസീബ, ആരാണവർ? അവർക്കൊരു പ്രതിസന്ധി, ഒരു അപകടം ബാധിച്ചാൽ കാലും അവർ പറയും, ഇന്നാലില്ല, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെതാണ്. വൈനായിലെ റാജ്യൻ, നമ്മളവനിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. നമ്മൾ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾ അള്ളാഹുവിലേക്ക് പോകാനുള്ളവരാണ്. ഉലായിക്കലയും സ്വലവാത്തും റബ്ബിഹിം ഉറഹ്മ, ഇത്തരക്കാർക്ക് റബ്ബിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്, അവൻ്റെ കാരുണ്യമുണ്ട്. ഓ ഉലായിക്ക ഹുമുൽ മുഹത്തദൂൻ, അവരത്ര നേർവഴി സിദ്ധിച്ചവർ. അപ്പോൾ ഈ ക്ഷമയുള്ളവരെ പറ്റിയാണ്, ക്ഷമിക്കുന്നവരെ പറ്റിയാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പരീക്ഷണങ്ങൾ അത് മനുഷ്യർക്ക് ഗുണത്തിനുള്ളതാണ്. അതേസമയം മോശമായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും അവർക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ എന്തുകൊണ്ടവർ വിനയം കാണിക്കുന്നില്ല, റബ്ബിലേക്ക് മടങ്ങുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മക്കയിലെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കാതെ നിരന്തരമായ മർദ്ദനങ്ങളും പീഡനങ്ങളുമായി, മുസ്ലിങ്ങളെ അക്രമങ്ങളുമായി അവർ നടന്നപ്പോൾ, മുസ്ലിങ്ങളെ മർദ്ദിച്ചപ്പോൾ, പീഡിപ്പിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവർക്കെതിരെ ഒരിക്കൽ പ്രാർത്ഥിക്കുകയുണ്ട്. എന്തിനാ? അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് അവർക്കെതിരെ പ്രാർത്ഥിച്ചത്. അതായത് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്ത് 7 വർഷം ക്ഷാമത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു, വരൾച്ചയുടെ. അങ്ങനെ ക്ഷാമം അവർ കൊടുക്കണം, കഷ്ടപ്പാട് കൊടുക്കണം. ഇപ്പം അവർ സുഖത്തിലാണ്, അതുകൊണ്ടാണ് അവർ അഹങ്കാരികളായത്, അതുകൊണ്ടാണ് അവർ സത്യം അംഗീകരിക്കാത്തത്, അതുകൊണ്ട് അവരൊന്ന് മടങ്ങിയേക്കും എന്ന നിലക്ക്. അങ്ങനെ അവർക്ക് ദുരിതം വന്നു, കഷ്ടപ്പാട് വന്നു. അപ്പം അവർ നബിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അപ്പോൾ റബ്ബിലേക്ക് മടങ്ങി. ആ നേരം അവർക്ക് മനസ്സിൽ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ശുദ്ധപ്രകൃതം ഉണർന്നു. ആ നേരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നബി തിരുമേനി അടുത്ത് വന്നു. പക്ഷേ ആ പ്രശ്നം തീർന്നപ്പോഴും അവർ വീണ്ടും പഴയ പടിയിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇവിടെ പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, അത് നമുക്ക് ശിക്ഷയല്ല, മറിച്ച് അനുഗ്രഹമാണ്. ആ നേരം സഹിക്കുകയാണ് വേണ്ടത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന പരമ്പരയിലെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഇതിൻ്റെ 8-ാം ഭാഗമാണ് നാം കേട്ടത്. സംസാരിച്ചത് അബൂബക്കർ സലഫി.
1: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ, അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, 10,000-ങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ, പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ. ജീവിതപാഠങ്ങൾ അവതരണം സമീർ മുണ്ടേരി.
5: അസ്സലാമലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ജീവിതപാഠമെന്ന എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നന്മ നിറഞ്ഞ കുടുംബ ജീവിതത്തെക്കുറിച്ചാണ്. 2009-2010 കാലഘട്ടത്തിൽ 24,815 വിവാഹമോചന കേസുകളാണ് കേരളത്തിലുണ്ടായത്. ഇത് 2011-2012 ആയപ്പോൾ ഏതാണ്ട് 44,236 വർദ്ധിച്ചു. ഓരോ മണിക്കൂറിലും 5 വിവാഹമോചനങ്ങൾ വീതം കേരളത്തിലെ കുടുംബകോടതികളിൽ നടക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. എത്ര ഗൗരവമുള്ള വിഷയമാണിത്! എത്ര ഗൗരവമുള്ള വാർത്തയാണിത്! കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് സമൂഹത്തിൻ്റെ ഇടയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം കുടുംബജീവിതത്തിന് വലിയ പ്രാധാന്യം നൽകിയ മതമാണ്. ഭൂമിയിലെ ആദ്യ പ്രതിനിധികളായി നിയോഗിക്കപ്പെട്ട ആദം അലൈഹിസ്സലാമയും ഹവ്വാ ബീവിയും ആ ദമ്പതികളിലൂടെയാണ് ഭൂമിയിലെ കുടുംബ സംവിധാനം ആരംഭിക്കുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടതാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, ആദ്യത്തെ ഇണകൾ ആദം നബിയും ഹവ്വാ ബീവിയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഇണകളായിട്ടാണ്. വഖലഖ്നാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. സൂറത്തു നബഇലെ 8-ാമത്തായത്താണ്. ഈ ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ, ആദൻ നബി, അതേപോലെ തന്നെ നൂഹ് നബി, അങ്ങനെ ലോകത്തേക്ക് കടന്നു വന്ന ഇസ്ലാം പരിചയപ്പെടുത്തിയ അമ്പിയാക്കളെയൊക്കെ നാം എടുത്തു നോക്കിയാൽ, ആ അമ്പിയാക്കളിൽ ഈസാ നബി അലൈഹിസ്സലാമ ഒഴികെ ബാക്കി എല്ലാ പ്രവാചകന്മാരും വിവാഹം കഴിച്ചവരും ഭാര്യമാരുടെ മക്കളുടെ കൂടെ സന്തോഷത്തോടുകൂടെ ജീവിച്ചു എന്നാണ് ചരിത്രം പറഞ്ഞു തരുന്നത്. വലഖദ് അർസൽന റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ. ഞാൻ ഈ പറഞ്ഞ ആശയത്തിന് ബലമേകുന്ന ആയത്താണ്. പ്രവാചകന്മാരെ നിന്റെ മുമ്പ് നാം നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്കൊക്കെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ നാം ആക്കിക്കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിവാഹം കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ച മതാണ് ഇസ്ലാം. വിവാഹം കഴിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇസ്ലാം ബ്രഹ്മചര്യം വിലക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നഹ അൻ തബത്തുൽ. തബത്തുൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യമാണ്, വിവാഹം കഴിക്കാതെ ജീവിക്കുക. അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം അതിനെ എതിർത്തിട്ടുണ്ട്. പ്രവാചക തിരുമേനി വിരോധിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് 3 ആളുകൾ വന്ന ചരിത്രം പ്രസിദ്ധമാണ്. അതിലൊരാൾ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ പ്രവാചകരോട് പറഞ്ഞത്, ഞാൻ ഇനി കല്യാണമൊന്നും കഴിക്കുന്നില്ല, ഞാൻ വിവാഹം കഴിക്കാതെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇബാദത്തിൽ മുഴുകി ജീവിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്ത് സ്വീകരിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. വിവാഹം കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അന്നികാഹു മിൻ സുന്നത്തി. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അന്നികാഹു മിൻ സുന്നത്തി, വിവാഹം കഴിക്കുക എന്നുള്ളത് എന്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. ഫമല്ലം യഅമൽ ബിസുന്നത്തി ഫലൈസ മിന്നി, വിവാഹം കഴിക്കാതെ എന്റെ സുന്നത്ത് സ്വീകരിക്കാതെ നടക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളോട് റസൂലുള്ളാഹി പറഞ്ഞു, അയ്യുഹ ഷബാബ് മനിസ്തതഅ മിൻകുമുൽ ബാഅ ഫലിയതസവ്വജ്. യുവാക്കളെ, മഅശറ ഷബാബ് യുവാക്കളെ, കഴിയുന്നവൻ സാധിക്കുന്നവന് വിവാഹം കഴിക്കണം. അത് നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തും, നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കും. അതിന് കഴിയാത്തവൻ അതിന് പകരമായി നോമ്പു നോൽക്കണം, അത് മറയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ വിവാഹം കഴിക്കൽ പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച കാര്യമാണ്. മഹാനായ ഷദ്ദാദ് ബിൻ ഔസ് അദ്ദേഹം പറയാണ്, അദ്ദേഹം ബസറയിലേക്ക് പോയി. ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ എന്നോട് വസീയത്ത് നൽകിയിട്ടുണ്ട്. എന്താ വസീയത്ത്? വിവാഹം കഴിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം വസീയത്ത് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉസ്സാബായിക്കൊണ്ട് വിവാഹം കഴിക്കാതെ ഒറ്റക്ക് ജീവിക്കുന്ന ആളായി നിന്നെ കണ്ടുമുട്ടരുത് എന്ന് റസൂലുള്ളാഹി എനിക്ക് വസീയത്ത് നൽകിയിട്ടുണ്ട്. അപ്പൊ പ്രവാചക തിരുമേനി വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു, അതെന്റെ സുന്നത്താണ് എന്ന് വിശദീകരിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദുന്യ മതഉൻ, ദുനിയാവ് ഒരു വിഭവമാണ്. വഖൈറു മതഇഹ അസ്സൗജു സ്വാലിഹ, ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം സ്വാലിഹത്തായ ഭാര്യയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിലുള്ളത് ഏറ്റവും നല്ല സമ്പത്ത് ഏതാണ് എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്തിൽ ഈമാനിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഇണ, ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും നല്ല സമ്പത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസിൽ കാണാൻ പറ്റും. അപ്പം എന്താ വിവാഹം എന്ന് പറഞ്ഞാൽ, വിവാഹമെന്ന വാക്കിന് രണ്ടുപേർ പരസ്പരം വഹിക്കുക എന്നൊരർത്ഥമുണ്ട് മലയാളത്തിൽ. രണ്ടുപേർ പരസ്പരം വഹിക്കുക. നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ പറഞ്ഞൊരു വാചകം എന്താ, ഞാൻ തൃപ്തിപ്പെട്ടു, നിങ്ങളുടെ മകളെ ഞാൻ ഭാര്യയായി തൃപ്തിപ്പെട്ട് ഏറ്റെടുക്കുകയാണ്. ഇനി നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കണം, നമ്മുടെ കുടുംബജീവിതത്തിൽ തൃപ്തി നമുക്കുണ്ടോ, സന്തോഷമുണ്ടോ നമുക്ക്? വിവാഹ സമയത്തിലെ ആ ഏർപ്പെട്ട കരാറിലെ ആ തൃപ്തി എന്ന പ്രയോഗം നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എന്താണ് പ്രശ്നം? അത് കൃത്യമായിക്കൊണ്ട് നമ്മൾ പരിശോധിക്കണം, നമ്മൾ ആലോചിക്കണം, എവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് എവിടെയാണ് തൃപ്തി ലഭിക്കാതെ പോകുന്നത്? തൃപ്തി ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കുകയും നമ്മൾ അവിടെ ഏറ്റവും നല്ല മാർഗത്തിലൂടെ അത് പരിഹരിക്കുകയും വേണം. സഹോദരങ്ങളെ, പ്രവാസ ലോകത്തേക്ക് പല ആളുകളും കടന്നു പോയത് എന്തിനാ? പ്രവാസ ലോകത്തേക്ക് പലരും വന്നത് കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പുരുഷൻ അവൻ അധ്വാനിക്കുന്ന എന്തിനു വേണ്ടിയാ? അവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. വീട്, ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, ചികിത്സ, എന്തൊക്കെ ആവശ്യങ്ങളാണ്, ഇതൊക്കെ എന്തിനാ? വെയിൽ കൊള്ളുന്നത്, കഷ്ടപ്പെടുന്നത്, വേദനിക്കുന്നത്, ഇതൊക്കെ കുടുംബത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ കുടുംബത്തെ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിലോ, സന്തോഷമില്ലെങ്കിലോ, സംതൃപ്തിയില്ലെങ്കിലോ, ഒരു സ്നേഹമുള്ള നല്ല ഒരു കുടുംബജീവിതം നയിക്കാൻ എന്നിട്ട് കഴിയുന്നില്ലെങ്കിലോ? അല്ല പറഞ്ഞ എന്താ, വമിന്നായാതിഹി അൻ ഖലഖലകും മിൻ അംഫുസികും മസ്വാജ ലിതസ്കുനു ഇലൈഹ, സമാധാനമടയാൻ വേണ്ടിയാണ് നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനാ? പരസ്പരം സമാധാനമടയാൻ. എൻ്റെ ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്ക് സമാധാനം ഉണ്ടാകുന്നുണ്ടോ? ഇത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. പരസ്പരം സമാധാനം കൊടുക്കാൻ, ആശ്വാസമാകാൻ, പരസ്പരം സംതൃപ്തി കൊടുക്കാൻ കുടുംബജീവിതത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. വിവാഹത്തിലൂടെ പരിചയമല്ലാത്ത രണ്ടാളുകൾ ഒന്നാവേൺ, രണ്ടാളുകൾ ഒന്നാവേൺ. ആ ഒന്നാകുന്നതിനെ അല്ലാഹു ഉപമിച്ച എന്താ, അത് അല്ലാഹുവിൻ്റെ ഒരു വലിയ നിഅമത്താണ്, ഒരു അത്ഭുതമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ആരെങ്കിലും മറ്റൊരു മനുഷ്യൻ്റെ ഒരല്പം തുപ്പലായി എന്ന് വിചാരിക്കും, എന്ത് പ്രയാസമായിരിക്കും. എന്നാൽ നമ്മുടെ ഇണയായി വരുന്ന, നമ്മുടെ ഭർത്താവായി അല്ലെങ്കിൽ ഭാര്യയായി വരുന്ന അവരുടെ ഉമിനീര് നമുക്ക് പ്രശ്നമല്ല, അവരുടെ തുപ്പൽ നമുക്ക് പ്രശ്നമല്ല. എന്തുകൊണ്ട്? നമ്മുടേതാണ് അത്. അല്ലാഹു ചെയ്തു തന്നൊരു നിഅമത്താണ്. അതിനെ അതേ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയും അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കാൻ വേണ്ടി നാം പരിശ്രമിക്കും വേണം. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, വല്ലദീന യഖൂലൂന റബ്ബന ഹബ്ലന മിൻ സുവാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം നമുക്കറിയാം. പഠിച്ചതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന എന്താ, നമ്മുടെ കുടുംബജീവിതത്തിൽ കൺകുളിർമുണ്ടാകണമെന്നാണ്, സന്തോഷമുണ്ടാകണമെന്നാണ്. സഹോദരങ്ങളെ, ആ സന്തോഷമുണ്ടാകണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കണം. നമ്മൾ ഏറ്റവും നല്ല ജീവിതം നയിക്കാൻ വേണ്ടി തയ്യാറാകണം. എപ്പോഴാണ് ഒരു ഭർത്താവിന് കൺകുളിർമ ലഭിക്കുക? ഭാര്യ പറയുന്നത് കേൾക്കുമ്പോൾ, ഈ പരിപാടി കേൾക്കുന്ന സഹോദരികൾ അത് ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിൽ ഭർത്താവിന് സംതൃപ്തി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എപ്പോഴാണ് ഭർത്താവിന് സംതൃപ്തി ഉണ്ടാകുക? ഭർത്താവ് പറയുന്നത് അനുസരിക്കണം, ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം, ഭർത്താവിൻ്റെ അഭാവത്തിൽ സൂക്ഷിക്കേണ്ടതൊക്കെ സൂക്ഷിക്കണം. കുടുംബജീവിതത്തിൽ വേണ്ട ഒരു വിഷയമാണ് സഹനവും ക്ഷമയും. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നു, മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ അത് തട്ടിത്തെറിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ നിശബ്ദമായ ചികിത്സ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്, ധാരാളം ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ അതുണ്ടാകുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? വേറൊരു ഭാര്യനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട. എന്തൊക്കെയാണ്, എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ അവിടെ വലിയൊരു സ്ഫോടനമാണ് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഭാര്യമാർ, അവരിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, എങ്കിലും അവരുടെ നന്മയിലേക്ക് നോക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു മനുഷ്യൻ പരാതി പറയാൻ വരികയാണ്. ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പരാതി പറയാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ മുന്നിലെത്തിയിട്ട് അയാളിങ്ങനെ നിന്നു. അപ്പോൾ ആ വീട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം കണ്ടു. അദ്ദേഹം തിരിച്ചുപോയി. പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിച്ചു, എന്തേ നിങ്ങൾ പോകുന്നത്? എന്തേ ഒന്നും പറയാതെ പോകുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പറഞ്ഞു, ഇവിടുത്തെ അത്ര അവിടെ അല്ല, സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളൊക്കെ ഉണ്ടാകും, ഇത് കുടുംബജീവിതമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പം സഹോദരങ്ങളെ, ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കാൻ സഹനവും ക്ഷമയും അനിവാര്യമാണ്. അതേപോലെ തന്നെ പരസ്പരം വിശ്വാസം ഉണ്ടാകണം. എൻ്റെ ഇണ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ വഞ്ചിക്കില്ല എന്ന് രണ്ടാൾക്ക് ഉറപ്പുണ്ടാകണം. പുറത്തു പോകുന്ന ഭർത്താവ് പലരെയും കാണേണ്ടി വരും, യാത്ര ചെയ്യേണ്ടി വരും. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ ഭാര്യയ്ക്ക് സംശയമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് ഭർത്താവ് മാറി നിൽക്കണം, അല്ലെങ്കിൽ സംശയമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വ്യക്തത വരുത്തണം. ഇതൊരു ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ അവളുടെ ഭർത്താവിന് ഭയങ്കര സംശയം. ആ ഭർത്താവ് വൈകുന്നേരം വീട്ടിൽ കയറുമ്പോൾ വീടിൻ്റെ ഉറങ്ങാൻ പോകും, വീടിൻ്റെ മുറ്റൊക്കെ അടിച്ചു. ഇതൊരു കഥയാണ്, മുറ്റൊക്കെ അടിച്ചോട്ടു. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അയാൾ ഉറങ്ങാൻ പോകുന്നത്. അങ്ങനെ രാവിലെ അയാൾ ആദ്യം വന്ന് നോക്കുക, മുറ്റത്ത് എന്തെങ്കിലും അടയാളമുണ്ടോന്നാ. അപ്പോൾ അയാൾ രണ്ട് കാൽപ്പാടുകൾ കാണും, വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് കയറുന്ന രണ്ട് കാൽപ്പാടുകൾ. അയാൾ ഉടനെ ഭാര്യനെ വിളിക്കും, പ്രശ്നം ഉണ്ടാക്കും. ആരാ വന്നതെന്നറിയണം, കഴിഞ്ഞ രാത്രി ആരാ അവിടെ വന്നതെന്നറിയണം. ഒടുവിൽ അയാളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം അയാൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അയാളുടെ കാൽപ്പാടുകളാണത്, അയാളുടെ കാലടികളാണത്. പക്ഷെ വൈകിയാണ് തിരിച്ചറിയുന്നത്. ഈ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച്, ഭാര്യയെ സംശയിക്കുക, ഭർത്താവിനെ സംശയിക്കുക. സഹോദരങ്ങളെ, സംശയം ഉണ്ടാകാൻ പാടില്ല. പരസ്പരം വിശ്വാസം ഉണ്ടാകണം. എൻ്റെ ഭാര്യ എന്നെ ചതിക്കില്ല, എൻ്റെ ഭർത്താവ് എന്നെ ചതിക്കില്ല. ഊഹങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഇയ്യാകും വല്ലൻ ഫഇന്നല്ലന അക്ദബുൽ ഹദീദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം, ഏറ്റവും വലിയ കളവാണത്. പല കുടുംബ ബന്ധങ്ങളും തകർക്കുന്ന ഊഹമാണ് സഹോദരങ്ങൾ, തോന്നലുകളാണ്. അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന തോന്നലുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഫിയ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം കാണാൻ പറ്റും. സഫിയ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആ വഴിക്ക് രണ്ടാളുകൾ വന്നു, അൻസാറുകളിൽപ്പെട്ട രണ്ടാളുകൾ. അവർ നബിയെ കണ്ടപ്പോൾ അവരുടെ നടത്തത്തിനൊരു വേഗത കൂട്ടി. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്ന സഫിയ, ഇത് സഫിയാണ്, എൻ്റെ ഭാര്യയായ സഫിയാണിത്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ ഉപദേശിച്ചു, അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരോട്, സുബ്ഹാനല്ലാഹ്, പഠിച്ചോനെ, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, റസൂലെ ഞങ്ങളിങ്ങളെ സംശയിക്കെ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മനുഷ്യൻ്റെ രക്തമോടുന്ന സ്ഥലത്തൊക്കെ പിശാച് സഞ്ചരിക്കും, നിങ്ങളവൻ പഴപ്പിക്കാം, ഞാനതുകൊണ്ട് തിരുത്താണ്. സംശയത്തിൻ്റെ ഇടയെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ആ സംശയമില്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഊഹങ്ങളെ നമ്മൾ സൂക്ഷിക്കണം, സംശയത്തിനുള്ള അവസ്ഥ ഇല്ലാതിരിക്കണം. അപ്പോഴാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയുമൊക്കെ ഉണ്ടാകാം. അതേപോലെ തന്നെ ബന്ധങ്ങൾ പവിത്രമാകണം. വഅഖദ്ന മിൻകും മീഥാഖൻ ഖലീല, ശക്തമായൊരു കരാറോടുകൂടെയാണ് നമ്മൾ ഭാര്യയായ ഒരു പെൺകുട്ടി ഏറ്റെടുത്തത്, നമ്മുടെ ഭർത്താവായി നമുക്കൊരാൾ ലഭിച്ചത്. ഖദീജ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തമ്മിലുള്ള ബന്ധത്തിൻ്റെ പവിത്രത എത്രയാണ് സഹോദരങ്ങളെ! വഹി ലഭിച്ച് പേടിച്ച് വന്ന നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഖദീജ ബീബി സംരക്ഷിച്ച രീതി എത്ര സുന്ദര സഹോദരങ്ങൾ! ഭാര്യമാർക്ക് പഠിക്കാനുണ്ട് അതിൽ നിന്ന്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചതിന് ശേഷവും അവരെക്കുറിച്ച് പറയും. അവർ മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ മറ്റൊരു വിവാഹം കഴിച്ചത്, അവരിലാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മക്കളുണ്ടായത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എനിക്ക് ഖദീജ റളിയല്ലാഹു അൻഹയോട് അസൂയ തോന്നിയെന്ന്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എപ്പോഴും ഖദീജ ബീബിയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട്. അവർ തമ്മിൽ പ്രായത്തിൻ്റെ വ്യത്യാസമുണ്ട്, എന്നിട്ടും അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അവരുടെ സമ്പത്ത് മുഴുവനും കൊടുക്കാൻ അവർ തയ്യാറായി. സൗദ റളിയല്ലാഹു അൻഹ, അവർ അവരുടെ ദിവസങ്ങൾ ആയിഷ ബീബിക്ക് കൊടുക്കും. നബി ഭാര്യമാർക്കിടയിൽ ദിവസങ്ങളെ തുല്യമായി വീതിച്ചിരുന്നു. അപ്പം സൗദ റളിയല്ലാഹു അൻഹയുടെ ദിവസങ്ങൾ സൗദ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹക്ക് നൽകിയത്. ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. ആയിഷ ബീബി പറയുന്നുണ്ട്, സൗദ ബിൻത് സംഅയേക്കാൾ എന്നോട് സ്നേഹമുള്ള ഒരു സ്ത്രീയെയും ഞാൻ കണ്ടിട്ടില്ല, അവരെപ്പോലെയോ അനുകമ്പയുള്ളവളായി തീർന്നുവെങ്കിൽ എന്നുപോലും ഞാൻ ആഗ്രഹിച്ചു പോയി. അവരുടെ ഗുണമായിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയണം. നബിയും ആയിഷ ബീബിയും ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചു, അവരോട്ടമത്സരം നടത്തി. ഒരുപക്ഷെ ഇതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റും വിചാരിച്ചാൽ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാക്കാൻ. ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുന്ന, നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും വസ്ത്രമാണ്. കേവലം ഒരു ലൈംഗികമായ ആനന്ദത്തിനു വേണ്ടി മാത്രമല്ല കുടുംബജീവിതം. നമുക്ക് സമാധാനം ഉണ്ടാകണം, നമുക്ക് സന്തോഷമുണ്ടാകണം, അതിലൂടെ നമുക്ക് സ്വർഗം ലഭിക്കണം. എന്തിനാ ഒരാളെ ഭാര്യയായി ലഭിക്കുന്നത്? ഭാര്യയിലൂടെ, ഭർത്താവിലൂടെ പരലോകത്ത് വിജയം കിട്ടാനുള്ള പരിശ്രമമാകണം നമ്മുടെ കുടുംബജീവിതം. അവരാത്മാർത്ഥമായ പരിശോധന നടത്തുക. ഒരേ കട്ടിലിൽ മനപ്പൊരുത്തമില്ലാതെ ഉറങ്ങുന്നവരായി എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ ആരും ഉണ്ടാകാൻ പാടില്ല. ഒരേ കട്ടിലിൽ മനപ്പൊരുത്തമില്ലാതെ ഉറങ്ങുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും നല്ല മാതൃകയായി ജീവിച്ച് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ സംതൃപ്തിയില്ലാതെ ജീവിക്കുന്ന ആളുകൾ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് സ്വയം പരിശോധിക്കുക. എന്നെക്കുറിച്ച് എൻ്റെ ഭർത്താവ് സംതൃപ്തനാണോ? എന്നെക്കുറിച്ച് എൻ്റെ ഭാര്യ സംതൃപ്തയാണോ? അത് മനസ്സിലാക്കി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: ഇന്ന് നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പഠനത്തിൻ്റെ ഒരു അവസാന സമയത്ത് ഈ RMB ഷെമിൽ കേട്ടിട്ടുണ്ടോ? RMB എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ്, മണി ചെയിൻ ആണ്. അത് പല പേരുകളിൽ ഇന്നുമുണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ വരും, അതിങ്ങനെ പോവും, അങ്ങനെയുള്ളതാണ്. അപ്പോൾ RMB എന്ന് പറഞ്ഞിട്ടൊരു ഇതുപോലെ തന്നെ ഒരു മണി ചെയിൻ്റെ കമ്പനിയുടെ ഒരു അങ്ങനെ പ്രചാരം ശ്രദ്ധിച്ച സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് നിരന്തരമായിട്ട് എന്നെ ഉപദേശിച്ചു, ഞാൻ അതിലൊന്ന് ഒരു പ്രൊഡക്റ്റ് സാധനം മേടിച്ചിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് പിന്നെ അതിൽ സഹകരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വിഷയം. അപ്പോൾ അതിൻ്റെ കുറേ ഗൗരവങ്ങളൊക്കെ നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യാം ശ്രോതാക്കൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത്, പിന്നെ എന്താ, എത്ര ആൾ നമ്മുടെ വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത് ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം ഫണ്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യും പൈസ കിട്ടും എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിനു വേണ്ടി നിരന്തരമായിട്ട് എന്ത് ചെയ്യാണ് അദ്ദേഹം എന്നെ നിർബന്ധിക്കുകയും, എന്നിട്ട് ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ആ ഒരു അവരുടെ ഒരു ക്ലാസ്സിന് ഞാൻ പോവുകയും, കുറേ ആളുകളുള്ള ഒരു ക്ലാസ്സിനാണ്. പക്ഷെ അതിലൊരു ഇസ്ലാമികമായ ചില വശങ്ങൾ നമുക്ക് പിന്നെ അതിനോട് യോജിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളതിൽ പ്രതികാര മനോഭാവത്തോടെ എന്ത് ചെയ്തു, അതിൽ നമ്മുടെ നിഷേധക്കുറിപ്പ് നമ്മൾ അറിയിക്കുകയും നമ്മൾ പോരുകയും ചെയ്തു. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു, അന്ന് അവരുടെ വീട്ടിലെ പെങ്ങളുടെയൊക്കെ സ്വർണം പണയം വെച്ചിട്ടാണ് ഇതിൽ ചേർന്നത്. ഈ പ്രൊഡക്റ്റ് മേടിച്ച് എന്ത് ചെയ്യണം അതിൽ പങ്കുചേരണമല്ലോ. ഇതിൻ്റെ അവസാനത്തിൻ്റെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സ്വർണമൊക്കെ പണയം വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ പലിശക്കെ എടുത്തിട്ടൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇറക്കുമ്പോൾ നല്ലോണം ആലോചിച്ചോളുണ്ടു, ഒന്നത് ഇസ്ലാമികമായിട്ട് ശരിയല്ല. അതുപോലെ ഇങ്ങനെ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അന്ന് വളരെ ചെറിയൊരു ക്യാഷിനാണ് ഇത് പണയം വെച്ചത്, പക്ഷേ ഇന്നും ആ പലിശയിൽ നിന്ന് എനിക്ക് മുക്തമാകാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റും അല്ലെങ്കിൽ ഒരു ഗുണവും എനിക്കതുകൊണ്ട് ഉണ്ടായില്ല, കുറേ നഷ്ടങ്ങൾ വന്നു എന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചറിവും അദ്ദേഹം അത് പിന്നെ കവർ ചെയ്യാൻ അദ്ദേഹം പിന്നീട് അത്തരം രൂപങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് ആ ഒരു സാമ്പത്തിക മേഖലയിലേക്ക് ശരിയായ ഇസ്ലാമിക വശത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇതിലെ ഒരു വിഷയം സംഭവം ഇതാണ്. എന്താ വെച്ചാൽ പലിശയുടെ ഗൗരവം, പിന്നെന്താ വെച്ചാൽ ഒന്നതാണ്, അത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അത് ചെറിയ പൈസക്കല്ലേ, അതൊക്കെ വീട്ടാലോ എന്ന് വിചാരിക്കും, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയില്ല, വീട്ടാൻ കഴിയില്ല. അതിങ്ങനെ എന്ത് ചെയ്യും, ഒരു നീറിപ്പുകഞ്ഞ് വലിയൊരു പ്രയാസമായിട്ട് നിൽക്കും. ഇപ്പോഴും കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, നിസ്സാര സംഖ്യക്കായിരിക്കും ചിലപ്പോൾ പലിശക്ക് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടാവുക. എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ വേഗം കൊണ്ടുപോയിട്ട് പണയം വെക്കലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യൂല, പലിശ സംബന്ധിച്ചമായിട്ടുള്ള ഇടപാടാണോ അതിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരുപാട് ദുരന്തങ്ങൾ കയ്പുനീരുകൾ എന്ത് ചെയ്യേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അത് അനുഭവത്തിൽ അയാൾ പറയാം, ഇത്രയും കാലം ഞാൻ വലിയ മെച്ചാവും, ഞാനിങ്ങനെ ഉഷാറായിട്ട് നിൽക്കും എന്നൊക്കെ വിചാരിച്ചത് എൻ്റെ ജീവിതം മുഴുവനും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്.
7: നമുക്ക് ഹലാലല്ലാത്തൊരു പൈസ അല്ലേ,
6: അതെ,
7: അധ്വാനിച്ച് നേടാത്തൊരു പണം എന്ന് പറയുന്നത് അത് എല്ലാ നിലക്കും നമ്മളെപ്പോഴും പല പേരുകളിൽ ഈ മണി ചെയിൻ എന്നത് മുമ്പ് വളരെ ഫേമസ്
6: മണി ചെയിൻ എന്നല്ല പറയണം, മണി ചീറ്റ് എന്ന് പറയണേന്,
7: പിന്നീട് അത് പല പേരുകളിലും പല രൂപത്തിലും ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് എന്താ വെച്ചാൽ ചിലതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. പൈസ കിട്ടുന്ന കാര്യമാകുമ്പോൾ അതിലൊന്ന് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ
6: ഇതുപോലെ ആരെങ്കിലും നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. ആരെങ്കിലും നമ്മുടെ ഇല്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യാം, ഉണർത്തുകയും ചെയ്യണം.
8: അപ്പൊ ഇനി നമ്മൾ കാതോർക്കാൻ പോകുന്നത് മധുരം ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലെ 73-ാം അധ്യായം സൂറ അൽ മുസമ്മിലാണ്.
9: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ

അല്ലെങ്കിൽ പരിഷ്കരിക്കണം എന്ന മുറവിളി കൂട്ടുന്ന ചില ആളുകളെ നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഈ കേരളത്തിലും അത്തരം ചില ആളുകൾ പണ്ടുണ്ടായിരുന്നു, ഇന്നും നിലവിലുണ്ട്. ഈ ആളുകളുടെ മനസ്സിലെ അജണ്ടകൾ എന്താണ്? അവരുടെ പരിഷ്കരണവാദം സമൂഹത്തെ നയിക്കുന്നത് എവിടേക്കാണ് എന്നുള്ളതാണ് ഇൻഷാല്ലാ ഈ ഒരു സംസാരത്തിലൂടെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടക്കം മുതലേ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കപടന്മാർ വിശ്വാസം അഭിനയിച്ചുകൊണ്ട് പ്രവാചകൻ്റെ കൂടെ കൂടി ഇതിൻ്റെ വിശ്വാസ ആചാര കർമ്മങ്ങളെ പരിഹസിക്കാനും അപഹസിക്കാനുമൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ പുറത്തു നിന്നും അത്തരം ആളുകൾ അത്തരം പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ചേകനൂർ മൗലവിയെപ്പോലെയുള്ള ആളുകൾ ഈ പരിശുദ്ധ ഇസ്ലാമിനെ ഉള്ളിൽ നിന്ന് തകർക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളുകളാണ്. പ്രധാനമായും നാല് പരിണാമ ഘട്ടങ്ങളെ നമുക്ക് അവരുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ആദർശ പ്രബോധനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി അവർ ചെയ്യുന്നൊരു പ്രവർത്തനം, ഇസ്ലാമിൽ നിലവിലുള്ള 14 നൂറ്റാണ്ട് കാലമായി മുസ്ലിമീങ്ങൾ പാലിച്ച് ആചരിച്ചു പോരുന്ന വിശ്വാസ ആചാര കർമ്മങ്ങളിൽ സംശയമുണ്ടാക്കുക. നമസ്കാരം അങ്ങനെയല്ല, നോമ്പിൻ്റെ രൂപം അങ്ങനെയല്ല, ഹജ്ജിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്, അതൊക്കെ പരിഷ്കരിക്കണം, അതിലൊക്കെ പുരോഹിതന്മാരായ ആളുകൾ ഒരുപാട് കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്നു പറഞ്ഞ് ആളുകളെ ആദ്യമായി ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ അവരുടെ വിശ്വാസ ആചാര കർമ്മങ്ങളിൽ സംശയമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഓഡിയൻസായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ച് മോശമായ തെറ്റിദ്ധാരണയുണ്ടാക്കുക. സ്വഹാബത്തി എന്ന് പറഞ്ഞാൽ അത്ര മുന്തിയ ആളുകളൊന്നുമല്ല, ചോദ്യം ചെയ്യപ്പെടാതെ സ്വീകരിക്കപ്പെടേണ്ടവരല്ല. അവർ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾക്ക് വിപരീതമായി കൊണ്ട് പ്രവർത്തിച്ചവരാണ്. അവരിൽ ഒരുപാട് കൊള്ളരുതായ്മകളുണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ അപഹസിക്കുക. മൂന്നാമതായി, ഈ സ്വഹാബത്തിന് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ പ്രമാണങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല. കാരണം സ്വഹാബത്തിൻ്റെ കൈകളിലൂടെയാണ് പ്രമാണങ്ങൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ പിന്നെ സ്വഹാബത്ത് പോയി കഴിഞ്ഞാൽ ഖുർആനും സുന്നത്തും സംശയത്തിൻ്റെ നിഴലിലാകും. അതിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക. നാലാമതായി, പരിശുദ്ധ ഇസ്ലാം മാത്രമല്ല ശരി, എല്ലാം ശരിയാണ്. ഇസ്ലാം അനുസരിച്ചുകൊണ്ട് മാത്രമേ, ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ മോക്ഷം ലഭിക്കൂ എന്നൊന്നും പറയേണ്ടതില്ല. ആർക്കും മോക്ഷം കിട്ടും. ഈ ഒരു പരിണാമഘട്ടം കേരളത്തിലെന്നല്ല, ലോകത്തിൻ്റെ എവിടെയുള്ള ഇത്തരത്തിലുള്ള പരിഷ്കരണവാദികളുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ചേകനൂരിൻ്റെ ഒരു പരിണാമഘട്ടം ഈ രൂപത്തിലാണ്. ആദ്യം അയാൾ വന്ന് പറഞ്ഞത് ഇസ്ലാം ശരിയില്ല, ഖുറാൻ ശരിയില്ല എന്നല്ല. ഹദീസുകൾ സ്വീകരിക്കാൻ രണ്ട് സാക്ഷികൾ ആവശ്യമാണ്. പിന്നെ പറഞ്ഞു ഹദീസുകൾ മുത്തവാത്തറുണ്ടെങ്കിലേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ പറഞ്ഞു നിസ്കാരം മൂന്നേ ഉള്ളൂ, പിന്നെ മൂന്നില്ല ഒന്നേ ഉള്ളൂ, ഒന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര നിർബന്ധമുള്ളൂ. പിന്നെ പറഞ്ഞു ഹദീസുകൾ പ്രമാണമല്ല. പിന്നെ അവസാനം പറഞ്ഞു ഖുർആനിലും ഒരുപാട് അബദ്ധമുണ്ട്. അവസാനം അയാൾ പറഞ്ഞെത്തിയത് സർവമത സത്യവാദത്തിലാണ്. ഇതെല്ലാ പരിഷ്കരണവാദികളും അവസാനമെത്തുന്ന അവിടെയാണ്. ഇന്ന് ചേകനൂർ മൗലവിയുടെ വിശ്വാസ അല്ലെങ്കിൽ അയാളുടെ പാത പിന്തുടരുന്ന ഒരു വ്യക്തി സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് കേരളത്തിൽ. എന്താണോ ചേകനൂർ മൗലവി കേരളത്തിൽ പണ്ട് പ്രസംഗിച്ച് എഴുതി വച്ചത് അതിനെ പൊടിതെട്ടിയെടുത്ത് തൻ്റെതായ ശൈലിയിൽ കേരളത്തിന് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് അയാൾ. മനുഷ്യൻ നന്നായാൽ മതി, മതം ഏതായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയക്കാരനാണ് അയാൾ. അത് അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരോപണം പറഞ്ഞതല്ല, അയാൾ വ്യക്തമായിക്കൊണ്ട് തന്നെ അത് എഴുതിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ശ്രീനാരായണ ഗുരു ദർശനങ്ങളിലും വീക്ഷണങ്ങളിലും ആകൃഷ്ടനായി.

0: എന്ന് അയാൾ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ മുസ്ലിമായി അഭിനയിച്ച് എന്താണോ ജൂതന്മാരും ഷിയാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം അത് പറയാം. നോക്കൂ, നിങ്ങൾ അയാളുടെ ചില സംസാരങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഈ പരിഷ്കരണവാദികൾ അവസാനം എവിടേക്കാണ് എത്തുക? എന്തൊക്കെയാണ് അവർക്ക് പറയാനുണ്ടാവുക? പുതിയ പുതിയ ഗവേഷണങ്ങളാണ്. കാരണം പുതിയ പുതിയത് ആളുകൾ പറഞ്ഞാലേ ആളെ കിട്ടുള്ളൂ. സാധാരണ അറബി ഭാഷയിൽ പറയാറുണ്ട്, ലിക്കുല്ലി ജദീദിൻ ലദ്ദ, എല്ലാവരും പുതിയതിനും ഒരാസ്വാദനമുണ്ട്. പഴയതിങ്ങനെ പറഞ്ഞെന്നാൽ ചിലപ്പോൾ ആളെ കിട്ടൂല എന്ന് ആളുകൾ സാധാരണ പറയാറുണ്ട്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പുതിയ ആശയങ്ങൾ പറയുക. അയാൾ പറയുന്നൊരാശയം നോക്കൂ നിങ്ങൾ. അയാൾ പറയാണ്, ഇസ്ലാമിൽ ബലിയെറുക്കാൻ പാടില്ല, ഉലൂഹിയത്ത് ഇറക്കാൻ പാടില്ല, അഖീഖ ഇറക്കാൻ പാടില്ല, മൃഗത്തെ ബലി കൊടുക്കാൻ പാടില്ല. അങ്ങനെ ബലി കൊടുക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ സംസാരം.
1: ഞാൻ പറയുന്നത് ഖുർആനിൽ, ഖുർആനിൽ അറുക്കരുത്, ബനിയറുക്കരുത്, പുണ്യം വിചാരിച്ച് ബനിയറുക്കരുത് എന്ന് ഖുർആനിലുണ്ട് ഇല്ലേ? ലയ്യനാലല്ലാഹ ലുഹുമുഹ വലാ ദിമാഹുഹ വലാകിൻ യനാലുഹു തഖ്‌വാ മിൻകും. സൂറ ഹജ്ജിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ ബനിയറുക്കുകയാണെങ്കിൽ അതിൻ്റെ മാംസമോ രക്തമോ ഒന്നും അല്ലാഹുവിലേക്ക് ഒരിക്കലും എത്തിച്ചേരുകയില്ല. എത്തിച്ചേരൂല എന്നാണ് പറയുന്നത്, ഒരിക്കലും എത്തിച്ചേരുകയില്ല. ലൻ എന്ന പ്രത്യയം യനാലു എന്ന ഭൂതകാല ക്രിയയോട് ചേർന്ന് വന്നിരിക്കുന്നു. അറബി ഭാഷയുടെ പ്രാഥമികമായ നിയമങ്ങൾ പഠിച്ചവർക്കറിയാം, ലൻ എന്ന പ്രത്യയം ഭൂതകാല ക്രിയയോട് ചേർന്ന് വന്നാൽ ഒരിക്കലും സംഭവിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ലയ്യ ഫാല ഒരിക്കലും പ്രവർത്തിക്കുകയില്ല, ലൻ യനാല ഒരിക്കലും വന്നു ചേരുകയില്ല, ഒരിക്കലും വന്നു ചേരൂല. ഈ ലോകത്തും ഇല്ല, പരലോകത്തും ഇല്ല. ലുഹു മുഹാബലാ ദിമാ ഉഹ അതിൻ്റെ മാംസമോ രക്തമോ നിങ്ങൾ അറുത്തിട്ടൊരു കാര്യമില്ല. അതാണ് പറയുന്നത്, അറുത്തിട്ടൊരു കാര്യവുമില്ല. അള്ളാഹുവിങ്കിലേക്ക് അത് വന്നു ചേരുകയില്ല എന്ന് കട്ടായം പറയുന്നു. വലാക്കിൻ യനാലുഹു തഖ്‌വാ മിൻകും, നിങ്ങളിൽ തഖ്‌വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ആവശ്യം. അതാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക. തഖ്‌വയോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പോത്തിനർത്തിട്ട് എന്ത് പുണ്യം? നിങ്ങൾ പറയും
0: ആ പോത്തിനർത്തിട്ട് എന്ത് പുണ്യം എന്നാ. ഇയാൾ പറഞ്ഞെന്താണ്? ബലിയെറുക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. എന്തായത്? അതിൻ്റെ മാംസവും അതിൻ്റെ രക്തവും അള്ളാഹുവിലേക്ക് എത്തുകയില്ല. ഏതിൻ്റെ മൗലവി? ഏതിൻ്റെ? അതിൻ്റെ രക്തവും അതിൻ്റെ മാംസവും അള്ളാഹുവിലേക്ക് എത്തുകയില്ല. ആയത്ത് പകുതിക്കുന്ന ഓതിയത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ബിദഅത്തിൻ്റെ കക്ഷികൾ ആയത്തോതി ഒരു ആശയം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതിൻ്റെ മുമ്പ് എന്തെങ്കിലും അല്ല ഇതിനെ ഗണിച്ചിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറയുന്നത് സൂറത്തുൽ ഹജ്ജിലാണ്. ഇയാൾ ഓതിയ ആയത്ത്, ആ ആയത്ത് 37-ാമത്തെ ആയത്താണ്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ടായത്ത് പരിശോധിച്ചോളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല വലിക്കുല്ലി ഉമ്മത്തിൻ ജഅല മൻസകൻ, എല്ലാ ഉമ്മത്തിലും ചില ആരാധനാ കർമ്മങ്ങളുണ്ട്. ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, ആ ആരാധനയിൽ പെട്ടതാണ് ബഹീമത്തുൽ അൻആമിൽ നിന്ന് അഥവാ കന്നുകാലി വർഗത്തിൻ്റെ മേൽ അള്ളാഹുവിനെ സ്മരിച്ചു, അള്ളാഹുവിനെ സ്മരിക്കുക. എന്താ ഈ കന്നുകാലിൻ്റെ മേൽ അള്ളാഹിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ? പോത്തിൻ്റെ അടുത്ത് അള്ളാഹു അക്ബർ പറയല, അത് ഇബാദത്ത. ആ അള്ളാഹുവിനോർത്തുകൊണ്ട് അതിനെ അറുക്കുക. അപ്പൊ അറുക്കുക എന്നതാണ് അള്ളാഹുവോട് കൊടുക്കുന്ന നിർദ്ദേശം. ഇനി ശേഷം അതിന് ശേഷമുള്ള ആയത്തുള്ള പറയും, വൽബുദന ജഅൽനാഹ ലക്കും മിൻ ശഅഇരില്ല, ബലിമൃഗങ്ങൾ. വൽബുദന എന്ന് പറഞ്ഞാൽ ബലിമൃഗങ്ങൾ, ബലിയൊട്ടകങ്ങൾ. ആ ഒട്ടകങ്ങളെ അള്ളാഹു നിങ്ങൾക്കൊരു അള്ളാഹുവിന്റെ ചിഹ്നമാക്കിയിട്ടിരിക്കുന്നു. ഫദ്കുറുസ്മല്ലാഹി അലൈഹാ സവാഫ, നിങ്ങൾ അണിയണിയായി നിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തെ അതിനുമേൽ ഉച്ചരിക്കണം. ഇനിയാൾ പറയുകയാണ് ബലിയെറുക്കാൻ പാടില്ല എന്ന് ഖുർആൻ. അടുത്ത വാചകം എന്താ അറിയോ? ഫൈദാ വജബത്ത് ജുനൂബുഹ, ആ മൃഗങ്ങൾ അറുത്ത്, ആ മൃഗങ്ങളെ നിങ്ങൾ അറുത്തതിന് ശേഷം അതിൻ്റെ പാർശ്വഭാഗങ്ങൾ നിലത്തേക്ക് വീണാൽ, ഫകുലൂ മിൻഹ, അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചുകൊള്ളുക. ജീവനുള്ള മൃഗത്തെ ഭക്ഷിക്കാൻ പറ്റുമോ? ഇയാൾ പറഞ്ഞെന്താ, ബലിയെറുക്കുക എന്നുള്ളത് ഖുറാനിലില്ല. അതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് മറച്ചു വെച്ചിട്ടാണ് ഉപരി പറഞ്ഞത്. ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. ഏതിൽ നിന്ന് ഭക്ഷിക്കുക? ബലിമൃഗങ്ങളുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കണം. വാതഇമുൽ ഖാനിഉൽ മുഅ്തർ, അതുപോലെ തന്നെ ആവശ്യപ്പെട്ട് വരുന്നവനും അതുപോലെ തന്നെ യാചിച്ചു വരുന്നവനും ഒക്കെ നിങ്ങൾ അത് കൊടുക്കുകയും ചെയ്യുക. എന്നിട്ടാണല്ലോ പറഞ്ഞത് നിങ്ങൾ ബലിയെറുത്ത് നിങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട്, ആ ഭക്ഷിച്ചതിന്റെ രക്തവും മാംസവും അള്ളാഹ്ക്ക് വേണ്ട, നിങ്ങളുടെ തഖ്‌വയാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ ബലിയെറുത്ത് അത് നിലത്ത് വീണ് കിടക്കുന്ന മാ പിന്നെ അതിൻ്റെ രക്തം അള്ളാഹ്ക്ക് ആവശ്യമില്ല. കാരണം പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ അതിൻ്റെ രക്തം എടുത്തിട്ട് വിഗ്രഹങ്ങളുടെ മേലൊക്കെ പരറ്റി അങ്ങനെ പല ആചാരങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങൾ ചെയ്യരുത്, അത് അള്ളാഹ്ക്ക് ആവശ്യമില്ല. അതിൻ്റെ മാംസവും നിങ്ങൾക്ക് ഭക്ഷിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വിശുദ്ധ ഖുർആനിൻ്റെ ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആശയത്തെ കട്ടുമുറിച്ച് ബലിയെറുക്കാൻ വിശുദ്ധ ഖുർആനിൽ ബലിയർ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ഇയാൾ പറയാണ്, ഞാൻ പലതവണ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഇതിന് മറുപടി പറയാനുള്ള ഒരൊറ്റ മൂലിയന്മാരും വന്നിട്ടില്ല എന്നൊക്കെയാണ് വലിയ ആവശ്യത്തോ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ കട്ടുമുറിച്ചുകൊണ്ടാണ് ഇയാൾ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ബലിയെറുക്കാൻ പാടില്ലെന്നല്ല, ബലി അറുത്ത മൃഗങ്ങളുടെ മാംസവും രക്തവും അള്ളാഹ്ക്ക് ആവശ്യമില്ല, നിങ്ങളുടെ തഖ്വയാണ് ആവശ്യം. അഥവാ ഒരു ബലിയെറുക്കുന്ന മനുഷ്യൻ്റെ ഈമാൻ പ്രധാനമാണ്, അവരുടെ തഖ്വ പ്രധാനമാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ളത്. ഇങ്ങനെയാണ് ഈ ആളുകളൊക്കെ ഖുർആൻ വ്യാഖ്യാനിക്കുക. അവനവനൊരു മനസ്സിലൊരാശയം ഉണ്ടാവും, എന്നിട്ട് എവിടെയെങ്കിലും ഖുർആൻ്റെ ആയത്ത് അപ്പുറത്തിൻ്റെ കട്ടയിൻ പേസ് ചെയ്തിട്ട് കണ്ടോ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ട്, അതുകൊണ്ട് ഇനി എന്തേണ്ട, ഒലിഹിയത്ത് കൊടുക്കണ്ട. ഇനി ഇയാൾ പറയാണ്, ഇനി ഒലിഹിയത്ത് കൊടുക്കേണ്ട പകരം എന്താ കൊടുക്കുക, ആളുകൾക്ക് കട്ടില വാങ്ങിക്കൊടുത്തോളി, അതുപോലെ തന്നെ സദക്ക് കൊടുത്തോളി. സദക്കും കട്ടിലൊക്കെ വേറെ കൊടുക്കുമ്പോലെ അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ഉലഹിയത്ത് അത് മുസ്ലിമീങ്ങൾ 14 നൂറ്റാണ്ട് കാലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ആളുകൾ അത് നടത്തിയിട്ടുണ്ട്. പിന്നെ ബലിയെറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്നെ സാധാരണക്കാരായ ആളുകൾ ചോദിക്കൂലേ, അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനെ ബലിയെറുക്കാൻ വേണ്ടി സ്വപ്നം കണ്ടല്ലോ, അപ്പൊ അതിന് ഇയാളുടെ ഒരു പുതിയ വ്യാഖ്യാനമുണ്ട്, കേട്ടോളൂ.
1: എന്റെ ഈ മാർഗത്തിൽ നിന്നെ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലാതെ കഴുത്തിൽ കത്തിവെക്കാന്നല്ല. ഇന്നീ അറാഫിൽ മനാമി അന്നീ അദ്ബഹുക ഫന്ദുർ മാദാത്തറ, നമ്മൾ നമ്മുടെ മക്കളോട് പറയാറില്ലേ, മോനെ വാപ്പാക്കൊരു സ്വപ്നമുണ്ട്, നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, നിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ ആ തീരുമാനം. എന്താ അതിൻ്റെ അർത്ഥം, നാളെ തന്നെ പിടിച്ച് കത്തിയും പിടിച്ചിട്ട് പോയിട്ട് പിന്നെ കഴുത്തിൽ കത്തി വെക്കുന്നതാണോ? അല്ല, പിന്നെയോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ ധർമ്മമാർഗത്തിൽ നിന്നെ സമർപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയാണ് മറിയം ബീവിയെ കുറിച്ച് മറിയം ബീവിയുടെ ഒന്ന് പറഞ്ഞില്ല, എന്റെ വയറ്റിലുള്ള ഈ കുട്ടിയെ ഞാൻ നിനക്ക് വലി നൽകിയിരിക്കുന്നു, നേർച്ചയാക്കിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ, മറിയം ബീവിയിൽ അറക്കുന്നാണോ? ഇബ്രാഹിം നബി അത്രേ പറഞ്ഞിട്ടുള്ളൂ, എനിക്കൊരു സ്വപ്നമുണ്ട്, നിന്നെ ബലി നൽകുന്നതായിട്ട് സ്വപ്നം അള്ളാഹുവിന്റെ മാർഗത്തിൽ. അപ്പൊ കുട്ടി എന്ത് പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു ഫഫൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ.
0: അപ്പൊ എന്താ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട സ്വപ്നം എന്താണ്, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നെ സമർപ്പിക്കുന്നു, അല്ലാതെ ബലി അർക്കല്ല, കത്തിരി തർക്കലല്ല. എന്നിട്ട് അദ്ദേഹം പിന്നെ മറിയം ബീവിന്റെ ആയത്ത് ഇന്നീ നദർത്തുല്ലർ റഹ്മാൻ സോമ, അതവിടെ മൗലവി ബലി, ഇന്നീ നെതർത്ത് ഞാൻ നേർച്ച നേർന്ന് അർത്ഥം, അല്ലാതെ ബലി കറുത്ത് കൊടുത്തു നടത്തല്ല. അപ്പൊ അവിടെ ഉപര് ചെറിയൊരു, എന്നിട്ട് അതിനേക്ക് കൂട്ടിക്കെട്ടാൻ വേണ്ടി പരിശ്രമിക്കാൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനെ ബലിയെറുക്കാൻ തീരുമാനിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒഴിഞ്ഞിടാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ഏതുപോലെ മറിയമ്മി വിട്ടതുപോലെ. ശരി, എന്നാൽ വിശുദ്ധ ഖുർആനിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ബലി നടപ്പാക്കുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട് ഖുർആനിൽ. ഇയാൾ പറഞ്ഞ എന്താ, കത്തിൽ തർക്കരുതെന്നല്ലേ ഇബ്രാഹിം നബിയോട് പറയുക, ഇബ്രാഹിം നബി ഒരിക്കലും കത്തിൽ തർക്കാൻ പോയിട്ടില്ല, ദീനിന്റെ മാർഗത്തിൽ ഒഴിഞ്ഞിട്ടതാണ്. എന്നെ കേട്ടോ, വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, ഫലമ അസ്ലമ, ഇബ്രാഹിം നബിയും ഇസ്മായിലമിയും അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങി, വതല്ലഹുൽ ജബീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെ അറുക്കുവാൻ വേണ്ടി മുഖം ഭൂമിയിലേക്ക് ചേർത്തു കിടത്തി. സമർപ്പിച്ചു ഒന്നിനെ ആ കുട്ടിനെ എന്തിനാ പിടിച്ച് അടങ്ങാറാക്കണേ? ഇയാളുടെ വ്യാഖ്യാന പ്രകാരം സ്വന്തം മകനെ ദീനിന്റെ മാർഗത്തിൽ ഒഴിഞ്ഞിട്ടതാണ്. ആ ഒഴിഞ്ഞിട്ട മകൻ എന്തിനാ പിടിച്ചിട്ട് ഭൂമിക്ക് എന്തിനാണ് മൂന്ത കുടിച്ചിട്ട് എന്തിനാ കുത്തണത്? അറുക്കാനാണ്. ഇത് വിശുദ്ധ ഖുർആൻ. ഫലം ഇബ്രാഹിം, അപ്പോഴാണ് നാം വിളിച്ചത് അല്ലോ ഇബ്രാഹിം, നീ കണ്ട സ്വപ്നത്തെ താങ്കൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. എങ്ങനെ? ഊഴിഞ്ഞിട്ടതാണെങ്കിൽ ആ കുട്ടിനെ വെറുതെ അടങ്ങാറാക്കേണ്ട ആവശ്യമുണ്ടോ? ഈ രൂപത്തിൽ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തി ഇതൊന്നും അറിയാത്ത കുറച്ചാളുകൾ, ആ അത് വളരെ ശരിയാണല്ലോ, പുതിയ വ്യാഖ്യാനാണ്, പുതിയ പരിഷ്കർത്താവാണ്, പുതിയ നവോത്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞ് എട്ടും പൊട്ടും തിരിയാത്ത, ഇസ്ലാമിൻ്റെ ABCD പോലും അറിയാത്ത കുറേ ആളുകൾ അതിനുവേണ്ടി കമാൻഡടിക്കാനും അതിനുവേണ്ടി പിന്നെ ആളുകൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കി നടക്കുകയാണ്. ഇതുപോലെയുള്ള പരിഷ്കരണങ്ങളാണ് പലപ്പോഴും ഇത്തരം ആളുകൾ നടത്താറുള്ളത്. അറബി ഭാഷ അറിയില്ല, ഇത് ഞാൻ വെറുതെ പറയല്ല. ലോകത്ത് എവിടെ നിങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ഇത്തരം പരിഷ്കരണവാദവുമായി കൊണ്ട് നടക്കുന്ന ആളുകളെ എടുത്ത് പരിശോ വെച്ചോ? അറബി ഗ്രാമർ അറിയില്ല, അറബി ഭാഷ അറിയില്ല. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഇയാൾ പറയാണ് ലൈലത്തുൽ ഖദർ മുസ്ലിമീങ്ങളായ ആളുകളുടെ ഇബാദത്തുകളൊക്കെ ഫസാദാക്കലാണ് ഇവരുടെ ലക്ഷ്യം. മുസ്ലിമീങ്ങൾ വളരെ താല്പര്യപൂർവ്വം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദറിന്റെ രാവ്, ആ ലൈലത്തുൽ ഖദറിന്റെ രാവ് ഒരു പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഇറങ്ങി വരൂല, ഖുർആൻ ആവർത്തിക്കുമെന്ന്, ലൈലത്തുൽ ഖദർ ആവർത്തിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് കേട്ടോളൂ.
1: ഖുർആൻ അവതരിക്കാൻ ആരംഭിച്ച ഒരു മഹാരാവിൻ്റെ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അത് മനുഷ്യരാശിയിൽ ഉണ്ടാക്കി തീർക്കാൻ സാധ്യതയുള്ള വിപ്ലവങ്ങളെക്കുറിച്ച് പറഞ്ഞൊരു ഒരു ഒരായത്തിന് കൊല്ലാ കൊല്ലം ആവർത്തിക്കുന്ന പുണ്യങ്ങളുടെ അല്ലെങ്കിൽ കൂലികളുടെ മാമാങ്കമായി അവതരിപ്പിക്കുകയും എന്നിട്ട് അതിനെ 1, 3, 5, 7, 9 കണക്ക് പറഞ്ഞിട്ട് മനുഷ്യരെ കൺഫ്യൂഷനിലാക്കുകയും അങ്ങനെ ആകപ്പാട് എന്തൊക്കെയോ, അങ്ങനെ സിയാറത്തിന് പോകുന്നവർ, വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്നവർ, പള്ളിയിൽ പോയി കിടന്നുറങ്ങുന്നവർ, അന്ന് രാത്രി ഉറങ്ങാതിരിക്കുന്നവർ, ഇതൊക്കെ ചെയ്തോട്ടെ, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ സ്വന്തമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ ഇതിനൊരു മതകീയമായ മാനം വരുത്തിയിട്ട് മനുഷ്യനെന്തിനാ പറ്റിക്കണത്? നിങ്ങൾ ഖുർആനൊന്ന് വായിച്ചു നോക്ക്, എന്താ ഖുർആനിൽ പറഞ്ഞത്? എല്ലാ കൊല്ലം ഇറങ്ങി വരുന്നതാണോ? എല്ലാ കൊല്ലം ഇത് ആവർത്തിക്കുന്നതാണോ? ലൈലത്തുൽ ഖദർ ആവർത്തിക്കുമെന്ന് ഖുർആനിൽ എവിടെയുള്ളത്?
0: ആ ലൈലത്തുൽ ഖദർ ആവർത്തിക്കുന്നു ഖുർആനിലെവിടെയുള്ളത്? ഖുർആൻ ഓതിയാൽ മതി, സൂറത്തുൽ ഖദർ എന്ന് ഓതിയാക്കിയാൽ മതി. അതിന് കുറച്ച് അറബി ഭാഷയും കൂടി അറിയണം. ഇയാൾ തന്നെ പറയുന്നുണ്ട് ഖുർആൻ ഓതാനുള്ളതല്ല, ഖുർആൻ ഓതിയാൽ കൂലി കിട്ടൂല എന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട്. ഈ ലൈലത്തുൽ ഖദർ ആവർത്തിക്കുന്ന വിശുദ്ധ ഖുർആനിലുണ്ട്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ആ വിശുദ്ധ ഖുർആനിനെ നാം ലൈലത്തുൽ ഖദർ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഖുർആൻ ഇറങ്ങിയതിനെ സംബന്ധിച്ച് അല്ലാഹു പ്രയോഗിച്ച പദം എന്താണ്? ഇന്ന അൻസൽനാഹു, നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു, മാളിയായ ഫിഅലാണ്. അതേ സമയത്ത് പിന്നീട് തനസ്സലുൽ മലായികത്തു വറൂഹ് തനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹാ ബിദിൻ റബ്ബിഹിം മിൻ കുല്ലി അംർ, ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ ഇറങ്ങുന്നതിനെ സംബന്ധിച്ചും ജിബ്രിൽ ഇറങ്ങുന്നതിനെ സംബന്ധിച്ചും അല്ലാഹു പറഞ്ഞത് ജിബ്രിൽ ഇറങ്ങിയെന്നല്ല, മലക്കുകൾ ഇറങ്ങിയെന്നല്ല, അവിടെ ഖുർആൻ ഇറങ്ങിയെന്നതിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞു. പക്ഷെ ജിബ്രിയിലും അതുപോലെ തന്നെ മലക്കുകളും ഇറങ്ങിയതിനെ സംബന്ധിച്ചിടത്തോളം തനസ്സലു എന്ന മാ പിന്നെ മുലാരി ആയ ഫീലാണല്ലോ പ്രയോഗിച്ചിട്ടുള്ളത്. മുലാരി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കാനിരിക്കുന്നതുമായ കാര്യമാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഖുർആനുമായി അന്ന് ഇറങ്ങി. പക്ഷെ ഇനി ലൈലത്തുൽ ഖദർ ഇനിയും വരും, വന്നുകൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ ഇനിയും പ്രതീക്ഷിക്കാമെന്ന് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പൊ ഈ രൂപത്തിൽ അറബി ഭാഷയുടെ പ്രാഥമികമായ നിയമങ്ങൾ പോലും അറിയാതെയാണ് ഇത്തരം ആളുകൾ ഖുർആനിൻ്റെ പരിഷ്കരണവാദവുമായി കൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ സാധാരണയായിക്കൊണ്ട് വിശ്വാസ കർമ്മ ആചാരങ്ങളിൽ അവർ അനുഷ്ഠിച്ചു പോരുന്ന കാര്യങ്ങളൊക്കെ സംശയത്തിന് മുന്നിൽ നിർത്തുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഈ ഖുർആൻ ആരിലൂടെയാണ് കിട്ടിയത്? റസൂലുള്ളാഹിൻ്റെ സഹാബത്ത്. ആ സഹാബത്തിനെ സംബന്ധിച്ച് മോശം തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഇയാൾ സഹാബത്തിനെ കുറിച്ച് പറഞ്ഞ വാചകം കേട്ടോളൂ.
2: സഹാബി എന്ന വാക്ക് അതിന്റെ സാങ്കേതിക അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ പ്രവാചകന്റെ കമ്പാനിയൻസിനാണ് സാധാരണ നിലക്ക് സഹാബി എന്ന് പറയാറുള്ളത്. അപ്പോൾ സഹാബികൾ നമുക്ക് മാതൃകയാണ് എന്ന് ബ്ലൈൻഡ് ആയിട്ട് വളരെ അടഞ്ഞ വിധത്തിൽ പറയാൻ സാധിക്കുമോ? സഹാബികൾ മാതൃകയാണ് എന്ന് പറയാൻ ഒക്കുമോ? അങ്ങനെ പറയാൻ സാധ്യമല്ല എന്നാണ് ഖുർആനിൽ നിന്ന് അതുപോലെ ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
0: സഹാബികൾ മാതൃകയല്ല, പിന്നെ ആരാ മാതൃക? ഇയാളെ പോലത്തെ കുറച്ച് ആൾക്കാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത ആള്, ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയ്, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കാൻ അല്ലാഹു സെലക്ട് ചെയ്ത ആളുകളാണ് സഹാബത്ത്. റസൂലുള്ളാഹിനെ കണ്ടവരെല്ലാം സഹാബി ആയിട്ടില്ല. മക്കത്തുള്ളവരൊക്കെ സഹാബി ആയിട്ടുണ്ടോ? മദീനത്തുള്ള എല്ലാവരും സഹാബി ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ അള്ള സെലക്ട് ചെയ്തവരാണ് സഹാബത്ത്. ആ സഹാബത്തൊക്കെ പിന്നെ സ്വീകാര്യന്മാരാണെന്ന് കണ്ണടച്ച് പറയാനൊന്നും പറ്റൂല. എന്നാ അള്ള സഹാബത്തിനെ പറ്റി പറഞ്ഞെന്താ, മുഹമ്മദ് റസൂലുള്ളാ والذين معه اشداء على الكفار رحمه بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من اثر السجود ذلك مثلهم في التوراة ومثلهم في الانجيل كزرع خرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين امنوا وعملوا الصالحات منهم مغفرة واجرا عظيما. رسول الله عند صحابته كرت التوراتിലുണ്ട് انجيലിലുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്. അത്രയും ശ്രേഷ്ഠരാണ് റസൂലുള്ളാന്റെ സഹാബത്ത്. ആ സഹാബത്തിനെ കൊച്ചാക്കൽ നിഫാഖിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇമാം തഹാവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഹുബ്ബു സഹാബത്ത് ദീനും വ ഈമാനും വ ഇഹ്സാനുൻ വ ബുഗ്ളുഹും നിഫാഖും വ കുഫ്റുൻ. റസൂലുള്ളാന്റെ സഹാബത്തിനെ സ്നേഹിക്കുക, അവരോട് ബഹുമാനം കാണിക്കുക, അത് ഈമാനിന്റെ ഭാഗമാണ്. അവർ വെറുക്കൽ കുഫ്റാണ്, നിഫാഖാണ്, കാപട്യമാണ്. ഈ കാപട്യ കണ്ടത് ഇനി തീർന്നില്ല. ലോകത്ത് അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖിനും ഇയാൾ വെറുതെ വിടുന്നില്ല. ഇതൊക്കെ ചേകരൂരിൻ്റെ പാരമ്പര്യ. എന്നിട്ട് ഇയാൾ എന്തോ വലിയ വസ്തുവാണെന്ന് വിചാരിച്ചു കൊണ്ട് നടക്കുന്ന സ്വഭാവങ്ങളായ മുസ്ലിമീങ്ങളുണ്ട്. കേട്ടോളൂ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ഇയാൾ പറഞ്ഞെന്താ,
2: നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത, ചരിത്രത്തിൽ സഹാബി എന്ന പദം അത്ര വിശുദ്ധമായി കണക്കാക്കപ്പെടേണ്ടതല്ല എന്നാണ്. എല്ലാവർക്കും അവരവരുടേതായ ശക്തി ദൗർബല്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഫതക്ക് അബൂബക്കർ സിദ്ദീഖ് നിഷേധിച്ചു? അബൂബക്കർ സിദ്ദീഖിനെ ഖുർആൻ അറിയാത്താണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? റസൂലിന്റെ കൂടെ ആദ്യം മുതലേ ഉള്ളയാണല്ലേ, ഖുർആൻ മനസ്സിലാകാത്ത ആളാണെന്ന് പറയാൻ പറ്റുമോ? യൂസിക്കും അല്ലാഹു ഫി ഔലാദിക്കും ലിദകരി മിത്ലു അദല്ലും സയ്യൻ. സൂറത്തുൻ നിസാഇൽ അനന്തരാവകാശ നിയമം കൃത്യമായി പറഞ്ഞിട്ടില്ലേ? വാപ്പാന്റെ സ്വത്ത് മോക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പാന്റെ സ്വത്ത്, മുഹമ്മദ് നബിയുടെ സ്വത്ത്, മുഹമ്മദ് നബിയുടെ ഏക മകളായിട്ടുള്ള ഫാത്തിമാക്കല്ലേ കൊടുക്കേണ്ടത്? അപ്പോൾ മുഹമ്മദ് നബിക്ക് പ്രവാചകന്മാരുടെ സ്വത്ത് മക്കൾക്ക് കിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് ഖുർആൻ തിരിയാത്ത ആളാണ് അബൂബക്കർ സിദ്ദീഖ്. എന്നിട്ട് എന്തുകൊണ്ടാണ് പ്രവാചകന്റെ സ്വത്ത് മക്കൾക്ക് കിട്ടൂല എന്ന് ഖുർആനിന് വിരുദ്ധമായ ഒരു സമീപനം അബൂബക്കർ സിദ്ദീഖ് സ്വീകരിച്ചത്? തെറ്റായിരുന്നു.
0: മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് റസൂലുള്ളാഹിന്റെ സ്വത്ത് കൊടുത്തില്ല എന്ന് 14 നൂറ്റാണ്ട് കാലമായി ഷിയാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണയാണ്. ആ നുണയാണ് ഈ ആവർത്തിച്ചിരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും അനർഹമായി കൊണ്ട് സ്വത്ത് തടഞ്ഞു വെച്ചിട്ടില്ല. കാരണം അമ്പിയാക്കന്മാരുടെ സ്വത്തുക്കൾ അനന്തരമെടുക്കപ്പെടുകയില്ലെന്ന് ഇസ്ലാമിന്റെ നിയമമാണ് മൗലവി. ആ നിയമം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെറ്റിച്ചിട്ടില്ല. ആ കാര്യത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരിലുള്ള ചാർജ് ഷീറ്റായിക്കൊണ്ട് ഷിയാക്കൾ അബൂബക്കർ സിദ്ദീഖിനോടുള്ള ദേഷ്യം തീർക്കാൻ, പക തീർക്കാൻ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദുരാരോപണം. ഇപ്പൊ കേരളത്തിലും ഷിയാക്കളുടെ ഏജന്റുമാർ പറയാണ്, ഇയാൾ ഒന്നാം നമ്പർ ഷിയാണ്, അതുകൂടി മനസ്സിലാക്കിക്കോളി. ഷിയാക്കൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ പറയാണ്. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, ഇത് ഇയാളുടെ മാത്രത്തിലല്ല, ചേകരൂരിന്റെ പുസ്തകത്തിലും ഇതേ ആശയമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് അനന്തരം കൊടുത്തില്ല. പിന്നെ ഇയാൾ ചോദിക്കണം എന്താണ്, യൂസിക്കും അല്ലാഹു ഫി ഔലാദിക്കും എന്നുള്ളത് അള്ളാഹുന്റെ ഖുർആന്റെ നിയമമല്ലേ, മക്കൾക്ക് സ്വത്ത് കിട്ടണമെന്ന്. പക്ഷെ ആ മക്കൾ പ്രവാചകന്മാരുടെ മക്കളാണെങ്കിൽ കിട്ടൂലെന്നുണ്ട്. ആ പ്രവാചകന്മാർ സക്കാത്ത് സ്വീകരിക്കുകയില്ല എന്നും എന്നും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ ഒന്നും അറിയാതെ, അറബി ഭാഷ അറിയാതെ ഇത്തരത്തിലുള്ള ആളുകൾ വലിയ പരിഷ്കരണം പറയാണ്. ഇനിയോ, അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചാണ് ഇയാൾ ഈ ഗുരുതരമായ ആരോപണം പറഞ്ഞ ഖുർആനിനെതിരായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ചെയ്തു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏതാ ആരാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അള്ളാഹുന്റെ ഖുർആനിൽ അബൂബക്കർ സിദ്ദീഖിനെ പറ്റില്ലേ റളിയല്ലാഹു അൻഹു? അള്ളാഹുവിന്റെ ഖുർആനിൽ 14 നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട, സൂചന നൽകപ്പെട്ട വ്യക്തിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സാഹിബിഹി ലാ തഹസൻ, പ്രവാചകന്റെ സാഹിബ് എന്നാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരനെന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി അല്ലാഹു പറഞ്ഞത്. ഇയാൾ പറഞ്ഞതോ ഖുർആൻ എതിരായി ചെയ്ത വ്യക്തിയെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇങ്ങനെയാണ് പരിഷ്കരണത്തിൻ്റെ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മാത്രമല്ല, ഇയാൾ റസൂലുള്ളാഹിന്റെ സഹാബത്തിൽ ആരും സ്വീകരിക്കാറില്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വളരെ മോശമായ രീതിയിലാണ് ഇയാൾ സംസാരിക്കാറ്. അത് ഇയാൾ മാത്രമല്ല കേട്ടോ, ചേകനൂർ മൗലവിയും അങ്ങനെ വേറെയും കുറേ ആൾക്കാരുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു ചീത്തർ, അവിടെ ശരിക്കും മനസ്സിലാക്കിക്കോളി. എന്തിനാണ് ഈ ആളുകൾ ഈ പരിഷ്കരണവാദികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ മുആവിയാ റളിയല്ലാഹുവിനെ ലക്ഷ്യം വെക്കുന്നത്. അതിൽ വലിയൊരു അജണ്ടയുണ്ട്, ഗൂഢമായ അജണ്ടയുണ്ട്. എന്താ അറിയോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും അല്ലാത്ത റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുമൊക്കെ ഖുർആൻ എഴുതിയിരുന്ന ഒരാളാണ് മഹാനായ മുആവിയാ റളിയല്ലാഹുവിനു, റസൂലുള്ളാഹിന്റെ എഴുത്തുകാരനാണ്. അപ്പൊ മുആവിയാ റളിയല്ലാഹുവിനു മോശക്കാരനാണെന്ന് വന്നാൽ അള്ളാഹിന്റെ ഖുർആൻ മക്ക് കയറാൻ വേഗം എളുപ്പാണ്. ആ മോശപ്പെട്ട ആൾക്കാർ എഴുതിയല്ലേ നിങ്ങൾ ഖുർആൻ? അതാ ഷിയാക്കൾ പറഞ്ഞത്, 70,000 ആയത്തുകൾ ഖുർആനിലുണ്ടായിരുന്നു, അതൊക്കെ അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ വെട്ടിച്ചുരുക്കിയതാണ് എന്ന ആരോപണത്തിന് ശക്തി പരാ അതിന് ശക്തി പകരാനാണ് മുആവിയ റളിയല്ലാഹുവിനെതിരെ ഈ ആളുകൾ കുതിര കയറാറുള്ളത്. ഇനിയോ പിന്നെ സഹീൽ ബുഖാരി ഇവർ സ്വീകരിക്കാറില്ല. അതേപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിക്കൊണ്ട് സംസാരിക്കും. ഈ പറയുന്ന റഹീമിൻ്റെ വിഷയം വന്നപ്പോൾ അതിൽ വരെ ഈ അളടപെട്ടുകൊണ്ട് റസൂൾ പിന്നെ ഇസ്ലാമിക ശരീഅത്താണ് അതിന് കാരണക്കാരെന്ന് വരെ പറഞ്ഞു വെച്ചു. ഇനി മാത്രമല്ല, ഈ പരിഷ്കരണവാദികൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഇപ്പം നമ്മുടെ ചില ആൾക്കാരൊക്കെ പറഞ്ഞ വാചകം കൂടി ഇയാൾ പറഞ്ഞു. ആയിഷ ബീവിൻ്റെ വയസ്സ്, അതിപ്പോൾ ചില ആൾക്കാർ ഇത്തരം പരിഷ്കരണവാദികളായ ആളുകളെ സംസാരം കേട്ടിട്ട് നമ്മളും കുറച്ച് ആൾക്കാർ പറയും, ആയിഷ ബീവിനെ റസൂലിനെ കല്യാണം കഴിച്ചത് 6 വയസ്സിൽ ആവും, അതേതായാലും കുറച്ചേറിപ്പോയി. അപ്പോൾ 16 എന്നുള്ള ചിലപ്പോൾ 6 തെറ്റിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ 18 എന്നുള്ള 8 മാറിപ്പോയതായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ ഒപ്പിച്ച് പരിഷ്കരിച്ച് പറയാം. ഇതൊക്കെ ഈ പരിഷ്കരണവാദികളാണ് ഇവിടെ കേരളത്തിൽ ആദ്യം വിളമ്പിയത്. ഇയാൾ പറയട്ടെ.
1: രണ്ടാമത് പൗരോഹിത്യത്തോട് നമുക്ക് ചോദിക്കാനുള്ളത്, അന്ന് അറബികൾ ആരെങ്കിലും 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തതായിട്ട് നിങ്ങൾ ചരിത്രത്തിൽ രേഖ കാണിച്ചു തരൂ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ നാട്ടുനടപ്പായിരുന്നു. ഗാന്ധിജിയുടെയും അംബേദ്കറുടെയും കാര്യം നിങ്ങൾ അവിടെ വെക്ക്. അറേബ്യയിലാണല്ലോ മുഹമ്മദ് നബി ജനിച്ചത്, അവിടെയാണല്ലോ വളർന്നത്, അവിടെ നിന്നാണല്ലോ വിവാഹം ചെയ്തത്. ഏതെങ്കിലും ഒരു അറബി, ഒരു കാട്ടറബിയെങ്കിലും 6 വയസ്സുള്ള ഒരു കുട്ടിയെ അന്ന് വിവാഹം ചെയ്തതായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നടപ്പ് അവിടെ ഉള്ളതായിട്ട് ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ വെറുതെ വർത്തമാനം പറയരുത്.
0: ആ വെറുതെ വർത്തമാനം പറയുന്നത് മൂലവി അത് നമുക്ക് പറയുള്ളത്. നിങ്ങൾ ഏത് ചരിത്രം വായിച്ചു? ഈ പറയുന്ന ആളുകൾ ഏത് ചരിത്രമാണ് വായിച്ചിട്ടുള്ളത്? ഞാൻ പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി കൊണ്ട് ബന്ധപ്പെട്ട ആ ഹദീസ് പോലും നിങ്ങൾ വായിച്ചിട്ടില്ല. ആ ഹദീസ് പോലും വായിച്ചിട്ടില്ല. അതിലുണ്ട് ഇയാളെന്താ പറഞ്ഞത്, അന്ന് 6 വയസ്സിൽ അവിടെ വിവാഹം നടക്കുന്ന സമ്പ്രദായം ഒരു കാട്ടറബി പോലും ചെയ്തിട്ടുണ്ടോ എന്നാന്നില്ലേ? എന്നാ കാട്ടറബിയല്ല, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് ആലോചിക്കുന്നതിന് മുമ്പ് മുത്അം ബിൻ അദിയ് തന്റെ മകന് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം അന്വേഷിച്ചിരുന്നു. ഇത് ആയിഷ ബീവിയുടെ വിവാഹവുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന അതേ ഹദീസിലുണ്ട്, അത് കണ്ടിട്ടില്ല. ഇപ്പൊ ജൂതന്മാർ കൊടുക്കുന്ന നോട്ടും ഷിയാക്കളുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ചില നോട്ട്സുകളും എടുത്ത് ഈ മുസ്ലിമീങ്ങൾക്കിടയിൽ ഷിയായിസും ജൂതായിസും പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ കുറച്ചൊക്കെ തലതിരിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ബുദ്ധിയാണ് വലുത് പ്രമാണമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ കിട്ടിയാൽ അവരും കൂടി കൂട്ടാലും ചോദിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ചില ചെപ്പടി വിദ്യകൾ തട്ടിവിടാൻ വെല്ലുവിളിക്കാണ്. നിങ്ങൾ കാണിച്ചു തരാൻ കഴിയുമോ? അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം എന്നാണ് ആ വിഷയത്തിൽ പറയാറുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 4th ഘട്ടം എന്താ, ഈ സഹാബത്തിനെ തള്ളി പിന്നെ പ്രമാണങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവസാനം എവിടെ എത്തുക, എല്ലാ മതങ്ങളും സത്യമാണ്. ഇത് ഇയാൾ എഴുതിയ പുസ്തകമാണ് ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഇയാൾ പറഞ്ഞെന്താ അറിയോ, അള്ളാഹിന്റെ ഖുർആൻ പഠിപ്പിക്കണം എന്ന് വെച്ചാൽ ഏത് മതം അനുസരിച്ച് ജീവിച്ചാലും സ്വർഗം കിട്ടുന്ന അങ്ങനെ ഖുർആനിലുണ്ട്. നമ്മൾ വെല്ലുവിളിക്കുന്നു അള്ളാഹിന്റെ ഖുർആനിൽ അങ്ങനെയില്ല, അത് കളവാണ് അള്ളാഹിന്റെ ഖുർആന്റെ പേര്. പക്ഷെ ഇതിൽ ഏറ്റവും സങ്കടകരം ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ കുഫ്രിയത്തിന്റെ പുസ്തകത്തിന് പച്ചയായ കുഫറും പച്ചയായ ശിർക്കും ഉൾക്കൊള്ളുന്ന ഈ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്താരതറിയോ, സി എം മൗലവി ആലുവ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അയാൾ. ഇന്ന് കേരളത്തിലെ ഒരു പിന്നെ മതസംഘടനയുടെ ഔദ്യോഗിക പണ്ഡിത സഭയുടെ ട്രഷററാണ് അയാളാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്ത്. എന്താ അവതാരികയിൽ പറഞ്ഞതറിയോ, ഇതേപോലെ സർവവേദങ്ങളെയും സത്യപ്പെടുത്താനുള്ള ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമം ശ്ലാഘനീയമാണ്. ഓ വലിയ കാര്യമായിപ്പോയി. ഇതിലെന്താ എഴുതിയത്? ഇതിലെഴുതിയത് പിന്നെ ഇതിൻ്റെ 25th പേജിൽ കാണാം. എല്ലാ വേദങ്ങളും സത്യവും നിത്യപ്രസക്തങ്ങളുമാണ്, ഒരു വേദവും കാലഹരണപ്പെട്ടിട്ടില്ല, അവയെല്ലാം ദൈവവചനങ്ങൾ തന്നെ. ഏത് വേദത്തെ പിൻപറ്റിയാലും മോക്ഷമുണ്ട്. ഇതാണ് എഴുതിയത്. ഇതിന് അവതാരിക എഴുതി കൊടുത്തതാണെങ്കിൽ സി എം മൗലവി ആലുവ. ഇതിൽ ഇയാൾ പറയാണ്, അയാൾ ക്ലിപ്പ് കാണിക്കലില്ല, ഇയാൾ പറയാണ് ഏ മതപ്രബോധനം നടത്താൻ പാടില്ല, ഒരു മതക്കാർ മറ്റേ ആളുകളെ മതത്തിലേക്ക് ക്ഷണിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി അയാൾ ക്രിസ്ത്യൻ മതം ഉപേക്ഷിച്ചുകൊണ്ട് മുസ്ലിമായി കഴിഞ്ഞാൽ അയാൾ യേശുവിനോടും മുഹമ്മദ് നബിയോടും അക്രമമാണ് ചെയ്തത് എന്നൊക്കെ ഇയാൾ വലിയ വായിൽ പറയുന്നുണ്ട്. എന്നാലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ആശയമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിൻ്റെ പുത്രനല്ല എന്നാ. ഈസാ നബി അള്ളാഹിൻ്റെ പുത്രനാണെന്ന് വിശ്വസിച്ചാൽ മോക്ഷം ലഭിക്കൂല എന്നാ ഖുർആൻ പഠിപ്പിച്ച്. ഈസാ ക്രിസ്ത്യാനികൾ വിശ്വസിക്കണം എന്താ? ഈസാ നബി അള്ളാഹിൻ്റെ പുത്രനാണെന്ന്. അപ്പൊ ഈസാ നബി അള്ളാഹിൻ്റെ പുത്രനാണെന്നുള്ളവർക്ക് മോക്ഷം കിട്ടും, ഈസാ നബി അള്ളാഹിൻ്റെ പുത്രനല്ല എന്ന് പറഞ്ഞവർക്ക് മോക്ഷം കിട്ടും. അങ്ങനെ മോക്ഷം ഉണ്ടാവും. ഈസാ നബിയെ ക്രൂശിക്കപ്പെട്ടു എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അള്ളാഹിൻ്റെ ഖുർആൻ പഠിപ്പിക്കണം എന്താ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നാ. ഇത് രണ്ടും എങ്ങനെ എങ്ങനെയാണ് യോജിക്കുക? അതേപോലെ തന്നെ ഏകദൈവ വിശ്വാസമാണ് ഖുറാന്റെ ആശയം. ഇവിടെ പറഞ്ഞു ഇന്ത്യയിലുള്ള ആളുകളൊക്കെ അഹ്ലി കിതാബാണ്, ഇവിടുത്തെ ഹിന്ദുക്കളും അഹ്ലി കിതാബാണ്, അവരുടെ വേദങ്ങളൊക്കെ പിന്നെ വേദമാണ് എന്നൊക്കെ ഇങ്ങനെ കുഫ്രിയത്തിൻ്റെ വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക സഹോദരന്മാരെ. മാത്രമല്ല വിശുദ്ധ ഖുറാനിൽ എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചാൽ മോക്ഷം കിട്ടും എന്നല്ല പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുറാനിൽ വളരെ കൃത്യമായിക്കൊണ്ട് കാര്യങ്ങളത് വിശദീകരിച്ചിട്ടുണ്ട്. ഫൈൻ ആമനു ബിമിസ്ലിമ ആമൻതു ബിഹി ഫഖദ് ഇഹ്തദൂ. ലോകത്തുള്ള മുഴുവൻ അമുസ്ലിമീങ്ങളോടും അല്ല പറഞ്ഞ എന്താണ്? നിങ്ങൾ സഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും, അല്ലാതെ നിങ്ങളുടെ വേദന അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന ലോകത്താരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞൊരു ചുരുക്കതാണ്. ഇങ്ങനെ പരിഷ്കരിക്കണം പരിഷ്കരിക്കണം പരിഷ്കരിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അവസാനം അവൻ്റെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് എത്തുന്നത് ഈ പച്ചയായ കുഫ്രിയത്തിലേക്കായിരിക്കും. അതുകൊണ്ട് ഇത്തരം ആളുകളുടെ വാദങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഒരു പുതിയ വാദം ആരെങ്കിലും പറയുമ്പോഴേക്കും അതൊക്കെ ഇസ്ലാമാണ്, കുറച്ച് താടിമുടിയൊക്കെ വളർത്തി അതൊക്കെ ഖുറാൻ രണ്ട് ആയത്തോതിയാൽ അതൊക്കെ ഇസ്ലാമിനുള്ള ശബ്ദമാണെന്ന് ആര് തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമേ ഈ സന്ദർഭം സൂചിപ്പിക്കാനുള്ളൂ. അള്ളാഹു നമ്മെ എല്ലാം ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: നാം ഇപ്പോൾ കേട്ടത് ഡയലോഗ് പരിഷ്കരണ പരിണാമങ്ങൾ. ശബ്ദം നൽകിയത് അബ്ദുൽ മാലിക് സലഫി. നേരിന്റെ വരമൊഴി നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
4: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: PMSSC സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC EBC വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്ന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന PMSSC പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഫോർ OBC EBC ആൻഡ് DNT പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെ സർക്കുലർ www.egrants.kerala.gov.in ലഭ്യമാണ്. സ്കൂളുകളിൽ നിന്നും ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 31. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ മേഖലാ ഓഫീസുകളുമായി ബന്ധപ്പെടാം.

0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: ഇന്നത്തെ പുലരിവട്ടം ഇവിടെ അവസാനിക്കുകയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 48-ാം അധ്യായം സൂറത്തുൽ ഫത്ഹ് ആണ്. ഇൻഷാ അല്ലാ ഇന്ന് മുതൽ നാം മനഃപ്പാഠം ആരംഭിക്കുന്നത്. നമ്മുടെ അടുത്ത ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പരിചയമുള്ളവരോടുമൊക്കെ സൂറത്തിൻ്റെ തുടക്കം എന്ന നിലക്ക് ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. നമ്മൾ പഠിക്കുന്നതോടൊപ്പം അവരെ കൂടി ഇതിൽ പങ്കാളികളാക്കി മനഃപ്പാഠമാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അതിൻ്റെ കൂടി നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുവരെയുള്ള 49 മുതൽ 114 വരെയുള്ള അധ്യായങ്ങളായിരുന്നു നാം മനഃപ്പാഠമാക്കിയത്. അത് തുടക്കം മുതൽ മനഃപ്പാഠമാക്കിയവരും ഇടക്ക് വച്ച് സൂറത്തുകൾ തുടങ്ങിയവരുമുണ്ടാകാം. ഏതായിരുന്നാലും എല്ലാ ദിവസവും അത് ആവർത്തിച്ച് പാരായണം ചെയ്യൽ നമ്മുടെ മനഃപ്പാഠത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അത് നമ്മൾ തുടർത്തണമെന്ന് ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ്. ഇൻഷാ അല്ലാ സൂറത്തുൽ ഫത്ഹിൻ്റെ 1-ാമത്തെ ആയത്തും 2-ാമത്തെ ആയത്തിൻ്റെ ചെറിയ ഒരു ഭാഗവുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നന്നായി ശ്രദ്ധിക്കുകയും ഞാൻ പാരായണം ചെയ്യുന്ന സമയത്ത് കൂടെ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക. അതോടൊപ്പം ഓരോ വാക്കുകളും ഓരോ ഹർഫുകളും ഉച്ചരിക്കുന്ന രൂപത്തിൽ തന്നെ ശരിയാക്കണമെന്നുകൂടി ആവശ്യപ്പെടുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് ആരംഭിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله

0: ഇൻഷാ രണ്ടാമത്തെ ആയത്തിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാവരുടെയും പഠനവും പാരായണവും മനഃപ്പാഠവുമൊക്കെ സ്വീകരിച്ച് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ഫഹീം അൽ ഹിക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അല നബിയില്ലാഹ് വഅല ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ടും സത്യവിശ്വാസികളായി മുഅ്മിനീങ്ങളായി മുസ്ലിമീങ്ങളായി മരണപ്പെടാൻ ഉതകുന്ന ഒരു ജീവിതം നയിക്കണമേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകളുടെ ഫദ്ലും ശ്രേഷ്ഠതയുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലുടനീളം ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ദിക്റുകൾ സ്വജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കുകയും അവിടുത്തെ സഹാബാക്കളെ ആ രൂപത്തിൽ ശീലിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരേ ആരാധനാകർമ്മം വ്യത്യസ്ത ദിക്റുകളും വ്യത്യസ്ത ദുആകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ സഹാബാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ആ രൂപത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വ്യത്യസ്ത രൂപങ്ങളിൽ അവിടെ നിന്ന് ചൊല്ലുവാൻ അനുവാദം നൽകിയ ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നമസ്കാരശേഷം നമ്മളൊക്കെയും ചൊല്ലാറുള്ള തസ്ബീഹും തഹ്മീദും തക്ബീറുകളും. നാല് രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവ ചൊല്ലിയതും ചൊല്ലാൻ അനുവാദം നൽകിയതും. ഒന്നാമതായി നമുക്കൊക്കെയും പരിചയമുള്ള മൊത്തത്തിലെല്ലാം കൂടി കൂട്ടുമ്പോൾ 100 തികയുന്ന ദിക്റുകൾ, തസ്ബീഹ് അഥവാ സുബ്ഹാനല്ലാഹ് 33 തവണയും, അൽഹംദുലില്ലാഹ് അഥവാ തഹ്മീദ് 33 തവണയും, തക്ബീർ അല്ലാഹു അക്ബർ 33 തവണ ചൊല്ലുകയും അതിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ഷരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്റോടുകൂടി 100 തവണ തികയ്ക്കുന്ന ആ ഒരു രീതി അതെല്ലാവർക്കും ഒരു പക്ഷേ പരിചയമുള്ള ഒരു രീതിയായിരിക്കും. ഇനി അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റൊരു രൂപമാണ് 10 തവണകളായിക്കൊണ്ട് തസ്ബീഹും തഹ്മീദും തക്ബീറും ചൊല്ലുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ് 10 തവണ, അൽഹംദുലില്ലാഹ് 10 തവണ, അല്ലാഹു അക്ബർ 10 തവണ, അങ്ങനെ മൊത്തത്തിൽ 30 തവണ ദിക്റുകൾ ചൊല്ലുന്ന ഒരു രൂപം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി മറ്റൊരു രൂപമുള്ളത് നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്റിനോട് ഏറെ സാമ്യതയുള്ള ഒരു രൂപമാണ്. സുബ്ഹാനല്ലാഹ് 33 തവണയും, അൽഹംദുലില്ലാഹ് 33 തവണയും, അല്ലാഹു അക്ബർ 34 തവണയും ചൊല്ലുന്ന ഒരു രീതിയും നമസ്കാരശേഷമുള്ള ദിക്റുകളുടെ കൂട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. നാലാമത്തൊരു രൂപം അതീ പറഞ്ഞവയിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായൊരു രൂപമാണ്. 25 തവണ വീതം ദിക്കറുകൾ ചൊല്ലുന്ന ഒരു രൂപമാണത്. അതായത് 25 വീതം 4 ദിക്കറുകൾ ചൊല്ലി 100 തികക്കുന്ന ഒരു രൂപം. സുബ്ഹാനല്ലാഹ് 25 തവണയും അൽഹംദുലില്ലാഹ് 25 തവണയും അല്ലാഹു അക്ബർ 25 തവണയും അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 25 തവണയും ചൊല്ലി മൊത്തം 100 തികയ്ക്കുന്ന ഒരു രൂപവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. അപ്പോൾ 4 രൂപങ്ങൾ, ഒന്നാമത്തേത് സാധാരണ നമ്മൾ ചൊല്ലുന്ന 33 സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറയുന്ന ദിക്റോടുകൂടി 100 തികയ്ക്കുന്ന രൂപം. രണ്ടാമത്തേത് 30 തവണ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 3 10 തവണ ചൊല്ലി 30 തികയ്ക്കുന്ന ഒരു രൂപം. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് 33 തവണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നിവ ചൊല്ലുകയും 34 തവണ അല്ലാഹു അക്ബർ ചൊല്ലി 100 തികയ്ക്കുന്ന മറ്റൊരു രൂപം. നാലാമതായി നമ്മൾ പറഞ്ഞത് 4 ദിക്റുകൾ 25 തവണ വീതം ചൊല്ലി, അതായത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നീ ദിക്റുകൾ 4 തവണ ചൊല്ലി 100 തികയ്ക്കുന്ന രൂപവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രീതികളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരേ ഇബാദത്ത് വ്യത്യസ്ത ദിക്റുകളിലൂടെയും വ്യത്യസ്ത രൂപങ്ങളിലൂടെയും ചെയ്യാൻ അനുവാദം നൽകപ്പെട്ട കർമ്മങ്ങളാണ് എങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് പഠിപ്പിച്ച് അത് ജീവിതത്തിൽ പകർത്തുന്നതിന് പകരം ആ ഇനങ്ങളിൽ പരമാവധി എല്ലാം പഠിക്കുകയും അവയെല്ലാം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ഇനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി സുന്നത്തിനെ ജീവിപ്പിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ആ ഒരു രീതിയിൽ മാത്രം ചൊല്ലി പഠിച്ചതുകൊണ്ട് മറ്റുള്ള ഈ സുന്നത്തുകളൊക്കെ നമുക്ക് നഷ്ടമാകുന്നൊരു അവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാകരുത്. അതുകൊണ്ട് തനവ്വുഉ സുനൻ, സുന്നത്തുകളിലെ വ്യത്യസ്ത ഇനങ്ങളെ മുറുകെ പിടിക്കുകയും അങ്ങനെ സുന്നത്തിനെ ജീവിപ്പിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള ദിക്റുകൾ പഠിച്ചു കഴിഞ്ഞാലുള്ള മറ്റൊരു ഉപകാരം, പലപ്പോഴും മനുഷ്യൻ വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കും നമസ്കരിക്കുക. പലപ്പോഴും നമുക്ക് 100 തവണ ദിക്റു ചൊല്ലാനുള്ള സമയം ഉണ്ടായിരിക്കണമെന്നില്ല. ആ സന്ദർഭത്തിൽ 30 തവണ ദിക്റു ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്കെന്ത് ചെയ്യാം, ആ പ്രതിഫലം നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ ഇത്തരത്തിലുള്ള ഇൽമ് കരഗതമാക്കുമ്പോൾ അത് ഈ രൂപത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അമലാക്കുമ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ കൂടി സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ദിക്റുകളെല്ലാം നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം മാത്രമാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ഈ ദിക്റുകൾ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 3 തവണ പറയുകയും അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള ദിക്റോടുകൂടി സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ അവസാനിക്കുകയും ചെയ്യുമെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല അറിവുകൾ കരഗതമാക്കുവാനും ഇഖ്ലാസോടുകൂടി ജീവിതത്തിൽ ഇത് പകർത്തുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം ക്ലാസ് എടുത്തത് ഫഹീം അൽ ഹിക്കമി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ. റബ്ബിൻ്റെ സഹായം ലഭിക്കാൻ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്ക് സംരക്ഷണവും താങ്ങും തരാൻ ഒരാളുണ്ട് എന്ന ബോധം നമുക്ക് നൽകുന്ന ധൈര്യം ചെറുതല്ല. സാമ്പത്തിക പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരാൾ നമ്മെ സഹായിക്കാം എന്ന് പറഞ്ഞാൽ എന്തൊരാശ്വാസമായിരിക്കും നമുക്ക്. രോഗിയാകുമ്പോൾ ഒറ്റക്കാകുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടാറുണ്ടല്ലോ. എന്നാൽ ആ സമയത്ത് നമുക്കൊരാൾ സംരക്ഷണമൊരുക്കാം, സഹായമൊരുക്കാം എന്ന് പറയുമ്പോൾ, നമ്മളൊറ്റക്കല്ല നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ലല്ലോ. യഥാർത്ഥത്തിൽ ജീവിതത്തിലെപ്പോഴും എന്നെ സഹായിക്കാനും സംരക്ഷിക്കാനും ഒരാളുണ്ട് എന്നറിയുന്നവൻ്റെ മനസ്സ് ആശ്വാസം കൊണ്ടിരിക്കും. ഈ ആശ്വാസവും സമാധാനവുമാണ് വിശ്വാസം ഉള്ളിലുറച്ച ഒരു മുസ്ലിമിനെ വിദഗ്ധമാക്കുന്നത്. സൂറത്തു ഹദീദിൻ്റെ 4-ാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും ശരി നിങ്ങളുടെ കൂടെ അവനുണ്ട്, അഥവാ അള്ളാഹുണ്ട്. അള്ളാഹു നമ്മൾ എവിടെയായിരുന്നാലും ശരി നമ്മുടെ കൂടെയുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അള്ളാഹു നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും സൃഷ്ടാവായ അള്ളാഹു അവൻ്റെ അറിവുകൊണ്ട് നമ്മോടൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ളവൻ്റെ സംരക്ഷണം നമുക്ക് ലഭിച്ചാൽ പിന്നെ എന്തിന് പ്രിയമുള്ളവരെ നാം ഭയപ്പെടണം? അതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ സംരക്ഷണം, അതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അവൻ്റെ സഹായം, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സംരക്ഷണം, അത് ലഭിച്ച ധാരാളം ആളുകളുടെ ചരിത്രങ്ങൾ, പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യൂസുഫ് നബി അലൈഹി സ്വലാം, അദ്ദേഹം പൊട്ടക്കിണറ്റിലെറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ പൊട്ടക്കിണറ്റിലേക്കെറിഞ്ഞു. എന്നാൽ പൊട്ടക്കിണറ്റിലേക്കെറിയപ്പെട്ട, ആരാരും സഹായിക്കാനില്ലാത്ത ആ ഒരു കിണറ്റിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടക്കുമ്പോഴും അള്ളാഹു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സഹായമൊരുക്കുകയാണ്. ഒരു യാത്രക്കാർ വെള്ളം കോരാൻ വേണ്ടി ബക്കറ്റ് കിണറിലേക്കിട്ടപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ കയറി പിടിക്കുകയും അങ്ങനെ ആ കുഞ്ഞിനെ വിൽക്കാൻ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചേർന്നത് എവിടെയാണ്? കൊട്ടാരത്തിലാണ്. കൊല്ലാൻ വേണ്ടി കിണറ്റിലേക്കെറിഞ്ഞ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നത് കൊട്ടാരത്തിലാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാനൊരുങ്ങിയാൽ, അവൻ സംരക്ഷണമൊരുക്കിയാൽ പിന്നീട് നമ്മളെ തകർക്കാൻ, നമ്മളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൻ്റെ 64-ാമത്തായത്തിൽ അള്ളാഹു പറയുന്നത്, ഖാല, അദ്ദേഹം പറഞ്ഞു, അഥവാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപ്പ യഅഖൂബ് നബി പറഞ്ഞു, ഹൽ ആമനുകും അലൈഹി ഇല്ലാ കമാ അമിൻതുകും അലാ അഖീഹി മിൻ ഖബിൽ, മുമ്പ് അവൻ്റെ സഹോദരനെപ്പറ്റി നിങ്ങളെ ഞാൻ വിശ്വസിച്ചതുപോലെയല്ലാതെ അവനെപ്പറ്റി ഞാൻ നിങ്ങളെ വിശ്വസിക്കുമോ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫല്ലാഹു ഖൈറുൻ ഹാഫില, എന്നാൽ കാത്തു രക്ഷിക്കുന്നവനായി അള്ളാഹുവാണ് ഏറ്റവും ഉത്തമൻ. വഹുവ അർഹമുർ റഹീമീൻ, അവൻ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനുമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഹിഫ്ള്, അവൻ്റെ സംരക്ഷണം, അവൻ്റെ നസർ, അവൻ്റെ സഹായം, അവൻ്റെ കാവൽ, പ്രിയമുള്ളവരെ, അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ചരിത്രവും ഇതുപോലെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാമിന് നുബുവത്ത് നൽകി, റിസാലത്ത് നൽകി, ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നത് ഫിർഔന്റെ അരികിലേക്കാണ്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് അത്യുന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ, ഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ദാ ഈ മിസ്രിലെ നദികളെല്ലാം എന്റെ കീഴിലൂടെയാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞ ധിക്കാരിയായ ഫിർഔൻ, ഒന്നിനും മടിയില്ലാത്ത, കൊല്ലാനും കൊലവിളിക്കാനും ഒന്നിനും മടിയില്ലാത്ത അഹങ്കാരിയായ ഫിർഔൻ, അവൻ്റെ അരികിലേക്കാണ് അള്ളാഹുവിനെ പറഞ്ഞുകൊടുക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞേക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആട്ടിടയനാണ്, ഫിർഔൻ രാജാവാണ്. എന്തായിരിക്കും കൊട്ടാരത്തിൽ ചെന്ന് ഈ ധിക്കാരിയായ ഫിർഔനോട് മൂസാ നബി അലൈഹി സ്വലാം തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു മൂസാ നബിയോട് ഫിർഔന്റെ അരികിലേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ മൂസാ നബി പറയുന്നുണ്ട്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ നഖാഫു, ഞങ്ങൾ ഭയപ്പെടുന്നു, അയ്യഫ്റുത അലൈനാ ഔ അയ്യതുഗാ, ഫിർഔൻ അവൻ ഞങ്ങളുടെ മേൽ ചാടി വീഴുമോ അല്ലെങ്കിൽ അവൻ അതിരുവിടുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അപ്പം എന്താണ് അള്ളാഹ് പറഞ്ഞത്? ലാ തഖാഫാ, നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട, ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ, എല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുണ്ട്.

അവൻ എനിക്ക് വഴി കാണിച്ചു തരും. മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സഹായമൊരുക്കി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു പോയ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിച്ച മഹാന്മാരാണ്. ഇനി പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഈ സഹായം സംരക്ഷണം നമുക്കും ലഭിക്കും. എങ്ങനെയാണ് അത് നമുക്ക് ലഭിക്കുക? അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കലർപ്പില്ലാത്ത തൗഹീദ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇഖ്ലാസുള്ള നിഷ്കളങ്കമായ മുവഹ്ഹിദീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പറയുന്നുണ്ട്, യാ ഗുലാം, ഓ പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വചനങ്ങൾ, ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹുവിനെ സൂക്ഷിച്ച് നീ ജീവിച്ചാൽ, യഹ്ഫൽക, അവൻ നിന്നെ സംരക്ഷിക്കും. അല്ലാഹുവിൻ്റെ കൽപ്പനകളെല്ലാം പ്രാവർത്തികമാക്കി, അവൻ്റെ വിരോധങ്ങൾ ജീവിതത്തിൽ നിന്നൊഴിവാക്കി, തഖ്വയോടുകൂടി അവനെ പേടിച്ച് ഭയഭക്തിയോടവനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, യഹ്ഫൽക, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. അല്ലാഹുവിൻ്റെ സഹായം നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കും. വീണ്ടും പ്രവാചകന് പറഞ്ഞു, ഇഹ്ഫലില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. തജിദുഹു തുജാഹക്, എങ്കിൽ നിന്റെ പ്രയാസഘട്ടങ്ങളിൽ നിനക്കവനെ കണ്ടെത്താൻ സാധിക്കും. നിന്റെ മുന്നിൽ നീ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ താങ്ങും തണലും നൽകിക്കൊണ്ട് നിനക്കവനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് മോനെ, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. അപ്പോൾ അല്ലാഹുവല്ലാത്ത ഒരാളോടും സഹായം ചോദിക്കാതിരിക്കുക, അല്ലാഹുവല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാതിരിക്കുക, ആവശ്യങ്ങളെല്ലാം അല്ലാഹുവിനോട് മാത്രം പൂർത്തീകരിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ തൗഹീദുള്ള മുവഹ്ഹിദായി ജീവിതം നയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അല്ലാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴികൾ കാണിച്ചു തരും. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അവൻ ഉപജീവനം കൊണ്ടുവന്നു തരും. അപ്പം അതേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് തൗഹീദുള്ളവരായിരിക്കുക എന്നുള്ളത്. ആരാധനകളും നേർച്ചകളും വഴിപാടുകളും എല്ലാം ഏകനായ അള്ളാഹുവിന് മാത്രമാക്കുക. രണ്ടാമത്തെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാനുള്ള കാര്യം, പൂർണ്ണമായും അവനിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കാര്യങ്ങൾ അള്ളാഹുവിൽ മാത്രം സമർപ്പിക്കുക. അവരെ അള്ളാഹു കൈവിടൂല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. സൂറത്ത് തൗബയുടെ 40-ാമത്തായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹിജ്റയുടെ ചില രംഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, തീർച്ചയായും അല്ലാഹു നബിയെ സഹായിച്ചിട്ടുണ്ട്. എപ്പോൾ? ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയസ്നൈൻ, രണ്ടു പേരിൽ ഒരാളായിക്കൊണ്ട് അദ്ദേഹത്തെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ആ അവിശ്വാസികൾ നാട്ടിൽ നിന്ന് പുറത്താക്കിയ സന്ദർഭത്തിൽ. രണ്ടുപേരിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെയുണ്ടല്ലോ, അതുകൊണ്ടാണ് രണ്ടുപേരെന്ന് പറഞ്ഞത്. ഇത് ഹുമാ ഫിൽ ഗോർ, അവർ രണ്ടുപേരും ഗുഹയിലായ സന്ദർഭത്തിൽ. ഇത് യഖൂലു ലിസ്വാഹിബിഹി, അബൂബക്കർ റളിയല്ലാഹു ഭയപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഹസൻ, ദുഃഖിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. കണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. സഹായത്തിന് ഇനി പുറത്തുനിന്നൊരാൾ വരാനില്ല.

0: അവർക്ക് ഓടി രക്ഷപ്പെടാൻ ആവശ്യമായ വേഗത്തിലോടുന്ന കുതിരയില്ല, അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ മറ്റുള്ള വസ്തുക്കളോ സാമഗ്രികളോ സാഹചര്യങ്ങളോ ഒന്നുമില്ല. അവരാ ഗുഹയിൽ ഒളിച്ചിരിക്കുക മാത്രം. ആ സമയത്ത് റസൂലുള്ളാഹി പറയാണ്, ഇന്നല്ലാഹമാന, നമ്മുടെ കൂടെ അല്ലണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹ്, അപ്പോൾ അല്ലാഹു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശാന്തത ഇട്ടുകൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൽ ലം തറൗഹാ, അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു തരം സൈന്യങ്ങളെക്കൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്തു. അപ്പം അതാണ് അല്ലാഹുവിൻ്റെ സഹായം വന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കാനുള്ള മൂന്നാമത്തെ കാര്യം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അല്ലാഹു തഖ്വ പാലിക്കുന്നവരോടൊപ്പമാണ്. ഇപ്പം ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക, തഖ്വ പാലിക്കുക, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അങ്ങനെ ജീവിതം നയിച്ചാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. ഖതാദ റഹിമഹുള്ള പറയുന്നു, മയ്യത്തഖില്ലാഹ യകുൻ മഅഹു, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു അവൻ്റെ കൂടെയുണ്ടാകും. വമയ്യക്കുനില്ലാഹു മഅഹു, അങ്ങനെ അള്ളാഹു ആരുടെയെങ്കിലും കൂടെ ഉണ്ടായാൽ, ഫമഅഹുൽ ഫിഅത്തുൽ ലത്തീ ലാ തുഗ്ലബു, അപ്പോൾ അവൻ്റെ കൂടെയുള്ളത് ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു സൈന്യമാണ്. വൽ ഹാരിസുൽ ലദീ ലാ യനാമു, ഒരിക്കലും ഉറങ്ങാത്ത സംരക്ഷിക്കുന്ന കാവൽക്കാരനാണ്. വൽ ഹാദിൽ ലദീ ലാ യദിൽ, ഒരിക്കലും വഴിപിഴച്ചു പോകാത്ത നേർവഴി കാണിക്കുന്നവനുമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കുക. നാലാമത്തേത്, അള്ളാഹുവിനോട് മാത്രം സങ്കടങ്ങളും പ്രതിസന്ധികളും പറയുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം വയറ്റിലകപ്പെട്ടു, അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെട്ടു. പക്ഷെ അദ്ദേഹം തൻ്റെ പ്രയാസം അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനദ്ദാലിമീൻ. അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചില്ലേ? സഹായിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസിയുടെ ജീവിതം മൊത്തം പ്രാർത്ഥനകൾ കൊണ്ട് സമ്പന്നമാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ നാം ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പ്രത്യേകം ബോധപൂർവം ചെല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നടത്തുന്ന സലാം പ്രാർത്ഥനയാണ്. രോഗിയെ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. വാഹനം കയറുമ്പോൾ പ്രാർത്ഥിക്കണം. പള്ളിയിൽ കയറുമ്പോൾ റഹ്മത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് ആയത്തുൽ കുർസി, അത് അള്ളാഹുവിൽ നിന്നൊരു മലക്കിനെ സഹായത്തിന് ലഭിക്കുന്നതിനുള്ള കാരണമാണ്. അതുപോലെ തന്നെ ഒരു സ്ഥലത്തിറങ്ങിയാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരരി മാ ഖലഖ്, അത് നമുക്ക് ആ നാട്ടിൽ ഉപദ്രവങ്ങളൊന്നും ഏൽക്കാതിരിക്കാനുള്ള സംരക്ഷണ കവചമാണ്. ഇത്തരത്തിലുള്ള ദിക്റുകളൊക്കെ നമ്മൾ പതിവാക്കണം. അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. റബ്ബിൻ്റെ സഹായം ലഭിക്കാൻ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: അമൂല്യമാണ് വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്ന സന്ദേശങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ ജീവിത പാഠങ്ങൾ മാനവരാശിക്ക് വെളിച്ചം കാണിക്കുന്നു. ആ പാഠങ്ങൾ പഠിക്കുവാൻ പകർത്തുവാൻ അമൂല്യമായ അവസരം പീസ് റേഡിയോ ഒരുക്കുന്നു. ഖുർആൻ പാഠങ്ങൾ. ഹാഫിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോട് സംസാരിക്കുന്നത് അള്ളാഹു അവതരിപ്പിച്ചവയോട് വെറുപ്പ് കാണിച്ചാൽ എന്ന വിഷയമാണ്.
4: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയുടെ മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുന്ന ഏതൊരാളും അല്ലാഹുവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുകയും അവനെ സ്നേഹിക്കുകയും അതുകൊണ്ട് തന്നെ അവൻ അവതരിപ്പിച്ചിട്ടുള്ളതിനെ അവർ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതാണ് വിശ്വാസികളുടെ അടയാളം. അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് തന്നെ അവനിൽ നിന്ന് അവതീർണമായിട്ടുള്ള നിയമങ്ങളെ, അവനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കൽപ്പനകളെ, വേദവാക്യങ്ങളെ, അവൻ നിയോഗിച്ചയച്ച പ്രവാചകന്മാരുടെ സന്ദേശങ്ങളെയെല്ലാം അവർ ഇഷ്ടപ്പെടുകയും അവയെ സ്നേഹിക്കുകയും ഏറെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി അതൊക്കെ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും. എന്നാൽ അല്ലാഹു അവതരിപ്പിച്ചവയോട് വെറുപ്പ് കാണിക്കുന്ന ചില ആളുകളുണ്ട്. വേദവാക്യങ്ങളോട് അവർ വെറുപ്പ് കാണിക്കുന്നു. പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിൽ പലതിനോടും അവർ വെറുപ്പ് കാണിക്കുന്നു. അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ഒരുപക്ഷെ അംഗീകരിച്ചേക്കാം. എന്നാൽ അവരുടെ താൽപ്പര്യത്തിനു വിരുദ്ധമായ വാക്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടാൽ അവയോട് കടുത്ത വെറുപ്പ് പ്രകടിപ്പിക്കുകയും നീരസം പ്രകടിപ്പിക്കുകയും അതിനെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അത് സത്യനിഷേധത്തിൻ്റെ അടയാളമാണ്. അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോഴും പ്രവാചകനിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോഴും അല്ലാഹുവിൻ്റെ വചനങ്ങളോടും പ്രവാചകന്റെ അധ്യാപനങ്ങളോടും കടുത്ത വെറുപ്പും നീരസവും വെച്ചു പുലർത്തുന്നവർ, അറിയുക, അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല എന്ന കാര്യം. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു നിഷ്ഫലമാക്കിക്കളയും എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ആശയത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില ഖുർആനിക വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഹമ്മദിലെ 8-9 വചനങ്ങൾ ശ്രദ്ധിക്കുക. 47 അധ്യായം സൂറത്തു മുഹമ്മദ്, 8-9 വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, ഫതഅസല്ലഹും, അവർക്ക് നാശം, വ അദല്ല അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു വഴികേടിലാക്കിയിരിക്കുന്നു അഥവാ ബാത്തിലാക്കിയിരിക്കുന്നു. എന്താണ് കാരണം? ദാലിക ബി അന്നഹും, കാരണം അവർ, കരിഹൂ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിനോട് അവർ വെറുപ്പ് കാണിച്ചു. അല്ലാഹു അവതരിപ്പിച്ച കാര്യങ്ങളോട് അവർക്ക് ദേഷ്യം പിടിച്ചു, നീരസമുണ്ടായി. ഫ അഹ്ബത അഅമാലഹും, അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു അവർക്ക് നിഷ്ഫലമാക്കിക്കളഞ്ഞു. ഇവിടെ വളരെ ശ്രദ്ധേയമായ, അതോടൊപ്പം ഏറെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. സത്യനിഷേധികളായ ആളുകൾക്ക് നാശമെന്നും അവരുടെ അമലുകളെ അല്ലാഹു വഴികേടിലാക്കിയെന്നും അതിനുള്ള കാരണം അല്ലാഹു അവതരിപ്പിച്ചവയോട് അവർക്ക് വെറുപ്പ് തോന്നിയതാണ് എന്നും അതുകൊണ്ട് തന്നെ അവരുടെ അമലുകൾ അല്ലാഹു നിഷ്ഫലമാക്കിക്കളഞ്ഞു എന്നുമാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു അവതരിപ്പിച്ച വിഷയങ്ങളോട്, അത് മുഴുവൻ കാര്യങ്ങളോടും ആവണമെന്നില്ല, അല്ലാഹു അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു നിയമം ശരിയല്ല എന്നൊരാൾ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അല്ലാഹു അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു വിധിയോട് ഒരാൾക്ക് വെറുപ്പ് തോന്നുകയും അയാൾക്ക് അനിഷ്ടം തോന്നുകയും ചെയ്താൽ, അതെല്ലാം സത്യനിഷേധത്തിൻ്റെ അടയാളമാണ്. മാത്രമല്ല, അതിലൂടെ അവർ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകും, അവരുടെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികൾ, അവർ അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട എല്ലാ വചനങ്ങളിലും അവർ വിശ്വസിക്കണം. അല്ലാഹുവിൻ്റെ എല്ലാ കൽപ്പനകളെയും ഇഷ്ടത്തോടുകൂടി അവർ സ്വീകരിക്കണം. ഏതെങ്കിലും കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ അവർക്ക് ശാരീരികമായ പ്രയാസങ്ങളുണ്ടാകും, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ ആ പ്രയാസങ്ങളൊന്നും അത്തരം നിയമങ്ങളോട് വെറുപ്പ് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ പാടില്ല. മറിച്ച്, ശാരീരികമായ ബുദ്ധിമുട്ടുള്ള നോമ്പ്, അത് തീർച്ചയായും അവർ ഇഷ്ടത്തോടുകൂടിയായിരിക്കണം നോമ്പനുഷ്ഠിക്കേണ്ടത്. അതേപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസമുണ്ടാകുന്ന രൂപത്തിലുള്ള സകാത്തും സദഖയും പോലെയുള്ള കാര്യങ്ങൾ, പക്ഷേ അതും ഇഷ്ടത്തോടുകൂടിയായിരിക്കണം അവർ പ്രാവർത്തികമാക്കേണ്ടത്. ഇപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ഏതൊന്നിനോടും ഇഷ്ടം കാണിക്കുകയും അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികളുടെ അടയാളമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതേ അധ്യായത്തിൽ തന്നെ സൂറത്ത് മുഹമ്മദിലെ 26, 27, 28 വചനങ്ങൾ കൂടി നാം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളുടെ അവസ്ഥയെ സംബന്ധിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുകയുണ്ടായി, ذَلِكَ بِأَنَّهُمْ قَالُوا لِلَّذِينَ كَرِهُوا مَا نَزَّلَ اللَّهُ سَنُطِيعُكُمْ فِي بَعْضِ الْأَمْرِ وَاللَّهُ يَعْلَمُ إِسْرَارَهُمْ. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു അവതരിപ്പിച്ചതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ച ആളുകളോട് അവർ പറയുകയുണ്ടായി, സനുതിയുഅക്കും ഫീ ബഅദിൽ അംർ, ചില വിഷയങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ അനുസരിക്കാം, വല്ലാഹു യഅലമു ഇസ്റാറഹും, അവരുടെ രഹസ്യം അള്ളാഹു അറിയുന്നുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് അള്ളാഹു അവതരിപ്പിച്ചതിനോട് വെറുപ്പ് കാണിച്ചു എന്നല്ല, മറിച്ച് വെറുപ്പ് കാണിച്ച ആളുകളോട് ചില വിഷയത്തിലൊക്കെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ പോലും ഇതിൻ്റെ പരിധിയിൽ വരും, സത്യനിഷേധികളുടെ പരിധിയിൽ വരുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ചതിനോടുള്ള വെറുപ്പ് മാത്രമല്ല, അത്തരം വെറുപ്പ് കാണിക്കുന്ന ആളുകളോട് ആ വിഷയത്തിലും ഞങ്ങളും നിങ്ങളുടെ കൂടെയാണ് എന്ന് ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ അതും ഒരാളെ സത്യനിഷേധത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫകൈഫ ഇദാ തവഫത്തുഹുമുൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും വ അദ്ബാറഹും, അവരുടെ മുഖങ്ങളിലും പുറം വശങ്ങളിലും അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്നത്, അത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരിക്കും. കാരണം ذَلِكَ بِأَنَّهُمُ اتَّبَعُوا مَا أَسْخَطَ اللَّهُ, അള്ളാഹുവിന് ദേഷ്യമുണ്ടാക്കുന്ന കാര്യങ്ങളാണവർ പിൻപറ്റിയത്. وَكَرِهُوا رِضْوَانَهُ, അള്ളാഹുവിൻ്റെ തൃപ്തിയെ അവർ വെറുക്കുകയും ചെയ്തു. فَأَحْبَطَ أَعْمَالَهُمْ, അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു അവർക്ക് നിഷ്ഫലമാക്കി. അപ്പോൾ അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങളെ പിൻപറ്റുക, എന്നാൽ അള്ളാഹുവിന് തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങളോട് വെറുപ്പും കാണിക്കുക. ഇപ്രകാരം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ആശയങ്ങളോട് വെറുപ്പ് കാണിക്കുക എന്നത് അമലുകൾ നഷ്ടമാകാനും നരകത്തിൽ പോകാനും കാരണമായിത്തീരും. അതുകൊണ്ട് സത്യവിശ്വാസികൾ അവർ എല്ലാവരും തന്നെ അള്ളാഹു അവതരിപ്പിച്ച മുഴുവൻ വചനങ്ങളോടും ഇഷ്ടം കാണിക്കുന്നവരും അതിനെ സ്നേഹത്തോടുകൂടി പിൻപറ്റുന്നവരുമായിരിക്കണം. ഈ ഒരു വലിയ പാഠമാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സത്യവിശ്വാസികൾ ആ വിഷയത്തിൽ ജാഗ്രത പുലർത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: പീസ് റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. അള്ളാഹു അവതരിപ്പിച്ചവയോട് വെറുപ്പ് കാണിച്ചാൽ, ഈ വിഷയമായിരുന്നു ഇന്ന് ഹാഫിസ് സിറാജുലിസ്ലാം ബാലുശ്ശേരി നമുക്കായി വിശദീകരിച്ചത്.
5: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സബീലുദ്ദുമൂഇ സബീലുമ്മുരീഹ്. കേരള സാഹചര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മഴയാണ്. ഇപ്പം വയനാട് പോലുള്ള അലോല പ്രദേശങ്ങളിൽ ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഉരുൾപൊട്ടലും അതിൻ്റെ സാധ്യതകളും ഒക്കെ വിലയിരുത്തപ്പെടുന്ന സമയം കൂടിയാണ്. അങ്ങനെ അപകടങ്ങൾ ഉണ്ടായി, ആളുകൾ മരണപ്പെട്ടു. ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും അടുത്ത ദുരന്തങ്ങൾ വരുന്ന സമയത്ത് മുൻകഴിഞ്ഞ ദുരന്തങ്ങൾ നമ്മൾ മറക്കുകയാണ് സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. അത് മറവി ഒരു ഒരു ഭാഗം വെച്ചോക്കും മറവി അനുഗ്രഹം തന്നെയാണ്. പക്ഷേ നമ്മൾ ആ മറവിയല്ല ഇത്. നമ്മൾ ശരിക്കും അശ്രദ്ധരായിട്ട് നടക്കുന്ന കുറെ എത്ര ദുരന്തങ്ങൾ വന്നാലും നമുക്ക്
3: പഠിക്കാത്ത ചില
2: ആളുകളുണ്ട്. ഇപ്പം ഈ വയനാട് ഈ ദുരന്തം നടന്നപ്പം ഇനി കഴിഞ്ഞ ആഴ്ച ഈ സംഭവം നടന്ന
3: കള്ളാടിയില്
2: ഈ സംഭവം നടന്ന അതിന്റെ പിറ്റേന്ന് റിസോർട്ട് ബുക്ക് ചെയ്ത് ഫാമിലി സഹിതം ടൂറ് പോകുന്ന ആളുകളെ നമുക്ക് ഞാൻ
3: പരിചയം കഴിഞ്ഞ പിറ്റേ ദിവസം
2: അതിന്റെ പിറ്റേ ദിവസം അവരെല്ലാം പോകാൻ അങ്ങോട്ട് ഒരുങ്ങനെ ഇങ്ങോട്ടാണ് പോണത്. ഏത്
3: അത് കാണാനോ?
2: അല്ല, അവര് ഈ പിന്നെ സ്ഥലങ്ങളിലേക്ക് ഇനി യാത്ര പാടില്ല, അല്ലെങ്കിൽ ചുരം വഴിയുള്ള യാത്ര പരമാവധി കുറക്കണം എന്നുള്ള മുന്നറിയിപ്പൊക്കെ വാട്സാപ്പ് വഴിയും അല്ലാതെ ഒക്കെ അയച്ചപ്പോഴും അവര് മുന്നേ കൂട്ടി ബുക്ക് ചെയ്ത് റിസോർട്ട് ബുക്ക് ചെയ്ത് എടുത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ടൂർ പോവാ, ഫാമിലി അടക്കം ടൂർ പോവാ. ഇങ്ങനെ ഒരു പരിതസ്ഥിതി ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ ആളുകൾ എന്ത് ചെയ്യണമല്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു പാഠമാണ് ഞാൻ പറഞ്ഞത്. എത്ര വലിയ ദുരന്തം, ഇപ്പൊ കഴിഞ്ഞ വർഷം ദുരന്തം ഉണ്ടായപ്പോ എത്ര പേരാ മരണപ്പെട്ടത്. അവിടെ ചൂരൽമലയിൽ നടന്ന ഒരു പിന്നെ അപകടം, ഇവിടെ ചാലിയാർ മമ്പാട് ഭാഗത്തു നിന്ന് വരെ ആളുകളുടെ ഭൗതിക ശരീരം പൊക്കിയെടുക്കേണ്ട, അതിന്റെ പാർട്സുകളൊക്കെ പൊക്കിയെടുക്കേണ്ട വന്ന ഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അപ്പം വാർത്തകളിലും വീഡിയോകളിലും കാണുമ്പോൾ അതൊരു ആശ്ചര്യവും കാര്യവും അതൊരത്ഭുതവും ഒക്കെ ഉണ്ടാവുക എന്നതിനപ്പുറം പിന്നീടും ഇത് സംഭവിക്കാം. നമ്മുടെ അശ്രദ്ധ കാരണം നമ്മുടെ ഒരു ജീവനോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെയോ നമ്മുടെ കുടുംബത്തിൻ്റെയോ ഒക്കെ ജീവനോ നഷ്ടപ്പെടാമെന്ന് പോലും നമ്മൾ ചിന്തിക്കണില്ല എന്നർത്ഥം. ഇപ്പം മിനിഞ്ഞാന്ന് പിന്നെ ചൊവ്വാഴ്ച ഒരു സുഹൃത്തിൻ്റെ മമ്പാടുള്ള സുഹൃത്തിൻ്റെ ഒരു ഉദാഹരണമായൊരു സംഭവം നമ്മൾ വാർത്തകളിൽ കണ്ടു. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് പിന്നെ മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. ഇപ്പം ഇവിടെ വെള്ളം വരുന്ന സമയത്ത് ഈ പ്രത്യേകിച്ച് ഈ മഴയിലൊക്കെ നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലൊക്കെ പിന്നെ ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊന്ന്, നമ്മൾ മുന്നറിയിപ്പ് നൽകുന്ന കാലാവസ്ഥാ നിരീക്ഷകരും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഏജൻസികളൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന നമ്മൾ എന്ത് ചെയ്യുക, കാര്യമായിട്ട് കണക്കിലെടുക്കുക. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ തന്നെ യാത്രക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ യാത്രക്ക് മുന്നേ കൂട്ടി ഒരുങ്ങിയ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും. തൽക്കാല യാത്ര വേണ്ടാന്ന് വെച്ചാലായിരിക്കും അത് നമുക്കതിൽ ഗുണമാവും ഉണ്ടാവുക. കാരണം വെച്ചാൽ പിന്നെ മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പം അദ്ദേഹത്തിന് രണ്ട് കൂട്ടുകാരുമായിട്ട് തടി ഒഴുകി വരുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്താണ്, പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. എന്തൊരു സാഹസികതക്ക് നമ്മൾ പിന്നെ മുതിരുകയാണെങ്കിലും ഇറങ്ങുകയാണെങ്കിലും അതിനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, കാണണം എന്നുള്ളതാണ്. അത് നമ്മൾ ഒരു സന്നദ്ധ പ്രവർത്തകനാണെങ്കിൽ പോലും, ഇപ്പം നമ്മളൊരു സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങാന്ന് വിചാരിച്ചോളൂ, അപ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ കുത്തൊഴുക്ക് ഉണ്ടാകുന്ന സമയത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് നമ്മളവിടെ തിരയാനോ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിൽ പോകാറുണ്ട്. ഇതൊരു ആവേശമാണ്, ഒരു വിശ്വാസമാണ്, നമുക്കതിന് പോയാൽ കൂലി കിട്ടും, അല്ലാതെ പ്രതിഫലം കിട്ടും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതനുസരിച്ച് പോകുന്നവരുണ്ടാവും. ഇതിൻ്റെ ദൗത്യമാണ് എന്ന് വിചാരിച്ച് പോകുന്ന ആളുണ്ടാവും. ഞാനിത് ചെയ്യേണ്ടവനാണ്. പക്ഷെ അതിൽ നമ്മൾ പ്രിക്കോഷൻസ്, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ചളിയിലേക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ഈ വയനാട് ഇപ്പോൾ കള്ളാടിയിലുണ്ടായ ആ ഒരു ദുരന്തം തന്നെ ഒരാളെ പൊക്കിയെടുത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് അവരുടെ മനുഷ്യ സഹജമായ കാര്യം കൊണ്ട് അവർക്കുണ്ടായ ഉൾവിളി കൊണ്ട് ചാടി ഇറങ്ങിയതാണ്. ഒരു സുഹൃത്ത് അവിടെ കിടക്കാൻ കണ്ടപ്പം പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നമുക്കവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മളതിന് പുറപ്പെടണം, കഴിവെങ്കിൽ എടുക്കണം ഒക്കെ ശരിയാണ്. പക്ഷേ തൊട്ടപ്പുറത്തൊരു ദുരന്തം ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ആ വെള്ളം കുത്തിയൊഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്, മണ്ണിടിച്ചിൽ അവിടെ നിന്നിട്ടില്ല. ആ സമയത്ത് പോലും നമ്മൾ ഒന്നിച്ച് കൂടി ഇറങ്ങുന്നതിന് പകരം ഒരു അവിടെ നിൽക്കുന്ന ആളുകൾ വേറെ സെറ്റപ്പിൽ ഒരാളോ രണ്ടാളോ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവർക്ക് അതിനുള്ള സെറ്റപ്പ് എടുക്കാൻ മുകളിൽ നിൽക്കുക, ഇതെല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പെട്ടതിന് എന്ത് ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ പിടിച്ച്. ഇതിൽ ഇപ്പം കഴിഞ്ഞ ചാലിയാറിൽ നടന്ന സംഭവത്തിൽ അതിൽ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ട്, ഇദ്ദേഹം രണ്ട് മൂന്നാളും കൂടെ ഒന്നിച്ച് തടിക്കിറങ്ങിയതാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളൊരു സുരക്ഷാ സംവിധാനമോ അല്ലെങ്കിൽ ഒരു പിന്നെ കയറോ ഒന്നും അവരുടെ കയ്യിലോ ഒന്നുമില്ലാതെ ആണ് വരുന്നത് ഇറങ്ങുന്നത്. ഇത് തടി കിട്ടി എന്ന് വന്നപ്പോൾ ഇതവർക്ക് എന്ത് ചെയ്യണം, ബന്ധിക്കണം, കയറിൽ ബന്ധിക്കണം. ഞാൻ മനസ്സിലായല്ലോ, ബന്ധിക്കണമെങ്കിൽ കയറ് വേണം, കയറെടുക്കാതെയാണ് അവർ പോയത്. അപ്പം ഈ പോയ ആളുടെ കൂട്ടത്തിൽ ഈ മരണപ്പെട്ട സുഹൃത്ത് കാല് കൊച്ചി പിടിക്കേണ്ടതോ കാല് തളരണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞപ്പം അദ്ദേഹത്തെ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ചേർക്കാനോ അല്ലെങ്കിൽ ഒരു വടം കൊണ്ട് കെട്ടാനോ ഒന്നുള്ള സംവിധാനം ഉണ്ടാവില്ല ആ സമയത്ത്. അങ്ങനെ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, വെള്ളവും തീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അപകടം പിടിക്കുന്ന അപകടം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പിന്നെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കും പറയാനുണ്ടാവും, കുട്ടികളുടെയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോസും അതുപോലെ തന്നെ രക്ഷിതാവ് തന്നെ ചെയ്യുന്നതൊക്കെ കണ്ടു കണ്ട് ചിലപ്പോൾ കുട്ടികളെ അനുകരിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഈ സമയത്ത് പോകണ്ട എന്ന് പറയാനും ഒക്കെ ഉള്ളൊരു മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം
3: എന്നുള്ളത്.
2: ഇപ്പൊ നമ്മൾ നേരത്തെ തേങ്ങ പിടിക്കണ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ വെള്ളം കയറി വന്നുകൊണ്ടിരിക്കും. എന്താണ് എപ്പോഴാണ് ഈ വെള്ളം ഒന്നിച്ചു വരാന്നൊന്നും പറയാൻ പറ്റില്ല. മലക്ക മുകളിൽ വെള്ളം പെയ്ത് കഴിഞ്ഞാൽ, മഴ പെയ്ത് കഴിഞ്ഞാൽ കുത്തി ഒഴുകി വരും. അപ്പൊ അവിടെ നമ്മൾ അതിന് സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവരാണെങ്കിൽ അതിനു വേണ്ടി പ്രിക്കോഷൻസ് തയ്യാറാക്കിയിട്ട് വേണം ഇറങ്ങാൻ. അതിൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലാത്തവർ അതിനൊന്നും കഴിയില്ല, നമുക്കൊന്ന് വെള്ളം കണ്ടുവരാം എന്ന് ആ ഒരു മനസ്സായിട്ട് പോകുന്നവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടം ഉണ്ടാവും.
3: അപകടം തന്നെയാണ്. അതിൽ ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, അപ്പൊ ഇത് ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ കൂടെ തന്നെ ഒരു 3 വയസ്സുകാരും മത്സ്യങ്ങൾ ശ്രദ്ധിച്ചോ, ഉമ്മയും ഇളയമ്മയും പിന്നെ റീൽസ് എടുക്കുക, വെള്ളത്തിലേക്ക് ചാടിയിട്ട് റീൽസ് എടുക്കാണ്. അപ്പൊ അത് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, കുട്ടി ചാടാണ്. ഈ കുട്ടി ചാടിയത് ആര് കാണുന്നില്ല, ഇവര് കണ്ടിട്ടില്ല. അപ്പൊ ഇവര് ചാടി വീഡിയോസ് റീൽസിന് വേണ്ടി എടുക്കുന്നതിന്റെ സമയത്ത് കുട്ടിയും ചാടിയിട്ടുണ്ട്, ബലം വെച്ച ശരീരമാണ് പിന്നെ കിട്ടുന്നത്. 3 വയസ്സുകാരൻ
2: ഇപ്പൊ
3: ഇവിടെ ശരിക്ക് നമ്മളവരെ പ്രതികളാക്കി സംസാരിക്കുന്നില്ലെങ്കിലും അന്ന് കുട്ടികളെ കൂട്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ആ കുട്ടികളെ കുറിച്ചൊരു ശ്രദ്ധ നമുക്ക് വേണം. മാത്രമല്ല ഇത് ചെയ്യുന്നത് എന്താ, നമ്മളെ കണ്ടിട്ടല്ലേ ചില കാര്യങ്ങൾ കുട്ടികളും ചെയ്യുന്നത്. തീർച്ചയായും അവർക്ക് ജീവിതത്തിൽ മറക്കാനാകാത്തൊരു ദുഃഖമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അശ്രദ്ധകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഒരു മുന്നൊരുക്കങ്ങളില്ലാത്ത കാര്യങ്ങളും അവിടെ പോലും റീൽസ് എടുക്കലൊക്കെ ഓരോ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്യുന്ന, എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടെ അവർ ശ്രദ്ധിക്കണമായിരുന്നല്ലോ. എന്തായിരുന്നാലും ഒരുപാട് സമാനമായ അനുഭവങ്ങൾ നമുക്ക് ഇതുമായി.
2: തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴക്കാലം വരുമ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങളെ പിന്നെ നമ്മൾ കേൾക്കാറുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ഗവൺമെന്റും ഏജൻസികളൊക്കെ ചെയ്യാനുള്ള കാരണം തന്നെയാണ്, വരുമ്പോഴേക്കുള്ള മുന്നറിയിപ്പും കാര്യം കൊടുക്കാനുള്ള കാരണം. ഇതൊന്നും വകവെക്കാതെ ഒരു വീരപരിവേഷം ഉണ്ടാകുന്നതിനോ അതുപോലെ തന്നെ ഇങ്ങനത്തെ റീൽസിനോ ഒന്നും ആരും മുതിരരുത് എന്ന രൂപത്തിലാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ പറയാനുള്ളത്. ഇൻഷാ അള്ളാ.

0: പീസ് റേഡിയോ റിയാലു സ്വാലിഹീൻ. സത്യം സ്വർഗത്തിലേക്കുള്ള വഴി. നമ്മോടൊപ്പം ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലത്തമ്മാനി അൽഅക്മലാൻ അലിൽ മബ്ഊഥി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബാബു സിദ്ഖിലെ ഒന്നാമത്തെ ഹദീസാണ്. വഅൻ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു അനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്ന സിദ്ഖ ഇഹ്ദി ഇലൽ ബിർരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും സിദ്ഖ് അത് പുണ്യത്തിലേക്ക് നയിക്കും. വഇന്നൽ ബിർറ ഇഹ്ദി ഇലൽ ജന്ന. പുണ്യം അത് സ്വർഗത്തിലേക്ക് നയിക്കും. വഇന്നർ റജുല ലയസ്ദുഖ്, തീർച്ചയായും ഒരാൾ സത്യം പറയുന്നവനാകും. ഹത്ത, അതവൻ്റെ ശീലമാകുമെന്നർത്ഥം. ഹത്ത യുക്തബ ഇന്ദല്ലാഹി സിദ്ദീഖൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെ സത്യസന്ധൻ എന്ന് രേഖപ്പെടുത്തും. വഇന്നൽ കദിബ ഇഹ്ദി ഇലൽ ഫുജൂർ, ഇനി ഇതിൻ്റെ നേരെ മറുവശം, തീർച്ചയായും കളവ് അത് യഹ്ദി, അത് നയിക്കും. ഇലൽ ഫുജൂർ, അധർമ്മത്തിലേക്ക് നയിക്കും. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, അധർമ്മമാകട്ടെ അത് നരകത്തിലേക്കും നയിക്കും. വഇന്നർ റജുല ലയക്ദിബ്, തീർച്ചയായും ഒരാൾ കളവ് പറയും, അഥവാ കളവ് പറയുക എന്നത് അവൻ്റെ ശീലമായി മാറും. അങ്ങനെ ഹത്ത യുക്തബ ഇന്ദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ രേഖപ്പെടുത്തപ്പെടും. കദ്ദാബൻ, പെരും കളവ് പറയുന്നവൻ എന്ന്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ഖ് കദിബ് ഇത് രണ്ടിൻ്റെയും വിശദീകരണവും അതിൻ്റെ ഒന്നിൻ്റെ പ്രാധാന്യവും ഓരോന്നും വഴിയും ഉണ്ടാകുന്ന നേട്ടവും, കളവ് പറഞ്ഞാൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകുക എന്നും, സത്യം പറഞ്ഞാൽ എന്താണ് ആത്യന്തികമായി അവന് ലഭിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് സുല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. സിദ്ഖ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മളതിൻ്റെ നിർവചനം പറഞ്ഞു, അത് യഹ്ദി ഇലൽ ബിർ, ബിർറിലേക്ക് നയിക്കുമെന്നാണല്ലോ പറഞ്ഞത്. ബിർ എന്ന് പറഞ്ഞാൽ കസ്റത്തുൽ ഖൈർ എന്നാണ്, വർദ്ധിതമായ നന്മ എന്നാണ്, ധാരാളം നന്മ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു പേരാണ് അൽ ബിർ. ബിർ എന്നാണ് കസീറുൽ ഖൈർ വൽ ഇഹ്സാൻ എന്ന, ധാരാളം കണക്കറ്റ നന്മയുള്ളവൻ, കണക്കറ്റ രീതിയിൽ എഹ്സാൻ, സുഹൃതം ചെയ്തു തരുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാൾ സത്യസന്ധനായി മാറിയാൽ അതവനെ സ്വർഗത്തിലേക്ക് നയിക്കും, അഥവാ സ്വർഗത്തിലേക്കുള്ള വഴി അതുവഴി അവന് എളുപ്പമാക്കി കിട്ടും. വഇന്നർ റജുല ലയസ്ദുഖ്, തീർച്ചയായും ഒരാൾ, അയാൾ സത്യം പറയും. അങ്ങനെ എന്ന് പറഞ്ഞാൽ അതവൻ്റെ ശീലമായി മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അത് അവനെ സ്വർഗത്തിലേക്ക് നയിക്കും. ഇവിടൊക്കെ സത്യം പറയുക എന്ന് പറയുമ്പോൾ അത് വാക്കിൽ മാത്രം പരിമിതമല്ല, അത് വാക്കിലുണ്ടാകും, പ്രവർത്തനത്തിലുണ്ടാകും, വിശ്വാസത്തിലും വരും. ഈ മൂന്ന് തലങ്ങളിലും വരുന്നതാണ് സിദ്ഖ്. അല്ലാതെ സത്യം പറയുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വാക്കുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എന്നർത്ഥത്തിലല്ല. വിശ്വാസത്തിൽ സത്യസന്ധതയുണ്ട്, ശിർക്ക് വരാതിരിക്കണം. അതുപോലെ പ്രവർത്തനങ്ങളിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി ഇത്തിബാഅ് ചെയ്തുകൊണ്ടായിരിക്കണം. അതുപോലെയുള്ള
2: പ്രവർത്തനങ്ങൾ വിശ്വാസത്തിലാണെങ്കിൽ ശിർക്കിൻ്റെ ലാഞ്ചന പോലും വരരുത്. ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറ, ആ അൽ ബഖറയിലെ 177-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിനുള്ള വിശ്വാസം പ്രവാചകന്മാരിൽ, വേദഗ്രന്ഥങ്ങളിൽ, മലക്കുകളിൽ, അന്ത്യനാളിലുള്ള വിശ്വാസം, അതുപോലെ ദാനധർമ്മം, ക്ഷമ, കരാറു പാലനം എന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ ശേഷം അത്തരം ആളുകളെ അല്ലാഹു തആല ആ ആയത്തിൻ്റെ അവസാനത്തിൽ വിശേഷിപ്പിക്കുന്നത് അവരാകുന്നു സത്യസന്ധർ എന്നാണ്. എന്ന് പറഞ്ഞാൽ സിദ്ഖ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു വൃത്തമാണ്. അതിൽ വിശ്വാസം വരും, വാക്ക് വരും, പ്രവർത്തനം വരും, ദാനധർമ്മം വരും, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, ഇടപെടലുകൾ എന്നു തുടങ്ങിയ എല്ലാ കാര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സിദ്ഖ് എന്ന് പണ്ഡിതന്മാർ ഈ ഇത്തരത്തിലുള്ള ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തി വിശദീകരിച്ചതായി കാണാം. ഇങ്ങനെ ഒരാൾ ജീവിതം മുഴുക്കെ നന്മ, ആ നന്മ കൊണ്ടവൻ്റെ ജീവിതത്തെ അവൻ നിറക്കുകയും നന്മയിൽ അധിഷ്ഠിതമായ, ബിറിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം അത് വഴി അവൻ കെട്ടിപ്പടുക്കുകയും ചെയ്താൽ അവനെ അത് സ്വർഗത്തിലേക്ക് നയിക്കും. അവനത് സ്വർഗത്തിലേക്ക് അവനെ ആ നന്മ എത്തിക്കും എന്നർത്ഥം. മഹാനായ ഇബ്നു ബത്താൽ റഹിമഹുള്ള, ഇബ്നു ബത്താൽ റഹിമഹുള്ള ഹിജറ 449 മരണപ്പെട്ട മഹാനാണ്. അദ്ദേഹം പറയുകയാണ്, ഇവിടെ റസൂലുള്ള പറഞ്ഞല്ലോ ഇന്നൽ ബിർറ ഇഹ്ദീലൽ ജന്ന എന്ന് പറഞ്ഞില്ലേ, അതേ ആശയമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും പുണ്യവാളന്മാർ അവർ അനുഗ്രഹീതമായ സ്വർഗത്തിൽ തന്നെയാകുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ അബ്റാർ എന്ന് ബഹുവചന രൂപത്തിലാണ് പറഞ്ഞത്. പുണ്യവാളന്മാർ അവർ സ്വർഗത്തിലാകുന്നു എന്ന് പറഞ്ഞ ആശയം തന്നെയാണ് ഇന്നൽ ബിർറ ഇഹ്ദി ഇലൽ ജന്ന എന്ന് പറഞ്ഞതിൻ്റെയും ഉദ്ദേശ്യം എന്ന് മഹാനായ ഇബ്നു ബത്താൽ റഹിമഹുള്ള പറഞ്ഞതായി കാണാം. അങ്ങനെ അവൻ സത്യസന്ധനായാൽ, സത്യം അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെ സത്യസന്ധൻ എന്ന് രേഖപ്പെടുത്തും. രേഖപ്പെടുത്തുമെന്ന് മാത്രമല്ല, ഈ ലോകത്ത് തന്നെ അവൻ്റെ സത്യസന്ധത ജനങ്ങൾക്ക് അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ അല്ലാഹു തആല സൃഷ്ടിക്കും എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്ത് വേണം, ജീവിതത്തിൽ പൂർണ്ണമായും സിദ്ഖ് പാലിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശ്യം. ഒഹുവ ഇവിടെ അത്തായുക്തബ ഇന്ദഹു സിദ്ദീഖൻ എന്ന് പറഞ്ഞിടത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹുവ മൻ യതഖററു മിൻഹു സിദ്ഖു ഹത്താ യസീറ സജിയ്യൻ ലഹു വഖുലുഖൻ എന്നാണ്. അവനിൽ നിന്ന് സിദ്ഖ് ആവർത്തിച്ചു വരും, അഥവാ സത്യസന്ധത എല്ലാ രംഗങ്ങളിലും പ്രകടമാകുകയും അങ്ങനെ അത് അവൻ്റെ ശീലമായി, അവൻ്റെ ഒരു സ്വഭാവമായി മാറുകയും ചെയ്യണം. അങ്ങനെ വരുന്ന ആളുകൾക്ക് ഈ വലിയ നേട്ടം ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ നേരെ മറുവശത്തെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞു, ഇവിടെയെല്ലാം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6 തവണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ ഓരോ കാര്യങ്ങളും, ഓരോ ജുംലയും, ഓരോ വാചകങ്ങളും 6 തവണയാണ് റസൂലുള്ളാ തഹ്കീദ് ചെയ്ത് ഊതി പറയുന്നത്. അഥവാ ഇന്ന എന്ന പദം, ഇന്ന എന്ന പദം ഈ ഹദീസിൽ 6 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഇന്ന സുദുക യഹ്ദി, വൈന്നൽ ബിർറ യഹ്ദി, വൈന്നൽ റജുല ലയസ്ദുഖ്, വൈന്നൽ ഖദിബ യഹ്ദി, വൈന്നൽ ഫുജൂറ യഹ്ദി, വൈന്നൽ റജുല ലയഖദിബ് എന്നിങ്ങനെ 6 തവണ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഈ പദം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അത്രയും പ്രാധാന്യവും ഗൗരവവും ഇതിനെ കൽപ്പിക്കണമെന്നാണ്. കളവ് പറയുന്നതിൻ്റെ ഗൗരവവും സത്യം പറയേണ്ടതിൻ്റെ അനിവാര്യതയും രണ്ടും കൃത്യമായി ബോധ്യപ്പെടുത്താനാണ് ഈ രീതിയിലുള്ള പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടുള്ളത്. വൈന്നൽ ഖദീബ തീർച്ചയായും കളവ് അത് അവനെ ഫുജൂറിലേക്ക് നയിക്കും. അവിടെ യഹ്ദി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കളവ് അവനെ വഴികേടിലേക്ക് നയിക്കുമെന്നാണല്ലോ പറയേണ്ടത്. കളവ് യഥാർത്ഥത്തിൽ ഒരാളെ വഴികേടിലേക്ക് നയിക്കും, അതവനെ വഴിപിഴപ്പിക്കും എന്ന് പറയാതെ അവിടെ യുളില്ലു അല്ലെങ്കിൽ അവനെ കളവ് അവനെ വഴിപിഴപ്പിക്കും എന്ന പദം പറയാതെ അവിടെ യഹ്ദി എന്ന പദം പ്രയോഗിക്കാനുള്ള കാരണം അത് അല്ലാഹുവിൻ്റെ റസൂൽ ഇത്തരം കളവ് പറയുന്ന ആളുകളുടെ അവസ്ഥ വളരെ മോശമാണെന്നും അവരെ സുഹരി അവരെ എന്ത് ചെയ്യുക അകപ്പെട്ടിരിക്കുന്ന വഴി വളരെ മോശമാണ് എന്ന് പറയുന്ന ഈ സുഹരിയത്തിൻ്റെ നേരക്ക് നേരെയുള്ള പരിഹാസമല്ല, അതൊരു സാഹിത്യ പ്രയോഗമാണ്. സുഹരിയത് എന്ന് പറയുന്ന രീതിയിൽ, ഇസ്തിഹ്സ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രയോഗമാണ്. ഇപ്പോൾ ഖുർആനിൽ ഫബഷിറുകും ബിആദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ട് താങ്കൾ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വേദനാജനകമായ ശിക്ഷ കൊണ്ട് എങ്ങനെയാണ് സന്തോഷവാർത്ത അറിയിക്കുന്നത്? അത് സന്തോഷമുളവാക്കുന്ന കാര്യമല്ലല്ലോ എന്നതുപോലെയുള്ള ഒരു പ്രയോഗമാണ് ഇത് എന്ന് പറഞ്ഞിട്ട്. ആ ഫുജൂർ അവനെ ശീലമായി മാറിയാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും, അവന് തൗബ ചെയ്യാനുള്ള തോഫീക്ക് ലഭിക്കില്ല, തൗബ ചെയ്യാൻ അവന് തോന്നില്ല, അതിൽ തന്നെ ഉറച്ച് അവനെ പര്യവസാനം അവസാനം അത് നരകത്തിൽ ചെന്ന് ചാടും. മാത്രമല്ല കദാബ് ഏറ്റവും വലിയ കളവ് പറയുന്നവൻ എന്നായിരിക്കും അവനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുക. ഈ ലോകത്ത് തന്നെ അല്ലാഹു തആല അത് പ്രകടിപ്പിക്കും, അഥവാ ഇവന് പെരും കള്ളനാണ് എന്ന് മാലോകര അല്ലാഹു തആല ബോധ്യപ്പെടുത്തുകയും ചെയ്യും എന്നൊക്കെ അതിൻ്റെ വിശദീകരണമായി പറയപ്പെട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ ഇതിൻ്റെ മറ്റു വശങ്ങൾ നമുക്കടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാ, നമ്മൾ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: ഇന്നാ സമിഅന ഖുർആനൻ അജബ.
5: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്നാ സമിഅന.
4: ഫഖാലു ഇന്നാ സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പ്രിയ ശ്രോതാക്കളെ, ഖുർആൻ പാരായണങ്ങളാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഹാത്തിം അൽ മാലിക്.
1: أعوذ بالله من الشيطان الرجيم.
2: وما

0: ജസാക്കുമുല്ലാഹു ഖൈറ. മധുരം ഖുർആനിൽ നിന്ന്, വിശുദ്ധ ഖുർആനിലെ സൂറ അദ്ദുഖാനിൽ നിന്നും 38 മുതൽ 59 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഹാത്തിം അൽ മാലിക്കി.
1: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ലക്ഷണങ്ങളിൽ നിന്നും വയറുവേദന തിരിച്ചറിയാം. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വയറുവേദനയെക്കുറിച്ചാണ്. സാധാരണ ആളുകളിലൊക്കെ ഉണ്ടാകുന്ന വയറുവേദനയുടെ സ്ഥാനം നോക്കി എന്താണ് അസുഖങ്ങൾ എന്നുള്ളത് തിരിച്ചറിയാം എന്നുള്ളത്, എങ്ങനെ ഈ വയറുവേദന എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു അവബോധം നമുക്കുണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് പല അസുഖങ്ങളെയും നേരത്തെ കണ്ടെത്താനും അത് കൃത്യമായിട്ട് തുടക്കത്തിൽ ചികിത്സിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഏതൊരു രോഗം വരുമ്പോഴും ശരീരം ഒട്ടനവധി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ചികിത്സയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവാനും ആ രോഗം നേരത്തെ കണ്ടെത്തി കൃത്യമായിട്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് അതിൻ്റെ പ്രയാസങ്ങളില്ലാതെ ഒഴിവാക്കാനും, അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്, ഒരു തുടക്കത്തിൽ തന്നെ ചികിത്സിക്കേണ്ട പല അസുഖങ്ങളും വൈകുന്നത് മൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷനെ തടയാനും ഇത്തരം രോഗലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് നമുക്ക് മുക്തമാവാൻ സാധിക്കും. അങ്ങനെ കുറച്ച് ലക്ഷണങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വയറുവേദനയുമായി ബന്ധപ്പെട്ട് വയറിൻ്റെ വലത്തുഭാഗത്തായിട്ട് മുകളിലായി അനുഭവപ്പെടുന്ന വേദനകൾ, സാധാരണ നമ്മുടെ ലിവറൊക്കെ നമ്മുടെ വയറിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് വരുന്നത്. ഞാൻ ഈ കാണിക്കുന്ന ഈ വയറിൻ്റെ ഈ ഭാഗത്തായിട്ട് ശക്തമായിട്ടുള്ള ഇടവിട്ടുള്ള വേദനകൾ, ചിലപ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള, അതോടൊപ്പം തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഛർദ്ദിൽ വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണത്തിനോടൊരു മടുപ്പ് വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടാത്തൊരവസ്ഥ, ശക്തമായിട്ട് വയറിലൊരു കനം പോലെ വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ പിത്താശയ കല്ലുകളുടെ ഒരു അവസ്ഥയായിരിക്കാം. അങ്ങനെ പിത്താശയ കല്ലുകളാണോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും വയറിൻ്റെ ഒരു സ്കാൻ എടുക്കുകയും ചെയ്താൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണമാണ് വിശപ്പില്ലായ്മ, അതുപോലെ വിശന്നിരിക്കുമ്പോൾ വയറുവേദന, നെഞ്ചിരിച്ചിൽ, ദഹനക്കേട്, പുളിച്ചു തകട്ടൽ, ശക്തമായിട്ടുള്ള ചെറിയ ചെറിയ സൂചി കുത്തുന്ന പോലെയുള്ള വേദന, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എരിച്ചിൽ പോലെയുള്ള അവസ്ഥ, ഇതൊക്കെ വയറിലുണ്ടാകുന്ന അൾസർ മൂലമുണ്ടാവാം. അപ്പോൾ അൾസറിൻ്റെ ലക്ഷണങ്ങളാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് ഒരു എൻഡോസ്കോപ്പി ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റു ടെസ്റ്റുകളോ നമുക്ക് നടത്താവുന്നതാണ്. പിന്നീട് വയറിൻ്റെ മധ്യഭാഗത്ത് മുകളിലായി അനുഭവപ്പെടുന്ന ശക്തമായിട്ടുള്ള വേദന, ആ വേദന നേരെ പുറകു വശത്തേക്ക് വ്യാപിക്കാം. ചിലപ്പോൾ നമുക്കത് ഒരു ഛർദ്ദിലുണ്ടാവാം, അതോടൊപ്പം അതുപോലെ കുനിഞ്ഞിരിക്കുമ്പോൾ അല്പം ആശ്വാസം കിട്ടാം. ആ വേദന ഇടവിട്ട് വരിക, പനി അതോടൊപ്പം വരുന്നു, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ക്ഷീണമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് പാൻക്രിയാറ്റൈറ്റിസ് പോലെയുള്ള ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം. അതും നമുക്കൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ ഒരു സ്കാനിങ്ങും ഒക്കെ ചെയ്താൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. പിന്നീട് വരുന്ന ഒരു വയറുവേദനയാണ് വൃക്കയിലെ കല്ല് എന്ന് പറയുന്നത്. സാധാരണ നടുവിൻ്റെ രണ്ട് വശങ്ങളിൽ വേദന അനുഭവപ്പെടാം. കല്ല് ഏത് കിഡ്നിയിലാണ് നിൽക്കുന്നത് എന്നത് അപേക്ഷിച്ചിട്ടായിരിക്കും നമ്മുടെ വേദന. വലത്തെ കിഡ്നിയിലാണെങ്കിൽ വലത്തെ ഭാഗത്ത് നട്ടലിൻ്റെ രണ്ട് വശങ്ങളിൽ വലത്ത് ഭാഗത്ത് വേദന വരാം. ഇടത്തെ കിഡ്നിയിലാണെങ്കിൽ ഇടത് ഭാഗത്ത് വരാം. രണ്ട് കിഡ്നിയും കല്ലുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും വരാം. ചിലപ്പോൾ ആ വേദന നമ്മുടെ ഊരയിൽ നിന്ന്, നട്ടലിൽ നിന്ന് വയറിലൂടെ ഇറങ്ങി, നമ്മുടെ നടുവിൽ നിന്ന് വയറിലൂടെ ഇറങ്ങി ഭക്ഷണ സഞ്ചി വരെയൊക്കെ വേദന നീണ്ടു നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ തുടയിലേക്കൊക്കെ വേദന വ്യാപിക്കാം. ചിലപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ വേദന, അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ അല്പം ആശ്വാസം കിട്ടാം, അല്ലെങ്കിൽ മൂത്രത്തിൽ ചില ബ്ലഡിൻ്റെ അംശങ്ങൾ കാണാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൃക്കയിലെ കല്ലിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു സ്കാനിങ് എടുത്താൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. പിന്നീട് സാധാരണ ഉണ്ടാകുന്ന ഒരു വയറുവേദനയാണ് അപ്പെൻഡിസൈറ്റിസ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും വയറിൻ്റെ വലതുവശത്ത് താഴെയായി അനുഭവപ്പെടുന്ന വേദന, ശക്തമായിട്ടുള്ള വേദനയുണ്ടാവാം, അതുപോലെ ഛർദ്ദിലുണ്ടാവാം, നല്ല ശക്തമായിട്ടുള്ള പനിയുണ്ടാവാം, ക്ഷീണമുണ്ടാവാം, വയറിന് വേദന മൂലം ആ ഭാഗത്ത് തൊടുമ്പോഴേക്ക് നമുക്ക് ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവാം, അതുപോലെ പനിയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണാം. ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ അപ്പെൻഡിസൈറ്റിസ് ആണെന്ന് നമ്മൾ സംശയിക്കാം. അതുണ്ടെങ്കിലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിനനുസരിച്ചുള്ള ചികിത്സയും ടെസ്റ്റുകളും നമ്മൾ ചെയ്തിട്ട് രോഗം നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമുള്ളത് രോഗനിർണയം തന്നെയാണ്. ഏർലി നമുക്ക് ആ ഒരു രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഏർലി നമുക്ക് നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പലപ്പോഴും ഇതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപകട അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ഈ വിവരങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞത്. ആരോഗ്യചിന്തയിൽ നിങ്ങളുമായി സംസാരിച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ആരോഗ്യചിന്തകൾ, ലക്ഷണങ്ങളിൽ നിന്നും വയറുവേദന തിരിച്ചറിയാം. വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരു ശ്രോതാവിൻ്റെ ഒരു സന്ദേശമാണ് വായിക്കാനുള്ളത്. ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ. പീസ് റേഡിയോയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനിയും ഒരുപാട് കാലം ഈ നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങട്ടെ. പീസ് റേഡിയോ എന്ന സംരംഭം ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. നന്മയുടെ ഈ പ്രയാണം എന്നും തുടരാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും പീസ് റേഡിയോയും അതിൻ്റെ പ്രവർത്തകരുമുണ്ടാകും. ഈ റേഡിയോയിലൂടെ ആളുകളിലേക്ക് എത്തുന്ന നന്മകൾ പ്രവർത്തകർക്ക് പരലോകത്ത് തണലാകട്ടെ. ലോകാവസാനം വരെ ഈ ആത്മീയ ശബ്ദം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ എന്ന അനുഗ്രഹത്തിന് അള്ളാഹുവിന് ഹൃദയം നിറഞ്ഞ ശുക്ർ.

വിജനതയിലുള്ള കൂട്ടുകാരൻ, അല്ലെങ്കിൽ ഏകാന്തതയിലുള്ള വഴികാട്ടി, അതല്ലെങ്കിൽ ഒരു നന്മയുടെ ഒരു വിളക്കുമാടം, അതല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു വെളിച്ചം. ഇങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നിരത്തിവെക്കാനുണ്ടാകും. ഓരോരുത്തരോടും സംസാരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ദീർഘമായി നമ്മളൊരു പേജിലേക്ക് അക്ഷരങ്ങളെ അത് മഷികളായി പുരട്ടുകയാണെങ്കിൽ പേജുകളോളം അത് നീണ്ടു നിൽക്കും. അത്രമേൽ പീസ് റേഡിയോയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ മാലോകരെ കേൾപ്പിക്കുവാനുള്ള ഈ ഒരു സംരംഭത്തിൽ നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടാവണം, അകമഴിഞ്ഞ സഹകരണമുണ്ടാകണം എന്നാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ഒരു സ്ത്രീക്ക് അവളുടെ ഉമ്മയുടെ അമ്മാവന്മാർ മഹറമാകുമോ എന്നാണ്.
2: ഉമ്മയുടെ അമ്മാവന്മാര്, അതേപോലെ തന്നെ ഉമ്മയുടെ സഹോദര സഹോദരിമാര് അവരൊക്കെ തന്നെയും, അതേപോലെ വാപ്പയുടെ ഒക്കെ അവരൊക്കെ മഹറമാണ്. ഉമ്മയുടെ അമ്മാവൻ ആ കുഞ്ഞിൻ്റെയും ഉമ്മയുടെ കുഞ്ഞിൻ്റെയും അമ്മാവനെ പോലെയാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ അവർ മഹറമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹറമിൻ്റെ വിധികളാണ് അവർക്കും ഉണ്ടാകുക.
1: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ഗർഭിണിയാണ്, സുന്നത്ത് നിസ്കാരങ്ങൾ വയ്യ

0: തോന്നിയാൽ ഇരുന്ന് നിസ്കരിക്കാമോ എന്നാണ്.
1: ഇവിടെ നമുക്ക് പറയാനുള്ളത്, സുന്നത്ത് നമസ്കാരമാണെങ്കിലും ശരി, അതല്ല ഫർദ് നമസ്കാരമാണെങ്കിലും ശരി, ഒരാൾക്ക് നിൽക്കാൻ തീരെ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഇരുന്ന് നമസ്കരിക്കാവുന്നതാകുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്വല്ലി ഖായിമൻ, നിന്ന് നമസ്കരിക്കുക, ഫഇല്ലം തസ്തത്യ, നിനക്കതിന് കഴിയുന്നില്ലെങ്കിൽ, ഫഖാഇദൻ, ഇരുന്നു കൊണ്ട് നമസ്കരിക്കുക, ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഫഅല ജൻബിൻ, കിടന്നുകൊണ്ടെങ്കിലും നമസ്കരിക്കുക. അപ്പോൾ ഫർദ് നമസ്കാരമാണെങ്കിലും ഒരു നിലക്കും നിന്ന് നമസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്ക് ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഫർദ് നമസ്കാരത്തിൽ അവർ നിൽക്കൽ വളരെ നിർബന്ധമാണ്. എന്നാൽ സുന്നത്ത് നമസ്കാരം ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ഇരുന്ന് നമസ്കരിക്കുവാൻ അനുവാദമുണ്ട്. അപ്രകാരമാണ് തെളിവുകളുടെ പിൻബലത്തോടുകൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സുന്നത്ത് നമസ്കാരം ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. പക്ഷേ കഴിവുള്ളവരാണ് സുന്നത്ത് നമസ്കാരം ഇരുന്ന് നമസ്കരിക്കുന്നതെങ്കിൽ അവർക്ക് പകുതി പ്രതിഫലമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പ്രയാസമുള്ളതുകൊണ്ടാണെങ്കിൽ അവർക്ക് പൂർണ്ണമായും അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ അത്തഹയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നു കൊണ്ടോ, എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠവും സുന്നത്തവുമായ ചമ്രം പടിഞ്ഞ് ഇരുന്നു കൊണ്ടോ, അത് രണ്ടും സാധിക്കുന്നില്ലെങ്കിൽ കസേരയിൽ ഇരുന്നു കൊണ്ടോ നമസ്കരിക്കാവുന്നതാണ്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ.
0: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ സുന്നത്ത് നിസ്കാരത്തിൽ കുറച്ചധികം ഖുർആൻ ഓതാറുണ്ട്, ഖുർആൻ നോക്കി പാരായണം ചെയ്യാറാണ് പതിവ്, അത് ബിദഅത്താകുമോ എന്നാണ്.
2: സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ സുദീർഘമായി ഓതാവുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ പലപ്പോഴും അധികം ആളുകൾക്കും ഹിഫ്ല് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ആ ഒരവസ്ഥയിൽ ഖുർആൻ നോക്കി ഓതുന്നതിന് കുഴപ്പമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭൃത്യൻ അവർക്ക് ഇമാമത്തായി നമസ്കരിക്കുകയും അദ്ദേഹം ഖുർആൻ നോക്കി ഓതാറുണ്ട് എന്നുമൊക്കെ അഫറുകൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ നോക്കി ഓതുന്നതിന് കുഴപ്പമില്ല. പരമാവധി ഖുർആൻ കാണാതെ പഠിക്കുവാനും കാണാതെ ഓടുവാനുമൊക്കെയുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. എന്നിരുന്നാലും ഇങ്ങനെ ഓതുന്നത് ഒരു നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല.
0: സ്ത്രീകൾ അലങ്കാരങ്ങളില്ലാത്ത കളർ പർദ്ദ അണിയുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
2: ഓരോ നാട്ടിലും ഇസ്ലാമിന് എതിരാകാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് ആ നാട്ടിലുള്ള ആളുകൾ ധരിക്കേണ്ടത്. ഇസ്ലാം നിരോധിച്ച വസ്ത്രങ്ങളാകരുത്, മറ്റ് മതസ്ഥരുടെ ആരാധനാ വസ്ത്രങ്ങളാകരുത്, ശരീരം ഇറുക്കി പിടിക്കുന്ന വസ്ത്രങ്ങളാകരുത്. ചുരുക്കത്തിൽ ഇസ്ലാം വിരോധിക്കാത്ത ഓരോ നാട്ടിലുമുള്ള വസ്ത്രങ്ങളാണ് ആ നാട്ടിലുള്ള ആളുകൾ സ്വീകരിക്കേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ള ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടിയാകരുത് വസ്ത്രധാരണം. മാന്യമായ വസ്ത്രം ധരിക്കുന്നതോടൊപ്പം ആ വസ്ത്രങ്ങളൊക്കെ തന്നെയും മറ്റുള്ള ആളുകളെ തന്നിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യമുണ്ടാകാൻ പാടില്ല. ആ അടിസ്ഥാനത്തിൽ അവർക്ക് ഏതൊരു പർദ്ദയും അഥവാ ഏതൊരു നിറമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. പൊതുവെ വീതിയുള്ള കൈയാണ് പർദ്ദക്ക് എങ്കിൽ കൈകളൊന്ന് ഉയർത്തുമ്പോൾ സ്വാഭാവികമായും കൈത്തണ്ടയും അതിലെ താഴെയുള്ള ഭാഗങ്ങളുമൊക്കെ ഒളിവാകുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഇത്തരം പർദ്ദ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഉണർത്താനുള്ളത്.
0: നിരവധി ഡ്രഗ്ഗർ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഉദാഹരണം, മദ്യം വൈദ്യശാസ്ത്രത്തിൽ അണുനാശിനി, ആൻറ്റിസെപ്റ്റിക്, ലായകം എന്നിവയായും ചില വിഷബാധകൾക്കുള്ള മറുമരുന്നായും ഉപയോഗിക്കുന്നു. വൈദ്യശാസ്ത്രപരമായി ഇത് ഹാൻഡ് സാനിറ്റൈസറുകളിലും മുറിവ് വൃത്തിയാക്കുന്നവയിലും കാണപ്പെടുന്നു. കൂടാതെ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുവാനും ഉപയോഗിക്കുന്നു. ഇത് ഒരു പ്രിസർവേറ്റീവായും മറ്റു മരുന്നുകൾക്കുള്ള ലായകമായും മെഥനോൾ എഥിനിൽ ഗ്ലൈക്കോൾ വിഷബാധയ്ക്കുള്ള മറുമരുന്നായും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ആൽക്കഹോൾ അടങ്ങിയവ ഉപയോഗിക്കാൻ പാടുണ്ടോ? ആറാമായത് ചികിത്സയ്ക്കും ഉപയോഗിക്കരുത് എന്നല്ലേ എന്നാണ്.
3: ആയുർവേദിക്കലും അലോപ്പതിയിലുമൊക്കെ മരുന്നുകളിൽ ഒരു ചെറിയ വിഹിതം ആൽക്കഹോളിൻ്റെ അംശം വരുന്ന അവസ്ഥയുണ്ട്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമാണ്. അതിനാൽ ആ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റൂലേ? പണ്ഡിതന്മാർ ആ മരുന്നുകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ മരുന്നുകളിൽ ഉപയോഗിച്ച ആൽക്കഹോൾ ഒരിക്കലും ഒരു വ്യക്തിക്ക് ലഹരി ഉണ്ടാക്കാൻ മാത്രം അതിൽ ആൽക്കഹോളിൻ്റെ തോതില്ല എന്നുള്ളതാണ്. വളരെ നേരിയ ഒരു തോത് മാത്രമാണ്. അങ്ങനെ മരുന്നുകളിൽ ആൽക്കഹോൾ ഉള്ളത്. അതിനാൽ അത്തരം മരുന്നുകൾ ഉപയോഗിക്കാം എന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഫത്വ നൽകിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്.
0: പഴയ ഖുർആൻ കത്തിക്കുവാൻ പറ്റുമോ എന്നാണ്.
2: പഴയ ഖുർആൻ എന്നതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഖുർആൻ പഴകുകയും അതിന്റെ പല പേജുകൾ നഷ്ടപ്പെടുകയും പല ഭാഗങ്ങൾ കീറിപ്പോവുകയും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലായിത്തീരുകയും ചെയ്ത ഖുർആൻ എന്നായിരിക്കും ശ്രോതാവ് ഉദ്ദേശിച്ചത്. അതല്ല എങ്കിൽ പഴയ ഖുർആൻ കൊണ്ട് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ പേജുകൾ ഇളകിപ്പോവുകയും പല ഭാഗങ്ങൾ മുറിഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ ഒരാൾ ഖുർആൻ പരിപൂർണമായി ഓതാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്കതുകൊണ്ട് സാധിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഉപയോഗശൂന്യമായ ഖുർആൻ എന്ന് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഖുർആന്റെ ചെറിയ സൂറത്തുകളാകട്ടെ ആയത്തുകളാകട്ടെ എല്ലാം ഉപയോഗമാണ്. പല ഭാഗങ്ങളും നഷ്ടപ്പെടുകയും കീറിപ്പോവുകയും ചെയ്യുമ്പോൾ ഖുർആൻ പരിപൂർണമായി ഓതുമ്പോൾ ലഭിക്കുന്ന ആ പ്രതിഫലം ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഖുർആൻ വളരെ ആദരവോടുകൂടി തന്നെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണ് വേണ്ടത്. ആളുകൾക്കിടയിൽ പിന്നെ ഇട്ട് തട്ടുന്ന രൂപത്തിലോ അതല്ലെങ്കിൽ റോഡിൽ മറ്റു വലിച്ചെറിയുന്ന രൂപത്തിൽ ഖുർആൻ ഒരിക്കലും അനാദരവ് പ്രകടിപ്പിക്കുവാൻ പാടില്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: ഒരു യാത്ര ചെയ്ത് എത്തുന്ന സ്ഥലത്ത് രണ്ടോ മൂന്നോ ദിവസം താമസിക്കുകയാണെങ്കിൽ ആ ദിവസങ്ങളിൽ യാത്രക്കാരന്റെ വിധിയാണോ നിസ്കാരം ഖസറാക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഇങ്ങനെ തങ്ങുന്നതിനുള്ള പരിധി എത്രയാണ് എന്നാണ്.
3: യാത്രക്കാരൻ തന്റെ യാത്രയിൽ അയാൾക്ക് എത്ര ദിവസം വരെ ഖസറാക്കാം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഭാഗം. ഒരു വ്യക്തി യാത്ര പോയി, അയാൾ യാത്ര പോയി താൻ ഉദ്ദേശിച്ചെടുത്തെത്തി, അയാൾ നാല് ദിവസം അയാൾക്ക് യാത്രക്കാരൻ്റെ ആനുകൂല്യം, അത് ഹദീസുകൾ പ്രകാരം പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അതേസമയം ഒരു വ്യക്തി യാത്ര ചെയ്തെത്തിയ സ്ഥലത്ത് അയാൾ ഇഖാമത്ത് ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ അവിടെ താമസം ഉദ്ദേശിച്ചു, താമസിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഖസറാക്കാൻ പാടുള്ളത് അയാൾ പൂർത്തിയായിട്ടാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ ഒരാൾ ഇഖാമത്ത് ഉദ്ദേശിച്ചില്ല, ഒരിടത്ത് എത്തി ഇഖാമത്ത് ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്നും മടങ്ങാം. എപ്പം മടങ്ങും അത് നിശ്ചിതമല്ല. കാരണം എന്താ, അയാൾ അവിടെ ഇഖാമത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ അയാളൊരു ആവശ്യാർത്ഥമാണ് പോയത്, അവിടുന്ന് ഇപ്പോൾ എന്ന് തന്നോട് മടങ്ങാൻ പറയും, നാളെ പറയോ മറ്റന്നാളെ പറയോ? ഈ രീതിയിലാണ് എങ്കിൽ അയാൾ യാത്രക്കാരൻ്റെ ഹുക്കുമിലാണ്, അയാൾക്ക് എത്ര ദിവസം വരെയും നിസ്കരിക്കാം ഖസറായിട്ട്. അവിടെ ഇഖാമത്ത് ഉദ്ദേശിച്ചോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. ഇഖാമത്ത് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞെങ്കിൽ യാത്ര ചെയ്ത് എത്തിയിടത്ത് താമസം, ഒരു മുഖീം, ഒരു തദ്ദേശവാസിയെ പോലെ അയാൾ താമസിക്കുവാൻ ഉദ്ദേശിക്കുകയും അങ്ങനെ അവിടെ കഴിയുകയും ചെയ്യുന്ന അവസ്ഥയാണ് എങ്കിൽ അയാൾ നിസ്കാരം പൂർണ്ണമാക്കി നിസ്കരിക്കാൻ വേണ്ടത്. അതില്ല എങ്കിൽ അയാൾ ഇനി മാസങ്ങളെടുത്ത്, അയാൾ ഇഖാമത്ത് ഉദ്ദേശിച്ചിട്ടില്ല, എപ്പോഴാണോ മടക്കം പറയപ്പെടുന്നത് അപ്പം മടങ്ങും എന്ന രീതിയിലാണ് എങ്കിൽ അയാൾക്ക് ആ രീതിയിൽ എത്ര കാലം കഴിയുന്നു, അത് ചിലപ്പം 19 ദിവസം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫത്ഹയിൽ 19 ദിവസത്തോളം കഴിഞ്ഞു, യാത്രക്കാരൻ്റെ ആനുകൂല്യം സ്വീകരിച്ചാണ്. തബൂക്കിലേക്ക് പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 ദിവസം പിന്നെ തബൂക്കിൽ എപ്പം മടങ്ങും എന്നുള്ളത് അറിയില്ല. റോമക്കാരുടെ യുദ്ധം അത് തുടർന്നു പോകുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ആ രീതിയിലുള്ള നാളുകൾ തുടർത്തിയപ്പോൾ 20 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രക്കാരുടെ ആനുകൂല്യത്തിലായിരുന്നു അവിടെ കഴിച്ചു കൂട്ടിയത്. മനസ്സിലെ? അപ്പൊ അതാണ് അതിന്റെ ആ മാനദണ്ഡം. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
0: കുട്ടികളുടെ പരിപാടികളിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ വിധി എന്താണ് എന്നാണ്.
3: പ്രോത്സാഹിപ്പിക്കുവാനോ ആശീർവദിക്കാനൊക്കെ പുരുഷന്മാർ കൈയടിക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ. അതേപോലെ ആശ്ചര്യകരമായൊരു സദസ്സും വേദിയും അനുഭവമാണ് എങ്കിൽ മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന് ബർക്കത്തിന് വേണ്ടി തേടുക. നബിസ്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യകരമായത് കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട്. അതേപോലെ കൗതുകകരമായ കാഴ്ചകൾ, ആശ്ചര്യകരമായ നിമിഷങ്ങൾ സംജാതമാകുമ്പോൾ ബർക്കത്തിന് വേണ്ടി തേടാൻ പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ പറയാൻ അതുപോലെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് വേണ്ടത്, കൈയടിക്കുക എന്നുള്ളതല്ല. അല്ലാഹു ആലം.
0: സുന്നത്ത് കല്യാണം എന്ന പേരിൽ നാട്ടിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പാടുണ്ടോ എന്നാണ്.
2: പഴയകാല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഹിത്താൻ, അന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ ചേലാകർമ്മം ചെയ്യുക എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അതൊരു ചടങ്ങായി നടത്തുകയും അതിൽ ഭക്ഷണം നൽകുകയുമൊക്കെ ചെയ്തിരുന്നു. അത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നതൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചില ആളുകൾ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞു, ചില ആളുകൾ അത് ഒരു കറാഹത്ത് ഹറാം എന്ന് പറഞ്ഞുകൂടെ, എന്തെങ്കിലും ഒഴിവാക്കലാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞത് കാണുവാൻ സാധിക്കും. അവിടെയൊക്കെ തന്നെയും അവർ ഉറഫ് നാട്ടിലെ ആചാരം മനസ്സിലാക്കി ആ ആചാരം ഇസ്ലാമിന് എതിരല്ലാത്ത ഒരു നിലയിലാണ് എങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. ഒരിക്കലും ഇസ്ലാമിനെതിരല്ലാത്ത രൂപത്തിൽ ഒരു ആചാരം കാണുമ്പോൾ അത് ഒരു ബിദ്അത്താണ് എന്ന തലത്തിലേക്ക് പോയത്. ബിദ്അത്ത് അത് ഇബാദത്തുമായി ബന്ധപ്പെട്ടാണ് ബിദ്അത്തുകൾ വരിക എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉംറക്ക് വന്നല്ലോ, അപ്പോൾ മുശ്രിക്കുകൾ തടഞ്ഞു, ഉംറ നിർവഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവർ അറവ് നടത്തിപ്പോയി എന്നാണല്ലോ. അന്ന് ഉംറക്ക് ഹജ്ജിന്റെ പോലെ അറവ് ഉണ്ടായിരുന്നു, അത് പിന്നെ നിർത്തിയതാണോ എന്നൊക്കെയാണ്.
3: അറവുകൾ നിർബന്ധമായ അറവുണ്ട്, നിർബന്ധമല്ലാത്ത അറവുകളുണ്ട്. ബലി നിർബന്ധമായതുണ്ട്, നിർബന്ധമല്ലാത്തതുണ്ട്. പുണ്യകരമായ ഐച്ഛികമായ ബലിയുണ്ട്. പണ്ടുകാലം മുതലേ മക്കയിലേക്ക് ബലിമൃഗങ്ങളെ കൊണ്ടുവരിക, എന്നിട്ട് മക്കയിൽ ബലി അറുക്കുക എന്നുള്ളത് പതിവായിരുന്നു. അൽ ഖലാഇദ് എന്ന് പറയും, അടയാളം വെക്കപ്പെട്ട ബലിമൃഗങ്ങളാണ്. മക്കയിൽ കൊണ്ടുവന്ന് ബലി അറുത്ത് അതിൻ്റെ മാംസങ്ങൾ അഗതികൾക്കും മറ്റും ദാനം ചെയ്യുക എന്നുള്ളത് അന്നാളുകളുടെ പതിവായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശഅഇറല്ലാഹ് വല ശഹ്റൽ ഹറാമ വല ഹദിയ വല ഖലാഇദ് വല ആമീനൽ ബൈത്തൽ ഹറാം യബ്തഗൂന ഫളൻ മിർ റബ്ബിഹിം വരിദ്വാന. അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ച് പറയുകയാണ്, മതചിഹ്നങ്ങളെ അനാദരിക്കരുത്. അതേപോലെ പവിത്ര മാസത്തെയും കഅബയിലേക്ക് നയിക്കപ്പെടുന്ന ബലിമൃഗങ്ങളെയും, ഈ ബലിമൃഗങ്ങൾക്ക് അവർ പ്രത്യേകം അടയാളം വെച്ച് നയിക്കുമായിരുന്നു. അത് മിക്കവാറും കഴുത്തിലായിരുന്നു ബടമായി, അതേപോലെ അടയാള താലിയായി ഒക്കെ അണിയിക്കപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള ബലിമൃഗങ്ങൾ ചിലപ്പോൾ ഈ ഒട്ടയങ്ങളാണെങ്കിൽ അവരുടെ പൂഞ്ഞ മുറിച്ച് രക്തം ഒലിപ്പിക്കും. അങ്ങനെയുള്ള ബലിമൃഗങ്ങളെ ഒന്നും അനാദരിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ അവതീർണമായ ആയത്തുകളാണ്. ഏതായാലും ഇവിടെ ഈ ആയത്തിൽ കഅബത്തിങ്കലേക്ക് നയിക്കപ്പെടുന്ന ബലിമൃഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ബലിമൃഗങ്ങൾ മക്കയിലേക്ക് കൊണ്ടുവരപ്പെടും, എന്നിട്ടവിടെ അറുത്ത് മാംസവിതരണം നടത്തുന്ന അവസ്ഥ. അത് വലിയ പുണ്യാണ്. എന്നാൽ ഹജ്ജ് തമത്തുഴ് ഹജ്ജ് ഖിറാൻ ആകുമ്പോൾ ഹജ്ജിൻ്റെ അറിവിന് ഹദി എന്ന് പറയും. അത് നിർബന്ധമാണ്. ഫമൻ തമത്തഅബിൽ ഉംറത്തി ഇലൽ ഹജ്ജ് ഫമസ്തൈസറ മിനൽ ഹദി. അത് നിർബന്ധ അറവാണ്. ആ അറവ് ഒരാൾക്ക് സാധ്യമായില്ല എങ്കിൽ ഫമല്ലം യജിദ് ഫസിയാമു സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജി വസബഅത്തുൻ ഇദാ റജഅതും. മൂന്ന് ദിവസം ഹജ്ജിൻ്റെ നാളുകളിൽ നോമ്പെടുക്കുക, മടങ്ങി ഇട്ട് പിന്നെ ഏഴ് ദിവസം, അങ്ങനെ പത്ത് നോമ്പ്. തിൽക്കാശറത്തുൻ കാമില. ഇത് നിർബന്ധമായ അറവാണ് തമത്വ ആയിട്ടോ ഖിറാനായിട്ടോ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്കില്ല. എന്നാൽ ഒരാൾ ഹജ്ജ് മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉംറ മാത്രമാണ് ചെയ്യുന്നത്, അവർക്കും അറവ് നൽകാം. അത് പുണ്യമാണ്. മക്കയിൽ അറക്കുക എന്നുള്ളത് പുണ്യമാണ്. ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യുന്നവർക്ക് അറക്കാം, അതേപോലെ ഉംറ മാത്രം നിർവഹിക്കുന്നവർക്ക് ബലി അറക്കാം. അത് പുണ്യമാണ്. എന്ന് മാത്രമല്ല, പണ്ട് കാലങ്ങളിലൊക്കെ ഉംറക്ക് വരുമ്പോൾ ബലിമൃഗങ്ങളുമായി വന്ന് അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന പതിവായിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധി നടന്ന വർഷം ഉംറക്ക് വന്നപ്പോൾ ബലിമൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്ന മറ്റ് സന്ദർഭങ്ങളിലും നാല് ഉംറയാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടേതായിട്ട് ഉദ്ധരിക്കപ്പെട്ടത്. അറവ് നടത്തിയത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിർബന്ധ അറവ് അത് വേറെ, ഇത്തരം അറവുകൾ അതിൻ്റെ വിധി വേറെ. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
0: പഠന ആവശ്യത്തിന് വേണ്ടി രാജസ്ഥാനിൽ ആണ് ഉള്ളത്. ഇവിടെ അസർബാങ്ക് പള്ളിയിൽ നിന്ന് അനഫി മതിവനുസരിച്ച് അരമണിക്കൂർ കഴിഞ്ഞാണ് കൊടുക്കാറുള്ളത്. ഫോണിൽ അരമണിക്കൂർ മുമ്പാണ് കാണിക്കുന്നത്. ഏതാണ് ശരിയെന്നാണ്?
2: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് മദ്ഹബും ഒന്നുമില്ല. നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബാണ് സ്വീകരിക്കേണ്ടത്. ഇസ്ലാമികമായ കർമ്മശാസ്ത്രത്തിൽ കണ്ടുവരുന്ന വ്യത്യസ്ത വീക്ഷണഗതികളാണ് മദ്ഹബുകൾ. ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഇതല്ലാത്ത മറ്റ് ധാരാളം മദ്ഹബുകൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെയും തങ്ങൾ ഒരു ഗ്രൂപ്പായി ഭിന്നിച്ചു നിന്ന് മറ്റുള്ളവരെ എതിർക്കുകയായിരുന്നില്ല. തങ്ങൾക്ക് ലഭിച്ച പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് ഗവേഷണാത്മകമായ വിഷയങ്ങളെ ഗവേഷണം നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അവരൊക്കെ തന്നെയും പറഞ്ഞിരുന്നത് ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ഹദീസ് കണ്ടാൽ നിങ്ങൾ ആ ഹദീസിനെ സ്വീകരിക്കണം എന്നായിരുന്നു എല്ലാ ഇമാമിമാരും പറഞ്ഞത്. സ്വാഭാവികമായും ഭീക്ഷണഗതികളുണ്ടാവും. പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ശരിയായത് ഏത്, അതിലേക്ക് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ ഇമാമ് ഇതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇമാമ് പറഞ്ഞതിനെതിരായി ഖുർആനിൽ ആയത്തുണ്ടായിരുന്നാലും വ്യക്തമായ ഹദീസ് ഉണ്ടായിരുന്നാലും അവ ഞാൻ തള്ളിക്കളഞ്ഞ് എൻ്റെ ഇമാമിനെയാണ് ഞാൻ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ ആ ഇമാമിനെ തള്ളിക്കളയലാണ്. കാരണം ഇമാം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് അസ്വഹൽ ഹദീസ് ബഹുമത് ഹബി, ഹദീസ് സ്ഥിരമായി വന്നാൽ, ശരിപ്പെട്ടു വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്ന് ഇമാം ഷാഫിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അസ്ർ നമസ്കാരത്തിൽ ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലും രണ്ട് വീക്ഷണങ്ങളാണുള്ളത്. ഷാഫി മദ്ഹബിൽ അതാണ് ഏറ്റവും ശരിയായത്, ഒരു വസ്തുവിൻ്റെ നിഴൽ അത്രത്തോളം ആയിക്കഴിഞ്ഞാൽ അസ്ർ നമസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുകയായി. ഒരു വസ്തുവിൻ്റെ നിഴൽ ഒരു മീറ്റർ വലുപ്പമുള്ള ഒരു മരക്കഷ്ണം സൂര്യൻ മധ്യത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് നീങ്ങി പിന്നീട് ആ മരക്കഷ്ണത്തിൻ്റെ നീളം ഒരു മീറ്റർ ആയിക്കഴിഞ്ഞാൽ അത് അസറിൻ്റെ സമയമായി. ദുഹർ സമയം എപ്പോഴാണോ ആരംഭിക്കുന്നത് അപ്പോൾ മുതലാണ് അസർ നമസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത്. എന്നാൽ ഹനഫി മദ്ഹബിൽ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ അത്ര തന്നെയും അഥവാ ഇരട്ടിയാകുമ്പോൾ ആണ് അസർ നമസ്കാരത്തിൻ്റെ സമയമാകുക. അതിനൊക്കെ തന്നെയും അവർക്ക് അവരുടേതായ തെളിവുകളുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം അതിൽ ഷാഫി മദ്ഹബ് പറഞ്ഞ അതാണ് പ്രമാണങ്ങളോട് യോജിച്ചു നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായമായിരുന്നാലും ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായമായിരുന്നാലും അതൊന്നും തന്നെ അസർ നമസ്കാരത്തിൻ്റെ സമയം കഴിയുന്നില്ല. അസർ നമസ്കാരത്തിൻ്റെ സമയം അവസാനിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയാണ്. അതുകൊണ്ട് ഏതൊരു പള്ളിയാണോ തനിക്ക് അടുത്തുള്ളത് ആ പള്ളിയിൽ അസർ നമസ്കാരത്തിൻ്റെ സമയത്താണ് അഥവാ പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ജമാഅത്തായി നമസ്കാരം നടക്കുന്നുവെങ്കിൽ ആ ഒരു ജമാഅത്തിൽ പങ്കെടുക്കുക എന്നതിനാണ് അവിടെയൊക്കെ പ്രാമുഖ്യം നൽകേണ്ടത്. അസർ നമസ്കാരത്തിൻ്റെ സമയത്താണ് നിർവഹിക്കുന്നത് എങ്കിൽ ആ വിഷയത്തിൽ ഏതായിരുന്നാലും ഭർത്താവ് ഹനഫിയായി അല്ലെങ്കിൽ ഭർത്താവ് ഷാഫിഈയായി ഭാര്യ ഹനഫിയായി ഭാര്യ ഷാഫിഈയായി ഇതൊക്കെ പരസ്പരം കടിച്ചു കീറാനുള്ള ചില മാനദണ്ഡങ്ങളായി പരിഗണിക്കരുത്. പ്രമാണങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത.
0: ഒരു സ്ത്രീക്ക് ആർത്തവ സമയത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നാണ്.
2: ഏതൊരു സാധാരണക്കാരനും അറിയുന്ന കാര്യമാണല്ലോ, ഏത് വിഭാഗത്തിൻ്റെയാകട്ടെ മദ്രസയിൽ പഠിച്ചിറങ്ങിയ ആളുകൾക്കറിയാം ആർത്തവമുണ്ടാകുമ്പോൾ നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. അവിടെ നമസ്കാരം പാടില്ല, ഖുർആൻ സ്പർശിക്കുവാൻ പാടില്ല, നോമ്പനുഷ്ഠിക്കുവാൻ പാടില്ല, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ്. അതല്ലാതെ ഒരു മദ്രസയിലും ആർത്തവമുള്ള സ്ത്രീക്ക് മയ്യത്ത് കുളിപ്പിക്കുവാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലും ഇങ്ങനൊരു വിലക്ക് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല.
0: കളർ പർദ്ദ ധരിക്കാൻ പറ്റുമോ?
3: പർദ്ദകളൊക്കെ കറുപ്പായിരിക്കണമെന്നുള്ള ഷർത്ത് ഇസ്ലാമിലില്ല. പൂർവികർ സച്ചരിതർ കറുപ്പല്ലാത്ത കളറും ധരിച്ചിട്ടുണ്ട്. പക്ഷെ ധരിക്കുന്ന പർദ്ദ അത് നേർത്ത് ആ പർദ്ദക്കുള്ളിലുള്ളതിനെ പുറം കാണിക്കുന്ന രീതിയിലാകാൻ പാടുള്ളതല്ല, കട്ടിയുള്ളതായിരിക്കണം. ഇടുങ്ങി ശരീരാവയവങ്ങളെ മുഴപ്പിച്ച് കാണിക്കും വിധം ടൈറ്റായതാകാൻ പാടുള്ളതല്ല. പിന്നെ ഈ ഷുഹ്റത്തിൻ്റെ ഡ്രസ്സാവരുത് എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവർക്കിടയിൽ വിളിച്ചറിയിക്കും വിധം, താൻ പ്രസിദ്ധയാകും വിധം, മറ്റൊരാൾക്ക് പരദൂഷണത്തിന് താൻ വിധേയയാകും വിധമുള്ള ലിബാസ് ഷുഹ്റ എന്ന് പറയും. താൻ എല്ലാവരുടെയും ഒരു നോട്ടപ്പുള്ളിയാവുക, താൻ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുക, ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കലാകാൻ പാടില്ല. ലിബാസ് ഷുഹ്റാപകടാണ്. ഇതൊക്കെയാണ് ഇസ്ലാമിൽ സ്ത്രീകളുടെ ജിൽബാബിൻ്റെ അല്ലെങ്കിൽ പർദ്ദയുടെ അബായയുടെ പ്രത്യേകത. കളറ് കറുപ്പായി കളണമെന്നുള്ള ഒരു ഷർത്തുമില്ല, അല്ലാഹു തആല ആണ്.
0: മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഹജ്ജും ഉംറയും ചെയ്യാം എന്ന് പറയുന്നു, രണ്ടും കർമ്മങ്ങളല്ലേ? എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം? അതുപോലെ മരണപ്പെട്ടയാൾക്ക് നോമ്പ് നോറ്റു വീട്ടാൻ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നോറ്റു വീട്ടാൻ കഴിയുമോ എന്നാണ്.
4: ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി തൻ്റെ ബന്ധുക്കൾക്കും അനന്തരാവകാശികൾക്കുമൊക്കെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ നടത്തിയ ചർച്ചകളിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ അത് മയ്യത്തിനു വേണ്ടി മയ്യത്തിൻ്റെ ബന്ധുക്കൾക്കാകാമെന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതുമാണ് ആ വിഷയത്തിലെ ശരിയായ നിലപാട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ നബിയുടെ കൂടെ ജീവിച്ച മരണപ്പെട്ടുപോയ സഹാബിമാർക്ക് വേണ്ടി അവരുടെ മക്കൾ ഹജ്ജ് ചെയ്തതും നബി അത് അംഗീകരിച്ചതും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ തന്നെ നേർച്ചയാക്കിയ നോമ്പ് അത് നോറ്റുവീട്ടുന്നതിനു മുമ്പ് ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ നേർച്ചയുടെ ഭാഗമായ നോമ്പ് നോറ്റുവീട്ടുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നോറ്റുവീട്ടുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതല്ലാത്ത ഖുർആൻ പാരായണം, അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി കൂലി കിട്ടാൻ വേണ്ടി മയ്യത്ത് നിസ്കാരമല്ലാത്ത മറ്റു നിസ്കാരങ്ങൾ നിർവഹിക്കൽ, ഇതൊന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വരാത്തതുകൊണ്ടുതന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായി ഖുർആൻ പാരായണം നടത്തുകയോ അവർക്ക് വേണ്ടി പ്രത്യേകം കൂലി കിട്ടട്ടെ എന്നുള്ള രൂപത്തിലുള്ള നിസ്കാരങ്ങൾ നടത്തുകയോ മറ്റു ദിക്റുകൾ ഓതിക്കൊണ്ട് മറ്റു ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അതിൻ്റെ പ്രതിഫലം മയ്യത്തിനു വേണ്ടി ഹദിയ ചെയ്യുകയോ ഒന്നും ചെയ്യുന്ന രീതി നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേർച്ചയാക്കിയ നോമ്പുണ്ടായിരുന്നു, ആ നോമ്പ് നോറ്റുവീട്ടാൻ കഴിയുന്നതിന് മുമ്പാണ് ഒരാൾ മരണപ്പെട്ടത് എങ്കിൽ സ്വാഭാവികമാണ് അത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അടുത്ത ആളുകളോ അത് നോറ്റുവീട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജീവിതകാലത്ത് ഹജ്ജ് ചെയ്യുവാനും മറ്റുമൊക്കെ സാഹചര്യമുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയ വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അനന്തരം ചെയ്യപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനുള്ള കടമെന്നുള്ള നിലക്ക് ആ സ്വത്തിൽ നിന്നും ഹജ്ജ് ചെയ്യുകയും അത് വീട്ടുകയും ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ മക്കൾ സ്വന്തം നിലക്ക് തന്നെ ഹജ്ജ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ മറ്റൊരാളെ ഹജ്ജിന് പറഞ്ഞയച്ച് അതിൻ്റെ കൂലി തൻ്റെ മരണപ്പെട്ടുപോയ ബന്ധുവിന് വേണ്ടി ഹദിയ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്താൽ അതൊക്കെ സാധുവാണ് എന്നത് പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പാരായണം പാടില്ല എന്നും മറ്റുള്ളത് പറ്റുമെന്നുമൊക്കെ പറയാനുള്ള കാരണം. അല്ലാഹു അഅലം.
5: മാഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
6: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യസംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
7: പീസ് റേഡിയോ. Tune to reality.
8: പീസ് റേഡിയോയിൽ അടുത്തതായി സ്വരം. കണ്ണടച്ചുറങ്ങൂ വേഗം. ഈ വരികൾക്ക് ഈണം നൽകിയതാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്.

0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

തന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.

0: السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد. മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ബലിപെരുന്നാൾ സുദിനത്തിൽ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി പീസ് റേഡിയോ വളരെ പ്ലാനിങ്ങോടുകൂടി ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയും അതിനെ വളരെ ഏറെ ആവേശത്തോടുകൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയും ചെയ്തതിൻ്റെ ഒരു പ്രതിഫലനമാണ് ബലിപെരുന്നാൾ സുദിനം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും അന്നേ ദിവസം നമ്മുടെ കൊച്ചു കൂട്ടുകാർ അയച്ചു തന്ന പ്രോഗ്രാമുകൾ നമ്മൾക്ക് കോർത്തിണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റാർ ക്വസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം അന്ന് നമ്മൾക്ക് ആ ദിവസത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അപ്പുറം പ്രോഗ്രാമുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഏറ്റവും മനോഹരങ്ങളായ പ്രോഗ്രാമുകൾ നമ്മൾ വീണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയ ഒരു അധ്യായം രചിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൽ ഞാൻ നിങ്ങളോടൊപ്പം ജൗഹർ ഒഴുകൂർ, എൻ്റെ കൂടെ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും
1: മുഹമ്മദ് ഷാമിൽ ചുങ്കത്തറ.
0: അപ്പോൾ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ഈ സ്റ്റാർ ക്വസ്റ്റിനൊക്കെ എൻട്രികൾ അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഒരു പ്രസംഗമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എങ്കിൽ അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു പ്രസംഗം അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ തുടക്കം നന്നാക്കുക, അതുപോലെ തന്നെ അതിലെ കണ്ടൻറ് നന്നാക്കുക, അതിൻ്റെ അവസാനിപ്പിക്കൽ നന്നാക്കുക എന്നുള്ള മൂന്ന് സ്റ്റെപ്പുകൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടാതെ നമ്മൾ ഒരു പ്രസംഗം അവതരിപ്പിക്കുന്ന സമയത്ത് ചില സൗണ്ട് മോഡുലേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില സമയത്ത് നമ്മൾ ശബ്ദം ഉയർത്തി പറയേണ്ടി വരും. ചില സമയത്ത് നമ്മുടെ മുഖഭാവം ആ ഒരു ടോപ്പിക്കിനോട് നീതി പുലർത്തുന്ന രൂപത്തിൽ ആകേണ്ടി വരും. ചില സമയത്ത് നമ്മൾ ശബ്ദം താഴ്ത്തി പറയേണ്ടി വരും. അത് സന്ദർഭത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ മോഡുലേഷനുകൾ മാറ്റി പറയാൻ നമ്മുടെ ഓരോ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആദ്യമായി സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പാട്ട് പാടുന്ന സമയത്താണെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഒരു പാട്ട് പഠിക്കുന്നത് യഥാർത്ഥ സ്രോതസ്സിൽ നിന്നാവുക. ഇപ്പോൾ ചില മാപ്പിളപ്പാട്ടുകളൊക്കെ പഠിക്കുന്ന സമയത്ത്, ഒരു ഇസ്ലാമിക ഗാനമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അത് ഒരു തവണ കേട്ട് പിന്നെ നമ്മുടെ ഒരു രീതിയിലേക്ക് മാറ്റാതെ ആ ഒരു പാട്ടിൻ്റെ ഒറിജിനൽ ട്യൂൺ എന്താണോ, ആ ഒരു പാട്ടിൻ്റെ കറക്റ്റ് വോയിസ് എങ്ങനെയാണോ വരുന്നത്, ആ രൂപത്തിലൊക്കെ പാടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ നന്നായി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം തന്നെ അയക്കുന്ന സമയത്ത് നമ്മൾക്ക് ചുറ്റുമുള്ള നോയിസുകൾ, മറ്റു പുറമെ നിന്നുള്ള ശബ്ദങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരു റൂമിൽ നിൽക്കുകയാണ് എങ്കിൽ നമ്മുടെ വീടിൻ്റെ പുറത്തെ റോഡിലൂടെ പോകുന്ന ഒരു വാഹനത്തിൻ്റെ ശബ്ദം നമ്മുടെ മൊബൈലിലേക്ക്, നമ്മുടെ റൂമിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് എന്ത് നമ്മൾ ഉറപ്പിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനിയന്മാരും അനിയത്തിമാരുമായ ഒരുപാട് കുട്ടികളുണ്ടാകും, അവരുടെയൊക്കെ ശബ്ദങ്ങൾ നമ്മുടെ പാട്ടിൻ്റെ കൂടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല എന്നെന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.
1: ഓക്കെ, നമ്മുടെ ഈ പ്രോഗ്രാമിനെ, ഈ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഓഫീസൊക്കെ കേൾക്കാറുണ്ട്, പെരുന്നാളിന് ശേഷം ഈ ഒരു ദിവസം വരെ ധാരാളം കോളുകൾ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങളെ പ്രോഗ്രാം അതോടൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു വരും. അത് പിസോഡ് വെറുതെ പറയണതല്ല, അത് വരും എന്ന് പറഞ്ഞാൽ അത് വരും.
0: അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു മറുപടിയാണ്.
1: അതെ,
0: അതിലൊരു അവസാനത്തെ എപ്പിസോഡാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾക്ക് എത്ര പേരുണ്ട് ബാക്കി?
1: ബാക്കി 3 പേരാണ് നമ്മോടൊപ്പം ഉള്ളത്.
0: യെസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ, സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ആരാണ് ആദ്യമായി ചേരുന്നത്?
1: ഒന്നാമതായി നമ്മോടൊപ്പം ഉള്ളത് നൗറ അബ്ദുഷുക്കൂർ.
0: യെസ്, നൗറ അബ്ദുഷുക്കൂർ
1: 3 വയസ്സുകാരിയാണ് നമ്മളെ നൗറ, നൗറ മോള്. മാഷാല്ലാ. അപ്പോൾ ഒരു സോങ് ആയിട്ടാണ് നമ്മളെ നൗറ മോള് വരുന്നത്. നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം.
0: ഇൻഷാ അല്ലാഹ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

ണി ചേരുന്ന കലാപമല്ലത് ഖുർആൻ.

0: വാലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നൗറ അബ്ദുശ്ശുക്കൂറിൻ്റെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. ഇതൊരു യൂട്യൂബിൽ നിന്നൊക്കെ കേട്ട് പഠിച്ചില്ലേ?
2: യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വീഡിയോകൾ കണ്ടിട്ടോ കേട്ട് പഠിച്ചതായിരിക്കും.
1: മാഷാ അല്ലാ, വളരെ മനോഹരമായിട്ട്. ഇതിലിപ്പോ എന്താ വെച്ചാൽ വേറെ ആഡിങ്സ് ഒന്നും ആരും കൊടുത്തിട്ടില്ല തോന്നുന്നുണ്ട് അല്ലേ? നല്ല മനോഹരമായിട്ട് മോള് സ്വയം പഠിച്ചു അല്ലേ?
2: 3 വയസ്സല്ലേ?
1: യെസ്, മാഷാ അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കൂടുതൽ എന്താ പറയാ,
2: പവർ അല്ലേ? ഒരു ബാക്കിലെ ആ ഒരു നോയ്സും കൂടി ഒന്ന് ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ മാഷാ അല്ലാ ഉഷാറായിട്ടുണ്ട്.
1: അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കുട്ടികൾ ഓർത്തിരിക്കുക, അത് അതേപോലെ തന്നെ പാടാൻ പറ്റുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിന് ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്ലാമികപരമായി ഉപയോഗിക്കാൻ നമ്മുടെ നൗറമ്മോൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരാളിലേക്ക് പോയാലോ.
2: അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് മുസ്ലിമ അബ്ദുശ്ശുക്കൂർ.
1: യെസ്,
2: മുസ്ലിമ മോളാണ് നമ്മോടൊപ്പം ഉള്ളത്. അത് 3 മൂന്നാം ക്ലാസ്സുകാരിയാണ്.
1: യെസ്, നേരത്തെ 3 വയസ്സുകാരിയാണ്.
2: 3 വയസ്സുകാരിയാണ്,
1: ഇപ്പോ 3ാം ക്ലാസ്സുകാരിയാണ്.
2: ഓക്കേ,
1: അങ്ങനെയാണെങ്കിൽ ഒരു മലയാള ഗാനം കേൾക്കാം.
2: ഇൻഷാ
1: അള്ളാ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. നൗറ അബ്ദുശുക്കൂർ, മുസ്ലിമ അബ്ദുശുക്കൂർ രണ്ടു പേരും ഈ അവസാനത്തെ എപ്പിസോഡ് തൂക്കിയെടുത്തു അല്ലേ?
2: അതെ, അങ്ങനെ തന്നെ പറയാം,
1: തന്നെ പറയണം. കാരണം നേരത്തെ മനോഹരമായ ഒരു ഗാനം ഇപ്പോൾ ആകാശം പോലെ വിശാലം എന്ന് പറയുന്ന വളരെ വളരെ വളരെ അർത്ഥവത്തായ അല്ലേ, കൊച്ചുകൂട്ടുകാർക്കൊക്കെ പെട്ടെന്ന് പാടി പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള
2: ശബ്ദം എടുത്തു പറയേണ്ട ഒരു കാര്യം,
1: മോനെ
2: അടിപൊളി ശബ്ദം.
1: നമ്മുടെ രണ്ടുപേരും നൗറയും മുസ്ലിമയും വളരെ മനോഹരമായിട്ടാണ് ആ വോയിസിൽ ആ ക്യൂട്ട്നെസ് നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ഈ ഒരു പാട്ടൊക്കെ ഇങ്ങനെ നമ്മൾ സാധാരണ മദ്രസയിലൊക്കെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ സെലക്ട് ചെയ്യുന്ന ഒരു പാട്ടും കൂടെയുണ്ട്. കാരണം കുട്ടികൾക്ക് അത് അതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാകും, അതുപോലെ തന്നെ പെട്ടെന്ന്
2: ആ ഒരു പാട്ട് കുട്ടികളിൽ നിന്ന് കേൾക്കും, വേറെ രസമാണ്.
1: യെസ്, അത് ഈ ഒരു പാട്ടിന്റെ ഒറിജിനൽ പാട്ട് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ രസം തോന്നും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുസ്ലിമയുടെ ശബ്ദത്തിൽ കേട്ടപ്പോ
2: ഒന്നുകൂടെ നമുക്ക് രസം കൂടിയേ.
1: ആ യെസ്, അതായത് ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു ഫീലാണ് നമ്മൾക്ക് ഈ ഒരു സമയത്ത് നമുക്ക്.
2: നമുക്കൊരു അവസാനത്തെ ഈയൊരു പെരുന്നാളിന്റെ അല്ലേ, പെരുന്നാളിന് അന്ന് അയച്ച ആ പ്രോഗ്രാമിന്റെ എൻഡ് ഇപ്പോഴാണ് എന്നാണ് നമുക്കുന്നത് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്.
1: ഓക്കെ, അതെ, ഈ ഒരു എപ്പിസോഡിന് വേറെ പ്രത്യേകത ഉണ്ട്. ഈ ഒരു എപ്പിസോഡ് കൊണ്ടുപോയത് മൂന്ന് അബ്ദുശുക്കൂർമാരാണ്. ആ പേര് നോക്കാം നമുക്ക്. ഒന്ന് നൗറ അബ്ദുശുക്കൂർ, രണ്ട് മുസ്ലിമ അബ്ദുശുക്കൂർ, അപ്പൊ ഈ അബ്ദുശുക്കൂർ ഒരു ഭാഗ്യം ചെയ്ത മനുഷ്യൻ. അപ്പൊ ആറാം ക്ലാസ്സിലുള്ള ഒരു കൊച്ചു കൂട്ടുകാരിയാണ് അസ്ലഹ അബ്ദുശുക്കൂർ. അവരുടെ ഒരു മലയാള ഗാനവും കൂടെ കേൾക്കാം. ഇവര് മൂന്ന് പേരും പാട്ട് ഫാമിലിയാണ്. എന്ത് ഫാമിലി?
2: പാട്ട് ഫാമിലി.
1: പാട്ട് ഫാമിലിയിൽപ്പെട്ട മൂന്ന് അബ്ദുശുക്കൂർമാര് വരാൻ പോവാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇതൊരു സംഘഗാനമായിട്ട് അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ഒന്നുകൂടെ രസമുണ്ടാകുമായിരുന്നു.
2: അടുത്തത് വരും, അവർക്ക് ഇനി നമ്മൾ ധാരാളം കൊടുക്കുന്നുണ്ടല്ലോ,
1: അവസരം കൊടുക്കുന്നുണ്ട്.
2: അപ്പോ കേട്ട് നോക്കാം നമുക്ക്.
1: നൗറക്ക് ശേഷം, മുസ്ലിമക്ക് ശേഷം വരുന്നു അസ്ലഹ അബ്ദുശുക്കൂർ. കേൾക്കാം നമുക്ക് മലയാള ഗാനം.
0: വഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മാഷാല്ലാ മാഷാല്ലാ. ഈ ഒരു പാട്ടിന് ഒരു ഓർഡർ ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോ. അതായത് നമ്മുടെ അസ്ലഹ പാടിയത് തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ്. അപ്പൊ ഈ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് നിർബന്ധമായിട്ട് കിട്ടേണ്ട ഒരു സംഗതിയാണെന്ത്? സ്വർഗം. അതാണ് ആര് ചോദിച്ചത്? നമ്മുടെ മുസ്ലിം ചോദിച്ചത്. പിന്നെ അതിനുശേഷം നമ്മുടെ നൗറമോള് പാടിയത് അതുമായി ബന്ധപ്പെട്ട്
1: ഒരാളോട് ചോദിക്കണല്ലോ.
0: അതെ, അതായത് ഈ ഒരു അതായത് സ്വർഗം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇസ്ലാമിന്റെ ദാവത്ത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച ഒരു ഗാനമായിരുന്നു നൗറയുടേത്. ഏതായിരുന്നാലും നമ്മുടെ അബ്ദു ശുക്കൂറിന്റെ മക്കളായ നൗറയും മുസ്ലിമയും അസ്ലഹയും
1: ഒറ്റ വാപ്പാന മക്കളിൽ നിന്ന് ഈ ഒരു എപ്പിസോഡ് നമ്മൾ പൂർത്തിയാക്കി.
0: യെസ്. അപ്പൊ ഏതായിരുന്നാലും വളരെ മനോഹരമായ ഒരു എപ്പിസോഡായിരുന്നു. ഇതിൽ നമ്മൾക്ക് മൂന്ന് ഗാനങ്ങൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കൂടുതൽ അവസരങ്ങളിൽ പീസ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കാൻ അള്ളാഹു കൊടുത്തൊരു കഴിവിനെ യഥാർത്ഥ ഇസ്ലാമിൽ നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ അല്ലേ. ഇപ്പം നമ്മൾക്ക് കാണാറുണ്ട് നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുന്ന കുട്ടികൾ ആദ്യമൊക്കെ ഒരു ഇസ്ലാമിക് ടച്ച് ഉണ്ടാകുമെങ്കിലും പിന്നീട് അതെന്ത് ചെയ്യും, ഒരു മോശം രീതിയിലേക്ക് മാറിപ്പോകുന്ന ഒരവസരം ഉണ്ടാവാറുണ്ട്. നമ്മൾ അതെന്ത് ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പം അതിലേക്കൊന്നും പോകാതെ റേഡിയോ അതുപോലെ തന്നെ ഇസ്ലാമികപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇനി ചിലപ്പോൾ ഈ പാട്ട് പാടുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, പാട്ട് എഴുതാനുള്ള കഴിവും കൂടെ ഓൾറെഡി ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ നല്ല രൂപത്തിൽ എഴുതാനും പറയാനും പാടാനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഞാൻ നേരത്തെ ഈ പാട്ടിൻ്റെ ശൈലി പറഞ്ഞല്ലോ, അതിൽ മാതൃകയാണ് ഈ മൂന്ന് പാട്ടുകളും. കാരണം എന്താ വെച്ചാൽ ഏകദേശം ആ ഒരു ഒറിജിനൽ സോങ്ങിനോട് നീതി പുലർത്തുന്ന രൂപത്തിൽ മൂന്നാളുകളും നിന്നിട്ടുണ്ട്. അതിൽ ആ നമ്മൾ നെട്ടിച്ച് കളഞ്ഞ നമ്മളെ മൂന്ന് വയസ്സുകാരിയാണ് നമ്മുടെ നൗറമോള്. നൗറമോള് എന്താ വെച്ചാൽ ആ ഒരു പാട്ടിനെ കറക്റ്റാക്കി, അതായത് അവക്ക് ബ്രീത്ത് കിട്ടുന്നതിൻ്റെ മാക്സിമം അവർ ബ്രീത്ത് എടുത്ത് എന്നിട്ട് ആ ഒരു പാട്ട് എന്ത് ചെയ്തു. അങ്ങനെയുള്ള ചെറിയ ഒരു പ്രശ്നം മാത്രമേ ആ ഒരു പാട്ടിലൊക്കെ ഉള്ളൂ. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സഹോദരന് അല്ലെ മൂന്ന് മക്കൾ അള്ളാഹു ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. അവരെ നല്ല രൂപത്തിൽ വളർത്തി സ്വർഗം നേടുന്നവരിൽ അല്ലെ ഈ സഹോദരനെയും അവരുടെ സഹധർമ്മിണിയെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പീസ് റേഡിയോ സംരംഭത്തിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു സംരംഭം മുന്നോട്ട് പോകാൻ മാനസികമായിട്ട് ശാരീരികമായിട്ട് പ്രാർത്ഥനകളിലൂടെ അല്ലേ അവരുടെ ഫിസിക്കൽ എഫേർട്ടിലൂടെ ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഒരുപാട് അല്ലേ നമ്മളറിയാത്ത നമ്മൾ കാണാത്ത നമ്മൾ കേൾക്കാത്ത ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സഹകരിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ടീം അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് പെരുന്നാൾ സൂര്യത്തിൽ നമ്മൾക്ക് ഇറക്കാൻ കഴിയാതെ പോയ ഈ ഒരു എപ്പിസോഡ് ഇത്രയും മനോഹരമാക്കി അവതരിപ്പിച്ച എല്ലാ മക്കൾക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും കൂടുതൽ കൂടുതൽ സമയങ്ങളിൽ പീസ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അവസാനിപ്പിച്ചാലോ.
1: ഓക്കെ,
0: ഇൻഷാ അല്ലാ ഇനിയും പീസ് റേഡിയോ നിങ്ങളുമായിട്ട് സംവദിക്കും, നിങ്ങളിലേക്ക് ആഡുകളുമായിട്ട് വരും. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് പുറത്തെടുക്കാൻ സ്റ്റാർ കോസ്റ്റിലൂടെ, ഈ മദ്രസയിലൂടെ, പൂമരത്തണലിലൂടെ, പീസ് റേഡിയോ ടെലികിസിലൂടെ ഒക്കെ നിങ്ങളുടെ ബെസ്റ്റ് പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനൊക്കെയുള്ള തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി, ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരു ചെറിയ കഥയാണ്. കഥ എന്ന് പറയുമ്പോൾ മുമ്പെപ്പോഴോ കേട്ടൊരു ഓർമ്മയിൽ നിന്നുള്ള കഥയാണ്. ഒരു ജീവശാസ്ത്രം ബയോളജി പഠിപ്പിക്കുന്ന അധ്യാപകൻ ക്ലാസ്സിലേക്കൊരു പ്യൂപ്പയുമായിട്ട് കടന്നു വന്നു. അങ്ങനെ കുട്ടികളെല്ലാവരും ആകാംക്ഷയോടുകൂടി ആ പ്യൂപ്പ അങ്ങനെ വിരിയുന്നതും അതിൽ നിന്നും ചിത്രശലഭം ഉണ്ടാകുന്നതും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവച്ച് അധ്യാപകൻ കുറച്ച് എന്തൊരാവശ്യം വന്നപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വരാം എന്ന് വന്ന് പറഞ്ഞ് ഒന്ന് പുറത്തേക്കാണ്ട് അധ്യാപകൻ ഇറങ്ങിയ സമയത്ത് കുട്ടികൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ഇതിങ്ങനെ വിരിയുന്നതും അല്പസമയം ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഇങ്ങനെ പൊട്ടി ശലഭത്തിന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ എന്ത് ചെയ്യും, അത് പുറത്തേക്ക് വരും, പൊട്ടും. അപ്പോൾ അത് അതിങ്ങനെ കണ്ടപ്പോൾ അതിൽ കൂടെ നിൽക്കുന്നൊരു കുട്ടി ഇങ്ങനെ വല്ലാത്ത മനഃപ്രയാസം, ഇത്ര കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അപ്പം എന്തെന്ന് വെച്ചാൽ ഈ കുട്ടി ചെന്നിട്ട് ഈ പ്യൂപ്പ് എന്ത് ചെയ്തു, അവന് പൊട്ടിച്ചു കൊടുത്തു. പൊട്ടിച്ചു കൊടുത്തോടുകൂടി ശലഭം ഫ്രീ ആയല്ലോ. ശലഭം ഫ്രീ ആയി പുറത്തേക്ക് വന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ആ ശലഭം അവിടെ ചത്തു വീഴാണ്. ഇത് കണ്ടോടൊരു കുട്ടി ആകെ കരച്ചിൽ വന്ന് ആകെ സങ്കടപ്പെട്ടു. അപ്പോൾ അപ്പോഴാണ് അധ്യാപകനെ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചു ചോദിച്ചു. കുട്ടിയോട് പറഞ്ഞു, കുട്ടി പറഞ്ഞു ഞാനങ്ങനെ ആ ശലഭം കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് പൊട്ടിച്ചു കൊടുത്താണ് അറിഞ്ഞു. അപ്പോൾ അധ്യാപകൻ തിരിച്ചു പറഞ്ഞു മറുപടി എന്താ

0: അവസ്ഥയൊക്കെ മോൾഡ് ചെയ്തെടുക്കാൻ, അത് അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കാൻ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നഷ്ടപ്പെട്ടു പോകും. അത് പലപ്പോഴും അത്തരത്തിലുള്ളൊരു പ്രയാസങ്ങൾ നമുക്ക് പലപ്പോഴും പിന്നെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്.
1: ഈ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ സഹായിക്കാനുള്ള ഒരു മനസ്സ് എന്നുള്ളത് അത് നമ്മൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ചില സഹായിക്കലുകൾ, സ്ഥിരമായ സഹായിക്കലുകൾ, അതിനെയാണ് നമ്മൾ ശ്രദ്ധാപൂർവം കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത്, ഒരു കരടിയും ആ കരടിയുടെ കുട്ടിയും കൂടി ഈ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഒരു മലഞ്ചെരുവിൽ അവരിങ്ങനെ നടന്നു വരികയാണ്. നടന്നു വന്ന് ആ മലഞ്ചെരുവിൻ്റെ ഒരു ചെരുവിലൂടെ ഇങ്ങനെ ആ അമ്മക്കരടി നടന്ന് നടന്ന് ഇങ്ങനെ കയറിയിട്ട് മുകളിലേക്ക് കയറിപ്പോയി. കുട്ടി ഇങ്ങനെ ഇങ്ങനെ അതേ അമ്മയെ നടന്ന് അതേ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോയി. പക്ഷേ കുട്ടി താഴേക്ക് വീണു, താഴേക്ക് ഓരോ തവണ താഴേക്ക് വീഴും, വീണ്ടും മുകളിലേക്ക് കയറും, വീണ്ടും അങ്ങനെ ആ മഞ്ഞിലുരസി അതിങ്ങനെ താഴേക്ക് വീഴും. അപ്പോൾ അമ്മക്കരടി മുകളിൽ നിന്ന് ഇതൊക്കെ നോക്കി നിൽക്കണം. താഴ്ത്തിറങ്ങി വരണില്ല, തോളിൽ കയറ്റണില്ല, തള്ളിക്കൊടുക്കണില്ല. ആ കുട്ടി കണ്ടാൽ തന്നെ നമുക്ക് തോന്നും, എന്താ ഇപ്പം ഈ കുട്ടി, ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടീനെ ഒന്ന് താഴ്ത്തിറങ്ങി കൊണ്ടുപോയിക്കൂടെ. പക്ഷെ കൊണ്ടുപോകണില്ല, അതിങ്ങനെ പരിശീലിച്ച് പരിശീലിച്ച് മുകളിലേക്കത് എത്തണം. പലപ്പോഴും ഈ ചെറിയ കുട്ടികളെ വളർത്തുന്ന രംഗത്ത് രക്ഷിതാക്കൾക്കും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് അവർ സ്വന്തമായി ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ അനാവശ്യമായി സഹായിക്കുക. സ്വാഭാവികമായും അവരുടെ ജീവിതത്തിൽ അത്തരം പ്രതിസന്ധികൾ അനുഭവിക്കാനുള്ള ഈ പ്രതിസന്ധി പറഞ്ഞാൽ ഇതല്ല, വലിയ ജീവൽ പ്രതിസന്ധികൾ സംഭവിക്കാനുണ്ട്. അപ്പോൾ നിസ്സാരമായ ചെറിയ കാര്യങ്ങളിൽ നിരന്തരമായ സഹായങ്ങൾ കൊടുത്ത് അവർക്കത് സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കുള്ള സഹായങ്ങൾ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം.
0: പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ മക്കള് നടക്കാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ അവർ വീഴും, പക്ഷേ നമ്മൾ ആരും ചെയ്യാറില്ല, അത് ശ്രദ്ധിക്കാറില്ല. വീണ്ടും നടക്കാൻ അത് വീഴും, പിന്നെ നീച്ച് നടക്കും, വീണ്ടും വീണ്ടും അതാണല്ലോ അവർ ചെയ്യാറുള്ളത്. പക്ഷേ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിലേക്ക് വരുമ്പോൾ ഈവൻ നമ്മുടെ വസ്ത്രം ഒന്ന് എന്ത് ചോദിച്ചാൽ അതുപോലും അതിൻ്റെ വിഷയത്തിൽ പോലും ഇപ്പോൾ എല്ലാം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തരുന്നൊരു സംവിധാനം ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലെ രക്ഷിതാക്കൾ കാണാൻ സാധിക്കും. കാരണം അവർ പലപ്പോഴും ഓവർ കെയറിങ് ആണ്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നോക്കിക്കാണണം. സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ ടാസ്കുകൾ അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് അവരുടെ ഉള്ളിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം. അപ്പോൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതായത് ഒരു പ്രശ്നം മുമ്പിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു എന്നൊരു രീതിയുണ്ട്. ആ രീതി കുട്ടി തന്നെ ആർജിച്ചെടുക്കേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് ഇന്ന പ്രശ്നം വരുമ്പോൾ അതിങ്ങനെ ചെയ്താൽ ഒരു അത് കുട്ടീൻ്റെ ഉള്ളിൽ നിന്ന് താനെ തോന്നേണ്ടുന്ന ഒരു ഐഡിയ. പക്ഷേ നമ്മളതിങ്ങനെ ഓരോന്നും പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറും എന്നുള്ളത് തന്നെയാണ്.
1: ഈ പ്രതിസന്ധികളെ ഗൗരവമായി കാണുക എന്നുള്ളത് ആവശ്യമുള്ളതാണ്. പക്ഷേ അത് ഗൗരവമായി കാണണം, ഇപ്പോൾ ഇതിൽ സഹായിക്കേണ്ട, സപ്പോർട്ട് ചെയ്യണ്ട എന്നൊന്നും ഈ സംസാരത്തിലോ ഈ വീഡിയോയിലോ ഈ പറഞ്ഞ കാര്യങ്ങളിലോ ഒന്നുമില്ല. സഹായിക്കാനാണ് വേണ്ടത്. പക്ഷേ സഹായിക്കുന്നത് ഒരു ഉപദ്രവമായി മാറുമോ, നാശത്തിലേക്ക് തന്നെ വഴി നടത്തുമോ എന്നതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഒരാളെ നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ കുറച്ച് പ്രയാസപ്പെട്ട് നന്നാവട്ടെ എന്ന് വിചാരിക്കണം എന്നല്ല. ഒരാളെ ഏത് വിഷയത്തിലാണോ നമ്മൾ സഹായിക്കുന്നത് ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകുന്നതാണ്. വസ്ത്രമില്ലാതെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരാൾക്ക്, ഭക്ഷണം കിട്ടാത്ത ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ അള്ളാഹു പരലോകത്ത് ഭക്ഷണം കൊടുക്കും. ഇപ്പോൾ ദുനിയാവിൽ ഒരാൾക്ക് ഷെൽട്ടർ ഒരുക്കിയാൽ, ഒരു താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയാൽ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് അതിനുള്ള അവസരം കൊടുക്കും, തണൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പറയുന്നത് പോലെ ഓരോന്നിനും അതേ രൂപത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകും. അപ്പോൾ സഹായിക്കാനുള്ള മനസ്സ് തീർച്ചയായും നമുക്കുണ്ടാകണം. പക്ഷേ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് ട്രെയിനിങ്ങിന് വേണ്ടിയായിരിക്കും. ആ ട്രെയിനിങ്ങിനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് എന്നത് മാത്രമാണ് ഇത് പറഞ്ഞതിൻ്റെ ചുരുക്കം.
0: സിമ്പതി അല്ല, എമ്പതിയാണ് വേണ്ടത് അല്ലേ. എപ്പോഴും സിമ്പതി നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എല്ലാവരോടും തോന്നാറുണ്ട്. പക്ഷെ ആ സിമ്പതിയിൽ നിന്ന് നമ്മൾ അവരെ സഹായിക്കാന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര പ്രയാസത്തിലേക്ക് എത്തിച്ചേരും. എന്നാൽ എമ്പതിയാണ്, എമ്പതി ചില നമ്മൾ ചെറിയ സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുക, ചെയ്തു

0: നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവരുടെ സ്വയം ചെയ്യുന്ന രൂപത്തിലേക്ക്, ഇപ്പോൾ സ്വന്തം ഡ്രസ്സ് പോലും എന്തു ചോദിച്ചാൽ കൃത്യമായിട്ട് എടുത്തു വെക്കാൻ സാധിക്കാത്തൊരു മുതിർന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ച് അത് അവൻ്റെ ജീവിതത്തിൽ തന്നെ അടുക്കും ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കാരണം എല്ലാം ചെയ്തു കൊടുത്ത് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ്.
1: ഈ കുട്ടികൾക്ക് ബോറടി മാറ്റാൻ എന്ന് പറഞ്ഞ് പലപ്പോഴും രക്ഷിതാക്കൾ മൊബൈൽ ഫോൺ കൊടുക്കാറുണ്ട്. മൊബൈൽ ഫോൺ കൊടുക്കും, കുട്ടി ബോറടി മാറ്റും. അപ്പോൾ ഒന്ന് ബോറടി മാറ്റാനാണ്, രണ്ട് അവരുടെ പണികൾ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ശരിക്ക് കുട്ടികൾ കുറച്ചു നേരം ബോറടിക്കണം എന്നാണ്, എന്നിട്ട് ബോറടിക്കുമ്പോൾ ആ ബോറടിയിൽ നിന്ന് സ്വന്തം മാറാനുള്ള സ്വന്തം ചില ആക്ടിവിറ്റികൾ അവരായിട്ട് കണ്ടെത്തി, അപ്പോഴാണ് ക്രിയേറ്റിവിറ്റി വളരുള്ളൂ എന്നാണ്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം എൻഗേജ് ആക്കി നിർത്തുക, ഒന്ന് കഴിഞ്ഞ് കൊടുക്കുക എന്നുള്ളത്, അത് പലപ്പോഴും സ്ക്രീനിൽ നിന്ന് മാത്രമായി കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഗൗരവമായി കാണുന്നത്. അല്ലാത്ത ആക്ടിവിറ്റികൾ കൊടുക്കാം, പക്ഷേ ആ ആക്ടിവിറ്റികൾക്കിടയിലും ഒരു ചെറിയ സമയം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കുറച്ച് ബോറടിക്കുന്ന ടൈം ഉണ്ടായിക്കോട്ടെ, അവിടെയാണ് കുട്ടികൾ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായി ചെയ്യുക. പക്ഷേ ആ ഗ്യാപ്പിലേക്ക് പലപ്പോഴും മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ടാബ് ഒക്കെ കൊടുക്കുകയാണ്. അവിടെ കുട്ടികൾ അതിൽ തന്നെ എൻഗേജായി അത് കൂടുതൽ ദോഷത്തിലേക്ക് മാറ്റുകയാണ്. ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിലൂടെ ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽമിമ്പർ. പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിമ്പർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ആരാണ് ഉന്നതസ്ഥാനീയർ? കോഴിക്കോട് സിറ്റിയിലെ ബറാമി ജുമാ മസ്ജിദിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം കേൾക്കുന്നത്.
4: نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم
5: يا ايها الذين امنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا وكان عند الله وجيها. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സൃഷ്ടാവും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചും വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ഉപേക്ഷിച്ചു യഥാർത്ഥ തഖ്‌വയുള്ള അടിമകളായി തീരണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നവനാകണം, നിന്റെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കപ്പെടണം, എല്ലാവരുടെയും ആഗ്രഹം അതാണ്. ഇസ്ലാമും അങ്ങനെ തന്നെയാണ് വിശ്വാസികളോട് പറയുന്നത്, അൻതുമുൽ അലൗന ഇൻ കുന്തു മുഅ്മിനീൻ, നിങ്ങളാണ് ഉന്നതന്മാർ. അത് സമ്പത്തിലുള്ള ഔന്നിത്യമല്ല, വേറെ ഏതെങ്കിലും ഭൗതികമായ സൗകര്യങ്ങളിലുള്ള ഔന്നിത്യമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്, നേരെ മറിച്ച് ഈമാനിലുള്ള കരുത്താണ്. ഈമാനിൽ കരുത്തുണ്ടായാൽ അവനാണ് ഏറ്റവും ഉന്നത സ്ഥാനീയൻ. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തുഖാക്കും, കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ ആരാണോ അവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരവർഹിക്കുന്നത്, ആദരവ് ലഭിക്കുന്നവൻ എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു വിശ്വാസിയും അള്ളാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിക്കുന്ന, ആവശ്യപ്പെടുന്ന ഈ ഉന്നത സ്ഥാനീയനാവാൻ മതത്തിലും സ്വഭാവത്തിലും ആരാധനയിലും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൻ ഏറ്റവും നല്ലവനാണ് എന്നൊരവസ്ഥയിലെത്താനാണ് പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഔന്നിത്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഉന്നത സ്ഥാനത്തിൻ്റെയും മാതൃകകളായി അമ്പിയാക്കളെ, പ്രവാചകന്മാരെ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ വളർത്തി പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൻ്റെ 69-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തക്കൂനു കല്ലദീന ആദവ് മൂസ, പ്രവാചകന്റെ അനുയായികളായ വിശ്വാസികളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിങ്ങൾ ഒരിക്കലും മൂസയുടെ അനുയായികളാകരുത്, മൂസന്റെ ആൾക്കാരാകരുത്. അല്ലതിന് ആദവ് മൂസ, അവർ മൂസായെ അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് ഉപദ്രവിച്ചു. ഫബറഹുല്ലാഹു മിമ്മാ ഖാലു, ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അവർ പറഞ്ഞു പറത്തിയ ഒരു അപരാധം, അത് അദ്ദേഹത്തിൽ ഇല്ല. അവർ പറയുന്ന അപരാധത്തിൽ നിന്ന് 100% അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് അള്ളാഹു തെളിയിച്ചു. എന്നിട്ട് അള്ള പറയാണ്, വഖാന ഇന്ദല്ലാഹി വജീഹ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനീയനാണ്. മഹത്വം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും ഏറ്റവും അത്യുന്നത നിലവാരത്തിൽ പുലർത്തുന്ന ആളുകൾക്ക് അറബിയിൽ പറയുന്ന പേരാണ് വജീഹ്, വജീഹ്. അപ്പൊ എല്ലാ ജാഹിലും ഇക്റാമിലും അന്തസ്സിലും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവനാണ് മൂസ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള വെറുപ്പ് കൊണ്ട് അവർ പറഞ്ഞുണ്ടാക്കിയ അദ്ദേഹം ആദറാണ്. ആദറെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു രോഗമുണ്ട്, ശരീരത്തിൽ രോഗമുണ്ട്. ആ രോഗമുള്ളവനാണ്, അത് ആളെ കുറവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക, ആ രോഗമുണ്ടെന്ന് പറഞ്ഞാൽ അത് ആളുകൾ സ്വയം ഉള്ളവരും അതുപോലെ തന്നെ അത് ആരോപിക്കുന്നവരും ഒക്കെ കുറച്ച് അല്പം നാണിക്കുന്ന രോഗമാണ്. അതുണ്ടെന്ന് അവർ പറഞ്ഞു പരത്തി. അവസാനം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കുളിക്കാൻ പുഴയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കല്ല് കൊണ്ടുപോയി. സൗബിയ ഹജർ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലിൻ്റെ പിന്നാലെ മൂസ നബി അലൈഹിസ്സലാം ഓടി. അപ്പോൾ അദ്ദേഹം നഗ്നായത് അദ്ദേഹത്തിന് ആ രോഗമില്ല എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അതാണ് ഇവിടെ പറയുന്നത്, ഫബറഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ചു. പല രൂപത്തിലുള്ള ആരോപണങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ച ആളുകളുടെ ദുരാരോപണങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇല്ലാതെയാക്കി. കാരണം എന്നിട്ട് അള്ള പറയാണ്, വഖാന ഇന്ദല്ലാഹി വജീഹ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനടുക്കൽ ഉന്നതസ്ഥാനീയനാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ അർത്ഥം, വഖാന ഇന്ദല്ലാഹി വജീഹ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന ഹളിയൻ ഇന്ദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഭാഗ്യം സിദ്ധിച്ച ആളാണ് മൂസാ നബി. ലാ യസ്അലു ഷൈഅൻ ഇല്ലാ അഅതാ, എന്താണോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെടുന്നത് അള്ളാഹുവിനോട്, അള്ളാഹു അത് കൊടുക്കും. അതന്നെയല്ലേ ഏറ്റവും വലിയ സ്ഥാനം? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഒരു കാര്യം ചോദിച്ചാൽ അത് ദുന്യവിയായ കാര്യമാവട്ടെ, ഉഹ്രവിയായ കാര്യമാകട്ടെ, ഹറാമല്ലെങ്കിൽ, ഹലാലാണെങ്കിൽ, അനുവദനീയമായ വിഷയമാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അത് മൂസാ നബിക്ക് കൊടുത്തിരിക്കും. ഇതാണ് വഖാന ഇന്ദല്ലാഹി വജീഹ, സ്വീകാര്യൻ എന്നാണ് അർത്ഥം. സ്വീകാര്യൻ എല്ലാ അർത്ഥത്തിലും സ്വീകാര്യനാണ്, സ്വഭാവത്തിലും ആരാധനയിലും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കളുടെ സാമീപ്യത്തിനും ഒക്കെ അദ്ദേഹം സ്വീകാര്യനാണ്. ഇതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇത് ഖാലത്തിൽ മലായിക്കത്തു യാ മറിയമു ഇന്നല്ലാഹ യുബശ്ശിറുക്കി ബികലിമ ബികലിമത്തിൻ മിൻ ഇസ്മുഹുൽ മസീഹ് ഈസാ ബ്നു മറിയം വജീഹം ഫിദ്ദുനിയ വൽആഖിറ വമിനൽ മുഖറബീൻ. സൂറത്ത് ആൽ ഇംറാൻ 45-ാമത്തെ വചനം. മലക്കുകൾ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സന്ദർഭം, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വചനം കുൻ ഫയകൂൻ എന്ന് പറയുന്ന വചനം കൊണ്ട് ഒരു കുഞ്ഞിനെ തരാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് മലക്കുകൾ വന്നുകൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇസ്മുഹുൽ മസീഹ് ഈസാ ബ്നു മറിയം, ആ കുഞ്ഞിന്റെ പേര് മസീഹ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്നാണ്. വജീഹൻ ഫിദ്ദുനിയ വൽആഖിറ, ഈ ദുനിയാവിലും മരണാനന്തര ജീവിതത്തിലും അദ്ദേഹം ഉന്നത സ്ഥാനീയനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അഥവാ പടച്ചവനോടുള്ള സാമീപ്യം, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുവാനുള്ള ആ സന്നദ്ധത, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വജീഹ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയുന്നത്. ഒമിനൽ മുഖർറബീൻ, അള്ളാഹുവിനോട് സാമീപ്യം സൂചിച്ച പടച്ചവനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകളിൽപ്പെട്ടവനാണ്. ഇപ്രകാരം തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, താങ്കളുടെ പ്രശസ്തി വളരെയധികം ഉയരത്തിലേക്ക് അള്ളാഹു എത്തിച്ചു. ലോകം മുഴുവനും വളരെ സാധാരണക്കാരനായി, ജനിക്കുമ്പോൾ തന്നെ പിതാവില്ല, 6 വയസ്സായപ്പോൾ ഉമ്മയും മരിച്ചു, തികച്ചും അനാഥനായി വളർന്നു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ മുമ്പിലും അറിയപ്പെട്ട, അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ അറിയിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ആരാത് പറയുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അർശിന്റെയും കുർസിയിന്റെയും ആകാശഭൂമികളുടെയും ഒക്കെ ഉടമസ്ഥനായ പടച്ചവൻ പറയാണ്, അള്ളാഹുവും അവന്റെ മലക്കുകളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സലാത്ത് ചൊല്ലുന്നു. അള്ളാഹു സലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. മലക്കുകൾ സലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ നബിക്ക് ഗുണത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളും ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിൻ്റെയും പ്രശസ്തിയുടെയും അടയാളമാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ വേറെ ഏതെങ്കിലും ഭൗതികമായ കാര്യങ്ങളല്ല, നേരെ മറിച്ച് അള്ളാഹുവിനോടുള്ള അടുപ്പവും സൂക്ഷ്മതയും, അതാണ് ഒരു മനുഷ്യനെ ഉന്നതനാക്കുന്നത്. ഒരു സംഭവം അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്ന റജുലൻ മിൻ അഹ്ലിൽ ബാദിയ കാന ഇസ്മുഹു സാഹിറൻ, സാഹിർ എന്നാണ് ആ മനുഷ്യന്റെ പേര്. അങ്ങനെ പുറംനാട്ടുകാരനായ, മക്കത്തോ മദീനത്തോ ഉള്ള ആളല്ല, പക്ഷെ അതിന്റെ പരിസര പ്രദേശങ്ങളിൽ ബാദിയത്തിൽ താമസിക്കുന്ന ഒരാള്. അദ്ദേഹം വഖാന യഹൂദി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് ചില സമ്മാനങ്ങൾ കൊടുത്തയക്കുന്ന ആളാണ്. വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുഹു, ആ മനുഷ്യനെ അങ്ങേയറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. വക്കാൻ റജുലൻ ദമീമൻ, പക്ഷെ അദ്ദേഹം ഒരു വിരൂപതയുള്ള ആളാണ്, വലിയ സൗന്ദര്യമുള്ള ആളല്ല എന്നർത്ഥം. കണ്ടാൽ ആളുകൾക്ക് താല്പര്യമുള്ള സ്വഭാവത്തിലുള്ള വ്യക്തിത്വമുള്ള ആളല്ല, പല ന്യൂനതകളുമുള്ള ഒരാളാണ്. അയാളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത്. ഫഅതാഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ വഹുവ യബീഉ മതാഅഹു, അദ്ദേഹം അങ്ങാടിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറകിലൂടെ വന്നു. ഫഹ്തലനഹു മിൻ ഖൽഫിഹി, പിന്നിൽ നിന്ന് അദ്ദേഹത്തെ അണഞ്ഞുകൂട്ടി പിടിച്ചു. വഹുവ ലാ യുബ്സിറുഹു, പ്രവാചകനെ അദ്ദേഹം കാണുന്നില്ല. ഫജഅല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, എന്നിട്ട് ഒരു തമാശ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഷ്തരി ഹാദൽ അബ്ദ്, ഈ അടിമയെ വിലക്ക് വാങ്ങാൻ ആരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു. വക്കാല യാ റസൂലുള്ളാ ഇദൻ വല്ലാഹി തജുദുനി കാസിദ, ഒരു മനുഷ്യനും എന്നെ വാങ്ങൂലട്ടോ, നിങ്ങൾ എന്നയ്ക്ക് വില പറയാനാകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നെ ആര് വാങ്ങാനാണ്? എൻ്റെ വിരൂപതയും എൻ്റെ സൗന്ദര്യമില്ലായ്മയും എൻ്റെ ശരീരഘടനയും ഇതൊക്കെ കണ്ടിട്ട് ഏത് മനുഷ്യനാണ് എന്നെ വിലക്ക് വാങ്ങാനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൽ അൻത ഇൻദല്ലാഹി ഖാലിൻ, ബൽ അൻത ഇൻദല്ലാഹി ഖാലിൻ അലൈഹു സാഹിർ, ആര് നിനക്ക് വില നൽകുന്നില്ലെങ്കിലും താങ്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഖാലിൻ, വളരെ എക്സ്പെൻസീവാണ്, വലിയ വിലയുള്ളവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു മനുഷ്യൻ്റെ വിശ്വാസവും ഈമാനും കാരണം വേറെ എന്തുവിധ ന്യൂനതകളുണ്ടെങ്കിലും അയാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതനാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജുലൈബീബിൻ്റെ കഥ. ഒരു സാധാരണ ചെറുപ്പക്കാരൻ, എന്നാൽ ശാരീരികമായി അദ്ദേഹം വലിയ ചൊറുക്കുള്ള ആളല്ല, സൗന്ദര്യമുള്ള ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജീവിക്കുന്നു, വലിയ വലിപ്പക്കുറവുള്ള ആളാണ്, സൗന്ദര്യമില്ലായ്മ അദ്ദേഹത്തെ വേട്ടയാടുന്ന ആളാണ്. ആ നിലക്കുള്ള ജുലൈബീബ്, ആ ജുലൈബീബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, എന്ത്, അല്ല തതസവ്വജ്, നിനക്ക് വിവാഹം കഴിച്ചുകൂടെ? കാരണം ആരും ഒരു സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് പെണ്ണ് കൊടുക്കുന്നില്ല. ഒരു കുടുംബത്തിലും അദ്ദേഹം പെണ്ണന്വേഷിച്ചാൽ ആരും കെട്ടിച്ചു കൊടുക്കൂല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിനക്ക് വിവാഹം കഴിക്കണ്ടേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗൈറ അന്ന ഇൻദല്ല ഇത് തജുദിനി കാസിദൻ, നിങ്ങൾ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാ അടുക്കലും നിങ്ങൾ ചെന്ന് അന്വേഷിച്ചാലും എനിക്കാരും പെണ്ണ് തരൂലട്ടെ റസൂലെ എന്ന് റസൂലിനോട്, അതാണ് കാസിദ് എന്ന അർത്ഥം, ചെലവില്ലാത്ത ചരക്കാണെന്നർത്ഥം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗൈറ അന്ന ഇൻദല്ലാഹി ലസ്തബി കാസിദിൻ, അപ്പോ നീ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരിക്കലും ചെലവില്ലാത്തവനല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നത സ്ഥാനീയനാണ്. ആ ജുലൈബീബിന് വേണ്ടി അൻസാരി കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിവാഹാന്വേഷണം നടത്തി. മാതാപിതാക്കൾ വിചാരിച്ചത് നബിക്ക് വിവാഹം കഴിക്കാനാണെന്നാണ്, നബിക്ക് വിവാഹം കഴിക്കാനാണെന്നാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്കല്ല, ഈ ജുലൈബീബിനാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയും ബാപ്പിയും സമ്മതിച്ചില്ല. ജുലൈബീബിനോ? അത് ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം അത്രമാത്രം സൗന്ദര്യമില്ലാത്തവനും ശാരീരികമായി പല വൈകല്യങ്ങളുള്ള ആളുമായ ഈ ജുലൈബീബിന് മകളെ കെട്ടിച്ചു കൊടുക്കുകയോ? അവസാനം ബാപ്പ വന്ന് ഞാൻ എൻ്റെ ഭാര്യയോടൊന്ന് മുഷാവറ നടത്തിയിട്ട് റസൂലെ നിങ്ങളോട് മറുപടി പറയാം എന്ന് പറഞ്ഞു. ഈ പെണ്ണിൻ്റെ ബാപ്പനോട് നബി അത് പറഞ്ഞപ്പോൾ, അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിയാണ്, ഉമ്മനോട് പറഞ്ഞപ്പോൾ ഉമ്മ വളരെ ശാഠ്യത്തോടുകൂടി പറഞ്ഞു, ജുലൈബീബിനോ? അതൊരിക്കലും നടക്കൂല, ആ ബന്ധം തന്നെ നടക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ശാഠ്യം പിടിച്ചു പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ആ പെൺകുട്ടി ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളോട് ആ പെൺകുട്ടി ചോദിച്ചു, ആരുടെ നിർദ്ദേശമാണ് നിങ്ങൾ ലംഘിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരാണ് എന്നെ ഈ ജുലൈബീബിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്? അത് പ്രവാചകനാണ്. അതുകൊണ്ട് ധൈര്യമായി ആ പ്രവാചകന്റെ കൽപ്പന നിങ്ങൾ സ്വീകരിക്കുക എന്ന് ഈ മകൾ കെട്ടിച്ചു കൊടുക്കപ്പെടുന്ന ഈ പെൺകുട്ടി ഉമ്മയോടും ബാപ്പയോടും പറഞ്ഞു. അദ്ദേഹം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കണം വിവരം പറഞ്ഞു. ഈ പെൺകുട്ടി ഇങ്ങനെ പറയേണ്ടത്, ആ നബി അത് വിവാഹം നടത്തിക്കൊടുത്തു. ആ ജുലൈബീബാണ് പിന്നീട് ഇസ്ലാമിക മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഒരു യുദ്ധത്തിൽ രക്തസാക്ഷിയായി ഷഹീദായി മരണപ്പെടുന്നത്. അപ്പോൾ സാധാരണ നിലക്ക് ആളുകൾക്കിടയിൽ ഒരു വിലയും നിലയും ഇല്ലാത്ത മനുഷ്യൻ ഇമാനിൻ്റെയും പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെയും അള്ളാഹുവിനോടുള്ള അടുപ്പത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉന്നത സ്ഥാനത്തെത്തി യുദ്ധത്തിൽ ഏറ്റവും മഹനീയമായ ഷഹാദത്ത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. സഹോദരന്മാരെ. അതുകൊണ്ട് നാം വഹൈബിന് വർദ റഹ്മത്തു റഹ്മഹുള്ള പറയാണ്, ഇനിസ്തത്താഴ്ത്ത അല്ലാ യസ്ബിക്ക ഇലല്ലാ അഹദുൻ ഗുഫാൽ, ഇനിസ്തത്താഴ്ത്ത അല്ലാ യസ്ബിക്ക ഇലല്ലാഹി അഹദുൻ ഫലിഫാൽ, അള്ളാഹിന്റെ മുമ്പിൽ നീയും മറ്റൊരാളും മത്സരിച്ചിട്ട് അയാളെ തോൽപ്പിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്താൻ നിനക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്തോ. മത്സരം വേണം. ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ, ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതെനിക്ക് സാധിക്കും എന്ന നിലക്കുള്ള മത്സര ബുദ്ധിയാണ് കാണിക്കേണ്ടത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന ഇൻദ ലന്നി അബ്ദി ബി, എന്നെക്കുറിച്ച് എന്താണോ എൻ്റെ അടിമ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയായിരിക്കും. അള്ളാഹു റഹീമാണെന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണെന്നും എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ശരിയാക്കി തരുന്നവനാണെന്നും അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി പടച്ചവനിൽ അർപ്പണബോധം പ്രകടിപ്പിക്കുന്നവനാണെങ്കിൽ അങ്ങനെയായിരിക്കും അവനോട് അള്ളാഹിൻ്റെ പെരുമാറ്റം. അള്ളാഹിനോടൊന്നും ചോദിച്ചിട്ടും കാര്യമില്ല, എനിക്ക് ചോദിച്ചതൊന്നും കിട്ടുന്നില്ല, എൻ്റെ ഒരു പ്രാർത്ഥനയും സ്വീകരിക്കുന്നില്ല, അങ്ങനെയൊന്നും എന്നെ പരിഗണിക്കുന്നതല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് കടന്നുപോയാലോ, അപ്പോൾ അവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടപ്പെട്ടവനായിരിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, വൈൻ ദക്കർനി ഫീ നഫ്സി ദക്കർതുഹു ഫീ നഫ്സി, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നെ അവൻ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ അടിമയെ ഞാൻ ഓർക്കും. വൈൻ ദക്കർനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരു മിൻഹു, ഒരു ജനക്കൂട്ടത്തിൽ എന്നെ അവൻ ഓർക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ അവനെ ഞാൻ പരാമർശിക്കും. വൈൻ തക്കറബ ഇലയ്യ ബിശിബിരിൻ, ഒരു ചാണ് എൻ്റെ അടുക്കലേക്ക് അടുത്താൽ തക്കറബ്തു ഇലൈഹി ദിറാഅൻ, ഒരു മാറ് ഞാൻ അവനിലേക്ക് അടുക്കും. ചാണും മാറും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. വൈൻ തക്കറബ ഇലയ്യ ദിറാഅൻ, ഒരു മുഴം എൻ്റെ അടുക്കലേക്ക് അടുത്താൽ തക്കറബ്തു ഇലൈഹി ബാഅൻ, ഞാൻ അതിനേക്കാൾ കൂടുതൽ ഒരു വലിയ പിന്നെ മാറ് ഞാൻ അവൻ്റെ അടുക്കലേക്ക് അടുക്കും. വൈൻ അതാനി യംഷി അതൈതു ഹർവല, ഞാൻ അവൻ നടന്ന് എൻ്റെ അടുക്കലേക്ക് വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലും. അതൈതുഹു ഹർവല, ഞാൻ അവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. സഹോദരന്മാരെ, ആർക്കാണ് ഈ മഹത്തായ സ്ഥാനവും ഈ മഹത്തായ പദവിയും ആവശ്യമില്ലാത്തത്? എല്ലാ വിശ്വാസികളും അതിനാവശ്യക്കാരാണ്. അതുകൊണ്ട് ഓടി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ അള്ളാഹ് അങ്ങോട്ട് ഓടിയെത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ തബാറക വതആല ഇദാ അഹബ്ബ അബ്ദൻ, ഏതെങ്കിലും ഒരു അടിമയെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നാദാ ജിബ്രീൽ, ശരി ശ്രദ്ധിക്കണം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് വിളിക്കും, ഇന്നല്ലാഹ ഖദ അഹബ്ബ ഫുലാനൻ വഅഹബ്ബഹു, എന്നിട്ട് ജിബ്രീലിനോട് അള്ളാഹ് പറയും, ഞാൻ ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടണം എന്ന് ജിബ്രീലിന് അള്ളാഹു നിർദ്ദേശം കൊടുക്കും. അപ്പൊ യുഹിബ്ബുഹു ജിബ്രീൽ, അപ്പൊ ജിബ്രീൽ അദ്ദേഹത്തോട് സ്നേഹപ്രകടനം നടത്തും. സുമ്മ യുനാദി ജിബ്രീലു ഫിസ്സമാ, പിന്നെ ആകാശത്തിൽ ജിബ്രീൽ വിളംബരം ചെയ്യുകയാണ്, ഇന്നല്ലാഹ ഖദ അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബുഹു, ഇന്ന മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, അല്ല ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം എന്ന് ജിബ്രീൽ വിളംബരം ചെയ്യും. യുഹിബ്ബുഹു അഹ്ലുസ്സമാ, ആകാശത്തിലുള്ളവർ മുഴുവനും ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. യൂളഉൽ ഖബൂലു ഫീ അഹ്ലിൽ അർദ്, ഭൂമിയിൽ അവൻ സ്വീകാര്യനായിരിക്കും, എല്ലാ മനുഷ്യന്മാർക്കും പ്രിയപ്പെട്ടവൻ, എല്ലാ മനുഷ്യന്മാർക്കും എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നവൻ, അങ്ങനെ ഒരു അവസ്ഥ അവൻ ഉണ്ടാക്കും. അങ്ങനെ ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സഹോദരന്മാരെ, ഈ രൂപത്തിൽ പടച്ചവനോടുള്ള ഇഷ്ടവും പടച്ചവനോടുള്ള സാമീപ്യവും അത് ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹുദിന് നമുക്ക് തൗഫീഖ് തൽവാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വഅസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه والذين اتبعوهم باحسان الى يوم الدين اما بعد ايها الاخوان نوصيكم ثانيا بتقوى الله ഒന്നുകൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് എല്ലാവരോടും ഞാൻ ഉണർത്തുകയാണ്. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ അശഅസ ദുഫൂഉം ബിൽ അബ്വാബ് ലോ അക്സമ അലല്ലാഹി ലഅബറഹു, ഈ വേണ്ടത്ര വിശ്രമമൊന്നും എടുക്കാതെ ദീർഘയാത്ര ചെയ്തിട്ട് തലമുടി മുഴുവൻ ചെടകുത്തിപ്പോയവൻ, മദുഫൂഉം ബിൽ അബ്വാബ്, ഏത് കഥകിൽ ചെന്ന് മുട്ടിയാലും അവിടെ നിന്ന് ആട്ടി അകറ്റപ്പെടുന്നവൻ, ആരോട് ചെന്ന് എന്ത് ചോദിച്ചാലും അതെല്ലാം തിരസ്കരിക്കപ്പെടുന്നവൻ, അവൻ ചോദിച്ചൊന്നും ആരും കൊടുക്കൂല. ലവ് അഖ്സമ അലല്ലാഹിൽ അബറഹു, എനിക്ക് ഇന്നത് വേണം, അത് കിട്ടാതെ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ആ ഒരു കാര്യം ചോദിച്ചാൽ അബറഹു, അള്ളാഹ് അത് പൂർത്തിയാക്കി കൊടുക്കും. അപ്പൊ കാഴ്ചയിൽ മോശപ്പെട്ടവനാണ്, അല്ലെങ്കിൽ മുടിയൊന്നും ചീകി വെച്ചിട്ടില്ല, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നവനുമല്ല, ബാഹ്യമായി ആന്തരികമായി നല്ല വിശ്വാസമുള്ള വ്യക്തിയാണ്, അയാൾ അള്ളാഹുവിനോട് ശക്തിയുക്തം ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അള്ളാഹു അത് നിർവഹിച്ചു കൊടുക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരന്മാരെ, നാം അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, തഖ്വക്കും അള്ളാഹുവിനോടുള്ള അടുപ്പത്തിനും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കും. അതുകൊണ്ട് ഈ അത്യുന്നതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ് നാം അതിന് ജീവിക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീനീയായ അറിവ് നമ്മൾ സമ്പാദിക്കുക എന്നുള്ളതാണ്. ഏറ്റവും മുന്നോട്ട് നമ്മുടെ ഗതിയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത കിട്ടണമെങ്കിൽ അതിൻ്റെ മാർഗങ്ങൾ എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ച് പഠിക്കണം. പഠിക്കാനുള്ള എല്ലാ വഴികളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഉദാസീനത കാണിക്കരുത്. ആവേശമില്ലേ, നമ്മളിപ്പോൾ ഈ കളി കാണാൻ കാണിക്കുന്ന ആവേശമില്ലേ, അതിന് ചെറിയൊരു ശതമാനമെങ്കിലും അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കാനും വേണ്ടി നമ്മൾ ആവേശം കാണിക്കണം. ഇവിടെ തന്നെ ഈ പള്ളിയിൽ തന്നെ ക്ലാസ്സുകളുണ്ട്, പരിസരത്ത് പലയിടത്തും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, പല ഓഫീസുകളിലും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, അവിടെയൊക്കെ എത്ര സാന്നിധ്യമുണ്ട്. അതേസമയം ഏതെങ്കിലും ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് ഒരു സ്ക്രീന് വെച്ച് കളി കാണാൻ സൗകര്യമുണ്ടാക്കിയാൽ എവിടെ നിന്നെല്ലാമാണ്, ഏത് ലോകത്ത് നിന്നെല്ലാമാണ് ആളുകൾ എത്തിപ്പെടുന്നത്, എത്ര എത്ര മനുഷ്യന്മാർ ആർപ്പും വിളിയും കൂക്കും ആരവങ്ങളുമായി അതിൻ്റെ മുമ്പിൽ എത്ര മണിക്കൂറുകളാണ് ഇരിക്കുന്നത്. സഹോദരന്മാരെ, ദീന് പഠിക്കാൻ അരമണിക്കൂർ ഇരിക്കാൻ നമുക്ക് ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും, ഉന്നത സ്ഥാനം, ജനങ്ങളുടെ അംഗീകാരം, അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരം, ഇതല്ലേ നമുക്ക് ആവശ്യം. അല്ല പറയുന്നു, യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, വിശ്വാസികളെയും അറിവുള്ളവരെയും അള്ളാഹു ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ അറിവ് നേടാൻ നമ്മൾ പരിശ്രമിക്കണം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനോട് ഇൽമിനെ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഖുർ റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമ് ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേക നിർദ്ദേശം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അതേസമയം പല ആളുകളും പല മഹാന്മാരെയും മുന്നിൽ വെച്ചുകൊണ്ട് ആ മഹാന്മാരുടെ ജാഹു കൊണ്ടും മഹത്വം കൊണ്ടും അള്ളാഹുവിനോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ചോദിക്കാൻ പാടില്ല. ഇന്ന ജാഹു പുലാൻ, ഇന്ന മഹത്വം കൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി ജാഹി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മഹത്വം കൊണ്ട്, അങ്ങനെ തവസ്സുലില്ല ഇസ്ലാമിൽ. അങ്ങനെ ചില മഹാന്മാരുടെ പേരുകൾ പറയുകയും ആ മഹാന്മാരുടെ മഹത്വം കൊണ്ട് എനിക്ക് ഗുണം ചെയ്യണമേയും എന്ന് പ്രാർത്ഥിക്കുന്ന ചില ആളുകളെ നമ്മൾ കാണും. അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. ചോദ്യം മുബാശറത്താണ്, അള്ളാഹുവിനോട് നേരിട്ടുള്ള ചോദ്യമാണ്. പിന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ വസീലയാക്കാം. എന്ത്? നാം ഒരു നല്ല കാര്യം ചെയ്താൽ, നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്ന ആളാണ്, സദക്ക ചെയ്യുന്ന ആളാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്, അള്ളാഹുവേ നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തത്, അതുകൊണ്ട് അതിൻ്റെ ആ സാരിഹായ കർമ്മങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ആവശ്യം നീ നിർവഹിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇന്ന മഹാന്റെ ജാഹു കൊണ്ട്, മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ഹക്ക് കൊണ്ട് ജാഹു കൊണ്ട്, മമ്പർത്ത തങ്ങളുടെ ഹക്ക് കൊണ്ട് ജാഹു കൊണ്ട്, ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അള്ളാഹുവിനോട് സാമീപ്യം തേടാൻ ഒരു വഴിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ നിങ്ങളുമായിട്ട് നേക്ക് നേരെയാണ്. ഹനീഫൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥതാണ് നേർക്ക് നേരെ. അതിനിടക്ക് മധ്യവർത്തികളില്ല, അതുപോലെ തന്നെ ഇടയാളന്മാരുമില്ല. അതാണ് ഒരു മുസ്ലിമിന്റെ തൗഹീദ്. അങ്ങനെ ഇടയാളന്മാരില്ലാതെ, മധ്യവർത്തികളില്ലാതെ, ധാരാളമായി സൽക്കർമ്മങ്ങളും നന്മകളും പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനീയനായി തീരാൻ നാം മത്സരിക്കണം. ഫി ഹാദാ ഫല്യതനാഫസിൽ മുത്തനാഫിസൂൻ, ഇതിൽ മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ. ആ മത്സരത്തിന് നമുക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ഇഹലോകത്തും പരലോകത്തും ആദരിക്കപ്പെടുന്ന ഉന്നത വ്യക്തിത്വത്തിന്റെ ആളുകളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا يا غافر المذنبين. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. واخر دعوانا ان الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.
3: ما شاء الله بارك الله فيكم. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ. ആരാണ് ഉന്നതസ്ഥാനീയർ? കോഴിക്കോട് സിറ്റിയിലെ ബറാമി ജുമാ മസ്ജിദിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം ഇതുവരെ കേട്ടത്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: നാവികസേനയിൽ ഓഫീസറാകാം. നാവികസേനയുടെ June 2027 കോഴ്സിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലായി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലായി പൈലറ്റ്, എയർ ട്രാഫിക് കൺട്രോളർ, ലോജിസ്റ്റിക്സ്, നേവൽ ആർമൻസ് ഇൻസ്പെക്ടറേറ്റ്, സബ് മറൈൻ ടെക്നോ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലായിരിക്കും പരിശീലനം 27 വരെ. joinindianavy.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാനും സൗകര്യമുണ്ട്.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
0: ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് പീസ് റേഡിയോയിൽ ഇപ്പോൾ അടിത്തറകൾ. ശ്രദ്ധേയമായ ചില പ്രവചനങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു ഷമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിൻ്റെ വിശ്വാസ ആദർശങ്ങൾ, അടിസ്ഥാനപരമായ ഇസ്ലാമിക ആശയാദർശങ്ങൾ, ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു പഠന സംരംഭം എന്ന നിലയിൽ അടിത്തറകളെന്ന ഈ പ്രോഗ്രാം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുവാനും അതിലെ പരാമർശ വിഷയങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സംശയങ്ങളും അതേപോലെ വ്യക്തത തേടുന്ന കാര്യങ്ങളുമൊക്കെ ഞങ്ങളോട് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്ന സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അറിയിക്കണം, ചോദിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്രകാരം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകും പീസ് റേഡിയോ ടീമിനെ അറിയിക്കാൻ. അതും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്ന ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് അറിയിക്കാം. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദീനിൻ്റെ മാർഗത്തിൽ പരസ്പരം കൈകോർത്ത് പിടിച്ച് നന്മയിൽ മുന്നേറാൻ നമുക്കൊത്തു ഒരുമിച്ച് പരിശ്രമിക്കാവുന്നതാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കുറേ പ്രവചനങ്ങൾ, പ്രവാചക പ്രവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ നിരവധി പ്രവചനങ്ങൾ നാം ഒന്ന് ക്രോഡീകരിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ചിലത് സംഭവിച്ചു കഴിഞ്ഞത്, അതേപോലെ തന്നെ നടന്നുപോയത് നമുക്ക് കാണാൻ കഴിയും. വേറെ ചിലത് അതുപോലെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ലൈവായി പ്രസന്റിൽ നമ്മൾ കാണുന്ന സാഹചര്യങ്ങളുണ്ടാകും. വേറെ ചിലത് ഇനിയും സംഭവിച്ചിട്ടില്ലാത്ത, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന തരത്തിലുള്ള പ്രവചനങ്ങളും കാണാം. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറേ പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഏതാനും ചില പ്രവചനങ്ങൾ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ചില ഗുണപാഠങ്ങളുള്ള, ചില തിരിച്ചറിവുകൾ നൽകുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഹദീസുകളിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്ന സാഹചര്യവും കാലവും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരം പ്രവചനങ്ങൾക്ക് നേരെ കണ്ണ് തുറക്കുവാനും കാത് തുറക്കുവാനുമൊക്കെ. അങ്ങനെ കണ്ണും കാതും ഹൃദയവും ഒക്കെ തുറന്ന് വെച്ച് ചിന്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ഈ വാക്കുകൾ പറഞ്ഞ സാഹചര്യവും കാലവും ഒക്കെ വിലയിരുത്തി പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേവലം ഊഹാപോഹങ്ങളോ കളിതമാശകളോ ഒന്നുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില അറിയിപ്പുകളാണ്. അതങ്ങനെ തന്നെ സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതക്കുള്ള തെളിവുകൾ കൂടിയാണ്, മുഅ്ജിസാത്തുകളാണ്. വഇൻദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹ ഇല്ലാഹു, അള്ളാഹുവിൻ്റെ പക്കൽ മാത്രമാണ് മറഞ്ഞ കാര്യങ്ങളുടെ അഥവാ അദൃശ്യ കാര്യങ്ങളുടെ താക്കോൽ കൂട്ടങ്ങളുള്ളത്. അള്ളാഹുവല്ലാത്ത ഒരാൾക്കും അത് അറിയുക സാധ്യമല്ല എന്നാണ് സൂറത്തുൻ ആമിലെ 59-ാമത്തെ ആയത്ത്, അതേപോലെ സൂറത്തുൻ നംലിലെ 65-ാമത്തെ ആയത്ത്. ഖുല്ലാ യഅലമു മൻ ഫിസ്സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ, ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹുവല്ലാത്ത ഒരാളും മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല എന്ന് പറഞ്ഞുകൊടുക്കൂ നബിയേ എന്നാണ് സൂറത്തുൻ നംലിലെ അഥവാ 27-ാം അധ്യായത്തിലെ 65-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞത്. അത് നമുക്കങ്ങ് ബോധ്യപ്പെടുന്ന, അനുഭവപ്പെടുന്നൊരു അവസ്ഥയാണ് ചില ഹദീസുകൾ മനസ്സിരുത്തി വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു തിരിച്ചറിവ്. അത്തരത്തിൽപ്പെട്ടൊരു ഹദീസ് ഷെയ്ഖ് നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാ തൻ്റെ സിൽസില അസ്സഹീഹയിൽ 1887-ാം നമ്പർ ഹദീസായി എടുത്തുകൊടുത്ത, അതിൻ്റെ സ്വീകാര്യത സ്ഥിരീകരിച്ച ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു, സയഅതി അലന്നാസി സനവാതുൻ ഖദ്ദാഅത്ത്, മനുഷ്യന്മാർക്ക് ഒരു കാലഘട്ടം വരാനിരിക്കുന്നു, ഏതാനും വർഷങ്ങൾ, വഞ്ചനയുടെ ചതിയുടെ വർഷങ്ങൾ എന്നാണ് വിശദീകരിച്ചത്. സനവാതുൻ ഖദ്ദാഅത്ത്, എന്താണതിൻ്റെ പ്രത്യേകത? യുസദ്ദഖു ഫീഹൽ കാദിബ്, കളവ് പറയുന്നവൻ്റെ ആ വാദഗതിയെയും അവൻ്റെ സംസാര വൈഭവങ്ങളും വാക്ചാതുരിയുമൊക്കെ കണ്ടും കേട്ടും ജീവിക്കുന്ന ആളുകൾ ആ വഞ്ചനെ, ആ വ്യാജവാദിയെ സത്യപ്പെടുത്തും. വയുക്കദ്ദബു, വ്യാജവാദികൾ സത്യപ്പെടുത്തപ്പെടുകയും വയുക്കദ്ദബു ഫീഹത് സ്വാദിഖ്, സത്യവാദിയെ, സത്യം പറയുന്ന വ്യക്തിയെ ആളുകൾ കളവാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ ശരി പറയുന്ന സത്യത്തിൻ്റെ വക്താവിനെ കളിയാക്കുകയും അപഹസിക്കുകയും കളവാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കളവ് പറയുന്നവനെ സ്വീകരിച്ച് ആദരിച്ച് സത്യപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം, അത് വലിയ ഒരു ദുരന്തമാണ്. വയു ഉത്തമനു ഫീഹൽ ഖായിൻ, ചതിയനായ വഞ്ചകനായ ആളുകളെ വിശ്വസിച്ച് പലതും ഏൽപ്പിക്കും. വയുഹവ്വനു ഫീഹൽ അമീൻ, എന്നാൽ വിശ്വസ്തനും സത്യസന്ധനുമായ ആളുകളെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും അയാൾ കളവ് പറയുന്നവനും ചതിയനും വഞ്ചകനുമായി മുദ്രകുത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം. മറ്റൊന്ന് പറഞ്ഞത് വയൻ തിഖുഫീഹർ റുവൈബിള, റുവൈബിളമാർ ആ കാലഘട്ടത്തിൽ സംസാരിക്കും. ആരാണ് റുവൈബിള? തുടർന്ന് ഹദീസിൻ്റെ ബാക്കി ഭാഗം തന്നെ അങ്ങനെയാണ്. ഖീല വമർ റുവൈബിള, അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് റുവൈബിള എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു താഫിഹു യതകല്ലമു ഫീ അംരിൽ ആമ്മ, ദീനിയായ കാര്യങ്ങളിൽ, പൊതുസമൂഹത്തിൻ്റെ നന്മയുടെ വിഷയങ്ങളിൽ ഒന്നുമറിയാത്ത വിഡ്ഢികളും വിവരദോഷികളുമായ ആളുകൾ സംസാരിക്കുന്നു എന്നാണ് അതിൻ്റെ താല്പര്യം. ദീനിയായ കാര്യങ്ങൾ ദീൻ പഠിച്ച ആളുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രമാണബദ്ധമായി വിശദീകരിക്കേണ്ടതിന് പകരം ദീനിയായ കാര്യങ്ങളിൽ കയറി അഭിപ്രായങ്ങൾ പറയാൻ ആളുകൾ മത്സരിക്കുന്ന, വെമ്പൽ കൊള്ളുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ചാനൽ ചർച്ചകൾ, സോഷ്യൽ മീഡിയകളിലെ വാഗ്വാദങ്ങൾ എല്ലാം ഈ റുവൈബിളമാരെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് സ്വഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും ഒക്കെ കാലഘട്ടത്തിൽ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സംസാരിക്കുന്ന വാക്കുകളെക്കുറിച്ച് അവർക്ക് വലിയ ഭീതിയും ഭയപ്പാടും ജാഗ്രതയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്ല പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന് ഒറ്റ അടിക്ക് അവർ പറയാറില്ല. ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമാണ്, പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അവർ പറയാറുള്ളത്. എന്നാൽ ഇന്ന് എങ്ങനെയാണ്? ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, കളവ് പറയുന്ന ആളുകൾക്കാണ് വലിയ സ്വാധീനവും അതേപോലെ തന്നെ അംഗീകാരവും വിലയും നിലയും ഒക്കെ ആളുകൾ നൽകുന്നത്. എന്നാൽ സത്യസന്ധത പാലിക്കുന്ന ആളുകളെയോ ആ ആളുകൾക്കിടയിൽ വിലയില്ലാത്ത, പരിഗണിക്കാത്ത ഒരു സാഹചര്യം വന്നു ചേരും. അതുകൊണ്ട് നാം നമ്മുടെ നിലപാടുകൾ ശ്രദ്ധിക്കുകയും ഇസ്ലാം പറഞ്ഞു തന്ന വഴിയിലൂടെ ആക്കാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ഹദീസ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അദ്ദേഹം പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇന്ന ബൈന യദൈ സാഅതി തസ്ലീമുൽ ഖാസ്വ, ഖിയാമത്ത് നാളിന്റെ അന്ത്യസമയത്തിന്റെ മുന്നോടിയായി ചില കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നു. അതിലൊന്നാണ് തസ്ലീമുൽ ഖാസ്വ, തന്റെ പ്രത്യേകക്കാരോട് മാത്രമായി ഒരാൾ സലാം പറയുക എന്നത്. തന്റെ സംഘടനയിൽപ്പെട്ട, തന്റെ ഗ്രൂപ്പിൽപ്പെട്ട, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിൽപ്പെട്ട, തന്റെ പ്രദേശത്തുള്ള ആ ആളുകളോട് മാത്രം സലാം പറയുന്ന രീതി ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി സംഭവിക്കുന്നതാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പഠിപ്പിച്ച സലാമിന്റെ വ്യാപനം, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. അതിൻ്റെ പ്രായോഗിക രീതി, നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും സലാം പറയുക എന്നതാണ് ഒന്ന്. എങ്കിൽ കണ്ട ഒരാളെ, കൂടെയുള്ള ഒരാളെ സലാം പറഞ്ഞ് അയാളോട് സംസാരിച്ച് നടന്നു പോകുന്നതിനിടയിൽ ഒരു മരമോ ഒരു ചുമരോ ഒരു വസ്തുവോ ഒരു വീടോ വല്ലതും പരസ്പരമുള്ള ആ ബന്ധത്തിൻ്റെ ഇടയിൽ ഒരു തടസ്സമായി അല്ലെങ്കിൽ ഒരു മറയായി വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിനുശേഷം, അഥവാ നടന്നു പോകുന്നതിനിടയിൽ ഒരു ചുമര് അല്ലെങ്കിൽ ഒരു മതില് അല്ലെങ്കിൽ ഒരു മരം, അങ്ങനെ എന്തെങ്കിലും ഒന്ന് തടസ്സമായി രണ്ട് വ്യക്തിയുടെയും ഇടയിൽ വരികയും പിന്നെ അതിനുശേഷം അവർ സംഗമിക്കുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുമായിരുന്നു, സ്വഹാബത്ത് അങ്ങനെ സലാം പറയുമായിരുന്നു എന്നാണ്. അപ്പോൾ സലാം വ്യാപിപ്പിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു പൊതു നിർദ്ദേശമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്നാരും വ്യാമോഹിക്കേണ്ടതില്ല. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായാൽ മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുകയുള്ളൂ. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെയും നിങ്ങൾ യഥാർത്ഥ ഈമാനുള്ള മുഅ്മിനീങ്ങളാവുകയും ചെയ്യുകയില്ല. അപ്പോൾ പരസ്പരം സ്നേഹിച്ചാൽ മുഅ്മിനീങ്ങളാകും, മുഅ്മിനീങ്ങളായാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തു, ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ, അത് നിങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ആളുകളെ പരസ്പരം സ്നേഹിക്കുവാനും വിശ്വാസികളാകുവാനും അതുവഴി സ്വർഗപ്രവേശനം എളുപ്പത്തിൽ സാധ്യമാക്കുവാനും ഒക്കെ കഴിയും. അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞത്, നീ അറിയുന്നവരെയും അറിയാത്തവരെയും എന്ന വ്യത്യാസമില്ലാതെ അവർക്ക് സലാം പറയുക എന്നാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളം എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. എന്തു പറയും? അവരുടെ സലാം പറച്ചിൽ തസ്ലീമുൽ ഖാസ്വ, അവരുടെ പ്രത്യേകം ചില ആളുകൾക്ക് മാത്രമായിരിക്കും, തൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളോട് മാത്രം, തൻ്റെ പരിചയക്കാരോടും കുടുംബക്കാരോടും മാത്രം സലാം പറയുന്ന അവസ്ഥ, അത് ശരിയല്ല. രണ്ടാമത്തേത് വഫഷ്വുത്തിജാറ, കച്ചവടം വ്യാപകമാകും. ഹത്ത തുഈനൽ മർഅതു സൗജഹ അലത്തിജാറ, എത്രത്തോളം എന്നാൽ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ കച്ചവടത്തിൻ്റെ വിഷയത്തിൽ സഹായിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ ഇന്നത്തേതുപോലെയുള്ളൊരു സാഹചര്യമല്ലല്ലോ അന്നത്ത്. എന്നാൽ ഇന്ന് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ബോധ്യപ്പെടുന്ന അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ. ഓരോരുത്തരും വീട്ടിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള വിഭവങ്ങളും കൃഷികളും അതേപോലെ അവരുടെ സേവനങ്ങളും അധ്വാനങ്ങളുമൊക്കെ അത് ബിസിനസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പരിസരത്ത് അവർ നട്ടുവളർത്തിയ ചെടികൾ മുതൽ അവരുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളടക്കം, അവർ രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങളും മറ്റ് മെറ്റീരിയൽസുകളും അടക്കം പലതും പലതും ഇന്ന് മാർക്കറ്റിംഗിലേക്ക് എത്തുകയാണ്. കച്ചവട മേഖലയിൽ വല്ലാത്ത ഒരു എന്താണ് പറയുക, സ്ഫോടനം തന്നെ ആളുകൾക്കിടയിൽ പ്രചുരപ്രചാരം നേടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്നുള്ളത്. തൻ്റെ ഭാര്യ ഭർത്താവിനെ സഹായിക്കുന്ന ഒരു സാഹചര്യം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖത്തുർ റഹിം, വഖത്തുൽ അർഹാം, ഖത്തുൽ അർഹാം എന്നാണ് പറഞ്ഞത്, അഥവാ കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയൽ. പണ്ട് കാലത്തേക്കാൾ ഇന്ന് കൂടുതൽ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ട് മനുഷ്യർക്ക്. പരസ്പരം ഒന്ന് ബന്ധം ചാർത്തുവാൻ വേണ്ടിയുള്ള യാത്രകൾക്ക് പണ്ടത്തേതിനേക്കാൾ കൂടുതൽ സാഹചര്യങ്ങൾ, വാഹനങ്ങളും മറ്റുമൊക്കെയായി സൗകര്യങ്ങളുണ്ട്. അതേപോലെ കാര്യങ്ങൾ അറിയാൻ ഇന്നുള്ള മാധ്യമങ്ങൾ, മീഡിയകൾ, ടെലിഫോണുകളായിട്ടും ഇൻ്റർനെറ്റ്, അതിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ആളുകളെ കണ്ടും കേട്ടും അറിഞ്ഞും പറഞ്ഞുമൊക്കെ ആ ബന്ധം ചേർത്തുവാനും പുതുക്കുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ടുണ്ടായിട്ടും ഈ കാലഘട്ടത്തിൽ ബന്ധം ചേർക്കുന്നതിനേക്കാൾ ബന്ധം മുറിക്കുന്നതാണ് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊന്ന് പറഞ്ഞത്, വഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യം അധികരിക്കും, വ്യാപിക്കും. വക്കത്തുമാനു ഷഹാദത്തിൽ ഹക്ക്, സത്യസാക്ഷ്യത്തെ മറച്ചുവെക്കുകയും ചെയ്യും. ഇതും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലുഹൂറുൽ ഖലം, പേന അഥവാ എഴുത്ത് വ്യാപകമാകും, അതിൻ്റെയും ഒരു കുതിച്ചുചാട്ടം ഇന്ന് നമുക്ക് കാണാം, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ എഴുത്തും വായനയും അറിയുന്ന ആ നാട്ടിലെ മൊത്തം ആളുകൾ കേവലം നമ്മുടെ കൈ വിരലുകൾ കൊണ്ട് എണ്ണിത്തീർക്കുവാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു. ഉമ്മത്തുൻ ഉമ്മിയ, നിരക്ഷരരായ സമൂഹമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമൂഹത്തെ, സമുദായത്തെ പരിചയപ്പെടുത്തിയത്. അതിനുശേഷം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എഴുത്തും വായനയും അറിയുന്ന എത്രയോ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ഒരു സ്ഫോടനം തന്നെ ആ മേഖലയിലും സംഭവിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള പുസ്തകങ്ങൾ, പല ഭാഷകളിലുള്ള പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. സോഷ്യൽ മീഡിയ രംഗത്ത് പുതിയ ഒരു അനുഭവം കൂടി വന്നപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് തോന്നിയതൊക്കെ കുറിച്ച് എല്ലാവരുടെയും മുന്നിലേക്ക് സമർപ്പിക്കുന്ന ഫേസ്ബുക്ക് പേജുകൾ, അതേപോലെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ, അതല്ലാത്ത മറ്റ് കുറിപ്പുകൾ, ഇങ്ങനെ എല്ലാ മേഖലയിലും ഒക്കെ അറിവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളും ഇല്ലാത്തവരും എന്നുള്ള വ്യത്യാസങ്ങളില്ലാതെ എഴുത്തും വായനയും ഒക്കെ വല്ലാതെ പ്രചരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത് നമ്മൾ കാണുമ്പോൾ പ്രവാചക തിരുമേനിയുടെ വാക്കുകളിലുള്ള സത്യത, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും ഊഹിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്രകാരം തന്നെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു വചനമാണ് വ്യാജ വാർത്തകളുടെ പ്രചാരണം. അത് വല്ലാതെ അങ്ങ് പ്രചരിക്കും. സോഷ്യൽ മീഡിയകളുടെ മേഖലകൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്തെല്ലാം ഓരോ ദിവസവും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ പോലും ഏറെ പ്രയാസപ്പെടുന്നൊരു സാഹചര്യം. ഒറിജിനലിനെ പോലും വെല്ലുന്ന വ്യാജന്മാർ രംഗം കൈയടക്കുന്ന കാലഘട്ടമാണെന്നുള്ളത്, ഫോട്ടോയും വീഡിയോസും അടക്കം. വസ്തുത എന്താണോ അതിൽ നിന്ന് എത്രയോ വ്യത്യാസങ്ങൾ വരുത്തി വ്യാജന്മാർ രംഗം കൈയടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷയുടെ പല കാരണങ്ങളും വിശദീകരിച്ച കൂട്ടത്തിൽ ഇത്തരം ആളുകളെ സംബന്ധിച്ച് പ്രതിപാദിച്ച് പറഞ്ഞു തന്ന, അവർക്കുണ്ടാകുന്ന ചില അനുഭവങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച ഹദീസുകൾ കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി ഇന്ന് പ്രചരിക്കുകയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. അല്ലദി റഅയ്തഹു യുഷഖു ശിദുഖുഹു, തൻ്റെ കവിൾ കുളത്തിട്ട് വലിച്ച് കീറുന്ന ഒരു മനുഷ്യനെ ആ യാതനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന രംഗം കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളോട് ചോദിച്ചു, ആരാണത്? അവരെ സംബന്ധിച്ച് മലക്കുകൾ പറഞ്ഞുകൊടുത്ത വിശദീകരണം, ഫകദ്ദാബുൻ യക്ദിബു ബിൽ കദ്ബ, ഒരു വ്യാജനായ കള്ളവാദിയായ ഒരു മനുഷ്യൻ. അയാളൊരു കളവ് പറഞ്ഞു, എന്നാൽ ആ ഒരൊറ്റ കളവാണ് അയാൾ പറഞ്ഞതെങ്കിലും തുഹ്മലു അൻഹു, ആ കളവ് അയാളിൽ നിന്ന് ആളുകൾ ഏറ്റെടുത്ത് വഹിച്ചു കൊണ്ടുപോകും. ഹത്താ തബ്ലുഗൽ ആഫാഖ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ചക്രവാളങ്ങൾ, അവിടങ്ങളിലെല്ലാം എത്തുവോളം ലോകത്തിൻ്റെ മുക്കുമൂലകളിലേക്ക് നിമിഷ നേരം കൊണ്ട് ഈ കള്ള പ്രചാരണങ്ങൾ, വ്യാജ വാർത്തകൾ പരക്കുകയാണ്, പകരുകയാണ്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ കവിൾ കൊളുത്തിട്ട് വലിച്ച് രണ്ട് ഭാഗത്തേക്കുമായി കീറി വലിച്ചു കൊണ്ടുപോയി അത് വീണ്ടും പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നു. ഫയുസ്നഉ ബിഹി ഇലാ യൗമിൽ ഖിയാമ, ബർസഖി, ലോകത്ത് അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ലോകാവസാനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെയും അങ്ങനെ ഉണ്ടാകുമെന്ന്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ ചിലത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നുണ്ട്. യൗമുൽ ഖലാസ്, രക്ഷയുടെ അഥവാ അഴുക്കുകൾ ഒഴിവാക്കി മദീന ശുദ്ധമാകുന്ന ഒരു ദിവസത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഹദീസാണ്. ഇമാം ഹാക്കിമും ഇമാം അഹമ്മദും ഒക്കെ ഉദ്ധരിച്ച പ്രബലമായ ഹദീസ്, ദജ്ജാലിൻ്റെ വരവിനോട് അനുബന്ധിച്ച്. പ്രസ്തുത ഹദീസിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും, യജീഉ ദജ്ജാലു ഫയസ്അദു ഉഹദ, ദജ്ജാല് വരും, ഉഹദ് മലയുടെ മുകളിൽ കയറും, ഫയത്ലഉ ഫയൻളുറു ഇലൽ മദീന, എന്നിട്ട് മദീനക്ക് നേരെ എത്തി നോക്കും. ഫയഖൂലു

0: ഒരു പള്ളിയായിരുന്നുവെങ്കിൽ ഇന്ന് മദീന സന്ദർശിച്ച ആർക്കും അറിയാവുന്ന രീതിയിൽ വലിയ സൗകര്യങ്ങളോടുകൂടിയ, ദൂരെ നിന്ന് നോക്കിയാൽ ഒരു വൈറ്റ് പാലസ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴേ മാറിക്കഴിഞ്ഞിരിക്കുന്ന ആ മദീനയിലെ മസ്ജിദുൻ നബവി. ഇനിയും കാലങ്ങൾ പിന്നിടുമ്പോൾ എന്തെല്ലാം പരിഷ്കാരങ്ങളും രൂപങ്ങളും വിസ്തൃതിയും വിശാലതയും ഒക്കെ വരും, അള്ളാഹു ആലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ആ കാലഘട്ടത്തിൽ കാണുന്ന കാഴ്ച അന്നേ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, അത് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, അള്ളാഹുവിൻ്റെ വഹ്യിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെ പ്രവാചക പ്രവചനങ്ങളെ ഗൗരവത്തോടെ കാണാനും അത് നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുവാനും നാം ശ്രമിക്കുക. സർവാദിനാഥനായ സർവശക്തനായ അർഹമുറാഹിമീനായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉന വൻഫഅനാ ബിമാ അല്ലംതന റബ്ബി സിദ്നാ ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ അടിത്തറകൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ശ്രദ്ധേയമായ ചില പ്രവചനങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഷമീർ മദീനി.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ സ്മൃതിപദം, ചരിത്രവസ്തുതകളെ അവലോകനം ചെയ്യുന്ന സ്മൃതിപദം പ്രോഗ്രാമിൽ ഇന്ന് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ പ്രബോധനത്തിന്റെ അടിസ്ഥാനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ജാമിയ അൽ ഹിന്ദ് അധ്യാപകൻ മൂസ സൊലാഹി ഖാര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രബോധന കാലഘട്ടം, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി വന്നവർക്ക് നൽകിയ മറുപടികൾ, ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചിരുന്ന ആളുകളെ പ്രാമാണികമായി നേരിട്ട വിഷയങ്ങൾ, ഇമാം പ്രബോധനം തുടങ്ങാനുണ്ടായ സാഹചര്യം, തുടങ്ങിയപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ തടയാനും പ്രബോധനം നിർത്തിവെക്കാനും തെറ്റായ നിലക്ക് നടത്തിയ പ്രചാരണങ്ങൾ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ചുരുങ്ങിയ രൂപത്തിൽ അറിയാനും മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചു. അഹ്ലു സുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ പ്രധാനിയും നവോത്ഥാന നായകനുമായിട്ടുള്ള ഇമാമിൻ്റെ ജീവിതത്തെ അടുത്തറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ തിരുത്തിക്കൊടുക്കാനും ശരി എന്താണ് എന്ന് സമൂഹത്തെ ബോധ്യമാക്കാനും നമുക്ക് സാധിക്കും. പ്രബോധകന്മാർക്ക് വലിയ ഒരു വെളിച്ചം കാണിച്ച പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല. പ്രബോധനം എന്നത് എല്ലാ കാലഘട്ടത്തിലും ഉയർന്നു നിന്ന, വളരെ മികവോടെ തന്നെ നിലനിന്ന ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ വിജയത്തിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം കൃത്യമായ ഒരു ഉസൂല്, അടിസ്ഥാനം അതിന് ഉണ്ടായി.

0: ഇരുന്നു എന്നതാണ്. ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്കനുസരിച്ച് പ്രബോധനത്തെ മാറ്റുക, വഴിതിരിക്കുക എന്ന രീതി പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ആ വിഷയത്തിൽ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെ, നിയമങ്ങളെ പാലിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പ്രബോധനവുമായി മുന്നോട്ടു പോയിട്ടുള്ളത്. ഇമാമിന്റെ കാലഘട്ടത്തെക്കുറിച്ച് നാം കേട്ടുകഴിഞ്ഞു. വളരെ പ്രയാസം നേരിട്ട ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് തൗഹീദിന്റെ വിപരീതമായിട്ടുള്ള ശിർക്ക് വലിയ രൂപത്തിൽ സ്ഥാനം പിടിച്ച ഒരു കാലഘട്ടം. അതിനെ പിന്തുണക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത്, അതിനെതിരെ ശബ്ദിക്കാതെ മൗനം പാലിച്ചു നിൽക്കുന്ന പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായ ഒരു അവസ്ഥ, ആളുകളൊക്കെ ശിർക്കിൽ ആകർഷിക്കപ്പെടുന്ന അപകടകരമായ അവസ്ഥ. ഇവിടെയാണ് ഷെയ്ഖുലിസ്ലാം തന്റെ പ്രബോധന ദൗത്യവുമായി രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാന നിയമങ്ങളെ മുന്നിൽ നിർത്തിയാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ഈ കാര്യത്തിന് തുടക്കം കുറിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ നാട്ടിലേക്ക്, ഓരോ പ്രദേശങ്ങളിലേക്ക് സ്വഹാബത്തുകളെ അയക്കും, ദീനീയായ കാര്യങ്ങൾ ആ നാട്ടിലുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അന്ന് സ്വഹാബത്തിന് കൊടുത്ത നിർദ്ദേശങ്ങൾ, അവിടെ എത്തിയാൽ പാലിക്കേണ്ട കാര്യങ്ങൾ, സമൂഹത്തോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവരോട് ആദ്യം എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത്, ഇങ്ങനെ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ അവരുടെ പ്രബോധനത്തിന്റെ ഉസൂലായി, അടിസ്ഥാന നിയമങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഉലമാഅകളിലൂടെ, ഉമറാഅകളിലൂടെ, ആമത്തുന്നാസ് പൊതുജനങ്ങളിലൂടെ ദഅവത്ത് ശക്തമായി നടക്കുന്നു. ഈ ഒരു വിജയവും വിശാലതയും ദഅവത്തിന് കിട്ടിയത് ഇസ്ലാം അതിനു വെച്ചിട്ടുള്ള ഉസൂലുകളെ, അടിസ്ഥാന നിയമങ്ങളെ പാലിച്ച് മുന്നോട്ടു പോകുന്നത് കൊണ്ടാണ്. ഒരാൾക്ക് തോന്നിയതുപോലെ ദഅവത്തിനെ വലിച്ചു കൊണ്ടുപോയാൽ എത്ര ശതമാനം വിജയിക്കും എന്നത് ഉറപ്പ് പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു അടിസ്ഥാനം വെച്ച പോലെ തന്നെ ഈ വിഷയത്തിലും ഇസ്ലാം കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയത്. ഷെയ്ഖുലിസ്ലാമിന്റെ പ്രബോധന നിയമങ്ങളിൽ, അദ്ദേഹം അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് ഇസ്ലാമിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ദഅവത്ത്. അത് പ്രത്യേകം പറയേണ്ട ഒരു സംഗതിയാണ്. ഇസ്ലാം എന്നതിലേക്കാണല്ലോ, ആ മാർഗത്തിലേക്കാണല്ലോ ജനങ്ങളെ ക്ഷണിക്കുന്നത്. അതിന്റെ പുറത്ത് നിന്നുകൊണ്ട് ക്ഷണിച്ചാൽ ഫലം കാണുകയില്ല. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ സാധിക്കണം. അത് ഒന്നാമത്തെ ഉസൂലായി കാണാൻ സാധിക്കും. ഇസ്ലാം ജനങ്ങളെ ഏതെല്ലാം വിശ്വാസ കാര്യങ്ങളിലേക്കാണോ, ഏതെല്ലാം നന്മകളിലേക്കാണോ വിളിച്ചിട്ടുള്ളത്, അത് ജീവിതത്തിൽ ഉറപ്പിച്ചുകൊണ്ട്, ആ കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അതല്ലാത്ത ഒന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വമയ്യ ബതഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലയുഖബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ, ഒരു മാർഗത്തെ ഒരാൾ ആഗ്രഹിച്ചു, അല്ലാഹു അതിനെ സ്വീകരിക്കുകയില്ല, ആഖിറത്തിൽ അവൻ നഷ്ടക്കാരിൽ അകപ്പെടുകയും ചെയ്യും. അപ്പൊ ഇസ്ലാം എന്താണോ ലക്ഷ്യമാക്കുന്നത്, അതിലേക്ക് ജനങ്ങളെ വിളിക്കണം, അതിൽ നിന്നുകൊണ്ട് വിളിക്കണം, അതിനെ ഉൾക്കൊണ്ട് ജനങ്ങളിലേക്ക് അത് നൽകുമ്പോഴാണ് സ്വീകാര്യത ഉണ്ടാവുക. നാം ഇഷ്ടപ്പെട്ട ഒന്നിനെ അടുത്തുള്ള ആൾക്ക് നൽകുമ്പോഴാണ് അതിന്റെ സ്വീകാര്യതയിൽ ഒരു തൃപ്തിയും സന്തോഷവുമൊക്കെ ഉണ്ടാവുക. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ അതുൾക്കൊണ്ട് ജീവിക്കുന്നവനായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ കൂടുതൽ വെളിച്ചവും പ്രകാശവും അതിനുണ്ടാകും. ആ മാർഗത്തെ എതിർക്കുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായതുപോലെ ഈ കാലഘട്ടത്തിലും ഉണ്ട്, കുറവല്ല. അല്ലാഹു നൽകിയ ബുദ്ധി കൊണ്ട് അതിനെ എതിർക്കുന്നവരുണ്ട്. അല്ലാഹു നൽകിയ വ്യത്യസ്തങ്ങളായ കഴിവുകൾ അത് പ്രദർശിപ്പിച്ച് ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു നൽകിയ നാവ്, അനുഗ്രഹമാകുന്ന നാവ്, ആ നാവ് ഉപയോഗിച്ച് ഇസ്ലാമിനെതിരെ ശക്തമായ വിമർശനങ്ങൾ പറഞ്ഞു പരത്തുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. പല നിലക്കും ഏത് ശക്തമായ വിമർശനങ്ങളുണ്ടായാലും അല്ലാഹുവിന്റെ പ്രകാശത്തെ അവൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതിന് തടസ്സം നിൽക്കാൻ ഒരു സൃഷ്ടിക്കും കഴിയില്ല. അത് സ്രഷ്ടാവിന്റെ തീരുമാനമാണ്. ഖിയാമത്ത് നാള് വരെയും അത് പൂർണമായി തന്നെ നിലനിൽക്കും എന്നതിന്റെ വലിയ തെളിവുകളാണ് ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും മുന്നിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള, തന്റേടമുള്ള അറിവും വിവേകവുമുള്ള പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും തുടർന്നു വരുന്ന കാര്യമാണ്. അതിന്റെ വിജയത്തിന്റെ കാരണം അവർ പ്രബോധന കാര്യങ്ങൾക്ക് വെച്ചിട്ടുള്ള ഉസൂലുകളാണ്, അടിസ്ഥാന നിയമങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇസ്ലാം മുഖ്യമായും പ്രധാനമായും സമൂഹത്തെ പഠിപ്പിച്ചത്, സമൂഹത്തെ വിളിച്ചത് തൗഹീദിലേക്കാണ്, ഏകദൈവ വിശ്വാസത്തിലേക്കാണ്. ലാ ഇലാഹ ഇല്ലല്ല, ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റൊരാളില്ല. ഇതാണ് ലോകത്ത് വന്ന സകല പ്രവാചകന്മാരും സമൂഹത്തെ ആദ്യം കേൾപ്പിച്ചത്. അപ്പൊ അതിലേക്ക് തന്നെയാണ് ആദ്യം ആളുകൾ വിളിക്കേണ്ടത്. ആളുകൾക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളിലേക്ക്, ഭൗതിക വിഷയങ്ങളിലേക്ക് വിളിച്ച് ക്ഷണിച്ച് അവർക്ക് നല്ല സന്തോഷവും ആനന്ദവും ഒക്കെ നൽകി അവരെ മാനസികമായി സുഖിപ്പിച്ച് അങ്ങനെ തങ്ങളുടെ ഓരത്തേക്ക്, തങ്ങളുമായി വളരെ അടുത്ത് അവരെത്തിയെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ സ്വകാര്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ച് സംസാരിക്കുന്ന, പറയുന്ന രീതി അതല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ആദ്യമായി പറയേണ്ടതും ക്ഷണിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വെച്ചുകൊടുത്ത ഒരു അസില അതാണ്. പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുത്ത, അല്ലാഹു വെച്ച നിയമവും അതാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഉല്ലാ സ്വീകരിച്ച രണ്ടാമത്തെ അസിലായി നമുക്ക് അതിനെ കാണാൻ സാധിക്കും. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. അതിലൂടെ വലിയ വിജയം ഇമാമിന് നേടാൻ കഴിഞ്ഞു. അത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുമാണ്. ഖുൽ ഹാദിഹി സബീലി അദുഊ ഇലല്ലാഹ് അലാ ബസീറ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. പ്രവാചകരെ പറയുക, ഇതാകുന്നു എന്റെ മാർഗം, ഞാൻ അല്ലാഹുവിലേക്ക് ഉൾക്കാഴ്ചയോടുകൂടി ജനങ്ങളെ ക്ഷണിക്കുന്നു, ഞാനും എന്നെ പിൻപറ്റിയവരും. അല്ലാഹു പരിശുദ്ധനാണ്, ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽ, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരിൽ പെട്ടവനല്ല. അപ്പോ തൗഹീദിന്റെ വിളംബരം, അതിന്റെ പ്രഖ്യാപനം, അതിലേക്കുള്ള ക്ഷണം, അതാണ് പ്രബോധനത്തിന്റെ അടിസ്ഥാനം. ഇത് വിജയത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന വലിയ കാരണമാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഉല്ലാഹി ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ അടിസ്ഥാനമായി തൗഹീദിലേക്കുള്ള വിളിയെ സ്വീകരിച്ചത്. സൂറത്തു ജിന്നിലുള്ള ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഭവനങ്ങൾ, പള്ളികൾ, അത് അല്ലാഹുവിനുള്ളതാണ്. അതിൽ അല്ലാഹുവല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇമാം മൂന്നാമതായി സ്വീകരിച്ചത് ഷിർക്കിൽ നിന്ന് ജനങ്ങളെ തടയുക എന്നതാണ്. പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം അഅലമു ദംബ് ഷിർക്കാണ്. അക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമം ഷിർക്കാണ്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്തത് അറിഞ്ഞ് ഷിർക്കാണെന്ന് മനസ്സിലായിട്ടും അതിലിങ്ങനെ ഉറച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, ശിർക്ക് ചെയ്ത് അങ്ങനെ ജീവിക്കുക, അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അത്രയും ഗുരുതരമായ വലിയ പാപമാണ്, അപകടമാണ് ശിർക്ക് എന്നുള്ളത്. പ്രവാചകന്മാരൊക്കെ ശക്തമായ സ്വരത്തിലാണ് അവരുടെ സമൂഹത്തെ ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയത്, ശക്തമായ പരീക്ഷണങ്ങൾ അവിടുന്നുണ്ടായത് ശിർക്കിനെ തൊട്ട് ആളുകളെ തടഞ്ഞതുകൊണ്ടാണ്. കുടുംബത്തോട് പറഞ്ഞു, ഓരോ ഗോത്രങ്ങളെയും വിളിച്ച് ശിർക്കിന്റെ ഗൗരവം പറഞ്ഞുകൊടുത്തു. ആ സന്ദർഭത്തിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. പിൽക്കാലത്ത് വന്ന പ്രവാചകന്മാർ ആ രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു. അതിൽപ്പെട്ട പ്രധാനിയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് തെറ്റായ പ്രചാരണങ്ങൾ ഇമാമിന് നേരെ ഉണ്ടായി. അതൊക്കെ ശക്തമായി തൗഹീദ് പറഞ്ഞു, ഷിർക്കിന്റെ അപകട സമൂഹത്തെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ടാണ് ഇമാമ് സ്വീകരിച്ച മൂന്നാമത്തെ അടിസ്ഥാനം നമുക്ക് വലിയ മാതൃകയാണ്. വിശുദ്ധ ഖുർആനിൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ, അല്ലാഹുവിൽ പങ്കുചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ്, നരകം അവന്റെ സങ്കേതമാണ്. ആളുകൾ തമാശക്കായും അല്ലാതെയും ഒക്കെ പറയും, ശിർക്കിനെതിരെ അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കെതിരെ ഇത്ര ഗൗരവത്തിലൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു ചരട് കെട്ടിയത് കൊണ്ട്, ഒരു നൂല് കെട്ടിയത് കൊണ്ട്, ഒരു വള ധരിച്ചത് കൊണ്ട്, ഒരു ജാരത്തിൽ പോയതുകൊണ്ട്, മക്ബറയിൽ പോയതുകൊണ്ട് അതൊക്കെ ഇത്ര കുറ്റമുള്ള ഗൗരവമുള്ള കാര്യമാണോ? എന്തിനാണ് ഇത്ര ശക്തിയിൽ ഇതൊക്കെ ആളുകൾക്കിടയിൽ പറയുന്നത്? ആ വിഷയത്തിന് ഗൗരവമുണ്ടായതുകൊണ്ടാണ്. അത്രയും വലിയ അപകടം, മാരകമായ രോഗമാണ് ആ വിഷയം. അതുകൊണ്ടാണ് സമൂഹത്തെ അതിന്റെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പൊ ഖുർആൻ തന്നെ അത് ചെയ്ത ആളുകൾ, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമുണ്ടാ വിഷയത്തിന്. നരകമാണ് അവരുടെ സങ്കേതം എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ്. അല്ലാഹു ഒരിക്കലും പുറത്തു തരൂല എന്ന് പറയുമ്പോൾ ആ പാപത്തിന്റെ ഗൗരവം എത്രയാണ്. അപ്പോ വിശുദ്ധ ഖുർആന്റെ ആ വിഷയത്തോടുള്ള സമീപനം, ആ വിഷയത്തെപ്പറ്റിയുള്ള സംസാരം തന്നെ ഗൗരവത്തിലാണ്. അതാളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇമാം അതിന് തെളിവായി സ്വീകരിച്ച മറ്റൊരായത്ത്, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബലിക ലൈൻ അശറക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ അല്ലാഹു താക്കീത് കൊടുക്കുകയാണ്, താങ്കൾ തന്നെ ശിർക്ക് ചെയ്താലും, പ്രവാചകരെ താങ്കളാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കേണ്ടതെങ്കിൽ താങ്കളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും, ഖാസിരീങ്ങളിൽ നഷ്ടക്കാരിൽ നിങ്ങൾ അകപ്പെട്ടു പോകും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത അവിടുന്ന് പ്രഖ്യാപിച്ചത്, ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. അപ്പോ തൗഹീദ് ശക്തമായ സ്വരത്തിൽ ഇമാം പറഞ്ഞു, ഷിർക്കിനെതിരെ ശക്തമായി തന്നെ ശബ്ദിച്ചു, അതുപോലെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇമാം അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, അതിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. ഇത് അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ അടിസ്ഥാനങ്ങളായി സ്വീകരിച്ചതിൽ പ്രധാന കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ വിഷയങ്ങളെയും കാര്യങ്ങളെയും അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാഹ് ബാരകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സ്മൃതിപദം, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ പ്രബോധനത്തിന്റെ അടിസ്ഥാനം. എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ജാമിയ അൽ ഹിന്ദ് അധ്യാപകൻ മൂസ സൊലാഹി കാരാ.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. മനുഷ്യരും മൃഗീയ സ്വഭാവങ്ങളും. രചന നിർവഹിച്ചത് ഇമാം ഇബ്നുൽ ഖയ്യിം. റഹിമഹുള്ള. വിവർത്തനം മുഹമ്മദ് സിയാദ് ജുബൈൽ. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: മനുഷ്യരും മൃഗീയ സ്വഭാവങ്ങളും. എഴുത്ത് ഇമാം ഇബ്നുൽ ഖയ്യിം. ഭാഷാന്തരം മുഹമ്മദ് സിയാദ് ജുബൈൽ. ചില മനുഷ്യരിൽ മൃഗീയ പ്രവണതകൾ നേരെ നിവർന്നു നിൽക്കുകയും മനുഷ്യഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നതൊഴിച്ചാൽ മൃഗങ്ങളിൽ നിന്ന് യാതൊരു ആന്തരിക വ്യത്യാസവും കൈവരിക്കാത്തതായി ദൃശ്യമാകാറുണ്ട്. അവരുടെ മുഴുവൻ ചിന്തയും ശ്രമവും സ്വാർത്ഥ ഇച്ഛകളുടെ തൃപ്തിയിലേക്കാണ് ചുരുങ്ങുന്നത്. യഥാർത്ഥ മനുഷ്യഗുണങ്ങൾക്ക് യോജിക്കാത്ത താഴ്ന്നതും മൃഗീയവുമായ മനോഭാവമാണ് ഇവരുടെ സ്വഭാവത്തിൽ പ്രത്യക്ഷമാകുന്നത്. അവരുടെ ഈ അവസ്ഥ അവർ അനുകരിക്കുന്ന മൃഗങ്ങളുടെ സ്വഭാവങ്ങളിലൂടെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അമിതാഭിലാഷവും താഴ്ന്നതരം ആസ്വാദനങ്ങളും. നായയുടെ സ്വഭാവം: എത്ര ലഭിച്ചാലും തൃപ്തിയറിയാത്ത അമിത ഭോജനം. 1000 നായ്ക്കൾക്ക് തിന്നാൻ മതിയായ ഒരു ശവമുണ്ടായാലും എല്ലാ നായ്ക്കളെയും അതിൽ നിന്ന് ഓടിച്ച് മുഴുവൻ സ്വന്തമാക്കാനുള്ള ഒരു ത്വര. നല്ലതോ ചീത്തയോ എന്ന വിവേചനം കൂടാതെ കിട്ടുന്നതെല്ലാം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. തെറ്റായ പ്രവൃത്തികളിൽ പോലും ലജ്ജാബോധമില്ലാത്ത അവസ്ഥ. പന്നിയുടെ സ്വഭാവം: നല്ലത് സമീപത്തുണ്ടായിരിക്കെ അതിനെ അവഗണിച്ച് വൃത്തികെട്ടതിലും താഴ്ന്നതിലും ആകർഷിക്കപ്പെടുന്നു. ഉത്തമോപദേശം കേട്ടിട്ടും അത് സ്വീകരിക്കാതെ മോശം പ്രവൃത്തികളിലും അശ്ലീലതകളിലുമാണ് സന്തോഷം കണ്ടെത്തുന്നത്. അജ്ഞതയും ദിവ്യസന്ദേശങ്ങളോടുള്ള അവഗണനയും. കഴുതയുടെ സ്വഭാവം: കഠിനാധ്വാനത്തിലും ഭാരവഹനത്തിലും മാത്രം ഒതുങ്ങുന്ന അർത്ഥബോധമില്ലാത്തൊരു ജീവിതം. ദിവ്യഗ്രന്ഥം കൈവശമുണ്ടായിട്ടും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെയും ജീവിതത്തിൽ നടപ്പാക്കാതെയും കഴിയുന്നവരെ ഇതോടാണ് ഉപമിക്കേണ്ടത്. തൗറാത്ത് സ്വീകരിക്കാൻ ചുമതല ഏൽപ്പിക്കപ്പെടുകയും എന്നിട്ടത് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്തവരുടെ യഹൂദരുടെ ഉദാഹരണം ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയുടേത് പോലെയാകുന്നു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു കളഞ്ഞ ജനങ്ങളുടെ ഉപമ എത്രയോ ചീത്ത. അക്രമികളായ ജനങ്ങളെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. അധ്യായം അൽ ജുമാ വചനം 5. ദിവ്യസന്ദേശങ്ങൾ ലഭിച്ചിട്ടും അവയെ ഉപേക്ഷിക്കുന്നവരുടെ അവസ്ഥ വിശദീകരിക്കാൻ ഖുർആൻ മറ്റൊരു ദൃഷ്ടാന്തവും അവതരിപ്പിക്കുന്നു. പക്ഷേ അവൻ ഭൂമിയിലേക്ക് അത് ശാശ്വതമാണെന്ന ഭാവേന തിരിയുകയും അവൻ്റെ തന്നിഷ്ടത്തെ പിൻപറ്റുകയുമാണ് ചെയ്തത്. അപ്പോൾ അവൻ്റെ ഉപമ ഒരു നായയുടേതുപോലെയാകുന്നു. നീ അതിനെ ആക്രമിച്ചാൽ അത് നാവ് തൂക്കിയിടും. നീ അതിനെ വെറുതെ വിട്ടാലും അത് നാവ് തൂക്കിയിടും. അതാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളിയവരുടെ ഉപമ. അധ്യായം അൽ ആറാഫ് വചനം 176. ക്രൂരത, നാശപ്രവണത, ദ്രോഹം. വന്യമൃഗത്തിൻ്റെ സ്വഭാവം: എപ്പോഴും ആക്രമണത്തിന് സജ്ജമായി നിൽക്കുകയും ലഭ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും മറ്റുള്ളവരെ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എലിയുടെ സ്വഭാവം: സൃഷ്ടിക്കുന്നതിലല്ല സംഹാരത്തിലാണ് താൽപ്പര്യം. നാശം വിതയ്ക്കുന്നതിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്നു. നാശം വിതയ്ക്കാൻ വേണ്ടി തങ്ങളെ സൃഷ്ടിച്ചതിന് അവർ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് പോലെയാണ്. പാമ്പിൻ്റെയും തേളിൻ്റെയും സ്വഭാവം: അവസരം കിട്ടുമ്പോഴൊക്കെയും ദ്രോഹിക്കാനും വേദനിപ്പിക്കാനും തയ്യാറായി നിൽക്കുന്ന വിഷവൃത്തി. ഒട്ടകത്തിൻ്റെ സ്വഭാവം: കഠിനഹൃദയതയും പകയും വിദ്വേഷവും ദീർഘകാലം മറക്കാത്ത പിടിവാശയും ചേർന്ന മനോഭാവം. അഹങ്കാരവും ഉപരിവിപ്ലവ പ്രദർശനവും. മയിലിൻ്റെ സ്വഭാവം: ബാഹ്യ സൗന്ദര്യത്തിലും അലങ്കാരത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രവണത, എന്നാൽ ഉള്ളടക്കത്തിൽ ആഴമില്ലാത്ത ഉപരിവിപ്ലവമായ ഒരു ജീവിതശൈലി. മികച്ച സ്വഭാവത്തിൻ്റെ ഉദാഹരണം: ഇതിന് വിപരീതമായി നല്ല സ്വഭാവത്തിൻ്റെ പ്രതീകമായി കുതിരയെ കാണാം. സൗന്ദര്യവും ശക്തിയും നിയന്ത്രണവും ഉപകാരവും സമന്വയിച്ച ഒരു മഹത്തായ സ്വഭാവമാണ് അതിൻ്റേത്. ആടുകളിലും സമാനമായ സൗമ്യതയും അനുസരണശീലവും പ്രത്യക്ഷമാണ്. ചുരുക്കത്തിൽ, ഇത്തരക്കാരുടെ മനസ്സ് മുഴുവൻ സ്വാർത്ഥ ഇച്ഛകളുടെ ചുറ്റളവിൽ കുടുങ്ങിക്കിടക്കുന്നു. അവയെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നതിലേക്കാണ് അവരുടെ ചിന്ത പരിമിതപ്പെടുന്നത്. അതിനപ്പുറം ഉയർന്ന ലക്ഷ്യങ്ങളിലേക്കോ ആത്മീയ പുരോഗതിയിലേക്കോ ശ്രേഷ്ഠമായ അഭിലാഷങ്ങളിലേക്കോ അവർ തിരിയുന്നില്ല. ഇബ്നുൽ ഖയ്യിമിൻ്റെ മദാരിജുസ്സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗം അവലംബിച്ചതാണ് ഈ ലേഖനം.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മനുഷ്യരും മൃഗീയ സ്വഭാവങ്ങളും. രചന നിർവഹിച്ചത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള. വിവർത്തനം മുഹമ്മദ് സിയാദ് ജുബൈൽ. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ചരിത്രത്തിൽ നിന്ന് പാഠമുൾക്കൊള്ളുക. സൂറത്തു അലി ഇംറാൻ 137-ാമത്തെ ആയത്തിന്റെ 2-ാം ഭാഗം വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
4: അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയവസന്തത്തിൽ സൂറത്തു ആലു ഇംറാനിൽ നിന്നുള്ള 137-ാമത്തെ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവുമാണ് നാം മനസ്സിലാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഖദ് ഖലത് മിൻ ഖബ്ലികും സുനനും ഫസീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ഖദ് ഖലത് മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. സുനനുൻ, ചരിത്രം, നടപടിക്രമങ്ങൾ, ഉദാഹരണങ്ങൾ. ഫസീറു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. ഫൻദുറു, എന്നിട്ട് നിങ്ങൾ നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നിഷേധികളായ കളവാക്കിയ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന്. ഖദ് ഖലത് മിൻ ഖബ്ലികും സുനനുൻ, നിങ്ങൾക്ക് മുമ്പ് സമുദായങ്ങൾ പലരും നശിപ്പിക്കപ്പെട്ട ചരിത്രമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. സുന്നത്തുൻ എന്നുള്ളതിൻ്റെ ജമാഅണ് സുനന്. വഹിയ സീറ വ ത്വരീഖ അല്ലതീ യകൂനു അലൈഹൽ ഫർദ് വൽ ജമാഅ, ഒറ്റപ്പെട്ടതും അതുപോലെ തന്നെ സംഘമായിട്ടുമുള്ള പലതിനെയും അതിൻ്റെയൊക്കെ ചരിത്രം, അതിൻ്റെ വഴി മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. വസുനനുല്ലാഹി തആല ഫി ഖൽഖിഹി ഖാനൂനുഹു അൽ മാദി ഫിൽ ഖൽഖ്, സൃഷ്ടികളിൽ മുമ്പ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞുപോയതിനെ സംബന്ധിച്ച്. സുന്നത്ത്, സുനന് എന്നതൊക്കെ വിശുദ്ധ ഖുർആനിൽ ഏറെ പ്രയോഗിച്ച ഒന്നാണ്. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും വയതൂബ അലൈക്കും അല്ലാഹു അലീമുൻ ഹക്കീം. സൂറത്തു നിസായിലെ 26-ാമത്തെ ആയത്ത് അവിടെ സുനനുൻ എന്ന് പ്രയോഗിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുവാനും നിങ്ങളുടെ മുൻഗാമികളുടെ നല്ല നടപടികൾ നിങ്ങൾക്ക് കാട്ടിത്തരുവാനും വേണ്ടി നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. അപ്പോൾ അതാണ് സുനനല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ ചരിത്രം, അവരുടെ നടപടിക്രമങ്ങൾ, അവരിലുണ്ടായ കാര്യങ്ങൾ. അതേപോലെ ഹദീസിൽ കാണാം, ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും ശിബറം ബിശിബിരിൻ വദിറാഅം ബിദിറാഇൻ, നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും നിങ്ങളുടെ മുൻഗാമികളുടെ വഴി, അവരുടെ മാർഗം. അപ്പോൾ സുന്നത്ത്, സുനന് എന്നുള്ളതിന് ചരിത്രം, മാർഗം, നടപടിക്രമം തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സുന്നത്ത് അല്ലാഹുല്ലതീ ഖദ് ഖലത് മിൻ ഖബ്ൽ വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല. സൂറത്ത് ഫത്തഹിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തി, സുന്നത്ത് അല്ലാഹുല്ലതീ ഖദ് ഖലത് മിൻ ഖബ്ൽ, മുമ്പ് മുതലേ കഴിഞ്ഞു പോന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമമാണത്. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിൻ്റെ ആ ഒരു നടപടിക്രമത്തിന് യാതൊരു ഭേദഗതിയും മാറ്റവും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ സംഭവിച്ചതായ കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നടപടിക്രമം എപ്രകാരമായിരുന്നു, എന്തായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഈ സൂറത്തു ആല ഇംറാനിലെ 137-ാമത്തെ ആ വചനത്തിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്. നിഷേധികളായ ആളുകളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും അള്ളാഹുവിൻ്റെ ദീനിനെയും നിഷേധിക്കുന്ന, പ്രവാചകന്മാരെ കളവാക്കുന്ന ആളുകളെ നശിപ്പിച്ച, പരാജയപ്പെടുത്തുന്ന ചരിത്രമേറെ വിശുദ്ധ ഖുർആനിലും ചരിത്രത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിലുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഏറെ കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്രായിലെ 17-ാമത്തെ ആയത്ത്, ഈ ഒരു ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയോ സമുദായങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. വൈദ അറദ്ന അന്നുഹുലിക ഖറിയത്തൻ അമർന മുത്രഫീഹ ഫഫസഖു ഫീഹ ഫഹഖ അലൈഹിൽ ഖൗലു ഫദമ്മർനാഹ തദ്മീറ. സൂറത്ത് ഇസ്രായിലെ 16-ാമത്തെ വചനം. അതേപോലെ തന്നെ 17-ാമത്തെ വചനം, വക്കം അഹ്ലക്കന മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ് വകഫ ബിറബ്ബിക ബിദുനൂബി ഇബാദിഹി ഖബീറൻ ബസീറ. എത്ര എത്ര സമുദായങ്ങളെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം നാം നശിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കാനുദ്ദേശിച്ച ആളുകൾ സുഖലോലുപരായി ഇവിടെ കഴിഞ്ഞുപോയ വളരെ തിന്മയിൽ കഴിഞ്ഞുകൂടിയ ആളുകളായിരുന്നു. അവർ അപ്രകാരം ചെയ്യുമ്പോഴൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ നശിപ്പിച്ചിട്ടുള്ളത്. വലിയ തെമ്മാടികളും തോന്നിവാസികളുമായി ജീവിക്കുന്ന ജനതകൾ, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവർ അവരുടെ കൂട്ടത്തിലുണ്ട്, പ്രവാചകന്മാരെ കളവാക്കിയവരുണ്ട്. പല നിലക്കും വിശ്വാസികൾക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും നടത്തിയവരൊക്കെ അവരിലുണ്ട്. അവരെയൊക്കെ തന്നെയും അള്ളാഹു സുബ്ഹാനഹു വതാല വലിയ ശക്തിയുള്ളവരും അതുപോലെ തന്നെ സ്വാധീനമുള്ളവരായിരുന്നിട്ടും അവരെയൊക്കെ തന്നെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉണർത്തുകയാണ്. വക്കം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം എത്രയോ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിച്ചിട്ടുണ്ട്. ഒരു താക്കീദാണത്. യഖൂലു തആല മുൻദിറൻ കുഫ്ഫാറ ഖുറൈഷ്, ഖുറൈശികളെ സത്യനിഷേധികൾക്കുള്ള ഒരു താക്കീതായിക്കൊണ്ട് അവർ കളവാക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയിട്ടുണ്ടവർ അവരോട് ബി അന്നഹു ഖദ് അഹ്ലക ഉമമം മിനൽ മുക്കദ്ദിബീന ലിർറുസുൽ മിൻ ബഅദി നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം ഒരുപാട് സമുദായങ്ങളെ കളവാക്കിയവരെ നശിപ്പിച്ച ചരിത്രം ഉണർത്തുകയാണ്. വദല്ല ഹാദ അല അന്നൽ ഖുറൂൻ അല്ലതി കാനത് ബൈന ആദം വനൂഹ് അലൽ ഇസ്ലാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദം നബിയുടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇടക്കുള്ളതായ ആ ഒരു തലമുറകൾ അവർ ഇസ്ലാമിലായിരുന്നു എന്ന്. കാന ബൈന ആദം വനൂഹ് അഷറത്തു ഖുറൂനിൻ കുല്ലുഹും അലൽ ഇസ്ലാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആ ഒരു പത്ത് നൂറ്റാണ്ട് അത് ഇസ്ലാമിലായിരുന്നു. എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയാണ് ആദ്യമായി അവിടെ നശിപ്പിക്കപ്പെട്ടത് എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഈ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ആയത്തിലെ ഓരോ വാക്കുകളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖദ് ഖലത് മിൻ ഖബലിക്കും. ഖദ് എന്നത് മാദിയായ അതല്ലെങ്കിൽ ഭൂതകാലക്രിയ, പാസ്റ്റ് ടെൻസ്, അതിൻ്റെ മുമ്പിലാണ് വരുന്നത് എങ്കിൽ തീർച്ചയായും എന്നുള്ള അർത്ഥമായിരിക്കും ഉണ്ടാവുക കൂടുതലായും. മുദാരിയായ പ്രസൻറ്റ് ഫ്യൂച്ചർ, ഭാവി വർത്തമാനകാലക്രിയയുടെ മുന്നിലാണ് ഖദ് എന്നുള്ളത് വരുന്നതെങ്കിൽ അതിന് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എന്നുള്ള അർത്ഥമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത്, ഖദ് ഖലത് എന്നുള്ളത് ജുംല മുഹഖഖ, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി. ഇദാ ദഖലത് അലൽ ഫിഅലിൽ മാദി തുഫീദു അത്തഹഖീഖ്, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടി ആ ഒരു പ്രയോജനമാണ് അതിന് ലഭിക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഖദ് ഖലത്, ഖദ് മളത് മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. മിൻ ഖബലിക്കും സുനനുൻ, നിങ്ങൾക്ക് മുമ്പ് പല നടപടിക്രമങ്ങളും പല ഉദാഹരണങ്ങളും. അൽ ഖിത്താബു ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. സുനനുൻ എന്നുള്ളത് സുന്നത്തിൻ്റെ ജം ആണ്, അത് ത്വരീഖത്താണ്. വൽ മുറാദ് ബിഹാ സുനനുല്ലാഹി അസ്സ വജൽ, അത് മാർഗം, വഴി കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നടപടിക്രമം, ഫിൽ മുക്കദ്ദിബീന, കളവാക്കിയ ആളുകളിൽ, ഹൈസു യഅഖുദുഹും വയുദമ്മിറുഹും, അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ പിടികൂടിയിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. സൂറത്ത് മുഹമ്മദിൽ കാണാം, അഫലം യസീറു ഫിൽ അർളി فينظروا كيف كان عاقبة الذين من قبلهم دمر الله عليهم وللكافرين أمثالها. അവരെ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ, അവരെ നോക്കുന്നില്ലേ, എന്നിട്ട് എങ്ങനെയായിരുന്നു അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ പര്യവസാനം? ദമ്മറ അള്ളാഹു അലൈഹിം, അള്ളാഹു അവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്, തരിപ്പണമാക്കിയിട്ടുണ്ട്. വലിൽ കാഫിരീന അംസാലുഹ, സത്യനിഷേധികളായ ആളുകൾക്ക് അങ്ങനെയായിരിക്കും. ദമ്മറ അള്ളാഹു അലൈഹിം അഹ്ലക്കഹും അബാദഹും, അള്ളാഹു അവരെ നശിപ്പിച്ചു എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സത്യനിഷേധികളായ ആളുകൾ ഈ ഉമ്മത്തിൽ നിന്നുള്ളവരായി ആണെങ്കിലും ശരി, അവരെ അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിക്കും, പരാജയപ്പെടുത്തും എന്നതാ. ഇത് അള്ളാഹുവിൻ്റെ ഒരു ചര്യയാണ്, അള്ളാഹുവിൻ്റെ മാർഗമാണ്. ത്വരീഖുല്ലാഹി തആല ഫിൽ മുക്കദ്ദിബീന ലിർറുസുൽ, ദൂതന്മാരെ കളവാക്കുന്ന ആളുകളിൽ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു മാർഗം അതാണ്. ഹൈസു തകൂനു ആഖിബതഹുമുൽ ഹലാക് വദ്ദമാർ, അവരുടെ പര്യവസാനം, അവരുടെ അവസാനം നാശമായിരിക്കും, നഷ്ടമായിരിക്കും അവർക്ക് സംഭവിക്കുക എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഫസീറു ഫില്ലർ, സഹോദരങ്ങളെ ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുക എന്ന്. അസൈർ അൽമഷി, നടക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഫസീറു ഒരു കൽപ്പനക്രിയയാണ്, അപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, അൽ മുറാദു ബിഹി ഹുന, ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് സീറുൽ ഖുലൂബി വസീറുൽ അഖ്ദാം, കാലുകൊണ്ട് നടക്കുക, സഞ്ചരിക്കുക, ഹൃദയം കൊണ്ട് സഞ്ചരിക്കുക. അമ്മ സിയറുൽ ഖുലൂബി ഫഹുവ ബിത്തഫ്കീർ, ഹൃദയം കൊണ്ട് സഞ്ചരിക്കുക പോവുക എന്ന് പറയുമ്പോൾ അത് ആലോചനയാണ്, ചിന്തിക്കുകയാണ്. അയ്യ തഫക്കറൽ ഇൻസാൻ ഫിൽ ഉമമി സാബിഖ അലൈഹി സമനൻ, മുമ്പ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ സമുദായങ്ങളിൽ ആ മനുഷ്യർക്ക് സംഭവിച്ചതിനെ സംബന്ധിച്ച് മനുഷ്യൻ ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ. ഒക്കതാലിക്കയായ യഫക്കറു ഫിൽ ഉമമി സാബിഖ അലൈഹി മക്കാനൻ, ആ സ്ഥലങ്ങൾ അതിനെക്കുറിച്ചും ചിന്തിക്കട്ടെ. പല സമുദായങ്ങളും ജീവിച്ച് കഴിഞ്ഞുപോയവരായ തലമുറകളിലെ നാടുകളിൽ ജീവിച്ച ആളുകൾക്കെന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കട്ടെ എന്നുള്ളതാണ്. സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഫകഅയ്യിം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമ, എത്രയെത്ര നാടുകളെ നാം നശിപ്പിച്ചു, വകഅയ്യിം മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമ സുമ്മ അഖദ്തുഹാ വഇലയ്യൽ മസീർ, ഫകഅയ്യിം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമ ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ. ഇങ്ങനെ പല രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല മുൻകഴിഞ്ഞ എത്രയെത്ര സമുദായങ്ങളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം ഉണർത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതിൽ നിന്നൊക്കെ വിശ്വാസികൾക്ക് പാഠമുൾക്കൊള്ളാനുണ്ട്. വിശുദ്ധ ഖുർആൻ വെറുതെയല്ല ചരിത്രങ്ങൾ ഉണർത്തിയത്. വിശുദ്ധ ഖുർആൻ ചരിത്രങ്ങൾ ഉണർത്തിയിട്ടുള്ളത് ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കുവാനും വേണ്ടിയാണ്. ഫകഅയ്യിം മിൻ ഖറിയത്തിൻ, എത്രയെത്ര നാടുകളെയാണ് അഹ്ലക്നാഹ, അവയെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഹിയ ളാലിമ, അവർ അക്രമം ചെയ്തു കളഞ്ഞു. ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, അങ്ങനെ അവരുടെ മേൽപ്പുരകളോടെ അവർ വീണടിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ. വബിഇരിൻ മുഅത്തലത്തിൻ വഖശരിൻ മസീദ്, ഉപയോഗശൂന്യമായി തീർന്ന എത്ര എത്ര കിണറുകൾ, പടുത്തുയർത്തിയ എത്ര കോട്ടകൾ. അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കിയ നിഷേധിച്ച ജനതകളെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ച കാര്യമാണ്. എന്നിട്ടാണ് പറയുന്നത്, അഫലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ. ഫതകൂന ലഹും ഖുലൂബു യഅഖിലൂന ബിഹ, എങ്കിൽ ചിന്തിച്ചു മനസ്സിലാക്കാവുന്ന ഹൃദയങ്ങളോ, ഔ ആദാനു യസ്മാഉന ബിഹ, കേട്ട് മനസ്സിലാക്കാവുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, യഥാർത്ഥത്തിൽ അവരുടെ കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്. വലാക്കിൻ തഅമൽ ഖുലൂബുൽ ലത്തീ ഫി സുദൂർ, ഹൃദയങ്ങളിലുള്ള അവരുടെ നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാണ്, കൽബുകൾക്കാണ് അന്ധത ബാധിക്കുന്നത്. ഇതിൽ നിന്നൊന്നും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത, ഒന്നും കണ്ടു മനസ്സിലാക്കാത്ത, കേട്ടു മനസ്സിലാക്കാത്ത, ചരിത്രത്തിൽ നിന്ന് യാതൊരു അറിവും ഉൾക്കൊള്ളാത്ത, ഒരു ഇബ്റത്തും ഗുണപാഠവും മനസ്സിലാക്കാത്ത എത്ര എത്ര ആൾക്കാരുണ്ട്. സഹോദരങ്ങളെ, എത്ര നാടുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചത്. വഅസ്ഹാബു മദിയൻ വകുദ്ദിബ മൂസ വഅംലൈതു ലിൽ കാഫിരീന സുമ്മ അഖദഹും ഫകൈഫ കാന നകീർ, മദിയൻ നിവാസികൾ നിഷേധിച്ചിട്ടുണ്ട്. മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനതയാണ് മദിയൻ. മദിയനിലുണ്ടായിരുന്ന ആ ഒരു ജനത അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവരായിരുന്നു അവർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിശ്വസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിശ്വാസികൾക്ക് ഞാൻ സമയം നീട്ടിയിട്ട് കൊടുക്കുകയാണ്, പിന്നെ അവരെ പിടികൂടുന്നതാണ്. ഇങ്ങനെ പല രൂപത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല സമുദായങ്ങളെ നശിപ്പിച്ച കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വകഅയ്യിം മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമ, എത്രയോ നാടുകൾ അവിടുത്തുകാർ അക്രമികളായിരിക്കെ തന്നെ നാം സമയം നീട്ടിയിട്ട് കൊടുത്തു. സുമ്മ അഖദ്തുഹാ വഇലയ്യൽ മസീർ, പിന്നെ ഞാൻ പിടികൂടിയിട്ടുണ്ട്. എല്ലാവരെയും നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടക്കം എന്നുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ചിന്തിക്കുവാനും ആലോചിക്കുവാനും ഈ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടതിൽ വിശ്വാസികൾക്ക് പാഠമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, സൂറത്തുൽ അൻആമിലെ 10-11 വചനങ്ങൾ ഇതേ ആശയം തന്നെയാണ് നമ്മെ ഉണർത്തുന്നത്. വലഖദ് സ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബലിക് ഫഹാഖ ബില്ലദീന സഖറു മിൻഹും മാ കാനു ബിഹി യസ്തഹ്സിഊൻ, നിനക്ക് മുമ്പ് പല ദൂതന്മാരെയും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവരെ കളിയാക്കുന്നവർക്ക് അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് എന്തോ അത് വന്ന് സംഭവിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഖുൽ സീറു ഫിൽ അർദി സുമ്മ അൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നബിയെ നിങ്ങൾ പറയുക, സീറു ഫിൽ അർദി, ഭൂമിയിൽ സഞ്ചരിക്കൂ നിങ്ങൾ, എന്നിട്ട് എങ്ങനെയായിരുന്നു സത്യനിഷേധികളായ ആളുകളുടെ അവരുടെ പര്യവസാനം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വതആല, വൈന്നകും ലതമുറൂന അലൈഹിം മുസ്ബിഹീന വബില്ലൈൽ, നിങ്ങൾ പ്രഭാതത്തിലും രാത്രിയിലുമൊക്കെ തന്നെയും നിങ്ങൾ അവരുടെ അടുക്കലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ചിന്തിക്കുന്നില്ലേ നിങ്ങൾ. അപ്പോൾ മനുഷ്യൻ അവൻ്റെ കാലുകൾ കൊണ്ടും അവൻ്റെ ഹൃദയം കൊണ്ടും സഞ്ചരിക്കണം. അമ്മ സൈറുഹു ബി ഖൽബിഹി ഫഹുവ യതഫക്കറ ഫി ആഖിബത്തി മൻ മദാ സമനൻ, മുൻകഴിഞ്ഞ കാലങ്ങളിൽ നശിപ്പിക്കപ്പെട്ടവരുടെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിക്കണം. വഫി ആഖിബത്തുമൻ മദാ മക്കാനൻ പല നാടുകളെയും നശിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് അവർ ചിന്തിക്കണം. ഫമസലൻ ദിയാർ സമൂദ് മൗജൂദ് അൽ ആൻ. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹ്മഹുല്ല അദ്ദേഹം പറയുന്നു, സമൂദ് ഗോത്രത്തെ നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ അവിടെ ഇപ്പോഴും നമുക്കത് ഉദാഹരണമായി കാണാം. യുഫക്കറുൽ ഇൻസാൻ ഫിഹ, മനുഷ്യനതിൽ ചിന്തിക്കണം. സമനൻ നൗ മക്കാനൻ, ആ കാലത്തെ സംബന്ധിച്ചും ആ സ്ഥലങ്ങളെ സംബന്ധിച്ചും. ഫയന്തുറു കൈഫക്കാന ആഖിബത്തും, എങ്ങനെയായിരുന്നു എന്ന് ആലോചിക്കണം അവരുടെ പര്യവസാനം. വസൈറു ബിൽ ഖദമി ഖദ് യകൂനു അഷദ്ദു വഖ്അ മിൻ അസൈരി ബിൽ ഖൽബ്, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ പ്രയാസകരമായിരിക്കും നമ്മൾ അവിടെ പോയി കാണുക എന്നുള്ളത്. യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി, യാഥാർത്ഥ്യങ്ങൾ കണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സത്യനിഷേധികളെ നശിപ്പിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നത് ഈ ആയത്തിൻ്റെ തേട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. സൂറത്തു ആലി ഇമ്രാനിലെ 137-ാമത്തെ വചനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, ശ്രോതാക്കളെ, ഇന്നത്തെ പീസ് റേഡിയോ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മുക്കം ഗ്രീൻ വാലി പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഇന്ന് നമ്മൾ മറ്റൊരു ഈവനിങ് ലൈവ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ലൈവിൽ നമ്മുടെ കൂടെ മൂന്ന് കൂട്ടുകാരികളാണുള്ളത്. അവരെ നമുക്ക് പരിചയപ്പെടണം, ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിയിക്കുക, കമൻറ്റുകളിൽ വരിക, പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ കുട്ടികൾ ഇവിടെ റെഡിയാണ്. അതുപോലെ കുട്ടികളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങളും ഉത്തരം പറയാൻ റെഡി ആയിരിക്കുമെന്ന് വിചാരിക്കാം, ഇൻഷാല്ലാ. കടങ്കഥകളും കുസൃതി ചോദ്യങ്ങളും പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഈവനിങ് ലൈവ് നമുക്ക് മനോഹരമാക്കാം. അപ്പോൾ ആരൊക്കെയാണ് ലൈവിലുള്ളത് എന്നുള്ളതെന്ന് വേഗം ഒന്ന് സാന്നിധ്യം അറിയിച്ചോളൂ. നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടണം. നമ്മുടെ കൂടെയുള്ള മൂന്ന് കൂട്ടുകാരികളാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: എന്തൊക്കെ വിശേഷങ്ങൾ?
2: നല്ല വിശേഷം.
0: സുഖാണോ? അപ്പൊ നിങ്ങൾ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളല്ലോ. അപ്പൊ നമുക്ക് ഓരോരുത്തരെയൊന്ന് അറിഞ്ഞാൽ, ആദ്യം എനിക്ക് തോന്നുന്നു മോള് പറഞ്ഞു തുടങ്ങിക്കോ, പേര് പറഞ്ഞു.
1: അസ്സലാമു അലൈക്കും, എന്റെ പേര് ഖദീജ ഫൈസൽ.
0: ഖദീജ ഫൈസൽ, ഖദീജ ഫൈസൽ എവിടുന്നാണ്?
1: കണ്ണൂർ കൂത്തുപറമ്പ്.
0: കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്ന് ഖദീജ ഫൈസൽ ഗ്രീൻ വാലി സ്കൂളിലെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. ആദ്യമായിട്ടാണ് പീസ് റേഡിയോയിൽ ഈവനിങ് ലൈവിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലൈവിൽ ഖദീജ ഇപ്പോൾ എട്ടാം ക്ലാസ്സിലാണ്. ഏഴും അഞ്ചും ആറും ഏഴും ഒക്കെ നാട്ടിലെവിടെയായിരുന്നു? ഇപ്പോൾ
1: ബ്രണ്ണൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ.
0: ബ്രണ്ണൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതെവിടെയാ? കൂത്തുപറമ്പോ ആണോ? ഓ, എത്രാം ക്ലാസ് മുതൽ?
1: രണ്ട് മുതൽ.
0: രണ്ടാം ക്ലാസ് മുതലൊക്കെ സെയിം ഒരേ സ്കൂൾ തന്നെയായിരുന്നു. ആ, അപ്പോൾ ആ സ്കൂള് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ?
1: അതെ.
0: ണോ? ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിയരെ. ശരി, പിന്നെ സ്കൂളിൽ ഏറ്റവും അധികം എനിക്ക് മിസ് ചെയ്യുന്ന എന്തായിരിക്കും? ഫ്രണ്ട്സിനെ. ശരി, അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്നും എപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടായിക്കോണമെന്നില്ല, ഏത് സമയത്തും മാറാം. അപ്പം ഒരാൾ എന്നുണ്ടാവുമെന്ന് വിചാരിക്കരുത്. നമ്മളെ കൂടെ എന്നും ആരേ ഉണ്ടാവുള്ളൂ? നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ പഠിച്ചാലും അല്ലേ ഉണ്ടാവോ? നമ്മളെ കൂടെ എന്നും ഐസ എന്നും ഉണ്ടാവും എല്ലാവരും? ഇല്ല. അപ്പൊ നീ നമ്മൾ ഐസയിലേക്കാണ് പോകുന്നത്. ഐസ,
3: എന്റെ പേര് ഐസ അബ്ദുറഹ്മാൻ.
0: പിന്നെ വീട് എവിടെയാ?
3: വീട് കണ്ണൂർ, പയ്യന്നൂർ.
0: പയ്യന്നൂർ. വീട്ടിലാരൊക്കെയുള്ളേ? ആ, അതിന്റെ അടുക്ക് വേറെ വിഷയം. ഐസ, നമ്മള് ഖദീജ ഫൈസലിന്റെ വീട്ടിലാരൊക്കെയുള്ള ചോദിച്ചോ?
3: പറഞ്ഞില്ലല്ലോ.
0: ആരൊക്കെയാ വീട്ടിലുള്ളത്? അപ്പൊ പറയണ്ടേ? പറ.
1: എന്റെ വീട്ടില് ഉമ്മ, ഉപ്പ, പിന്നെ ഒരു അനിയൻ, രണ്ട് ഒരു ഇത്താത്ത, ഒരു അനിയത്തി.
0: അനിയത്തി. അപ്പോ ഉമ്മ, ഉമ്മ എന്താ ഇന്ന്? വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ജോലി ഉണ്ടോ?
1: ഇല്ല.
0: ഉമ്മന്റെ പേരെന്താ?
1: ജലീഷ.
0: ജലീഷ. ഉപ്പാന്റെ പേരോ?
1: ഫൈസൽ.
0: ഉപ്പ എവിടെയാ?
1: ദുബായ്.
0: ദുബായിലുണ്ട്. ഓക്കെ. വന്നിട്ട് എത്ര കാലായി? ഇപ്പൊ കൊറേ, ഒരു കൊല്ലക്കായോ? ഒരു കൊല്ലക്കായോ? നീ ഇവിടെ വരുന്ന സമയത്ത് ഉപ്പ ഇവിടെ ഉണ്ടോ?
1: ഇല്ല.
0: ഇല്ല. ഓ, അപ്പോ ഉപ്പ വിളിക്കല്ലേ ഇങ്ങോട്ട്? ഇവിടെ വന്നിട്ട് വിളിച്ചിരുന്നില്ലേ? വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇനി അടുത്ത ഐസയിലേക്ക്. ഐസ പറ, ആരൊക്കെയാ വീട്ടിലാരൊക്കെയുള്ളത്? ഉപ്പന്റെ പേരും ഉമ്മന്റെ പേരൊക്കെ പറയണ്ടേ? ഇപ്പൊ ലൈവിൽ ചെലപ്പോ ഉമ്മ ഉണ്ടാവും അല്ലേ? നോക്കാം നമുക്ക്.
3: ഉമ്മ ഇത്താത്ത ഇക്കാക്കൊക്കെ ഹോസ്റ്റലിലാണ്. പിന്നെ ഉമ്മാന്റെ ഉമ്മാമ്മ ഉപ്പാപ്പയുണ്ട്.
0: വീട്ടില് ഉമ്മാമ്മയുണ്ട്, ഉപ്പാപ്പയുണ്ട്, എല്ലാവരും ഉമ്മയുണ്ട്. ബാക്കിയൊക്കെ ഹോസ്റ്റലിലേക്ക് താമസം മാറി. പിന്നെ ഇവിടെ ആരൊക്കെയുള്ള? ഇവിടെ ഏത് വർഷമാണ്? ഇവിടെ എത്രാം ക്ലാസ്സിലാന്നൊന്നും പറഞ്ഞില്ല. ഇവള് ഖദീജ ഫൈസൽ എട്ടാം ക്ലാസ്സിലാന്ന് പറഞ്ഞു.
3: ഞാൻ എട്ടിലാണ്. ഇവിടെ എനിക്കൊരു അനിയനും കൂടി ഉണ്ട്, അവന്റെ പേര് ജാസിം. അവന് പഞ്ചിലാണ്.
0: പഞ്ചിലാണ്. പിന്നെ ഉപ്പാന്റെ പേരൊന്നും പറഞ്ഞില്ലല്ലോ.
3: ഉപ്പാന്റെ പേര് അബ്ദുറഹ്മാൻ.
0: റഹ്മാൻ.
3: ഉമ്മാന്റെ പേര് ജുമാന.
0: ജുമാന. പിന്നെ വേറെ ആരൊക്കെയാ ജ്യേഷ്ഠന്മാര് ജ്യേഷ്ഠത്തിമാര്?
3: ഇക്കാക്ക അഫ്നാന്. പഠിത്തൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോവാൻ നിക്കണേ.
0: ജോലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ? എവിടെയും ക്യാച്ച് ചെയ്തിട്ടില്ല.
3: ഇല്ല.
0: പിന്നെ
3: ഇത്താത്ത ഇപ്പൊ പ്ലസ് ടുലാണ്.
0: എവിടെയാ?
3: ജസ ജാമിയൽ ഹിന്ദ്.
0: ജാമിയൽ ഹിന്ദിലാണ്. ആഹ്, ശരി, മഷാല്ലാ. പിന്നെ പിന്നെ വേറെ എന്താ വിശേഷങ്ങളൊക്കെ?
3: നല്ലത്.
0: ഇവിടെ ഗ്രീൻ ഹോമിലൊക്കെ എങ്ങനെയുണ്ട്?
3: നല്ല അടിപൊളി.
0: ഉഷാറായിട്ട് പോണു. ഇനി അടുത്ത ആളിലേക്ക്. റീഹ.
2: എന്റെ പേര് ഐഷ റീഹ. ഞാനിപ്പോ ഗ്രീൻ വാലിയിലാണ്, എയ്ത്തിലാണ് പഠിക്കുന്നത്.
0: പിന്നെ
2: എന്റെ വീട്ടില് ഉമ്മ ഉണ്ട്, ഉപ്പണ്ട്, രണ്ട് അനിയന്മാരും ഒരു കാക്കിയുണ്ട്.
0: ഉമ്മാന്റെ പേര്? ഉപ്പാന്റെ പേര്?
2: ഉമ്മാന്റെ പേര് മുനീറ. ഉപ്പാന്റെ പേര് റഹീഷ്.
0: ലൈവിൽ ഉണ്ടാവോ ചെലപ്പോ അവര്?
2: ഉമ്മ ഉണ്ടാവുന്നാണ്
0: പറഞ്ഞു അല്ലേ. ശരി, പിന്നെ പിന്നെ ഉപ്പ എന്താ ചെയ്യുന്ന പറഞ്ഞില്ല?
2: സൗദിയിലാണ് ഇപ്പൊ ടീച്ചറായി ജോലി ചെയ്യുന്നത്.
0: സൗദിയിലാണ് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഉമ്മ ജോലി ചെയ്യുന്നുണ്ടോ?
2: ഇല്ല
0: ഇല്ല. പിന്നെ അനിയന്മാരെ ഏട്ടം അവരുടെ പേരൊക്കെ പറഞ്ഞു.
2: ഒന്ന് ഹിലാൽ അബ്ദുള്ള, ഹാഫിസ് ഇബ്രാഹിം, പിന്നെ കാക്ക വജീഹം.
0: ജി, അവരൊക്കെ എന്ത് ഇന്ന് എവിടെ എവിടെയാണെന്നൊന്നും പറഞ്ഞില്ല.
2: കാക്ക ദാറുൽ ഖുറാനിലെ ടെൻത്തിലാണ്.
0: തിരൂർ ദാറുൽ ഖുറാൻ.
2: പിന്നെ അനിയന് നാലിലാണ്, ചെറിയ അനിയന് രണ്ട് വയസ്സ്.
0: രണ്ട് വയസ്സ്. ആഹാ, രണ്ട് വയസ്സുള്ളവന്റെ സ്വഭാവം എങ്ങനെ ഇരിക്കണേ? അടിപൊളിയാണ്, നല്ല രസല്ലേ അല്ലേ. പക്ഷെ എന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ അല്ലേ. രണ്ട് വയസ്സ് മൂന്നാവും നാലാവും അഞ്ചാവും, കുറെ കഴിഞ്ഞാ പിന്നെ ഏ എന്തിന് പോടുന്നു അല്ലേ, പിന്നെ കച്ചറായി. അപ്പൊ ചെറിയ കുട്ടികൾ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ എല്ലാവരും എപ്പോഴും ചെറിയ കുട്ടി ആവൂല, അതാണ് ജീവിതം അല്ലേ. ശരി, അപ്പൊ മാഷാല്ല, നമുക്കിന്ന് എന്തൊക്കെ പ്രോഗ്രാമുകൾ നമുക്ക് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, നമ്മളെ കൂടെ ആരൊക്കെ കേൾക്കണം നോക്കണ്ടേ, ആരൊക്കെ ഉള്ളതെന്ന് ഞാൻ പറയട്ടെ. ഇടക്ക് ഹദീജക്കും വേണമെങ്കിൽ നോക്കാം, അവിടെ നിന്ന് റിഫ്രഷ് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ പുതിയതായി വരുന്ന ആളുകളൊക്കെ എങ്ങനെ കെട്ടുമെടുക്കും നോക്കും. ഞാൻ പറയാം, ജമീല വി പി

0: ഇനിയുള്ള ആളുകളൊക്കെ സലാം പറഞ്ഞ് വന്നതാണ്. ഇവരൊക്കെ സലാം പറഞ്ഞിട്ടാണുള്ളത്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സലാം അടക്കണ്ടേ? പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ, എന്താ പറഞ്ഞോ, ആരും എല്ലാരും എപ്പോഴും കൂടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ജമീല വി പി കാളിക്കാവ് പറഞ്ഞെന്താന്നോ, എന്താ പറഞ്ഞത്, എല്ലാവരുടെയും കൂടെ ആരും ഇല്ലെങ്കിലും റബ്ബുണ്ടല്ലോ, അത് മതിയല്ലോ. അൽഹംദുലില്ലാ, ഓക്കെ, അല്ല എപ്പോഴും ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ്. ശരി, അപ്പൊ അള്ളാന്റെ കാവലാണ് നമുക്ക് എപ്പോഴും വേണ്ട അല്ലേ. ശരി, അപ്പം നമ്മൾ ഇന്നത്തെ ലൈവിൽ നമുക്കിനി വ്യത്യസ്ത ഓരോ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിനെ അറിയപ്പെടുന്ന ഒരു ഓമന പേരുണ്ട്, അതെന്താണ്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ പിതാവിനെ അറിയപ്പെടുന്ന ഒരു ഓമന പേര്, ആ പേരിലാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരിന്റെ കൂടെ വരെ ചേരുന്നത്. എങ്ങനെ? അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഫുൾ പേര് നമ്മൾ വായിക്കുമ്പോൾ, ആ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേര് ഫുള്ളായിട്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് ആരെ പേര് വരും? അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഉപ്പാന്റെ പേര് കൂടെ ചേർത്ത് പറയും. പക്ഷെ ആ ഉപ്പാന്റെ പേരെന്താണ്?
1: അബ്ദുള്ള.
0: അത് അല്ല, ആ ഉപ്പാന്റെ പേര് ശരിക്കും എന്താ വരുന്നോ, ഒരു ഓമന പേരായിട്ടാണ് ഇതിൽ വരുന്നത്, ഒറിജിനൽ പേരല്ല വരുന്നത്. അതാണ് അമീർ ടി അടുത്തനാട്ടുകാരെ ചോദിച്ചത്. നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയുന്നവർ ലൈവിൽ ഉണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. മെസ്സേജിൽ ആരൊക്കെയുള്ളത്? താഹിറ ടി കെ കാസർഗോഡ്, പിന്നെ വേറെ ആരൊക്കെ വന്നത്, നഫീസ കാടാമ്പുഴ, അവരൊക്കെ ഉണ്ട്. ഇപ്പം ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക്. ആ ഫസ്റ്റ് അതിൻ്റെ ഉത്തരം പറഞ്ഞ ആരാന്നോ ഞാൻ പറയട്ടെ. ഞാൻ ചെറിയൊരു ക്ലൂ നിങ്ങൾക്ക് തരട്ടെ. അബു എന്നാണ് തുടക്കം. അബു, അബു കു, അബു കുഹ, അബു കുഹാഫ, അബു കുഹാഫ എന്നാണ് അവിടെ ആ പേര്. സൽമ ഫറൂഖ് ആണ് അത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നാ ഇനി നമ്മള് ആദ്യത്തെ ഒരു ഒരു പാട്ട് പാടിയാലോ അല്ലേ. ഖദീജ, നമുക്ക് ആ പാട്ട്, അതായത് ഖദീജന്റെ ഉപ്പ എവിടെ ഉള്ളത്? ഗൾഫിലുള്ളത്. അപ്പം ഖദീജക്ക് ഉപ്പാനോടുള്ള ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് ഖദീജക്ക് ഒരു പാട്ട് പാടാൻ തോന്നുന്ന പാട്ടുണ്ട്. ആ പാട്ട് ഏതാണെന്നോ, നമ്മളെപ്പോഴും ചിലരൊക്കെ പാടാൻ വേണ്ടിയിട്ട് കൊതിക്കുന്നൊരു പാട്ടുണ്ട്. ഗൾഫിൽ അറബ് നാട്ടിൽ എവിടെയോ നിൽക്കുന്ന ഉപ്പാക്ക് വേണ്ടിയിട്ട് ഒരു മോള് പാടുന്ന സങ്കടത്തിൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ ഉപ്പ ഒരു പക്ഷേ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഉമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ ഉപ്പാനോട് അറിയിക്കട്ടെ അല്ലേ. ഇപ്പം പാടാൻ റെഡിയാണോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണോ? കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണോ? ഓക്കെ, എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ്, അവൾക്ക് ഉപ്പ കൂടി ഒന്ന് വരട്ടെ ലൈവിൽ, എന്നിട്ട് പാടിയാൽ മതി എന്നുള്ളതാണ്. എന്നാൽ അപ്പോഴേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, സാരോപദേശം കേൾക്കാം. സാരോപദേശം കേട്ടതിന് ശേഷം തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സായിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധന സാമഗ്രികളുണ്ട്, നല്ല വിലപിടിപ്പുള്ള ഫോണുണ്ട്, നമുക്ക് നല്ല വിലയുള്ള കാറുണ്ട്. ഇതൊക്കെ നമുക്ക് എത്രത്തോളം പിന്നെ സമാധാനവും സന്തോഷവും തരും? നമ്മുടെ കയ്യിൽ കോടികളുണ്ടെന്ന് വിചാരിക്കാം, ആ കോടികൾ നമുക്ക് എത്ര സന്തോഷം തരും? നമ്മൾ മരിക്കുന്നതോടെ ആ കോടികൾ നമുക്കൊരു ഉപകാരമില്ല. ഇത് നമുക്ക് മാരകമായ രോഗം ബാധിച്ചാലോ? ഇഷ്ടപ്പെട്ട ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല കയ്യിൽ കോടികളുണ്ടായിട്ട് അല്ലേ. എന്നാൽ ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒരു സ്വർണത്തിൻ്റെ മല ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് ഒരു പണ്ഡിതൻ പറയാണ്. ഉബൈദ് ഇബ്നു ഉമൈർ റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, തസ്ബീഹത്തുൻ ബിഹംദില്ലാ ഫീ സഹീഫത്തിൻ മുഅ്മിൻ ഖൈറു മിൻ അൻ തസീല ഔ തസീറ മഅഹു ജിബാലുദ്ദുനിയ ദഹബ. അതായത് ഒരാളുടെ നമ്മുടെ കർമ്മങ്ങളൊക്കെ മലക്കൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, ആ രേഖയിൽ ഒരാളുടെ കയ്യിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുണ്ടെങ്കിൽ അയാൾ ഒരു സ്വർണത്തിൻ്റെ മല സ്വന്തമാക്കി, അയാൾ സ്വന്തമായി അത് കൊണ്ടു നടക്കുന്ന അല്ലെ അത് ലഭിക്കുന്ന അയാളുടെ കൂടെ ഒരു സ്വർണത്തിൻ്റെ മലയുണ്ടാകുന്നതിനേക്കാൾ ഖൈറാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വാക്ക് അയാളുടെ രേഖയിലുണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ മറ്റുള്ള ഭൗതികമായ സാധന സാമഗ്രികളെക്കാളും നമുക്ക് പുണ്യകരമായൊരു കാര്യം അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയാൻ ചുരുങ്ങിയ സെക്കൻഡ്സ് മതി. അത് പറയുന്നതിലൂടെ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുകയാണ്.

0: അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാമാണ്. അല ഉഖ്ബിറുക ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കലാമ് ഞാൻ പറഞ്ഞു തരട്ടെയോ? സഹാബി അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ബലാ യാ റസൂലല്ലാഹ് അഖ്ബിർനീ, അള്ളാഹുവിൻ്റെ റസൂലേ നിങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ച്, എനിക്കറിയിച്ചു തരൂ. ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർത്തമാനം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ എനിക്ക്, ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നാണ്. ഇത്ര സിമ്പിളാണല്ലേ, പക്ഷേ അതാണ് ചൊല്ലുന്നതോടെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നമ്മുടെ തുലാസിൽ, നന്മയുടെ തുലാസിൽ ധാരാളം കനം തൂങ്ങുകയാണ്. നാവിനാകട്ടെ അത് സിമ്പിളായ കാര്യമാണ്, അതിലൂടെ നമ്മുടെ ഇഷ്ടങ്ങളും നമുക്കുള്ള ആഗ്രഹങ്ങളൊക്കെ പടച്ചോൻ പൂർത്തീകരിച്ചു തരികയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ സ്വത്ത് സ്വർണത്തിൻ്റെ ഒരു മല, എത്ര കോടികൾ വില ഉണ്ടാവില്ലേ, അതിനേക്കാൾ ഖൈറാണ് അള്ളാഹുവിൽ തസ്ബീഹും തഹ്മീദും നടത്തുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. നിരന്തരമായി ഈ ദിക്ർ ചൊല്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.
1: ഈവനിംഗ് ലൈവ്, ഈവനിംഗ് ലൈവ്.

ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ ഓക്കെ, മാഷാല്ലാ, നമ്മൾ സാരോപദേശമാണ് ഇപ്പോൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളത്. സാരോപദേശത്തിൽ മുനവർ സാർ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ നമ്മളെ കൂടെ ഇപ്പോൾ വീണ്ടും വന്നിട്ടുള്ള ആളുകളെ നമുക്കൊന്നുകൂടി നോക്കാം. മുമ്മുഗുൽസു, ചിറമംഗലം, സഫിയ കെ തിരങ്ങാടി, സാഹിറ, ചെറുവണ്ണൂർ, ഫറൂഖ്, മുനീറ. മുനീറ ആരുടെ ഉമ്മയാണ്? ആ, ഐഷ റിയയുടെ ഉമ്മയാണ് മുനീറ. മുനീറ ലൈവിലുണ്ട്. ഇമ്രാൻ എൻ വി, കുമരനല്ലൂർ, ജമീല വി പി, കാളിക്കാവ്, സഫിയ കെ തിരങ്ങാടി, പിന്നെ ഇവിടെ ഷുഹൈബായും വളപട്ടണം. മഷാല്ലാ, നല്ലൊരു സാരോപദേശമാണ്. നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു ദിക്കർ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്ക്, ഇത് അറിയിച്ചു തന്ന മുനവർ സലൈക്ക് അള്ളാഹു അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മു ജാസിം, ഉമ്മു ജാസിം മാഷാല്ലാ, ഉമ്മു ഐസയുടെ ഉമ്മയാണ് ഇവിടെ നമ്മുടെ കൂടെ ഇപ്പോൾ ലൈവിൽ വന്നിട്ടുണ്ട്. മാഷാല്ലാ, ഐസ ഉമ്മ കൂടെ ഉണ്ട് അല്ലേ? ശരി, ഇപ്പോൾ കൂടെ ബാക്കിയുള്ള ആളുകളേക്കും ജസ്റ്റ് നമുക്ക് നോക്കാം. പിന്നെയുള്ളത് സീനത്ത് പാലക്കാട്. സാരോപദേശം വളരെ നന്നായിരുന്നു മാഷാല്ലാ. പിന്നെ പിന്നെ പിന്നെ ആരൊക്കെയാണ്? റിഹ, റിഹ കാണുന്നുണ്ടോ? പിന്നെ ആരൊക്കെ വന്നേ? അബു കുഹാഫ എന്നത് ഉപ്പയുടെ ഓമനപ്പേരാണ് എന്ന് മാഹിർ പർവീസ് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പം നമ്മൾ ഇനി സാരോപദേശം കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് തിരിച്ചു പോയാലോ. ഖദീജയുടെ ഉപ്പ ലൈവിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജലീഷ ഫൈസൽ അല്ലേ? ഖദീജയുടെ ഉപ്പ ലൈവിൽ നമ്മളെ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മക്കളുടെ ഉപ്പമാരും ഉമ്മമാരൊക്കെ ലൈവിലുണ്ട് എന്നറിഞ്ഞതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കുട്ടികൾക്കും അത് കുട്ടികളുടെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും കേൾക്കുമ്പോൾ ഒക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. ഇൻഷാല്ലാ. ഷുഹൈബ വളപട്ടണം അയച്ച മറ്റൊരു ചോദ്യമുണ്ട്. വധുവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ്? ഒരു കുസൃതി ചോദ്യമായിട്ടാണ്. വധുവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ് എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം പറയുന്ന ആളുകൾ കുസൃതി ചോദ്യമായിട്ട് കണ്ടയച്ചാൽ മതി കേട്ടോ. ശരി, പിന്നെ നല്ല പ്രോഗ്രാമാണ് ഇന്ന്. ഉമ്മു ജാസിം, ജാസിമിൻ്റെ ഉമ്മ പ്രോഗ്രാമിനെ കുറിച്ച് ഇതാണ്. അപ്പം നമുക്കിനി ആദ്യത്തെ ഒരു നമ്മളുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ പോകുന്ന പ്രോഗ്രാം അതായത് ഖദീജ ഫൈസൽ അവതരിപ്പിക്കുന്ന ഒരു ഗാനമാണ്. അപ്പോൾ ഖദീജയുടെ ഉപ്പ അവിടെ ലൈവിലുള്ളതുകൊണ്ട് തന്നെ ഫൈസൽ ഇതവിടെ, ഞാൻ ലൈവിലുണ്ട്, നല്ല പരിപാടിയാണ് മാഷാല്ലാ എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ മോളുടെ ഒരു ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. മോളെ പാട്ട് പഠിക്കും. Yes.

0: മഷാല്ലാ മഷാല്ലാ, വളരെ മനോഹരമായൊരു ഗാനം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് പിന്നെ ഇങ്ങനെ ചിലപ്പോൾ ഒരു പക്ഷേ മോള് പാട്ട് പാടുമ്പോൾ ഇപ്പോൾ ലൈവിൽ ഇങ്ങനെ റേഡിയോയിൽ പാടുമ്പോൾ ഇപ്പോൾ ഗൾഫിലിരുന്നിട്ട് അത് കേൾക്കുകയാണ്. ഇപ്പോൾ ഉപ്പാനോടാണ് പാടുന്നത്, അറബ് നാട്ടിൽ അകലെയെങ്ങാണ്ടിരിക്കുന്ന ഉപ്പ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഖദീജ പാടിയ പാട്ടാണ്. മഷാല്ലാ, സന്തോഷമായിരിക്കുന്നു, പാട്ട് അടിപൊളിയായിട്ടുള്ള കമൻറ്റുകൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മളൊരു ചോദ്യം ഉണ്ടായിരുന്നു, വധുവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ്? ഉത്തരം പറഞ്ഞാണ് കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം, ആദ്യമായിട്ട് ആ ഉത്തരം പറഞ്ഞ ആളുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കട്ടെ നോക്കട്ടെ, ആദ്യമായിട്ട് പറഞ്ഞത് ഇതാണ്, വധുവരന്മാർ കഴിക്കുന്ന ആദ്യമായി കഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ച്. ആ അതിൻ്റെ ഉത്തരം ആദ്യം പറഞ്ഞാരാന്നോ? ഉത്തരം പറഞ്ഞ ആളെ കണ്ടെത്തുന്നു. മുഹമ്മദ് ഷമീം. അപ്പോൾ കല്യാണം എന്താണ് കഴിക്കുന്നത്? കല്യാണം. പിന്നെ ജമീല വി പി കാളിക്കാവ്, അവർ പറഞ്ഞ വിവാഹം ശരിയാണ്. സൽമ ഫറൂഖ്, മാഹിർ പർവീസ്, ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ ആദ്യമായി കഴിക്കുന്നത് മധുരമെന്ന്. കുസൃതി ചോദ്യത്തെ അങ്ങനെ കണ്ടാൻ കഴിഞ്ഞ് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് മധുരമെന്ന് പറഞ്ഞത്. പിന്നെ ആയിഷ അങ്ങാടിപ്പുറം പറഞ്ഞത് പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയത് മുതൽ സുബാഹിലും മസായിലും 100 പ്രാവശ്യം ചൊല്ലാറുണ്ട്, പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട് എന്നതാണ്. അബ്ദുൽ സലാം ആലുവയും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം. പിന്നെ പിന്നെ പുതിയ വന്ന പണ്ടത്തെ പാട്ട് മാഷാല്ലാ, ബറക്കല്ലാ ഫീക്കും, അടിപൊളിയായി ഉമ്മുകുൽസു, ചിറമംഗലം. ഫൈസൽ പറയാണ് എൻ്റെ മകൾ ലൈവിൽ വന്നപ്പോൾ നല്ല സന്തോഷം തോന്നി, ഖദീജ ഫൈസൽ എൻ്റെ മകളാണ് എന്ന്. ഫൈസൽ ഗൾഫിൽ നിന്നും മോളുടെ പാട്ട് കേട്ട് സന്തോഷം അറിയിച്ചിരിക്കുകയാണ്. പിന്നെ റയ്ഹാന ബാനു, തോട്ടശ്ശേരി അറ, നഫീസ പി എ താമരശ്ശേരി, അവർ നഫീസ പി എ താമരശ്ശേരി അയച്ചൊരു ചോദ്യമുണ്ട്. ആദ്യമായി തുണിയിൽ തുന്നൽ പഠിപ്പിച്ച നബി ആരാണ്? തുന്നൽ പഠിപ്പിച്ച നബി. പിന്നെ മുനീറ അയച്ചൊരു മെസ്സേജ് ഉണ്ട്, മാഷാല്ലാ നല്ല സോങ് ആയിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സെഫിയക്കെ തിരങ്ങാടി പറഞ്ഞത് മോളെ പാട്ട് വളരെ ഉഷാറായിട്ടുണ്ട്, മനസ്സിലെപ്പോഴും ആ പഴയ പാട്ട് ഇങ്ങനെ ഓർമ്മയിൽ വരും പാടുന്ന കേൾക്കുമ്പോൾ. മോക്കിന് ഈ ഒരു പാടാനുള്ള കഴിവ് ഉണ്ടാവട്ടെ എന്ന സന്തോഷം അറിയിച്ചിട്ടുണ്ട്. മാഷാല്ല സൂപ്പർ ഗാനം, ബാപ്പ കേൾക്കാൻ വേണ്ടി പാടിയതാണോ മോളെ എന്നാണ് ചോദിക്കുന്നത്. ആണോ?
1: അതെ
0: അതെ. ഹോസ്റ്റലിൽ വന്നിട്ട് വാപ്പാനും ഇമ്മാനും മിസ്സായതിൻ്റെ കരച്ചിലായിരുന്നു കുറച്ച് നാൾ, അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പാടിയത്. ഇപ്പോൾ കരച്ചിലൊക്കെ പോയി ചിരിച്ചിലായിട്ടുണ്ട് അല്ലേ. ഷൈബായം വളപട്ടണം ആണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് അല്ലേ. ശരി, മോള് ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്നാണ് ജമീല വി പി കാളിക്കാവ്. ഓക്കെ മാഷാല്ലാ. റയ്ഹാന ബാനു, തോട്ടശ്ശേരി അറ, നല്ലൊരു പാട്ട് നല്ല രീതിയിൽ പാടിയിട്ടുണ്ട് മോളെ, ഉഷാറായി.

0: എല്ലാവരും ചിട്ടയോടെ ബസ്സിലേക്ക് കയറി. ബസ്സിലേക്ക് കയറുവാൻ ആബിദിനോട് ഉമ്മ പറഞ്ഞു, നിനക്ക് നോമ്പാണ്, ആരോടും വഴക്ക് കൂടരുത്. ആബിദിന് അഭിമാനം തോന്നി, തനിക്ക് നോമ്പാണ്, ആദ്യത്തെ നോമ്പ്. പുലർച്ചെ ഉമ്മയുടെയും ഉപ്പയുടും ഉപ്പയും എഴുന്നേറ്റപ്പോൾ ഒപ്പമേ എഴുന്നേറ്റു. ഇടയത്താഴം കഴിച്ച് നിയത്തി വെച്ച് കിടന്നു. ഉമ്മയുടെ ഉപദേശം കൂടിയുണ്ടായിരുന്നു, നല്ല കുട്ടിയാകണം, എങ്കിലേ നോമ്പിന് വിലദേശം കൂടിയുണ്ടാകുകയുണ്ടല്ലോ. നല്ല കുട്ടിയാകണം ആബിദ് മനസ്സിൽ ഉറപ്പിച്ചു. സ്കൂളിൽ തനിക്കൊരു പേര് വീണിട്ടുണ്ട്, വികൃതിക്കുട്ടൻ. ഓരോരോ ദിവസവും സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും പരാതി എത്തും. പുസ്തകം വിളിച്ച് കീറി, ചോറ് പാത്രം തട്ടിമറിച്ചു എന്നൊക്കെ. സ്കൂളിലോ ഉപ്പയെ വിളിച്ച് കൊണ്ടു ചെല്ലണം, ഉപ്പയെ അറിയിക്കില്ല, ഉമ്മയുമായി പോകും, ഇനി വഴക്കുണ്ടാകില്ലെന്ന് സാറിൻ്റെ മുന്നിൽ വെച്ച് സമ്മതിക്കും. പക്ഷേ അടുത്ത ദിവസം പഴയതുപോലെ തന്നെ ചിന്തക്കടയിൽ ആബിദ് സ്കൂളിലെത്തയതറിഞ്ഞില്ല. ബസ് ശക്തമായി ബ്രേക്ക് ഇട്ടപ്പോഴേക്കും നെറ്റി മുന്നിലെ കമ്പിയിലിടിച്ചു. ശക്തമായി വേദനിച്ചു. ദേഷ്യം സഹിക്കാതെ ഡ്രൈവറിനെ ആബിദ് എന്തോ പറയാനായി. ഭാവിച്ചു, നോമ്പാണ്, നാവിനെ സൂക്ഷിക്കണം. ഉമ്മയുടെ സ്വരം കാതിലൊലിച്ചു. ദേഷ്യം കടിച്ചമർത്തി നെറ്റി തടവി പുറത്തേക്കിറങ്ങി. ആബിദിന്റെ നിശബ്ദയിൽ എല്ലാവർക്കും അതിശയം. ആബിദിന്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി. തനിക്ക് നോമ്പാണ്, അവൻ മനസ്സിൽ പറഞ്ഞു. പുസ്തകം സഞ്ചിയെടുക്കാൻ അല്പം പ്രയാസം തോന്നി. ക്ലാസ്സിലെത്തിയപ്പോൾ തൻ്റെ സീറ്റിൽ വിനിയൻ. അവനുമായാണ് പലപ്പോഴും വഴക്കിടാറുള്ളത്. ആബിദിനെ കണ്ടപ്പോൾ വഴക്കൊഴിവാക്കാനായി വിനയൻ എഴുന്നേറ്റു. ഇരുന്നോളു വിനിയ, ആബിദിന്റെ ശബ്ദം താഴ്ത്തിയുള്ള സ്വരം. പിറകിലെത്തിയ ബെഞ്ചിലിരുന്നു. രണ്ടാമത്തെ പിരീഡ് കഴിഞ്ഞപ്പോൾ വയറ് കത്താൻ തുടങ്ങി. വയറ്റിലൊരു പിടിച്ചതുപോലെ നോമ്പ് പിടിക്കേണ്ടിരുന്നില്ല എന്ന് തോന്നിപ്പോയി. ഉച്ചയായപ്പോഴേക്കും വിശന്ന് പൊരിയാൻ തുടങ്ങി. അടങ്ങാത്ത ദാഹവും നോമ്പും ഇത്ര കടുത്തതാണെന്ന് അറിഞ്ഞില്ല. ഇനി നോമ്പ് പിടിക്കില്ലെന്ന് തീരുമാനിച്ച് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ബെഞ്ചിൽ തലയും താഴ്ത്തിക്കിടന്നു. ക്ലാസ്സിൽ ബഹളമില്ലെന്നറിയുമ്പോൾ ആബിദ് വന്നില്ലേന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. തനിക്ക് നോമ്പാണെന്ന് അറിഞ്ഞപ്പോൾ ആബിദ് നല്ല കുട്ടിയായല്ലോ എന്നാണ് ടീച്ചർമാർ പറഞ്ഞത്. ആ മറുപടി ആബിദിനെ സന്തോഷിപ്പിച്ചു. താൻ എത്ര നാളായി കേൾക്കാൻ കൊതിക്കുന്ന വാക്ക്. വഴക്കും ബഹളവും കൂടാതിരിക്കുവാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. വികൃതിക്കുട്ടനെ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എല്ലാം മറക്കും. പിന്നെ പൊരിഞ്ഞ വഴക്കാണ്. അതിനാൽ ചെയ്യാത്ത കുറ്റത്തിനും ചിലപ്പോൾ തനിക്കാവും പിഴ എന്നവൻ ഓർത്തു. ടിങ് ടോങ് സ്കൂൾ വിടാനുള്ളത് ബെല്ലടിയാണ് ആബിദിനെ ചിന്തയിൽ നിന്നുണർത്തിയത്. തലക്ക് വല്ലാത്ത ഭാരം പോലെ വായി നന്നായി വരളുന്നു. പുസ്തക സഞ്ചിയെടുക്കാൻ പ്രയാസപ്പെടുന്നത് കണ്ട് വിനയനും സഹായിച്ചു. വേച്ച് ബസ്സിലേക്ക് നടന്നു. ബസ്സിലെ സീറ്റിൽ തളർന്നു വീഴുകയായിരുന്നു. ഇങ്ങോട്ട് കിടന്നോളൂ ആബിദേ, വിനയന്റെ സ്നേഹം കണ്ടപ്പോൾ സങ്കടം തോന്നി. എത്ര തവണ വഴക്ക് കൂടിയിട്ടുള്ളതാ. വീട്ടിന് മുന്നിൽ ഹോണടി കേട്ടാണ് ഉമ്മ ഇറങ്ങി വരുന്നത്. തളർന്നിറങ്ങുന്ന ആബിദിനെ കണ്ടപ്പോൾ വിഷമം തോന്നി. ഇന്ന് ആബിദ നല്ല കുട്ടിയായിരുന്നു കേട്ടോ. ഡ്രൈവർ അങ്കിളിന്റെ സ്വരത്തിൽ ഉമ്മാക്ക് സന്തോഷം തോന്നി. വീട്ടിലേക്ക് കയറി, അസർ നമസ്കരിച്ചു. ആ പായയിൽ തന്നെ നീണ്ടു നിവർന്നു കിടന്നു. തളർച്ചയിൽ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. അപ്പോൾ സ്വർഗത്തിലെ റയ്യാൻ എന്ന വാതിൽ തുറന്നു കിടന്നു. അത് നോമ്പുകാർക്ക് മാത്രമുള്ളതാണെന്ന് ആബിദ് മനസ്സിലാക്കി. ഉമ്മ പഠിപ്പിച്ചിട്ടുണ്ട്, കവാടത്തിൽ മിന്നിത്തളങ്ങുന്ന നക്ഷത്രങ്ങൾ, സ്വാഗതം ചെയ്യുന്ന മാലാകന്മാർ, സുന്ദരവും മനോഹരവുമായ ദൃശ്യങ്ങൾ. ആബിദ് ആ സ്വർഗച്ചുരവിൽ ഓടി നടന്നു. ആബിദയെ ഉമ്മ വിളി കേട്ടാണ് ഉണർന്നത്. വേഗം നോമ്പ് തുറക്കൂ, ബാങ്കിൻ മധുര ധ്വനി. ഉമ്മയെ നീട്ടിയ ഈത്തപ്പഴം വാങ്ങി കഴിച്ചു. മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല മധുരം. അധ്വാനിച്ച് നേടിയ നോമ്പിൻ്റെ മധുരം. ധാരാളം വെള്ളം കുടിച്ചു. തൻ്റെ ആദ്യത്തെ നോമ്പ്. താൻ ഇന്ന് ആരോടും വഴക്ക് കൂടിയിട്ടില്ല. ആബിദ തോർത്തു. ഒരു ടീച്ചറും വഴക്ക് പറഞ്ഞില്ല, ഏത്തമിടിച്ചില്ല, ഡ്രൈവർ അങ്കളിനും മറിച്ചായിരുന്നില്ല. എല്ലാവരും പറഞ്ഞത് നല്ല കുട്ടിയായി എന്നാണ്. സന്തോഷമായി. നിങ്ങൾ ഭക്തിയുള്ളവരാകാൻ ഖുർആൻ പറഞ്ഞത് എത്ര ശരി. ജസാക്കല്ലാഹ് ഖൈർ.
1: മാഷാല്ലാ മാഷാല്ലാ, അടിപൊളിയായിട്ടുണ്ട്. നല്ല നന്നായിട്ട് എനിക്ക് തോന്നുന്നത് ഐസ, ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? അപ്പോ അതുകൊണ്ട് തന്നെ നിനക്ക് ഇത് നീ ഇത് കീപ്പിറ്റപ്പ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വെച്ചാല് കുറച്ച് ഇതുപോലത്തെ സ്റ്റോറീസ് നോക്കി പറയണം എന്ന് വെച്ചെങ്കിൽ നല്ലൊരു സ്റ്റോറി ടെല്ലർ എന്നുള്ള ഒരു ഒരു ഒരു ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല, നമ്മൾ പണ്ട് റേഡിയോയിലൊക്കെ ഇതുപോലെ കഥ അവതരിപ്പിക്കാറുണ്ടായിരുന്നു, പണ്ട് നമ്മൾ ആകാശവാണി റേഡിയോയിലൊക്കെ കേൾക്കാൻ. അപ്പോൾ നീ ഒന്നുകൂടിയും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ നല്ല കഥകൾ സെലക്ട് ചെയ്തിട്ട് ഇടക്ക് ലൈവിനെ ഒന്നുകൂടി ലൈവ് ആക്കി കൊണ്ടുപോകാൻ പറ്റും. മാഷാല്ല. സൽമ ഫറൂഖ് പറഞ്ഞു, കഥയും അവതരണവും മനോഹരമായിരിക്കുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി നീ പെർഫെക്റ്റ് ആയിട്ട് വായന ഒന്നുകൂടിയും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കേൾക്കുമ്പോൾ ഇതുപോലത്തെ നല്ല ചൂസ് ചെയ്ത കഥകളും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ജസാക്കല്ലാ ഖൈർ.
0: ടെൻഷൻ ആയതുകൊണ്ടാണ്
1: ടെൻഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, അപ്പോൾ അതുകൊണ്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ശ്രോതാക്കൾ മനസ്സിലാക്കുന്നു. ഇതാണ് സീനത്ത് പാലക്കാട് എന്ന മോളെ, നല്ല കഥ വളരെ നന്നായിട്ടുണ്ട്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അമീൻ. എന്നാണ് സീനത്ത് പാലക്കാട്. പിന്നെ ജമീല വി കെ പുനൂർ പറഞ്ഞ നോബിനെ കുറിച്ചുള്ള കഥ സൂപ്പറായിട്ട് കേട്ടോ, ആയിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ എന്നാണ്. പിന്നെ ദാ ഷുഹൈബായ വളപ്പെട്ടെന്ന് പറഞ്ഞത് നല്ല കഥ, മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കി. ഒരു ചോദ്യം, എല്ലാവർക്കും വിളമ്പി നൽകുകയും സ്വയം ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരാണ്?
0: ഉമ്മ.
1: അത് കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഉത്തരമാണ്. ഇതൊരു കുസൃതി ചോദ്യമാണ്. ഉമ്മ അങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലേ, എല്ലാവർക്കും വിളമ്പി കൊടുത്ത് സ്വമ്മ കഴിക്കാതിരിക്കും. എന്നാലും ചിലപ്പോൾ ആ ബാക്കിയുള്ളത് പണ്ടത്തൊക്കെ ഉമ്മയാണ്, ഇപ്പൊ കുറച്ചുകൂടിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കഴിക്കൂലേ അല്ലേ. ഇത് എല്ലാവർക്കും വിളമ്പി കൊടുക്കും, പക്ഷെ സ്വയം കഴിക്കാതിരിക്കുന്ന ഒരാളുണ്ട്. അതൊരു മനുഷ്യനായിട്ട് കൂട്ടണ്ട. ആ അടിപൊളി അടിപൊളി. അപ്പൊ എനിക്ക് സമ്മാനം ആരാ തരാന്നോ? ഷുഹൈബായ വളപ്പെട്ടണം ആയിഷ റിയാക്ക് സമ്മാനം തരും. കാരണം ആദ്യമായിട്ടാണ് നിനക്ക് എന്ത് ചെയ്യുന്നത്, ആ പിന്നെ ഇങ്ങനെ ഉത്തരം പറയാൻ പറ്റുന്നത്. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ ഇനി അതിൻ്റെ ഉത്തരം മറ്റുള്ളവരിലേക്ക് പോകുന്നില്ല, അവിടെ കഴിയട്ടെ. അപ്പോൾ ആയിഷ റിയ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ നല്ല മാതൃയാക്കാൻ പറ്റുന്ന കഥയാണ് മോൾ നല്ല രീതിയിൽ പറഞ്ഞു. മാഷാല്ലാ ബാറക്കല്ലാ ഫീക്ക്. മുഗുൽസു ചിറമംഗലം മെസ്സേജ് അയച്ച നല്ല കഥ. ഒരുപാട് ആൾക്കാർ നഫീസ കാടാമ്പുഴ, പിന്നെ സഫിയ കെ തിരങ്ങാടി. ഇപ്പം കഥകൾ കഥയെക്കുറിച്ചുള്ളത് ഇനിയിപ്പോൾ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇൻഷാല്ലാ. അപ്പോൾ നമ്മളൊരു അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് പോകണം. ഇപ്പോൾ ഖദീജ ഒരു പാട്ടുപാടി, ഐസ ഒരു കഥ പറഞ്ഞു, ഇനി ഐസൻ്റെ അടുത്തൊരു കഥ കൂടി ഉണ്ട് ഖദീജക്കും, അതുപോലെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടോ നമുക്ക് നോക്കാം. ഐശ്വര്യയുടെ പ്രോഗ്രാമിലേക്ക്. ഐശ്വര്യ എന്താണ് അവതരിപ്പിക്കുന്നത്?
0: ഞാൻ ശാസ്ത്രലോകത്തെ കുറിച്ച്.
1: യെസ്, ശാസ്ത്രലോകവുമായി ബന്ധപ്പെട്ട ഒരു കൗതുകം, ആ ഒരു കൗതുക വായനയാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. നമുക്ക് ഐശ്വര്യയുടെ പ്രോഗ്രാമിലേക്ക് പോകാം.
0: അസാധാരണ ഉറക്കക്കാർ. ഉറക്കമില്ലാത്ത ജീവികൾ നന്നേ ചുരുക്കം. മനുഷ്യൻ മുതൽ ചെറുപ്രാണികൾ വരെ ഉറങ്ങുന്നവരാണ്. ജീവിതത്തിലെ മുക്കാൽ ഭാഗവും ഉറങ്ങിത്തീർക്കുന്ന പൂച്ചകളെക്കുറിച്ച് നമുക്കറിയാം. ജീവികളുടെ ലോകത്തേക്ക് കണ്ണു തുറക്കുമ്പോൾ വൈവിധ്യവും രസകരവുമായ ഉറക്ക സ്വഭാവം വെച്ചു പുലർത്തുന്ന ജീവികളെ കണ്ടെത്താം. ചില ജീവികൾ ഉറങ്ങുന്നത് കണ്ടാൽ ചിരി താനെ ഉയരും. തണുപ്പ് കാലങ്ങളിൽ മാത്രം ഉറങ്ങുന്ന ജീവികൾ ധാരാളമുണ്ട്. കരടി, മണ്ണെലിയും മുതലായവ ചില ഉദാഹരണങ്ങളാണ്. തങ്ങളുടെ കണ്ണുകൾ ഒരിക്കലെങ്കിലും തുറക്കാതെ ഉറങ്ങുന്നവരാണിവർ. മൃഗങ്ങളുടെ സാമ്രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ജീവികളിൽ മുഖ്യൻ പൂച്ച തന്നെ. വെള്ളത്തിൽ പിൻവശം പൊക്കിയിട്ടുകൊണ്ട് ഓട്ടർ ഉറങ്ങുന്നത് കണ്ടാൽ നാം അതിശയിച്ചു പോകും. വവ്വാലുകൾ ഉറങ്ങുന്ന കാഴ്ച കണ്ടിട്ടില്ലാത്തവർ വളരെ വിരളം. തങ്ങളുടെ പ്രിയപ്പെട്ട ഗുഹാസങ്കേതങ്ങളിലും ആൽമരങ്ങളിലും തലകീഴായിട്ടാണ് ഇവന്മാരുടെ ഉറക്കം. മത്സ്യങ്ങൾ കണ്ണുകൾ തുറന്നു പിടിച്ചാണല്ലോ ഉറക്കം. കണ്ണുകൾക്കും മീതെ പോളകളില്ലാത്തതാണ് ഇതിനു കാരണം. എന്നാൽ ജീവിതത്തിൽ 24 മണിക്കൂറും നീന്തി കളിക്കുന്ന ഒരു മത്സ്യം സമുദ്രത്തിലുണ്ട്. ആരെന്നോ? തിമിംഗലം തന്നെ. ഒരിക്കലും ഉറങ്ങാതെ വീരനെന്ന് ഇവനെ വിളിക്കുന്നതിലും ഒട്ടും അതിശയം യുക്തിയില്ല. ഒരു ദിവസം ഒരു തവണയെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ കാര്യം അവതാളത്തിൽ തന്നെ. അസാധാരണമായ ഉറക്കക്കാരുടെ പട്ടികയിൽ ഒന്നാം സമ്മാനത്തിന് അർഹൻ അലാസ്കയിൽ കണ്ടുവരുന്ന കറുത്ത മത്സ്യം തന്നെ. കാരണമില്ലാതല്ല. കടുത്ത മഞ്ഞുകാലത്ത് വെള്ളം തണുത്തുറയുമ്പോൾ ഈ മത്സ്യം ഐസ് കട്ടകൾക്കിടയിൽ ജീവൻ നഷ്ടമാവാതെ ഉറങ്ങുന്നു. മാസങ്ങളോളം പിന്നെ വസന്തകാലത്ത് ഐസ് കട്ടകൾ ഉരുകി മാറുമ്പോൾ മാത്രമാണ് കറുത്ത മത്സ്യം സാധാരണ പോലെ നീന്താൻ ഇറങ്ങുന്നത്. ഒരാഴ്ച തുടർച്ചയായി ഉറങ്ങിയില്ലെങ്കിൽ മനുഷ്യൻ ഭ്രാന്ത് പിടിക്കുമെന്നത്രേ മഹാനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അരിസ്റ്റോട്ടിൽ പറഞ്ഞത് എന്തുമാവട്ടെ, ഒരു കാര്യം തീർച്ച, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണത്രേ ഉറക്കം.
1: അടിപൊളി. അപ്പോൾ ഉറക്കവുമായി ബന്ധപ്പെട്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഇപ്പം മൂന്നാളോട് ചോദിക്കണേ, ഐസനോട് ചോദിക്കുന്നു, ഖദീജയോട് ചോദിക്കുന്നു, ഐഷ റിഹാനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒട്ടും ഉറങ്ങാത്തൊരു രാത്രി ഉണ്ടായിട്ടുണ്ടോ? ഐസ എന്താണ് ഓർമ്മ ഉണ്ടോ, എന്തെങ്കിലും അങ്ങനെ ഉറങ്ങാതിരുന്നൊരു രാത്രി ഒട്ടും ഉറങ്ങാതെ പോയത്?
0: ലൈലത്തുൽ
1: ഖദ്റിന്റെ ആ അന്ന് ഉറങ്ങാതിരുന്നിട്ടുണ്ട് അല്ലേ, മഷാല്ല. ശരി, പിന്നെ എക്സാമിന്റെ രാത്രി ഉറങ്ങാതിരുന്നിട്ടുണ്ടോ? അത്രക്കൊക്കെ വലിയ എക്സാം
0: ഉണ്ടായിട്ടുണ്ടോ?
1: ഏത് എക്സാം ആയിരുന്നു അത്? പിന്നെ എന്തെങ്കിലും ഒരു വലിയൊരു എക്സാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉറങ്ങാതിരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ 12 മണിവരെ 1 മണിവരെ എന്നുള്ളതല്ല.
0: രാവിലെ കടന്നുറങ്ങിയിട്ട് രാത്രി ഫുൾ പഠിച്ചു.
1: രാത്രി ഫുൾ രാവിലെ കടന്നുറങ്ങിയിട്ട് അങ്ങനെയല്ല, ആക്സിഡന്റിൽ രാത്രി ഉറങ്ങാൻ പറ്റാതെ എത്രയോ ആൾക്കാരുണ്ടോ. നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഭ്രാന്താവും. ഞാനൊരു കഥ പറഞ്ഞുതരട്ടെ. പണ്ട് ഒരു ഒരു ഒരു മമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പം അത് കഥയാണേ. അയാളുടെ ആ കഥയുടെ പേര് ഉറങ്ങാത്ത മമ്മദ് എന്നാണ്. കഥൻ്റെ പേരെന്താ?
0: ഉറങ്ങാത്ത
1: മമ്മദ്. അപ്പം മമ്മദിൻ്റെ കഥ എന്ന് വെച്ചാൽ, മമ്മദിൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒരൊക്കെയുണ്ട്. അപ്പം മമ്മദിന് ഉറക്കമില്ല, കുറേ കാലമായിട്ട് ഉറക്കമില്ല. അപ്പം മമ്മദിൻ്റെ രാത്രി കുറേ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബോറടിയൻ ഉറങ്ങാൻ കഴിയില്ല. രാത്രിയില്ല, പകലില്ല ഉറക്കം. അപ്പം മമ്മദ് എന്ത് ചെയ്യുന്നു, ഈ പകൽ ചെയ്യേണ്ട പണികളൊക്കെ മമ്മദ് രാത്രി അങ്ങനെ നോക്കും ചിലതൊക്കെ. അപ്പം ചിലതൊന്നും പ്രാക്ടിക്കലാക്കാൻ പറ്റൂല. പക്ഷെ മമ്മദിന് ആരെങ്കിലുമൊക്കെ വർത്തമാനം പറയാൻ കിട്ടണം രാത്രി, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഭാര്യനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഭാര്യ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ പോവും. അപ്പോൾ ഓളോ ഓള് പോയി. മക്കള് പോലും ഓൽക്കൊക്കെ എന്തായി, മക്കൾക്കൊക്കെ ഇതുപോലെ പിന്നെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിട്ട് വാപ്പ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത് അവർക്കൊരു ശല്യം തുടങ്ങി. പിന്നെ മമ്മദ് എന്ത് ചെയ്യും, പുറത്ത് ആരെങ്കിലുമൊക്കെ വിളിക്കും. പിന്നെ വാ വാ വാ വാ പറഞ്ഞ് വീട്ടിൽ വിളിക്കും, എങ്ങനെയെങ്കിലൊക്കെ രാത്രി സംസാരിച്ചിരിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. അവസാന അയൽവാസികളൊക്കെ പതിയെ മമ്മദ് 10-12 മണിയാകുമ്പോൾ പുറത്ത് കിറങ്ങാകുമ്പോൾ എല്ലാവരും വാതിലെടുക്കും. ഒരു 10 മണിയാകുമ്പോഴേക്കും എല്ലാവരും വാതിലെടുക്കും. മമ്മദ് വന്ന് വീട്ടിൽ നിന്ന് വർത്തമാനം പറഞ്ഞിരുന്നാലോ. ആ മമ്മദ് വരുന്നുണ്ട്, വേ വാതിലടച്ചാലോ, ഉറങ്ങാത്ത മമ്മദ് വരുന്നുണ്ട്. അവസാനം മമ്മദ് മനസ്സിലായി, എന്നെ കൊണ്ട് പിള്ളേർക്ക് ഒരു ശല്യേ. അങ്ങനെ മമ്മദ് എന്ത് ചെയ്തുന്നു, പശുവിനെ പുല്ലരിയാനൊക്കെ പകല് പോണീനെ പകരം എന്ത് ചെയ്യാൻ തുടങ്ങി, രാത്രി പോകാൻ വേണ്ടി തുടങ്ങി. എപ്പം രാത്രി രാത്രി പുല്ലരി എങ്ങോട്ടാ പോകേണ്ടത്, പറമ്പിലേക്കല്ല പോകണ്ടേ. അപ്പം മമ്മദ് വല്ല വലിയ കൊട്ടയ്ക്ക് എടുത്ത് രാത്രി അരി വളക്കെ എടുത്ത്, അന്ന് നല്ല നിലാവുള്ളൊരു രാത്രിയാണ്. മമ്മദ് ഈ കൊട്ടയും കൊണ്ടേണ്ട് പോയി പറമ്പിലേക്ക് പോയി. പറമ്പിലേക്ക് പോയിട്ട് മമ്മദ് ഇങ്ങനെ പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുമ്പോണ്ട് ആരില്ലാത്ത പറമ്പിൻ്റെ മൂലയിൽ ആരൊക്കെയോ വർത്താനം പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ മമ്മദ് അതെന്താണ് ഇതെന്താണെന്ന് വിചാരിച്ച് ശ്രദ്ധിച്ചു നോക്കി. അപ്പം എന്താ സംഭവമെന്നോ, അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മമ്മദ് പകൽ കണ്ടിരുന്ന മാന്യന്മാരായ ആളുകളൊക്കെ രാത്രി ആരും കാണാതെ വട്ടത്തിലിരുന്ന് മദ്യപിക്കുക. മമ്മദ് കണ്ടേൽ, എടാ കള്ളന്മാരെ, നിങ്ങൾ പകല് നല്ല ആൾക്കാർ, രാത്രി ഇതാ പരിപാടിയിലേ. മമ്മദിനെ കണ്ട് അവർ ഓടാൻ തുടങ്ങി. പിന്നെ ഇതുപോലെ പല രാത്രിയും മമ്മദ് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് രാത്രി കള്ളന്മാരെയൊക്കെ കാണാൻ തുടങ്ങി. അവസാനം കള്ളന്മാരുടെ മുഖ്യ ശത്രുവായിട്ട് ആര് മാറി, മമ്മദ് മാറി. മമ്മദ് മാറിയപ്പോൾ അവർ ഒരു ദിവസം ഇവരൊക്കെ പാടെ കൂടിയിട്ട് ഒരു നടന്നു പോകുമ്പോൾ മമ്മദ് ഇങ്ങനെ ശബ്ദം കേട്ട്, നമുക്ക് ആ മമ്മദിനെ എങ്ങനെയെങ്കിലും കൊല്ലണം, അല്ലെങ്കിൽ നമ്മൾ രാത്രിക്കത്തെ പ്രോഗ്രാം പരിപാടി നടക്കൂല എന്നവരും. അപ്പം ഇത് മമ്മദ് കേട്ടിരിക്കും. മമ്മദ് ആലോചിച്ചു, എന്നെപ്പോൾ പകലും പറ്റൂല, ചിലർക്ക് രാത്രിയും പറ്റൂല, ഞാൻ എന്ത് ചെയ്യാനാ, ഉറങ്ങല്ല ഉറക്കല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ. മമ്മദ് വീട്ടിലേക്ക് ചെല്ലും, ഇടക്കിടക്ക് ഭാര്യ പറയും, ഇങ്ങൾക്കൊരു ഉറക്കല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്വീപ്പായാലും. ചിലപ്പോൾ മക്കൾ പറയും, ബാപ്പാക്കൊന്നും ഉറങ്ങിക്കൂടെ, ഉറക്കല്ലാതെ ബാക്കിയുള്ളവർ ഉറക്ക് സ്വീപ്പാക്കണം. അവസാനം മമ്മദിന് ഭ്രാന്ത പോലെ വരാൻ തുടങ്ങി. അങ്ങനെ മമ്മദ് ഒരു ദിവസം വൈഫിനോട് പറഞ്ഞു, ഞാൻ നാട്ടിൽ നിന്ന് ഡോക്ടറെ കാണാൻ പോവണം, ഡോക്ടറെ കണ്ട് തിരിച്ചു വരും. ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു പോയിക്കട്ടെ. മമ്മദ് അന്ന് നല്ല ഇറച്ചിയൊക്കെ വാങ്ങി വരുന്നുണ്ട്, ഇറച്ചിയൊക്കെ വാങ്ങി വന്ന് നല്ല നെയ്ച്ചോറൊക്കെ കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇന്ന് രാത്രി ഞാൻ മരുന്ന് കുടിക്കുമെന്ന് നല്ല ഉറക്കമായിരിക്കും. അങ്ങനെ വന്ന് നെയ്ച്ചോറൊക്കെ ഒരു ഒക്കെ വലിയ ഭക്ഷണമൊക്കെ കഴിച്ചു. കഥ അങ്ങനെയാണ്, കഴിച്ചെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി മമ്മദ് മരുന്ന് കുടിച്ച് കിടന്നു. നേരം വെളുത്തിട്ട് എണീറ്റ പാടന്നെ ആ കിടന്നത് ഓർമ്മയുണ്ട്. പിന്നെ എല്ലാവരും എണീറ്റിട്ടും അമ്മ എണീറ്റിട്ടില്ല. അപ്പം എല്ലാവരും ചോദിച്ചു, വാപ്പ എന്താ എണീക്കാത്ത? അപ്പോൾ അമ്മ പറഞ്ഞു, വാപ്പ ഉറങ്ങിക്കോട്ടെ മക്കളെ, കുറേ കാലമായാലും ഉറങ്ങിയിട്ട്, ദീർഘമായി ഉറങ്ങിക്കോട്ടെ, കുറേ കഴിഞ്ഞിട്ട് എണീക്കുന്നില്ല, പിന്നെ ഉറങ്ങിക്കോട്ടെ, ശല്യപ്പെടുത്തണ്ട. കുറേ സമയം കഴിഞ്ഞ് വന്നപ്പോഴാണ് വാപ്പ മരുന്ന് കുടിച്ച് മരിച്ചിട്ടുണ്ട്. ഇനി അപ്പം ഒരു കത്തുണ്ട്. എന്താ കത്ത്? മക്കളെ, ഇനി മമ്മദിനെ കൊണ്ട് ആർക്കും ശല്യം ഉണ്ടാവില്ല, മമ്മദ് ഇനി ഉറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് മമ്മദ് എന്നേക്കുമായി മമ്മദ് ഉറങ്ങണം. ഇനി മമ്മദ് ഉണർന്നിട്ട് നിങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല. ഇതാണ് കഥ. പക്ഷെ ഇതൊരു ഒരു അവസാനത്തിൽ ഒരു വിശ്വാസമില്ലാത്ത ഒരാൾ ചെയ്യുന്ന പണിയായിട്ടുള്ളതാണെന്ന്. പക്ഷെ ഞാനിത് നിങ്ങളോട് പണ്ടിങ്ങനെ വായിച്ചിട്ട് കഥയാണ് പറഞ്ഞത്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറക്കം ഒരു അനുഗ്രഹമാണ്. ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു കഥയാണ്, പക്ഷെ ഉറക്കം ഒരു അനുഗ്രഹം. ഉറക്കമില്ലാതിരുന്നാൽ അതിൻ്റെ അവസ്ഥ ഭീകരമാണ്. ഒരാൾക്ക് ഉറക്കം ഉറങ്ങാതിരുന്നാൽ എത്രമാത്രം പ്രയാസമുണ്ടാവും? ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ എങ്ങനെ ഇരിക്കും? ഇരിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഒരാൾക്ക് ഉറക്കം തന്നെ അല്ല, അപ്പം എന്തായിരിക്കും അവസ്ഥ? ഒരു ഭയങ്കര അസ്വസ്ഥനാവും അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഉറക്കം എന്നത് വല്ലയിലെ സുബാധ ഭ്രാന്താവും. ശരിയാണ്, നമുക്ക് ബുദ്ധി ആകെ അസ്വസ്ഥനായി പോവും. അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കഥയിൽ അങ്ങനെയുള്ള ഒരാളാണെങ്കിലും അതിലൊരു പാടല്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉറക്കം നമുക്ക് തന്നൊരു അനുഗ്രഹമാണ്. അതിന് നമ്മൾ അള്ളാഹുവിന് നന്ദി പറയണം. അതുകൊണ്ട് നേരത്തെ ഉറങ്ങണം എന്നതാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉറങ്ങണം. ഉറക്കം നമ്മൾ നഷ്ടപ്പെടുത്തരുത്, നേരത്തെ ഉണരണം അല്ലേ? ഇതൊക്കെയാണ് അപ്പോൾ ആ കാര്യത്തിൽ. അപ്പം ഇൻഷാല്ല ഇനി നമ്മൾ അടുത്ത ഒരു സംഗതിയിലേക്കൊക്കെ പോവാം. ശരി, ജമീല വി കെ പുനൂർ പറഞ്ഞ കഥ നല്ല സൂപ്പറായിരുന്നു, മോളുടെ കഥ ഇഷ്ടമായി, വിഷയം പറഞ്ഞു തന്നാൽ അതിനെക്കുറിച്ച് കഥ പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ തീർച്ചയായിട്ടും നിങ്ങൾ വിഷയം പറഞ്ഞോളൂ, ഒരു കഥയൊക്കെ പറയട്ടോ അതിനെക്കുറിച്ച്. ഇടയ്ക്ക് ഇവിടെ ഒരു ചോദ്യം, ഞാൻ എല്ലാവർക്കും ഉപകാരിയാണ്, പക്ഷേ എന്നെ തൊട്ട് കളിക്കരുത്, ഉത്തരം എന്താണ്? എല്ലാവർക്കും ഉപകാരിയാണ്, പക്ഷെ എന്നെ തൊട്ട് കളിക്കാൻ പാടില്ല. പറഞ്ഞു പറഞ്ഞു, ഈ ധൈര്യമായിട്ട് ഉത്തരം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഖദീജക്ക് പറയുന്നുണ്ട്, പറഞ്ഞു ഇല്ല, ഉത്തരം പറയുന്നില്ല. അപ്പം നോക്കാം, എന്ന് രീഹക്ക് പറയണമെന്നുണ്ടോ? എല്ലാവർക്കും ഉപകാരമാണ്, പക്ഷെ എന്നെ തൊട്ട് കളിക്കരുത്.
2: ക്ലൂ ഉണ്ടോ?
1: ക്ലൂ ഉണ്ട്, കാ എന്നാണ് ഫസ്റ്റത്തെ അക്ഷരം. ആ ഇനി ക്ലൂ പറയില്ല. ഐസക്ക് എന്താ കിട്ടുന്നുണ്ട് നോക്ക്. പിന്നെ ഷംനാദ് ഖാൻ നമ്മളെ കൂടെ ഉണ്ട്, ജമീല വി പി ഉണ്ട്. കഥ കേട്ടില്ല സാറിൻ്റെ കഥ കട്ടായി പോയി എന്നാ പറയണത്. പിന്നെ ഇന്നുള്ളത് കഴി ആ പിന്നെന്തൊക്കെയോ ഇവിടെ കട്ടായി പോകുന്നു. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചു കഴിയുമ്പോൾ ജനിക്കുന്നതുമായത് എന്താണ്? അടിപൊളി ചോദ്യങ്ങളായിട്ട് എന്ത് വന്നുകൊണ്ടിരിക്കുന്നത്? ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചു കഴിയുമ്പോൾ ജനിക്കാത്തതുമായത് എന്താണ്? എന്താണ് പറയാൻ പറ്റുമോ? ജനിക്കുമ്പോൾ ഞാൻ പറയാം, ഉത്തരം ഞാൻ പറയാം. പക്ഷേ നമ്മളെ ശ്രോതാക്കൾ ആരൊക്കെ ഉത്തരം പറയുന്നുണ്ടോ നോക്കട്ടെ. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചു കഴിയുമ്പോൾ ജനിക്കുന്നതുമായത് എന്താണ്? ആ മുനീറ പറയണം, മാഷാല്ല സന്തോഷമായി. മാഷാല്ല ജീവികളെ പറ്റി മോൾ നന്നായി സംസാരിച്ചു, അഭിനന്ദനങ്ങൾ. ജസാക്കല്ലാഹു ഖൈറൻ. ഒരു ചോദ്യം ചോദിക്കുകയാണ്, തിരുവനന്തപുരത്തുകാരുടെ ഡേ ഏതാണ്? ഒരു ഒരു കുസൃതി ചോദ്യമുണ്ട്. തിരുവനന്തപുരത്തുകാർ ശുഐബായും വളപ്പട്ടണമാണ് ചോദ്യം. വളപ്പട്ടണം കണ്ണൂർ ഭാഗത്തല്ലേ? തിരുവനന്തപുരത്തുകാരുടെ ഡേ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഇതൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ആ എന്തരുടെ എന്തരുടെ എന്നുള്ളതാണ് തിരുവനന്തപുരത്തുകാരുടെ ഡേ. ശരി, സഫിയക്കെ തിരുരങ്ങാടി കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ്? കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ്? ആ തീപ്പെട്ടി അല്ല, പിന്നെന്താ അതുപോലത്തെ ഒരു മറ്റൊന്നാണ്, കത്തിച്ചു വെക്കും നമ്മള്. ആ മെഴുകുതിരി കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത്. ആയിഷക്ക് അല്ല, സഫിയക്ക് തിരുരങ്ങാടി ചോദിച്ച ചോദ്യമാണ്. ആയിഷ കരുമ്പിൽ മഷാല്ല നല്ല കഥയായിരുന്നു, ബാറക്കല്ലാഹു ഫീക്കും. നേരത്തെ പിന്നെ കേട്ടിട്ട് ചിരി വന്നു മാഷാല്ല. റീഹാന ബാനു തോട്ടശ്ശേരി അറ നല്ല കഥ, പിന്നെ നല്ല മാതൃകയാക്കാൻ പറ്റുന്ന കഥ മോൾ നല്ല രീതിയിൽ പറഞ്ഞു മാഷാല്ല, ബാറക്കല്ലാഹു ഫീക്കും. നേരത്തെയുള്ള കഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനി പുതിയ വന്ന് ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നഫീസ പി എ താമരശ്ശേരി, കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്ന വിറകാണ് എന്നുള്ള മറ്റൊരു ചോദ്യം. വിറക് കത്തി കത്തി കത്തി കത്തി തീർന്ന് പണിയെടുക്കുന്നതാണല്ലേ. മെഴുകുതിരി എന്നുള്ള ഉത്തരം പറഞ്ഞു. ആ എന്നെ തൊടാൻ പാടില്ല, തൊട്ടാ വിവരം അറിയും. എന്താണ് ദാ ഉത്തരം പറഞ്ഞത്? ആ കറണ്ട് എന്നുള്ള ഉത്തരം നേരത്തെ പറഞ്ഞ ആളാരാന്നോ? നഫീസ കാടാമ്പുഴ. പിന്നെ ജനിക്കുമ്പോൾ ഇല്ലാത്തതും പിന്നെ ജനിക്കുന്നതുമായത് എന്താണ്? താഹിറ ടി കെ കാസർകോട് അതിന്റെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്, പല്ല് എന്നതാണ് ഉത്തരം പറഞ്ഞത്. ഓക്കെ, ഓക്കെ, കഥ എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ലാവിൽ വിന്നർ ആയിരുന്നു. ചെലവ് വേണമല്ലോ എന്നാണ് പറഞ്ഞത്. ഓ, നമുക്ക് ചെലവ് ചെയ്യാം. ഐഷ അങ്ങാടിപ്പുറം വൈദ്യുതി തൊട്ടാൽ വിവരം അറിയുന്നത് ഏതാണ് ഐസ? വൈദ്യുതി എന്നെ തൊടരുത്, തൊട്ടാ വിവരം അറിയും. വൈദ്യുതി പറഞ്ഞ എന്താ? കറണ്ട്. കറണ്ടിന് തൊട്ട വിവരം അറിയില്ലേ? അതിന്റെ ഉത്തരം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സാഹിറ ചെറുവണ്ണൂർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷംനാദ് ഖാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൽമ ഫറൂഖ്, സലീമ ഒതുക്കുങ്ങൽ, ഇവരൊക്കെ ഇലക്ട്രിസിറ്റി. സീനത്ത് പാലക്കാട് തീ എന്നുള്ളതാണ്, കരച്ചിലുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കഥയാണെങ്കിലും കേട്ടപ്പോൾ സങ്കടം വന്നു. ആയിഷ അങ്ങാടിപ്പുറം, മുംതാസ് പാലപ്പുഴ, നഫീസ പി എ താമരശ്ശേരി, ഇവരൊക്കെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് ഇങ്ങനെ വന്ന്. മോളിന്റെ കഥ നേരത്തെ കഥ പറഞ്ഞതിനെ കുറിച്ചാണ് ജമീല വി പി കാളിക്കാവ് പറഞ്ഞത്. ആ, അത് നമ്മൾ വായിച്ചു കഴിഞ്ഞു അല്ലേ. ശരി, അപ്പം വിഷയം തന്നുകഴിഞ്ഞാൽ ഇൻഷാല്ല വിഷയവും ബാക്കി കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവരെ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാം, അവർ പറയുമായിരിക്കും. ശരി, ഇനി എന്താണ് അടുത്തൊരു ഒരു പ്രോഗ്രാം? ഐസ, ഒരു കഥ കൂടെ നമുക്ക് അവതരിപ്പിക്കാം അല്ലേ. ശരി, അടുത്ത എന്തിനെ കുറിച്ചാ?
0: അമൂല്യ സമ്പത്ത്.
1: അമൂല്യമായ സമ്പത്ത്. ശരി.
0: മാതാവിന് ആട്ടിറച്ചി കഴിക്കാൻ വല്ലാത്ത ആഗ്രഹം. ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ തന്റെ കയ്യിലാണെങ്കിൽ പണവും ഇല്ല. അന്നത്തെ അഷ്ടി എങ്ങനെയോ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ആ മകൻ വിഷമിച്ചിരിപ്പായി എങ്കിൽ ഇറച്ചിക്കച്ചവടക്കാരനെ സമീപിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. അവൻ ഇറച്ചിക്കാരനോട് കുറച്ച് ആട്ടിറച്ചി കടം ചോദിച്ചു. ഇറച്ചിക്കടക്കാരൻ പറഞ്ഞു, ഇല്ല, കടം തരില്ല. ഇങ്ങനും കടം വാങ്ങിയിട്ട് പിന്നീട് കാണാത്തവരെ ഒരുപാട് എനിക്കറിയാം. കയ്യിലെ കാശില്ലെങ്കിൽ ഇറച്ചി കഴിക്കേണ്ട. ഇത് കൂടി കേട്ടപ്പോൾ അവന് വല്ലാത്ത പ്രയാസം തോന്നി. അവൻ കടക്കാരനോട് ചോദിച്ചു, വിലയായി പണം തന്നെ വേണോ? വേണമെന്നില്ല, വിലപിടപ്പുള്ള എന്തായാലും മതി, കടക്കാരൻ പറഞ്ഞു. എങ്കിൽ എൻ്റെ ഗുരുനാഥൻ എനിക്ക് പഠിപ്പിച്ചു തന്ന കുറച്ച് വിജ്ഞാനമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നല്ല വിലപ്പെട്ട വിജ്ഞാനങ്ങളാണ് ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ട് ഇറച്ചിക്കടക്കാരൻ പൊട്ടിച്ചിരിച്ചു. കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നീ പോയി നിന്റെ ഗുരുനാഥനോട് പറ, നിങ്ങൾ പഠിപ്പിച്ചു തന്ന വിജ്ഞാനം അല്പം ആട്ടിറച്ചിക്ക് പോലും കൊള്ളാത്തതാണെന്ന്. അവൻ നിരാശനായി മടങ്ങി. ആർക്കു വേണ്ടാത്ത വിജ്ഞാനം ഞാനെന്തിനെ സ്വന്തമാക്കണം? അവൻ ഗുരുകുലത്തിലേക്ക് പോകാതെയായി. തന്റെ ബുദ്ധിമാനായ കുട്ടിയെ കാണാത്തത് ഗുരുനാഥന് മറ്റു കുട്ടികളോട് അവനെപ്പറ്റി അന്വേഷിച്ചു. കുട്ടികൾ നടന്ന സംഭവങ്ങൾ ഗുരുനാഥനെ ധരിപ്പിച്ചു. ഗുരുനാഥൻ കുട്ടികളെ അയച്ച് അവനെ വിളിപ്പിച്ചു. ഗുരുസന്നിധിയിൽ എത്തിയ അവന്റെ കയ്യിൽ ഗുരുനാഥൻ തന്റെ വിരലിൽ അണിഞ്ഞ മോതിരം ഊരിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മോതിരത്തിലുള്ള കല്ല് വിത്തിട്ട് കിട്ടുന്ന പണം കൊണ്ട് നീ നിന്റെ മാതാവിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക. പക്ഷെ വില പറഞ്ഞു വിൽക്കും മുമ്പേ ഒന്നെന്നെ അറിയിക്കണം. മോതിരക്കല്ല് വിൽക്കാനായി അവൻ നടന്നു തുടങ്ങി. ആദ്യമായി കണ്ടത് ഒരു അലക്കുകാരനെയാണ്. അവൻ അയാളോട് ചോദിച്ചു, എൻ്റെ പക്കൽ ഒരു കല്ലുണ്ട്, അത് വില കിട്ടിയാൽ വിൽക്കും, നിങ്ങൾക്ക് വേണോ? അൽക്കാൻ കല്ലില്ലാത്ത വിഷമിച്ചു കഴിയുകയായിരുന്നു അലക്കുകാരൻ. ഉടനെ ആവേശത്തോടെ ചോദിച്ചു, വേണം വേണം, എവിടെയാണ് ഇരിക്കുന്നത്? അവൻ തൻ്റെ കയ്യിലെ മോതിരക്കല്ലെടുത്തു കാണിച്ചു കൊടുത്തു. അൽക്കുകാരൻ നിരാശയോടെ കൊണ്ട് പറഞ്ഞു, ഇതാണോ? ഇതെനിക്ക് വേണ്ട, ഞാൻ കരുതിയത് അൽക്കുകല്ലാണെന്ന്. അവൻ കുറേ കൂടി മുന്നോട്ട് നടന്നു. പിന്നെ കണ്ടത് ഒരു ക്ഷുരനെയാണ്. അവനോട് ചോദിച്ചു, എൻ്റെ പക്കൽ വിൽപ്പനക്കുള്ള ഒരു കല്ലുണ്ട്, വില തരികയാണെങ്കിൽ തരാം, നിങ്ങൾക്ക് വേണോ? തൻ്റെ കത്തി മൂർച്ച കൂട്ടാൻ കല്ല് കളഞ്ഞുപോയി ക്ഷുകാരൻ ഉടനെ പറഞ്ഞു, ഓ വേണം വേണം, എവിടെ ഒന്ന് കാണിച്ചു തരൂ. അവൻ തൻ്റെ കയ്യിലെ മോതിരക്കല്ലെടുത്തു കാണിച്ചു കൊടുത്തു. ഇത് കണ്ട് ക്ഷുരകാരൻ പറഞ്ഞു, ഇതാർക്ക് വേണം? ഞാൻ കരുതിയത് കത്തി മൂർച്ച കൂട്ടുന്ന കല്ലാണെന്ന്. ഈ കല്ല് എനിക്ക് വേണ്ട. അവൻ മോതിരക്കല്ലുമായി പട്ടണത്തിലെത്തി. അവിടെ ഒരു രത്ന വ്യാപാരിയെ കല്ല് കാണിച്ചു കൊടുത്തു. വിലപിഴപ്പുള്ള കല്ല് കണ്ട് രത്ന വ്യാപാരി അതിനെ വമ്പിച്ച വില പറഞ്ഞു. ഇത് കേട്ട സിക്ഷൻ വ്യാപാരിയോട് പറഞ്ഞു, ഇത് ഗുരുനാഥൻ്റെതാണ്, വില പറഞ്ഞാൽ വിൽക്കും. മുമ്പേ അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ച് വിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അദ്ദേഹത്തോട് ചോദിച്ച് വരാം. ഇത് പറഞ്ഞു ഗുരുനാഥന്റെ അടുത്തേക്ക് തിരിച്ചു. ഗുരുനാഥനോട് നടന്ന സംഭവങ്ങൾ വിവരിച്ചു കൊടുത്തു. ഇത് കേട്ട് ഗുരുനാഥൻ പറഞ്ഞു, കുട്ടി, ആ രത്ന വ്യാപാരിക്ക് ഈ കല്ലിന്റെ മഹത്യം അറിയാം. അതുകൊണ്ട് അയാൾ അതിന്റെ യാഥാർത്ഥ്യ വില പറഞ്ഞു നിന്നോട് വാങ്ങാൻ ശ്രമിച്ചു. മറ്റു രണ്ടുപേർക്കും അതിന്റെ വില അറിയില്ല. അതുപോലെ തന്നെയാണ് വിജ്ഞാനവും. വിജ്ഞാനത്തിന്റെ വില അറിയുന്നവൻ എവിടെ കണ്ടാലും എന്തു വില കൊടുത്താലും അത് വാങ്ങാൻ ശ്രമിക്കും. നിരാശനാകാതെ തുടർന്ന് പഠിക്കുക. വിജ്ഞാനം അമൂല്യ സമ്പത്താണ്.
1: വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ എക്സലന്റ് സ്റ്റോറിയാണ്. അപ്പോ ഇത് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അല്ലേ? ഒരുപാട് ഗുണപാഠങ്ങളുള്ള കഥയാണ്. നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കഥകളിലൂടെ നമുക്ക് എന്നും മറ്റുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു കഥയാണ്. എന്താ ഞാൻ കുറെ പഠിച്ചിട്ടെന്താ, അതുകൊണ്ട് ഒരു കാര്യമില്ല. ആരാ പറയാ നീ പഠിച്ചിട്ടെന്താ, ഒരു കാര്യമില്ല. ആരാ പറയാ, ആ പഠിച്ചതിനൊരു മൂല്യം അറിയാത്തവനാ പറയാ. മൂല്യം അറിയുന്ന ഒരാൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും, നമുക്കത് തിരിച്ചറിയാൻ പറ്റണം അല്ലേ. ഇന്നത്തെ ഈവനിങ് ലൈവ് വെരി വെരി സൂപ്പർ. മക്കളുടെ കഥയും പാട്ടും സാറിൻ്റെ കഥയും കൂടിയൊക്കെ ആയപ്പോൾ വളരെ സൂപ്പറായി മോളെ. നല്ല കഥ, മാഷാല്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു ഇനിയും ഉയരത്തിലെത്തിക്കട്ടെ. ഓക്കെ, നേരത്തെ അപ്പോൾ ഷൈബായും വളപ്പെട്ടനാണ് മെസ്സേജ് അയച്ചത്. നിങ്ങളുടെ മുന്നിലുണ്ട്, പക്ഷേ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. എന്താണത്? നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. എന്താണത്?
2: ഭാവി.
1: നമ്മളുടെ ഫ്യൂച്ചർ അല്ലേ, മുന്നിലുണ്ട്, കാണാൻ കഴിയില്ല ഫ്യൂച്ചർ. സഫിയ ഇടപ്പാൾ, ആ ചോദ്യത്തിന്റെ ഉത്തരം ഖദീജ ഫൈസൽ പറഞ്ഞിരിക്കുകയാണ്. മഷാല്ലാ, മഷാല്ലാ. പിന്നെ ഇഷ്ടപ്പെടാത്ത പ്രായം ഏതാണ്? അത് പറയാൻ പറ്റും. ഇഷ്ടപ്പെടാത്ത പ്രായം,
2: അഭിപ്രായം.
1: പക്ഷെ നമ്മൾ ഇവർക്കൊന്നും ഉത്തരം കൊടുക്കാതെ പോകണല്ലോ. യാ, സൂപ്പർ ലൈവ് ആണ് എന്ന് ജമീല വിപി കാളിക്കാവെന്ന് പറഞ്ഞു. സൂപ്പർ ആയിട്ട് മോളെ, സൂപ്പർ ആയിട്ടുണ്ട്. മഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് റയ്ഹാന ബാനു തോട്ടശ്ശേരി അറിയാം. ഇന്നത്തെ ലൈവുമായി ബന്ധപ്പെട്ട അവസാനം നമ്മുടെ കഥ വളരെ വിജ്ഞാനപ്രദമായ കഥയാണ്. ഇന്ന് ഹംസക്കുട്ടി മാനു കാപ്പിൽ നിന്നും വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ളൊരു കഥയാണ്. ആ കഥ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അത്രയും നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഒരു കാര്യം ചെയ്താലോ, നമ്മൾ റീഹാൻ്റെ അടുത്തൊരു ഒരു ചെറിയൊരു കൗതുക വാർത്തയിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. കൗതുക വാർത്ത.
3: ആകാശത്തിലെ പറവകൾ. ഈ ഭൂമി എത്ര വിശാലമാണ് അല്ലേ? മനുഷ്യരെ പോലെ തന്നെ അനേകം ജീവജാലങ്ങൾ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ പ്രാണികൾ മുതൽ നീലത്തിമീങ്കലം വരെ നമ്മെപ്പോലെ തന്നെ സുഖവും സന്തോഷവും പങ്കുവെച്ച് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ച് ഈ ഭൂമിയുടെ അവകാശികളായിട്ടുള്ളവരാണ് പക്ഷിമൃഗാദികൾ. മറ്റു ജീവജാലങ്ങളെ പോലെ തന്നെ പക്ഷികളെയും നാം ഏറെ സ്നേഹിക്കുന്നു. പക്ഷികളുടെ കളകൂജനങ്ങൾ കേട്ടാണ് നാം ഉണരുന്നത്. അവയുടെ സൗന്ദര്യവും ശബ്ദവും മനുഷ്യനെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്തെന്ന നിറത്തിലും രൂപത്തിലുമാണവ നമുക്ക് ചുറ്റും പാറി നടക്കുന്നത്. ഈ ലോകത്ത് ആകെ 9,300 പരം പക്ഷിവർഗങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇവയിൽ ചെറിയൊരു ശതമാനം മാത്രമേ നാം കണ്ടിട്ടുള്ളൂ. ആഫ്രിക്കൻ വനാന്തരങ്ങളിലും ഇന്ത്യൻ വനങ്ങളിലും വൈവിധ്യം പൂർണ്ണമായ പക്ഷിവർഗങ്ങളുണ്ട്. എന്തിന്, നമ്മുടെ വീടുകൾക്ക് ചുറ്റുമുള്ള വൃക്ഷക്കൊമ്പുകളിൽ ഒരു ദിവസം എത്ര തരത്തിൽപ്പെട്ട പക്ഷികളാണ് വന്നു പോകുന്നത് എന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 140 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആർക്കിയോ പെട്രിക്സ് എന്ന പക്ഷിയാണ് മനുഷ്യൻ ആദ്യം കണ്ടെത്തിയ പക്ഷി. ഈ പക്ഷിയുടെ പല്ലുകളും നഖങ്ങളും അതിൻ്റെ ചിറകിൻ മേലെയായിരുന്നു അത്രേ. എന്തൊരു വിചിത്രമായ പക്ഷിയായിരിക്കും അതല്ലേ? എന്നാൽ സൗത്ത് അമേരിക്കയിൽ കണ്ടുവരുന്ന ഹോഡ്സിൻ എന്ന പക്ഷിയും അതിൻ്റെ ചിറകിൻ മേലെയാണ് നഖങ്ങൾ. 5.7 സെന്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു തരം പക്ഷിയാണ് ഏറ്റവും ചെറിയ പക്ഷിയായി പരിഗണിക്കപ്പെടുന്നത്. ഇവൻ നന്നായി പാടുന്നവനാണ്. എന്നാൽ ഓസ്ട്രിച്ച് പക്ഷിയുടെ വലുപ്പം കേൾക്കണോ? 2.5 മീറ്റർ. ഇവൻ ഒരു പാട്ടുകാരനല്ലെങ്കിലും ലോകത്തിൽ ഏറ്റവും വലിയ പക്ഷി എന്ന ബഹുമതി ഓസ്ട്രിച്ചിനുള്ളതാണ്. കഴിഞ്ഞ 100 ഇതിനും വലിയ പക്ഷി ഉണ്ടായിരുന്നു എന്നാണ് ലോകത്ത് ജീവിച്ചിരുന്നു അത്രേ. പക്ഷികൾ കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, രസകരമായ കാഴ്ച തന്നെയാണത്. പക്ഷികൾ മുട്ടയിടുന്നത് ഈ കൂടുകളിലാണ്. ഭയ എന്ന് വിളിക്കുന്ന ഒരു തരം പക്ഷി വളരെ വലിയ കൂടുകളാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ഒരിക്കലും കൂടുകൾ നിർമ്മിക്കാതെ പക്ഷികളുമുണ്ട് കേട്ടോ. മടിയന്മാരാണിവർ. ഇവർ തങ്ങളുടെ മുട്ടകൾ വലിയ മൈതാനങ്ങളിലെ കുഴികളിലാണ് നിക്ഷേപിക്കുന്നത്. അമേരിക്കയിലെ ഒരു തരം മൂങ്ങ ഭൂമിക്കിടയിൽ വസിക്കുന്നവരാണ്. ഭൂമി തുരന്ന് കൂട് നിർമ്മിക്കാൻ കഴിയുമെങ്കിലും ചില വന്യജീവികൾ കുഴിക്കുന്ന കുഴികളിലാണ് ഇത്തരം പക്ഷികൾ തങ്ങളുടെ വാസസ്ഥലമായി തെരഞ്ഞെടുക്കുന്നത്. ചില പക്ഷികൾ നല്ല നീന്തൽക്കാരാണ്. പെൻഗ്വിൻ ഒരു ഉദാഹരണം. മിനിറ്റുകളോളം വെള്ളത്തിനടിയിൽ നീന്തി നടക്കാൻ കഴിയുന്ന പക്ഷികളുമുണ്ട്. എങ്കിലും പക്ഷികളിലെ നീന്തൽ വിദഗ്ധരിൽ ഒന്നാമൻ പെൻഗ്വിൻ തന്നെ. ചില നാടുകളിൽ പക്ഷികളെ വാഹനങ്ങളായി ഉപയോഗിക്കപ്പെടുത്തുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ഓസ്ട്രിച്ച് പക്ഷിയെ വാഹനമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഒരു മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഈ പക്ഷിയുടെ പുറത്ത് ഭാരമുള്ള സാധനങ്ങൾ കയറ്റി ഒരു നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തേക്ക് കൊണ്ടുപോകുന്നു. പെട്രോൾ ഇല്ലാതെ ഓടുന്ന വണ്ടികളെന്നും നമുക്ക് ഇവയെ വിശേഷിപ്പിക്കാം.
1: മഷാല്ലാ മഷാല്ലാ. അപ്പോ നമുക്കിനി ഒരു കാര്യം ചെയ്യാം, കുറെ വൈജ്ഞാനികമായ കുറെ കാര്യങ്ങൾ കിട്ടി, അതുപോലെ കഥ കിട്ടി, നമുക്കൊരു പാട്ട് കൂടി, പാട്ടിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കേൾക്കാം. ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് വരികൾ കൂടെ ഖദീജ ഫൈസൽ വീണ്ടും ആലപിക്കുന്നു, കേട്ടോളൂ.

0: പക്ഷെ അത് അവസാന സമയമായതുകൊണ്ട് നമുക്കിനി കൂടുതൽ പാടാൻ സമയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി പാടക്കുറിപ്പ് നമുക്ക് നോക്കാം. ടെക്നിക്കൽ വിംഗിൽ നിന്നും പാടക്കുറിപ്പ് റെഡി ആണെങ്കിൽ ജസ്റ്റ് പാടക്കുറിപ്പ് ഒന്ന് കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ മുത്തഖീന വല ഉദ്വാന ഇല്ലാ അല്ലാഹു അലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നന്മയാണ് നമ്മൾ ചെടി നടുക എന്നതും കൃഷി ചെയ്യുക എന്നതും. മാ മിൻ മുസ്ലിമിൻ യഗരി സുഖർസൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മുസ്ലിം ഒരു ചെടി നടുകയോ കൃഷി ചെയ്യുകയോ ചെയ്യുന്നു. ഔ യസ്റഉ സറഅൻ ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ, അതിൽ നിന്നൊരു പക്ഷിയോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു ബഹീമത്ത് ഒരു കന്നുകാലിയോ ഒരു മൃഗമോ അതിൽ നിന്ന് ഭക്ഷിക്കുന്നു. ഇല്ലാ കാന ലഹു ബിഹി സദഖ, ആവൻ അള്ളാഹു സുബ്ഹാനഹു വതആല അതൊരു സ്വതക്കയായി രേഖപ്പെടുത്തുന്നതാണ് പറയുന്നത്. എത്ര വലിയ അത്ഭുതമാണ്! നമ്മൾ ഒരു ഒരു കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും എത്രയോ പക്ഷികൾ മുകളിൽ ഒന്ന്, ചിലപ്പോൾ ഒരു പക്ഷേ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും, എന്നാൽ പോലും നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് നമ്മുടെ നമ്മൾ കൃഷി ചെയ്യുന്ന ആ സ്ഥലത്തു നിന്ന് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകുമ്പോൾ ആളുകൾ എന്തെങ്കിലും നമ്മോട് ചോദിക്കാതെ എടുത്തു പോയാലും ആ വ്യക്തി അതുകൊണ്ട് ഉപകാരമെടുക്കുന്നു എന്നതിൻ്റെ പേരിൽ അള്ളാഹു നമുക്കതിനെ സ്വതക്കയായി രേഖപ്പെടുത്തുന്നു എന്നതാണ്. അതുപോലെ തന്നെ ഔയസ്റഉസറാൻ, ഇവിടെ നമ്മൾ കൃഷി ചെയ്യുക എന്ന കാര്യവും ചെടി നട്ടുപിടിപ്പിക്കുക എന്ന കാര്യവും വളരെ പ്രാധാന്യത്തോടു കൂടെ കാണണം. നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ മനസ്സിലാക്കുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ മുതിർന്ന നേതാക്കന്മാരും നാട്ടിലെ നേതാക്കന്മാരും ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പരിസ്ഥിതി ദിനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നിടത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ആളുകളും കൂടിയായി മാറണം, കൃഷി ചെയ്യുന്ന ആളുകളായി മാറണം. ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്താൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു പച്ചക്കറി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഒരു ഒരു അവസ്ഥ ഒരു ചുറ്റുപാട് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ അർത്ഥത്തിലൊക്കെ നമ്മളിത് ചെയ്യുക, ഇതിൽ നിന്നൊക്കെ മറ്റുള്ളവർക്ക് നമ്മൾ നൽകുക എന്നതും കൂടി ഇതിൻ്റെ ഒരു വശമാണ്. പക്ഷികളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നതും മൃഗങ്ങളൊക്കെ കഴിക്കുന്നതും നമുക്ക് അള്ളാഹു സ്വതക്കയായി രേഖപ്പെടുത്തുന്നുണ്ടൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ നന്മകളിലൊക്കെ പങ്കാളികളാകുന്ന എല്ലാ അർത്ഥത്തിലും പ്രതിഫലം വാങ്ങണം, നേടിയെടുക്കണം എന്നാഗ്രഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ പ്രോഗ്രാമുകളെല്ലാം വളരെ മനോഹരമായി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഉമ്മു ജാസിം അയച്ചിട്ടുള്ളത് നല്ല പ്രോഗ്രാം, ഗ്രീൻ വാലി സ്റ്റുഡൻസ്, മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. ലാസ്റ്റ് അടിപൊളി പാട്ടും തന്നു ജമീല വി പി കാളിക്കാവ്. ലൈവിൻ്റെ ടൈം തീരാറായതിൽ സങ്കടം വരുന്നു. കുട്ടികളെ, നിങ്ങൾ എന്നും വരണം കേട്ടോ എന്നാണ് ജമീല വി പി കാളിക്കാവ്. ജമീല വി കെ പുനൂർ, ഇന്നത്തെ കുട്ടികൾ ഏത് മദ്രസയിലെ കുട്ടികളാണെന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗ്രീൻ വാലി സ്കൂളിലെ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിൽ പഠിക്കുന്ന മക്കളാണ് ഇന്നത്തെ ഐസയും അതുപോലെ ഹദീജ ഫൈസലും ആയിഷ രീഹയും മൂന്ന് പേരാണെന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. മക്കൾക്ക് എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും നല്ല കഴിവുകളുള്ള മക്കളാണ്. അള്ളാഹു മക്കൾ ഒരുപാട് ഉയരങ്ങൾ എത്തിക്കട്ടെ, ഇരു ലോകത്തും മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളാക്കട്ടെ എന്ന പ്രാർത്ഥന കൂടി ചേർത്ത് വെച്ചിരിക്കുകയാണ് സീനത്ത് പാലക്കാട്. മാഷാല്ല. ഷൈബ എം വളപട്ടണം അയച്ചിട്ടുള്ള മാഷാല്ല, ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും മക്കൾ ഉത്തരം പറഞ്ഞു, ശ്രോതാക്കൾക്ക് അവസരം കൊടുക്കാതെ കുട്ടികൾ തന്നെ സമ്മാനം നേടിപ്പോയിരിക്കുകയാണ്. യെസ്, അവരെല്ലാവരും സന്തോഷത്തിലാണ്. നിങ്ങളുടെ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിൽ അവർക്കും വലിയ സന്തോഷമുണ്ട്. എല്ലാവരും വല്ലേ ലൈവ് ഇവിടെ അവസാനിക്കുന്നതിൽ അവരുടെ ആ ഒരു സന്തോഷം കൂടി നിങ്ങളെക്കൂടി അറിയിച്ചുകൊണ്ട് നമ്മൾ നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: സ്വരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളെ സ്ലോട്ടിൽ സ്വരമുണ്ട്. ഓക്കെ, നമ്മൾ നേരെ സ്വരം
1: കേൾക്കില്ല.
0: ഇല്ലല്ലല്ല, സ്വരം കേട്ടില്ല ഒരിക്കലും, അത് അവസാനിക്കുന്നില്ല. ഇൻഷാ അല്ലാ നമ്മൾ നല്ലൊരു ഗാനത്തിലേക്ക്.

0: മഷാല്ല, നല്ലൊരു ഗാനമാണ് കേട്ടത്. ശ്രോതാക്കൾ ഒന്നും കൂടെ ഉണർന്നിരിക്കണം. നമ്മൾ നേരത്തെ എപ്പോഴാണെങ്കിലും നമ്മൾ സ്വരം കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അടുത്ത സ്വരം കേൾക്കുന്നത് ഇന്ന ആള് ആലപിച്ച ഗാനമാണ് എന്ന്. നമ്മളത് തുടക്കത്തിൽ പറയാതിരിക്കാൻ കാരണം എന്താ അറിയോ? ഇതിൽ വേണമെങ്കിൽ ശ്രോതാക്കൾക്ക് ഗസ് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പം ഒന്ന് രണ്ടാൾക്കാരൊക്കെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പരിചയമുള്ള ശബ്ദമാണെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, കമൻറ്റിൽ വരാം. ഇനി അതല്ല, കമൻറ്റ് തീർച്ചയായിട്ടും വരണം. ആരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പം ശ്രോതാക്കളെ, ഇത് ഇന്ന് നമ്മുടെ ഗാനം ആലപിച്ചത് ഈ ഒരു മധുര ശബ്ദത്തിൻ്റെ ഉടമ നമ്മുടെ ടെക്നിക്കൽ വിങ്ങിലെ സജീവ സാന്നിധ്യമായ ഷിഹാബ് മണ്ണാർക്കാടാണ്. നമ്മുടെ പീസ് റേഡിയോ വർഷങ്ങളായി നമ്മോടൊപ്പം ഉള്ള സ്റ്റാഫാണ്. അപ്പോൾ എന്തായാലും ആരൊക്കെ ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഇനി ഷിഹാബിന് അടുത്ത ചാൻസ് കൊടുക്കുക. മനസ്സിലായല്ലോ?
1: അപ്പം സ്റ്റാർ വാല്യൂ നോക്കണല്ലേ?
0: അതെ അതെ, സ്റ്റാർ വാല്യൂ നോക്കിയതിന് ശേഷമാണ് അടുത്ത ചാൻസിൽ ഇനി ഷിഹാബിൻ്റെ ഗാനം നമ്മൾ സ്വരത്തിൽ കേൾപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഇത് ആലപിക്കുന്നത് ഷിഹാബാണ് എന്ന് നമ്മൾ പറയാതിരിക്കാനുള്ള കാരണം, ആരെങ്കിലും ഒക്കെ ഇത് ചോദിക്കുമല്ലോ, ഷിഹാബാണോ എന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. ഇനി ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. ഇനി ഷിഹാബിന് ആരൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിയിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്.
2: വിശുദ്ധ ഖുർആൻ വിവർത്തകനും പ്രഗൽഭ പണ്ഡിതനുമായ ഉമർ മൗലവി എഴുതിയ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ ഓർമ്മ ജെ ഡി ടി എ വിടുന്നു. ഭാഗം 2, അവതരണം മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ടി കെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ വി അബ്ദുസ്സലാം മൗലവി യത്തീംഖാനയ്ക്ക് വേണ്ടി സേവനം ചെയ്യാൻ വന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. അരീക്കോട് അതുമൂലം ഒരു വിടവുണ്ടായി. ജമീഅത്തുൽ മുജാഹിദീൻ എന്ന സംഘം എൻ വിയുടെ അരുമ സന്താനമാണ്. അതിൻ്റെ കീഴിൽ മുളച്ചു വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയം സുല്ലമുസ്സലാം എന്ന പേരിൽ നിങ്ങൾ കാണുന്നില്ലേ? എൻ വി അബ്ദുസ്സലാം മൗലവിയുടെ ഗ്രന്ഥം അതിനെ വലയം ചെയ്തിട്ടുണ്ട്. ഓരോ മഹാപ്രസ്ഥാനങ്ങൾക്കും ഓരോ മഹാന്മാർ നിമിത്തമാകുകയാണ്, അഥവാ അതുമൂലം ചില വ്യക്തികൾ മഹാന്മാരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു.
4: എൻ്റെ ബഹുമാന്യ സുഹൃത്തായിരുന്ന ഡോക്ടർ അബ്ദുൽ ഗഫൂർ സമർത്ഥനായ ഒരു ബിശഗ്വരനായിരുന്നു. പക്ഷെ അദ്ദേഹം ജനലക്ഷങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നത് MES എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എന്ന നിലയിലാണ്. ഒരു കാലഘട്ടത്തിൻ്റെ ശക്തമായ എതിർപ്പിൻ്റെ തീച്ചുളയിലേക്ക് MES എറിയപ്പെട്ടു. മുസ്ലിം ലീഗുമായി ഉണ്ടായ ചില അഭിപ്രായ ഭിന്നതയായിരുന്നു കാരണം. മറുഭാഗത്ത് ശക്തരും പ്രബലരും ജനപിന്തുണ വേണ്ടതിലധികം ആർജിച്ചവരുമായ നേതാക്കൾ MESനെതിരെ അണിനിരന്നു. ആ പ്രതിസന്ധി ഘട്ടത്തിൽ MESനെ പിടിച്ചു നിർത്തിയതും വളർത്തിയതും ഡോക്ടർ അബ്ദുൽ ഗഫൂറിൻ്റെ വ്യക്തിപ്രഭാവവും ബുദ്ധിപരവുമായ അദ്ദേഹത്തിൻ്റെ നേതൃത്വവുമായിരുന്നു എന്ന കാര്യം ആർക്കും മറക്കാൻ കഴിയില്ല. ആരോഗ്യകരമായ ഒരു സംഘട്ടനം എന്ന് ഞാനതിനെ വിശേഷിപ്പിക്കട്ടെ. കാരണം അതിരൂക്ഷമായ ആ സംഘട്ടനം മൂലം ആർക്കും ദോഷമുണ്ടായില്ല. മുസ്ലിം ലീഗും വളർന്നു, കൂടുതൽ ശക്തമായി MESഉം വളർന്നു, അഭിമാനകരമായ അവസ്ഥയിലേക്ക് കുതിച്ചു. എന്തുകൊണ്ട്? പ്രസ്ഥാനങ്ങളെ നയിക്കുന്നവരുടെ ഇഖ്ലാസ് തന്നെ കാരണം. അവരുടെ നിസ്വാർത്ഥതയും ആത്മശുദ്ധിയും സാമുദായിക പ്രതിബദ്ധതയും എല്ലാ താൽപ്പര്യങ്ങൾക്കും അതീതമായിരുന്നു. അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും സഹായം ലഭിക്കും. എതിർപ്പുകൾ കൊണ്ട് പരസ്പരം കലഹിച്ചാലും ആർക്കും ക്ഷതമേൽക്കുകയില്ല. തൻ്റെ അഭാവത്തിൽ അരീക്കോട് പോയി കുറച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് എൻ വി എന്നോട് നിർദ്ദേശിച്ചു. ഞാൻ പോയി. കുറച്ചുനാൾ അങ്ങനെ കഴിഞ്ഞു. അവിടുത്തെ ഒരു പഴയ പള്ളി വളരെ അശ്രദ്ധമായ അവസ്ഥയിലായിരുന്നു. നമസ്കാരം പോലും ക്രമമായി നടന്നിരുന്നില്ല. ആ പള്ളിയുടെ കൈകാര്യ കുടുംബത്തിലെ ഒരംഗം ജമിയത്തുൽ മുജാഹിദീൻ

0: അള്ളാഹുവിന് സ്തുതി. തിരൂരങ്ങാടി യത്തീംഖാനയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇടക്ക് വഴിമാറുന്നുണ്ട്, അനുബന്ധ കാര്യങ്ങൾ എന്ന നിലയിൽ ഇടക്ക് ചിലത് പറയേണ്ടി വരും. പ്രതിമാസം 50 രൂപ എങ്ങനെയുണ്ടാക്കുമെന്ന് ആലോചിച്ച് ഉത്തരം കിട്ടാതെ മുഖത്തോടു മുഖം നോക്കിയിരുന്ന അവസ്ഥയിൽ നിന്നും രണ്ടണ കുതിരവണ്ടിക്ക് കൂലി കൊടുക്കാനില്ലാതെ കൂരിരുട്ടിൽ 5 മൈൽ അങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും നടന്നുപോയ കാലവും കടന്നു. യത്തീംഖാന പതുക്കെ പതുക്കെ വളർന്നു. എം കെ ഹാജിയുടെ ദൃഢമായ തവക്കുലിൽ നിന്നും ഉയർന്നു വന്ന വാക്കുകൾ അന്വർത്ഥമായി. കെ എം മൗലവിയുടെ വികാര വിവശമായ കിതപ്പിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. കേരള മുസ്ലിങ്ങളുടെ തലയെടുപ്പുള്ള ഒരു മഹാപ്രസ്ഥാനമായി റബ്ബിൻ്റെ അനുഗ്രഹത്താൽ അത് വളർന്ന് പന്തലിച്ചു. എൽ പി സ്കൂൾ, ഓറിയൻ്റൽസ് ഹൈസ്കൂൾ, സീതി സാഹിബ് മെമ്മോറിയൽ ട്രെയിനിങ് സ്കൂൾ, പോക്കർ സാഹിബ് മെമ്മോറിയൽ ആർട്സ് കോളേജ്, ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ, കെ എം മൗലവി മെമ്മോറിയൽ അറബിക് കോളേജ്, വിശാലതയുള്ള മസ്ജിദ്, യത്തീംഖാന, യത്തീം കുട്ടികൾക്കായുള്ള ഹോസ്റ്റൽ കെട്ടിടങ്ങൾ, ആധുനിക സൗകര്യങ്ങളോടെ പ്രൗഢഗംഭീരമായ എം കെ ഹാജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, സി എച്ച് പറഞ്ഞതുപോലെ ഒരു ജ്ഞാനവൃദ്ധൻ്റെ ആത്മാർത്ഥത അതിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. കെ എം മൗലവിയുടെ ആ കിതപ്പിൻ്റെ ശബ്ദം, മഹാനായ ആതുര സേവകൻ എം കെ ഹാജിയുടെ വിയർപ്പിൻ്റെ മണവും അവിടെ ഞാൻ അറിയുന്നു.
1: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം.
2: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആൻ വിവർത്തകനും പ്രഗത്ഭ പണ്ഡിതനുമായ ഉമർ മൗലവി രചിച്ച ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. ജെ ഡി ടി എ വിടുന്നു എന്ന എപ്പിസോഡിൻ്റെ 2-ാം ഭാഗമാണ് നിങ്ങളിതുവരെ കേട്ടത്. അവതരണം മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ടി കെ.
3: أعوذ بالله من الشيطان

0: പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെലിവിഷൻ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടീം വന്നു എന്നതാണ് ഒരു കഥ. അപ്പം അവർ വരുമ്പോൾ ആ കമ്പനിയിൽക്ക് വലിയൊരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഫാക്ടറിയിൽ പിന്നെ ഈ ടെലിവിഷൻ അതിലെല്ലാം അവിടെ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ജോലിക്കാരും പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ പല പാർട്സുകൾ പല ഭാഗങ്ങളും ഓരോ ഇടങ്ങളിൽ നിന്ന് ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ടുവരികയാണ്.
1: അസംബ്ലിയാണ്.

0: ചെയ്യുന്നത്. അപ്പൊ അതില് പിന്നെ അതിൽ കുടിൽ വ്യവസായത്തിന്റെ ഒരു സംഘം അതുണ്ട്. സർക്യൂട്ട് ബോർഡുകളൊക്കെ തയ്യാറാക്കുന്ന ഇത് പഞ്ചാബിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്നാണ്. അങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് പിന്നെ ഇങ്ങനെ അസംബിൾ ചെയ്തിട്ടുള്ള ഈ ഫാക്ടറിയിൽ, അപ്പോൾ ആ ഫാക്ടറിയിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പൂർത്തിയാവുന്നത് എങ്ങനെ, ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ എന്ത്, അവർക്ക് വിസിബിൾ അല്ല. ഓരോരുത്തരും ചെയ്യുമ്പോൾ അവർ കാണുന്ന പിന്നെ മൊത്തത്തിൽ പല ഭാഗങ്ങളിലായി ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണ് അത് അവർ മനസ്സിലാവുന്നത്. അപ്പം ഈ ഒരു സംഭവത്തെ കണ്ടതിന് ശേഷം അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരാൾ അതിനെ പറഞ്ഞു വെച്ചാൽ ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ലൈഫും എന്ന് അദ്ദേഹം അതിനെ കുറിച്ചൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു എന്നുള്ളത് അവൻ്റെ ചിന്ത പോലെ ഒരു കഥ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ മുമ്പിൽ വിസിബിളാവുന്ന കാര്യം ഉണ്ടാവും, നമുക്ക് വിസിബിൾ ആവാത്ത കാര്യം ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പൂർണ്ണത നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത എന്താണ്, അതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇതെല്ലാം അറിയുന്ന ഒരാളുണ്ട് എന്നതാണ് അതിൻ്റെ അടിക്കുറിപ്പിൽ ബാക്കി. നമുക്ക് ഇതെല്ലാം അറിയുന്ന, ഇതെല്ലാം ചേർത്ത് വെക്കുന്ന പടച്ചവനുണ്ട്. പക്ഷെ നമ്മളെ ഈ പൂരിപ്പിക്കുന്നതിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അതിലുള്ളത്. മനുഷ്യൻ്റെ ലൈഫിനെ അതിൽ പിന്നെ അതിൽ ചേർത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കിളികൾ പക്ഷികൾ അവരുടെ അവ മരിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ജീവൻ പോകുന്നതോടുകൂടി അതുവരെ അവരെ പാറാൻ സഹായിച്ചിരുന്ന ചിറകുകൾ പിന്നെ കൊഴിഞ്ഞു പോവുകയാണ് എന്നതുപോലെ മനുഷ്യൻ്റെ ലൈഫിലും മനുഷ്യനെ പലപ്പോഴും ഇങ്ങനെ പാറാം അല്ലെങ്കിൽ ജീവിച്ച് പാറിക്കൊണ്ടിരിക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അവൻ്റെ സമ്പത്ത്, ആരോഗ്യം, അതുപോലെ അവൻ്റെ സമയങ്ങൾ, ഇതെല്ലാം അവൻ്റെ ലൈഫ് മരണത്തോടുകൂടി അതവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ ചിറക് കൊഴിഞ്ഞു പോകുന്നത് പോലെ അതവിടെ കൊഴിഞ്ഞു പോയി. അപ്പം ഇങ്ങനെയുള്ള ഒരു ലൈഫിനെ നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് കണ്ട് മനസ്സിലാക്കി എന്നിട്ട് മാത്രം എനിക്ക് അതിനെ പൂരിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് കഴിയില്ല.
1: അതെ,
0: ഇതാണ് ആ ഒരു സംഭവമായി.
1: നല്ലൊരു മെസ്സേജാണ്, ഒരു കഥ എന്നുള്ളതിലുപരി നല്ലൊരു മെസ്സേജ് എന്ന് പറയലായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പറയണമെങ്കിൽ, ഒരു കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, ഇവിടെ ഓഫീസ് റോഡിൽ ഒരു ഫാമിലി എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ലിംഗാഗ്രഹത്തിൽ ക്യാൻസറാണ്. അപ്പോൾ അതിൻ്റെ സർജറിയും അനുബന്ധങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചികിത്സയൊക്കെ ആയിട്ട്. ഓൾറെഡി ക്യാൻസർ ബാധിച്ചാൽ തന്നെ ഒരാൾ ഫിസിക്കലി എത്ര ടയർഡായിരിക്കും, പിന്നെ അയാളുടെ ഒരു സെക്ഷൽ ലൈഫൊക്കെ എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ശാരീരിക സാഹചര്യത്തിനനുസരിച്ച്. പിന്നെ അങ്ങനത്തെ ഒരു റൊമാൻസും സെക്സും ഒന്നും പൊതുവേ വന്നോളന്നില്ല. അപ്പോൾ അവർ വളരെ ചെറിയ പ്രായമാണ് രണ്ടുപേരും. അപ്പോൾ ഈ സ്ത്രീയാണ് ഈ വരവ് പ്ലാൻ ചെയ്ത് അവരെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചതൊക്കെ അവരാണ്. അപ്പോൾ വന്നിരുന്ന് ഇരുന്ന് ഉടനെ ഇയാളിങ്ങനെ കരയാണ് പിന്നെ. അപ്പോൾ ഞാനിങ്ങനെ ഇവർ ക്യാൻസറാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കരയാണ് മൂപ്പര്, ഒന്നും പറയണില്ല, കരയാണ്. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചു, ക്യാൻസർ ആയിക്കോട്ടെ, അതിനെന്താ, ക്യാൻസർ ഇപ്പോൾ ഇന്ന് ബീറ്റബിളായിട്ടുള്ള ട്രീറ്റ് ചെയ്ത് മാറാവുന്ന സ്റ്റേജ് അല്ലേ, പിന്നെ എന്താ പ്രശ്നം. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു പോയിൻ്റാണിത്, എനിക്ക് എൻ്റെ വൈഫായിട്ടുള്ള ഒന്നും സെക്സോ കാര്യങ്ങളോ ഒന്നും നടക്കൂല ഇനി സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള ഒരു. അപ്പം ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ലൈഫിൽ ഒരു കുടുംബജീവിതത്തിലൊരു മർമ്മപ്രധാനമായ ഒരു ഒരു തലമാണല്ലോ ഇത്, എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ആ സ്ത്രീ വളരെ ബോൾഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അവരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു, മൂപ്പരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ അതിമനോഹരമായ ഞാൻ ഉത്തരം പറഞ്ഞു, ഉത്തരം ഞാൻ പറയണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് കൂടി തന്നു കഴിഞ്ഞു. ലൈഫിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്, എല്ലാം സെറ്റായിട്ട് എനിക്കൊക്കെ നടക്കുള്ളൂ എന്നുള്ള ഇതല്ല. ആ പരിമിതിയിലും ഒരു സെക്സ് ഉണ്ട്. ആ സെക്സ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് സുഖവും ആസ്വാദനം മാത്രമല്ല കിട്ടുന്നത്, മറിച്ച് അവിടെ ഭയങ്കര പുണ്യം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന രാത്രി നിസ്കാരങ്ങളെക്കാളും പാരായണം ചെയ്യുന്ന ഖുർആൻ പാരായണത്തെക്കാളും ഒക്കെ ആ മൊമെൻറ്റുകളായിരിക്കും, ആ നിമിഷങ്ങളായിരിക്കും ഒരു വ്യക്തിക്ക് വലിയൊരു പുണ്യമായിട്ട് ഇബാദത്തായിട്ടൊക്കെ മാറണത്. ഈ മെസ്സേജ് ആണ് നമ്മൾ അവരോട് പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരനായ ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബൈക്കൊന്ന് ഇടിച്ചിറങ്ങിയിട്ട് അയാൾ തലയടിച്ച് നിലത്ത് വീണു, അയാളുടെ മെമ്മറി ടോട്ടൽ ലോസ് ആയി. സീറോ. അയാളുടെ ബിസിനസ് സ്ഥാപനമൊക്കെ അറിയില്ല, അയാളുടെ അക്കൗണ്ട് നമ്പറൊക്കെ അറിയില്ല, അയാളുടെ പാൻ കാർഡൊക്കെ അറിയില്ല, ഒന്നും അറിയില്ല. എല്ലാം വട്ടപൂജ്യം. റിക്കവർ ചെയ്ത് വന്നപ്പോൾ ഒന്നും ഓർമ്മയിലില്ല.
0: ശരി,
1: മരിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറയണത്. ഇപ്പം എല്ലാവരും പൊതുവെ മരണത്തെക്കുറിച്ചാണല്ലോ പറയാം, ഇത് മരണത്തെക്കാളും ഭീകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്, ഇതെൻ്റെ സ്ഥാപനമാണ്, പിന്നെ ഇതാണ്, ഇതാണ്, ഇങ്ങനെയൊക്കെയാണ്. കണ്ടോ, അവിടെ കണ്ടോ എൻ്റെ ഫോട്ടോ ഉണ്ടല്ലേ, ഇതേണ്ടല്ലേ, ഞാൻ എൻ്റെ ചാറ്റ് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്തെടുക്കണേ അയാളുടെ ഭാര്യനെയും അയാളുടെ സഹോദരനെയൊക്കെ സംബന്ധിച്ചുള്ളൊരവസ്ഥ ചെറുതല്ലല്ലോ. അപ്പം എന്തായാലും നമ്മളൊക്കെ ഭയങ്കര നിസ്സാരന്മാരാണ്, നമ്മളൊന്നും അല്ല, നമ്മൾ കണ്ടതൊന്നുമല്ല യഥാർത്ഥ പരീക്ഷണം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ അന്ന് ഞാനിപ്പോൾ ചില സ്പീച്ചുകളൊക്കെ പറഞ്ഞത് ഒരു ഖുതുബ പറഞ്ഞു ഞാൻ, പിന്നെ ഡിസോർഡറുകളെ കുറിച്ചായിരുന്നു. മനുഷ്യനുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡറുകൾ ഫുള്ള് ലിസ്റ്റ് ചെയ്തിട്ട് ഞാനതൊന്ന് ഒരു 6 മിനിറ്റ് എടുത്തിട്ട് അതൊന്ന് വായിച്ചു. മനുഷ്യനുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡറുകൾ വെറുതെ വായിച്ചു പോയി ഓരോന്നും. അതെന്താന്ന് ഇങ്ങനെ ജസ്റ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഏകദേശം എല്ലാതും ഇല്ല, നല്ലൊരു 10 എണ്ണറ്റ ഞാൻ എടുത്ത് പറഞ്ഞു. അപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, പൂത്ത പൈസയാണ്, 1 മിനിറ്റിൽ കോടികളുണ്ട് കിട്ടുന്നുണ്ട്, ഭയങ്കര സുന്ദരന്മാരായ മക്കളുണ്ട്, സുന്ദരികളായ പെൺകുട്ടികളുണ്ട്, അതിസുന്ദരിയായ ഭാര്യയുണ്ട്, ഇഷ്ടമുള്ള വാഹനമുണ്ട്, എങ്ങനെ വേണമെങ്കിലും പോകാം, അതൊക്കെ ഒരാൾക്ക് ഉണ്ട് കിട്ടുക. ഈ ഡിസോർഡറിൽ ഏതെങ്കിലും ഒന്നയൊക്കെ ഉണ്ടായാൽ മതി, ഇതൊന്നും ആവില്ല, ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഖുതുബ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം രാത്രി കഴിഞ്ഞതിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്തു. ആളുകൾ വിചാരിക്കണേ നമ്മൾ ഈ ഡിസോർഡറുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും നമ്മുടെ അടുത്ത് ഉണ്ടെന്നാണ്. നമ്മുടെ അടുത്തില്ല, നമ്മളെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മളതൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടെന്നേ പഠിച്ചിട്ടുള്ളൂ, അതിൻ്റെ പരിഹാരങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അത് മെഡിക്കേഷൻ ആവശ്യമുള്ള കാര്യമാണ്. ഒരാൾ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് പിന്നെ ആൾക്കൂട്ടം കണ്ടുവിടാം. ആൾക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 5 ആളിലധികം മൂപ്പേർക്ക് ഉള്ളൊരു സ്ഥലത്ത് മൂപ്പേർക്ക് നിൽക്കാൻ കഴിയും. ബസ്സിലൊക്കെ കയറി 2-3 കിലോമീറ്റർ യാത്രേൻ്റെ ഇടയ്ക്ക് 2-3 വട്ടം ഇറങ്ങും അസ്വസ്ഥമായിട്ട്. അതുകൊണ്ട് അയാൾ ഭാര്യ അയാൾ ഉപേക്ഷിക്കുകയാണ്, മക്കളെ അയാൾ ഉപേക്ഷിക്കുകയാണ്. അയാൾ പഴയ പ്രവാസിയാണ്, 10-25 കൊല്ലം പ്രവാസം കഴിഞ്ഞ് ഉറങ്ങാനിടമില്ലാതെ ജീവിക്കാൻ വകയില്ലാതെ തിന്ന ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമല്ലാതെ ഈ ഒറ്റ ഡിസോർഡറിൻ്റെ പേരിലൊരു മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ലൈഫിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണ്. നമുക്കൊരു നഖം വെട്ടുമ്പോൾ ഒന്ന് കയറി വെട്ടിയാൽ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നഖേ ഇങ്ങനെ വെട്ടിയപ്പോഴേ, അല്ലെങ്കിൽ കാലും ഒരു നമ്മളെ മലപ്പുറം ഭാഷ പറഞ്ഞാൽ ആ മറ്റേ സൈഡ് കുത്തുന്നതിന് എന്താ പറയുക, പിയ്യാൻ കുത്തും അല്ലേ. ഇത് തിരുവനന്തപുരത്തുകാരൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഞങ്ങൾ വളരെ പ്രൗഡായിട്ടുള്ളൊരു ലാംഗ്വേജിൻ്റെ ആൾക്കാരാണ്. തൽക്കാലം ക്ഷമിക്കുക, അത് അതിൻ്റെ പെയിൻ വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമൊക്കെ. ഒരു മൈഗ്രെയിൻ വന്നാൽ അയിമ ഓഫാക്കുന്ന ടീമാണ് നമ്മൾ, മൊത്തം സിസ്റ്റം ഓഫാക്കും.
0: അല്ല, അതായത് നമ്മൾ എന്നൊരു ഒരു ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുമ്പോഴേ എപ്പോഴും അത് ഭയങ്കര ഇറിറ്റേഷൻ തന്നെയാണ്. കാരണം അവിടെ ചെറിയതുപോലെ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടിയും അതിനെ വൈഡായിട്ട് കാണാൻ കഴിയുന്ന ഒരാക്കേ മുന്നോട്ടും കഴിയുള്ളൂ.
1: അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അടിസ്ഥാനമുണ്ട്, ലോകത്ത് ആർക്കും അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല. ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തുന്ദുറു ഇലാ മൻ ഹുവ ഫൗകുകും ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുള്ളാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കി, വിഷമിക്കണവനും വേദന അനുഭവിക്കുന്നവനും കണ്ണീര് കുടിച്ച് കഴിയുന്നവനും ഉറങ്ങാത്ത രാത്രികളിൽ അസ്വസ്ഥമായ മനസ്സുമായി അങ്ങനെ കടലടിക്കുന്ന ചിന്തകളുമായി ചിന്തകളോട് യുദ്ധം ചെയ്തും മല്ലിട്ടും അങ്ങനെ പോണേ കുറേ മനുഷ്യന്മാരുണ്ട്. അവരെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഓക്കെയാണ്. നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങണില്ലേ, നമ്മൾ കൂർക്കം വലി സഹിക്കണില്ല എന്നാ പരാതി അല്ലേ. അതൊരു സത്യമാണ്. നമുക്ക് ഒരു പോകാനൊരു വീടില്ലേ, അഴുക്ക് ചാലിലും പാലത്തിൻ്റെ ചുവട്ടിലൊക്കെ ഉറങ്ങണ കുറേ മനുഷ്യരുണ്ട് ലോകത്ത്. വിശ്വാസത്തിൻ്റെ പേരിലും ദേശത്തിൻ്റെ പേരിലും ഒക്കെ ആട്ടിയിറക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്, ഒറ്റപ്പെട്ട ആളുകളുണ്ട്. ജെ സി ബി വന്ന് ഫുൾ ബുൾഡോസ് ചെയ്ത് ടാർപോളിൻ ഷീറ്റിൻ്റെ താഴേക്ക് ജീവിതം മാറ്റപ്പെട്ടവരുണ്ട്, രോഗികളുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ ഓർക്കണം നമ്മൾ തീർച്ചയായും. അങ്ങനത്തെ ഒരു ചിന്തക്ക് നിങ്ങളെ ഒരു പ്രസ്താവന കാരണമായി എന്നുള്ളത് മാഷാ അള്ളാഹ് വലിയ കാര്യം.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എന്ന പ്രോഗ്രാമിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഗാസ്ട്രൈറ്റൈറ്റിസ് തടയാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? ഡോക്ടർ മുഹമ്മദ് ഫവാസാണ് നമുക്കുവേണ്ടി ആരോഗ്യചിന്തകളിലൂടെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ആരോഗ്യചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗാസ്ട്രൈറ്റിസ് എന്ന അസുഖവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ആരോഗ്യ ടിപ്സാണ്. മെയിനായിട്ട് ഇതിന് 6-7 കാരണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തതായിട്ട് കൂടുതലായിട്ട് ഓയിൽ അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തതായിട്ട് കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കുക, കൂടുതൽ ലേറ്റ് ആവാതെ കറക്റ്റ് ടൈമിന് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തതായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ കിടക്കരുത്, ചുരുങ്ങിയത് 2 മുതൽ 3 മണിക്കൂർ കഴിഞ്ഞ് കിടക്കാൻ പാടുള്ളൂ. നാലാമത്തതായിട്ട് നമ്മൾക്ക് ഇവിടെ ഫിസി ഡ്രിങ്ക്സ്, ഈ പെപ്സി, സെവനപ്പ് ഇതുപോലുള്ള വെള്ളങ്ങൾ, അത് മാക്സിമം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഉറക്കം, ഈ ഗ്യാസ്ട്രൈറ്റിസിന് കൂടെ ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്ട്രെസ്, നമ്മൾക്ക് ഇന്നുണ്ടാകുന്ന ജോലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ, വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് സ്ട്രെസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഉറക്കം ഓൾമോസ്റ്റ് 7 മുതൽ 9 മണിക്കൂർ എല്ലാ ദിവസവും ഉറങ്ങാനും ശ്രദ്ധിക്കുക. ഇതുപോലെ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, ഇതിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാറുണ്ട്. അതിന് പ്രത്യേക ചികിത്സയുണ്ട്, അത് ആദ്യം കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ടെസ്റ്റുകൾ നടത്തി അതിന് കണ്ടെത്താനും ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ഗാസ്ട്രൈറ്റൈറ്റിസ് തടയുന്നതിനായി നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, പുതുതലമുറയും ചില ചിന്തകളും. ഈ വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പുതിയ കാലത്ത് നാം നമ്മേക്കാളേറെ ഭയപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. ഒരുപക്ഷേ നമ്മളെല്ലാവരും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാറ്റം ആഗ്രഹിക്കാറുണ്ട്. ലോകത്തെ സകല മനുഷ്യരെക്കുറിച്ചും സകല സംവിധാനങ്ങളെക്കുറിച്ചും മാറ്റം ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ സ്വന്തത്തെക്കുറിച്ചും അതല്ലെങ്കിൽ സ്വജീവിതത്തെ ബാധിക്കുന്ന നമ്മുടെ കുടുംബത്തെക്കുറിച്ചുമുള്ള ആശങ്കയാണ് ഒരുപക്ഷെ നമ്മുടെ എല്ലാം സമാധാനത്തെ കെടുത്തുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥമായ സ്വൈര്യമായ മുന്നോട്ടു പോക്കിനെ തടയുന്ന ഒന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആശങ്കകൾ. ഒരുപക്ഷേ ഒരു കുട്ടി ഭൂമിയിൽ ഭുജാതനാവുന്നത് മുതൽ അവൻ്റെ ഓരോ വളർച്ചയിലെ ഘട്ടങ്ങളിലും കൂടെ നിന്ന് അവനോടൊപ്പം അവനെ സംരക്ഷിച്ച് അവനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നും അവർക്ക് കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവൻ നന്മയിൽ വഴി നടക്കണമെന്നും അവൻ്റെ ജീവിതത്തിൽ എന്നും നന്മകൾ ഉൾക്കൊള്ളണമെന്നും നാളെ തങ്ങൾക്ക് കൺകുളിർമയുള്ള മക്കളായി അവൻ വളരണമെന്നും എല്ലാമുള്ള ആഗ്രഹം എല്ലാ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ പുതിയ കാലത്ത് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്ന ഒന്ന്, നമ്മുടെ മക്കൾ ജീവിക്കുന്ന, അവർ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം എന്നുള്ളത്, അവർ മുന്നോട്ട് പോകുന്ന സാഹചര്യം എന്നുള്ളത്, അവരെ തിന്മയിലേക്ക് വഴി നടത്താൻ, അവരെ തിന്മയിലേക്ക് വഴി കാണിച്ചു നൽകാൻ, അവരെ തിന്മയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരുപാട് ഘടകങ്ങൾ അവരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ തന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇന്ന് നമ്മുടെ മക്കൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ബാല്യമെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ബാല്യം നമ്മുടെ മക്കൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ് യഥാർത്ഥത്തിലുള്ളത്. പലപ്പോഴും നമ്മുടെ വ്യത്യസ്തമായ പരിപാടികളിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പരിപാടികൾക്ക് ശേഷം പിരിഞ്ഞു പോകുമ്പോൾ അവർ നൽകുന്ന ഫീഡ്ബാക്കുകൾ നമ്മെ ഏറെ കൺതുറപ്പിക്കാറുണ്ട്. കോളേജ് ക്യാമ്പസുകളിൽ വ്യത്യസ്തമായ രീതി ഇടപെടുമ്പോഴെല്ലാം അവരുടെ എല്ലാം ആസ്വാദനങ്ങളും അവരുടെ എല്ലാം ആഘോഷങ്ങളും അവരുടെ എല്ലാം ജീവിത രീതിയുമെല്ലാം കണ്ടു മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും തോന്നാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അറിവില്ലായ്മയേക്കാൾ കൂടുതൽ അശ്രദ്ധയാണ് യഥാർത്ഥത്തിൽ ഒരാൾ തിന്മയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അഫലായ അലമോൻ, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ ഖുർആൻ പല സന്ദർഭങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്, വ ഇൻ കാനൂ മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലൂൻ, നിങ്ങൾക്ക് മുൻപുള്ള തലമുറ അവർ അശ്രദ്ധയിലായിരുന്നു എന്നുള്ളത്. അഥവാ അശ്രദ്ധ എന്നുള്ളത് ഒരാളെ അറിവില്ലായ്മയേക്കാൾ വലിയ അബദ്ധത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത ഏറെയാണ്. പുതുതലമുറ പലപ്പോഴും അശ്രദ്ധമായിട്ടാണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയോ വ്യക്തതയോ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഇന്ന് നമ്മുടെ തലമുറ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിന്മകൾ വ്യാപകമായി നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇത്തരത്തിലൊരു ആമുഖം പറയാനുള്ള കാരണം, പലപ്പോഴും നമ്മുടെ മക്കൾ ഇടപെടുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, അവരുടെ മൊബൈൽ ഫോൺ, അവരുടെ സ്മാർട്ട് ഫോൺ എന്നുള്ളതെല്ലാം ഇത്തരത്തിലുള്ള തിന്മകൾ നിസ്സാരവൽക്കരിക്കുന്ന സ്വഭാവത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ കൂടുതൽ ആക്കം കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർക്ക് നൽകുന്നത്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മളും അവരും തമ്മിലുള്ള ഒരു ജനറേഷൻ തലമുറ മാറ്റം എന്നുള്ളത് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷേ പലപ്പോഴും നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ തലമുറയിലേക്ക് ഇറങ്ങി നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പുതുതലമുറയെ പലപ്പോഴും വിളിക്കാറുള്ളത് ജെൻസി എന്നാണ്. ജെൻസി എന്ന് പറഞ്ഞാൽ അവരുടെ മിഡിൽ സ്കൂൾ പ്രായം അഥവാ അവരുടെ ഒരു UP ഹൈസ്കൂൾ പ്രായത്തിൽ തന്നെ അവരുടെ വീട്ടിൽ ഒരാൾക്കെങ്കിലും സ്മാർട്ട് ഫോൺ ലഭ്യമായ ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിലെല്ലാം എല്ലാ മെമ്പേഴ്സിനും എല്ലാ അംഗങ്ങൾക്കും ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺ വീതമെല്ലാം ഉള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ കുട്ടിയുടെയും അവൻ്റെ പ്രായത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കൊടുക്കേണ്ട അറിവുകളാണ് അവർക്ക് ലഭിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും അവർക്ക് ലഭ്യമാകുന്ന അറിവുകൾ വ്യത്യസ്തമായ പ്രായത്തിൽ ലഭിക്കേണ്ടതെല്ലാം ആ പ്രായം തെറ്റി അവർക്ക് ലഭിക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥമായ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നാം പലപ്പോഴും കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് നാം നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്ത് ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്ന ഒരുപാട് ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ കുഞ്ഞുകുട്ടിയായ ഒരു മോനാണ് ലുഖ്മാൻ അലൈഹിസ്സലാം ഈ ഒരു പാഠം പഠിപ്പിച്ച് നൽകുന്നത്. യാ ബുനയ്യ, അല്ലയോ എൻ്റെ പൊന്നുമകനെ,
2: ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ,
1: ഒരു കടുകുമണി തൂക്കം, ഒരു അണുമണി തൂക്കം നീ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആകാശഭൂമിയിൽ എവിടെയെങ്കിലുമോ അതല്ലെങ്കിൽ ഏതെങ്കിലും പാറക്കല്ലിനുള്ളിലോ എവിടെ നീ ഒളിപ്പിച്ചു വെച്ചാലും
2: ഫതകൂ യഅതി ബിഹല്ലാഹ്.
1: അല്ലാഹു തീർച്ചയായും അത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നാണ്. നമ്മുടെ മക്കൾക്ക് നാം വീട്ടിൽ നിന്നും പറഞ്ഞു നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണിത്. ഒരു പക്ഷേ നമ്മൾ മദ്രസയിലേക്ക് അയക്കുന്നതോടുകൂടിയോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നതോടുകൂടിയോ അവർ ഇത്തരം ശീലങ്ങൾ, സൂക്ഷ്മത, ശ്രദ്ധ എന്നതെല്ലാം നേടിയെടുക്കുമെന്നാണ് നാം ധരിക്കുന്നത് എങ്കിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ സൂക്ഷ്മത എന്നുള്ളത് അവർക്ക് നൽകേണ്ടത്. ഈ സൂക്ഷ്മതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണ് യഥാർത്ഥത്തിൽ രഹസ്യവും പരസ്യവുമായ എല്ലാ കർമ്മങ്ങളും അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നമ്മുടെ മക്കൾക്ക് ലഭിക്കുക എന്നുള്ളത്. ഇഹ്ഫളില്ലാഹ യഹ്ഫലുക്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്നാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം, ഉപദേശങ്ങളെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത് പലപ്പോഴും വളരെ കുഞ്ഞു പ്രായത്തിലുള്ള മക്കൾക്ക് ആയിരുന്നു എന്നത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നമ്മുടെ പാരന്റിങ്, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം നാം അവർക്ക് നൽകേണ്ട പാഠം, ഞാനില്ലെങ്കിലും എന്റെ അസാന്നിധ്യത്തിലും നീ നന്മയിൽ മുന്നേറാനുള്ള കാരണം നിന്റെ റബ്ബ് നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമായിരിക്കണം. നിന്നെ തിന്മയിൽ നിന്നും അകറ്റേണ്ടത് അവൻ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട് എന്നതായിരിക്കണം എന്ന ബോധം അവർക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, ജനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മറച്ചു വെക്കാൻ സാധിച്ചേക്കാം, എന്നാൽ അള്ളാഹുവിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ബോധ്യം അവർക്ക് നൽകിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടത്തെയും ഖുർആൻ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധനായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം, അദ്ദേഹം 950 വർഷം പ്രബോധനം നടത്തി. ആ പ്രബോധനത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതാലയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഏറെ ശ്രദ്ധേയമാണ്. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, എൻ്റെ റബ്ബേ നീ ഇവരെ നശിപ്പിച്ച് കളയണമേ, ഈ തെമ്മാടികളെ, ഈ നിഷേധികളെ നീ ഇല്ലാതാക്കണമേ, കാരണം അവർ ഇനി നിഷേധികൾക്കും തെമ്മാടികൾക്കുമല്ലാതെ ജന്മം നൽകുകയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇനിയുള്ളൊരു തലമുറയെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കയുടെ കാതൽ എന്നുള്ളത് അടുത്തൊരു തലമുറയെ ഈ മക്കളാണ് നോക്കി നടത്തേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ, അവരാണ് അവരുടെ പാരൻസ് എന്നാലോചിക്കുമ്പോൾ അടുത്തൊരു തലമുറയെക്കുറിച്ച് നമുക്ക് ഏറെ ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ എല്ലാ കർമ്മങ്ങളും ഈ സൂക്ഷ്മത കൊണ്ടുവരാൻ അവർക്ക് പറഞ്ഞു നൽകുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഇതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വശമാണ് യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ഹവ അഥവാ ദേഹേച്ഛയെ പിൻപറ്റുന്ന അല്ലെങ്കിൽ ഏതൊരു കാര്യങ്ങൾക്കും അടിസ്ഥാനമോ അതിൻ്റെ ഉദ്ദേശലക്ഷ്യമോ അറിയാതെയുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. തൻ്റെ തന്നിഷ്ടങ്ങളെ, സ്വന്തം ദേഹേച്ഛകളെ ദൈവമാക്കിയവനെ നീ കണ്ടുവോ എന്നാണ്. പുതിയ കാലത്ത് നമ്മുടെ തലമുറ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന 4 കാര്യങ്ങളെ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് പെർമിഷൻ ലഭിച്ച് നമ്മുടെ എല്ലാ മേൽനോട്ടത്തിൽ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളായി ഇന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഏറെ ഗൗരവത്തിൽ കണക്കാക്കേണ്ട 4 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത്, പലപ്പോഴും ഇന്നത്തെ തലമുറ ആസ്വാദനങ്ങൾ തേടുന്നത് തെറ്റായ വഴിയിലൂടെയാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ മുൻപൊരു കാലത്ത് നമ്മൾ പുസ്തകം വായിച്ച് പരസ്പരം സംസാരിച്ച് പരസ്പര ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചെല്ലാം കണ്ടിരുന്ന ആസ്വാദനങ്ങൾ ഇന്ന് ഓൺലൈൻ മീഡിയയിലേക്കും സോഷ്യൽ മീഡിയയിലേക്കുമെല്ലാം മാറിയതോടുകൂടി അവരുടെ ആസ്വാദനങ്ങളുടെ രീതിയും അവർ സ്വായത്തമാക്കുന്ന അറിവിൻ്റെ രീതിയും എല്ലാം മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെലിബ്രേഷൻസ് അഥവാ ആഘോഷത്വര എന്നുള്ളത്. പുതുതലമുറ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന, ആസ്വദിക്കുന്ന ഒന്നാണ് സെലിബ്രേഷൻസ് എന്നുള്ളത്. പലപ്പോഴും ഇന്നത്തെ നമ്മുടെ വീടകങ്ങളിലെ പരിപാടികൾ തന്നെയാണ് ഇതിന് മാതൃകയാവാറുള്ളത് എന്നത് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ന് ആഘോഷത്വര വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്യാമറ അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്നുള്ളത് തന്നെയാണ്. ഏതൊരു സന്ദർഭത്തെയും മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത് അത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ സോഷ്യൽ വാലിഡേഷൻ അഥവാ സാമൂഹികപരമായ ഒരു പ്രസക്തി അതിന് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ അതിന് ലഭിക്കുന്നുണ്ട് എന്ന ധാരണയാണ് യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളെയും ആഘോഷിക്കാനും എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ ഒപ്പിയെടുക്കാനും എല്ലാം നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കുന്നത്. ഇതിന് പലപ്പോഴും നമ്മുടെ വീടകങ്ങൾ തന്നെ കാരണമാവുന്നുണ്ട് എന്നതൊരു ഭയപ്പെടുത്തുന്ന വസ്തുതയാണ്. നമ്മുടെ വീടകങ്ങളിലെ വിവാഹങ്ങൾ, ആ വിവാഹ വേദികളെല്ലാം നാം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത്തരം വേദികളെല്ലാം എന്താണ് സംഭവിക്കാറുള്ളത്? സാധാരണയായി ഒരു വിവാഹം എത്ര ഭംഗിയോടുകൂടി, സ്വസ്ഥതയോടുകൂടി നടക്കേണ്ടതാണോ, ഇന്ന് അതല്ല. അതിന് നേർ വിപരീതമായിക്കൊണ്ട് ആഘോഷമേളങ്ങളോടുകൂടി, നൃത്ത ചുവടുകളോടുകൂടി, ഗാനമേളകളോടുകൂടി ആഘോഷിച്ച് അർമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു. കല്യാണ തലേന്നും കല്യാണ പിറ്റേന്നും അതിനെല്ലാം വ്യത്യസ്തമായ പേരുകൾ നൽകിക്കൊണ്ട് ഇതിനെല്ലാം അപ്പുറത്ത് നമ്മുടെ മക്കളുടെ ഓരോ ഘട്ടങ്ങളിലും, ഒരു കുട്ടി ജനിച്ച് അവൻ വലുതാവുന്ന ഓരോ ഘട്ടങ്ങളിലും അതെല്ലാം ആഘോഷമാക്കി ഓരോ സന്ദർഭങ്ങളെയും വ്യത്യസ്തമായ ആഘോഷ പേരുകളിട്ട് അതിനെല്ലാം ഭക്ഷണങ്ങൾ നൽകി അതിനെല്ലാം ആഘോഷങ്ങൾ ഉണ്ടാക്കി നമ്മൾ നൽകുന്ന മാതൃകകൾ നമ്മുടെ മക്കൾ ഏറ്റെടുക്കുന്നത് പലപ്പോഴും ക്യാമ്പസുകളിലാണ്. അങ്ങനെ ക്യാമ്പസുകളിലേക്ക് ചെല്ലുമ്പോൾ ഇത്തരം ആഘോഷങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങൾ കൂടി ഉൾച്ചേരുന്നുണ്ട് എന്നതാണ് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത. അങ്ങനെ വരുമ്പോൾ ഇത്തരം മാതൃകകളിലൂടെ അവർ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൂടി പോകുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ക്യാമ്പസ് ഇടങ്ങളിലുള്ള ആഘോഷങ്ങളിലെല്ലാം ലഹരി വ്യാപകമായി വിൽക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും ആൺപെൺ ബന്ധങ്ങൾക്ക് യാതൊരു പരിധിയോ പരിമിതിയോ ഇല്ലാതെ കൂടിക്കലരലിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ നമ്മൾ ക്യാമ്പസ് ഇടങ്ങളിൽ കാണാൻ സാധിക്കാറുണ്ട്. ഇതിനെല്ലാം കാരണം പലപ്പോഴും നമ്മുടെ വീടകങ്ങളിൽ ലഭിക്കുന്ന ഇത്തരം ആഘോഷ തുരയാണ് എന്നത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്, നാം തിരുത്തേണ്ടതാണ്. രണ്ടാമത്തേത് പലപ്പോഴും ട്രെൻഡുകളാണ്. ട്രെൻഡുകൾ എന്നുള്ളത് സൃഷ്ടിക്കപ്പെടുന്നത് പലപ്പോഴും പൊതുബോധങ്ങളിൽ നിന്നാണ്. പൊതുവേൽ ഒരു സിനിമയോ ഒരു പാട്ടോ ഇറങ്ങുമ്പോൾ അതിൽ അഭിനയിച്ച അഭിനേതാവിൻ്റെ വസ്ത്രം കണ്ട്, അവരുടെ ഹെയർ സ്റ്റൈൽ കണ്ടെല്ലാം അവരെ ഫോളോ ചെയ്യുന്ന, പലപ്പോഴും ഓരോ ദിവസവും മാറി മാറി വരുന്ന ട്രെൻഡുകൾക്ക് പിന്നാലെ ഓടുന്ന ഒരവസ്ഥയിലേക്ക് പുതുതലമുറ എത്തിയിട്ടുണ്ട്. ഇത് എല്ലാ കാലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും പുതിയ കാലത്ത് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത ഇന്നത്തെ ട്രെൻഡുകളുടെ കോലവും രൂപവും മാറി എന്നുള്ളതാണ്. ഇന്ന് വസ്ത്രം ധരിക്കാതെ നടക്കുന്നതും ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു. ഇന്ന് പലപ്പോഴും രക്ഷിതാക്കൾ എന്ന നിലക്ക് കീറിയ പാൻറ്റും കീറിയ വസ്ത്രവും എല്ലാം ഇട്ട് നടക്കുന്ന മക്കളെ ആലോചിച്ച് സങ്കടപ്പെടാറുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ഈ ട്രെൻഡുകൾ തന്നെയാണ്. ഈ ട്രെൻഡുകളെ നാം കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു വസ്ത്രത്തിനും അവരുടെ നിലപാടുകൾക്കും അവരുടെ ആദർശത്തിനുമെല്ലാം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ മുമ്പിലൂടെ തന്നെ അവർക്ക് അനുവദിക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഏറെ അപകടത്തിലേക്ക് എത്തിക്കും. നമ്മുടെ പെൺമക്കളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വസ്ത്രരീതികൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ട്രെൻഡുകൾക്ക് പിന്നാലെ പോയി അതിനെല്ലാം ഹിജാബിൻ്റെ പരിവേഷം നൽകി അതെല്ലാം മൊഡസ്റ്റിയാണ്, അതെല്ലാം ലജ്ജയാണ്, അതെല്ലാമാണ് ഇസ്ലാമിക വസ്ത്രധാരണം എന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങളിലെല്ലാം സൗന്ദര്യ പ്രദർശനത്തിന് കൂടുതൽ ആക്കം കൊടുക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം നൽകുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരുത്തേണ്ടതാണ്. അത് വീടകങ്ങളിൽ നിന്ന് തന്നെ തിരുത്തേണ്ടതാണ്. അത് വീടകങ്ങളിൽ നിന്നും തിരുത്തപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഇത്തരം ട്രെൻഡുകൾക്ക് പിന്നാലെ പോകുമ്പോൾ ആ ട്രെൻഡുകൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ വരുമെന്നുള്ളതാണ്. മൂന്നാമത്തേത് തെറ്റായ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയ കാലത്ത് നമ്മുടെ മക്കൾ തെറ്റായ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം വീടകങ്ങളിൽ അവർക്ക് അത്തരം മാതൃകകൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ഓരോ ബന്ധങ്ങൾക്കും കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ ബന്ധങ്ങൾ ആ പരിമിതിയിലും ആ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം രൂപപ്പെടേണ്ടതാണ്. എന്നാൽ വീടകങ്ങളിൽ തന്നെ യാതൊരു വിധിവിലക്കുകളുമില്ലാതെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇത്തരം ബന്ധങ്ങൾ കാണുന്ന മക്കൾ പിന്നീട് അവരുടെ ക്യാമ്പസ് ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർ പരിധിയില്ലാത്ത ബന്ധങ്ങളിലേക്ക്, പുതിയ അവിഹിതങ്ങളിലേക്കെല്ലാം ചെന്നെത്താനുള്ള സാധ്യത വളരെ അധികമാണ്. നാലാമത്തേത് ഇതെല്ലാം അവർക്ക് ലഭിക്കുന്ന സോഷ്യൽ മീഡിയ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ മക്കൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ അവർക്ക് നമ്മൾ നൽകുന്നത് വ്യത്യസ്തമായ കാരണങ്ങളാലാണ്. ആ കാരണങ്ങളിൽ പല കാരണങ്ങളും അവരുടെ പല അച്ചീവ്മെൻറ്റ്സുമാണ്. ഒരു അച്ചീവ്മെൻ്റ് ലഭിക്കുന്ന കുട്ടിയെ കൂടുതൽ മുന്നോട്ട് നയിക്കേണ്ടത് നന്മയിലൂടെയാണെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നതോടുകൂടി അവൻ അത്രയും കാലം നേടിയെടുക്കുന്ന അച്ചീവ്മെൻറ്റുകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്ന ബോധവും ബോധ്യവും നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അവർക്ക് നൽകേണ്ട സമയത്ത് നൽകേണ്ട നിയന്ത്രണങ്ങളിൽ മാത്രമാണ് ഇത്തരം സ്മാർട്ട് ഫോൺ ഉപയോഗം നൽകേണ്ടത്. അത് അത്തരത്തിൽ നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ഈ പറഞ്ഞ വാദഗതികളെല്ലാം കൂടുതൽ കൂടുതൽ അവരുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടാനുള്ള കാരണം കൂടുതലാണ്. അപ്പോഴാണ് പലപ്പോഴും ഇവർ ഇങ്ങനെയാവാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് പലപ്പോഴും സൈക്കോളജിസ്റ്റുകളുടെ അടുക്കിലേക്കും സൈക്യാട്രിസ്റ്റുകളുടെ അടുക്കിലേക്കും എല്ലാം എത്തുന്ന രക്ഷിതാക്കൾ അത്ഭുതത്തോടെ ഇതെല്ലാം സ്മാർട്ട് ഫോണിൽ നിന്നാണ് ലഭിച്ചതെന്ന് അറിയുമ്പോൾ അത്ഭുതത്തോടെ ഞെട്ടാറുള്ളത്. അതുകൊണ്ട് നമ്മൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ ഇടപെടുന്നുണ്ടോ അതിലെല്ലാം ഒരു നിയന്ത്രണവും ഒരു വീക്ഷണവും ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ ഇടപെടുന്ന എല്ലാ മേഖലയിലും നമ്മുടെ ഒരു നിയന്ത്രണവും ഒരു വീക്ഷണവും മേൽനോട്ടവും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് സമയം ചെലവഴിക്കാനും അവരെ നിയന്ത്രിക്കുവാനും അവരെ മേൽനോട്ടം വഹിക്കുവാനും അവരുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടുവാനും അവരോടൊപ്പം ചങ്ങാത്തം കൂടി അവരുടെ കാര്യങ്ങളിൽ കൂടി പൂർണ്ണ ശ്രദ്ധ നൽകുന്ന പാരൻറ്റിങ് രക്ഷാകർത്തൃത്വത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ നല്ല മക്കളെ വളർത്തിയെടുക്കുവാനും ആ മക്കൾ നാളെ നമുക്ക് കൺകുളിർമയാവുന്ന ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകുന്ന നല്ല ഇമാമിങ്ങളാക്കി അവരെല്ലാം അള്ളാഹു മാറ്റുമാറാവട്ടെ. റബ്ബ് അത്തരത്തിൽ അവരെ നാളെ സ്വർഗത്തിൽ നമ്മോടൊപ്പം ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറ. പുതുതലമുറയും ചില ചിന്തകളും കാലിക പ്രാധാന്യമുള്ള ഈ വിഷയമാണ് ഇന്ന് ഇൻസൈറ്റിലൂടെ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ഷംജാസ് കെ അബ്ബാസ്. ഇൻസൈറ്റ് സമാപിക്കുന്നു.
3: ഇമെയിൽ hello@peaceradio.com പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
5: തീവ്രവാദവും ഭീകരവാദവുമൊക്കെ അടിച്ചമർത്തൽ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. അത് നിർവഹിക്കുവാൻ ആവശ്യമായ നിയമ നിർമ്മാണങ്ങൾ ഉണ്ടാക്കുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്യുക എന്നത് തീർച്ചയായും ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും അനിവാര്യമായ ഒരു കാര്യമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ഒരു ജനവിഭാഗത്തെ, ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ തീർത്തും സംശയത്തിൻ്റെ നിഴലിലേക്ക് തള്ളി വിടും വിധമുള്ള നീക്കങ്ങൾ ഉണ്ടാവുക എന്നത് ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാൻ ആവാത്ത ഒരു കാര്യവുമാണ്. യഥാർത്ഥത്തിൽ ബഹുസ്വരതയാണ് രാജ്യത്തിൻ്റെ ആത്മാവ്. വേഷവിധാനവും അതുപോലെ തന്നെ വസ്ത്രധാരണവുമൊക്കെ സ്വന്തം ഇഷ്ടത്തിന് സ്വീകരിക്കുക എന്നത് ഭരണഘടന വകവച്ചു നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇപ്പോൾ ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള, പോലീസിന് നൽകിയിട്ടുള്ള ആൻറ്റി റാഡിക്കലൈസേഷൻ സെല്ലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിട്ടുള്ള SOPയിൽ കാണുന്ന ചില ഭാഗങ്ങൾ, തീവ്രവാദത്തിൻ്റെ ലക്ഷണമായി നിഖാബും അതുപോലെ തന്നെ താടിയുമൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ, ഈ ഒരു SOP നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ?
6: അല്ല, ഒന്നാമതായിട്ട് ഞാൻ ഈ ജോൺ ബ്രിട്ടാസിനെ ഒന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം മറ്റ് രാഷ്ട്രീയക്കാരൊക്കെ ഒരുപക്ഷെ മൗനം പാലിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്തൊരു സമയത്ത് ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാണ് എന്ന രീതിയിൽ അതിനെ ഉന്നയിക്കുകയും ആ രീതിയിൽ മീഡിയയ്ക്ക് മുമ്പിലൊക്കെ അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്ത അത് ജോൺ ബ്രിട്ടാസാണ്. മാത്രമല്ല അദ്ദേഹം ഗുജറാത്ത് ഗവൺമെൻറ്റിനതിൻ്റെ ഭാഗമായിട്ട് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനൊരു ഗൗരവമേറിയൊരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നതിന് ജോൺ ബ്രിട്ടാസ് MP നമ്മുടെ സ്പോട്ട്ലൈറ്റിൻ്റെ പേരിൽ ഒരു വലിയ അഭിനന്ദനം നമ്മൾ നൽകുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, പുതിയ ഇന്ത്യയിലൊരു രാഷ്ട്രീയ അന്തരീക്ഷം, എന്നുവെച്ചാൽ പുതിയ എന്ന് പറയുമ്പോൾ ഒരു 10-30 വർഷങ്ങളുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിച്ചാൽ അതിനകത്ത് ഈ മതചിഹ്നങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് സമൂഹത്തിൽ പ്രകടമായി വരുന്ന ഒരു മറ്റേ ചിത്രം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ബാബരി മസ്ജിദിനെതിരെയുള്ള മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ രാമജന്മഭൂമി മൂവ്മെൻ്റ് വരുമ്പോൾ, അന്ന് ഈ അവരുയർത്തിയ മുദ്രാവാക്യങ്ങളിലൊന്നാണ് ഗർവ് സേ കഹോ മേ ഹിന്ദു ഹേ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരാളൊരു ഹിന്ദു ആണ് എന്നുള്ളത് സ്വയം പ്രഖ്യാപിക്കുക? അപ്പോൾ ഈ നിലവിലുള്ള ഈ പൊതുധാരയിൽ നിന്ന് മാറിക്കൊണ്ട് ഉള്ള പല ചിഹ്നങ്ങളും അന്ന് അണിയാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പലതും അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയോ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഹിന്ദുമതവിശ്വാസിയെ സംബന്ധിച്ചോളം അവർ ഒരു പൊട്ട് തൊടുന്നത്, കുറി വരക്കുന്നത്, ഇപ്പോൾ ചില രീതിയിലുള്ള ചരടുകൾ കെട്ടുന്നത് പോലും അവർ പവിത്രമാണ് എന്ന് കരുതുന്ന ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കാം. എന്നാൽ അതൊക്കെ മറ്റൊരു രീതിയിൽ റിവൈവ് ചെയ്ത് വരികയും വളരെ പ്രകടമായ രീതിയിൽ തന്നെ തങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയെ എക്സ്പോസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഒരു റീഇൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റീക്ലൈമിങ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ നമ്മുടെ മറ്റു മതസമൂഹങ്ങളിലും സ്വാഭാവികമായും ഇതിനെ ഒരു ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതിൻ്റെ ഒരു പരിണത ഫലം എന്താണ്? അവർക്കെവിടെയാണോ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഇൻസെക്യൂരിറ്റി മറികടക്കാൻ കഴിയുക, അതിനുള്ള ചില ഈ പ്രവർത്തനങ്ങൾ, അത് പൂർണ്ണമായും മതപരം പോലും ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ അതിനകത്തൊരു സ്യൂഡോ റിലിജിയസ് സ്പിരിറ്റ് പോലും ആകാം. പക്ഷേ അങ്ങനെ ഒരു സംഭവം സംഭവിക്കും, അതേത് സമൂഹത്തിലും സംഭവിക്കാവുന്ന മനഃശാസ്ത്രപരമായൊരു പരിണാമമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനപ്പുറം ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഒരു മതപരമായ ഈ ഐഡൻറ്റിറ്റിയുമായി ചേർത്ത് വായിക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ എസൻഷ്യലാണ്. അതിപ്പോൾ താടി വയ്ക്കുന്നതോ അല്ലെങ്കിൽ നിഖാബ് ധരിക്കുന്നതോ അവർ മറ്റേ മുഴുവനായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചോളം മുഴുവനായി മറയുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതോ, ഒരു പുരുഷനെ സംബന്ധിച്ചോളം നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ഉയർത്തുന്നതോ, ഇതൊന്നും തന്നെ ഒരു പുതിയ ട്രെൻഡിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. മറിച്ച് അതൊക്കെ അതിൻ്റെ പ്രമാണങ്ങളിൽ വ്യക്തമാക്കുന്ന മുസ്ലിം യഥാർത്ഥത്തിൽ പാലിക്കേണ്ട പിന്നെ വസ്ത്രധാരണ രീതികൾ ആണ്. ഇതുപോലെ തന്നെയാണ് ഒരു സലാം പറയുന്നത്, അതല്ലെങ്കിൽ പിന്നെ ചില ഘട്ടങ്ങളിൽ മാഷാ അല്ലാ പറയുന്നത്, ഇൻഷാ അല്ലാ പറയുന്നത്, ഇതൊക്കെ എന്താ വെച്ചാൽ ആ വൊക്കാബുലറിയൊന്നും പുതുതായിട്ട് ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതല്ല, മറിച്ച് അവർ മതപരമായി പ്രവാചകൻ പഠിപ്പിച്ച അല്ലെങ്കിൽ മറ്റേ ഖുർആനിലൂടെയൊക്കെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവരെത്രത്തോളം പാലിക്കുന്നു അതനുസരിച്ച് അതിലേക്ക് വരാവുന്ന ഒന്നാണ് അർത്ഥം. അതിൽ അതിനകത്തൊരു രാഷ്ട്രീയ യഥാർത്ഥത്തിൽ ഇല്ല. പലപ്പോഴും നമുക്കറിയാം ഇതൊന്നും ഇല്ലാത്തവർ ഇത് എടുത്തണിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ചോളം അവനൊരു വസ്ത്രധാരണ രീതിയുണ്ട്. അതായത് നമ്മൾ കേരളീയമായ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് എതിർക്കേണ്ടതില്ലാത്ത അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് കൂടെ സ്വീകരിക്കാവുന്നൊരു വസ്ത്രധാരണ രീതി, ആ വസ്ത്രധാരണ രീതിയാണ് ഇപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്. അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രശ്നം എന്താണില്ല. എന്നാൽ അതേസമയം ചിലരെങ്കിലും ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരു കുറച്ചുകൂടെ കവിഞ്ഞ രീതിയിൽ എന്താണ് ചിലപ്പോൾ അതിനെ പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അവിടെയും എന്താ വെച്ചാൽ അത് സുന്നത്തെന്ന് പറയുന്ന ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം സുന്നത്തും എന്ന് പറയുന്ന പ്രതിഫലാർഹമായൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി അതൊരാൾ സ്വീകരിക്കുന്നതും രാഷ്ട്രീയമല്ല, അത് മതപരം മാത്രം ആണ്. അതിൻ്റെ റാഡിക്കലൈസേഷൻ്റെ ഒരു ഭാഗം അല്ല, ഒരു പക്ഷേ അവൻ്റെ സ്പിരിച്വൽ ക്വസ്റ്റ് അല്ലെങ്കിൽ മതപരമായ അവൻ്റെ അന്വേഷണം അവനെ കുറച്ചുകൂടെ എന്ത് ചെയ്തു, ഒരു തലത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സിഖുകാരെ സംബന്ധിച്ചോളം നമുക്കറിയാം അവരിപ്പോൾ കൃപാണ് ധരിക്കുന്നത് അല്ലെങ്കിൽ വാള് ഈ കൊണ്ട് നടക്കുന്നത്, തലയിൽ കെട്ട് കെട്ടുന്നത്, മുടി നീട്ടി വളർത്തുന്നത്, ഇതൊക്കെ അവരുടെ പരമ്പരാഗതമായി തന്നെ അവർ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ ശരിക്കും നമുക്കറിയാം ഇപ്പോൾ ഈ ഖലിസ്ഥാൻ വാദമുണ്ടായപ്പോൾ, അതിപ്പോൾ സിഖുകാർ നമുക്കിടയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ അവർ അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് അവരെന്ത് ചെയ്തു, അവരെ ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നൊരവസ്ഥ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെടുത്താൽ നമുക്കറിയാം എക്സ്ക്ലൂസീവായ കുറേ ജനസമൂഹങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിനിപ്പം എന്താ നമ്മൾ പറയുക, ഈ സന്യാസിമാരായിട്ടുള്ള അഘോരികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവരുടെ ഒരു പിന്നെ ഐഡൻറ്റിറ്റി നമ്മുടെ സാധാരണ സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് വ്യത്യസ്തമാണ്, അതുകൊണ്ട് അവരെ വാച്ച് ചെയ്യണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം വെച്ചാൽ അവരത് ആ നിലയ്ക്ക് അവരെന്താണ് അത് കൊണ്ടു നടക്കുന്നത്, അതിലേക്ക് മാറുന്ന ഒരാൾ സാധാരണ സമൂഹത്തിന് അതിലേക്ക് മാറുന്ന ഒരാൾ എന്ത് ചെയ്യും, ആ ഐഡൻറ്റിറ്റി സൂക്ഷിക്കും. പക്ഷേ അതുകൊണ്ട് അയാൾ പൊളിറ്റിക്കലൈസ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഒരു നേഷന് വിരുദ്ധമായ ഒരാളോ എന്താണ് ആകുന്നില്ല. എന്തായാലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു പൊതു സമൂഹത്തോട് യോജിച്ചുകൊണ്ട് മതപരമായി വിരുദ്ധമല്ലാത്തൊന്നും ചെയ്യും മുസ്ലിങ്ങൾക്ക് പാലിക്കാൻ പറ്റും. സംസ്കാരം എന്ന് പറയുമ്പോൾ അതൊരു അനുകരണമല്ലാത്ത മറ്റൊരു മതത്തോടുള്ള അനുകരണമല്ലാത്ത ഒന്നിന് സ്വീകരിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസത്തിന് എതിരല്ലാത്തൊരു കാര്യത്തെ അതിനെ എന്ത് ചെയ്യും മുസ്ലിങ്ങൾ സ്വീകരിക്കും. ഇതുപോലെ തന്നെയാണ് ചില പ്രാക്ടീസസ്, അത് മതേതരമായ പ്രാക്ടീസസ് ആണെങ്കിൽ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ വിളക്ക് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വീണ്ടും എന്താണ് വിളക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് വെച്ചാൽ അത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ നിങ്ങളത് ഫോളോ ചെയ്യുന്നത് വരെ ഞങ്ങൾ എന്ത് ചെയ്യും ഇത് പ്രശ്നവൽക്കരിക്കുമെന്ന് പറയുന്ന ഒന്നാണ്. ഇവിടെയൊക്കെ സംഭവിക്കും വെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അതിനോടുള്ളൊരു പ്രതിരോധം കൂടി എന്ത് ചെയ്യും വരാൻ സാധ്യതയുണ്ട്. രണ്ടെന്താ വെച്ചാൽ ഇവിടെ പകുതി പ്രശ്നക്കാർ മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് വെച്ചാൽ ഒരു ഈ ഒരു അപ്പോളജറ്റിക് മുസ്ലിംസ് എന്താണ് ഇവിടെ ഉണ്ട്. അതായത് ഇത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അതൊന്നുമല്ല ഇസ്ലാം, ഇസ്ലാം ഹൃദയത്തിലാണ്, അള്ളാഹ് നോക്കുന്നത് ഹൃദയത്തിലേക്ക് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരുപാട് ആസാറുകളെ ഇതിനെയൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട്. അവിടെയാണ് ശരിക്കും അവർ കാരണമാണ് ശരിക്കും ഈ പ്രശ്നം ഒരു പരിധി വരെ ഉണ്ടാകുന്നത്. കാരണം നിലവിൽ ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നിൽക്കുക, ഇത് പുതുതാണെന്ന് തോന്നുന്നൊരു പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇവിടെ ഇസ്ലാമിനെ അന്വേഷിക്കുന്ന, ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കുന്ന, അതിനെ കൂടുതൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരിതുകൂടെ ഇതിൻ്റെ ഭാഗമാണ്, ഇതുകൂടെ പുണ്യമാണ്, ഇതുകൂടെ പ്രതിഫലാർഹമാണ് എന്ന് കാണുമ്പോൾ സ്വീകരിക്കുന്ന ഒന്ന് ഒരു തെറ്റാണ്, നമുക്ക് എന്തെയ്യില്ല പറയാൻ എന്തെയ്യില്ല പറ്റില്ല. എന്നാൽ ഈ ഒരു ഇടക്കാലത്ത് വിട്ടുകളഞ്ഞ ചില കാര്യങ്ങൾ ബോധപൂർവ്വം എടുത്തണിയുകയാണെന്ന് തോന്നൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം ഉണ്ടാകാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേൾക്കുന്നവരോട് വെച്ചാൽ പൊതുസമൂഹത്തോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ചോളം അതിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായ കാര്യങ്ങൾ പാലിക്കുന്നതിന് സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. രണ്ടാമത്തൊരു വശം എന്താ വെച്ചാൽ ഇതിനപ്പുറം പലതിനെയും പ്രശ്നവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ബാങ്ക് വാങ്കം വെച്ചാൽ എന്തോ ഒരു ഭീകര വിളിയാണെന്നുള്ളത് ഈദ്ഗാഹുകൾ, ഇപ്പോൾ ഉലുഹിയത്ത്, അതുപോലെ ഇപ്പോൾ വഖഫ്, ഇതിനെയൊക്കെ എന്ത് ചെയ്തു ഈ അടുത്ത കാലത്ത് ജിഹാദിനെ പിന്നെ പല മൾട്ടിപ്പിൾ ലെവലിൽ എന്താണ് പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൊണ്ടുവരുന്നതിൻ്റെ അപ്പുറത്തേക്ക് വ്യക്തിപരമായി ഒരു മുസ്ലിമിനെ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഓരോ മുസ്ലിമിനെയും ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള ഒരു ഒരു ഒരു എന്താ പറയുക ഒരു പോളിസിയിലേക്ക് ഈ കാര്യങ്ങളിപ്പോൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നമ്മളൊരു ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടല്ലോ, ആരാണ് നല്ല മുസ്ലിം ആരാണ് ചീത്ത മുസ്ലിം എന്നത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസാക്കി ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു കുഴമുറിച്ചിലേക്ക്, ഒരു ഡീ എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ എന്തായാലും ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ എസ് ഒ പി, ഇത് എല്ലാവരും പറ്റിയൊന്ന് വായിക്കേണ്ടതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ് ഒ പിയിൽ പിന്നെ അത് നോക്കിയാൽ നമുക്കറിയാം ഒരു വ്യക്തിയുടെ മതം, ഭാഷ, അതുപോലെ തന്നെ അവൻ്റെ ചിഹ്നങ്ങൾ, വേഷം ചിഹ്നങ്ങൾ, ഇതിനെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ എസ് ഒ പി സംസാരിക്കുന്നത്. ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ഈ ആൻറ്റി ഈ റാഡിക്കലൈസേഷൻ സെല്ല് രൂപീകരിക്കുകയും 139 ന്യൂ പുതിയ പോസ്റ്റുകൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ സൂപ്രണ്ട് ഓഫ് പോലീസിനും കമ്മീഷണർ ഓഫ് പോലീസിനും നൽകിയിട്ടുള്ള ഗൈഡ് ലൈൻസാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഇതിലെന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒരു ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ പറയുന്ന വിഭാഗങ്ങൾ, നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ കർഷകരുണ്ട്, ഈ കർഷകരിപ്പോൾ അമോണിയ നൈട്രേറ്റ് വാങ്ങിക്കും, ഫോസ്ഫറസ് എന്ത് ചെയ്യും വാങ്ങിക്കും, ഇതൊക്കെ എന്തിനാണ് വാങ്ങിക്കുന്നത്, വളം ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്തരം സാധനങ്ങൾ അവർ വാങ്ങിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അപ്പോൾ ആയിരക്കണക്കിന് കർഷകരെ വേണമെങ്കിൽ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാം. അതായത് വളരെ എളുപ്പത്തിൽ ഒരാളെ ക്രിമിനലാക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആൻറ്റി നാഷണലാക്കി മാറ്റാൻ കഴിയുന്നതാണ് ഈ നിയമങ്ങളിൽ നിന്നാണ്. ഇതുപോലെ തന്നെ വെച്ചാൽ മദ്രസകൾ കൂടുതൽ സന്ദർശിക്കുന്ന, പള്ളികളിൽ ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്ന ആളുകൾ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം 5 നേരം എന്ത് ചെയ്യണം പള്ളിയിൽ പോകണ്ടേ, മതപണ്ഡിതന്മാർ സന്ദർശിക്കുന്നവർ. അപ്പോൾ ഇങ്ങനെ ഈ ലിസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം ഒരു മതപരമായ ജീവിതം ജീവിക്കുന്ന, അത്തരത്തിലുള്ള ചിഹ്നങ്ങളെ അണിയുന്ന, വേഷമണിയുന്ന, ഭാഷ ഉപയോഗിക്കുന്ന ആരെയും അത്തരം കാരണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പിടിക്കാൻ പറ്റും. മാത്രമല്ല പിന്നെ കുറച്ച് പ്രോസസ്സുകളാണ് അവരെ മറ്റേ ഈ ഒരു റാഡിക്കലൈസേഷനിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സുകൾ. ഇതെന്തായാലും വളരെ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ ഈ അപകടങ്ങളിലേക്ക് പോകാൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലെന്താ വെച്ചാൽ ഇപ്പോൾ പല എൽ പി ജി സിലിണ്ടറുകൾ കൂടുതലായിട്ടൊരാൾ ശേഖരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഗൾഫ്, അതുപോലെ പാകിസ്തീനുവേഷ കാശ്മീർ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ താമസിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം പണം ഒന്നിച്ച് പിൻവലിക്കുകയാണെങ്കിൽ, ഒരാളുടെ മകളുടെ കല്യാണം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാനൊക്കെ വേണമെങ്കിൽ സംഭവിക്കാവുന്നതാണ്. ഇങ്ങനെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രയാസകരമാകും എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഈ സലഫി വഹാബി ആശയക്കാർ അവരാണ് തീവ്രവാദത്തിൻ്റെ ആളുകൾ എന്നുകൂടെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ട്. മറിച്ച് ശരിക്കും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി ജീവിക്കുകയും രാജ്യത്തോട് സ്നേഹം പുലർത്തണം, കൂറു പുലർത്തണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് സലഫികൾ. കാരണം അത് സലഫി അഖീദയുടെ ഭാഗമാണ്, സലഫി വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനെയൊക്കെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം അതിനകത്തുണ്ട്. സ്വാഭാവികമായും ഇത് മറ്റൊരർത്ഥത്തിൽ ഒരു തീവ്രബോധത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ സഹായിക്കൂ. അതുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായി പിൻവലിക്കേണ്ടതുണ്ട്. ഇതിന് കോടതി വഴിയാണോ എങ്ങനെയാണെങ്കിലും ഇതിന് ഈ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഇത് നിലവിലുള്ള ഇന്ത്യയിലെ ഒരു സെക്യുലറായ കാഴ്ചപ്പാടിന് തന്നെ വിരുദ്ധമാണ് എന്തുകൊണ്ട് ഇതിനെ കോടതി വഴിയോ മറ്റൊക്കെ തിരുത്താൻ വേണ്ട ശ്രമങ്ങൾ രാഷ്ട്രീയക്കാരെന്തായാലും നടത്തേണ്ടതുണ്ട്.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം. ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹ്. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 193-ാമത്തെ ബാബിൽ, ബാബുൽ അംരി ബിൽ മുഹാഫളത്തി അല സ്വലവാത്തിൽ മക്തൂബാത്ത്, നിർബന്ധ നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് അറിയിക്കുന്ന, അതുകൊണ്ട് കൽപ്പിക്കുന്നതായ അധ്യായം. അതിൽ നിന്നുള്ള 1081-ാമത്തെ ഹദീസ്. വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാതുഹു ഫഇൻ സ്വലഹത്ത് ഫഖദ് അഫ്ലഹ വഅൻജഹ വഇൻ ഫസദത്ത് ഫഖദ് ഖാബ വഖസിറ فإن انتقص من فريضته شيء قال الرب عز وجل انظروا هل لعبدي من تطوع فيكمل منها ما انتقص من الفريضة ثم تكون سائر أعماله على هذا رواه الترمذي وقال حديث حسن സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽയമാനി റളിയല്ലാഹു അൻഹു, അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു, നിശ്ചയമായും ഒരടിമയുടെ കർമ്മങ്ങളിൽ നിന്ന് ഖിയാമത്ത് നാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്നത് അവൻ്റെ നമസ്കാരമാണ്. ഫഇൻ സ്വലഹത്ത്, അത് നന്നായാൽ, ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിച്ചു, വിജയം നേടി, രക്ഷപ്പെട്ടു. വ ഇൻ ഫസദത്ത്, ആ നമസ്കാരത്തിൻ്റെ വിഷയം മോശമായാൽ, ഫഖദ് ഖാബ വ ഖസിറ, അവന് നഷ്ടമാണ്, ഖേദമാണ്. ഫൈൻ ഇൻതഖസ മിൻ ഫരീളത്തിഹി ശൈഉൻ, നിർബന്ധമായ നമസ്കാരങ്ങളിൽ നിന്ന് വല്ലതും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ഖാല റബ്ബു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉൻദുറു, നിങ്ങൾ നോക്കൂ, ഹല്ലി അബദി മിൻ തത്വഇൻ, എൻ്റെ അടിമക്ക് ഐച്ഛികമായ സുന്നത്തായ വല്ല കർമ്മങ്ങളുമുണ്ടോ, നമസ്കാരവുമുണ്ടോ. ഫയുക്കമ്മലു മിൻഹ മൻ തഖസ മിൻ അൽ ഫരീള, ഫർളിൽ നിന്ന് കുറവ് വന്നതിനെ ഈ ഐച്ഛികമായ നമസ്കാരങ്ങൾ, സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കപ്പെടും എന്നതാണ്. പിന്നെ സുമ്മ തക്കൂനു സായിറു അഅമാലിഹി അലാ ഹാദ, പിന്നെ അതേപോലെ ആയിരിക്കും മറ്റു കർമ്മങ്ങളൊക്കെ തന്നെയും, നോമ്പ്, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള നിർബന്ധ സക്കാത്ത്, ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം. നമസ്കാരം എന്നുള്ളത് ഇസ്ലാമിൻ്റെ അർക്കാനുകളിലേറെ മഹത്വമുള്ളതാണ്, ഷഹാദത്തേനി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ആ വിഷയത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതുപോലെ തന്നെ അത് നിർവഹിക്കണം. ആദ്യമായി പരലോകത്ത് ഒരടിമയുടെ കർമ്മങ്ങളിൽ നിന്ന് ഒരു വിശ്വാസിക്ക് വിചാരണ നേരിടേണ്ടി വരുന്ന വിഷയം അത് നമസ്കാരമാണ്. കാരണം അള്ളാഹുവിനോടുള്ള ഹക്കാണത്. ഒരടിമയോട് നമസ്കാരത്തിൻ്റെ വിഷയത്തെക്കുറിച്ചാണ് ചോദിക്കുക. അത് ശരിയായാൽ, അത് കറക്റ്റാണെങ്കിൽ അവൻ വിജയിച്ചു, എന്നാൽ അതിനെതിരാണെങ്കിൽ അവൻ പരാജയപ്പെട്ടു. വൽ അയ്യാദ് ബില്ല, അള്ളാഹുവിനോട് നമ്മൾ കാവൽ തേടുന്നു. അള്ളാഹുവിനോടുള്ള കടമയാണ്, ഹക്കാണ്, ബാധ്യതയാണ് ആദ്യമായി നിർവഹിക്കപ്പെടാൻ നാം കടപ്പെട്ടിരിക്കുന്നത്. അമ്മാ ബിൻ നിസ്ബത്തി ലി ഹുഖൂഖിൽ ആദമിയീൻ ഫഅവ്വലുമായി ഖലാ ബൈനന്നാസി ഫിദ്ദിമാ, ജനങ്ങൾക്കിടയിൽ, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യമായി വിധി നടപ്പാക്കപ്പെടുന്നത് ഖിയാമത്ത് നാളിൽ അത് രക്തത്തിൻ്റെ വിഷയത്തിലാണ്. ലി അന്നഹ അഅലമുൽ ഹുഖൂഖ്, അതും വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്, ഹക്കുകളാണ്, അവകാശങ്ങളിൽപ്പെട്ടതാണല്ലോ. അദ്ദിമാവ്, അതുകൊണ്ട് ഉദ്ദേശിച്ചത് അൽ ഖത്ൽ, കൊന്ന ആ വിഷയം, കൊല്ലപ്പെട്ട വിഷയങ്ങളൊക്കെ. പിന്നെയാണ് ബാക്കിയുള്ള വിഷയങ്ങളെയൊക്കെ ഹിസാബ് നടത്തുന്നത്, വിചാരണ നടത്തുന്നത്. എന്നാൽ വലാക്കിന്നല്ലാഹ ഇദാ ഹാസബൽ അബ്ദ അല സ്വലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അടിമയെ ഹിസാബ് നടത്തിയാൽ, വിചാരണ നടത്തിയാൽ, കണക്ക് നോക്കിയാൽ നമസ്കാരത്തിൻ്റെ വിഷയം അത് ശരിയായാൽ അവന് വിജയിച്ചു എന്നാണ്. അതിൽ പരാജയപ്പെട്ടുവോ എങ്കിൽ അവന് നഷ്ടമാണ്, ഖേദമാണ്, എല്ലാം നഷ്ടപ്പെട്ട ഖാബ വ ഖസിറയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നു അവൻ്റെ കർമ്മങ്ങളിൽ നിന്ന് ഐച്ഛികമായത് വല്ലതും സുന്നത്തായത് എന്തെങ്കിലും ഉണ്ടോ? ഹല്ലഹു നവാഫിൽ, ഇയാൾക്ക് സുന്നത്തായ ഐച്ഛികമായ നിസ്കാരങ്ങൾ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഫൈനഹ തുക്കമ്മലു ബിഹൽ ഫറായിദ്, അതുകൊണ്ട് ഫറദിൽ വന്ന കുറവുകളെ നികത്തുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യും. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഔദാര്യമാണ്, ഫളലാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഇഹ്സാനും അവൻ്റെ അനുഗ്രഹവുമാണ്. അൻഷറ അലന നവാഫില ഖൽഫ സ്വലവാത്തി വഖബ്ലഹ, നമസ്കാരങ്ങൾക്ക് മുമ്പും അതിന് പിറകെയുമൊക്കെ ആയിട്ടുള്ളതായ നവാഫിലുകൾ. ആ നവാഫിലുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ശറാക്കിയത് സഹോദരങ്ങളെ, അത് നമുക്ക് നമ്മുടെ ഫർളായ ഇബാദത്തുകളിൽ വന്ന വീഴ്ചകൾ അത് പരിഹരിക്കാൻ ഉതകുന്നതാണ്. വഫീകുല്ലി വക്തിൻ ഇല്ല ഔഖാത്തൽ മൻഹി അനിസ്വലാത്തി ഫീഹ, നമസ്കാരം നിർവഹിക്കാൻ പാടില്ല എന്ന് വിരോധിക്കപ്പെട്ട സന്ദർഭങ്ങളിലല്ലാത്ത മറ്റു സന്ദർഭങ്ങളിലൊക്കെ തന്നെയും സുന്നത്തായ നമസ്കാരങ്ങളുണ്ട്. നിശ്ചയമായും അത് മനുഷ്യന് അവൻ്റെ നമസ്കാരത്തിൽ വിടവുകളുണ്ടെങ്കിൽ പൂർത്തീകരിക്കുന്നതാണ്. സുന്നത്തുകൾ കൊണ്ട് ഫറദിലെ വിടവുകൾ പൂർത്തീകരിക്കപ്പെടും. ഫല്ലുഹുറു ലഹു അർബഉ റകഅത്തിൻ, ളുഹുറു ആ ളുഹുറിന് നാല് റക്കാത്ത് ഖബ്ലഹ, നാല് റക്കാത്ത് ളുഹുറു നമസ്കാരത്തിൻ്റെ മുമ്പുണ്ട് സുന്നത്ത്. റവാത്തിബ് സുന്നത്തുകളിൽ പെട്ടതാണല്ലോ. വറക്കാഴ്ചാനി ബാദഹ, ളുഹുറു നമസ്കാരത്തിൽ പിന്നെ അതിന് ശേഷം രണ്ട് റക്കാത്തുണ്ട്, അത് റവാത്തിബ് സുന്നത്തിൽ പെട്ടതാണ്. വല്ല അർബഉ റക്കാത്ത് ഖബ്ലഹ ബി തസ്ലീമത്തൈനി, രണ്ട് സലാം വീട്ടിയിട്ട് നാല് റക്കാത്ത് ളുഹുറിന് മുമ്പായി നമസ്കരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചതാണ്. അതേപോലെ വസ്സലാത്തുൽ അസ്രി ലൈസ ലഹ റാത്തിബത്തുൻ ലാകിന്ന ലഹ സുന്ന മുത്തലഖ, അസറിന് മുമ്പ് റാത്തിബത്ത് നമസ്കാരം രണ്ട് റക്കാത്ത് ഇല്ല, പക്ഷേ സ്വതന്ത്രമായ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ബൈന കുല്ലി അദാനൈനി സ്വല, രണ്ട് അദാനുകൾക്കിടയിൽ നമസ്കാരമുണ്ട്. അതായത് ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നമസ്കാരമുണ്ട്. മാത്രമല്ല അസറിന് മുമ്പ് നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് ഹദീസുകൾ വന്നത് റഹിമല്ലാഹു ഉംറഅൻ സ്വല്ല ഖബ്ല അൽ അസ്രി അർബഅ, ഹദീസിൽ കാണാം, സ്വഹീഹായ ഹദീസാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും അസറിന് മുമ്പ് നാല് റക്അത്ത് നമസ്കരിക്കുന്നവന്, അങ്ങനെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ, അതുപോലെ തന്നെ ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ഏതായിരുന്നാലും റാത്തിബത്ത് സ്വലാത്തുൽ മഗ്രിബിനുണ്ട്, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം രണ്ട് റക്അത്ത് സുന്നത്ത്. അതേപോലെ തന്നെ അതിന് മുമ്പ് മുത്തലഖായത് സൊല്ലു ഖബ്ല അൽ മഗ്രിബ്, സൊല്ലു ഖബ്ല അൽ മഗ്രിബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ദേശിക്കുന്നവർ നമസ്കരിക്കട്ടെ. അതേപോലെ ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെയും ഇടയിൽ നമസ്കാരമുണ്ട്. അങ്ങനെ ഇഷാ നമസ്കാരം, അതിനുശേഷം രണ്ട് റക്അത്ത് റാത്തിബത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. അതേപോലെ ഫജ്ർ നമസ്കാരത്തിന് മുമ്പ് രണ്ട് റക്അത്ത്, റക്അത്തുൽ ഫജ്ർ ഖൈറും മിന ദുനിയാ വമാ ഫിഹ, ഫജറിന് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് ഈ ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാളും ഖൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല സ്വലാത്തുൽ ലൈൽ രാത്രി നമസ്കാരമുണ്ട്, സ്വലാത്തുൽ വിത്ർ വിത്ർ നമസ്കാരമുണ്ട്, ളുഹാ നമസ്കാരമുണ്ട്. കുല്ലു ഹാദിഹി നവാഫിൽ യസ്ദാദു ബിഹാ അജ്റുൽ മുസല്ലി, ഈ പറയപ്പെട്ട സുന്നത്തുകളെല്ലാം തന്നെ നമസ്കാരക്കാരന്

0: എന്നുള്ള നിലക്ക് ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ, അത് തള്ളപ്പെടാത്ത രൂപത്തിൽ അത് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത് ഔവലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ, ആദ്യമായി അടിമയുടെ കാര്യത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരമാണ് എന്ന് പറഞ്ഞാൽ, ഫയബ്ദു ഉല്ലാഹു സുബ്ഹാനഹു ഹിസാബൽ അബ്ദ്, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു അടിമയുടെ ഹിസാബ് കണക്ക് നോക്കൽ ആരംഭിക്കുന്നത് തുടങ്ങുന്നത് ബിസുആലിഹി അനി സ്വലാത്തിൽ മഫ്റൂദ, നിർബന്ധമായി നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചതായ അഞ്ച് നേരത്തെ നമസ്കാരങ്ങളെക്കുറിച്ചാണ്. ലി അഹ്മിയത്തിഹ വ അദീമി മൻസലത്തിഹ മിൻ അലിസ്ലാം, അതിൻ്റെ പ്രാധാന്യവും ഇസ്ലാമിൽ അതിനുള്ള സ്ഥാനവും ഗൗരവവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ. ഫ ഇൻ സ്വലഹത്ത്, അത് നന്നായാൽ, അത് ശരിയായാൽ, അതായത് ബിഅൻകാനത്ത് കാമില വജാഅത്ത് അലാ വജ്ഹി തമാം വൽ ഖബൂൽ ഇൻദ അല്ലാഹി അസ്വജൽ, അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ, പൂർണ്ണമായ രൂപത്തിൽ അതെപ്രകാരം നിർവഹിക്കണമോ ആ രൂപത്തിൽ ആണ് അത് നിർവഹിച്ചിട്ടുള്ളത് എങ്കിൽ അത് ശരിയായി. സ്വലഹ സാഇറു അമലിഹി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവന് എളുപ്പമാക്കപ്പെടും, അതിൽ കുടുസതയുണ്ടാവുകയില്ല, അതല്ലെങ്കിൽ അത് വളരെ കണിശമായിക്കൊണ്ട് നോക്കുകയില്ല. നമസ്കാരത്തിൻ്റെ വിഷയം ശരിയാണോ എങ്കിൽ ബാക്കിയുള്ള കർമ്മങ്ങളിൽ ഇബാദത്തുകളിൽ അയാൾ ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഫഉൽ ഹഖത്ത് ബിഹ ജമീഉൽ അഅമാൽ വസ്ബഹത്ത് സ്വാലിഹ, ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും ചേർക്കപ്പെടുകയാണ്, അതൊക്കെ സ്വാലിഹ ആയിരിക്കുമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നു ഒരുപാട്, അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നു, ഇത് കൃത്യമായി കൽപ്പിച്ചതാണ്, അഞ്ച് നേരം നമസ്കരിക്കണമെന്നത് നിർബന്ധ കൽപ്പനമാണ്. ഒരുപാട് ഗൗരവങ്ങൾ സഹോദരങ്ങളെ, എത്രയോ ഹദീസുകൾ ആയത്തുകൾ ഈ വിഷയത്തിൽ, ഈ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അതിൽ മോശമായി, അതായത് ഫക്കാനത്ത് നാഖിസ, അതിൽ കുറവാണ്, സ്വീകരിക്കുന്ന രൂപത്തിലല്ല ചെയ്തിരിക്കുന്നത്, അത് നിർവഹിച്ചിരിക്കുന്നത് എങ്കിൽ ഫസദ സാഇറു അമലിഹി, മറ്റു കർമ്മങ്ങളൊക്കെ അവന് ഫസാദായിപ്പോയി. അതായത് വദാലിക അന്നഹു ഇദാ ഖൂദിയ ബിഫസാദി സ്വലാത്തിഹി, അവൻ്റെ വിധി നിറപ്പാക്കപ്പെടുന്ന അവൻ്റെ നമസ്കാരം മോശമാണ്, അതുകൊണ്ട് അവന് വിട്ടുവീഴ്ചയില്ല, അവൻ്റെ നമസ്കാരം ശരിയായിട്ടില്ല, അവൻ അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും. ലി അന്ന സ്വലാത്ത, നിശ്ചയമായി നമസ്കാരമെന്നത് മിനൽ അഅമാലി, കർമ്മങ്ങളിൽ നിന്ന് ബി മൻസിലത്തിൽ ഖൽബി മിനൽ ഇൻസാൻ, മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിന് ഏതൊരു സ്ഥാനമാണുള്ളത് അത്ര സ്ഥാനമാണ് ഇബാദത്തുകളിൽ, ആരാധനകളിൽ നമസ്കാരത്തിനുള്ളത്. അതുകൊണ്ടാണ് അത് ശരിയായാൽ ബാക്കിയെല്ലാം ശരിയായി എന്ന് പറയുന്നത്. ഹൃദയം കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവന്നു എന്ന് പറയുന്ന പോലെ, നമസ്കാരം അതിൻ്റെ വിഷയത്തിൽ മോശമാണോ എങ്കിൽ മറ്റുള്ള കർമ്മങ്ങളൊക്കെ തന്നെയും മോശമായിരിക്കും. ഫസ്വലാത്തു കൽ മീസാൻ, നമസ്കാരം ഒരു തുലാസ് പോലെയാണ്. ലി ബഖിയത്തിൽ അഅമാൽ, മറ്റു തുലനം ചെയ്യുന്ന ഒരു തുലാസ് പോലെ. ലി ബഖിയത്തിൽ അഅമാൽ, ബാക്കിയുള്ള കർമ്മങ്ങൾ ഇതിനെ വെച്ച് കമ്പയർ ചെയ്ത് ഈക്വലാക്കി നോക്കാൻ, അതല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ ബാക്കിയുള്ളതും ശരിയാകും. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അത് പെർഫെക്റ്റായി നിർവഹിക്കാൻ താല്പര്യം കാണിക്കൽ നിർബന്ധമാണ്. വൈക്കുമാലിഹ, അത് പൂർത്തീകരിക്കാനും. വഹിഫുലിഹ ഹത്താല യത്തത്തൊറക്ക ഇലഹ നഖ്സുൻ, കുറവുകളില്ലാതെ പൂർത്തീകരിക്കാൻ വേണ്ടി അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കണം. അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് കൃത്യമായി നിർവഹിക്കുവാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: പ്രാർത്ഥനയ്ക്ക് ശേഷം കൈ മുഖത്ത് തടവാൻ പാടുണ്ടോ? ഇത് സുന്നത്താണോ ബിദഅത്താണോ എന്നാണ്.
2: അതൊരു പുണ്യമാണ് എന്നുദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും തടവിയിട്ടുണ്ടെങ്കിൽ അത് ബിദഅത്താണ്. അതല്ല, സാധാരണ ഒരു ആദത്ത് എന്ന നിലക്ക് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ അതൊരു പ്രത്യേകമായൊരു സുന്നത്തോ ഒരു പുണ്യമോ ആയിക്കൊണ്ട് അതല്ലെങ്കിൽ ജീവിതത്തിൽ സ്ഥിരമായിട്ട് അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊരു ബിദഅത്തിൻ്റെ ഗണത്തിലേക്ക് വരുമെന്നാണ് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് മതത്തിൻ്റെ എന്തെങ്കിലും ഒരു പുണ്യമുള്ള കാര്യമാണെങ്കിൽ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അത് ആ കൈകൊണ്ടൊന്ന് മുഖത്ത് മുത്തി ശരീരത്തിലൊന്ന് തടവി ഇങ്ങനെയൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് കൊണ്ട് നമ്മളത് ഒഴിവാക്കുക തന്നെയാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത്. വല്ലാഹു അലം.
1: മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് ഹലാലാണോ? ടാറ്റ എത്തിക്കൽ ഫണ്ട് ഹലാലാണെന്ന് പറയപ്പെടുന്നു, ഇതിൽ നിക്ഷേപിക്കാമോ എന്നാണ്.
3: ഇന്ന് വളരെ പെട്ടെന്ന് ധനമാർജിക്കുവാൻ വേണ്ടി മനുഷ്യർ കണ്ടെത്തുന്ന ധാരാളം മാർഗങ്ങളുണ്ട്. പലപ്പോഴും സാധാരണക്കാര് മനസ്സിലാക്കുന്നത് പഠിച്ച ആളുകളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടല്ലോ എന്ന തെറ്റിദ്ധാരണയോ തെറ്റിദ്ധരിപ്പിക്കലിൻ്റെയോ അടിസ്ഥാനത്തിൽ അവയുടെ ശരാശരി നോക്കാതെ അംഗമാകുന്ന, പാർട്ട്ണർഷിപ്പ് എടുക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. നാം കഴിക്കുന്ന ഭക്ഷണം അനുവദനീയമാകണമെങ്കിൽ തീർച്ചയായും അത് ഹലാലാണ് എന്ന് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കണം. കച്ചവട വാണിജ്യ കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ ധനസമ്പാദനത്തിൻ്റെ മാർഗങ്ങളാകട്ടെ, എല്ലാം അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതാണ് എന്ന് ഉറപ്പിക്കണം നമ്മൾ. ആധുനിക യുഗത്തിൽ പുതിയ പുതിയ ഓരോ തരം കച്ചവടങ്ങൾ, പുതിയ രീതികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെയും അറിവുള്ള ആളുകളോട് ചോദിച്ച് അവയുടെ ശരി തെറ്റുകൾ അറിയേണ്ടതുണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് ചെറിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് അവ ശേഖരിച്ച് പലവിധ ഓഹരികളിൽ നിക്ഷേപിച്ച് ലാഭം ഉണ്ടാക്കുന്ന പ്രക്രിയക്കാണ് പറയുക. ഇത്തരം ഏർപ്പാടുകൾ അഥവാ ഇതിൽ ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകൾ ലാഭം ജനങ്ങൾക്കുണ്ടാക്കിക്കൊടുക്കുവാൻ വേണ്ടി വ്യാപാരത്തിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്ന മധ്യവർത്തികൾ, ഈ മ്യൂച്വൽ ഫണ്ട് അത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ നമ്മുടെ സംശയം. ഒന്ന് രണ്ട് നിബന്ധനകൾ നമ്മൾ പാലിച്ചിരിക്കണം. അതിലൊന്ന്, നമ്മുടെ നിക്ഷേപം അത് ഏത് തരത്തിലുള്ള നിക്ഷേപമാണ്. ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു ഷെയർ എന്ന് പറയുമ്പോൾ വെറും ലാഭം മാത്രം കണ്ടുകൊണ്ടുള്ള നിക്ഷേപമാകരുത്. ലാഭത്തോടൊപ്പം നഷ്ടവും അതിൽ ഉണ്ടായിരിക്കണം. നഷ്ടം ഞാൻ സഹിക്കുകയില്ല, ലാഭം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുവാൻ പാടില്ല. രണ്ടാമത്, നമ്മുടെ കാശുപയോഗിച്ച് ഏത് തരം നിക്ഷേപത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി നമ്മളറിയണം. നിങ്ങൾ കാശ് തന്നാൽ മതി, ഞങ്ങൾ ലാഭകരമാവുന്ന നിക്ഷേപങ്ങളിൽ സ്വരൂപിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ ഒരു വാക്കുകൊണ്ട്, ഒരു ഡിമാൻഡ് കൊണ്ട് മാത്രം നമ്മുടെ പ്രവൃത്തിയെ സ്വീകാര്യയോഗ്യമാക്കുവാൻ സാധ്യമല്ല. അവരീ പണം നിക്ഷേപിച്ചത് വെറും പലിശയ്ക്ക് മാത്രമാണോ? അല്ലെങ്കിൽ ഇസ്ലാം നിരോധിച്ച ധാരാളം വ്യവഹാരങ്ങളുണ്ട്, ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളുണ്ട്, അത്തരത്തിലുള്ള വ്യവസായങ്ങളിലും വ്യവഹാരങ്ങളിലും കച്ചവടങ്ങളിലുമാണോ ഇത്തരം വ്യക്തികൾ പണം നിക്ഷേപിക്കുന്നത് എന്ന് കൃത്യമായും സത്യസന്ധമായും നമ്മൾ അറിയണം. ഈ ഡിമാൻഡുകൾ ഒത്തിണങ്ങുമ്പോഴാണ് ഏതു തരം ആളുകളുമായും ഏതു തരം ഫണ്ടുകളിലും നമുക്ക് അംഗമാകുവാൻ സാധിക്കുക. അല്ലാഹു തആല ആലം.
1: പള്ളിയിൽ പ്രവേശിച്ച ഉടനെ ഉള്ള രണ്ട് റക്കാത്ത് നിസ്കാരം മറ്റ് സുന്നത്തിൽ ചേർത്ത് നെയ്യത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കാമോ എന്നാണ്.
4: പതിവായി ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. രണ്ട് നമസ്കാരങ്ങൾ രണ്ട് നിയ്യത്തോടുകൂടി, എന്നാൽ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൻ്റെ അതേ റക്കാത്ത് നിർവഹിച്ചാൽ മതിയാകുമോ എന്നാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വലാത്ത് നമസ്കാരം, അത് ചിലത് പ്രത്യേകമായ ലക്ഷ്യമാക്കുന്നതായിരിക്കുകയില്ല. മറ്റു ചില നമസ്കാരങ്ങളാകട്ടെ കൃത്യമായ പ്രത്യേകമായ ലക്ഷ്യങ്ങളോടുകൂടിയുള്ളതായിരിക്കും. അതായത് ഒരാൾ ഉദു എടുക്കുന്നത് ഉദുവിന് ശേഷമുള്ള രണ്ടറക്കാത്ത് നമസ്കരിക്കുക എന്ന ലക്ഷ്യമല്ല, മറിച്ച് ഉദു എടുത്താൽ നമസ്കരിക്കുക, ഫർദ് നമസ്കാരമാകട്ടെ സുന്നത്ത് നമസ്കാരമാകട്ടെ. ഒരാൾ ഫർദ് നമസ്കാരം നിർവഹിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തിനു വേണ്ടി തന്നെയാണ്. പള്ളിയിൽ കയറിയാൽ ഉള്ള രണ്ടറക്കാത്ത് നമസ്കാരം, ഒരാൾ പള്ളിയിൽ കയറിയാൽ രണ്ടറക്കാത്ത് നമസ്കാരമാകട്ടെ മറ്റ് നമസ്കാരങ്ങളാകട്ടെ ഏതും നിർവഹിക്കാം. അപ്പം ചുരുക്കത്തിൽ ചില നമസ്കാരങ്ങൾ മറ്റ് ചിലതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ്, ചില നമസ്കാരങ്ങൾ മറ്റൊന്നിലേക്ക് പ്രവേശിക്കാത്തതുമാണ്. അപ്പോൾ രണ്ട് നമസ്കാരങ്ങൾ വ്യത്യസ്ത നീയത്തുകളോടുകൂടി ഒരുമിച്ച് നിർവഹിക്കണമെങ്കിൽ അതിൽ രണ്ടാലൊന്ന് പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടി നിർവഹിക്കാത്തതായിരിക്കണം. ഉദാഹരണമായി, ഒരാൾ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷമോ ഉള്ള റവാത്തിബ് നമസ്കരിക്കുന്നു, അതോടൊപ്പം അയാൾ ഉദുവെടുത്ത് പള്ളിയിലേക്ക് കയറുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ഉദുവെടുക്കുന്നത് സത്യത്തിൽ ഉദുവിന് വേണ്ടി നമസ്കരിക്കുക എന്ന ലക്ഷ്യത്തിനല്ല, പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് പള്ളിയിൽ കയറി രണ്ടറക്കാത്ത് നമസ്കരിക്കുക എന്ന പ്രത്യേകമായ ലക്ഷ്യമല്ല, മറിച്ച് ഫർള് നമസ്കരിക്കണം. അപ്പോൾ സ്വാഭാവികമായും ഫർള് നമസ്കാരം പ്രത്യേകമായ ലക്ഷ്യമുണ്ട്, റവാത്തിബ് നമസ്കാരം പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. എങ്കിൽ അയാൾക്ക് ളുഹറിന് മുമ്പുള്ള രണ്ടറക്കാത്തും പള്ളിയിൽ പ്രവേശിച്ച തഹിയത്തിൻ്റെ രണ്ടറക്കാത്തും വ്യത്യസ്തമായ നീയത്തുകളോടുകൂടി രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ മതിയാവും. കാരണം തഹിയത്ത് നമസ്കാരം ഗൈർ മുറാദിൻ ലിദാത്തിഹ, പ്രത്യേകമായ ലക്ഷ്യമാക്കുന്നതല്ല, എന്നാൽ തഹിയത്ത് നമസ്കാരം പ്രത്യേകമായ ലക്ഷ്യമാക്കുന്നതാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ-ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്വകളിലൊക്കെ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി നോക്കുക, ഒരാൾ സുബഹിയുടെ രണ്ടറക്കാത്ത് നമസ്കാരം, സുബഹിക്ക് മുമ്പുള്ള രണ്ടറക്കാത്ത് നമസ്കാരം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ മതിയാവും? ഇല്ല. എന്തുകൊണ്ട്? സുബഹിക്ക് മുമ്പുള്ള രണ്ടറക്കാത്ത് തഹിയത്ത് പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടിയുള്ളതാണ്, സുബഹിയും അതേപോലെ തന്നെയാണ്. ഇതേപോലെ തന്നെ ഒരാൾ ദുഹ നമസ്കാരത്തിൻ്റെ രണ്ടറക്കാത്തും ദുഹറിൻ്റെ മുമ്പുള്ള രണ്ടറക്കാത്തും അത് ഏതായാലും ഒരുമിച്ച് കൂടുകയില്ല, ഇങ്ങനെയുള്ള പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടി നിർവഹിക്കാത്ത ഒന്നായിരിക്കണം പരസ്പരം കൂട്ടി നമസ്കരിക്കണമെങ്കിൽ. എന്നാൽ രണ്ടും കൂടെ പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടിയുള്ളതാകുവാൻ പാടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ സുബഹി നമസ്കാരവും, ഇപ്പോൾ ഒരാൾ വൈകി നമസ്കരിച്ചു എന്നിരിക്കട്ടെ, ഒരാൾ ഉയർന്ന് ഉണർന്നെഴുന്നേറ്റ് 8 മണിക്കാണ് എങ്കിൽ അയാൾ സുബഹിയുടെ 2 റക്അത്തും അതേസമയം തന്നെയാണ് ദുഹയുടെ 2 റക്അത്തും ഇത് രണ്ടും കൂടെ 2 റക്അത്ത് നമസ്കരിച്ചാൽ പോരാ. കാരണം ഇതൊക്കെ പ്രത്യേകമായി മുസ്തഖിൽ സ്വതന്ത്രമാണ്, അവ പ്രത്യേകമായി നമസ്കരിക്കണം. എന്നാൽ ഉദു എടുത്തതിന് ശേഷമാകട്ടെ പള്ളിയിൽ പ്രവേശിച്ചതിന് ശേഷമാകട്ടെ ആ നമസ്കാരങ്ങളുടെ കൂടെ റവാത്തി നമസ്കാരങ്ങളോ അല്ലെങ്കിൽ 2 റക്അത്തുള്ള ഫർള് നമസ്കാരങ്ങളോ ഒക്കെ നിർവഹിക്കാവുന്നതാണ് എന്നാണ് ചുരുക്കം. അല്ലാഹു തആല ആലം.
1: പണയത്തിന് വീടോ വാഹനമോ എടുക്കുന്നതിൻ്റെയും കൊടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
5: പണയത്തിന് വീടെടുത്ത് അതിൽ താമസിക്കാനും പറ്റുകയില്ല, അതോടൊപ്പം തന്നെ അത് വാടക കൊടുക്കാനും പറ്റില്ല. പണയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എനിക്കൊരാവശ്യം വന്ന സമയത്ത് ഞാൻ ഒരു വസ്തു ഒരാളുടെ കയ്യിൽ ഗ്യാരണ്ടിയായിക്കൊണ്ട് ഉറപ്പായിക്കൊണ്ട് നൽകി അതിനു പകരം ഞാൻ കാശ് വാങ്ങുന്നു. അപ്പോൾ കൊടുക്കപ്പെട്ട ഉറപ്പിന് വേണ്ടി കൊടുക്കപ്പെട്ട വസ്തു അത് അയാൾ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും തന്നെ അത് അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം പണ്ഡിതന്മാർ പറഞ്ഞു കുല്ലു കർലിൻ ജറൻ അഫ് എൻ ഫഹുവ റിബ. കുല്ലു കർലിൻ, എല്ലാ കടങ്ങളും ജറൻ അഫ് എൻ, ആ കടങ്ങളിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ കടങ്ങളിലൂടെ കടന്നു വരുന്ന ഉപകാരങ്ങളെല്ലാം എണ്ണപ്പെടുന്നത് അത് റിബയായിക്കൊണ്ടാണ്, പലിശയായിക്കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇന്ന് സുലഭമായിട്ടുള്ളൊരു സമ്പ്രദായമാണിത്. ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സമ്പ്രദായമല്ല, അത് ഹറാമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പണയമായിക്കൊണ്ട് ആരെങ്കിലും വല്ല വസ്തുവും നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ കന്നുകാലികളുടെ വിഷയത്തിൽ മാത്രമാണ് അതിന് അനുവാദമുള്ളത്. കാരണം ഒരു കന്നുകാലിയെ പണയപ്പെടുത്തിയാൽ, നമ്മുടെ അടുക്കൽ കൊണ്ടുവന്ന് പണയപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ തീറ്റിപ്പോറ്റേണ്ട ബാധ്യത അത് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ തീറ്റിപ്പോറ്റുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അതിനെ വാഹനമായിക്കൊണ്ടോ അതല്ലെങ്കിൽ അതിൽ നിന്നും പാല് കറന്നുകൊണ്ട് എടുക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നതൊഴിച്ചാൽ മറ്റു വസ്തുക്കൾ എന്തും പണയവസ്തുക്കളായി കൊണ്ടുവന്നു വച്ചാലും അതിനെ പണയവസ്തുവായി കാണുക എന്നതൊഴിച്ചാൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് ഉപകാരമെടുക്കുന്ന ഏതെങ്കിലും അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ഉപകാരമെടുക്കുന്നത് അത് പലിശയുടെ കൂട്ടത്തിലാണ് പെടുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിബൽ കർള് എന്ന് പറയുന്ന വർഗത്തിലാണ് അതിനെ പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു അലം.
1: മാനസിക സമ്മർദ്ദം, വിഷാദം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്ക് NLP സൈക്കോതെറാപ്പി ചികിത്സ ചെയ്യൽ ഇസ്ലാമിൽ

0: അള്ളാഹുവിനെ അടുത്തറിയാൻ.
1: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. മബാദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അലിജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. മതപരമായ സംശയങ്ങൾ നമുക്ക് പ്രമാണബദ്ധമായി പരിഹാരം കണ്ടില്ല എങ്കിൽ നാളെ മരണാനന്തരം തീരാ നഷ്ടത്തിന് കാരണമായേക്കും. അതുകൊണ്ട് തന്നെ ഭൗതിക കാര്യങ്ങളിൽ നാം എന്തൊരു സംശയവും വളരെ പെട്ടെന്ന് പരിഹാരം കാണുന്ന അതേ ഒരു ജാഗ്രത, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു വേള മതപരമായ വിഷയങ്ങളിൽ നാം കാണിക്കേണ്ടതുണ്ട്. ഇതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംവിധാനമാണ് അലിജാബ. ഇന്നത്തെ അലിജാബ സംശയ നിവാരണ പ്രോഗ്രാമിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ നമ്മോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ മുഹമ്മദ് സാദിഖ് മദീനയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിക്കേണ്ട നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ധാരാളം ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി വന്നതുകൊണ്ട് നമുക്കതിൽ നിന്നും ആരംഭിക്കാം. മകളുടെ വിവാഹത്തിന് കൊടുത്ത സ്വർണം ഭർത്താവിൻ്റെ വീട്ടിലാണ്. അവർ തമ്മിൽ ഇപ്പോൾ വേർപിരിയുന്ന ഘട്ടത്തിലുമാണ്. മേൽ പറഞ്ഞ സ്വർണത്തിൻ്റെ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടതെന്ന്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സക്കാത്ത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, നിർബന്ധമാണ്. ആരാണോ സക്കാത്ത് കൊടുക്കേണ്ടത്, അയാൾ അല്ലെങ്കിൽ അയാളുടെ അനുവാദവും നിയത്തും പ്രകാരം മറ്റുള്ള ആളുകൾക്കും കൊടുക്കാം. ഒരു സ്ത്രീയുടെ ആഭരണം എന്ന് പറയുന്നത് അത് അവളുടെ മുതലാണ്, അവളുടെ ധനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത് അവളാണ്, അല്ലെങ്കിൽ അവളുടെ ഇഷ്ടപ്രകാരം പിതാവോ ഭർത്താവോ ഒക്കെ കൊടുക്കുന്നുവെങ്കിൽ അനുവാദമുള്ള കാര്യമാണ്. ഭാര്യയും ഭർത്താവും പിണങ്ങി അവളുടെ സ്വർണമൊക്കെ ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിലും ശരി, അത് നേടിയെടുത്ത് അതു മുഖേനയോ അതല്ലെങ്കിൽ മറ്റു പണം മുഖേനയോ അവൾ സക്കാത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
1: ഹജ്ജിന് പോകാൻ നിർബന്ധമുള്ള ആളുകൾ സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ളവരാണല്ലോ. അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീയുടെ കൈവശം അവർക്ക് ഹജ്ജിന് പോകാൻ മാത്രം നിർബന്ധമാകുന്ന രൂപത്തിലുള്ള സ്വത്ത് സ്വർണമായി ഉണ്ട്. എന്നാൽ അവരെ കൂട്ടിക്കൊണ്ടുപോകേണ്ട മഹ്റമിൻ്റെ കയ്യിൽ അതിനനുസരിച്ചുള്ള സ്വത്തോ മറ്റോ ഇല്ലതാണ്. ഈ അവസ്ഥയിൽ ആ സ്ത്രീക്ക് അവരെ യാത്രയ്ക്ക് കൊണ്ടുപോകാൻ കൂടെ വരാൻ ആവശ്യമായ മഹ്റമിനെ കൂടി ചെലവ് വഹിച്ച് ഹജ്ജിന് വേണ്ടി കൊണ്ടുപോകൽ അവർക്ക് നിർബന്ധമാണോ നിർബന്ധമായി ബാധ്യതയായി വരുമോ എന്നാണ്.
2: വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന് മനുഷ്യരിൽ നിന്നും ലഭിക്കേണ്ട അവകാശമാണ് ഹജ്ജ് ചെയ്യുക എന്നത്. മനിസ്തതാഅ ഇലൈഹി സബീല, അവിടെ എത്തിച്ചേരുവാൻ കഴിവുള്ള ആളുകൾക്ക്. അപ്പോൾ ഹജ്ജ് ചെയ്യുവാൻ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിൽപ്പെട്ടതാണ് സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കുക. സമ്പത്തില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. പക്ഷെ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അത് ഇസ്ലാമിൽ നിർബന്ധമായ ഹജ്ജായി പരിഗണിക്കപ്പെടും. അതേപോലെ തന്നെ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ശാരീരികമായ അവസ്ഥയിലല്ല എങ്കിൽ എത്ര വലിയ ധനാഢ്യനാണെങ്കിലും അയാൾ അവിടെ പോയി ഹജ്ജ് ചെയ്യൽ നിർബന്ധമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതിലപ്പുറം അവളുടെ കൂടെ അവളുടെ ഭർത്താവോ അല്ലെങ്കിൽ മഹ്റമുകളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരിക്കണം. ആരോഗ്യവതിയാണ്, സമ്പന്നയാണ്, പക്ഷേ കൂടെ പോകാൻ ആളില്ല എങ്കിൽ എന്തുകൊണ്ട് നീ ഹജ്ജ് ചെയ്തില്ല എന്ന ചോദ്യം അള്ളാഹു ചോദിച്ച് അവളെ ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ചോദ്യത്തിലുള്ളത് സഹോദരിക്ക് പോകാനുള്ള ക്യാഷ് അവളുടെ കയ്യിലുണ്ട്, അവരുടെ കയ്യിലുണ്ട്. എന്നാൽ കൂടെ പോകാനുള്ള മെഹറം, അവർക്ക് പോകാനുള്ള പണം രണ്ടുപേരുടെയും കയ്യിൽ ഇല്ല. ഈ ഒരവസ്ഥയിൽ അവൾക്ക് ഹജ്ജ് നിർബന്ധമാകുമോ എന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മെഹറം കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ മെഹറമിന് പോകാനുള്ള പണം ഇല്ല എങ്കിൽ അവർക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ആലം.
1: ശ്രദ്ധക്ക് ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ശിർക്ക് ഒഴികെയുള്ള എല്ലാ പാപങ്ങളും ഒരു വ്യക്തി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു അവ പുറത്തു കൊടുക്കുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളെന്നും ഞാൻ മനസ്സിലാക്കി. എന്നാൽ സംശയം, ഒരു വ്യക്തി കൊലപാതകമോ സ്ത്രീകൾക്കെതിരെ ഗുരുതരമായ അതിക്രമങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവനും മാനത്തിനും അവകാശങ്ങൾക്കും ഗുരുതരമായ ഹാനി വരുത്തുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുകയോ ചെയ്ത ശേഷം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും അള്ളാഹു അവൻ്റെ തൗബ സ്വീകരിക്കുകയും ചെയ്താൽ ആ വ്യക്തിയുടെ പ്രവൃത്തികൾ മൂലം ഗുരുതരമായി ബാധിക്കപ്പെട്ട നിരപരാധികളായ ആളുകൾക്ക് നീതി എങ്ങനെ ലഭിക്കും, അവരുടെ അവകാശങ്ങൾ എങ്ങനെ പുനഃസ്ഥാപിക്കപ്പെടും, അള്ളാഹുവിൻ്റെ പരിപൂർണ നീതി അവരുടെ കാര്യത്തിൽ എങ്ങനെ നടപ്പിലാക്കപ്പെടും എന്നൊക്കെയാണ് ഈ സുഹൃത്തിൻ്റെ ചോദ്യം.
2: അവിടെ ചോദ്യത്തിൽ ചില തിരുത്തലുകൾ ആവശ്യമാണ്. തുടക്കത്തിൽ പറഞ്ഞത് ഷിർക്കൊഴിച്ചുള്ള എല്ലാ പാപങ്ങളും തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമെന്നാണ് ചോദ്യത്തിലുള്ളത്. അങ്ങനെയല്ല, ഷിർക്കടക്കമുള്ള എല്ലാ പാപങ്ങളും തൗബത്തുൻ നസൂഹയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തുതരും. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. സ്വന്തങ്ങളോട് അക്രമം ചെയ്തു പോയ എൻ്റെ ദാസന്മാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. തുറന്നു പറയുന്നത് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. സൂറത്തു ഫുർഖാനിൽ ഷിർക്ക് ചെയ്ത, വ്യഭിചരിച്ച, കൊലപാതകങ്ങൾ നടത്തിയ ആളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്ത്. അവർ തൗബ ചെയ്തു, സൽക്കർമ്മങ്ങൾ ചെയ്തു, ഈമാനുണ്ടായി, സൽക്കർമ്മങ്ങൾ ചെയ്തു എങ്കിൽ അവരുടെ തിന്മകൾ നന്മകളാക്കി അള്ളാഹു മാറ്റിമറിക്കുമെന്നാണ്. അപ്പോൾ ചോദ്യകർത്താവ് തിരുത്തി മനസ്സിലാക്കണം, ആത്മാർത്ഥമായ തൗബയുണ്ട് എങ്കിൽ എത്ര വലിയ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമെന്നാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഒരാൾ സ്ത്രീകളോട് അതിക്രമം നടത്തി, കൊലപാതകം നടത്തി, എന്നിട്ട് അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്താൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങൾക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുക എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നമ്മൾ നിരാശരാകേണ്ട ആവശ്യമില്ല. അള്ളാഹു അവനിഷ്ടമുള്ളത് അവൻ ചെയ്യുന്നതാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തൗബ ചെയ്ത് കഴിഞ്ഞ്, അള്ളാഹു അവൻ്റെ തൗബ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. പക്ഷേ നമ്മൾ ആർക്കറിയാം ആരുടെ തൗബയാണ് അള്ളാഹു സ്വീകരിച്ചത്, ആരുടെ തൗബയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരസ്കരിച്ചത് എന്ന്. അതുകൊണ്ട് റബ്ബിനോട് എത്ര പാപം ചെയ്തു പോയ മനുഷ്യനായിരുന്നാലും റബ്ബിനോട് തൗബ ചെയ്യുക. പിന്നീട് മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് എങ്ങനെ നീതി ലഭിക്കുമെന്നാണ്. അത് നീതി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ചോദ്യകർത്താവ് മനസ്സിലാക്കിയത് ദുനിയാവിലുള്ള നീതി മാത്രമായിരിക്കും. ദുനിയാവിൽ മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലും ആത്യന്തികമായി പരലോകത്തും അയാൾക്ക് നീതി ലഭിക്കും. ഈമാനോടുകൂടി കൊല്ലപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ അതുവഴി അയാൾക്ക് സ്വർഗം ലഭിക്കും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പറയുന്നു, ഘാതകനും കൊല്ലപ്പെട്ടവനും സ്വർഗത്തിലാണ്. കാരണം വധിച്ച സന്ദർഭത്തിൽ അയാൾ മുഅ്മിനല്ല, പക്ഷേ കൊല്ലപ്പെട്ട വ്യക്തി മുഅ്മിനാണ്. പിന്നീട് അദ്ദേഹം മുസ്ലിമായി, തൗബ ചെയ്തു, സൽക്കർമ്മങ്ങൾ ചെയ്തു, ഇരുവരും സ്വർഗാവകാശികളായിത്തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു അയാളുടെ തൗബ സ്വീകരിച്ചാലും ദുനിയാവിൽ അയാൾക്കുള്ള ദിയ, ബ്ലഡ് മണി പോലുള്ളത് ദുനിയാവിൽ അയാൾക്ക് കുടുംബത്തിന് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ പല വഴിയിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വതആല നീതി ലഭിക്കുന്നു. ഇതിലപ്പുറം അള്ളാഹുവിന് അതിൻ്റെ എല്ലാം യുക്തി അറിയാം എന്നതുകൊണ്ട് തന്നെ പരലോകത്ത് അയാൾക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങളും ലഭിക്കും എന്ന് മനസ്സിലാക്കുക. അള്ളാഹു ഇടപെടേണ്ട കാര്യങ്ങളിൽ നമ്മൾ അമിതമായി ആലോചിച്ച് സമയം കളയേണ്ടതില്ല എന്നും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്.
1: ഭാര്യയുടെ സ്വർണമെടുത്ത് വിറ്റ് സ്വന്തം ബിസിനസ് തുടങ്ങാൻ ഭർത്താവ് ഉപയോഗിച്ചിരുന്നു. അതിൽ മഹർ കൊടുത്ത സ്വർണവുമുണ്ട്. എന്നാൽ ഇടയ്ക്കിടെ നിനക്ക് മഹർ തന്നത് ഞാനാണ് എന്ന് ഭർത്താവ് വീമ്പ് പറയുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് തൻ്റെ മഹർ തിരിച്ചു ചോദിക്കാമോ എന്നാണ് സഹോദരിയുടെ ചോദ്യം.
2: മഹറും ഇനി അവരുടെ കയ്യിൽ മഹറല്ലാത്ത മറ്റ് സ്വർണങ്ങളൊക്കെ അതെല്ലാം സ്ത്രീയുടെ സ്വത്താണ്, അവകാശമാണ്, അവരുടെ ഹക്കാണ്. ഒരു കാരണവശാലും ഒരു ഭർത്താവും ഭർത്താക്കന്മാരാരും തന്നെ ഞാൻ നിനക്ക് ഇത്ര മഹർ തന്നില്ലേ എന്ന് പറയാൻ, വീമ്പ് പറയാൻ ഒരു അവകാശവും അർക്കില്ല. കാരണം മഹർ കൊടുക്കണം എന്നത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. സൂറത്ത് നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഒരു കൂമ്പാരമായ നിങ്ങൾ മഹറായി കൊടുത്താലും ഫലാത്ത് ഖുദു മിൻ ഹുശൈ, അതിൽ നിന്ന് ഒരല്പം പോലും നിങ്ങൾ എടുക്കാൻ പാടില്ല. അവർ ഹൃദ്യമായി മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് തൃപ്തിയോടുകൂടി വല്ലതും തന്നാലല്ലാതെ എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭർത്താവും ഭാര്യയ്ക്ക് മഹർ കൊടുത്തു എന്നത് ഒരു അഹന്തയായി പറഞ്ഞു നടക്കേണ്ടതില്ല. അതിൻ്റെ അർത്ഥം എങ്കിൽ നീ എൻ്റെ കീഴിൽ ഒരു അടിമയെപ്പോലെ ജീവിക്കണമെന്നാണല്ലോ. അല്ലോ, അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. അതേപോലെ തന്നെ ഭാര്യയ്ക്ക് അവർ അവരുടെ സ്വത്ത് മുഴുവൻ ഭർത്താവിനോട് ചോദിക്കുന്നതിന് കുഴപ്പമില്ല, മഹറാകട്ടെ അതല്ലാതെ സ്വത്താകട്ടെ. പക്ഷേ ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഭർത്താവ് ഈ സ്വർണം എല്ലാം എടുത്തത് കുടുംബത്തിൻ്റെ സുഖമായ മുന്നോട്ട് ഗമനത്തിന് നല്ലൊരു കച്ചവടം തുടങ്ങുവാനോ അതുവഴി കുടുംബം ഒരു നല്ല അവസ്ഥയെ ദുനിയവിയായി നല്ല അവസ്ഥയിലേക്ക് എത്തുവാനോ ഒക്കെ ആയിരിക്കും. ഏതായിരുന്നാലും കുടുംബ അതിൻ്റെ പേരിൽ ഒരു തലാഖോ തലാഖിലേക്ക് കലാശിക്കലോ ഹുലിലേക്ക് എത്തിച്ചേരലോ ആവശ്യമില്ല. അത് രമ്യമായി പരിഹരിക്കുകയാണ് വേണ്ടത്. ഏതായിരുന്നാലും ഭർത്താവിനോട് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് അനുവാദമുണ്ട് എന്നാണ് ഉത്തരം പറയാൻ സാധിക്കുക.
1: ഒരു കോളർ ലൈനിലുണ്ട്, ആരാണോ നോക്കാം. ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ചോദ്യം ചോദിച്ചോളൂ.
0: അപ്പൊ അതിന് ഞാന് ഒന്നുണ്ടാക്കുമ്പോ തൈമം ചെയ്തിട്ട് സ്കെച്ചി അതോ എല്ലാ അവയവത്തിനും ഒന്ന് ചെയ്തതിന് ശേഷം കാലിന്റെ ആ മുറിച്ച് തടവിയാ മതിയോ?
1: കാലിന്റെ എവിടെയാണ് മുറി? എന്താണ്, ബാൻഡേജ് ആണോ പ്ലാസ്റ്റർ ആണോ? എന്താണ്?
0: കാലുമല വരലിനാണ്.
1: വിരലിന് മാത്രം? വിരലിൽ മാത്രമാണോ?
0: ആ വിരലിൽ മാത്രമാണ്.
1: പ്ലാസ്റ്റർ ആണോ ഇട്ടിരിക്കണേ ബാൻഡേജ്?
0: ആ ബാൻഡേജ് ഇട്ടിരിക്കണം.
2: ഒരാൾക്ക് കാലിൽ അല്ലെങ്കിൽ ശരീരത്തിൽ മുറിവായി, ഉതു എടുക്കുന്ന ഭാഗത്താണ് ആ മുറിവ് എങ്കിൽ അവിടെ ഒരു കാരണവശാലും വെള്ളം സ്പർശിക്കാൻ പാടില്ല, ഒന്നെങ്കിൽ രോഗം മൂർജിക്കും എന്ന അവസ്ഥയൊക്കെ ആകുമ്പോൾ അവിടെ ബാൻഡേജാണ് എങ്കിൽ അതിൻ്റെ മുകളിൽ തടവിയാൽ മതി, അതിൻ്റെ മുകളിൽ തടവിയാൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ഉതു കൊടുക്കും. ഇപ്പോൾ കാലിൻ്റെ വിരലിലാണ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് എങ്കിൽ എല്ലാ ഭാഗത്തും ഉതു കൊടുക്കുക, ആ ഭാഗത്ത് വെള്ളം തട്ടുന്നതിന് പകരം ആ ബാൻഡേജിൻ്റെ മുകളിൽ തടവിയാൽ മതി.
1: ഉത്തരം വ്യക്തമായല്ലോ.
0: വാലൈക്കും
1: അസ്സലാം വറഹ്മത്തുള്ളാ. മകൻ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. അതുപോലെ തന്നെ മുടി വെട്ടുന്ന കാര്യത്തിലുമൊക്കെ ഇസ്ലാമിക രൂപത്തിൽ അല്ല മുടിവെട്ട്. ഞാൻ എപ്പോഴും ഉപദേശിക്കുന്നത് മകനും ഭാര്യയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ കുടുംബത്തിൻ്റെ സ്വസ്ഥത കളയുകയാണെന്നാണ് അവരുടെ മറുപടി. ഞാൻ വളരെ മനോവിഷമത്തിലാണ്, എന്തു ചെയ്യുമെന്നാണ് പിതാവിൻ്റെ ചോദ്യം.
2: അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ മക്കളെയൊക്കെ കൺകുളിർമ നൽകുന്ന സ്വാലിഹീങ്ങളായ മക്കളായി ഭാര്യമാരായി ഇണകളാക്കി തീർക്കുമാറാകട്ടെ.
1: ആമീൻ.
2: ഇന്ന് ആളുകൾ പുരോഗമനത്തിൻ്റെ പേരിൽ നാട് എങ്ങനെ നീങ്ങുന്നു അതിനനുസരിച്ച് നീങ്ങുന്നൊരവസ്ഥ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ യുവാക്കൾ കണ്ടുവരുന്നുണ്ട്. മതം എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു, സമൂഹം എന്ത് ചെയ്യുന്നു, അവരുടെ ഹീറോകൾ ആയിരിക്കുന്ന ആളുകൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന ഖുറത്ത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബേ, ഞങ്ങളുടെ ഇണകളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, മക്കളിലൂടെ ഞങ്ങൾക്ക് കൺ കുളിർമ നൽകണേ. റബ്ബന ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. ഞങ്ങൾക്ക് നേർമാർഗം നൽകിയതിന് ശേഷം നീ ഞങ്ങളെ വഴിപിഴപ്പിച്ച് കളയല്ലേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നിത്യാദിയുള്ള പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ട്, നമ്മൾ അവരെ ഉപദേശിക്കുമ്പോൾ അവർക്ക് ഉപദേശമാണ് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും നാം സ്വീകരിക്കേണ്ടതുണ്ട്. വെറും ആക്രോശങ്ങളും അട്ടഹാസങ്ങളും നമ്മളെ ദേഷ്യം അവരുടെ മേൽ തീർക്കുന്ന രൂപത്തിലാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പക്ഷേ പിതാക്കൾ എന്നുള്ള നിലക്ക് ദീനിന് എതിരായ രൂപത്തിൽ മക്കൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പൊട്ടിത്തെറിക്കുക. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, ഈമാനിലുള്ള ആളുകൾ എന്നുള്ള നിലക്ക് ഒരു പക്ഷേ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇതിലപ്പുറം നമ്മൾ മക്കൾ നല്ലവരാകേണ്ടതുണ്ടല്ലോ എന്ന് വിചാരിച്ച് സംയമനം പാലിച്ച് നല്ല വാക്കുകൾ ഉപദേശിച്ച് നമ്മളവരെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നല്ല കൂട്ടുകാരെ അവർക്ക് സെലക്ട് ചെയ്യുക, നല്ല കൂട്ടുകാരോട് ഒപ്പം സഹവസിക്കുവാൻ ആവശ്യപ്പെടുക. ദീനി രംഗത്തേക്കും ക്ലാസുകളിലേക്കും അവരെ സ്പർശിക്കുന്ന രൂപത്തിലുള്ള ക്ലാസുകളിലേക്കുമൊക്കെ അവരെ ക്ഷണിക്കുകയും അവർ വന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഭാര്യയെ ബോധ്യപ്പെടുത്തേണ്ടത്, ഒരു പക്ഷേ ഞാൻ അട്ടഹസിക്കുന്നതും ദേഷ്യം പ്രകടിപ്പിക്കുന്നതുമൊക്കെ അത് മകൻ്റെ ഒരു അബദ്ധസഞ്ചാരം കൊണ്ടാണ്, അതെനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, ആ വിഷയത്തിൽ നീ എൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്, മതത്തിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ് ഭാര്യയെ ഈ കാര്യം തെര്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഏതായിരുന്നാലും പലപ്പോഴും മക്കളൊക്കെ ആ ഒരു ലൈനിലൂടെയാണ് നീങ്ങുന്നത് എന്നൊരു ഖേദകരമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണല്ലോ നമ്മൾ. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം ഇഷ്ടപ്പെടേണ്ടത് പ്രവാചകൻ്റെ ഹദിയാണ്, പ്രവാചകൻ്റെ സമ്പ്രദായമാണ്, സുന്നത്താണ്. അതിൽ ലഖദ് ഖാൻ ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് അതിമഹത്തായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ ആ മാതൃക ആണ് എന്നും നിലനിൽക്കുന്നതും. ആ മാതൃക സ്വീകരിക്കുമ്പോഴാണ് ദുനിയാവിലും ആഖിറത്തിലും അതുവഴി പ്രതിഫലം ലഭിക്കുന്നതും, രക്ഷയുടെ മാർഗമായി ഉണ്ടാകുന്നതും എന്ന് മനസ്സിലാക്കുക. അള്ളാഹു എല്ലാ മക്കൾക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ.
1: കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാവുന്നത്, അദ്ദേഹത്തിന് മകന് 16 വയസ്സ് എന്നാണ് സൂചിപ്പിക്കുന്നത്. പഠിക്കുന്ന സ്ഥാപനത്തിൽ ഇസ്ലാമിക കൂട്ടായ്മകളായ വിശ്രം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ പോലെയുള്ള നന്മയുടെ കൂട്ടായ്മകളിൽ പങ്കാളിയാവുകയും ഐസക്ക് പ്രൊഫ്കോൺ പ്രൊഫസ് പോലെയുള്ള മതപരമായ ധാർമ്മികമായ ഉപദേശ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒത്തുകൂടാനുള്ള നന്മയുടെ കൂട്ടായ്മകൾ അവിടേക്ക് ഉണ്ടെന്നും അവരോടൊപ്പം കൂട്ടുകാൻ ശ്രദ്ധിക്കുക എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. കളർ പർദ ധരിക്കാമോ? അതൊരു ആകർഷണമാകില്ലേ? എങ്കിൽ അതുപോലെ തന്നെ വള, മോതിരം ഇവയൊക്കെ ധരിക്കാമോ എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം.
2: സ്ത്രീകൾക്ക് ഇന്ന വസ്ത്രമേ, ഇന്ന നിറത്തിലുള്ള വസ്ത്രമേ ധരിക്കാവൂ എന്ന് ഇസ്ലാം പറയുന്നില്ല. വെറും കറുപ്പ് മാത്രം ധരിക്കണം എന്ന് പറയുന്നില്ല. അവർക്ക് ആകർഷകമായ ഏത് കളറുകളും വസ്ത്രങ്ങളും സ്വീകരിക്കാം, പക്ഷെ ഇസ്ലാമികമായിരിക്കണം വസ്ത്രധാരണം. അന്യപുരുഷരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളാകുവാൻ പാടില്ല. ഔറത്ത് മറച്ചിരിക്കണം. അതേപോലെ തന്നെ വള, മോതിരം പോലുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ പൊതുവെ സീനത്തിന് വേണ്ടി, ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, ഭംഗി ആരുടെ മുമ്പിലാണോ പ്രദർശിപ്പിക്കാൻ അനുവാദമുള്ളൂ ആ രൂപത്തിൽ അവർക്ക് ധരിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. മക്കൾ നമ്മുടെ അടുത്ത് അവർ ചെയ്തു തന്ന കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ വല്ലാത്ത വിഷമം. മക്കളെ നമ്മൾ പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവന്നത് രക്ഷിതാക്കളുടെ കടമയാണ്. മക്കൾ പറഞ്ഞിട്ടല്ലോ അവരെ പ്രസവിച്ചത്. തിരിച്ച് മാതാപിതാക്കളെ നോക്കുക എന്നത് അവരുടെ കടമയല്ല എന്ന് പറയുന്നു. ഖുർആനിലോ ഹദീസിലോ അതില്ല എന്നാണ് അവർ പറയുന്നത്. ചെയ്തു തരുന്നതിന് കണക്ക് പറയുന്നു. ഒരു വിധവയായതിനാൽ നല്ല വിഷമവും തോന്നുന്നു. എനിക്ക് 17 വയസ്സുള്ള ഒരു മകളും ഉണ്ട്. അവളുടെ പഠിപ്പും കാര്യങ്ങളും എല്ലാം ആരെയും ആശ്രയിക്കാതെ ചെയ്യാനായി ഞാൻ ഒരു ചെറിയ ജോലിക്കും പോകുന്നുണ്ട് എന്നാണ് ഈ മാതാവിൻ്റെ പരിഭവം.
2: സംശയം
1: മക്കൾ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്നു. പിന്നെ മാതാപിതാക്കളെ നോക്കേണ്ടത് മക്കളുടെ കടമയൊന്നുമല്ല, അങ്ങനെയൊന്നും ഖുറാനില്ല എന്നൊക്കെ പറഞ്ഞ് അവർ മുമ്പ് ചെയ്തു കൊടുത്ത എന്തോ കാര്യങ്ങൾ എടുത്തു പറയുന്നു. അത് മാതാവിന് വിഷമമുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്.
2: പൊതുവെ ചെയ്തു പോയൊരു കാര്യം എടുത്തു പറയുക എന്നത് ഇസ്ലാം നിരോത്സാഹപ്പെടുത്തിയ കാര്യമാണ്. മൂന്ന് കൂട്ടം ആളുകളെ അള്ളാഹു സുബ്ഹാനു വതആല അവൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്നും വലാ യുകല്ലിമുഹും വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ അന്ത്യനാളിൽ അവരോട് സംസാരിക്കുകയില്ല അവരെ സംസ്കരിക്കുകയില്ല എന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലൊന്ന് അൽ മന്നാൻ, ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്നവരാണ്. ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്നവരാണ്. അങ്ങനെയെങ്കിൽ മക്കൾ മാതാപിതാക്കളോട് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുക? കാരണം ഹമലത്തു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസ്വാലുഹു ഫി അമൈൻ, മാതാവ് പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ച് അവന് ഗർഭം ചുമന്നു. അവൻ്റെ മുലകുടി പ്രായം 2 വർഷമായിരുന്നു. അതിന് പകരമായി ഒരു മകനും മാതാവിന് ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കുകയില്ല. അത്രമാത്രം പ്രയാസകരമായ അവസ്ഥയാണ് മകന് വേണ്ടി, മകൾക്ക് വേണ്ടി ഉമ്മ സഹിച്ചത്. ഖുർആൻ വ്യക്തമായി പറയുന്നു. മാതാപിതാക്കൾക്ക് മക്കൾ ഒന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല എന്ന് ഇസ്ലാം എവിടെയാണ് പഠിപ്പിച്ചത്? മാത്രം നല്ല കാര്യം നേരെ മറിച്ചാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണേ, പുണ്യം ചെയ്യണേ, ഗുണം ചെയ്യണേ. ഫഖദ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന. പ്രത്യേകിച്ച് ഇമ്മാ യബ്ലുഗന്ന ഇൻദക അൽകിബ്ര അഹദുഹുമ ഔ കിലാഹുമ, അവരിൽ രണ്ടുപേരുമോ ഒരാളോ വാർദ്ധക്യം ബാധിച്ച വേളയിൽ നിന്റെ കൂടെ ഉണ്ട് എങ്കിൽ, മാതാപിതാക്കൾ നിന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ്. ആട്ടിപ്പറഞ്ഞേക്കല്ല മാതാപിതാക്കളെ ചെയ്യേണ്ടത്, കാരണം ഖുർആന്റെ ഭാഷയിൽ തന്നെയുണ്ട് നിന്റെ കൂടെ അവരുണ്ട് എങ്കിൽ. വലാ തഖുല്ലഹുമ ഉഫിൻ, അവരോട് ചേ എന്ന് പറയരുത്. വലാ തൻഹറുഹുമ അവരോട് കയറിക്കരുത്. ഫഖുല്ലഹുമ ഖൗലൻ കരീമ, വളരെ മാന്യമായ സംസാരം നടത്തണം. റബ്ബി റഹംഹുമ കമാ റബ്ബിയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കണം. എന്തെല്ലാം മര്യാദകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്! പിന്നെ എങ്ങനെയാണ് മക്കൾക്ക് മാതാപിതാക്കളെ നോക്കൽ ഞങ്ങളുടെ ബാധ്യതയല്ല എന്ന് ഈമാനുള്ള ഒരു മകന് പറയാൻ സാധിക്കുക? അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ചരിത്രത്തിൽ കാണാം. യമനിൽ നിന്നും ഒരാൾ ഉമ്മയെ കൊണ്ടുവരികയാണ്, ഏറ്റി സ്വന്തം ശരീരത്തിലേറ്റി കഅബാലയത്തിങ്ങൾ തവാഫ് ചെയ്ത ശേഷം അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പോയി, എൻ്റെ ഉമ്മയ്ക്ക് ഞാൻ നൽകേണ്ട അവകാശം ഇത് മുഖേന നൽകിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, കാരണം പറയുന്നത് സുദീർഘമായ യാത്രയാണ്, പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഉമ്മയെ കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നത് അവരുടെ പ്രസവത്തിൻ്റെ വേദനയ്ക്ക് സമാനമായതുപോലും നീ ചെയ്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, ഒരിക്കലും മാതാപിതാക്കളോട് കയർക്കാൻ പാടില്ല. കാരണം ഖുർആൻ്റെ വ്യക്തമായ കൽപ്പനയാണ് ഫലാ തൻഹറുഹുമ, അവരോട് കയർക്കരുത് എന്ന്, മാന്യമായി സംസാരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് അലി ഇബ്നു സൈൽ ആബിദീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, ഉമ്മയെ ഇത്രമാത്രം സ്നേഹിച്ചൊരു മകനുണ്ടായിരുന്നില്ല ചരിത്രത്തിൽ. ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു. അപ്പോൾ കാരണം അന്വേഷിച്ചപ്പോൾ, നിങ്ങൾ ഉമ്മയെ ഇത്രമാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ എന്താണ് ഉമ്മയുടെ കൂടെ ഇരുന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനും ഉമ്മയും ഒരുമിച്ച് ഒരേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ഉമ്മ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം അതിന് മുമ്പേ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് ഉമ്മയോട് ചെയ്യുന്ന അനാദരവല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ രൂപത്തിലുള്ള മക്കളാണ് നമുക്ക് വേണ്ടത്. മാതാപിതാക്കൾ രോഗികളായാൽ വാർദ്ധക്യ സഹജമായ അവസ്ഥ വരുമ്പോൾ പ്രത്യേകം അവരെ പരിഗണിക്കണം. ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്ര പണം ഞാൻ ചികിത്സക്ക് ചിലവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മിന്നത്ത് പറയലല്ല ഒരു മകൻ ചെയ്യേണ്ടത്. അത് കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പൊതുവെ അറബിയിൽ പറയാറുണ്ട്. നമ്മൾ കൊയ്തത് വിതച്ചത് കൊയ്യുമെന്ന്. ഇന്ന് മാതാപിതാക്കളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എങ്കിൽ ഒരു കാലത്ത് ഇതേ ആളുകൾ വാർദ്ധക്യ സഹജമായ അവസ്ഥ വരുമ്പോൾ അവർക്കും മക്കളിൽ ഇതേ ദുരനുഭവം ഉണ്ടാവും എന്ന് ഭയപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് കൂട്ടത്തിൽ
1: സൂചിപ്പിക്കുകയാണ്. ഹലോ,
3: ഹലോ, അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
3: പിന്നെ ഈ ജനാബത്ത് ഗുളി ഉണ്ടാകുമ്പോൾ ദേഹത്തുനിന്ന് മുടി നീക്കാൻ പറ്റുന്നു?
2: വലിയ അശുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് ശരീരത്തിൽ രോമങ്ങളോ നഖങ്ങളോ നീക്കം ചെയ്യാമോ എന്ന് ആണല്ലോ ചോദ്യം. അങ്ങനെ പ്രത്യേകം അതിൽ പാടില്ല എന്ന് പറഞ്ഞ് പ്രത്യേകം നിർദ്ദേശങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നത് അനുവാദമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാഹു തആല ആലം.
1: ഉത്തരം വ്യക്തമായല്ലോ. സ്വന്തം സഹോദരിയുടെ വിവാഹം, മ്യൂസിക്കും ഫോട്ടോഗ്രാഫിയും സ്ത്രീ പുരുഷ ഇടകളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കല്യാണത്തിന് ക്ഷണിക്കാൻ പോകാമോ? കല്യാണത്തിൽ പങ്കെടുക്കാമോ? കല്യാണത്തിന് വേണ്ട സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാമോ എന്നൊക്കെയാണ് ചോദ്യം. വാപ്പയും ഉമ്മയും നീ നിൻ്റെ ആദർശത്തിൽ ജീവിച്ചോ, ഇത് അവളുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തുന്നു. നിശ്ചയം നടന്നപ്പോൾ അൽഫാത്തിഹോതി പ്രാർത്ഥന നടത്തി, ഇവയെല്ലാം വേണ്ടെന്ന് പറഞ്ഞാലും ആരും കേൾക്കുന്നില്ല. ഞാൻ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നാണ് ഇവരുടെ ചോദ്യം.
2: സഹോദരി ചെയ്യേണ്ടത്, മാതാപിതാക്കളെയും വിവാഹിതയാൻ പോകുന്ന സഹോദരിയെയും ഇത് വലിയ തെറ്റാണ്. ഇങ്ങനെ ആണും പെണ്ണും കൂടിച്ചേരലും സംഗീതവും അതേപോലെ തന്നെ ബിദ്അത്തും ഖുറാഫത്തും ഒക്കെ വെച്ചുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും അത്തരം പ്രവൃത്തികൾക്കുണ്ടാകുകയില്ല എന്നും അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടവളാണ് എന്നും അതിന് പകരമായി ഇസ്ലാം നിർദ്ദേശിക്കുന്ന അള്ളാഹു അനുവദിച്ച റസൂലുള്ള അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിവാഹത്തിന് ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. സതുപദേശം നടത്തുകയാണ് ചെയ്യേണ്ടത്. അവർ സ്വീകരിച്ചാൽ അൽഹംദുലില്ല, സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവരുടെ അതിൽ നിന്നും ഒരു ബഹിഷ്കരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ഭാവിയിൽ മാറ്റങ്ങളുണ്ടാകുമെങ്കിൽ, അഥവാ കല്യാണത്തിന് അങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് പങ്കെടുക്കുകയില്ല. ആ ഒരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോയാൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരിയൊക്കെ മാറാൻ സാധ്യതയുണ്ട് എന്ന ഒരു പിന്നെ കാര്യമാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ ആ ഒരു മാർഗം സ്വീകരിക്കാം. ഇനി അതല്ല, ഞാൻ അവിടെ വിട്ടു നിന്നത് കൊണ്ട് അവർക്കൊരു മാറ്റവും സംഭവിക്കുകയില്ല എന്ന് മാത്രമല്ല, ദീനിനോടുള്ള അവരുടെ അമർഷം കൂടുകയും പിന്നെ അവരോടുള്ള ബന്ധം കൂടുതൽ വിച്ഛേദിക്കുകയും ചെയ്യും എന്നൊരവസ്ഥയാവുമ്പോൾ ഇത്തരം നിഷിദ്ധമായ കാര്യങ്ങളിൽ കൂടാതെ അനുവദിക്കപ്പെട്ട ആ ഒരു വലിമയിൽ പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
1: ഹലോ,
3: ഹലോ, അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
3: അനന്തര സ്വത്ത് ഭാഗിക്കുന്നതിൽ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അവരുടേതായ നിയമമുണ്ടല്ലോ, അതിന് പകരം നമ്മുടെ രണ്ട് വ്യക്തികൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് എന്നുള്ള അവസ്ഥ വന്നാല് നമ്മൾ സ്വമേധയാ പകുതിയും പകുതിയാക്കുന്നതിൽ എന്താണ് ഇസ്ലാമിന്റെ വിധി?
2: പൊതുവെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ അവിടെ മക്കൾ ആണും പെണ്ണുമുണ്ട് എങ്കിൽ ആണിൻ്റെ പകുതിയാണ് പെണ്ണിന് മകൾക്ക് കൊടുക്കേണ്ടത്. അതൊരു മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആണിനും പെണ്ണിനും ഒരേപോലെ കൊടുത്തുകൂടെ എന്നാണ് ചോദ്യം. ചില കാര്യങ്ങളും ചില വസ്തുതകളും നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹുവാണ് നമ്മളെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്. അള്ളാഹുവാണ് നമ്മൾക്ക് സമ്പത്ത് നൽകിയത്. ആ സമ്പത്ത് നൽകിയപ്പോൾ അത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് കൃത്യമായി പറഞ്ഞു തന്ന അള്ളാഹുവാണ്. വിശുദ്ധ ഖുർആനിൽ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്ന വിഷയമാണ് നമസ്കാരത്തേക്കാൾ കൂടുതൽ വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നത്. സൂറത്ത് അന്നിസാഇൻ്റെ തുടക്കവും സൂറത്ത് അന്നിസാഇൻ്റെ അവസാന ആയത്ത് പോലും അനന്തര സ്വത്ത് എങ്ങനെ ഭാഗിക്കണമെന്നതാണ്. സ്ത്രീകൾക്ക് എല്ലാ സന്ദർഭത്തിലും പുരുഷൻ്റെ പകുതിയല്ല, ചില സന്ദർഭങ്ങളിൽ എന്ന് പറഞ്ഞാൽ മക്കൾ എന്നുള്ള നിലക്കല്ല, മറ്റ് ചില സന്ദർഭങ്ങളിൽ പുരുഷന് സമാനമായി വരുന്ന സന്ദർഭങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ പുരുഷനേക്കാൾ കൂടുതൽ കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. അത് അനന്തര സ്വത്ത് വളരെ വിശദമായി പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. മക്കൾക്കാണ് അനന്തര സ്വത്ത് വീതിക്കുന്നത് എങ്കിൽ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ പെൺമക്കൾക്ക് ആൺമക്കളുടെ പകുതിയാണ് ലഭിക്കുക. അതിനൊക്കെ എന്തുകൊണ്ട് എന്നതിന് കുറേ യുക്തികൾ, ഹിക്മത്ത് അതിലുണ്ട്. കാരണം ഇസ്ലാമിൽ ഒരു സ്ത്രീ ഒരിക്കലും ഭാരം ചുമക്കേണ്ടവളല്ല. അവളല്ല പണം സമ്പാദിക്കേണ്ടത്. അവൾ ഭാര്യയാണ് എങ്കിൽ ഭർത്താവാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഉമ്മയാണ് എങ്കിൽ വാപ്പയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ചെലവിന് നോക്കാനും അധ്വാനിക്കാൻ പോകാനും പണം സമ്പാദിക്കുവാനും ഉള്ള ഒരു അവസ്ഥ അവിടെ വരുന്നില്ല. കിട്ടുന്നതെല്ലാം അവളെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മാനം പോലെ ആണ്. അത് ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ അവൾക്ക് വിനിയോഗിക്കാവുന്നതാണ്. എല്ലാ ഭാരവും പേറേണ്ടത് ഭർത്താവാണ്, ആൺകുട്ടിയാണ്. ഏതായിരുന്നാലും ശരി, അതിന് കുറേ യുക്തികളുണ്ട്. ഇവിടെ ചോദ്യം ഇതാണ്, ഈ എല്ലാ ഇങ്ങനെ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായി കൊടുത്തുകൂടെ എന്നത്. രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മളാണോ, അതല്ല അള്ളാഹുവാണ് ഏറ്റവും വലിയ ജ്ഞാനി. നമ്മളാണോ, അള്ളാഹുവാണോ ഏറ്റവും വലിയ യുക്തിയുടെ അവകാശി? അഹ്കമുൽ ഹാക്കിമീൻ അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ വിധി അതാണ് 100% യുക്തിഭദ്രമായിരിക്കുന്നത്. അത് സ്വീകരിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്തില്ല, അള്ളാഹുവിന് ഇവിടെ പഴിച്ചു പോയി എന്നൊരു ധാരണ കൊണ്ടാണല്ലോ എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നത്. രണ്ടാമത്തത്, ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു സംസ്കാരം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആളുകളൊക്കെ പറയാൻ തുടങ്ങും ആ നാട്ടിൽ ഇന്ന സ്ഥലത്ത് ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരേപോലെയാണ് കൊടുത്തത്, അതുകൊണ്ട് ഇനി എല്ലാ ആ ഒരു രൂപത്തിലായിരിക്കണം എന്നൊരവസ്ഥയിലേക്ക് ആളുകൾ വന്നു തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരാൾ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് ആരുടെയും സമ്മർദ്ദങ്ങളില്ലാതെ കൊടുത്താൽ കൊടുക്കട്ടെ, പക്ഷേ അവിടെ സ്ത്രീകൾ പറയേണ്ടത്, അനന്തരസ്വത്ത് ലഭിക്കുന്ന പെൺകുട്ടികൾ പറയേണ്ടത്, എനിക്ക് ഈ പണത്തേക്കാൾ ഇഷ്ടം അള്ളാഹുവിനെയാണ്, അള്ളാഹുവിൻ റസൂലിനെയാണ്. അള്ളാഹുവും റസൂലും ഒരു വിധി പഠിപ്പിച്ചുവെങ്കിൽ ആ വിധി മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരന് ലഭിക്കുന്ന സ്വത്തിൻ്റെ പകുതി മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവും, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും എന്ന കാര്യം മനസ്സിലാക്കുക. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ആമീൻ. ഉത്തരം വ്യക്തമായല്ലോ.
3: അതെ.
1: വിവാഹങ്ങളിലും മറ്റുമൊക്കെ മറ്റു ഇതര പ്രോഗ്രാമുകളിലൊക്കെ ചിലരെല്ലാം ഒരേ കളറുള്ള വസ്ത്രം അല്ലെങ്കിൽ ഒരേ ശൈലിയിലുള്ള ഡ്രസ് കോഡ് ധരിച്ച് കാണുന്നു. ഇത് അനുവദനീയമാണോ? എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്നാണ്
2: വലിയ മെയിൽ ശ്രദ്ധിക്കേണ്ടത്. പാവപ്പെട്ടവരും അല്ലാത്തവരും അയൽവാസികളും ബന്ധുക്കളും എല്ലാം ആയ ആളുകളെ, തനിക്ക് വിളിക്കാൻ സാധിക്കുന്ന വിളിക്കേണ്ടവരായ ആളുകളെ സദ്യക്ക് ക്ഷണിക്കുക എന്നതാണ്. അതിൽ ദൂർത്തുണ്ടാകാൻ പാടില്ല. നിഷിദ്ധമായ മ്യൂസിക്കുകളും ഡാൻസുകളും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അള്ളാഹു തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം, നന്ദികേട് ചെയ്യാതിരിക്കണം. അതേപോലെ തന്നെ ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും ഇന്ന് കല്യാണത്തിൻ്റെ പേരിൽ ദൂർത്ത് നന്നായി നടക്കുന്നുണ്ട്. വ്യത്യസ്ത തരം ഭക്ഷണങ്ങൾ, അത് ഒരു വമ്പ് പറയുക എന്നതുപോലെ മറ്റേ ഉള്ള ആളുടെ നാട്ടിൽ ഇന്നയാളുടെ കല്യാണത്തിന് ഇത്ര ആളുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ എൻ്റെ കല്യാണത്തിന് പങ്കെടുക്കണം, അവരുടെ കല്യാണത്തിന് ഇത്ര വിഭവമേ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ കല്യാണത്തിൽ അതിനേക്കാൾ കൂടുതൽ വിഭവങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് ഒരു പൊങ്ങച്ചത്തിൻ്റെയും അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായും ഹറാമായി തീരുന്നതാണ്. അതിൽപ്പെട്ടതാണ് ഡ്രസ് കോഡ്. ഒരു ഡ്രസ് കോഡ് ഒരു ഫാഷൻ എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക പണം ചെലവഴിക്കലും ഒക്കെ ഒരു ധൂർത്തിൻ്റെ ഭാഗമായി തോന്നുകയാണ്. ഏതായിരുന്നാലും ധൂർത്തില്ലാത്ത രൂപത്തിൽ, നിഷിദ്ധങ്ങളില്ലാത്ത രൂപത്തിൽ ആയിരിക്കണം വലീമ വിവാഹ സൽക്കാരങ്ങൾ നടക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
1: ചോദ്യം ചോദിച്ചോളൂ.
0: ഹജ്ജിന് പോകണം താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ മഹറം കൂടെ ഇല്ലാതെ ഈ സ്ത്രീകൾ മാത്രം കൂടി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, നമുക്ക് പോകാൻ പറ്റുമോ?
2: നമ്മൾ തൊട്ടു മുമ്പ് അതേ ചോദ്യത്തിന് നമ്മൾ മറുപടി പറഞ്ഞതാണ്. ഒരുപക്ഷെ നിങ്ങളത് കേട്ടിട്ടുണ്ടാകില്ല എങ്കിലും അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നത് അവർക്ക് നിബന്ധനകൾ ഒത്തിണങ്ങുമ്പോഴാണ്. അതിൽപ്പെട്ടതാണ് മനിസ്തായിലേഹി സബീല, അവിടെ എത്തിച്ചേരുവാനുള്ള ഇസ്തിത്താഅത്ത്, ഖുദ്റത്ത് ഉണ്ടായിരിക്കുക. ഖുദ്റത്ത് പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ പറഞ്ഞു. ഒന്ന് അൽ ഖുദ്റ അൽ മാലിയ, സാമ്പത്തികമായ കഴിവ്, ഒരു യാത്ര അതിലേക്ക് ആവശ്യമായ സമ്പത്ത്, പണം ഉണ്ടായിത്തീരുക. അൽ ഖുദ്റത്തിൽ ബദനീയ, ശാരീരികമായ കഴിവ്, ചില ആളുകൾക്ക് പണമുണ്ടാകും പക്ഷേ ശാരീരികമായി രോഗികളോ ദുർബലരോ ബലഹീനരോ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഹജ്ജ് നിർബന്ധമില്ല. ഇനി അവർ ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിർബന്ധമായ ഹജ്ജായി പരിഗണിക്കപ്പെടും. ഒരു രോഗി ഹജ്ജ് ചെയ്തു എന്ന് വിചാരിക്കുക എങ്കിൽ അത് ഇസ്ലാമിൽ നിർബന്ധമായ ഹജ്ജായി തീരും. ഒരാൾ കടക്കാരനാണ്, ദരിദ്രനാണ്, പക്ഷേ ജോലിക്ക് വേണ്ടി മക്കയിലോ മറ്റ് പ്രദേശങ്ങളിലോ പോയി, അവിടുന്ന് വളരെ പെട്ടെന്ന് ഹജ്ജ് ചെയ്യുവാനുള്ള അവസരം ലഭിച്ചു എങ്കിൽ ഇസ്ലാമിൽ നിർബന്ധമായ ഹജ്ജായി തീരും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് നിബന്ധനകൾക്ക് പുറമെ അവരുടെ കൂടെ മഹറമായ ഒരാൾ ഉണ്ടായിരിക്കണമെന്നാണ്. അത് ഹജ്ജ് ഉംറ യാത്രയിൽ മാത്രമല്ല, യാത്ര എന്ന് പറയാവുന്ന എന്താണോ അതിൻ്റെ ദൂരപരിധി ഇത്ര എന്നില്ല, ഒരു യാത്ര എന്ന് പറയാവുന്ന ദൂരപരിധിയിലൂടെ സഞ്ചരിക്കുകയാണ് എങ്കിൽ മഹറമിൻ്റെ കൂടെയല്ലാതെ സഞ്ചരിക്കുവാൻ പാടില്ല. ഭർത്താവോ മഹറമായ ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കണം. അവൾ എത്ര സമ്പന്നയായിരുന്നാലും ശരി, ആരോഗ്യവതിയായിരുന്നാലും ശരി, മഹറം കൂടെ ഇല്ല എങ്കിൽ നീ എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല, നിൻ്റെ കയ്യിൽ ഇത്ര സമ്പത്തുണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്ത് അവരെ ശിക്ഷിക്കുന്നതല്ല. ഏതുപോലെ ഒരാൾക്ക് സക്കാത്ത്, ഇസ്ലാമിൽ ഹജ്ജിൻ്റെ മുമ്പ് നിർബന്ധ കാര്യങ്ങൾപ്പെട്ടാണ് സക്കാത്ത്. അപ്പോൾ സക്കാത്ത് കൊടുക്കാൻ പണമില്ല. അപ്പോൾ അയാൾ ആളുകളിൽ കടം വാങ്ങി, ധാരാളം കടം സ്വരൂപിച്ച് സക്കാത്ത് കൊടുക്കാവുന്ന ഒരു പരിധിയിലെത്തി, എന്നിട്ട് സക്കാത്ത് കൊടുക്കുക നിർബന്ധമല്ലാത്തതുപോലെ, അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്തതുപോലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകുവാനുള്ള ഇത്തരം നിബന്ധനകൾ ഒത്തിണങ്ങിയിട്ടില്ല എങ്കിൽ ഹജ്ജ് നിർബന്ധമില്ല. ഇനി ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ ഒരു കൂട്ടം സ്ത്രീകളുടെ കൂടെ അവർക്ക് നിർഭേദത്വമുണ്ട് എന്ന് തോന്നുന്ന രൂപത്തിൽ ഒരു സ്ത്രീ പോയി കഴിഞ്ഞാൽ അവരുടെ യാത്ര അനുവദിക്കപ്പെട്ട യാത്രയല്ല. പക്ഷേ അവർ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ആ ഹജ്ജ് ഇസ്ലാമിൽ നിർബന്ധമായ ഹജ്ജാണ് എങ്കിൽ അതായി പരിഗണിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്ത്രീകൾ മഹറമില്ലാതെ യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഒരു സഹായി പറഞ്ഞു, റസൂല ഇന്നി

0: Allahu aleyhi ve sellem pറഞ്ഞത്.
1: ഉത്തരം വ്യക്തമായല്ലോ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ചില സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭർത്താവിൻ്റെ ഉമ്മ അത് കഴിക്കുകയും പിന്നീട് പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നു. ഭർത്താവും ഞാനും പറഞ്ഞ് മനസ്സിലാക്കാൻ പരമാവധി ശ്രമിച്ചു, പക്ഷേ മനസ്സിലാവുന്നില്ല. പ്രശ്നം വീട്ടിൽ മാത്രം ഒതുങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ വരുന്നവരോടും ഫോൺ ചെയ്യുന്നവരോടും പോകുന്നവരോടുമൊക്കെ ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ അവരോടെല്ലാം പറയും. ഇങ്ങനെ ആയപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആ ഭക്ഷണം ഉമ്മാക്ക് കൊടുക്കാറില്ല, പകരം ആ സമയത്ത് വേറെ ഭക്ഷണം കൊടുക്കും. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, കാരണം ഉമ്മ അറിയുന്നില്ലല്ലോ. ഇത് അനീതിയാകുമോ? അനീതി ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അനീതിയാകുമെങ്കിൽ എന്താണ് പ്രശ്നത്തിനൊരു പരിഹാരം? ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങൾക്കും ഉമ്മ ഇങ്ങനെയാണ്. അപ്പോഴെല്ലാം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ഉമ്മയുടെ പെൺമക്കളും പറയുന്നു കാര്യങ്ങൾ കഴിവതും ഉമ്മ അറിയാതെ ചെയ്താൽ മതി എന്ന്. ഇത് അനീതിയാകുമോ എന്നാണ് ഇവരുടെ ഭയം.
0: അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു മഹ്റജ്, ഈ ദുരവസ്ഥയിൽ നിന്നും ഒരു പോംവഴി അള്ളാഹു നൽകുമാറാകട്ടെ. ഒരു പക്ഷേ ആ ഉമ്മ എന്നല്ല, പലരും വാർദ്ധക്യമാകുമ്പോൾ വാർദ്ധക്യ സഹജമായ ദേഷ്യങ്ങളും കോപങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം മക്കളും മരുമക്കളുമൊക്കെ അവരോട് പെരുമാറേണ്ടത്. അവർ ഉമ്മാക്ക് ഉമ്മയോട് അക്രമം ചെയ്യാത്ത രൂപത്തിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. നീതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുക എന്നുള്ളതല്ല, കുടുംബത്തിൽ സന്തോഷവും അവർക്കാവശ്യമായ ഭക്ഷണവും നൽകൽ നീതിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയെ ഈ ഭക്ഷണം ഉണ്ടാക്കിയ ഭക്ഷണം ഉമ്മയുടെ ബന്ധപ്പെട്ട ഒരാൾ നൽകിയതാണെന്ന് പറഞ്ഞുകൊണ്ടോ, സ്വാഭാവികമായും ഇവരും ബന്ധപ്പെട്ട ആളാണല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളില്ലാത്ത രൂപത്തിൽ നല്ലത് പറഞ്ഞുകൊണ്ട് അവർക്ക് നൽകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നൽകുക. അതല്ലാത്ത സാഹചര്യത്തിൽ അവരിപ്പോൾ ചെയ്യുന്നത് പോലെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ അവരുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഭക്ഷണങ്ങൾ നൽകിയും പ്രശ്നമുള്ള ഭക്ഷണങ്ങൾ അഥവാ പ്രശ്നമുണ്ടാകുവാൻ സാധ്യതയുള്ള ഇത്രയും പിന്നെ സൽക്കാരങ്ങൾ ഉണ്ടാക്കുമ്പോഴുള്ള ഭക്ഷണങ്ങളോ മറ്റൊക്കെ ആയിരിക്കാം, അത് അവർക്ക് നൽകാതിരുന്നാൽ അതിൻ്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഒരു നന്മക്ക് വേണ്ടിയാണല്ലോ അവർ ചെയ്യുന്നത്.
1: ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഹറാമായ ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. പല പ്രാവശ്യം അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചു, വീണ്ടും അതിലേക്ക് തന്നെ മനസ്സ് കൊണ്ടുപോയി. പല അരുതാത്തതും അതിൽ ചെയ്തു പോയിട്ടുണ്ട്. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും പല സമയങ്ങളിലും മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുമുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, വീണ്ടും അതിലേക്ക് തന്നെ പോകുമായിരുന്നു. ഏകദേശം 6 മാസം അത് തുടർന്നു. ചില പ്രശ്നങ്ങൾ കൊണ്ട് വീട്ടുകാർക്കും ആ വിവാഹത്തോട് താല്പര്യം ഇല്ലായിരുന്നു. ഇന്ന് അൽഹംദുലില്ല വേറൊരു വിവാഹം ശരിയായി. ഒരു ഹറാമിൽ നിന്ന് മെല്ലെ പുറത്തു കടക്കാൻ സാധിച്ചു. ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ചെയ്ത തെറ്റ് റബ്ബിനോട് പൊറുക്കലിന് ചോദിക്കാറുമുണ്ട്. ഇങ്ങനെയൊക്കെ മുമ്പ് ചെയ്തതിന് റബ്ബ് പുറത്തു തരുമോ, അതോ ഇതിൻ്റെ പേരിൽ മരണം വരെ കുറ്റക്കാരനാകുമോ, കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോകുമോ എന്നുള്ള ഭയമാണ് മനസ്സിൽ വല്ലാതെയുണ്ട്. ഇതിനൊരു വ്യക്തമായ മറുപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.
0: മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ ജീവിതത്തിൽ ചെയ്തു പോയ ചില തെറ്റുകളെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ ഖേദിക്കുകയാണ്. അത് ഈമാനിൻ്റെ അടയാളമാണ്. അള്ളാഹു അത് നിലനിർത്തുമാറാകട്ടെ.
1: ആമീൻ.
0: പലപ്പോഴും ഹിതമല്ലാത്ത ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അത് പഠനകാലത്തായിരിക്കാം, യുവാക്കളായിരിക്കുന്ന വേളയിലായിരിക്കാം, അപ്പോഴൊക്കെ അത് കേവലം ആങ്ങളപ്പങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ലാഘവത്തോടുകൂടി തുടങ്ങുമെങ്കിലും അതൊക്കെ പിന്നീട് ഹറാമിലാണ് എത്തിച്ചേരുക എന്നതിന് വലിയ തെളിവാണ് ഈ ചോദ്യം. അതേപോലെ തന്നെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് എപ്പോഴും ഉത്കണ്ഠയായിരിക്കും, ഒരിക്കലും സ്വസ്ഥതയുണ്ടാകുകയില്ല എന്നതിന് തെളിവാണ് ഈ ചോദ്യം. ഏതായിരുന്നാലും അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ എല്ലാം പൊറുക്കുന്നവനാകുന്നു.

0: അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ തൗബത്തുൻ നസൂഹ നടത്തുക, ഇനി ആ പഴയ കാലഘട്ടത്തിലേക്കും പഴയ ചിന്തയിലേക്കും മടങ്ങാതിരിക്കുക, നല്ല ആളുകളുമായി സഹവസിക്കുക, ഇതൊക്കെ അനുവർത്തിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് സദഖകൾ നൽകി തിന്മയുടെ വഴിയിൽ നിന്നും ബഹുദൂരം അകന്നുകൊണ്ട് മുന്നേറുക, അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുക്കും എന്ന് തന്നെ മനസ്സിലാക്കുക.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്.
1: ചോദ്യം ചോദിച്ചോളൂ.
2: മരണവാർത്ത ഫോട്ടോ സഹിതം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും വരുന്നുണ്ട്, അത് ശരിയാണോ?
0: ഈ മരണവാർത്തയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, പൊതുവെ ഒരു ഫോട്ടോ വളരെ നിർബന്ധമായൊരു സാഹചര്യത്തിൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഫോട്ടോ എന്ന് പറയുമ്പോൾ ഒരു ആധുനിക വിഷയമായതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ പാടുണ്ടോ എന്നതിന് പണ്ഡിതന്മാർക്ക് രണ്ട് വീക്ഷണങ്ങളുണ്ട്. അനുവാദമുണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാർ തന്നെ അത് അത്യാവശ്യഘട്ടങ്ങളിലോ ആവശ്യഘട്ടങ്ങളിലോ മാത്രമേ അത് ചെയ്യേണ്ടതുള്ളൂ, എടുക്കേണ്ടതുള്ളൂ എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ത്രീ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ കൊടുത്തുകൊണ്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല, മറിച്ച് അവരുടെ അഡ്രസ്സ് കൊടുത്താൽ തന്നെ അവർ അറിയേണ്ട ആളുകൾ, ലോകത്തുള്ള എല്ലാ ആളുകളും ഒരാൾ മരിച്ചത് അറിയേണ്ടതില്ലല്ലോ. മരണവാർത്ത അറിയിക്കുന്നത് തന്നെയും മയ്യത്ത് നമസ്കാരത്തിൽ ആളുകൾ വന്ന് പങ്കെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ട വാർത്ത കൊടുത്താൽ തന്നെ ഈ ഒരു കാര്യം പൂർത്തീകരിക്കും. അതുകൊണ്ട് ഫോട്ടോ ഇല്ലാത്ത രൂപത്തിലായി ആണ് ചെയ്യേണ്ടത്. എന്നാൽ ഒരു പക്ഷേ ഒരു ആണിൻ്റെ ഒരു ഫോട്ടോ ആണ് എങ്കിൽ അത് ഒരു പക്ഷേ കൂടുതൽ അറിയുവാനും പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാർക്ക് അറിയുവാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് അവരെ സംബന്ധിച്ചുള്ള ഒരു പക്ഷേ ഫോട്ടോ കൊടുക്കുമ്പോൾ അത് കൂടുതൽ ഫലപ്രദമായി എന്ന് വന്നേക്കാം. ഒക്കെ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ചെയ്യുകയാണ് വേണ്ടത്.
1: ഉത്തരം വ്യക്തമായല്ലോ?
2: വ്യക്തമായി. പക്ഷേ പത്രങ്ങളിൽ വരുന്നത് മയ്യത്തെ മറപാടിന് ശേഷമാണ്, അപ്പൊ അതിന്റെ ആവശ്യം ഇല്ലല്ലോ.
0: ആ പത്രങ്ങളിൽ വരുന്നത് ഒരു വാർത്ത എന്നുള്ള നിലക്ക് കൊടുക്കലാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം തോന്നുന്നില്ല. ഏതായിരുന്നാലും അവിടെ നമ്മൾ കുടുംബങ്ങളാണല്ലോ അത് പൊതുവെ കൊടുക്കാറുള്ളത്, കുടുംബങ്ങളുടെ അനുവാദത്തോടു കൂടിയാണല്ലോ കൊടുക്കാറുള്ളത്. അപ്പോൾ ഫോട്ടോ കൊടുക്കാതെ തന്നെ പല പേപ്പറുകളും വരാറുണ്ട്, അങ്ങനെ കൊടുത്താലും മതിയാവുന്നതാണ്.
2: പിന്നെ ചോദ്യം, ജമാഅത്ത് നമസ്കാരത്തിൽ മൗമൂമീങ്ങള് ഇമാമിനെ രണ്ട് പറഞ്ഞു പറയുന്ന കേട്ടു, അതൊന്ന് വിശദീകരിക്കാമോ?
1: അവസാന ഭാഗം വ്യക്തമായില്ല. മൗമൂമിങ്ങൾ
2: മൗമൂമ് രണ്ട് പറവ് വരെ പിന്തിയിട്ട് പോവാണ്.
1: ഇമാമിന്റെ രണ്ട് പറവ് വരെ മൗമൂമിന് പിന്തിപ്പോകാം.
2: അതെ, പിന്തിപ്പോകാം.
1: എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? വ്യക്തമായി പറയൂ. റുക്കു, ഇഖ്തിദാല്, സുജൂദ്.
2: അതെ, ഇമാമിന് പോകുമ്പോ
0: ശരി. ഓക്കെ, പൊതുവെ ഇമാം മഅ്മൂം എന്ന് പറയുമ്പോൾ മഅ്മൂം എന്ന് പറയുന്നത് ഇമാമിനെ അനുഗമിക്കുന്നവനാണ്. ഇമാമിനെ ഓവർടേക്ക് ചെയ്യുവാനും പാടില്ല, വളരെ വൈകിപ്പോകുവാനും പാടില്ല, മറിച്ച് മഅ്മൂം ഇമാമിൻ്റെ കൂടെ സഞ്ചരിക്കേണ്ടവനാണ്, അത് തുടക്കം മുതൽ അവസാനം വരെ. ചില സന്ദർഭങ്ങളിൽ ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമസ്കാരം തന്നെ ബാത്തിലായിത്തീരും. ഇപ്പോൾ ചോദ്യത്തിലുള്ളത് രണ്ട് ഫർളുകൾ അത് രണ്ടെണ്ണം രണ്ട് ഫർളുകൾ എന്തു ചെയ്യാൻ പാടില്ല, ഇമാമിനേക്കാൾ പിന്നിൽ സഞ്ചരിക്കുവാൻ പാടില്ല എന്നാണ്. അതൊക്കെ ഫിഖ്ഹിൽ, ഫുഖഹാക്കളുടെ ചില ഇജ്തിഹാദി വിഷയങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു മഅ്മൂം ഇമാമിൻ്റെ ബഹുദൂരം പിന്നിൽ രണ്ട് ഫർളുകളോ പിന്നെ മൂന്ന് പറന്നുകളൊക്കെ പിന്നിൽ.
3: വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. പരീക്ഷണങ്ങൾ, നമ്മുടെ നിലപാട്, ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് സുഹൈൽ പറവന്നൂർ നമുക്കൊപ്പം ചേരുന്നു.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹു മിൻ ഇബാദിനാ മുഖ്ലിസീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പരീക്ഷണങ്ങൾ, നമ്മുടെ നിലപാട് എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഭൗതിക ജീവിതമെന്നുള്ളത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും 100% തൃപ്തി നൽകുന്ന ഒരിടമല്ല. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമാകട്ടെ ധാരാളം പരീക്ഷണങ്ങളുടെ ഒരു വേദി കൂടിയാണ്. ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെക്കുറിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആദ്യം സ്വർഗാവകാശികളാകുന്ന ദരിദ്രരായ മുഹാജിറുകളാണ് എന്നും, എങ്ങനെയാണ് അവർ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങൾ, തങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നെഞ്ചിലൊതുക്കി അവ പൂർത്തിയാക്കാൻ കഴിയാതെ ക്ഷമയോടെ മൺമറഞ്ഞു പോയവരാണവർ. സ്വർഗപ്രവേശനത്തിന് ധാരാളം കാര്യങ്ങളെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പരിപൂർണമായ ക്ഷമയാണ്, സ്വബ്റാണ്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നമ്മളെടുത്തു പരിശോധിക്കുമ്പോൾ കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ, മക്കളുടെ വിവാഹ തടസ്സങ്ങൾ, മക്കളുടെ പഠനത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ, പഠിപ്പ് കഴിഞ്ഞിട്ടും ജോലിയില്ലാത്ത അവസ്ഥകൾ, നിത്യവും നേരിട്ടുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, അതുപോലെ കടുത്ത സാമ്പത്തികമായ ബാധ്യതകൾ, ഇതെല്ലാം ദുനിയാവിൻ്റെ സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവങ്ങളെ അള്ളാഹു അവനിക്കിഷ്ടമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകുകയും അല്ലാത്തവർക്കും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകും. ദുനിയാവ് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കുമായിട്ടാണ് നൽകുന്നത്. പക്ഷേ ആഖിറം എന്നുള്ളത് മുഅ്മിനുകൾക്ക്, സത്യവിശ്വാസി വിശ്വാസിനികൾക്ക് മാത്രമായിട്ടുള്ളതാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. മനുഷ്യനെ പരീക്ഷണങ്ങൾ ലഭിക്കുമ്പോൾ പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ വല്ലാതെ പരീക്ഷണം അനുഭവിക്കുമ്പോൾ പലപ്പോഴും നന്ദികേടിൻ്റെ വാക്കുകൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം സന്ദർഭത്തിലെ നമ്മുടെ നിലപാട്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകന്മാരുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെക്കുറിച്ച് ഓർക്കണം. നമുക്ക് മുൻപിൽ ഒരുപാട് വലിയ വലിയ മല പോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോഴും നാം ഓർത്തിരിക്കേണ്ടത് നമ്മേക്കാൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഉപ്പയും വല്യുപ്പയും നബിമാരായിട്ടും കിണറ്റിലും അടിമച്ചന്തയിലും ഒടുവിൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലും കിടക്കേണ്ടി വന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം, ഏതൊരു സന്ദർഭത്തിലും അവിടെ പ്രവാചകന്മാർക്കുണ്ടായ പരീക്ഷണത്തിലൊക്കെ അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവരെടുത്ത നിലപാടുകളാണ് സത്യവിശ്വാസി വിശ്വാസിനികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് അവരുടെ ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ പ്രതിഫലമാണ് പരിശുദ്ധമായ സ്വർഗവും സ്വർഗാനുഭൂതിയും എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ പരമ്പരയായിരുന്നു എന്ന് നമുക്കറിയാം. ജനനത്തിന് മുമ്പ് പിതാവും 6 വയസ്സിൽ ഉമ്മയും 8 വയസ്സിൽ തനിക്ക് താങ്ങും തണലുമായിരുന്ന വല്യുപ്പയും വഫാത്തായി. അദ്ദേഹത്തിന് ഒരുപാട് കാലങ്ങൾ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളിൽ അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയിട്ടുണ്ട്. ഷേബ് അബി ത്വാലിബിൽ 3 വർഷം പച്ചിലകൾ കഴിച്ച് പട്ടിണി കിടന്ന് പ്രയാസമനുഭവിച്ച ഒരു ചരിത്രം നമുക്കറിയാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായിരുന്ന പ്രിയഭക്തി നമ്മുടെ പൊന്നുമ്മ ഖദീജ ബീവിയുടെയും അദ്ദേഹത്തിൻ്റെ പിതൃസഹോദരൻ അബൂ ത്വാലിബിൻ്റെയും വേർപാട് പ്രവാചകന് താങ്ങാവുന്നതിലുമപ്പുറമായിരുന്നു. ഓരോരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും അവിടെ കൃത്യമായിക്കൊണ്ട് ഇത് അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ് എന്ന ഒരു നിലപാട് പ്രവാചകൻ എടുത്തിരുന്നു എന്നുള്ളതാണ്. സ്വന്തം ജന്മനാട്ടിൽ നിന്നും മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പലായനവും ബദറും ഉഹുദും കന്തക്കും ഇങ്ങനെ തുടങ്ങി യുദ്ധങ്ങളും അതുപോലെ തന്നെ പ്രവാചകൻ്റെ 7 മക്കളിൽ 6 പേരുടെയും വേർപാട് സ്വന്തം കണ്ണുകൾ കൊണ്ടു കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നൊരു മാതൃക അത് വിധിയിലുള്ള വിശ്വാസവും സമാധാനവുമാണ് എങ്കിൽ അതേ വിശ്വാസമായിരിക്കണം നമുക്കും പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ നാം എടുക്കേണ്ട നിലപാട്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ ശിക്ഷയല്ല എന്നും മറിച്ച് വിശ്വാസിയുടെ ഈമാൻ അളക്കാനുള്ള ഒരു സുന്നത്താണ് എന്നും നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനെ സൂറത്തുൽ അങ്കബൂത്തിലെ 2-ാമത്തെ ആയത്തിലൂടെ കൃത്യമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നു. അള്ളാഹു പറയുന്ന കാര്യങ്ങൾ എന്താണ് പരീക്ഷണം, ആ പരീക്ഷണത്തിലെ അത് നമുക്ക് ശിക്ഷയല്ല മറിച്ച് അത് അള്ളാഹു നമ്മുടെ വിശ്വാസത്തെ അളക്കുന്ന വലിയ ഒരു അളവുകോലാണ് എന്നുള്ളതാണ്. അള്ളാഹു അതിൽ ചില ഖൈറുകൾ നന്മകൾ ഉദ്ദേശിക്കുന്നുണ്ട്. ആ നന്മകൾ ലഭിക്കണമെങ്കിൽ നാം പരീക്ഷണങ്ങളിൽ പ്രതിസന്ധികളിൽ കൃത്യമായിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ തവക്കുലിൻ്റെ സ്വബറിൻ്റെ നിലപാടുകൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. ആ രൂപത്തിൽ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് നാം കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസിനികളാവുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ മേഖലയിൽ, കുടുംബജീവിതത്തിലാകട്ടെ, മക്കളുടെ കാര്യത്തിലാകട്ടെ, സമ്പത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ജോലിയുടെ കാര്യത്തിലാകട്ടെ, ഇങ്ങനെ ഏതേതു മേഖലകളുണ്ടോ അതിലെല്ലാം ഏതെല്ലാം പരീക്ഷണങ്ങൾ കൊണ്ടാണ് നാം ബുദ്ധിമുട്ടുന്നത്, അത്തരം സന്ദർഭത്തിൽ സാഹചര്യത്തിൽ അള്ളാഹുവിനെ തവക്കുല് ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസിനികളായിട്ട് മാറാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, പരീക്ഷണങ്ങൾ, നമ്മുടെ നിലപാട്. ആദ്യ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സുഹൈൽ പറവന്നൂർ.
5: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളുടെ അടുത്തതായി കേൾക്കുന്നു നേർരേഖ. ചിന്തനീയമായ ശബ്ദശകലങ്ങളുടെ കേന്ദ്രീകരണമാണ് നേർരേഖയിലൂടെ നാം നിർവഹിക്കുന്നത്. ഇന്നത്തെ നേർരേഖയിൽ അള്ളാഹു പൊറുക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു വ്യക്തിയുടെ മേൽ അധികാരവും സ്വാധീനവുമുള്ള ആളുകൾക്ക് അയാളെ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ. ഏത് തരത്തിലാണെങ്കിലും അങ്ങനെയാണ്. അത് ഒരുപക്ഷെ നമ്മളിൽ സ്വാഭാവികമായി വന്നു ചേർന്നൊരു അധികാരമാവാം. ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ്, മുതിർന്നൊരു വ്യക്തി, അധ്യാപകൻ, ഗുരുനാഥൻ, ഭരണാധികാരി, പലർക്കുമുണ്ടല്ലോ അധികാരങ്ങൾ. അതേപോലെ തന്നെ ഭർത്തൃമാതാവ്, ഭർത്താവിൻ്റെ പിതാവ്, നമ്മളെ നമുക്ക് പല കാര്യങ്ങളിലും ചില ബുദ്ധിമുട്ടുകൾ വരുത്താൻ കഴിയുന്ന, ചില ഉപകാരങ്ങൾ ചെയ്തു തരാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സുഗമമായ നിലനിൽപ്പിന് മറികടന്ന് പോകാൻ പറ്റാത്ത ചില അധികാര കേന്ദ്രങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അത് ഒരു പരിധിവരെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെ സംരക്ഷിക്കുവാനും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും ഉത്തരവാദിത്വത്തോടുകൂടെ നമ്മളെ പരിചരിക്കുവാനും ഒക്കെ അത്തരം ആളുകൾക്ക് പറ്റും. അങ്ങനത്തെ ആളുകൾക്കൊരു അധികാരവും വേണം, എങ്കിലേ അവർക്ക് തടയാനും നൽകാനും എല്ലാറ്റിനും കഴിയുകയുള്ളൂ. ചില സന്ദർഭങ്ങളിൽ വന്നു ചേരുന്ന അധികാരങ്ങളുണ്ട്. നമ്മളൊരാളുടെ ഒരു കുറ്റം ചെയ്തു, ഒരു അക്രമം ചെയ്തു, അപ്പോൾ നമ്മൾ അയാളുടെ മുന്നിലൊന്ന് താഴ്ന്നു നിൽക്കേണ്ടി വരും. അയാൾക്ക് നമ്മളെ ഒന്ന് ചീത്ത പറയാനും ഒരു പക്ഷെ ഒന്ന് പ്രതികരിക്കാനൊക്കെയുള്ള ഒരു അവകാശം കിട്ടിയതുപോലെ ആ സന്ദർഭത്തിൽ തോന്നും. ഇവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന ഒരു അധികാരം, ഒരു സ്ഥാനം നാം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മളെ പേടിച്ചും നമ്മളെ ശപിച്ചും നമ്മളെ ഇവിടെ പ്രയാസങ്ങളെ ഓർത്തും ദുഃഖിച്ചും ജീവിക്കേണ്ടി വരുന്നുണ്ടോ? ഇത് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ചില ന്യായങ്ങൾ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഉണ്ടാവാം. ഇതിന് ഇവിടെയാണ് വിട്ടുവീഴ്ചയുടെ, അഫുവിൻ്റെ പ്രസക്തി. അതായത് വിട്ടുവീഴ്ച ചെയ്യുക. എന്താ വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ? ആ വാക്ക് തന്നെ ഉള്ളത് എന്തോ ചിലതൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയും, പക്ഷെ കഴിയുന്ന നാം ചെയ്യാതിരിക്കുക. എന്തോ ചിലതെല്ലാം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടും നമ്മളത് ചെയ്യാതിരിക്കുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു വിട്ടുവീഴ്ച എന്ന് നമ്മളതിനെക്കുറിച്ച് പറയണം. ഇസ്ലാം വളരെയധികം പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് ആളുകളിൽ നിന്ന് വരുന്ന വീഴ്ചകൾക്ക്, അക്രമങ്ങൾക്ക്, ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അല്ലതിന് യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാലിമീനിൽ ഖൈൽ വൽആഫീന അനിന്നാസ്. അള്ളാഹു നല്ല സ്വഭാവങ്ങളെ എണ്ണി പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞത് എല്ലാ ബുദ്ധിമുട്ടുള്ള കാലത്തും സന്തോഷമുള്ള സമയത്തൊക്കെ ചെലവഴിക്കുക, കോപങ്ങൾ അടക്കി വെക്കുക, വൽആഫീന അനിന്നാസ്, ജനങ്ങളെ തൊട്ട് വിട്ടുവീഴ്ച നൽകുക. അള്ളാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്നാണ്. അള്ളാഹു സുഹൃതം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഒരു വേള അങ്ങോട്ട് ചെയ്യാൻ, ഇങ്ങോട്ട് ചെയ്തതിന് തത്തുല്യമായി അങ്ങോട്ട് ചെയ്യാൻ അനുവാദമുണ്ടെങ്കിൽ പോലും, വൈൻ ആക്കബുത്തും ആക്കിബു മിസ്ലിമ ഓക്കിബുത്തും ബിഹി വല ഇൻ സ്വബർത്തും ലഹുവ ഖൈറുൻ ലിസ്സാബിരീൻ. നിങ്ങൾ എങ്ങോട്ട് ചെയ്ത പോലെ നിങ്ങൾ അങ്ങോട്ട് ചെയ്തോളൂ, പക്ഷെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമാലുക്കൾക്ക്, ആ ക്ഷമിക്കുന്നവർക്കാണ് ഖൈർ, അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. വലമൻ സ്വബറ വഗഫറ ഇന്നദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറയുന്നു. ധാരാളം ഹദീസുകൾ ഇതിലുണ്ട്. എവിടെയെങ്കിലും ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്താൽ എനിക്കൊരു കുറവ് വരും, ഞാനൊരു മോശക്കാരനാകും, എൻ്റെ വിലയിടിയും സ്ഥാനമിടിയും എന്നൊന്നും വിചാരിക്കുന്നതിന് ഒരു വകുപ്പുമില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബി അഫ്വിൻ ഇല്ലായിസൻ. വിട്ടുവീഴ്ച കൊണ്ട് അല്ലാഹു പ്രതാപമല്ലാതെ വർദ്ധിപ്പിക്കുക ഇല്ല എന്നതാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ ഏത് സന്ദർഭത്തിലും നമ്മൾ തയ്യാറാകുമ്പോൾ അതിൻ്റെ ഗുണം നമുക്കുണ്ടാകും. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും തങ്ങളുടെ അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്നവരും പ്രതികരിക്കാൻ പറ്റാത്തവരെ വിഷമിപ്പിക്കുന്നവരും ഒരു കാര്യം ആലോചിക്കണം. ഇർഹമു തുർഹമു. നിങ്ങൾ കരുണ ചെയ്യുക. കരുണ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ കരുണ ലഭിക്കാനുള്ളൊരു കാരണമാണ് കരുണ ചെയ്യൽ. വഗ്ഫിറു, നിങ്ങൾ പൊറുത്തു കൊടുക്കുക. യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. നമ്മുടെ അധികാരമൊക്കെ എന്താണ് സുഹൃത്തുക്കളെ, എത്ര ചെറുതാണ്. എന്നാൽ മാലിക്കുൽ മുലൂക്കായ ഈ പ്രപഞ്ചത്തിൻ്റെ രാജാതിരാജനായ അള്ളാഹുവിൻ്റെ അധികാരം എത്രയാണ്! അവനെങ്ങാനും അവൻ്റെ അധികാരം നമ്മളിൽ ഉപയോഗിക്കുവാനും നമ്മളോട് കരുണയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ആലോചിക്കുക. അതുകൊണ്ട് നാം വിട്ടുവീഴ്ച നൽകുമ്പോഴേ അള്ളാഹു തരുന്ന വിട്ടുവീഴ്ചക്ക് നമ്മൾ അർഹരാവുകയുള്ളൂ എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു സന്ദർഭമുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹുവിൻ്റെ പിതാവ്, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇനി ഞാൻ ഒരിക്കലും എന്തു ചെയ്യൂല എന്നാണ്. ബല വല്ലാഹി ഇന്നി ഉഹിബ്ബു അൻ യഗ്ഫിറ അല്ലാഹു ലി ഫറജ ഇല മിസ്തഹ അന്നഫഖത അല്ലതീ കാന യുൻഫിഖു അലൈഹി വഖാൽ വല്ലാഹി ല അൻസിഉഹ മിൻഹു അബദൻ. അതായത് മിസ്തഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഈ ഒരു പ്രചാരണത്തിൽ പങ്കുവഹിച്ചൊരു പ്രധാന വ്യക്തി. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഇനി ഒന്നും കൊടുക്കൂല, ഇതുവരെ കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ നിർത്തിവെക്കുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അള്ളാഹു തനിക്ക് പുറത്തു തരേണ്ടതില്ലേ എന്ന് അദ്ദേഹത്തോട് ഉപദേശിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണെന്ത്? ഞാൻ മിസ്തഹിനെ പ്രത്യേകമായി വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് തന്നിരുന്ന കാര്യങ്ങൾ ഞാൻ നിനക്ക് തരും, അതൊരിക്കലും ഞാൻ നിർത്തുകയില്ല എന്നാണ്. അപ്പോൾ കഴിവുള്ളവരും കഴിവില്ലാത്തവർക്കും നേരെ എടുക്കുന്ന ഏതൊരു നടപടിക്രമവും തെറ്റാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിത ഭാവിയിലും അങ്ങനെ ചില സാഹചര്യങ്ങൾ വരും. നമുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത, ഒതുങ്ങിക്കഴിയേണ്ടി വരുന്ന, മറ്റുള്ളവരുടെ പീഡനങ്ങൾ സഹിച്ചു കഴിയേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അതുകൊണ്ട് വളരെ മാന്യമായും ഏറ്റവും നല്ല സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നമ്മൾ പെരുമാറാൻ ശ്രദ്ധിക്കാം. നമുക്ക് പരലോകത്ത് വളരെ വലിയ നേട്ടം നൽകുന്നതും ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നതുമാണ്. നമ്മുടെ സമീപനങ്ങളോ നമ്മുടെ പ്രവർത്തനങ്ങളോ പെരുമാറ്റങ്ങളോ മറ്റൊരാളെ സങ്കടപ്പെടുത്താനോ വിഷമിക്കാനോ കാരണമാകരുത് എന്ന ഒരു ഉറപ്പ്, ഒരു കണിശത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു സഹായിക്കട്ടെ.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് നേർരേഖ. അള്ളാഹു പൊറുക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നേർരേഖയിലൂടെ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മെ ഉണർത്തിയത്.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മധുരം ഖുർആൻ നുകരാം നമുക്ക്.
6: أعوذ بالله من الشيطان الرجيم.

0: കിതാബ്.
1: പ്രശസ്ത ഖുർആൻകാരിയായ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ള, അദ്ദേഹത്തിൻ്റെതായ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. 1952 അദ്ദേഹം ജനിക്കുന്നത്. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പഠനത്തിന് അസാധാരണമായ ഒരു മികവ് പുലർത്തിയിരുന്നതിനാൽ ഹിഫ്ളാക്കുകയും പ്രശസ്തരായ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നേടുകയും ചെയ്തു. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുകൊണ്ടിയുണ്ട് അദ്ദേഹം. ഏറ്റവും നല്ല ഗൗരവവും മധുരവുമായ ഹൃദയസ്പർശിയായ ശബ്ദശൈലിയാണ് അദ്ദേഹത്തെ മറ്റു ഖാരികളിൽ നിന്ന് ലോകത്ത് വേറിട്ട് നിർത്തുന്നതും.
2: വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറ റഅദിലെ 28 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അല്ലദീന ആമനു, അതായത് വിശ്വസിക്കുകയും, വ തതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ, അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടത്രേ ഹൃദയങ്ങൾ ശാന്തമായിത്തീരുന്നത്. അല്ലദീന ആമനു, യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും, വ അമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ, തൂബാലഹും, അവർക്കാകുന്നു മംഗളം, വഹസ്നു മആബ്, നല്ല മടക്കസ്ഥാനവും അവർക്കാകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ഈ രണ്ടായത്തിൻ്റെ മായന. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമായി തീരുന്നു എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു വാക്യമാകുന്നു. അള്ളാഹുവിനെക്കുറിച്ച് യഥാർത്ഥമായ സ്മരണയും ബോധവും ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയാശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ അസ്വാസ്ഥ്യങ്ങളോ ഒന്നും തന്നെ ബാധിക്കുവാനില്ല. അവരെപ്പോഴും ശാന്തരും വേവലാതിയില്ലാത്തവരും സംതൃപ്തരും അതോടൊപ്പം ധീരചിത്തരുമായിരിക്കും. അവരുടെ വാക്കും പ്രവൃത്തിയും വിചാരവികാരങ്ങളുമെല്ലാം നിയന്ത്രിതങ്ങളുമായിരിക്കും. അള്ളാഹുവല്ലാത്ത മറ്റേതിനെക്കുറിച്ചുള്ള സ്മരണ മൂലവും ഉണ്ടാവാത്ത ഗുണങ്ങളാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. മാത്രമല്ല, മിക്കപ്പോഴും അവയുടെ എതിർഗുണങ്ങളാണ് അങ്ങനെയുള്ള സ്മരണ മൂലമുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ സ്മരണ സാക്ഷാത്കൃതമാകുമ്പോൾ അത് മനസ്സാ വാചാ കർമ്മണ മൂന്ന് രൂപത്തിലും പ്രകടമായിത്തീരുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തസ്ബീഹ് കൊണ്ട്, ഹംദുകൊണ്ട്, തക്ബീറുകൊണ്ട്, ദുആ കൊണ്ട്, ഖുർആൻ പാരായണം മുതലായ കാര്യങ്ങളെക്കൊണ്ട് നമ്മൾ നമ്മുടെ നാവിനാലും അതേപോലെ തന്നെ നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ മുതലായ കർമ്മങ്ങൾ പ്രവർത്തനം കൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന വഴികളായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തന്ന ഈ ഒരു കാര്യം, മനസ്സിന് കുളിരേകുന്ന, ശാന്തിയേകുന്ന ഈ ദിക്റുള്ള എന്ന ഒരു കാര്യം, അത് നാവിനാലും പ്രവർത്തനങ്ങളാലും ചിന്തയാലും പ്രവൃത്തിപഥത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ എത്ര കണ്ട് എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ സമാധാന ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമുക്ക് ലഭ്യമായത്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
4: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
0: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നു. എന്നത്തെയും പോലെ ഇന്നും ധാരാളം ചോദ്യങ്ങൾ, സംശയങ്ങൾ നമുക്ക് വന്നെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴിയും പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ വാട്സപ്പ് നമ്പറായ 9544 845 840 എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് മെസ്സേജുകൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ്ബിന് സലീം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും
6: വറഹ്മത്തുള്ളാഹി.
5: നമുക്ക് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു സഹോദരി പറയുന്ന, അവർ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി അവർക്ക്, 10 വർഷമായി. അപ്പോൾ ഭർത്താവിൻ്റെ ഒരു സഹോദരി അവരെ വ്യക്തിപരമായി അവരെ കുടുംബത്തിലും നാട്ടിലുമൊക്കെ ഇടപെട്ട് അവരെ ഒരു മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അവർ കുടുംബത്തിലാണ് കഴിയുന്നത്. അപ്പോൾ അവർക്ക് മാറി താമസിക്കാമെന്നൊരു അവസ്ഥ ശരിക്കുണ്ട്. പക്ഷേ ഭർത്താവിന് പുറത്ത് ഒരു നാട്ടിലൊരു അത്യാവശ്യം ഒരു അറിയുന്ന ഒരാളൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് പോവുകയാണെന്നുള്ളത് ഇതുകൊണ്ട് അവർക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി എന്ത് ഈ സഹോദരി ഇടപെട്ടിട്ട് എല്ലാവരോടും ഇവരെ കുറ്റം പറഞ്ഞിട്ട് ഇവരെ ഒറ്റപ്പെടുത്തി കുടുംബത്തിലാണെങ്കിലും. അപ്പോൾ പിന്നെ അവർ മറ്റുള്ളവർ ഉപദേശിച്ചു, പിന്നെ നിങ്ങളെന്ത് ചെയ്താൽ അവരെ മൈൻഡ് ചെയ്യാതെ നിങ്ങളാണ് ജീവിച്ചാൽ മതി എന്ന് ആരൊക്കെ ഉപദേശം നൽകിയപ്പോൾ ആ രൂപത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ വേറെ പോകാമെന്ന ധാരണയുമുണ്ട്. എന്നിരുന്നാലും ഇവർ കുടുംബബന്ധമാണല്ലോ. പലപ്പോഴും വീട്ടിലെ പരിപാടികൾക്ക് ഇവരെന്ത് ചെയ്യാറില്ല, പരിഗണിക്കാതെ അവർ അപ്പോഴും മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാണ് ഈ കാര്യം ഒന്ന് കൈകാര്യം ചെയ്ത് പോവുക എന്നാണ് അവർ ചോദിക്കുന്നത്.
6: നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങളിൽ മാറ്റം വരുത്താനേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ സമീപനങ്ങളിലും നമ്മുടെ കാര്യങ്ങളിലും നമുക്ക് മാറ്റം വരുത്താം. പക്ഷെ നമ്മളോട് സമീപിക്കുന്ന മറ്റൊരാളുടെ പെരുമാറ്റങ്ങളെ, സ്വഭാവങ്ങളെ, അയാളെ സ്വഭാവ ദൂഷ്യങ്ങളെ, അയാൾക്കുള്ള അസൂയ, നമ്മളോടുള്ള വിരോധം, പക, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയാന്നുള്ളത് എന്തല്ല, സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഇനി സാധ്യമാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് കഴിയാം, നമ്മുടെ പെരുമാറ്റം കൊണ്ട് കഴിയും. അതായത് ഇപ്പോൾ നമ്മുടെ ശത്രുവായ ഒരാളോട് നമ്മൾ നല്ല നിലക്ക് പെരുമാറുമ്പോൾ അയാൾ നമ്മുടെ മിത്രമാകും എന്ന് പറയുന്ന ഒരു തത്വപ്രകാരം നമ്മൾ നല്ല നിലക്ക് പരമാവധി, അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മൾ നല്ല നിലക്ക് നിൽക്കുമ്പോൾ ഒരു പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷേ സ്വാഭാവികമായി എന്താ വെച്ചാൽ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ ചില സഹോദരിമാരുടെയൊക്കെ ചില സ്വഭാവ പ്രകൃതികളാണിത്. ഇതിപ്പോൾ ഇവരോട് മാത്രമല്ല, പല ആളുകളോടും അങ്ങനെ ഉണ്ടാകും. പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഈ നാത്തൂന്മാർ തമ്മിലുള്ള ഒരു പോര് എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, അതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവ പ്രകൃതിയിൽ പെരുമാറുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എൻ്റെ അടുത്ത് എന്തെങ്കിലും അപാകത സംഭവിക്കുന്നുണ്ടോ, ഇങ്ങനെ ഇവർ പെരുമാറുന്നത് കൊണ്ട്. അപ്പോൾ അവരെ കുറ്റം പറയുക, അവർ നമ്മളെ ദ്രോഹിക്കുന്നത് കൊണ്ട് അവളെ നമ്മളെ ദ്രോഹിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയാം. അവരെ ഇതേപോലെ തന്നെ അവരോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റു ചെയ്യാൻ ഇവരുടെ ഈ വിരോധങ്ങളും സമീപനങ്ങളും കാരണമാകുന്നില്ല എന്ന ഉറപ്പ് വരുത്തലാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മളെ പറ്റി ഇല്ലാത്ത ആരോപണങ്ങളോ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച് നമ്മളെ മോശമാക്കാൻ ശ്രമിച്ചാൽ അത് പിന്നീട് തെളിയും. കുറച്ച് നമ്മൾ കാത്ത് ക്ഷമയോടെ ഇരുന്നാൽ എന്താണ്, ഇവരിങ്ങനത്തെ ഒരു സ്വഭാവക്കാരാണെന്നും ഇവരിങ്ങനെ മോശമായിട്ടാണ് ആളുകളോട് പറയുന്നത് എന്നെന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അതായത് വൽ ആക്കിബത്തുലിത്തക്കുക എന്നാണ്. അതായത് അന്തിമ പരിണിതി, അന്തിമ വിജയം എപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണോ കൂടുതൽ ശരിയും തക്കുവയും സൂക്ഷ്മതയും ഉള്ളത് അവർ ആത്യന്തികമായി വിജയിക്കും എന്നുള്ളതാണ് പൊതുവേ അള്ളാഹു പറയുന്ന ഒരു തത്വം. ഇപ്പോൾ കുറച്ച് ശ്രമിച്ചിരുന്നാൽ ഇവർക്ക് അതിനൊരു പരിഹാരം ഉണ്ടായിത്തീരുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത, നമ്മൾ പ്രതികരിച്ചാൽ മനസ്സിലാവാത്ത, ഉപദേശിച്ചാൽ മനസ്സിലാവാത്ത ആളുകളെക്കുറിച്ചാണ് നമ്മൾ ജാഹിലിയങ്ങളെന്ന് പറയുക. അപ്പോൾ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഉപദേശിക്കപ്പെട്ടതാണ് അവരെ അവഗണിക്കുക എന്നാണ്. അവഗണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഗുണത്തിനും ദോഷത്തിനും പോകണ്ട എന്നുള്ള സമീപനത്തിൽ നിൽക്കലായിരിക്കും നന്നായിരിക്കും. പക്ഷേ ഈ സഹോദരിക്ക് വലിയൊരു സമാധാനം ഞാനതിൽ കാണുന്നുണ്ട്. അതായത് ഈ ഭർത്താവ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഈ ഭർത്താവ് എപ്പോഴും പെങ്ങളെ ഭാഗത്ത് നിന്നിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അവർക്ക് അവരിലും ഒരു സമാധാനം കണ്ടെത്താൻ കഴിയില്ല. എന്തായിരുന്നാലും ഭർത്താവിലൂടെ വലിയ ഉപദ്രവവും ദ്രോഹമൊന്നും ഇല്ലാത്തൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. സ്വാഭാവികമായും ഇതിനൊരു പരിഹാരം ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ക്ഷമിച്ചതിനുള്ളൊരു പ്രതിഫലം എന്തായാലും അള്ളാഹുവിടെ നമുക്ക് ലഭിക്കും.
5: തീർച്ചയായും. നമുക്ക് മറ്റൊരു സഹോദരിയുടെ ചോദ്യമുള്ളത്, അവർ 5 വർഷമായി വിവാഹം കഴിഞ്ഞ് കൂട്ടുകുടുംബമാണ്. കുടുംബത്തിൽ ഉപ്പയും ഉമ്മയും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ 3 സഹോദരിമാരടുത്ത് തന്നെയാണ് അവർ വേറെ വീട് വെച്ച് ജീവിക്കുന്നത്. ഇവർ പിന്നെ എന്താ വെച്ചാൽ ഉമ്മയുടെ അധിക സ്നേഹം മക്കളോട്, പെൺകുട്ടികളോടുള്ള സ്നേഹം കാരണം പിന്നെ ഈ ഒരു മരുമകളെ പിന്നെ മകൻ്റെ ഭാര്യയെ ഒറ്റപ്പെടുത്തുന്ന ഒരു രൂപം. അതായത് അവരെ ഒരു കൂട്ടത്തിൽ കൂടാതെ ആകെ അവർ കൂടുക അടുക്കളയിൽ മാത്രമാണ്. അത് അവർക്കിഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അവരെല്ലാവരും സഹകരിച്ചുണ്ടാക്കും. പിന്നെ അവർ പുറത്തു പോകും. അപ്പോൾ ഈ സ്ത്രീ ഈ സഹോദരിയെ കൊണ്ടുപോകില്ല. ഇനി വീട്ടിൽ തന്നെ നല്ല ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ, ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കണമെങ്കിലും അവരെ അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഈ ഇവളെ പരിഗണിക്കുള്ളൂ. ചെറിയ മക്കളുണ്ട്, 2-3 വയസ്സായ ചെറിയ മക്കളുണ്ട്. എങ്കിൽ പോലും അവരൊരു കൂട്ടമായിട്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും സംസാരവും ഭക്ഷണമൊക്കെ അങ്ങനെ ചെയ്യും. പുറത്തു പോകും, ഇവളെ കൊണ്ടുപോകില്ല. ഈ കാര്യം ഭർത്താവിനോട് പറഞ്ഞ് നമുക്ക് വേറെ താമസിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചിട്ടില്ല. കാരണം വാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ, എന്നാലും ഇവരെ പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇവരെന്നെ പറയുന്നത് ചിലപ്പോൾ ഞങ്ങൾ സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് വന്നതുകൊണ്ടാണോ അങ്ങനെ ഒരു ഇത്. പിന്നെ എന്നെ ഇഷ്ടമല്ല എന്നുള്ളത് ഒരു സഹോദരി പറഞ്ഞതും അവർ കേട്ടു. ആ ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ പൊതുവെ അവരാരെയും എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. അവരവരുടെ ലോകം, അവരുടെ ഭക്ഷണം, അവരുടെ പുറത്തു യാത്ര, അതൊക്കെ അവരിൽ തന്നെ. ആരോടും സംസാരിക്കാനും താല്പര്യമില്ല, സംസാരിക്കുന്നവരെയും താല്പര്യമില്ലാത്ത ഒരു കുടുംബമാണ് അവർ. എന്നാൽ ദീനിയായിട്ട് നല്ല എല്ലാ നിലക്കും അവരെന്തുണ്ട്, പിന്നെ പുണ്യകർമ്മങ്ങളും ഇബാദത്തുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പോൾ
6: ഇതിപ്പോൾ എന്താ പറയുക, ഒരു ആവശ്യമില്ലാത്ത ഒരു ടെൻഷൻ നമ്മൾ ആലോചിച്ചുണ്ടാക്കുന്നതാണ് സത്യത്തിൽ ഇത് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയണം. കാരണം ഇവരുടെ അടുത്തു നിന്നൊന്നും ഇങ്ങനെ ഒരു സ്നേഹം, അവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക, ഭക്ഷണത്തിൽ കൊണ്ടുപോവുക, എന്നിട്ട് അവരെ നമ്മളെ മക്കളെ പോലെ നമ്മളെ കൂട്ടിപ്പിടിക്കുക, ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചതാണ് നമ്മുടെ മിസ്റ്റേക്ക്. ഏത് അമ്മായിമ്മയിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങന്മാരിൽ നിന്നോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം അങ്ങനെ പല പെൺകുട്ടികളും നിഷ്കളങ്കമായിട്ട് എന്ത് ചെയ്യാണ്, സ്വന്തം ജ്യേഷ്ഠ അനുജത്തിമാരെ പോലെ, സ്വന്തം ഉമ്മനെ പോലെ, വാപ്പനെ പോലെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഭർത്തൃ വീട്ടിലെ ബന്ധുക്കളിൽ നിന്നുണ്ടാകും അമിതമായ പ്രതീക്ഷ അവർക്കുണ്ടാവും. അപ്പോൾ ഈ പ്രതീക്ഷ എന്താവില്ല, നടക്കാത്ത പ്രതീക്ഷയാണ്. അത് പ്രതീക്ഷിച്ചുക്കുക മാത്രമല്ല, ആ ഒരു മനസ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഇവർക്ക് വേണ്ടി ഇവർ കടന്ന് മരിക്കും. ആർക്ക്, ഈ ഉമ്മക്ക് വേണ്ടിയിട്ട്, ഈ പിന്നെ ഭർത്താവിൻ്റെ പെങ്ങന്മാർക്കൊക്കെ വേണ്ടിയിട്ട് മരിക്കും. എന്തൊക്കെ ത്യാഗം ചെയ്യാൻ പറ്റുമോ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ നമ്മൾ വിശാലമായ വിട്ടുവീഴ്ചയും സേവനങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇവരൊരു പ്രീതിക്ക് വേണ്ടി, കിട്ടാത്ത ഒരു പ്രീതിക്ക് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ചത്തു പണിയെടുക്കുമ്പോൾ എന്താ അറിയും, അത് നമ്മളെന്താണ് ഒരു ഗതിയില്ലാത്തവരും ഒരു വില ഇല്ലാത്തവരുമായി നമ്മളെ വിലയിരുത്താനേ എന്ത് ചെയ്യുള്ളൂ, അത് സഹായകമാവുള്ളൂ. നമ്മളെന്താ വെച്ചാൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ നിലവാരത്തിൽ നിൽക്കുക. ഇവർക്ക് എന്താ, ഇവരൊക്കെ ഇത് പോയിട്ടും അവരൊക്കെ വേറെ താമസിക്കല്ലേ, ഇവിടെ ഇപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മയാണുള്ളത്. അപ്പം തന്നെ ആ ഉമ്മയ്ക്ക് ഇവരിൽ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നിർവഹിച്ചു കൊടുക്കുക. നമ്മൾ നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ പീസ് റേഡിയോ, നമ്മുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, വാപ്പ, അമ്മ, പെങ്ങന്മാർ, ഇങ്ങനെ കുറേ മനുഷ്യന്മാരില്ലേ നമ്മളൊക്കെ ഇഷ്ടമല്ലേ, അവരോടൊക്കെ നല്ല ഊഷ്മളമായ ബന്ധമുണ്ടാക്കി നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഫോണിൽ വിളിച്ച് അവരെയൊക്കെ വിസിറ്റ് ചെയ്ത് അവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അവരൊക്കെ നമ്മൾ സന്ദർശിച്ച് വളരെ മനോഹരമായി നമുക്ക് ജീവിച്ചൂടെ. ഈ ഇഷ്ടം തരാത്ത, സ്നേഹം തരാത്ത ആളുകളെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് അവർക്ക് വേണ്ടി വേല ചെയ്ത് അവരെ പിന്നെ നമ്മുടെ മിണ്ടാത്തതിൽ ദുഃഖിച്ച് അവർ കൂടെ കൊണ്ടുപോകാത്തതിൽ പ്രയാസപ്പെട്ടൊക്കെ എന്തിനാണ് നമ്മൾ ജീവിക്കേണ്ട കാര്യം? ഇപ്പം ഞാൻ പറഞ്ഞത് തികച്ചും അനാവശ്യമായ ചില ആഗ്രഹങ്ങളും ചില നിലപാടുകളും സ്വീകരിച്ച് നമ്മൾ നമ്മൾക്കായി വരുത്തുന്ന ചില വേദനകളാണിത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഈ ഒരു വിഷമാവസ്ഥ അവർ എന്ത് ചെയ്യേണ്ടതില്ല, അനുഭവിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് അവർക്ക് കിട്ടുന്ന സമയം, നമുക്ക് എവിടെ സമയം, നമ്മുടെ സമയം നമ്മുടെ ആരാധനകൾക്കും നമ്മുടെ ഭർത്താവിനെ പരിചരിക്കാനും നമ്മുടെ മക്കളെ കാര്യം നോക്കാനും നമ്മുടെ ഓത്തു നിസ്കാരമൊക്കെ നടത്താനൊക്കെ ആയിട്ട് വിനിയോഗിച്ച് സമാധാനമായി സന്തോഷമായി ജീവിക്കാം. ഇവർ നമ്മളെ നോക്കി നോക്കിയില്ല, കൊണ്ടുപോയി കൊണ്ടുപോയില്ല, പരിഗണിച്ചു പരിഗണിച്ചില്ല, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്തല്ല ഒരു പ്രശ്നമാക്കാതിരുന്നാൽ ഒരു വിഷമമില്ലാതെ മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
5: മറ്റൊരു സഹോദരി, അവർ വർഷങ്ങളായിട്ട് ഈ വിവാഹം 22 വർഷമായിട്ട് വിവാഹം ചെയ്തു വരാം, മക്കളുണ്ട്, അവർ ടീച്ചറാണ്, അവരെ പിന്നെ മാതാപിതാക്കളും ടീച്ചറാണ്, പിന്നെ അവരെ വിവാഹം കഴിഞ്ഞു ഭർത്താവ് പലപ്പോഴായിട്ടും അവരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 40 പവനും പിന്നെ അല്ല 40 ലക്ഷവും 30 പവനും അവരെന്ത് ചെയ്യുന്നുണ്ട്, പല പ്രാവശ്യവും പലതും പറഞ്ഞ് കയ്യിലാക്കിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും അവരെന്ത് ചെയ്തിട്ടുണ്ട്, പല സമയത്തും കുടുംബങ്ങളൊക്കെ ഇടപെട്ട് അവരെ ഒന്ന് നന്നായി ജീവിക്കാൻ പലപ്പോഴും പലരും ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ എല്ലാ കാര്യത്തിലും പല ബിസിനസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരും തന്ത്രപൂർവ്വം ഇവരിൽ നിന്നും പലപ്പോഴും പണം ഈടാക്കും, പല നിലക്കും അവരെന്ത് ചെയ്യുന്നുണ്ട്, പണം ഇദ്ദേഹം വാങ്ങുന്നുണ്ട്. അങ്ങനെ ഇയാളുടെ കള്ളക്കളികളൊക്കെ പൊളിഞ്ഞ് ഇയാൾക്കെതിരെ കേസ് കൊടുത്ത് ഇയാൾ നാട്ടിലില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരവസ്ഥയുള്ളത്. പലപ്പോഴും 5 ഹിയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും എന്ത് പിടി കൊടുത്തിട്ടില്ല. ഇയാളാണെങ്കിലോ ഈ പണങ്ങളെ വാപ്പാൻ്റെ അക്കൗണ്ടിലൊന്നും 15 ലക്ഷം രൂപ തട്ടി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എഗ്രിമെൻ്റ് എഴുതിയിരുന്നു, ആ എഗ്രിമെൻ്റ് എടുത്ത് കീറിക്കളഞ്ഞു. ഇങ്ങനെ പല നിലക്കും എന്താണ് വല്ലാതെ ക്രൂരമായ രൂപത്തിൽ മാനസികമായും ശാരീരികമായും ഇവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അവർ പറയുന്നത്. അവർ വലിയൊരു എഴുത്താണ്, പക്ഷേ ഞാൻ ചുരുക്കി പറയണേ. അപ്പോൾ ഇപ്പോൾ അവർക്കുള്ളതെന്ന് വെച്ചാൽ അവർക്ക് ജോലിയുണ്ട്. ആ ജോലി വെച്ചിട്ട് മക്കളെ അവരെന്ത് ചെയ്യുന്നു, നന്നായി വളർത്തുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എൻ്റെ ജീവിതം നശിപ്പിച്ച, എനിക്ക് ഇങ്ങനെ കുറേ പ്രയാസങ്ങൾ നൽകിയ, ഇയാളെ ഒരിക്കലും ജീവിതത്തിൽ ഇനി വരണ്ട, 2 വർഷമായിട്ട് ഇയാളെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, എന്നാൽ ഇതൊക്കെ കിട്ടണം, അതിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ നിലക്കുള്ള നിയമം വഴി അവർ പരിശ്രമിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും അയാൾ എന്നിലേക്ക് വരാതിരിക്കാനും അയാളുടെ ശല്യമില്ലാതിരിക്കാനും അയാളെ ഒഴിവാക്കി പോകാനും ഒക്കെയുള്ള ഒരു തയ്യാറെടുപ്പ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്.
6: എന്താ ഇതിലൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളടുത്ത് വരുന്ന അബദ്ധങ്ങളാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എല്ലാ സ്ത്രീകളും ജോലിയുള്ള സ്ത്രീകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾക്കും ഉപയോഗിക്കാനുള്ളതാണ്. എന്നാൽ നമ്മൾ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പോകുന്ന ഭർത്താവിൻ്റെ കാര്യത്തിനോ ഒരു ഭർത്തൃ വീട്ടുകാർക്കൊന്നും കൊടുക്കണ്ട എന്ന് അതിനർത്ഥമില്ല. അപ്പോൾ നമ്മൾ അവർക്ക് നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യണം, അത് നമ്മൾ നല്ല മനസ്സറിഞ്ഞ് കൊടുക്കുക, അത്രേ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഇവരത്ത് പണം ഉണ്ടാകുന്നത് മനസ്സിലാക്കുമ്പോൾ എന്താ വെച്ചാൽ ഭർത്താവ് അതിനെ ചൂഷണം ചെയ്യണം. അത് ഈ ഇത്തരം ചില പുരുഷന്മാരുടെ ചില സ്വഭാവ പ്രകൃതികളാണത്. ഓരോ വിളവ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അധ്വാനിക്കാതെ സ്വയം ഒന്നും അവരിന്ന് വരുന്നൊക്കെ ഓരോ ഐഡിയ പറഞ്ഞ് എന്ത് ചെയ്യുക, പിന്നെ പണം വാങ്ങിക്കുക, എന്നിട്ട് അത് അവരുടെ ആവശ്യങ്ങൾ ചിലവഴിക്കുക, പിന്നെന്ത് ചെയ്യുക, അടുത്ത ഘട്ടം വരെ വീണ്ടും വേറൊരു ഐഡിയ പറയുക, എന്നിട്ട് പണം വാങ്ങുക. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയും 2 പ്രാവശ്യം ഒരു മാളത്തു നിന്ന് പാമ്പൊടിക്കൂല പറയുന്നത്. ഇതൊക്കെ ഒരേ അബദ്ധം 1000 വട്ടം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1-2 വട്ടമൊക്കെ പൈസ കൊടുത്തിട്ട് അത് ബുദ്ധിമുട്ടാവുമ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കണമെന്ത്, ഇത് ഇയാളുടെ ഈ പരിപാടി ശരിയല്ല എന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കുമ്പോൾ ഈ പണം പോവാതൊക്കും. എന്നപ്പോൾ ഈ അവസാന സമയം വരെ അവർ കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ടാണിത് 40 ലക്ഷവും ഇത്ര ലക്ഷങ്ങളും കോടികളൊക്കെ ആയി മാറുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് അവരുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഒരു വിശ്വാസത്തിൻ്റെ പേര് ചെയ്യുന്നതിൻ്റെ പേരിൽ അബദ്ധം സംഭവിച്ചാൽ ഇനിയിപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഒന്നിപ്പോൾ അവർ ഒരു കേസിലൂടെ എന്ത് ചെയ്യാണ് തങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ പൈസ വാങ്ങാൻ പറ്റുമെങ്കിൽ നിയമപരമായി അത് വാങ്ങാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ പണമാണ് അത്, ഭർത്താവിൻ്റെ അടുത്താണെങ്കിലും ആരത്താണെങ്കിലും നമ്മുടെ ബന്ധങ്ങൾക്ക് പ്രശ്നം വരാത്ത രൂപത്തിലാണ് അത് വാങ്ങേണ്ടത്, അതിന് ശ്രമിക്കാം. മറ്റൊരു സമാധാനം എന്താണെന്ന് വിചാരിച്ചാൽ ഒരാൾ പണം നമ്മളത് കട്ട് കൊണ്ടുപോയാലും അത് തീ പിടിച്ച് നശിച്ചാലും ഒരു വന്യമൃഗം വന്ന് നശിപ്പിച്ചാലും ഒക്കെ നമുക്ക് എന്ത് കിട്ടും, കൂലി കിട്ടും എന്നല്ലേ നമ്മൾ വിശ്വസിക്കണം. അതല്ലേ നമ്മുടെ ഈമാ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ അധ്വാനിച്ച പണം എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തായാലും അത് ഇഹലോകത്തോ പരലോകത്തോ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ എത്ര കാലം അധ്വാനിച്ചത് പോയി, എൻ്റെ വാപ്പാൻ്റെ കുറേ പണം പോയി എന്നൊന്നും ചിന്തിക്കണ്ട. അതൊക്കെ എന്ത് ചെയ്യും, എൻ്റെ അധ്വാനമാണെങ്കിൽ അതിൻ്റെ ഫലങ്ങളൊക്കെ എനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് സമാധാനിച്ച് ജീവിക്കാം. പിന്നെ എന്തായിരുന്നാലും ഒരു ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോഴും അവിടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള പണം ഉണ്ടല്ലോ. അപ്പൊ ഇനി ഇദ്ദേഹത്തെ കാത്തിരുന്ന് ഇനി വീണ്ടും അയാൾ തിരിച്ചു വന്ന് ബാക്കിയുള്ള പൈസ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കാതെ ഉള്ള പണം കൊണ്ട് മാന്യമായി സന്തോഷത്തോടു കൂടെ ജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് സ്വീകരിക്കാൻ പറ്റിയൊരു കാര്യം. വെറുതെ എന്ത് ചെയ്യണ്ട, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നഷ്ടങ്ങളും ചിന്തിച്ച് ടെൻഷനായി ഇപ്പോഴുള്ള ലൈഫിനെ നഷ്ടപ്പെടുത്തേണ്ട ഞാൻ പറയണം. ഇപ്പം ഉള്ളത് വെച്ച് മക്കളോടൊപ്പം സമാധാനമായി ജീവിക്കാമല്ലോ. ഈ പോയ പൈസനെ പറ്റി ആലോചിച്ചുകൊണ്ട് ഇനി മനസമാധാനം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതൊക്കെ പടച്ചോൻ തിരിച്ചു തന്നോളും, അല്ലെങ്കിൽ എൻ്റെ പാപങ്ങൾ പൊറുക്കാനെങ്കിലും കാരണമായിക്കോളും എന്ന് വിചാരിച്ച് മനസമാധാനപ്പെടുക. ഇവിടെ നിങ്ങളുടെ നല്ലൊരു ലൈഫ് നടത്തുക.
5: നമ്മൾ മറ്റൊരു സഹോദരിയുടെ ഒരു ചോദ്യമുള്ളത്, അവർ പിന്നെ നല്ല മാനസികമായ പ്രയാസത്തിലാണ്, അവർ ആരോടും ഇതുവരെ പുറത്തറിയിക്കാതെ എല്ലാ പ്രശ്നങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത്. മക്കളെപ്പോലും അറിയിച്ചിട്ടില്ല, മക്കളറിയരുതേ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ലൈവ് പോലും അവർ അത് ഉണ്ട് എന്ന് പോലും മെസ്സേജ് ചെയ്യരുത്, ഞാനത് കണ്ടോളാം, കാരണം അത്രത്തോളം സൂക്ഷിച്ചാണ് ഈ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭർത്താവിൻ്റെ ഫോണിൽ ഒരു സമയത്ത് മറ്റൊരു സ്ത്രീയും ഒരു കുട്ടിയും നിൽക്കുന്ന ഒരു ഫോട്ടോ അവർ കണ്ടു. അപ്പോൾ എന്നാൽ അവർ അദ്ദേഹത്തോട് കയർക്കാതെയും ചൂടാകാതെയും ഒക്കെ ഞാൻ മാന്യമായി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തെറ്റ് സംഭവിച്ചു, ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഗൾഫിലാണ്, അങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ അറിയാതെ ചെറിയൊരു അകലച്ച ഫീൽ ചെയ്തിരുന്നു. നാട്ടിൽ വരുമ്പോഴും ഫോൺ മനഃപൂർവ്വം എടുക്കാതിരിക്കും, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റണ്ട എന്ന് വിചാരിച്ച് അത്രത്തോളം സൂക്ഷിച്ചു പോയി. പക്ഷെ ഒരിക്കൽ ഗൾഫിൽ നിന്ന് അറിയാതെ കൈതട്ടി കോള് വന്ന സമയത്ത് എടുത്തപ്പോൾ അവർ വേറൊരു സ്ത്രീയും കുട്ടിയും അവരുടെ ശബ്ദവും കുട്ടി കരയുന്നതൊക്കെ കണ്ടു. ഫോട്ടോസ് കുറേ ആദ്യം കണ്ടിരുന്നു, ഇവരൊന്നിച്ചിരിക്കണതും കുട്ടി മുടി ചീ കൊടുക്കണം അങ്ങനെ എന്തൊക്കെയോ കണ്ടു അവർ പറഞ്ഞു. അപ്പോൾ ഈ ഒരവസ്ഥ അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് ഏകദേശം ധാരണ. അപ്പോൾ ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു, അല്ല ഞാനൊരു ബിസിനസ്സുകാരനാണല്ലോ, അപ്പോൾ അവിടെ ഒരു പണം കടം വാങ്ങാൻ അല്ല പണം ചോദിക്കാൻ വേണ്ടി പോയതാണെന്നൊക്കെ അയാൾ പറഞ്ഞു ഒഴിഞ്ഞു മാറിയെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അവരാണെങ്കിൽ ഇത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കഴിയുന്നുണ്ട്, വലിയ പ്രയാസം അവർക്ക് ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നിരുന്നാലും അറിയാൻ പാടില്ല. അപ്പോൾ അവരിപ്പോൾ അവർ ചെയ്യുന്നത് ആകെ പ്രാർത്ഥനകൾ മാത്രമാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത് അദ്ദേഹം ഒരു പിന്നെ സലഫി ആദർശമല്ല, ഇവർ സലഫി ആദർശമാണ്. അപ്പോൾ ഒന്ന് സലഫിയത്ത് കിട്ടാനും പിന്നെ ഈ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്.
6: നമ്മളിവിടെ ആ ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒക്കെ ആ ഒരു ശക്തിയാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇപ്പോൾ ഭർത്താവിന് വേറൊരു ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ വേറൊരു ഭാര്യയുണ്ടെന്നോ കുട്ടിയുണ്ടെന്നോ എന്നൊക്കെ അവർക്കൊരു വിവരം കിട്ടുകയും അത് ഭർത്താവ് അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലും ആ ഭർത്താവിൻ്റെ അഭിമാനം സംരക്ഷിക്കാനും നമ്മുടെ അഭിമാനം സംരക്ഷിക്കാനും ഈ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാനൊക്കെ അവർ കാണിക്കുന്ന ആ ഒരു സൂക്ഷ്മത ഉണ്ടല്ലോ, അതിനെന്തായിരുന്നു നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാണ്. പക്ഷെ അതൊന്നൊരു പരിഹാരമല്ല എന്നുള്ളതാണ്. അതായത് ഭർത്താവ് ചെയ്യുന്ന അനാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മറച്ചു വെച്ചും സംരക്ഷിച്ചും അതിൻ്റെ വേദനകളൊക്കെ നമ്മളെ മനസ്സിൽ ഒതുക്കിയും ജീവിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം നമുക്കുള്ളത്? ഈ അഭിമാനവും ഈ കുടുംബത്തിൻ്റെ മഹത്വവും ഈ സഹോദരിക്കുണ്ടാകുന്ന വേദനകളൊന്നും അയാൾ ചിന്തിക്കണില്ലല്ലോ. അയാൾ ചിന്തിക്കണമെങ്കിൽ അതൊക്കെ ചെയ്യൂ. കണ്ടുപിടിക്കപ്പെട്ടിട്ടെങ്കിലും അയാൾ അതിന് പിൻവാങ്ങൂലേ? അപ്പോൾ ഇതൊരു അവിഹിത ബന്ധമാണോ ഒരു വിവാഹമാണോ എന്നൊന്നും നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്നതിലേറെ നല്ലത് ഇതിൻ്റെയൊക്കെ വസ്തുതകളും തെളിവുകളും ശരിക്കും അന്വേഷിച്ച്, അതിപ്പോൾ അവിടെയൊക്കെ ഗൾഫിലൊക്കെ ആളുണ്ടാവുമല്ലോ, സ്വാഭാവികമായ ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ തൊട്ടടുത്ത ജി സി സിയിൽ ഏതെങ്കിലും കൺട്രീസിലൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരാൾ എന്ത് ചെയ്യുക, വിശ്വസ്തനായ ഒരാളെ വിട്ടിട്ട് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും ശരിയായി ശേഖരിച്ചിട്ട് എന്ത് ചെയ്യാം, എന്താണ് അതിൻ്റെ ഒരു നിലപാടെന്ന് അറിയാം. ഇതൊരു അവിഹിത ബന്ധമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളിൽ നിന്ന് നമുക്ക് നരകത്തിന് രക്ഷപ്പെടുത്തണ്ടേ? അയാൾക്കും നല്ലൊരു ഭാവി വേണ്ടേ? അപ്പോൾ അയാളെ നന്നാക്കി എടുക്കണ്ടേ? അപ്പോൾ ഇതുണ്ടോ വസ്തുതാപരമാണോ എന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചതിന് ശേഷം എന്താണ്, ഇവരുടെ ബന്ധുക്കളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയൊക്കെ അറിയിച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കലാണ് നല്ലത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നാലാൾ അറിഞ്ഞു എന്ന് വരാം, അറിഞ്ഞില്ല എന്ന് വരാം, പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. അതല്ലാതെ ഭർത്താവിൻ്റെ എല്ലാ തോന്നിവാസങ്ങളെയും മറച്ചു വെച്ച് കുടുംബത്തിൻ്റെ അഭിമാനം അല്ലെങ്കിൽ വീടിൻ്റെ അഭിമാനം നമ്മുടെ അഭിമാനം എന്നൊന്നും പറയുന്നതിന് വലിയ അർത്ഥമല്ല. ഇതൊക്കെ സഹിക്കാൻ വേണ്ടി നിന്നാൽ സഹനത്തിന് ഒരു പരിധിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, മാനസിക അസുഖങ്ങളോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് തയ്ച്ചാൽ അത് മറ്റുള്ളവരെയും കൂടി അറിയിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങലായിരിക്കും നന്നാവുക. ഒറ്റയ്ക്ക് സഹിക്കുന്നത് അത്ര നന്നായിക്കോളന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
5: അതെ, അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ മാറ്റി കൊടുക്കട്ടെ. ഒരു സഹോദരി ചോദിക്കുന്നു, അവരെ മകന് ഇപ്പോൾ 9 വയസ്സാണ്, 7 വയസ്സാകുമ്പോൾ അവൻ്റെ ഉപ്പ ഭർത്താവ് പെട്ടെന്ന് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. മകളുടെ കല്യാണം കുറപ്പിച്ച് അതിൻ്റെ ഒരു ഓട്ടത്തിലായിരുന്നു പെട്ടെന്ന് മരണമുണ്ടായത്. അത് അവർക്ക് വല്ലാത്ത ഷോക്കായി. ഇപ്പോൾ മൂത്ത മകൻ ഗൾഫിലുണ്ട്. അപ്പോൾ ഈ കുട്ടി ചെറുപ്പത്തിൽ നന്നായി പഠിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണ കാരണം അവർക്ക് പെട്ടെന്ന് അവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ സാധിച്ചില്ല. ഇപ്പോൾ പഠനത്തിനൊക്കെ കുറച്ച് പിറകിലായിപ്പോയി. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, പക്ഷെ പിറകിലായിപ്പോയി. അവർ ചോദിക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ, കാരണം സംരക്ഷിക്കാൻ പിതാവില്ലാത്ത അവസ്ഥ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മോനെ വളർത്തിക്കൊണ്ടുവരാൻ നല്ലൊരു ദീനിയായ അല്ലെങ്കിൽ നല്ലൊരു കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടുവരാൻ എന്ത് സൊല്യൂഷനാണുള്ളത്?
6: നമ്മൾ നമ്മുടെ കുട്ടികളെ കാര്യത്തിൽ നമുക്ക് നിയന്ത്രണം കിട്ടാനും നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനമായി രണ്ട് വഴികളാണ്. ഒന്നെന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിയുമായി നമുക്ക് നല്ല ഒരു മാനസിക അടുപ്പുണ്ടാവുക എന്നുള്ളത്. അത് പൊതുവെ എന്താ വെച്ചാൽ, ഈ ഭർത്താവും കൂടെ ഇല്ലാത്തത് കൊണ്ട് ഈ ഉമ്മക്ക് കുറച്ച് പ്രയാസമാണ്. നമുക്ക് ഇഷ്ടമുണ്ടാവും, പക്ഷെ നമുക്ക് ആ ഇഷ്ടം ഇവരോട് പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം അവൻ്റെ അടുത്ത് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ നമ്മൾ ഇടപെട്ട് ഇടപെട്ട് അവനെ ശാസിച്ചും അവനെ ഉപദേശിച്ചും മുന്നോട്ട് പോകുമ്പോൾ എന്തു ചെയ്യും, അവനും ഉമ്മയും തമ്മിലുള്ള ബന്ധത്തെ അത് പ്രതികൂലമായി ബാധിക്കും. അവസാനം എന്ത് ചെയ്യും, ഉമ്മനെ അവഗണിച്ച് അവൻ മുന്നോട്ട് പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവുക. ഉമ്മ ഒരു ശല്യമായി മാറുന്ന ഒരവസ്ഥ പോലെ അവന് തോന്നും. അപ്പോൾ അവനെന്ത് ചെയ്യും, ഉമ്മൻ്റെ ഒരു ഗൈഡൻസും ഉണ്ടാവില്ല. അവൻ സ്വതന്ത്രമായി ആരും ഇല്ലാത്തൊരവസ്ഥയിൽ വളരുമ്പോൾ അത് കൂടുതൽ അപകടകരമായ കാര്യങ്ങളിലേക്ക് എന്തു ചെയ്യും, നീങ്ങും. അതുകൊണ്ട് എപ്പോഴും ഇത്തരം സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് അവനോടുള്ള ആ ഒരു മാനസിക ബന്ധത്തിന് കോട്ടം തട്ടാതെ, അതിൻ്റെ അർത്ഥം അവൻ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ അനുവാദം കൊടുക്കുക എന്നുള്ളതല്ല, അങ്ങനെയുള്ളൊരു ബന്ധം ഉണ്ടാക്കി തീർക്കാൻ എന്ത് ചെയ്യണം, ശ്രമിക്കണം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഏത് മനുഷ്യനാണെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ആശങ്ക ഉണ്ട്, ആ ആശങ്കയാണ് ഇപ്പോൾ ഈ ചോദ്യത്തിൽ ചോദിക്കുന്നത്. ഈ ആശങ്ക മനസ്സിലാവേണ്ടത് നമുക്കല്ല, ആർക്കാ മനസ്സിലാവേണ്ടത്, അവന് മനസ്സിലാവേണ്ടത്. ഏത് ഉമ്മൻ്റെ കാര്യത്തിൽ കുറച്ച് ബേജാറിലാണ് എന്നുള്ളത് അവന് മനസ്സിലാവണം. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, വാപ്പ മരിച്ചു പോയതിൻ്റെ വേദന, ആ വാപ്പ ഇല്ലാത്തത് കൊണ്ട് ഇവനെ നേരെ സംരക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ വേദന, ഇത്തരം വലിയ വേദനകളും സങ്കടങ്ങളൊക്കെ അനുഭവിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ഒരു വലിയ മെസ്സേജ് അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, ലഭിക്കേണ്ടതുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ദേഷ്യം പിടിക്കുമ്പോഴോ അവിടെ എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടല്ല, നമ്മൾ വളരെ സ്നേഹത്തിലും നല്ല ബന്ധത്തിലും ആകുമ്പോൾ എന്താ വെച്ചാൽ, വാപ്പയുമായിട്ടുള്ള നല്ല കാലങ്ങൾ, വാപ്പ അവരെ നോക്കിയിരുന്ന നല്ല സന്ദർഭങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, വാപ്പയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ വാപ്പില്ലാതിരിക്കുമ്പോൾ നിങ്ങളാണല്ലോ ഇപ്പോൾ നമുക്കുള്ള ആൾക്കാർ, അപ്പോൾ നമ്മൾ ഉഷാറായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവന് നല്ല പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കി അവൻ്റെ പഠന കാര്യങ്ങൾക്കൊക്കെ നല്ല വഴി ഉണ്ടാക്കി കൊടുത്ത് അവനെ വളരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിലൂടെയും മാറ്റം ഉണ്ടാവും. ഇപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ രക്ഷിതാക്കളൊക്കെ ചിന്തിക്കുക എന്താ വെച്ചാൽ, എനിക്കിപ്പോൾ എന്തായാലും നോക്കാൻ വയ്യ, വാപ്പാക്ക് വാപ്പയോട്ട് ഇല്ലേനും, അപ്പോൾ നമ്മൾ വല്ല ഹോസ്റ്റലുകളിലോ വല്ല സ്കൂളുകളിലൊക്കെ കൊണ്ടുപോയി ആക്കിയിട്ട് അവിടെ വല്ല നല്ല തെർബിയത്തൊക്കെ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു കുട്ടിയെ നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഹോസ്റ്റലിൽ 200 കുട്ടികളെ ഒരു വാർഡൻ നോക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നൊരു തെർബിയത്തൊന്നും വേറെ എവിടെ പോയാലും കിട്ടൂല, നമ്മൾ തന്നെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേ കിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
5: നമുക്ക് മൂന്ന് സമാനമായ ഒരു ചോദ്യങ്ങളുണ്ട്, അത് കുട്ടികളെക്കുറിച്ച് മൂന്ന്. ഒന്നാമത് മൂന്നും ഞാൻ വായിക്കാം, സമാനമായ ചോദ്യമാണ്. ആ ചോദ്യം വായിക്കുന്നത് എന്താ വെച്ചാൽ, ഇവർ ഇതെൻ്റെ ചോദ്യമല്ല എന്നുള്ള പരാതി തന്നെ വരും. അപ്പോൾ ഒരു ഉമ്മ, അവർ അവന് കുട്ടിക്ക് 14 വയസ്സായി, അപ്പോൾ അവന് നിസ്കരിക്കൂല തോന്നുമ്പോൾ, അവന് തോന്നുമ്പോൾ എപ്പോഴെങ്കിലും നിസ്കരിച്ചു എന്ന് പറയുമെന്ന്. എന്നാൽ റമദാൻ മാസത്തിൽ എന്ത് ചെയ്യും, അവൻ കൃത്യമായി നിസ്കരിക്കുന്നു, പിന്നെ തറാബീഹിന് വരെ വരുന്നു, സുബഹിയൊക്കെ നിസ്കരിക്കുന്നു. ഇപ്പോൾ അവന് നിസ്കാരമില്ല, അവൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആദ്യമൊക്കെ ഫോണുമായി ബന്ധപ്പെട്ട് ചെറിയ ഇതുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ട് അത് ചെയ്യാറ്, ഫോണുമായി അഡിക്ഷനില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ഉമ്മാൻ്റെ ഒരു വേവലാതി എന്ന് വെച്ചാൽ, പിന്നെ നിസ്കാരമില്ലാത്തതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ അവന് ഇറങ്ങുമോ എന്നുള്ളൊരു പേടി, അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, എൻ്റെ മകൻ 7-ാം വയസ്സിൽ മുതൽ പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്ന കുട്ടിയാണ്, ഇപ്പോൾ 22 വയസ്സായി, പക്ഷേ അവൻ എന്ത് ചെയ്യില്ല, സുബഹിക്കൊന്നും പള്ളിക്ക് പോകില്ല, എത്ര വിളിച്ചെണീപ്പിച്ചാലും അവൻ പോകില്ല. പിന്നെ മറ്റൊരു സഹോദരൻ 16 വയസ്സായ മകൻ്റെ കാര്യത്തിൽ, അവൻ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്, വാപ്പയാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ മുടി വെട്ടുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം ഇടപെടും, ചിരിച്ചു വെട്ടുന്നതിനെക്കുറിച്ചൊക്കെ.

0: പഞ്ചസാര എന്നുള്ളത് നമുക്ക് മധുരം നൽകുന്ന ആളുകളൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ ആദ്യമായി പഞ്ചസാര അല്ലാതെ ചായ കുടിക്കുന്ന സമയത്ത് അവരെത്ര പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് രുചിയുണ്ടായിട്ടും ഇഷ്ടമുണ്ടായിട്ടും പഞ്ചസാര വേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബോധ്യമാണ്. എന്തു ചെയ്യും? അതെൻ്റെ ശരീരത്തെ കേടുവരുത്തും, എനിക്ക് വലിയ അസുഖങ്ങൾ സംഭാവന ചെയ്യും, എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബോധ്യത്തിൽ നിന്നാണ് എന്തുണ്ട്, ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തി അവർ ചെയ്യാൻ തയ്യാറാവുന്നത്. ഏത്? മധുരമില്ലാതെ ചായ കുടിക്കുക എന്നുള്ള പരിപാടി ചെയ്യാൻ തയ്യാറാവുന്നത് ഒരു ബോധ്യത്തിൽ നിന്നാണ്. ഈ ബോധ്യത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈമാൻ എന്ന് പറയണത്. അള്ളാഹു ഉണ്ടെന്ന ബോധ്യം, പരലോകമുണ്ടെന്ന ബോധ്യം, ഈ ഖുർആൻ അള്ളാഹുവിൻ്റെതാണെന്നുള്ള ബോധ്യം, നമ്മുടെ എല്ലാ അനക്കങ്ങളും വിളക്കങ്ങളും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധ്യം, നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് അവനാണ് നിയന്ത്രിക്കുന്നത്, അവൻ നമ്മളോട് പിണങ്ങിയാൽ നമ്മുടെ ജീവിതം അപകടങ്ങളിൽ കലാശിക്കും, ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നാണ് ഇന്നല്ലദീനാമനു വഅമിലു സ്വാലിഹാത്, അതിനാണ് എന്താണ് സൽക്കർമ്മങ്ങൾ ഉണ്ടാവണം. ഈ ബോധ്യം എന്ന് പറയുന്നത് അറിവാണ്. ബോധ്യം എന്ന് പറയുന്നത് അറിവാണ്. അതുകൊണ്ട് ഈമാൻ എന്ന് പറഞ്ഞാലും അറിവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ശരിയായ അറിവുകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഈ ബോധമുണ്ടാവണം. അപ്പോൾ ആ ബോധമുണ്ടെങ്കിൽ നിസ്കരിക്കും. ഇപ്പോൾ 10-30 വയസ്സുവരെ നിസ്കരിക്കാൻ നടന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ നിസ്കാരക്കാരനാവുന്നുണ്ട്. അതെങ്ങനെ? അത് വാപ്പി മീൻ പിടിച്ച് ചെയ്യുമ്പോൾ പിടിച്ച് നിസ്കരിപ്പിച്ചതല്ല, അവൻ ഏതോ ഖുത്ബ കേട്ടോ പ്രസംഗം കേട്ടപ്പോൾ ബോധ്യപ്പെടുകയാണ് അവൻ. അപ്പോൾ നിസ്കാരം എന്ത് ചെയ്യണം, ആരംഭിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക് ഏത് പ്രായക്കാരാണെങ്കിലും ഒരു ബോധ്യതയിൽ നിന്ന് മാത്രമേ അവരിൽ നിന്ന് പ്രവർത്തനം ഉണ്ടാവുള്ളൂ. ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം, അവരെ പ്രായത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളിലും പ്രഭാഷണങ്ങളിലൊക്കെ പങ്കെടുത്ത് അതുപോലുള്ള കുട്ടികളിലൂടെ അവർക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സംസാരങ്ങളിലൊക്കെ മനസ്സിലാക്കി കൊടുക്കണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ബോധ്യപ്പെട്ടവരോട് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും വേണ്ട, ഒന്നും നമ്മൾ ആലോചിക്കേണ്ട. ഇപ്പം ഞാൻ ഒരു സ്കൂളിൻ്റെ അടുക്കലുള്ള ഒരു പള്ളിയിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുക, സാധാരണ ലോഹർ ജമാഅത്ത് നിസ്കരിക്കുക. അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ, ഇപ്പം ഇന്ന് ഞാൻ ലോഹർക്ക് അവിടെ ചെല്ലുമ്പോൾ പോലും എന്തുണ്ട്, ഒരു ചെറിയ പയ്യൻ അവൻ അവിടെ വന്ന് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് ഇരിക്കാൻ, ഒരു 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണത്. അവനിപ്പോൾ ഈ ബെല്ലടിച്ചേക്ക് വന്ന് ഒന്നുണ്ടാക്കി വന്ന് 1-ാമത്തെ സെഫിൽ എന്താണ്, അവിടെ ഒരു പ്രായ ഒരാളാണ് പിന്നെ അവിടെ ഉള്ളത്, ഇവൻ അവിടെ വരാൻ പ്രേരിപ്പിക്കണം എന്താ. അവൻ്റെ ഉമ്മ പിന്നാലെ വന്നിട്ടാ, സ്കൂളിൽ അവൻ്റെ ഉമ്മ ഉണ്ടോ, വാപ്പുണ്ടോ, ഉസ്താദുമാരാണെങ്കിലും വടികൊണ്ടുണ്ടോ, അവന് വളരെ വന്ന് എന്നിട്ട് അവൻ എന്ത് ചെയ്യും, വളരെ ഭക്തിയിൽ നിസ്കരിക്കും അവിടെ നിന്ന്, അത് കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കും, എല്ലാ ദിക്കറും കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോണത്. ഇങ്ങനെ എത്ര കുട്ടികളെ നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട്. അത് അവരുടെ ബോധ്യതയാണ്. ഈ ബോധ്യതയില്ലാതെ ഓരോ ഭക്തനും വിളിച്ചുണർത്തി ഒന്നുണ്ടാക്കി ചോദിച്ച് നിസ്കരിച്ച് ചോദിച്ച് റക്കായത്ത് പൂർത്തിയായോ എന്ന് ചോദിച്ച് അതിൽ സുജൂദ് മുഴുവൻ ഉണ്ടോ എന്ന് ചോദിച്ച് ഇവിടെ നനഞ്ഞോ അവിടെ നനഞ്ഞോ, അതൊന്നും ഓന് വേണ്ടിയല്ല ചെയ്യണത്. ഇന്നഹാല കബീറത്തുൻ ഇല്ലാല ഹാഷി എന്നാ പറഞ്ഞു ഞാൻ പറഞ്ഞത്, ഈ ബോധ്യം ഇല്ലാതെ ചെയ്യാറിന് അതിനേക്കാളും വലിയൊരു പണിയില്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, പക്ഷേ അത് ചെയ്യണമെന്ന് ബോധമില്ലാത്തവന് ചെയ്യണമെങ്കിൽ അവൻ വേണമെങ്കിൽ 1000 മീറ്റർ ഓടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ ഓടും. ഈ ആ കടയിൽ പോയി നടന്നു പോയി ഒരു സാധനം വായിക്കൊടുന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പണിയാണ് എന്ത്, ഈ ഉള്ളുണ്ടാക്കിയിട്ട് മുസല്ലയിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ബോധം നൽകിയിട്ട് അവരീ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ഈ പറച്ചിൽ നിർത്തി അവരെ വിശ്വസിച്ച് പുറത്തു വിടാൻ കഴിയുള്ളൂ.
1: സംസ്കാരത്തിൻ്റെയും ഈ മുടിവെട്ടിൻ്റെ വിഷയത്തിലൊക്കെ
0: എല്ലാം അങ്ങനെ തന്നെയാണ്. അവർക്ക് ബോധ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് എന്ത് ചെയ്യുക പ്രശ്നം. കുട്ടികൾ പറയും, ഇപ്പം നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഈ മുടിവെട്ട് നമ്മൾക്ക് പറ്റിയതല്ല എന്ന് അവർ പറയും. അത് അവർക്ക് ബോധ്യം ഉണ്ടാകുമ്പോഴേ, അല്ലാതെ അവൻ്റെ നമ്മളിഷ്ടപ്രകാരം അവൻ്റെ മുടി ആക്കണം എന്ന് പറയുമ്പോൾ അതിന് ചില പ്രയാസങ്ങളുണ്ട്. അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ മുടി ആവുകയുള്ളൂ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും.
1: തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അനവധി ചോദ്യങ്ങൾ ഉണ്ട് എന്നറിയാം. നമ്മുടെ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ എടുക്കുന്നത്. അടുത്ത ചൊവ്വാഴ്ചകളിൽ നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ പ്രാർത്ഥനകളും സഹായങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് സംസ്കരണ ചിന്തകൾ. ഈമാൻ വർദ്ധിക്കാനുള്ള മാർഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സലാഹുദ്ദീൻ അൽഹിക്കമിയാണ് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു മനുഷ്യ

0: മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈമാൻ രൂഢമൂലമാകുമ്പോഴാണ് തിന്മകളിൽ നിന്ന് അകലാൻ ഒരു മനുഷ്യന് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഇസ്ലാമിക വൃത്തത്തിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈമാൻ കൂടി മനസ്സിൽ ശക്തമാകുമ്പോഴാണ് ചെറുതും വലുതുമായ തിന്മകളിൽ നിന്ന് അകലാൻ അവന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഈമാൻ നേടിയെടുക്കുക എന്നുള്ളത് കടന്നു വരും. ഈമാനിനെ അത് നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന, അത് ഹൃദയത്തിൽ വർധനവുണ്ടാക്കാൻ, അത് ഹൃദയത്തിൽ വർധനവുള്ള അവസ്ഥയിൽ ആയിത്തീരാൻ നമുക്ക് സഹായകമാകുന്ന നിരവധി ഘടകങ്ങൾ പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച് തരുന്നത് കാണാൻ സാധിക്കും. ഇമാം അബ്ദുറഹ്മാൻ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു ലഘുകൃതിയിൽ ഇത്തരത്തിൽ ഒരു വിശ്വാസിയുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മഅരിഫത്തു അസ്മാഇല്ലാഹിൽ ഹുസ്ന അൽ വാരിദ ഫിൽ കിതാബി വസുന്ന എന്നുള്ളതാണ്. അതായത് പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിലും വന്നിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ആശയമെന്താണ് എന്ന് മനസ്സിലാക്കാൻ താൽപ്പര്യം കാണിക്കുകയും അതു മുഖേന അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇബാദത്ത് എടുക്കുന്നൊരു സാഹചര്യം സംജാതമാകുകയും ചെയ്യുക എന്നുള്ളതാണ്. മുത്തഫഖുൻ അലൈഹിയായൊരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ, ഇന്ന ലില്ലാഹി തിസ്അത്തൻ വതിസ്ഈന അസ്മ മിഅത്തൻ ഇല്ലാ വാഹിദ. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് 99 നാമങ്ങളുണ്ട്, അതായത് 100-ൽ നിന്ന് ഒന്നു കുറവ്. മൻ അഹ്സാഹ ദഖല ജന്ന, ആ നാമങ്ങൾ ആരെങ്കിലും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. എന്താണ് ഇഹ്സാ കൊണ്ട് ഉദ്ദേശം? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു, ഹിഫ്ലുഹ, അത് മനഃപ്പാടമാക്കുക, വഫഹ്മു മഅനിഹ, അതിൻ്റെ ആശയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക, വഇതിഖാദുഹ, അവയെക്കുറിച്ച് കൃത്യമായി വിശ്വസിക്കുക, വതഅബ്ബുദു ലില്ലാഹി ബിഹ, അത് മുഖേന അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇബാദത്ത് ചെയ്യുക. അതായത് ആ അള്ളാഹുവിൻ്റെ നാമം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ആ നാമം അറിയിക്കുന്ന ആശയത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. പാപം പൊറുക്കാൻ ഗഫൂറായ അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗഫൂർ എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കൽ, ഇത്തരത്തിൽ നാമങ്ങളും കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതിൽ പെട്ടതാണ്. അതുപോലെ അള്ളാഹു അസ്സമീ ആണ്, എല്ലാം കേൾക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം നമ്മിൽ നിന്ന് അള്ളാഹു കേൾക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതും ആ നാമം കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത് ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഇഹ്സാ ചെയ്യുന്നൊരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ളതാണ്. സ്വർഗമെന്നത് വിശ്വാസികൾക്ക് മാത്രം ലഭിക്കുന്നതാണെങ്കിലോ, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മുഅ്മിനാവാൻ, വിശ്വാസിയായിത്തീരാൻ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് അറിയണം. അത് അറിഞ്ഞാൽ അവനിക്ക് വിശ്വാസിയാവാനും അത് മുഖേന സ്വർഗത്തിൽ പ്രവേശിക്കാനും കഴിയുമെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈമാൻ വർദ്ധിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന ഘടകമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളത്. രണ്ടാമത്, ഈമാനിൽ വർധനമുണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തദബ്ബുറുൽ ഖുർആൻ അലാ വജ്ഹിൽ ഉമൂം. ഖുർആനെക്കുറിച്ച് കൃത്യമായി ആലോചിക്കുവാനും പഠിക്കുവാനും അതിലെ ആശയങ്ങൾ ചിന്തിക്കുവാനും തയ്യാറാകുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ പരിശുദ്ധ ഖുർആനിലെ ആശയങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതെന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ പരിശുദ്ധ ഖുർആന് കൊണ്ടവൻ നേട്ടമെടുത്തുകൊണ്ടേയിരിക്കും. ആ നേട്ടമെടുക്കുന്നത് അവൻ്റെ ഈമാനിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, വഇദാ തുലിയത അലൈഹിം ആയാത്തുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിൻ്റെ വചനങ്ങൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അത് അവരുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുമെന്നുള്ളത് സൂറത്തുൽ അൻഫാലിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ അല്ലാഹു ഉണർത്തുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ ക്രമം, അതിലെ ആയത്തുകളുടെ രൂപം, അത് പരസ്പരം യോജിച്ചു വരുന്നത്, അതിൽ ഒരു വൈരുദ്ധ്യവുമില്ലാത്തത്, ഇതൊക്കെ ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നാണ് എന്നും അതിൽ യാതൊരുവിധ വൈരുദ്ധ്യവുമില്ല എന്നും ഗ്രഹിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും അല്ലാഹുവിലുള്ള അവൻ്റെ ഈമാൻ വർദ്ധിക്കും. അല്ലാഹു പറഞ്ഞില്ലേ, അഫല യതദബ്ബറൂനൽ ഖുർആൻ, അവർ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ. വലൗകാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അല്ലാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ അതിൽ അവർക്ക് നിരവധി ഭിന്നതകൾ കണ്ടെത്താമായിരുന്നുവെന്ന് അല്ലാഹു ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ടൊരു മാർഗമാണ് ഖുർആനെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്. അതാണ് ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യവും. സൂറത്തു സാദിലെ 29-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാം. പരിശുദ്ധ ഖുർആനെക്കുറിച്ച് പറയാൻ അനുഗ്രഹീതമാണത്. എന്തിന്? ലിയത്, അത് താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതാൻ. ലിയദബ്ബറു ആയാതിഹി, അതിലെ വചനങ്ങളെക്കുറിച്ച് അവർ ഉറ്റാലോചിക്കാൻ എന്നുള്ളതാണ്. അതുപോലെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഖുർആനുമായും ഹദീസുമായുമുള്ള ഒരു മനുഷ്യൻ്റെ ബന്ധം, അറിവ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അവൻ്റെ ഈമാനിലും വർധനവുണ്ടാകും. ഈമാൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ സ്വഭാവങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പരിപൂർണമായ വിശേഷങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കിയാൽ സ്വാഭാവികമായും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ് എന്നതിൽ ഒരാളും സംശയിക്കുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കാര്യങ്ങൾ സത്യമാണ് എന്നതിൽ ഒരാൾക്കും സംശയമുണ്ടാവുകയില്ല. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു ചോദിച്ചില്ലേ, അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. അവരുടെ പ്രവാചകനെക്കുറിച്ച് അവർക്കറിയാത്തത് കൊണ്ടാണോ അവർ പ്രവാചകനെ നിഷേധിക്കുന്നത്, അംഗീകരിക്കാത്തത്? അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചൊരു മനുഷ്യൻ അറിഞ്ഞാൽ പ്രവാചകൻ അംഗീകരിക്കുന്നതിലേക്ക്, പ്രവാചകനിൽ വിശ്വസിക്കുന്നതിലേക്ക് അവൻ അടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പഠിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഈമാൻ വർദ്ധിക്കാൻ അവനെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഈമാൻ വർദ്ധിക്കാൻ മറ്റൊന്നൊരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് അത്തഫക്കുറു ഫിൽ കൗൻ, പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുകയും ആകാശഭൂമികളുടെയും അതിലുള്ള മറ്റു ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുകയും മനുഷ്യൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത്തരം ചിന്തകൾ, ഇത്തരം ആലോചനകൾ ഒരു മനുഷ്യൻ്റെ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഓരോ ജീവജാലങ്ങളെയും നോക്കൂ, എത്ര വ്യവസ്ഥാപിതമായാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. എത്ര സൗന്ദര്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനെ തിരിച്ചറിയാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതും ഈമാൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നൊരു ഘടകമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധി അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു നിമിഷം പോലും അണമുറിയാത്ത രൂപത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയാൽ സ്വാഭാവികമായും ഈമാൻ നമ്മുടെ മനസ്സിൽ വളരും. ഈമാൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകം ഏത് സമയത്തും അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ദിക്റുകൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈമാനിനെ നട്ടുവളർത്തും. അതിനെ ഇങ്ങനെ വെറുതാക്കി വലുതാക്കി വരും. ഒരു മനുഷ്യൻ എത്രത്തോളം ദിക്റെടുക്കുന്നുവോ അത്രത്തോളം അവൻ്റെ മനസ്സിൽ ഈമാൻ ശക്തമാകുമെന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നൊരു കാര്യം. അതുപോലെ ഈമാൻ ശക്തമാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇസ്ലാമിൻ്റെ മഹാസിനുകളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഇസ്ലാം പ്രേരിപ്പിക്കുന്ന സ്വഭാവങ്ങൾ എത്ര മഹത്തരമാണ്, ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന അഖീദ വിശ്വാസം അത് എത്ര വ്യക്തമാണ്, അതെത്ര ന്യൂനതയില്ലാത്തതാണ്, അതിലെ ഓരോ വിധികളും എത്ര നീതിയുക്തമാണ്. ഇതെല്ലാം ഒരു മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ ഈമാനിലേക്ക് അടുക്കാൻ, ഈമാൻ അവൻ്റെ മനസ്സിൽ വർധനവുണ്ടാകാൻ അവനെ സഹായിക്കും. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഈമാൻ ശക്തമാകാൻ ഏറ്റവും അവസാനമായി അവൻ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യന് ഈമാനോട് താല്പര്യമുണ്ടാക്കുന്നതും അതവൻ്റെ മനസ്സിൽ അതിനോടുള്ളൊരു ഇഷ്ടം നൽകുന്നതും അള്ളാഹുവാണ്. അള്ളാഹു പറഞ്ഞല്ലോ, വലാക്കിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. ഈമാനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തി തന്നതും അതിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അലങ്കരിച്ചു തന്നതും അള്ളാഹുവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കാൻ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥന അള്ളാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ, അള്ളാഹുവേ ഈമാനിൻ്റെ അലങ്കാരം കൊണ്ട് ഞങ്ങളെ നീ അലങ്കരിക്കണേ അല്ലാ. വജഅൽന ഹുദാതൻ മുഹ്തദീൻ, സന്മാർഗം സിദ്ധിച്ചവരായി ഞങ്ങളെ നീ മാറ്റണേ അല്ലാ എന്നുള്ളതാണ്. ഇത്തരം പ്രാർത്ഥനകൾ നമ്മൾ അധികരിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഈമാനിൽ വർധനവ് ലഭിക്കാനുള്ള തൗഫീഖിനെ നമ്മൾ തേടുന്നത് പതിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനിൽ വർധനവ് നൽകുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ. ഈമാൻ വർദ്ധിക്കാനുള്ള മാർഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സലാഹുദ്ദീൻ അൽഹിക്കമിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
1: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ തത്താരൊക്കെ വിളിച്ചു വരുത്തി, അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ച് പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മൂപ്പരെ കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മൂപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോടത്തല്ലേ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫസർ നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക, എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെ ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
2: പീസ് റേഡിയോയിൽ ഇനി IT ജാലകം. അനിവാര്യമായും നാം അറിഞ്ഞിരിക്കേണ്ട ചില മൊബൈൽ ടിപ്സുകളുമായാണ് ഇന്ന് സാലിഹ് ഇബ്രാഹിം നമ്മോടൊപ്പം ചേരുന്നത്.
3: പലപ്പോഴും പല കോളുകളും നമുക്കെന്തെയും വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആവശ്യമില്ലാത്ത അഡ്വർടൈസ്മെൻറ്റ്സ് ആയിട്ടുള്ള കോളുകൾ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. അതിലെ ഒരു ഓപ്ഷൻ എന്നുള്ളത് DND, ഡു നോട്ട് ഡിസ്റ്റർബ് മീ എന്ന് പറയുന്ന DND, ഡു നോട്ട് ഡിസ്റ്റർബ്, അതാണ് ഈ DND എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഓപ്പറേറ്റേഴ്സും, നമ്മളിപ്പോൾ VI ആവട്ടെ, എയർടെൽ ആവട്ടെ, അതല്ലെങ്കിൽ VSNL ആവട്ടെ, ജിയോ ആവട്ടെ, എന്തേത് തരം ഓപ്പറേറ്റേഴ്സിൻ്റെ സിമ്മാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല, അവരുടെയൊക്കെ എന്തെങ്കിലും പറ്റും, ഈ DND ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഈ പ്രൊമോഷണൽ കോൾസ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നമുക്ക് തടയാൻ, ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഒന്ന്, ചാറ്റ് DND എന്ന് പറയുന്ന ഓപ്ഷൻസ്. അത് നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് DND എന്ന് ടൈപ്പ് ചെയ്ത് 1900 എന്ന നമ്പറിലോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോമാറ്റ് വരും. വ്യത്യസ്ത കാറ്റഗറീസ് ചെയ്ത് 0, 1, 2, 3, 4 എന്ന് പറഞ്ഞുള്ള വ്യത്യസ്ത കാറ്റഗറീസ് വരും. അതിൽ എല്ലാ കോളും മെസ്സേജ് ചെയ്യുമ്പോൾ എല്ലാം സ്റ്റോപ്പ് ചെയ്യാനാണ് 0. പാർഷ്യലി അതിൽ നിങ്ങൾക്ക് മെസ്സേജ് വരുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത്. ചില കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഇന്നത് വേണം, ഇന്നത് വേണ്ട എന്നുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാനുള്ള ഓപ്ഷനുണ്ട്. സ്റ്റാർട്ട് 0, സ്റ്റാർട്ട് സ്പേസ് 0 എന്നാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവിധ പ്രൊമോഷണൽ കോഴ്സുകളും നിങ്ങൾക്ക് അതോടുകൂടിയല്ല, അത് ആക്ടിവേഷൻ ആവാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞ് ആക്ടിവേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ആവും. അപ്പം ഇങ്ങനെ ആവശ്യമില്ലാത്ത കോളുകൾ, സ്പാം ആയിട്ട് വരുന്ന കോളുകൾ നമുക്ക് ഒഴിവാക്കാനുള്ള, സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, ഏത് ആൻഡ്രോയിഡ് ഫോണാകട്ടെ നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കോൾ ബട്ടൺ, നമ്മളറിയാം ഒരാളെ കോൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കോൾ ബട്ടൺ, ആ കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കോൾ ഹിസ്റ്ററിൻ്റെ അകത്ത് നമ്മളൊരു ഒരു കോള് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ മോ സെറ്റിങ്സിൽ മിക്കവാറും ഫോണിനനുസരിച്ച് അതങ്ങോട്ടോട്ട് മാറാം. ഇപ്പം റെഡ്മി ഫോണുകളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ബാറ്ററിയുടെ തൊട്ട് താഴെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്, നാലാമതായിട്ട് വരുന്നത്. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഈ നമ്പറിൽ നിന്ന് കോളുകൾ നമുക്ക് തീരെ നമുക്ക് വരില്ല. അവരുടെ കോളുകൾ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ SMS നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ ഒരു നിശ്ചിത നമ്പറിൽ നിന്ന് SMSകൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് പ്രൊമോഷണൽ SMS വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ IT ജാലകം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അനിവാര്യമായും നാം അറിഞ്ഞിരിക്കേണ്ട ചില മൊബൈൽ ടിപ്സുകളാണ്. ഒരുപാട് ക്യാഷ് കൊടുത്ത് മൊബൈൽ വാങ്ങി അതിലൊരു കോൾ അറ്റൻഡ് ചെയ്യുക, ഒരു വാട്സപ്പ് ഉപയോഗിക്കുക എന്നതിലുപരി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചെയ്യാനുണ്ടെന്ന വലിയൊരു ഒരു സന്ദേശം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു IT ജാലകം പ്രോഗ്രാമിലൂടെ സാലിഹ് ഇബ്രാഹിം പങ്കുവച്ചത്.
4: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരു ഇടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ 100 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: എൻ്റെ അടുത്ത് ഒരു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി 3 പ്രാവശ്യം കഞ്ചാവ് ഉപയോഗിക്കുന്നത് ഉമ്മ കണ്ട്. അപ്പോൾ ഉമ്മക്ക് ഭയങ്കര വിഷമമായി. എന്നാൽ ഈ കുട്ടി ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലറെ കാണാനോ അല്ലെങ്കിൽ വേറെ ഒരാളെ ഒരു ഗൈഡ് ലൈൻ കിട്ടാനോ ഉള്ള ഒരു മാർഗത്തിലേക്ക് കുട്ടി വിളിച്ചാൽ വരില്ല. പിന്നെ രക്ഷിതാക്കളോട് സംസാരിക്കാൻ അവസരം കിട്ടി. അപ്പം യഥാർത്ഥത്തിൽ ഈ പിന്നെ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അഫയറിൽ പോകുന്ന ആളുകൾക്കൊക്കെ മാനസിക സംഘർഷം ഉണ്ടാവും മാത്രമുള്ളൂ, തിന്മ വരിക. നമ്മളെ സംഘർഷങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യണത്. ഈ തിന്മകൾ പെയിൻ കില്ലേഴ്സാണ്. മനസ്സിനുണ്ടാകുന്ന വേദനകൾ താൽക്കാലികമായി മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്, ലഹരി ആണെങ്കിലും അഫയർ ആണെങ്കിലും ഈ ചാറ്റിംഗ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ രക്ഷിതാക്കളുടെ കൂടെ 2 നേരം 2 പ്രാവശ്യം ഇരിക്കാൻ പറ്റി. 2 സെഷൻ
1: കുട്ടിയിരുന്നില്ല.
0: അപ്പൊ ഇവരോട് ഇവൻ എങ്ങനെ മാനേജ് ചെയ്യണം, ഇവനോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ ഇവൻ ഈ ഒരു സംഗതി ഉപയോഗിക്കുന്നത് അവൻ്റെ രോഗത്തിന്റെ ഭാഗമാണ്. 1, 2, 3 പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെന്തായി, അയാൾക്കത് കിട്ടാതെ പറ്റില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും രോഗിയായി. അപ്പൊ രോഗിയോട് പെരുമാറുന്നത് പോലെ
1: പെരുമാറണം,
0: അവഗണിക്ക. അതാ തിന്മ ചെയ്തവനെ അവഗണിക്കാന്നില്ല,
1: അവൻ ഇന്നതായി, ഇപ്പൊ കഞ്ചാവാണ് അതല്ലെങ്കിൽ ഇന്നതാണെന്ന് പറയും.
0: എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഒരു 1.5 മാസം കഴിഞ്ഞപ്പോ ഇവര് വിളിച്ച്, ഇപ്പൊ അവന് കഞ്ചാവ് അടിക്കണില്ല, 5 നേരം പള്ളിയിൽ പോകുന്നുണ്ട്. ഇവരെ പെരുമാറ്റത്തിന്റെ, മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കൊണ്ട് അവൻ 5 നേരം പള്ളിയിൽ പോകാൻ തുടങ്ങി. 5 നേരം പള്ളിയിൽ പോകാൻ തുടങ്ങി എന്ന് മാത്രമല്ല, അവൻ്റെ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുത്തൊക്കെ വിഷയങ്ങൾ പഠിക്കൽ തുടങ്ങി. പിന്നെ ഈ കുട്ടി പ്ലസ് ടുവിൽ അധികം മാർക്ക് മേടിച്ച് നല്ല കുട്ടിയായിട്ട് റിസൾട്ട് വന്നപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, സന്തോഷം അറിയിച്ചു.
1: കാര്യം തന്നെയാണ്. പലപ്പോഴും എനിക്ക് തോന്നി, നിങ്ങളെ അടിവരയിട്ട ഈ അഡിക്ഷനും മറ്റു ലഹരിയിലൊക്കെ പെടുന്നിടത്ത് നമ്മൾ അവരെ ഒഴിവാക്കുക, അതേപോലെ തന്നെ അവഗണിക്കുക എന്നതിലുപരി ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ
0: അവഗണന ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ഇത് തലച്ചോറിൽ എല്ല് പിന്നെ നുറുങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, അതേ സ്പേസിലാണ് അവഗണന്റെ വേദന ഉണ്ടാവുക. അപ്പോൾ ഒരാൾക്ക് ഒരു ജീവിതത്തിൽ എല്ല് പൊട്ടിയാൽ എത്ര ഓർമ്മ ഉണ്ടാവും, അത്ര ഓർമ്മ ഉണ്ടാവും എന്ത്,
1: അവഗണന. അതിനേക്കാൾ ഉപരിയായിരിക്കും നിങ്ങളുടെ അഭിപ്രായം,
0: ഓർമ്മ ഉണ്ടാവും.
1: കാരണം നമ്മള് ചിലർക്കൊക്കെ വേദന സഹിക്കാൻ കഴിയും, വേദനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നായി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമല്ലേ നോക്കും നമ്മള്. പക്ഷേ അവഗണന സഹിക്കാൻ കഴിയൂല.
0: എല്ലാ ദിവസവും വന്ന് കള്ളു കുടിച്ച് അടിക്കുന്ന ഒരു ഭർത്താവിനെ പറ്റി ഭാര്യ വന്ന് പരാതി പറഞ്ഞു. നമ്മളെ ഭാര്യനെയും കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് സംസാരിച്ച് അവരുടെ പെരുമാറ്റത്തിലും ശൈലിയിലും എന്താണ് വരുന്നത് നോക്കിയിട്ട് അതിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പറഞ്ഞു. 1 ആഴ്ച കഴിഞ്ഞപ്പോണ്ട് ഇയാൾ വരുന്നേ, ആര്,
1: ഈ ഭർത്താവ്.
0: ഭർത്താവ് അവർക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, എനിക്കും മാറണം എന്നിട്ട് വന്ന്. അപ്പൊ അയാൾക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്തു. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശരിയായി, ഇപ്പൊ പ്രശ്നമില്ല, ഇപ്പോഴും സുഖമായിട്ട് എന്ത് ചെയ്യണ്ട, അയാൾ പിന്നെ ജോലി ചെയ്തിട്ട് എന്ത് ചെയ്യണുണ്ട് ജീവി. അപ്പോൾ എന്താ വെച്ചാൽ, ഇത് അഡിക്ഷൻ വന്നാൽ ഇങ്ങനെ കുറച്ച് കാലം പിന്നെ ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടിട്ട് നല്ല ചികിത്സ കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അയാൾ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം കുടുംബം നേരെ വിപരീതമായി പെരുമാറും, പിന്നെ അയാൾ അതിലേക്ക് പോകും. അപ്പോൾ ഇവർ ചിലവാക്കിയ ക്യാഷ് അതേപോലെ ഇയാൾ ചിലവാക്കിയ സമയമൊക്കെ എന്ത് ചെയ്യും.
1: അതെന്തെന്ന് വെച്ചാല് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കണേ ഇത്തരം ആളുകൾ എന്ത് ചെയ്യണം, മാറാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം ആളുകൾ എന്ത് ചെയ്യണം, മാറണം എന്നാണ് ഇവരെ ആഗ്രഹം. നമ്മൾ മാറാൻ റെഡിയല്ല, നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ മാറ്റുകയാണെങ്കിൽ ഇവർ നമ്മുടെ കൂടെ വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നാട്ടിൽ ലഹരിക്കെതിരെ നമ്മൾ ധർമ്മസമര സംഗമം നടന്നപ്പോൾ ഒരു പിന്നെ പൊതു പ്രവർത്തകൻ പറയുന്നത്, കാര്യമായിട്ട് അദ്ദേഹം ഊന്നി പറയുന്ന എന്താണ്, നമ്മൾ മാറുക, നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ സ്നേഹിക്കുക, ലഹരിയിൽ അകപ്പെടുന്ന അപ്പോഴേ അവർ കൂടെ വരുള്ളൂ. ഇൻഷാല്ലാ, അള്ളാഹുതാല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി നൽകുമാറാകട്ടെ. അത്തരം തിന്മകളിൽ നിന്ന് അള്ളാഹുതാല അവരെയും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്നും കൂടെ എന്ത് ചെയ്യാണ്, ദുആ ചെയ്യാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ റമദാൻ വരുമ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് ഒരുങ്ങും. അരിയൊക്കെ പൊടിപ്പിച്ച്, പൊടിയൊക്കെ ശേഖരിച്ച് വെച്ച്, അല്ലെങ്കിൽ പള്ളിയിൽ കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടി നമ്മൾ ജോലിയൊക്കെ ഒന്ന് ക്രമീകരിച്ച് സമയമൊക്കെ ഒന്ന് മാറ്റി, അതേപോലെ തന്നെ നമ്മൾ റമദാനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താ, ഒരു നിശ്ചിത സംഖ്യ. നമ്മുടെ റമദാനിലെ ദാനങ്ങൾക്ക് വളരെ വലിയ പ്രതിഫലമുണ്ട്. ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തതും റമദാനിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം നമ്മുടെ ശമ്പളത്തു നിന്നോ അല്ലെങ്കിൽ ദിവസ വരുമാനത്തു നിന്നോ നമ്മൾ മാറ്റി വയ്ക്കാം. പല കാര്യങ്ങൾക്കും വേണ്ടി നമുക്കത് ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം നിശ്ചയിക്കാം. ഒരു പക്ഷേ ദാവാ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നൽകേണ്ടി വരും, ഇഫ്താറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകേണ്ടി വരും. പലപ്പോഴും വീട്ടിൽ പല ആളുകളും സാമ്പത്തികത ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കേണ്ടി വരും. അതേപോലെ റമദാനിൽ വരുന്ന പല കളക്ഷനുകളുണ്ടാവും, അത് നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോന്നിനും എത്ര കൊടുക്കും അതിൻ്റെ മുൻഗണന അനുസരിച്ച് കൊണ്ട് നമ്മൾ നീക്കി വെച്ചാൽ നമുക്കതൊരു പ്രയാസമാവില്ല. അങ്ങനെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചിട്ടില്ലെങ്കിലോ പിരിവിൻ്റെ ആധിക്യം ഒരു പക്ഷേ നമുക്കൊരു വിഷമകരമായി തോന്നിയേക്കും. അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം മാറ്റി വയ്ക്കാം. അങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ പീസ് റേഡിയോ കൂടെ നിങ്ങളുടെ ആ ഒരു പരിഗണനയിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ വെളിച്ചം കിട്ടുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന് മാസത്തിലെ ശമ്പളമായും ഇവിടുത്തെ കറണ്ട് ചാർജായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ധാരാളം എക്സ്പെൻസ് വരുന്നുണ്ട്. ഒരു ചെറിയ വിഹിതം നമ്മുടെ ഈ പിന്നെ പീസ് റേഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഡൊണേഷൻ എന്നുള്ള ഓപ്ഷനുണ്ട്. അതിലൂടെ പോയാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്നും പേ ടി എമ്മിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നേരിട്ട് അക്കൗണ്ടിൽ നിന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു സംഖ്യ കൊടുത്ത് ഇതിനെ കൂടെ സഹായിക്കണം, പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സഹായിക്കും.
3: നിങ്ങൾക്കും സാമ്പത്തികമായി സഹായിക്കാം. ഓൺലൈൻ വഴി സംഭാവനകൾ അയയ്ക്കാൻ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ നൽകിയിട്ടുള്ള ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ, UPID എന്നിവ ലഭിക്കും. ഈ ഓപ്ഷനിൽ കാണുന്ന ഡൊണേറ്റ് വഴി UPI എന്ന ബട്ടൺ പ്രസ് ചെയ്ത് UPI ആപ്പുകൾ വഴി നേരിട്ട് പണമയക്കാനും സാധിക്കും. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് റെസീപ്റ്റ് കൈപ്പറ്റാനും മറക്കരുത്. നൽകുന്ന സംഖ്യയുടെ കനമല്ല, കൽബിന്റെ കരുതലാണ് പ്രധാനം.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ യുഗചരിതം. വിശുദ്ധമായ ജീവിതം എന്ന ഭാഗം വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ നമുക്കൊപ്പം ചേരുന്നു.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്ന ജാഹിലിയ കാലത്തെ ദൂഷ്യങ്ങൾ ജഅഫർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് ഈ രൂപത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, രാജാവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്ന ജാഹിലിയ കാലത്തെ ദൂഷ്യങ്ങൾ ജഅഫർ റളിയല്ലാഹു അൻഹു അബസീനിയയിലെ രാജാവായ നജ്ജാഷിയോട് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഞങ്ങൾ അജ്ഞരായിരുന്നപ്പോൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അറിയാത്തവരും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരും ശവം തിന്നുന്നവരും നീചപ്രവൃത്തികൾ ചെയ്യുന്നവരും കുടുംബബന്ധം മുറിക്കുന്നവരും അയൽവാസികളോട് മോശമായി വർത്തിക്കുന്നവരും ഞങ്ങളിലെ മല്ലന്മാർ ദുർബലരെ തിന്നുന്നവരുമായിരുന്നു. അള്ളാഹു ഞങ്ങളിലേക്ക് ഞങ്ങളിൽ നിന്ന് ഒരു ദൂതനെ നിയോഗിക്കുന്നതുവരെ ഞങ്ങൾ അതേ രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത്. ആ ദൂതന്റെ കുടുംബ പരമ്പരയും സത്യസന്ധതയും വിശ്വസ്തതയും വിട്ടുവീഴ്ചയും ഞങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നു. അങ്ങനെ ആ റസൂൽ അള്ളാഹുവിനെ ഏകനാക്കുന്നതിലേക്കും അവനെ മാത്രം ആരാധിക്കുന്നതിലേക്കും അള്ളാഹുവിനു പുറമെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കല്ലുകളെയും വിഗ്രഹങ്ങളെയും ഒഴിവാക്കുന്നതിലേക്കും ക്ഷണിച്ചു. അദ്ദേഹം ഞങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തു. സത്യം പറയുവാനും അമാനത്ത് നൽകുവാനും കുടുംബബന്ധം ചേർക്കുന്നതിനും അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കുവാനും അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. നിഷിദ്ധമായ കാര്യങ്ങളെ തൊട്ടും രക്തം ചിന്തുന്നതിനെ തൊട്ടും അദ്ദേഹം ഞങ്ങളെ തടുത്തു. നമസ്കാരം, സകാത്ത്, നോമ്പ്, ദാനധർമ്മം തുടങ്ങിയ സൽസ്വഭാവങ്ങളിൽ നിന്ന് അറിയപ്പെടുന്ന എല്ലാം കൊണ്ടും അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. വ്യഭിചാരം, നീചവൃത്തി, അനാവശ്യ സംസാരം, അനാഥയുടെ സ്വത്ത് ഭുജിക്കൽ, സദ്വൃത്തകളെപ്പറ്റി അപവാദം പറയൽ തുടങ്ങിയ തിന്മകളായി അറിയപ്പെടുന്ന എല്ലാം അദ്ദേഹം ഞങ്ങളോട് വിലക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇറക്കപ്പെട്ടത് ഞങ്ങൾക്കദ്ദേഹം ഓതിത്തന്നു. അതിന് സാദൃശ്യമാകുന്ന ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ സത്യപ്പെടുത്തുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. അദ്ദേഹം ഞങ്ങൾക്ക് കൊണ്ടുവന്നത് അള്ളാഹുവിന്റെ അടുത്തുനിന്നുള്ള സത്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ അള്ളാഹുവിൽ യാതൊന്നും പങ്കുചേർക്കാതെ അവനെ മാത്രം ആരാധിച്ചു. അദ്ദേഹം ഞങ്ങൾക്ക് നിഷിദ്ധമാക്കിയതിനെ ഞങ്ങൾ നിഷിദ്ധമാക്കുകയും ഞങ്ങൾക്ക് അനുവദനീയമാക്കിയതിനെ ഞങ്ങൾ അനുവദനീയമാക്കുകയും ചെയ്തു. ജാഹിലിയ കാലത്തെ വിശ്വാസ സ്വഭാവ അധപതനം എത്ര ആഴമേറിയതാണെന്ന് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന് പുറമെയുള്ളവരെ ആരാധിക്കുക, നല്ലതും ചീത്തയും നോക്കാതെ ഭക്ഷിക്കുക, ദുർബലരെ അടിച്ചമർത്തി കഴിവുള്ളവർ കാര്യം നേടുന്ന അയൽവാസികളോട് മോശമായി പെരുമാറിയിരുന്ന, കുടുംബബന്ധത്തിന് യാതൊരു വിലയും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. നബിയുടെ ഉപദേശങ്ങൾ മക്കാർക്ക് മാറ്റമുണ്ടാക്കി, എല്ലാ വേണ്ടാത്തരങ്ങളും ഒഴിവാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഹലാലാക്കിയതിനെ അവർ ഹലാലായി കാണുകയും നബി അവർക്ക് ഹറാമാക്കിയതിനെ അവർ ഹറാമായി കാണുകയും ചെയ്തു. ലോകത്തിന് മാതൃകയായ ഒരു തലമുറയെ ഖുർആൻ ഓതിക്കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തു. അന്ധവിശ്വാസങ്ങളുടെ തേർവാഴ്ച നടന്നിരുന്ന കാലഘട്ടം. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്തവരുടെ മുന്നിൽ യാതൊന്നും അർപ്പിച്ചില്ല. സ്രഷ്ടാവിനെ മാത്രം വണങ്ങിയും വഴങ്ങിയും ജീവിച്ചു പോന്നു. വ്യഭിചാരമോ മദ്യപാനമോ ചൂതാട്ടമോ കലഹമോ ചീത്ത കൂട്ടുകെട്ടോ ഒന്നും നബിയിലുണ്ടായിരുന്നില്ല. നർത്തകിമാരുടെ നൃത്തസദസ്സിൽ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ജാഹിലിയ കാലത്ത് ആണും പെണ്ണും വിവസ്ത്രരായിട്ടായിരുന്നു കഅബ തവാഫ് ചെയ്തിരുന്നത്. അതിനവർക്ക് പല ന്യായങ്ങളുമുണ്ടായിരുന്നു. ഏത് തിന്മ ചെയ്യുന്നവരും അവരുടെ തിന്മയ്ക്ക് ന്യായം കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ. ഇവരും ആ വൃത്തികേടിനെ ന്യായീകരിച്ചു. പാപം ചെയ്തിരുന്ന വേളകളിൽ വസ്ത്രം ധരിക്കുന്നവരാകുമല്ലോ. ആ പാപക്കറയുള്ള വസ്ത്രം ധരിച്ച് പവിത്രമായ കഅബയെ എങ്ങനെ തവാഫ് ചെയ്യും എന്നതായിരുന്നു അതിനവർ കണ്ടെത്തിയ ന്യായം. അതുപോലെ ജീവനോടെ സ്വന്തം പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടിയ സമൂഹമായിരുന്നു അവർ. പെൺകുഞ്ഞു പിറന്നാൽ അപമാനത്താൽ വീടിനകത്ത് ഒളിഞ്ഞുകഴിഞ്ഞിരുന്ന സമൂഹം. നർത്തകിമാരുടെ കൂടെ പൈശാചികമായ ഗാനാലാപനത്തിലൂടെ ഉല്ലസിച്ച് നടന്നിരുന്ന സമൂഹം. തരുണികളുടെ കൂടെ രാവും പകലും വ്യത്യാസമില്ലാതെ കടിച്ചുകൂട്ടിയ സമൂഹം. പലിശ, അനാഥയുടെ സ്വത്ത് അന്യായമായി ഭുജിക്കൽ തുടങ്ങിയ തിന്മകളെല്ലാം വ്യാപകമായ സമൂഹം. ഇതിലൊന്നും പങ്കുചേരാത്തവരെ ഒരു പുരുഷനായോ സ്ത്രീയായോ അവർ കണ്ടിരുന്നില്ല എന്നതുകൂടെ ഇതിലേക്ക് ചേർത്തു വായിച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ സ്വഭാവ സംസ്കാരം പെട്ടെന്ന് മനസ്സിലാകുന്നതാണല്ലോ. ഇതായിരുന്നു ജാഹിലിയ സംസ്കാരം. ഇങ്ങനെയെല്ലാം തിന്മകൾ വലയം ചെയ്തിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതൊന്നും സ്പർശിച്ചില്ല എന്നത് അത്ഭുതം തന്നെയായിരുന്നു. ചെറുപ്പക്കാരനായ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ തിന്മകളിലേക്ക് വഴുതിപ്പോകാതെ ഉന്നത സംസ്കാരത്തിൽ നിലയുറപ്പിക്കാൻ സാധിക്കുക? കൂടെയുള്ളവരെല്ലാം തവാഫിന്റെ വേളയിൽ കഅബയിൽ നാട്ടിയ വിഗ്രഹങ്ങളിൽ തൊടുകയും അവയ്ക്ക് നേരെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവിടുത്തെ മനസ്സ് അത്തരം അന്ധവിശ്വാസത്തിലേക്ക് ഒരിക്കൽ പോലും ചാഞ്ഞില്ല. താൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പൂർവപിതാക്കളായ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ചിത്രങ്ങൾ കഅബയിലുണ്ടായിരുന്നു. അതിന്റെ നേരെ പോലും അവിടുത്തെ കരങ്ങൾ ഒരിക്കലും ഉയർന്നില്ല. അവയെ തടവുകയോ മുത്തമിടുകയോ ചെയ്തില്ല. ഷിർക്കിന്റേതായ ഒരു വസ്തുവിന്റെ മുന്നിലും അവിടുന്ന് നമിച്ചിട്ടില്ലായിരുന്നു. ബലികല്ലുകളിൽ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തിയിട്ടുള്ള മാംസത്തിന്റെ ഒരു തുണ്ടുപോലും അവിടുത്തെ വയറിലേക്ക് എത്തിയിരുന്നില്ല. പ്രശ്നപരിഹാരത്തിനായി ജ്യോത്സ്യന്മാരെയും കണിയാന്മാരെയും സമീപിച്ചിരുന്ന സമൂഹത്തിൽ ജീവിച്ച മുഹമ്മദ് നബി തന്റെ പ്രശ്നപരിഹാരത്തിന് ഈ വഴിയേതും സ്വീകരിച്ചില്ല. പ്രവാചകൻ ആകുന്നതിനു മുമ്പ് തന്നെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേക സ്ഥാനവും ആദരവും നൽകിയിരുന്നു എന്നതാണ് ഇവയെല്ലാം നമുക്ക് മനസ്സിലാക്കിത്തരുന്നത്. സമൂഹത്തിലെ മലിന സംസ്കാരത്തോട് ഒരിക്കലും സഹകരിക്കാതിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ അവർക്കിടയിൽ വിശ്വസ്തനും സത്യസന്ധനുമായി അറിയപ്പെട്ടു. അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന നാമം പോലും അവർ ആ ചെറുപ്പക്കാരന് നൽകി. ആർക്കും എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന വിശ്വസ്തനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കക്കാർ കച്ചവടത്തിനും മറ്റുമായി മറുനാടുകളിലേക്ക് പോകുമ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയായിരുന്നു ഏൽപ്പിക്കാറ്. വാക്കുകളിലും നോക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്തിയ മഹാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: മാഷാല്ലാ ജസാകുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം വിശുദ്ധമായ ജീവിതം എന്ന ഭാഗം വായിച്ച് കേൾപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
2: يا من يرى ما في الضمير ويسمع انت
3: المدينيله മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടികൂടുന്ന ദുനിയാവിന് ഈ ചത്താടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
4: പീസ് റേഡിയോയിൽ ഇനി ചുവരെഴുത്ത്. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു. സംസാരം അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി.
5: അൽഹംദുലില്ലാഹി അലാ തൗഫീഖിഹി വ ഇഹ്സാനിഹി വ ശുക്റു ലഹു അലാ ഫദ്ലിഹി വ ഇംതിനാനിഹി. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅദീമൻ ലിശാനിഹി وأشهد أن محمدًا عبده ورسوله الداعي إلى رضوانه والصلاة والسلام على عبده ورسوله الداعي إلى رضوانه وعلى آله وأصحابه وإخوانه وبعد بهمانيرے مانيا ശ്രോതാക്കളെ നമ്മുടെ ഈ ആഴ്ചയിലെ പ്രോഗ്രാമിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ദിന്നുറൈൻ റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങളാണ് പ്രതിപാദ്യമായിട്ടുള്ളത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഏവർക്കും സുപരിചിതനാണ്. അഫ്ഫാൻ ഇബ്നു അബിൽ ആസിൻ്റെയും അർവ ബിന്ദു ഖുറൈസിൻ്റെയും പുത്രനായി ആനക്കലഹ സംഭവത്തിന് ശേഷം 6 വർഷം കഴിഞ്ഞ് ത്വായിഫിലാണ് അദ്ദേഹം ഭൂജാതനാകുന്നത്. അബു അബ്ദില്ല എന്ന വിളിപ്പേരുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ നബി സല്ലല്ലാഹു അലൈഹി വആലാലി സല്ലമ തങ്ങളുടെ 2 പുത്രിമാർ റുഖയ്യയും അവരുടെ മരണശേഷം ഉമ്മുക്കുൽസൂമും അദ്ദേഹത്തിൻ്റെ ജീവിത സഖികളായതിനാൽ ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേരിനും അർഹനാണ്. ഖുലഫാഉർ റാഷിദീങ്ങളിൽ 3-ാമനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആദ്യകാലത്ത് ഇസ്ലാം ആശ്ലേഷിച്ച ഭാഗ്യവാന്മാരിൽ ഒരാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യ പ്രബോധനത്തിനായി ദാറുൽ അർഖമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പുരുഷായുസ്സിൽ 30 പിന്നിട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വിളിച്ചതനുസരിച്ച് ക്ഷണിച്ചതനുസരിച്ച് ഇസ്ലാം പുൽകിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അനിസ്ലാമികതയിൽ കഴിയുന്ന ഉസ്മാനോട് അന്ന് ചോദിച്ചത് വൈഹക് യാ ഉസ്മാൻ വല്ലാഹി ഇന്നകല റജുലുൻ ഹാസിം. ഉസ്മാൻ, നിങ്ങൾക്ക് നാശം, നിങ്ങളൊരു മനക്കരുത്തുള്ള മനുഷ്യനാണ്. മാ യഖ്ഫ അലൈക അൽഹഖു മിനൽ ബാത്തിൽ, അസത്യത്തിൽ നിന്ന് സത്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വന്യമല്ല, ഗോപ്യമല്ല. ഹാദിഹിൽ ഔസാനുല്ലദീ അബുദുഹ ഖൗമുക് അലൈസത് ഹിജാറത്തൻ സമ്മ ലാ തസ്മഉ വലാ തുബ്സിർ വലാ തദുറു വലാ തൻഫ ലാ തസ്മഉ വലാ തബ്സുർ വലാ തദുറു വലാ തൻഫ. ഈ വിഗ്രഹങ്ങൾ, നിങ്ങളുടെ ജനതതി ആരാധിക്കുന്നതായ വിഗ്രഹങ്ങൾ, മൂകമായ പാറക്കല്ലുകളല്ലേ? അവ കേൾക്കുന്നില്ല, കാണുന്നില്ല, ഉപദ്രവം ചെയ്യുന്നില്ല, ഉപദ്രവം ഏകുന്നുമില്ല. അങ്ങനെയുള്ള കല്ലുകളെയല്ലേ ജനത ആരാധിക്കുന്നതെന്ന് ചോദിച്ച് ഉസ്മാനെ പ്രബോധനം നടത്തിയ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിളിക്കു മുമ്പിൽ ബല വല്ലാഹി ഇന്നഹ ലകദാലിക്, അതെ, അള്ളാഹുവാണേ അവ അപ്രകാരമാണെന്ന് പറഞ്ഞ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ പ്രതികരിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉസ്മാനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ദൗത്യത്തെക്കുറിച്ച് അറിയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെന്ന് കണ്ട് കേൾക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഉസ്മാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലെത്തി തിരുനബിയെ ശ്രവിക്കുന്നത്. യാ ഉസ്മാൻ അജിബില്ലാഹ ഇലാ ജന്നതി ഫഇന്നി റസൂലുള്ളാഹി ഇലൈക വ ഇലാ ജമീഇ ഖൽഖി. ഉസ്മാൻ, അള്ളാഹുവിന് ഉത്തരം നൽകുക സ്വർഗത്തിനു വേണ്ടി, ഞാൻ നിങ്ങളിലേക്കും മുഴുവൻ പടപ്പുകളിലേക്കും അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. ഉസ്മാൻ പറയുകയാണ്, ഈ തിരുമൊഴി കേട്ടതിൽ പിന്നെ എനിക്കെന്നെ പിടിച്ചു നിർത്താനായില്ല. ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. സാക്ഷ്യവചനങ്ങൾ ഞാൻ പ്രഖ്യാപിക്കുകയും ഉണ്ടായി. പിന്നീട് അദ്ദേഹം റുഖയ്യ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ച സംഭവമൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചതിനാൽ ഏറെ പരീക്ഷിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ അൽ ഹക്കം ഇബ്നു അബിൽ ആസ് ഉസ്മാൻ റളിയല്ലാഹു തആല എന്നെ ബന്ധിപ്പിക്കുകയും ഇസ്ലാമിൽ നിന്ന് പുറംതിരിയുവാനും ഇസ്ലാം കൈയൊഴിക്കുവാനും നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ, ആദർശ ധീരതയ്ക്ക് മുമ്പിൽ പിതൃ സഹോദരൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. വിശ്വാസികൾ മക്കയിൽ ആദർശത്തിൻ്റെ പേരിൽ ഏറെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവും ഭാര്യ റുഖയ്യ റളിയല്ലാഹു തആലാനഹയും ഹബശീനിയയിലേക്ക് ഹിജറ പോവുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇബ്രാഹിമിന് ശേഷം ഹിജറ പോകുന്ന ആദ്യ കുടുംബമാണ് ഉസ്മാൻ്റെ കുടുംബമെന്ന് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏറെ മഹത്വങ്ങളുള്ള സഹാബിയാണ് ഉസ്മാൻ. അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി കാഴ്ചവെച്ച സേവന പ്രവർത്തനങ്ങളും ധീരോദാത്തമായ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ദാനവായ്പകളുമൊക്കെ ചരിത്രത്തിൽ സുവിദിതമാണ്. മുസ്ലിമീങ്ങൾ വിശുദ്ധ മദീനയിൽ എത്തിപ്പെട്ടപ്പോൾ അവർക്ക് പാനം ചെയ്യുവാൻ സ്വച്ഛമായ വെള്ളം ലഭിക്കാതിരുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബിഅറു റൂമ കിണർ വാങ്ങുന്നവർക്ക് സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ കിണർ വാങ്ങി അത് മുസ്ലിമീങ്ങൾക്ക് പുണ്യമായി ദാനമായി നിശ്ചയിക്കുകയാണ് ഉണ്ടായത്. മസ്ജിദുൻ നബവി മുസ്ലിമീങ്ങളെ കൊണ്ട് ഇടുങ്ങുകയും നമസ്കരിക്കുവാൻ സ്ഥലം മതിയായ ഗാഥ വരികയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് വാങ്ങുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മസ്ജിദുൻ നബവിയോട് ചേർന്ന സ്ഥലം വിലക്ക് വാങ്ങി അത് പള്ളി വികസിപ്പിക്കുന്നതിന് വേണ്ടി നൽകുകയുണ്ടായി എന്നുള്ളതാണ്. തെബൂക്കിലേക്കുള്ള മുസ്ലിം സൈന്യം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ 30,000 പേരെ കൊണ്ടൊരുക്കിയപ്പോൾ ഇല്ലായ്മയും വല്ലായ്മയും അന്നത്തെ പ്രത്യേകതയായിരുന്നു. ചൂട് പെരുത്ത നാളിൽ മരിപ്പറമ്പിനെ കീറി മുറിച്ച് തെബൂക്കിലേക്ക് ഒരു സൈന്യത്തെ ഒരുക്കുവാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഏറെ പാടുപെടുകയുണ്ടായി. അന്ന് ഔദാര്യ മനസ്കരുടെ ദാനധർമ്മങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചപ്പോൾ അതിൽ ഗണ്യമായ ഒരു വിഹിതം, വലിയ ഒരു ഓഹരി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റേതായിരുന്നു. ആ ദീനാറുകൾ ദിർഹമുകൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ മടിയിൽ ചൊരിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ ദർറ ഉസ്മാൻ മാ അമില ബഅദൽ യൗം ഇനി ഈ ദിവസത്തിന് ശേഷം ഉസ്മാൻ എന്ത് ചെയ്താലും അത് ഉസ്മാന് വിനയാവുകയില്ല എന്ന് ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കുവാൻ സാധിക്കും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് ഉള്ള ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷതകൾ അറിയിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാനുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പലതവണയാണ് അദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിച്ചിട്ടുള്ളത്. ഒരു പരീക്ഷണം താണ്ടി അദ്ദേഹത്തിന് സ്വർഗപ്രവേശനം ഉണ്ടാകുമെന്നുള്ള സുവിശേഷം അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് അറിയിച്ചിട്ടുണ്ട്. വേറെയും പല സന്ദർഭങ്ങളിൽ സ്വർഗമുണ്ട് എന്ന് സുവിശേഷം അറിയിക്കപ്പെട്ട മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഈ മഹാരഥൻ മറ്റു മഹത്തുക്കൾ ചരിത്രത്തിൽ അവരെക്കുറിച്ച് ചില തൽപരകക്ഷികളും തന്നിഷ്ടക്കാരും അനിഷ്ടങ്ങൾ പ്രചരിപ്പിക്കുകയും അന്യായങ്ങൾ പറഞ്ഞു പരത്തുകയും ചെയ്തതുപോലെ ഇദ്ദേഹത്തിൻ്റെ ചരിത്രവും അപ്രകാരം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആദർശ നിലപാടുകളെ വില കുറച്ചുകൊണ്ടും അദ്ദേഹത്തിനെതിരിൽ ആരോപണം ഉന്നയിച്ചവർ ചരിത്രത്തിൻ്റെ ഇന്നലകളിലും പിൽക്കാലത്തും തന്നിഷ്ടക്കാരും ദേഹേച്ഛയുടെ വക്താക്കളും ബിദഅഈ കക്ഷികളും ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ അദ്ദേഹത്തിനെതിരിൽ നടത്തിയ വിദണ്ഡങ്ങൾ അതപ്പാടെ വിഴുങ്ങി പിൽക്കാലത്തും ചരിത്രത്തിൽ വിസർജിക്കുവാൻ കുബുദ്ധികളായ ഒരു വിഭാഗം ആളുകൾ മെനക്കെട്ടിട്ടുണ്ട്. അതിൽ പ്രസക്തമായതാണ് ഇവിടെ ഈ പംക്തിയിലൂടെ നമ്മൾ അതിൻ്റെ വസ്തുത മനസ്സിലാക്കുവാൻ ഉദ്ധരിക്കുന്നത്. ആരോപണങ്ങളെല്ലാം വില കുറഞ്ഞതാണ്. പക്ഷേ ആ വില കുറഞ്ഞ ആരോപണങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ വസ്തുത എന്ത്, ആരോപിക്കപ്പെടുന്ന വിഷയങ്ങൾ അത് യാഥാർത്ഥ്യമാണോ? യഥാർത്ഥത്തിൽ സഹാബിയുടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിലയും നിലയും എത്രയാണ് എന്ന് മനസ്സിലാക്കുവാനാണ് ഈ ഒരു ഭാഗം ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ചരിത്രത്തിൻ്റെ അന്നും തീവ്രവാദികൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിനെതിരിൽ ദുരാരോപണങ്ങളുമായി അദ്ദേഹത്തെ വധിക്കുവാൻ വിവിധ നാടുകളിൽ നിന്ന് തീവ്രവാദികളായി വന്ന അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ ചരിത്രത്തിൻ്റെ അന്നും ആ ആരോപണങ്ങളെ കടമെടുത്ത് പിൽക്കാലത്തും ദുഷ്ടശക്തികളും ചെള്ളികെട്ടിയ തലച്ചോറിൻ്റെ വാക്താക്കളും ആരോപിച്ച ഒരാരോപണം ഉസ്മാൻ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ബദറിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു പങ്കെടുത്തില്ല എന്നുള്ളത് അവർ ഉന്നയിക്കുന്ന ആരോപണം. എന്തുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആലാൻഹു ബദറിൽ പങ്കെടുത്തില്ല?

ദീനത്തിൽ രോഗത്തിൽ പ്രയാസപ്പെടുമ്പോൾ അവരെ പരിപാലിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വാല അലി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് മദീനയിൽ തങ്ങുവാൻ ശേഷിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് മാത്രമാണ് ഉസ്മാൻ ബദറിൽ നിന്ന് പിന്തിയിട്ടുള്ളത്. ഉസ്മാനും അഫ്ഫാൻ റളിയല്ലാഹുവിനെ വധിക്കുവാൻ അന്ന് തീവ്രവാദികൾ അദ്ദേഹത്തിൻ്റെ വീട് വളയാൻ വേണ്ടി വന്നപ്പോൾ ആ തീവ്രവാദികൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ഉസ്മാന്റെ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ആരോപിച്ച ഒരാരോപണമാണിത്. അന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആ തീവ്രവാദികൾ കൊടുത്ത മറുപടി, ബദറിൽ നിന്ന് ഉസ്മാൻ പിന്തിയിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്താൽ പിന്തിയതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതനുസരിച്ചാണ് അദ്ദേഹം പിന്തിയത്, അത് അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂനതയോ കുറവോ അല്ല. പിന്നെയോ, വഅമ്മ തഗയ്യുബുഹു അൻ ബദരിൻ ഫഇന്നഹു കാന തഹ്തഹു ബിന്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാനത് മരീദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി ഉസ്മാന്റെ ഭാര്യയായിരുന്നു, അവർ രോഗിയായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഉസ്മാൻ പിന്തിയത്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഉസ്മാനോട് പറഞ്ഞത്, ഇന്ന ലക അജ്റു റജുലിൻ മിമ്മൻ ഷഹീദ ബദ്രൻ വസഹ്മഹു, ബദറിൽ പങ്കെടുത്ത ഒരു വ്യക്തിയുടെ കൂലി ഉസ്മാൻ നിങ്ങൾക്കുണ്ട്, യുദ്ധവിഹിതവും യുദ്ധാർജ്ജസ്വത്തിൻ്റെ വിഹിതവും നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ ബദർ യുദ്ധത്തിന് പുറപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ ഈ ഒരു വിഷയം, ബദറിൽ ഉസ്മാൻ പങ്കെടുത്തില്ല എന്നുള്ള വിഷയം, ഈ ഒരു വീക്ഷണകോണിലൂടെ നോക്കിയാൽ അത് ഉസ്മാന്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ സ്ഥാനവുമാണ് അറിയിക്കുന്നത്. ഇതാണ് ആ വിഷയത്തിൽ ചുരുക്കി അറിയിക്കുവാനുള്ളത്. ബദറിൽ നിന്ന് ഉസ്മാൻ പിന്തിയിട്ടുണ്ടെങ്കിലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനപ്രകാരവും ആവശ്യപ്രകാരവുമാണ്. അതല്ലാത്ത യുദ്ധങ്ങളിലെല്ലാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പുറപ്പെടുകയും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിലെ ഒരു വസ്തുതയാണ്, നേരാണ്. രണ്ടാമത്തെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലുള്ള ഒരു ആരോപണം, അന്ന് തീവ്രവാദികൾ പറഞ്ഞതും ചരിത്രത്തിൽ അവർ പറഞ്ഞിട്ടതും പിൽക്കാലക്കാർ പലരും അന്ധമായി അനുകരിച്ച് ഏറ്റുപാടിയതുമായ വിഷയം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി എന്നുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി, അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മാത്രമല്ല ഓടിയിട്ടുള്ളത്, ഉഹദിൽ പങ്കെടുത്ത സഹാബികളിൽ പലരും ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. അതിൻ്റെ വസ്തുതയെന്ത്, ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ച നിലപാടെന്ത്, ഇത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഉഹദ് യുദ്ധത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ, അതിൽ ആദ്യഘട്ടം മുസ്ലിമീങ്ങൾക്ക് വിജയമായിരുന്നു. ഉഹദിൻ്റെ രണ്ടാം ഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബലുൽ ഐനൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കുന്നിന് മുകളിൽ 50 അമ്പെയ്ത്തുകാരെ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ നിശ്ചയിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ലഭിക്കുന്നതുവരെ അവരോട് ആ കുന്നിറങ്ങരുത്, നിർത്തിയെടുത്ത് തന്നെ നിലയുറപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഉഹദ് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ബഹുദൈവിശ്വാസികൾ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടിയപ്പോൾ മുസ്ലിമീങ്ങൾ അവരുടെ യുദ്ധാർജിത സ്വത്തുക്കൾ ശേഖരിക്കുവാൻ തുടങ്ങിയപ്പോൾ യുദ്ധം അവസാനിച്ചു, ഇനി നമ്മളെന്തിനും ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ നിർത്തിയ ആളുകളിൽ സിംഹഭാഗവും ആ മലയിറങ്ങുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന വന്നിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ടും യുദ്ധം അവസാനിച്ചു, ഇനി എന്തിനെന്ന് പറഞ്ഞാണ് ആ ആൾക്കൂട്ടം അവിടെ നിന്ന് ഇറങ്ങുകയുണ്ടായത്. അത് മറ്റൊരു യുദ്ധത്തിന് കാരണീഭവിച്ചു. പിന്തിരിഞ്ഞോടുന്ന മുശ്രിക്കുകളുടെ പടയെ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു നയിച്ചു കൊണ്ടുവന്ന് വീണ്ടും പടർക്കളത്തിലേക്ക് എത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം ചിലരുടെ സാന്നിധ്യത്തിൽ ഉഹദിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സന്ദർഭം, മുശ്രിക്കുകളുടെ സേന അബ്ദുല്ലാഹി ഇബ്നു ജുബൈറിനെയും കൂട്ടരെയും തോൽപ്പിച്ച് അവർ ഉഹദിലേക്ക് ഒരിക്കൽ കൂടി ഒഴുകിയെത്തി അവർ മുസ്ലിമീങ്ങൾക്ക് നേരെ തികഞ്ഞ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയുണ്ടായി. ഈ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ മുശ്രിക്കുകൾ പല പ്രയോഗങ്ങളും നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ, അവരുടെ ആയുധ പ്രയോഗങ്ങൾ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികമായ രീതിയിലുള്ള പോർലേൽപ്പിക്കുകൾ, പിന്നെ ഖുത്തില മുഹമ്മദ്, മുഹമ്മദ് വധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അവരുടെ ഗർജനം, ഇതിൽ മുസ്ലിമീങ്ങൾ വളരെയധികം സങ്കടത്തിലും ദുഃഖത്തിലും ആവുകയുണ്ടായി. അവരുടെ പെരുമാറ്റം തന്നെ വളരെയധികം സങ്കടകരമായ നിലയിലാകുകയുണ്ടായി. പല മുസ്ലിമീങ്ങളും യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടുന്ന സ്ഥിതിവിശേഷം സംജാതമായി. കാരണം അപ്പോഴത്തെ ആ സാഹചര്യവും അവസ്ഥയും അങ്ങനെയായി.

0: അബൂബക്കർ സിദ്ദീഖ് റളി അള്ളാഹുനുഹു, ഉമർ റളി അള്ളാഹു തആലാനുഹു, അതേപോലെ അനസ് ഇബ്നു നദർ, സഅദ് ഇബ്നു റബീഉ, ഉമ്മു അമ്മാര, നുസൈബ ബിൻതു കഅബ് തുടങ്ങി, അബൂ തൽഹ അൽ അൻസാരി തുടങ്ങി പല സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും പലരും ഓടിപ്പോയിട്ടുണ്ട്. ആ പിന്തിരിഞ്ഞോടിയവരുടെ കൂട്ടത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളി അള്ളാഹു തആലാനുഹു ഉണ്ടായിരുന്നു. അതിനാൽ ഉഹദിൽ പിന്തിരിഞ്ഞോടിയവൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് ഉസ്മാൻ ഇബിൻ അഫ്ഫാൻ റളി അള്ളാഹുവിനെ, അദ്ദേഹത്തെ വധിക്കുവാൻ വേണ്ടി കടന്നു വന്ന ഖവാരിജുകൾ, തീവ്രവാദികൾ, ഒരാരോപണം ഉന്നയിച്ച് കടന്നു വരികയുണ്ടായത്. ഉസ്മാൻ ഇബിൻ അഫ്ഫാൻ റളി അള്ളാഹു തആലാനുഹു ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞോടി എന്ന് പറഞ്ഞ ഖവാരിജുകൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളി അള്ളാഹു തആലാനോട് തർക്കത്തിലേർപ്പെട്ട ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഉസ്മാൻ പിന്തിരിഞ്ഞോടി, അത് ഉസ്മാൻ മാത്രമല്ല ഓടിയത്, മറ്റുള്ളവരും ഓടി എന്നുള്ളത് ഇബ്നു ഉമർ വിശദീകരിച്ചപ്പോൾ, അതിൻ്റെ സാഹചര്യം വിശദീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ, അത് കേട്ട മാത്രയിൽ ഉസ്മാനോട്, ഇബ്നു ഉമറിനോട് തർക്കിക്കാൻ വേണ്ടി വന്ന ഖവാരിജ് അവിടെ വെച്ച് തക്ബീർ ധ്വനി മുഴക്കുകയുണ്ടായി എന്നാണ്. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു തആലാനു അയാളോട് പറഞ്ഞത്, തആൽ ഉഖ്ബിറുക്, വരൂ നിനക്ക് ഞാൻ പറഞ്ഞു തരാം, വല ഉബയ്യിനു ലക് അമ്മാ സഅൽതനിയാൻ, നീ ചോദിച്ചത് ഞാൻ നിനക്ക് വ്യക്തമാക്കി തരികയും ചെയ്യാം എന്ന് പറഞ്ഞ് അന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആലാനു ഉസ്മാന്റെ വിഷയത്തിൽ തീവ്രവാദികളോട് പറഞ്ഞത്, അമ്മാ ഫിറാറുഹു യൗമ ഉഹദ്, ഉഹദ് യുദ്ധത്തിൽ ഉസ്മാൻ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് എങ്കിൽ, യുദ്ധമുഖത്തു നിന്ന് ഓടിയിട്ടുണ്ട് എങ്കിൽ, ഫഹ്ഷീദു അൻ അല്ലാഹ ആഫ അൻ വഗഫറല, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹു അദ്ദേഹത്തിന് മാപ്പേകിയിട്ടുണ്ട്, അദ്ദേഹത്തിന് പൊറുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തീവ്രവാദിയോട് അന്ന് ആ രീതിയിൽ പറയാൻ കാരണം വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്, ഉഹദ് യുദ്ധത്തിൽ യുദ്ധമുഖം വിട്ടോടിപ്പോയ ആ സഹാബികളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആൻ ഇന്നമസ്തസല്ലഹുമുശ് ശൈത്താനു ബിബഅദ് മാ കസബു വലഖദ് അഫാ അല്ലാഹു അൻഹും ഇന്നല്ലാഹ ഗഫൂറുൻ ഹരീം. എന്താണ് ആയത്ത് തേടുന്നത്? ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആൻ, ഉഹദ് യുദ്ധ ദിവസം മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും യുദ്ധമുഖത്ത് കണ്ടോടിയപ്പോൾ മുസ്ലിമീങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവരെ കുറിച്ച് പറയുകയാണ്, ഇന്നമസ്തസല്ലഹുമുശ് ശൈത്താൻ ബിബഅദി മാ കസബു, തങ്ങൾ ചെയ്തതിൻ്റെ ചില വീഴ്ചകൾ നിമിത്തം ഷെയ്ത്താൻ അവരെ വഴിതെറ്റിച്ചതാണ്. തങ്ങൾ ചെയ്തത് നിമിത്തം എന്ന് പറഞ്ഞാൽ, അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പെയ്ത്തുകാരെ നിർത്തി. ആ അമ്പെയ്ത്തുകാർ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുവാദം ലഭിക്കുന്നത് വരെ അവിടെ നിന്ന് ഇറങ്ങരുതെന്ന്. യുദ്ധത്തിൽ വിജയമായാലും പരാജയമായാലും തൻ്റെ കൽപ്പന വരുന്നത് വരെ ഇറങ്ങരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിച്ചിരുന്നു. പക്ഷേ മുശ്രിക്കൾ തോറ്റോടി യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ. യുദ്ധം തീർന്നെന്ന് അവർ വിചാരിച്ചു. മുസ്ലിമീങ്ങൾ യുദ്ധസ്വത്ത് പെറുക്കുന്നത് കണ്ടപ്പോൾ, ശേഖരിക്കുന്നത് കണ്ടപ്പോൾ, യുദ്ധം അവസാനിച്ചു, നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനത്തെ അവർ പലരും ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളതാണ് അവിടെ ബിബാഅദി മാ കസബു എന്നതിനാൽ ഉദ്ദേശിക്കപ്പെടുന്നത്. പക്ഷേ വലഖദ് അഫല്ലാഹു അൻഹും, അവരെ തൊട്ട് അള്ളാഹു സുബ്ഹാന തആല മാപ്പേകിയിരിക്കുന്നു. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ജബലുൽ ഐനൈൻ എന്ന് പറയുന്ന ജബലുർ റുമാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിയ 50 അൻബൈത്തുകാരിൽ ഉസ്മാൻ റളിയല്ലാഹു ഉണ്ടായിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു തആലാനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയെ ലംഘിച്ച് ആ കുന്നിറങ്ങിയിട്ടില്ല. യോദ്ധാക്കളിൽ ഒരാളായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനു. ആ പ്രത്യേക സാഹചര്യത്തിൽ അടർക്കളം വിട്ട് പലരും ഓടിയപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനും ഓടിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു പറയുകയാണ്, വലക്കത് അഫല്ലാഹു അൻഹും, അള്ളാഹു സുബ്ഹാന തആല അവർക്ക് മാപ്പേകിയിരിക്കുന്നു, പൊറുത്തിരിക്കുന്നു. ഇന്നല്ലാഹ ഗഫൂർ ഹലീം, കാരണം അള്ളാഹു സുബ്ഹാന തആല പൊറുക്കുന്നവനും അള്ളാഹു സുബ്ഹാനു വതാല ശിക്ഷിക്കാതെ തൗബ ചെയ്യുവാൻ അവസരമേകുന്നവനും മാപ്പേകുവാൻ അവസരം സൃഷ്ടിക്കുന്നവനുമാണ്. ഈ കാര്യം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നത്, അള്ളാഹു ഉസ്മാനിന് മാപ്പ് നൽകിയിട്ടുണ്ട്, പൊറുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പുറത്ത് കിട്ടിയ മാപ്പ് ലഭിച്ച ഒരു വിഷയത്തിൽ പിന്നെ എന്തിനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പിന്നാലെ കൂടിയിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത്, കുറ്റം പറയുന്നത് എന്നാണ് അന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആലാനു ഈ ആരോപകർക്ക് നൽകിയതായ മറുപടി. ഈ ഒരു മറുപടി തന്നെയാണ് ആ ആരോപണങ്ങൾ ചരിത്രത്തിൽ നിന്ന് തോണ്ടിയെടുത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിനെതിരിൽ ആരോപണവുമായി തുടരുന്നവരോട് അറിയിക്കാനും ഉണർത്തുവാനും ആ വിഷയത്തിൽ ഉള്ളത്. മറ്റൊരാരോപണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാന്റെ വിഷയത്തിൽ അദ്ദേഹം ബൈഅത്തു റിദ്വാനിൽ സംബന്ധിച്ചില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റാബ്ദം 6 ദുൽഖാദ് മാസത്തിൽ ഉംറ നിർവഹിച്ച വിഷയം നമ്മൾ മുൻ പരിപാടികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 1400 പേരടങ്ങുന്ന സഹാബത്തിനെയും കൊണ്ട് ഉംറക്ക് പുറപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉംറ മാത്രമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അന്ന് ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തടയുകയുണ്ടായി. പ്രസ്തുത സംഭവമാണ് ഹുദൈബിയ സന്ധിയിൽ കലാശിച്ചത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പക്ഷം സംസാരിക്കുവാൻ മക്കയിലേക്ക് തൻ്റെ അംബാസഡർ എന്നോണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല എന്നെ അയക്കുകയുണ്ടായി. കാരണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദൂതനായി മക്കയിലെത്തിയ ഉസ്മാനെ മർഹബൻ അബാ അബ്ദില്ലാ എന്ന് പറഞ്ഞാണ് അന്ന് മുശരിക്കുകൾ സ്വീകരിക്കുകയുണ്ടായത്. മാത്രമല്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കയിലെത്തിയപ്പോൾ മുശരിക്കുകൾ അദ്ദേഹത്തിന് കഅബ തവാഫ് ചെയ്യുവാൻ അനുവാദം നൽകുകയുണ്ടായി. പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അവരോട് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ കഅബയെ തൊട്ട് തടഞ്ഞിട്ട് എനിക്ക് തവാഫിന് അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യാതെ ഞാൻ തവാഫ് ചെയ്യുന്ന വിഷയമില്ല എന്നറിയിക്കുകയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പോയ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചയച്ചതായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മക്കയിൽ തങ്ങുകയുണ്ടായി. അദ്ദേഹം തിരിച്ചു വരാൻ വൈകിയപ്പോൾ ഉസ്മാൻ വധിക്കപ്പെട്ടു എന്നൊരു വാർത്ത പ്രചരിപ്പിക്കപ്പെടുകയുമുണ്ടായി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദൂതനെ മക്കക്കാർ വധിച്ചു എന്നുള്ള വാർത്ത നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിൽ കേട്ടപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരോട് ഒരു സായുധ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ആ മാർഗേണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ഹുദൈബിയയിലെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ബൈഅത്ത് സ്വീകരിക്കുകയുണ്ടായി, ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ആ ബൈഅത്തിനെ കുറിച്ചാണ് റസൂൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്തശ്ശജറ, വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് അവർ നിങ്ങളോട് ബൈഅത്ത് ചെയ്ത സന്ദർഭം ആ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു മനസ്സിലാക്കുകയും ഫാൻസല സക്കീനത അലൈഹിം, അള്ളാഹു അവരിൽ ശാന്തി അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ടായി. ഇത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലന് വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മക്കക്കാരോട് കണക്ക് ചോദിക്കുവാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എടുത്ത ബൈഅത്താണ്, ഉസ്മാന്റെ മഹത്വം നന്നായി വിളിച്ചറിയിക്കുന്നതായ ബൈഅത്താണ് ഈ ബൈഅത്ത്. അത് ഉസ്മാന്റെ പേരിൽ, അതിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്യുവാൻ ഉസ്മാനില്ല, കാരണം ഉസ്മാൻ മക്കയിലാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഒരു കയ്യിൽ മറ്റേ കൈ വെക്കുകയാണ്. എന്നിട്ടന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹാദിഹി യദു ഉസ്മാൻ, ഇത് ഉസ്മാൻ്റെ കയ്യാണ് എന്ന് പറഞ്ഞാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് ചെയ്യുകയുണ്ടായത്. അതെല്ലാം വിളിച്ചറിയിക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മഹത്വവും സ്ഥാനവുമാണ്. എന്നിട്ട് ഈ ഒരു സംഭവത്തിൽ ബൈഅത്ത് ചെയ്യുവാൻ ഉസ്മാൻ ഉണ്ടായില്ല എന്നതിൻ്റെ പേരിൽ അത് ഉസ്മാൻ്റെ ഒരു പോരായ്മയായി കുറവായി ഒരു വിഭാഗം ആളുകൾ എണ്ണുകയും ഗണിക്കുകയുമാണ്. സഹോദരന്മാരെ, ബഹുമാനീയ ശ്രോതാക്കളെ, ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ആരോപണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ വിഷയത്തിൽ ഈ ഒരു കാര്യം എണ്ണി പറഞ്ഞ് ആരോപിച്ചവരുടെ ആ ഒരു വികാരം, അവരുടെ ആ ചിന്താശൂന്യത വിഷയം അളക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും അവരുടെ ആ പോരായ്മയും കുറവും എത്രമാത്രമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വികാരം തലയിൽ കയറി വിവേകം നഷ്ടപ്പെട്ട് വിഷയങ്ങളെ പക്ഷവായന നടത്തുന്നവർ എല്ലാം കണ്ണടച്ചിരുട്ടാക്കുന്ന, സത്യത്തെ ഒരു സങ്കോചവുമില്ലാതെ തമസ്കരിക്കുന്ന സ്ഥിതിവിശേഷമാണ് അവർക്കുണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം. ബൈഅത്തു റിദ്വാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അരങ്ങേറിയത് ഉസ്മാന്റെ വിഷയത്തിലാണ്. ഉസ്മാൻ മക്കക്കാരുടെ അടുക്കൽ പിടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനാലാണ് അവർക്കെതിരിൽ പോരാട്ടം നടത്തുവാൻ റസൂലുള്ള ബൈഅത്ത് തന്നെ സ്വീകരിക്കുന്നത്. ഉസ്മാനു വേണ്ടി റസൂലുള്ള തൻ്റെ ഷറഫാക്കപ്പെട്ട കരമുയർത്തിയാണ് ബൈഅത്ത് ചെയ്യുകയുമുണ്ടായത്. എന്നിട്ട് ആ ബൈഅത്തിൽ ഉസ്മാൻ പങ്കെടുത്തിട്ടില്ല, അത് ഉസ്മാൻ്റെ പോരായ്മയായിട്ട് തീവ്രവാദികൾ മനസ്സിലാക്കുകയാണ്, വിലയിരുത്തുകയാണ്. അപ്പോൾ അവരുടെ കാര്യം അഹോ കഷ്ടം എന്നേ നമുക്ക് പറയാനുള്ളൂ. ആ തീവ്രവാദികളെയാണ് അനന്തരമെടുത്തും അനുകരിച്ചും പിൽക്കാലക്കാരായ പല ആളുകളും തീവ്രവാദ നിലപാടുകളും ഭീകരവാദ നിലപാടുകളും കൊണ്ട് നടക്കുന്നത് എന്ന് പറയുമ്പോൾ അത്തരം അനുകരണ പ്രിയരോട് എന്താണ് നമുക്കുണ്ടാകേണ്ടതായ മനോഭാവം? ഏതായാലും ആ വിഷയത്തിൽ ഒരു ശരിയായ പക്ഷവായനയും വസ്തുനിഷ്ഠമായ പക്ഷവായനയും അത് ഉണ്ടാകുവാനാണ് ഇക്കാര്യം ഇവിടെ ഉണർത്തുകയുണ്ടായത്. ഇതുപോലെ ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ വേറെയും ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെല്ലാം തീർത്തും ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. സദഖയുടെ, സകാത്തിൻ്റെ ഒട്ടകങ്ങളെ മേക്കുവാൻ, അൽഹിമ എന്ന് പറയുന്ന സ്വത്ത്, അതിനെ ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു തആല അൻഹു കൂടുതലായി നിശ്ചയിച്ചത് ഉസ്മാൻ റളിയല്ലാഹു തആലൻ്റെ പേരിൽ അദ്ദേഹം ചെയ്ത ഒരു ബിദഅത്തായും ഒരു ദുരാരോപണമായിട്ടും പലരും ചരിത്രത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. തീവ്രവാദികൾ ഉസ്മാൻ റളിയല്ലാഹു തആലൻ്റെ വീട് വളഞ്ഞ വേളയിൽ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ആരോപിച്ച ഒരു ആരോപണമാണിത്. ഹിമ എന്ന് പറയുന്ന സ്വത്ത് അത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിശ്ചയിക്കുകയുണ്ടായി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു തആല അൻഹു അല്ല ആദ്യമായിട്ട് ഹിമയെ നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് മുമ്പ് ഹിമ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും പിന്നീട് ഉമറുമൊക്കെ സക്കാത്തിൻ്റെയും സദഖയുടെയും സമ്പത്തായിട്ടുള്ളതായ കാലികൾക്ക് മേയുവാനുള്ള സ്ഥലം നിശ്ചയിച്ച് അതിന് സ്ഥലം പ്രത്യേകം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു തആല അൻഹു അത് വിശാലമാക്കുകയും അതിൻ്റെ അതിർത്തി വിസ്തൃതി കൂട്ടി അത് പോഷിപ്പിക്കുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് ചരിത്രം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മാത്രം ചെയ്തൊരു കാര്യമായിരുന്നുവെങ്കിൽ അത് അദ്ദേഹം ചെയ്ത ഒരു പുതിയ കാര്യം എന്ന് ഒരു വേള വിലയിരുത്താം. പക്ഷെ അതിലും ദീനിൽ ഒരു കാര്യം പുതുതായി അദ്ദേഹം ഉണ്ടാക്കി എന്ന് വിലയിരുത്താൻ പറ്റാത്ത ഒരു മസല കൂടിയാണ്. അദ്ദേഹം ഖലീഫയാണ്. അവിടെ സക്കാത്തായി സദഖയായി മറ്റുമുള്ള ഒട്ടകങ്ങളും അതേപോലെ തന്നെ കാലികളുമുണ്ട്. അവർക്ക് മേയാൻ ഇടവും ആവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖലീഫ ഒരു തൻ്റെ രാഷ്ട്രീയ നിലപാടെന്ന നിലക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ആക്ഷേപാർഹമായിട്ടുള്ള ഒരു പുത്തൻവാദമോ ദീനിലൊരു പുതിയ കാര്യമോ അല്ല തന്നെ. ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു തആലന് മാത്രമല്ല ഹിമ നിശ്ചയിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു തആലന് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ അതിർത്തി വിസ്തൃതി കൂട്ടുക മാത്രമാണ് ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു തആലന് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇഷ്ടമില്ലാത്തതിനോടെല്ലാം ഒരു വെറുപ്പുള്ള നയനിലപാടാണ് പലപ്പോഴും തീവ്രവാദികൾക്കും ഭീകരന്മാർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ പട്ടാപ്പകൽ സൂര്യനെ നോക്കി അത് ഇരുട്ടാണെന്ന് പറയുന്ന ഒരു നിലപാടാണ് ഈ ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു തആലൻ്റെ വിഷയത്തിൽ അന്ന് തീവ്രവാദികൾ നടത്തിയിട്ടുള്ളത്. ആ നിലപാടുകളെ അനുകരിച്ചും അനുധാവനം ചെയ്തുമാണ് പിൽക്കാലത്ത് പലരും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഖലീഫ ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു തആലൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം, അദ്ദേഹത്തിൻ്റെ സ്ഥാനം, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, അദ്ദേഹത്തെ കൊച്ചാക്കി ചിത്രീകരിക്കുവാനും വില കുറച്ച് അവതരിപ്പിക്കുവാനും ചില തൽപര്യ കക്ഷികളും തന്നിഷ്ടക്കാരും നടത്തിയ വില കുറഞ്ഞ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ വസ്തുത എന്ത് എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ മഹത്തായ ഫദ്ലിനാൽ എല്ലാ നന്മകൾക്കും നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. സൽപാന്താവിൽ സൽബുദ്ധിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും നിലയുറപ്പിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ചുവരെഴുത്ത്, ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുന്ന സ്വഹാബാക്കളുടെയും താബിഈകളുടെയും തബഈതാബിഈകളുടെയും മുൻഗാമികളുടെയുമൊക്കെ ചരിത്രത്തെ വളരെ സ്പഷ്ടവും വ്യക്തവുമായ രൂപത്തിൽ അവതരിപ്പിക്കുകയും കൃത്യമായി നാം വായിച്ചെടുക്കേണ്ടുന്ന, ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ചരിത്രങ്ങളെ ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ചുവരെഴുത്ത് പ്രോഗ്രാമിൽ ബഹുമാനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയാണ് നമ്മോട് സംസാരിച്ചത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, അറിവ് നേടുക, അത്യന്താപേക്ഷിതമാണ്. മതപരമായ അറിവ് ഓരോ നിമിഷത്തിലും അനിവാര്യമായി വരികയാണ്. നമ്മളൊക്കെ ജോലി തിരക്കുള്ള ആളുകളാണ്. അതിൻ്റെ പരിഹാരമാണ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും മതപരമായ അറിവ് ലഭിക്കുവാൻ വേണ്ടി നാം ഒരുക്കിയ പീസ് റേഡിയോ. എത്രയെത്ര വഴിതെറ്റിയ ആളുകൾക്കാണ് പീസ് റേഡിയോ മാർഗദർശനമായത്. അതുകൊണ്ട് ആ ഒരു മാർഗത്തിൽ മതം പഠിക്കുന്നവരാകുക, പഠിപ്പിക്കുന്നവരാകുക, അതിനിഷ്ടപ്പെടുന്നവരാകുക, അതിനെ പിന്തുടരുന്ന ആളുകളായിത്തീരുക, അഞ്ചാമതൊരാളായി നീ ആകരുത് എന്ന അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അന്വർത്ഥമാകുന്ന രൂപത്തിൽ ഈ ദീനി രംഗത്തെ സഹായിക്കുക. പീസ് റേഡിയോ അകമഴിഞ്ഞ് നിങ്ങളുടെ സഹായം ഉണ്ടാകുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാട്ടെ. അസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് റേഡിയോ, സമീൽ, വിസ്റ്റം മീഡിയ സ്കൂൾ തുടങ്ങിയ പ്രബോധന രംഗത്തെ ചരിത്രപരമായ കാൽവെപ്പുകളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോയുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ വലതുഭാഗത്ത് നൽകിയിട്ടുള്ള ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ പണമയക്കാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്ക് സാധിക്കുന്ന UPID എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ കോപ്പി ചെയ്തെടുത്ത് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് UPID ബാറിൽ പ്രസ് ചെയ്യുന്നതിലൂടെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള സംവിധാനങ്ങൾ വഴി നേരിട്ട് പണമയക്കാനുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. പണം അയച്ചു കഴിഞ്ഞാലുടൻ 97 46 95 00 06 എന്ന നമ്പറിൽ നിങ്ങളുടെ സാമ്പത്തിക കൈമാറ്റത്തിന്റെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് റെസിപ്റ്റ് ലഭ്യമാക്കുകയെന്നത് പീസ് റേഡിയോ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് പണമിടപാടിന്റെ വിശദാംശങ്ങൾ ഈ നമ്പറിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 97 46 95 00 06 എന്ന നമ്പർ നിങ്ങളുടെ പണമിടപാടിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ തീർച്ചയായും ഉപയോഗിക്കുക.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ഫഹീം അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അൽ അതമ്മാനിൽ അക്മലാനി അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പള്ളിയിൽ സ്വഹാബികളോടൊത്ത് ഇരിക്കുകയാണ്. ആ സമയത്ത് മറ്റു ചില സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അവരുടെ ചില സങ്കടങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. കൂട്ടത്തിൽ ദരിദ്രരായ സ്വഹാബികളായിരുന്നു അവർ. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, വലിയ സമ്പത്തിൻ്റെ ഉടമകളായ ആളുകളൊക്കെ സ്വർഗത്തിലെ ഉയർന്ന പദവികളെല്ലാം കരസ്ഥമാക്കുകയാണല്ലോ. അവരും നമ്മളെപ്പോലെ നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ തങ്ങളുടെ സമ്പത്തിൽ നിന്നും ദാനം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ലല്ലോ റസൂലെ എന്ന് പറഞ്ഞ് അവർ പരാതി പറയുകയാണ്. തങ്ങളെപ്പോലെയുള്ള സ്വഹാബികൾ തങ്ങൾ നമസ്കരിക്കുന്ന പോലെ, നോമ്പെടുക്കുന്നത് പോലെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത് പോലെ അവരും ഞങ്ങളൊക്കെ ആ രൂപത്തിൽ നന്മകൾ ചെയ്യുന്നുണ്ട്, അതിൽ ഞങ്ങളെല്ലാവരും സമന്മാരാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ അവർ ഞങ്ങളെ മുൻകടന്നല്ലോ. ഞങ്ങൾക്ക് അവരുടെ ആ ഒരു ദർജയിലേക്കെത്താൻ സാധിക്കുമോ, സ്വർഗത്തിലെ ആ പദവികൾ നേടിയെടുക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ആവലാതി പറഞ്ഞ ഈ സ്വഹാബികളുടെ സങ്കടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. പണമില്ലെങ്കിലും, അവിടുന്ന് പറഞ്ഞു, പണമില്ലെങ്കിലും കോടീശ്വരന്മാരേക്കാൾ, ധനാഢ്യരേക്കാൾ പ്രതിഫലം നേടാനും അവരെ മറികടക്കാനും സഹായിക്കുന്ന ഒരു എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഇങ്ങനെയാണ്. തൻ്റെ അടുക്കലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയെയും, അത് ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവർ ആഗ്രഹിക്കുന്നത് എങ്കിലും, ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവർ ആഗ്രഹിക്കുന്നത് എങ്കിലും, അവിടത്തേക്ക് ഒരാവശ്യവുമായി ഒരാൾ കടന്നു വന്നാൽ അവരെ നിരാശരാക്കി തിരിച്ചു അയക്കുന്ന ഒരു സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നില്ല. മറിച്ച് അവർ ആഗ്രഹിക്കുന്നതെന്താണോ അത് കഴിവിൻ്റെ പരമാവധി അവർക്ക് സാധിച്ചു കൊടുക്കുകയും പലപ്പോഴും അവർ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ മറുപടി കേട്ടപ്പോൾ അവരെല്ലാവരും ഒന്നുകടംഗം, അതെ റസൂലെ, ആ കാര്യമെന്താണ് എന്ന് പഠിപ്പിച്ചു തരണം എന്നുള്ള രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു ദിക്ര് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാ നമസ്കാരശേഷവും നമ്മൾ നിർവഹിക്കുന്ന തസ്ബീഹും തഹ്മീദും തക്ബീറും അടങ്ങുന്ന 100 തവണ തികയ്ക്കുന്ന ദിക്റുകൾ നമുക്കറിയാം. ആ ദിക്റുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ആ ഇനത്തിൽപ്പെടുന്ന ദിക്റുകളാണ് പല ഹദീസുകളിലും ആയിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലപ്പോഴും നിസാരമായി കാണുന്ന ഒന്നാണ് ഈ ദിക്റുകൾ എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഭൗതികമായ അവൻ്റെ ജീവിതത്തിനപ്പുറത്തേക്ക് ആത്മീയമായ അവൻ്റെ ജീവിതത്തിന് വലിയ ആശ്വാസവും ഉന്മേഷവും നൽകുന്ന കാര്യമാണ് ദിക്ര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റബ്ബു സുബ്ഹാനഹു വതആലയുമായിക്കൊണ്ട് ആത്മബന്ധം സ്ഥാപിക്കാൻ ഒരു വിശ്വാസിക്ക് ഇസ്ലാം നൽകുന്ന ഏറ്റവും നല്ല പരിഹാരമാണ് ദിക്റുകൾ എന്ന് പറയുന്നത്. ദിക്ര് എന്ന് പറഞ്ഞാൽ തന്നെ സ്മരണ, ഓർക്കുക എന്നൊക്കെയാണ് അർത്ഥം എന്ന് നമുക്കറിയാം. പടച്ചറബിനെക്കുറിച്ച് സ്മരിക്കുവാനുള്ള, ഓർക്കുവാനുള്ള ഒരവസരവും ഒരു മുഅ്മിൻ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ അശ്രദ്ധ കാരണത്താലും നമ്മുടെ അലംഭാവം കാരണത്താലും മടി കാരണത്താലും ഒക്കെ ഇത്തരത്തിലുള്ള ദിക്റുകൾ ചൊല്ലുന്നതിൽ നിന്നും പലപ്പോഴും പിറകോട്ടു പോകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തന്റെ ഒരു ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് പോലെ, മനുഷ്യനെ ഷെയ്ത്താൻ വഴിതെറ്റിക്കുന്നത് പല രൂപത്തിലാണ്. ആദ്യം ഷെയ്ത്താൻ ശ്രമിക്കുന്നത് ഒരു മനുഷ്യനെ ഷിർക്കിലേക്ക് എങ്ങനെ എത്തിക്കാൻ സാധിക്കും. ഷിർക്കിലേക്ക് ഒരാളെ, ഒരടിമയെ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിക്കൊണ്ടും ആ ഒരു മനുഷ്യൻ നരകാവകാശിയായിത്തീരും. അതല്ല എങ്കിൽ ഇനി അങ്ങനെ നരകത്തിൽ ഒരു മനുഷ്യനെ ശാശ്വതനാക്കി കളയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യിക്കുവാനാണ് ഒന്നാമതായി ഷെയ്ത്താൻ ശ്രമിക്കുന്നത്. അതിന് സാധിക്കാത്ത പക്ഷം അതിൻ്റെ താഴെ വരുന്ന വൻപാപങ്ങൾ ചെയ്യിക്കുവാനാണ് ഷെയ്ത്താൻ ശ്രമിക്കുക രണ്ടാമതായിക്കൊണ്ട്. ഇനി അതിലും പരാജയപ്പെടുന്ന പക്ഷം മൂന്നാമതായി ഷെയ്ത്താൻ ശ്രമിക്കുന്നത് ചെറുപാപങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണത ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ വഴിയെ ധാരാളം തിന്മകൾ ചെയ്യുകയും അത് വൻപാപങ്ങളിലേക്ക് അയാളെ നയിക്കുകയും ഒരുപക്ഷെ അങ്ങനെ ആ ഒരു വഴിയിൽ തുടർന്ന് ഷിർക്കിലേക്കും കുഫറിലേക്കും എത്തിച്ചേരുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അപ്പൊ ഈ രൂപത്തിൽ, ഈ മൂന്ന് രൂപത്തിൽ, ആദ്യം ഷിർക്കിലേക്കും കുഫറിലേക്കുമൊക്കെയും പിന്നീട് വൻപാപങ്ങളിലേക്കും അതിനെ തുടർന്ന് ചെറിയ പാപങ്ങളിലേക്കും ഒരു മനുഷ്യനെ വഴിതെറ്റിക്കാൻ ഷെയ്ത്താൻ എങ്ങനെയൊക്കെ സാധിക്കുമോ അങ്ങനെയൊക്കെയും ശ്രമിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അതിനൊന്നും സാധിച്ചില്ല എങ്കിൽ ഷെയ്ത്താൻ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ ശിർക്കും ഇത്തരത്തിലുള്ള തിന്മകളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും ഈ രൂപത്തിലുള്ള നന്മകൾ, വലിയ ശ്രേഷ്ഠതയുള്ള നന്മകളിൽ നിന്നും അവന്റെ ശ്രദ്ധയെ അകറ്റി അത്രത്തോളം പ്രതിഫലം ഇല്ലാത്ത അല്ലെങ്കിൽ ശ്രേഷ്ഠത കുറഞ്ഞ കർമ്മങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും അവന്റെ ശ്രദ്ധയെ ഷെയ്ത്താൻ വഴിതിരിച്ചുവിടും എന്നുള്ളതാണ്. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ തന്റെ നാട്ടിലും ലോകത്തും നടന്നു വരുന്ന വ്യത്യസ്ത ട്രെൻഡുകളുടെ പിന്നാലെ പോയി, വ്യത്യസ്ത ആഘോഷങ്ങളുടെ പിന്നാലെ പോയി ഇത്തരത്തിലുള്ള വലിയ ശ്രേഷ്ഠമായ കർമ്മങ്ങളെ തൊട്ട് അശ്രദ്ധവാന്മാരാകുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ സമ്പന്നരേക്കാൾ, കോടിപതികളേക്കാൾ നന്മകൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ദിക്റുകൾ, അത് അങ്ങേയറ്റം വാശിയോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് എന്നെയും നിങ്ങളെയുമൊക്കെ അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങളൊക്കെയും പുറത്തു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം ക്ലാസ് എടുത്തത് ഫഹീം അൽ ഹിക്കമി.
2: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: Peace Radio. Tune to reality.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 119-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 119-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 119-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ നുറുങ്ങുകൾ കേൾക്കാം. കനം തൂങ്ങുന്ന ഓർമ്മകൾ, വി ടി അബ്ദുസലാമിന്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടിന്റെ ശബ്ദം.
6: കനം തൂങ്ങുന്ന ഓർമ്മകൾ, എഴുത്ത് വി ടി അബ്ദുസലാം. അവർ രണ്ടുപേരും അയാൾക്ക് മുന്നിലെ സീറ്റിൽ തന്നെയുണ്ട്. സംസാരം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി എത്ര നേരമാ സംസാരിച്ചിരുന്നത്? അർദ്ധരാത്രി കഴിഞ്ഞ് അയാൾ ഒന്നുണർന്നു നോക്കുമ്പോഴും സംസാരം തന്നെയായിരുന്നു. നീ ഉറങ്ങിയിട്ടില്ലേ? നാളെ നേരത്തെ എണീറ്റു പോകാനുള്ളതല്ലേ മക്കളെ? വേ, ഉറങ്ങിക്കോ. ഞങ്ങൾ ഉറങ്ങിക്കോളാം ഇപ്പച്ചേ എന്നും പറഞ്ഞ് അവർ റൂമിലെ ലൈറ്റണച്ചു. ഇനിയെങ്കിലും അവർ ഉറങ്ങിക്കോളുമെന്ന് നനച്ച് അയാൾ കിടന്നു. അതിരാവിലെയുള്ള യാത്ര രസകരമായി തോന്നി. ബസ് അവിടെയെത്താൻ ഇനിയും മണിക്കൂർ ആവും എന്നാ തോന്നുന്നത്, അയാൾ സംശയിച്ചു. ഇലപ്പടർപ്പുകളിൽ പുലരിവിതറിയ മഞ്ഞവയിൽ പടർന്നു കയറുന്നത് നോക്കി നിൽക്കവേ പുറത്ത് കാഴ്ചകൾ കാലം പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. മഞ്ചേരി കഴിഞ്ഞിട്ട് അധികമായിട്ടില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് റോഡ് വശത്ത് ആളില്ലാക്കട എന്നൊരു ബോർഡ് കണ്ടപ്പോഴാണ് പണ്ട് കേട്ട ആ കൗതുക വാർത്ത ഓർത്തത്. ഇത് അതുതന്നെയാണ്. കപ്പ കച്ചവടം, ആളില്ലാക്കടയിൽ കപ്പ കിട്ടും. ആവശ്യക്കാർ വന്ന് വേണ്ടതെടുത്ത് തൂക്കി പണം പെട്ടിയിലിട്ട് പോയാൽ മതി. കാലം മാറിയല്ലോ. ഇന്ന് പിന്നെ ചില്ലറ വിനിമയത്തിന്റെ പ്രശ്നവും ഉണ്ടാകില്ല. ഗൂഗിൾ പേ ചെയ്താൽ മതിയല്ലോ. വിശ്വാസമാണ് എല്ലാം. പിന്നെ പരസ്പര വിശ്വാസം പകരുന്ന ആശ്വാസത്തെപ്പറ്റിയായിരുന്നു ചിന്തകൾ. ഭാര്യയ്ക്ക് ഭർത്താവിനെ, ഭർത്താവിന് ഭാര്യയെ, മാതാപിതാക്കൾക്ക് മക്കളെ, അങ്ങനെ ഏതു ബന്ധങ്ങളെയും താങ്ങി നിർത്തുന്ന പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതോടെ മനുഷ്യൻ തനിക്ക് ചുറ്റുമുള്ള കുറെ ബാധ്യതയായി മാറിയ ബന്ധങ്ങളുടെ ബന്ധനത്തിലായിത്തീരുന്നു. ചിലപ്പോൾ അങ്ങനെയാണ്, ചിന്തകൾ കാടുകയറും. ഒരു വലിയ വളവ് തിരിഞ്ഞ് കയറ്റം തീരുമ്പോൾ കിഴക്ക് സൂര്യൻ പ്രതാപിയായി ഉയരുന്നത് കണ്ടു. കുറ്റിപ്പാലം ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയപ്പോഴാണ് സമയം നോക്കിയത്. ഇനി 5 കിലോമീറ്റർ കൂടി വേണമെന്ന് തോന്നുന്നു തിരൂരിലെത്താൻ. 8 മണിക്ക് മുന്നേ പരീക്ഷാ സെന്ററിലെത്തണം. CUT എൻട്രൻസ് ടെസ്റ്റാണ്. അവർ അപ്പോഴും സംസാരത്തിൽ തന്നെയാണ്. സമപ്രായക്കാരാണല്ലോ. മകളും പെങ്ങളുടെ മകളും ഒരേ പ്രായക്കാർ. കൗമാരത്തിലെത്തിയ സമപ്രായക്കാരുടെ ചിന്തകളും ശീലങ്ങളുമൊക്കെ അപ്പോഴാണ് ഓർത്തത്. ബസ് തിരൂർ സ്റ്റാൻഡിലെത്തി. ഇനി മറ്റൊരു ബസ്സിൽ കൂടി കയറി വേണം പരീക്ഷ നടക്കുന്ന സെന്ററിലെത്താൻ. തിരികെ മടങ്ങവേ അയാൾ ഒറ്റയ്ക്കായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് അവർ പിറകെ വന്നോളും. അതിനായി ശട്ടം കെട്ടിയ ശേഷമാണ് യാത്ര തിരിച്ചത്. കാത്തു നിൽക്കാൻ സമയമില്ല. സ്കൂളിൽ നേരത്തെ എത്തണം. പിറ്റേന്ന് റീ ഓപ്പണിംഗ് ഡേ ആണല്ലോ. ഓർമ്മകൾക്ക് കനം കൂടുന്നതായി തോന്നി. കുഞ്ഞുനാളിലെ മഴക്കാലം, അത് മുഴുവനും കണ്ടും കൊണ്ടും കടന്നുപോയ സ്കൂൾ കാലം, ബുക്കും ബാഗും കുടയും പെന്നും പെൻസിലും മായാതെ നിൽക്കുന്നു. ഓർമ്മകളോടുള്ള ഈ അടുപ്പമായിരിക്കാം പലപ്പോഴും തനിക്ക് പ്രായമായെന്ന കാര്യം വിശ്വസിക്കാനാവാതെ പോകുന്നത്. പക്ഷേ ആ വിശ്വാസത്തിന് അധിക നേരമുണ്ടാവാറില്ല. ഇപ്പച്ചയെ നോക്കിയും പിന്നെ എന്നും പറഞ്ഞ് പല കാര്യങ്ങൾ പലപ്പോഴായി വന്ന് പറയാൻ വെമ്പി നിൽക്കുന്ന അവളുടെ സാന്നിധ്യം അത് പകരുന്ന സന്തോഷത്തിൻ്റെ പിറകെ ഒരാന്തലാണ്. പടച്ചവനെ, ഇവൾ എത്ര വേഗമാണ് വളർന്നു വലുതായത്! തൻ്റെ ഈ ഓട്ടത്തിനിടയിൽ ഞാൻ തളർന്നു പോകാതിരുന്നാൽ മതിയായിരുന്നു. പലപ്പോഴും ബസ്സിലെ സൈഡ് സീറ്റിൽ ചാരിയിരിക്കുമ്പോൾ വേഗം ഉറക്കം വരാറുണ്ട്. കുറച്ചു മുന്നേ മഴ പെയ്ത് തോർന്ന വഴിയോരങ്ങളിലാകെ ഈറൻ തോർത്തി വെയിൽ കിടക്കുന്നത് കാണാം. ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് വീണ്ടും ചിന്ത വിട്ടത്. ഇനിയും ഈ യാത്ര എത്ര വളവും തിരിവും കഴിഞ്ഞെത്തണം! കിനാവുകളെത്ര കൊളുത്തണം! ആയുസ്സിൻ്റെ കരം പിടിച്ച് അനിശ്ചിതങ്ങളിലൂടെ ജീവിതമെന്ന ഈ യാത്ര രസമാണ്. ഒന്നും വിരസമാവാതിരിക്കുവോളം. ഏയ്, നിങ്ങളുടെ സ്റ്റോപ്പ് എത്തി, വേഗം ഇറങ്ങ്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു.
5: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് നുറുങ്ങുകൾ, കനം തൂങ്ങുന്ന ഓർമ്മകൾ. വി ടി അബ്ദുസ്സലാമിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: Peace Radio. Tune to reality.
7: പരിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് വസന്തമാണ്, ശാന്തി നഷ്ടപ്പെട്ട ഹൃദയങ്ങൾക്ക് ശാന്തി നൽകുന്നതാണ്. അടുത്തതായി ഹൃദയവസന്തം, സൂറ അന്നിസയിലെ 58-59 വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

ഇലാ അഹ്ലിഹാ അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഇമ്മാ യഇദുകും ബി ഇന്ന അല്ലാഹ കാന സമീഉൻ ബസീറാ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 58-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഉമുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദു, നിങ്ങൾ കൊടുത്തു വീട്ടുവാൻ അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അൽ അമാനാത്തി, അമാനത്തുകളെ അഥവാ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വസ്തുക്കളെ, ഇലാ അഹ്ലിഹ, അവയുടെ ആൾക്കാർക്ക്, വഇദാ ഹകംതും, നിങ്ങൾ വിധി കൽപ്പിച്ചാൽ, ബൈനന്നാസി, മനുഷ്യർക്കിടയിൽ, അൻ തഹ്കുമു, നിങ്ങൾ വിധിക്കുകയും ചെയ്യുവീൻ, ബിൽ അദലി, നീതിപൂർവം, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, നിഇമ്മ, വളരെ നല്ലതാണ്, യഇദുക്കും, നിങ്ങൾക്ക് സതുപദേശം നൽകുന്നത്, ബിഹി, അതുകൊണ്ട് അഥവാ ഏതൊരു കാര്യത്തെക്കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് സതുപദേശം നൽകുന്നുവോ അത് വളരെ നല്ലതാണ്. യഇദുക്കും ബി, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, കാന സമീഅൻ, അവൻ കേൾക്കുന്നവനാകുന്നു, ബസീറ, കാണുന്നവനും ആകുന്നു. ഇതാണ് 58-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. നിശ്ചയമായും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകളെ അവയുടെ ആൾക്കാർക്ക് അഥവാ അതിൻ്റെ അർഹരിലേക്ക് നിങ്ങൾ കൊടുത്തു വീട്ടണമെന്ന്. മനുഷ്യർക്കിടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കുന്നതായാൽ നിങ്ങൾ നീതി അനുസരിച്ച് വിധി കൽപ്പിക്കണമെന്നും നിശ്ചയമായും അല്ലാഹു ഇത് മുഖേന നിങ്ങൾക്ക് വളരെ നല്ല ഉപദേശം നൽകുകയാണ്. നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. ഇതാണ് 58-ാമത്തെ വചനം. വളരെ ശ്രദ്ധേയമായ അല്ലാഹുവിൻ്റെ ഒരു കൽപ്പനയാണ് ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യവംശത്തിന് അവരുടെ ആ നിലനിൽപ്പിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഈ കാര്യം. ഒന്ന്, അമാനത്തുകളെ കൊടുത്തു വീട്ടുക. മറ്റൊന്ന്, ജനങ്ങൾക്കിടയിൽ ഏതെങ്കിലും പ്രശ്നത്തിൽ വിധി കൽപ്പിക്കുമ്പോൾ നീതിനിഷ്ഠമായ നിലയിൽ വിധി കൽപ്പിക്കുക. ഇതാണ് അല്ലാഹുവിൻ്റെ കൽപ്പന. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഈ വചനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന കാര്യം തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകൾക്ക്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, എല്ലാ മനുഷ്യർക്കും നൽകുന്ന ഉപദേശം ഏറ്റവും ശ്രദ്ധേയമായ ഉപദേശമാകുന്നു. ഇന്നല്ലാഹ യഅ്മുറുക്കും, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തൂസിലു കുല്ല മഅ്തമൻതും അലൈഹി ഇലാ അസ്ഹാബിഹി, നിങ്ങളെ ആരൊക്കെ വിശ്വസിച്ചുകൊണ്ട് എന്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അത് വസ്തുക്കളായിരുന്നാലും കാര്യങ്ങളായിരുന്നാലും എന്തുമാകട്ടെ, അതൊക്കെ അതിൻ്റെ ആളുകൾക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. വയഅ്മുറുക്കും, അതേപോലെ അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഇദാ ഖദൈതും ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിച്ചാൽ, വിധി കൽപ്പിച്ചാൽ, അൻ തുഖ്സിതു, നിങ്ങൾ നീതി പാലിക്കുക, വലാ തമീലു വലാ തജൂറു ഫിൽ ഹുക്മി, നിങ്ങൾ വിധി പറയുന്നതിൽ ഒരു പക്ഷത്തേക്ക് ചായരുത്, അനീതി പ്രവർത്തിക്കരുത്. ഇന്നല്ലാഹ നിഅമ മാ യുദക്കിറുക്കും ബി, അല്ലാഹു നിങ്ങളോട് ഉപദേശിക്കുന്ന കാര്യം എത്ര നല്ലതാകുന്നു. വയുർഷിദുക്കും ഇലൈഹി, അല്ല നിങ്ങളെ വഴി നയിക്കുന്ന കാര്യം ഏറ്റവും നല്ല കാര്യമാകുന്നു. ഫീ കുല്ലി അഹ്വാലിക്കും, നിങ്ങളെ എല്ലാ അവസ്ഥകളിലും. ഇന്നല്ലാഹ കാന സമീഅൻ ലി അഖ്വാലിക്കും ബസീറൻ ബി അഫ്ആലിക്കും, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലാഹു കൃത്യമായി കേൾക്കുന്നുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യം അല്ലാഹു കൃത്യമായി കാണുന്നുണ്ട്. ഇത് സത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ അധർമ്മങ്ങളിൽ നിന്ന്, അനീതികളിൽ നിന്ന്, അരുതാത്ത പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്താൻ പര്യാപ്തമായിരിക്കണം. ഞാൻ എന്തു പറയുമ്പോഴും, ആരെ തോൽപ്പിക്കാൻ വേണ്ടി പറയുമ്പോഴും, അൽ
അല്ലെങ്കിൽ ആരുടെ പ്രീതി ലഭിക്കാൻ വേണ്ടി പറയുമ്പോഴും നീതിനിഷ്ഠമല്ലെങ്കിൽ, നീതിക്ക് നിരക്കാത്തതാണെങ്കിൽ എൻ്റെ റബ്ബത് അറിയുന്നുണ്ട്, എൻ്റെ റബ്ബത് കേൾക്കുന്നുണ്ട് എന്ന് ഒരു സത്യവിശ്വാസി ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവർത്തന രംഗത്തും അള്ളാഹു ഇത് കാണുന്നുണ്ടെന്ന, അള്ളാഹു ഇത് കണ്ടറിയുന്നുണ്ടെന്നുള്ള ബോധം അത്തരം രംഗത്ത് നീതിപൂർവകമായ നിലപാട് സ്വീകരിക്കാൻ സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കണം എന്നർത്ഥം. വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വളരെ വിശദമായി തന്നെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സത്യവിശ്വാസികൾ അമാനത്ത് കാത്തു സൂക്ഷിക്കുക എന്ന കാര്യം. യുഖ്ബിറു തആല അന്നഹു യഅ്മുറു ബിഅദാഇൽ അമാനാത്തി ഇലാഹിലിഹാ, അമാനത്തുകളെ അതിൻ്റെ അഹലുകാരിലേക്ക് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ അല്ല കൽപ്പിക്കുന്നു. ഒരു ഹദീസ് ഇവിടെ ഉദ്ധരിക്കുന്നത് കാണാം. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള, അദ്ദിൽ അമാനത്തി ഇലാ മൻ ഇത്തമനക് വലാ തഖുൻ മൻ ഖാനക്, നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച ആളോട് നീ അമാനത്ത് നിർവഹിക്കണം. അല്ലേ, ആരെങ്കിലും ഒരു കാര്യം നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചു, ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞു, അതൊരു അമാനത്താണ്. അതേപോലെ തന്നെ ഒരു വസ്തു നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചു, ഇത് തിരിച്ച് ചോദിക്കുമ്പോൾ തരണമെന്ന് പറഞ്ഞു, അതൊരു അമാനത്താണ്, അത് നീ നിർവഹിക്കണം. നിന്നെ വഞ്ചിച്ചവനെ അവനോട് നീ വഞ്ചന കാണിക്കരുത്. വലാ തഖുൻ മൻ ഖാനക്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. ഇവിടെ അമാനത്ത് പല നിലക്കുമുള്ള അമാനത്തുകൾ, ഒന്ന് അള്ളാഹുവോടുള്ള അമാനത്തുണ്ട്, അള്ളാഹു നമ്മളെ പറഞ്ഞേൽപ്പിച്ച അവൻ്റെ വിശുദ്ധ ഖുർആനാകുന്ന അധ്യാപനങ്ങൾ, അതിൻ്റെ വിവരണമാകുന്ന പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ, അത് പിൻപറ്റിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ് അള്ളാഹുവോടുള്ള അമാനത്ത് നിർവഹിക്കൽ. അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അതിന് വിരുദ്ധമായ ജീവിതം സ്വീകരിക്കൽ, അത് അമാനത്തിൽ വീഴ്ച വരുത്തലാകുന്നു. ചില ഹദീസുകൾ കാണാൻ സാധിക്കും, നമ്മുടെ മക്കൾ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്തുകളാകുന്നു, അവരെ ഇസ്ലാമികമായ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത് അള്ളാഹുവിനോടുള്ള അമാനത്ത് നിർവഹിക്കലാകുന്നു. അങ്ങനെ എല്ലാ രംഗത്തും. അതുപോലെ തന്നെ സൃഷ്ടികളുമായിട്ടുള്ള അമാനത്ത്, അല്ലേ, ഏതെങ്കിലും കാര്യത്തിൽ നമ്മെ ഏതെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടാൽ അത് നിർവഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ കൃത്യമായ ഗൗരവം കാണിക്കണം, അത് നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന കാര്യം നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. അങ്ങനെ അള്ളാഹുവിനോടായിരുന്നാലും അതേപോലെ തന്നെ സൃഷ്ടികളോടായിരുന്നാലും നാം ഉത്തരവാദിത്തമുള്ളവരാണെന്ന ബോധം സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കണം. അതെല്ലാം അതിൽ ഉൾപ്പെടും. അന്തു അദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുകയാണെങ്കിൽ, ഇത് ഭരണാധികാരിയായിരുന്നാലും അതേപോലെ തന്നെ കുടുംബനാഥനായിരുന്നാലും ഏത് രംഗത്തുള്ള ആളുകളായിരുന്നാലും ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് നീതിനിഷ്ഠമായ നിലയിലായിരിക്കണം. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സൂറത്തു നിസാഇൽ തന്നെ കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നീതിക്ക് സാക്ഷികളായി വർത്തിക്കുവീൻ. ഖുർആന്റെ കൽപ്പന കാണാൻ സാധിക്കും. അപ്പോൾ സത്യവിശ്വാസികളുടെ ബാധ്യതയാണ് നീതിനിഷ്ഠമായ നിലപാട് സ്വീകരിക്കുക എന്നത്. ഏതെങ്കിലും വ്യക്തികളുള്ള ഏതെങ്കിലും എതിർപ്പുകൾ, വിദ്വേഷം, അതൊരിക്കലും അവരോട് അനീതി പ്രവർത്തിക്കാൻ ഇടയാവരുത്. സൂറത്തുൽ മാഇദയിൽ കാണാം, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ. വലാ യജ്രിമന്നകും, നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ, ശനആനു ഖൗമിൻ, ഒരു ജനതയോടുള്ള നിങ്ങളുടെ വിദ്വേഷം എന്തിന് പ്രേരിപ്പിക്കാതിരിക്കട്ടെ, അൻ തഅ്ദിലു, നിങ്ങൾ നീതി വിട്ടു പെരുമാറാൻ. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു, നിങ്ങൾ നീതി വിട്ടു പെരുമാറാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഇഅ്ദിലു, നിങ്ങൾ നീതി പാലിക്കുക. ഹുവ അഖറബു ലിത്തഖ്വ, അതാണ് സൂക്ഷ്മതാ ബോധവുമായി ഏറ്റവും അടുത്തുള്ളത് എന്ന് സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദു അമാനാതി ഇലാ അഹ്ലിഹ വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ. തുടർന്ന് അല്ലാഹു പറയുന്ന കാര്യം എത്ര നല്ല കാര്യമാണ് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത്. കേട്ടോ, ഏത് മനുഷ്യരും, പക്വമതികളായ ഏത് മനുഷ്യരും ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഗുണമായി കാണുന്ന കാര്യമാണ് വിശ്വസ്തത എന്ന കാര്യം. അതുപോലെ തന്നെ അമാനത്ത് എന്ന കാര്യം, അതുപോലെ നീതിനിഷ്ഠമായ നിലപാട് സ്വീകരിക്കുക എന്ന കാര്യം. അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യമാണ്
അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യമെല്ലാം അള്ളാഹു കൃത്യമായി കാണുന്നുണ്ട്. അതാണ് ഇന്നല്ലാഹ കാന സമീഅം ബസീറ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു എന്ന് ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു ഓർമ്മിപ്പിച്ച കാര്യം ചില ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു കാലം അവസാന കാലമാകുമ്പോൾ എല്ലാവരും അമാനത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകളായിട്ട് മാറും.

വിധി കൽപ്പിക്കുമ്പോൾ നിങ്ങൾ നീതിനിഷ്ഠമായ നിലപാട് സ്വീകരിക്കണമെന്നും അള്ളാഹു കൽപ്പിക്കുന്നു. ഈ കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ വലിയ പ്രതിഫലമാണ്, വലിയ നേട്ടമാണ് സത്യവിശ്വാസികൾക്ക് നേടിയെടുക്കാൻ കഴിയുക എന്ന കാര്യം ഈ വചനത്തിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഇന്നല്ലാഹ യഅ്മുറുക്കും, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകളെ അതിൻ്റെ അഹലുകാരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൽ. വഇദാ ഹകംതും ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുമ്പോൾ നിങ്ങൾ നീതി പാലിക്കുക, അൻ തഹ്കുമു ബിൽ അദിൽ, നീതിയോടുകൂടി നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുക. അത് ഏത് രംഗത്തും അത് ബാധ്യസ്ഥമാണ് ആ നിർദ്ദേശം പാലിക്കാൻ. നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഭരണാധികാരിയാവട്ടെ അതല്ലെങ്കിൽ ഒരു കുടുംബനാഥനാകട്ടെ, സംഘടനാ നേതൃത്വം വഹിക്കുന്ന ആളുകളാകട്ടെ, ഏത് രംഗത്ത് നേതൃത്വം കൈയാളുന്ന ആളാകട്ടെ, അവിടെയൊക്കെ തന്നെ നീതിനിഷ്ഠമായ വിധി കൽപ്പിക്കലായിരിക്കണം, തീർപ്പ് കൽപ്പിക്കലായിരിക്കണം അവരെല്ലാം നിർവഹിക്കേണ്ടതെന്ന് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് 59-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് തുടർന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു അത്വീഉല്ലാഹ വഅത്വീഉർ റസൂല വഉലിൽ അംരി മിൻകും فَإِن تَنَازَعْتُمْ فِي شَيْءٍ

واليوم الآخر ذلك خير وأحسن تأويلا. ഇതാണ് 59-ാമത്തെ വചനം. യാ അയ്യുഹൽ ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, അത്തീഉ നിങ്ങൾ അനുസരിക്കുവീൻ അല്ലാഹ അല്ലാഹുവിനെ, വ അത്തീഉ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുവീൻ അർ റസൂല റസൂലിനെ, വ ഉലിൽ അംരി കാര്യക്കാരെ അല്ലെങ്കിൽ അധികാരസ്ഥന്മാരെയും, മിങ്കും നിങ്ങളിൽ നിന്നുള്ള, ഫഇം തനാസഅതും ഇനി നിങ്ങൾ പിണങ്ങിയെങ്കിൽ അല്ലെങ്കിൽ ഭിന്നിച്ചാൽ, ഫി ഷൈഇൻ വല്ല കാര്യത്തിലും, ഫറുദ്ദൂഹു എന്നാലത് നിങ്ങൾ മടക്കിക്കൊള്ളുവീൻ, ഇലല്ലാഹി അല്ലാഹുവിലേക്ക്, വർ റസൂൽ റസൂലിലേക്കും, ഇൻ കൂന്തും നിങ്ങളാകുന്നുവെങ്കിൽ, തുഅ്മിനൂന വിശ്വസിക്കുന്നു, ബില്ലാ അല്ലാഹുവിൽ, വൽ യൗമിൽ ആഖിരി അന്ത്യദിനത്തിലും, ദാലിക ഖൈറുൻ അതാണ് ഉത്തമം അല്ലെങ്കിൽ അത് ഉത്തമമാണ്, വ അഹ്സനു കൂടുതൽ നല്ലതുമാണ്, തഅ്വീല പര്യവസാനത്തിൽ. ഇതാണ് 59-ാമത്തെ വചനത്തിൻ്റെ അർത്ഥം. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുവീൻ, റസൂലിനെയും നിങ്ങളിൽ നിന്നുള്ള അധികാരസ്ഥന്മാരെയും അനുസരിക്കുവീൻ, എന്നാൽ വല്ല കാര്യത്തും നിങ്ങൾ പരസ്പരം ഭിന്നിക്കുന്ന പക്ഷം അതിനെ നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കിക്കൊള്ളുവീൻ. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതുമാകുന്നു. വളരെ ശ്രദ്ധേയമായൊരു നിർദ്ദേശമാണ് അല്ലാഹു നൽകുന്നത്. തീർച്ചയായും അല്ലാഹുവിനെ അനുസരിക്കാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ്. ഒരാൾ മുസ്ലിമാകണമെങ്കിൽ അനിവാര്യമായും അയാൾ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കണം. അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം. ഒരാൾ, ഞാൻ അല്ലാഹുവിനെ അനുസരിക്കാൻ തയ്യാറാണ് പക്ഷേ റസൂലിനെ ഞാൻ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിമല്ല. അല്ലെങ്കിൽ ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കും, അല്ലാഹുവിനെ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല, മുസ്ലിമല്ല. അപ്പോൾ അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം. മുഫസ്സിറുകൾ പറയുന്നു, യാ അയ്യുഹല്ലദീൻ ആമനു ബില്ലാഹി വത്തബഉ റസൂലഹു റസൂലഹു, അല്ലാഹുൽ വിശ്വസിക്കുന്നവരെ, പ്രവാചകനെ പിൻപറ്റുകയും ചെയ്യുന്നവരെ, അത്തിയുള്ളാഹ വ അത്തിയു റസൂലഹു, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. എങ്ങനെ? ബിംതിസാലിമ അമറ അല്ലാ കൽപ്പിച്ച കാര്യം സ്വീകരിച്ചുകൊണ്ട്, പ്രാവർത്തികമാക്കിക്കൊണ്ട്, വജിത്തിനാബി മാനഹ അല്ലാഹു വിലക്കിയ കാര്യം വർജിച്ചുകൊണ്ട്, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. മാലം യഉമുറുബി മഅസിയ അല്ലാഹുവിനെതിരിൽ അവർ കൽപ്പിക്കാത്ത കാലത്തോളം. അല്ലേ, ഭരണാധികാരികളായിരുന്നാൽ പോലും അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിര് പറഞ്ഞാൽ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയ്ക്ക് എതിർ

0: കൽപ്പിച്ചാൽ അത് ആ വിഷയത്തിൽ അവരനുസരിക്കേണ്ടതില്ല. ഫഇനിഖ്തലഫ്തും ഫീ ഷൈഇൻ, നിങ്ങൾ വല്ല കാര്യത്തിലും ഭിന്നാഭിപ്രായത്തിലായാൽ, ഫർജിഉ ഫീഹി ഇലാ കിതാബില്ലാ വസുന്നത്തി നബീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അഭിപ്രായ ഭിന്നതയിലായ കാര്യത്തെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകൻ്റെ സുന്നത്തിലേക്കും മടക്കണം. ഇത് നിങ്ങൾക്ക് ബാധ്യതയുള്ള കാര്യമാണ്. എൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ്, എൻ്റെ പണ്ഡിതൻ ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത് എന്ന് പറയുന്ന ചില സഹോദരന്മാരെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഖുർആനിൽ എന്താണോ പറഞ്ഞത്, ഹദീസിൽ എന്താണോ പറയുന്നത്, അതിലേക്കാണ് സത്യവിശ്വാസികൾ മടങ്ങേണ്ടത്. അള്ളാഹു പറയാണ് ഇത് വിശ്വാസമുള്ള ആളുകളുടെ സ്വഭാവം ഇങ്ങനെയാണ്. അതാണ് ഇൻ കുന്തും തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്ക് ബാധ്യതയാണ്. ദാലിക റുജൂഉ ഇലൽ കിതാബി വസ്സുന്ന ഖൈറുൻ മിന തമാദ ഫിൽ ഖിലാഫി വൽ ഖൗലി ബിർറഅ്യി വ അഹ്സനി ആഖിബത്തിൽ ലക്കും. ഇത് നല്ല പര്യവസാനത്തിന് നിങ്ങളെ പര്യാപ്തമാക്കും. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് കാണാം, മിൻ അഅ്ലമി അസ്ബാബി കുഫരി അഹ്ലുൽ കിതാബ് ഹസദുഹും അൽ മുഅ്മിനീന അലാ മാ അമല്ലാഹു ബിഹി അലൈഹിം മിൻ നുബുവത്തി വത്തംകീനി ഫിൽ അർളി. വേദക്കാർക്ക് വിശ്വാസികളോട് അവർ അവിശ്വസിക്കാനുണ്ടായ കാരണം, വേദക്കാർ മിൻ അഅ്ലമി അസ്ബാബി കുഫരി അഹ്ലുൽ കിതാബി ഹസദുഹും അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുള്ള അസൂയയായിരുന്നു അള്ളാഹു പ്രവാചകനിലൂടെ അവരെ അനുഗ്രഹിച്ചത് കാരണം. തങ്ങളുടെ ഗോത്രത്തിലായില്ല, കുടുംബത്തിലായില്ല പ്രവാചകത്വ ലബ്ധി എന്നതാണ് അവരുടെ അസൂയക്ക് കാരണം. അൽ അംറു ബി മക്കാരിമിൽ അഖ്ലാഖി മിനൽ മുഹാഫലത്തി അലൽ അമാനാത്തി വൽ ഹുക്മി ബിൽ അദ്ലി, മറ്റേ തൊട്ടുമുകളിലായ ബന്ധിപ്പിച്ചുകൊണ്ടാണ് മുഫസ്സിറുകൾ പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവമാകുന്നു ഒന്ന്, അമാനത്ത് കാത്തു സൂക്ഷിക്കുകയും നീതിനിഷ്ഠമായ നിലപാട് സ്വീകരിക്കുകയും, മറ്റൊന്ന് വുജൂബു താഅത്തി വുലാത്തിൽ അംരി മാലം യഅ്മുറു ബിമഅസിയ, അള്ളാഹുവിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരല്ലാത്ത കാലത്തോളം ഭരണാധികാരികളെ അനുസരിക്കൽ മുഅ്മിനീങ്ങൾക്ക് വാജിബാകുന്നു, നിർബന്ധമാകുന്നു എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. വർ റുജൂഉ ഇൻ തനാസുഇ ഇലാ ഹുക്മില്ലാ വ റസൂലിഹി, അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ അത് ഏതെങ്കിലും കക്ഷിത്വത്തിലേക്കല്ല, ഏതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായത്തിലേക്കല്ല, മറിച്ച് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് മടക്കേണ്ടത്. തഹഖീഖൻ ലിമഅനൽ ഈമാൻ, അതാണ് യഥാർത്ഥത്തിൽ ഈമാൻ യാഥാർത്ഥ്യമാകാൻ ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ. ഈ പറയപ്പെട്ട വിശേഷണങ്ങളുള്ളവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്നർത്ഥം. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിറുകൾ പഠിപ്പിക്കുന്ന കാര്യം. വളരെ ശ്രദ്ധേയമാണ് അള്ളാഹുവിൻ്റെ ആ പരാമർശം. സത്യവിശ്വാസികളെ ഒന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുവീൻ, റസൂലിനെയും അനുസരിക്കുവീൻ. നമുക്കറിയാം ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ മതി, ഹദീസ് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ചില ആളുകളെ, ചില തൽപര കക്ഷികളെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അതുവഴി അവർ ഖുർആനിനെ കൂടി നിരാകരിക്കുകയാണ്. തങ്ങൾ ഖുർആനിനെ സ്വീകരിക്കുന്നുണ്ട്, ഹദീസ് ആണ് സ്വീകരിക്കാതിരിക്കുന്നത് എന്നവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആ വാദം വഴി, ആ പഴച്ച വാദം മുഖേന ഖുർആനിനെയും ഹദീസിനെയുമാണ് അവർ തള്ളുന്നത്. കാരണം ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിച്ച കാര്യമാണ് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാൻ. ഇതൊരു സ്ഥലത്ത് മാത്രമല്ല, ഖുർആൻ പരിശോധിച്ചാൽ ധാരാളം സ്ഥലത്ത് ഇത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹൃദയവസന്തത്തിൽ നാം ഇപ്പോൾ കേട്ടത് സൂറ അന്നിസയിലെ 58-59 വചനങ്ങൾ. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
8: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ആബ്
1: ഖലീഫ അൽ തുനൈജി അദ്ദേഹത്തിൻ്റെതായ ഖുർആൻ പാരായണമാണ് നമ്മൾ ഇന്ന് കാതോർത്തത്. ഖുർആൻ ഖാരിഇകൾക്കിടയിൽ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഖലീഫ അൽ തുനൈജി. പാരായണ ശൈലി കൊണ്ടും ശബ്ദഗാംഭീര്യം കൊണ്ടും ഒരുപാട് വിശ്വാസികളുടെ ഹൃദയം കീഴ്പ്പെടുത്തിയ ഖുർആൻ പാരായകൻ കൂടിയാണ് ഖലീഫ അൽ തുനൈജി. ചെറുപ്പത്തിലെ അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കുകയും പിന്നീട് വ്യത്യസ്തമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ നുകരുകയും ചെയ്തിട്ടുണ്ട്.
2: ഇന്ന് നമ്മൾ ഓതിക്കേട്ടത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും മതം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം, ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അവരറിഞ്ഞുകൊള്ളട്ടെ നിശ്ചയമായും അള്ളാഹു വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യാരംഭം തൊട്ട് മനുഷ്യാവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും 1-ാമത്തെ പ്രവാചകനും 1-ാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏക മതമാണ് ഇസ്ലാം. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അവർ മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എന്നാൽ വേദഗ്രന്ഥം ലഭിക്കുകയും പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുകയും ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര അറിവ് ലഭിക്കായികയല്ല, പിന്നെയോ അറിവ് കിട്ടിയിട്ട് പിന്നെയും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, പക, വിദ്വേഷം, അതിമോഹം ആദിയായ ധിക്കാര സ്വഭാവങ്ങൾ മാത്രമാകുന്നു. യഥാർത്ഥം ഇതാണെങ്കിലും ഈ സത്യത്തിന് വിരുദ്ധമായി ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായ തൗഹീദിൽ പോലും തർക്കവും ന്യായവാദവും നടത്തുകയാണ് അവർ ചെയ്യുന്നത്. അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരോട് തർക്കത്തിന് നിൽക്കേണ്ടതില്ലെന്നും ഞാനും എന്നെ പിൻപറ്റുന്ന സത്യവിശ്വാസികളും അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ചു, അവനെ മാത്രം ആരാധിച്ച് അവന് കീഴൊതുങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞൊഴിവായാൽ മതിയെന്ന് അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നതാണ് ശേഷം വരുന്ന ആയത്തിൻ്റെ മർമ്മം. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞ ഈ ഒരു ആയത്തിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവം മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ നേർരേഖ, നന്മയുടെ മുഖങ്ങൾ ഈ വിഷയമായി നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബി അജ്മഈൻ, അമ്മാ ബാദ്. അല്ലാഹുവിൻ്റെ നീതിക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു തിന്മയ്ക്ക് തത്തുല്യമായി മാത്രമേ അള്ളാഹു ശിക്ഷ നൽകുകയുള്ളൂ, അല്ലെങ്കിൽ പ്രതിഫലം നൽകുകയുള്ളൂ എന്നത്. വളരെ വലിയൊരാശയമാണ് നമുക്കിത് നൽകുന്നത്. എന്നാൽ ഒരു നന്മ, മൻ ജാഅ ബിൽ ഹസനത്തി, ഒരു നന്മ ഒരാൾ കൊണ്ടുവന്നാൽ, ഫലഹു അശ്റു അംസാലിഹ, അവരെന്തുണ്ടാവും, അതിൻ്റെ പത്തിരട്ടി പ്രതിഫലം കൊടുക്കും. പത്തിരട്ടി, അത് ചിലപ്പോൾ 70 ആകാം, 700 ആവാം. അവിടെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഒരു നന്മ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് നന്മയ്ക്ക് എത്ര വിശാലമായ സാധ്യതകളുണ്ട് ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാം നന്മയാണ്. 4 രൂപത്തിൽ അതുണ്ട്. ഒന്ന്, വാക്കുകളിൽ കൗലിയത്തായിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ടുള്ളൊരു നന്മയാണ്. ഒരാശ്വാസത്തിൻ്റെ വാക്ക്, സാരമില്ല, വേദനയുണ്ടു, സുഖമാകും, ലാബഹുർ, ഇൻഷാ അള്ളാ സുഖമായിക്കൊള്ളും എന്ന് പറയുമ്പോൾ അതൊരു സമാശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ. എത്ര എത്ര നല്ല നല്ല വാക്കുകൾ നമുക്ക് പറയാനാണ്. സുബ്ഹാനല്ലാ നല്ല വാക്കാണ്. ഒരു നന്മ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക നല്ല വാക്കാണ്. മാതാപിതാക്കളോട് സ്നേഹപൂർവമായ അന്വേഷണങ്ങൾ നല്ല വാക്കാണ്. അപ്പോൾ വാക്കുകളിൽ നന്മ, എത്രയാണ് അതിൻ്റെ പ്രതിഫലം? നമ്മുടെ ഒരു വാക്ക് ഒരാളുടെ മനസ്സിന് എന്തൊരനുഭവം ഉണ്ടാക്കിയോ അതുപോലെയുള്ള 10 അനുഭവങ്ങൾ, 100 അനുഭവങ്ങൾ, 700 അനുഭവങ്ങൾ നമുക്ക് പരലോകത്തും ഇഹലോകത്തുമായി അള്ളാഹു തരും. അത്ര വിശാലമാണ്. പിന്നെ ഫിഅലിയത്ത്, കർമ്മപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും? കർമ്മപരമായി പ്രവർത്തനങ്ങളിൽ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഒന്ന് ഒതുങ്ങിയിരുന്നാൽ ഒരു നന്മയാണ്. പത്തിരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ. ഒരാളോട് ഒന്ന് പുഞ്ചിരിച്ചാൽ അത് പ്രവൃത്തിപരമായ ഒരു നന്മയാണ്. നമ്മുടെ ഭക്ഷണം ഒരാൾക്ക് പങ്കുവെച്ചാൽ ഒരു പ്രവൃത്തിപരമായ നന്മയാണ്. സ്റ്റാർട്ടാവാത്ത ഒരു വണ്ടി തള്ളാനൊന്ന് കൈവച്ചു കൊടുത്താൽ പ്രവൃത്തിപരമായ ഒരു നന്മയാണ്. സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം ഒരു നന്മയാണ്. എല്ലാം നന്മകളാണ്. ആ നന്മകൾക്ക് എത്ര ഇരട്ടിയാണ് പ്രതിഫലം? നോക്കൂ നിങ്ങൾ, ഒരു പ്രായമായ ഒരാൾ ഡോക്ടറെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറിയപ്പോൾ അയാളുടെ ഊന്ന് വടി പുറത്തു വച്ചു. അയാളുടെ നീങ്ങിയ ഉടനെ വടി വീണു. ഇനി ആ വയസ്സായയാൾ വന്ന് ആ വടി കുമ്പിട്ടെടുക്കണ്ടേ? അതിന് പകരം എന്ത് ചെയ്തു? നമ്മൾ ആ വടി വീണിടത്തേക്ക് തന്നെ തിരിച്ചു വെച്ചു. അയാൾ അറിഞ്ഞിട്ടില്ല. അയാൾ തിരിച്ചു വരുമ്പോൾ വടി അവിടെ തന്നെ ഇരിക്കുന്നു. നാം അവിടെ ഒരു നന്മ ചെയ്തു, അയാൾ പോലും അറിയാത്തൊരു നന്മ. അതിനാര് പ്രതിഫലം തരും? അള്ളാഹു പ്രതിഫലം തരും. അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. എന്തെല്ലാം അവസരങ്ങൾ, തിരിയുന്നിടത്തും മറിയുന്നിടത്തും എല്ലാം നന്മകൾക്ക് അവസരങ്ങളാണ്. വീട്ടിലാരുണ്ട്? ഭാര്യയുണ്ട്. ഏറ്റവും നല്ല സ്വഭാവത്തോടെ അവളോട് പെരുമാറിയാൽ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് സ്വഭാവമാണ്. അപ്പോൾ എത്ര പ്രതിഫലം കിട്ടും? എല്ലാം എല്ലാം നന്മയായി. എവിടെ നമ്മൾ തിരിഞ്ഞാലും അവിടെ എല്ലാം നന്മയ്ക്ക് അവസരമുണ്ട്. ഒരു ദിവസം രാവിലെ ഉണർന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും നന്മയുടെ ഒട്ടനവധി അവസരങ്ങൾ. ഇനിയോ അള്ളാഹുവിനുള്ള കടമകൾ നിർവഹിക്കുന്നതിലൂടെ നന്മ വർദ്ധിപ്പിക്കാനുള്ള അവസരം. അള്ളാഹുവിൻ്റെ കടമ, അതാ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇതൊക്കെ നന്മകളാണ്, അള്ളാഹുവോടുള്ള കടമകളാണ്. ഇനി സൃഷ്ടികളോടുള്ള കടമകൾ, ബാധ്യതകൾ, മാതാപിതാക്കളോട്, മക്കളോട്, സുഹൃത്തുക്കളോട്, അയൽവാസിയോട്, എന്തെല്ലാം അവസരങ്ങൾ ഈ നന്മയുടെ മുഴുവൻ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുക. കാരണം നാം ചെയ്യുന്ന നന്മകൾക്ക് കിട്ടാൻ പോകുന്നത് മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ, പത്തിരട്ടിയാണ് ഒരു നന്മ കൊണ്ടുവന്നാൽ അയാൾക്ക്. വമൻ ജാഅ ബിസ്സയ്യിഅ, ഒരു തിന്മ ചെയ്താലോ, ഫല യുജ്സ ഇല്ല മിത്ലഹ, തത്തുല്യമായതല്ലാതെ അവന് നൽകപ്പെടുകയില്ല. വഹും ല യുദ്ലമുൻ, അവരാക്രമിക്കപ്പെടൂല. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു വ്യക്തിയോടും ഒരനീതിയും ചെയ്യപ്പെടില്ല. അവൻ്റെ ശിക്ഷ നീതിയാണ്. അവൻ്റെ ഏത് കാര്യങ്ങളും നീതിപൂർവകമായിരിക്കും. ആ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ആന്തരികമായ നന്മ, ബാഹ്യമായ നന്മ അങ്ങനെയുണ്ട്. വാക്കുകൊണ്ട് നന്മ, പ്രവൃത്തി കൊണ്ട് നന്മ, അള്ളാഹുവുള്ള കടമകൾ നിർവഹിക്കുന്നതിലൂടെ നന്മകൾ, സൃഷ്ടികളുടെ കടമകൾ നിർവഹിക്കുന്നതിലൂടെ നന്മകൾ. അതുപോലെ നമുക്ക് നന്മ ലഭിക്കുന്നതാണ് ആന്തരികമായി. മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല, മറ്റൊരാൾക്ക് പ്രകടമായി മനസ്സിലാവുന്നത് എന്തെല്ലാം നന്മയുണ്ട്. രോഗിയായ നമ്മുടെ സുഹൃത്തിനു വേണ്ടി ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നമ്മൾ പ്രാർത്ഥിച്ചു. നാം അവനോട് പറഞ്ഞില്ല ഞാൻ അവനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പറഞ്ഞില്ല. ആ പ്രാർത്ഥനയുടെ ഫലം അവന് ലഭിച്ചു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരിക്കലും പുറത്തറിയാത്ത നന്മകൾ, അനേകമനേകം അവസരങ്ങൾ, ആരും അറിയാത്ത സ്വതക്കകൾ, എന്തൊക്കെ ചാൻസുകൾ നമുക്കുണ്ട്. ഏത് സമയവും ദിക്റുകളെക്കൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന സ്മരണകളെക്കൊണ്ടും നമ്മുടെ നാവ് പച്ചയാകുന്നു, നമ്മുടെ കൈവിരലുകൾ മടങ്ങി നിവർന്നുകൊണ്ടിരിക്കുന്നു. നന്മ, അതുകൊണ്ട് പത്തരട്ടിയും നൂറരട്ടിയും ലഭിക്കുന്ന നന്മകളെ വർദ്ധിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് പീസ് റേഡിയോ നേർരേഖ, നന്മയുടെ മുഖങ്ങൾ എന്ന വിഷയത്തിൽ എന്നതേയും പോലെ നമ്മോട് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
0: نورٌ على مر الزمان تألقا وأضاء للدنيا طريقا
6: മുമ്പത്തേതിനേക്കാളും നമ്മൾ ഇപ്പോ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ നമ്മൾ എത്രയാണ് വായിക്കുന്നത്. ടെക്സ്റ്റുകളായി വരുന്നത് എല്ലാം നമ്മൾ വായിക്കാണ് ചെയ്യും. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരമറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നു. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ച് കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാവുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും. ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബ്ഹി കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അല്ലാഹു സഹായിക്കട്ടെ.

0: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ അപ്പുവിൻ്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ, കോട്ടി തന്നെയാണ് പറയാം, ഗോലി ഗോലി കോട്ടി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിൻ്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി, അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോലി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോലിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവരുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചായി നിന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടു കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മ തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി,
1: സമാധാനമായി
0: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കുമുണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ
1: കാരണം.
0: അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓനും എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
1: സംശയത്തിൻ്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേലിൽ നമുക്കിങ്ങനെ തോന്നില്ലേ, കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക, അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല, ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ ഇൻസൈറ്റ് അള്ളാഹുവിനെ അറിയുക. ഈ വിഷയത്തിലെ ആധികാരികമായ സംസാരമാണ് പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത്. സംസാരിക്കുന്നത് മുനവുർ ഫൈറോസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന നമ്മുടെ സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവെ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹുവിനെ അറിയാൻ നമ്മുടെ ഭൗതികമായ പരീക്ഷണ ഗവേഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് സാധ്യമല്ല. മറിച്ച് അള്ളാഹുവെ അറിയാൻ എങ്ങനെയാണോ അവൻ നമുക്ക് അവനെപ്പറ്റി അറിയിച്ചു തന്നത്, ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ അസ്മാകളിലൂടെയും അള്ളാഹുവിൻ്റെ അഫ്ആലുകളിലൂടെയും നമുക്ക് അള്ളാഹുവിനെ അറിയാം, അഥവാ അള്ളാഹുവിൻ്റെ ഉന്നതമായ മഹത്തരമായ നാമങ്ങൾ വഴിയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക, അള്ളാഹു ഏകനാണ്. അള്ളാഹു സ്വമദ്, അള്ളാഹു നിരാശ്രയനാണ്, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണവൻ. ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും പിതാവല്ല, ആർക്കും ജന്മം നൽകിയവനല്ല, ആരുടെയും സന്താനമായി ജനിച്ചവനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെയില്ല. ഖുർആനിൻ്റെ 112 അധ്യായം സൂറത്തുൽ ഇഖ്ലാസിൻ്റെ 1-4 വരെയുള്ള ആയത്തുകളാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവരെന്നും ജീവിച്ചിരിക്കുന്നവരും എല്ലാം നിയന്ത്രിക്കുന്നവരുമാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കമോ മയക്കമോ ഒന്നും അവനെ ബാധിക്കുകയില്ല. ഖുർആനിൻ്റെ 2 സൂറത്തുൽ ബക്കറയിലെ 255 ആയത്താണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ, അവൻ ആദ്യമേയുള്ളവനും എല്ലാം നശിച്ചാലും നശിക്കാതെ മരിക്കാതെ അവശേഷിക്കുന്നവനും എല്ലാത്തിനും മുകളിലുള്ളതും എല്ലാത്തിൻ്റെയും പിന്നിൽ അതിനുള്ള സഹായിയായി വർത്തിക്കുന്നവനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ അലീമാണ്, എല്ലാം അറിയുന്നവനാണവൻ, അവനറിയാത്ത കാര്യമില്ല. അല്ലാമുൽ ഗുയൂബ്, മറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്നവനാണവൻ. അൽ ആലിമാണവൻ, അസ്സമീഅ്, എല്ലാം കേൾക്കുന്നവനാണവൻ, അവൻ കേൾക്കാത്ത ശബ്ദമില്ല, അവനറിയാത്ത ഭാഷയില്ല. അൽ ബസീർ, എല്ലാം കാണുന്നവനാണവൻ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ കാര്യങ്ങളുടെയും സൃഷ്ടികർത്താവ് അവനാണെങ്കിൽ എല്ലാം അവൻ കാണുന്നുണ്ട്, അവൻ കാണാത്ത ഒരു കാര്യവുമില്ല. അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്, അവന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല. ചില ആൾക്കാർ ഒരുപാട് വിമർശനാത്മകമായ ചോദ്യങ്ങൾ ചോദിക്കും, ഇത് അള്ളാഹുവിന് ചെയ്യാൻ കഴിയോ, അത് അള്ളാഹുവിന് ചെയ്യാൻ കഴിയോ. അള്ളാഹുവിന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അർറഹ്മാനാണ്, പരമകാരുണ്യകനാണവൻ. അർറഹീം, കരുണാനിധിയാണവൻ. എല്ലാവർക്കും കാരുണ്യം ചൊരിയുന്ന, വിശ്വാസികൾക്ക് പ്രത്യേകമായി അവൻ്റെ റഹ്മത്ത് കാരുണ്യം ചൊരിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. അൽ ഗഫൂറാണവൻ, എല്ലാം പൊറുക്കുന്നവനാണവൻ. പാപക്കറകളുമായി കടന്നു വരുന്നവനാണെങ്കിലും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ആത്മാർത്ഥമായി അവങ്കിലേക്ക് മടങ്ങുന്ന ഒരടിമക്ക് അവന് പാപമോചനം നൽകുന്നു. തവ്വാബാണവൻ. ഇങ്ങനെ അള്ളാഹുവിനെ പഠിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അറിയാതെ ഒരില പോലും പൊഴിഞ്ഞു വീഴുന്നില്ല. ലോകത്തുള്ള കോടാനുകോടി മരങ്ങളിൽ ഏതെങ്കിലും ഒരു മരത്തിൽ നിന്ന് ഒരില നെട്ടറ്റ് താഴെ വീഴുന്നുണ്ടെങ്കിൽ അതുപോലും അള്ളാഹു അറിയുന്നുണ്ട്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അവനറിയാതൊരില പോലും പൊഴിഞ്ഞു വീഴുന്നില്ല. ആറാം അധ്യായത്തിൻ്റെ 59-ാമത്തെ വചനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ക്ഷീണം ബാധിക്കുകയില്ല, ഉറക്കം ബാധിക്കുകയില്ല, ഒരു നിമിഷം പോലും അവൻ അശ്രദ്ധനാവുകയില്ല, ആർക്കും അവനെ പറ്റിക്കുവാൻ കഴിയില്ല. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അല്ലാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വഅസിറു ഖൗലകും വജ്ഹറൂബി ഇന്നഹു അലീമും ബിദാതി സുദൂർ, നിങ്ങൾ വാക്ക് രഹസ്യമാക്കുക അല്ലെങ്കിൽ പരസ്യമാക്കുക, ഹൃദയങ്ങളിലുള്ളതുപോലും അറിയുന്നവനാകുന്നു അവൻ. ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ യുക്തിവാദിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം ജനങ്ങളെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, അല്ലാഹു മാത്രമല്ല സൃഷ്ടാവ്, ഞാനും പലതും സൃഷ്ടിക്കും. അയാൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് കുറച്ച് മാംസം കൊണ്ടുവരിക. ആളുകൾ അയാൾക്ക് മാംസം കൊണ്ടുപോയി കൊടുത്തു. ആ മാംസത്തെ അയാൾ ഇലയിൽ പൊതിഞ്ഞു, ഒരു പാത്രത്തിൽ അടച്ചു വച്ചു. ഒരാഴ്ചക്ക് ശേഷം ഇയാൾ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഇത് തുറന്നു നോക്കൂ. ആൾ തുറന്നു നോക്കിയപ്പോൾ നിറയെ പുഴുക്കൾ. അയാൾ പറഞ്ഞു, ഇതൊക്കെ ഞാൻ സൃഷ്ടിച്ചതാണ്, ഒരാഴ്ച മുമ്പ് ഒരു പുഴു പോലും ഇതിലുണ്ടായിരുന്നില്ലല്ലോ, ഇതൊക്കെ ഞാൻ സൃഷ്ടിച്ചതാണ് എന്നാണ്. വളരെ ബാലിശമായ ഒരു വാദമാണ് അയാൾ ഉന്നയിച്ചത്. അപ്പോൾ ആൾക്കാർ തിരിച്ചു ചോദിച്ചു, നിങ്ങളാണ് സൃഷ്ടിച്ചതെങ്കിൽ ഇതെത്ര പുഴുക്കളുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അയാൾ പറഞ്ഞു, എനിക്ക് പറയാൻ കഴിയില്ല. ഈ പുഴുക്കളിൽ എത്ര ആൺപുഴുക്കളുണ്ട്, എത്ര പെൺപുഴുക്കളുണ്ട്, നിങ്ങൾക്ക് നിർവചിക്കാൻ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അയാൾ അവിടെ തോറ്റുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളെപ്പറ്റിയും കൃത്യമായും വ്യക്തമായും അറിയുന്നവനാണവൻ. അവന് ക്ഷീണമോ മയക്കമോ ഒന്നും ബാധിക്കുകയില്ല, അവൻ മരിക്കുകയില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണവൻ. ലാ യമൂത്ത്, അവൻ മരിക്കുകയില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ അവിടുത്തെ ഖലീഫ, അവിടുത്തെ പിൻഗാമിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിക്കുന്നതെങ്കിൽ, ഇതാ മുഹമ്മദ് നബി മരിച്ചിരിക്കുന്നു, ആരെങ്കിലും അല്ലാഹുവെ ആരാധിക്കുന്നുവെങ്കിൽ അല്ലാഹു മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നാണ്. മരണമില്ലാത്തവനാണവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി ശിക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. ദുനിയാവിലും പരലോകത്തും അല്ലാഹുവിൻ്റെ ശിക്ഷയെ തടുത്തു മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മുകളിൽ അവൻ്റെ സിംഹാസനത്തിൽ, അവൻ്റെ അർശിൽ ആരോഹിതനാണ്. എന്നാൽ അവൻ്റെ അറിവിലും കഴിവിലും, വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അവൻ്റെ കാഴ്ചയിൽ, അവൻ്റെ കേൾവിയിൽ അവൻ നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കലുള്ളത് തീർന്നു പോവുകയില്ല. അല്ലാഹുവിൻ്റെ ഖജനാവുകൾ വിശാലമാണ്. അവനോട് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹു ഒരിക്കലും ഈ ലോകത്തേക്ക് ഇറങ്ങി വരികയില്ല. അവൻ മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് അവതാരമായിക്കൊണ്ട് കടന്നു വരികയില്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ മനുഷ്യനായിക്കൊണ്ട് അവതരിക്കുകയോ മറ്റ് ജീവികളായി അവതരിക്കുകയോ ചെയ്യുകയില്ല. അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. ഈ പ്രപഞ്ചാതീതനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സമയം പോലും അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്. അല്ലാഹു എന്നാണ് ഉണ്ടായതെന്ന് ചോദിക്കുന്ന ചോദ്യം പോലും വളരെ അബദ്ധകരമായ ചോദ്യമാണ്. കാരണം സമയത്തെപ്പോലും സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഏത് സമയത്തുണ്ടായത് എന്ന ചോദ്യം തന്നെ അബദ്ധമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഹുവൽ ഔവൽ, അവനാണ് ആദ്യമുള്ളവൻ. ആദ്യത്തിന് മുമ്പ് ഒരു ആദ്യമില്ല. ആദ്യത്തെ മനുഷ്യൻ ആദൻ നബിയാണെങ്കിൽ, ഒന്നാമത്തെ മനുഷ്യൻ ആദൻ നബിയാണെങ്കിൽ, അതിനു മുമ്പുള്ള മനുഷ്യനാരാണെന്ന ചോദ്യം അപ്രസക്തമാണെങ്കിൽ, ആദ്യത്തേതിനു മുമ്പ് ഒരു ആദ്യമില്ല. അള്ളാഹുക്ക് മുമ്പ് വേറെ ഒന്നില്ല. അവൻ ജനിച്ചവനല്ല, സൃഷ്ടിക്കപ്പെട്ടവനല്ല, പിന്നെ അവനെ ആരാണ് സൃഷ്ടിച്ചതെന്ന ചോദ്യം പോലും അപ്രസക്തമാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ സ്രഷ്ടാവ് അവനാണ്, നമ്മുടെ സംരക്ഷകൻ അവനാണ്. നമുക്ക് കാണുവാൻ കണ്ണുകളും, കേൾക്കുവാൻ കാതും, ചിന്തിക്കുവാൻ ഹൃദയവും, സംസാരിക്കുവാൻ നാവും, പിടിക്കാൻ കൈയും, നടക്കാൻ കാലുകളും, സഞ്ചരിക്കുവാനുള്ള ഭൂമിയും, താമസിക്കുവാനുള്ള പാർപ്പിടവും വാസയോഗ്യമായ സംവിധാനങ്ങളും ഇവിടെ ശ്വസിക്കുവാനുള്ള വായുവും തുടങ്ങി എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹുവിൽ നിന്നാണ്. വമാ ബിക്കും മിൻ നഅമത്തിൻ ഫമിൻ അല്ലാ, നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹമുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അവൻ്റെ സൃഷ്ടിപ്പ് അത്ഭുതകരമാണ്. വ്യത്യസ്ത തരത്തിലുള്ള പഴങ്ങൾ അവൻ നിർമ്മിച്ചു. വ്യത്യസ്ത പൂക്കൾ ഈ ഭൂമിയിൽ അവൻ സംവിധാനിച്ചു. പല രൂപത്തിലുള്ള പല പ്രകൃതത്തിലുള്ള ജീവജാലങ്ങൾ അല്ലാഹു തആല ഇവിടെ സംവിധാനിച്ചു. പറക്കുന്ന പറവകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കന്നുകാലികളെ നമുക്ക് കാണാൻ കഴിയും. പ്രാണികളുണ്ട്, സൂക്ഷ്മജീവികളുണ്ട്, സമുദ്രത്തിൽ നീന്തുടിക്കുന്ന മത്സ്യങ്ങളുണ്ട്, പാമ്പിനെ പോലെയുള്ള ഇഴജന്തുക്കളുണ്ട്. ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖാലിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ജനിച്ചത് മുതൽ നമുക്ക് കഴിക്കാൻ ആവശ്യമായ ഓരോന്നും ഇവിടെ അല്ലാഹു സംവിധാനിച്ചു. അമ്മിഞ്ഞപ്പാലായി നമ്മൾ കുടിക്കുന്ന ആ ഒരു അമൃത്, ആ ഒരു മധുരം, അവിടെ നിന്ന് തുടങ്ങി ഓരോ ഭക്ഷണവും ഈ ലോകത്ത് അല്ലാഹു നമുക്ക് സംവിധാനിച്ചു. ഈ ലോകത്ത് നമ്മൾ പിറന്നു വീഴുന്നതിന് മുമ്പ് മാതാവിൻ്റെ വയറ്റിൽ വളരുവാനാവശ്യമായ രൂപത്തിലുള്ള ഉപജീവനവും നൽകിയവനാണ് അല്ലാഹു. അർറാസിഖാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെ അല്ലാഹുവിനെ പറ്റി പഠിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന നമ്മുടെ സൃഷ്ടികർത്താവായ, നമ്മുടെ സംരക്ഷകനായ, നമ്മോട് ഏറെ കാരുണ്യമുള്ള ആ അല്ലാഹുവിനെ അറിയുവാൻ, അവൻ നമുക്ക് മുമ്പിൽ അറിയിച്ചിട്ടുള്ള സ്വർഗത്തിലേക്കുള്ള വഴിയായ ഇസ്ലാം എന്ന മതത്തെ അറിയുവാൻ, ആ അധ്യാപനങ്ങൾ കൃത്യമായി നെഞ്ചേറ്റി അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള ദാസന്മാരായി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവണം. കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഇൻസൈറ്റ്, അള്ളാഹുവിനെ അറിയുക. ഗഹനമായ സംസാരവുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുനവർ ഫൈറോസ്.
2: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ മോർണിംഗ് ലൈവിന്റെ തുടർച്ചയായി നമ്മളിനി പീസ് റേഡിയോ വൈബ്സിലേക്ക് എത്തുന്നു. സ്വാഗതം എല്ലാ ശ്രോതാക്കൾക്കും. ഓക്കെ, വേൾഡ് കപ്പ് ലഹരി അതിൻ്റെ പരമാവധിയിലെത്തി. ഇന്നലത്തെ ഒരു രാത്രിയോടുകൂടെ ആ ലഹരി കെട്ടടങ്ങിയ, വെള്ളടിച്ച് ഒരാൾ ഉറങ്ങുന്നതിലേറെ ഗാഢമായി കുറേ ചെറുപ്പക്കാർ ഉറങ്ങുന്ന ഒരു ദിവസമാണ് ഇന്ന്. മൊട്ടയടിക്കലും കാറ് കൈമാറലും എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനത്തെ ഒരു ദിവസമാണ്. അപ്പോൾ എനിക്കൊണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കരച്ചിൽ പീസ് റേഡിയോ മോർണിംഗ് ഷോയിൽ നമ്മൾ രണ്ടാളും വന്ന ദിവസം, കഴിഞ്ഞ തേഴ്സ്ഡേ ആണെന്നാണ് എൻ്റെ ഓർമ്മ, നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നല്ലോ. അന്ന് വന്ന കുറേ കമൻസ് ഉണ്ട്. ആ കമൻസിലൂടെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് എത്താൻ തോന്നുന്നുണ്ട്.
1: ഇന്നലെ ഒരു കൈക്കുഞ്ഞുമായി അർജന്റീന ജയിച്ചാൽ കടലിൽ ചാടി മരിക്കും എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ വീഡിയോ കണ്ടിരുന്നു എന്നാണ് അമീർ ടി അടത്തനാട്ടുകാർ എഴുതിയത്. അപ്പൊ കാറ് കൊടുക്കലും ഇത് മാത്രമൊന്നല്ല ഉള്ളത്.
0: സൈക്കോസിസ് ആണല്ലേ, നല്ല വട്ടാണ് സംഭവം.
1: എനിക്ക് അങ്ങനെ ഒരു ടീമും ഒരു പാർട്ടിയും ഇല്ല എന്ന് സീനത്ത് പി ചാലി എഴുതിയാണ്.
0: എന്നാല് വീട്ടിലാർക്കും ഒരു കളിക്കും താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ കളി കാണാൻ ചെന്ന ഒരാളെ അവിടെ മരിച്ചു കിടക്കുന്നതായി കാണാൻ കഴിഞ്ഞു എന്നും എഴുതിയിട്ടുണ്ട്.
1: ഞാൻ ഫുട്ബോൾ കാണാറുണ്ട്. വലിയ വമ്പൻ ടീമുകൾക്ക് പ്രാധാന്യം നൽകാതെ ചെറിയ ടീമുകൾ ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതാണ് അബ്ദുൾ റസാഖ് കുഞ്ചത്തൂരിന്റെ അഭിപ്രായം.
0: എന്റെ ആഗ്രഹം എന്താ അറിയോ, ഇതേപോലെ കളി ഞാൻ കാണലില്ല പൊതുവെ, ഇതേപോലെ എല്ലാ വമ്പൻ ടീമും എന്ത് ചെയ്യണം, തോൽക്കണം. പിന്നെ എല്ലാ പ്രധാന കളിക്കാരെയും കാലുളക്കണം
1: ഭയങ്കരം തന്നെ.
0: ആ കാല് കുറേ ദിവസത്തിന് വേണ്ട, ആ ദിവസമാണ് കളിക്കാൻ പറ്റരുത്. എന്നിട്ട് പോലെ ഫാൻസൊക്കെ എന്ത് ചെയ്യണം, മിക്കവാറും നമ്മൾ പോകുമ്പോഴേ, കഴിഞ്ഞൊരു ദിവസം ഒരു സ്ഥലത്ത് ഞാനൊരു ക്ലാസ്സിൽ സംസാരിച്ചു. ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ പോണ വൈക്കൊന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾ അർജന്റീനയെ തോൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അർജന്റീന ടീം നിങ്ങളെ പഞ്ഞിക്കിടാൻ കാത്തിക്കണ്ട അവിടെയെന്ന് പറഞ്ഞു. കമന്റിലും അങ്ങനെ കണ്ടല്ലോ, ഉസ്താദ് ക്രിസ്റ്റീനോ മെസ്സി എംബാപ്പെ എന്നിവരെ കുറിച്ച് പറഞ്ഞു, നെയ്മറിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് ഒരു കുഞ്ഞാപ്പുവിന്റെ പരാതി ഉണ്ട്.
1: എന്റെ മോൾ അർജന്റീന തോൽക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അവൾ കരയും, തോൽക്കും പറഞ്ഞാൽ കരയും എന്ന് പറഞ്ഞു ഒരു ഉമ്മ. നിങ്ങൾക്ക് കളി എങ്ങനെയാണ് അഭിപ്രായം? രാത്രി ഉറക്കം ഒഴിച്ച് കളി കാണാറുണ്ടോ എന്ന് റെയ്ഹാന ബാനു തൊടശ്ശേരി ചോദിച്ചു.
0: നമ്മളോട് ചോദിച്ചാ,
1: ഞങ്ങളോടാ ചോദിച്ചേ,
0: നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ.
1: എൻ കെ മഷറഫ് പറഞ്ഞ എന്താ അറിയോ, എന്റെ ഇഷ്ട ടീം അർജന്റീന ആയിരുന്നു. ഇസ്രായേൽ ഗസ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണെന്ന് അറിഞ്ഞപ്പോൾ താല്പര്യം കുറഞ്ഞുപോയി. ഈജിപ്തിനോടുള്ള കളിയിൽ റഫറി പക്ഷപാതം കാണിക്കുന്നുണ്ട് എന്ന തോന്നലും ഇഷ്ടക്കുറവിനിടയായി. നെതന്യാഹു പൂർണ്ണ പിന്തുണയും വന്നതോടെ വാമോസ് ഗോമോസ് ആയി മാറി.
0: അപ്പോ യു ആർ നോട്ട് എ അടിമ
1: അല്ലേ. അതെ, ഒരു കളി പോലും ഉറക്കമൊഴിച്ച് കണ്ടിട്ടില്ല എന്നാണ് എൻ കെ മഷറഫ് പറഞ്ഞത് കേട്ടോ.
0: മഷാല്ലാ, മോന്റെ കരച്ചിൽ ഉഷാറായി എന്നാണ്.
1: അല്ല, കരഞ്ഞാ നന്നായി, അതുകൊണ്ട് നമുക്കിത് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമല്ലോ.
0: പറയാൻ പറ്റും. ഓക്കെ,
1: മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ടീമിന് വേൾഡ് കപ്പ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായി. റൊണാൾഡോ എംബാപ്പെ, എന്റെ മക്കളൊക്കെ അർജന്റീന, ഞാനും പറഞ്ഞു തോൽക്കുമെന്ന് എന്നാണ് ഷാമില ഷംസുദ്ദീൻ പറയുന്നത്, വയൽക്കര.
0: നാസില കമ്പളക്കാട്, ഇത് വല്ലാത്തൊരു ഭ്രാന്താണ്, ചെറിയ മക്കൾ ഇതിന്റെ പിന്നാലെ പോകുന്നത് വലിയ വേദനയാണ് എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വൈബ്സിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. എന്തായാലും ഒരു വലിയ തിരുത്താവശ്യമുണ്ട്. കളിയെ കളിയായി കാണണം. കളി കാര്യമാവുകയും അത് വ്യക്തിപരമായി നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, സമ്പത്തിനെ, ജീവിതത്തെ, സമീപനങ്ങളെ, കാഴ്ചപ്പാടിനെ ഒക്കെ സ്വാധീനിക്കുന്നിടത്തേക്ക് എത്തുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. ലഹരി എന്ന് പറയുന്നത് ഒരിക്കലും വീര്യം കൂടിയത്, വീര്യം കുറഞ്ഞത്, കേരള പാനീയം, പിന്നെ സിന്തറ്റിക് ലഹരി, ഇങ്ങനെ കുറേ കാറ്റഗറി പോടുണ്ട്.
1: അതെ.
0: അപ്പോൾ ഇതിലിപ്പോൾ നാട്ടുകാരിൽ എന്തായാലും ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ആകെ സിന്തറ്റിക് ലഹരിയെ ലഹരിയുള്ളൂ. പിന്നെ കുറച്ചാൾക്കാർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് പോന്നാൽ മദ്യമൊക്കെ ഉണ്ടാകും. അതിൽ തന്നെ വീര്യം കുറഞ്ഞത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതക്രമത്തെയും കാഴ്ചപ്പാടുകളെയും സമീപനങ്ങളെയും ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്നതെല്ലാം പ്രശ്നമാണ്. അത് എന്താണെങ്കിലും അതിനെ അങ്ങനെ തന്നെ കാണണം. ഈവൻ ആരാധനാ കാര്യങ്ങളാണെങ്കിൽ പോലും അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാറുണ്ട്, ഞാൻ നമസ്കരിക്കാറുണ്ട്. വെറും രാത്രി ഉറക്കം വെച്ച് നിസ്കാരം മാത്രം ആകാൻ പാടില്ല എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അത് ഇപ്പോൾ ഒരാൾ എല്ലോ രാത്രിയും പകലും ഫുൾ ഉറക്കം വെച്ച് ആരാധന ചെയ്യുകയാണെങ്കിൽ അതും തെറ്റാണ്, 100% തെറ്റാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ കാര്യങ്ങളെ എടുക്കണം എന്ന് പറഞ്ഞു പോകണം.
1: ഓക്കെ, എന്തായാലും ടീമുകൾ ജയിക്കുന്നു തോൽക്കുന്നു, അപ്പോൾ അതൊക്കെ ഏതെങ്കിലും കളിയിലുണ്ടാവുന്നതാണ്. ഏതെങ്കിലും ടീം ജയിക്കണം, ഒരു ടീം തോൽക്കണം. പക്ഷെ അതിൻ്റെ പേരിലുള്ള ഈ പരിഹാസങ്ങളും അക്രമങ്ങളും ആ പരിഹാസങ്ങൾ പിന്നീട് അടിപിടിയിലേക്ക് നീങ്ങലും അതൊക്കെ ചെറിയ ഒരു സ്കൂൾ തലം മുതൽ, ക്ലാസ് റൂമുകൾ മുതൽ, അങ്ങാടിയിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലും അത്തരം തല്ലുകൾ ഒരനാവശ്യമായ തർക്കമാണത്. അനാവശ്യമായ തർക്കം. അപ്പോൾ ഒരു ആവശ്യമുള്ള സന്ദർഭത്തിലാണെങ്കിൽ തന്നെ രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുമ്പോൾ ന്യായം എൻ്റെ അടുത്താണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അന സഈമും ബിബൈത്തിൻ ഫീ റബ്ദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖ. നമ്മൾ സത്യത്തിലാണ്, ന്യായം എൻ്റെ അടുത്താണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാലും തർക്കം വേണ്ട എന്ന് വിചാരിച്ച ഒരാൾ തർക്കം ഒഴിവാക്കിയാൽ അവന് സ്വർഗത്തിന്റെ താഴ്വാരത്തിൽ ഒരു വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വാക്കുകൊടുത്താണ്. ഇതെന്താവശ്യത്തിനാ തർക്കം? ഒരു കാര്യമില്ലാത്ത പണിക്ക് വേണ്ടി തർക്കിക്കണ അനാവശ്യമായ സ്വഭാവമൊക്കെ എന്തായാലും നമ്മൾ ഒഴിവാക്കാം. റേഡിയോ വൈബ്സിന്റെ പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പോകണം. ആദ്യം ഇൻസൈറ്റ് ആണ്,
0: ഖുർആനും ശാസ്ത്രവും എന്നതാണ് ഇൻസൈറ്റിലെ ഇന്നത്തെ വിഷയം.
1: നമ്മളോടൊപ്പം സജ്ജാദ് ബിൻ അബ്ദുറസാഖ് ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി വകഫ, വസ്സലാമുൻ അലാ മല്ല നബീ അല്ലദീന അസ്തഫ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا يتدبرون القرآن أم على قلوب أقفالها رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب رحمانم الله ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എന്നത് ഒരു ദൈവീക വേദഗ്രന്ഥമാണ്. അത് അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അലിഫ് ലാം റോ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. പരിശുദ്ധ ഖുർആനിൻ്റെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹീമിൻ്റെ 1-ാമത്തെ വചനമാണ്. പ്രവാചകരെ, ഈ വേദഗ്രന്ഥത്തെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചത് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പം മനുഷ്യർക്ക് നന്മയായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി പഠിപ്പിക്കാനും, തിന്മയായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൃത്യമായി മനുഷ്യരെ ബോധ്യപ്പെടുത്താനും, ആ നന്മയുടെ പ്രാധാന്യം മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ അഗാധമായ ഇരുളിൻ്റെ ഗർത്തത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ സൽപന്താവിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന പരമമായ ലക്ഷ്യമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ പിന്നിലുള്ളത്. അല്ലാതെ ഖുർആൻ എന്ന് പറയുന്നത് ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു വേദഗ്രന്ഥമല്ല. നാം പൂർവ്വ വേദഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ബൈബിളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ബൈബിളിൻ്റെ ഒരു ആഖ്യാന രീതി എന്ന് പറയുന്നത് കൃത്യമായി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ചരിത്ര ഗ്രന്ഥമാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു ചരിത്രം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണോ എഴുതുക, എങ്ങനെയാണോ രീതികൾ സ്വീകരിക്കുക, അത് അതേ രീതിയിലാണ് ബൈബിൾ എഴുതി പോന്നിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരുപാട് ചരിത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഖുർആൻ ഒരു ചരിത്രവേദ ഗ്രന്ഥമാണോ? ഒരിക്കലുമല്ല. ഖുർആനിൽ ചരിത്രമില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. പൂർവ്വ പ്രവാചകന്മാരെക്കുറിച്ചും അവിടെ നടന്ന സംഭവ വികാസങ്ങളെപ്പറ്റിയും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷകളെക്കുറിച്ചും കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ടും അല്ലാതെയും ഒക്കെയായി ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ഖുർആൻ ഒരു ചരിത്രവേദഗ്രന്ഥാണോ? അല്ല. ചരിത്രം പഠിപ്പിക്കാൻ വന്നതാണോ? അതുമല്ല. ചരിത്രങ്ങളൊക്കെ എന്തിനാണ് ഖുർആൻ പറഞ്ഞത്? ഈ ചരിത്രങ്ങളെല്ലാം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കളങ്കരഹിതമാണ് എന്ന് ബോധ്യപ്പെടുത്താനും അതിൽ നിന്ന് മനുഷ്യർക്ക് പാഠം ഉൾക്കൊള്ളാനും, ഇത് ദൈവികമാണ് ഈ വേദഗ്രന്ഥം എന്ന് കൂടുതൽ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, പരിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രവേദഗ്രന്ഥമാണോ? അല്ല. എന്നാൽ ഖുർആൻ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. ഖുർആൻ ഈസ് നോട്ട് ദ ബുക്ക് ഓഫ് സയൻസ്. സയൻസ് എന്ന് പറയുമ്പോൾ എസ് സി ഐ ഇ എൻ സി ഇ സയൻസ്. ഖുർആൻ ഈസ് നോട്ട് ദ ബുക്ക് ഓഫ് സയൻസ് ബട്ട് ദ ബുക്ക് ഓഫ് സയൻസ്. ഏകദേശം ആ പ്രൊനൗൺസിയേഷൻ ആ ഉച്ചാരണം ഒരേ പോലെ ആയിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഖുർആൻ ഈസ് നോട്ട് ദ ബുക്ക് ഓഫ് സയൻസ്. ഖുർആൻ ഒരു ശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥമല്ല, ബട്ട് ദ ബുക്ക് ഓഫ് സയൻസ്, എസ് ഐ ജി എൻ എസ്. ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ, ആയാത്തുകൾ, ഖുർആൻ ഒരു ദൃഷ്ടാന്തമാണ്. പരിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകൾ അടങ്ങിയിരിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ്. എന്നാൽ ഖുർആൻ ഒരു ശാസ്ത്ര വേദഗ്രന്ഥമല്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നില്ലേ? ഉണ്ട്. എന്തിനാണ് ഖുർആൻ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്? പരിശുദ്ധ ഖുർആൻ പറയുന്ന ആ ശാസ്ത്ര സത്യങ്ങൾ അത് സത്യമാണ് എന്ന് മനുഷ്യന് ബോധ്യപ്പെടുമ്പോൾ, 14.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം പറഞ്ഞ ശാസ്ത്രീയമായ കാര്യങ്ങൾ വളരെ അർത്ഥവത്താണ് എന്നും ശരിയാണ് എന്നും ബോധ്യപ്പെടുന്നു. അത് തീർച്ചയായും അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. 14.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം മൈക്രോസ്കോപ്പുകളോ ടെലസ്കോപ്പുകളോ ഒന്നും കണ്ടെത്തിയിട്ടില്ലാത്ത ആ കാലഘട്ടത്തിലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് സത്യമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ എങ്ങനെ ഇത് അക്ഷരജ്ഞാനമില്ലാത്ത ഒരു പ്രവാചകന് തൻ്റെ അനുചരന്മാർക്ക് ഓതിക്കൊടുക്കാൻ പറ്റി, ലോകത്തിന് ഓതിക്കൊടുക്കാൻ പറ്റി, വിശദീകരിച്ചു കൊടുക്കാൻ പറ്റി? അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയിൽ നിന്നല്ല, നേരെ മറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ചറിയുന്ന, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് നിർവഹിച്ച,

എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന ഒരു മേഖല കൈകാര്യം ചെയ്യാറുണ്ട്. വിജ്ഞാന സമ്പാദന മേഖല, വിജ്ഞാനം നേടാനുള്ള മാർഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ്, ഒരു ഭാഗമാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ഈ എപ്പിസ്റ്റമോളജി പ്രകാരം, എപ്പിസ്റ്റമോളജിയിൽ നമ്മൾ പറയുമ്പോൾ ശാസ്ത്രം മാത്രമാണ് അറിവിൻ്റെ ഏക സ്രോതസ്സ് എന്ന് പറയുന്ന സയൻറ്റിസത്തിൻ്റെ, ശാസ്ത്രമാത്ര വാദത്തിൻ്റെ ആളുകൾക്കുള്ള ഒരു വലിയ മറുപടി കൂടിയാണത്. എപ്പിസ്റ്റമോളജി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം ശാസ്ത്രം മാത്രമല്ല അറിവിൻ്റെ സ്രോതസ്സായിട്ട് പരിഗണിക്കുന്നത്. എപ്പിസ്റ്റമിക് സയൻറ്റിസം എന്ന് പറയുന്ന ഒരു മേഖല തന്നെയുണ്ട്. അതായത് അറിവിൻ്റെ ഏക സ്രോതസ്സ് എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. അതുകൊണ്ടൊരു കാര്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മളതിൽ വിശ്വസിക്കേണ്ടതുള്ളൂ, അതിനെ ഫോളോ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറയുന്ന ആളുകൾ അവർ സയൻറ്റിസത്തിൻ്റെ വക്താക്കളാണ്. സയൻറ്റിസം എന്ന് പറയുന്നത് നവനാസ്തികതയുടെ, ന്യൂ ഏത്തീസത്തിൻ്റെ വിശ്വാസപരമായ അടിത്തറയാണ് സയൻറ്റിസം എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് മറ്റൊരു മേഖലയാണ്, ഞാൻ അതിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നില്ല. ഞാൻ പറയുന്നത് അപ്പോൾ ശാസ്ത്രം മാത്രമാണ് അറിവിൻ്റെ സ്രോതസ്സ് എന്ന് വാദിക്കുന്നതിലോ പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. സയൻസ് എന്ന് പറയുന്നത് അറിവ് നേടാനുള്ള പല മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ പറയുന്ന ഇൻറ്റൂറ്റീവ് നോളജ്, ഇൻറ്റൂറ്റീവ് നോളജ് എന്ന് പറയുന്നത് അവബോധജന്യമായ അറിവ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് വരുന്ന ചില തിരിച്ചറിവുകളും ബോധങ്ങളും ഉണ്ട്. ഇത് അറിവിൻ്റെ ഒരു സ്രോതസ്സായിട്ട് നമ്മൾ പരിഗണിക്കണം. അതേപോലെ തന്നെ നമ്മൾ ലോജിക്, നമ്മുടെ യുക്തി അറിവിൻ്റെ സ്രോതസ്സാണ്, അറിവിൻ്റെ ഒരു പല മാർഗങ്ങളിലൊന്നാണ്. അതേപോലെ തന്നെ നമ്മൾ ഹിസ്റ്ററി, അത് അറിവിൻ്റെ ഒരു മേഖലയാണ്. ഇതേപോലെ ഒരു മേഖല മാത്രമാണ് സയൻസ് ശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലാതെ ശാസ്ത്രം മാത്രമാണ് അറിവിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. ശാസ്ത്രത്തിന് തന്നെ ഒരുപാട് പരിമിതി ഉണ്ട്. നമുക്കറിയാം ശാസ്ത്രത്തിന് നൽകിയ നിർവചനങ്ങൾ എന്ന് പറയുന്നത് തന്നെ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ്. തുടർ പഠന പ്രക്രിയ, തുടർച്ചയായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അന്നാന്ന് കിട്ടുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കും. അത് പുതിയ തെളിവുകൾ വരുമ്പോൾ ആ സിദ്ധാന്തങ്ങൾ മാറ്റേണ്ടി വരും. ഇതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രത്തിനൊപ്പിച്ച് നമുക്ക് ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ട യാതൊരുവിധ അവസ്ഥയും ഇല്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പല യാഥാർത്ഥ്യങ്ങളും അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥ പിൽക്കാലത്ത് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ പല ശാസ്ത്രശാഖകളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എംബ്രിയോളജി എന്ന് പറയുന്നത്, ഭ്രൂണശാസ്ത്രം. മനുഷ്യൻ്റെ വളർച്ചയും വളർച്ചയുടെ ഘട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് കൈകാര്യം ചെയ്ത ഒരു മേഖല കൂടിയാണത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അന്തിമ വേദഗ്രന്ഥത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ വചനം തന്നെ ഖുർആനിൻ്റെ 96-ാമത്തെ അധ്യായം അലഖ് സൂറത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ്. അതിൽ അള്ളാഹു താല പറഞ്ഞ ദൈക്കറ് ബിസ്മി റബ്ബിക്ക് അല്ലതീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ മനുഷ്യ നീ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അവിടെ തന്നെ ഖുർആൻ എംബ്രിയോളജി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്ന ആ ഭ്രൂണം, ആ ഭ്രൂണത്തെയൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. 23-ാം അധ്യായം മുഅ്മിനൂൻ സൂറത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വചനങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാം. സുമ്മ ഖലഖ്ന നുത്ഫത അലഖത്തൻ ഫഖലഖ്ന അലഖത്ത മുദ്ഗത്തൻ ഫഖലഖ്ന മുദ്ഗത്ത ഇളാമൻ ഫകസൗന ഇളാമ ലഹ്മ സുമ്മ അൻശഅ്നാ ഖൽഖൻ ആഖർ ഫതബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതുപോലെ തന്നെ ഖുറാനിൻ്റെ 86-ാം അധ്യായം സൂറത്ത് ത്വാരിഖിൻ്റെ 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ, യഹ്റുജു മിൻ ബൈനി സുൽബ വത്തറായിബ്, ആ മനുഷ്യൻ നോക്കുന്നില്ലേ അവൻ തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നുള്ള ഒന്നായിരുന്നു എന്ന്. എന്നിട്ട് യഹ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, അത് റിബ്സിൻ്റെയും ബാക്ക് ബോണിൻ്റെയും ഇടയിൽ നിന്നാണ് അത് പുറപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഖുറാൻ ഒരുപാട് വചനങ്ങളിലൂടെ എംബ്രിയോളജി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 14.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഖുറാൻ ഈ കാര്യമൊക്കെ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഈ സമയത്ത് ഇതിനെക്കുറിച്ച് ഭ്രൂണശാസ്ത്ര മേഖലയിൽ വളരെ ഡീറ്റെയിൽഡായ, വളരെ വിശാലമായ രൂപത്തിൽ, ആഴമേറിയ രൂപത്തിൽ പഠനം നടത്തിയ ഒരാളാണ് ഡോക്ടർ കീത്ത് മൂർ. ഡോക്ടർ കീത്ത് മൂർ എന്ന് പറയുന്നത് കാനഡയിലെ ടൊറൻ്റോ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഭ്രൂണശാസ്ത്ര പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹത്തിന് കുറേ ഈ മേഖലയിൽ പഠിക്കാനുള്ള സോഴ്സിൻ്റെ അഭാവം മൂലം, ഒരുപാട് സ്രോതസ്സുകളുടെ അഭാവം മൂലം അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം ഈ ഒരു വിഷമം തൻ്റെ മുസ്ലിം സുഹൃത്തിനോട് പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയം വളരെ ഡീറ്റെയിൽഡായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഖുർആനും ആ ഖുർആനിൻ്റെ പരിഭാഷയും അതുപോലെ തന്നെ അതിൻ്റെ വിശദീകരണമായ തഫ്സീറുകളും അതുമായി അനുബന്ധമായിട്ടുള്ള ഹദീസുകളുടെ അർത്ഥങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളൊന്ന് വെച്ച് പഠിച്ചോക്കെന്ന് പറഞ്ഞു. അങ്ങനെ കീത്ത് മൂർ ഇതെല്ലാം വെച്ചിട്ട് പഠിച്ചോക്കാണ്. അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതം തോന്നുകയാണ്. ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. എങ്ങനെയാണ് 14.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു ഗ്രന്ഥം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത് എന്ന കാര്യത്തിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റിസർച്ചിനെ കുറിച്ച്

0: 1921 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു വർഷത്തിൽ അന്ന് പുറത്തിറങ്ങിയ കാനഡയിലെ സിറ്റീസൺ എന്ന് പറയുന്നൊരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിൽ ഒരു വാർത്ത വന്നു ഇദ്ദേഹത്തിൻ്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ഏൻഷ്യൻ്റ് ഹോളി ബുക്ക് 1300 ഇയേഴ്സ് എഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം, പുരാതന പവിത്ര ഗ്രന്ഥം 1300 വർഷം മുന്നോട്ട് എന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, 14.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം ശാസ്ത്രത്തിൻ്റെയും മുമ്പന്തിയിലേക്ക് കുതിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഓരോ പ്രയോഗങ്ങളും ഭയങ്കര അത്ഭുതമാണ്. ഇതെങ്ങനെ 14.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുറാനിന് പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ അടുത്ത് ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളെ കണ്ടെത്താൻ വേണ്ടി ചില ആളുകൾ ആഴിക്കടിയിലേക്ക് യാത്ര ചെയ്തു പോയി, തിരിച്ചു വരാൻ കഴിയാതെ കുറേ ആളുകൾ അവിടെ മരണപ്പെട്ടു, കുറേ അപകടങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അവിടെ നിന്ന് വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്, നമ്മുടെ കൈ പുറത്തേക്ക് എടുത്താൽ പോലും കാണാത്ത അത്രയും ഇരുട്ടാണ് ആഴിക്കടിയിലെന്ന്. ഇത് ഇവർ ഡൈവിങ് ചെയ്ത് താഴേക്ക് പോയപ്പോൾ അറിയുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡൈവിങ് ചെയ്തിട്ട് കടലിൻ്റെ അടിയിലേക്ക് പോയിട്ടല്ലോ ആഴിക്കടിയിൽ ഇരുട്ടാണ് എന്ന കാര്യം പറഞ്ഞത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഈ സമാനമായ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന വചനമുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. 24-ാം അധ്യായം സൂറത്തു നൂറിൻ്റെ 40-ാമത്തെ വചനം: ഔഖ്യദുലുമാത്തിൻ ഫീ ബഹ്റിൽ ലുജീൻ. അവിശ്വാസികളായ ആളുകളുടെ അവിശ്വാസത്തിൻ്റെ കാഠിന്യം പറയാൻ വേണ്ടി അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെ ഉപമിച്ചത് ആഴിക്കടിയിലുള്ള ഇരുട്ട് പോലെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആഴിക്കടിയിൽ, ഈ കടലിനടിയിൽ ഉരുട്ടാണ് എന്ന യാഥാർത്ഥ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുത്തെ നാവിൽ നിന്ന്, തിരുനാവിൽ നിന്ന് അവിടുത്തെ സ്വഹാബാക്കൾക്ക്, അനുജരന്മാർക്ക്, അല്ലെങ്കിൽ ലോകത്തിന് ഓതി കൊടുക്കുമ്പോൾ നബിക്ക് എവിടെ നിന്നാണ് ഈ അറിവ് ലഭിച്ചത്? എന്നിട്ട് അവർ, ഈ ശാസ്ത്രകാരന്മാർ പറയുന്നുണ്ട്, ഗവേഷകർ പറയുന്നുണ്ട്, നമ്മുടെ കൈ പുറത്തേക്ക് എടുത്തിട്ട് കൈ പോലും കാണാൻ കഴിയുന്നില്ല, അത്രയും ഇരുട്ടാണ് എന്ന്. പരിശുദ്ധ ഖുർആൻ ഈ ഒരു വചനത്തിൽ ഈ കാര്യം കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങളുടെ കൈ പുറത്തേക്ക് എടുത്താൽ പോലും നിങ്ങൾക്ക് ആ കൈ കാണാൻ കഴിയാത്ത അത്രയും ഇരുട്ടായിരിക്കുമെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ അറിവ് എവിടെ നിന്നാണ് ലഭിച്ചത്? അതാണ് പറയുന്നത്, പരിശുദ്ധ ഖുർആനിൻ്റെ ഉത്ഭവം അത് അല്ലാഹുവിങ്കിൽ നിന്നാണ്. അപ്പോൾ ഖുർആൻ ഒരുപാട് ശാസ്ത്രമേഖലകൾ, ശാസ്ത്രവിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ഖുർആനിൻ്റെ കൂടുതൽ ആധികാരികത മനുഷ്യർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്, അത് ദൈവികമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ശാസ്ത്രത്തിന് എന്തോ വലിയ അപ്രമാദിത്വം കൽപ്പിക്കാൻ വേണ്ടിയിട്ടോ, പരിശുദ്ധ ഖുർആൻ എല്ലാ ശാസ്ത്രമേഖലകളും കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ല. എന്നാൽ ഖുർആനിൽ ശാസ്ത്രീയമായ സത്യങ്ങളും വസ്തുതകളും ഇല്ലേ? ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഖുർആൻ ഈസ് നോട്ട് ദ ബുക്ക് ഓഫ് സയൻസ് ബട്ട് ദ ബുക്ക് ഓഫ് സയൻസ്. അത് ദൃഷ്ടാന്തത്തിൻ്റെ വേദഗ്രന്ഥമാണ്, ശാസ്ത്രത്തിൻ്റെ വേദഗ്രന്ഥമല്ല. ഖുർആൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സത്യമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ തീർച്ചയായും ഖുർആൻ വളരെ പ്രാധാന്യം നൽകി, വളരെ ഊന്നൽ നൽകി സംസാരിച്ച ഒരു വിഷയമാണ് മരണാനന്തര ലോകത്തുള്ള വിഷയം. ആ ലോകം അത് തീർച്ചയായും സത്യമാണ് എന്ന് വിശ്വസിച്ചേ തീരൂ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ ലോകത്തുള്ള രക്ഷയാണ് ഏറ്റവും വലിയ രക്ഷ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയാണ് അതിനുള്ള ഏറ്റവും വഴി, ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അതുകൊണ്ട് ആ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ ഖുർആനിനെ ജീവിതരേഖയാക്കി പഠിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സർവേശ്വരനായ അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാല്ലാ, ഖുർആനും ശാസ്ത്രവും എന്നതായിരുന്നു ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത്. ഖുർആൻ ഒരു സയൻസ് ഗ്രന്ഥമല്ല, എന്നാൽ ഖുർആനിൽ ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. ആ ശാസ്ത്രീയ സത്യങ്ങൾ ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, മറിച്ച് മനുഷ്യനെ അവൻ്റെ മരണാനന്തരവും അവൻ്റെ ജീവിത ലക്ഷ്യമൊക്കെ ബോധ്യപ്പെടുത്താൻ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സും അത്തരമൊരു മെഡിക്കൽ ആംബിയൻസും ഒന്നുമില്ലാത്ത കാലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന നിരക്ഷരന് ഇതെന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞു എന്ന ചോദ്യം ഉയർത്താനും ആത്മപരിശോധനകൾക്ക് ഇടം കിട്ടാനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ വിവിധ തരം ശാസ്ത്രീയ സത്യങ്ങൾ അനാവരണം ചെയ്തു പോകുന്നത്.
2: അപ്പോൾ നമുക്കിനി ഒരു പാട്ട് കേൾക്കാം, സ്വരത്തിലേക്ക് പോയി വരാം.

0: ഓക്കെ, മാഷാല്ലാ, പാട്ട് നന്നായിരുന്നു എന്നാണ് നമ്മുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ഫീഡ്ബാക്ക് ഓപ്ഷനിൽ അയക്കുക. നിങ്ങൾക്ക് പാടാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ശബ്ദം നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് പാട്ട് രചിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ വരി നമുക്ക് ആവശ്യമുണ്ട്. ഇനി ആരോ രചിച്ച വരി അതിന് ഈണം ഇട്ടുകൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ആ സ്കില്ല് നമുക്ക് ആവശ്യമുണ്ട്. ഇനി പാട്ടും നിങ്ങൾ എഴുതുന്നില്ല, പിന്നെ ഈണവും നിങ്ങളുടേതല്ല, ഒന്നുമല്ല. നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനറാകാൻ പറ്റുമെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ നിങ്ങളുടെ സേവനം നമുക്ക് ആവശ്യമുണ്ട്.
1: പീസ് റേഡിയോ നമുക്കായി നൽകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം പീസ് റേഡിയോയിലേക്ക് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റിയ പ്രോഗ്രാമുകൾക്ക് നിർദ്ദേശിക്കാൻ പറ്റിയ നല്ല വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡോക്ടർമാർ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ആരോഗ്യരംഗത്തുള്ള വ്യക്തികൾ, അവരെയൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. അത്തരമൊരു പ്രോഗ്രാമാണ് ഇനി നടക്കാൻ പോകുന്നത്. ആരോഗ്യവിചാരം, ആരോഗ്യവിചാരം കേൾക്കാം.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ദമ്മാം സ്റ്റുഡിയോയിലാണ്. നമ്മളിൽ പലരും കേട്ട രണ്ട് മരണങ്ങൾ, ഈ രണ്ട് മരണങ്ങളും നമ്മൾ പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം വാർത്തയായി വന്നതാണ്. പല രക്ഷിതാക്കളും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ട്. എന്താണ് ഇങ്ങനെ എങ്ങനെ എന്നുള്ള ഒരു സംശയമുണ്ട്. പല വ്യാജമായ വാർത്തകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇന്ന് ആ വിഷയമാണ് നമ്മൾ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ എടുക്കുന്നത്. ആ വിഷയം സംസാരിക്കാൻ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ അജി വർഗീസ് സാറാണ്. അദ്ദേഹം IMA ഓവർസീസ് വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. പുറമേ നമ്മുടെ ബദർ അൽ റബിയ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് മരണങ്ങൾ സംഭവിച്ചല്ലോ. അപ്പോൾ ആളുകൾ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് സത്യം അറിയായിരിക്കും. പക്ഷേ ഈ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അറിയേണ്ടത് ചില പോയിന്റുകളാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഒന്ന്, കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്.
3: അപ്പോൾ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് ശ്രോതാക്കളോടും അതുപോലെ ചോദിക്കുന്ന വ്യക്തിയോടും പറയാനുള്ളത്, നമ്മൾ രണ്ട് വിഷയങ്ങളാണിത്. ചെറുപ്പക്കാരില് ഇപ്പം നമ്മുടെ ജീവിതശൈലി കൊണ്ടും പിന്നെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും എക്സസൈസ് ഇല്ലായ്മ കൊണ്ടും ചെറിയ പ്രായമുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ ഹൃദയാഘാതം ഉണ്ടാവുന്നുണ്ട്. അത് ഒരു വിഷയമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നത് ഈ കാരണങ്ങളുമായിട്ട് ബന്ധമില്ല, അത് വേറെ ഒരു വിഷയമാണ്. അപ്പം കേൾക്കുന്നവർ അതുപോലെ ചോദിക്കുന്ന ആളും കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് മറ്റൊരു വിഷയമാണ്.
2: വളരെ നല്ലൊരു പോയിന്റാണ്, കാരണം ഇത് തെറ്റിദ്ധരിക്കപ്പെടും.
3: തീർച്ചയായും തീർച്ചയായും.
2: കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്.
3: നമ്മള് പിന്നെ ഇതിന്റെ ഒരു ഉത്തരം പറയുമ്പോൾ, കൗമാരക്കാർ, നമ്മുടെ ടീനേജ്, നമ്മള് ചെറുപ്പക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത്, ടീനേജേഴ്സ്, കൗമാരക്കാർ,
2: ബിറ്റ്വീൻ ബിലോ 18,
3: ബിലോ 19, അങ്ങനെ ആ ടീനേജ്. നമ്മുടെ ടീനേജിൽ എന്താണ് ഇത് സംഭവിക്കുന്നത്? പണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ, അത് ഇപ്പോഴാണോ ഇത് കൂടുതൽ എന്നാണല്ലോ ചോദിക്കുന്നതിന്റെ ഒരു പ്രസക്തി. അപ്പം ഇത് സാധാരണ നമ്മൾ കുട്ടികളെ എടുക്കുമ്പോൾ, കൗമാരക്കാരെ എടുക്കുമ്പോൾ 50,000 മുതൽ 100,000 വരെയുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരാൾക്ക് ഇത് സംഭവിക്കാം. പക്ഷെ ഇത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം അറിയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇപ്പൊ പണ്ട് ഇത് സംഭവിക്കുന്നതാണ്, ഇപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് കൂടുതലല്ല.
2: നമ്മൾ സോഷ്യൽ മീഡിയ ഇത്ര വളരെയധികം വ്യാപിച്ചത് പിന്നെ വിപുലമായത് കൊണ്ടായിരിക്കും ആളുകൾ ഇത് കൂടുതലാണെന്നുള്ളൊരു ധാരണ വളരെയധികം പാനിക്കാവേണ്ട ഒരു കേസല്ല എന്നർത്ഥം അല്ലെ. എന്നാലും
3: അല്ല, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്.
2: പക്ഷെ ഒരു 50,000 ഒരു 100,000 ഇടയിൽ ഒരു മരണമാണ്
3: ഇപ്പൊ ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
2: സംഭവിക്കാം എന്നാൽ
3: അത്ര ചെറിയൊരു നമ്പറല്ല.
2: എന്നാലും നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വാർത്തകളൊക്കെ പ്രചരിക്കുമെന്ന് കാണുമ്പോഴേ കണ്ടമാനം ആള് കുട്ടികൾ
3: സംഭവിക്കുന്നുണ്ട്.
2: അത് അല്ല, ഈ ഇങ്ങനെ മരിക്കാൻ അല്ലെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഈ കൗമാരക്കാര് ഈ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അപ്പൊ ആദ്യത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന് തിക്നെസ് ഉണ്ടാവുക, കട്ടി കൂടുക. അതൊരു 36% ആൾക്കാരിൽ ഇത് ഉണ്ടാവും, ഒരു കാരണം. രണ്ടാമത്തത്, നമ്മുടെ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളുണ്ട്, അതിന് വരുന്ന അസുഖങ്ങൾ കൊണ്ടും നമുക്ക് ഇത് സംഭവിക്കാം. ഈ രണ്ട് കാരണങ്ങളുടെ ഹാർട്ടിന് ഒരു ബുദ്ധിമുട്ട് ഉള്ള കാറ്റഗറിയാണ് ഇത് രണ്ടും. പക്ഷെ അടുത്ത കാറ്റഗറിയാണ്
2: മൂന്നാമത്തെ
3: കാറ്റഗറി. ഈ ഇങ്ങനെ നമ്മൾ സഡൻ അരിത്മിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും ഈ വിഭാഗം. ഇതിനകത്ത് ഏകദേശം ഒരു 40% കുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇതാണ്. അത് പ്രത്യേകിച്ച് ഹാർട്ടിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
2: സഡൻ അരിത്മെറ്റിക്
3: അരിത്മിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും, SADS. നമുക്ക് ചുരുക്കത്തിൽ SADS എന്ന് പറയാം. അപ്പൊ ജനറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഹാർട്ടിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ മരണം സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു കാരണം കൊണ്ട് മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ ഹാർട്ടിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല.
2: അപ്പൊ
3: ഈ വിഭാഗത്തിലുള്ള കുട്ടികളാണ് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് മരിക്കുന്നത്. കാരണം മറ്റേ രണ്ട് കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണുമ്പോഴൊക്കെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കും.
2: അത് ഈ ഇത് ഇപ്പുണ്ടാവുള്ള ഒരു റീസൺ ഇതല്ലല്ലോ. മൂന്നാമത്തെ പണ്ട് മുതലേ ഇങ്ങനെ
3: പറഞ്ഞല്ലോ, 50,000 മുതൽ 100,000 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
2: ഇത് ചെറുപ്പകാലത്ത് ഇങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണം ഉള്ളതായിട്ട് കാണിക്കുമോ?
3: ആ തീർച്ചയായും, ചെറുതായിട്ട് തലകറക്കം, പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ക്ഷീണം, ചെറിയൊരു നെഞ്ചുവേദന, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ഇടിപ്പ് കൂടുക, ഇങ്ങനെയുള്ള ചിലപ്പോൾ തലകറങ്ങി വീഴുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളും പല സമയത്തായിട്ട് കാണിക്കാം.
2: ഈ മൂന്നാമത്തേനോ മൂന്നാമത്തേനോ അല്ലേ, ആദ്യത്തേനോ ഒന്നും രണ്ടിനൊന്നും കാരണങ്ങൾ പ്രത്യേകിച്ച് കാണിക്കുമോ? അതെന്താണ്, എങ്ങനെയല്ല,
3: അത് നമ്മുടെ വേറൊരു ടോപ്പിക്കാണ്.
2: ഇതിപ്പോ ജനങ്ങൾക്ക് അറിയേണ്ടത്
3: ഈ ഒരു വിഷയം, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതിരിക്കുന്ന കുട്ടികൾ കൊഴിഞ്ഞു വീഴുന്നു, മരിക്കുന്നു.
2: അത് അപ്പൊ പാനിക്കാവും.
3: പാനിക്കാവും തീർച്ചയായിട്ടും.
2: അപ്പോ ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുമോ എന്നാണ്, ഇത് സംഭവിക്കുന്നതിന് മുമ്പ്, അതായത് ഇങ്ങനെ പെട്ടെന്ന് പിന്നെ കുഴഞ്ഞു വീഴുന്നതിന് മുന്നേ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കുട്ടികൾക്ക്?
3: ഞാനിപ്പോ പറഞ്ഞില്ല, ഇപ്പം ഈ പറഞ്ഞ ചെറുപ്പകാലത്ത് എന്തൊക്കെ രോഗലക്ഷണങ്ങൾ കാണിക്കാമോ ആ രോഗലക്ഷണങ്ങൾ ചിലപ്പം ഇതിനു മുമ്പ് കാണിക്കാം. അതുപോലെ ചില ആൾക്കാർക്ക് കൺവെൻഷൻ അവസ്മാരം പോലെ വരാം. ഈ പറഞ്ഞ ലക്ഷണങ്ങളും അവസ്മാരം ഇതൊക്കെ ചിലപ്പം കാണിക്കാം, ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ മരണം സംഭവിക്കുന്നു.
2: ഈ രണ്ട് കേസിലും ഇതൊന്നും ഉണ്ടായിട്ടില്ല.
3: പെട്ടെന്ന്
2: ഡ്രസ് മാറ്റാൻ വേണ്ടി സ്കൂൾ റൂമിലേക്ക് പോയ ഒരു കുട്ടി അവിടുന്ന് വീഴുന്നു, ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ. അപ്പൊ ഇത് രണ്ടും ലക്ഷണങ്ങളും,
3: ഒരു ലക്ഷണം ഇല്ലാതെയും ഇതൊക്കെ സംഭവിക്കാം.
2: ഓക്കെ ഓക്കെ,
3: കളിക്കുമ്പോഴും സംഭവിക്കാം, റെസ്റ്റിലിരിക്കുന്ന സമയത്തും സംഭവിക്കാം.
2: ചില കേസിൽ ചിലപ്പോൾ ലക്ഷണം കാണിച്ചേക്കാം അല്ലെ,
3: കാണിച്ചേക്കാം.
2: ഇത് വെള്ളം നഷ്ടപ്പെട്ടിട്ട് ഈ അസുഖം വരുമോ?
3: വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഹാർട്ട് കൂടുതൽ ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ കൂടുതൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം.
2: എന്തൊക്കെയാണ് ഇതിന്റെ പ്രതിവിധികൾ ഡോക്ടറെ? അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പൊ ഇങ്ങനെ വന്ന അസുഖങ്ങൾക്ക്
3: എന്തായാലും വരാതിരിക്കാൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുടുംബത്ത് 40 വയസ്സിൽ താഴെ ഉള്ള ആൾക്കാരിൽ ഹൃദ്രോഗം മൂലം ഇതേപോലെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ അത് വിദഗ്ധമായ രീതിയിൽ അവരെ പരിശോധിക്കേണ്ടുന്നതാണ്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, നമ്മളൊരു സ്ക്രീനിങ്, കുഞ്ഞുങ്ങളെ ഇതേപോലെ കളിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അല്ലാതെ കുട്ടികൾക്ക് ഒരു സ്ക്രീനിങ് ഒരു അത്യാവശ്യമാണ്. പക്ഷെ നേരത്തെ ഒരു പിന്നെ നമുക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ECG എടുക്കുക എന്നുള്ളൊരു കാര്യം വരുന്നില്ല. ECG ഇല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, BP ഒക്കെ നോക്കി നമ്മൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ള രീതി മാറ്റിയിട്ട് ഫിറ്റ്നസിന് വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ECG എടുത്ത് നോക്കുക. ഈ ECG ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗം ഉണ്ടല്ലോ, SADS വരുന്ന, അതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതിന്റെ കാരണങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ECG കണ്ടുപിടിക്കാൻ
2: പറ്റും.
3: അപ്പൊ നിർബന്ധമായിട്ടും എന്ത് വേണം, ECG എടുക്കണം. ഒരു നമ്മൾ ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിലാണല്ലോ ഇത് ഒക്കെ സംഭവിച്ചത്. അപ്പൊ ഈ ആൾക്കാരെ അവെയർ ആയിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രയും വർഷം എടുത്ത ECG കൂടുതൽ ഈ ഒരു മാസത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ധാരാളം കുട്ടികൾ എടുത്തതിനകത്ത് രണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ അറിയാതെ പോവാണ്. അപ്പൊ ഇങ്ങനൊരു അവയർനെസ് ആൾക്കാരിൽ വന്നു കഴിഞ്ഞാല് ECG എടുക്കാനും മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാരണങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് നമ്മളൊരു അപകടത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
2: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പൊ ഡോക്ടർ നമ്മോട് പറഞ്ഞത്. കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും ഈ ഒരു വിഷയത്തിൽ ജാഗരൂകരായിരിക്കണം. നമ്മൾ കുട്ടികളെ, വലിയ ആളുകൾക്കാണ് ECG എടുക്കുക എന്നുള്ള ധാരണ മാറ്റി കുട്ടികൾക്ക് ഒരു ചെക്കപ്പ് നല്ലതാണ് അല്ലേ?
3: പ്രത്യേകിച്ച് വിഗറസ് എക്സസൈസ് ഒക്കെ വേണ്ടുന്ന, കളിക്കുന്ന, ആവശ്യമുള്ള വ്യായാമമുള്ള ചെയ്യുന്ന കുട്ടികളിലെല്ലാവരും നിർബന്ധമായിട്ടും ഇത് എടുത്തിരിക്കേണ്ടുന്നതാണ്.
2: ഡോക്ടർ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, 40 വയസ്സിന് താഴെ ഉള്ള, 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പിന്നെ ഇങ്ങനെ അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെടാം, പെടുന്നില്ലേ?
3: അങ്ങനെയല്ല, അത് സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യമാണല്ലോ. 40 വയസ്സിൽ താഴെ എന്ന് പറഞ്ഞാൽ അത് ഏളിയാണ്.
2: അപ്പം
3: അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ആ അപകടമുണ്ടായത്, ഫാമിലിയിലുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്.
2: ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളിൽ കായിക പരിശീലനം ഇപ്പോൾ ഉണ്ടാവുമല്ലോ, സ്കൂളിൽ അധ്യാപകരുണ്ടാവും, അതിനുള്ള ആളുകൾക്ക് ഉണ്ടാവും, അവരെ അവർക്ക് പരിശീലനം നൽകാവുന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
3: തീർച്ചയായിട്ടും, കാരണം ഇത് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടാവുന്നത്.
2: അപ്പം
3: അത് നമുക്ക് ആ ആദ്യ നിമിഷങ്ങളിൽ നമ്മൾ അതിനെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കും.
2: സമയം ഉണ്ടാവും അതിന്, മിനിമം ഇത്ര സമയത്തിൽ.
3: എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന്. അതുകൊണ്ട് CPR നമ്മൾ നിർബന്ധമായും എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചിരിക്കണം, അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം, കായിക അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം. അതുപോലെ
2: നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെ,
3: തീർച്ചയായിട്ടും. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാ മനുഷ്യരും കാർഡിയോ പൾമറി റിസസിറ്റേഷൻ, കാർഡിയക് മസാജ് കൊടുക്കാം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാം, അതാണ് നമ്മൾ ചെയ്യുന്നത്.
2: അപ്പൊ
3: നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളിങ്ങനെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ അറിയാമെങ്കിൽ ആ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല.
2: പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്,
3: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പോയി പോവുക എന്ന് പറയുന്നത് മോശമല്ലേ.
2: അപ്പോൾ
3: ഇത് വളരെ ലളിതമായിട്ട് പഠിപ്പിക്കാം. അതുപോലെ തന്നെ അടുത്ത വേണ്ടുന്നത് AED നമ്മൾ ഡീഫിബ്രിലേറ്റർ ആണിത്. ഇത് എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്കൂളിലും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഇതേപോലെയുള്ള ഇവന്റ്സ് നടക്കുന്ന സമയത്ത് സ്പോർട്സ് റൂമിലോ ഫസ്റ്റ് എയ്ഡ് റൂമിലോ അല്ല വെക്കേണ്ടത്, അത് ആ സൈറ്റിൽ ഉണ്ടാവണം, ആ സ്ഥലത്ത് ഇതുണ്ടാവണം.
2: അവിടെ കപ്പൊക്കെ പ്രദർശിച്ച പോലെ തന്നെ അവിടെ,
3: അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ടീം സജ്ജമായിരിക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ.
2: എന്താണ് ഒന്നുകൂടി AED എന്ന് പറഞ്ഞാൽ?
3: AED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയും. നമുക്ക് കാർഡിയാക് മസാജ് കൊണ്ട് അല്ലെങ്കിൽ CPR കൊണ്ട് നമുക്ക് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത
2: ഒരു
3: ഘട്ടം വരുമ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നതാണ് ഈ AED, നമ്മൾ പിന്നെ ഡീഫിബ്രിലേഷൻ എന്ന് പറയും.
2: ഓക്കെ ഓക്കെ. ഇവിടെ ശ്രോതാക്കളോടത്ത് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. മറ്റൊരു അവസരത്തിൽ നമുക്ക് ഈ CPRനെ കുറിച്ചിട്ടും AED കുറിച്ചിട്ടും നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ വളരെ ബ്രീഫായിട്ട്, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഇനി ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണ രീതിയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗവും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നാണ്?
3: ഇത് വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഇത് മറ്റൊരു വിഷയമാണ്. ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതകളിനകത്തേക്ക് വരും ഈ കാരണങ്ങൾ.
2: അതിപ്പോ കുട്ടികൾ ഇപ്പോ ഡിജിറ്റൽ നന്നായി ഈ ഉപകരണങ്ങൾ മൊബൈൽ നന്നായി ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കും വരൂലേ?
3: അല്ല, അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാലക്രമേണ വരുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് വരുന്നതാണ്.
2: കുറേ കാലങ്ങൾക്ക്
3: ശേഷം നമ്മൾ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന ഹാർട്ട് അറ്റാക്കാണത്. അത് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗങ്ങൾ വരുന്നതിന്റെ കാരണമാണ്. ഈ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നതിന് ഇതൊരു റീസൺ അല്ല.
2: പല രക്ഷിതാക്കളും പിന്നെ ചോദിക്കുന്നൊരു ചോദ്യം എന്താ അറിയോ, പഠനഭാരം കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പരീക്ഷ പേടിച്ചതുകൊണ്ടോ ഈ കോമ്പറ്റീഷൻ, അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷൻ, സാരതമ്യ പഠനതൊക്കെ കുട്ടികൾക്കുള്ള മാനസിക സമ്മർദ്ദം കാരണം ഈ അസുഖം വരുമോ എന്നാണ് ചോദ്യം.
3: വരാം, ഇത് സംഭവിക്കാം. കാരണം നമുക്ക് വളരെയധികം ടെൻഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഈ ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ രണ്ട് ഹോർമോൺ, അഡ്രിനാലിൻ അതുപോലെ കോർട്ടിസോൾ, ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുകയും ഇതുമൂലം നമ്മുടെ BP കൂടാനും അതുപോലെ ഹാർട്ട് റേറ്റ് കൂടാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്.
2: ഉണ്ടല്ലേ. ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ അതിന്റെ മറ്റൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്, സ്കൂളുകളിലും സ്പോർട്സ് ഗ്രൗണ്ടുകളിലും AED പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അത്
3: ഡോക്ടർ ഓൾറെഡി പറഞ്ഞു. ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇത് വലിയൊരു കാര്യമല്ല. വളരെ നിസ്സാരമായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാളെ CPRഉം AED ചെയ്യാനും നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും.
2: അപ്പൊ
3: അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് സ്കൂളല്ല എല്ലാ ജനങ്ങളും ഇത് അറിഞ്ഞിരിക്കണം. AED ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയം നമ്മുടെ കയ്യിൽ AED ഉണ്ടാവില്ല. പക്ഷെ CPR കൊടുക്കാൻ നമുക്ക് സാധിക്കും. നിർബന്ധമായിട്ട് എല്ലാ വ്യക്തികളും ഇത് പഠിച്ചിരിക്കണം.
2: അപ്പൊ ഇനി ഡോക്ടറോട് പറയാനുള്ളത്, ശ്രോതാക്കളോട് ഇതിന്റെ ഒരു ഇതിൽ ബേജാറാവാനില്ലെന്നും ഇതിന്റെ ഒരു ചുരുക്കം ഒന്ന് മൊത്തത്തിലൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും നമ്മളുടെ ശ്രോതാക്കൾക്ക്.
3: അല്ല, എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ എത്രയോ കാലം ആയി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയും കാലത്തിനുള്ളിൽ ഞാൻ എടുത്ത ഇ സി ജിയെ കാട്ടിലും കൂടുതൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു അവയർനെസ് നല്ലതാണ്, പക്ഷെ വളരെയധികം പേടിച്ചിട്ടാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും വരുന്നത്. പേടിക്കണ്ട, പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള നല്ലൊരു ഫിറ്റ്നസ്, അത് വെറുതെ ഡോക്ടറെ കണ്ടിട്ട് എഴുതി മേടിച്ചാൽ പോരാ, അതുപോലെ കറക്റ്റായിട്ട് ഇ സി ജി ഒക്കെ എടുത്ത് എല്ലാ ടെസ്റ്റും ചെയ്ത് ആവശ്യമുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ എടുത്തിരിക്കണം. അപ്പം നമുക്ക് കുറേയധികം അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
2: അതിന്റെ പ്രായം ഒരു ഇത്ര വയസ്സ്, 5 വയസ്സ് അങ്ങനെ പ്രായം വല്ലതും ഉണ്ടോ?
3: ഇല്ല, നമ്മള് നേരത്തെ പറഞ്ഞ പോലെ കൗമാരക്കാരിലാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അപ്പം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണല്ലോ ഈ വിഗറസ് എക്സസൈസ് അല്ലെങ്കിൽ അതുപോലുള്ള ഗെയിംസിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം അവർ നിർബന്ധമായിട്ടും ഒരു സ്ക്രീനിങ്ങിലൂടെ കടന്നു പോകണം. ഇ സി ജി നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഒരു ഡോക്ടർ നിർബന്ധമായിട്ട് കണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളകത്ത് ഏർപ്പെടുത്താൻ പാടുള്ളൂ സ്കൂൾ അധികൃതർ.
2: ഇപ്പോൾ ഡോക്ടർ നമ്മളോട് സംസാരിച്ച വിഷയം വളരെ വ്യക്തമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു ശ്രദ്ധ വേണം. അത് പിന്നെ പഴയ പോലെ നമ്മളങ്ങനെ ഒഴിവാക്കി വിട്ടാൽ പോരാ. ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും അതൊക്കെ അത് ഡോക്ടർ ഇപ്പോൾ ഒരു ചെറിയ സൂചന ഇവിടെ തന്നു.
3: അത് നിർത്തതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. സാധാരണ കുറച്ച് ഇപ്പം ഈ ഒരു മാസമായിട്ട് കാണുന്നില്ല, അതിനു മുമ്പ് കുഞ്ഞുങ്ങൾ ഭയങ്കര ക്ഷീണമാണ്, പിന്നെ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആദ്യം ഒരു ശകാരമാണ് പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് വരുന്നത്. ശരിക്കും ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്, നീ മൊബൈൽ നോക്കിയിരുന്നിട്ടാണ്, നീ രാത്രി മുഴുവൻ സിനിമ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്നിട്ടാണ് എന്ന് പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കാതെ ഇത് ഒന്ന് കാര്യമായിട്ട് എടുക്കുക. ചിലപ്പോൾ ഇത് ആവാം, ആവാതിരിക്കാം. ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് അറിഞ്ഞിരിക്കുന്നല്ലേ ഏറ്റവും വലിയ ഭാഗ്യം.
2: വളരെയധികം സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതിൽ. താങ്കൾക്ക് പീസ് റേഡിയോ മാനേജ്മെന്റ് നന്ദി അറിയിക്കുകയാണ്. ഇനിയും മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
3: അതുപോലെ തന്നെ ഇതുപോലൊരു നല്ലൊരു ടോപ്പിക് സംസാരിക്കാൻ എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം.
2: താങ്ക് യു.
0: ആരോഗ്യവിചാരത്തിൽ എന്നത്തെയും പോലെ നല്ല മനോഹരമായ വളരെ ശക്തമായ കണ്ടന്റ് തന്നെ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു.
1: ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നിസ്കാരശേഷമുള്ള പ്രാർത്ഥനകളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിൽ. ഇന്നും നിസ്കാരശേഷമുള്ള പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം, അതിൻ്റെ 12-ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിൽ.
0: സഫീർ അൽഹിക്കമി ജോയിൻ ചെയ്യുന്നു, നമുക്ക് അദ്ദേഹത്തെ കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ പറഞ്ഞു വരുന്നത്. നമ്മൾ 5 നേരം നമസ്കാരങ്ങളിൽ സുബഹിൻ്റെയും മഗരിബിൻ്റെയും ശേഷം മാത്രം ചൊല്ലേണ്ടതായ ഒരു ദിക്റാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആ ദിക്റ് അല്പം വലുതാണെങ്കിലും മിക്ക ആളുകൾക്കും ഇതിൻ്റെ ഭൂരിഭാഗം പദങ്ങളും അറിയാവുന്നതിനാൽ ഇൻഷാല്ലാഹ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ പ്രാർത്ഥന മുഴുവൻ, ഈ ദിക്ർ മുഴുവൻ നമുക്ക് പഠിക്കാം. ദിക്ർ ഇപ്രകാരമാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സാധാരണ നമുക്ക് പരിചയമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നത്. എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലി നൂറ് തികക്കാൻ നമ്മൾ ഈ ദിക്ർ ചൊല്ലാറുണ്ട്. ഇവിടെ ആ ദിക്റിൻ്റെ കൂടെ വലഹുൽ ഹംദ് എന്നതിന് ശേഷം യുഹ്യി വയുമീതു, യുഹ്യി അവിടെ യുഹ്യി യാ കഴിഞ്ഞ് പിന്നീട് ഹാ ആണ്, അതിനുശേഷം നീട്ടം ഉള്ള ദീർഘമുള്ള യാ ആണ് അതിന് ശേഷമുള്ളത്. യുഹ്യി ഹാ ഇന് സുക്കൂനാണ്, പിന്നീട് കസറുള്ള യാ ആണ്, അതിനുശേഷം ദീർഘിപ്പിക്കാനുള്ള യാ ആണ്. യുഹ്യി എന്നല്ല, യുഹ്യി ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുഹ്യി വയുമീതു, അത് മാത്രമാണ് അധികമായി നമുക്ക് ഈ ദിക്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആ ദിക്റ് നമ്മൾ കൃത്യമായി പഠിക്കുക. ഒരിക്കൽ കൂടി ഞാൻ ഉച്ചരിക്കാം: ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എന്താണ് നമ്മൾ ചൊല്ലുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വഹ്ദഹു, അവൻ ഏകനാകുന്നു. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്ക്, സകല പരമാധികാരവും അല്ലാഹുവിനുള്ളതാകുന്നു. വലഹുൽ ഹംദ്, എല്ലാ സ്തുതിയും അല്ലാഹുവിനുള്ളതാകുന്നു. യുഹ്യി വയുമീത്തു, അവനാണ് ജീവിപ്പിക്കുന്നതും അവൻ തന്നെയാണ് നമ്മെ മരിപ്പിക്കുന്നതും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനെല്ലാറ്റിനും കഴിവുള്ളവനുമാകുന്നു എന്ന ഈ ദിക്ര് നമ്മൾ പഠിക്കുക. 10 തവണയാണ് സുബ്ഹ് നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ശേഷം ഈ ദിക്ര് ചൊല്ലേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ദിക്ര് പഠിച്ച് ശീലമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ ദിക്ര് ചൊല്ലേണ്ടതില്ല. സുബ്ഹിൻ്റെയും മഗ്രിബിൻ്റെയും ശേഷം മാത്രമാണ് ചൊല്ലേണ്ടത്, അതും 10 തവണയാണ് ചൊല്ലേണ്ടത് എന്നത് ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി ഞാൻ ഈ ദിക്ര് ചൊല്ലാം, നിങ്ങൾ കൂടെ ഏറ്റുപറയുക. ലാ ഇലാഹ ഇല്ലല്ലാ, വഹ്ദഹു ലാ ശരീക ലഹ്, ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രാർത്ഥന പഠിക്കുക, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പ്രാർത്ഥനകൾ അല്പം ഭാഗങ്ങളായി മുറിച്ചു മുറിച്ച് മനസ്സിലാക്കി അർത്ഥങ്ങൾ പഠിച്ച് അതിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങി നമ്മൾ ഓരോ പ്രാർത്ഥനകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥനകൾ പ്രാവർത്തികമാക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്.
0: ഒരാൾ കഴിഞ്ഞ ദിവസം തന്നെ തൊട്ടടുത്ത ദിവസമല്ല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ അറബി ടെക്സ്റ്റ് ഈ കോഴ്സിലൊക്കെ ഉള്ള പോലെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. അപ്പോൾ അതെന്തേന്ന് വെച്ചാൽ, അല്ല നമുക്കത് ഒറ്റത്തവണ കേട്ട് പോകുമ്പോൾ പറ്റണില്ല, എൻ്റെ ഉമ്മ ഇങ്ങനെ ഓരോന്ന് നിർത്തി നിർത്തി നിർത്തി എഴുതിയെടുക്കലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സംഘടനാ പ്രവർത്തകനും എൻ്റെ സുഹൃത്തും ആയതുകൊണ്ട് അടുത്ത് കിട്ടിയാൽ ഞാനൊക്കെ ഒന്ന് തരുമായിരുന്നു പറഞ്ഞു ഞാൻ മൂപ്പരോട്, ഒറ്റയടി തരുമായിരുന്നു എന്ന് പറഞ്ഞു. അതെന്തെന്ന് വെച്ചു, ഓൾറെഡി ഈ സംഗതിയൊക്കെ ജമീലുണ്ട്. ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്നുള്ളൊരു ആപ്പുണ്ട്, പ്ലേ സ്റ്റോറിലുണ്ട്, ആപ്പ് സ്റ്റോറിലുണ്ട്. ഡൗൺലോഡ് ചെയ്താൽ ആ ആപ്പ് നമ്മൾ ഓപ്പണാക്കിയതിൻ്റെ ശേഷം എൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് റൈറ്റ് സൈഡിൽ അസ്കാർ എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പോലെ പിടിക്കുന്ന ഒരു എംബ്ലുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊട്ടുകൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രാർത്ഥനകളും സ്വഹീഹായ പ്രാർത്ഥനകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ റേഡിയോ ഒന്ന് കേൾക്കണ ഏത് പ്രാർത്ഥന അവിടുന്ന് കിട്ടും. മാത്രമല്ല പീസ് റേഡിയോയിലെ മുഴുവൻ എപ്പിസോഡുകളും പ്രാർത്ഥനയുമായി റിലേറ്റ് ചെയ്ത കംപ്ലീറ്റ് എപ്പിസോഡുകളും നമുക്ക് ജമീൽ ഓൺലൈൻ ലൈബ്രറിയിൽ പിന്നെയും പിന്നെയും കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ അതും കിട്ടും. ഹിഫ്ലാക്കാനൊക്കെ വണ്ടിയിൽ അങ്ങനെ തുറന്നിച്ച് പോയാൽ മതി ഇൻഷാല്ലാ.
1: ഓക്കെ, അപ്പോൾ ഇനി കുട്ടികളുടെ പ്രോഗ്രാമിലേക്ക് പോകുന്നു. പൂമരത്തണലിൽ
0: അവതാരകൻ സുബൈർ സലഫിയാണ്.
1: ഖുർആൻ പാരായണം എന്നതാണ് ഇന്നത്തെ പൂമരത്തണലിൻ്റെ വിഷയം. അപ്പോൾ പൂമരത്തണലിൽ കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പൂമരത്തണലിൽ എന്ന കുട്ടികൾക്കു വേണ്ടിയുള്ള പീസ് റേഡിയോയുടെ ഈ സംരംഭത്തിൽ നിരവധി കാര്യങ്ങളായി പല എപ്പിസോഡുകളായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചിന്തയിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ഉണർത്തലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ സ്കൂളിലെയും മദ്രസയിലെയുമായി പല പുസ്തകങ്ങളും വായിക്കാറുണ്ട്. ലോകത്ത് ടൺ കണക്കിന് പുസ്തകങ്ങൾ സൂക്ഷിപ്പുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും കടകളിലും അങ്ങാടികളിലുമൊക്കെ ചെന്ന് പല ബുക്കുകളും മേടിച്ച് വായിക്കാറുമുണ്ട്. എന്നാലും അള്ളാഹു മനുഷ്യർക്കു വേണ്ടി ഇറക്കിത്തന്ന, ആകാശലോകത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറക്കിത്തന്ന ഒരു മലക്കിലൂടെ പ്രവാചകനു കൈമാറിക്കൊടുത്ത ഈ അമൂല്യ ഗ്രന്ഥം നമ്മൾ അതുപോലെ വായിക്കാറുണ്ടോ? കഥകളായി, സംഭവങ്ങളായി, ചരിത്രങ്ങളായി, ഗുണപാഠങ്ങളായി, ഉപദേശങ്ങളായി എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ടായിട്ട് നമ്മളതിനെ പരിഗണിക്കാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കേണ്ടതല്ലേ? സത്യത്തിൽ എന്താണ് വിശുദ്ധ ഖുർആൻ? അൽ ഖുർആനു കലാമുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. മദ്രസയിലൊക്കെ നമ്മൾ ഉപദേശമായി കൊടുക്കുന്ന ഒരു വാക്കാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ സംസാരമാണ് ഖുർആൻ. ഈ ഖുർആൻ തന്നെയും പറയുന്നുണ്ട് ഇത് നൂറാണ്, ഒരു പ്രകാശമാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ വെളിച്ചം എന്നത്. എന്നാൽ ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ ഒരു വെളിച്ചമായി അള്ളാഹു തന്നതാണ്. ഹുദൻ, അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞത് ഇത് സന്മാർഗമാണ്, നല്ല ഒരു വഴി കാണിക്കുന്ന ഒരു വഴികാട്ടിയാണ് നമ്മുടെ മുമ്പിൽ. മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ ഇതിനെപ്പറ്റി പറയാറുണ്ട്. നമ്മളൊക്കെ വായിക്കുന്ന കുറേ ബുക്സുകൾക്കിടയിൽ നിന്ന് നമ്മുടെ ഷെൽഫിലും മലമാറയിലുമൊക്കെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഖുർആനിന് വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ഓതിക്കഴിഞ്ഞാൽ വായിക്കുമ്പോൾ തന്നെയും അതിന് നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്നതാണ്. അതിൻ്റെ അർത്ഥമോ ആശയമോ സംഭവമോ ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും അതിൻ്റെ പാരായണത്തിന് പോലും നമുക്ക് പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരമൊരു വിഷയത്തിൽ, ഈ വിശുദ്ധ ഖുർആൻ ഓതുന്ന വിശ്വാസികളും ഉണ്ടാകും ഓതാത്ത വിശ്വാസികളും ഉണ്ടാകും. ഖുർആൻ ഓതുന്ന വിശ്വാസികളെക്കുറിച്ച് പറയുന്നത് രീഹുഹ തൊയ്യിബുൻ വ ത്വഅമുഹ തൊയ്യിബുൻ, ഒരു മധുര നാരങ്ങയെ പോലെയാണ് ഉത്തുറുജ എന്ന് പറയും, നല്ല ഓറഞ്ച് പോലെ മധുര നാരങ്ങയെ പോലെയാണ് ഖുർആൻ ഓതുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ. കാരണം രീഹുഹ തൊയ്യിബുൻ, അതിന് നല്ല മണമുണ്ടാവും. വ ത്വഅമുഹ തൊയ്യിബുൻ, അതിൻ്റെ രുചിയും നല്ല ഗുണമായിരിക്കും. ഖുർആൻ ഓതുന്ന വിശ്വാസിക്ക് അങ്ങനെയാണ്, അവർ അതിൻ്റെ ഒരു മണവും രുചിയും എല്ലാം കൊണ്ടും തൊയ്യിബായ ഒരാളായി മാറുന്നത് അവൻ്റെ ഖുർആൻ പാരായണം ഉണ്ടെങ്കിലാണ്. എന്നാൽ ഖുർആനൊന്നും ഓതൂല, നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, മറ്റെല്ലാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ഖുർആൻ ഓതാത്ത വിശ്വാസി ഒരു തമ്രത്ത് പോലെയാണ്, ഈത്തപ്പഴം പോലെയാണ്. ലാ റീഹ ലഹ, അതിന് പ്രത്യേകിച്ചൊരു മണമൊന്നുമില്ല. പക്ഷേ വ ത്വഅമുഹ തൊയ്യിബുൻ, ഈത്തപ്പഴത്തിൻ്റെ രുചി നല്ലതാണ്. അതുപോലെയാണ് ഖുർആൻ ഓതാതിരിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെയും അവസ്ഥയായി മാറുന്നത്. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയെത്ര അക്ഷരങ്ങളാണ് നമ്മൾ ഒരു അഊദ് ഓതുമ്പോൾ, ഒരു ബിസ്മി ഓതുമ്പോൾ, ജസ്റ്റ് സൂറ ഇഖ്ലാസ് ഒന്ന് ഓതുമ്പോൾ തന്നെ എത്ര പദങ്ങൾ നമ്മൾ ഉച്ചരിച്ചു പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എത്ര അക്ഷരങ്ങൾ കടന്നു വന്നു. ഒരു ഹർഫിന്, ഒരക്ഷരത്തിന് പ്രതിഫലമുണ്ട്. അത് പത്തിരട്ടി വരെ പ്രതിഫലം നൽകുന്നു. നോക്കൂ നിങ്ങൾ, ആ ഓതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മുടെ നാവ് കളവ് പറയുന്നില്ല, അതുപോലെ ഗീബത്തും ഒഴിവാകുന്നു, നമീമത്തും പരദൂഷണങ്ങളും ആളുകളെ ഉപദ്രവിക്കുന്ന രൂപത്തിലെ സംസാര രീതികളും ഒക്കെ നമ്മൾ മാറി രക്ഷപ്പെടുകയും ചെയ്യുന്നു. നമുക്ക് ഇരട്ടിയായി പത്തിരട്ടിയായി വരെ പ്രതിഫലം ലഭിക്കാനും സാധ്യമാകുന്നു. അതുപോലെ തന്നെ വനസലത്ത് അലൈഹിമു സക്കീന വ ഖശിയതുഹുമുർ റഹ്മ വ ഹഫ്ഫതുഹുമുൽ മലായിക വ ദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ. പള്ളിയിലൊക്കെ പോയി ഇരുന്നിട്ടാണ് നമ്മൾ ഖുർആൻ ഓതുന്നതെങ്കിൽ അവിടെ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ സമാധാനത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരികയും നമ്മെ കാരുണ്യം കൊണ്ട് മൂടുകയും അതുപോലെ അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹു നമ്മളെപ്പറ്റി പറയുകയും ചെയ്യും, അത്രയും ഇഷ്ടമാണ് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് പറയുന്നുണ്ട് അബൂ ഹുറൈറ, തഅല്ലമിൽ ഖുർആൻ, നീ ഖുർആൻ പഠിക്ക്. വഅല്ലിമുഹുന്നാസ്, നീ അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്ക്. ഹത്താ യതീകൽ മൗത്, നിനക്ക് മരണം വരുന്നതുവരെ. അദ്ദേഹം ആ ഉപദേശം പാലിച്ചുകൊണ്ട് ചെയ്യാറുണ്ടല്ലോ. 6000-ലേറെ വരുന്ന ആയത്തുകളുണ്ടല്ലോ, 114 സൂറകളുണ്ടല്ലോ. അതിലേറ്റവും അവസാനത്തെ ഒരു ജുസ് നമ്മുടെ പ്രായം അനുസരിച്ച് നമ്മൾ നോക്കൂ, അമ്മ ജുസ് 38 സൂറകളുണ്ട്, 636 ആയത്തുകൾ അതിലുണ്ടല്ലോ. എത്ര പേർക്ക് അത് നന്നായി ഓതുവാനും ഹിഫ്ളാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനോട് നമുക്ക് 4 പ്രധാനപ്പെട്ട ബാധ്യതകളുണ്ട്. അതിലൊന്ന് ഖുർആന് നന്നായി ഓതുക എന്നതാണ്. ഖുർആൻ നന്നായി ഓതുക, പാരായണം ചെയ്യുക എന്നതാണ്. അവിടെ നമ്മൾ ഖുർആൻ്റെ ഓരോ അക്ഷരങ്ങളുടെ പ്രതിഫലം പറഞ്ഞ പോലെ തന്നെ അത് വളരെ സ്വരഭംഗിയോടുകൂടെ ഈണത്തോടുകൂടെ പാരായണം ചെയ്യുക എന്നത് നമ്മുടെ മുമ്പിൽ ബാധ്യതയാണ്. വിശ്വാസികൾ അത് ചെയ്യേണ്ടതുണ്ട്. വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആനിലെ പല ആയത്തുകളിലും കാണുന്നതാണ് സ്വരഭംഗിയോടെ ആസ്വാദനത്തോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യുക. യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ. അങ്ങനെയുള്ള പല പ്രയോഗങ്ങൾ കാണുന്നു. അവിടെയെല്ലാം ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾക്കൊരു ബാധ്യതയുള്ളത് തഅല്ലുമാണ്, ഖുർആൻ പഠിക്കലാണ്. പല ആളുകളും അത് ഓതിയിട്ടുണ്ടാകാം, അത് ഹിഫ്ളുണ്ടാകാം, എങ്കിലും എന്താണ് നമ്മൾ ഓതുന്ന ആയത്തിൻ്റെ ആശയമെന്നും അതിലെന്തൊക്കെയാണ് പറയുന്നത് എന്നും ഓർക്കാതെ വെറുതെ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതുപോരാ, നമ്മൾ ആ ഗ്രന്ഥം പഠിക്കേണ്ടവരാണ്. ഖുർആൻ പഠിക്കുന്നവനും അത് പഠിപ്പിക്കുന്നവനുമാണ് സമൂഹത്തിലെ ഏറ്റവും ഉത്തമൻ. ഒന്നുകിൽ നമ്മളൊരു പഠിക്കുന്ന കുട്ടിയാകണം, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകനാവണം. അവനാണ് ഏറ്റവും സമൂഹത്തിലെ ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമ്മളെല്ലാം കേട്ടവരാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും കൂടെ നമ്മൾ സമയം കണ്ടെത്തുകയും അത്തരം സന്ദർഭങ്ങൾ പുസ്തകങ്ങളിലൂടെ, പരിഭാഷകളിലൂടെ, ഖുർആൻ പഠന സംവിധാനങ്ങളിലൂടെ, ക്ലാസ്സുകളിലൂടെ നമ്മളത് ഉപയോഗപ്പെടുത്തണം. മൂന്നാമത് നമ്മുടെ ഒരു ബാധ്യതയായി പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അമലു ബിഹി, ആ ഖുർആനിലുള്ള പഠിക്കുന്ന നമ്മൾ പഠിച്ച ആശയങ്ങളെ പ്രവർത്തിക്കുക എന്നതാണ്. ഖുർആൻ പറയുന്നു മദ്യപിക്കരുത്, നമ്മൾ മദ്യപിക്കാൻ പാടില്ല. ഷിർക്ക് ചെയ്യരുത്, ഷിർക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ ഖുർആൻ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു, അഖീമുസ്സലാത്തു സക്കാത്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ ഒരു കൽപ്പനയെ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ എന്നർത്ഥം. അതുപോലെ തന്നെ വദ്ദഅവതു ഇലൈഹ്, മറ്റൊന്ന് ഉത്തരവാദിത്വം, നാലാമത്തേത് ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്താൻ ജനങ്ങളെ ഖുർആനിലേക്ക് ക്ഷണിക്കുക. ഖുർആൻ പഠിക്കുക, ഖുർആനിൻ്റെ ആശയങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ആളുകളെ അതിലേക്ക് ക്ഷണിക്കുക എന്നതുകൂടെ നമ്മുടെ ഒരു ബാധ്യതയായി നമ്മൾ കാണേണ്ടതുണ്ട്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി വലിയ ജിഹാദ് നിങ്ങൾ ചെയ്യുക എന്നത് ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. അത് ഖുർആനിനെ സമൂഹത്തിൽ എത്തിക്കുകയും ഇത് മുഴുവൻ മനുഷ്യരോടുമുള്ള അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഇത് മനുഷ്യരോടുള്ള, അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു. ഒരു ആയത്തിൽ കാണുന്നത് ഖുർആനെപ്പറ്റി പറഞ്ഞപ്പോൾ പോലും വിശദീകരിച്ചത് യാ

يا أيها الناس منشري قد جاءتكم موعظة من ربكم നിങ്ങളെ പടച്ച നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉപദേശമാണ് ഇതി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശിഫ ലഭിക്കുന്ന ഉപദേശങ്ങളും തത്വങ്ങളും ആയത്തുകളുമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. മനസ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, മനസ്സിന് ഒരുപാട് രോഗങ്ങളുണ്ടാകും. ശരീരത്തിന് കയ്യിന് കാലിന് തലക്കൊക്കെ രോഗം വരുന്നത് പോലെ ഹൃദയത്തിന് രോഗം വരും. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇബ്രാഹീമുൽ ഖവാസ് എന്ന് പറയുന്ന ഒരു പഴയകാല പണ്ഡിതൻ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ കൽബിന് എന്തെങ്കിലും ഹൃദയത്തിന് രോഗം വരികയാണെങ്കിൽ നിങ്ങൾ ചികിത്സിക്കണം. അതിൻ്റെ ഒരു ചികിത്സാ രീതിയാണ് അഞ്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ ഒന്ന് നമ്മളെ വിഷയവുമായി ബന്ധമുള്ളത് പറയാം. ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് ഔഷധമാണ് ഖിറാഅത്തുൽ ഖുർആനി വ തദബ്ബുരിഹ. ഖുർആൻ നന്നായി ഓതുക, അതിനെപ്പറ്റി ചിന്തിക്കുക, അതിൻ്റെ അർത്ഥാശയങ്ങളെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിന് കുറേ സമാധാനമായിരിക്കും. 10 മിനിറ്റ് നേരം ഇരുന്ന് ഖുർആൻ ഓതി അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ക്ലാസ്സിൽ പോയി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും ഹൃദയത്തിന് കിട്ടുന്ന ഒരു ആശ്വാസവും നമ്മൾ ഒരാളോടും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളും അള്ളാഹുവിൻ്റെ ഖുർആനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ പഠിക്കണം. നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലഖ് വന്നാസ് മുഅവ്വിദാത്ത് എന്നാണ് അറിയപ്പെടുക. ആയത്തുൽ കുർസി, ആമന റസൂൽ, സൂറത്തുൽ മുൽഖ് ഇതൊക്കെ ഒരു മുസ്ലിമിന് നിത്യം എന്നും ഓതേണ്ട ആവശ്യമുള്ള സൂറകളാണ്. എന്തുകൊണ്ടാ? അൽഫാത്തിഹയും ഇഖ്ലാസും ഫലക്കും നാസുമൊക്കെ നമസ്കാര ശേഷമാണെങ്കിലും കിടക്കുന്നതിൻ്റെ മുമ്പാണെങ്കിലും മറ്റു രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെ പല സന്ദർഭങ്ങളിലും പാരായണം ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ്. ആയത്തുൽ കുർസിയാണെങ്കിൽ നിത്യവും 5 നേരം നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ ഓതാറുണ്ട്. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചുരുങ്ങിയത് 6 തവണയെങ്കിലും അത് ഓതേണ്ടതുണ്ട്. ആമന റസൂൽ ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ അത് മാത്രം മതി എന്ന് പഠിപ്പിച്ച ഹദീസ് ഉണ്ട്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. സൂറത്തുൽ മുൽക്ക് പ്രവാചകൻ രാത്രിയിൽ ഓതാറുണ്ടെന്നും അത് ഓതുന്ന ആളുകൾക്ക് ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്നും ഹദീസിൽ വന്നതാണ്. അപ്പം ഇതോ ഈ സൂറത്തുകളെങ്കിലും നിത്യമായി നമുക്ക് ആവശ്യമുള്ളതല്ലേ? അതെങ്കിലും നമ്മളൊക്കെ നിത്യം ഓതാനും പഠിക്കാനും സന്നദ്ധരാവേണ്ടതുണ്ട്. മാത്രമല്ല, ഇനി നമ്മൾ മരിച്ചാലും നമ്മുടെ ഖുർആനുമായുള്ള ബന്ധം നോക്കൂ. നിങ്ങൾ മരിച്ച് നമ്മളെയൊക്കെ കൊണ്ടുപോയി ഖബറിലിറക്കി വെച്ച് കഴിഞ്ഞാൽ മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുമെന്നത് പ്രവാചകർ പഠിപ്പിച്ചതല്ലേ? അതിലൊരു ചോദ്യം എന്താണ്? മൻ ഇമാമുക്ക, ആരാണ് നിന്റെ ഇമാമ് എന്നാണ്. ആരാണ് നിന്റെ ഇമാമ്? നിന്നെ ഏതടിസ്ഥാനത്തിലാണ് ദുനിയാവ് നയിച്ചത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ ദുനിയാവിൽ പ്രവർത്തിച്ചത്? അപ്പോൾ നല്ലപോലെ ഖുർആനുമായി ഓതിയും പഠിച്ചും പ്രവർത്തിച്ചും ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ പറയുമത്രേ, അൽ ഖുർആനു ഇമാമീ, ഖുർആനാണ് എൻ്റെ ഇമാമ് എന്ന്. നമുക്കത് പറയാൻ കഴിയണമെങ്കിൽ ഒരു പക്ഷെ ഇപ്പം ചോദിച്ചാൽ നമുക്ക് ഇപ്പം ഇത് പറയാൻ കഴിയും. പക്ഷെ ഖബറിൽ അതിന് മറുപടി പറയാൻ കഴിയുന്നത് അതുമായി ബന്ധമുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും, അല്ലേ? ഇനി ഖബർ മാത്രമല്ല, പരലോകത്ത് എത്തിപ്പെടുകയാണ്. പരലോകത്ത് നമുക്കൊക്കെ നമ്മളറിയാം, നമ്മുടെ കർമ്മങ്ങളൊക്കെ പരിശോധിക്കുകയും നന്മ തിന്മകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന അന്ന് ഒരു നമുക്കൊരു റെക്കമെൻഡ് പറയാൻ വിശുദ്ധ ഖുർആൻ വരുമെന്നാണ്. എന്താണ് പറയുന്നത്? അള്ളാഹുവേ, ഞാൻ കാരണമാണ് അവൻ ഒരുപാട് രാത്രിയിൽ ഉറക്കമൊഴിച്ചത്, അതുകൊണ്ട് അവൻ്റെ കാര്യം പരിഗണിക്കണമെന്ന രൂപത്തിൽ ഖുർആനുമായി ബന്ധമുള്ള ആളുകൾക്കു വേണ്ടി ഷഫാഅത്ത് നടത്തുമെന്നാണ്. നമുക്കത് വേണ്ടേ? പരലോകത്ത് നമ്മെ രക്ഷിക്കാൻ, പരലോകത്ത് നമ്മെ സഹായിക്കാൻ ആരുമാരുമില്ലാത്ത ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് വേണ്ടി ഷഫാഅത്ത് നടത്തുന്നു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധമുണ്ടാവുക എന്ന ആളുകൾക്ക് മാത്രമാണ്. പരലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കുന്നത് ഖുർആൻ ഓതുന്ന ആളുകൾക്ക് പ്രത്യേകമായ പരിഗണനയാണ്. പ്രിയപ്പെട്ടവരെ, പരലോകത്ത് നമ്മുടെ സൽക്രമങ്ങളും നമ്മുടെ തിന്മകളും നന്മകളൊക്കെ തൂക്കി നോക്കുമല്ലോ. ആ തൂക്കുന്ന തുലാസിൽ കനം കൂടുന്ന അമലുകളാണ് നമുക്ക് ആവശ്യം. അങ്ങനെ കനം കൂട്ടുന്ന ഒരു അമലാണ് പരിശുദ്ധ ഖുർആൻ ഓതുക എന്ന രൂപവും അതുമായുള്ള ബന്ധവും. അതിൻ്റെ അവസാന ഭാഗത്ത് ഉലമാക്കന്മാർ പറയാറുണ്ട്, ദുനിയാവിൽ ഇത്ര ഇത്ര സൗഭാഗ്യങ്ങളുണ്ടായിട്ടും എത്രയോ സമയമുണ്ടായിട്ടും പലപ്പോഴും മദ്രസയിലും മറ്റുമൊക്കെ ഖുർആൻ പഠിക്കാനും കേൾക്കാനും ഹിഫ്ളാക്കാനും അവസരമുണ്ടായിട്ടും അതൊന്നും പരിഗണിക്കാതെ പരലോകത്ത് എത്തിപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനെക്കുറിച്ച് പരാതി പറയുന്ന ഒരു രംഗം വരുന്നുണ്ട്.

0: ആയത്ത് കേട്ടുണ്ടാവും. വഖാല റസൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, യാ റബ്ബി, റബ്ബേ, രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഈ സമൂഹം ഈ ഖുർആനിനെ അവഗണിച്ചു തള്ളിയല്ലോ, പരിഗണിച്ചില്ലല്ലോ, ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് സ്വന്തം ഉമ്മത്തിനെക്കുറിച്ച് വിലപിക്കുന്ന ഒരു രംഗം ഇവിടെ വെച്ച് തന്നെയും പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആലോചിച്ചു നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ മധുരനാരങ്ങയാണോ അതോ ഈത്തപ്പഴമാണോ? ഓരോ അക്ഷരത്തിനും പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു, നമുക്ക് എത്ര അക്ഷരത്തിൻ്റെ പ്രതിഫലം കിട്ടാൻ സാധ്യമാകുന്നു? മലക്കുകൾ ഇറങ്ങി വരികയും കാരുണ്യം കൊണ്ട് മൂടുകയും അതുപോലെ തന്നെ നമ്മെ അള്ളാഹു സ്മരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്കങ്ങനെ ഒരു അവസരം പഠിക്കാൻ വേണ്ടി കിട്ടിയിട്ട് നമ്മൾ പള്ളിയിലൊക്കെ പോയിരുന്ന് പഠിക്കാറുണ്ടോ? നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ മാറാൻ ഇത് സഹായകമാകുമെന്ന് പറഞ്ഞു. നമുക്കത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിത്യജീവിതത്തിൽ ഓതേണ്ട സൂറത്തുകൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടോ? നമ്മളത് പാരായണം ചെയ്യാറുണ്ടോ? ഖബറിന് ഉള്ളിൽ നിന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ നമ്മൾ വഴി അന്വേഷിച്ചിട്ടുണ്ടോ? പരലോകത്ത് നമുക്ക് വേണ്ടി ഷഫാഅത്ത് നടത്തുമോ വിശുദ്ധ ഖുർആൻ? പ്രവാചകൻ വിലപിക്കുന്ന കൂട്ടത്തിൽ നമ്മളും പെടുമോ എന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കുകയും നമ്മുടെ മദ്രസയിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ ഒഴിവുള്ള ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും നമ്മളൊരു അല്പസമയമെങ്കിലും ഖുർആനിനു വേണ്ടി സമയം കാണുകയും പഠിക്കുകയും വേണമെന്നത് നമ്മൾ ഓർക്കുക. ഇല്ല എങ്കിൽ നമ്മൾ തീരാ നഷ്ടത്തിലായിരിക്കും. അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്ന, പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരും. അമൂല്യമായ സമ്മാനമായി പടച്ച റബ്ബ് ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ട് മുഴുവൻ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക് നമ്മെ നയിക്കുന്നൊരു ഗ്രന്ഥം തന്നിട്ടത് പാരായണം ചെയ്തില്ലെങ്കിൽ, അതുമായി നമ്മൾ ബന്ധപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഈ ഒരു ഉപദേശമായി നൽകാനുള്ളത്. അള്ളാഹു നമ്മളെ അവൻ്റെ ഖുർആനുമായുള്ള ബന്ധം നിലനിർത്തുവാനും ഖുർആനിനെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന നല്ലവരായ മിടുക്കരായ വിദ്യാർത്ഥികളിൽ, കുട്ടികളിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ ആദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, വേദികളിൽ വളരെ മനോഹര ശബ്ദത്തിൽ നന്നായി പ്രഭാഷണം നടത്തുന്ന ആളാണ് സുബൈർ സലഫി. കുട്ടികൾക്കുള്ള പരിപാടിയിൽ അദ്ദേഹം ഭംഗിയായ കാര്യങ്ങൾ പറഞ്ഞുപോയി. ഖുർആൻ പാരായണത്തെക്കുറിച്ചുള്ള ഈയൊരു സെഷൻ മക്കളെ കേൾപ്പിക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കാം.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ.
1: നുറുങ്ങുകളിൽ ഇന്ന് മുഹമ്മദ് അലി നമ്മളോടൊപ്പം ചേരുന്നു. മുഹമ്മദ് അലി നെടുവഞ്ചേരി, നമ്മുടെ ആങ്കർ.
3: ഹനീഫാറാമയിൽ രചിച്ച വൃദ്ധസദനം എന്ന രചനയുടെ ശബ്ദാവിഷ്കാരമാണ് മുഹമ്മദ് അലി നെടുവാഞ്ചേരിയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്.
1: മുഹമ്മദ് അലി നെടുവാഞ്ചേരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അദ്ദേഹത്തെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഞാൻ ഓർക്കുന്നത് അദ്ദേഹം പീസറയുടെ തുടങ്ങുന്ന കാലത്ത് സീറോ സാധ്യത വിചാരിക്കപ്പെട്ടിരുന്ന ഒരാളാണ് ആങ്കറിങ്ങിൽ, സെൽഫായിട്ട്. അപ്പോൾ പിന്നെ ചില കാര്യങ്ങളിലും ചില ആളുകളോടൊക്കെ നമ്മൾ ഭാഷയ്ക്ക് ഒന്ന് മാറ്റിയാൽ എന്ത് ചെയ്യും, ഒരു സ്റ്റുഡിയോയിലൊക്കെ കയറും, അതൊന്നും പറ്റില്ല, നിങ്ങൾ കയറണം.
3: സീറോ സാധ്യത വിചാരിച്ചു പറഞ്ഞാൽ മൂപ്പര് വിചാരിച്ചു ഇന്നെ കൊണ്ട് കഴിയൂല.
1: ഒപ്പര് നല്ല സന്നദ്ധനാണ്, ഒപ്പര് ശബ്ദം ചെറിയ ശബ്ദമാണ്. അപ്പൊ സന്നദ്ധന് ശബ്ദമില്ലെങ്കിലും നമുക്ക് ആവശ്യം സന്നദ്ധതയാണ്. ശബ്ദം ഇത്തിരി ചൊറുക്ക് കുറയുന്നേ ഉള്ളൂ. നമുക്കത് 24 hours നടത്തണമല്ലോ. അപ്പം അങ്ങനെയുള്ള കുറെ പരിഗണനകൾ വെച്ചാണ് ആളുകൾ നമ്മളെ ലിസ്റ്റ് ചെയ്ത് അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് തള്ളിയിട്ടതാണ്. ഇപ്പം മൂപ്പരിവിടെ കൃത്യമായി വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. നമ്മളാണിപ്പോൾ അവതരണത്തിലൊക്കെ കുറച്ച് പിന്നിൽ. അപ്പം നിങ്ങൾ വിചാരിക്കും സാധാരണക്കാരുടെ പ്രശ്നമാണിതെന്ന്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഫറൂഖ് റോദത്തുലുലും അറബി കോളേജിലാണ്
3: പഠനം നടത്തിയത്.
1: പിന്നെ വാപ്പ ഒരു സ്കോളറാണ്, ഉമ്മ നല്ലൊരു പണ്ഡിതയാണ്, പിന്നെ ബ്രദേഴ്സുണ്ട്. ഒരു യു പി സ്കൂൾ നടത്താനുള്ള അത്രയും കുട്ടികളുള്ള ഒരു വീട്ടിലാണ്.
3: മഷാല്ല.
1: അപ്പോൾ പക്ഷെ അദ്ദേഹം പ്രസംഗിക്കും, ഖുതുബ പറയുകയൊക്കെ ചെയ്യും. പീസ് റേഡിയോയിൽ വന്നാൽ മാത്രം എന്ത് ചെയ്യൂല, അവതരിപ്പിക്കാൻ കഴിയൂല. ക്യാമറൻ്റെ ഫിയറും പിന്നെ സ്റ്റുഡിയോ ഫിയറൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്. ഇപ്പോൾ വല്ല ലൈവിലൊക്കെ ഇടയിൽ നമുക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സമയത്ത് റിമൈൻഡർ ചെയ്യും, ഞാനും ഉണ്ടൂടെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അയാളുടെ പേര് തുടങ്ങുന്നത് എ എന്ന അക്ഷരം കൊണ്ടാണ്, അയാളുടെ പേര് അവസാനിക്കുന്നത് എൻ എന്ന അക്ഷരം കൊണ്ടാണ്. ശരി,
3: ഓക്കെ. അപ്പം നുറുങ്ങുകൾ ഏതായാലും കേൾക്കാം.
4: വൃദ്ധസദനം, രചന ഹനീഫ് ആറാം മൈൽ. വൃദ്ധസദനത്തിൻ്റെ മൂഖത നിറഞ്ഞ ഇടനാഴിയിലൂടെ അയാൾ നടന്നു. റമദാൻ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിൽ ഒന്നായിരുന്നു അന്ന്. അസർ നമസ്കാരത്തിൻ്റെ സമയത്താണ് അയാൾ നഗരത്തിലെത്തിയത്. വണ്ടിയിറങ്ങിയതിനോ അടുത്തുള്ള ഒരു സെലഫി പള്ളിയിൽ കയറി ജമാഅത്തോടെ നമസ്കാരം നിർവഹിച്ച് ഒരു ഓട്ടോ പിടിച്ചാണ് ഈ വൃദ്ധസദനത്തിലെത്തിയത്. ഇതൊരു മലയുടെ മുകളിലാണ്. പല ഓട്ടോക്കാരെ സമീപിച്ചിട്ടാണ് ഒരു ഓട്ടോക്കാരനെ കിട്ടിയത്. മല കയറുമ്പോൾ തന്നെ മനസ്സിലായി മറ്റു ഓട്ടോക്കാർ മടി കാണിച്ചതിൻ്റെ പൊരുൾ. എന്തായാലും ഇയാൾ വന്നത് സാമ്പത്തിക ലാഭം കൊതിച്ചല്ല, നന്മ വറ്റാത്തവർ പിന്നെയും ഉണ്ടെന്നോർത്ത് അയാൾക്ക് സന്തോഷം തോന്നി. കഴിഞ്ഞ 5 വർഷങ്ങളിലും ഇത്തരം യാത്രകൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇത്തരം സാഹസപ്പെട്ട യാത്ര ആദ്യമായാണ്. വഴി അയാൾക്ക് തടസ്സമായിരുന്നില്ല, ലക്ഷ്യം അത്രയേറെ പ്രിയപ്പെട്ടതായതുകൊണ്ട്. അയാൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടനാഴി അവസാനിക്കുന്നിടത്ത് ഒരു അടുക്കള, അതിനോടടുത്തേക്കാണ് അയാളെ അവിടുത്തെ ഒരന്തേവാസി കൊണ്ടുപോയത്. അയാളുടെ കൈകളിലുള്ള സഞ്ചികൾ നിറയെ പഴവർഗ്ഗങ്ങളും പലഹാരങ്ങളുമായിരുന്നു. അടുക്കളയിലെത്തിയപ്പോൾ അവിടെ കണ്ട വൃദ്ധ സ്ത്രീകളോട് അയാൾ സലാം പറഞ്ഞു. അവർ സലാം അടക്കുകയും കൗതുകത്തോടെ അയാളുടെ അരികിൽ വരികയും ചെയ്തു. അയാളുടെ കൈകളിൽ നിറഞ്ഞു നിൽക്കുന്ന സഞ്ചികൾ അവർ വാങ്ങി ഒരു ഭാഗത്തു വെച്ചു. ഇനി ഞാൻ അയാളുടെ കഥ പറഞ്ഞു തരട്ടെ. അയാളുടെ പേര് അബ്ദുൽ മുത്തലിബ്. പാലക്കാടിനോടടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് അയാൾ. അവിടെയൊരു ചെറിയ പലചരക്ക് കട നടത്തി ഉമ്മയും ഭാര്യയും 2 മക്കളുമടങ്ങുന്ന കുടുംബം. അവർ സമാധാനപൂർവം ജീവിതം നയിച്ചു വരവെയാണ് ഒരു പ്രളയകാലം വന്നത്. 6 വർഷത്തിനു മുമ്പുള്ള ഒരു പ്രളയകാലത്തിൻ്റെ ബാക്കിപത്രമാണ് അയാൾ. ആ പ്രളയത്തിനൊടുവിൽ അയാളുടെ ഭാര്യയുടെയും മയ്യത്തുകൾ കണ്ടുകിട്ടി. എന്നാൽ ഉമ്മയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നത് ഇന്നും അജ്ഞാതമാണ്. അതിനുശേഷമുള്ള ഓരോ റമദാൻ കാലത്തും അയാൾ അയാളുടെ ഉമ്മയെ തേടി ഇത്തരം വൃദ്ധസദനങ്ങളിൽ അന്വേഷിക്കുക പതിവാക്കി. അങ്ങനെയാണ് അയാൾ ഈ വർഷം ഇവിടെ എത്തിയത്. ഇവിടെ അധികം സ്ത്രീകളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കൂടിയിരുന്ന 7 പേരിൽ അയാൾ അയാളുടെ ഉമ്മയെ തിരഞ്ഞു. നിരാശയുടെ കാർമേഘം ഉരുണ്ടുകൂടുന്ന അയാളുടെ മുഖത്തേക്ക് നോക്കി ആ ഉമ്മമാർ കനിവോടെ സംസാരിച്ചു തുടങ്ങി. മോനെ വിടുന്ന, ഒരു ശോഷിച്ച സ്ത്രീ ചോദിച്ചു. അയാൾ പാതി വിതുമ്പി അയാളുടെ കഥ പറഞ്ഞു. കുനിഞ്ഞിരുന്ന് വിതുമ്പുന്ന അയാളുടെ അടുത്തേക്ക് ആ ശോഷിച്ച സ്ത്രീ വന്ന് അയാളുടെ മുടിയിഴകളിൽ തലോടി, എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും മോൻ്റെ ഉമ്മ തന്നെയാണ്. ഇപ്പോൾ പുറത്ത് മഴക്കാലമല്ലാതിരുന്നിട്ടും ഒരു ചെറുമഴ നേരിയ കാറ്റിനൊപ്പം അവിടം തണുപ്പേകി. അയാൾ ആ ശോഷിച്ച സ്ത്രീയുടെ മാറിൽ മുഖം പൂഴ്ത്തി മാതൃത്വത്തിൻ്റെ ആനന്ദമനുഭവിച്ചു. അപ്പോൾ പുറത്ത് വെളിച്ചം മറിഞ്ഞ്

0: ഇനിയിൽ നമ്മൾ പഠിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സർവശക്തനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും നമ്മൾ ശരിയായ വിധത്തിൽ വിശദമായി പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈമാനിൻ്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടേയിരിക്കും. ആ ഈമാനിൻ്റെ ഉയർച്ചയിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുവാനും അത് നമ്മെ പ്രചോദിപ്പിക്കും. അതുകൊണ്ട് തന്നെ അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പഠന സീരീസ് നമ്മൾ നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തണം, മനസ്സിലാക്കണം, കൂടുതൽ കൂടുതൽ പഠന ചർച്ചകൾക്ക് വിധേയമാക്കണം എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ നാമങ്ങളിൽ ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്ന ഒരു നാമം അൽ മുഖീത്ത് എന്നതാണ്. മീമ് ഖാഫ് യാ താ അൽ മുഖീത്ത്, ഉപജീവനം നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖൂത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം അല്ലെങ്കിൽ ഉപജീവനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇം മുഖീത്ത, സൂറത്തുൻ നിസാഇലെ 85-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വക്കാനല്ലാഹു, അള്ളാഹു ആണ് അലാ കുല്ലി ഷൈഇൻ മുഖീത്ത, എല്ലാറ്റിനും ഉപജീവനം നൽകുന്നവൻ അവനാണ്. ഉപജീവനം എന്ന് മാത്രമല്ല, വേറെയും ചില അർത്ഥങ്ങളും വിശദീകരണങ്ങളും പണ്ഡിതന്മാർ ആ നാമത്തിന് പദത്തിന് നൽകിയിട്ടുണ്ട്. അൽ ഹഫീളു വശഹീദ്, എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നവനും സൂക്ഷിക്കുന്നവനുമാണ്, സാക്ഷിയാണ്, എല്ലാറ്റിനും സാക്ഷിയാണ് അള്ളാഹു. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇം മുഖീത്ത എന്ന് പറയുമ്പോൾ എല്ലാറ്റിനും അള്ളാഹു സാക്ഷിയാണ്, എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നവനും സൂക്ഷിക്കുന്നവനുമാണ് അള്ളാഹു. അങ്ങനെ ഒരു വിശദീകരണം നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്ന്, അൽ ഖായിമു അലാ കുല്ലി ഷൈഇം ബിത്തദ്ബീർ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ, എല്ലാറ്റിനെയും അതിൻ്റേതായ രീതിയിൽ നിലനിർത്തുന്നവൻ അള്ളാഹുവാണ്. മൂന്നാമത്തൊരു വിശദീകരണം, അൽ ഖദീറു വൽ മുഖ്തദിർ, എല്ലാറ്റിനെയും നിർണയിക്കുന്ന, വ്യവസ്ഥപ്പെടുത്തുന്ന, എല്ലാറ്റിനും കഴിവുറ്റവനാണ് അള്ളാഹു എന്നൊരാശയമാണ്. നാലാമത്തെ ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലദി യുഅത്തുൽ ഖൂത്ത്, ഓരോ ജീവിക്കും ഓരോ ജീവജാലങ്ങൾക്കും അതിനു വേണ്ട ഉപജീവനം, ഭക്ഷണം ഒരുക്കി സംവിധാനിച്ച് അത് നൽകുന്നവൻ. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ ഭാഗമാണ്. അല്ലദി ഔസല ഇല കുല്ലി മൗജൂദിൻ മാ ബിഹി യഖ്താത്ത്, ഓരോ ജീവിക്കും ജീവിക്കുവാനാവശ്യമായ അവയുടെ ഭക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയവനാണ് അള്ളാഹു. വ ഔസല ഇലൈഹ അർസാഖഹ, ഓരോന്നിനും അവയുടെ ഉപജീവനത്തെ അവൻ എത്തിച്ചു കൊടുക്കുന്നു. നമുക്ക് വായ കീറിയത്, വായ നൽകിയത്, ചവക്കാനുള്ള പല്ലും രുചിക്കുവാനുള്ള നാക്കും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നവൻ. നമ്മൾ എത്ര കണ്ട് ഒരുക്കിയാലും അള്ളാഹു നിശ്ചയിച്ച ആ റിസ്ക്കേ നമുക്ക് കഴിക്കാൻ പറ്റൂ. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിൽ കൃത്യമായൊരു പോസിറ്റീവ് ചിന്ത നൽകേണ്ടതുണ്ട്. ഒന്ന്, ഒരു മനുഷ്യനും താൻ എത്ര കണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത ഒരു വറ്റുപോലും അധികമായി കഴിക്കാൻ സാധിക്കുകയില്ല എന്നറിയുമ്പോൾ ആർത്തിയും ത്വരയും മൂത്ത് അതിൻ്റെ പേരിൽ കടിപിടി കൂടി അക്രമത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും ബന്ധവിച്ഛേദങ്ങളിലേക്കും ഒന്നും പോകാൻ ഒരു മനുഷ്യൻ തയ്യാറാവുകയില്ല. എനിക്ക് അള്ളാഹു കണക്കാക്കിയത് എൻ്റെ അടുക്കിലേക്കെത്തും, ആ കണക്കാക്കിയതിനേക്കാൾ

0: അപ്പുറം ഒരു വറ്റ് പോലും എനിക്കധികമായി കഴിക്കാൻ കഴിയില്ല എന്നറിയുമ്പോൾ അള്ളാഹുവിൽ തവക്കുലാക്കി വിശ്വാസമർപ്പിച്ച് അള്ളാഹു പറഞ്ഞ രീതിയിൽ ചിന്തിക്കുവാനും സഞ്ചരിക്കുവാനും ഒരു വിശ്വാസിക്ക് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ജിബ്രീൽ അലൈഹി സലാത്തു വസ്സലാം എൻ്റെ മനസ്സിലേക്ക് ഇതാ ഒരു ആശയം ഇട്ടു തന്നിരിക്കുന്നു. റൂഹുൽ ഖുദുസ് നഫഥ ഫീ റൂഹി, എന്താണ്? ഒരാളും അള്ളാഹു നിശ്ചയിച്ച റിസ്ക് പൂർത്തിയാക്കാതെ മരണപ്പെട്ടു പോവുകയില്ല എന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സന്ദേശമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ അറിയിച്ചു എന്നാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് ലാ യഹ്മിലന്നകും ഇസ്തിബ്ത്വാഉ റിസ്ഖ് അൻ തത്ലുബുഹാ ബിഹറാം, നിങ്ങളുടെ അള്ളാഹു കണക്കാക്കിയ റിസ്ക് നിങ്ങളിലേക്ക് എത്താൻ അല്പമൊന്ന് വൈകിപ്പോകുന്നു, കാലതാമസം വന്നു പോകുന്നു എന്നതിൻ്റെ പേരിൽ അത് ചുളിവിലൂടെ വളഞ്ഞ വഴിയിലൂടെ ഹറാമിലൂടെ തേടിപ്പിടിക്കാൻ നിങ്ങളെ അത് പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ ഇത്ര വയസ്സ് ഇവിടെ ജീവിക്കണം, ഇത്ര ഇന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കണം, ഇന്ന ഇന്ന സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകണം എന്ന് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് എത്തിയിരിക്കും, നിങ്ങളത് കഴിച്ചിരിക്കും. അള്ളാഹുവിൻ്റെ രേഖയിൽ അങ്ങനെ ഇല്ലെങ്കിലോ നിങ്ങൾക്ക് അത് നേടിയെടുക്കാനൊട്ട് കഴിയുകയുമില്ല. അപ്പോൾ അതൊരു വിശ്വാസിക്ക് നൽകുന്ന കരുത്തും ഊർജവും വലുതാണ്. അവരൊരിക്കലും അസ്വസ്ഥരാവുകയോ അതേപോലെ തന്നെ സ്വപ്നകോട്ടകൾ കെട്ടി അതിൻ്റെ പിന്നാലെ ജീവിതത്തെ ഹോമിക്കുകയോ ചെയ്യുകയില്ല. പടച്ചറബ് കണക്കാക്കി ഇത് കിട്ടും. അതേപോലെ താൻ ചെയ്യേണ്ട പണി താൻ അല്ലാതെ മറ്റാരും ചെയ്യുകയില്ല, താൻ തന്നെയാണ് തനിക്ക് വേണ്ടി അധ്വാനിക്കേണ്ടത് എന്നറിയുമ്പോൾ കർമ്മനിരതനാകുവാനും ഒരു വിശ്വാസി അത് പ്രാപ്തനാക്കും. ഞാൻ എടുക്കേണ്ട കാര്യം, എനിക്ക് ഗുണകരമായി വരേണ്ട ഒരു നല്ല കാര്യം അത് വേറെ ആരെങ്കിലും ചെയ്തോളും എന്ന് വിചാരിച്ച് മാറ്റിവെക്കാൻ ഞാൻ തന്നെ ചെയ്യണം, എന്നാലേ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഗുണഫലം കിട്ടുകയുള്ളൂ എന്നറിയുമ്പോൾ കർമ്മനിരതരാകും ഒരു വിശ്വാസി. അതേപോലെ മരണം എൻ്റെ കൂടെ തന്നെയുണ്ട്, ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും എൻ്റെ അടുക്കലേക്ക് വന്ന് ആരുടെയും ഇഷ്ടമോ ഇഷ്ടക്കേടോ അനുവാദമോ ഒന്നും ചോദിക്കാതെ എന്നെ കൂട്ടിയിറക്കി കൊണ്ടുപോകും എന്നൊരു ചിന്ത ഒരു വിശ്വാസിയുടെ മനസ്സിൽ പച്ചപിടിക്കുമ്പോൾ അയാൾ ആ മരണത്തിൻ്റെ ശേഷമുള്ള പാരത്രിക ജീവിതത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും സാക്ഷിയാണ്, എല്ലാറ്റിനെയും സൂക്ഷിച്ച് സംരക്ഷിച്ച് നിർത്തുന്നവനാണ്. അതേപോലെ എല്ലാറ്റിനും വേണ്ട വിധത്തിൽ ഓരോ രീതിയിലുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി നിയന്ത്രിക്കുന്നവനാണ്. എല്ലാറ്റിനും കഴിവുറ്റവനുമാണ് അള്ളാഹു എന്നറിയുമ്പോൾ ആ പടച്ചറബ്ബാണ് നമുക്ക് വേണ്ട റിസ്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നറിയുമ്പോൾ, അർറസാഖ് എല്ലാവർക്കും റിസ്ക് നൽകുന്ന ഉപജീവനം നൽകുന്നവനാണ് അള്ളാഹു എന്ന് തിരിച്ചറിഞ്ഞതുപോലെ തന്നെ അൽ മുഖീത്ത് എന്ന നാമവും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വലിയ ആശ്വാസവും ആവേശവും നൽകേണ്ടതാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യുക്തിക്കും അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ റിസ്ക്കിനെ അവൻ വീതിക്കുകയും കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഒരേ പോലെ കോലത്തിലോ ഒരേ അളവിലോ അല്ല അള്ളാഹു അത് നൽകി ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ സൗകര്യങ്ങളിൽ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് നാം അത് ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കാനും ചെലവിന് കൊടുക്കുവാനും ഉപജീവനം നൽകുവാനും ഒക്കെ കടപ്പെട്ട വേറെ പലരുമുണ്ട് നമ്മുടെ കയ്യിൽ, നമ്മുടെ കീഴിൽ. അവരെ നമ്മൾ പരിഗണിക്കണം. മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ആശ്രയവും അവലംബവുമായി നമ്മെ കാണുന്ന ആ ആളുകൾക്കൊക്കെ അവർക്ക് റിസ്ക് നൽകേണ്ടത്, അവർക്ക് ഉപജീവനം എത്തിക്കേണ്ടത് നമ്മുടെ കൈകളിലൂടെയായിരിക്കണം എന്നത് അള്ളാഹു നമ്മെ അറിയിച്ച ഒരു കാര്യമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കഫ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യഅ മൻ യഖൂത്. താൻ ചെലവിന് കൊടുക്കേണ്ട ഉപജീവനം നൽകേണ്ട ഒരാൾക്ക് അത് കൊടുക്കാതെ പാഴാക്കി കളഞ്ഞാൽ ഒരാൾക്ക് പാപമായി കുറ്റമായി അത് തന്നെ മതിയാകും. സ്വന്തം മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ കൂട്ടുകാരുമൊത്ത് കളിച്ച് ചിരിച്ച് വിനോദിച്ച് തിന്നുകുടിച്ച് നടക്കുന്ന പല ആളുകളുമുണ്ട്. ആധുനിക ലോകത്ത് പല ചെറുപ്പക്കാരെയും നമ്മളങ്ങനെ കാണുന്നു. നല്ല ആരോഗ്യമുണ്ട്, പണിയെടുക്കാൻ കഴിയും, എന്നാലും അവർ കളിവിനോദങ്ങളിലും അതേപോലെ അടിച്ചുപൊളി ജീവിതത്തിലുമായി. ഭാര്യ എന്തു തിന്നുന്നു, മാതാപിതാക്കൾക്ക് എന്തെങ്കിലും കിട്ടിയോ, മക്കൾ പട്ടിണിയാണോ എന്നൊന്നും പരിശോധിക്കാതെ പോകുന്ന ആളുകൾക്ക്, ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് വല്ലാത്ത ഒരു പ്രഹരമാണ്. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യ അമൻ യഖൂത്. ചെലവിന് കൊടുക്കേണ്ട ആളുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ആ വീഴ്ച വരുത്തൽ തന്നെ പാപമായി മതിയാകും എന്നാണ്. അതുകൊണ്ട് പടച്ചറബിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു അൽ മുഖീദ് നമുക്ക് വേണ്ടതൊക്കെ നൽകിയവനാണ്. അല്ലദീ ഖലഖൽ അർസാഖ വഔസലഹ ഇലൽ ഖൽഖ്. ഓരോ ജീവജാലങ്ങൾക്കും വേണ്ട രീതിയിൽ അവയുടെ ഭക്ഷണ സംവിധാനങ്ങളെ ഒരുക്കിയവനാണ് അള്ളാഹു. ചിലതിൻ്റെ ഭക്ഷണം വേറെ ചിലതിന് അനാവശ്യമാണ്, വേറെ ചിലത് ഒഴിവാക്കുന്നതാണ് മറ്റു ചിലർക്ക് ഭക്ഷണം. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം എന്ന് നമ്മൾ പറയാറുള്ളതുപോലെ ആ ഒരു ചാംക്രമിക സംവിധാനം, ഒരു സൈക്ലിംഗ് സിസ്റ്റം അള്ളാഹു ഈ പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് ഒന്നിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓരോ സൃഷ്ടിക്കും വേണ്ട ഭക്ഷണം അള്ളാഹു ഇവിടെ സംവിധാനിച്ചപ്പോൾ ടൺ കണക്കിന് ധാന്യം, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എല്ലാം ഇവിടെ ഓരോ നിമിഷത്തിലും എന്ന രീതിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആളുകൾ വിളവെടുത്ത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. അവക്ക് വളരാനും അതേപോലെ തന്നെ വികസിക്കുവാനും ഉൽപ്പാദിപ്പിക്കുവാനും ആവശ്യമായ വെള്ളവും വളവും എല്ലാം ഒരുക്കി കരുണ കാണിക്കുന്ന പടച്ചിറബ് അൽ മുഖത്തതിർ എല്ലാം ഒരുക്കിയവനാണ്, സർവശക്തനാണ്. അവൻ അവയെ എല്ലാറ്റിനെയും സംരക്ഷിച്ച് സൂക്ഷിച്ചു നിർത്തുന്നവനാണ്. അൽ ഹഫീൽ, സംരക്ഷിക്കുന്നവനാണ്. ഇതൊന്നും വേണ്ട രീതിയിൽ സംരക്ഷിക്കുകയോ സംവിധാനിക്കുകയോ ചെയ്യാതെ അതിന് കഴിവും കെൽപ്പുമില്ലാത്തവനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായും ഭക്ഷ്യ ക്ഷാമം നേരിട്ട്. അതേപോലെ തന്നെ ഒന്നിനും ഒന്ന് ഉപകാരപ്പെടാത്ത രീതിയിൽ ആകെ താറുമാറാകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പടച്ചിറബ് എല്ലാം സംരക്ഷിക്കുന്നവനും സൂക്ഷിക്കുന്നവനുമാണ്. എല്ലാറ്റിൻ്റെയും പ്രവർത്തനങ്ങളെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയും ഒക്കെ നോക്കിക്കണ്ട് അവക്കൊക്കെ ഷഹീദ് സാക്ഷിയുമാണ് അള്ളാഹു. ഈ കാണുന്ന എല്ലാറ്റിനെയും സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവനുമാണ് അള്ളാഹു. അവക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും വ്യവസ്ഥകളുമൊക്കെ ഒരുക്കിയവൻ അവനാണ്. അങ്ങനെയുള്ള പടച്ചിറബ് തീർച്ചയായും സർവ്വതിനും കഴിവുറ്റവനും ഓരോന്നിനെയും വ്യവസ്ഥപ്പെടുത്തിയവനുമാണ്. ആ പടച്ചിറബിൻ്റെ വ്യവസ്ഥപ്പെടുത്തലിൻ്റെ ഭാഗമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നേരത്തെയും അന്നപാനീയങ്ങൾ. ആ പടച്ചിറബിനെ അങ്ങനെ അറിയുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കണം എന്ന് പറഞ്ഞ് ആ മര്യാദ പാലിക്കുവാൻ നമുക്ക് പ്രയാസമുണ്ടാവുകയില്ല. ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കണം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനം നമുക്ക് അവഗണിക്കാനാവുകയില്ല. അപ്പോൾ വലത് കൈ കൊണ്ട് ബിസ്മി ചൊല്ലി ഇരുന്ന് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് നിസ്സാരമായ കാര്യമായി, സുന്നത്തായ കാര്യമായി, അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യമെന്ന രീതിയിൽ ഒന്നും അതിനെ കാണുവാനോ അവഗണിക്കുവാനോ പാടില്ല. ഒരു നേരത്തെ ഒരു ഉരുള ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ഒട്ടേറെ പുണ്യങ്ങളുണ്ട്. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അൽഹംദുലില്ല. ആ ഭക്ഷണം ഇറങ്ങിപ്പോകുവാനും അത് ദഹിക്കുവാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയവൻ. അതിനുശേഷം ശരീരത്തിനാവശ്യമായ പോഷകമൂല്യങ്ങൾ വലിച്ചെടുത്ത് അതിൻ്റെ വിസർജ്യങ്ങൾ, മാലിന്യങ്ങൾ പുറത്തു പോകുവാൻ സംവിധാനങ്ങൾ ഒരുക്കിയ അള്ളാഹു. അൽഹംദുലില്ലാഹില്ലദീ അത്വഅമ വസഖ വസവഖഹു വജഅല ലഹു മഖറജ. ഇങ്ങനെയെല്ലാം ഒരുക്കിയ, എന്നെ തീറ്റിയ, എന്നെ കുടിപ്പിച്ച, എൻ്റെ ഭക്ഷണങ്ങൾ സുഗമമായി ഇറങ്ങിപ്പോകുവാൻ എനിക്ക് സംവിധാനങ്ങൾ ഒരുക്കിയ, എൻ്റെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തു പോകുവാനുള്ള വഴിയൊരുക്കിയ അള്ളാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും എന്ന അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കുവാനും പ്രകീർത്തിക്കുവാനും സാധിക്കണം. അൽ മുഖീത്ത്, നമുക്ക് ഉപജീവനം നൽകുന്ന, എല്ലാം ഒരുക്കിയ പടച്ചറബിനെ നമുക്ക് പ്രകീർത്തിക്കാം. അൽഹംദുലില്ല, അവനെ സ്തുതിക്കാം. അള്ളാഹു അക്ബർ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഷമീർ മദീനയുടെ പതിഞ്ഞ ഘനഗാംഭീര സ്വരത്തിൽ അസ്മാഉൽ ഹുസ്നയിലൂടെ പോയപ്പോൾ നമുക്ക് ഒരിക്കലും അറിയാത്ത ഒരു ഇസ്മിനെയാണ് അദ്ദേഹം ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഷമീർ മദീനയുടെ അവതരണം ഗംഭീരമായിരുന്നു. തുടർച്ചയായി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ബാർക്കല്ലാഹു ഫീക്കും ജമീഅൻ.
2: നമ്മൾ ഇനിയൊരു കഥ കേൾക്കുകയാണ്. അബ്ദുസലാം വീട്ടിയുടെ ശബ്ദത്തിലാണ് ഇന്ന് നമ്മൾ കഥ കേൾക്കുന്നത്.
1: വിരുന്നു പോകുമ്പോൾ എന്നതാണ് കഥയുടെ ഇന്നത്തെ ടൈറ്റിൽ.
2: ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും എന്ന പുസ്തകത്തിൽ നിന്നുള്ള കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് കൂട്ടുകാർക്കൊക്കെ സ്വാഗതം. കടലും കപ്പലും എന്ന ഉസ്മാൻ പാലക്കാഴി രചിച്ച പുസ്തകത്തിലെ കഥകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു കഥയിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നു. കഥയുടെ പേര് വിരുന്നു പോകുമ്പോൾ. 5 ദിവസം തുടർച്ചയായി പൊതു അവധിയാണ്. അതുകൊണ്ട് മുബീനും മുനീറയും വലിയ സന്തോഷത്തിലാണ്. സ്കൂൾ അവധിയായതിനാൽ രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം മദ്രസക്കും അവധി കൊടുത്തു. അതുകൊണ്ട് സ്കൂളും മദ്രസയും മുടക്കാതെ തന്നെ വിരുന്നു പോകാം, പിന്നെ ടൂറ് പോകാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. മഗ്രിബ് നമസ്കാര ശേഷം മുബീനും ഉപ്പയും പള്ളിയിൽ നിന്ന് വീട്ടിലെത്തി. മുനീർ ഓടി വന്ന് ഉപ്പയുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു, 5 ദിവസം സ്കൂളും മദ്രസയുമില്ല, നമുക്ക് വിരുന്നു പോകണം, ടൂറ് പോകണം, ഉപ്പ ഞങ്ങളെ കൊണ്ടുപോകുമോ? എറണാകുളത്ത് അമ്മായിയുടെ വീട്ടിൽ പോകാം ഉപ്പ, എന്നാ നമുക്ക് വിരുന്നുപോക്കുമായി ടൂറുമായി, മുബീൻ പറഞ്ഞു. ടൂറിൻ്റെയും വിരുന്നിൻ്റെയും ഒക്കെ ചർച്ച പിന്നീടാകാം, മഗരിബ് കഴിഞ്ഞാലുള്ള ഖുറാനോത്ത് ആദ്യം നടക്കട്ടെ, ഉമ്മയാണ് അപ്പോൾ അത് പറഞ്ഞത്. ശരി ഉമ്മ എന്ന് പറഞ്ഞ് മുബീൻ ഖുറാൻ എടുക്കുവാൻ പോയി. പിന്നാലെ മുനീറയും പോയി. രണ്ടുപേരും ഖുറാനോതാൻ തുടങ്ങി. അറബി അധ്യാപകനായ ഉപ്പ കുട്ടികൾക്ക് ഓതുമ്പോൾ വരുന്ന തെറ്റുകൾ തിരുത്തിക്കൊടുത്തു. അപ്പുറത്തിരുന്ന് ഉമ്മയും ഖുറാൻ ഓതുന്നുണ്ട്. ഖുറാൻ പാരായണം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു മേശക്ക് ചുറ്റും ഇരുന്നു. ഉപ്പ ചോദിച്ചു, പറയൂ, നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? ആവേശത്തിൽ ഇവർ പറഞ്ഞു, എറണാകുളം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഉപ്പ, മൊബീൻ പറഞ്ഞു. മുനീർ എന്തു പറയുന്നു? ഇക്കാക്ക പറഞ്ഞത് തന്നെ എൻ്റെ അഭിപ്രായം. വിരുന്നുപോക്കും ടൂർ പോക്കും ഒക്കെ നമുക്ക് ഒന്നിച്ചാവുമല്ലോ, അവൾ പറഞ്ഞു. കൊച്ചിയിലും എറണാകുളത്തുമൊക്കെ പോകാം, എന്നാൽ അടുത്ത് കുറേ കുടുംബക്കാരുണ്ട്, ഫോണിലൂടെ ബന്ധപ്പെടുമെന്നല്ലാതെ അവരെയൊക്കെ സന്ദർശിച്ചിട്ട് കുറേയായി, അതുകൊണ്ട് അതിനും സമയം കണ്ടെത്തണം, ഇടക്ക് ഉമ്മയാണത് പറഞ്ഞത്. ഓക്കെ, എല്ലാവരുടെയും അഭിപ്രായങ്ങളും സ്വീകരിച്ചിരിക്കുന്നു, ഈ അവധി ദിനങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ ചെലവഴിക്കാം, ഉപ്പ പറഞ്ഞു. മക്കളെ, വിരുന്നു പോകുന്നതൊക്കെ കൊള്ളാം, എന്നാൽ വിരുന്നു പോകുന്നവർ ആ വീട്ടിലെത്തിയാൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അതൊക്കെ നിങ്ങൾക്കറിയാമോ? ഉപ്പ ചോദിച്ചു. ഉപ്പ, ഈ മുബീനിക്കുണ്ടല്ലോ, ബിരിയാണിയൊക്കെ കണ്ട വല്ലാതെ ആക്രാന്തം കാണിക്കും, അതൊന്നും പാടില്ലല്ലോ, മുനീറ പറഞ്ഞു. അത് കേട്ടതോടെ മുനീർ ചാടി എഴുന്നേറ്റു. മുനീറൊക്കെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കല്ല നിനക്കാണടി ബിരിയാണിയും മന്തിയുമൊക്കെ കാണുമ്പോൾ ആക്രാന്തം. ഓ മതി മതി മതി, ഇനി അതും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട. അപ്പോൾ ഉപ്പ പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞതാണുപ്പാ, മുബീനിക്കാനെന്ന് ദേഷ്യം പിടിപ്പിക്കാൻ. മുബിമോൻ അങ്ങനെ ചെയ്യില്ലെങ്കിലും മുനിമോൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരു വീട്ടിൽ ചെന്നാൽ ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാൽ എത്ര വിശപ്പുണ്ടെങ്കിലും തിരക്കു കൂട്ടരുത്, ഭക്ഷണം കാണാത്തവരെ പോലെ നമ്മൾ പെരുമാറരുത്, ഉപ്പ പറഞ്ഞു. അവനവൻ്റെ ഭാഗത്തു നിന്ന് തിന്നണം, സാവകാശം തിന്നണം, ആവശ്യത്തിൽ കൂടുതൽ എടുത്ത് വേസ്റ്റാക്കരുത്, ഭക്ഷണത്തെ കുറ്റം പറയരുത്, ഭക്ഷണം നന്നായി എന്ന് പറയണം, മുബീൻ പറഞ്ഞു. മുബിമോൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ഭക്ഷണം നൽകിയവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അതാർക്കറിയാ? അത് ഞാൻ പഠിച്ചിട്ടില്ല, മുനീറ ഞാൻ പഠിച്ചിട്ടുണ്ടുപ്പാ. എന്നാ പറയൂ, കേൾക്കട്ടെ. അല്ലാഹുമ്മ അത്അമ്മൻ അത്അമനി വസ്ഖീമൻ സഖാനി. ഓ മാഷാ അല്ലാ, ഇതിൻ്റെ അർത്ഥം അറിയാമോ? അല്ലാഹുവേ, എന്നെ ഭക്ഷിപ്പിച്ചവരെ നീ ഭക്ഷിപ്പിക്കണമേ, എന്നെ കുടിപ്പിച്ചവരെ നീ കുടിപ്പിക്കണമേ. അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ. ഇതുപോലെ പഠിച്ചതെല്ലാം ഓർത്തു വെക്കണം. വളരെ നന്നായിരിക്കുന്നു. ഉപ്പ മുബീനെ അഭിനന്ദിച്ചു. ഉപ്പാന്റെ വാക്കുകൾ മുബീനെ ഏറെ സന്തോഷിപ്പിച്ചോട്ടോ. അന്നേരം മുനീറ മോളുടെ മുഖം ഇങ്ങനെ വാടിയത് ഉമ്മ പതിയെ ശ്രദ്ധിച്ചു. മുനിമോളും പഠിച്ചതൊക്കെ ഓർത്തു വെക്കുന്നവളാണ്. പഠിക്കാത്തത് കൊണ്ടാണ് അവൾക്കിതൊന്നും പറയാൻ പറ്റാത്തത്, ഉമ്മ പറഞ്ഞു. അതോടെ മുനിമോളുടെ മുഖം ഒന്ന് തെളിഞ്ഞു. വേറെയും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. നമ്മൾ ചെല്ലുന്ന വീട്ടുകാർക്ക് യാതൊരുവിധ ഉപദ്രവവും നമ്മളുണ്ടാക്കരുത്. അവിടെയുള്ള കളിപ്പാട്ടങ്ങൾക്കായിട്ട് നമ്മളൊന്ന് വാശി പിടിക്കരുത് കേട്ടോ. ഷോക്കേസിൽ വെച്ചിട്ടുള്ളവ എടുക്കാൻ ശ്രമിക്കരുത്. സാധനങ്ങൾ വാരി വലിച്ചിടരുത്. അവിടുത്തെ വലിയവരെയൊക്കെ നമ്മൾ ആദരിക്കണം, ഉപ്പ കൂട്ടിച്ചേർത്തു. അന്നേരമാണ് ഇഷാ ബാങ്ക് വിളി കേട്ടത്. ബാങ്ക് വിളിച്ചു, മോനെ നമുക്ക് പള്ളിയിൽ പോയി വരാം, ബാക്കി കാര്യങ്ങൾ പോയി വന്നിട്ട് പറയാം. ഓ ശരി ഉപ്പ. മുബീനും ഉപ്പയും വീട്ടിൽ നിന്നും വുദൂ ചെയ്ത് പള്ളിയിലേക്ക് പോയി. മുനീറയും ഉമ്മയും വുദൂ ചെയ്ത് അങ്ങനെ നമസ്കരിക്കാൻ ഒരുങ്ങി. എങ്ങനെയുണ്ടായിരുന്നു കഥ? അവരുടെ യാത്ര അതിമനോഹരമായൊരു യാത്രയായിരിക്കുമല്ലേ. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്കും ഇങ്ങനെയൊക്കെ യാത്ര പോകാൻ പറ്റണം അല്ലേ. മാഷാല്ല. അപ്പോൾ കൂട്ടുകാരെ, കഥ കേട്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഇൻഷാല്ല മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കഥ പറയാൻ പരിപാടിയിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു.
2: അപ്പോൾ കഥ കേട്ട ആളുകൾക്ക് കഥ ഇഷ്ടമായോ? അബ്ദുസലാം വീട്ടിയുടെ ശബ്ദത്തിൽ മനോഹരമായ ഒരു കഥ നമ്മൾ കേട്ടു. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ അയക്കുക.
1: സ്റ്റോറി അങ്കിൾ എന്ന് അദ്ദേഹത്തെ നമുക്ക് റീനെയിം ചെയ്യാം.
2: വീട്ടി അങ്കിൾ ആയിരുന്നു ഇത്ര ദിവസം അല്ലേ.
1: സ്റ്റോറി അങ്കിൾ ആക്കാം,
2: നോക്കാം, പറഞ്ഞു നോക്കാം.
1: ജനക്ഷേമമാണ് ഇനി അടുത്ത പരിപാടി. നമുക്കേറെ പരിചിതമാണ് ജനക്ഷേമം പരിപാടി. നിങ്ങൾക്കും നിങ്ങളുടെ സ്കില്ലുകളൊക്കെ ഇതിൽ ഉപയോഗിക്കാം. നിങ്ങൾക്കറിയുന്ന ആളുകളെ പരിചയപ്പെടുത്താം. ഇനി ജനക്ഷേമത്തിലേക്ക്.
2: പെൻഷനുകൾ സ്കോളർഷിപ്പുകൾ അക്ഷയ വഴി എന്നതാണ് ഇന്നത്തെ ജനക്ഷേമത്തിന്റെ വിഷയം.
1: അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും ഇബിൻ അലി എടത്തനാട്ടുകരയും തമ്മിലുള്ള സംഭാഷണമാണ് ജനക്ഷേമത്തിൽ കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോയുടെ ജനക്ഷേമ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. അക്ഷയ കേന്ദ്രങ്ങൾ നടത്തുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിലായി നമ്മൾ സംസാരിച്ചത്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഒരുപാട് സംവിധാനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടന്നു വരുന്നുണ്ട്. ചിലതൊന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ പെൻഷൻ എന്ന ഒരു പേര് വളരെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ വരെ വരുന്നുണ്ട്, വരുത്തുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള പെൻഷനുകൾ ഇന്ന് ലഭ്യമാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്കും അങ്ങനെ പ്രത്യേക ആവശ്യകതകൾ അനുഭവിക്കുന്നവർക്കും അങ്ങനെ നിരവധി പെൻഷനുകളുണ്ട്. നമുക്കിന്ന് പെൻഷനുകളെക്കുറിച്ച് സംസാരിക്കാം, അതിനെക്കുറിച്ച് പഠിക്കാം, അതിൻ്റെ സംശയങ്ങളൊക്കെ നമുക്ക് ദൂരീകരിക്കാം. കൂടുതൽ ആളുകൾക്ക് ഈ പെൻഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എത്തിക്കാൻ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും കഴിയും. നമ്മുടെ കൂടെയുള്ള ഇന്നത്തെ നമ്മുടെ അതിഥി അബ്ദുൽ ജലീൽ സാറാണ്. അദ്ദേഹം വളാഞ്ചേരി പാണർത്തുടി കുടുംബത്തിലെ ഒരു അംഗമാണ്. 18 വർഷമായി വളാഞ്ചേരി ടൗണിൽ അദ്ദേഹം അക്ഷയ കേന്ദ്രം നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. സർ, താങ്കളെ പീസ് റേഡിയോ സ്വാഗതം ചെയ്യുന്നു. പെൻഷൻ വളരെ ഒരു വലിയ ആശ്വാസമാണ്, പക്ഷേ ഈ ആശ്വാസം കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ സഹായത്തോടെ കുറേ പേര് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ചിലരെങ്കിലും അതിൻ്റെ പിന്നീടുള്ള ഫോളോ അപ്പ് ഇല്ലാതെ പോയി അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടുന്ന സംവിധാനങ്ങൾ, അക്ഷയയുടെ റോള് എന്തൊക്കെയാണ് അതിൽ?
5: ബിസ്മില്ലാ, അസ്സലാമു അലൈക്കും. നമ്മുടെ പെൻഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ ഈ പെൻഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം തന്നെയാണ്.
6: കാരണം പ്രായമാകുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രധാനപ്പെട്ട മരുന്ന് മെഡിസിൻ പോലത്തെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനൊരു ഒരു ചെറുതാണെങ്കിലും ഒരു വരുമാനം നമുക്ക് കിട്ടുക എന്നുള്ളത് നല്ലൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആർക്ക് നമുക്കിതിൽ ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ ആർക്കാണ് നമുക്ക് ഈ പെൻഷന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിൽ രണ്ട് മൂന്ന് തരത്തിലുള്ള പെൻഷൻ ഉണ്ടാവും. അത് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് അവർക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ, അതായത് 1 ലക്ഷം രൂപയിൽ താഴെയാണ് അവരുടെ വാർഷിക കുടുംബ വരുമാനം, ഒരു വീടൊക്കെ ഒരു 1000 ത്തിന് താഴെയുള്ള ഒരു അത്യാവശ്യം വലിപ്പമൊന്നുമില്ലാത്ത ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടി പെൻഷൻ അപേക്ഷ കൊടുക്കാൻ പറ്റും. അതിൻ്റെ പ്രൊസീജിയർ തന്നെ വളരെ സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഒന്ന്, നമ്മളവരെ പ്രായം തെളിയിക്കുക എന്നുള്ളതാണ്. അവർ നമുക്ക് ഒരാൾക്ക് 60 വയസ്സായി എന്നുള്ളത് തെളിയിക്കാനുള്ള രേഖ വേണം. അതിന് ആധാർ പോരാ എന്നുള്ളതാണ്. ആധാർ നിർബന്ധമായിട്ട് വേണം, പക്ഷേ വയസ്സ് തെളിയിക്കാൻ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളോ അവരെ സ്കൂൾ എക്സ്ട്രാക്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും രേഖ വേണം. അതില്ലാത്ത ഒരാളാണ്, ഇപ്പോൾ സ്കൂളിൽ പോകാത്ത ആളുകളോ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മെഡിക്കൽ ഓഫീസർ, ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ പ്രൈവറ്റോ ഒരു മെഡിക്കൽ ഓഫീസറുടെ അടുത്ത് നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. എനിക്ക് 60 വയസ്സായി ഏകദേശം പ്രായമായി എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത്. സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയാൽ കിട്ടും, അത് വെച്ച് സൈൻ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഒരു വരുമാന സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അവരുടെ ഒരു ഫോട്ടോ, ഇത്രയും കാര്യങ്ങളെ നമുക്കൊരു അപേക്ഷ കൊടുക്കാൻ ആവശ്യമായ രേഖകളുള്ളത്.
7: അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ അപേക്ഷിക്കണമെങ്കിൽ വരുമാന പരിധിയുണ്ട്, കുടുംബ വരുമാനം 1 ലക്ഷത്തിൽ താഴെയായിരിക്കണം, പിന്നെ പ്രായം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്
6: വേണം,
7: ആധാർ പോരാ,
6: ആധാറും പ്ലസ് പ്രായം തെളിയിക്കണം,
7: ആധാർ വേണം പ്ലസ് അതിന് പുറമെ പ്രായം തെളിയിക്കാനുള്ള
6: സർട്ടിഫിക്കറ്റ്
7: വേണം, സ്കൂളിൽ നിന്നുള്ള പഴയ എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റോ
6: വേണം,
7: കിട്ടിയാൽ മതി. പിന്നെ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുന്നത്?
6: അത് അങ്ങനെ ഇത്രയും രേഖകളുണ്ടെങ്കിൽ, ഈ 2-3 രേഖകൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളവിടുന്ന് അപേക്ഷ, അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, അവരുടെ ഏത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ അതിലേക്കാണ് ഈ അപേക്ഷ
7: പോവുക.
6: അപ്പോൾ അവരത് വെരിഫൈ ചെയ്തിട്ട് അവർക്ക് പെൻഷൻ പാസ്സാക്കും. സാധാരണ കേസിൽ ഇപ്പോൾ നമ്മളൊരു അപേക്ഷ കൊടുത്താൽ ഒരു 2-3 മാസത്തിനുള്ളിൽ അവർക്ക് പെൻഷൻ കിട്ടും. അപ്പോൾ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ അവർ പെൻഷൻ അവർക്ക് എങ്ങനെ വേണമെന്നുള്ള ചോയ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന സംവിധാനം വേണി അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവരുടെ ചോയ്സാണ്. ചിലവർക്ക് പ്രായമുള്ള ആളുകൾ ബാങ്കിൽ പോകാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. അങ്ങനെ അവർ ഏതാ ഓപ്ഷൻ കൊടുക്കുന്നത് വെച്ചാൽ ആ ഓപ്ഷൻ അനുസരിച്ചുള്ള പെൻഷൻ അപേക്ഷ കൊടുത്ത് ഒരു 1-2 മാസത്തിനകം അവർക്ക് പൈസ കിട്ടിത്തുടങ്ങും, അർഹതയുള്ള ഒരാളാണെങ്കിൽ. നമ്മളീ പറഞ്ഞ പോലെ അർഹതയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ആ പൈസ കിട്ടും.
7: ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികൃതർ അതിന് അന്വേഷണം നടത്തുമോ? എങ്ങനെയാണ്
6: അന്വേഷണം എന്ന് പറഞ്ഞാൽ, സാധാരണ അന്വേഷണം എന്ന് പറഞ്ഞാൽ അതായത് വാർഡ് മെമ്പർമാരുമായിട്ടൊരു അന്വേഷണമാണ് സാധാരണ നടത്താറുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ജെന്യൂൻ ആണോ എന്ന് നോക്കാനുള്ള ഒരു അന്വേഷണം, അത്രയുള്ളൊരു അന്വേഷണം ഉണ്ടാവുള്ളൂ, അതിലപ്പുറമല്ല. പക്ഷേ നമ്മളിപ്പോൾ പറയുമ്പോൾ ഏതൊരു സ്കീമിനും അതിൻ്റേതായ സുതാര്യത ഉണ്ട്, നമുക്ക് അതിൻ്റെ ലീഗലായിട്ട് അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ ക്രൈറ്റീരിയയിൽ ഉള്ള ആളുകൾക്ക് അവർക്കാണ് സാമ്പത്തിക സഹായം വേണ്ടതും, അതുകൊണ്ട് തന്നെയാണ് അവർ നമ്മൾ സത്യസന്ധമായിട്ട് കാര്യം ചെയ്യാന്നുള്ളതാണ്.
7: അവർക്ക് മാത്രമേ അർഹത,
6: അവർക്കാണ് അർഹതയുള്ളൂ, അങ്ങനെയുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു പെൻഷൻ വരുന്നത്. മറ്റൊരു പെൻഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ വീട്ടിൽ കഠിനമായിട്ടുള്ള അസുഖങ്ങൾ, ക്യാൻസർ പോലത്തെ അങ്ങനത്തെ കിഡ്നി പേഷ്യൻറ്റുകൾ, ഡയാലിസിസ് ഒക്കെ ആയിട്ട് ആഴ്ചയിൽ 1-2 ദിവസം ഡയാലിസിസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള പ്രയാസമുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പെൻഷന് വേണ്ടി അപേക്ഷ. അപ്പോൾ പ്രായം അവിടെ പ്രശ്നമല്ല, ആ നമ്മൾ അതിനുള്ള മതിയായ രേഖകൾ, നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും.
7: ആവശ്യകത എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ആവശ്യം?
6: പ്രധാനപ്പെട്ടും ഗവൺമെൻറ് അംഗീകരിച്ച കുറച്ച് അസുഖങ്ങളുണ്ട്, അതായത് അതിൽ വരുന്ന ഒന്ന് ഹൃദയ സംബന്ധമായിട്ട് സർജറിയൊക്കെ ചെയ്താലും മാറാത്ത അസുഖങ്ങളുണ്ടാവും, വാൾവ് സംബന്ധമായിട്ടുള്ള ഇങ്ങനെ ലോങ് ലൈഫായിട്ട് ഇങ്ങനെ നമ്മൾ മരണം വലിയ നമ്മളെ പിന്തുടർന്ന് പോകുന്ന അസുഖങ്ങളുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള അസുഖങ്ങൾ, ഈ വാൾവ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ അസുഖങ്ങൾ, അതല്ലെങ്കിൽ പിന്നെ കാര്യമായിട്ടും വരുന്നത് ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി പേഷ്യൻ്റാണ്. ഇതാണ് പ്രധാനപ്പെട്ട 3 കാറ്റഗറി, അല്ല താൽക്കാലികമായിട്ടുള്ളതല്ല.
7: അപ്പം
6: അങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷന് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ വരുന്നത് വിധവകളാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞു വളരെ ചെറുപ്പത്തിൽ തന്നെ, ചിലപ്പോൾ ഒരു 10-40 വയസ്സായപ്പോഴത്തേനും ഭർത്താവ് ഇല്ലാതായി നഷ്ടപ്പെട്ടു, അപ്പോൾ അവർക്ക് വേറെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അവർ ഓരോ വർഷത്തിൽ അവർ വേറെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള, പുനർവിവാഹം ചെയ്യാത്തവർക്കേ കിട്ടുള്ളൂ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു, വിധവയാണ്, അടുത്ത വർഷം പിന്നെ വേറെ വിവാഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടില്ല. അല്ലാത്ത കേസിലാണ് നമുക്ക് ആ പെൻഷൻ ആനുകൂല്യം കിട്ടുക.
7: അവർക്ക് മക്കള് ഉണ്ടെങ്കിൽ,
6: മക്കളുണ്ടെങ്കിൽ അവരെ കുടുംബ വരുമാനമാണ് നമ്മൾ നോക്കുക. ഒരു വർഷത്തിൽ താഴെ റേഷൻ കാർഡിലെ വരുമാനം 100,000 താഴെയാണെങ്കിൽ അവർക്ക് ആ പെൻഷൻ കിട്ടും. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ ഒരു നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും. കാരണം ചില സമയം ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ഒരു ചെറിയ വരുമാനം ചെറുതാണെങ്കിലും അവർക്കൊരു ഒരു ഒരു ഒരു തണൽ തന്നെയാണത്.
7: സ്വന്തമായി മരുന്ന് വാങ്ങാൻ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ
6: നടത്താനുള്ള
7: മറ്റുള്ള ആളുകളുടെ ഒരു സഹായം ഇല്ലാതെ തന്നെ അത് എന്തായാലും ഒരു വലിയ ധൈര്യമാണ് അവർക്ക് നൽകുന്നത്. ഈ അടുത്ത കാലത്ത് ഈ പെൻഷൻ ഒരു രാഷ്ട്രീയ ആയുധമാകുന്നുണ്ട്. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ട് നേരിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളോ അങ്ങനെ സ്ഥാപനങ്ങളിലോ ആയിട്ട് ലിങ്ക് ചെയ്യുക. ഈ വീട്ടിൽ പോയി പെൻഷൻ കൊടുക്കുന്നത് ചില സോഷ്യൽ മീഡിയയിലേക്ക് വല്ലാതെ ആഘോഷിക്കലുണ്ട്, അതെങ്ങനെയാണ് നടക്കുന്നത്?
6: അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതായത് ഈ വാർഡ് മെമ്പർമാരെ ഒക്കെ ചുമതലപ്പെടുത്തും. കാരണം നമുക്ക് നമ്മൾ അവർ കൊടുക്കും, നമുക്ക് വീട്ടിൽ നേരിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ വാർഡ് മെമ്പർമാർ ആണ് പിന്നെ എന്ത് ചെയ്യുക, ആ ക്യാഷ് കളക്ട് ചെയ്തിട്ട് ഇവരെ കയ്യിൽ കൊടുക്കുക. അതല്ലെങ്കിൽ അംഗൻവാടി തൊട്ടടുത്തുള്ള അംഗൻവാടി ടീച്ചർമാർ, ഇങ്ങനെ അവർ മുഖേനയാണ് അതിൻ്റെ സപ്ലൈ വരിക. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാറ്. ചില ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, നിർബന്ധിച്ച് എല്ലാവരെയും ആ ഓപ്ഷനിലേക്ക് മാറ്റും, ബാങ്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മളൊരു ഏരിയയിൽ ഇപ്പോൾ ഞാനൊരു രാഷ്ട്രീയമായിട്ട് എനിക്കത് ആയതാക്കണം, ഈ ആനുകൂല്യം ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യം ഇതെൻ്റെ പാർട്ടിയുമായിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ മനഃപൂർവ്വം എന്ത് ചെയ്യണം, എല്ലാവരെ കൊണ്ടും ഡയറക്റ്റാക്കി എന്നിട്ട് ഞാൻ വിതരണം ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അതിന് എൻ്റെ സംവിധാനം വിതരണം ചെയ്യുന്ന പോലത്തെ രീതിയിലേക്ക് മാറ്റണം. ഗവൺമെൻറ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു സുതാര്യമായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് കൊടുക്കാനൊക്കെ പറ്റും. അതിപ്പോൾ എല്ലാ മേഖലയിലും അതിൻ്റെതായ മിസ്യൂസ് നടക്കുന്നുണ്ടല്ലോ, അതായിരിക്കാം ഒരു പക്ഷേ അങ്ങനെയുള്ള
7: ബിസിനസ്സും.
6: അതെ അതെ, അങ്ങനെ അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ പ്രശ്നമാണല്ലോ എനിക്ക് തോന്നുന്നത്.
7: നമുക്ക് വാർദ്ധക്യകാല പെൻഷൻ ഉണ്ട്, വിധവ പെൻഷൻ ഉണ്ട്, അതേപോലെ സ്പെഷ്യൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കുള്ള
6: പെൻഷനുണ്ട്.
7: ഇത് അപേക്ഷ കൊടുക്കാൻ പ്രത്യേകം കാലയളവുണ്ടോ?
6: പെൻഷനുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 60 വയസ്സുള്ള പെൻഷനാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആ പ്രായം പൂർത്തിയായത് തൊട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. അതിന് പ്രത്യേക ഒരു അവസാന തീയതിയോ അല്ലെങ്കിൽ തുടങ്ങുന്ന തീയതിയോ അങ്ങനൊന്നുമില്ല. ഡിസബിലിറ്റിയിലെ വരുന്ന, ഡിസബിലിറ്റിക്ക് വരുന്ന പെൻഷനുണ്ട് കുട്ടികൾക്ക് വരുന്നത്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിസബിലിറ്റിക്ക് ഒരു കാർഡ് ഗവൺമെൻറ് കൊടുക്കും. അതായത് ഒരു UDID കാർഡ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഡിസബിലിറ്റി ആയ ഒരാളാണെങ്കിൽ ആരെങ്കിലും ഈ കൂട്ടത്തിൽ നമ്മൾ പറയുകയാണ്, ഒരു വീട്ടിൽ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് ആധാർ നിർബന്ധമായിട്ട് എടുക്കണം. ആ ആധാർ വെച്ചിട്ട് അവർക്കൊരു ഡിസബിലിറ്റി കാർഡിന് വേണ്ടി അപേക്ഷ കൊടുക്കണം. അപ്പോൾ ഡിസബിലിറ്റി കാർഡിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവരെ അതാത് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് അവർ വിളിക്കും.
7: മെഡിക്കൽ ബോർഡ്,
6: വേണ്ടി മെഡിക്കൽ ബോർഡ് താലൂക്ക് ഹോസ്പിറ്റലുകളിലാണ് ഉണ്ടാവുന്ന സംവിധാനം. എന്നിട്ട് അവരെ പരിശോധിക്കും. പരിശോധിച്ചിട്ട് അവർക്ക് എത്ര പെർസെൻറ്റേജ് അവരെ ഡിസബിലിറ്റി ആണെന്നുള്ളത് രേഖപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു കാർഡ് കിട്ടും. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും കിട്ടും, ഒരു UDID കാർഡ് എന്നിട്ടൊരു ഐഡൻറ്റിറ്റി കാർഡും കിട്ടും. ഈ കാർഡ് ഉണ്ടെങ്കിലാണ് അവർക്ക് ഭാവിയിലുള്ള എല്ലാം, ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അങ്ങനത്തെ ആനുകൂല്യങ്ങളെല്ലാം അപേക്ഷിക്കണമെങ്കിൽ ഫസ്റ്റ് ചോദിക്കുന്ന കാരണം UDID കാർഡാണ്. അപ്പോൾ ആ കാർഡ് ഉള്ള ഒരാൾക്ക് നമുക്ക് പെൻഷൻ കൊടുക്കാം. സ്വാഭാവികമായിട്ടും നമുക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റും. അവർക്ക് പെൻഷൻ മാത്രമല്ല, അവർക്ക് വിദ്യാഭ്യാസ സഹായങ്ങളൊക്കെ പഞ്ചായത്തിലുള്ള പ്രത്യേക ഫണ്ടുകളുണ്ട്. അവർക്ക് പഠിക്കാൻ, അങ്ങനത്തെ ഇപ്പോൾ ഈ മെൻ്റലി ഒക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇപ്പോൾ പഠിക്കാനൊക്കെ ഒരുപാട് ഫീസുകളൊക്കെ, നമ്മൾ ഏത് കോഴ്സിന് പോവുകയാണെങ്കിലും അവരാ പഠിക്കുന്ന കോഴ്സിൻ്റെ ബില്ല് നമുക്ക് ആ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ആ പഞ്ചായത്ത് അരച്ച് അവർ റീഇംബേഴ്സ് ചെയ്ത് തരും. അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് കൂട്ടത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു പെൻഷനും, അവർക്ക് പെൻഷനുമുണ്ട്, ഈ ഇതായിട്ടുള്ള പെൻഷനും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതാണ് പിന്നെ നമ്മളിതിൽ കൂട്ടത്തിൽ സൂചിപ്പിക്കാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
7: അതിലേക്കാണ് ഞാൻ വരുന്നത്. പെൻഷനുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾക്ക് അറിയുന്നുണ്ട്, അതേപോലെ തന്നെ സ്കോളർഷിപ്പുകളും കുറേ ഉണ്ട്. അത്ര ചിലർക്കെങ്കിലും അത്ര പരിചയമില്ല തോന്നുന്നു, അതിനെ കുറിച്ച് കൂടി പറയാം നമുക്ക്.
6: സ്കോളർഷിപ്പിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിദ്യാർത്ഥികളുമായിട്ടാണ് കാര്യമായിട്ട് സ്കോളർഷിപ്പ് വരുന്നത്, പാഠ പഠനവുമായി ബന്ധപ്പെട്ട്. ഇന്ന് സാഹചര്യം നമുക്കിപ്പോൾ കുട്ടികൾക്ക് ഏത് ഉയർന്ന വിദ്യാഭ്യാസമാണെങ്കിലും അത് സ്കൂൾ തലങ്ങളിൽ പഠിക്കുകയാണെങ്കിലൊക്കെ അവർക്കുള്ള സാമ്പത്തിക സഹായമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു വർഷമായിട്ട് കുറച്ചും കൂടെ വിപുലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങൾ, ആദ്യം നമുക്ക് ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ മുസ്ലിം, ക്രിസ്ത്യൻ, അങ്ങനെ ബുദ്ധ, അങ്ങനെയുള്ള ന്യൂനപക്ഷം ഉണ്ടല്ലോ, ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്നൊരു സ്കോളർഷിപ്പാണ്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ അതിൽ എല്ലാ OBC ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്കോളർഷിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ നമുക്കെന്ത് ചെയ്യാന്ന് വെച്ചാൽ, എന്ത് കോഴ്സാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു ഉയർന്ന കോഴ്സ്, ഇപ്പോൾ ഒരു IIT പോലെ, NIT പോലെ എന്ത് കോഴ്സിന് പോവുകയാണെങ്കിലും നമുക്ക് ആ കോഴ്സിന് ചേർന്നാൽ നമുക്ക് ആ കോഴ്സിൻ്റെ ഫുള്ള് ഫീസും നമ്മുടെ ഹോസ്റ്റൽ ഫീസ് പോലത്തെ എല്ലാ സംവിധാനങ്ങളും മുഴുവനായിട്ടും അത് എത്ര ലക്ഷം ആണെങ്കിലും 2 ലക്ഷം വരെ, ഒരു വർഷം 2 ലക്ഷം രൂപ വരെയുള്ള ഫീസാണെങ്കിൽ അത് റീഇംബേഴ്സ് ചെയ്ത് തരാനുള്ള സംവിധാനവും അതിനുള്ള സ്കോളർഷിപ്പും നിലവിലുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അവർക്ക് പഠനത്തിൽ 1 വർഷം 1000 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാനുള്ള സ്കോള, ഒരു പഠന സഹായമായിട്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അപ്പോൾ അത് സ്കോളർഷിപ്പ് പലതരത്തിലാണ്, നമുക്ക് ഒരു സ്കോളർഷിപ്പേ കിട്ടുള്ളൂ. ഒരു കുട്ടിക്ക് ഒരു ആധാർ വെച്ച് നമ്മൾ അപേക്ഷിക്കുമ്പോൾ എല്ലാ സ്കോളർഷിപ്പും നമുക്ക് കിട്ടില്ല.
7: ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള
6: പ്രധാന? അപ്പം നമ്മൾ നമ്മൾ നോക്കുന്ന കോഴ്സുകൾ, നമ്മൾ നല്ല ഫീസൊക്കെ വരുന്നൊരു കോഴ്സാണെങ്കിൽ നമുക്ക്, അപ്പോൾ ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം PM പ്രധാനമന്ത്രിയുടെ ഒരു പോസ്റ്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ മെറിറ്റ് കമ്മീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്കോളർഷിപ്പുകളാണ്. അതാകുമ്പോൾ നമുക്ക് ഫുള്ള് ഫീസ് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും,
7: മുഴുവൻ ഫീസും തിരിച്ചു കിട്ടും.
6: ഫുള്ളും ഫീസും കിട്ടും. 2 ലക്ഷം രൂപ വരെ,
7: 2 ലക്ഷം വരെ.
6: അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതാണോ നമ്മുടെ ഫീസ് എന്ന് വെച്ചാൽ, 2 ലക്ഷത്തിൽ കൂടുതലാണ് ഫീസ് വെച്ചാൽ ആ 2 ലക്ഷം വരെ കിട്ടുള്ളൂ. താഴെയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഫീസും നമുക്ക്.
7: പൊതുവെ ഇതിനൊക്കെ വരുമാന പരിധി ഉണ്ടോ?
6: 2.5 ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ വരുമാന പരിധി. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ട്. അത് പ്രത്യേകിച്ച് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം പ്രയാസമായിരിക്കും കിട്ടാൻ. അല്ലാത്ത ആളുകൾക്ക്
7: ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഇല്ലെങ്കിലും കാര്യങ്ങൾ നടന്നു പോകും.
6: സാധാരണ നമുക്ക് വരുമാനം കുറവുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്കത് ചൂസ് ചെയ്തിട്ട് നമുക്ക് ആ ആനുകൂല്യം എടുക്കാൻ. അപ്പോൾ ഒരു തൊട്ടടുത്തുള്ള അക്ഷയം, ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് വില കൊടുക്കാനുള്ള ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി നമ്മളൊരു ഉയർന്ന ക്ലാസ്, ഇപ്പോൾ 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ വലിയ ചിലവുണ്ടാവില്ല 10ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞു പോകുന്നൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിക്ക് തൊട്ടടുത്തുള്ളൊരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അടുത്തുള്ളൊരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അവനക്ക് സൂട്ടായിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ അപേക്ഷിക്കുന്നത് നല്ലതാണ്. അത് എന്തായാലും പലതരത്തിലുള്ള സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട് അവൻ്റെ മാർക്കിന് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് പറ്റുന്നൊരു സ്കോളർഷിപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും.
7: വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് ജലീൽ സാർ പറഞ്ഞത്. പ്രീ ഡിഗ്രിക്ക്, ഇപ്പോൾ പ്രീ ഡിഗ്രി ഇല്ല,
6: അപ്പോൾ +2 ആയി,
7: +2 ആണ്. അതേപോലെ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിനാണെങ്കിലും ചേർക്കുകയാണെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ രേഖകളൊക്കെ ആയിട്ട് പോയിട്ട് ഈ കുട്ടിക്ക് തൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് അനുയോജ്യമായ ഏതെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കുന്നത് തീർച്ചയായും നല്ലതാണ്. ഏതെങ്കിലുമൊക്കെ ആയിട്ട് ഒരു സാധ്യത കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അല്ലാത്തയും കുറച്ച് കുറേയൊക്കെ സ്വകാര്യ ആളുകളുടെയൊക്കെ സ്കോളർഷിപ്പുകളൊക്കെ കുറേ കൊടുക്കുന്നുണ്ട്.
6: ഇപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ എൻട്രൻസിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ, എൻട്രൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്ത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമല്ലോ, ഇപ്പം അതുപോലല്ല. അതല്ല, ഇപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിങ് മേഖലയിലൊക്കെ ഒരുപാട് എൻട്രൻസ് കോഴ്സുകളുണ്ട്. ഈ എൻട്രൻസിനൊക്കെ പോകുന്നപ്പോൾ നമ്മൾ ഒരു മുസ്ലിം കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ സ്പെഷ്യൽ ഒരു 30,000 രൂപ വരെ ആ എൻട്രൻസ് ഫീ റീഇംബേഴ്സ് ചെയ്യുന്ന സ്കോളർഷിപ്പുകളുണ്ട്. പലർക്കും ഇത് അറിയില്ല. അങ്ങനെ എൻട്രൻസിനൊക്കെ പോകുമ്പോൾ ഫീസ് നമ്മൾ കൊടുക്കണം എന്നുള്ള ധാരണയിലും കൂടെ, അപ്പോൾ അതൊക്കെ
7: വലിയ തുക ഫീസ് പേടിച്ചിട്ട് പോകാത്ത കുറെ ആൾക്കാർ
6: പോകാത്തവരുണ്ട്. അപ്പോൾ ഒരു 30,000 രൂപ ഒരു വർഷം ഒരു എൻട്രൻസിന് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40,000 രൂപയൊക്കെ ഫീസ് ഉണ്ടാവുള്ളൂ. അതിൽ 30,000 രൂപ നമുക്ക് ഗവൺമെൻറ് സഹായം കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമില്ല, നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇവർ കുട്ടികൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സൂട്ടായിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ള ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അന്വേഷിക്കുന്നത് നല്ലതാണ്.
7: കോഴ്സുകളെ പോലെ തന്നെ പ്രധാനമാണ് അനുയോജ്യമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണം കൂടി.
6: തീർച്ചയായിട്ടും.
7: അതിന് രേഖകൾ എന്തൊക്കെയായിരിക്കും?
6: സ്കോളർഷിപ്പിന് സാധാരണയായിട്ട് ഈ വാർഷിക വരുമാനം, പിന്നെ അവർ ഏത് നമ്മുടെ ജാതി ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി ബേസിലുള്ള, ഇപ്പോൾ NCL എന്ന് പറയും, നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് ഉണ്ടോ കേന്ദ്രത്തിലൊക്കെ വേണമെന്നാണെങ്കിൽ അതിൻ്റെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ ഒന്ന് അവരെ ആധാർ കാർഡ്, മാർക്ക് സർട്ടിഫിക്കറ്റ്, ഇതിലൊക്കെ എല്ലാ സ്കോളർഷിപ്പിലും അവരെ മാർക്ക് പ്രധാനമാണ്. അത്യാവശ്യം ഒരു 50% മാർക്കുകൾ വാങ്ങിക്കണം. ഇപ്പോൾ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ അവർ +2 ബേസ് ചെയ്ത് കിട്ടും. സെക്കൻഡ് ഇയറിൽ കണ്ടിന്യൂ ചെയ്ത് പോകില്ല സ്കോളർഷിപ്പ്, 3 വർഷം വരെ കിട്ടാമല്ലോ. സെക്കൻഡ് ഇയറിൽ ആ കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടുക ഫസ്റ്റ് ഇയറിൽ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ മാർക്ക് ഒരു 50-60% മാർക്ക് ഉണ്ടെങ്കിലേ സെക്കൻഡ് ഇയറിൽ പാസ്സാവുള്ളൂ. അങ്ങനെ അപ്പോൾ അതൊരു ഇതാണ്. പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് ഗവൺമെൻറ് പോളിസി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്.
7: ഈ പിന്നെ ഒരുപാട് കോഴ്സുകൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കലും ഇപ്പോൾ അക്ഷയ വഴി ആണ് കുറേ കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ? എന്തിപ്പോൾ ഈ ഒരു സമയത്തിലൊരു ട്രെൻഡിങ് കോഴ്സുകൾ ഏതൊക്കെയാണ് വരുന്നത്, കൂടുതൽ അപേക്ഷകളൊക്കെ വരുന്നത്?
6: നമ്മൾ പൊതുവായിട്ട് വരുന്നത് ഇപ്പോൾ ടെക്നിക്കലായിട്ട് വരുമ്പോൾ ITI കോഴ്സുകൾക്ക് ഉണ്ട്, പിന്നെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് കൂടുതൽ കുട്ടികളിപ്പോൾ ചൂസ് ചെയ്ത് വരുന്നത്. CMA എന്നൊക്കെ പറഞ്ഞാൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഴ്സുകൾ ഇപ്പോൾ നല്ല ട്രെൻഡായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ NIFT ഇപ്പോൾ ഡ്രോയിങ്ങുമായിട്ട് ഇതായിട്ട് UCID, NID, NIFT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ എൻജിനീയറിങ്ങിൻ്റെ മറ്റൊരു മേഖലയാണ്. ഇപ്പോൾ വാഹനങ്ങളുടെയൊക്കെ എൻജിനൊക്കെ ഡിസൈൻ ചെയ്യുന്ന, അതിൻ്റെ ചിത്രം, അതിൻ്റെ ഡിസൈൻ കൊടുക്കുന്ന എൻജിനീയറിങ് ഡിസൈനിങ് അങ്ങനെ കൊടുക്കുന്ന മേഖലയാണ് NID, UCID ഒക്കെ. അമ്മനിപ്പോൾ വസ്ത്രങ്ങളാണെങ്കിൽ വസ്ത്രങ്ങളുടെയൊക്കെ പാറ്റേൺ, ഡ്രസ്സിൻ്റെ തുണിയുടെ പാറ്റേൺ,
7: ഫാഷൻ ഡിസൈനിങ്ങിൽ
6: പെട്ട ഒരു ടെക്സ്റ്റൈൽ മേഖലകളിലും ഒക്കെ ഉള്ളവരുണ്ട്. അതിനൊക്കെ ഇപ്പോൾ നല്ല എൻക്വയറി ആയിട്ട് ഇങ്ങനെ കുട്ടികളിങ്ങനെ ആ മേഖലയൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം കുറച്ച് ഇതായിട്ട്
7: AI കോഴ്സുകൾ തുടങ്ങിയോ?
6: AI വന്നു. AI പിന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ AI ഉണ്ട്, AI കോഴ്സുകൾ. പക്ഷേ AI നമുക്കെന്താ വെച്ചാൽ നമ്മളെ കേരളത്തിലൊന്നും അങ്ങനെ AI ആയിട്ടുള്ള കോഴ്സായിട്ട് അപേക്ഷിക്കാനുള്ളത് വന്നിട്ടില്ല അധികം. ഇപ്പോൾ വിദേശത്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ AIയുടെ ഒരു ഇന്നൊരു കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കുട്ടികളായിട്ട് കാണുന്നില്ല. കോഴ്സുകളായിട്ട് വന്നില്ല, ഇൻഷാല്ല ഭാവി സമീപ ഭാവിയിൽ വരുന്നുണ്ടാവും.
7: മൊത്തത്തിലൊരു AI കൺട്രോൾ
6: ആണ്
7: വേൾഡാണ് വരാൻ
6: പോകുന്നത്. തീർച്ചയായിട്ടും
7: തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ആ ഒരു മേഖലയിലേക്ക്
6: താല്പര്യമുണ്ടാവും.
7: നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായി വന്നത് കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് നമുക്ക് ചുറ്റും. പലരും അവരെ സഹായിക്കുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുമായിട്ടൊക്കെ. പക്ഷെ അതൊക്കെ ഒരു ചെറിയ കാലമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവുകയുള്ളൂ. പക്ഷെ അല്ലാത്ത സംവിധാനങ്ങളുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും കേരള സർക്കാരിൻ്റെ ആയാലും അതേപോലെ സ്വകാര്യമായിട്ടുള്ള പല ഫൗണ്ടേഷനുകളുടെയൊക്കെ ആയിട്ട്. അത് കണ്ടുപിടിക്കുക, അറിയുക എന്നതും അതിന് അവരെ അപേക്ഷിപ്പിക്കുക എന്നതും അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതും വലിയൊരു സേവനമാണ്. കാരണം അത് ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സേവനമായിട്ട് പോകും. നമ്മുടെ കൂടെയുള്ളത് ജലീൽ സാറാണ്, അബ്ദുൽ ജലീൽ സാർ. വളാഞ്ചേരിയിൽ ദീർഘകാലമായി 18 വർഷത്തോളമായി അക്ഷയ കേന്ദ്രം നടത്തുകയാണ്. നമ്മൾ 3 എപ്പിസോഡുകളോളം അദ്ദേഹവുമായി സംവദിച്ചു. ഇനിയും നിരവധി എപ്പിസോഡുകൾക്ക് ഉള്ള മരുന്ന് ജലീൽ സാറിൻ്റെ അടുത്തുണ്ട്. ഇന്നത്തെ തിരക്കും കാര്യം പരിഗണിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഇന്ന് സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് പിരിക്കാം. നമുക്ക് വീണ്ടും പുതിയ എപ്പിസോഡുകളിൽ പുതിയ വിശേഷങ്ങളുമായി പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടീം പീസ് റേഡിയോയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ.
2: ജനക്ഷേമം നമ്മൾ കേട്ടു. അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും ഇബിനു അലി എടത്തനാട്ടുകരയും ചേർന്ന് പെൻഷനുകൾ, സ്കോളർഷിപ്പുകൾ, അക്ഷയ വഴി എന്ന വിഷയം നമുക്ക് പറഞ്ഞു തന്നു. ഇതുപോലെ ജനോപകാരപ്രദമായ ഒട്ടനവധി പ്രോഗ്രാമുകൾ ജനക്ഷേമത്തിൽ നമ്മൾ സംപ്രേഷണം ചെയ്യാറുണ്ട്. ഇനിയും ഇത്തരം പ്രോഗ്രാമുകൾക്കായി നമുക്ക് കാതോർക്കാം.
1: ഓക്കെ, നമ്മൾ തുടരുന്നു വൈബ്സ്, അതിൻ്റെ ഏറ്റവും പീക്കിലെത്തുന്നു. അൽ ഉസൂൽ പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അൽ ഉസൂൽ.
2: അൽ ഉസൂലിൽ പതിവ് പോലെ നമ്മളോടൊപ്പം അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്നും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കേട്ട ആളുകൾക്കറിയാം, വളരെ ആഴമേറിയ പഠനങ്ങൾ ആവശ്യമുള്ള, അറബി ഗ്രന്ഥങ്ങളിൽ വളരെ സൂക്ഷ്മമായി എഴുതി ചേർത്തിട്ടുള്ള ഭാഗങ്ങൾ വളരെ ലളിതമായി സരളമായി ഉസ്താദ് അബ്ദുൽ മാലിക് സലഫി നമുക്ക് പറഞ്ഞു തരാറുണ്ട്. മലയാളത്തിൽ വളരെ നല്ല ഭാഷയിൽ അത് കേൾക്കാനും നോട്ട് ചെയ്ത് പഠിക്കാനുമൊക്കെ സാധിക്കുന്ന രൂപത്തിലാണ് ഈ വിഷയങ്ങൾ അൽ ഉസൂലിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്.
1: ഹദീസും ബുദ്ധിയും ഭാഗം 1 അദ്ദേഹം അവതരിപ്പിക്കുന്നത്, നമുക്കത് കേട്ടുവരാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽ ഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നാം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിന് ഖുർആൻ നമ്മോട് പറയുന്ന 3 അടിസ്ഥാനങ്ങളാണ് നാം വിശദമായി ചർച്ച ചെയ്തത്. അതിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും വ്യക്തികളുടെ യുക്തിക്കോ അതല്ലെങ്കിൽ അയാളുടെ ജ്ഞാനത്തിനോ എതിരാകുന്നു എന്ന കാരണത്താൽ പ്രവാചകന് ലഭിച്ചിട്ടുള്ള വഹയുകളെ തിരസ്കരിക്കുന്ന ഒരു പ്രവണത സമൂഹത്തിൽ അനുദിനമെന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഹദീസുകളെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയുമായി എങ്ങനെയാണ് ഹദീസുകൾ നാം ഉരച്ച് നോക്കേണ്ടത് എന്നുള്ളതിന് ഇസ്ലാമിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. ആ കാഴ്ചപ്പാടുകൾക്ക് വിഭിന്നമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നാം അറിയാതെയോ അറിഞ്ഞോ പിഴച്ച കക്ഷികളുടെ മാർഗത്തിലേക്ക് നാം ചേർക്കപ്പെടുകയാണ് ചെയ്യുക. വളരെ വേഗത്തിൽ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു തെറ്റായ ചിന്താധാര പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അപകടവും അത് വരുത്തിവെക്കുന്ന വിദൂരമായിട്ടുള്ള വിനാശങ്ങളുമൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ ബുദ്ധി പ്രവാചകന്റെ ഹദീസുകൾ സ്വീകരിക്കുന്നതിന് തടസ്സമാകാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ബുദ്ധിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ള ഹദീസുകൾ മാത്രം സ്വീകരിക്കുക എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളോട് ചെയ്യുന്ന അതിക്രമമാണ്, ക്രൂരതയാണ്. ഒരു മനുഷ്യൻ്റെ ബുദ്ധിയും വിവരവും എല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന്മാരുടെ ബുദ്ധിയിൽ താങ്ങാത്ത, അതിനുൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നും അവതരിപ്പിക്കുകയില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു ആത്മാവിനും ഒരു നഫ്സിനും തന്നെ അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാത്ത ഒന്നും അല്ലാഹു അതിനോട് കൽപ്പിക്കുകയില്ല, നിർബന്ധിക്കുകയില്ല എന്നത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ്. ഏതു കാര്യങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഈ ഒരു അടിസ്ഥാനം ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടുതന്നെ ബുദ്ധിയുടെ വിഷയവും നമ്മൾക്ക് സമഗ്രമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് സാമാന്യ ബുദ്ധി എന്നുള്ളത്. ഇസ്ലാമിൽ ബുദ്ധിക്ക് വളരെയധികം വലിയ സ്ഥാനമുണ്ട്. ബുദ്ധിമാന്മാരെ, ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകളെ ഇസ്ലാം പ്രശംസിച്ചിട്ടുണ്ട്. ബുദ്ധി ഉണ്ടായിട്ടും ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളെ ഇസ്ലാം വളരെ മോശമാക്കിയിട്ടുണ്ട്. ഇസ്ലാം ബുദ്ധിക്ക് നൽകുന്ന പ്രാധാന്യം എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ബുദ്ധിയുള്ളവനെ ഇസ്ലാം ഉള്ളൂ എന്നതാണ് സത്യം. അഥവാ സ്ഥിരമായ, അല്ലെങ്കിൽ സ്ഥിരതയുള്ള ബുദ്ധിയുള്ളവനാണ് ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ബാധകമാകുന്നത്. നമസ്കരിക്കണം ഇസ്ലാമിൽ അഞ്ചു നേരം. ബുദ്ധിയുള്ളവനാണ് നമസ്കരിക്കേണ്ടത്. ബുദ്ധിയില്ലാത്തവന് നമസ്കാരം നിർബന്ധമില്ല. അവൻ നമസ്കരിക്കാൻ നിന്നാൽ അത് ശരിയാവുകയുമില്ല. പല കോലത്തിനും അവൻ ആരാധനകൾ നിർവഹിക്കാം. ബുദ്ധി ആരാധനകളിൽ, അല്ലെങ്കിൽ ഇസ്ലാമിൽ ഒരു മനുഷ്യൻ്റെ ശരീഅത്തിൻ്റെ അടിസ്ഥാനം തന്നെ അവൻ്റെ ബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഫല തദക്കറൂൻ, അഫല തഅഖിലൂൻ. ഒരായത്ത് മാത്രം നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 80-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഹുവല്ലദി യുഹയ്യി വയുമീതു വലഹു ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ അഫലാ തഅഖിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. രാപ്പകൽ മാറി വരുന്നതും അല്ലാഹുവിൻ്റെ കാര്യം കൊണ്ടുതന്നെയാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങളെന്താണ് ചിന്തിക്കാത്തത്? അപ്പോൾ ചിന്തക്ക് വളരെയധികം പ്രാധാന്യം നൽകിയ, ബുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം നൽകിയ മതം തന്നെയാണ് ഇസ്ലാം. ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അഫല യതദബ്ബറൂൻ ഖുർആൻ, എന്തുകൊണ്ടാണ് അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? വലോ കാന മിൻ ഇൻദി ഗൈറില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നല്ലായിരുന്നു അതെങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അതിൽ അവർക്ക് കാണാമായിരുന്നു എന്നിങ്ങനെയുള്ള അനവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ 179-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, നോക്കൂ: ബുദ്ധിയുണ്ടായിട്ടും ആ ബുദ്ധിയെ ഉപയോഗിക്കാത്ത മനുഷ്യന്മാരെ അള്ളാഹു അടച്ചാക്ഷേപിക്കുകയാണ്. അള്ളാഹു പറയുന്നു: വലഖദ് ദറഇനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യന്മാരിലും ജിന്നുകളിലും പെട്ട കുറച്ചാളുകളെ, ധാരാളം പേരെ നാം നരകത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, അതുകൊണ്ട് അവർ ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹ, അവർക്ക് ദൃഷ്ടികളുണ്ട്, പക്ഷേ ആ ദൃഷ്ടികൾ കൊണ്ടവർ കാണേണ്ടത് കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹ, അവർക്ക് ചെവികളുണ്ട്, പക്ഷേ ആ ചെവികൾ കൊണ്ട് കേൾക്കേണ്ടതവർ കേൾക്കുന്നില്ല. ഇങ്ങനെയുള്ളവർ ആരാണ്? ഉലായിക്കൽ അൻആമി ബൽഹും അളല്ല, അവർ നാൽക്കാലികളെപ്പോലെയാണ്, അല്ല അതിനേക്കാൾ വഴിതെറ്റിയവരാണ്, പിഴച്ചവരാണ്, മോശപ്പെട്ടവരാണ്. ഉലായിക്കഹുമുൽ ഖാഫിലൂൻ, അവരാകുന്നു, അവർ തന്നെയാകുന്നു അശ്രദ്ധരായവർ. എന്നു പറഞ്ഞ് നാൽക്കാലികളേക്കാൾ മോശപ്പെട്ടവരായി ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളെ അള്ളാഹു ആക്ഷേപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ബുദ്ധിക്ക് ഇസ്ലാം നൽകിയ പ്രാധാന്യവും അത് ഉപയോഗിക്കാതിരിക്കുന്നതിൻ്റെ അപകടവുമാണ് ഈ ആയത്തുകളിൽ നമ്മൾ ദർശിക്കുന്നത്. നരകത്തിൽ കിടക്കുന്ന ആളുകൾ, അവർ വിലപിക്കുന്നൊരു വിലാപം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു സൂറത്തു മുൽക്കിലൂടെ. വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ മാ കുന്നാ ഫി അസ്ഹാബി സഈർ, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ബുദ്ധി ഉപയോഗിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ നരകാഗ്നിയിൽ ഞങ്ങൾ കിടക്കേണ്ടി വരികയില്ലായിരുന്നല്ലോ എന്നവർ വിലപിക്കുകയാണ്. അപ്പോൾ മനുഷ്യന് ബുദ്ധിയുണ്ട്, ബുദ്ധിയുള്ളവനാണ് മതമുള്ളത്. ആ ബുദ്ധി ഉപയോഗിക്കാത്തവനെ ശരീഅത്ത് ആക്ഷേപിച്ചിട്ടുണ്ട്. ഏതൊക്കെ മേഖലയിലാണ് നാം ബുദ്ധി ഉപയോഗിക്കേണ്ടത്? മനുഷ്യൻ്റെ ബുദ്ധികൾക്ക് പരിമിതിയുണ്ട്, നമുക്കറിയാം. മനുഷ്യൻ തന്നെയും ദുർബലനാണ്. ഖുലഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ദൗർബല്യമുള്ളതാണ്. അതുകൊണ്ടുതന്നെ മനുഷ്യൻ്റെ ബുദ്ധിക്കും അതിൻ്റേതായ ദൗർബല്യങ്ങൾ സ്വാഭാവികമായിക്കൊണ്ടുമുണ്ടാകും. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിധിയുണ്ട്, എല്ലാം കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല, എല്ലാം കാണാൻ നമുക്ക് കഴിയുന്നില്ല, എല്ലാ കാര്യങ്ങളും മണത്തറിയാനും അല്ലാതെയുമൊന്നും നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ടുതന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ടാകുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുടെ ജ്ഞാനം വെച്ചുകൊണ്ട് കാര്യങ്ങൾ അളക്കുന്ന ബുദ്ധിക്കും പരിമിതിയുണ്ടാകും, സ്വാഭാവികമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട് എന്ന കാര്യം നമ്മൾ പ്രാഥമികമായി അംഗീകരിച്ചേ മതിയാകും. എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം തീരുമാനിക്കണം എന്നു പറയുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിയില്ലായ്മയാണ്. അത് ബുദ്ധിയില്ലാത്തതിൻ്റെ ലക്ഷണമായി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയെക്കുറിച്ചുള്ള പ്രാഥമികമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ബുദ്ധിക്ക് പരിമിതികളുണ്ട്, ബുദ്ധിക്ക് ഇസ്ലാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ബുദ്ധി ഉപയോഗിക്കാത്തവരെ ഇസ്ലാം ആക്ഷേപിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ ബാക്കിയുള്ള കാര്യങ്ങൾ, ഏതൊക്കെ മേഖലയിലാണ് മനുഷ്യന് ബുദ്ധി ഉപയോഗിക്കാൻ അനുവാദമുള്ളത്, ഏതൊക്കെ മേഖലയിൽ ബുദ്ധി ഉപയോഗിച്ചുകൂടാ, ഹദീസുകളുമായിക്കൊണ്ട് ബുദ്ധി എങ്ങനെയാണ് നമ്മൾ തട്ടിക്കേണ്ടത്, എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായി ചർച്ച നടത്താം. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: അൽ ഉസൂൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഹദീസും ബുദ്ധിയും എന്നതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ കേട്ടത്. തീർച്ചയായും നാളെ ഇതേ സമയത്ത് ഇൻഷാല്ലാ ഇതിൻ്റെ അടുത്ത ഭാഗമുണ്ടാകും. അപ്പോൾ ഇന്ന് കേട്ടയാളുകൾ നാളെയും കഴിയുമെങ്കിൽ ഈ സമയത്ത് തന്നെ അത് കേൾക്കാൻ ശ്രമിക്കുക. ഇനി അത് നാളെ ഈ ഒരു സമയത്ത് തിരക്കാണ്, ബുധനാഴ്ച നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റുകളാണെങ്കിൽ അത് റിവൈൻഡിൽ നിന്ന് അൽ ഉസൂൽ നമ്മൾ കേൾക്കണം എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
1: വലിയ യൂണിവേഴ്സിറ്റികളിലും മത കലാലയങ്ങളിലും മാത്രം പഠിപ്പിക്കപ്പെടുന്ന വലിയ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. ബിസ്രയുടെ എത്രത്തോളം വൈജ്ഞാനികമായി ആഴമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരിക്കും തീർച്ചയായും ഈ സെഷൻ്റെ തുടർച്ചകൾ നിങ്ങൾ കേൾക്കുന്നത്. നാളെ ഇതുണ്ട് അത് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ഏതായാലും വളരെ മനോഹരമായി അവതരിപ്പിച്ച അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സ് ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ.
2: അബ്ദുൽ മാലിക് സലഫി ഇത് അവതരിപ്പിക്കുമ്പോൾ കൂടുതൽ കുറേയധികം അറബി വാക്കുകളും അറബി പ്രയോഗങ്ങളും ആവർത്തിച്ചു പറയാതെ അത്യാവശ്യമുള്ളത് മാത്രം അറബിയിൽ പറഞ്ഞ് ബാക്കി ആളുകൾക്ക് വ്യക്തമാകുന്ന രൂപത്തിൽ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ കേരളീയ സമൂഹത്തെ സാധാരണക്കാരെ പരിഗണിച്ചുകൊണ്ടുള്ള അവതരണമാണ് ഈ ഒരു പ്രോഗ്രാമിനുള്ളത്.
9: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സഅദ്, അതോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധിയായി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ എന്നിവർ നമ്മളോടൊപ്പം ചേരുകയാണ്.
1: കൗമാരം നേരിടുന്ന വൈകാരിക പ്രശ്നങ്ങൾ എന്നതാണ് ഇന്നത്തെ സ്നേഹക്കൂടിന്റെ വിഷയം.
2: സ്നേഹക്കൂട് കേട്ടുവരാം.
11: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ. അൽഹംദുലില്ലാ, ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത് ബഹുമാന്യനായ പ്രൊഫസർ സഅദ് സാറാണ്. സഅദ് സാറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല, എങ്കിലും പുതിയ ശ്രോതാക്കളുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കാണ്. അദ്ദേഹം മോങ്ങം അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജ്, വുമൻസ് അറബിക് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒ ഡിയാണ്. അദ്ദേഹം പുളിക്കൽ സ്വദേശിയാണ്, ഫാമിലി കൗൺസിലറാണ്. ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത്, നമ്മൾ ഇതുവരെ കൗമാരക്കാരുടെ വിവിധ പ്രശ്നങ്ങളിലേക്കായിരുന്നു ആ ഒരു പ്രോഗ്രാമിലാണുള്ളത്. സാറെ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപീകരണം. ഒരു കുട്ടി, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, ആ കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണ അത് സന്ദർഭങ്ങളിൽ കൗമാരപ്രായക്കാരായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ അവരനുഭവിക്കുന്ന വൈകാരിക മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോകാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
12: ഒരു കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം എന്ന് പറയുന്നത് കൗമാരം തന്നെയാണ്. കൗമാരത്തിൽ അവർക്ക് ഉണ്ടാവുന്ന വൈകാരിക മാനസിക സംഘർഷങ്ങൾ അവരുടെ സ്വഭാവത്തെ ഏറെ സ്വാധീനിക്കുമെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. അതായത് അവർക്ക് വേണ്ടത്ര ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഡിഫിഡൻസ് നേരിടുന്ന ഒരവസ്ഥ.
11: കോൺഫിഡൻസ് ഇല്ല.
12: അതായത് പല കുട്ടികളും സ്കൂളിൽ പഠിക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ചുറ്റുപാടിൽ നിന്ന് അല്ലെങ്കിൽ പാരൻസിൽ നിന്ന് കിട്ടേണ്ടത് പോസിറ്റീവ് സ്ട്രോക്സ് ആണ്. ഈ പോസിറ്റീവ് സ്ട്രോക്സ് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് ആത്മനിർദ്ദേശം കൊടുക്കുക നെഗറ്റീവ് സജഷൻസ് ആണ്. ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ഡിഫിഡൻസ് ആയിരിക്കും, അതായത് ആത്മവിശ്വാസ കുറവായിരിക്കും.
11: സാറേ, ഒരു കാര്യം, ഈ ഒരു പോയിന്റ് സംസാരിക്കുന്നതിന് മുന്നേ വ്യക്തിത്വ വികസനം എന്നുള്ളത് കൗമാരത്തിലാണ്?
12: അങ്ങനെയല്ല, കൗമാരം എന്ന് പറയുന്നത് വ്യക്തിത്വ രൂപീകരണത്തിന്റെ ഒരു സ്റ്റേജാണ്.
11: അപ്പൊ
12: അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങളൊക്കെ തന്നെ അതിനു മുമ്പ്
11: കഴിഞ്ഞു പോയിട്ടുണ്ട്.
12: എന്നാലും ഒരു കുട്ടി ഒരു മെച്യൂർ സ്റ്റാറ്റസിലേക്ക്

0: അത് ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയാം എങ്ങനെയാണ് എന്താ.
1: അതായത് ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൽ
0: ഒരാത്മവിശ്വാസം.
1: ആത്മവിശ്വാസമാണ്. അപ്പൊ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ മനസ്സിന് കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്, ഈ പ്രോഗ്രാം എനിക്ക് ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഒരു അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ആർജിച്ച ക്വാളിറ്റിയാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബാല്യം തൊട്ട് കുട്ടികൾക്ക് കിട്ടേണ്ടത് പോസിറ്റീവ് സ്ട്രോക്സ് ആണ്. എന്നാൽ പലപ്പോഴും ചുറ്റുപാടിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ കൂടുതൽ കിട്ടുമ്പോൾ അത് അവരുടെ ആത്മവിശ്വാസത്തെ ചോർത്തി കളയും. അതുകൊണ്ട് തന്നെ സ്റ്റേജ് ഫ്രൈറ്റ്, സഭാകമ്പം, ഒരു ഫേസ്, ഒരു വ്യക്തിയെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഒരു വ്യക്തിയെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, ഒരു വ്യക്തിയുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, ഇതിലൊക്കെ തന്നെ കുട്ടികൾ പ്രശ്നം നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്റർവ്യൂസിൽ പോലും ഒരു അഭിമുഖം നടക്കുമ്പോൾ അവിടെ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനോ കാര്യങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ അവതരിപ്പിക്കാനോ കുട്ടികൾക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അപ്പൊ അത് ബൂസ്റ്റ് ചെയ്യേണ്ട ഏജൻസ്, അത് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒക്കെ ഉണ്ടെന്നാണ്.
0: പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അവരതിനെ എതിരായിട്ടാണ് നിൽക്കുന്നത് അല്ലേ.
1: അതായത് എൻകറേജ്മെന്റ് ആണല്ലോ കൂടുതൽ കിട്ടുന്നത്.
0: ഞാൻ കണ്ടിട്ടുണ്ട് പല രക്ഷിതാക്കളും പിന്നെ കുട്ടികളെ ഇങ്ങനെ ഇവനെ കൊണ്ടൊന്നും ആവില്ല, ഇവന് ആളുടെ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന.
1: അല്ല, ആ വാക്കുണ്ടല്ലോ സാധാരണ പറയും നമ്മള്, വേർഡ്സ് ആർ ദി മെന്റൽ മാനിപ്പുലേറ്റേഴ്സ്. വാക്കുകൾ കൊണ്ട് ഒരാളെ ഉയർത്താനും താഴ്ത്താനും ഉണർത്താനും ഉയർത്താനും ഒക്കെ
0: പറ്റും.
1: അപ്പൊ വാക്ക് കുലു കൗലൻ സദീദ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആളുകളോട് ഏറ്റവും നല്ലത് സംസാരിക്കുക, നല്ലത് സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ മനഃശാസ്ത്രം എന്താണ്? ഒരാൾക്ക് സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന, ഉയർച്ച നൽകുന്ന നല്ല സംസാരങ്ങളാണ് പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള കുട്ടികളുമായി നമ്മൾ നടത്തേണ്ടത്. അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും.
0: ലാക്ക് ഓഫ് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാല് പിന്നെ അത് വലിയൊരു ഇഷ്യൂ ആണ്.
1: അത് ഓവർകം ചെയ്യാൻ നമ്മള് ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അത് നമ്മള് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ അവിടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് ആത്മവിശ്വാസം പിന്നെ വീണ്ടെടുക്കാൻ സാധിക്കും.
0: എന്തൊക്കെയാ ഹിൻസ് ഒന്ന് പറഞ്ഞു പോയാൽ?
1: ഒന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയം കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യാൻ
0: കോൺഫിഡൻസ് കൂടും.
1: തീർച്ചയായും ഇപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോ അത് സംഘടനാ തലത്തിലാവാം, വീട്ടിലുള്ള ജോലികളിലാവാം, നമ്മൾ ഓഫീസിൽ ചെയ്യുന്നതാവാം, ഏതൊക്കെ മേഖലയിൽ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടൊക്കെ തന്നെ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾക്ക് കിട്ടുമ്പോൾ, ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത് അവരുടെ ആത്മവിശ്വാസം, കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. രണ്ടാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് നല്ലതാണ് എന്ന് മനസ്സിന് ആത്മനിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്യുക. പൂർണ്ണത കൈവരിക്കുക എന്നുള്ളത് ആർക്കും പിന്നെ പൂർണ്ണ അല്ലല്ലോ. നമ്മൾക്കൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും. എന്നാൽ മിസ്റ്റേക്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് ബദലായിട്ട് നമ്മൾ ചെയ്യുന്ന നന്മകളെ പ്രചോദിപ്പിക്കുവാനും അതിനെ ഹൈലൈറ്റ് ചെയ്യാനും കൂടുതൽ എനർജിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്.
0: നമ്മുടെ കുട്ടികളോടാണെങ്കിലും അല്ലെ, കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ നല്ല കാര്യങ്ങളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത്.
1: അതിപ്പോ കുടുംബ ജീവിതത്തിൽ പോലും, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പോലും ആത്മവിശ്വാസം തകർക്കുന്ന സംസാരങ്ങൾ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ നടത്തി കഴിഞ്ഞാലും അവിടെ പ്രശ്നങ്ങളാണ്. ഈ കുറ്റപ്പെടുത്തുക എന്നുള്ള ബ്ലെയിമിങ് ആൻഡ് ബ്രാൻഡിങ് എന്നുള്ളത് ഒരിക്കലും ഒരാൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുകയല്ല ചെയ്യുക. അത് ഒരാളില് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള ഗുണങ്ങളെ നമ്മൾ പിന്നെ സ്വാംശീകരിക്കുകയും അത് നന്നായിട്ടുണ്ട്, വെൽ ഡൺ എന്നുള്ള ഒരു അപ്രീസിയേഷൻ, അതിന് പൊതുവെ നമ്മൾ മലയാളികൾക്ക് വലിയ
0: മടിയാണല്ലേ.
1: അതായത് ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിലുള്ള കുറ്റം കണ്ടെത്തി ഫാൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ മിടുക്കരും. അവരിൽ ചെയ്യുന്ന നന്മകളെ കാണാതിരിക്കുകയും ചെയ്യുന്നു. ഇതായിരിക്കും പലപ്പോഴും ആത്മവിശ്വാസം തകർക്കുന്നത്.
0: അതിപ്പോ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. നമ്മളിപ്പോ ഇപ്പൊ ഇന്നൊക്കെ വാട്സപ്പ് അതുപോലുള്ള ഓരോ കൂട്ടായ്മയിലെ ഒരാളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരു വാക്ക് പറയാം.
1: അത് മാത്രമല്ല, ഇന്നിപ്പോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്, അതിൽ പോലും ഈ നെഗറ്റീവ് സ്ട്രോക്കുകൾക്ക് വലിയ സ്വാധീനം ഉണ്ട് എന്നാണ് എന്റെ ചെറിയ വിലയിരുത്തൽ. ഞാൻ പറയുന്നത്, ഒരു പത്രം നമ്മൾ എടുത്ത് വായിക്കും അല്ലെങ്കിൽ മീഡിയയില് ഏറ്റവും കൂടുതൽ ചർവിത ചർവണം നടത്തുന്നത് ഏതാണ്? നെഗറ്റീവ്
0: മെസ്സേജുകളാണ്.
1: സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതിന് ബദൽ പ്രചരിപ്പിക്കപ്പെടുന്നത് നിഷേധാത്മകമായ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതോ വൈകൃതങ്ങളുടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.

0: ക്കുന്ന തോന്നിവാസങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുന്നത്. നേരെ മറിച്ച് അത് അവഗണിക്കുകയും നല്ല ആളുകൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ കൂടുതൽ മാനസികാരോഗ്യവും നല്ല കരുത്തും ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിലേക്കാണ് മലയാളികൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: ഇവിടെ
0: ഏറ്റവും നല്ല
1: ഇവിടെ സാറ് പറഞ്ഞത് നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്ന ഒരു നല്ല പോയിന്റാണ്. അതോടൊപ്പം തന്നെ സാറിനോട് പറയാനുള്ളത്, ഇപ്പോൾ ഒരു വിഷയം പറഞ്ഞല്ലോ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ, ഇൻഷാല്ലാ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭാര്യ ഭർത്താ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നുള്ള വിഷയത്തിലൊരു പ്രോഗ്രാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് സാറിൻ്റെ സമയം അനുവദിക്കുകയാണെങ്കിൽ. ഇനി ലാക്ക് ഓഫ് കോൺഫിഡൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, അടുത്തൊരു പോയിന്റ് എന്താണ്?
0: ഇന്ന് കുട്ടികൾ പ്രത്യേകിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം എനിക്ക് പറയാൻ പറ്റും, ഈ സെക്സ് അബ്യൂസ് എസ്പെഷ്യലി ഫ്രം റിലേറ്റീവ്സ്, ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സിൽ നിന്ന് കുട്ടികൾക്കുണ്ടാകുന്ന ലൈംഗിക ദുരനുഭവങ്ങൾ. അല്ലെ, അത് പലപ്പോഴും കുട്ടികൾ മറ്റുള്ളവരോട് ഡിസ്ക്ലോസ് ചെയ്യൂല. ഇത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഷോക്ക് ഉണ്ട്. എസ്പെഷ്യലി ചൈൽഡ്ഹുഡ് സെക്സ്വൽ എക്സ്പീരിയൻസസ് എന്നുള്ളത് വലിയ വിഷയമാണ്. ഈ അടുത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. 13 വയസ്സുള്ള ഒരു പയ്യൻ, ആ പയ്യൻ പിന്നെ സ്കൂളിൽ നിന്ന് ഒരു ടൂറ് പോവാണ്. ആ ടൂറ് പോവാൻ വേണ്ടി അദ്ദേഹം മറ്റൊരു അധ്യാപകന്റെ കൂടെയാണ് പോകുന്നത്. ആ അധ്യാപകൻ പിന്നെ ഇത്തരം കാര്യങ്ങൾ നന്മയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന മോറൽ സ്റ്റഡീസിന്റെ ഒക്കെ ഒരു അധ്യാപകനാണ്. പക്ഷെ ആ അധ്യാപകനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ചില പെരുമാറ്റങ്ങൾ ഈ ടൂറിന്റെ വേളയിൽ ഈ 13 വയസ്സുള്ള ആൺകുട്ടിക്ക് ഉണ്ടാവുകയാണ്. അത് അവനിൽ ഉണ്ടാക്കിയ ഒരു ഷോക്ക്, ആ ഷോക്ക് കാരണമാണ് പാരന്റ്സ് എന്നെ കൗൺസിലിങ്ങിന് വിളിക്കുന്നത്. ആ പാരന്റ്സിന്റെ അടുത്ത് ഈ കുട്ടി വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ ആ പാരന്റ്സ് ആകെ കൺഫ്യൂസ്ഡ് ആയി, വാട്ട് ടു ഡു, എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധാരണ അവർക്കില്ല. സ്വാഭാവികമായിട്ട് ആ കുട്ടിയുമായിട്ട് കുറച്ച് സമയം ഞാൻ സംസാരിച്ചപ്പോ കാര്യങ്ങൾ മുഴുവൻ അവൻ എന്റെ അടുത്ത് പറഞ്ഞു. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന്, റോൾ മോഡലാണ് എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ലൈംഗിക ദുരനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ഈ കുട്ടികൾക്ക് വലിയ ഷോക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് ആൺകുട്ടികൾക്കും ഉണ്ടാക്കുന്നുണ്ട്, പെൺകുട്ടികൾക്കും ഉണ്ടാക്കുന്നുണ്ട്.
1: അവിടെ പരിഹാരം പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. എന്താണ് ഇപ്പൊ ഇതിനൊരു പരിഹാരം?
0: പരിഹാരം എന്ന് പറഞ്ഞാല് ഇസ്ലാം ഓരോ വിഷയങ്ങൾക്കും കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പോ ഈ കസിൻ റിലേഷൻഷിപ്പ് നമുക്കറിയാം, ഇന്ന് അത് സാർവത്രികമാണ്. ഷെയ്ക്ക് ഹാൻഡ്, ഹസ്തദാനം, അതായത് അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിൽ ഹസ്തദാനം പാടില്ല എന്നുള്ളത് ഇസ്ലാം വിലക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു ഹസ്തദാനം എന്നുള്ളത് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നോട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു, നോട്ടം എന്നുള്ളതാണ് മോശപ്പെട്ട വികാരങ്ങൾ ഉണർത്താനുള്ള പ്രഥമമായിട്ടുള്ള കാരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഇസ്ലാം വെച്ച അതിർവരമ്പുകൾ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു പരിഹാരം അത് തന്നെയാണ്.
1: ഇപ്പോ സാർ ഇവിടെ രണ്ടാമത്തെ കാരണം പറഞ്ഞ സെക്സ് അബ്യൂസ്, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, കരുതിയിരിക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അതിനുള്ള പരിഹാരവും സാർ പറഞ്ഞു.
0: അത് മാത്രമല്ല സാർ, അതായത് ഈ ഏറ്റവും വിശ്വസ്തരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ബാപ്പയുടെ അല്ലെങ്കിൽ പിന്നെ ഏറ്റവും അടുത്ത ഒരു ഗാർഡിയന്റെ റോളിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന്, ഒരിക്കലും നമ്മൾ സംശയിക്കാത്ത ആളുകളിൽ നിന്ന് ഇത്തരം സെക്സ് അബ്യൂസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അത് കുട്ടികൾക്ക് മറ്റുള്ളവരോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, കാരണം അവര് പേടിക്കുന്നത് ഞാനിതെങ്ങാനും അത് ഡിസ്ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫാമിലി പ്രോബ്ലം ആയിട്ട് മാറും. രണ്ടാമത്തത്, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര പ്രായപൂർത്തി അല്ലെങ്കിൽ പക്വത എത്താത്തത് കൊണ്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള അറിവില്ലായ്മ ഈ കുട്ടികൾക്ക് നന്നായിട്ടുണ്ട്.
1: നല്ല മാനസിക സംഘർഷം ഉണ്ടാവും. അപ്പോ
0: ശക്തമായ മാനസിക സംഘർഷം മാത്രമല്ല, അത് തന്നെ സൈക്കാട്രിക് ഇഷ്യൂസിലേക്ക്.
1: ഇപ്പൊ ഇവിടെ നമ്മൾ
0: മാറാനുള്ള സാധ്യത കൂടുതലാണ്.
1: ഇപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ രക്ഷിതാക്കളാണ് കരുതിയിരിക്കേണ്ടത്.
0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആൺകുട്ടികൾ ഒരേ പുതപ്പിനുള്ളിൽ രണ്ട് ആളുകൾ കിടക്കരുത് എന്ന് പറഞ്ഞ ആ നിർദ്ദേശമൊക്കെ എത്ര സൂക്ഷ്മത ഉണ്ടാക്കുന്നതാണ്. അത് കിടത്തത്തിന്റെ കാര്യത്തിലും അവരുടെ ഡീലിംഗിന്റെ കാര്യത്തിലും ഒക്കെ ആ ഒരു ഡിസ്റ്റൻസിങ് വേണ്ടടുത്ത് അത് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറെ സുരക്ഷിതത്വം നമുക്ക് ഒരുക്കാൻ സാധിക്കും.
1: അപകടം വരുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ജാഗ്രത പുലർത്താനാണ് സാറ് പറഞ്ഞത്. നമ്മുടെ മക്കളെ ആ ഒരു രീതിയിൽ മാത്രമേ, നമ്മളെ വളരെ വേണ്ടപ്പെട്ട കുടുംബമാണെങ്കിൽ പോലും ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് ചെയ്ത് തന്നെ വളർത്തണം എന്നാണ് സാറ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ. ഇപ്പോ ഈ രണ്ട് പോയിന്റ് കഴിഞ്ഞാൽ അടുത്തൊരു പോയിന്റ്,
0: ഒന്ന് മറ്റൊന്ന് പറയാനുള്ളത്, പാരന്റ്സിൽ നിന്നൊരു കുട്ടിക്ക് കിട്ടേണ്ടത് എന്താണ്? ഇന്റിമസിയാണ്. ഇപ്പൊ ഈ അടുത്ത് ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിനി, അവൾ ഇന്നൊരു കുടുംബിനിയാണ്. ആ കുടുംബിനിയായിട്ടുള്ള വിദ്യാർത്ഥി ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ എന്നെ ഫോണിൽ വിളിക്കുന്നത്. അപ്പൊ കാര്യങ്ങൾ ആരാഞ്ഞപ്പോ അവളുടെ ഉപ്പയും ഉമ്മയും തമ്മിൽ ഡിവേഴ്സ്ഡ് ആണ്. അപ്പൊ ഈ ഡിവേഴ്സ്ഡ് ആയ സന്ദർഭത്തിൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഉമ്മ, സ്വന്തം പെറ്റുമ്മ മോശപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. സ്വന്തം പെറ്റുമ്മയാണ് ഉണ്ടാക്കുന്നത്. അതായത് അവളുടെ ഫാദറുമായി ചേർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഈ മദർ പറയുമ്പോൾ, അവളുടെ ചെറുപ്പത്തിലാണ് അത് സംഭവിച്ചു എന്ന് പറയുന്നത്, എന്നാൽ പോലും അവിടെ അവൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത സമയം. അപ്പൊ ഇങ്ങനെയുള്ള എലിഗേഷൻസ് സ്വന്തം പാരന്റ്സിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ആലോചിക്കുക. അതുപോലെ തന്നെ ഈ ഫാദറും മദറും തമ്മിൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അത് കുട്ടിയുടെ മാനസികാരോഗ്യത്തെ സാരമായി സ്വാധീനിക്കും. കാരണം ഈ കുട്ടിക്ക് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അത്താണി ആ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന വലിയ സംഘർഷമാണ് പാരന്റ്സ് തമ്മിലുള്ള ഈ ക്വാറലിംഗ് ആറ്റിറ്റ്യൂഡ്. ക്വാറലിംഗ് പാരന്റ്സ് സ്പോയിൽ ദി ചിൽഡ്രൻ എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് പാരന്റ്സ് തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് മക്കളുടെ മുമ്പിൽ വെച്ചാവാതെ അവർക്ക് ഒരു നിർഭയത്വം പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: നമ്മളങ്ങനെ അങ്ങനെ വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കുട്ടികളെ അറിയിക്കാത്ത രീതിയിൽ, എന്നിട്ട് വല്ല കൗൺസിലിംഗ് ഒക്കെ പോയിട്ട് ആ പാരന്റ്സ് ആണെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ലല്ലേ. ഇന്റിമസി വേണം, ഇന്റിമസി ഇല്ലായ്മയാണ് അടുത്തത്.
0: അതായത് കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു അത്താണിയാണ് പാരന്റ്സ് എന്നുള്ളത്. അപ്പൊ ആ ഒരു റേപ്പോ അവിടെ നഷ്ടപ്പെടുമ്പോ, ആ ഊഷ്മള ബന്ധം അവിടെ നഷ്ടപ്പെടുമ്പോ അതിനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, അതിനുള്ള ഒരു പകരക്കാരൻ ആര് എന്ന് കുട്ടികൾ അന്വേഷിക്കും. അത് അവരുടെ വൈകാരിക ആവശ്യമാണ്. ആ ആവശ്യം പൂർത്തീകരിക്കുന്ന സ്പേസിലേക്കാണ് ഇത്തരം ലവേഴ്സും പിന്നെ ആ പ്രണയങ്ങളൊക്കെ എത്തുന്നത്. അപ്പോ പാരന്റിങ് എററാണ് യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക്
1: പറയാൻ പറ്റും. മൂന്ന് പോയിന്റുകൾ പറഞ്ഞപ്പോ അവിടെ
0: തീർച്ചയായും
1: ലാക്ക് ഓഫ് കോൺഫിഡൻസ്, സെക്സ് അബ്യൂസ്, ഇന്റിമസി, ഇന്റിമസി ഇല്ലായ്മ, ഇതല്ലാതെ ഈ കൗമാരക്കാരുടെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്?
0: സ്കൂളിൽ പഠനം നടത്തുന്ന കുട്ടികൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം അധ്യാപകരെ പേടിക്കുക, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അത് പലപ്പോഴും ഒരു സബ്ജക്റ്റ് കുട്ടിക്ക് വേണ്ടത്ര അറിവില്ലെങ്കിൽ ആ സബ്ജക്റ്റ് എടുക്കുന്ന അധ്യാപകന്റെ മിസ്റ്റേക്ക് കൊണ്ടും കുട്ടിക്ക് ആ സബ്ജക്റ്റിൽ താല്പര്യമില്ലാതായേക്കാം. അവിടെ ആ സബ്ജക്റ്റ് എടുക്കുന്ന അധ്യാപകനുമായിട്ട് ഈ വിദ്യാർത്ഥി സ്വാഭാവികമായ ഒരു ഡിസ്റ്റൻസിങ് ആവും, അകലം പാലിക്കും. ഇത് കുട്ടിയിൽ ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടാക്കും. കാരണം മറ്റ് സബ്ജക്റ്റുകളിലൊക്കെ നല്ല മാർക്ക് സ്വായത്തമാക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകൻ മോശമാണെങ്കിൽ അത് കുട്ടിയുടെ കരിയർ എംബിഷനെയാണ് ബാധിക്കാൻ പോകുന്നത്. ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവും. അതായത് ചില ടീച്ചേഴ്സ് കുട്ടികൾ വല്ല കംപ്ലയിൻസും ഉണ്ടോ എന്ന് ചോദിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഫിയർ ഓഫ് ടീച്ചേഴ്സ് എന്നുള്ളതും ഫിയർ ഓഫ് പാരന്റ്സ് എന്നുള്ളതും, ചില രക്ഷിതാക്കള് കുട്ടികളോട് ഇന്റിമസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കാര്യം അവരോട് തുറന്നു പറയാൻ പറ്റില്ല. ഇനി എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പരുഷമായിട്ട് ഡീൽ ചെയ്യുന്ന പാരന്റ്സും ഉണ്ട്, ടീച്ചേഴ്സും ഉണ്ട്. ഇത് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ്,
1: വലിയ വിഷയമാണ് സാർ. ഈ അധ്യാപകരിൽ നിന്നുണ്ടാവുന്നതേ,
0: അധ്യാപകർക്ക് എന്താ സാർ യഥാർത്ഥത്തില് കൃത്യമായ ഒരു മനഃശാസ്ത്ര സമീപനം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ആ ടീച്ച് ചെയ്യുന്ന സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. ഒരു അധ്യാപകൻ ഒരു സ്റ്റുഡന്റ് ഓറിയന്റഡ് ആയിട്ട് അധ്യാപനം നടത്തേണ്ടതുണ്ട്, അല്ലാതെ അദ്ദേഹം വേറൊരു എൻറ്റിറ്റി അല്ല. കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിപ്പിക്കേണ്ട ഡ്യൂട്ടിയാണ് അധ്യാപകർക്കുള്ളത്. പലപ്പോഴും ക്യാപിറ്റേഷനൊക്കെ നൽകി വലിയ സ്ഥാപനങ്ങളിൽ സ്ഥാനം പിടിച്ച അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം 40-50 ലക്ഷമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അവര് അത്ര ഒരു കമ്മിറ്റ്മെന്റ് ഇത്തരം വിഷയത്തോട് കാണിക്കുള്ളൂ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല.
1: ആത്മാർത്ഥത കുറവുണ്ടാവും അല്ലേ.
0: പിന്നെ ഒരു അധ്യാപകനെ നിയമിക്കുന്ന സമയം തന്നെ അധ്യാപകനിൽ എസൻഷ്യൽ ആയിട്ട് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്താണ് എന്ന് അപ്പോയിന്റ് ചെയ്യുന്ന ആളുകൾ വിലയിരുത്തേണ്ടതില്ലേ. പലപ്പോഴും വേറെ പല മാനദണ്ഡങ്ങളും ബേസ് ചെയ്തിട്ടാണ് പല അധ്യാപകരും പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു ജനറേഷന്റെ ഒരു തലമുറയുടെ പിന്നെ അധപ്പതനമാണ് അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യുന്നത് തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്നത്.
1: ഇവിടെ സാറിന്റെ ശ്രദ്ധയില് ഈ ഒരു സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്ന അധ്യാപകരിൽ ഉണ്ടായിരുന്ന ഒരു വിഷയം, ഒരു അധ്യാപകനും ഒരു കുട്ടിയും തമ്മിൽ ഉണ്ടായ ഒരു സംഭവം. അതായത് കുറേ ദിവസങ്ങളുടെ ഗ്യാപ്പിൽ അധ്യാപകൻ ക്ലാസ്സിൽ വരുന്നു. ആ ക്ലാസ്സിൽ വന്ന് കുട്ടികളോട് വന്ന പാടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അധ്യാപികയാണ്, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദ്യങ്ങൾക്ക് ആദ്യം നോട്ടുകൾ പ്രിപ്പയർ ചെയ്തോന്ന് ചോദിക്കുന്നു, തയ്യാറായോ എന്ന്, ഹോംവർക്കൊക്കെ ചെയ്തോ എന്ന് ചോദിക്കുന്നു, ഹോംവർക്ക് ചെയ്തു എന്ന് പറയുന്നു. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും കുറേ ദിവസത്തെ ഗ്യാപ്പിൽ വന്ന ആ ഒരു അധ്യാപിക മുൻകൂട്ടി പഠിക്കേണ്ടതായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല എന്നതുകൊണ്ട് വളരെ ശക്തമായി ആ കുട്ടികളെ അടിക്കുന്നു. അപ്പോൾ ഇതൊരു പരാതിയായി രക്ഷിതാവ് ഉന്നയിച്ചപ്പോൾ ആ സ്കൂളിലെ മെയിൻ അധ്യാപകൻ പറഞ്ഞത് ശരിയാണ്, അതിൽ ആ കുട്ടി പറഞ്ഞൊരു പോയിൻ്റാണ് എന്നെ വളരെയധികം പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത്. ആ അധ്യാപിക ആ കുട്ടിയെ അടിക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ ഈ മറ്റേ അധ്യാപകൻ്റെ പേര് പറഞ്ഞു, ആ അധ്യാപകൻ്റെ ക്ലാസ്സിൽ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ആ അധ്യാപകൻ്റെ ക്ലാസ്സുകളൊക്കെ നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ ഇത് പഠിച്ചാലെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചതും അധ്യാപകരുടെ വിഷയത്തിൽ അധ്യാപകരുടെ ആറ്റിറ്റ്യൂഡ്സിലുള്ള മാറ്റങ്ങൾ ശരിക്കു പറഞ്ഞാൽ അതൊരു പ്രത്യേക വിഷയമായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടതാണ്. എന്നാലും
0: സാർ എന്താ അറിയോ, ഇവിടെ അധ്യാപകർക്ക് നിരന്തരം കിട്ടേണ്ട ഓറിയന്റേഷൻ ട്രെയിനിങ് റിഫ്രഷർ കോഴ്സുകളൊക്കെ ഉണ്ട്. ഇന്ന് സർക്കാർ തലത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് പ്രോഗ്രാമുകളും ഓറിയന്റേഷനും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും അതില് മാനസികമായിട്ടുള്ള ഒരു സാന്നിധ്യം അധ്യാപകർക്ക് ഇല്ലാതെ പോയാൽ സ്വാഭാവികമായിട്ടും ആ ട്രെയിനിങ് കൊണ്ട് കാര്യമല്ല. പിന്നെ ബോൺ ടീച്ചേഴ്സ് ഉണ്ട്, നല്ല അധ്യാപകരുണ്ട്, ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നവരുണ്ട്. കാരണം അവർക്ക് കൃത്യമായ തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് അവർ ക്ലാസ്സിൽ പോകുന്നത്. എന്നാൽ അധ്യാപകനായിട്ടുണ്ടാവും, പക്ഷേ ഒരു കടമ നിർവഹണം എന്നുള്ള അർത്ഥത്തിൽ ഈവൻ സബ്ജക്റ്റിൽ പോലും എക്സ്പേർട്ട് അല്ലാതെ അതെങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് ആലോചിക്കാതെ കൃത്യമായ തയ്യാറെടുപ്പില്ലാതെ ക്ലാസ്സിൽ എത്തുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളോട് പരുഷമായി പെരുമാറി എന്നുള്ളത് അതിനുള്ള പരിഹാരമല്ല. അധ്യാപകന്റെ അടുത്തുള്ള മിസ്റ്റേക്ക് നിർബന്ധമായിട്ടും അധ്യാപകൻ തിരുത്തുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. അല്ലാതെ കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റിനോട് താല്പര്യമില്ലെങ്കിൽ, എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു സബ്ജക്റ്റിനോട് താല്പര്യമില്ല എങ്കിൽ അതിനർത്ഥം അത് പഠിപ്പിക്കുന്ന അധ്യാപകനിൽ കൃത്യമായ തകരാറുണ്ട് എന്നുള്ളതാണ്. അവിടെ റെക്ടിഫൈ ചെയ്യേണ്ടത്, കറക്റ്റ് ചെയ്യേണ്ടത് അധ്യാപകനാണ്. ഇന്നത്തെ ആധുനിക സംവിധാനം അനുസരിച്ച് ഒരു അധ്യാപകന്റെ അധ്യാപനം കൃത്യമാണോ എന്ന് വിലയിരുത്തുന്ന ഫീഡ്ബാക്ക് മെക്കാനിസം വളരെ കൃത്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രതികരിക്കാവുന്നതാണ്. ആ പ്രതികരണത്തിൽ നിന്ന് അത്തരം അധ്യാപകരെ കൃത്യമായി മോണിറ്റർ ചെയ്യുക എന്നുള്ളത് അതോറിറ്റീസിന്റെ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ അതിന്റെ കീ പൊസിഷനിലുള്ള ആളുകളുടെ ഉത്തരവാദിത്വം.
1: അത് വേറൊരു വിഷയമാണ്.
0: തീർച്ചയായിട്ടും
1: നമുക്ക് ഇപ്പോൾ ഈ ഒരു പോയിന്റ്, അധ്യാപകരിൽ നിന്നുള്ള മോശമായ അനുഭവം ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അവൻ്റെ വ്യക്തിത്വത്തെ വളരെ സാരമായി ബാധിക്കുമെന്ന് ഇപ്പോൾ സാറ് പറഞ്ഞു. അടുത്ത ഒരു പോയിന്റ്, ഇനി കുട്ടിക്ക് ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിന് തടസ്സമാകുന്ന പോയിന്റുകളിൽ
0: ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, നല്ല സ്വാധീനമുണ്ട്, ചീത്ത സ്വാധീനവും അവിടെ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് യഥാർത്ഥത്തിൽ സാംശീകരിക്കേണ്ട ഒരുപാട് നന്മകളുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന്റെ കാലഘട്ടത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ കൂടി ഒരുപാട് നന്മകളും കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ സ്വായത്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈകാരികത കൂടുതലാകുന്ന അല്ലെങ്കിൽ സ്വന്തം കൺട്രോൾ ചെയ്യാൻ പ്രയാസം നേരിടുന്ന ഒരു പ്രായമാണ് കൗമാരം. അതുകൊണ്ട് തന്നെ സെക്സ്വൽ ഇൻസ്റ്റിങ്ക്ട്, ലൈംഗികമായിട്ടുള്ള തൃഷ്ണയും ആവേശവും കൂടുതലുള്ള ഒരു പ്രായമാണത്. അതുകൊണ്ട് ഇത്തരം പ്രായത്തിൽ കുട്ടികൾ പോണോഗ്രാഫിക്ക്, ലൈംഗികമായിട്ടുള്ള വൈകൃതങ്ങളിലേക്കും നഗ്നമായ ചിത്രങ്ങൾ നിരന്തരം കാണുന്നതിലേക്കും നീങ്ങുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമുക്കറിയാലോ ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാവസായികാടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ബിസിനസ്സാണ് പോണോഗ്രാഫി എന്നുള്ളത്. അപ്പോൾ കൗമാരത്തിലുള്ള കുട്ടികൾ അതിന് പെട്ടെന്ന് അടിമകളാകുന്നു. വൺസ് അവർ അഡിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പഠനത്തെയും അവരുടെ സ്വഭാവത്തെയും അവരുടെ സാമൂഹ്യ ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും എല്ലാം താറുമാറിലാക്കുന്ന വിഷയമാണ്. അതിന്റെ ഇമ്പാക്റ്റിനെ സംബന്ധിച്ച് പലപ്പോഴും രക്ഷിതാക്കൾക്കും ധാരണയല്ല, കുട്ടികൾക്കും ധാരണയല്ല.
1: നമ്മൾ ആ പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ സാറിനോട് ചോദിക്കാനുള്ളത്, സോഷ്യൽ മീഡിയ അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരു കുട്ടിക്ക് വളർന്നൂടെ? എൻ്റെ ചോദ്യം അതാണ്. സോഷ്യൽ മീഡിയ അത്ര അത്യാവശ്യമായ അതിന്റെ നല്ല വശങ്ങൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ
0: അങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോ ഒരു കത്തി നല്ല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുക, ചീത്ത കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ കൊലപാതകം നടത്താൻ വേണ്ടി ഒരാളെ വെട്ടി നുറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേ കത്തി കൊണ്ട് തന്നെയാണ് ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യുന്നത്.
1: സോഷ്യൽ മീഡിയ ഇന്ന് അനിവാര്യമാണ്.
0: സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു ജീവിതം ഇന്നത്തെ കാലഘട്ടത്തിൽ ഗ്ലോബൽ പിന്നെ എന്താണ് ഗ്ലോബലി ഓറിയന്റഡ് ആയ അല്ലെങ്കിൽ ഗ്ലോബൽ ഗ്ലോബലൈസേഷൻ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ആഗോളീകരണത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മീഡിയ തന്നെയാണ് സോഷ്യൽ മീഡിയ. കാരണം വിരൽത്തുമ്പിലാണ് അറിവുള്ളത്. അപ്പൊ അത് ഡിസ്കറേജ് ചെയ്യണം എന്നുള്ളതിൽ
1: പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ അത് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തീഷ്ണ ഉള്ള ആഗ്രഹങ്ങൾ കൂടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സോഷ്യൽ മീഡിയ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക.
0: ഒന്ന് അത് മോണിറ്റർ ചെയ്യാൻ നമുക്ക് പറ്റുമല്ലോ. കാരണം അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇന്റർനെറ്റ് നമ്മുടെ കുട്ടികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ലിങ്കിലാണ് അവർ കയറുന്നത്, അത് എത്ര മണിക്കൂറാണ് അവർ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ഏതൊരു കാര്യവും ഉപയോഗിക്കുമ്പോൾ എത്ര സമയം ഉപയോഗിക്കണം എന്നുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി നൽകുകയും അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അവിടെ ഡിസ്കണക്ട് ചെയ്യും എന്നുള്ള വാർണിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെരുമാറും. നേരെ മറിച്ച് ഒരു തുറന്ന സമീപനം, പലപ്പോഴും ചില രക്ഷിതാക്കള് സ്കൂളുകളും കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സുലഭമായിട്ട് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കുകയാണ്, അവിടെയാണ് പ്രണയങ്ങളും ഫേസ്ബുക്ക് പ്രണയങ്ങളും ഇൻസ്റ്റാഗ്രാമിന്റെ മിസ്യൂസിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അവിടെ രക്ഷിതാവിന്റെ മോണിറ്ററിംഗ് എന്നുള്ളത്, ഇടപെടൽ എന്നുള്ളത് വളരെ പ്രധാനമാണ്.
1: ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകേണ്ട ഒന്നാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പൊ നമുക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ അല്ലെ?
0: തീർച്ചയായും.
1: അപ്പൊ ഇനി അടുത്തൊരു പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. അതുവരെ അതിന് മുന്നേ ഇപ്പോ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ഞാൻ പറയാം. ഒന്ന്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. രണ്ട്, സെക്ഷൽ അബ്യൂസ്. മൂന്ന്, ഇന്റിമസി ഇല്ലാത്ത ഒരു അവസ്ഥ. അധ്യാപകരിൽ നിന്നുണ്ടാവുന്ന തിക്ത അനുഭവങ്ങൾ. സോഷ്യൽ മീഡിയ. ഈ അഞ്ച് കാരണങ്ങളും ശരിയായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ അത് ബാധിക്കുമെന്നാണ് സാറ് പറഞ്ഞതിന്റെ.
0: അതായത് കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വൈകാരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്.
1: ഇനി അടുത്തൊരു പോയിന്റ് ഏതാണ്?
0: ഒന്ന്, ലൈംഗികതയുമായി ബന്ധപ്പെട്ട രണ്ട് പോയിന്റ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ലെസ്ബിയനിസവും അതുപോലെ തന്നെ ഹോമോസെക്സ്വാലിറ്റിയും. അതായത് ആൺകുട്ടികളും തമ്മിലുള്ള സ്വവർഗരതി, ആ ഒരു കൺസെപ്റ്റ് നമുക്കറിയാലോ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് LGBTQ പോലെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതെല്ലാം തന്നെ സമൂഹത്തിൻ്റെ ഒരു നോർമൽ കാറ്റഗറിയിലേക്കാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം അനുവദിക്കാം
1: എന്ന രീതി,
0: അത് പിന്നെ അനുവാദം കൊടുക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ കാര്യങ്ങൾ, അതായത് ഹോമോസെക്സ്വാലിറ്റി ആണെങ്കിലും ലെസ്ബിയനിസം ആണെങ്കിലും ആൺകുട്ടികൾക്കിടയിലും പെൺകുട്ടികൾക്കിടയിലും നടക്കുന്ന സ്വവർഗാനുരാഗവും സ്വവർഗരതിയും ഒരു ഡൈഗ്രഷനായിട്ടാണ് അല്ലെങ്കിൽ വ്യതിയാനമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇന്ന് അതെല്ലാം നോർമൽസിയുടെ ഭാഗമായിട്ട് എണ്ണുമ്പോൾ അതുണ്ടാക്കുന്ന മറ്റ് കുറേ ഇഷ്യൂസ് ഉണ്ട്. കാരണം ഇന്ന് ഒരു പറ്റം പെൺകുട്ടികൾ പറയുന്നു ഞങ്ങൾക്ക് വിവാഹം ആവശ്യമില്ല. കാരണം വിവാഹം എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കീറാമുട്ടിയാണ്. കാരണം അതൊരു വലിയ ബാധ്യതയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു സാമൂഹ്യ ക്രമത്തെ ഡിസ്ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കാൻ പോകുന്നത്. അതായത് പ്രജനനം എന്നുള്ളത്, ഒരു ആണും പെണ്ണും വിവാഹം കഴിക്കുന്നത് മുഖേന ഉണ്ടാവേണ്ടത് സന്താനങ്ങളാണ്. അപ്പൊ ആ സന്താനങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് റബ്ബ് ദൈവം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിൽ ഇടപെട്ട് ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും ഇത്തരത്തിലുള്ള ലൈംഗിക കേളികളിലേക്കും ആഭാസങ്ങളിലേക്കും നീങ്ങുന്നതോടുകൂടി ഇവിടെ ഒരു അനാർക്കി എന്നുള്ളത്, ഒരു എന്താണ് മൂല്യത്തെ പിന്നെ നിരാസമുണ്ടാവുകയും ഒരു ധാർമ്മിക ച്യുതി ഉണ്ടാവുകയും എല്ലാറ്റിനോടും ഒരു തരം നീരസം ഉളവാക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം ഒരുക്കുക എന്നുള്ളത് കൂടിയാണ് ഉണ്ടാവുക. ഇത് അവരിൽ ശക്തമായിട്ടുള്ള വൈകാരിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ആ ഒരു കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്, അല്ലാതെ ഒരു മതപ്രശ്നമല്ല.
1: അല്ലല്ല, ഇതിപ്പോ നമുക്ക് നമുക്ക് കുറച്ച് ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ ഇതിന്റെ ലൂത്ത് നബിയുമായി വിഷയങ്ങളൊക്കെ നമുക്ക് പാഠങ്ങളായിട്ടുണ്ടല്ലേ. അപ്പോ ഇത് രണ്ടുമാണ്, ലെസ്ബിയനിസവും
0: ഹോമോസെക്സ്വാലിറ്റിയും.
1: ഇതിപ്പോ നമ്മള്
0: നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇന്ന് പിന്നെ രണ്ട് കുടുംബങ്ങളിൽപ്പെട്ട രണ്ട് പെൺകുട്ടികൾ, അവരുടെ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, അവരുടെ ആ ഒരു സൗഹൃദത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോ അവിടെ രക്ഷിതാക്കൾക്ക് സൗഹൃദത്തിന്റെ അതിർവരമ്പുകൾ എന്ത് എന്ന് ഡിഫൈൻ ചെയ്യാൻ, കൃത്യമായി നിർവചിക്കാനുള്ള വിവരം വേണം. കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്നുള്ള ഒരു സംശയത്തിന് ബദൽ കുട്ടികൾ അത്തരത്തിലുള്ള കോക്കസിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ്, അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം.
1: പിന്നെ നമ്മൾ കുട്ടികൾക്ക് ദീനീപരമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ ഒപ്പം കൊടുത്ത്
0: അത് കിട്ടുന്നില്ല എന്നുള്ളതും ഇതിനുള്ള ഒരു പ്രധാന കാരണം തന്നെയാണ്. കാരണം മതമൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുമ്പോൾ ലഭിക്കുന്ന മനസ്സമാധാനം മത നിരാസത്തിൽ കൂടി ഒരിക്കലും ഒരാൾക്ക് കിട്ടാൻ പോകുന്നില്ല.
1: ഇനി അടുത്ത എന്തെങ്കിലും പോയിന്റുകൾ ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ടോ?
0: കുട്ടികൾ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം സിബ്ലിംഗ് റിവൽറിയാണ്. സിബ്ലിംഗ് റിവൽറി എന്ന് പറഞ്ഞാൽ, ഇപ്പോ ജ്യേഷ്ഠത്തിയും അനിയത്തിയും തമ്മിൽ, അല്ലെങ്കിൽ അനിയനും ജ്യേഷ്ഠനും തമ്മിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. അതായത് ഒരു കുട്ടിക്ക് അടുത്ത ഒരു കുട്ടി ഉണ്ടാവുന്ന ഘട്ടത്തിൽ പാരന്റ്സിന് രണ്ട് കുട്ടികളുണ്ട്, അതിൽ മൂത്ത കുട്ടി ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നതെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് ലഭിച്ചിരുന്ന ആ പരിഗണനയും ശ്രദ്ധയും സ്നേഹവും തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിംഗ് ആ കുട്ടിക്ക് ഉണ്ടാവുകയാണ്. അതെല്ലാം കൂടി രണ്ടാമത്തെ കുട്ടിയിലേക്ക് മാറി. സ്വാഭാവികമായിട്ട് മൂത്ത കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിയോട് ഒരു തരം റിവൽറി, അല്ലെങ്കിൽ ഒരു ഒപ്പോസിറ്റ് മനോഭാവം ഉണ്ടാവുകയാണ്, ഒപ്പോസിഷൻ. അപ്പൊ ഇത് ഇവർക്കിടയിൽ ഉണ്ടാവുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്.
1: ഇവിടെയും സാറേ നമുക്ക് പറയാനുള്ളതേ, പണ്ട് പഴയ ആളുകളൊക്കെ പറയുന്നുണ്ട് എന്ന കാര്യം തന്നെയാണ്, പണ്ട് കാലത്തൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ആൺകുട്ടികൾ ഇഷ്ടം പോലെ കുട്ടികൾ ഉണ്ടാവുന്ന, അവരൊരു ഒരു ഒരു കുട്ടി മറ്റൊരു കുട്ടിയോട് ഇങ്ങനെ ഒരു
0: അതായത് പണ്ട് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ
1: ഇല്ല എന്ന് പറയുന്നുണ്ട്.
0: അല്ല, പ്രശ്നങ്ങൾ അന്നുണ്ട്, പക്ഷെ അത് പാരമ്യതയിൽ എത്തുന്നത് നമ്മൾ കാണുന്നത് ഇപ്പോഴാണ്. അതിനുള്ള ബേസിക് ആയ ഒരു റീസൺ, ഇന്ന് ഒരു ന്യൂക്ലിയർ സിസ്റ്റത്തിലാണ്, സംവിധാനത്തിലാണ് നമ്മുടെ പല കുടുംബങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് 1, 2, 3 കുട്ടികളേ ഉള്ളൂ. അതുകൊണ്ട് ഈ കുട്ടികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് ഓവർകം ചെയ്യാൻ, ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു സഹിഷ്ണുതയൊന്നും പലപ്പോഴും പാരന്റ്സിന് ഉണ്ടാവുന്നില്ല, കുട്ടികൾക്കുണ്ടാവുന്നില്ല. കാരണം എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തന്നെ ഫുൾഫിൽ ചെയ്യപ്പെടണം, ആ എന്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അത് സഹിക്കാനുള്ള ഒരു പിന്നെ സന്നദ്ധത പലപ്പോഴും മിസ്സിംഗ് ആവുന്നുണ്ട്. അതാണ് ഇത്
1: പ്രശ്നം.
0: അല്ല, കൂട്ടുകുടുംബ വ്യവസ്ഥയിലാകുന്ന ഘട്ടത്തില് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വളരെ പ്രോപ്പറാണ്. ഇവിടെ എനിക്ക് വേണ്ട വസ്ത്രം, എനിക്ക് വേണ്ട വാഹനം, എനിക്ക് വേണ്ട ഭക്ഷണം, എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ രക്ഷിതാവ് ഒരുക്കി തരികയാണ്. അവിടെ ഒന്നിലും പോരായ്മ വരുന്നില്ല. ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭക്ഷണം, ആ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സൗകര്യങ്ങൾ ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ അതിൽ നമുക്ക് കിട്ടിയിരുന്നത് മനസ്സമാധാനമാണ്. പക്ഷെ ഇന്ന് സൗകര്യങ്ങൾ കൂടിയ ഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് മനസ്സമാധാനമാണ്.
1: ഈ ഒരു പോയിന്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെന്തെങ്കിലും വിഷയം, ഒരു കൗമാരക്കാരന്റെ,
0: അതായത് എനിക്ക് പറയാനുള്ളത് പാരന്റ്സ് ഈ പഠന വിഷയത്തിൽ നടത്തുന്ന പ്രഷറൈസിങ്, ചില പാരന്റ്സ് എങ്കിലും ഈ കുട്ടികളെ ഓവറായിട്ട് പഠനത്തിന്റെ വിഷയത്തിൽ പ്രഷറൈസ് ചെയ്യാറുണ്ട്. ഇത് കുട്ടികളിൽ വലിയ അസ്വാസ്ഥ്യം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം കുട്ടിക്കുള്ള ഒരു ഫ്രീഡം പോലും പഠനത്തിന്റെ വിഷയത്തിൽ നഷ്ടപ്പെടുന്നു. ഒരിക്കല് MBBSിന്റെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു രക്ഷിതാവ് പിന്നെ തൃശ്ശൂര് കൊണ്ടുപോയിട്ട് കുട്ടിയെ ചേർത്തതാണ്. അങ്ങനെ ആ വെക്കേഷൻ പീരീഡിൽ കുട്ടി നാട്ടിലേക്ക് വന്ന സമയത്ത് ഉമ്മ സ്വൈര്യം കൊടുക്കുന്നില്ല. സ്വൈര്യം കൊടുക്കാതിരിക്കാനുള്ള കാരണം ഈ ഉമ്മ SSLC തോറ്റതാണ്. ഫാദർ ഡോക്ടറുമാണ്, എന്നാൽ ഉമ്മക്ക് വാശിയാണ് ഈ മകൻ ഡോക്ടറാണെന്ന്. അങ്ങനെയാണ് ഈ തൃശ്ശൂർ PC തോമസ് സാറുടെ അവിടെ കോച്ചിങ്ങിന് കൊണ്ടുപോയി ചേർത്തിട്ടുള്ളത്. ഈ കുട്ടി വീട്ടിൽ വന്നപ്പോൾ ഉമ്മ സ്വൈര്യം കൊടുക്കാത്തത് പഠിക്കു പഠിക്കു പഠിക്കു എന്ന് പറഞ്ഞിട്ട് ഇൻസിസ്റ്റ് ചെയ്യാണ്. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ വാടക വീട് എടുത്തിട്ട് പോവാണ്. അങ്ങനെയാണ് ഈ ഉപ്പയും ഉമ്മയും കൂടി ഒരു ക്യാമ്പിലേക്ക് ഈ കുട്ടിയുമായിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത്. ഞാൻ പറയുന്നത് ഈ രക്ഷിതാക്കൾക്കുണ്ടാവുന്ന ഹൈ അംബീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടവരാണ് മക്കൾ എന്നുള്ള ധാരണ ആദ്യം തിരുത്തപ്പെടണം. കുട്ടിയുടെ മാനസികാവസ്ഥയും കുട്ടിയുടെ ലേണിംഗ് കപ്പാസിറ്റിയും കുട്ടിയുടെ ചുറ്റുപാടും ഒക്കെ മനസ്സിലാക്കി കൊണ്ടുവേണം കുട്ടികളോട് കാര്യങ്ങൾ നമ്മൾ പറയാൻ. അല്ലാതെ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന വെപ്പൺസ് ആയിട്ട് ഉപകരണങ്ങളായിട്ട് മക്കളെ കാണാൻ പാടില്ല.
1: അതിനർത്ഥം കുട്ടികളുടെ ഇഷ്ടത്തിന് പഠിച്ചോട്ടെ
0: എന്നല്ല, കുട്ടികൾക്ക് സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ ഓരോ രക്ഷിതാവിനും സാധിക്കേണ്ടത്,
1: നമ്മുടെ കൺട്രോളിൽ തന്നെ പോകണം
0: തീർച്ചയായിട്ടും.
1: പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം,
0: ഓവർ സ്ട്രിക്റ്റ്നെസ് എന്നുള്ളത് കുട്ടികളുടെ കരിയറിനെയും ഭാവിയെയും നശിപ്പിക്കുകയാണ് ചെയ്യുക.
1: ഒരു അടുത്തൊരു പോയിന്റോട് കൂടി നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി ഏത് ഈ വിഷയത്തിൽ എന്തെങ്കിലും കാര്യമായ പോയിന്റുകൾ മിസ് ആയിട്ടുണ്ടോ?
0: അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് കുട്ടികളുടെ ഭക്ഷണശീലം, ചില കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അത് അവരിലുണ്ടാവുന്ന വലിയൊരു ഇഷ്യൂ ആണ്. കാരണം ഈ തെറ്റായ ഭക്ഷണശീലം കുട്ടികളിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ പഠന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലാണ് ഇന്ന് മക്കൾ വളരുന്നത്. അപ്പൊ തോന്നിയതൊക്കെ വാരി തിന്നുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ മറുവിഭാഗം ഭക്ഷണത്തോട് പിന്നെ ചില അതിർവരമ്പുകൾ നിശ്ചയിച്ച് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തീരെ കഴിക്കാതിരിക്കുന്നവരുണ്ട്. ഇപ്പൊ രണ്ടും പ്രശ്നമാണ്, ഓവർ ഈറ്റിങ്ങും അണ്ടർ ഈറ്റിങ്ങും. അമിതമായ ഭക്ഷണവും ഭക്ഷണത്തിന് ആവശ്യത്തിനുള്ളത് കഴിക്കാതിരിക്കുന്നതും പ്രശ്നം സൃഷ്ടിക്കും.
1: രണ്ടും നമ്മുടെ നാട്ടിൽ
0: ഉണ്ട്. അതുകൊണ്ട് ഈ കൗമാരത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് അവയർനെസ്, ഭക്ഷണം അതിന്റെ സാധ്യതകൾ എന്ത്, അതിന്റെ ദോഷങ്ങൾ എന്ത്, രണ്ടും ബോധ്യപ്പെടുത്തുന്ന സെഷനുകളും ക്ലാസ്സുകളും ഒക്കെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് പാരന്റ്സിനെ കൂടി ഇത്തരം വിഷയങ്ങളിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. കാരണം ഒരു കുട്ടിയുടെ പഠനത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന വിഷയമാണ് ഭക്ഷണം. അപ്പോ പോഷകാഹാരം കഴിക്കുക എന്നുള്ളത് ഒരുപാട് ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് കുട്ടിയുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെ എന്നുള്ള,
1: അതെപ്പോ
0: കഴിക്കണം, ആ സമയം വളരെ പ്രധാനമാണ്. ഇപ്പോ പ്രത്യേകിച്ച് രാത്രി വൈകി ഫുഡ് കഴിക്കുന്നത് ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ള ശീലം തന്നെ നഷ്ടപ്പെട്ടു. രാത്രി ലേറ്റ് ആയിട്ടാണ് പലരും ഉറങ്ങുന്നത്, 12 മണി 1 മണി വരെയൊക്കെ ഉറങ്ങാതിരിക്കുകയാണ്. ഇത് ശക്തമായ മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ കുട്ടികളിലും വലിയവരിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക.
1: അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇന്ന് നമ്മൾ സംസാരിച്ചത് കുട്ടികൾ, കൗമാരപ്രായത്തിലെത്തിയ കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ആ സന്ദർഭത്തിൽ അവർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ അതെന്താണ്, അതിനൊരു പരിഹാരം എന്താണ് എന്നതാണ് സാറിവിടെ നമ്മോട് സംസാരിച്ചത്. അതിൽ കുറേ പോയിന്റുകളോടെ പറഞ്ഞു, കോൺഫിഡൻസ് ഇല്ലായ്മ അതൊരു മുഖ്യ ഘടകമാണ്, സെക്ഷൽ അബ്യൂസ് അതും അതിനെ കുട്ടിയും സംസാരിച്ചു, പിന്നെ രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു ഇൻറ്റിമസി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന മാനസിക പ്രശ്നം അദ്ദേഹം സാറിവിടെ വ്യക്തമായി പറഞ്ഞു. അധ്യാപകരിൽ നിന്നുണ്ടാവുന്ന തിക്ത അനുഭവങ്ങൾ അതും കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ അവർക്ക് കുറേ പ്രയാസങ്ങളുണ്ടാവുമെന്നും അത് എങ്ങനെ പരിഹരിക്കണമെന്നോ ചെറിയ രൂപത്തിൽ സാർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ്, അത് വളരെ അത്യാവശ്യമായ ഒന്നാണ് സോഷ്യൽ മീഡിയ. പക്ഷേ ആ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം, എന്ത് ആര് എപ്പോൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നത് വ്യക്തമായി സാറിവിടെ നമ്മോട് പറഞ്ഞു. പിന്നെയുള്ള രണ്ട് പോയിന്റ് ലെസ്ബിയനിസം, ഹോമോസെക്ഷാലിറ്റിയാണ്, അതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ പഠനത്തിൽ ഓവർ പ്രഷർ കൊടുക്കുന്നത്, രക്ഷിതാക്കൾ പഠനത്തിൽ കുട്ടികളുടെ പഠനത്തിൽ ഓവർ പ്രഷർ കൊടുക്കുന്ന വിഷയത്തിൽ സംസാരിച്ചു. ഈറ്റിംഗ് ഡിസോർഡറിനെ കുറിച്ച് സംസാരിച്ചു. ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് ബോധ്യമായി എന്ന് കരുതുന്നു. ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു പ്രോഗ്രാമിന് വന്നതിനും പീസ് റേഡിയോ ശ്രോതാക്കളോട് സംസാരിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. പീസ് റേഡിയോ ടീമിന് വേണ്ടി ഞാൻ സാറിന് നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: സ്നേഹക്കൂട് പീസ് റേഡിയോ ഈ സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിൽ വലിയ റോള് എടുത്ത ഒരു പ്രോഗ്രാം സീരീസാണ്. ആദരണീയനായ ഹാരിസ് ബിൻ സലീം, പ്രൊഫസർ സാദ് തുടങ്ങി വ്യത്യസ്തരായ വ്യക്തികൾ ഈ സെഷനുകളിൽ പലതവണ നമ്മളോട് പലതരം വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സ്നേഹക്കൂട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ലിസ്റ്റ് ചെയ്തോളൂ, നമുക്ക് കൂടുതൽ ചർച്ചകളാകാം.
3: പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കും.

0: അടുത്തതായി ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വഴികാട്ടി. എഞ്ചിനീയറിംഗ് പഠന മേഖലകൾ അറിയാം, സിവിൽ എഞ്ചിനീയറിംഗ്. നമ്മോടൊപ്പം ചേരുന്നത് എം അബ്ദുൽ അക്ബർ, കൂടെ ഡോക്ടർ മുബീൻ കൊടിയത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വഴികാട്ടിയുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ എഞ്ചിനീയറിംഗിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകൾ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇനി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഉള്ളത് അബ്ദുൽ അക്ബർ സാറാണ്, ഡോക്ടർ എം അബ്ദുൽ അക്ബർ. അദ്ദേഹം കോഴിക്കോട് NIT സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അദ്ദേഹം കോഴിക്കോട് NIT നിന്ന് തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ BTech കഴിഞ്ഞു. അതുപോലെ തന്നെ IIT ബോംബെയിൽ നിന്നും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ MTech പൂർത്തിയാക്കി. പിന്നീട് വിൻഡ് എനർജിയിൽ അദ്ദേഹം കോഴിക്കോട് NIT നിന്നും PhD പൂർത്തിയാക്കി. അദ്ദേഹത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
2: വലൈക്കും അസ്സലാം.
1: നമ്മൾ പൊതുവെ രക്ഷിതാക്കൾക്കുള്ള കൺസേണുകൾ, പ്രധാനപ്പെട്ട ഒന്നിപ്പോൾ ഒരു ബിടെക്കിന് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. BTechലെ തന്നെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ, സിവില്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അങ്ങനെ തുടങ്ങിയ ബ്രാഞ്ചുകളിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് പൊതുവെ രക്ഷിതാക്കൾക്കൊരു ആശങ്കയുള്ള സംശയമുള്ള കാര്യമാണ്. അപ്പം അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ്? ഒരു ബ്രോഡായിട്ട് പറയുമ്പോൾ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിനെ എങ്ങനെ വിശദീകരിക്കാൻ പറ്റും?
3: താങ്ക് യു മുബീൻ. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ 3 ബേസിക് എഞ്ചിനീയറിംഗ് സയൻസസ്. അതിപ്പോൾ മറ്റേത് രണ്ടെന്ന് വെച്ചാൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ബ്രോഡാണ്. അതായത് അതിൽ ഈവൻ എനിത്തിങ് റിലേറ്റഡ് ടു വേർഡ് സിവിൽ എന്നുള്ള മാതിരി തന്നെ എനിത്തിങ് റിലേറ്റഡ് ടു പബ്ലിക്, ഫോർ എക്സാമ്പിൾ ബ്രിഡ്ജസ്, ബിൽഡിങ്സ്, റോഡ്സ്, എൻവയൺമെൻറ്റ്, വാട്ടർ റിസോഴ്സ്, ഡാംസ്,
1: എനിത്തിങ് റിലേറ്റഡ് ടു പബ്ലിക് എന്നാണ് സിവിൽ വാക്ക് വരുന്നത്.
3: ഈവൺ നമ്മളിപ്പം ഒരു ട്രാഫിക് സിഗ്നലിൽ വെയിറ്റ് ചെയ്യാണ്, അപ്പോൾ കുറച്ച് സെക്കൻഡ്സ് റെഡ് കത്തി, പിന്നെ പച്ച കത്തി, പിന്നെ മഞ്ഞ, അപ്പം ആ എത്ര ടൈം ഒരു പർട്ടിക്കുലർ കളർ കത്തണമെന്ന് വരെ ശരിക്കും ദാറ്റ് ഈസ് അണ്ടർ സിവിൽ എഞ്ചിനീയറിംഗ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അത്രത്തോളം ട്രാഫിക് മീൻസ് അത്രത്തോളം സിഗ്നൽ ഇന്റർസെക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അത് കാഷ്വലായിട്ട് അവർ ഡിസൈഡ് ചെയ്യാണ്. പക്ഷെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഓരോ ഇന്റർസെക്ഷനിലും ഈ ട്രാഫിക് മീൻസ് ഈ സിഗ്നൽസ് ഉള്ള സ്ഥലത്ത് അവർ ഈ ആക്ച്വൽ ഡിസൈൻ ഓഫ് ദ ടൈം, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഡീൽസ് വിത്ത് എവറിത്തിങ് ഇൻ ജനറൽ, ബ്രോഡ് ഏരിയ, വാട്ട് എവർ ഈസ് കണക്റ്റഡ് ടു സിവിൽ ലൈഫ്. അപ്പം അതിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പം പിന്നെ അതിൻ്റെ ഒരു ജോബ് മാർക്കറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പബ്ലിക്കായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് തന്നെയായതുകൊണ്ട് മിനിമം ഓപ്പർച്യൂണിറ്റി ഈസ് ഓൾവേസ് ദിയർ.
1: നമ്മൾ ഈ പിന്നെ സാധാരണ ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് കുറേ കെട്ടിടങ്ങളുടെ നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു എഞ്ചിനീയർ. സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അയാളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒരാളാണെന്നുള്ളൊരു ഒരു ധാരണയാണ്. അപ്പോൾ പൊതുവിൽ അത് അതിൻ്റെ ഒരു കാറ്റഗറി മാത്രമാണ്. അപ്പോൾ അതിലുള്ള ബ്രോഡായിട്ടുള്ള മറ്റു കാറ്റഗറികൾ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ?
3: ഓക്കെ, ഷുവർ. സോ അതിൽ ഓഫ് കോഴ്സ് ബിൽഡിങ്സ് ഉണ്ട്, ബ്രിഡ്ജസ് ഉണ്ട്, ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ റോഡ് പേയ്മെന്റ്സ്, പിന്നെ വാട്ടർ റിസോഴ്സ്, ഡാംസ്, ഡിസൈൻ ഓഫ് ഡാംസ്, ഡാം എത്ര ഹൈറ്റിൽ വേണം, ആ ഡാമിൻ്റെ തിക്നെസ് എത്ര വേണം, അതിൻ്റെ കോൺക്രീറ്റ് സ്ട്രെങ്ത് എത്ര വേണം, ഓൾ ദോസ് തിങ്സ്. എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, പിന്നെ ജിയോടെക്നിക്കൽ എന്ന് വെച്ചപ്പോൾ നമ്മൾ ബിൽഡിങ്ങോ ബ്രിഡ്ജോ എന്തോ ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്യുമ്പോൾ അതൊരു ഫൗണ്ടേഷനിലാണല്ലോ, ഫൗണ്ടേഷൻ വെച്ചിട്ടാണല്ലോ റെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ സോയിലിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട് എത്ര ഡീപ്പിൽ ഫൗണ്ടേഷൻ പോകണം, ആ ആസ്പെക്ട്സ് ഒക്കെ ചില ഈവൺ സി ഓഫ് ഷോർ ഓയിൽ റിഗ് പ്ലാറ്റ്ഫോംസ്, ഷിപ്സ്, അതിൽ വേറെ ചില പാർട്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരും, മോട്ടർ ഡിസൈൻ അതൊക്കെ, റഡറൊക്കെ. പക്ഷേ അതിൽ ചില ആസ്പെക്ട്സ് ഈവൺ ഇറ്റ് വിൽ കം ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്.
1: ഓക്കെ. ഇപ്പോൾ ഈ തുറമുഖ നിർമ്മാണങ്ങളിലൊക്കെ
3: പോർട്ട് ആൻഡ് ഹാർബർ, അതിലൊക്കെ ബ്രേക്ക് വാട്ടർ ഡിസൈൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറ്റ് വിൽ കം ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്.
1: ഓക്കെ. ഇതിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥി ഇപ്പോൾ ബിടെക്കിന് സെലക്ഷൻ, ബിടെക് ഏതെങ്കിലും ചേരണമെന്ന് ആഗ്രഹിച്ച് സ്വാഭാവികമായിട്ടും ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കണം. അപ്പോൾ രക്ഷിതാക്കൾക്കുള്ള ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടിക്ക് ഇതിൽ കഴിവുണ്ടോ, അല്ലെങ്കിൽ മെക്കാനിക്കലിലാണോ താല്പര്യമുള്ളത്, അങ്ങനെ ഒരു കുട്ടിയുടെ കഴിവ് തിരിച്ചറിയാൻ വല്ല മാർഗങ്ങളും നമുക്ക് പറയാൻ കഴിയും?
3: അത് ടു എ സെർട്ടൺ എക്സ്റ്റെന്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ, ഈ അഡ്മിഷൻ പ്രൊസീജിയറിലൊക്കെ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, പാരന്റ്സ് ഗീവ് ലോട്ട് ഓഫ് പ്രിഫറൻസ് ടു ഗ്ലാമറൈസേഷൻ. കാരണം ഇപ്പം ഒരു 50-60 years ബാക്കിലെ ട്രെൻഡ് പറയുകയാണെങ്കിൽ, സിവിൽ എഞ്ചിനീയറിംഗ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ടോപ്പ് റാങ്കിലുള്ള ആൾക്കാർ, ഈവൻ NIT കാലിക്കറ്റിൽ അന്ന് RIC എന്നായിരുന്നു പേര്, ടോപ്പ് റാങ്കിംഗ് സ്റ്റുഡൻസ് ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ്. പക്ഷേ പിന്നെ IT അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ എന്താ വെച്ചാൽ,
1: അതൊരു കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറി തുടങ്ങി.
3: കമ്പ്യൂട്ടർ, അപ്പം മാത്രമല്ല മാർക്കറ്റ് റേറ്റ്സ്, ആസ് പെർ മാർക്കറ്റ് റേറ്റ്സ് സാലറി ഫോർ സിവിൽ എഞ്ചിനീയേഴ്സ് ആർ ലിറ്റിൽ ബിറ്റ് ലെസ് കമ്പയർ ടു IT ഓർ റിലേറ്റഡ് ഫീൽഡ്സ്. അപ്പം സ്റ്റാർട്ടിംഗ് തന്നെ പാരന്റ്സ് ആ ഒരു ഗ്ലാമറസ് സൈഡിലേക്ക് നോക്കുക.
1: അതെ അതെ.
3: അപ്പം പിന്നെ ജോബ് മാർക്കറ്റും ITക്ക് ഒരു 5-10 മുന്നേ നല്ല ഫേവറബിൾ ആയിരുന്നു. ഇപ്പം AI ഒക്കെ വന്നുകൊണ്ട് കുറച്ചൊരു മാർക്കറ്റ് വേവിയാണ്, ആ ആസ്പെക്ട് ഉണ്ട്. അപ്പം സി, ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് എ ചൈൽഡ് ഈസ് ക്വാളിഫയിങ് ഫോർ എഞ്ചിനീയറിംഗ്, അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ഹാർഡൊന്നല്ല, ലൈക്ക് എനി അതർ എഞ്ചിനീയറിംഗ് ഈസിയാണ്. കാരണം അവൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഹി ഹാസ് എ സെർട്ടൺ ആപ്റ്റിറ്റ്യൂഡ് ഇൻ മാത്തമാറ്റിക്സ്. അപ്പം അതായത് ഇങ്ങനെ ചില റെയർ, ചില സ്പെസിഫിക് കേസസിൽ ഞാൻ കേട്ടിട്ടുണ്ട് ചില പാരൻസ് പറയുന്ന, എൻ്റെ മകന് മെക്കാനിക്കലാണ് താല്പര്യം അല്ലെ സിവിലാണ് താല്പര്യം. അങ്ങനെ ചില സ്റ്റുഡൻസിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നേരത്തെ അറിയാറുണ്ട്, പക്ഷെ അങ്ങനത്തെ കേസസ് റെയറാണ്. അധികം ആ ഒരു സാലറി പാക്കേജ്, ജോബ് ഓപ്പർച്യൂണിറ്റി വെച്ചിട്ടാണ് നോക്കുക.
1: നമ്മളിപ്പോൾ ഈ +2 പഠിക്കുന്ന മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ്, ഈ സബ്ജക്റ്റുകളൊക്കെ കൂടുതലായിട്ട് സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ടോ?
3: അതായത് ഈ എഞ്ചിനീയറിംഗിന് തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ മാത്തമാറ്റിക്സ് ആണ്. അതായത് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും, ഏത് എഞ്ചിനീയറിംഗ് എടുത്താലും ആ ഒരു മാത്തമാറ്റിക്സ് എന്നുള്ള ഫൗണ്ടേഷൻ വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ല.
1: അത് ഏത് ബ്രാഞ്ച് ആണെങ്കിലും,
3: ഏത് ബ്രാഞ്ച് ആണെങ്കിലും. അപ്പോൾ അതിൽ എക്സ്റ്റെൻഡ് ഓഫ് മാത്തമാറ്റിക്സ് വേരി ചെയ്യും. ഫോർ എക്സാമ്പിൾ ബയോടെക്നോളജി ഉള്ള മാത്തമാറ്റിക്സ് ആയിരിക്കില്ല സിവിൽ,
1: അതെ
3: അത് സെയിം ആയിരിക്കില്ല മെക്കാനിക്കൽ. പക്ഷേ സിവിൽ റിലേറ്റീവ്ലി ഈസിയർ ബ്രാഞ്ച് ആണ്, കമ്പാരിറ്റീവ്ലി മാത്തമാറ്റിക്സ് പാർട്ടൊന്നും അത്ര ഹാർഡല്ല. പക്ഷേ ആ ഫൗണ്ടേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ് വട്ട് ഓർ ദേ ലേൺ ഇൻ +1, +2 അത് വേണം, അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് അൾട്ടിമേറ്റ്ലി ആസ് ഐ സെഡ്, എഞ്ചിനീയറിംഗ് ഈസ് മാത്തമാറ്റിക്സ്.
1: ഓക്കെ. നമ്മൾ ഈ സിവിലിൽ ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ, സിവിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുകയാണെങ്കിൽ, അവർക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളെ കുറിച്ചുള്ള ഒരു ചെറിയ ധാരണ കൊടുക്കാൻ കഴിയും?
3: ആ അത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കുറെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ടല്ലോ.
1: അതായത് ഒരു BTech സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ബേസിക് കോഴ്സ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ചെയ്യേണ്ട കോഴ്സുകൾ.
3: ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ 4 മാത്തമാറ്റിക്സ് സബ്ജക്ട്സ് ഉണ്ടാവും. മാത്തമാറ്റിക്സ് 1, മാത്തമാറ്റിക്സ് 2, മാത്തമാറ്റിക്സ് 3, മാത്തമാറ്റിക്സ് 4 ആസ് ഓഫ് കറന്റ് കറിക്കുലം. പിന്നെ കുറച്ച് ജനറൽ സബ്ജക്ട്സ് ഉണ്ടാവും, വാല്യൂ എഡ്യൂക്കേഷൻ അങ്ങനത്തെ. പിന്നെ കോർ സബ്ജക്ട്സിലേക്ക് വരികയാണെങ്കിൽ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് സബ്ജക്റ്റ് ഈസ് സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ. കാരണം നമ്മൾ പറഞ്ഞു സിവില് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ, ഡിസൈൻ ഓഫ് ബിൽഡിങ്സ്, ബ്രിഡ്ജസ്. അപ്പം അങ്ങനെ ഓരോന്ന് അതിൻ്റെ, അപ്പം അതിൻ്റെ അനാലിസിസും ഡിസൈൻ റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് നല്ലൊരു ശതമാനം. അപ്പം അനാലിസിസ് സബ്ജക്ട്സ് ഉണ്ടാവും, ഡിസൈൻ സബ്ജക്ട് ഉണ്ടാവും. പിന്നെ ഇപ്പം ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ഡിസൈനായിട്ട് ബന്ധപ്പെട്ടിട്ട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സോയിൽ ലാട്രൈറ്റ് ആണോ സ്റ്റിഫ് ക്ലേ ആണോ അനുസരിച്ചിട്ട് അതിനൊരു സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ഉണ്ടാവും. പിന്നെ കുറച്ച് എൻവയൺമെന്റൽ റിലേറ്റഡ് സബ്ജക്ട്സ്, പിന്നെ വാട്ടർ റിസോഴ്സ്.
1: എൻവയൺമെന്റൽ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്?
3: അതായത് എൻവയൺമെന്റൽ എല്ലാം ഇറ്റ് കവേഴ്സ്, ഇറ്റ്സ് എ ബ്രോഡ് ഏരിയ. അതായത് ഈവൻ എൻവയൺമെന്റൽ പൊല്യൂഷൻ അതൊക്കെ. അപ്പം ഓൾ ആസ്പെക്ട്സ് റിലേ, കാരണം ഈ ഓൾ എല്ലാ അൾട്ടിമേറ്റ്ലി എനി ടൈപ്പ് ഓഫ് സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇറ്റ് വിൽ ഹാവ് എൻ എഫക്ട് ഓൺ എൻവയൺമെന്റ്. അപ്പം മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് എഫക്ട്. അപ്പം അതൊക്കെ ക്വാണ്ടിഫൈ ചെയ്ത്, അതൊക്കെ റെക്ടിഫൈ, അതൊക്കെ ക്വാണ്ടിഫയബിൾ ആണ്. അപ്പം വാട്ട് എവർ ആസ്പെക്ട്സ് റിലേറ്റഡ് ടു പബ്ലിക് ദറ്റ് എഫക്ട്സ് എൻവയൺമെന്റ് വിൽ കം ഇൻ എൻവയൺമെന്റ് എഞ്ചിനീയറിംഗ്. അപ്പം അത് റിലേറ്റഡ് സബ്ജക്ട് ഉണ്ട്. പിന്നെ പിന്നെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, അത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എസ്പെഷ്യലി ഇൻ കേരള കോണ്ടെക്സ്റ്റ്. അതായത് ഡിസൈൻ ഓഫ് ഡാംസ്.
1: ഓക്കെ.
3: അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ഡാം, ഒരു ഹൈറ്റ് ഓഫ് ഡാം ആണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ സ്ട്രക്ചർ കോൺക്രീറ്റ് ആണ്, കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് എത്ര വേണം, അതിൻ്റെ ഡൈമെൻഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ എത്ര തിക്ക് വേണം, എത്ര വീതി ഫൗണ്ടേഷന് പോകണം, അങ്ങനെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിങ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്. ആ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിൽ ഈവൺ എയർപോർട്ട് അത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ബിടെക് ക്ലാസ്മേറ്റ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുക.
1: ഓക്കെ.
3: അപ്പം ഈ സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൻ്റെ വേറെ ഒരു ബ്രാഞ്ചിന് ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് സിവിലിനാണ്.
1: നമ്മൾ നാട്ടിൽ തൊഴിൽ കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു മേഖല സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അത് തൊഴിലിന്റെ ഒരു ജോബ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ വ്യത്യസ്ത തൊഴിൽ സാധ്യതകൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് പറയാൻ കഴിയുക, ഏതൊക്കെ കാറ്റഗറിയിലാണ് വരിക?
3: സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ ഈ ഗവൺമെന്റ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സിവിൽ എഞ്ചിനീയേഴ്സിനാണ്. അപ്പം മറ്റ് ബ്രാഞ്ചസിനെ കാട്ടപ്പുറം മറ്റ് ഇൻ ജനറൽ എഞ്ചിനീയറിംഗിന് പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, പബ്ലിക് സെക്ടർ ഉണ്ട്. അപ്പം അതിൽ സിവില് പ്രൈവറ്റ് സെക്ടറും നല്ലതുണ്ട്, പബ്ലിക് സെക്ടറും ഈക്വലി ഉണ്ട്. ഈവൺ ഇപ്പം ആർമി അതിലൊക്കെ, ഇന്ത്യൻ ആർമിയിലൊക്കെ ബിൽഡിംഗ് ബ്രിഡ്ജ് സ്ട്രക്ചർ എഞ്ചിനീയേഴ്സ് പറഞ്ഞിട്ട് സ്പെസിഫിക് റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. അപ്പം അതിലൊക്കെ എന്ന് വെച്ചാൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് സ്കില്ലാണ് വരുന്നത്. അപ്പം ഇപ്പൊ നാട്ടിൽ തന്നെ പി എസ് സി, എൽ എസ് ജി ഡി,
1: പഞ്ചായത്തുകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, പിന്നെ എ ഇ, പിന്നെ ഇ എക്സ് ഇ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അങ്ങനെ പല കാറ്റഗറികൾ.
3: അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അഡ്മിഷന്റെ സമയത്ത് പാരന്റ്സ് ഒരു പക്ഷേ ചിന്തിക്കാത്തൊരു വസ്തു എന്ന് വെച്ചാല് ഈ പബ്ലിക് സെക്ടർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കാരണം സിവിൽ എഞ്ചിനീയറിംഗിന് വേറെ ചില ബ്രാഞ്ചസിനെക്കാട്ടൊരു എഡ്ജ് ഉണ്ട്. ഇപ്പൊ എന്റെ തന്നെ കുറെ ചില ക്ലാസ്മേറ്റ്സും കുറച്ച് സീനിയേഴ്സും ജൂനിയേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ നാട്ടിലുണ്ട്. ദേ ആർ വർക്കിംഗ് ഐദർ ഇൻ പി ഡബ്ല്യു ഡി, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, എൽ എസ് ജി ഡി. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് പോസിബിൾ എന്ന് വെച്ചാൽ അവർ ബാക്ക്ഗ്രൗണ്ട്
1: എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞു,
3: ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്,
1: നമ്മളെ ഈ പഞ്ചായത്തുകള്, ബ്ലോക്ക് പഞ്ചായത്തുകൾ അല്ലേ?
3: അപ്പം പബ്ലിക് സെക്ടർ ജോബ്സ് ആണ് സിവിലിന് നല്ലൊരു ശതമാനം. പിന്നെ ഐ എസ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസസ്,
1: അത്
3: സെപ്പറേറ്റ് വരുന്നുണ്ട്. ഐ എസ് എന്ന് വെച്ചാൽ ഒരു ബ്രോഡ് അംബ്രല്ലയാണ്. അപ്പോൾ റെയിൽവേസിലും എല്ലാ സ്ഥലത്തും സിവിലിനൊരു ഓപ്പണിങ്സ് ഉണ്ട്. അപ്പോൾ അത് സിവിലിനെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ബ്രാഞ്ചസിന്, വേറെ ബ്രാഞ്ചസിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് അത് പറ്റില്ല.
1: മാത്രമല്ല നമ്മൾ നാട്ടിൽ തന്നെ സ്വന്തമായിട്ടൊരു ഫേം തുടങ്ങാൻ അതിനും സാധ്യതകളുണ്ട്.
3: അതും ശരിയാണ്,
1: കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്.
3: അതെ. ഇപ്പൊ കാരണം എന്ത് സംഭവിച്ചപ്പോ ഒരു ചെറിയൊരു ട്രെൻഡ് വിശദീകരിക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിന്ന് ഇപ്പൊ എസ്പെഷ്യലി കേരള കോണ്ടെക്സ്റ്റിലൊക്കെ ഒരു ഗൾഫിലേക്ക് എഞ്ചിനീയേഴ്സിന്റെ ഒരു ഒഴുക്കായി. ഗൾഫ് എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ മേഖല അധികമായിട്ടുള്ള ഒരു സമയമായിരുന്നു, ഒരു 30-40 ഇയേഴ്സ്. ഇപ്പം കുറച്ചൊരു ഡിമാൻഡ്, ബട്ട് എനിവേ, ഇൻ എനി കേസ് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇപ്പം കേരളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കൊച്ചി ഒരു നല്ലൊരു അത്യാവശ്യം ഡെവലപ്ഡ് സിറ്റിയാണ്. അപ്പം പൊതുവെ ഇപ്പം വേറെ ബ്രാഞ്ചസ് മെക്കാനിക്കൽ, ഐ ടി ഒക്കെ നോക്കുക, അവർ ബാംഗ്ലൂരോ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും ജോയിൻ ചെയ്യുക. അവർക്ക് കൊച്ചിയിൽ സാധ്യതകളുണ്ട്, പക്ഷേ ആ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ്. പക്ഷേ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യു നീഡ് സിവിൽ എഞ്ചിനീയേഴ്സ് എവരിവർ. ഇപ്പം കേരളത്തിൽ എവിടെ, അപ്പം ഈവൺ അവർക്ക് വേണമെങ്കിൽ ഇഫ് ദേ ആർ കോൺഫിഡൻറ്റ് ദേ കൻ സ്റ്റാർട്ട് ദെയർ ഓൺ കമ്പനി. അപ്പം മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ഐ നോ ദേ സ്റ്റാർട്ടഡ് ദെയർ ഓൺ കമ്പനി. അപ്പം അവർക്ക് കമ്പനി, ഇപ്പം അവർക്ക് നാട്ടിൽ തന്നെ നിന്ന് ഈവൺ സ്വന്തം വീടിൻ്റെ അടുത്ത് ഓഫീസൊക്കെ വെച്ച് ദേ ക്യാൻ ഫ്ലറിഷ്.
1: ഓക്കെ.
3: അപ്പം ആ ഒരു നാട്ടിൽ നിൽക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഐദർ ഇൻ സ്റ്റാർട്ടിങ് ദെയർ ഓൺ കമ്പനി ഓർ വർക്കിംഗ് ഇൻ പബ്ലിക് സെക്ടർ, അത് സിവിൽ എഞ്ചിനീയേഴ്സിനെ പറ്റുള്ളൂ.
1: ഓക്കെ. ഈ പബ്ലിക് സെക്ടർ അതിലുള്ള ജോലി സാധ്യതകൾ നമ്മൾ പറഞ്ഞു. ഇതിൽ പിന്നെ ഇപ്പം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട, അത് ബ്രിഡ്ജ് ആവട്ടെ അല്ലെങ്കിൽ ബിൽഡിംഗ്സ് ആവട്ടെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അതിൽ ഓയിൽ സൈഡിലേക്ക്, ഇപ്പോൾ ഓയിൽ റിഗിങ് ആ ഒരു പാർട്ടിലേക്ക് വരുമ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ എത്രത്തോളമാണ്?
3: ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഓഫ് ഷോർ റിലേറ്റഡ് ഒരു എം ടെക് ബ്രാഞ്ച് ഉണ്ട്. ഇപ്പോൾ എൻ ഐ ടി കാലിക്കറ്റ് ഓഫ് ഷോർ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു എം ടെക് ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അവർ ആ ബ്രാഞ്ചിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ, എനിത്തിങ് റിലേറ്റഡ് ടു ഓഫ് ഷോർ സൈഡ് സ്റ്റാർട്ടിങ് ഫ്രം ബ്രേക്ക് വാട്ടർ, ബ്രേക്ക് വാട്ടർ ഡിസൈൻ, അല്ലെ ഷിപ്പ്.
1: ബ്രേക്ക് വാട്ടർ ഡിസൈൻ എന്ന് പറയുമ്പോൾ
3: ആ ബ്രേക്ക് വാട്ടർ, ഇപ്പോൾ നമ്മൾ വേവ്സ് ബ്രേക്ക് ചെയ്യാൻ, അപ്പോൾ അതിൻ്റെ ഡിസൈന്, പിന്നെ ഷിപ്സിൻ്റെ ഷേപ്പുകൾ, മീൻസ് ദി എയറോഡൈനാമിക് ഹൾ ഷേപ്പ് ഓഫ് ദ ഷിപ്പ്. ഓയിൽ റിഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ പല പല കമ്പോണൻസിന്റെ ഡിസൈൻ വരും, സ്ട്രെസ് അനാലിസിസ് വരും. അപ്പം അതിൽ ചിലത് ഇപ്പം മെഷീൻ പാർട്സ് ഒക്കെ വരുന്ന മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സാണ് ചെയ്യാൻ പറ്റുക, പക്ഷെ ബാക്കിയൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം ആ ബ്രാഞ്ച് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുണ്ട്. അപ്പം ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ഈ ഓയിൽ റിഗും ഓഫ് ഷോർ സ്ട്രക്ചേഴ്സൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ദേ ഹാവ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്.
1: ഓക്കെ,
3: ഓയിൽ ഇൻഡസ്ട്രീൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ സാലറി ഓൾസോ കമ്പാരിറ്റീവ്ലി മോർ കമ്പയർഡ് ടു അതർ.
1: ഓക്കെ, ഈ ഒരു മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് ഇപ്പോൾ മെറ്റീരിയൽ സയൻസ്, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ നമ്മൾ പിന്നെ കോൺക്രീറ്റ് അതിന് പുറമെ ഇപ്പോൾ മെറ്റൽസ് യൂസ് ചെയ്യുന്നൊരു അത് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് കൂടി ഇപ്പോൾ ഒരു എമർജിങ് ഏരിയ ആയിട്ടാണോ അത് വരുന്നത്?
3: അതായത് നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന ബേസിക് മെറ്റീരിയൽസ് കുറേ ഉണ്ട്. വൺ ഓഫ് ദ ട്രഡീഷണലി യൂസ്ഡും ഇപ്പോഴും ഹൈലി പോപ്പുലർ ആയിട്ടുള്ള കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റും ഉള്ളിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ബാർസ്, അപ്പം ആർ സി സി സ്ട്രക്ചേഴ്സ് എന്നാണ് അതിന് പറയാം. അപ്പം ആ സൈഡിൽ കുറേ റിസർച്ച് നടക്കുന്നുണ്ട്. ഇപ്പം കോൺക്രീറ്റിനെ എങ്ങനെ കൂടുതൽ ഡക്റ്റൈൽ ആക്കാം, കൂടുതൽ ഹൈ സ്ട്രെങ്ത് ആക്കാം, അപ്പം അതൊക്കെ ഒരു ആക്റ്റീവ് ഏരിയാസ് ഓഫ് റിസർച്ചാണ്. അപ്പം അതൊക്കെ റിസർച്ച് സൈഡിൽ വരുന്നതാണ്. എഞ്ചിനീയർസ് അതിന്റെ ഫൈനൽ റിസൾട്ട് അങ്ങ് ഡയറക്ട്ലി ഉപയോഗിക്കും.
1: നമുക്കിപ്പോ ഒരു പിന്നെ ഈ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും നല്ലത് ബേസിക് ആയിട്ടുള്ളൊരു ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അത് പൂർത്തിയാക്കിയിട്ട് അടുത്തൊരു സ്റ്റേജിൽ ഇപ്പോൾ സാറ് എം ടെക് സ്ട്രക്ചർ എഞ്ചിനീയറിംഗാണ് പൂർത്തിയാക്കിയത് ഐ ഐ ടി ബോംബെയിൽ നിന്നും. അപ്പോൾ ആ രൂപത്തിൽ നമുക്കൊരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു അടുത്ത സ്റ്റേജിൽ എം ടെക്കിനോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ചെയ്താൽ മതിയാവും അല്ലേ? അപ്പോൾ കുറച്ചുകൂടി സേഫ് ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കുക എന്നുള്ളതാണ്.
3: അതെ, ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി സി വേറൊരു ആസ്പെക്റ്റും കണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുമ്പോഴുള്ള പെർസ്പെക്റ്റീവ് ആണെന്നില്ല അവന് പാസ്സൌട്ടായി കഴിയുമ്പോൾ. അപ്പോൾ ഒരു പക്ഷേ ജോയിൻ ചെയ്യുമ്പം അവന് സിവിൽ എഞ്ചിനീയറിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവാം, പാസ്സൌട്ടായി കഴിഞ്ഞാൽ ചിലപ്പം ഇൻട്രസ്റ്റ് നിലനിൽക്കും, ചിലപ്പോൾ ഇൻട്രസ്റ്റ് പോവും. അപ്പം പല ആൾക്കാരും ചില ആൾക്കാർ എം ബി എയിലേക്ക് പോവും. അപ്പം എന്നാലും അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ് ബേസ്. അപ്പം ഈവൺ എം ബി എ അവർ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എ പേഴ്സൺ വിത്ത് ബി ടെക് ബാക്ക്ഗ്രൗണ്ട് ഹാസ് എൻ എഡ്ജ് മെനി മെനി കേസസ്. അപ്പം ഈ ചില ആൾക്കാർ എം ബി എയിലേക്ക് പോവും, ചില ആൾക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ പോവും. പക്ഷേ ദോസ് ആർ സ്റ്റിക്കിംഗ് ടു സിവിൽ എഞ്ചിനീയറിംഗ് രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ ദേ ഡയറക്ട്ലി ഗോ ഫോർ ഹയർ സ്റ്റഡീസ്. ഇപ്പം എന്നെ പോലുള്ള ഒരാൾ ബിട്ട് കഴിഞ്ഞാലും എം ടെക്കിന് പോയാൽ അവർ ഏത് സ്പെഷ്യലൈസേഷനെ ചൂസ് ചെയ്യുന്ന അത് അവരെ ഇതായി. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ അവർ ജോബിലേക്ക് പോകുകയാണെങ്കിൽ ആ ജോബ് ഫസ്റ്റ് ജോബ് എന്തിലാണോ, അപ്പോൾ അപ്പോൾ സർവേയിങ്ങിലാണോ, ക്വാണ്ടിറ്റി സർവേയിങ്ങിലാണോ, പ്രൊജക്ട് മാനേജ്മെന്റിലാണോ, സ്ട്രക്ചറൽ സൈഡാണോ, അനുസരിച്ചിട്ട് അവരെ പാത്ത് ഡിഫൈൻ ചെയ്തു പോകും. എന്നിട്ട് പിന്നെ കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ അവർ പി ജിക്ക് വരെ ചെയ്യാം.
1: ഓക്കെ, അപ്പോൾ അതൊരു ഒരു സ്പെഷ്യൽ ഏരിയ, ഒരു സ്പെഷ്യാലിറ്റി സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബേസിക് കോഴ്സ് ചെയ്യാന്നുള്ളതാണ്
3: അല്ലേ?
1: അത് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആ രൂപത്തിൽ പൂർത്തിയാക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മൾ പലപ്പോഴും സിവിൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അത് ബിടെക് കഴിഞ്ഞിട്ടുള്ള സിവിൽ എഞ്ചിനീയർമാരുണ്ട്, പോളിടെക്നിക്കിലുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈവൻ ഐ ടി ഐകളിലും ഉണ്ട് അല്ലേ? ഈ പോളിടെക്നിക്കിലെ സിവിൽ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ബിടെക്കിന് സിവിൽ എഞ്ചിനീയറിംഗും അതുമില്ലൊരു വ്യത്യാസം പറയാൻ കഴിയും?
3: അതായത് ബേസിക്കലി മൂന്നാണ്, ഒന്ന് ഐ ടി ഐ, ഡിപ്ലോമ, ബിടെക്. ബിടെക്കിന്റെ ഒരു സ്പെഷ്യാലിറ്റി കമ്പയർ ടു അതർ ടു എന്താ വെച്ചാൽ ദേ ആർ ദ വൺ ഹു ഇസ് മോർ ക്വാളിഫൈഡ്

0: ദേ വിൽ സ്റ്റാർട്ട് വിത്ത് ഡയറക്ട്ലി സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ. അപ്പോൾ ആ മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ബി ടെക്കിന് അഡീഷണൽ ഉള്ളതുകൊണ്ട് ദേ വിൽ ബി മോർ ഡൂയിങ് ദിസ് കാൽക്കുലേഷൻസ്.
1: ഓക്കെ.
0: അപ്പോൾ ഐ ടി ഐ ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ഐദർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ സൈറ്റ് ഓർ ഡ്രോയിങ് ഓട്ടോ കാഡ് ഡ്രോയിങ്സ്. അപ്പൊ അതൊക്കെ ഒരു
1: തൊഴിൽ സാധ്യത പറയുമ്പോൾ അതിനും
0: അതിനും
1: ധാരാളമുണ്ട്.
0: ഇപ്പൊ എന്റെ തന്നെ ഒരു കസിന് അവന് ഐ ടി ഐ കഴിഞ്ഞു, എന്റെ അവനിപ്പോ ഗൾഫിലാണ്. അപ്പം സിവിൽ, പക്ഷെ അപ്പൊ അവന് നല്ല ഒരു അപ്പൊ ഓപ്പർച്യൂണിറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാത്തിനും അതിൻ്റെതായ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓഫ്കോഴ്സ് ബി ടെക് തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ആൻഡ് ദേ ആർ എഞ്ചിനീയർ, സോ ദേ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഓൾ ദീസ് മാത്തമാറ്റിക്കൽ തിങ്സ്, അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓൾ ദോസ് തിങ്സ്.
1: ഓക്കെ. നമ്മൾ ഇപ്പോൾ ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥാപനങ്ങൾ അതിൻ്റെ ഒരു ഓർഡറിൽ പറഞ്ഞു വരുമ്പോൾ, ഇപ്പോൾ ഐ ഐ ടികളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഇത് പഠിക്കാനുള്ളത്?
0: ആ ഓക്കെ. സോ നമുക്ക് ഒരു ഇന്ത്യൻ സിസ്റ്റം അറിയാലോ. അതായത് ഫസ്റ്റ് ഐ ഐ ടീസ് വരുന്നു, എൻ ഐ ടീസ് വരുന്നു, പിന്നെ പ്രൈവറ്റ് കോളേജസ്. പ്രൈവറ്റ് കോളേജസ് തന്നെ ചില കോളേജസ് ഇറ്റ് ഈസ് ഈവൻ ബെറ്റർ ദാൻ സം ഐ ഐ ടീസ്. ഫോർ എക്സാമ്പിൾ വി ഐ ടി, എസ് ആർ എം. അപ്പം അതൊരു ആസ്പെക്ട്. വേറൊരു ആസ്പെക്ട് എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ് എ ഹോൾ അല്ലാണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രോങ് ആയിരിക്കും. ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിങ് ചിലപ്പോൾ ഒരു ആവറേജ് ഒക്കെ
1: ആയിരിക്കും,
0: പക്ഷേ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് സ്ട്രോങ് ആയിരിക്കും.
1: ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ,
0: അത് ഉദാഹരണം ഇപ്പം പറഞ്ഞു കേൾക്കാറുള്ള ഐ ഐ ടി ബോംബെ സ്ട്രോങ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പം അങ്ങനെ മീൻസ് ഐ ഐ ടി ബോംബെ ഓവറോൾ നല്ലതാണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു ചില ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പം രണ്ട് കാര്യമാണ്, ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ് എ ഹോൾ എന്താണ്, പിന്നെ ആ ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക് ആയിട്ട് എങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു ഡൈനാമിക്സ് ഉണ്ട്. സി അൾട്ടിമേറ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി, മെയിൻ തിങ് ഈസ് ദ സ്റ്റുഡൻസ്. അപ്പം ആ സ്റ്റുഡൻറ്റിന്റെ അഭിരുചിയും ഇൻട്രസ്റ്റും അവൻ്റെ എന്തൂസിയാസം. ഇപ്പോൾ പലപ്പോഴും കണ്ടിരുന്നത് വെച്ചാൽ, അതായത് ബി ടെക് തിരഞ്ഞെടുക്കുന്നതിൽ എല്ലാ പാരൻസിനും ആശങ്ക വേണ്ടേ, അവനെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പം ഇപ്പം എൻ ഐ ടി തന്നെ ഈവൻ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും സ്റ്റുഡൻസ് ഈ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് എൻട്രൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് വന്നിട്ട് ദേ ആർ ടയേർഡ്. അപ്പം ചില ആൾക്കാർക്ക് ബി ടെക് തുടങ്ങുമ്പം ഒരു ഉഴപ്പൻ, ഒരു ദേ വാണ്ട് ടു റിലാക്സ്, ദേ ഗോട്ട് എ ലോട്ട് ഓഫ് ഫ്രീഡം ആവും. അപ്പം അതൊക്കെ ഒരു വേറെ സൈഡാണ്. പക്ഷേ ഇൻ എനി കേസ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് സ്കോപ്പ് ആൻഡ് അതിൻ്റെ ഒരു ബേസ് ഡിമാൻഡ് എന്തായാലും കുറയില്ല. ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി സിവിൽ. വേറൊരു കാര്യം ഇപ്പം ഉയർന്നു വരുന്നത് വെച്ചാൽ, സി ദർ ആർ ലോട്ട് ഓഫ് ഹൈ റൈസ് ബിൽഡിങ്സ് ദർ ആർ കമ്മിങ് അപ്പ്. ഇപ്പം പല ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 50-60 years ബാക്ക് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറേ ഹൈ റൈസ് ബിൽഡിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹൈ റൈസ് ബിൽഡിങ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അതിനൊരു ഡിസൈൻ ലൈഫ് ഉണ്ടാവും 50-60 years. അപ്പോൾ ഈ ബിൽഡിങ്സൊക്കെ ഇപ്പം നമ്മളിപ്പം ഒരു നമ്മളൊരു മൊബൈൽ കയ്യിലുണ്ട് വെച്ചോ, അപ്പോൾ മൊബൈൽ നമ്മൾ കേടായാൽ നമുക്ക് വേണേൽ ഉപേക്ഷിച്ച് വേറെ പുതിയ മൊബൈൽ വാങ്ങിക്കാം. പക്ഷേ ഈ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്സ് കുറച്ച് കാലം കഴിഞ്ഞാൽ കേടുപാടുകൾ വരും. പക്ഷേ നമ്മൾ അറ്റ് വാട്ട് സ്റ്റേജ് വി വിൽ ഡെമോളിഷ് ഇറ്റ്? കാരണം നമ്മൾ മൊബൈൽ ഉപേക്ഷിക്കുന്ന മാതിരി അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ റിപ്പയർ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ബിൽഡിങ്സ് അത് ഭയങ്കര ഒരു പോപ്പുലറായി ഇനി വരാൻ
1: പോവാ.
0: കാരണം അത്രയും ഹൈ റൈസ് ബിൽഡിങ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇപ്പോൾ ട്രെൻഡ്. അപ്പോൾ അതിലൊക്കെ എന്ന് വെച്ചാൽ ഇമ്മൻസ് സ്കോപ്പ് ഉണ്ട്. അതിൽ ന്യൂ ടെക്നിക്സ് ലൈക്ക് എഫ് ആർ പി റാപ്പിംഗ് അതൊക്കെ
1: ഇപ്പൊ നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് വന്നതാണ്. ഇപ്പൊ ബിൽഡിങ്സ് പൊക്കുക, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ബാക്കി റിപ്പയറിംഗ് വർക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോ പിന്നെ ഇപ്പോ ഈ അടുത്ത് ഒന്ന് രണ്ട് ഫ്ളാറ്റുകള് അത് പൊളിക്കാൻ, അത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഡെമോളിഷൻ, അതൊക്കെ ഒരു അതും പിന്നെ എമർജിങ് ആയിട്ടുള്ള. അപ്പൊ അങ്ങനത്തെ കുറെ പുതിയ ഏരിയകൾ ഇതിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഒരു പിന്നെ ട്രെൻഡുകൾ മാറാം, പക്ഷെ അതേസമയത്ത് ഒരു കുട്ടി സെലക്ട് ചെയ്യുമ്പോൾ ബി ടെക്കിന് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഒരു ബേസിക് കോഴ്സ് ചെയ്യാന്നുള്ളതാണ്. പൊതുവിൽ എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കുക. അതിലിപ്പം ഐ ഐ ടികൾ തുടങ്ങി, പിന്നെ എൻ ഐ ടികൾ, അതുപോലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ. സാറ് പറഞ്ഞ പോലെ വളരെ നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്കോളർഷിപ്പ് സാധ്യതകൾ എങ്ങനെയൊക്കെയാന്നുള്ളതൊന്ന് പറയാൻ കഴിയുമോ? പൊതുവെ ഇപ്പോൾ ഐ ഐ ടികളിലും എൻ ഐ ടികളിലും ഫീസ് സ്ട്രക്ചർ അത്യാവശ്യമുണ്ട് അല്ലേ?
0: അതായത് ഇപ്പം എന്ന് വെച്ചാൽ മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്സിന് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈവൺ എൻ ഐ ടി തന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഇൻകം വളരെ ലോ ആണെങ്കിൽ

0: ഫീ സ്ട്രക്ചർ കുറയും, അതിനുള്ള സ്കീമുണ്ട്. ദാറ്റ് ഈസ് വൺ. അനദർ തിങ്, ഈ കുറെ ഇൻഡിപെൻഡന്റ് ഗവൺമെന്റിലും നോൺ ഗവൺമെന്റിലായിട്ടുള്ള കുറച്ച് സ്കോളർഷിപ്പ് സ്കീംസ് ഉണ്ട്. അപ്പോൾ അതിന് അങ്ങനെ അപ്ലൈ ചെയ്താൽ പലപ്പോഴും പല ആൾക്കാർക്കും ഡിസർവിങ് കാൻഡിഡേറ്റ്സിന് കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാ എൻഷുർ ചെയ്യുന്നത് വെച്ചാൽ, ഇഫ് എ സ്റ്റുഡൻറ് ഈസ് എന്തൂസിയാസ്റ്റിക് ആൻഡ് ടാലൻറ്റഡ്, അപ്പോൾ അതൊരു പൈസ കാരണം കൊണ്ട് അവൻ്റെ പഠിപ്പ് മുടങ്ങരുത്. അപ്പം ദർ ആർ ലോട്ട് ഓഫ് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. എൻ ഐ ടി കാലിക്കറ്റിന്റെ കാര്യത്തിൽ എനിക്കറിയാം, അതേമാതിരി വേറെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും.
1: പിന്നെ നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളാകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു ഫീസിന്റെ പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ ഐ ഐ ടികളും എൻ ഐ ടികളും ഇനിയിപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഫീസ് സ്ട്രക്ചർ പൊതുവിൽ ഒരു കുറച്ച് ഹെവിയാണ് അല്ലേ? അത് പിന്നെ അതിന് പക്ഷേ സ്കോളർഷിപ്പുകൾ നമുക്ക്
0: ഇപ്പം ഒരു സപ്പോർട്ട് സ്ട്രക്ചർ ഉണ്ട് നീഡി സ്റ്റുഡൻസിന്. അതൊരു വലിയ കൺസ്ട്രെയിന്റ് ആയി വരില്ല. സ്റ്റുഡന്റ് ഇപ്പോൾ ഒരു ഇപ്പോൾ എൻ ഐ ടിയിലൊക്കെ എത്തിപ്പെട്ടാൽ, അവർ ഫൈനാൻഷ്യലി വീക്ക് ഫാമിലി എന്നൊക്കെ ആണെങ്കിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്
1: സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതകൾ.
0: കാരണം ഇതിൽ ഫാമിലി ഇൻകമും ഒരു ഘടകമായി ക്രൈറ്റീരിയ ആയിട്ട് വരുന്നുണ്ട്.
1: ഇപ്പോൾ ഏതാണെങ്കിലും നമ്മൾ പിന്നെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അതിൻ്റെ എന്തൊക്കെ ഏതൊക്കെ മേഖലകളാണ് പഠിക്കാനുണ്ടാവുക, അതിലുള്ള വ്യത്യസ്തങ്ങളായ അതിൻ്റെ ഉപ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു എമർജിങ് ഏരിയകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഹയർ സ്റ്റഡീസ് എന്നുള്ളതാണ് നമുക്കിനി പറയാനുള്ളൊരു ഭാഗം. ഇതിലിപ്പോൾ ഒരു ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ സാധ്യതകളാണുള്ളത് ഇന്ത്യക്കും പുറത്തൊക്കെ ഉള്ള ഹയർ സ്റ്റഡീസ്?
0: അതായത് ഇപ്പം ഈ പറഞ്ഞ ബിടെക്, പിന്നെ എം ടെക്, PhD കഴിഞ്ഞിട്ട് ഇപ്പോൾ പോസ്റ്റ് ഡോക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം എം ടെക് ലെവലിലാണ് ഈ സ്പെഷ്യലൈസേഷൻസ് വേർതിരിയുന്നത്. അപ്പം ഇറ്റ് ക്യാൻ ബി ഐതർ സ്ട്രക്ചറൽ, ജിയോ ടെക്നിക്കൽ റിലേറ്റഡ് ടു സോയിൽ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. ഇതാണ് ബേസിക് ബ്രാഞ്ചസ്. പിന്നെ ചില സ്ഥലത്ത് ഓഫ് ഷോർ എഞ്ചിനീയറിംഗ്, ജിയോഡെസിക്, അങ്ങനെ കുറച്ച് വേറെ ബ്രാഞ്ച് വേറെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ, സി ആസ് ഓഫ് നൗ കറന്റ്ലി ഇന്ത്യൻ സിനാരിയോയിൽ ഏറ്റവും സ്കോപ്പുള്ള സ്ട്രക്ചർ എഞ്ചിനീയറിംഗിനാണ്. പിന്നെ ഒരു ഈ ഡൈനാമിക്സ് ഡിഫറെന്റ് വരുന്നത് വെച്ചാൽ, ഈ ഡെവലപ്ഡ് കൺട്രിയാണ്
1: സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിന് നമ്മൾക്ക് വേണ്ടി വരുന്ന കമ്പി.
0: അതെ, അതായത് പല, അതായത് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ ആർക്കിടെക്ട്സ് ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുക.
1: അതെ,
0: അപ്പം ആർക്കിടെക്ട്സ് അതിൻ്റെ സ്പേസ് പ്ലാനിങ് ചെയ്യും, ക്ലയൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ ആ ഒരു സ്പേസിന്, ആ ഒരു ബിൽഡിങ്ങിൽ എവിടൊക്കെ കോളം വേണം, അതിൻ്റെ സൈസ് എന്താണ്, ആ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് എത്ര വേണം, എത്ര കമ്പി വേണം, അപ്പം അതൊക്കെ അതിൻ്റെ കോസ്റ്റ് ആസ്പെക്റ്റും അതിൻ്റെ സേഫ്റ്റി ആസ്പെക്റ്റും വർക്കൗട്ട് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യണം.
1: രണ്ടും കൺസിഡർ ചെയ്തുകൊണ്ട് അതൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യണം.
0: അതെ അതെ അതെ. അപ്പം ഇന്ത്യൻ സിനാരിയോയിൽ കറന്റ്ലി ഏറ്റവും സ്കോപ്പുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിനാണ്.
1: അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ സ്ട്രക്ചറൽ എഞ്ചിനീയർമാർ ആവശ്യമുണ്ട് ശരിക്കും അല്ലേ? ഓരോ ബിൽഡിങ്ങിനും ഇപ്പോൾ എന്ത് വേണം, സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ആവശ്യമാണ്.
0: അതിപ്പം അതിൻ്റെ അവരുടെ റെലവൻസും കൂടിക്കൂടി വരാണ്. ഇൻ ദ സെൻസ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മുംബൈയിലൊക്കെ
1: മെറ്റീരിയൽ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ
0: മാത്രമല്ല സേഫ്റ്റി ഒരു, ഇപ്പം ഞാൻ പറയണേ ഇപ്പം എവറി മൺസൂൺ മുംബൈയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബിൽഡിംഗ് കൊലാപ്സസ് റെഗുലർലി നടക്കും. അപ്പോൾ അവരൊക്കെ തന്നെ എന്താണ് പിന്നെ കൊണ്ടുവരുന്നത് വെച്ചാൽ, ആസ് ദേ ആർ ബ്രിംഗിങ് ഇൻ ഗൈഡ് ലൈൻസ് ടു എൻഷുർ ദാറ്റ് ഈച്ച് ബിൽഡിംഗ് ഈസ് ഓഡിറ്റഡ്, ഈച്ച് ബിൽഡിംഗ് അണ്ടർ ദേർ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി വാട്ട് എവർ, ദേ ആർ ഓഡിറ്റഡ് ബൈ എ ക്വാളിഫൈഡ് സ്ട്രക്ചറൽ എഞ്ചിനീയർ. അപ്പോൾ അതിന് ക്വാളിഫൈഡ് ആൾ തന്നെ വേണം. അപ്പം അതും ആ ഒരു ആസ്പെക്ട് പല സ്ഥലത്തും ഉണ്ട്. അപ്പം ഓരോ ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റി നമുക്ക് ഓക്കെ, ഈ ബിൽഡിംഗ് പൊളിക്കേണ്ട ആവശ്യമുണ്ടോ, ഇത് വെച്ച് കണ്ടിന്യൂ റിപ്പയർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിലൊക്കെ എ ക്വാളിഫൈഡ് എഞ്ചിനീയർ ഈസ് റിക്വയർഡ്.
1: ഓക്കെ, അപ്പോൾ അതാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പാർട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓഫ് ഷോർ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പിന്നെ എം ടെക്കിലുള്ള കുറേ വ്യത്യസ്തങ്ങളായ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ മേഖലകളുണ്ട്. പിന്നെ പി എച്ച് ഡി എന്നുള്ളതാണ് റിസർച്ച് എന്നുള്ളത്.
0: അപ്പം പി എച്ച് ഇപ്പം പി എച്ച് ഡി ചെയ്താൽ രണ്ടാണ്, ഒന്ന് ഐദർ ഹി ഹാസ് ഹി ക്യാൻ ഗോ ഫോർ ടീച്ചിങ് ലൈക്ക് മീ ഓർ ലൈക്ക് യു, ഓർ ഹി ക്യാൻ ഗോ, ഇപ്പം പി എച്ച് ഡി ചെയ്താലും ചില ആൾക്കാർ ഇൻഡസ്ട്രിക്ക് പോവും, അല്ലെങ്കിൽ റിസർച്ച് റിസർച്ച് മേഖല, പ്യുവർലി ടീച്ചിങ് അല്ലാണ്ട് റിസർച്ച് മേഖലയിലും ചെറിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ SERC, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ. അപ്പം പി എച്ച് ഡി ചെയ്താൽ ഐദർ യു ക്യാൻ ഗോ ഫോർ ടീച്ചിങ് ഇൻഡസ്ട്രി ഓർ റിസർച്ച്, പിന്നെ പോസ്റ്റ് ഡോക്ക് ഒരു അഡീഷണൽ സംഭവമാണ്. ഇതൊക്കെ
1: ഈ രൂപത്തിലുള്ള കുറെ സാധ്യതകൾ, പിന്നെ ഉപരിപഠനത്തിലുള്ള കുറെ സാധ്യതകൾ ഇതിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഉണ്ട്.
0: അതെ. അപ്പൊ ഐ ഐ ടി എസ്, എൻ ഐ ടി എസ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. വിദേശത്ത് പോവാണെങ്കിൽ ഇഫ് യു ഗെറ്റ് സ്കോളർഷിപ്പ് സംടൈംസ്, അതായത് വിദേശ രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ പല വിദേശ രാജ്യങ്ങളും ദേ പ്രിഫർ ഇന്ത്യൻ സ്റ്റുഡൻസ്.
1: അതിന്റെ കാരണം എന്താണ്?
0: കാരണം ദേ സീ ദാറ്റ് ഇന്ത്യൻസ് ആർ മോർ ഹാർഡ് വർക്കിംഗ്. അതൊരു, അത് ചില റെപ്യൂട്ടഡ് പ്രൊഫസേഴ്സ് ഒക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മൾ ആരും ഇന്ത്യൻ സിസ്റ്റത്തിൽ നല്ലോണം സ്കൂളിങ്ങൊക്കെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് വരുന്ന സ്റ്റുഡൻസ് ആകുമ്പോൾ ദേ ആർ എബിൾ ടു പെർഫോം ബെറ്റർ ദാൻ അതേഴ്സ് ഓൺ ആൻ ആവറേജ്. അപ്പം ആ ഒരു റെപ്യൂട്ടേഷൻ ഇന്ത്യൻസിനുണ്ട്. അപ്പം നമ്മളിപ്പം വിദേശത്ത് ഒരു എം എസിനൊക്കെ അപ്ലൈ ചെയ്ത് നമുക്കൊരു നല്ല സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ആ സ്കോളർഷിപ്പ് എമൗണ്ട് ഇറ്റ് മേ ബി മോർ ദാൻ ദി സാലറി വി ആർ ഗെറ്റിംഗ് ഇഫ് യു ആർ വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഇൻ ഇന്ത്യ.
1: ഓക്കെ.
0: കാരണം ആ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ ഉണ്ട്.
1: അതെ അതെ.
0: അപ്പം അങ്ങനൊരു മാസ്റ്റേഴ്സ്, എം ടെക്, എം എസ് എന്നൊക്കെയാണ് ആ ഡിഗ്രി ടൈറ്റിലൊരു ചെറിയ ഡിഫറൻസ്. അപ്പം അതിന് വിദേശത്ത് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സാലറി ഓൾസോ മീൻസ് ദ സ്കോളർഷിപ്പ് ഇഫ് യു ഗെറ്റ് ഇറ്റ് ഇറ്റ് വിൽ ബി മോർ ദൻ ഈവൺ സാലറി.
1: ഇപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട അതിലെ പഠിക്കാനുള്ള വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ, അതുപോലെ തന്നെ അതിൻ്റെ തൊഴിൽ സാധ്യതകൾ, പിന്നെ ഉപരിപഠനത്തിനുള്ള സാധ്യതകളെല്ലാം ചർച്ച ചെയ്തു. നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മോട് കാര്യങ്ങൾ പങ്കുവച്ച കോഴിക്കോട് എൻ ഐ ടിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുൽ അക്ബർ സാർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു.
0: താങ്ക് യു. താങ്ക് യു.
2: മാഷാല്ല, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വഴികാട്ടി. എഞ്ചിനീയറിംഗ് പഠന മേഖലകൾ അറിയാം. സിവിൽ എഞ്ചിനീയറിംഗ്. നമ്മോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് എം അബ്ദുൽ അക്ബർ, കൂടെ ഡോക്ടർ മുബീൻ കൊടിയത്തൂർ.
3: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ മധുരം ഖുർആൻ സൂറ അന്നാസിയാത്ത് ഷെയ്ഖ് സഊദ് അശ്റൈം പാരായണം ചെയ്യുന്നു.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ, പാരായണം ഷെയ്ഖ് സഊദ് അശ്ശുറൈം, സൂറ അന്നാസിയാത്ത്.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അമാനത്തുകൾ, വലുതും ചെറുതുമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരും നിർവഹിക്കേണ്ടവരുമാണ് നമ്മൾ. അമാനത്തുകളിൽ വലിയതും ഉത്തരവാദിത്തങ്ങളിൽ മികച്ചതുമാണ് മക്കളെ വളർത്തുക എന്നത്. യാ അയ്യുല്ലദീന ആമനു ഖു അൻഫുസകും വ അഹലീകും നാറ വഖൂദുഹ അന്നാസ് വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വ യഫ്അലൂന മാ യുമറൂൻ. സൂറത്തു തഹ്രീം 6-ാമത്തെ വചനം. ഈ ഒരു ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ സുപരിചിതമാണ്. വിശ്വാസികളോട് സ്വദേഹത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം, രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു പറയാണ്, ഖാല അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻ അദ്ദിബൂഹും വഅല്ലിമൂഹുമുൽ ഖൈർ വഅലൽ അബി അൻ യറാഇ ഫി തർബിയത്തിൽ ഉമൂരി താലിയ. നല്ലത് പഠിപ്പിക്കുകയും നല്ല മര്യാദക്കാരാക്കുകയും അവരെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അലി റളിയല്ലാഹു പറഞ്ഞതിനെ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു. വിശദീകരിച്ചുകൊണ്ട് പറയാണ്, കാല ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള തബാറക വതആല എത്രയെത്ര മാതാപിതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ട മക്കളുടെ അവരുടെ മക്കളെ അവരുടെ കാര്യത്തിൽ തങ്ങളുടെ അലസത കാരണത്താലും മര്യാദകൾ പഠിപ്പിക്കാതെയും അവരുടെ എല്ലാ ഇച്ഛകൾക്കും സഹായം നൽകിക്കൊണ്ടും ഈ ലോകത്തും പരലോകത്തും അവരെ ദൗർഭാഗ്യവാന്മാരാക്കി മാറ്റിയിട്ടുള്ളത് എന്നാണ്. വലിയൊരു ചോദ്യമാണിത്. കാരണം മാതാപിതാക്കൾ അവർ മക്കൾക്ക് വേണ്ട ഭൗതികമായ എല്ലാ കാര്യങ്ങളും നേടിക്കൊടുക്കുമ്പോഴും അതെല്ലാം നിർവഹിച്ചു കൊടുക്കുമ്പോഴും മക്കളുടെ യഥാർത്ഥ വിജയത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നത് വലിയൊരു ചോദ്യമാണ്. മക്കളെ സ്വാലിഹ്യങ്ങളാക്കാൻ നമ്മൾ എന്തിന് പരിശ്രമിക്കണമെന്ന് ചോദിച്ചാൽ, ഒരുപാട് നന്മകളിലൂടെ നമുക്ക് മക്കളെ മാറ്റിയെടുക്കാൻ സാധിക്കും. മക്കളെ സ്വാലിഹ്യങ്ങളാക്കാൻ പരിശ്രമിക്കുക എന്നതൊരു ഇബാദത്താണ്. അത് അല്ലാഹുവും അവൻ്റെ റസൂലും കൽപ്പിച്ചതുമാണ്. മറ്റൊന്ന്, മക്കൾ സ്വാലിഹ്യങ്ങളായാൽ മാതാപിതാക്കൾക്ക് അവരോടൊപ്പം പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നതാണ്. അപ്പോൾ മക്കളെ മക്കൾക്ക് അല്ലെങ്കിൽ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ആ മക്കളെ മക്കളുടെ നന്മ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും ഒന്ന്, നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഉമറുല്ലാവിൻ്റെ അടുത്തൊരാൾ മകൻ്റെ അനുസരണ കീഴിനെ കുറിച്ച് പറയാൻ വന്നപ്പോൾ മകൻ അനുസരിക്കുന്നില്ല. ഉമറുല്ലാഹു പറഞ്ഞു, താങ്കളുടെ മകനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവരൂ. അങ്ങനെ ആ മകനെ കൊണ്ടുവന്നപ്പോൾ ആ മകൻ ഉമറുല്ലാവിനോട് പറഞ്ഞു, എൻ്റെ കാര്യം ഇതാണ്, എൻ്റെ ഉപ്പ നല്ല പേരിട്ടില്ല, എന്നെ ഖുർആൻ സുന്നത്തും പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ ഉമ്മയെ തിരഞ്ഞെടുക്കുന്നതിൽ ഉപ്പ കാണിക്കേണ്ട എൻ്റെ അവകാശമാണ്, ഉപ്പ വിവാഹം കഴിച്ചതാകട്ടെ, ദീനില്ലാത്തൊരു സ്ത്രീയാണ്, ചിലർ കുഫു മാത്രം നോക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പരാതിയായിക്കൊണ്ട് പറഞ്ഞ വിഷയത്തിലെ ഓരോ വിഷയങ്ങളും വളരെ ഗൗരവമാണ് എന്നതാണ്. സാധാരണ നാട്ടിൽ വിവാഹം കഴിക്കാറുള്ളത് 4 കാര്യങ്ങൾക്കാണ്, സമ്പത്തിനും തറവാടിനും ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ടാണെങ്കിലും മതം നോക്കിയിട്ടൊക്കെ തിരഞ്ഞെടുക്കും. എന്നാൽ ഫൽഫർ ബിദാത്തി ദീൻ എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. നമ്മുടെ കൈകൾ അതെത്ര ദാരിദ്ര്യത്തിലായിരുന്നാലും ശരി, ദീനുള്ള ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കണമെന്നതാണ്. അതിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എന്നാണ്. ഇനി മാത്രമല്ല, ദുനിയാവിലെ ഏറ്റവും വലിയ വിഭവമായിക്കൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ചത്, ദുനിയ മതാഉൻ വഖൈറു മതാഇ ദുനിയ അൽമർഅത്തു സാലിഹ എന്ന ഒരു സാലിഹത്തായ ഒരു പെണ്ണ്, അതാണ് ഈ ദുനിയാവിലെ ഏറ്റവും നല്ല മതാ എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല ശിക്ഷണം നൽകാൻ നമുക്ക് സാധിക്കണം. ആത്മാർത്ഥമായ ശിക്ഷണം വേണം, അതിന് റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുമെന്നും വേണം. വമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതായത്, ഇന്ന് പലർക്കും മക്കളെ വളർത്തുന്നതിൻ്റെ ലക്ഷ്യമറിയില്ല. മത്സരങ്ങളും ദുരഭിമാനവും വരുമാനവും നമ്മൾ നെയ്ത സ്വപ്നങ്ങൾ മാത്രമാണ്. എന്നാൽ അള്ളാഹിൻ്റെ അടുത്ത് ഇതിനൊക്കെ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതക്കാണ് സ്വീകാര്യത ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മറ്റ് എന്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതിന് അള്ളാഹിൻ്റെ അടുത്ത് സ്ഥാനം ഉണ്ടാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രവുമല്ല നമ്മുടെ നിയ്യത്ത് അത് വളരെ സുപ്രധാനമാണ് എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇന്നമിൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസിലൂടെ നമുക്കത് വ്യക്തമാണ്. മറ്റൊന്ന് ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും ദയ കൊണ്ടും ഉപദേശിക്കുകയും ഉപദേശിക്കുന്ന കാര്യത്തിൽ മാതൃകയാവുകയും ചെയ്യണമെന്നാണ്. അപ്പോൾ മാതൃകയാകുക എന്നത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. നമ്മളിങ്ങനെ മക്കളെ ഉപദേശിക്കും, അവരോട് പലതും പറയും, പക്ഷേ ജീവിതത്തിൽ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത ഒന്നാണെങ്കിൽ പിന്നെ അതിലൂടെ മക്കളിലൂടെ നമ്മളതെങ്ങനെ കാണുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ഒരു കാര്യം തന്നെ ആയിരിക്കുക എന്നതും അത്തരത്തിൽ ഒന്നാകുന്ന കാര്യങ്ങൾ മാത്രം അവരോട് പറയുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമസ്കാരം നിർവഹിക്കുക എന്നതല്ല, ഇഖ്ലാസോടെ ചെയ്യുക എന്നതാണ് പ്രധാനം. മാത്രവുമല്ല അനുസരിക്കാത്ത മക്കൾക്ക് ചെറിയ ചെറിയ നിലക്കുള്ള അടി ശിക്ഷകൾ നൽകാൻ നമുക്ക് സാധിക്കണം. അവരോടുള്ള ഇഷ്ടം കാരണം അവരെ നന്മ പഠിപ്പിക്കുവാനും തിന്മ ബോധ്യപ്പെടുത്തുവാനും ഒരുപക്ഷേ നമുക്ക് ചെറിയ ശിക്ഷണങ്ങൾ നൽകേണ്ടി വരും. ഇപ്പോൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രായം ചെന്നാൽ കൽപ്പിക്കുക തന്നെ വേണം. എങ്ങനെ കൽപ്പിക്കണം എന്നത് വളരെ പ്രധാനവുമാണ്. മക്കളെ നിഷിദ്ധങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ടതിൽ നിന്നും തടയണം. അത് ഒരു മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അവൻ കുട്ടിയല്ലേ അല്ലേ അവൾ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് തിന്മകൾ അനുവദിച്ച് നൽകിയാൽ കുട്ടികളെ അപമാനിക്കാതെ തിരുത്താൻ നമുക്ക് കഴിയാതെ പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മക്കളടുത്ത് എന്ത് വരുമ്പോഴും റസൂലുള്ള പറഞ്ഞതുപോലെ ഒരിക്കൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കുട്ടികൾ അവർ സക്കാത്തിൻ്റെ ഈത്തപ്പയം എടുത്ത് കളിക്കാൻ തുടങ്ങിയപ്പോൾ അവരിലൊരാളെടുത്തത് തൻ്റെ വായിലിട്ടപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവനിലേക്ക് നോക്കുകയും അവൻ്റെ വായിൽ നിന്നത് എടുത്ത് കളയുകയും ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദിൻ്റെ കുടുംബങ്ങൾ സക്കാത്തിൻ്റെ ധനം തിന്നുകയില്ലെന്ന് നിനക്കറിയില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് തെറ്റാണെങ്കിൽ അതിനെ തെറ്റിയെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ശരിയെ പ്രോത്സാഹിപ്പിക്കാനുമുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതേപോലെ തന്നെ രക്ഷിതാക്കൾ മാതൃകയാകണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ തീർച്ചയായും അവർ പറയുന്ന കാര്യങ്ങളിൽ മാതൃകയാകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹറാമായ കാര്യങ്ങൾ രക്ഷിതാവിൽ നിന്ന് ഉണ്ടാകാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മാത്രവുമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റി നിർത്തുകയും നല്ല കൂട്ടത്തിലേക്ക് അവരെ ചേർക്കുകയും നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടുകാർ ആരാണെന്ന് നമുക്കറിയണം അല്ലേ. അങ്ങാടികളിലും അതുപോലെ തന്നെ ആളുകൾ നടന്നു പോകുന്ന ഇടങ്ങളിലുമെല്ലാം ഒരു പക്ഷേ പല കാര്യങ്ങളിലും ഏർപ്പെടുന്ന മക്കളായിക്കൊണ്ട് നമ്മുടെ മക്കൾ മാറിയിട്ടുണ്ടോ? നമസ്കാര സമയങ്ങളിൽ പള്ളിയിൽ പോകാതെ അങ്ങാടികളിൽ തമാശ കളിച്ചിരിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. അതേപോലെ പ്രശ്നപരിഹാര കഴിവുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും കുട്ടികൾ നേരിടുന്ന പല രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നേടാൻ സാധ്യമാകുന്ന രൂപത്തിൽ അവരെ ബോധ്യപ്പെടുത്തുവാനും ചില യാഥാർത്ഥ്യങ്ങളെ അവർക്ക് നേരിട്ട് ബോധ്യപ്പെടുത്താനുമുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ അതേപോലെ തന്നെ ഖുർആൻ ഹൽക്കകളിൽ ഖുർആൻ ക്ലാസ്സുകളിൽ അവരെ പങ്കെടുപ്പിക്കണം. ഇന്ന് ഒരു പ്രായം ചെന്ന കുറച്ചാളുകൾ മാത്രമായി ഖുർആൻ ക്ലാസ്സുകൾ പല സ്ഥലങ്ങളിലും ഒതുങ്ങിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മക്കളിലൂടെ അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി സ്വന്തം മക്കളിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആരാൻ്റെ മക്കളെ ക്ഷണിക്കുകയും അവരോട് വരണമെന്ന് പറയുകയും അതേ സമയത്ത് തൻ്റെ മക്കളെ വീട്ടിലിരുത്തി പോരുകയും ചെയ്യുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ നല്ല ശീലങ്ങൾ അവരെ പഠിപ്പിക്കണം. വസ്ത്രവും മര്യാദകളും പഠിപ്പിക്കണം. പള്ളിയോടുള്ള ബാധ്യതകളും പള്ളിയിൽ പോകുന്നതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി കൊടുക്കണം. ഭക്ഷണവും വെള്ളവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കണം. മുതിർന്നവരെ ആദരിക്കുവാനും കുട്ടികളോട് മാന്യമായി കൊണ്ട് ഇടപെടാനും അതുപോലെ തന്നെ സംസാരത്തിലും പെരുമാറ്റവും ഇതെല്ലാം നന്നാക്കുവാനുമൊക്കെ അവർക്ക് പ്രചോദനമാകുകയും അവരെ ഗുണദോഷിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മക്കൾക്കിടയിൽ നീതി കാണിക്കാൻ നമുക്ക് സാധിക്കണം. കുട്ടികളോടൊപ്പം അവരിലൊരാളായിക്കൊണ്ട് മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം കൃത്യമായ മാതൃകകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ആ നിലക്ക് മക്കളുടെ വിഷയത്തിൽ നന്മകൾ ചെയ്യുവാനും നന്മകളിലൂടെ വഴി നടക്കുന്ന മക്കളാക്കി മാറ്റുവാനും അള്ളാഹു നമ്മുടെ ഏവരുടെയും മക്കൾക്ക് തൗഫീഖ് നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം.
2: ശ്രോതാക്കൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: അവസാനിക്കാത്ത തട്ടിപ്പുകൾ ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് ടി കെ അഷ്റഫ്, അബ്ദുൽ ഹമീദ് പറപ്പൂർ, നുസ്ഹാൻ രണ്ടച്ചാണി.
4: ഈ ഒരു സമയത്ത് എന്തായാലും ഇതില് ഇരയാക്കപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. പ്രത്യേകിച്ച് മക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം ഒരുക്കൂട്ടി വെച്ച് ആളുകൾ അല്ലേ, സ്വർണം വിറ്റ് തങ്ങളുടെ സ്വർണം വിറ്റ് എന്ത് ചെയ്യുക. ഇതിനൊക്കെ അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച സ്ത്രീകൾ, പ്രൊഫഷണലുകൾ, എല്ലാ തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആളുകളും എന്ത് ചെയ്യുന്നു ഇതിലിടെ. ഇതിലേകദേശത്തിൽ ഇതിലൊരു ഒരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ വരുന്നുണ്ടോ?
5: അതായത് ഇതിലുള്ള അടിസ്ഥാന പ്രശ്നം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ബിസിനസ്സിന് വേണ്ടിയാണോ, തൊഴിലിന് വേണ്ടിയാണോ, കുറേ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണോ, അതിനു വേണ്ടിയാണോ ജീവിക്കുന്നത്, അതോ ജീവിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ചെയ്യുന്നത്, ഇതാണ് ചോദ്യം. ഇതാണ് മിനിമം, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ മനസ്സിലാക്കണത് എന്താ വെച്ചാൽ ജീവിക്കാൻ ഒരു ജോലി വേണം, ഒരു ബിസിനസ് വേണം, ഒരു കച്ചവടം വേണം, എന്നിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണം അവിടെ. ഇതാണ് നമ്മളൊക്കെ മനസ്സിലാക്കണത്. ഇവർ തിരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ബിസിനസ്സിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. സ്റ്റാർട്ടപ്പിനും ബിസിനസ്സിനും വലിയ കോടികൾ കോടി കോടി കോടി ഉണ്ടാക്കാനും അറിയപ്പെടാനും അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ രണ്ട് മൈൻഡ് സെറ്റപ്പിൻ്റെ ഒരു ശീത സമരമാണ് യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സിന്. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ സാധാരണക്കാരെ വളരെ അങ്ങനെ കുടുങ്ങുന്നവരും ഉണ്ടാവാം, പക്ഷേ ഇത് ഇന്നും തന്നെ പൊട്ടാൻ തുടങ്ങിയാലല്ലോ. എത്ര പൊട്ടി കേരളത്തിൽ, പണ്ട് ആട് തേക്ക് മാഞ്ചിയം മുതലെടുത്ത് തുടങ്ങിയാൽ അന്ന് ഡിജിറ്റൽ കാലമല്ല, അന്ന് മുതൽ പത്രങ്ങളിലൊക്കെ അത് പരമ്പര വന്നതാണ്. പിന്നെ എത്ര മണി ചെയിനുകൾ, MLM സംഗതികൾ, ഇത് ഒരു വിശ്വാസിനെ പിന്നെ ഒരു മാളത്തു നിന്ന് ഒരു പ്രാവശ്യം പിന്നെ പാമ്പടിക്കൊള്ളുന്ന ആ ആശയം വളരെ വലുതാണ്. വിശ്വാസിയാണെങ്കിൽ ഒരു വട്ടേ മാളത്തു നിന്ന് പാമ്പടിക്കൊള്ളു, രണ്ടാമത് കടിക്കൂല. ഇത് 100 വട്ടം കടിക്കണത്. ഇപ്പം അവസാനം എവിടെ എത്തിക്കണോ അറിയോ? ഇപ്പം ഇത് പൊട്ടൊന്ന് വിചാരിച്ചു കണ്ട് ഇത് ചേരുന്നുണ്ട്. ഇപ്പം ഇന്നടുത്ത ഒരാൾ പറഞ്ഞാ, ഇന്നിപ്പോൾ ഈ വിഷയം കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞതാണ് എന്ത് എങ്ങനെയാ അറിയോ, ഈ സ്റ്റാർട്ട് ഇങ്ങനത്തെ സംഗതികളുണ്ടല്ലോ ഇത് വരുമ്പോൾ അതിനൊരു ഡ്യൂറേഷൻ ഉണ്ടാവുമല്ലോ,
4: ആദ്യത്തെ സമയം
5: ഒരു കൊല്ലം, രണ്ട് കൊല്ലം, മൂന്ന് കൊല്ലമൊക്കെ. അപ്പം എന്നെ തുടങ്ങിയിട്ട് എന്നാൽ എത്ര തുടങ്ങിയിട്ട് എത്രയായി നോക്കും? അത് ഇപ്പം ഇതാ 6 മാസമായിട്ടുള്ളൂ, എന്നാൽ ചേരാം. അപ്പം എന്താ വെച്ചാൽ ആദ്യത്തെ ഒരു വർഷത്തിന് വേണമെങ്കിൽ കിട്ടും അത്രേ. അപ്പോൾ അവർ കൊടുത്തതും അതിൻ്റെ അപ്പുറമൊക്കെ കിട്ടും, അപ്പോൾ ഓക്കെയാണ്. പിന്നെ അത് പൊട്ടുന്ന പേർക്ക് അറിയാം, പൊട്ടുമ്പോൾ ഇങ്ങനെ ഇവരെന്ത് ചെയ്യും, പോയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം എങ്ങനെ വെച്ചാൽ പൊട്ടുന്ന് അറിഞ്ഞുകൊണ്ടാണ് ചേരുന്നത്, അല്ലാതെ പൊട്ടൂലാന്ന് വിചാരിച്ച. പക്ഷേ അതിലും മുമ്പ് പൊട്ടുമ്പോഴാണ് ചില ആൾക്കാർക്ക് എന്ത് പ്രശ്നം ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ജീവിക്കാനുള്ള വരുമാനം മതി, ഒരു ചാണ് വയറലിൻ്റെ ആവശ്യമുള്ളൂ, പിന്നെ രണ്ട് കുട്ടികൾക്ക് കിടക്കാനുള്ള ഒരു വീട് വേണ്ട, പിന്നെ ഒരു തലമുറക്കുള്ള കാശും ഉണ്ടാക്കിയേക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തിനാത്, എന്താ പരിപാടി? നിങ്ങൾക്ക് കോടി കോടി കോടി എന്തിനാത്? നമ്മൾ ചിരഞ്ജീവിയെ ഇവിടെ അങ്ങ് ജീവിക്കൂ, എന്നിട്ട് അത് അനുഭവിക്കാൻ കഴിയും. ഇത്രയും കാലം ഉണ്ടാക്കിയ നല്ല സൽപ്പേര് നാട്ടുകാരും മുഴുവൻ കുളം തോണ്ടി കയ്യാമം വെച്ച് സ്റ്റേഷനൊക്കെ പിടിച്ചുകൊണ്ടുപോണ ഫോട്ടോ പിന്നെ കാണുന്നത് എന്ത് തോന്നിയ സത്? ഒന്ന് ആലോചിക്കണ്ടേ. ഇപ്പം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് ഒരു കാരണം ഞാൻ പറയുന്നത് ഈ മോട്ടിവേഷൻ സ്പീക്കർമാരുണ്ടല്ലോ ഈ ബിസിനസ് രംഗത്തുള്ള, അവർ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അതിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഭയങ്കര ഹൈ പ്രൊഫൈലുള്ള ആളുകൾ, ഇവർ വായിക്കും നോക്കിങ്ങനെ ഇവർ പച്ച തെറി പോലെ പറയവരെ, ഈ ആൾക്കാർക്ക് തെറി വിളിച്ച് പറയും. ആ അതൊക്കെ സഹിച്ചിരിക്കണത് എന്തിനാ? ഈ കാശുമല കാശ് ഉണ്ടാക്കാനാണ്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവരെന്താ വെച്ചാൽ പിടിക്കാൻ കിട്ടൂല. കാരണം എന്താ വെച്ചാൽ ഇത് പൊട്ടുള്ളതാണെന്ന് ഏറ്റവും ഒന്നായിട്ട് പറയുക അവർക്കാണ്. അതുകൊണ്ട് ലീഗലി പിടിക്കാൻ കിട്ടാത്ത എല്ലാ സംഗതികളും ഇവർ ചെയ്യുന്നുണ്ട്.
4: പണ്ടെവിടെയോ പറയുന്നുണ്ട് ചെറിയ ആരാൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താലും ബാഗ് കൊള്ളടിച്ചാലും ഒരേ ശിക്ഷ. ഇന്ത്യ നിയമത്തിൽ ഒന്നും വകുപ്പേ ഉള്ളൂ.
5: പിന്നെ ഇതിനെന്താ വെച്ചാൽ പിന്നെ അതൊക്കെ തുറന്ന് കാണിക്കേണ്ടത് മാധ്യമങ്ങളാണ്, പത്രങ്ങളും ചാനലുകളൊക്കെയാണ്. അവരിതൊരു കൂട്ടുകൃഷിയാണ്. ഇപ്പം നേരത്തെ അമിത് മാഷ് പറഞ്ഞില്ലേ ഇവരൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ഇവർക്കൊക്കെ എന്തുണ്ട് പങ്കുണ്ട്, അവർക്ക് കോടികൾ കിട്ടിയിട്ടുണ്ട് പരസ്യവും കാര്യങ്ങളും ആയിട്ട്. അപ്പോൾ അവർക്കും വില എക്സ്പോസ് ചെയ്യാൻ എന്തുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഇതിൽ കയറുന്ന ജോലിക്കാരാണ്. ഈ ജോലിക്കാർ ഇതിൻ്റെ ആളുകളായിട്ട് സമൂഹത്തിൽ അറിയപ്പെട്ടു. അപ്പോൾ പിന്നെ ഇത് കുളത്തിലായി കഴിഞ്ഞാൽ ഇവർ കൂടി പ്രതികളാണ് സമൂഹത്തിന് മുമ്പിൽ. അപ്പോൾ അവരും എന്ത് ചെയ്യൂല, ഇതിൻ്റെ പ്രശ്നം പുറത്തു പറയില്ല. പിന്നെ ഇൻവെസ്റ്റേഴ്സാണ്, അവർക്ക് കുറച്ചൊക്കെ ലാഭം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇത് പൊട്ടിപ്പോയി എന്ന് പറയുമ്പോൾ മാനഹാനി ഭയന്ന് കണ്ട് ഞാനതിലില്ല, ഇനി പോയത് പോയി, ഏതൊരു മാനം പോകണ്ടെന്ന് വിചാരിച്ചാൽ അവരും ഉണ്ടായിരിക്കും.
6: അതുകൊണ്ട് ഇവിടെ സംഭവം ഉണ്ടെന്നതിനകത്ത് പറയുന്നു,
5: ആ ഇവിടെ പൊട്ടിയ എല്ലാ സംവിധാനങ്ങളുടെ പോലീസുകാർ പറയുന്നത് ആരും പരാതി തരുന്നില്ല, പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാന്നുള്ളതാണ്. ഈ ആനുകൂല്യത്തിലാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, ഇന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, ഈ സെലിബ്രിറ്റികൾ, രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ, ഇവരൊക്കെ എത്ര ആളുകൾ അങ്ങനെ പോഷാക്കി കൊണ്ടിറങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്ന് ആലോചിച്ചുകൊണ്ട് ചെയ്യണം. അത് അവസാനം കുളത്തിലിറങ്ങുമ്പോൾ ഇവരെ കൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ജനങ്ങൾ ഇതിൽ ആകൃഷ്ടരാകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് ഒരു കാര്യം ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇതെന്തുകൊണ്ട് പെടുന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ജീവിതത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് കൃത്യമായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇവർക്കുള്ള ധൈര്യം എന്താ വെച്ചാൽ, എനിക്കൊന്നും നഷ്ടപ്പെടാനല്ല. ഏയ്, ഒരാളിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയോ, എനിക്ക് അങ്ങനെ നിങ്ങളാ പറയുന്ന ഒരു കുടുംബത്തിൻ്റെ പേര്, എൻ്റെ വാപ്പാൻ്റെ സൽപ്പേര്, അങ്ങനെ സംഭവമൊന്നും എനിക്കില്ല. പിന്നെ എൻ്റെ അടുത്ത് നായ പൈസ ഇല്ല, പിന്നെ എൻ്റെതൊന്നും പോകാനുമില്ല, എൻ്റെ അത് കണ്ടു കെട്ടാനും ഒന്നുമില്ല. എനിക്ക് ചിലവ് നാവും മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം എൻ്റെ ഒക്കെ ഇൻസൈഡാക്കി ഉഷാറാക്കി ആൾക്കാരോട് ഇങ്ങനെ വർത്തമാനം പറയാൻ നടക്കുക. പിന്നെ ഈ പോടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നാട്ടിലെ പൈസയാണല്ലോ, എടുത്ത ഡ്രസ്സും ഒക്കെ നാട്ടിലെ പൈസയാണ്, പിന്നെ എന്താ പ്രശ്നം, അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയതാണല്ലോ. അപ്പോൾ എനിക്കൊന്നും നഷ്ടപ്പെടാനല്ല, കിട്ടിയതൊക്കെ ലാഭമാണ്. ഈ പോളിസി വെച്ചിട്ടാണ് ഇത്തരം ആളുകൾ എന്ത് ചെയ്യുന്നത്, സമൂഹത്ത് കറങ്ങുന്നത്. അത് മാന്യമാരായ ആൾക്കാർ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പിന്നെ ഇത് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ വെച്ചാൽ, അമിത ലാഭം പറഞ്ഞുകൊണ്ട് വരുന്ന പരിപാടി ആദ്യം തന്നെ അവസാനിപ്പിക്കും. എനിക്കത് വേണ്ട, എനിക്ക് അത്ര ലാഭം വേണ്ട, ബുദ്ധിയുള്ളവനത് പറയുമല്ലോ. പിന്നെ എന്താന്ന് വെച്ചാൽ, സ്വന്തം പണം കൊണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാം, വേറെ നാട്ടിലെ കാശ് കൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല. നമ്മൾ അവിടെയും ഇവിടെയും കാശുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടി അവസാനിപ്പിക്കുക. പിന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹലാലായ മേഖല മാത്രം തിരഞ്ഞെടുക്കുക, സുതാര്യതയും സത്യസന്ധതയും വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഈ വ്യാജമായ പരസ്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ തൊഴിലാളികളുടെ അവകാശം, വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ, അങ്ങനത്തെ ചില മൂല്യങ്ങളിൽ ഉറച്ച് നിൽക്കുക. പിന്നെ അളവും തൂക്കത്തിനും കൃത്രിമം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ബേസ് ഉണ്ട്. ഈ ബേസിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ ഒരു വലയിലും എന്ത് ചെയ്യില്ല, ഒരാൾ ഉൾപ്പെടില്ല. അപ്പോൾ ഈ പിന്നെ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാം കച്ചവടത്തിന് വെച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ അടിസ്ഥാനപരമായി തന്നെ പറഞ്ഞല്ലോ, മദ്യവും ചൂതാട്ടവും, ആ ഒരൊറ്റ വാക്ക് അത് നിഷിദ്ധമാക്കിയെന്ന് പറയാൻ കാരണം അതിന്നാണ് ഈ എല്ലാ പ്രശ്നങ്ങളും
6: ചെറുതായിട്ട്
5: ഇതൊക്കെ ചൂതാട്ടത്തിൻ്റെ അടിസ്ഥാനം. ഇതിനൊക്കെ ബേസ് വന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, അതിലേക്ക് ഞാൻ അടുക്കും. പലിശയിലേക്ക് ഞാൻ പോകില്ല, ചൂതാട്ടത്തിലേക്ക് പോകില്ല, ലോട്ടറിയിലേക്ക് പോകില്ല, ഈ മണി ഇരട്ടിപ്പിക്കുന്ന പരിപാടി ഉണ്ട്, അധ്വാനിക്കാതെ കാശും അങ്ങനെ പരിപാടി എനിക്കില്ല എന്ന് ഒരാൾ തീരുമാനിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് ഒരാളും അറിയാതെ പോയി ചാടുന്നതല്ല. ഇത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ കാശുണ്ട്, ഒന്നുകിൽ വിദേശത്തു നിന്ന് ജോലി ഒഴിവാക്കി വരുമ്പോൾ കിട്ടുന്ന കാശ്, അതുപോലെ തന്നെ സർവീസിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാശ്, അല്ലെങ്കിൽ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ ഈ സ്ത്രീകൾക്കൊക്കെ എന്ത് ചെയ്യും, അവർക്ക് ഭൂമി കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ അവർ ഒരു 10 ലക്ഷം രൂപ, 25 ലക്ഷം, 60 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, ക്യാഷായിട്ട് കൊടുക്കും. അപ്പോൾ അത് ആളുകൾ എന്ത് ചെയ്യും, ഇവരടുത്ത് ഇത്ര കാശുണ്ട് എന്ന് കുടുംബങ്ങൾക്കൊക്കെ അറിയാം, ഓരോരുത്തരും 2 ലക്ഷം തരും, 10 ലക്ഷം തരും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൂടെ കൊടുത്തുകൊണ്ട് ഞാനാകെ പാപ്പരാകും. അപ്പോൾ എന്താ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ള ഈ മനസ്സ്, ഇങ്ങനത്തെ ആളുകളെ നോക്കിയിട്ടാണ് ഈ പരിന്തുകൾ ഇങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരോട് അവർക്ക് പറ്റുന്ന ഫ്രെയിമിലാണ് ഇതിനെ അവതരിപ്പിക്കും. നിങ്ങളിങ്ങനെ ഈ കാശൊക്കെ വെച്ച് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സംവിധാനമുണ്ട്, അപ്പോൾ ഒന്നായിക്കോട്ടെ, ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളടുത്തുള്ള കാശ് നമുക്കറിയുന്ന കച്ചവടം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. വേറെ കുറേ ആൾക്കാർ വന്ന് കുറേ ഇംഗ്ലീഷിലും മലയാളത്തിലും കണക്കൊക്കെ പാടാൻ പറഞ്ഞ് തുമ്പില്ലാതെക്കണ പരിപാടിക്ക് ഇവരെന്താ വെച്ചാൽ ഒക്കെ പറയും. എനിക്ക് പിന്നെ നമ്മളെ പോരായ്മയെന്ന് എനിക്കറിയില്ല, ഈ പുതിയൊരു ജനറേഷൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ, അവർ പഠിക്കുന്ന കോഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല, എക്സാം ഏത് എഴുതി എന്ന് മനസ്സിലാവില്ല, അത് പാസ്സായിക്കണമെന്ന് മനസ്സിലാവില്ല, അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്ന് മനസ്സിലാവില്ല. എത്ര ചോദിച്ചാലും ഇവർ കുറേ പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ നമ്മൾ ചോദിച്ചാൽ നമ്മൾ വിഡ്ഡികളാവുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാവുമെന്ന് വിചാരിച്ചാൽ നമ്മൾ വിടലാണ്. ഇതേപോലെ തന്നെയാണ് ഈ ജോലിൻ്റെ വരും. ഇപ്പം എന്താ ജോലി വെച്ചാൽ, അവിടെ ഒരു പാർട്ടി ഉണ്ട്, ഇവിടെ ഒരു സംഘടന വരുന്നുണ്ട്, അവിടെ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി നിങ്ങളുടെ കമ്പനി ആക്കും, അങ്ങനെ അങ്ങോട്ട് ആക്കും ഇങ്ങോട്ട് ആക്കും, ഇവ 24 മണിക്കൂർ ഇവിടെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ടാവും, എന്നാൽ വലിയ ഓഫീസും പരിപാടിയും. ഇത് അങ്ങനെ ഉണ്ടല്ലോ, അത് ഒരു മായാക്കായി ഒരു വെർച്വൽ വേൾഡിലാണ് ഇതൊക്കെ നടക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ പലതുമില്ല. പക്ഷെ കൂട്ടത്ത് പറയുള്ളത് നല്ല സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിൽ തുടങ്ങുന്ന നല്ല മനുഷ്യന്മാരുണ്ട്, അവർക്ക് ഇതൊരു തിരിച്ചടിയാകരുത് എന്നാണ് എനിക്ക് പറയുന്നത്.
4: തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു ഒരു പണത്തിനോടുള്ള അത്യാഗ്രഹം അതായിരിക്കും ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറുക്കു വഴികളിൽ പണമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ പോയിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ മാനഹാനിയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സൽപ്പേരുമൊക്കെ ഉദ്ദേശിച്ച് അവർ പരാതിപ്പെടാതെയും ഒക്കെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. അത് ഇത്തരം ആളുകൾക്കുള്ള ഒരു വളമടൽ കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ജീവിതം മറന്ന് അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ എന്ത് ചെയ്യരുത്, നമ്മളായിട്ട് കുളം തൊണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകരുതെന്ന് കൂടി ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു.
2: മഷാല്ലാ, നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ് അവസാനിക്കാത്ത തട്ടിപ്പുകൾ ഭാഗം 2.
7: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
3: പീസ് റേഡിയോ.

0: أعوذ بالله من الشيطان الرجيم.
1: كذلك نقص عليك من أنباء ما قد سبق.

عوج له وخشعت الأصوات للرحمن

0: വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്തുമ്പോ മക്കളെ അടുത്ത് വിളിച്ച് മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ മരിക്കുകയാണ്. എന്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ എന്റെ കട്ടിലിന്റെ ചോട്ടിൽ വളരെ ഭംഗിയായ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റി ആ പെട്ടി പുറത്തെടുത്താൽ നിങ്ങൾക്കൊരു ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് അതിലുണ്ടാകും. പരസ്പരം തർക്കിച്ച് കലഹിച്ച് നാശാകരുത്. അച്ഛന്റെ മരണശേഷം മക്കൾ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ അങ്ങോട്ട് ചതല് കയറി ഈ കറൻസി മുഴുവൻ ചതൽപ്പുഴുക്കൾ തിന്നു തീർത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കുണ്ടാകും, നമ്മുടേതായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അത് ആവശ്യമുള്ളൊരു സമയത്ത് ഇല്ലാതെ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പരലോകത്ത് ഇതേപോലത്തെ ഒരു ഘട്ടമുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, ഇന്ന റജുലല യുസല്ലി സിത്തീന സന, ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിക്കും. ഒമാ തുഖുബലുലഹു സ്വലാത്തുൻ, പക്ഷെ അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകില്ല. അവൻ വിചാരിക്കും അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇഖ്ലാസിന്റെ കുറവാണോ? അല്ല. ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ, ചിലപ്പോൾ റുക്കൂഴും സുജൂദൊന്നും പൂർത്തിയാക്കാതെ ചെയ്യും, അഥവാ അതിന്റെ രൂപത്തിലുള്ള പ്രശ്നമാണ്. പീസ് റേഡിയോ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, അങ്ങനെ കർമ്മശാസ്ത്ര രംഗത്തെ ഒരുപാട് വിഷയങ്ങൾ, വളരെ ആഴമുള്ള പഠനങ്ങൾ അതിന്റെ ലൈഫ് കോഴ്സ് വഴി സമൂഹത്തിലേക്ക് കൊടുത്തു. ആയിരക്കണക്കിന് മനുഷ്യർ പഠിച്ചു, ഇപ്പോഴും ആയിരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജ്, ഉംറ, സുന്നത്ത് നമസ്കാരം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. വൈജ്ഞാനിക രംഗത്തെ ഈ വലിയ സേവനങ്ങളും സംഭാവനകളും മുന്നോട്ട് പോകണം. അതിന് നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോയുടെ ഈ ഒരു ഇതുപോലത്തെ പ്രൊജക്ടുകൾക്ക് ഉപകരിക്കും വിധം സംഭാവനകൾ ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് എത്ര ചെറിയ തുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ കിട്ടും, അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് അടക്കം പ്രിന്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നൽകുന്ന തുകയുടെ കനമല്ല, കൽബിലെ അതിന് കൊടുക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ വിലമതിക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഞാൻ പറയും.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ചുവരെഴുത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതം വെച്ചപ്പോൾ അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമി റസൂലില്ലാഹ് അൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി ഗുറുൽ മയാമീൻ വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ സുമ്മ മാ ബഅദ്. ബഹുമാന്യരെ, പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്ത് എന്ന ഈ പരിപാടി ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഈ വാരം ചുവരെഴുത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് വീതിച്ച് നേടുന്ന വിഷയത്തിൽ ഒരു സംസാരം, അതിനെ തുടർന്നുണ്ടായ ചില സംഭവങ്ങൾ, തൽപരകക്ഷികൾ, തന്നിഷ്ടക്കാർ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തി കാണിക്കുവാനും അദ്ദേഹത്തിൻ്റെ സ്ഥാനം പിടിക്കുവാനും ഈ ഒരു വിഷയം നന്നായി കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കറിനോട് ദേഷ്യപ്പെട്ടു, മരണം വരെ മിണ്ടിയില്ല തുടങ്ങി പല ആരോപണങ്ങളും പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ചെറുതാക്കാൻ ആരോപകർ ശ്രമിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ സ്ഥാനവും മഹത്വവും നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹം അൽ അതീഖാണ്, അദ്ദേഹം അസ്സിദ്ദീഖാണ്. അൽ അതീഖ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചവൻ എന്ന അർത്ഥത്തിലും മുഖപ്രസന്നൻ എന്ന അർത്ഥത്തിലും മറ്റും അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനപ്പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ആ സ്ഥാനപ്പേര് നൽകിയിട്ടുണ്ട്. അദ്ദേഹം അസ്സിദ്ദീഖാണ്, തികഞ്ഞ സത്യസന്ധൻ. ഇസ്റാ മിഅ്റാജ് രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ലോകരെ ഇസ്റാ മിഅ്റാജിനെക്കുറിച്ച് പറഞ്ഞ് അറിയിച്ചപ്പോൾ തെല്ലും ശങ്കിക്കാതെ ഒട്ടും സംശയിക്കാതെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തിയതിനാൽ തിരുനബിയുടെ ഷറഫാക്കപ്പെട്ട നാവിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനപ്പേരാണ് അസ്സിദ്ദീഖ്. അൽ അത്ഖ, അതിഭക്തൻ. അസ്വാഹിബ്, കൂട്ടുകാരൻ തുടങ്ങി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പദവി മഹത്വം ഏറെയാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വിനിയോഗങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിക ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും അറിയുന്ന വിഷയമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനുള്ള പദവിയും അദ്ദേഹത്തിൻ്റെ മഹത്വവും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രി, കരളിൻ്റെ കഷ്ണം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭാവത്തിലും മട്ടിലും നടത്തത്തിലുമെല്ലാം യോജിച്ചു കൊണ്ടായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്നാണ്. അമാ തർദൈൻ അൻ തകൂനി സയ്യിദത നിസായി അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകൾക്കുള്ള നേതാവ് നിങ്ങളാകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് തിരുവിയോഗ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ ആശ്വസിപ്പിച്ച് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഫാത്തിമത്തു ബിദ്വാത്തു മിന്നി, എന്നിൽ ഒരു ഭാഗമാണ് ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ മഹദിക്കുള്ള സ്ഥാനം എത്രയാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞ പ്രത്യേകം അറിയിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്രയാകുമ്പോൾ തിരുദൂതർക്ക് ശേഷിക്കുന്ന ഏക സന്താനം അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. തിരുവിയോഗ വേളയിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം കണ്ട് വാക്കറുബ അബത്ത, വാപ്പാക്കെന്തൊരു വേദനയാണുള്ളതെന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ ആ മകളുടെ ഹൃദയവേദനയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിക്കുന്നത് ലൈസാല അബീക്കി അയ്യ ഖറബിൻ ബാദല്യവും, മകളെ ഈ ദിവസത്തിന് ശേഷം ഉപ്പാക്ക് യാതൊരു വേദനയും വിഷമവും ഇല്ല എന്നുള്ള പറഞ്ഞുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ ഫാത്തിമയെ അണച്ചുപൂട്ടി രണ്ട് രഹസ്യങ്ങൾ പങ്കിടുകയുണ്ടായി. ഒന്നാമത്തെ രഹസ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നേ ദിവസം ഈ ദുനിയാവിനോട് യാത്രയായി, പരലോക യാത്രയിൽ മരണം വരിച്ച് പരലോകയാത്രയിലാണ് എന്നതാണ്. അത് കേട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരയുകയുണ്ടായി. അപ്പോൾ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ അണച്ചുകൂട്ടി, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് യാത്രയായാൽ നബി കുടുംബത്തിൽ നിന്ന് ആദ്യം ഉപ്പയോട് വന്നണയുക, ഫാത്തിമയായിരിക്കും എന്ന് പറഞ്ഞ് അവരെ ചിരിപ്പിക്കുകയുമുണ്ടായി എന്ന് നമ്മൾ സഹിഹായ ഹദീസുകളിൽ വായിക്കുന്നുണ്ട്. എല്ലാം അറിയിക്കുന്നത് ഈ മഹദിക്കുള്ള ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കുള്ള ഇസ്ലാമിലെ സ്ഥാനമാണ്. ഫാത്തിമയുടെ ഇഷ്ടം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടമായിരുന്നു. ഫാത്തിമയുടെ വിഷമം അത് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിഷമമായിരുന്നു. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം ഇസ്ലാമിലേറെ സ്ഥാനമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി നിയമിക്കപ്പെട്ടതിൽ പിന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്രയാകുമ്പോൾ തിരുനബിയുടെ വസ്ത്രങ്ങളും അതേപോലെ ആയുധങ്ങളും അവിടെ ഉണ്ടായിരുന്ന നാണയങ്ങളുമെല്ലാം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങൾക്ക് സദഖയായി, ദാനധർമ്മമായി നൽകി തീർത്തിട്ടുണ്ട്. അടിമകളായി ഉണ്ടായിരുന്നവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മോചിപ്പിച്ച് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുമുണ്ട്. പിന്നെ അറിയപ്പെടുന്ന സ്വത്ത് ചില ഫൈ സ്വത്തുകളാണ്, അഥവാ ശത്രുക്കളുടെ സ്വത്തുക്കൾ യുദ്ധത്തിലൂടെ നേടുന്നതാണ് ഗനീമത്ത്. യുദ്ധമില്ലാതെ ശത്രുക്കൾ ഒഴിവാക്കിയിടുന്ന സ്വത്തുക്കൾ അത് മുസ്ലിം സേനയ്ക്ക് ലഭിക്കുന്നുവെങ്കിൽ അതാണ് ഫൈ സ്വത്ത്. ആ ഫൈ സ്വത്ത് അത് യോദ്ധാക്കൾക്ക് വീതിക്കപ്പെടുകയില്ല. അതിന് അവകാശികൾ അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹശറിൽ അറിയിച്ചിട്ടുണ്ട്. അതിലൊരു വിഹിതം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ളതാണ്. അങ്ങനെ കുറച്ച് സ്വത്ത് മദീനയിലും അതേപോലെ ഫദക് എന്ന് പറയുന്ന സ്ഥലത്തും ഖൈബറിൽ നിന്ന് ലഭിച്ച അഞ്ചിലൊന്ന് സത്തോരിയുടെ ശേഷിപ്പ് സ്വത്തും ഉണ്ടായിരുന്നു. അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കറിയുമായിരുന്നു. അവർ വിചാരിച്ചത് ഈ സ്വത്തിൽ തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അനന്തരാവകാശമുണ്ട് എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുഖം കാണിച്ചവർ ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മീറാസ് അനന്തര സ്വത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ നൂറസ് മാ തറക്ന സദഖ, ഞങ്ങൾ അനന്തരമെടുക്കപ്പെടുകയില്ല, ഞങ്ങൾ നബിമാർ വിട്ടേക്കുന്നതെല്ലാം സദഖയാണ്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. ചില റിപ്പോർട്ടുകളിൽ ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയ വ ഇന്നൽ അംബിയ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ വ ഇന്നമ വറസുൽ ഇൽം ഫമൻ അഖദ ബിഹി അഖദ ബിഹദ്ദി വാഫിർ. നബിമാരുടെ അനന്തരാവകാശികൾ പണ്ഡിതരാണ്. നബിമാർ ദീനാറുകളും ദിർഹമുകളും അനന്തര സ്വത്തായി മറ്റുള്ളവർക്ക് അനന്തരമെടുക്കാൻ വിധം വിട്ടേച്ചിട്ടില്ല. അവർ അറിവാണ് അനന്തരമാക്കി വിട്ടേച്ചിട്ടുള്ളത്. അത് സ്വീകരിച്ചവൻ വലിയൊരു വിഹിതമാണ് സ്വീകരിക്കുന്നത് എന്നറിയിക്കുന്ന തിരുമൊഴി കൂടി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ പ്രതികരണം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കേൾക്കുകയുണ്ടായി എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ മുതലാണ് ശേഷിപ്പിച്ചിട്ടുള്ളത്, അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞ അത് നടപ്പിലാക്കൽ മാത്രമാണ് തൻ്റെ ധർമ്മം എന്നുള്ളത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവിടെ അറിയിക്കുകയുണ്ടായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് ആ പ്രതികരണത്തിൽ വിഷമമുണ്ടായി എന്നും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹിനോട് അതിൽ പിന്നെ സംസാരിച്ചിട്ടില്ല എന്നും 6 മാസങ്ങൾക്കപ്പുറം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുകയുണ്ടായി. രാവിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അലി റളിയല്ലാഹു തആല അൻഹു മറമാടുകയാണുണ്ടായത്. അവരെക്കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വിവരം നൽകിയിട്ടില്ല അലി എന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഈ വരികൾ ഞാൻ ഇത് വായി ഇത് നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ അഥവാ ഫഹജറത്തുഹു ഫലം തുകല്ലിമുഹു ഹത്താ തൂഫിയത് വആശത് ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിത്തത അഷ്ഹുർ ഫലമ്മാ തൂഫിയത് ദഫനഹ സൗജുഹ അലിയ ലൈലൻ വലം യുദൻ ബിഹ അബാബക്കർ. ഈ ഹദീസിൻ്റെ വചനം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിൽ ഹദീസിൻ്റെ ലഫ്ദിൽപ്പെട്ടതാണിത്. ഇത് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ കേൾക്കുമ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പം ചിലരുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് അതിൻ്റെ വസ്തുത എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവർ ഏറെ പ്രതീക്ഷിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത്. നബിമാർ അനന്തരം എടുക്കപ്പെടുകയില്ല എന്നുള്ളത് ഒരു പൊതുഭാഷ്യമായിട്ടായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉൾക്കൊണ്ടിരുന്നത്. അതിൽ ഈ ഫദക്കിലെ ഫൈഇ സ്വത്ത്, അതേപോലെ ഖൈബറിലെ സ്വത്ത് ഇതൊന്നും ഉൾപ്പെടുകയില്ല എന്നുള്ളതാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ അതുകൂടി സദക്കയാണ് അനന്തരായിട്ടെടുക്കാൻ പാടില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അത് സദക്ക മുതലിൽ പെടുകയില്ല എന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു താൻ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നതായ ആ സ്വത്തിൻ്റെ വിഷയത്തിൽ ഈ ഒരു നിലപാട് അത് പറഞ്ഞപ്പോൾ അവർക്കൊരു പ്രയാസമുണ്ടായി എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു പ്രമാണവചനത്തെ രണ്ട് നിലക്ക് മനസ്സിലാക്കുക എന്നുള്ളതുണ്ടാകും. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയത് ആമായ നിലക്കാണ്, എല്ലാ സ്വത്തും സദക്കയാണ് എന്നുള്ള നിലക്കാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയിരുന്നത് ഈ ഫൈഇ സ്വത്ത് അതിൽ പെടുകയില്ല, അത് നബി കുടുംബത്തിൻ്റെ വിഹിതമാണ് എന്നുള്ള നിലക്കാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയ രീതിയാണ് ശരിയോട് കൂടുതൽ അടുത്തത്. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷമമുണ്ടായി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. ഫവജദത് ഫാത്തിമത്തു അലാ അബിബക്കർ ഫീദാലിക്ക, ആ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കലീനോട് അതിനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വിഷമമുണ്ടായി എന്നുള്ളതാണ്. ഫഹജറത്തു ഫലം തുകല്ലിമുഹു ഹത്താ തൂഫിയത്, അവർ മരിക്കുന്നത് വരെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തോട് വിട്ടുനിന്നു എന്നാണ് ഹദീസിന്റെ ബാക്കി ഭാഗം. അവിടെ മറ്റു ഹദീസുകളെ കൂടി കൂട്ടിവെച്ചാണ് ഈ ഒരു ഭാഗം മനസ്സിലാക്കേണ്ടത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലിയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് തെറ്റി നിന്നു, മരിക്കുന്നത് വരെ മിണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ സംസാരിച്ചതും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് സംസാരിച്ചതുമായ വേറെ റിപ്പോർട്ടുകൾ ഇവിടെ നമുക്ക് ഇൻഷാല്ലാഹ് മനസ്സിലാക്കാനുണ്ട്. അവർ രോഗസന്ദർശനം നടത്തിയത്, അവരെ തൃപ്തിപ്പെടുത്തി സംസാരിച്ചതൊക്കെ ചരിത്രത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ സംസാരിച്ചില്ല എന്ന് പറഞ്ഞത് ഏത് വിഷയമാണ്? ഈ ഫൈഇ സ്വത്തിൻ്റെ വിഷയത്തിൽ, അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മരിക്കോളം അബൂബക്കർ റളിയല്ലാഹുവിനോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ആ വിശദീകരണം അനിവാര്യമാണ്, കാരണം ഹദീസുകൾ വൈരുദ്ധ്യമുള്ളതായി ഏറ്റുമുട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു വിശദീകരണം ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ. പിന്നെ അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ രാത്രി അവരെ മറമാടിയെന്നും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ആ സമയത്ത് അറിയിച്ചില്ല എന്നും പറയപ്പെടുന്നതായ റിപ്പോർട്ടിൻ്റെ ഭാഗം, അതും മറ്റ് ഹദീസുകളുടെ വെളിച്ചത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സമയം നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. അവർ വഫാത്താകുന്നത് ഹിജ്റാബ്ദം 11 റമദാൻ മാസം ഒരു ചൊവ്വാഴ്ച രാവിലെ, ചൊവ്വാഴ്ച രാത്രി ഇശാ മഗ്രിബിനിടയിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമറും ഉസ്മാനും സുബൈറും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും അവിടെ സന്നിഹിതരായി എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ബലപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിവായത്തുകൾ കാണുവാൻ സാധിക്കും, ഇമാം മാലിക്കും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി വെക്കപ്പെട്ടപ്പോൾ

ഗ്രന്ഥങ്ങളിൽ ഈ വിഷയത്തിൽ വന്ന റിപ്പോർട്ടുകളാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ ഭാഗം അറിയിക്കുന്നത് എന്താ? ആ മറമാടുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സംബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലാതെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആലനെ സന്ദർശിച്ചിട്ടില്ല എന്നോ അതേപോലെ തന്നെ അവർക്ക് വേണ്ടി നമസ്കരിച്ചിട്ടില്ല എന്നോ അതറിയിക്കുന്നില്ല. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്തിൽ കാണാം, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ രോഗിയായി കിടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ 6 മാസങ്ങൾക്കിപ്പുറം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് അവർ രോഗിയായിട്ടുണ്ട്. രോഗിയായി കിടന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ ഫാത്തിമയെ രോഗ സന്ദർശനം നടത്തി. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമയുടെ അടുക്കലുണ്ട്. ഹാദ അബൂബക്കർ യസ്തഇദിനു അലൈക്കി, അബൂബക്കർ ഇതാ നിങ്ങളുടെ അടുക്കൽ വരാൻ അനുവാദം ചോദിക്കുന്നു. അപ്പോൾ ഫാത്തിമ പറയാണ്, അതുഹിബ്ബു അൻ ആദനല, ഞാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഭർത്താവിനോട്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുമ. അപ്പോൾ ഖാല നഅം, അലി ആര് സമ്മതിക്കാണ്. അങ്ങനെ ഫാദിനത് ലഹു ഫദഖല അലൈഹ ഫതറദ്ദാഹ ഹത്ത റദിയത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയുടെ അടുക്കലിരുന്നു, കടന്നു വന്നു, എന്നിട്ട് അവരെ പ്രീതിപ്പെടുത്തി. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രീതിപ്പെടുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വല്ലാഹി ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ അൻ അസ്ലമിൻ ഖറാബത്തി. ഇതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു നിലപാട്. എൻ്റെ കുടുംബ ബന്ധം ചേർത്തുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തോട് ബന്ധം ചേർത്തുക എന്നുള്ളതാണ് എനിക്കേറെ ഇഷ്ടം, അള്ളാഹുവാണേ സത്യം എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് സംസാരിച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മീറാസ് അനന്തരസ്വത്ത് ചോദിച്ചപ്പോൾ, മീറാസ് അത് സദഖയാണ്, അത് സദഖയായിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ, പക്ഷേ നബി കുടുംബത്തെ സംരക്ഷിക്കാൻ അതല്ലാത്ത സ്വത്തുണ്ട്. ആ സ്വത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കലും അതിൽ പിശുക്കിയിട്ടില്ല. പിന്നെയോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം കുടുംബത്തോട് ബന്ധം ചേർത്തുന്നതിനേക്കാൾ നബി കുടുംബത്തോട് ബന്ധം ചേർത്തിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ സഹായിക്കുകയും അവർക്ക് സ്വത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ചരിത്ര വസ്തുതയാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിട്ടുനിന്നു എന്ന് പറയുന്നത്, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഏത് വിഷയത്തിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് ഫാത്തിമയാണ് എന്നറിയിച്ചതിൽ പിന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ പുറലോകം കണ്ടിട്ടില്ല. അവർ വീട്ടിൽ ഒതുങ്ങി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അലി റളിയല്ലാഹു തആല അൻഹയും ഫാത്തിമയെ ആശ്വസിപ്പിച്ചും അവരെ പരിചരിച്ചും അവരോടൊത്ത് കഴിഞ്ഞു ഉടനെ ചെയ്തിട്ടുള്ളത് ആ 6 മാസക്കാലം. ആരിലേക്കും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി തിരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് അവർക്ക് ഉണ്ടായിട്ടില്ല. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിഷയത്തിൽ മാത്രമല്ല, പിന്നെ ഒട്ടും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്ന വിഷയം ഏതാണ്? അത് അനന്തരസ്വത്തിൻ്റെ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ള വിഷയമാണ്. ഈ വിഷയങ്ങൾ സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടില്ലേ? അവരെ പ്രീതിപ്പെടുത്തിയ റിപ്പോർട്ട് നമ്മൾ കേട്ടില്ലേ? അപ്പോൾ ആ വിഷയങ്ങളിലുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതര ചരിത്ര റിപ്പോർട്ടുകൾ അറിയിക്കുന്ന വിഷയമാണ്. മാത്രമല്ല, ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ഭാര്യ അസ്മ ബിന്തു ഉമൈസ് ആണ് അലി റളിയല്ലാഹു തആലനോടൊപ്പം ഫാത്തിമയെ കുളിപ്പിക്കാനുണ്ടായിരുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആലന മരണപ്പെട്ടു. അപ്പോൾ അലി റളിയല്ലാഹു തആലനാണ് ഫാത്തിമയെ കുളിപ്പിക്കുന്നത്. സഹായിയായിട്ട് ആരാണ്ടായിരുന്നത്? അസ്മ ബിന്തു ഉമൈസ് ആണ്. അസ്മ ബിന്തു ഉമൈസ് ആരാണ്? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയാണ്. അബൂബക്കർ റളിയല്ലാഹു തആലനഹു ഫാത്തിമ റളിയല്ലാഹു തആലനക്ക് ഒരിക്കലും സ്വീകാര്യനല്ല. അനിഷ്ടമുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ ആ അനിഷ്ടമുള്ള വ്യക്തിയുടെ ഭാര്യയെ ഫാത്തിമ റളിയല്ലാഹു തആലനഹ തന്നെ കുളിപ്പിക്കാൻ മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്യോ? അസ്മ ബിന്ദു ഉമൈസിനോട് ഫാത്തിമ റളിയല്ലാഹു തആലനെ പറഞ്ഞിട്ടുണ്ട്, അവർ രോഗിയായി കിടക്കെ തന്നെ കുളിപ്പിക്കാൻ വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഭാര്യയെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ കൂടണം എന്ന് വസിയത്ത് ചെയ്യുമ്പോൾ അത്രമാത്രം ഈ പറയപ്പെടുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയിൽ അനിഷ്ടത്തിലും വിയോജിപ്പിലും ആയിരുന്നുവെങ്കിൽ അതുണ്ടാവില്ല. അപ്പോൾ ഈ ചരിത്ര റിപ്പോർട്ടുകളൊക്കെ അറിയിക്കുന്നത് സഹോദരന്മാരെ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹോട് വളരെയധികം വിദ്വേഷത്തിൽ പിണക്കത്തിൽ കഴിഞ്ഞുകൂടി എന്നുള്ളത് അത് വസ്തുതാപരമല്ല, അത് ചരിത്രപരമായിട്ട് ശരിയുമല്ല എന്നുള്ളതാണ്. പിന്നൊരു വിഷയം, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരസ്വത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു. ഈ ചോദിച്ച അനന്തരസ്വത്ത് അബൂബക്കർ റളിയല്ലാഹു തആലന് നൽകാതിരിക്കാൻ കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തിരുമൊഴിയാണ്, ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴിയെ മുറുകെ പിടിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന് നിലപാടെടുത്തപ്പോൾ ആ നിലപാടാണ് ശരിയായത്.
ആ വിഷയം

0: അബൂബക്കർ റളിയല്ലാഹു തആലാനു മനസ്സിലാക്കിയ രീതിയിൽ ഫാത്തിമ റളിയല്ലാഹു തആലാനു മനസ്സിലാക്കിയില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ നിലപാട് കൃത്യമാണ്, ശരിയാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലശേഷം ആര് വന്നു? ഉമർ വന്നു. ഉമറിന് ശേഷം ഉസ്മാൻ വന്നു ഖുലഫാക്കളായി, അല്ലേ? പിന്നീട് അലിബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ ഖലീഫയായി. അലി റളിയല്ലാഹു തആലാനു ഖലീഫയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് അനന്തര സ്വത്തുണ്ടല്ലോ, വഖഫ് സ്വത്തായിട്ടില്ലേ? അത് അലി റളിയല്ലാഹു തആലാനു നബി കുടുംബത്തിന് വീതിച്ചിട്ടില്ലല്ലോ. അതേപോലെ തന്നെ നബി കുടുംബത്തിലെ ഇതര മെമ്പർമാർ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനോട് ഈ ആവശ്യം ഉന്നയിച്ച്, അബ്ബാസ് റളിയല്ലാഹു ഇല്ലേ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇല്ലേ, ഫദൽ ഇബ്നു അബ്ബാസ് ഇല്ലേ, കുസും ഇബ്നു അബ്ബാസ് ഇല്ലേ, അതേപോലെ തന്നെ ജാഫർ റളിയല്ലാഹു തആലാന്റെ മക്കളില്ലേ, ഇവരാരും അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയും ഫാത്തിമ റളിയല്ലാഹു തആലാനെ സ്വീകരിച്ചതായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ലല്ലോ. ഫാത്തിമ റളിയല്ലാഹു തആലാന അതൊരു പ്രത്യേക രീതിയിലായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. ആ രീതിയിൽ മറ്റാരും മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് വരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലി റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൽ ഈ സ്വത്ത്, ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഈ ഫദക്കിലെ സ്വത്തൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ചുമതല അബ്ബാസിനെയും അതേപോലെ അലിയാരിയെ ഏൽപ്പിക്കാണ് ചെയ്തത് ഉമർ. അവർക്ക് അനന്തര സ്വത്തായിട്ട് കൊടുത്തതല്ല, അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല. കാരണം അതിന്റെ ചുമതല, ആ സ്വത്തിന്റെ ചുമതല അബ്ബാസിനെയും അലിയിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വീതിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. ആ സ്വത്ത് നോക്കാനുള്ള ചുമതല, ആ ചുമതല ഏറ്റെടുത്ത അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും അലിബിൻ അബി താലിബും ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ അതിനുശേഷവും ഒരിക്കലും നബി കുടുംബത്തെ വിളിച്ചിട്ട് അവർക്ക് വീതിച്ചു കൊടുത്തിട്ടില്ല. ഇത് അനന്തര സ്വത്ത് വീതിക്കപ്പെടേണ്ട, ഈ സ്വത്ത് വീതിക്കപ്പെടേണ്ട അനന്തര സ്വത്തായിരുന്നുവെങ്കിൽ, ഫാത്തിമ റളിയല്ലാഹു തആലാൻഹ ആവശ്യപ്പെട്ട വിധം അനന്തര സ്വത്തായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അബ്ബാസ് അത് ചെയ്തില്ല, അലി അത് ചെയ്തില്ല? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനുവിന്റെ അതേ നിലപാടായിരുന്നു ഇവരുടെയും നിലപാട്. അതാണ് ശരിയോടടുത്ത നിലപാട് എന്ന് നമുക്ക് ആ പെരുമാറ്റത്തിൽ നിന്ന്, ഇവരുടെ വർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ആയിഷ റളിയല്ലാഹു തആലാന പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ, ഭാര്യമാർ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിന്റെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവരുടെ മീറാസ് ആവശ്യപ്പെട്ടുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഉസ്മാനെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. ഈ സമയം ആയിഷ റളിയല്ലാഹു തആലാന റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് പറയുന്നുണ്ട്, അലൈസ ഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലാ നൂറസു മാ തറക്നാ ഫഹുവ സദഖ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ലാ നൂറസ്, ഞങ്ങൾ നബിമാർ അനന്തരം എടുക്കപ്പെടുവില്ല, മാ തറക്നാ ഫഹുവ സദഖ, ഞങ്ങൾ വിട്ടയച്ച സ്വത്തൊക്കെ സദഖയാണ് എന്ന്, മുസ്ലിമീങ്ങൾക്ക് ദാനധർമ്മം നൽകേണ്ട സ്വത്താണ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് ആയിഷ റളിയല്ലാഹു തആലാനെ പറയാണ്. ഇതുപോലെ അബൂ ഹുറൈറയിൽ നിന്ന് സഹിയായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ യഖ്തസിമു വറസത്തി ദീനാറ, എന്റെ അനന്തരാവകാശികൾ ഒരു ദീനാറ് പോലും അനന്തര സ്വത്തായിട്ട് വീതിക്കാൻ പാടുള്ളതല്ല. മാ തറക്തു ബാദ നഫഖത്തി നിസാഇ വ മുഉനതി ആമിലി ഫഹുവ സദഖ, എന്റെ ഭാര്യമാരുടെ ജീവിത ചെലവ്, ജൂതൻ അങ്കി പണയം വെച്ചിട്ട് ഗോതമ്പ് വാങ്ങി തരല്ലേ, അങ്ങനെയുള്ള ജീവിത ചെലവ്, അതേപോലെ ജോലിക്കാർക്കുള്ള ചെലവ്, ഇതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഫഹുവ സദഖത്തുൻ, അത് സദഖയാണ്. ഈ ഫദക്കിലെ സ്വത്ത്, ഖൈബറിലെ ഹുംസ്, അത് ഇങ്ങനത്തെ വിഷയങ്ങളാണ് പറയുന്നത്, അതൊക്കെ സദക്കയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്. ധാരാ റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആലാനു, ആദ്യത്തെ ഹദീസോ ആയിഷ റളിയല്ലാഹു തആലാന. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു മാത്രം അറിഞ്ഞ് അത് പറഞ്ഞ ഒരു വിഷയമല്ല എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം അനന്തര സ്വത്ത്, അത് അനന്തര സ്വത്തായിട്ട് വീതിക്കാൻ പാടുള്ളതല്ല, അത് മുസ്ലിമീങ്ങൾക്ക് സദക്ക മുതലാണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് അത് അനന്തര സ്വത്തായി വീതിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അബൂബക്കർ റളിയല്ലാഹുവിനും ലാഭമല്ലേ? പക്ഷെ അബൂബക്കർ റളിയല്ലാഹു തആലാനഹു അങ്ങനെ ആ ലാഭം നോക്കിയോ? ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞ എന്തോ അത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. എങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിനും ലാഭം വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ഓരിയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം ആയിഷ റളിയല്ലാഹു തആലാനക്ക് കിട്ടും. ആയിഷ റളിയല്ലാഹു തആലാനക്ക് ആ സ്വത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു തആലാനക്ക് മക്കളൊന്നുമില്ല, മകളുടെ സ്വത്ത് വാപ്പാക്ക് ഉപയോഗിച്ചൂടെ? പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു അതൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ കൽപ്പിച്ചത് ആ സ്വത്തിന്റെ വിഷയത്തിൽ, അത് മാ തറക്നാഹു ഫഹുവ സദഖത്തുൻ, ഞങ്ങൾ നബിമാർ എന്ത് ഉപേക്ഷിച്ചുവോ വിട്ടേച്ചുവോ അത് സദഖയാണ്, ദാനധർമ്മമാണ്, അത് അനന്തര സ്വത്തായിട്ട് വീതിച്ചെടുക്കപ്പെടാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞെടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നിൽക്കുകയാണ് ചെയ്തത്. ആ ഒരു നിലപാടാണ് ശരിയായ നിലപാട്. അത് അബൂബക്കർ റളിയല്ലാഹു തആലന്റെ സ്ഥാനം അത് ഉയർത്തിയ മഹത്വം ഒന്നുകൂടി വാഴ്ത്തിയതായ നിലപാടാണ് എന്ന് നമുക്ക് ഈ ചരിത്രങ്ങളെ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ സഹോദരന്മാരെ, അവസാനമായിട്ട് ഈ വിഷയത്തിൽ ഒരു അതിൻ്റെ ആകത്തുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിൻ്റെ അനന്തര സ്വത്ത് ചോദിച്ചപ്പോൾ, റസൂലുള്ളാഹിൻ്റെ അനന്തര സ്വത്ത് അത് ദാനധർമ്മമാണ് സാധുക്കൾക്കിടയിൽ, അത് അനന്തരാവകാശികൾ അനന്തര സ്വത്തായിട്ട് വീതിച്ചെടുക്കാൻ പാടില്ല എന്ന നിലപാട് അറിയിക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മനസ്സിലാക്കിയതുപോലെയല്ല ആ തിരുമൊഴിയെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഏറെ പ്രതീക്ഷിച്ചെന്ന ആ ഒരു കാര്യം ലഭിക്കാത്തതിൽ അവർക്കൊരു അനിഷ്ടവും വിഷമവും ഉണ്ടായിട്ടുണ്ട്. മരിക്കുന്നതുവരെ അബൂബക്കർ റളിയല്ലാഹുവിനോട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മിണ്ടിയിട്ടില്ല എന്ന് പറയുന്നത് കുറേ ചരിത്ര റിപ്പോർട്ടുകൾക്ക് എതിരാകും. തീരെ മിണ്ടിയിട്ടില്ല എന്നതിന് അർത്ഥം പറയുമ്പോൾ, അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹിനോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ രോഗിയായി കിടന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവരെ രോഗസന്ദർശനം നടത്തിയിട്ടുണ്ട്. അവരെ സംസാരിച്ച് തൃപ്തിപ്പെടുത്തുമാർ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹിനോട് അബൂബക്കർ സംസാരിച്ചിട്ടുണ്ട്. അവർ മരണപ്പെട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജനാസക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനാസ നമസ്കരിച്ചിട്ടുണ്ട്. അന്ന് അബൂബക്കർ റളിയല്ലാഹുവിനോടൊപ്പം വേറെയും സഹാബികൾ ഉണ്ടായിരുന്നു. രാത്രിയിലാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ മറമാടിയത്. അവർ മരിക്കുന്നതിന് മുമ്പ് അവർ നൽകിയ ഒരു വസീയത്തായിരുന്നു അത് തന്നെ, രാത്രിയിൽ മറമാടണമെന്ന്. അതുകൊണ്ട് തന്നെ അബു അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ രാത്രി മറമാടുകയാണ് ഉണ്ടായത്. ആ സമയം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഹദീസുകളിൽ നിന്ന്, സഹിയായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പിന്നെ രോഗിയായി കടന്നപ്പോൾ ഫാത്തിമയെ രോഗസന്ദർശനം നടത്തിയിട്ടുണ്ട്, അവരോട് സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അവർ മരിച്ചതിൽ പിന്നെ ജനാസ നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രപരമായി സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുതയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കും നബി കുടുംബത്തിനും റസൂലുള്ളാഹി അനന്തര സ്വത്ത് നൽകിയിട്ടില്ല എന്നതുപോലെ തന്നെ ആ സ്വത്തിന്റെ ചുമതല പിന്നീട് അബ്ബാസിനും അലിയിനും റളിയല്ലാഹു അൻഹുമ അവർക്ക് വന്നപ്പോൾ അവരും ആ സ്വത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടല്ലോ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ് മരണപ്പെട്ടുള്ളത്, ബാക്കിയുള്ളവർ അവിടെ ഉണ്ട്. അലി സ്വത്തിന് അവകാശിയാണ്, അബ്ബാസ് സ്വത്തിന് അവകാശിയാണ്, ജാഫറിന്റെ മക്കൾ സ്വത്തിന് അവകാശികളാണ്, പിന്നെ ആ ചില പരിഗണനകളാണ്. അപ്പോൾ അവർക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഈ സ്വത്തിനെ അനന്തര സ്വത്തായിട്ട് അബ്ബാസും അലിയും വീതിച്ച് നൽകിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിന് അലി അബൂബക്കർ റളിയല്ലാഹുവിനെ മാത്രം ഈ വിഭാഗം ആളുകൾ, തൽപര കക്ഷികൾ തന്നെ ഇഷ്ടക്കാർ ഈ വിഷയത്തിൽ പ്രതിയാക്കണം, അദ്ദേഹത്തെ ആക്ഷേപിക്കണം, അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇകഴ്ത്തുവാൻ അവർ തൂലികയുന്തണം, ആ രീതിയിൽ അവർ സംസാരിക്കണം. ഇതെല്ലാം പ്രാമാണികരുടെ നിലപാടുകളെ മുഖവിലക്കെടുക്കാതെ, പ്രമാണവചനങ്ങളെ യഥാവിധം പക്ഷവായന നടത്താതെയുള്ളതായ അന്ധമായ വിരോധങ്ങൾ, അതേപോലെ തന്നെ പക്ഷപാതിത്ത ചിന്തകൾ, കക്ഷിത്വം, ഇതിനാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും മുസീബത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും സൽബുദ്ധിയും സൽപാന്താവും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതം വെച്ചപ്പോൾ അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: പാങ്ക് കൊടുക്കുന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മദീനത്തേക്ക് വന്നു. അങ്ങനെ അവർ നമസ്കാരം ആരംഭിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വക്തുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, 5 വക്ത് നമസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ചരിത്രങ്ങളിൽ കാണുന്നു, പിന്നെ അന്ന് ഈരണ്ട് ഈരണ്ടായിട്ടാണ് നിസ്കരിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പിന്നീടാണ് ഓരോ വക്തും എത്രയെത്ര എന്നുള്ളത് തിട്ടപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ അതാതിൻ്റെ സമയം ഓരോ വക്തായി എന്നുള്ളത്, പിന്നെ അതൊരു കൃത്യമായിട്ട് ജനങ്ങളെ എത്തിക്കാനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതായത് പള്ളിയിൽ ആ സമയത്ത് വന്ന ആൾക്കാരൊക്കെ എന്തു ചെയ്യും, ജമാഅത്തായിട്ട് നിസ്കരിക്കും. ചില ആളുകൾ നേരത്തെ വരും, ചില ആൾക്കാർ എന്തെങ്കിലും ഷൂല് കാരണം അതിൽ നിന്ന് വൈകുന്നൊരു സാഹചര്യം. ഇത് ഒരു പിന്നെ നമസ്കാരത്തിൻ്റെ നിസ്കാരത്തിൻ്റെ സമയമായി എന്നറിയിക്കാൻ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല
3: അന്ന് ആ കാലഘട്ടത്തിൽ.
2: അതായത് ഇതേപോലൊരു ബാങ്കുലി അന്ന് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തുമായിട്ട് മീറ്റിംഗ് ചേരാൻ, അപ്പോൾ അവിടെയും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഒരു ഒരു മാതൃക നമുക്കതിലുണ്ട്.
3: ശരിയാണ്. ഇപ്പൊ ഈ ഒരു കൂടിയാലോചന,
2: അതെ,
3: ഷൂറ, ഒരു നേതാവ് മൂപ്പര് സ്വന്തം ഇഷ്ടപ്രകാരം
2: അതെ
3: അങ്ങോട്ട് തീരുമാനിക്കാം, അത് നടപ്പിൽ വരുത്തുക എന്നതിനപ്പുറം
2: അതെ
3: അനുയായികളോടൊപ്പം ശരിക്കും ഈ ഒരു സാധാരണ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു വ്യക്തിയാണ്.
2: പ്രത്യേകിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് എന്താണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക? സമയന വാതായന, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്നായിരിക്കും അവർക്ക് ഉണ്ടാവുക.
3: പക്ഷെ എന്നിട്ട് പോലും കൂടിയാലോചന അള്ളാഹുവിൻ്റെ റസൂൽ,
2: അതെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ വീടകങ്ങളിലൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത്, ഏതൊരു നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും അതൊരു ഒരു ഷൂറയിലൂടെ അതൊരു ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ളതൊരു ഇസ്ലാമിക സംസ്കാരത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യല്ല, എല്ലാവരും കൂടി ഒന്നിച്ച് ആ കാര്യം ചെയ്യുക എന്നുള്ളത്. കാരണം ജമാഅത്ത്, ജുമുഅ അതൊക്കെ വളരെ പ്രാധാന്യം പറഞ്ഞതൊരു സംഘമാണ്, ഒരു കൂട്ടമാണ് എന്നുള്ള ഒരു സംഗതി നൽകാൻ വേണ്ടി. അപ്പോൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു.
3: ചെറിയൊരു കുട്ടിയായിരിക്കാം ചിലപ്പോൾ വളരെ വിലയേറിയ അഭിപ്രായം
2: ആശയങ്ങൾ പറയാം, തീർച്ചയായും. അപ്പോൾ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മീറ്റിങ്ങിൽ ഈ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു മാർഗത്തെക്കുറിച്ച് ആലോചന വന്ന സമയത്ത് സഹാബത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലെ, നമുക്ക് നസ്രാണികൾ അതായത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ മണി ഉപയോഗിച്ചാലോ? അവർ മണിയടിച്ചുകൊണ്ടാണ് അവർ ആരാധനാകർമ്മത്തിൻ്റെ ആ ഒരു ഒരു ഇത് കൊടുക്കുക, പിന്നെ ഒരു
3: അറിയിപ്പ്
2: സമയമായി എന്നുള്ളൊരു വിവരം അവരങ്ങനെ കൊടുക്കുക. അപ്പം അത് ചർച്ചയ്ക്ക് വന്ന സമയത്ത് പിന്നെ അതിനെക്കുറിച്ചുള്ള പിന്നെ സ്വാഭാവികമായിട്ടുള്ള ചർച്ച വന്നു. ചില ആളുകൾ പറഞ്ഞു നമുക്ക് ജൂതന്മാർ അവരുടെ ആരാധന അറിയിപ്പ് നൽകുന്നത് പോലെ നമുക്കൊരു കുഴൽ വിളിച്ചാലോ, ഒരു ഒരു ആ സമയത്തുള്ള ഒരു കുഴൽ വിളി നമുക്ക് നടത്തിയാലോ. ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അവിടെ നടന്നു. അങ്ങനെ ആ ഒരു മീറ്റിങ്ങിൽ ഇതിലൊരു തീരുമാനമാവാതെയാണ് അവർ പിരിഞ്ഞത്. അതായത് എങ്ങനെയാണ് ഒരു വ്യവസ്ഥാപിതമായ മാർഗം എന്നതിൽ ഒരു തീരുമാനമാവാതെ എന്തു ചെയ്തു, ആ മീറ്റിംഗ് പിരിഞ്ഞു. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടെന്നൊരു പേരുണ്ട്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു സഹാബിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നെ മറ്റെവിടെയെങ്കിലും ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ സംഭവങ്ങളിലോ ഇദ്ദേഹത്തിൻ്റെ പേരുള്ളതായിട്ട് നമുക്ക് പിന്നെ ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ നിറഞ്ഞു വരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ഒരു പേരാണ് അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ മീറ്റിങ്ങിൽ തീരുമാനമാവാതെ പിരിഞ്ഞപ്പോൾ ഇതിൽ പങ്കെടുത്ത ഓരോ ആളുകളും ഉറങ്ങാൻ കിടന്നത് എന്തുണ്ട് വഴി എന്ന് ആലോചിച്ചിട്ടാണ് ഇവരൊക്കെയും ഉറങ്ങാൻ വേണ്ടി കിടന്നത്.
3: ആ മീറ്റിംഗ് ഒരു തീരുമാനമാകാതെയാണ് അവർ
2: പിരിഞ്ഞത്.
3: ശരിക്കും നോക്ക് നിങ്ങൾ, ആ ഒരു ഒരു മനോഹരമായ ആ രംഗം,
2: അതെ,
3: ഒരു പ്രവാചകൻ അവരിൽ മതനിയമങ്ങൾ നിർദ്ദേശിക്കുവാനും അത് നിർമ്മിക്കുവാനും പ്രാപ്തനായ ഒരു പ്രവാചകൻ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു ദൂതൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതിലൊരു തീരുമാനമാകാതെ അത് ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടി ഒരു രാത്രി കൂടി അവർക്ക്
2: നൽകുകയാണ്. അങ്ങനെ ഇവർ പിരിഞ്ഞുപോയ ഓരോരുത്തരും ഇത് മനസ്സിലിട്ടുകൊണ്ടാണ് കിടന്നത്. അങ്ങനെ കിടന്ന സമയത്ത് ബഹുമാനിയനായ അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് റളിയല്ലാഹു ഒരു സ്വപ്നം കാണാൻ. എന്താണ് ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ, പിന്നെ അദ്ദേഹം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ഒരു മുസ്ലിം ഉമ്മത്തിനും കൂടി സ്വപ്നത്തിലൂടെ ഒരു പരിഹാരം നൽകുകയാണ്. ഇദ്ദേഹം പിന്നെ ഒരു കിടന്ന സമയത്ത് ഒരു സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്ന സ്വപ്നത്തിൽ ഒരു പച്ച വസ്ത്രം ധരിച്ച ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മണിയുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ മണി എനിക്ക് തരാമോ? അപ്പോൾ ഇതിലുള്ള വ്യക്തി, സ്വപ്നത്തിൽ കണ്ട വ്യക്തി ചോദിക്കുകയാണ്, എന്തിനാണത്? അപ്പോൾ ഇദ്ദേഹം പറയണത്, ഞങ്ങൾക്ക് നമസ്കാര സമയം ആയി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ

0: വന്ന ഉടനെ ഈ വിവരം അറിയിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്ന ആ സമയം കണ്ടപ്പോൾ ഓടിച്ചെന്നു. എന്നിട്ട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സത്യപ്പെടുത്തുകയാണ്, നിങ്ങൾ കണ്ടത് ഒരു സത്യമായ സ്വപ്നമാണ്. സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൽ ഒരാളുടെയും സ്വപ്നം തെളിവല്ല. അതുകൊണ്ടാണല്ലോ പല ഔലിയാക്കന്മാരും പിന്നെ കള്ളക്കഥകൾ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ സ്വപ്നം തെളിവല്ല എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെ ഈ സ്വഹാബിയുടെ സ്വപ്നം തെളിവായി വന്നു? ഇതിൽ നിന്നാണല്ലോ ഒരു ബാങ്ക് ഉടലെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സത്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്.
1: അവിടെ സർട്ടിഫൈ ചെയ്യാൻ
0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയണത്, നിങ്ങൾ ഈ ലഫ്ലുകൾ ബിലാൽ എന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, അദ്ദേഹം അത് ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ. അപ്പോൾ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഒരു ഒരു ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ശബ്ദമാധുരിയുടെ ഉടമയാണ്. മാത്രമല്ല ഈ ഒരു ലഫ്ല് പറയാൻ അല്ലേ മറ്റുള്ളവരുടെ യോഗ്യത പോലെ ഒരു ഒരു ഒരു ഒരു പണത്തൂക്കം മുമ്പിൽ യോഗ്യത ഉണ്ട്. അമ്മാറും അതേപോലെ തന്നെ പിന്നെ ബിലാലും അനുഭവിച്ച ആ ഒരു പ്രയാസങ്ങൾ
1: തീർച്ചയായും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ യജമാനൻ ക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയപ്പോൾ ആവർത്തിച്ച് മർദ്ദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കായിരിക്കാം അതിന്റെ നിദാനം.
0: അതെ, ആ ഒരു പിന്നെ സന്ദർഭമാണ് പ്രവാചകൻ അവിടെ സ്മരിക്കുന്നത്. അതായത് അവരുടെ ശ്രേഷ്ഠ. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് എന്താണ്, ഒഫീഷ്യലായിട്ടുള്ള മുഅദ്ദിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള മുഅദ്ദിന്മാരുണ്ട്, പക്ഷേ ഏറ്റവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒഫീഷ്യൽ മുഅദ്ദിൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ബിലാൽ. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം മദീന വിട്ടു പോകുന്നുണ്ട്. ഈ ബാംഗുലിയുടെ ലഫ്ലുകൾ ഉച്ചരിക്കാൻ കഴിയാതെ സങ്കടഭാരത്താൽ മദീന വിട്ടു പോകുന്ന ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും.
1: എന്തൊരു മഹത്തായ ആദർശമാണ് ഇസ്ലാമിന് പരിചയപ്പെടുത്താനുള്ളത്. ഈ എന്താണ് ഐത്തം പേര് നടക്കുന്ന ഒരുപാട് ആളുകൾ ഐത്തവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്കിടയിൽ ഉച്ചനീചത്വങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മത്തിന് അന്ന് അവരെ വിളിച്ചിരുന്നത് കറുത്ത അടിമയായിരുന്ന ഒരു ബിലാലായിരുന്നു. അപ്പൊ ഇസ്ലാമിന്റെ ഒരു മഹാത്മ്യം അവിടെ വിളിച്ചോതുന്ന കൂടി ചെയ്യുന്നുണ്ട്.
0: അതെ, അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ വാക്കുകൾ, ഈ പിന്നെ സ്വപ്നത്തിൽ കേട്ട വാക്കുകൾ നമ്മൾ ഇന്ന് ബാംഗുലിയിൽ കേൾക്കുന്ന അതേ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ബിലാൽ എന്നവർ ഒരു ഉയർന്ന പ്രദേശത്ത് കയറിയിട്ട് ഉച്ചത്തിൽ അത് വിളിച്ചു പറയണം. അപ്പൊ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ബാങ്കിൻ്റെ ഈ ബാംഗുലിയുടെ പിന്നിലുള്ള ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇതേ സമാനമായ അനുഭവം ഈ വിളിച്ചു പറയുന്ന വേളയിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാനും ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു, ഞാനും ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇപ്പോൾ ഈ കേൾക്കുന്ന ഈ ബാംഗുലിയുടെ പിന്നിൽ ഇങ്ങനത്തൊരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊരു ഭാഗമാണ് സാന്ദർഭികമായിട്ട് എൻ്റെ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഇട്ടു തരാനുള്ള ഒരു ആശയം.
2: പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാത്തവരോട്, അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നിയമത്തിലെ പഴുതുകളുപയോഗിച്ച് ധാരാളം കുറ്റവാളികൾ രക്ഷപ്പെടാറുണ്ട്. നാം അപ്പോൾ നിയമങ്ങളെ അല്ലെങ്കിൽ അവയിലെ പഴുതുകളെ കുറ്റം പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കും. നിയമങ്ങൾ അറിയാത്തതുകൊണ്ട് തെറ്റുകളിൽ വീണുപോകുന്നവരുണ്ട്. അറിവില്ലായ്മയുടെ ആപത്തിനെ അപ്പോൾ നമ്മൾ പഴിക്കും. നിയമത്തിലെ വ്യക്തതയില്ലായ്മ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലേക്കും പലപ്പോഴും സമൂഹത്തിൻ്റെ തന്നെ ചിദ്രതകളിലേക്കും നയിക്കാറുണ്ട്. ഇത്തരം അവസരങ്ങളെ സമർത്ഥന്മാർ തങ്ങളുടേതായ രീതിയിൽ തൻ്റെ ഇഷ്ടപ്രകാരം നിയമത്തെ വ്യാഖ്യാനിച്ച് തങ്ങൾക്ക് അനുകൂലമായ അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്.

അതുകൊണ്ടുതന്നെ വ്യക്തവും ലളിതവും ഏതു കാലത്തും പ്രായോഗികവും മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തെ ഉറപ്പുവരുത്തുന്നതും മാനവ സംസ്കൃതിയുടെ നിലനിൽപ്പിനും പുരോഗതിക്കും ഉപയുക്തമാകുന്നതുമായ നിയമങ്ങൾ മാത്രമേ കാലാതിവർത്തിയായി നിലനിൽക്കുകയുള്ളൂ. ഈ ഒരു വ്യക്തതയും ലാളിത്യവുമാണ് ഇസ്ലാമിക നിയമങ്ങളുടെ മുഖമുദ്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്രതവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അല്ലാഹു നൽകുന്ന നിയമോപദേശങ്ങൾ കൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ കൊണ്ട് യാതൊരു പ്രയാസവും അവൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് നമ്മുടെ ജീവിതവും ജീവിത വ്യവഹാരങ്ങളും കൂടുതൽ ലളിതവും എളുപ്പമുള്ളതുമാക്കി മാറ്റുക, അതാണ് അവൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇസ്ലാം മനുഷ്യനെ നിയമങ്ങൾ കൊണ്ട് ഞെരുക്കുന്നു. മുസ്ലിമായി ജീവിക്കുക എന്നത് അത്രയധികം ദുഷ്കരമായൊരു വ്യായാമമാണ് എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ ഇസ്ലാമിനെ ഒരു ജീവിതചര്യയായി സ്വീകരിച്ചവർ അനുഭവിക്കുന്ന ലാളിത്യവും സമാധാനവും ഏതൊരു വിഷയത്തെ സമീപിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന വിശാലതയും വ്യക്തതയുമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞൊരു വാചകം, വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്രാ ലിൽ മുസ്ലിമീൻ എന്നാണ്. വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണത്. അതിലൂടെ മനുഷ്യന് ഹുദ മാർഗനിർദ്ദേശമുണ്ട്, കാരുണ്യമുണ്ട്, അവന് സന്തോഷം നൽകുന്ന, മനുഷ്യന് സമാധാനം നൽകുന്ന ഒന്ന്. കാരണം ആധുനിക കാലത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുര്യോഗങ്ങളിലൊന്ന് സത്യത്തെ അസത്യത്തിൽ നിന്ന്, ശരിയെ ഫാൾസ്ഹുഡിൽ നിന്ന് വേർതിരിഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം അത്രമേൽ മനസ്സിന് യുക്തിഭദ്രവും സുന്ദരവുമായി തോന്നാവുന്ന വാദങ്ങൾ ബുദ്ധിയുടെയും ശാസ്ത്രീയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തെളിവുകളുടെയും പിൻബലത്തിൽ അവതരിപ്പിക്കുകയും അങ്ങനെ അത്തരത്തിലുള്ള ബൗദ്ധികമായ അന്ധകാരങ്ങളുടെ ആഴങ്ങളിൽ മനുഷ്യനെ ഞെരുക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മളൊരു വചനം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, എല്ലാ തരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്നും അവ്യക്തതകളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് വ്യക്തതയുടെ ഒരു പ്രകാശത്തിലേക്ക് അവനെ കൊണ്ടുവരിക. ഇതാണ് അല്ലാഹു ഖുർആനിലൂടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ നൽകുന്ന സമയത്ത് അതിൻ്റെ ഒരു അടിസ്ഥാനമായി വർത്തിക്കുന്നത്. വ്യക്തതയിലൂടെ വിശദീകരിക്കുന്നതിലൂടെ പൂർണ്ണമായ അർത്ഥത്തിലുള്ളൊരു ബോധ്യത, മനസ്സിൻ്റെ സംശയങ്ങളുടെ നിഴലുകളിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയും ചെയ്യും. അവൻ ആത്മവിശ്വാസം നൽകും. പലപ്പോഴും നമ്മുടെ തന്നെ ഹൃദയങ്ങളിൽ അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സംശയങ്ങൾ ഞെരിക്കുന്നൊരവസ്ഥയിൽ, ഇസ്ലാമിനെ പിൻപറ്റാനോ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ അതിനെ പ്രബോധനം ചെയ്യാനോ നമുക്ക് കഴിയാതെ വരും. അല്ലാഹു തന്നെയും റസൂലിനോട് പറയുന്ന, ഫലാ യഖുൻ ഫീ സദ്രിക ഹറജൻ, നിൻ്റെ മനസ്സിന് അത്തരത്തിലൊരു ഹറജ്, സംശയങ്ങളുടെ ഞെരുക്കത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പല വിമർശനങ്ങളും കേൾക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ അവൻ്റെ മേൽ അവന് കേൾക്കേണ്ടി വരുമ്പോഴും തൻ്റേതായ ഒരു ബുദ്ധിയും വിവേകവും ധാരണാശക്തിയും ഒക്കെ അവന് ഉപയോഗിക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന് ഇത്രയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? കാരണം മനുഷ്യന് ബുദ്ധിയുണ്ട്, ധാരണാശക്തിയുണ്ട്, അവന് വിവേകമുണ്ട്. ഇതെല്ലാം തന്നെ ഉപയോഗിച്ച്
അല്ലെങ്കിൽ അത്തരം കഴിവുകൾ ഉപയോഗിച്ച് മനുഷ്യന് സത്യം കണ്ടെത്താൻ കഴിയുമല്ലോ, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവന് വിട്ടു നൽകിക്കൂടെ എന്നുള്ള ആധുനികരുടെ വാദം. എന്നാൽ ഇതൊരു കേവലം വാദം മാത്രമാണ് എന്ന് ഏതൊരു വിഷയമെടുത്ത് പരിശോധിച്ചാലും നമുക്ക് ബോധ്യമാവും. സാർവലൗകികമായ ഒരു ഉദാഹരണം പറയാം. വളരെ സാർവലൗകികമായിട്ടുള്ളൊരാവശ്യമാണ് വസ്ത്രമെന്നത്. ഇസ്ലാം വസ്ത്രധാരണം, അതിൻ്റെ ഇനം, തരം, വർണ്ണം, അനുവദനീയം, നിഷിദ്ധം, പ്രായ വ്യത്യാസമനുസരിച്ച് മനുഷ്യന് ഉള്ള ചില ഉതിറുകൾ, അതുപോലെ തന്നെ സാന്ദർഭികമായിട്ട് സ്വീകരിക്കേണ്ട വസ്ത്രങ്ങൾ, അതിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രം, പ്രായപൂർത്തിയായവർക്കും അല്ലാത്തവർക്കുമുള്ള മറക്കാതിരിക്കാൻ അനുവാദമുള്ള സമയങ്ങൾ, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും വ്യക്തമായിട്ട് ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു ഒരു മനോഹരമായൊരു വചനത്തിലൂടെ മനുഷ്യനവൻ്റെ ബുദ്ധിയും കഴിവും, അവന് നൽകിയ മൊറാലിറ്റി അല്ലെങ്കിൽ അവൻ്റെ ധാർമ്മിക ബോധവും ഒക്കെ വെച്ച് എന്ത് തീരുമാനമാണ് ഈ വസ്ത്രകാര്യത്തിൽ അവനെടുക്കേണ്ടതെന്ന് ഒരൊറ്റ വാക്കുകൊണ്ടാണ് പറയുന്നത്. യുവാരി സൗആത്തിക്കും വരീഷൻ വലിബാസു തഖ്വ ദാലിക ഖൈർ. നിങ്ങൾക്ക് നഗ്നത മറക്കുന്ന വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അലങ്കാര വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്, നഗ്നത മറക്കുന്ന വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറം അവന് തഖ്വയുടെ ഒരു വസ്ത്രമുണ്ട്, അതാണ് ഏറ്റവും ഉത്തമം. അത് ആ തഖ്വയുടെ വസ്ത്രം സ്വീകരിക്കുന്നിടത്താണ് മനുഷ്യൻ്റെ അവൻ്റെ സകല കഴിവുകളും ബുദ്ധികളുമൊക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഖുർആൻ മനുഷ്യന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇതൊക്കെ ഇത്രയൊക്കെ വേണോ എന്ന് വിമർശകർ ചോദിക്കും. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലുള്ള, അവൻ്റെ അവകാശത്തിലുള്ള ഒരു കടന്നുകയറ്റമല്ലേ ഇതിലൂടെയൊക്കെ മതം ചെയ്യുന്നത്? മതം ഭക്തിയുടെ ആരാധനയുടെ കാര്യങ്ങളൊക്കെ മാത്രം പഠിപ്പിച്ചാൽ പോരെ? ഇതാണ് പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം. ഇന്ന് നമുക്ക് വളരെ ലളിതമായി ഒരൊറ്റ ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാൽ, അള്ളാഹു കാര്യങ്ങളെ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ്, വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാം ലളിതമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, എന്താണ് നഗ്നത? എന്താണ് നഗ്നത? ഈ ചോദ്യം നമ്മൾ വ്യത്യസ്ത കാലങ്ങളിൽ ചോദിച്ചാൽ, വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ ചോദിച്ചാൽ, വ്യത്യസ്ത രാഷ്ട്രങ്ങളിലോ സംസ്കാരങ്ങളിലോ ഒന്നിച്ചൊന്ന് ചോദിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന നൂറായിരം ഉത്തരങ്ങളുണ്ടാകും. ഒരൊറ്റ ചോദ്യത്തിന് ഇന്ന് ലോകത്ത് നമുക്ക് 1000 ഉത്തരങ്ങൾ ലഭിക്കുന്നർത്ഥം. ഇത് തർക്കങ്ങൾക്ക് വഴിവെക്കുന്ന, അല്ലെങ്കിൽ അനന്തമായ വ്യാഖ്യാനങ്ങൾക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വാഗ്വാദങ്ങൾക്കുമൊക്കെ അവസരങ്ങൾ തുറന്നു കൊടുക്കും എന്ന് നമുക്കറിയാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം സ്ത്രീയുടെ കൈ കാണിക്കാമോ, കക്ഷം കാണിക്കാമോ, മാറിടത്തിൻ്റെ ഒരു അതിരെവിടെയാണ്, മുട്ടിനുമേൽ വസ്ത്രമാകാമോ, ആകാമെങ്കിൽ എത്രയാണ്, ഇങ്ങനെയുള്ള വളരെ ലളിതമായ ചില ചോദ്യങ്ങൾ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ പോലും നമ്മൾക്ക് കാണാൻ കഴിയും 10 വ്യക്തികളെ എടുത്താൽ 10 അഭിപ്രായങ്ങളുണ്ടാകും. ഇവിടെയാണ് മനുഷ്യർ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വരുന്ന അഭിപ്രായാന്തരങ്ങൾ വലിയൊരു സാമൂഹിക പ്രക്രിയയിൽ, ഒരു ജീവിതത്തിൽ, ഒരു സംസ്കാരത്തിൽ, ഒരു പാരമ്പര്യത്തിൽ, ഒരു രാഷ്ട്രത്തിൻ്റെയൊക്കെ തന്നെ നിലനിൽപ്പിൽ അതീവ ഗൗരവമായ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഈ ഒരു മുഖമുദ്ര, നേരത്തെ നമ്മൾ പറഞ്ഞ വ്യക്തതയും ലാളിത്യവുമുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ കാലാതിവർത്തിയും ലോകത്തെവിടെയും പ്രായോഗികവും എന്നും മനുഷ്യൻ്റെ

0: ഇനി നമ്മൾ തിരുമൊഴികളിലേക്ക് പോവുകയാണ്. കെ വി മുഹമ്മദ് അലി സാഹിബ് നമ്മളോടൊപ്പം ചേരും.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോട് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല എന്നർത്ഥം വരുന്ന ഒരു നബിവചനമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അൻ ആയിഷത്ത ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ ഖാലത്ത് قلت يا رسول الله ان عجوزتين من عجز يهود المدينه قالتا ان اهل القبور يعذبون في قبورهم قال صدقتا انهم يعذبون عذابا تسمعه البهائم كلها فما رايته صلى صلاه الا تعوذ من عذاب القبر كريشوداكلي ام المؤمنين عائشه رضي الله عنها نيبدن شيئ حديث امام نسائي തന്റെ സുനനിൽ നൽകിയിട്ടുള്ളതാണ്. ചെറിയ പദവ്യത്യാസത്തോടുകൂടി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ തങ്ങളുടെ സഹീഹുകളിൽ ഇതേ ആശയമുള്ള ഹദീസ് നൽകിയിട്ടുമുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഉമ്മു റുമാൻ ബിന്ത് ആമിർ എന്നിവരാണ് അവരുടെ മാതാവ്. അബ്ദുറഹ്മാൻ, അബ്ദുല്ല, അബ്ദുള്ള, മുഹമ്മദ്, അസ്മ, ഉമ്മു കുൽസൂം എന്നിങ്ങനെ സഹോദരങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ

0: ഉലമാക്കൾക്ക് ഇസ്ലാമിക ലോകത്ത് വലിയ സ്ഥാനമാണുള്ളത്. ദീനി വിഷയങ്ങൾ പകർന്നുകൊടുക്കുന്നതിൽ വലിയ പങ്കാണ് അവർ വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദീനി നിയമങ്ങളുടെ വശങ്ങളുടെയൊക്കെ വലിയൊരു ഭാഗവും അവരിൽ നിന്നാണ് ഉദ്ധരിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാനാകും. മുതിർന്ന സ്വഹാബികൾ പോലും തങ്ങൾക്ക് സംശയമുള്ള വിഷയങ്ങളിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ചിരുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നു. ഉമ്മു അബ്ദില്ല എന്ന വിളിപ്പേര് അവർക്കുണ്ട്. ഹിജറ 58 മദീനയിൽ വെച്ചാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മയോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, നബിയെ, ഇന്ന അജൂസത്തൈന മിൻ ഉജ്സി യഹൂദിൽ മദീന, മദീനയിലെ കഴിവികളായ വൃദ്ധകളായ രണ്ട് സ്ത്രീകൾ പറയുകയുണ്ടായി, ഇന്ന അഹ്ലൽ ഖുബൂരി യുഅദബൂന ഫി ഖുബൂരിഹിം, നിശ്ചയമായും ഖബറിലുള്ളവർ അവരുടെ ഖബറുകളിൽ ശിക്ഷക്ക് വിധേയരാകും, അദാബിന് വിധേയരാകുമെന്നവർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് മറുപടി പറഞ്ഞു, സദഖത്ത, അവർ രണ്ടുപേരും പറഞ്ഞ സത്യമാണ്. ഇന്നഹും യുഅദബൂന അദാബൻ, തീർച്ചയായിട്ടും ഖബറാളികൾ ശിക്ഷിക്കപ്പെടും, അതായത് ഖബറിൽ ശിക്ഷക്കർഹതയുള്ളവർ ശിക്ഷിക്കപ്പെടും. തസ്മഉഹുൽ ബഹായിമു കുല്ലുഹ, അവരുടെ ശിക്ഷ, അവർ കേൾക്കുന്ന പ്രയാസങ്ങൾ നാൽക്കാലികളെല്ലാം കേൾക്കുകയും ചെയ്യും, മൃഗങ്ങൾ കേൾക്കുകയും ചെയ്യും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നു, ഫമാ റഅയ്തുഹു, ഞാൻ റസൂലിനെ കണ്ടിട്ടില്ല, സ്വല്ലാ സ്വലാത്തൻ, ഒരു നമസ്കാരവും നിർവഹിക്കുന്നതായിട്ട്, ഇല്ലാ തഅവദ മിൻ ആദാബിൽ ഖബരി, ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കാണ് കണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കാതെ ഒരു നമസ്കാരവും നമസ്കരിച്ചിട്ടില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ജൂത സ്ത്രീകളിലെ രണ്ടു പേർ അവർ പഠിച്ച കാര്യം ആയിഷ റളിയല്ലാഹു അൻഹയെ അറിയിച്ചപ്പോൾ മുന്നതിനെക്കുറിച്ച് അറിവില്ലാത്ത, പഠിക്കാത്ത അല്ലെങ്കിൽ ബോധ്യപ്പെടാത്ത ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ സംശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിക്കുന്നു. വഹിയിൽ അവിവരമറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞത് ശരിയാണ്, ഖബറിൽ ശിക്ഷയുണ്ട്, ചോദ്യം ചെയ്യലുണ്ട്. അവിടുത്തെ ശിക്ഷ മനുഷ്യന്മാർക്ക് കേൾക്കാൻ കഴിയില്ലെങ്കിലും മൃഗങ്ങൾക്ക്, നാൽക്കാലികൾക്ക് അവ കേൾക്കാനാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഓർമ്മപ്പെടുത്തുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച് പിന്നീട് പറയുന്നു, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറില്ല. മാത്രവുമല്ല, അല്ലാഹുവിൻ്റെ റസൂൽ കാവൽ തേടുകയും കാവൽ തേടാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമസ്കാരത്തിൽ മാത്രമല്ല, നമസ്കാരത്തിലല്ലാത്ത സമയത്തും ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമസ്കാരത്തിൽ സലാം വിട്ടതിനു മുമ്പ് പ്രത്യേകമായി പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലെ പ്രാർത്ഥനകളിൽ പ്രധാനമായിട്ട് ആ ഒരു പ്രാർത്ഥന ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലവട്ടം പറഞ്ഞതായിട്ട് ഹദീസുകളിൽ കാണാം. നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണേ എന്ന് ഒരു സന്ദർഭത്തിൽ ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. മാത്രവുമല്ല, റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ നമസ്കാരത്തിൽ തശഹ്ഹുദിനുമായി ഇരുന്നാൽ, നമ്മൾ പറയുന്ന അത്തഹിയാത്തിന് ഇരുന്നാൽ, നാല് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ഓരോരുത്തരും കാവൽ ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മിനാദാബ് ജഹന്നം, മിനാദാബിൽ ഖബർ, നരകശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കണം, ഖബർ ശിക്ഷയിൽ നിന്നും കാവൽ ചോദിക്കണം, പിന്നീട് ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്നും മസീഹുദ് ജാനിലെ ഫിത്നയുടെ ഷെറിൽ നിന്നുമൊക്കെ കാവൽ ചോദിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബറാ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ നബിയോടൊപ്പം ഒരു ജനാസിൽ പങ്കെടുക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ്റെ അടുത്ത് ഇരിക്കുകയും അങ്ങനെ മാത്രവുമല്ല, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വിങ്ങിപ്പൊട്ടി കരയുകയും അങ്ങനെ കണ്ണുനീർ നിലത്ത് വീണ് അവിടെ പോലും നനയുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്, ബറാ റളിയല്ലാഹു പറയുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ഞങ്ങളോട് പറഞ്ഞു, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, എൻ്റെ സഹോദരങ്ങളെ, ഇതാ ഇങ്ങനെയുള്ളൊരു അവസരം നമുക്കൊക്കെ വരാനുണ്ട്, അതുകൊണ്ട് നിങ്ങളതിനുവേണ്ടി ഒരുങ്ങണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു എന്നും ബറാ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഓരോ നമസ്കാരത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ രക്ഷ തേടിയെങ്കിൽ നാമും രക്ഷ തേടേണ്ടതുണ്ട്, ഖബർ ശിക്ഷയെ ഭയപ്പെടേണ്ടതുണ്ട്, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ പ്രവൃത്തികളിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്, ഖബറിൽ സമാധാനവും സന്തോഷവും ലഭിക്കാനുള്ള സൽക്കർമ്മങ്ങളിൽ മുന്നേറേണ്ടതുമുണ്ട്. ആത്മാർത്ഥമായി തൗഹീദുള്ള ഒരു വ്യക്തി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ആ സൽക്കർമ്മങ്ങൾ, അവൻ്റെ ഇബാദത്തുകൾ, നമസ്കാരവും നോമ്പും സക്കാത്തും മറ്റ് പുണ്യകർമ്മങ്ങളുമെല്ലാം ഖബറിൽ അവന് സമാശ്വാസമായി, അവന് സുരക്ഷിതത്വം നൽകിക്കൊണ്ട് ഉണ്ടാകും എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ സന്ദർഭത്തിൽ നാം ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ കബർശിഷ്യയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയുണ്ടാകണം, ഒപ്പം കബർശിഷ ലഭിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളുണ്ടാകണം, ഖബറിൽ സമാധാനത്തോടുകൂടി കഴിയാനുള്ള വിഭവങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ ശേഖരിച്ചു വെക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ കെവി നമ്മളോട് ഒപ്പം ചേർന്നിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم.

0: അടുത്തതായി പീസ് റേഡിയോയിൽ തജ്വീദ് പഠനം. അക്ഷരവടിവോടും ശബ്ദസൗന്ദര്യത്തോടും നിയമാനുസാരം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രോതാക്കൾക്ക് സഹായകമായ തജ്വീദ് പഠനത്തിൽ ഇന്ന് ത്വാ ദാല് താ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് ശ്രോതാക്കൾ പഠിക്കുന്നത്. പഠിപ്പിക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
1: ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലും വിശേഷണത്തിലും വരുന്ന അബദ്ധങ്ങളെയാണ് തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരയിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ത്വാ ദാല് ത എന്നീ അക്ഷരങ്ങൾ, ത്വാ ദാൽ ത എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ സംഭവിക്കാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. തറഫുൽ ഇസാനിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളാണ് ത്വാ ദാൽ ത എന്നീ അക്ഷരങ്ങൾ. അതുകൊണ്ട് ഇതിൻ്റെ മഖ്റജുകളെ സംബന്ധിച്ച് നമ്മൾ തുടക്കത്തിൽ മഖാരിജുൽ ഹുറൂഫിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ത്വാ ത ദാൽ മൂന്ന് അക്ഷരങ്ങളും ഒരേ മഖ്റജിൽ നിന്നാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അക്ഷരങ്ങളെയും വ്യതിരിക്തമാക്കുന്നത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരേ മഖ്റജിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. അതുകൊണ്ട് ആ വിശേഷണങ്ങൾ അവക്ക് കൃത്യമായി നൽകിയാൽ മാത്രമേ അത് വ്യതിരിക്തമായി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഓരോ അക്ഷരങ്ങളും ഇവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഉച്ചാരണ സ്ഥലം തറഫുൽ ലിസാൻ, നാവിൻ്റെ മുൻഭാഗം, അറ്റം, മേലെ മുൻപല്ലുകളുടെ ഭാഗമാണ്. വത്വാ വദ വത്വാ വദാൽ വത മിൻ ഹു വമിൻ ഉല്യ സനായ വത്വാ വദാൽ വത മിൻ ഹു വമിൻ ഉല്യ സനായ. ഇമാം ഇബ്നുൽ ജസരി പറഞ്ഞ ജസരിയിൽ പറഞ്ഞ ഭാഗമാണ്. അപ്പോൾ ത്വാ ദാൽ ത അത് ഉല്യസനായ അഥവാ മേലെ മുൻപല്ലുകളുടെ അറ്റവുമായി കൊണ്ട് അതിന് ബന്ധമുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. പക്ഷേ ഇതിൽ വിശേഷണങ്ങൾ വരുമ്പോഴാണ് ഒരേ മഖ്റജിലുള്ള ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസം നമുക്ക് ബോധ്യപ്പെടുന്നത്. നമുക്കറിയാം ത്വാ എന്നുള്ളത്, ഞാൻ വിശദീകരിക്കുന്നുണ്ട്, ത്വാ എന്നുള്ളത് അഖ്വ ഹർഫും ഫിൽ ലുഗ അറബിയ, ഏറ്റവും കവിയായ സിഫത്തുകളും എല്ലാം കവിയായ സിഫത്തുകളുള്ള അക്ഷരമാണ് ത്വാ. ത്വാ നമുക്കറിയാം ഇസ്തിഅലാന്റെ അക്ഷരവുമാണ്. എന്നാൽ ദാൽ ത എന്നീ അക്ഷരങ്ങളാകട്ടെ ഇസ്തിഫാല അക്ഷരമാണ്. അഥവാ ത്വാ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ അത് നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുന്നത്. എന്നാൽ ദാൽ ത എന്നീ അക്ഷരങ്ങൾ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. അത് ഉച്ചരിക്കുമ്പോൾ നാവ് താഴത്തേക്കും അതുപോലെ തന്നെ വായ തുറന്നുകൊണ്ടുമാണ് ഉച്ചരിക്കുന്നത്. ഫഹീമല്ല, തർക്കീഖിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഈ ഉച്ചാരണത്തിൽ ഒന്നാമതായുള്ളത് തൻ്റെത് തർക്കീഖാണ്. ത്വാ അതുപോലെ ത്വാഇൻ്റെ ഉച്ചാരണം അതുമാത്രമാണ് തഫ്ഹീമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യത്യാസം അതിന് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായി മഖ്റജിലുള്ള ഉച്ചാരണത്തിലെ തെറ്റുകളാണല്ലോ നമ്മൾ പറയുന്നത്. മറ്റതൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ദാൽ ഉച്ചരിക്കുമ്പോഴുള്ള സാധാരണയായിട്ടുള്ള വ്യാപകമായുള്ള ചില അബദ്ധങ്ങൾ, തെറ്റുകൾ. ഒന്ന്, ഇവിടെ ദാൽ ഉച്ചരിക്കുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടിക്കരന്നുകൊണ്ട് ഉച്ചരിക്കുക. ചെറിയാന സൗത്തു ദാലി ഔ മുഖാലത്ത് ഹി ബിൻ നഫസ്. അഥവാ ദാൽ എന്നുള്ളത് ഷദീദായിട്ടുള്ള സിഫത്താണ്. ഷദീദും ജഹറും, അഥവാ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട്, ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ആ ഉച്ചരിക്കുന്ന അക്ഷരമാണ് ദാൽ എന്ന് പറഞ്ഞാൽ ദ. അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു വിശേഷണം നൽകാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ ജഹറും അതുപോലെ തന്നെ ഷദീദും ഈ രണ്ട് വിശേഷണങ്ങളുമുള്ള ദാല് നൽകാൻ പാടില്ല. അതുകൊണ്ട് ദാലിന് ഹർഫും ഷദീദും മജ്ഹൂർ രണ്ടും ഉള്ള അക്ഷരമാണ് ദാല്. അഥവാ ഷദീദുമാണ് മജ്ഹൂറുമാണ്. ഷദീദ് എന്ന് പറഞ്ഞാൽ ഹബ്സു സൗത്ത്, ജഹർ എന്ന് പറഞ്ഞാൽ ഹബ്സു നഫസ്, ശബ്ദവും ശ്വാസവും പിടിച്ചു വെച്ചുകൊണ്ടുള്ള അഥവാ ആ ഒരു രൂപത്തിലാണ് ദാൽ. ദാൽ ദാൽ ദീൻ. അപ്പോൾ ഈ രൂപത്തിലുള്ള അക്ഷരത്തിൻ്റെ വിശേഷണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യണം? ഉച്ചരിക്കണം ദാൽ ദാൽ. അപ്രകാരം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദാലിൻ്റെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ദാലിനെ ശരിക്കും നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിന് ഈ പറയുന്ന വിശേഷണം നൽകുക. എന്നാൽ അമിതമായിട്ട് ധീൻ എന്നുള്ള രൂപത്തിലുള്ള ഉച്ചാരണം പാടില്ല. ഇപ്പോൾ ഉച്ചാരണ തെറ്റ് പറയുമ്പോൾ ചില ആളുകളൊക്കെ ദാല് ഉച്ചരിക്കുമ്പോൾ മാലിക്കി യൗമിദ്ദീൻ യൗമിദ്ദീൻ ശ്രദ്ധ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് അതിന് ഉച്ചരിക്കേണ്ടത്. അതിന് പകരം മാലിക്കി യൗമിദ്ദീൻ ദാലിന് ഒരു ഹാ ഹാഇൻ്റെ ശബ്ദം കൂടി കൂട്ടി ഒരു കാറ്റ് വരുന്ന രൂപത്തിലുള്ള ഉച്ചാരണം എന്താണ്? അത് ശരിയല്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ ദാലിൻ്റെ ഉച്ചാരണം എന്ന് ശ്രദ്ധിക്കുക. അത് താവുമായി കൊണ്ട് ചേരാൻ പാടില്ല. അതാണ് ഈ ധീൻ യാലിക്ക് യൗമിദ്ദീൻ തീൻ എന്നോ ധീൻ എന്നോ ദാല് ഹാ കൂട്ടിച്ചേർത്ത് കൊണ്ട് ഉച്ചരിക്കുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ ദാല് നമ്മൾ പറഞ്ഞു തർക്കീഖിൻ്റെ അക്ഷരമാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ് എന്ന് പറഞ്ഞാൽ വായ നിറച്ച് ഗൗരവത്തോടു കൂടി കനപ്പിച്ച് പറയേണ്ട അക്ഷരമല്ല ത്വാ പോലെ. എന്നാൽ അങ്ങനെ പറയാൻ സാധ്യത എപ്പോഴാണ്? ദാലിൻ്റെ തൊട്ട് മുമ്പ് ഇസ്തിഇലായിൻ്റെ അക്ഷരം എഴുതാൻ വരുമ്പോൾ, തഫ്ഹീമിൻ്റെ അക്ഷരം വരുമ്പോൾ, ഉദാഹരണത്തിന് സുദൂർ, ഇന്നഹു അലീമും ബിദാതി സുദൂർ, അസ്സുദൂർ അതാണ് ശരി, സുദൂർ. അതിന് പകരം അസ്സുദൂ ദോ. ദാലിനവിടെ തഫ്ഹീമാക്കേണ്ട ആവശ്യം ദോ എന്നല്ല പറയേണ്ടത്, ദ ദ ദു ദി സുദൂർ സുദൂർ അതല്ലാതെ ദോ ദി ദു സുദൂ ദോ. അത് തഫ്ഹീമാക്കി ദാലിനെ പറയാൻ പാടില്ല. അപ്പോൾ ദാലുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന ദാലിനെ താഇൻ്റെ ശബ്ദവുമായി കൊണ്ട് ചേർത്ത് കൊണ്ട് ദീൻ, അതിന് രണ്ട് ഭാഗമുണ്ട്, രണ്ട് തെറ്റുകളുണ്ട് രണ്ട് രൂപത്തിൽ. ഒന്ന്, യൗമിദ്ദീൻ ദാലിന് ഹാവിന് കൂട്ടിച്ചേർത്ത് കൊണ്ട് പറയുന്ന ശൈലി. രണ്ടാമത്തത് യൗമിദ്ദീ തീൻ, ത ആണോ എന്ന് തോന്നിപ്പോകും വിധം, ത ആണോ എന്ന് തോന്നിപ്പോകും വിധം ദാലിനെ ഉച്ചരിക്കുക, രണ്ടും പാടില്ല. അപ്പോൾ ദാലിൻ്റെ വിശേഷണം അതങ്ങനെ തന്നെ നൽകണം, ജഹറും അതുപോലെ തന്നെ ഷദീദും. അപ്പോൾ ആ വിശേഷണം അതിന് നൽകുമ്പോഴാണ് അതിന് ശരിക്കും ആ രൂപത്തിലാകുന്നത്. ഒന്ന്, രണ്ടാമത്തത് ഈ ത്വാഇൻ്റെ ഉച്ചാരണം. ത്വാഇൻ്റെ ഉച്ചാരണം നമ്മൾ പറഞ്ഞു ത്വാ എന്ന് പറഞ്ഞാൽ അഖ്വ ഹർഫ്, ഏറ്റവും കവിയായിട്ടുള്ള ഹർഫാണ് ത്വാ. കാരണം അതിൻ്റെ സിഫത്തുകളുടെ എല്ലാം കവിയായ സിഫത്ത്, ആ സിഫത്തുകളെ മൊത്തം നോക്കിയിട്ടാണ് ഒരു ഹർഫ് അത് കവിയാണോ ദഈഫാണോ അതുപോലെ തന്നെ അഖ്വയാണോ ലാഫാണോ തുടങ്ങിയ സംഗതികളൊക്കെ വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ ജീവിത പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. ത്വാ നമുക്കറിയാവുന്നതുപോലെ തഫ്ഹീമായ അക്ഷരമാണ്, അത് തഫ്ഹീമാക്കി തന്നെ പറയണം, അതിന് തർക്കീഖാക്കി പറയരുത്, മനസ്സിലായില്ലേ? ഇപ്പോൾ നേരത്തെ നമ്മൾ ദാലിനെ പറഞ്ഞ പോലെ ദാലിൻ്റെ സിഫത്താണ് എന്ത്? മഹ്മൂസ് അല്ലെങ്കിൽ താഇൻ്റെ. അപ്പോൾ ആ വിശേഷണം ത്വാഇന് കൊടുക്കാൻ പാടില്ല. ഫത്വാ

ഉച്ചരിക്കണം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് തർക്കീക്കാക്കാൻ പാടില്ല. തോ ഇന് തോ എന്നല്ല, തോ തി തിബാഖോ എന്നല്ല. സബ സമാവാതിൻ തിബാഖോ, സബ സമാവാതിൻ തി തി തിബാഖോ തിബാഖോ. തീയല്ല. പലപ്പോഴും ആളുകളുടെയിൽ സംഭവിക്കാറുള്ള ഒരു അബദ്ധം എന്താണ് ചോദിച്ചാൽ, തോഇൻ്റെ കെസർ വരുമ്പോൾ, തോഇന് കെസർ എന്ന് മാത്രമല്ല ഫത്ഹ വരുമ്പോൾ, ഇപ്പോൾ ഏതുപോലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മാറ്റം വരാറുണ്ട്. പലപ്പോഴും പലരുടെ അടുക്കലും മാറ്റം സംഭവിക്കാറുള്ളത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മുസ്ത, അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും സീന സ്വാദാകും തോ ആകും തോ ത, അങ്ങനെയുള്ള ഈ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ശ്രദ്ധിക്കുക. തോ തഫ്ഹീം അക്ഷരമാണ്, അതിനൊരിക്കലും തലക്കീക്കായി ഉച്ചരിക്കരുത്, തഫ്ഹീമായി തന്നെ ഉച്ചരിക്കണം. അതുപോലെ തന്നെ താഇൻ്റെ ഉച്ചാരണം, ത എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു ഹംസിൻ്റെ വിശേഷ, ഹംസ് എന്നുള്ള വിശേഷണം അഥവാ ത മഹ്മൂസായിട്ടുള്ള അക്ഷരമാണ് എന്ന് പറഞ്ഞാൽ, ആ ഒരു ചെറിയൊരു മൂളക്കത്തോടു കൂടി അല്ലെങ്കിൽ മന്ത്രത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരമാണ് ത ജറയാനു അന്നഫസ് അൽ മുബാലഗത്തു ഫി ഹംസിഹ. അഥവാ ഈ ഒരു ഹംസ് എന്നുള്ള സിഫത്ത് അത് കൂടാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് എല്ലാ ഇതിലും സൂചിപ്പിക്കാറുള്ളത് പോലെ തജ്വീദ് നിയമങ്ങളത് കൂടുതലാകാനും പാടില്ല, സിയാദത്തും പാടില്ല, നുഖ്സാനും പാടില്ല. അതിൽ ഒരു അതിൽ എങ്ങനെയാണോ ഉച്ചരിക്കണം അങ്ങനെ തന്നെ ഉച്ചരിക്കണം, അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതുകൊണ്ട് ഈ ഹംസ് ആ ഒരു സിഫത്ത് വർദ്ധിക്കുകയാണെങ്കിൽ അതെന്താണ്, അത് തെറ്റായി മാറുന്നൊരവസ്ഥയുണ്ടാകാം. പ്രത്യേകിച്ചും അത് മുത്തഹരിക്കായി വരുമ്പോൾ, മുത്തഹരിക്കായി വരുമ്പോൾ ഹംസ് വളരെ കുറഞ്ഞ അളവിലുണ്ടാകുമ്പോൾ, ഹർക്കത്ത് ആയി വരുമ്പോൾ, അതല്ല സാക്കിനെ വരുമ്പോൾ കുറച്ചുകൂടി ഉണ്ടാകും. തതവഫഹും തത തതവഫഹും തതവഫഹുൽ മലായിക. അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ തോഇൻ്റെ ത ആയി തറക്കീക്കായി ഉച്ചരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ത തോ ആകുന്നതും തെറ്റ് തന്നെയാണ്. ത ഇനെ തഫ്ഹീമാക്കി ഉച്ചരിക്കും തെറ്റാണ്. തതുമഇന്നു അല്ലദീന ആമനു വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ. തതുമ തതു ത ത എന്ന് തന്നെ പറയണം. ത വായ തുറന്നിട്ട് ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്, തറക്കീക്കിന് അക്ഷരമാണ്. ത തോ അല്ല, തേത്തോ തേത്തോ രണ്ടാമത്തേതാണ് തോ. അതിനാണ് തഫ്ഹീമാക്കേണ്ടത്, അതിനാണ് കനപ്പിച്ചുച്ചരിക്കേണ്ടത്. ആദ്യത്തിന് അവിടെ ഉച്ചരിക്കേണ്ടത് ലഘുവായിട്ടാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ തേത്തോ ഇന്നു കുലൂബുഹും വിധിക്കിരില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഹംസ് എന്നുള്ള സിഫത്ത് നമ്മൾ ഹറക്കത്തിൻ്റെ സന്ദർഭത്തിൽ ഫത്ഹും കസറുള്ളമ്മ വരുമ്പോൾ അത് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സുക്കൂനായി വരുമ്പോൾ ഹംസ് ഇല്ലാതിരിക്കാനും പാടില്ല. മനസ്സിലായോ? തതമറോ തെത്റോ തെത്റോ, അവിടെ തെറ്റ് ആ ഒരു ഹംസിൻ്റെ വിശേഷണം ഉണ്ടാവണം. ഹംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇതസ്സമാഉ ഫതറത് വഇദൽ കവാകിബു തസറത്. ആ ചെറിയൊരു ശബ്ദമുണ്ടല്ലോ, അതിനാണ് ഹംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സുക്കൂനിൻ്റെ സന്ദർഭത്തിൽ, വഖഫിൻ്റെ സന്ദർഭത്തിൽ ഒഴിവാക്കാനും പാടില്ല. അതുപോലെ തന്നെ ഹറക്കത്തിൻ്റെ സന്ദർഭത്തിൽ അതിൽ അമിതമാകാനും പാടില്ല. ഇത് വളരെ കൃത്യമായി തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും തോ എന്നുള്ള അക്ഷരമാണ് ഈ മൂന്നക്ഷരങ്ങളിൽ നമ്മൾ ഇന്ന് പറഞ്ഞ മൂന്നക്ഷരങ്ങൾ, തോ ദാൽ ത എന്നീ അക്ഷരങ്ങളിൽ തും ദാലും ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. അഥവാ വായ തുറന്നുച്ചരിക്കുന്ന, കനപ്പിച്ചുച്ചരിക്കാത്ത, മുറക്കക്കായ, അതുപോലെ തന്നെ മുസ്തഫിലായ അക്ഷരമാണ് അത്. ആ നിലക്ക് തന്നെ ഉച്ചരിക്കുക. ഒരിക്കലും അതിനെ തഫ്ഹീമാക്കി ഉച്ചരിക്കുക എന്നതാണ് അതിലേറ്റവും വലിയ, അതിൽ അബദ്ധമായി മാറുന്ന പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ഹംസ് എന്നുള്ള സിഫത്ത് അത് തഅന് കൂടുമ്പോൾ, അത് ഹർക്കത്തായി വരുമ്പോൾ അത് കൂടാൻ പാടില്ല എന്നും, അതുപോലെ തന്നെ സുക്കൂനായി വരുമ്പോൾ അത് നൽകണം എന്നുള്ളതുമാണ്
അതിലേറ്റവും ശരിയായ പാരായണ രീതി.

0: അതിൽ അബദ്ധം വരുന്നത് എന്ന് പറഞ്ഞാൽ ഹറക്കത്ത് വരുമ്പോൾ കൂടുതൽ ഹംസ് എന്ന സിഫത്ത് നൽകുകയും അതുപോലെ സുക്കൂനായി വരുമ്പോൾ ഹംസ് എന്ന സിഫത്ത് നൽകാതിരിക്കുകയും ചെയ്യുക എന്നുള്ള അബദ്ധമാണ്. അതുപോലെ തന്നെ ത്വാഇൻ്റെ വിഷയം നമ്മൾ പറഞ്ഞു, ത്വാഇനെ തഫ്ഹീമാക്കി ഉച്ചരിക്കേണ്ട അറബി ഭാഷയിലെ ഏറ്റവും കവിയായിട്ടുള്ള സിഫത്തുകൾ മാത്രമുള്ള ഏറ്റവും കൂടുതൽ കവിയായ സിഫത്തുകളുള്ള അക്ഷരമാണ് ത്വാ. അതുകൊണ്ട് തന്നെ ത്വാഇനെ ആ നിലക്ക് തന്നെ കവിയായ നിലക്ക് കാണണം. അതിനൊരിക്കലും ഹംസ് എന്നുള്ള സിഫത്ത് തായനുള്ള സിഫത്ത് അതിന് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് കിസ്റായി വരുമ്പോൾ പ്രത്യേകിച്ചും തർക്കീഖായി ഉച്ചരിക്കരുത്, അതിനെ തഫ്ഹീമാക്കി തന്നെ ഉച്ചരിക്കണം. ഈ അതുപോലെ തന്നെ ദാലിൻ്റെ കാര്യത്തിൽ ദാലിനെ താവുമായി കൊണ്ട് ചേർത്തിക്കൊണ്ട് സദൃശ്യമാകുന്ന രൂപത്തിൽ കൂട്ടിക്കലർത്തി ഓതാൻ പാടില്ല. പ്രത്യേകിച്ചും യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്നുള്ളത് മാലിക് യൗമിദ്ദീൻ എന്നതിന് പകരം മാലിക് യൗമിദ്ദീൻ എന്ന് ദാലിലേക്ക് സദൃശ്യമാകുന്ന രൂപത്തിലോ അല്ലെങ്കിൽ മാലിക് യൗമിദ്ദീൻ എന്ന് ദാവും ഹാവും കൂട്ടിക്കൊണ്ട് അറബി ഭാഷയിലല്ലാത്ത രൂപത്തിൽ ഒരു ഉച്ചാരണം ഉച്ചരിക്കുകയും ചെയ്യാൻ പാടില്ല. ഇക്കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ മഖ്റജുകളുണ്ട്, അതിൻ്റെ വിശേഷണങ്ങളുണ്ട്. അത് കൃത്യമായി കൊണ്ടു നൽകുകയാണെങ്കിൽ അതാണ് ആ അക്ഷരങ്ങൾക്ക് കൊടുക്കേണ്ട മഖ്റജും സിഫത്തും. അങ്ങനെ കൊടുത്തു ഉച്ചരിക്കുമ്പോഴാകുന്നു ശരിക്കും തജ്വീദ് പ്രാവർത്തികമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും തജ്വീദ് പ്രകാരം കൃത്യമായി ശ്രദ്ധയോടുകൂടി ഉച്ചാരണങ്ങളെ അതുപോലെ തന്നെ ഹറക്കത്തുകളെ എല്ലാം കൃത്യമായി ഉച്ചരിച്ചുകൊണ്ട് ഓരോ അക്ഷരങ്ങളെയും ശരിയായ രൂപത്തിൽ പാരായണം ചെയ്ത് പുണ്യം കരസ്ഥമാക്കുവാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പാരായണത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വന്നിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തജ്വീദ് പരമായിട്ടോ മറ്റ് ഹറക്കത്ത് ഇഅ്റാബിയായിട്ടോ ഏത് നിലക്കുള്ള അബദ്ധങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരുമാറാകട്ടെ. കുറ്റ മറ്റ രീതിയിൽ വളരെ നല്ല ആകർഷകമായ ഖിറാഅത്തുകളെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ അവലംബിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ وصلى الله على نبينا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.
1: നിങ്ങൾ കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് ത്വാ ദാൽ താ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് തജ്വീദ് പഠനത്തിൽ ബഹുമാന്യനായ അബ്ദുള്ള സമീർ മദീനി ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത്. തജ്വീദ് പഠനം സമാപിക്കുന്നു.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.